0: അടുത്തതായി പീസ് റേഡിയോയിൽ ജനക്ഷേമം. ജനക്ഷേമം പ്രോഗ്രാമിൽ പ്രളയം, മഴക്കെടുതി, അർഹമായ ധനസഹായം നഷ്ടപ്പെടുത്തരുത്. നമ്മോട് സംസാരിക്കുന്നത് അബ്ദുൽ ഖാലിഖ് സി എം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ജനക്ഷേമ പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യർ തങ്ങളുടെ ഒരായുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ അവൻ്റെ വീടും സ്വത്തും കാലവർഷക്കെടുതിയിലും പ്രളയം പോലുള്ള ദുരന്തങ്ങളിൽ നഷ്ടപ്പെടുക എന്നുള്ളത് ഏറെ വേദനാജനകമായ കാഴ്ചയാണ്. പ്രതീക്ഷിക്കാതെ എത്തുന്ന ഇത്തരം ദുരന്തങ്ങളിൽ സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെടുന്നവരുടെ അവസ്ഥ വിവരണാതീതമാണ്. തീർച്ചയായും സർക്കാർ നൽകുന്ന ധനസഹായങ്ങൾ ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോയ ഭൂമിക്കോ അല്ലെങ്കിൽ വീടിനോ പകരമാവില്ല. എങ്കിലും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്തു പിടിക്കാനുള്ള ഒരു ചെറിയ ആശ്വാസമെന്ന നിലയിലാണ് സർക്കാർ ധനസഹായങ്ങൾ പ്രഖ്യാപിക്കുന്നത്. പ്രളയമോ കാലവർഷം മൂലമോ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സർക്കാർ നൽകുന്ന വിവിധ ധനസഹായങ്ങളും അവ ലഭ്യമാക്കാനുള്ള കൃത്യമായ വഴികളെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യമായി ചർച്ച ചെയ്യുന്ന വിഷയം അടിയന്തരമായി ലഭിക്കുന്ന ഇത്തരം സാമ്പത്തിക സഹായങ്ങളാണ്. മരണപ്പെട്ടു പോയ ഇത്തരം ദുരന്തങ്ങളിൽ മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് 600,000 രൂപ വരെ സർക്കാർ ധനസഹായമായി നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് 10,000 രൂപ പ്രത്യേകവും നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം ഈ പ്രളയം അതല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളിൽ മിക്കവാറും ആളുകളുടെ വീട്ടിൽ വെള്ളവും ചെളിയും കയറി വീട് ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിലാണ് ഉണ്ടാവാറുള്ളത്. അത് എത്രയും പെട്ടെന്ന് ക്ലിയറാക്കിയാൽ മാത്രമാണ് വീട്ടിൽ താമസിക്കാവുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി 10,000 രൂപ പിന്നെ സർക്കാർ നൽകുന്നുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, റേഷൻ കാർഡ് 1-ന് 10,000 രൂപയാണ് നൽകുന്നത്. അപ്പോൾ റേഷൻ കാർഡ് ഉള്ള കുടുംബങ്ങൾക്കാണ് ഇത്തരം ആനുകൂല്യം, ഈ 10,000 രൂപ ആനുകൂല്യം ലഭിക്കേണ്ടത്. അപ്പോൾ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഒരുപക്ഷെ റേഷൻ കാർഡ് എടുക്കാൻ വിട്ടുപോയ ആളുകളുണ്ടെങ്കിൽ റേഷൻ കാർഡ് എടുത്തു വെക്കുന്നത് നല്ലതാണ്. തറവാട് വീടിൽ റേഷൻ കാർഡ് എല്ലാവരും പേരുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ വീടിന് ലഭിക്കേണ്ട ആനുകൂല്യം ഒരുപക്ഷെ ലഭിക്കാതെ പോകും. അപ്പോൾ ഈ ഇതുവരെ റേഷൻ കാർഡ് എടുക്കാത്ത ശ്രോതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ റേഷൻ കാർഡ് എടുക്കാൻ കൂടി ഈ ഒരു സംസാരം ഉപകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രളയബാധിത കുടുംബങ്ങൾക്ക് ഇടക്കാല ആശ്വാസമെന്ന നിലയിൽ പ്രതിദിനം 300 രൂപ റേഷൻ കാർഡ് 1-ന് 2 മുതിർന്നവർക്ക്, അതായത് കുടുംബത്തെ അധ്വാനിച്ച് പോറ്റുന്ന ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് പ്രതിദിനം 300 രൂപ 7 ദിവസത്തേക്ക് ചെറിയ ആശ്വാസം സർക്കാർ ഈ 2026 പ്രളയത്തിന് ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ പ്രളയം അതല്ലെങ്കിൽ വെള്ളം വീടിൽ കയറിയ ആളുകൾക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ഉത്തരവിൽ കർഷകർക്ക് 25%ത്തിലധികം വർധനവ് സർക്കാർ 2026 പ്രത്യേകം പുറപ്പെടുവിച്ച ഉത്തരവിൽ ഉണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് പ്രളയം മൂലമോ അതല്ലെങ്കിൽ കാലവർഷക്കെടുതി മൂലമോ വീടുകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് സർക്കാർ നൽകുന്ന ധനസഹായങ്ങളെ പറ്റിയാണ്. വ്യത്യസ്ത കാറ്റഗറിയാക്കി തിരിച്ചാണ് സർക്കാരിൻ്റെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് വീടുകൾക്ക് സംഭവിക്കുന്ന കേടുപാടുകളുടെ തോത് അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത കാറ്റഗറികൾ ഉള്ളത്. അതിൽ ആദ്യ കാറ്റഗറി വരുന്നത് 15% വരെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ്. ഈ 15% എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുക എന്ന് ചോദിച്ചാൽ, മുട്ടപ്പം വെള്ളം കയറി ചെറിയ കേടുപാടുകൾ വന്ന വീടുകൾ, അതല്ലെങ്കിൽ 10% താഴെ മേൽക്കൂരയ്ക്ക് നാശനഷ്ടം സംഭവിച്ച വീടുകൾ, അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് തകരാറുകൾ സംഭവിച്ച വീടുകൾ, അതും അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ ഉപയോഗശൂന്യമായ വീടുകൾ, ഇത്തരം വീടുകൾക്ക് 10,000 രൂപ വരെ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് 60,000 രൂപ വരെ ധനസഹായം ലഭിക്കുന്ന വീടുകളാണ്. 16 മുതൽ 29% നാശനഷ്ടം എന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ വീടുകളിൽ വെള്ളം കയറിയതുകൊണ്ട് തറക്ക് കേടുപാട് സംഭവിച്ചതും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് തകരാറുകൾ വന്നതും ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. അതോടൊപ്പം തന്നെ മേൽക്കൂരയുടെ 25% വരെ തകരാറുകൾ വന്നതും വീടിനകത്ത് ചെളിയോ മണ്ണോ അടിഞ്ഞുകൂടിയതും ഈ കാറ്റഗറി 2 ഉൾപ്പെടുത്തി 60,000 രൂപ വരെ ധനസഹായം സർക്കാരിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് 125,000 രൂപ വരെ ധനസഹായം ലഭിക്കും. അത്തരം വീടുകളുടെ 50% വരെ മേൽക്കൂര തകരാറായ വീടുകൾക്കാണ് ഇത് ലഭിക്കുക. അതല്ലെങ്കിൽ ചുമരുകൾ ദുർബലമായി പൊട്ടലുകൾ വന്ന വീടുകൾക്കാണ് ലഭിക്കുക. നാലാമത്തെ കാറ്റഗറി വരുന്നത് 2,00,000 രൂപ വരെ ധനസഹായം ലഭിക്കുന്ന വീടുകളാണ്. അതിൻ്റെ പെർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ ഒരു 60% മുതൽ 70% വരെയാണ്. ഇതിൽ 50%ത്തിലധികം മേൽക്കൂര നഷ്ടമായ വീടുകൾ, ഒന്നിലധികം ചുമരുകൾ തകർന്ന വീടുകൾ, ഇവയാണ് ഈ 2,00,000 വരെയുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അവസാന കാറ്റഗറി വരുന്നത് വീടുകൾ പൂർണ്ണമായി തകർന്ന് എന്ന് വിധിയെഴുതാവുന്ന വീടുകളാണ്. അതായത് 70 90% വരെ തകർച്ച സംഭവിച്ച വീടുകൾ. ഇതിൽ മേൽക്കൂര പൂർണ്ണമായി തകർന്ന കെട്ടിടം, അതല്ലെങ്കിൽ അടിത്തറ തകർന്നു പിന്നെ വീട് ഉപയോഗിക്കാൻ പറ്റാതെ അവസ്ഥ വന്നത്, അതല്ലെങ്കിൽ വീട് വാസയോഗ്യമല്ല എന്ന് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് ശുപാർശ ചെയ്യുന്ന വീടുകൾ, അതുമല്ലെങ്കിൽ അത്തരം വീടുകൾ ദുരന്ത സാധ്യത മേഖലയില്ല എന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവർ കണ്ടെത്തിയുള്ള വീടുകൾ. ഇത്തരം വീടുകൾക്ക് ഉള്ള നഷ്ടമാണ് അഞ്ചാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. അവർക്ക് സ്വന്തമായി സ്ഥലമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വീടിലൊക്കെ വെക്കാൻ 600,000 രൂപ വരെ സർക്കാർ ധനസഹായം നൽകുന്നുണ്ട്. ഞാൻ തന്നെ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരാണെങ്കിൽ 1,200,000 രൂപ വരെ ധനസഹായം ലഭിക്കും. ഇതാണ് സർക്കാർ നൽകുന്ന വിവിധ ധനസഹായങ്ങൾ. ഇനി ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരിക്കലും ഒരു ആനുകൂല്യം നമ്മെ തിരഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ്. ചില കേസുകൾ എത്താം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീടിന് ഒരു ദുരന്തമുണ്ടായാൽ, എന്തെങ്കിലും ഒരു മേൽക്കൂരയ്ക്ക് ഒരു നാശനഷ്ടം സംഭവിച്ചാൽ മിനിമം, അല്ലെങ്കിൽ വെള്ളം കയറിയാൽ, ഉടനെ ഈ വിവരം നമ്മൾ വില്ലേജ് ഓഫീസിലും തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് മെമ്പറെയോ കൗൺസിലറെയോ അറിയിക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി നമ്മളൊരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ തയ്യാറാക്കി നൽകിയാൽ മതി. അതല്ലെങ്കിൽ വ്യത്യസ്ത ഫോമുകൾ ലഭ്യമാണ്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അത്തരം മോഡലുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി ഈ അപേക്ഷ നമ്മൾ നൽകണം. അതോടൊപ്പം തന്നെ വെള്ളം കയറിയാൽ ഉടനെ ഇറങ്ങും, അതല്ലെങ്കിൽ നാശനഷ്ടം സംഭവിച്ചാൽ ഒക്കെ ആ സമയത്ത് നമ്മൾ വ്യത്യസ്ത ഫോട്ടോഗ്രാഫുകളും വീഡിയോഗ്രാഫുകളും എടുത്തു വെക്കുന്നത് നന്നാവും. ഒരുപക്ഷേ ഈ നമ്മൾ വില്ലേജ് ഓഫീസ് അപേക്ഷ നൽകിയ സമയത്ത് അപ്പോൾ തന്നെ ഈ വില്ലേജ് ഓഫീസർക്കോ അതല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കോ നമ്മുടെ വീട് വന്ന് നോക്കി നാശനഷ്ടം കണക്കാക്കാൻ പറ്റണമെന്നില്ല. കാരണം ഏത് ദുരന്തം വരുമ്പോഴും നിരവധി വീടുകൾക്കാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറോട് വിഷയം സംസാരിക്കുക, ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവർ നമ്മോട് അനുവാദം നൽകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വീടിൻ്റെ റിപ്പയറിംഗ് കാര്യങ്ങൾ ആരംഭിക്കാൻ പറ്റും. അതിന് എല്ലാ പ്രൊസീജിയറും പൂർത്തിയാക്കണമെന്നില്ല, ആ ഒരു വിഷയം ആരംഭിക്കട്ടെ എന്നുള്ളത് നമുക്ക് വില്ലേജ് ഓഫീസറോടോ അതല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ എഞ്ചിനീയറോടോ വാർഡ് മെമ്പറോ അറിയിച്ച് നമുക്ക് അത്തരം നമ്മുടെ വീട് വാസയോഗ്യമാക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ കടക്കാവുന്നതാണ്. ഇതിൽ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, എങ്ങനെയാണ് ഈ തുക നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വാല്യുവേഷൻ പ്രക്രിയ എന്ന് വരുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വെള്ളപ്പേപ്പറിൽ അപേക്ഷ തയ്യാറാക്കി വില്ലേജ് ഓഫീസിൽ എത്തിക്കുന്നു. വില്ലേജ് ഓഫീസ് ഇത് ഏതെങ്കിലും അംഗീകൃത പ്രകൃതി ദുരന്തങ്ങളിൽ വീട് തകർന്നതാണെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്തി അതിൻ്റെ വാല്യുവേഷൻ തയ്യാറാക്കാൻ വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഫയൽ കൈമാറുന്നു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നമ്മുടെ വീട് വന്ന് നോക്കി ആ വീടിൻ്റെ നാശനഷ്ടം ഏത് കാറ്റഗറി എന്നാണ്, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ 5 കാറ്റഗറി ഉണ്ടല്ലോ, അതിൽ ഏത് കാറ്റഗറിയിലാണ് എന്നത് നോക്കി അതിൻ്റെ പേഴ്സൻറ്റേജ്, ആ വീടിന് നാശനഷ്ടം സംഭവിച്ചത് ഇത്ര പേഴ്സൻറ്റേജ് വന്നു എന്ന് നോക്കി വില്ലേജ് ഓഫീസർക്ക് തിരിച്ച് റിപ്പോർട്ട് കൈമാറുന്നു. വില്ലേജ് ഓഫീസർ നമ്മൾ നൽകിയ അപേക്ഷ, ആ അപേക്ഷയോടൊപ്പം നമ്മൾ നൽകേണ്ട മറ്റു കാര്യങ്ങൾ, നമ്മുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, നമ്മുടെ വീടിന് നാശനഷ്ടം സംഭവിച്ചതായി കാണിക്കുന്ന ഫോട്ടോകൾ, അത് സ്റ്റുഡിയോയിൽ പോയി നല്ല ക്വാളിറ്റി ഫോട്ടോ എടുക്കണമെന്നില്ല, അത് വൈറ്റ് പേപ്പറിൽ കളർ ഫോട്ടോ എടുത്തതും ആയാൽ മതി. ഇത്തരം കാര്യങ്ങൾ വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസിൽ നിന്ന് അവരുടെ അനുവദിച്ച അവരുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നു. അത് താലൂക്കിൽ നിന്ന് തഹസീൽദാർ വെരിഫൈ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു നാശനഷ്ടത്തിൻ്റെ വാല്യുവേഷൻ പ്രൊസീജിയർ. ഒരു പക്ഷേ കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്ന വീടുകളാണെങ്കിൽ അത് വില്ലേജ് ഓഫീസറും അസിസ്റ്റന്റ് എഞ്ചിനീയറും മാത്രം വാല്യുവേഷൻ നൽകിയാൽ മതിയാവില്ല. അത്തരം വീടുകളിൽ പിന്നെ ഒരു പക്ഷേ തഹസീൽദാറും ബ്ലോക്ക് പഞ്ചായത്തുകളിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും വീട് സന്ദർശിച്ച് അതിൻ്റെ പ്രൊസീജിയർ പൂർത്തിയാക്കുന്നു. ഇത് പിന്നീട് നമുക്ക് ലഭിക്കുന്നത് വില്ലേജ് ഓഫീസിൽ പോയി അല്ലെങ്കിൽ വാർഡ് മെമ്പർ കൊണ്ടുവരുന്ന സാഹചര്യമല്ല, നേരിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മാത്രമേ ഉള്ളൂ, നമ്മൾ നൽകിയ അപേക്ഷ വില്ലേജ് ഓഫീസിൽ നിന്ന് നിർദ്ദിഷ്ട പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് ഉറപ്പുവെക്കാനുള്ളൂ. അതിനുശേഷം വില്ലേജ് ഓഫീസർക്കും യാതൊരു റോളും കാര്യങ്ങളും ഇല്ല. അതിനുശേഷം അവിടെ പോയി നമ്മളിങ്ങനെ എൻ്റെ അനുകൂലമായോ എന്ന് ചോദിച്ച് അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, ഒരു പക്ഷേ പ്രളയമോ അതല്ലെങ്കിൽ അംഗീകൃത ദുരന്തമോ ഉണ്ടായാൽ നമ്മുടെ നാട്ടിലെ ഒരു സാഹചര്യം വെച്ചിട്ട് മിക്കവാറും ആളുകളെ തൊട്ടടുത്തുള്ള അയൽവാസികളോ അതല്ലെങ്കിൽ ബന്ധുക്കളോ നാട്ടുകാരോ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അവർ ഒരുപക്ഷെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോകേണ്ട സാഹചര്യമില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട വിഷയം, സർക്കാർ ആനുകൂല്യങ്ങൾ ആദ്യം ലഭിക്കുക, അതിൽ ഇവർ ദുരന്തത്തിൽ ഏർപ്പെട്ടു എന്നത് സർക്കാർ രേഖകൾ ലഭ്യമാകുക എന്നുള്ളത് ദുരിതാശ്വാസ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലിസ്റ്റുകളാണ്. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ബന്ധുക്കളോ നാട്ടുകാരോ നമുക്കുള്ള ഒരു സഹായം, നമുക്കുള്ള ഒരു താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരികയാണെങ്കിലും നമ്മൾ വാർഡ് മെമ്പറെ വില്ലേജ് ഓഫീസർ അറിയിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾക്ക് ഇന്ന സൗകര്യങ്ങളുണ്ട്, ഞങ്ങൾ വീടുകളിൽ പോകട്ടെ എന്ന് ചോദിച്ച് പോകുന്ന ഒരു രൂപമാണ് നല്ലത്. ഒരുപക്ഷെ പ്രളയത്തിൻ്റെ ഒരു മാനസിക പ്രയാസത്തിൽ ഈ ദുരന്തബാധിതർക്ക് അത്തരം കാര്യങ്ങൾ ശ്രദ്ധ ഉണ്ടാവണമെന്നില്ല. സന്നദ്ധ പ്രവർത്തകരെന്ന നിലയിൽ ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവരും അത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം ദുരന്തങ്ങൾ ബാധിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ബന്ധുക്കൾക്കാവട്ടെ നാട്ടുകാർക്കാവട്ടെ ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇന്നൊരു ദുരിതാശ്വാസ ക്യാമ്പ് എവിടെയാണുള്ളത്? അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവിധ സർക്കാർ ധനസഹായങ്ങളും അല്ലെങ്കിൽ നഷ്ടപരിഹാരങ്ങൾ ലഭിക്കണമെങ്കിൽ ഒരുപക്ഷെ പ്രളയ ബാധിതരായ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്കുകളോ മറ്റു കാര്യങ്ങളോ യഥാസമയം നിർവഹിക്കാൻ കഴിയണമെന്നില്ല. കാരണം വലിയൊരു മാനസിക ആഘാതത്തിലായവർക്ക് ഓരോ ദുരന്ത ബാധിതനും ഉണ്ടാവുക. കാരണം അവരുടെ വർഷങ്ങളായുള്ള അധ്വാനമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അത്തരം സമയങ്ങളിൽ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ലഭിക്കേണ്ട സഹായ സഹകരണം നൽകാൻ ആ നാട്ടിലുള്ള പ്രളയം ബാധിക്കാത്ത ആളുകളും സന്നദ്ധ പ്രവർത്തകരൊക്കെ സഹായിക്കേണ്ടതുണ്ട്. അവർക്ക് എന്തൊക്കെയാണ് ആനുകൂല്യങ്ങളുള്ളതെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് വേണ്ടി അവരെ സന്ദർശിച്ച് ഒരു വെള്ളപ്പേപ്പർ എടുത്ത് അവർക്ക് വേണ്ടി അപേക്ഷ പൂരിപ്പിച്ച് അവരെ കൊണ്ട് ഒപ്പുവെച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസിൽ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല തിരക്കുള്ള സമയങ്ങളാവും ഒരു അംഗീകൃത ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നിരവധി വീടുകൾ തകർന്നിട്ടുണ്ടാകും. എല്ലാ വീടുകളിലും പിന്നെ കറക്റ്റ് പ്രൊസീജിയർ പാലിക്കാൻ ഒരുപക്ഷെ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്നില്ല. അപ്പോൾ അത്തരം കേസുകൾ ഒരുപക്ഷെ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി അപേക്ഷ നൽകി വില്ലേജ് ഓഫീസർ അതിൽ റെക്കമെൻഡേഷൻ ഇത് അംഗീകൃത ദുരന്തത്തിൽ ഏർപ്പെട്ടതാണ് വാലുവേഷൻ തയ്യാറാക്കണമെന്നുള്ള റെക്കമെൻഡേഷൻ എഴുതി ഒരു പക്ഷേ നമ്മൾ ആ ഫയൽ വാങ്ങി നേരെ എഞ്ചിനീയറിംഗ് തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ എത്തിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു പക്ഷേ പല സ്ഥലങ്ങളിലും വാഹന സൗകര്യം ലഭ്യമാവണമെന്നില്ല അവരെ നമ്മളൊരു റൂട്ടിൽ കൊണ്ടുപോയി സൈറ്റ് കാണിച്ചു കൊടുത്ത് അവരുടെ ഒരു വയലേഷൻ റിപ്പോർട്ട് നമ്മൾ വാങ്ങി. ഈ വയലേഷൻ റിപ്പോർട്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ വീട് ഒരു വീടിന് നാശനഷ്ടം സംഭവിച്ചെങ്കിൽ മൊത്തം ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി വിശദമായ ഒരു വയലേഷൻ തയ്യാറാക്കേണ്ട സാഹചര്യമൊന്നും സർക്കാരിൻ്റെ ഈ മാനദണ്ഡ പ്രകാരമില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ദുരന്തം സംഭവിച്ചത് അത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് മാത്രം രേഖപ്പെടുത്തി വില്ലേജ് ഓഫീസർക്ക് റിപ്പോർട്ട് കൈമാറിയാൽ മതി. അപ്പോൾ അതുകൂടി നമ്മളൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ആ റിപ്പോർട്ട് വാങ്ങി അത് തിരിച്ച് വില്ലേജ് ഓഫീസിലെത്തിക്കുന്ന ഒരു പ്രക്രിയയിൽ കൂടി നാം ഇടപെടുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ വേഗത്തിലാവുകയും എല്ലാ ദുരന്ത ബാധിതർക്കും നാശനഷ്ടം സംഭവിച്ചവർക്കും ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാനും സാധിക്കും. അപ്പോൾ ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവരും ഇനി ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ജാഗ്രത പാലിക്കണമെന്ന് കൂടി ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് 2026 ആഗസ്റ്റ് 1 മുതൽ ആഗസ്റ്റ് 30 വരെയുള്ള അംഗീകൃത ദുരന്തം വീട്ടിൽ വെള്ളം കയറിയതോ ഉരുൾപൊട്ടലുണ്ടായതോ പിന്നെ കാലവർഷക്കെടുതി മൂലമുണ്ടായ ദുരന്തങ്ങൾക്കാണ് ഈ ആനുകൂല്യമുള്ളത്. എന്നാൽ ഈ ആനുകൂല്യം ഏതൊരു സമയത്തും അംഗീകൃത ദുരന്തങ്ങൾക്കും ഇതേ ഒരു തുക അതല്ലെങ്കിൽ അതിന് തത്തുല്യമായ തുക നിലവിൽ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ വില്ലേജ് ഓഫീസിലും തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ട്. അപ്പോൾ ഏതൊരു സമയത്തും ഇത്തരം അംഗീകൃത ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വ്യക്തിപരമായി ചെയ്യാൻ കഴിയുന്നതിലുപരി നല്ലൊരു സഹായം ദുരന്തം ബാധിച്ച് മാനസികമായി തളർന്ന ആളുകൾക്ക് ചെറിയൊരു ആശ്വാസമായെങ്കിലും നൽകാൻ സാധിക്കും. ഈ ഒരു ഇന്നത്തെ ഒരു എപ്പിസോഡ് അതിനൊരു എല്ലാവർക്കും ഒരു പ്രേരണമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസമീകരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: പീസ് റേഡിയോയിൽ നാം ഇപ്പോൾ ശ്രവിച്ചത് ജനക്ഷേമം പ്രോഗ്രാം. പ്രളയം, മഴക്കെടുതി, അർഹമായ ധനസഹായം നഷ്ടപ്പെടുത്തരുത്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ ഖാലിഖ് സി എം.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന

0: പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിന്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിന്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ, കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം.

0: നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്ബഹ്ന വഅസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദാൽ യൗം വഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദാൽ യൗം വശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിൽ നാരി വഅദാബിൻ ഫിൽ ഖബർ. ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور.
2: سيد الاستغفار.
1: اللهم انت ربي لا اله الا انت.
0: اللهم انت ربي لا اله الا انت. خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്. പ്രിയമുള്ളവരെ, ഓരോ സൽപ്രവൃത്തിയും നാളെ ഖബറിൻ്റെ ഇരുട്ടിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന വെളിച്ചമായി മാറുമെന്ന് ചിന്തിക്കുമ്പോൾ ജീവിതത്തിന് നമുക്ക് പുതിയ അർത്ഥം ലഭിക്കും. ക്ഷമയോടെ സഹിക്കുന്ന കണ്ണുനീർ നിറഞ്ഞൊഴുകുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അവക്ക് വലിയ വിലയുണ്ട്. കാരണം അത് ഈമാനിൻ്റെ അടയാളങ്ങളാണ്. ഹൃദയവിശുദ്ധിയിലേക്ക് തുറക്കുന്ന പുതിയൊരു ജീവിതമാവട്ടെ നമുക്ക് ഈ പ്രഭാതവും. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഡോക്ടർ മുബീൻ കൊടിയത്തൂർ. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം.

0: അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: നമ്മൾ വീണ്ടും ഒരു ലൈവ് സെഷനിൽ ഒന്നിച്ചിരിക്കുകയാണ്.
1: അതെ അതെ അതെ.
0: വെക്കേഷൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ?
1: വെക്കേഷൻ മുന്നോട്ട് പോയിരിക്കുകയാണ്. നമുക്കൊരു ജസ്റ്റ് ഒന്ന് നമ്മൾ സാധാരണ പതിവിൽ വരുന്ന ഇന്നത്തെ ഡേറ്റ് അതുപോലെ ബാക്കി കാര്യങ്ങൾ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ. ഇന്ന് 2026
0: ഓഗസ്റ്റ് 26
1: ബുധൻ
0: 2026 ഓഗസ്റ്റ് 26 അല്ലേ.
1: ഹിജ്റ വർഷം 1448 റബിയുൽ അവ്വൽ 13, കൊല്ലവർഷം 1201 ചിങ്ങം 10.

0: അപ്പം മുബിൻ സാറേ, പറഞ്ഞ പോലെ നമ്മൾ പിന്നെ ഒരു മോർണിംഗ് ലൈവ് സെഷനിൽ അതുപോലെ നമ്മൾ ഒരുമിച്ച് റേഡിയോയിൽ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ്.
1: അതെ അതെ,
0: നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ ആദ്യമായിട്ട് ഈവനിങ് ലൈവ് ഫസ്റ്റ് നമ്മളാണ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, ആദ്യം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഗ്രീൻവാൽ സ്റ്റുഡിയോയിൽ നിന്ന് അല്ലേ?
1: അതെ,
0: ഈവനിങ് ലൈവിൻ്റെ തുടക്കം.
1: ഈവനിങ് ലൈവ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉള്ളൊരു ആശങ്ക, എങ്ങനെ ഓരോ പ്രോഗ്രാമുകൾ എത്രമാത്രം ലൈവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ശ്രോതാക്കൾ വളരെ സജീവമായിട്ട് ഇടപെട്ടതുകൊണ്ട് അത് നല്ല രൂപത്തിൽ മുന്നോട്ട് പോയി അല്ലേ? മോർണിംഗ് ലൈവ് ആണെങ്കിലും ഈവനിങ് ലൈവ് ആണെങ്കിലും
0: അല്ലെ, ഇതൊരു നമ്മുടെ ഈ നന്മയുടെ ഈ സംരംഭത്തിന് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾ എന്നുള്ളതില്ല, ഒരുപാട് ആളുകളുടെ പരിശ്രമത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ടാണല്ലോ.
1: എപ്പോഴും പ്രാർത്ഥനകൾ ലഭിക്കുന്ന ഒരു സംരംഭം അല്ലേ? സലാം സാറിന്റെ മുമ്പ് പറഞ്ഞത് കേട്ടിട്ടുണ്ട്.
0: നമുക്ക് അത് വേറെ എവിടെയും, അത് നമ്മളെപ്പോഴും നമുക്ക് പറയാൻ ഭയങ്കര അഭിമാനമാണ്. കാരണം ഇങ്ങനെ വേറെ എവിടെയും ഉണ്ടാവില്ല. നമ്മൾ ലൈവ് ആങ്കറിംഗിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇതിനിൽ പ്രവർത്തിക്കുന്ന ആങ്കേഴ്സ് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ, ആര് റേഡിയോക്ക് പിന്നിലുണ്ട്, അവർക്കൊക്കെ വേണ്ടി എന്ന് നിരന്തരമായി പ്രാർത്ഥന ലഭിക്കുന്നു എന്നുള്ളത് ചില്ലറ കാര്യമല്ലല്ലോ. അപ്പോൾ ആ പ്രാർത്ഥന ഇനിയും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടി നമ്മൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷൻ മുന്നോട്ട് പോകുമ്പോൾ, സാർ നമുക്ക് ഫസ്റ്റ് മധുരം ഖുർആനാണ് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത്. ഇന്നത്തെ മധുരം ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ വചനത്തെയാണ് നമ്മൾ കേൾക്കുന്നത് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ഖിറാഅത്തിൽ.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഇസ്രായേൽ സന്തതികളുടെ ഉറപ്പ് നാം വാങ്ങിയ സന്ദർഭം ഓർക്കുക. നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ല അഥവാ ആരാധിക്കരുത് എന്നും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും നന്മ ചെയ്യണമെന്നും നിങ്ങൾ മനുഷ്യരോട് നല്ലത് പറയണമെന്നും നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യണമെന്നും ഇതായിരുന്നു ആ ഉറപ്പ്. പിന്നീട് ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ നിങ്ങളിൽ അല്പം ആളുകൾ ഒഴിച്ച് അതിൽ നിന്ന് പിന്മാറിക്കളഞ്ഞു. നിങ്ങളാകട്ടെ തിരിഞ്ഞുകളയുന്നവരുമാകുന്നു, അഥവാ അത് നിങ്ങളുടെ പതിവാണ്.
1: എന്തുകൊണ്ട് ഒരു പൂർവിക സമൂഹം വഴിപിഴച്ചു എന്നത് ഖുർആനിൻ്റെ ഇതുപോലെ പല വചനത്തിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
0: അതെ,
1: അപ്പം പൂർവിക വേദഗ്രന്ഥം നൽകപ്പെട്ടൊരു സമൂഹത്തിൻ്റെ അധപ്പതനത്തിൻ്റെ വ്യത്യസ്ത കാരണങ്ങളാണ്. ആദ്യം ഉൾക്കൊള്ളുകയും പിന്നീട് കരാറിൽ നിന്ന് പിൻവലിയുകയും പറഞ്ഞ വാക്കിന് വിലയില്ലാതാവുകയും അല്ലെങ്കിൽ ഉൾക്കൊണ്ട സത്യത്തോട് വിരുദ്ധമായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ദിവസവും 15 നേരം അല്ല, ദിവസവും 5 നേരം 17 തവണയായിട്ട് നമ്മൾ അത്തരം ആളുകൾ ഉൾപ്പെടുത്തുള്ള റബ്ബേ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഉമ്മത്തിൻ്റെ അവസ്ഥ
0: ഇന്നും ആ ഒരു സമൂഹത്തിൻ്റെ അധപ്പതനം എത്രമാത്രം അധപ്പതിച്ചൊരു വർഗമാണ് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ
0: അല്ലേ, പറയുമ്പോൾ അവർക്കൊരു വേദം നൽകപ്പെട്ട സമൂഹമാണ്. ഈ ഉറപ്പുകളൊക്കെ അവരിൽ നിന്ന് വാങ്ങിയ ശേഷം ഇപ്പം നമ്മൾ മതത്തിൽ നമ്മുടെ ആചാരമായി നിലനിർത്തുന്ന പല കാര്യങ്ങളും നമസ്കാരമാണെങ്കിലും സക്കാത്താണെങ്കിലും എല്ലാം അവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ അതൊക്കെ അവർ അതിൽ നിന്ന് പിന്മാറിക്കളഞ്ഞു. ഇപ്പോൾ അവരെത്തി നിൽക്കുന്ന ഒരു അധപ്പതനം
1: അതെ
0: നമ്മൾ നേരിട്ട് കണ്ടിരിക്കുന്നു.
1: അപ്പോൾ അങ്ങനെയുള്ളൊരു വിഭാഗം ആവരുതെന്ന് പറയുമ്പോൾ ആ ആളുകൾ അതിൽ നിന്ന് വഴിതെറ്റി അവർക്ക് ഇഷ്ടമുള്ള പലതും സ്വീകരിച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ നമുക്കൊരു പാഠമുണ്ട്. നിങ്ങൾ മസലുല്ലദീന തൗറാത്തും പറഞ്ഞല്ലോ കമസൽ ഹിമാർ,
0: അതെ
1: ആ അവസ്ഥ നിങ്ങളാവരുതെന്ന് ഖുർആൻ പറയുന്നുണ്ട്.
0: വേദഗ്രന്ഥം ചുമക്കപ്പെട്ട ചുമക്കുന്ന കഴുതകളെ പോലെ
1: പോലെ
0: അതിലെന്താണ് ഉള്ളതെന്നുള്ളത് അറിയാതെ അതിങ്ങനെ അതിൻ്റെ വാഹകരായി നടക്കുകയാണ്.
1: അപ്പം ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ, അതുകൊണ്ടാണല്ലോ വേദഗ്രന്ഥത്തിലുള്ളത് ഖുർആനിലുള്ള എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഇന്നലെ ഇപ്പോൾ ഇന്നിപ്പോൾ നബിദിനത്തിൻ്റെ
0: അതെ
1: വിശുദ്ധ ഖുർആനിലും പ്രവാചക ചരിയിലുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ലല്ലോ. അല്ലാഹു മുസ്താൻ. അപ്പോൾ നമുക്ക് പിന്നെ സാറേ, ഇപ്പം ഇങ്ങനെ നമ്മൾ തന്നെ പോകുന്നപ്പോൾ ഇതുവരെ നമ്മൾ തിരിഞ്ഞു നോക്കാത്തൊരു ഒരു ഒരു ഏരിയ ഉണ്ട്.
0: അതെ അതെ.
1: അപ്പോൾ ഇതെന്താ അവർ രണ്ടാളൊന്നും ഇങ്ങനത്തെ ഒരു നമ്മളെ തീരെ മെയിൻ ചെയ്യുന്നില്ലേ എന്നുള്ളൊരു താനെ വരും. ജസ്റ്റ് നമുക്കൊന്ന് അവരിലേക്കൊന്ന് പോയി വരാൻ തോന്നുന്നല്ലേ.
0: ധാരാളം ആൾക്കാർ സലാം പറഞ്ഞെത്തിയിട്ടുണ്ട്.
1: അപ്പോൾ അസ്മാ ബി പെരിന്തൽമണ്ണ, അമീർട്ടി എടത്തനാട്ടുകര, ആയിഷ പി പത്തപ്പിരിയം, പിന്നെ സലാം
0: ഷാനവാസ് പുല്ലമ്പി, അതുപോലെ മെഹനാജ് ഇസ്മായിൽ, ഫാത്തിമ പി വി, സഫ്ന മുഹമ്മദ്, മുഹമ്മദ് കബീർ, ധാരാളം ആൾക്കാർ.
1: ഷിഹാബ് കൽപ്പറ്റ, സഹൽ പി ഇടപ്പല, മാസിയ കെ തിരുവേഗപ്പുറ, സീനത്ത് പാലക്കാട്, ആയിഷ കെ ഇരിക്കൂർ. അപ്പം നമ്മളിങ്ങനെ ഫസ്റ്റ് സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നപ്പോൾ കണ്ട ആളുകളെ നമ്മളിങ്ങനെ വായിച്ചു പോവാണ്. എല്ലാവരും സലാം പറഞ്ഞവരാണ്. സലാം പറഞ്ഞ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള കൂടെയുള്ള ഓരോ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് സലാം അടക്കുന്നു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാല്ലാ ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളിതാ മുന്നോട്ട് പോകുന്നത്. പീസ് ടൈമിലെ വാചകം നമുക്കൊന്ന് വായിക്കാം സാറേ. പീസ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഫീഡ്ബാക്കിൽ നമ്മൾ റേഡിയോയെ കുറിച്ച് ശ്രോതാക്കളുടെ ഹൃദയം തൊട്ട അവരുടെ ചില കമൻറ്റുകൾ നമ്മളിങ്ങനെ പീസ് ടൈമിൽ വായിക്കാറുണ്ട്.
0: അതെ, ഇന്ന് ഇന്നത്തെ ഒരു ഫീഡ്ബാക്ക്, മാഷാ അല്ലാ, എന്നും ഒരുപാട് നന്മ, ഗുണപാഠം, ഉപദേശം വിളമ്പുന്ന ഈയൊരു പീസ് റേഡിയോ കൂട്ടായ്മയെ എത്ര പുകഴ്ത്തിയാലും മതിവരില്ല. അതിൻ്റെ കൂടെ ഇതേപോലെ മോർണിംഗ് ലൈവിനെ ധന്യമാക്കുന്ന ആങ്കറിംഗ് ഡെസ്ക് കൈകാര്യം ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും ഉസ്താദുമാർക്കും അണിയറ പ്രവർത്തകർക്കും ഇതിനെ നെഞ്ചോട് ചേർക്കുന്ന പീസ് റേഡിയോ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കുമാറാകട്ടെ. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരാണ് ഈ ഒരു ഫീഡ്ബാക്ക് അയച്ചിട്ടുള്ളത്.
1: മഷാല്ലാ, അതെന്താണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ളത് അല്ലേ.
0: അതെ,
1: അപ്പോൾ അത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കെന്താ പറയുക, പിന്നെ അത്രയും നമുക്കൊരു ഒരു ഒരു ഒരു പ്രത്യേക ഫീൽ വരുന്നൊരു സംഗതിയാണ് ആ പ്രാർത്ഥന. അപ്പോൾ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അമീൻ. അപ്പോൾ

0: ഫീഡ്ബാക്കിലേക്ക് നമുക്ക് ഒന്നുകൂടി തിരിച്ചു വരുമ്പോ, സാജിദ ഷൗക്കത്ത്, മുനീർ ചെമ്നാട്,
1: ജമീല വി പി, ജാസ്മിൻ പൂച്ചക്കൽ,
0: പിന്നെ സഫിയ കെ തിരങ്ങാടി ഉണ്ട്. അദ്ദേഹം അവർ പറഞ്ഞിട്ടുള്ളത്, ഖുർആൻ പാരായണം കേട്ടു അൽഹംദുലില്ലാ, അർത്ഥ സഹിതം പഠിക്കാൻ കഴിഞ്ഞു അൽഹംദുലില്ലാ, എല്ലാം അല്ലാഹു എളുപ്പമാക്കി തരട്ടെ.
1: അതുപോലെ ഫൈസ പിലാത്തറ, ഇംതിയാസ് തിരുവമ്പാടി, ആയിഷ നാദാപുരം, സൈനബ കരുവാരക്കുണ്ട്, ധാരാളം ആൾക്കാർ സലാം പറഞ്ഞ് എത്തിയിട്ടുണ്ട്.
0: സാജിദ വി ടി വല്ലപ്പുഴ സലാം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എസ് അബ്ദുള്ളക്കുട്ടി കുരിശാങ്കുളം എന്ന പേരിൽ നിന്ന് സലാം പറഞ്ഞ് സാജിദ വി ടി വല്ലപ്പുഴ. അതെന്താന്നുള്ളത് മനസ്സിലായില്ല അല്ലേ?
1: അതെ അതെ.
0: വീട്ടിൽ ഉപ്പാന്റെ ഫോൺ എന്നാണോ? ഒന്ന് കുരിശാങ്കുളമാണ്, മറ്റൊന്ന് വല്ലപ്പുഴയാണ്. അപ്പോ ഓക്കെ. പിന്നെ സാജിദ കാലിക്കറ്റുണ്ട്, സീനത്ത് സി ടി ചുള്ളിയോട്,
1: താഹിറ ടി കെ കാസർഗോഡ്.
0: യെസ്. അപ്പം നമ്മൾ പിന്നെ പീസ് റേഡിയോ പുതുതായിട്ട് ഈ അടുത്ത് മറ്റൊരാളിൽ നിന്ന് കേട്ട് ഇന്ന ആളിൽ നിന്നാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. എന്നാൽ പരിചയപ്പെടുത്തി തന്ന ആളുകൾ, നിങ്ങൾ ആദ്യമായിട്ട് ആരാണ് നിങ്ങൾക്ക് പീസ് റേഡിയോ പരിചയപ്പെടുത്തി തന്നത്? അവരെ ഒന്ന് അതെപ്പോഴായിരുന്നു എന്ന് പറയാമോ? ആദ്യമായിട്ട് ഈ ഒരു ഓപ്ഷൻ പരിചയപ്പെട്ടതും അങ്ങനെ അതുവഴി ഞാൻ കേൾക്കാൻ തുടങ്ങിയതും ഈ ഒരു കാര്യം പറയുന്ന പലപ്പോഴും പല രൂപത്തിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചാണ്. എന്നിരുന്നാലും നമുക്കതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല.
1: അതെ. മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ പലപ്പോഴും ഒരു ബസ് യാത്രയിൽ ഇങ്ങനെ അടുത്തിരിക്കുന്ന ഒരു സുഹൃത്ത്, കുറച്ച് അധികം നേരം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ, അവർക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തതായിരിക്കും. അവർ പിന്നീട് അതിൻ്റെ സ്ഥിരം ശ്രോതാവായിട്ട് മാറിയിട്ടുണ്ടാകും.
0: അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാരണം സാറേ എന്താണോ, അപ്പോൾ എനിക്ക് ഇന്ന ആളാണത് പരിചയപ്പെടുത്തിയത്, അതൊരാൾ കേൾക്കുന്നുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കുന്ന ഒരു ആത്മനിർവൃതിയുണ്ട്.
1: അതെ. സാധാരണ അത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്കൊരു മോട്ടിവേഷനാണ്.
0: മോട്ടിവേഷൻ കൂടിയാണ്. ശരി, ഇൻഷാല്ല അങ്ങനെ ബാക്കി പറഞ്ഞ രൂപത്തിൽ താ പറയും. ആ ഒരു രൂപത്തിൽ തന്നെ നിങ്ങളുടെ മെസ്സേജ് വരും എന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല. അബ്ബാസ് പട്ടാമ്പിയും ഇംതിയാസ് തിരുമ്പാടിയും കൂടെ ഉണ്ട് കേട്ടോ.
1: അതിൽ ഇംതിയാസ് തിരുമ്പാടി പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്രയിലാണ്, മീറ്റിങ്ങിന് പോവുകയാണ്, കൂടെയുണ്ട്.
0: ഓക്കെ,
1: പീസ് റേഡിയോയുടെ കൂടെ ഉണ്ട് എന്നാ പറഞ്ഞത്.
0: ആ, യാത്രയിൽ കൂടെയുണ്ട്.
1: അതെ.
0: നമുക്ക് മഞ്ചേരി ടു മുക്കം എത്ര ദൂരമുണ്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. മുക്കത്താണെന്ന് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നാണ് പറഞ്ഞപ്പോഴേ, എന്താന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ടോ.
1: അപ്പോൾ
0: നമുക്ക് തിരിച്ച് നമ്മുടെ സമയം ഷെഡ്യൂളിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നൊരു പ്രോഗ്രാം
1: പുലരിവട്ടം അല്ലേ.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: ഇന്നത്തെ പുലരിവട്ടത്തിൽ എൻ്റെ പരലോകമാണ് എനിക്ക് പ്രശ്നം എന്നൊരു ടൈറ്റിൽ ആസ്പദമാക്കിക്കൊണ്ടാണ് ബഹുമാനനായ ഹാരിസ് മൗലവി നമ്മോട് സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരു സഹോദരൻ വളരെ വിഷമത്തോടുകൂടെ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദീൻ മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം ദീനിൽ വളരെ കണിശതയും സൂക്ഷ്മതയും പാലിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പരിധിവരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ അതിൽ വിജയിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് നിഷിദ്ധമായതൊന്നും കയ്യിൽ വരാതിരിക്കുവാനും ഉള്ളതിൻ്റെ സക്കാത്ത് കൃത്യമായി കൊടുക്കുവാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. നമസ്കാര കാര്യങ്ങൾ മിക്കവാറും അത് ജമാഅത്തായി പള്ളിയിൽ തന്നെ നിർവഹിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നു. അത് സാധാരണഗതിയിൽ നടക്കാറുമുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് പരലോകത്ത് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ പരമാവധി ദീനിൽ സൂക്ഷ്മത പാലിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ജീവിതത്തിൽ നമ്മൾ പുറത്തിറങ്ങി പോകുമ്പോൾ നമ്മുടെ ജോലികളിൽ ഏർപ്പെടുന്ന സമയത്തെല്ലാം പലപ്പോഴും സ്ത്രീകളോട് കൂടി കലരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ആത്മനിയന്ത്രണം വിട്ടുപോകുമോ എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നാളെ പരലോകം പ്രതികൂലമാകുമല്ലോ, അള്ളാഹുവിന് മുമ്പിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആകെക്കൂടെ എനിക്കൊരു ഭയവും ബേജാറും ആകുന്നു എന്നാണ്. അപ്പോൾ എന്താണ് പരിഹാരം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ അധികാറുകളും കാര്യങ്ങളും ചൊല്ലി ഖുർആനൊക്കെ പാരായണം ചെയ്ത് പൈശാചികമായ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക, കണ്ണുകളെ ഒരിക്കലും നമ്മൾ നോക്കാതിരിക്കുക, കണ്ണുകളെ നമ്മൾ സൂക്ഷിക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, പരമാവധി ഇടപഴകാനുള്ള സമയങ്ങൾ സൗകര്യങ്ങൾ കുറയ്ക്കുക, ഇനി ഇടപഴകുകയാണെങ്കിൽ തന്നെ അത് ഒറ്റക്കാവാതിരിക്കാൻ ശ്രമിക്കുക, കൂടുതൽ സമയം അവരുമായിട്ട് അനാവശ്യമായ ഇടപെടലുകൾക്ക് സാഹചര്യങ്ങളില്ലാതിരിക്കുക, അങ്ങനെ പലതും നമ്മൾ പറഞ്ഞ് കൊടുക്കുമല്ലോ സാധാരണഗതിയിൽ. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ പറയും, അദ്ദേഹമാണ് ഇതൊക്കെ എത്ര മാത്രം കഴിയുമോ അത്രമാത്രം ഇതൊക്കെ പരീക്ഷിച്ചതാണെന്നാണ്. പിന്നെ എന്താണ് നമുക്ക് അങ്ങനത്തെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആശയം എന്താണെന്നുള്ളതാണ്, അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വൈകാരികത എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ആവശ്യമാണല്ലോ, ഒരു ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു നീഡാണ്. അത് നടന്നേ പറ്റൂ, മനുഷ്യനെ ഒരിക്കലും അതിൽ നടക്കാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ അത് നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന. നിർവഹിക്കപ്പെട്ടാൽ പിന്നെ ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ലല്ലോ. നിർവഹിക്കപ്പെടാത്ത ഒരാൾ ഒരു വികാരത്തെ നിയന്ത്രിക്കുവാനുള്ള ശ്രമം എത്രത്തോളം കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടാണല്ലോ ഇസ്ലാം ഒരു വിവാഹം അനുവദിച്ചത്. അങ്ങനത്തെ ഒരു വൈകാരിക സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെയാണല്ലോ വിവാഹം കഴിക്കേണ്ടതും. വിവാഹത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം അവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഊഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിവാഹിതരായിട്ടും ആത്മനിയന്ത്രണം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വിവാഹ ശാരീരിക ദാമ്പത്യ ബന്ധങ്ങൾ ഭംഗിയായി നടക്കുന്നില്ല എന്ന് നമ്മൾ അവസാനം തീരുമാനിക്കേണ്ടി വരും. പുസ്തകത്തിലെ അന്വേഷണങ്ങളിൽ അതാണ് ശരി എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇവിടെ വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റുള്ള ഒരാളുടെ സ്വർഗവും നരകവും പരലോകവും സംരക്ഷിക്കുന്ന കാര്യത്തിൽ മറ്റൊരാൾക്ക് ഒരു റോൾ ഉണ്ടാവുന്ന ഒരു ഘടകമാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിലെ ശാരീരിക ബന്ധമെന്ന് പറഞ്ഞാൽ. അവിടെ എന്താണെന്ന് വെച്ചാൽ, ഭർത്താവിനോട് ഭാര്യയും ഭാര്യയോട് ഭർത്താവും സഹകരിച്ചിരിക്കണം. കാരണം അവിടെ അയാളൊരു നല്ല മനുഷ്യനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഭാര്യയുടെ സഹകരണം ഉണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റെ പൂർണ്ണതയിൽ എത്താൻ പറ്റുള്ളൂ. ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സഹകരണത്തോടെ പൂർണ്ണതയിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ മറ്റുള്ളവരുത്തൻ്റെ പരലോകം നഷ്ടപ്പെടുത്തുന്നതിൽ നമ്മൾ പങ്കുവഹിക്കലാണ് അത്തരം രംഗത്തിലുണ്ടാകുന്ന നിസ്സഹകരണങ്ങളിലൂടെ ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ചില ആളുകൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് ഒരു ബഹുഭാര്യത്വത്തെക്കുറിച്ച് ചിന്തിക്കുക. പ്രത്യേകിച്ച് ഒരു 40 വയസ്സ് മുതൽ ഒരു 55-60 വയസ്സ് വരെയുള്ള ഒരു സമയമാണ് ഒരു പക്ഷേ ഇത്തരം ചിന്തകളും തീരുമാനങ്ങളും ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു സമയം. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരെ ചിന്തിക്ക് മനസ്സിലാകേണ്ടത്, യഥാർത്ഥത്തിൽ ആരോഗ്യവതിയായ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് കൂടെ ഉണ്ടാകുമ്പോൾ അങ്ങനെ അതിലൂടെ വിജയിക്കാത്തൊരു കാര്യം ഇനിയൊരു ഭാര്യ വന്നാൽ വിജയിക്കുമെന്ന് ചിന്തിക്കുന്നത് ഇത്രമാത്രം ശരിയാവും, ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ആദ്യ ശ്രമം വേണ്ടത് യഥാർത്ഥത്തിൽ ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാനല്ല, തൻ്റെ ഭാര്യയ്ക്ക് യഥാർത്ഥത്തിൽ ആ കാര്യങ്ങളിൽ എൻ്റെ പരലോക സൂക്ഷ്മതയിൽ ഒരു ഇടപെടാൻ പറ്റുമോ തന്നെ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു പുനർവിവാഹത്തിലുണ്ടാകാവുന്ന ഈ ബുദ്ധിമുട്ടുകൾ, ബഹുഭാര്യത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എല്ലാവർക്കും നല്ല ബോധമുണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ എത്ര തന്നെ ഉണ്ടെങ്കിലും ഞാൻ വിവാഹം കഴിക്കുന്നു എന്ന് ചില ആളുകൾ തീരുമാനിക്കാനുള്ള കാരണം ഇതിൻ്റെ പരലോകത്തിൻ്റെ പ്രശ്നമാണല്ലോ എന്ന് ധൈര്യമാണ് അവർക്ക്. ഇതിൻ്റെ പരലോകത്തെ രക്ഷിക്കാൻ ഞാൻ വേറെ ആരും നോക്കേണ്ട കാര്യമില്ല എന്ന ചിന്തയിലാണ് പല ആളുകളും ഇത്തരം ചില തീരുമാനങ്ങൾ എടുത്തത്. അപ്പോൾ ആ ഒരു ന്യായം അവർക്ക് പറയാനില്ലാത്ത വിധം അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതിൽ എന്തു ചെയ്യണം, ഒരുപക്ഷെ സഹോദരിമാർക്ക് വിജയിക്കാൻ പറ്റണം. നിങ്ങൾക്ക് എന്തൊരാവശ്യമുണ്ട് എന്ന് ചോദിക്കാൻ, എല്ലാ ജീവിത കാര്യങ്ങളും പരസ്പരം അറിയുന്ന ഭർത്താവിനോട് അങ്ങനെ സ്നേഹപൂർവ്വം ഒരു ചോദ്യം ചോദിക്കാൻ ആത്മവിശ്വാസം എത്ര സഹോദരിമാർക്കുണ്ടാവും എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അത് പ്രധാനമാണ്. ഇതിൽ പുരുഷന്മാർക്കൊരു പങ്കുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ അവിഹിത ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ താലോലിക്കുന്നു, അവരുടെ സൗന്ദര്യങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നു, അവരുമായി നിരന്തരം സംസാരിക്കുന്നു, എല്ലാ കാര്യം അങ്ങനെയാണല്ലോ അവിഹിത ബന്ധങ്ങൾ നടക്കുന്നത്. സത്യത്തിൽ ഒരു വിവാഹ ജീവിതത്തിലും ഒരാണും പെണ്ണും തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് അവർ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, മനസ്സെടുത്ത് സംസാരിക്കുന്നില്ല, അവരുടെ പ്രയാസങ്ങൾ ഷെയർ ചെയ്യുന്നില്ല, അവരിത്തരം പിന്നെ അവരുടെ ഈ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർ സംസാരങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ നടക്കാത്തത് എന്തുകൊണ്ട്? അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിവാഹ ജീവിതത്തിൽ ഒരു ആൺ പെൺ ബന്ധം ഏറ്റവും നല്ല ഒരു ഒരു അവസ്ഥയിലായി കിട്ടുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ മതപരമായ ജീവിത വിജയത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ, എന്നെക്കൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ പരലോകം നഷ്ടപ്പെട്ടു കൂടാ, അതേപോലെ തന്നെ എൻ്റെ കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ നിങ്ങൾ കുടുംബത്തിലൊരു പ്രയാസം വന്നുകൂടാ എന്നൊക്കെയുള്ള ഒരു കണിശമായ ഒരു തീരുമാനം സഹോദരിമാരെ എടുക്കണം. അതൊരു ഘട്ടം കഴിഞ്ഞിട്ട് എടുത്തിട്ട് കാര്യമില്ല, നേരത്തിന് എടുക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇത് അത്തരം കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ശാപത്തിന് വിധേയരാകുന്ന ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ പരലോക വിജയത്തിനും നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു ഇണയെ സ്വർഗത്തിലെത്തിക്കുവാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടറിഞ്ഞ് ഉൾക്കൊണ്ട് കുടുംബജീവിതത്തിൽ ഇത്തരം ന്യൂനതകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് മാറാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു സഹായിക്കട്ടെ.

0: മാഷാല്ല. അപ്പൊ എന്നത്തെയും പോലെ പുലരിവട്ടം ഇന്നും നമ്മുടെ ഒരുപാട് ചിന്ത പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ പലരുടെയും കാഴ്ചപ്പാടുകൾക്ക് കൃത്യമായ ഒരു അടിത്തറ പാകുന്ന സംസാരം തന്നെയാണ് ഇന്ന്.
1: പലപ്പോഴും ഈ കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങളാണ് പലപ്പോഴും പലർക്കും അവരുടെ പരലോക ജീവിതം വരെ നഷ്ടപ്പെടുത്തുന്നത് അല്ലേ. അപ്പോൾ അതിലൊരു കൃത്യമായ കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഹാരിസ് മൗലവി ഇന്ന് നമുക്ക് നൽകിയിട്ടുള്ളത്.
0: ജമീല കുമരനല്ലൂർ പറഞ്ഞു, പുലരിവട്ടം എന്നും ഓരോ നല്ല അറിവ് തരുന്നു, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: അതുപോലെ സക്കീന ഉദിരംപൊയിൽ, എത്ര അർത്ഥവത്തായ ഉപദേശം. ഓരോ ആളുകളും താൻ നിർവഹിക്കേണ്ട കടമകളെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ഇന്നത്തെ പുലരിവട്ടം. അള്ളാഹു മൗലവിക്ക് ദീർഘായുസ്സും അറിവും വർദ്ധിപ്പിച്ചു നൽകട്ടെ. ആമീൻ.
0: വളരെ നല്ല സന്ദേശമാണ് ഹാരിസ് മൗലവി പുലരിവട്ടത്തിലൂടെ തന്നിരിക്കുന്നത്. അലഹമ്മദില്ല, അള്ളാഹു അദ്ദേഹത്തിന് ഇനിയും അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ. ആരോഗ്യത്തോടുകൂടിയുള്ള ആയുസ് പ്രധാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയും ശുഐബായും വളപട്ടണം.
1: ഓക്കെ,
0: പിന്നെ അപ്പോൾ ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ
1: നേരത്തെ നമ്മൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, പീസ് റേഡിയോ എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ആരാണ്
0: ഉത്തരവാദിത്തം
1: പരിചയപ്പെട്ടത് എന്നുള്ളത്. ഇവിടെ ഫാത്തിമ കെ തിരുവനന്തപുരം, രണ്ടായിരത്തി പതിനഞ്ചിൽ ജാമ്യയിൽ പഠിക്കുകയായിരുന്നു. ആ സമയത്താണ് പരിചയപ്പെട്ടൊരു സന്ദർഭമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്
0: അല്ലേ.
1: അതെ.
0: അപ്പോൾ ഇങ്ങനെ നമുക്കും അങ്ങനെ മറ്റൊരാളിൽ നിന്ന് റേഡിയോയെ പരിചയപ്പെടുത്തി കിട്ടി. ആരാണോ നമ്മളെ പരിചയപ്പെടുത്തിയത്,
1: ഇവിടെ സൗദത്ത് പി കെ പാലക്കാട്, എനിക്ക് ഹാരിസ് മൗലവിയുടെ പ്രഭാഷണത്തിൽ നിന്നാണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ആ ഓക്കെ, മാഷാല്ലാ. പിന്നെ
1: അതുപോലെ ധാരാളം ആൾക്കാർ, എനിക്ക് എൻ്റെ മകളാണ് സൈനുബ കരുവാരക്കുണ്ട്.
0: പിന്നെ ഷഹനാസ് സരിക്കുളം അയച്ചത്, സ്നേഹക്കൂടിലേക്ക് ഒരു ക്വസ്റ്റ്യൻ അയച്ചിരുന്നു ഓഗസ്റ്റ് മാസത്തിൽ, പക്ഷേ രണ്ട് തവണ ചോദ്യം വരുമെന്ന് അറിയിപ്പ് കിട്ടി. അതിനുശേഷവും ഒരു എപ്പിസോഡ് കഴിഞ്ഞു, പക്ഷേ ഇതുവരെ വായിച്ചിട്ടില്ല. ഈ വിവരം നമുക്ക് ടെക്നിക്കൽ ഡെസ്കിലേക്ക് വിവരം കൈമാറാം.
1: ഓക്കെ,
0: അതെന്താ എന്നുള്ളത് ഇൻഷാല്ലാ അവർ നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും, നമ്മൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്.
1: അതുപോലെ സഫിയ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും, ഞാൻ റേഡിയോ പരിചയപ്പെട്ടത് ആദ്യമായിട്ടൊരു പരിപാടിയിൽ നിന്നാണ്. അന്നു മുതൽ ഇന്ന് വരെ റേഡിയോ കേൾക്കുന്നുണ്ട്, കുറേ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ പരിപാടിയിൽ അത് പറഞ്ഞ ആൾക്കുള്ള പ്രതിഫലം അല്ലേ, അതിൻ്റെ ഒരു തുടർച്ച ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: അപ്പോഴേ നമ്മൾ ഇങ്ങനെയും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ലേ, നമ്മൾ ആദ്യമായി റേഡിയോ ഓപ്പൺ ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആപ്പ് ഇങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ അതെപ്പോഴായിരുന്നു, അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അത് നമ്മൾ ആര് പരിചയപ്പെടുത്തിയ ഒരാൾ പറയാം, പിന്നെ അത് ആദ്യം ഏത് പ്രോഗ്രാമായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക എന്നുണ്ടാവില്ല. ഫസ്റ്റ് ചിലപ്പോൾ ലൈവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്തുള്ളതായിരിക്കാം. അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് പരിചയപ്പെട്ട് തുടങ്ങിയത് എന്തൊക്കെയായിരുന്നു എന്നുള്ളതായിരുന്നു, അത് നിങ്ങൾ ചേർത്ത് പറയണം ഇൻഷാല്ലാ.
1: ഇവിടെ ആയിഷ നാദാപുരം, എനിക്ക് എൻ്റെ മകൾ റേഡിയോ ഇൻസ്റ്റാളാക്കി തന്നതാണെന്നാണ് പറഞ്ഞത്.
0: മകളാണ്,
1: മകളാണ്.
0: യെസ്. ഇന്നത്തെ സാഹചര്യം നോക്കുമ്പോൾ മനുഷ്യർ ഇത്തരം തെറ്റുകളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് ഇന്നത്തെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണുകളൊരു യോദ്ധാവിനെ പോലെ കാണേണ്ട അവസ്ഥയാണ് ഇതൊക്കെയുള്ളത് എന്നാണ് ഇംതിയാസ് തിരുവമ്പാടി പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്.
1: ഇവിടെ ആയിഷാങ്ങാടിപ്പുറം, എൻ്റെ നാട്ടിൽ 10 വർഷം മുമ്പ് ഹാരിസ് മൗലവി ഒരു പ്രഭാഷണത്തിന് വന്നിരുന്നു. അന്ന് പീസ് റേഡിയോ പരിചയപ്പെടുത്തി തന്നു. അൽഹംദുലില്ലാ, അന്ന് മുതൽ ഇന്ന് വരെ എന്നും തുടർച്ചയായി എല്ലാ പ്രോഗ്രാമും കേൾക്കാറുണ്ട്.
0: മാഷാല്ലാ.
1: എന്നും മൗലവി പ്രാർത്ഥനയിലുണ്ട്. ഏതാണെങ്കിലും എല്ലാവരും ഈ പീസ് റേഡിയോ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്.
0: യെസ് അല്ലേ, ഇത് നമ്മൾ പരസ്പരം, നമ്മളിപ്പോൾ ഒരു പീസ് റേഡിയോ പി ആർ ഫാമിലിക്ക് അങ്ങനെയും മെസ്സേജ് വരാറുണ്ടല്ലോ.
1: അതെ,
0: പി ആർ ഫാമിലിയിൽ നമ്മളെല്ലാവരും ലിസണേഴ്സും അതുമായി ബന്ധപ്പെട്ട എല്ലാവരും അത് ഉൾക്കൊള്ളുമല്ലോ.
1: സീനത്ത് സി ടി ചുള്ളിയോട്, ഞാൻ ആദ്യം പീസ് റേഡിയോ ഇടക്ക് കേൾക്കുമായിരുന്നു, പിന്നീട് പാണ്ടിക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ നിന്നും എൻ്റെ അയൽവാസിയായ മൈമൂന താത്തയാണ് എനിക്കിതിൽ ലൈവ് പങ്കെടുക്കുന്നത്, ഫീഡ്ബാക്ക് എഴുതുന്നതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നത്. അന്നു മുതൽ അൽഹംദുലില്ല എന്നും ലൈവിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനിയും മുന്നോട്ട് പോകാൻ അള്ളാഹു തുണക്കുമാറാകട്ടെ.
0: ആമീൻ. അപ്പം മാഷാല്ല, നിങ്ങളുടെ മെസ്സേജുകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് നിങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ വായിച്ചു, നമുക്ക് മുന്നോട്ട് പോകാം. സന്ദർഭവും
1: പുലരിവട്ടത്തെ കുറിച്ച് സഫിയ കെ തിരുവരങ്ങാടി, അസ്സലാമലൈക്കും, ഇന്നത്തെ പുലരിയിലും ഉസ്താദ് നല്ലൊരു ഉപദേശം തന്നെയാണ് തന്നത്. ധാരാളം ചിന്തിക്കുവാനുണ്ട്. സമാധാനമായി ഓരോ വാക്കുകളും പറഞ്ഞു തരും. അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ.
0: സാറേ, ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയി. നമുക്കിനി മറ്റുള്ളവരെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് പോകാമെന്ന് തോന്നുന്നു. ലൈവ് ക്വിസിന് വേണ്ടി കാത്തിരിക്കുന്ന കുറെ ആളുകളുണ്ട്.
1: അതെ അതെ
0: അല്ലേ,
1: വളരെ ആകാംക്ഷയോടെ
0: കാത്തിരിക്കുന്ന.
1: ചില ദിവസം വളരെ ലളിതമായ ചോദ്യമായിരിക്കും, ചില ദിവസം അത്ര തന്നെ ലളിതമായിട്ട്.
0: അതായത് ചിലപ്പോൾ ആളുകൾ പറയും എന്ത് ചോദ്യമാണ്, വളരെ സിമ്പിളായ ചോദ്യം, ഇതൊന്നും ചോദിക്കരുത്. അപ്പൊ തെൻസിൽ എന്ത് ചെയ്യും, ഞാൻ ചോദിച്ച ചോദ്യത്തെ മുഴുവൻ ഒറ്റയടിക്ക് തകർക്കുന്ന ഒരു ചോദ്യമായിട്ട് പിറ്റേ ദിവസം.
1: അതെ, അപ്പൊ പിന്നെ ആ പരാതികളൊക്കെ ഇല്ലാതാവും, മറന്നുപോകും അല്ലെ.
0: അപ്പൊ ഇന്ന് ഒരു പക്ഷേ ഇതൊക്കെ നമുക്ക് ഈ എളുപ്പം അതുപോലെ തന്നെ ടഫ് എന്നൊക്കെ പറയണത് ആനുപാതികമാണ്, ഓരോരുത്തരതിനനുസരിച്ചായിരിക്കാം. ഏതായിരുന്നാലും പൊതുവെ നോക്കുമ്പോൾ ചിലപ്പം ഇന്നത്തെ കുറച്ചൊരു ടഫുള്ളതാണെന്ന് വിചാരിക്കുകയാണ്, നമ്മൾ വിചാരിക്കുകയാണ്. പക്ഷെ ശ്രോതാക്കൾ എന്താ പറയാൻ നമുക്കറിയില്ല. നമുക്ക് പോയാലോ, ക്യൂസിലേക്ക് പോയാലോ.
1: ചോദ്യം ഇതാണ്, ഹദീസിലെ
0: ഒറ്റ മിനിറ്റ് സാറേ, ഒരു ചെറിയൊരു അവസരം കൊടുത്തുകൂടെ ചോദ്യത്തിന്റെ മുന്നേ ഒന്നൊരുങ്ങാനുള്ള അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യം പറയാനുള്ളത്. ഒന്ന്, ചോദ്യം അയക്കണ സമയത്ത് നിങ്ങളുടെ പേരിന്റെ കൂടെ സ്ഥലപ്പേരുണ്ടോന്ന് ഒന്ന് ഓർമ്മിപ്പിക്കണം. പിന്നെ ഒന്ന്, ഇപ്പൊ അവരുള്ള പിന്നെ ഈ സ്ക്രീനിൽ എവിടെയെങ്കിലും ഓപ്ഷനിൽ അവരുണ്ടാവുക പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ എന്നുള്ള പിന്നെ ഭാഗത്തായിരിക്കും അവർ കമന്റ് വന്നുകൊണ്ടിരിക്കുക. അത് മാറിയിട്ട് ലൈവ് ക്വിസ് സെലക്ട് ചെയ്യണം.
1: അപ്പോഴാണ്
0: ലൈവ് ക്വിസിലേക്ക് പോകണം. അതല്ലെങ്കിൽ ഇപ്പോൾ കുറേ കുറഞ്ഞ്, എന്നാലും അറിയാതെ ചിലർക്ക് വീണ്ടും സംഭവിക്കും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടല്ലോ, എന്നാൽ ഇനി ചോദ്യത്തിലേക്ക് പോകും.
1: അപ്പോൾ ചോദ്യം വായിക്കാം അല്ലേ. ഹദീസിലെ മുർസൽ എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ്? ചോദ്യം, ഹദീസിലെ മുർസൽ എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം അല്ലേ.
0: ഓപ്ഷൻസ് വായിക്കാം.
1: ഓപ്ഷൻ എ, സ്വഹാബിയെ വിട്ടുപോയ ഹദീസ്, അഥവാ താബിഴി നേരിട്ട് പ്രവാചകനിലേക്ക് ചേർക്കുന്നത്. ഓപ്ഷൻ ബി, ഹദീസിൻ്റെ തുടക്കം വിട്ടുപോയത്. ഓപ്ഷൻ സി, കുറ്റമറ്റത്. ഓപ്ഷൻ ഡി, കെട്ടിച്ചമച്ചത്. ഈ 4 ഓപ്ഷൻസാണുള്ളത്.
0: അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. ഹദീസിലെ മുർസൽ എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ്? ഓപ്ഷൻ എ, സ്വഹാബിയെ വിട്ടുപോയ ഹദീസ്. ഓപ്ഷൻ ബി, തുടക്കം വിട്ടുപോയത്. ഓപ്ഷൻ സി, കുറ്റമറ്റത്. ഓപ്ഷൻ ഡി, കെട്ടിച്ചമച്ചത്.
1: ഈ ചില ചോദ്യങ്ങൾ ചോദ്യം ടഫായിരിക്കും, പക്ഷേ ഓപ്ഷൻ വരുന്നതോടുകൂടി എന്താവും, അത് ഈസിയായിട്ട് മാറും.
0: ഈസിയായിട്ട് മാറും
1: അല്ലേ.
0: ഒരിക്കൽ കൂടി ചോദ്യം വായിക്കാം. ഹദീസിലെ മുർസൽ എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ്? ഓപ്ഷൻ എ, സ്വഹാബിയെ വിട്ടുപോയ ഹദീസ്. ബി, തുടക്കം വിട്ടുപോയത്. സി, കുറ്റമറ്റത്. ഡി, കെട്ടിച്ചമച്ചത്.

0: അപ്പോൾ പറഞ്ഞപോലെ നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്വിസിന്റെ വിജയികളിലേക്കും
1: അതൊക്കെ
0: നമുക്ക് അതിലേക്ക് പോണം. ഇൻഷാല്ലാ നമ്മൾ അതിന്റെ ഉത്തരം നമുക്ക് പറയേണ്ടതുണ്ട്. എന്താണ് ശരിയായ ഉത്തരം എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കണം. പലർക്കും ചില ആകാംക്ഷ ഉണ്ടാവും, എന്താണ് ഇപ്പൊ ഈ ഹദീസിലെ മുർസൽ, എന്താ അങ്ങനെ പറയണത്. അല്ല ആദ്യമായിട്ടായിരിക്കും അങ്ങനെയൊക്കെ ഹദീസിലെ മുർസൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈഫ് സ്വഹീഹ് എന്നൊക്കെ
1: കേട്ടിട്ടുണ്ട്.
0: പക്ഷെ അങ്ങനെയൊക്കെ ആളുകളുണ്ടാവും. എന്നാ നേരെ മറിച്ച് നമ്മുടെ അല്ലുസൂൽ പ്രോഗ്രാം, അത് അതില് അബ്ദുൽ മാലിക് സലഫിയുടെ പ്രഭാഷണം ഉണ്ടാവുന്നത് ഹദീസുമായി ബന്ധപ്പെട്ട പരമ്പര,
1: ആ ഒരു നിദാന ശാസ്ത്രം വളരെ
0: കൃത്യമായി കേൾക്കുന്ന ആളുകൾക്ക് കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
1: ഇതിൽ വായിക്കാൻ പറ്റിയ നല്ലൊരു ലേഖനം, ഇപ്പോ ജാമിഅൽ ഹിന്ദ് പുറത്തിറക്കിയ സുവനീർ, അവരുടെ വാർഷിക സുവനീർ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ വാർഷികത്തിന്റെ സന്നദാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട്. അതിൽ അബൂബക്കർ സലഫിയുടെ ഒരു ലേഖനമുണ്ട് ഈ ഹദീസ് നിദാന ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട്. നമുക്ക് സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രൂപത്തിൽ, എന്നാൽ വളരെ കൃത്യമായി വളരെ സംക്ഷിപ്തമായി വിവരിച്ചിട്ടുള്ള ഒരു നല്ലൊരു ലേഖനമാണ് ഈ ഹദീസ് നിദാന ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട്. നമ്മളെ തന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ അത് ഒരു വായിക്കാൻ പറ്റിയ നല്ലൊരു ലേഖനമായിരിക്കും.
0: ചിലപ്പോൾ വേറെ കാര്യമുണ്ട്, വായിക്കാൻ പറ്റാൻ കേൾപ്പായിരിക്കും, അത് വാങ്ങിയുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും.
1: അതെ,
0: പലരുടെ വീട്ടിലത്
1: അത്യാവശ്യം ഒരു കട്ടിലൊരു ഒരു
0: കട്ടില്ല. കഴിഞ്ഞ നമ്മളാ വർഷത്തിൽ പങ്കെടുത്ത് നമ്മളെ മറ്റേ സന്നദ്ധാന സമ്മേളനത്തിന്റെ സമയത്ത് ഇറങ്ങിയതാണ്. അപ്പൊ അത് വീട്ടിൽ വാങ്ങിയിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ, കാരണം ഞാൻ എന്റെ അനുഭവം കൂടിയാണ് പറഞ്ഞത്, ഞാനത് വീട്ടിൽ വാങ്ങിയിട വെച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ പൂർണ്ണമായിട്ട് ഈ പറഞ്ഞ പോലെ നോക്കിയിട്ടൊന്നുമില്ല. അപ്പോ അത് അത് ഓർമ്മിപ്പിക്കാൻ നന്നായി സാറ് പറഞ്ഞുകൊണ്ട്. ഇൻഷാല്ലാ അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് നോക്കാലോ കാണുമ്പോ.
1: അപ്പോ നമുക്ക് വിജയികളെ പ്രഖ്യാപിക്കാനായോ?
0: ഇല്ല, വിജയികളിലേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോവാം. എന്നാ അതിന്റെ രീതി നടപ്പ് അങ്ങനെയാണ്, കുറച്ച് കഴിഞ്ഞ്
1: ഉത്തരം എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ എല്ലാവർക്കും
0: ഉണ്ടാവും. അതും നമ്മൾ ഒരു കുറച്ച് കഴിഞ്ഞതിന് ശേഷം, കാരണം ഈ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് സ്വഭാവമായിട്ടും ചില സംശയങ്ങളൊക്കെ, അല്ല ചില കാര്യങ്ങളൊക്കെ അവർ പറയായിരിക്കും. അതാ ചോദ്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചോദ്യം കുറച്ച് പ്രയാസമായി. ഞാൻ ആദ്യമായാണ് ഇത് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അൽഹംദുലില്ലാ, ഏതായാലും ഒരു പുതിയ അറിവ് കിട്ടിയില്ല, ഉത്തരം വേഗം പറയൂ എന്നാണ്. പുതിയ അറിവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കും.
1: അതെ, ഇവിടെ അമീർക്ക പറഞ്ഞത് ചോദ്യം ലേശം കുഴപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, ഇൻഷാല്ലാ കാത്തിരുന്ന് കാണാമെന്നാണ് പറഞ്ഞത്.
0: ആ ഇൻഷാല്ലാ.
1: ഇവിടെ കറക്കി കുത്തിയിരിപ്പാണ്, പക്ഷേ മുർസൽ എന്താണെന്ന് അറിയാം ഉത്തരം പറയുമ്പോൾ.
0: ഹാജറ
1: കടമ്പഴിപ്പുറം.
0: പിന്നെ പിന്നെ പിന്നെ ആരൊക്കെ പറഞ്ഞു?
1: ആയിഷ നാദാപുരം. എനിക്കറിയില്ല, കറക്കി കുത്തി എന്നാണ് പറഞ്ഞത്. കലക്കി കുത്തി.
0: സാജിദ ഷൗക്കത്ത് പറഞ്ഞത്, ഞാനൊരു മീറ്റിങ്ങിൽ ഇങ്ങനെ ആവുമ്പോഴായിരുന്നു റേഡിയോ പരിചയപ്പെടുന്നത്. അതിനുശേഷം നമ്മുടെ ബന്ധു വീടുകളിലേക്ക് പോയി റേഡിയോ ആപ്പിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരുന്നു. അൽഹംദുലില്ലാ.
1: ഈ കറക്കി കുത്തിയ ആൾക്കാരാണ് കൂടുതൽ തോന്നുന്നുണ്ട്. കുറെ ആൾക്കാർ ഇവിടെ ഫീഡ്ബാക്കിൽ വന്നിട്ടുണ്ട്, ഉത്തരം അറിയില്ല പക്ഷെ ഉത്തരം കറക്കി കുത്താണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട്.
0: അപ്പൊ ഇന്ന് കറക്കി കുത്തിയവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ള രൂപത്തിൽ വരുമോ,
1: ആരാണ് ശരിയായി കുത്തിയത് എന്നുള്ള നമുക്ക് നോക്കാം അല്ലേ?
0: ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ കറക്കി കുത്തിന്നൊരു അറിവ് പഠിക്കാമെന്നുള്ളതാണ് ജമീല കുമാർ.
1: ഇന്നത്തെ ക്വിസ് വളരെ സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് സക്കീന ഉദരംപൊയിൽ പറഞ്ഞത്.
0: ഓഹോ,
1: അപ്പൊ ഇടക്ക് ഇങ്ങനെ ചോദ്യം കുറച്ച് ടഫാക്കിയാലാണ് ക്വിസ് ഒന്ന് സൂപ്പർ ആവുക.
0: അതാണ് ഇപ്പൊ അവര് പറയണത് അല്ലേ.
1: ഇന്ന് വെള്ളം കുടിക്കുന്നതാണ് ഇംതിയാസ് തിരുമ്പാടി പറഞ്ഞത്.
0: പിന്നെ സക്കിന ഉദരംപൊയിൽ പറഞ്ഞു, ഞാൻ പീസ് റേഡിയോ ആദ്യമായി തുറന്നു കേട്ടപ്പോൾ കേട്ടത് അദ്ക്കാർ സ്വബഹാണ്. അത് മുതൽ അത് ഇന്ന് മുതലേ ഇന്ന് വരെയും അന്ന് മുതൽ ഇന്ന് വരെ അത് മുടങ്ങാതെ കേൾക്കാറുണ്ട് എന്നാണ്.
1: ഇവിടെ സലീമ ഒതുക്കുങ്ങൽ, അസ്സലാമു അലൈക്കും, എൻ്റെ മോൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നു, ഇൻസ്റ്റാൾ ചെയ്ത് തന്നു, ഏത് കാലാണെന്നുള്ളത് ഓർമ്മല്ല, അൽഹംദുലില്ലാ. അപ്പോൾ ഈ മക്കൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് കുറേ ആൾക്കാർ ഇവിടെ ഫീഡ്ബാക്കിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ.
0: ശരിയാണ്. അബൂവിയെ പറഞ്ഞത്, ഇപ്പോഴും റേഡിയോ കുറിച്ച് അറിയാത്ത ആദർശ തീർച്ചയായിട്ടുണ്ട്, ആദർശ സുഹൃത്തുക്കൾ, അതായത് അടിവരെയെണ്ണം.
1: അതെ,
0: ആദർശ സുഹൃത്ത്. അപ്പൊ അവരെയൊന്നും നമ്മൾ നമ്മുടെ പരിചയത്തിൽ അങ്ങനെ ആദർശ സുഹൃത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ആ അവസരം നഷ്ടപ്പെടുത്തരുത്, അവരെ വേഗം അറിയിക്കണം അല്ലേ.
1: ഇവിടെ ഷിഹാബ് കൽപ്പറ്റ, ഇന്നത്തെ നല്ല പുലരിയിൽ നല്ല ചിന്തകളും ഉപകാരപ്രദമായ അറിവുകളും നൽകി പരസ്പരം സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ വൈജ്ഞാനിക ശേഖരം, ഇത് എന്നൊന്നും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. കൽപ്പറ്റയിൽ നിന്നും
0: ഷിഹാബ് അല്ലേ.
1: ഷിഹാബ്
0: സഫി എടപ്പാൾ പറഞ്ഞു, എനിക്ക് എൻ്റെ മോനാണ് ഇൻസ്റ്റാൾ ചെയ്തത്, തുടക്കം മുതലേ കൂടെയുണ്ട്, കുടുംബത്തിൽ കുറേ ആളുകൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചു, അൽഹംദുലില്ലാ. ഈ നന്മ വരത്തെ അള്ളാഹു എന്നും നിലനിർത്തി തരട്ടെ, ആമീൻ.
1: ഇന്നും പുലരിവട്ടം അടിപൊളിയായിട്ടുണ്ട് എന്നാണ് റെയ്ഹാന ബാനു തോട്ടശ്ശേരി അറ അയച്ചിട്ടുള്ളത്.
0: പിന്നെ പീസ് റേഡിയോ അതിൻ്റെ തുടക്കം മുതലേ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത് എല്ലാ പരിപാടികളിലും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് അങ്ങനെയാണ് ഒരു ഓർമ്മയാണ്. സമീറ കെ എം താനൂർ.
1: ഏത് പ്രോഗ്രാമാണ് ആദ്യം കേട്ടത് എന്ന് ഓർമ്മയിലില്ല എന്നാണ് ജമീല വി പി കാളികാവ്.
0: ഓക്കെ, ഏതായിരുന്നാലും പിന്നീട് കൂടുതൽ കേൾക്കുന്ന പരിപാടികൾ അതനുസരിച്ച് ഓർമ്മകൾ അത് ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്.
1: അതെ, ഇവിടെ പുലരിവട്ടവും തിരുമൊഴിയും ഒഴിവാക്കാറില്ലായിരുന്നു. അന്ന് രാവിലെ കുറച്ച് സമയമാണ് കേട്ടിരുന്നത്. ഇപ്പോൾ ലൈവ് മുഴുവനും കേൾക്കുന്നു, വീണ്ടും വീണ്ടും പിന്നെയും കേൾക്കുന്നു.
0: അതാരാ പറഞ്ഞു?
1: അത് സഫിയ കെ തിരുരങ്ങാടി.
0: ബൽക്കി സാറ്റൂർ പറഞ്ഞത് ഞാനൊരു പ്രോഗ്രാമിൽ നിന്നാണ് അറിഞ്ഞത്. ആദ്യം കേട്ടിരുന്നത് ഹിഫ്ളുൽ ഖുറാനായിരുന്നു. ഓക്കെ, എനിക്ക് കിട്ടിയത് ഒരു സമ്മേളനത്തിൽ നിന്നാണ്. ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം. കോട്ടക്കൽ ഇൻസൈറ്റിൽ നിന്നാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞത്.
1: കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രോഗ്രാം.
0: കുറെ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ? നുസ്രത്ത് പി സി കുഴിപ്പുറാണ് അവർ പറഞ്ഞത്. ഓക്കെ,
1: സൈനബ കരുവാങ്കല്ലാണ്, കരുവാരക്കുണ്ടല്ല, കരുവാങ്കല്ലാണ്. നേരത്തെ
0: സാർ വായിച്ച സമയത്തുള്ളതായിരിക്കും അല്ലേ? മൈമൂന കരുവാരക്കുണ്ട് പറഞ്ഞത് പീസ് റേഡിയോയുടെ തുടക്കത്തിൽ തന്നെ അയൽവാസിയുടെ ഫോണിൽ എന്ന് കേട്ടു. പിന്നീട് നല്ലൊരു ഫോൺ കിട്ടിയപ്പോൾ ആദ്യം പീസ് റേഡിയോ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്തു.
1: പിന്നെ കുറേ ആളുകൾക്ക് പരിചയപ്പെടുത്തി എന്നാണ്.
0: പരിചയപ്പെടുത്തുകയും ചെയ്തു. പിന്നെ 2016 ഇസ്ലാമിക പ്രഭാഷണങ്ങൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഇതിനെക്കുറിച്ചുള്ള വിവരം കിട്ടിയത്. സുബൈദ എം മുക്കം. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഈ ഒരു പീസ് റേഡിയോവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ എന്ന് തുടങ്ങിയെന്ന ഓർമ്മകളുടെ വ്യത്യസ്തമായ മെസ്സേജുകളാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വായിച്ചു കേട്ടത്. നമുക്കൊക്കെ വലിയ അഭിമാനമാണ്. നമ്മളതിൻ്റെ പ്രചാരകരും അതിൻ്റെ പ്രയോക്താക്കളുമായിട്ട് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഈ നന്മയുടെ വെളിച്ചം കെടാതെ സൂക്ഷിക്കാൻ നമുക്കൊക്കെ സാധിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ മോർണിംഗ് ലൈവ് നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ്.
1: സാറേ, ഈ ക്വിസിൻ്റെ ഉത്തരം എന്താന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടി ആൾക്കാരിങ്ങനെ കാത്തിരിക്കുകയാണ്.
0: ഉത്തരം പറയാം. ഉത്തരം
1: ചോദ്യം കൂടി പറയാം.
0: ചോദ്യം കൂടി പറയാം.
1: ഹദീസിലെ മുർസൽ എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ്? ഹദീസിലെ മുർസൽ എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ്? അതിൽ ഓപ്ഷൻ എ സ്വഹാബിയെ വിട്ടുപോയ ഹദീസ്, ഓപ്ഷൻ ബി തുടക്കം വിട്ടുപോയത്, സി കുറ്റമറ്റത്, ഡി കെട്ടിച്ചമച്ചത്. ഈ നാല് ഓപ്ഷൻസ് ആണുള്ളത്.
0: അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. ശരി.
1: സുഹാബിയെ വിട്ടുപോയ ഹദീസ് അഥവാ ഒരു താബിഴി നേരിട്ട് പ്രവാചകനിലേക്ക് ചേർക്കുന്നത്.
0: അപ്പോൾ എങ്ങനെയായാലും താബിഴിക്ക് ഹദീസ് കിട്ടണമെങ്കിൽ സുഹാബിയിൽ നിന്നാവണമല്ലോ. പക്ഷേ ആ സഹാബിയെ പറയാതെ നേരെ താബി എന്ത് ചെയ്യുക, റസൂലിലേക്ക് ചേർത്ത് പറയാം. അങ്ങനെയുള്ള ഹദീസുകളെയാണ് മുർസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഹദീസിന് വ്യത്യസ്ത ശാസ്ത്രങ്ങളുണ്ടല്ലോ. മുർസല്, മുങ്കത്യാൾ, ഇങ്ങനെ വ്യത്യസ്തമുണ്ട്. അപ്പം അതിൽ മുർസല് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ആ പരമ്പര ഉണ്ടാവും. ഇപ്പം നമ്മളൊരു ഹദീസ് കേട്ടാൽ ഇന്നാൾ ഇന്നാൾ എത്തുണ്ടല്ലോ. അവസാനം അത് റസൂലിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യും, അത് സ്വഹിയാവുന്നത് അല്ലെങ്കിൽ സഹാബിയിലേക്ക് എത്തുന്നത്. അപ്പോൾ സഹാബിയെ പറയാതെ നേരെ താബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് മുർസലാണ്. പിന്നെ ഈ മുർസലുമായി ബന്ധപ്പെട്ട ഹദീസ് സ്വഹീഹാണോ അത് പിന്നെ സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ളതൊക്കെ ചർച്ച വേറെ പണ്ഡിത ലോകത്ത് വേറെ നടക്കുന്നതാണ്. അത് ഹദീസ് നിദാ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്.
1: അതെ,
0: നമുക്കത് ഇപ്പോൾ നമ്മൾ പണ്ഡിതോചിതമായി ചർച്ച ചെയ്യേണ്ട ഒന്നല്ല. പക്ഷേ അത് നമ്മൾ പഠിക്കട്ടെ, നമുക്കത് പഠിക്കാൻ അവസരമാകട്ടെ. അത്തരം ഹദീസുകളെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്,
1: ഈ ഒരു ഹദീസ് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഈ ഒരു ചോദ്യത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവും അല്ലേ.
0: അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇത്രയുള്ള എന്തൊരു തത്വം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് എവിടുന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിങ്ങനെ എവിടുന്നൊക്കെയോ വന്നതായിരിക്കും അങ്ങനെ ചെയ്യുക എന്നുള്ളതല്ല, വളരെ കൃത്യവും വ്യക്തവുമായ ഒരു വഴിയിലൂടെ നമ്മളിലേക്ക് എത്തുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് കൃത്യമായി അള്ളാഹിൻ്റെ അടുത്ത് കബൂലാവുന്നത്, സ്വീകരിക്കപ്പെടുന്നത്. അപ്പം അത് വെറുതെ ഒരു ധാരണ കൊണ്ട് ഊഹം കൊണ്ട് ചെയ്യുന്ന ഒന്നല്ല, ബോധ്യമാണ്, കൃത്യമായി അത് തെളിവാണ്. അപ്പോൾ അത് നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നമുക്ക് ഒരു അഭിമാനം ഉണ്ടാകുന്ന കാര്യമാണ്. ഞാൻ വെറുതെ ചെയ്യല്ല.
1: വ്യക്തിയുടെയും ജീവചരിത്രം അല്ലെങ്കിൽ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ ഇതുപോലെ റെക്കോർഡ് ചെയ്യപ്പെട്ടത്, അത് ഉദ്ധരിച്ച ആളുകളെ കുറിച്ച്, ആ ഒരു പരമ്പരയിൽപ്പെട്ട എല്ലാ ആളുകളെയും കുറിച്ചുള്ള കൃത്യമായ വിവരണങ്ങൾ, ചരിത്ര രേഖകൾ, അതിൽപ്പെട്ട ആ ഒരു പരമ്പരയിലുള്ള ആളുകൾ, അതിലെ റിജാല്, അവരെ കുറിച്ചുള്ള ബൃഹത്തായ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ ഒരു ശാസ്ത്രശാഖക്കും യഥാർത്ഥത്തിൽ അവകാശപ്പെടാനില്ല എന്നുള്ളതാണ്.
0: അത്ര വലിയ ഗഹനമായ പഠനവും ഒരു എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പുവരുത്തൽ എന്നുള്ളതാണല്ലോ അല്ലെ. സ്വഹീഹായി എന്ന് വരിക എന്ന് പറയുമ്പോൾ, ഒരു ഹദീസ് സ്വഹീഹായി എന്ന് പറയുമ്പോൾ അത് ഉറപ്പാണ്. പിന്നെ അതിലൊരു അത്രക്ക് നമുക്ക് പിന്നെ റസൂൽ പറഞ്ഞ നമ്മൾ വിഷയം, അപ്പം ആ ഒരു വിശ്വാസ ബോധ്യത്തിലാണ് നമ്മളൊരു കർമ്മം ചെയ്യണത്. നേരെ മറിച്ച് ബാക്കി സമൂഹത്തിൽ എന്താ നടക്കുന്നത് ആരോ എന്തോന്ന് അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ അങ്ങനെ ചെയ്യന്നെ.
1: അതെ.
0: അപ്പോ
1: പിന്നിപ്പോ എല്ലാവർക്കും അറിയേണ്ടത് വിജയികൾ ആരായിരിക്കും എന്നുള്ളതാണ്.
0: അത് നമുക്ക്
1: ഈ ശരിയുത്തര അയച്ച കുറെ ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്ക് മുമ്പ് ആരെങ്കിലും അയച്ചിട്ടുണ്ടോ, എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും.
0: ഉണ്ടാവും. പക്ഷെ ആ വിജയികളിലേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പോകണം ഇൻഷാല്ലാ. അപ്പോ ഇന്ന് നമ്മൾ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നത് മൊബിൻ സാർ ഉള്ളതുകൊണ്ട് ആളുകളുടെ ആകാംക്ഷ പെട്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാത്തിരിപ്പുമല്ല പെട്ടെന്ന് ഉത്തരം കിട്ടുകയും അത് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റി. മറ്റത് സാധാരണ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് പറയാറുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ടാവും തോന്നുന്നുണ്ട്. പിന്നെ ഉമ്മു ഫറഹീൻ കരിപ്പോൾ പറഞ്ഞത്, എൻ്റെ ഇക്കയാണ് എനിക്ക് ആദ്യമായി റേഡിയോ പരിചയപ്പെടുത്തി തന്നത്. അന്ന് തറവാട്ടിലായിരുന്നു, അവരെല്ലാം സുന്നി ആദർശത്തിലുള്ള ആളുകളായിരുന്നു, അതിനാൽ അവിടെ നിന്ന് കേൾക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ആരെയും പേടിക്കാതെ കിച്ചണിൽ കയറിയാലും മറ്റുമൊക്കെ ഇങ്ങനെ റേഡിയോ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്.
1: മാഷാല്ലാ. അതുപോലെ നാദിറ ഷാഫി വെന്നിയൂർ, എൻ്റെ ബ്രദർ വഴിയാണ് പരിചയപ്പെട്ടത്, 2018 മുതൽ കൂടെയുണ്ട്. തൻസീൽ എൻ്റെ മോളെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. എഫ് പീസ് ഖുർആൻ റേഡിയോ. അതുപോലെ ധാരാളം ആൾക്കാർ,
0: ഓക്കെ,
1: ഇത്തരം തെറ്റിപ്പോയ ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ച് തുടങ്ങിയിട്ടുണ്ട്.
0: കർക്കി കുത്തിയാണെങ്കിലും ഉത്തരം ശരിയായി പറയുന്ന ആൾക്കാരുണ്ട്, കർക്കി കുത്തിയിട്ട് തെറ്റിപ്പോയി.
1: റുക്യാവി കക്കയങ്ങാട്, ഇന്നത്തെ എൻ്റെ ഉത്തരം തെറ്റിപ്പോയി, അൽഹംദുലില്ലാ ഒരു അറിവ് കിട്ടി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ചൊരിയട്ടെ.
0: ഓക്കെ.
1: ഇവിടെ ഇംതിയാസ് തിരുവമ്പാടി, നമ്മുടെ ഈ ഉത്തരത്തെക്കുറിച്ച് ഇത് നിവേദനം ചെയ്യുന്ന രീതി, ഒരു താബിഴി സ്വഹാബികളെ കണ്ടുമുട്ടിയ വ്യക്തി, താബി എന്ന് പറഞ്ഞാൽ സ്വഹാബികളെ കണ്ടുമുട്ടിയ വ്യക്തി, പ്രവാചകനെ നേരിട്ട് കണ്ടുമുട്ടാത്ത ആളായിരുന്നിട്ടും തനിക്കും പ്രവാചകനും ഇടയിലുള്ള സ്വഹാബിയുടെ പേര് പരാമർശിക്കാതെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്ന രൂപമാണിത്. അതാണ് ഈ മുർസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇംതിയാസ് തിരുവമ്പാടി അതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉത്തരം ശരിയായ ആൾക്കാർ അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തെറ്റിയ ആൾക്കാർ അൽഹംദുലില്ലാ പുതിയൊരു അറിവ് കിട്ടി എന്നുള്ളൊരു സന്തോഷം
0: എങ്ങനെയാണെങ്കിലും പോസിറ്റീവാണ്.
1: അതെ, എങ്ങനെയാണ്
0: ശ്രോതാക്കൾ എങ്ങനെയാലും പോസിറ്റീവായിട്ടാണുള്ളത്.
1: ഖദീജ തൊടുപുഴ, ഉത്തരം തെറ്റി എന്നാലും ഒരു പുതിയ അറിവ് കിട്ടി. ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ഉത്തരം തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും കുറെ ആൾക്കാർ ചോദ്യം ഉത്തര തെറ്റിപ്പോ ആൾക്കാരെന്നെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലേ.
0: അതെ അതെ.

0: മുബീൻ സാറേ, ഞാനൊരു കഥ പറയാം. കുറച്ച് അല്പം ദീർഘിച്ചൊരു കഥയായിരിക്കും. എന്നുവെച്ചാല് സാധാരണ പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു കഥ. പക്ഷെ ഇതിൽ ഈ ഒരു കഥയിൽ കുറെ കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് പറയാണ്. അപ്പോൾ ചിന്ത എന്താണ്, ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ഒരു ദാർശനികമായ കുറേ കാര്യങ്ങൾ അതിലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്, കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ശ്രോതാക്കൾ ശേഷം പറയട്ടെ. കഥ ആന്റൺ ചെക്കോവ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കഥയാണ്. അപ്പോൾ അതിങ്ങനെ വായിച്ചപ്പോൾ അതൊന്ന് പങ്കുവെക്കണം തോന്നി. അദ്ദേഹം പറയുന്നത്, ഒരു ശരത്കാല യാത്ര ഒരു രാത്രിയിൽ ഒരു പ്രായമായൊരു സമ്പന്നൻ, അപ്പോൾ ഒരു ബാങ്കറാണ് അയാൾ, ഒരു 15 വർഷം മുമ്പ് അയാൾ നടത്തിയൊരു വിരുന്നിനെക്കുറിച്ച് അയാൾ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ആ വിരുന്ന്, ഈ ബാങ്കർ അയാളൊരു സമ്പന്നനാണ്, പിന്നെ അയാളിങ്ങനെ ആളുകളൊക്കെ കൂട്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഓർമ്മ പറയണത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആ വിരുന്നിൻ്റെ സമയത്ത് കുറേ ബുദ്ധിജീവികളുണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. അപ്പം ഇങ്ങനെ അവരിങ്ങനെ സൽക്കാരത്തിൻ്റെ ഇടയിലുള്ള ചർച്ചകളിങ്ങനെ നടക്കണം, ഭക്ഷണം കഴിഞ്ഞ് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ബാങ്കർ ഒരു ചോദ്യം ചോദിച്ചു. ചോദിക്കുന്നത്, വധശിക്ഷയാണോ അതോ ജീവപര്യന്തം തടവാണോ കൂടുതൽ മാനുഷികമായിട്ടുള്ളത്, ഹ്യൂമാനിറ്റി എയിലാണുള്ളത്, അതല്ലെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞാൽ ഏതാ നല്ലത് എന്നുള്ള രൂപത്തിലും ആവാം. അപ്പോൾ ബാങ്കർ പറഞ്ഞത് എന്താ വെച്ചാൽ, വധശിക്ഷയാണ് കൂടുതൽ നല്ലത്, കാരണം അത് മനുഷ്യനെ നിമിഷ നേരം കൊണ്ട് അയാൾ കഴിയല്ലോ, പെട്ടെന്ന് തീരും. എന്നാൽ ജീവപര്യന്തം തടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം എടുത്ത് മനുഷ്യനെങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വധശിക്ഷ തന്നെയാണ് വേഗം, അതാണ് നല്ലത്, മാനുഷികമായിട്ടുള്ളത് അതാണെന്നുള്ളത് പറഞ്ഞു. പക്ഷെ സദസ്സിൻ ആ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും ഇത് അംഗീകരിച്ചപ്പോൾ കൂട്ടത്തിലൊരു 25-കാരനായ ഒരു അഭിഭാഷകൻ, അയാൾ അതിനോട് വിയോജിച്ചു. അയാൾ പറഞ്ഞു, രണ്ടും ക്രൂരമാണ്, എങ്കിലും ഏതെങ്കിലും ഒരു പിന്നെ തരത്തിൽ ജീവിച്ചിരിക്കുക എന്നുള്ളത് അവശേഷിക്കുന്നത് വധശിക്ഷ അല്ല ജീവപര്യന്തത്തിലാണ്. മറ്റേത് വേഗം പോവുമല്ലോ, മറ്റു കുറച്ചെങ്കിലൊക്കെ ജീവിച്ചിരിക്കാൻ പറ്റുമല്ലോ. എനിക്കങ്ങനെ ഒരു ചാൻസ് തരികയാണ്, വധശിക്ഷയാണ് വേണ്ടത് ജീവപര്യന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവപര്യന്തം തിരഞ്ഞെടുക്കുമെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. അപ്പം ബാങ്കർ ഇങ്ങനെ ആവേശത്തോടു കൂടി വെല്ലുവിളിക്കുകയാണ്, നീ പറഞ്ഞ തീർത്തും തെറ്റാണ്, പൊട്ടത്തെറ്റാണ്, എനിക്കിങ്ങനെ വെറും വാക്ക് പറയാൻ എളുപ്പമാണ്, ഞാൻ അങ്ങനെ തിരഞ്ഞെടുക്കും ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നൊക്കെ. ഈ ഒരു 5 കൊല്ലെങ്കിലും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് അടഞ്ഞിരിക്കണം, അപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ, എനിക്ക് പറ്റുമോ അങ്ങനെ ഒരു ഏകാന്ത തടവിൽ ഇങ്ങനെ അനുഭവിക്കാൻ എനിക്ക് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറ്റും എന്നുള്ള രൂപമൊക്കെ ഇങ്ങനെ പറഞ്ഞ്, അപ്പോൾ പറഞ്ഞു, അങ്ങനെ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ എനിക്ക് ഒരു 20 ലാക്സ് റൂബിൾ വരെ ഞാൻ എനിക്ക് തരും, അങ്ങനെയൊക്കെ എനിക്ക് സാധിക്കുകയാണെങ്കിൽ, രണ്ടും സംസാരിച്ചിട്ട് ആ രൂപത്തിലെത്തി. അപ്പോൾ യുവാവ് അയാൾ വിട്ടുകൊടുത്തില്ല, അയാൾ പറഞ്ഞു, 5 അല്ല 15 കൊല്ലം വരെ തടവിൽ കിടക്കാൻ എനിക്ക് കഴിയും, അയാൾ പറഞ്ഞു. പക്ഷെ അത് കാര്യമായി, ആ ഒരു വിചിത്രമായ ആ പിന്നെ പന്തയം പോലെയുള്ള ആ സംസാരം അവസാനം കാര്യമായി. ഇപ്പം എന്നാൽ റെഡി ആയിക്കോ, എൻ്റെ കൊട്ടാരത്തിലെ ഈ വലിയ ബംഗ്ലാവിൻ്റെ അവിടെ ഉള്ളിലൊരു ഒരു ഔട്ട് ഹൗസ് ഉണ്ട്, ആ ഔട്ട് ഹൗസിൽ നീ കിടക്കാൻ വേണ്ടി റെഡി ആയിക്കോ, വ്യവസ്ഥ ഓരോന്ന് പറഞ്ഞുതരാം. ഒന്ന്, അതിൻ്റെ അകത്ത് നീ ഇരിക്കുകയാണെങ്കിൽ 5 അല്ല 15 കൊല്ലം പറഞ്ഞല്ലോ, അതിനകത്ത് നീ ഇരിക്കുമ്പോൾ ഫസ്റ്റ് ഒന്നാമത്തെ കണ്ടീഷൻ, പുറം ലോകമായിട്ടൊരു കണക്ഷൻ എനിക്കുണ്ടാവില്ല, മനുഷ്യൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ അനുവാദം ഉണ്ടാവില്ല, ഒരു ചെറിയ ജാലകം ഉണ്ടാവും, ആ ജാലകത്തിൽ എനിക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ എഴുതി അറിയിക്കാം, അത് അകത്തേക്ക് കൊണ്ടു തരും, അതിൽ ഭക്ഷണം ഉണ്ടാവും, പുസ്തകങ്ങളൊക്കെ തരും, അതൊക്കെ ഉണ്ടാവും. 1870 നവംബർ 14 ഉച്ചക്ക് 12 മണിക്ക് നീ നിൻ്റെ തടവ് തുടങ്ങുകയാണെങ്കിൽ 1885 നവംബർ 14 ഉച്ചക്ക് 12 മണിക്ക് കരാർ അവസാനിക്കും, 20 ലാക്സ് നിനക്ക് റൂബിൾ ഞാൻ തരും എന്ന് അയാൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ആയിക്കോട്ടെ എന്നാൽ ഇന്ന് തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട്, അല്ല ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ തുടങ്ങാൻ റെഡിയാണെന്ന് പറഞ്ഞു,
1: ഇന്ന് തന്നെ തുടങ്ങാം.
0: ആ അങ്ങനെ അയാളതിന് തുടങ്ങി. 15 വർഷത്തെ ഏകാന്തവാസത്തിന് അയാൾ റെഡിയാവാണ്, ഒരാവശ്യത്തിന് ചെറുപ്പക്കാരൻ. അവിടെ നിന്ന് ആദ്യത്തെ വർഷം കഠിനമായിട്ടുള്ള ഏകാന്തതയും വിരസതയും അയാളങ്ങനെ വേട്ടയാടി. അയാളവിടെ നിന്ന് ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ വായിച്ച് അങ്ങനെ കുറേയൊക്കെ സമയം തള്ളി നീക്കി. രണ്ടാമത്തെ വർഷം അയാൾ നേരത്തെ ഇങ്ങനെ പാട്ട് കേൾക്കുക അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ മടുപ്പ് തോന്നി, ഒഴിവാക്കി. പിന്നെ കുറച്ചുകൂടി ഗൗരവപ്പെട്ട പുസ്തകങ്ങൾ കിട്ടണമെന്നുള്ള രൂപത്തിൽ വായിക്കാൻ തുടങ്ങി. പിന്നെയുള്ള അഞ്ചാമത്തെ വർഷം വീണ്ടും പഴയതൊക്കെ നിസ്സംഗത വന്നു, ഒരുതരം മടുപ്പ് വന്നു. പിന്നെ അയാൾ കുറേ ഉറങ്ങി. പിന്നെ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ പിന്നെ വായിക്കുക എന്നുള്ള തന്നെ ഒരു വിരസതമായ ഒരു രൂപത്തിലേക്കായിപ്പോയി. കാരണം ഈ നോവലുകൾ മറ്റും മറിച്ചൊന്നും വായിച്ചിട്ടൊന്നും ഒരു ഒരു ഒരു ഇത് കിട്ടുന്നില്ല അദ്ദേഹത്തിന്. പിന്നെ ആറാമത്തെ വർഷം മുതൽ പത്താമത്തെ വർഷം വരെ അയാൾക്ക് ഇതുകൊണ്ടൊന്നും എന്തോ

0: ഒരത്ഭുതകരമായ ഏകാഗ്രതയോടുകൂടി ഇതിങ്ങനെ ഓരോന്നോരോന്ന് ആർത്തിയോടുകൂടി ഇങ്ങനെ വായിച്ചു തീർക്കുകയാണ്. അവസാനം അയാൾ ഈ പ്രകൃതി ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി, സാഹിത്യവും കാര്യ ഇതൊക്കെ മാറിയും മറിഞ്ഞും വായിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ് കാലം ഇങ്ങനെ കഴിഞ്ഞു പോയി. 15-ാമത്തെ വർഷത്തിൻ്റെ അവസാനത്തെ രാത്രി അയാളെ പന്തയത്തിൻ്റെ അവസാന ആ രാത്രിയുടെ തലേന്ന് രാത്രി, പന്തയം അവസാനിക്കണേ തലേന്ന് രാത്രി, ആ സമയത്ത് നമ്മൾ കാണുന്നത് ഇയാൾ അയാളുടെ റൂമിലാണ്. പക്ഷെ ആ തൊട്ടപ്പുറത്ത് മറ്റൊരു സംഗതി നടക്കുകയാണ്. ആ ബാങ്കർ ഉണ്ടല്ലോ ധനാഢ്യൻ, അയാള് അതിൻ്റെ ഇടയിൽ അയാളുടെ സമ്പത്തെല്ലാം ചൂതാട്ടത്തിലും മറ്റും മറിച്ചൊക്കെ ഇടപെട്ടിട്ട് മുഴുവൻ നശിച്ചുപോയി. അയാളാകെ പാപ്പരനായിട്ടുണ്ട്. അയക്കഞ്ഞ് ബാക്കിയുള്ളത് ഈ 20 ലാക്സ് ഏകദേശം അത്ര വരുന്ന പണം കയ്യിൽ ബാക്കിയുള്ളൂ
1: ഇയാൾക്ക്
0: കൊടുക്കാനായിട്ട്. അയാളും ആക്കിയിട്ട് ചെയ്യുന്നു. പക്ഷെ സാമ്പത്തിക പ്രതിസന്ധി അയാളുടെ വഴിവിട്ട ജീവിതം കൊണ്ട് അങ്ങനെ ആയപ്പം അയാൾ പെട്ടെന്ന് ആ ഓർമ്മത് തീയതി തീരാൻ പോവാണ്. ആ ചെങ്ങാതി അതിൻ്റെ അകത്ത് അകത്തന്നെയാണുള്ളത്. അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് മനസ്സ് മാറി, ഇയാളെന്നാ പണം കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം, ഇന്ന് രാത്രി പോയിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യും, അയാൾക്ക് ഞാനത് കൊടുക്കുന്നതോടുകൂടി ഞാൻ ആരായി മാറും, ഞാനൊരു യാചകനായി മാറും. എന്നിട്ട് ഇനി എനിക്ക് വയസ്സ് പറ്റ വാർദ്ധക്യത്തിലെത്തി, ഞാൻ ഇത്ര രൂപത്തിൽ, മറ്റവൻ ചെറുപ്പക്കാരനാണ് ഓന്, ഇനിയിപ്പോൾ അന്നത്തേനെക്കാട്ടിലും കുറച്ച് പിന്നെ 15 വയസ്സല്ലേ കൂടിയിട്ടുള്ളൂ, അല്ല വർഷമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി ഇനിയും കുറേ ഉണ്ട്. അവൻ എൻ്റെ പണം കൊണ്ടുപോകും, സുഖമായിട്ട് ജീവിച്ചു പോവും, ഞാൻ ഈ ഒരു അവസ്ഥയിലാകും. അതുകൊണ്ട് ആ പണം എങ്ങനെയും കൊടുക്കാൻ പറ്റില്ല. അന്ന് രാത്രി ഒരു കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും കാണാതെ ഒരു കത്തിയെടുത്ത് അയാളെ കൊല്ലാൻ വേണ്ടി പോവാണ്. കൊല്ലാൻ വേണ്ടി ഔട്ട് ഹൗസിലേക്ക് അയാളിങ്ങനെ കയറി ചെന്നു. കാവൽക്കാരനോടൊന്ന് ഉറങ്ങുകയാണ്. അയാളെ പതുക്കെ വാതിൽ തുറന്ന് അകത്ത് കയറി, അകത്ത് കയറിയിട്ട് ഈ റൂമിൽ ചെല്ലുമ്പോൾ മേശപ്പുറത്തൊരു മെഴുകുതിരിങ്ങനെ കത്തുന്നുണ്ട്. അവിടെ ഒരു കസേരയിൽ ഇങ്ങനെ ഒരു അസ്ഥികൂടം പോലെ മെനിഞ്ഞുണങ്ങിയൊരു മനുഷ്യന് തല താഴ്ത്തി ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പം അയാൾ തലമുടിയൊക്കെ നരച്ച് താടികളൊക്കെ നീണ്ട് വളർന്ന് ഒരു ചോരയില്ലാതെ മഞ്ഞ നിറമുള്ളൊരു മുഖം ഇങ്ങനെ അയാളെ മുഖത്തേക്ക് നോക്കും. പക്ഷെ അയാളോട് ഇങ്ങനെ കിടക്കണം. അപ്പോൾ അയാളെ വധിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ എളുപ്പമല്ലോ, കത്തി ഇങ്ങനെ കൈ ഓങ്ങിയ അയാൾ പെട്ടെന്ന് ആ മേശപ്പുറത്ത് മെഴുകുതിരിയുടെ ആ വെട്ടത്തിൽ ഇങ്ങനെ ഒരു എഴുത്ത് കാണാൻ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുത്തിങ്ങനെ നോക്കുമ്പോൾ ഒരു കൗതുകം കൊണ്ട് അയാൾ ആ ബാങ്കർ എന്ത് ചെയ്തു, അതൊന്നിങ്ങനെ വായിച്ചു നോക്കി. വായിച്ചു നോക്കുമ്പോൾ അതിലുള്ളത് ഇതാണ്, നാളെ ഉച്ചക്ക് 12 മണിക്ക് എനിക്ക് സ്വാതന്ത്ര്യവും 2 ദശലക്ഷം പണവും എനിക്ക് ലഭിക്കും. എന്നാൽ ഈ മുറി വിട്ടുപോകുന്നതിന് മുമ്പ് ചിലത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഞാൻ ഭൗതിക ലോകത്ത് മുഴുവൻ അടുത്തറിഞ്ഞു. നിങ്ങളുടെ പുസ്തകങ്ങളിലൂടെ ഞാൻ മലനിരകൾ കയറി, സമുദ്രങ്ങൾ താണ്ടി, പല നിലക്ക് ഭാവനകളിലൂടെ പല സുഖഭോഗങ്ങളിലൂടെയും ഞാൻ കടന്നുപോയി. ഞാൻ ദൈവത്തെ മനസ്സിലാക്കി, പ്രകൃതിയെ മനസ്സിലാക്കി, പുസ്തകങ്ങൾ എനിക്ക് അപാരമായ ജ്ഞാനം തന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ ലോകത്തെയും നിങ്ങളുടെ പണത്തെയും നിങ്ങൾ തരുന്ന സുഖങ്ങളെയും ഞാൻ ആഴത്തിൽ വെറുക്കുകയാണ്. ജീവിതം വെറുമൊരു മായ മാത്രമായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മരണത്തിന് മുന്നിൽ നിങ്ങൾ തരുന്നതൊക്കെ വെറും ചാരമാണ്. ഈ ഭൂമിയിലെ മനുഷ്യർ നശ്വരമായിട്ടുള്ള കാര്യങ്ങളെ കെട്ടിപ്പിടിച്ച് സ്വർഗത്തെ മറന്നുപോവുകയാണ്. ഞാൻ നേടിയ വിവേകം കൊണ്ട് നിങ്ങളുടെ പണത്തെ ഞാൻ പുച്ഛിച്ച് തള്ളുകയാണ്. അതുകൊണ്ട് ആ പണത്തോടുള്ള അവജ്ഞത എത്രമാത്രമുണ്ടെന്ന് തെളിയിക്കാൻ, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാനൊരു കാര്യം ചെയ്യാണ്. എൻ്റെ കാലാവധി തീരുന്നതിൻ്റെ, നിശ്ചയിച്ച സമയം തീരുന്നതിൻ്റെ കൃത്യം 5 മണിക്കൂർ മുമ്പ് ഞാൻ ഈ മുറിയിൽ നിന്ന് സ്വയം പുറത്തു പോവും. അങ്ങനെ ആ വ്യവസ്ഥ ലംഘിച്ച് നിങ്ങളുടെ ആ ചീപ്പ് പണം അതെനിക്ക് വേണ്ട, നിങ്ങളെടുത്തോളൂ എന്നാണ് ആ കത്ത്. ഇയാൾ ആ കത്തിങ്ങനെ വായിച്ചിട്ട് സ്തബ്ധനായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു ബാങ്കർ. എന്നിട്ട് അയാളെ കണ്ണിലിങ്ങനെ നോക്കിയിട്ട് അയാളെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. സ്വന്തം മനസ്സിനോട് അയാൾക്ക് അയാൾക്കെന്നെ അറപ്പും വെറുപ്പും തോന്നി. കൊല്ലാൻ വേണ്ടി വന്നാണല്ലോ. അയാൾ ആ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ്റെ നെറ്റിയിൽ മൃദുവായിട്ടിങ്ങനെ ചുംബിച്ചിട്ട് നിശബ്ദമായിട്ടിങ്ങനെ പുറത്തേക്കിറങ്ങി. പിറ്റേന്ന് രാവിലെ കാവൽക്കാർ ഓടി വന്നിട്ട് ബാങ്ക്

0: ഡ്രൈവറോട് പറയാൻ, പിന്നെ ആ തടവുകാരൻ ജനൽ വഴി പുറത്തേക്ക് ഗേറ്റ് കിടന്ന് എങ്ങോ പോയിരിക്കുന്നു. അപ്പോൾ ബാങ്കറ് തോട്ടത്തിലേക്ക് ഇങ്ങനെ നടന്നു. അയാൾ ആ മേശപ്പുറത്തിരുന്ന കത്തെടുത്ത് സ്വന്തം നിലവറയിലെ ആ രഹസ്യ പെട്ടകത്തിൽ അത് കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെച്ചു. ഇതാണ് കഥ.
1: അതെ, വല്ലാതൊരു ഒരു വായന അല്ലേ, വായനയിലേക്ക് ശരിക്കും നമ്മളൊക്കെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു കഥയാണ്.
0: അതെ അതെ.
1: ഇപ്പം ശരിക്കും ഒരു 15 വർഷം ഒരു റൂമിൽ ഏകാന്തനായി സ്വയം ഏറ്റെടുത്തൊരു തടവറ, അതിൽ കഴിഞ്ഞിട്ടും അയാൾ അവസാനം എഴുതി വെച്ച ആ വാചകങ്ങൾ, ഞാൻ ഈ റൂമിൽ ഒറ്റക്കായിരുന്നിട്ടും ഞാൻ മലകൾ താണ്ടി പുഴകൾ കടന്ന് ധാരാളം സഞ്ചരിച്ചു, ഞാൻ ലോകത്തെ അടുത്തറിഞ്ഞു, ഈ ഭൗതിക ലോകത്ത് എനിക്ക് നേടാവുന്ന പരമാവധി അറിവുകൾ ഞാൻ ശേഖരിച്ചു, ഞാൻ ദൈവത്തെ അറിഞ്ഞു, അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ലോകത്തെ സുഖങ്ങളെ ഞാൻ പൂർണ്ണമായും ത്യജിക്കാൻ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തി, നിങ്ങളുടെ ഒരു ഈ ഒരു സമ്പത്തിനെ 20 ലക്ഷം അതിനെ ഞാൻ പൂർണ്ണമായും ഒഴിവാക്കുകയാണ്, അതിൻ്റെ ഒരു നിസ്സാരത എത്രമാത്രമാണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു, ഞാനതിനെ പുച്ഛിച്ച് തള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വാചകം ശരിക്കൊരു വായന നമുക്ക് നൽകുന്ന അല്ലെ, അറിവുകൾ നമുക്ക് നൽകുന്ന ഒരു ഉൾക്കാഴ്ച എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്.
0: ഇനി നമ്മൾ ചിന്തിക്കുക അല്ലേ, നമുക്കിങ്ങനെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ, ഞാനിപ്പോൾ അതിങ്ങനെ വായിച്ചതിന് ശേഷം, ആ കഥ വായിച്ചതിന് ശേഷം ഇങ്ങനെ പലപ്പോഴും പല ആംഗിളുകളിലൂടെ നമുക്കതിങ്ങനെ പോകാൻ പറ്റും. ഒരു ചില കഥകൾ അങ്ങനെയാണ്, നമുക്ക് ചിലപ്പോൾ എഴുത്തുകാരൻ പോലും വിചാരിക്കാത്ത പല തലത്തിലും നമ്മളുടെ കുറേ നമ്മുടെ അറിവിൻ്റെ പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ട് നമുക്ക് തന്നെ പലതിനെയും കണക്ട് ചെയ്തെടുക്കൊണ്ട് പറ്റും.
1: അതെ, ധാരാളം ഉൾക്കാഴ്ചകൾ പകരുന്നൊരു കഥയാണ് അല്ലെ. ഇനിയിപ്പോ ഇതില് നമ്മൾ ചിന്തിച്ചതിനപ്പുറം നമ്മുടെ ശ്രോതാക്കൾക്ക് പലതും പറയാനുണ്ടാവും. അപ്പോ ഏതാണെങ്കിലും നമുക്ക് ഫീഡ്ബാക്കിലേക്ക് പോകാമെന്ന് തോന്നുന്നു.
0: കഥയാണെങ്കിലും മനസ്സിന്റെ ആഴത്തിൽ തറക്കുന്നതായിരുന്നു എന്നാണ് സക്കീന ഉദരംപൊയിൽ. പല പല ഗുണപാഠങ്ങളും തരുന്ന കഥയായി മാറി ഇംതിയാസ് തിരുവമ്പാടി. അതിമനോഹരമായൊരു കഥ, സൂപ്പറായി ഹുസൈൻ എടുത്ത നാട്ടുകാര.
1: മാഷാല്ലാ, നല്ലൊരു കഥ വായിച്ച പ്രതീതി, നല്ല അവതരണം. ആ പുസ്തകത്തോടൊപ്പം നമ്മളും കൂടെ പോയി. ഒരുപാട് ഗുണപാഠങ്ങൾ ആ കഥയിലുണ്ട് എന്നാണ് മൈമൂന ചീക്കിലോട് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കഥ മുമ്പൊരു പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ട്. മാഷാല്ലാ, അവസാനത്തെ ക്ലൈമാക്സ് ആണ് ശരിക്കും നമ്മെ ആശ്ചര്യപ്പെടുത്തിയത്. അതൊരു പുസ്തകങ്ങളിലൂടെ അറിവ് സമ്പാദിച്ച ഒരാളുടെ ഉൾക്കാഴ്ചയാണ് ശരിക്കും അത് റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലേ.
0: സൗജ കുളക്കട പറഞ്ഞ, ഞാനൊരു സുന്നി കുടുംബത്തിലായിരുന്നു, അങ്ങനെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. ഹാരിസ് മോലിയുടെ കേൾവിയാണ് എന്നെ ഈ ഹൈറായ മാർഗത്തിലെത്തിച്ചത്. മാഷാല്ലാ
1: മാഷാല്ലാ, കഥയിൽ ധാരാളം പഠിക്കാനുണ്ട്. മെഹനാസ് ഗഫൂർ പാലത്തിങ്കലാണ് ഈ ഒരു മെസ്സേജ് അയച്ചത്. കമൻ്റ് വായിക്കണമെന്നില്ല, എന്നാലും കഥ കേട്ടപ്പോൾ പറയാതെ വയ്യ. ഒരു സ്റ്റണ്ണിങ് സ്റ്റോറി. ചെറുപ്പത്തിൽ ആൻ്റൺ ചെക്കോവിൻ്റെ വാങ്ക എന്ന സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഇത് അഗെയിൻ അനദർ അമേസിംഗ് സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീണ്ടും ഒരു വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കഥയാണ്. ഫാത്തിമ കെ തിരുവനന്തപുരമാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. കഥയാണെങ്കിലും മനസ്സിൻ്റെ ആഴത്തിൽ തറക്കുന്നതായിരുന്നു. കഥ സൂപ്പറായിട്ടുണ്ട് എന്ന് സക്കീന ഉദരം പോയിൽ.
0: ഷിഹാബ് കൽപ്പറ്റ പറഞ്ഞത്, കഥ വളരെ ചിന്തിക്കണം. മനുഷ്യ ജീവിതത്തിൻ്റെ ചിന്താധാരകളെ തട്ടി ഉണർത്തുന്ന ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ ശ്രോതാക്കളെ പരിചയപ്പെടുത്തുന്നതിന് അതിനവസരം നൽകിയതിന് റേഡിയോ സംവിധാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ എല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് ഷിഹാബ് കൽപ്പറ്റ.
1: കഥ പല ചിന്തകളും പല ഗുണപാഠങ്ങളും തരുന്ന കഥയായി മാറി. സൂപ്പർ. ഇംതിയാസ് തിരുവമ്പാടി.
0: അറിവിനേക്കാൾ വലുതല്ല പണം എന്നാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലായത്.
1: അതെ, ഈ ഒറ്റ വാചകത്തിൽ ഈ ഒരു കഥയുടെ ഗുണപാഠം നമ്മുടെ ശ്രോതാക്കൾക്ക് അയക്കാവുന്നതാണ്. ഇതുപോലെയുള്ള ധാരാളം ഗുണപാഠങ്ങളുണ്ട്.
0: പിന്നെ പി ആർ ഫാമിലിയുമായിട്ട് എൻ്റെ ഉമ്മാക്ക് നല്ല ബന്ധമാണ്. കഴിഞ്ഞ ദിവസം ഉമ്മ പറഞ്ഞു, പീസ് റേഡിയോയിൽ എല്ലാവരെയും വിളിച്ചൊരു ഭക്ഷണം കൊടുക്കണമെന്ന്. അള്ളാഹു നിയത്ത് സ്വീകരിക്കട്ടെ എന്ന് ആരിഫ കാക്കയാണ്. അതൊരു കൗതുകമുള്ള കാര്യമല്ലേ? അതൊരു ഭയങ്കര ഇതുവരെ അല്ലേ
1: ഒരു മാതൃകയാക്കാവുന്ന ഒരു,
0: പക്ഷേ ഭയങ്കര ഒരു എല്ലാരും ചിന്തിക്കാത്തൊരു ഒരു കോണിലൂടെയല്ലേ. പണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു ഇതാണല്ലോ.
1: അതെ,
0: അതിലൂടെ പിന്നെ അപ്പം പീസ് റേഡിയോ ഉള്ള കുടുംബങ്ങൾക്കൊക്കെ ഉള്ളൊരു ഒരു
1: ഇവരെ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ തരണമെന്ന് ആഗ്രഹമുണ്ടോ? പക്ഷെ എങ്ങനെയാണ് ഇപ്പൊ അവർക്ക് എത്തിപ്പെടുക എന്നുള്ളൊരു ഒരു സംശയം കൊണ്ടേ.
0: പക്ഷെ അത് നടന്നില്ലെങ്കിൽ ഒരു നല്ല ഭക്ഷണം കിട്ടിയ ഒരു പ്രതീതി.
1: മാഷാല്ല, വെരി ബെസ്റ്റ് സ്റ്റോറി, ബിഗ് സല്യൂട്ട്. അതിഗംഭീരമായ അർത്ഥവത്തായ ജീവിതത്തെ പഠിപ്പിക്കുന്ന പണമല്ല അറിവാണ് സമ്പത്തി എന്ന ഉത്ബോധനം ജമീല വി പി കാളികാവാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇതൊരു വല്ലാത്തൊരു കഥയായി പോയി. ഒരു ഞാനും സലാം സാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ കേട്ടിരിക്കായിരുന്നു. ആ കഥ പൂർണ്ണമായും ആസ്വദിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പിന്നെ പല തലങ്ങളിലൂടെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കേട്ടിരിക്കായിരുന്നു. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കഥകൾക്ക് നമുക്ക് കുറേ ഇൻസ്പിറേഷൻസ്, കുറേ മോട്ടിവേഷൻസ് നമുക്ക് തരാൻ കഴിയും. ഇപ്പോൾ വായനയുടെ ഒരു കാര്യത്തിൽ, വായനയുടെ വിഷയത്തിൽ നമ്മളൊക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. പലപ്പോഴും പല പുസ്തകങ്ങളും നമുക്ക് നൽകുന്ന ഒരു ആസ്വാദനം, അവ അതൊക്കെ ഇപ്പം ഈ ഒരു കാലത്ത് നമുക്കൊക്കെ മിസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സോഷ്യൽ മീഡിയ കാലത്ത് മൊബൈൽ ഫോണും ഇതൊക്കെ അതിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുസ്തകങ്ങൾ നൽകുന്ന ഒരു ആസ്വാദനം അത് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ?
0: അതെ അതെ.
1: അപ്പോൾ അതിൽ നിന്നൊക്കെ തിരിച്ചു വിളിക്കുന്ന നല്ലൊരു കഥയാണ് യഥാർത്ഥത്തിൽ സലാം സാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
0: ഓക്കെ സാറേ, നമ്മൾ ഇനി അപ്പോൾ ഒരു കഥയോ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായും നമ്മൾ അടുത്തൊരു ഇതിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ കമൻറ്റിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ തോന്നുന്നു. അതിൻ്റെ മുന്നേ നമുക്ക് ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ ഒന്ന് കേട്ട് വേഗം തിരിച്ചു വരാം.
1: ഓക്കെ.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പ്രിയമുള്ളവരെ, അപ്പോൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ, അതിൻ്റെ വചനങ്ങൾ നമ്മൾ കേട്ടു. അധ്യായം 41 സൂറ ഫുസ്സിലത്ത് ആയത്ത് 10 മുതൽ 11 വരെയുള്ളത്. നമ്മൾ ഈ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് ഇതാ 2481 ദിവസമായി.
1: ഇന്നിപ്പോൾ 2458 എപ്പിസോഡാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ?
0: യെസ്. അപ്പോൾ ഈ ഖുർആന് നമ്മളിങ്ങനെ ശരിക്കും നമ്മൾ മോർണിംഗ് ലൈവിന് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കിങ്ങനെ ആ കേൾവിയിൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുരം ഖുർആനും അല്ലേ, ഇതുപോലെ സ്റ്റാറ്റസ് വീഡിയോ. ഖുർആൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വർത്തമാനത്തിൻ്റെ ഇടയിലൂടെ അങ്ങനെ നമ്മളൊന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തരുന്ന ഒന്നായിരിക്കും അല്ലേ ഖുർആൻ്റെ കേൾവി. കമൻറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ, വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നാണല്ലോ കഥ, ആ അബ്ദവാക്യത്തെ അന്വർത്ഥമാക്കിയെന്ന് സമീറ കെ എം താനൂർ. എന്നാണ് ആ പാർട്ടി എന്ന് ചോദിക്കുന്നുണ്ട്. പാർട്ടിയിൽ പങ്കെടുക്കാനായിരിക്കാം ജസീല തയ്യൽക്കടവിൽ നിന്നും.
1: ഓൺലൈൻ വിഭവം ആയിക്കോട്ടെ എന്നാണ് പറഞ്ഞത്.
0: ആ ഓൺലൈൻ വിഭവമാണ്
1: വിരുന്നിലെ നദീറ ഷാഫി വന്നിയൂർ
0: ആണോ? അങ്ങനെയാവുമ്പോൾ പിന്നെ ഒരുപാട് ആളുകൾ റെഡിയാവും.
1: അതെ,
0: ഓൺലൈൻ വിഭവം എങ്ങനെയാണ്? ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് എത്തിക്കുന്നതാണോ അതോ ഓൺലൈനിൽ അയച്ചു കൊടുക്കുന്നതാണോ എന്താന്നുള്ളത് പറയട്ടെ. പിന്നെ
1: ഒരുപാട് ഗുണപാഠമുള്ള കഥ നസിയ തിരുവമ്പാടി. വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. കേട്ട് കേട്ടിരിക്കുമ്പോൾ ഇപ്പോഴൊന്നും കഴിയേണ്ട എന്ന് തോന്നിപ്പോയി. സാജിദ ഷൗക്കത്താണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: ഓക്കെ. ചിന്തിക്കുന്നവൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്ന കഥയാണ്, മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു. മാഷാല്ലാ ബാരക്കല്ലാ ഫീക്.
1: കഥ കേട്ടപ്പോൾ ആ രണ്ട് വ്യക്തിയെയും ആ റൂമും ജാലകവും എല്ലാം മനസ്സിൽ കണ്ടു എന്ന് ആയിഷ കൊയിലാണ്ടി.
0: അതെ അതെ. നല്ല നമ്മൾ ഈ കാഴ്ച കുട്ടികൾക്കൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇമാജിനേഷൻ സ്കില്ല് കൂട്ടുന്ന ഒന്നാണ്
1: കഥകൾ.
0: വായിക്കലും കേൾക്കലും കാണൽ കൊണ്ട് ഇമാജിനേഷൻ വല്ലാതെ നടക്കൂല. അതുകൊണ്ട് വിഷ്വൽ ലോകത്ത് കുട്ടികൾ ചെറുപ്പം മുതലേ നമ്മൾ അങ്ങനെ കാർട്ടൂണൊന്നും കൊടുത്തു കഴിക്കും ഉണ്ടാവുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല.
1: കാരണം അവര് അത് കാണുന്നതോടുകൂടി അതിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞു. പിന്നെ അതിനെ പുറത്തേക്ക് അവർ ചിന്തിക്കുന്നില്ല. ഇപ്പോ സലാം സാർ ആ കഥയില് ആ ഔട്ട് ഹൗസ് പറഞ്ഞു. പിന്നെ അപ്പൊ അതൊക്കെ സ്വാഭാവികം നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യാണ് ആ ഒരു ഔട്ട് ഹൗസ് എങ്ങനെയായിരിക്കും. അപ്പൊ അവതിലിങ്ങനെ അയാള് ആ മേശയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുന്ന ആ രംഗം, അപ്പൊ അയാള് കത്തിയുമായി തയ്യാറെടുത്തേക്ക് വരുന്ന രംഗം ഒക്കെ നമ്മളിങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യാണ്. ഇതിപ്പോ ഒരു വീഡിയോയിൽ കാണുമ്പോ പിന്നെ അതിൽ അതിനപ്പുറത്തേക്ക് പിന്നെ വേറൊരു ഭാവനക്കുള്ള സ്കോപ്പ് അവിടെ അല്ല അല്ലേ.
0: പിന്നെ അപ്പോ നമ്മള് ഖുർആനിൽ തന്നെ കഥകൾ പറയുന്നില്ലേ, ഖുർആനിൽ റസൂൽ ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുമ്പോഴും പലതൊക്കെ യൂസഫ് നബി. അപ്പം അതൊക്കെ ഓരോരുത്തരും അതിനെ ഓരോ രൂപത്തിൽ മനസ്സിലിങ്ങനെ കാണുന്നുണ്ടാവില്ല, ആ പോകുന്നതും വരുന്നതൊക്കെ. അപ്പോൾ നമുക്കങ്ങനെ കാണാനുള്ള ഒരു സ്കില്ല് നമുക്കുള്ളതുകൊണ്ടാണ് ആരോ. അപ്പം അതിനെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം, നമ്മൾ പരമാവധി വിഷ്വലായിട്ടുള്ളതിനെ കുറയ്ക്കാം.
1: ഓക്കെ. ഇപ്പോൾ നമ്മളെ വിരുന്നിനെ കുറിച്ചുള്ള ചർച്ച വളരെ സജീവമായിട്ട് നമ്മുടെ ഫീഡ്ബാക്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ
0: പണമല്ല അറിവാണ് സമ്പത്ത് എന്ന് ഗംഭീരമായ ഒരു അർത്ഥത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കഥയായിരുന്നു വെരി ബെസ്റ്റ് സ്റ്റോറി എന്നാണ് ജമീല വി പി കാളിക്കാവ്. ചിന്താധാരകളെല്ലാം തട്ടിയുണർത്തുന്ന കഥയായി എന്ന് ഷിയാബ് കൽപ്പറ്റ. ഓക്കെ. നമ്മളപ്പോൾ സാറേ, ഇനി നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് പോകണ്ടേ? കമൻറ്റുകളിലേക്ക് ബാക്കിയുള്ളതൊക്കെ വായിക്കാതെ പോയ മെസ്സേജുകളിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട് ഇൻഷാല്ലാ സമയം പോലെ.
1: നമ്മുടെ ഐ ടി ജാലകത്തിലേക്ക് പ്രവേശിക്കാൻ സമയമായിട്ടുണ്ട് അല്ലേ.
0: ഐ ടി ജാലക പ്രോഗ്രാം നമ്മൾ എന്താണ് അതിൽ നിന്ന് പരിചയപ്പെടുന്നത്?
1: ഇന്ന് നമ്മൾ ഐ ടി ജാലകത്തിൽ സാധാരണയായി വ്യത്യസ്തങ്ങളായ ഐ ടി രംഗത്തുള്ള കുറേ സാധ്യതകളെ സംബന്ധിച്ചുള്ള അതിലുള്ള പരിചയപ്പെടുത്തലുകളാണ് അല്ലേ.
0: തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസങ്ങളിൽ, ഈ മൂന്ന് ദിവസങ്ങളിൽ പകൽ 11:20 ലൈവായിട്ടും മറ്റ് സമയങ്ങൾ റിവൈൻഡിലുമായിട്ടാണ് ഐ ടി ജാലകം. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളാണ്? തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ അബ്ദുല്ലഹദ് ചുങ്കത്തറ, സ്വാലിഹ് ഇബ്രാഹിം കോട്ടക്കൽ,
1: ഷാനിദ് പാണ്ടിക്കാട്, മുഹമ്മദ് ഷബീർ ഒ പി തുടങ്ങിയവരാണ് ഐ ടി ജാലകത്തിൽ വ്യത്യസ്തങ്ങളായ ഐ ടി രംഗത്തുള്ള നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ആപ്പുകളെ സംബന്ധിച്ചും മറ്റുമൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്.
0: ശരി. അപ്പോൾ ഇപ്പം നമ്മൾ ഐ ടി ജാലകമാണ് അല്ലേ, അതൊന്നും കേട്ടു.
1: ഈ ഡിജി ലോക്കർ,
0: യെസ്,
1: അതുമായി ബന്ധപ്പെട്ട് സ്വാലി ഇബ്രാഹിമാണ് ഐ ടി ജാലകത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്.
2: ഐടി ജാലകം പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത് ഡിജി ലോക്കർ. ഡിജി ലോക്കർ എന്നുള്ളതൊരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ഐ ടി ആക്ട് പ്രകാരം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് സേവ് ചെയ്യാനും എടുത്തു വെക്കാനും ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഡിജി ലോക്കർ എന്നുള്ളത്. DIGI നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. DIGI LOCKER പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡിജി ലോക്കറിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണും കുറച്ച് പേരും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. OTP കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റും, പൂർത്തീകരിക്കാൻ പറ്റും. വൺസ് ഡിജി ലോക്കർ അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, നമ്മുടെ മെയിൽ ID ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മിക്കവാറും ചെയ്യാം നിങ്ങൾക്ക് ചോദിക്കാം. വൺസ് രജിസ്ട്രേഷൻ സക്സസ് ആയിക്കഴിഞ്ഞാൽ, ലോഗിൻ ചെയ്താൽ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മളെ പേര് കാണിക്കും, അതേപോലെ നമ്മളെ പ്രൊഫൈലിൽ നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ കാണിക്കും. നമ്മുടെ ഡിഫറെൻറ്റ് ഡോക്യുമെൻസുകൾ, നമ്മൾ അപ്ലോഡ് ചെയ്യപ്പെട്ട ഡിഫറെൻറ്റ് ഡോക്യുമെൻസുകൾ എന്ത് ചെയ്യും ഇതിൽ കാണാം. പ്ലസ് പുതുതായിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനും ഇതിൽ ഓപ്ഷൻ. ഇപ്പോൾ ഒന്നും ചെയ്യാത്ത ഒരാൾ, ഫ്രഷായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ, ഫ്രഷായിട്ട് ലോഗിൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ആൾ ഈ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെർച്ച് ഫോർ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഏത് തരം ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ ലോക്കറിൽ അപ്ലോഡ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അത് അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ആധാർ കാർഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡ് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ കൊടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഓൾറെഡി ഞാൻ ആധാർ കാർഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത്. ഇതേപോലെ വ്യത്യസ്ത ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഈ ഡിജിറ്റലി ഈ ലോക്കറിനകത്ത് എടുത്തു വെക്കാനുള്ള സംവിധാനമാണ്. സോ ഏത് സമയത്തും നമുക്ക് ഇത് ആക്സസ് ചെയ്യാനും അതേപോലെ പിന്നെ ഉപയോഗപ്പെടുത്താനും ഷെയർ ചെയ്യാനും വേറൊരാൾക്ക് ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റുന്ന ഒരു ആപ്പാണ് ഡിജി ലോക്കർ. ഇതിനകത്ത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഡ്രൈവ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഗൂഗിൾ ഡ്രൈവൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഡിജി ലോക്കറിനൊരു ഡ്രൈവ് ഉണ്ട്. ഈ ഡ്രൈവിൽ 1 GB വരെ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻസുകൾ സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റും. എന്ത് തരം ഡോക്യുമെൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ പുതുതായിട്ട് നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനോ സെപ്പറേറ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് എടുത്ത് വെക്കാനൊക്കെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് എംപ്ലോയിയുടെ ഡോക്യുമെൻറ്റ്സ്, സർവീസ് റെക്കോർഡ്സ്, പേ സ്ലിപ്സ്, അതേപോലെ NPS സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ അടുത്തു നിന്ന് നമുക്ക് ഡോക്യുമെൻസുകൾ ഇതിലോട്ട് സേവ് ചെയ്ത് വെക്കാൻ, ഫെച്ച് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിജി ലോക്കറിന് അകത്തുണ്ട്. ദെൻ യെസ് നമുക്ക് സെർച്ചിങ് പറഞ്ഞു, നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് എന്ന് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ കാണാൻ പറ്റും. പിന്നെ മെനുവിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതിൻ്റെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മെനുവിൽ പോയാലും ലോഗൗട്ട് ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. സോ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ രേഖകൾ, നമ്മുടെ അതൊരു എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, നല്ലൊരു ഒരു ഡിജിറ്റലി ഒരു ലോക്കറിൽ സിസ്റ്റമാറ്റിക്കായിട്ട് എടുത്തു വെക്കാനും എപ്പോൾ വേണമെങ്കിലും ഏത് അവസ്ഥയിലുള്ള സമയത്ത് ഫോണ് കയ്യിലുണ്ടെങ്കിൽ ഈ ആപ്പ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റാനും ചെയ്യാനും ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്.

0: മഷാല്ല. അപ്പോൾ ഐ ടി ജാലകത്തിലൂടെ നമ്മൾ കേട്ടത് ഡിജി ലോക്കറിലൂടെ എന്നുള്ള ഒരു സുരക്ഷിതമായിട്ട് ഡോക്യുമെൻ്റ് ഡിജിറ്റലായി എങ്ങനെ സൂക്ഷിക്കാം, അത് ഡിജി ലോക്കർ വഴി എങ്ങനെ സാധിക്കും എന്നുള്ളത് നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത് ഇബ്രാഹിം, സ്വാലിഹ് ഇബ്രാഹിം ആയിരുന്നു. നമുക്ക് നേരത്തെ ഉള്ള നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മളൊരു പ്രോഗ്രാം നമുക്കൊന്ന് സ്കിപ്പായി പോയിട്ടുണ്ടായിരുന്നു. വൺ മിനിറ്റ് ടോക്ക് കൂടി കേട്ടിട്ട് നമുക്ക് വീണ്ടും ഇനി തിരുമൊഴികളിലേക്ക് പോകേണ്ടതുണ്ട്. നേരത്തെ ആരോ ചോദിച്ചിരുന്നു തിരുമൊഴികൾ കഴിഞ്ഞോ ഇല്ലയെന്ന്. ഇൻഷാല്ലാ തിരുമൊഴികളിലേക്ക് പോകും. ആദ്യം 1 മിനിറ്റ് ടോക്ക്.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പരിശുദ്ധ റമദാനിലും അല്ലാത്തപ്പോഴുമൊക്കെ അനുവദനീയമായ കാര്യങ്ങളിൽ ലാവിശായി പോകുന്ന ഒരവസ്ഥ പൊതുവിൽ മനുഷ്യർക്കിടയിൽ കാണാറുണ്ട്. റമദാനിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മൊബൈൽ ഫോണുകളുടെ ഉപയോഗം, ഉറക്കം, ഇതൊക്കെ അനുവദനീയമാണെങ്കിൽ തന്നെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അത്യാവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുവാനും സമയത്തിൻ്റെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ വില നമ്മൾ മനസ്സിലാക്കി അതിനെ ക്രമീകരിച്ച് ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചാൽ സൽക്രമങ്ങളിൽ ശ്രദ്ധിക്കാൻ, ദിക്ര ദുആകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, ഖുർആൻ പാരായണത്തിന് സമയം കണ്ടെത്തുവാനൊക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നോമ്പ് എന്നത് കേവലം അന്നപാനീയങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ കണ്ണിനും കാതിനും പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ശ്രദ്ധിച്ച് സമയം വിനിയോഗിക്കുവാനും നന്മയിൽ അത് ഉപയോഗപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് റേഡിയോ ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 14:31. ഈ ഒരു 2 മണിക്കൂർ യാത്രയിൽ ഒത്തിരി വിഷയങ്ങളിലൂടെ, ചിന്തകളിലൂടെ നമ്മൾ കടന്നുപോയി. ശ്രോതാക്കളുടെ മെസ്സേജുകളിൽ വരുന്ന ചില കാര്യങ്ങൾ നമ്മൾ കഴിയുന്ന സമയത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് നമ്മൾ പോകുന്നു, വായിക്കുന്നു. ഷെഡ്യൂളിൽ ഇനി നമുക്ക് കുറേ പ്രോഗ്രാമുകൾ ബാക്കിയുണ്ട്. അതിനിടയ്ക്ക് റൌഫ മടക്കർ അയച്ചൊരു മെസ്സേജ്, കണ്ണൂർ ജില്ലാ വിദ്യാർത്ഥിനി സമ്മേളനം 9:00 മുതൽ വൈകുന്നേരം 4:30 വരെ മുണ്ടയോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് പ്രോഗ്രാമുകൾ ഈ വെക്കേഷൻ സമയത്ത് വ്യത്യസ്ത പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വനിതാ സമ്മേളനങ്ങൾ, വിദ്യാർത്ഥി സമ്മേളനങ്ങൾ, വ്യത്യസ്ത മീറ്റിങ്ങുകളൊക്കെ ആയിട്ട് ദൗവാരംഗത്തെ നമ്മൾ സജീവമാക്കി മുന്നോട്ട് പോവുകയാണ്. നല്ല കേൾവിയും നല്ല സംസാരങ്ങളും നല്ല ചിന്തകളുമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും സജീവമായി നമ്മുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവാം ഇൻഷാല്ലാ. റേഡിയോ ഫെസ്റ്റ് നടത്തിയാൽ എല്ലാവരെയും ഒരുമിച്ച് കാണാനാവും. ഭക്ഷണം കഴിക്കാനും എളുപ്പവഴിയാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ആങ്കർമാരെയും നമുക്ക് പരിചയപ്പെടാനും സാധിക്കും. അള്ളാഹു അതിനൊരു അവസരം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് സുഹറ കൽപ്പറ്റ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഒരു ആശയൊക്കെ ഉണ്ടാവും. നമ്മൾ പിന്നെ ആംപ്ലിഫൈ എന്ന് പറയുന്നൊരു പ്രോഗ്രാം നടക്കുന്നവരെല്ലാവർക്കും അറിയാലോ, വ്യത്യസ്തമായ ലിസണേഴ്സ് കോൺഫറൻസ്, റേഡിയോ പരിചയപ്പെടുത്തുന്ന അത് നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് തന്നെ റേഡിയോയുടെ പിന്നിലുള്ള അതിൻ്റെ ടീം അത് സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയുമായിരിക്കാം ഇൻഷാല്ലാ. ഷുഹൈബ എം വളപട്ടണം അയച്ച മറ്റൊരു മെസ്സേജ്, അതുക്കാറിലൂടെ തുടങ്ങിയ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ, പുലരിവട്ടം ലൈവ് കിസ് കഥ എല്ലാം സൂപ്പറായി. പി ആർ ഫാമിലിക്ക് വിരുന്നൊരുക്കണമെന്ന് പറഞ്ഞതും വളരെ നല്ലത് തന്നെ. അള്ളാഹു മരണം വരെ ഈ ഒരു കൂട്ടായ്മയൊക്കെ നിലനിർത്തി തരട്ടെ എന്ന പ്രാർത്ഥനയാണ് ഷുഹൈബ എം വളപട്ടണം പിന്നെ അയച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് സഫീറ കണ്ണൂരിൽ നിന്നും, ഏകാന്തമായുള്ള വായനയും ചിന്തയുമാണ് മനുഷ്യനെ മാറ്റുന്നത്. ബഹളങ്ങളിൽ നിന്ന് മാറി സ്വന്തത്തിന് വേണ്ടി കുറച്ച് സമയം വായനക്കും ചിന്തകൾക്കും മാറ്റിവെക്കണമെന്നുള്ള സന്ദേശമാണ് കഥയിൽ നിന്നും കിട്ടിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. പിന്നെ തടവറയിൽ ജീവിതം ഇതുപോലെ എഴുത്തിനും വായനക്കായും മറ്റും അർത്ഥവത്തമാക്കിയ മഹാന്മാരുണ്ടായിരുന്നു. നെഹ്റുവിനെ പോലെ, ഭഗത് സിംഗിനെ പോലുള്ളവർ ഈ കഥ കേട്ടപ്പോൾ അവരെ ഓർത്തുപോയി. കൂട്ടത്തിൽ ചേർത്ത് വെക്കാവുന്ന ഒന്നാണ് തടവറ. ഒരു ഇസ്ലാമികമായ പെർസ്പെക്റ്റീവിലൂടെ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതുപോലെ ഒരുപാട് ഇമാമുമാരിൽപ്പെട്ട ആളുകളൊക്കെ അവർ തടവറയിൽ അകപ്പെട്ടതിനെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യത്തെ പോലും അനുകൂലമാക്കി മാറ്റിയ ആളുകളായിരുന്നവർ. എന്നെ നിങ്ങൾ തടവറയിൽ അടച്ചോളൂ, എനിക്കത് ഗുണകരമാവും. എന്നെ നിങ്ങൾ എന്ത് ചെയ്താലും എൻ്റെ മനസ്സിന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ആർജവത്തോടെ അനീതിക്കെതിരെ ശബ്ദിച്ച ഒരുപാട് പണ്ഡിതന്മാർ നമുക്കുണ്ടായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ജയിലറകളിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബൃഹത്തായ ഗ്രന്ഥസമാഹാരണങ്ങളൊക്കെ രൂപപ്പെട്ടത്. അങ്ങനെയായിരുന്നു. അപ്പോൾ ഏതൊരു സാഹചര്യം മുള്ളു തറച്ചാൽ പോലും വിശ്വാസിക്ക് ഗുണമാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു നമുക്കും പ്രതികൂല സാഹചര്യങ്ങൾ പോലും ഗുണമാക്കാൻ കഴിയണം എന്നുള്ളൊരു പ്രചോദനം കൂടി ഈ വാക്കിൽ നിന്നൊക്കെ നമുക്കുണ്ട് ഇൻഷാല്ലാ. നമുക്കതൊക്കെ പുലർത്താൻ കഴിയട്ടെ. അപ്പോൾ നമ്മൾ ഇനി അധികം സംസാരമൊന്നും വേണ്ട. തിരുമൊഴികൾക്കായി പലരും കാത്തിരിക്കുന്നുണ്ട്. തിരുമൊഴികളിലേക്ക്
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: പ്രിയമുള്ളവരെ, ഇന്ന് തിരുമൊഴികളിൽ വാക്ക് പാലിക്കുന്നവർ അടിമകളിൽ ഉത്തമർ, ഈ വിഷയത്തിലാണ് ബഹുമാനായ കെ വി മുഹമ്മദ് അലി നമ്മോടൊപ്പം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അന ആയിഷത്ത ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹാ ഖാലത്ത് قال رسول الله صلى الله عليه وسلم ان خيار عباد الله الموفون المطيبون രശദകളെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസാണ് കേൾപ്പിച്ചത്. ആയിഷ ബിൻത് അബീബക്കർ തൈമിയ അൽ ഖുറൈശിയ ഖലീഫ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പ്രിയപുത്രിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നിയുമായ ആയിഷ റളിയല്ലാഹു അൻഹ മക്കയിലാണ് ജനിക്കുന്നത്. മദീനയിൽ ഹിജ്റ 57-നോ 58-നോ ആണ് അവർ മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു അവർ എന്നറിയാം. ഉമ്മു അബ്ദില്ല എന്ന വിളിപ്പേര് അവർക്കുണ്ട്. ദീനീ വിഷയങ്ങളിൽ വലിയ പണ്ഡിതയായിരുന്നു അവർ എന്ന് കാണാം. ഉമ്മു റുമാൻ എന്നവരാണ് അവരുടെ മാതാവ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ പിന്നീട് അവരുടെ ജീവിതം മത വ്യാപനത്തിന്, മതം പഠിപ്പിക്കുന്നതിനു വേണ്ടി, മതപ്രചരണത്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നതും ചരിത്രമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇന്ന ഖിയാറ ഇബാദില്ല, അള്ളാഹുവിന്റെ അടിമകളിൽ ഏറ്റവും ഉത്കൃഷ്ടരായിട്ടുള്ളവർ, ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ, അൽ മുവഫൂന അൽ മുത്തയ്യിബൂൻ, അവർ അൽ മുവഫൂൻ വാഗ്ദാനം ശരിയായ രൂപത്തിൽ നിറവേറ്റുന്നവരാണ്, വഫാഉൽ ഹഹദ് നടത്തുന്നവരാണ്, ശരിയായ രൂപത്തിൽ കടം വീട്ടുന്നവരാണ് എന്നും അതിനർത്ഥം വരാം. അപ്പോൾ വാക്ക് പാലിക്കുന്നവരാണ്, വാഗ്ദാനം നിറവേറ്റുന്നവരാണ്, പൂർണ്ണമായി വാഗ്ദാനം നിറവേറ്റുന്നവരാണ് അള്ളാഹുവിൻ്റെ അടിമകളിൽ ഏറ്റവും ഉത്കൃഷ്ടരായിട്ടുള്ളവർ, ഉത്തമരായിട്ടുള്ളവർ. അൽ മുത്തയ്യിബൂൻ, മുത്തയ്യിബ് പറഞ്ഞാൽ നന്നാക്കുന്നവർ അല്ലെങ്കിൽ സത്യസന്ധരായവർ എന്നും അർത്ഥമാക്കാം. അപ്പോൾ ഏറ്റവും നന്നാക്കുന്നവർ എന്നാണ് മുത്തയ്യിബ് എന്ന് പറഞ്ഞാൽ, നല്ല രൂപത്തിൽ പെരുമാറുക, അങ്ങനെ മറ്റുള്ളവരോട് ഇണക്കമുണ്ടാവുക, മനസ്സടുപ്പമുണ്ടാക്കുന്നവർ, സത്യസന്ധരായവർ എന്നൊക്കെ അർത്ഥമാണ് അൽ മുവഫൂൻ അൽ മുത്തയ്യിബ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് തൻ്റെ അള്ളാഹുവിൻ്റെ അടിമകളിൽ ഏറ്റവും ഉത്കൃഷ്ടർ, ഇന്ന ഖിയാറ ഇബാദില്ല, അള്ളാഹുവിൻ്റെ അടിമകളിൽ ഉത്തമരായവർ, ഉത്കൃഷ്ടരായവർ, അൽ മുവഫൂൻ അൽ മുത്തയ്യിബൂൻ, വാഗ്ദാനം നിറവേറ്റുന്നവരും നന്നാക്കുന്നവരുമാണ്, വാഗ്ദാനം നിറവേക്കുന്നവർ വാക്ക് പാലിക്കുന്നവരും സത്യസന്ധരുമാണ് എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ അത് ചില റിപ്പോർട്ടുകൾ എന്തല്ലാ എന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നും യോമൽ ഖിയാമയിൽ അന്ത്യദിനത്തിൽ എന്നുമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ അടിമകളിൽ നാണ പരലോകത്തെ ഏറ്റവും ഉത്തമരായവർ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനം പറയാനുള്ള സന്ദർഭവും നമുക്ക് ഈ ഹദീസ് തന്നെ വായിക്കാൻ പറ്റും. അതായത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒട്ടകക്കുട്ടിയെ ഒരു അറാബിയിൽ നിന്നും അങ്ങാടിയിൽ വെച്ച് കരാർ ഉറപ്പിക്കുകയാണ്, വാക്ക് പറയുകയാണ്. അതായത് ഒരു വസ്ക് മുന്തിയ ഈത്തപ്പഴം, അതിന് പകരം, അത് അജ്വാകാരക്കയാണ് എന്നതാണ് ചില വിശദീകരണങ്ങൾ, അതിനു പകരം ഈ ഒട്ടകക്കുട്ടി എനിക്ക് വേണമെന്നാണ്. അങ്ങനെയാണ് ആ മുന്തിയ ഈത്തപ്പഴത്തിനു വേണ്ടി അദ്ദേഹത്തെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരികയാണ്. ഒരു വസ്ക് എന്ന് പറയുമ്പോൾ അന്നത്തെ ഒരളവാണ്, 60 സാ ആണ് ഒരു വസ്ക്. ഒരു സാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. അങ്ങനെ വരുമ്പോൾ 240 മുദ്ദ്. ഒരു മുദ്ദ് എന്ന് പറയുമ്പോൾ 2 കൈ നിറയെ ഈത്തപ്പഴം, 2 കൈ നിറയെ ഉള്ള ഒരു കോരലിനാണ് മുദ്ദ് എന്ന് പറയാം. അപ്പോൾ 60 സാ അല്ലെങ്കിൽ ഒരു വസ്ക്, നല്ല മുന്തിയ തരം കാരക്കു പകരമായിട്ടാണ് ഒട്ടകക്കുട്ടിയെ നബി മേടിക്കാമെന്ന് അദ്ദേഹവുമായി വാക്ക് പറയുന്നത്. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആ വിചാരിച്ച തമ്ര കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തോട് നബി ക്ഷമ ചോദിച്ചുകൊണ്ട് ഒട്ടകുട്ടിയെ തിരിച്ചു കൊണ്ടുപോകണം, എൻ്റെ കയ്യിൽ തരാനില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഉച്ചത്തിൽ വാഗദ്രാ ചതി ചതി എന്ന നിലക്ക് വിളിച്ചു പോകുന്നുണ്ട്. അത് അദ്ദേഹം ആ നബിത ആവർത്തിച്ചു പറയുമ്പോഴൊക്കെ അദ്ദേഹം ശബ്ദത്തിൽ ഇങ്ങനെ പറയാണ്, ചതി ചതി എന്ന നിലക്ക്. അപ്പോൾ സഹാബികൾക്ക് വിഷമമാവുകയും നബിയോടാണോ ഇങ്ങനെ പെരുമാറുന്നതെന്നവരോട് അദ്ദേഹത്തോട് അവർ ചോദിക്കുകയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് അടങ്ങാൻ പറയുന്നുണ്ട്, ഇന്നലെ സാഹിബിൽ ഹഖി മക്കാല, അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്, കാരണം അദ്ദേഹത്തോട് ഞാനൊരു വാക്ക് പറഞ്ഞു, എനിക്കത് പാലിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്, നിങ്ങൾ അടങ്ങൂ. പലതവണ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അദ്ദേഹം അതിനെ തിരിച്ചു കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടിട്ടും അയാൾ സമ്മതിച്ചില്ല. അപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലാകില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹക്കീമിൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയക്കുന്നുണ്ട്. അത് ഖൗല ബിൻത് ഖൈസാണ് എന്നും ഖൗല ബിൻത് ഹക്കീം സായിദ് ആണെന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹുവിൻ്റെ ഭാര്യയാണ് അവർ എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഏതായിരുന്നാലും അവരുടെ കയ്യിൽ തൽക്കാലത്തേക്ക് തരാനുണ്ടോ എന്ന് നബി അന്വേഷിച്ച് ആളയക്കുന്നു. അവർ അത് ആവശ്യം നിർവഹിച്ചു കൊടുക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ആ വ്യക്തിയെ മറ്റൊരാളോടൊപ്പം ഉമ്മു ഹക്കീമിൻ്റെ അലി ഖൗല റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ആ വാക്ക് പാലിക്കാൻ നബിക്കാകുന്നു, കരാർ നടപ്പിലാക്കുന്നു. തുടർന്ന് നമുക്ക് ഹദീസിൽ കാണാം, ഫമർ അൽ അഅ്റാബി ബി റസൂലില്ല. അങ്ങനെ പിന്നീട് ആ അഅ്റാബി നബിയുടെ അടുക്കലൂടെ പോകുമ്പോൾ, നബി സഹാബത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു വേളയിൽ അഅ്റാബി അതിലെ നടന്നു പോകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ജസാക്കല്ലാഹു ഖൈറാ, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഫഖദ് ഔഫൈതവാ തബ്ത്, താങ്കൾ വാക്കുപാലിച്ചു, താങ്കൾ ഏറ്റവും നന്നായി പെരുമാറി, നന്നാക്കി താങ്കൾ എന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഖിയാറ ഇബാദില്ലാഹി അൽ മുവഫൂന അൽ മുതയ്യിബൂൻ, തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ അടുക്കൽ അവൻ്റെ അടിമകളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ, വാഗ്ദാനം നിറവേറ്റുന്നവരും നന്നാക്കുന്നവരുമാണ് എന്ന ഈ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രസ്താവിച്ചത് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, വാക്കുപാലിക്കാൻ നബി ഒരുപാട് പ്രയാസപ്പെട്ടു, അത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ വാക്ക് പാലിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായി. മോശമായൊരു വാക്കുപോലും, ഒരു പ്രതികരണം പോലും അദ്ദേഹത്തോടുണ്ടായില്ല. അദ്ദേഹത്തോട് മോശമായി പ്രതികരിച്ച സ്വഹാബത്തിനെ നബി തിരുത്തുകയാണ് ചെയ്തത് എന്നൊക്കെ നമുക്ക് കാണാം. ചില റിപ്പോർട്ടുകൾ വിശദീകരണത്തിൽ കാണുന്നത്, അദ്ദേഹം നബിയുടെ അടുക്കല കച്ചവടം നടത്തുമ്പോൾ അദ്ദേഹം അവിശ്വാസിയായിരുന്നു. നബിയുടെ ഉത്തമമായ സ്വഭാവം കണ്ടതിന് ശേഷമാണ് അദ്ദേഹം വിശ്വാസിയായത്, മുസ്ലിമായത് എന്നതും എന്ന നിലക്കും വിശദീകരണങ്ങളുണ്ട്. ഏതായിരുന്നാലും നല്ല പെരുമാറ്റം, അവകാശം വകവെച്ചു കൊടുക്കൽ, പരസ്പര സഹായം, വാക്കുപാലിക്കൽ, സത്യസന്ധരാവൽ, ഇതൊക്കെ ഒരു മുസ്ലിമിൻ്റെ ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് എന്ന ആശയം നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ആ രൂപത്തിൽ തന്നെ ജീവിക്കാൻ നാം തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

മാഷാല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്ക്, അത് കരാർ പാലനം, വാക്ക് പാലിക്കൽ, അത് റസൂലിൻ്റെ വചനങ്ങളിലൂടെയും ഇസ്ലാമിൻ്റെ കൽപ്പനകളിലൊക്കെ എത്രമാത്രം പ്രാധാന്യം അതുണ്ട് എന്ന് ഓരോ സംഭവങ്ങളും നമ്മളെ അറിയിക്കാറുണ്ട് ഇന്നത്തെ ഈ ഒരു ഹദീസിലൂടെ. ശരിക്കും അത്തരം വിഷയത്തിൻ്റെ ഗൗരവത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും പകർത്താനും പറ്റുന്ന തിരുമൊഴികളിലൂടെ എന്നും വ്യത്യസ്തമായിട്ടുള്ള ഹദീസുകൾ, അതിൻ്റെ വിവരണങ്ങളൊക്കെ നൽകുന്ന കെവിക്ക് അള്ളാഹു ഇനിയും അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയും കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഷൊയ്ബായം വള പട്ടണം അയച്ച മെസ്സേജിൽ. മറ്റൊരു പ്രാർത്ഥനാ വസീയത്തുമായിട്ട് സുബൈദ ഇസ്മായിൽ മടിക്കേരിയുടെ ഒരു മെസ്സേജ് കണ്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എൻ്റെ ഉപ്പ ICU-ലാണ്. എൻ്റെ PR ഫാമിലി എല്ലാവരും ദുആ ചെയ്യാനായി അഭ്യർത്ഥനയുണ്ട്. അപ്പം അവരുടെ പിതാവിൻ്റെ അസുഖം, പ്രയാസം, അതെത്രയും പെട്ടെന്ന് അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. പ്രയാസപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും അടുപ്പമുള്ള എന്ന് നമ്മൾ കരുതുന്ന ആളുകളോട് നമ്മൾ പറയും പ്രാർത്ഥിക്കാൻ വേണ്ടി. ആ ഒരു അർത്ഥത്തിലാണ് ആയിരിക്കും പലപ്പോഴും ലൈവിൻ്റെ സമയത്ത് പലരും മെസ്സേജ് അയക്കുക. പ്രയാസകരമായ സാഹചര്യത്തിലാവുമ്പം PR കുടുംബത്തോട് അവരുടെയൊക്കെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടി പറയും. അപ്പോൾ ആത്മാർത്ഥമായതിനർത്ഥത്തിന് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ശമനം പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമീൻ. പിന്നെ മുണ്ടയാട് എന്നാണ്, മുണ്ടയോട് എന്നല്ല. നിസാർ മയിൽ പറഞ്ഞു. നേരത്തെ ഒരു പ്രോഗ്രാം വിദ്യാർത്ഥി സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ് തോന്നുന്നുണ്ട്. കണ്ണൂർ ജില്ലാ വിദ്യാർത്ഥിനി സമ്മേളനം മുണ്ടയാട് വെച്ചിട്ടാണ്. ശരിയാണ്. പിന്നെ ഒരു PR ഫാമിലിയുടെ ഒരു കൂട്ടായ്മയെക്കുറിച്ചൊക്കെ പലരും നേരത്തെ മെസ്സേജ് അയച്ചിരുന്നു. ഏകാന്തമായുള്ള വായനയും ചിന്തയുമാണ് മനുഷ്യനെ മാറ്റുന്നത്. ബഹളങ്ങളിൽ നിന്ന് മാറി സ്വന്തത്തിനു വേണ്ടി കുറച്ച് സമയം വായനയ്ക്കും ചിന്തകൾക്കും മാറ്റിവെക്കണമെന്ന സന്ദേശം നേരത്തെ കഥയിൽ നിന്ന് കിട്ടിയെന്ന് സഫീറ കണ്ണൂരിൻ്റെ മെസ്സേജ് കണ്ടു. അതുപോലെ ഇപ്പോൾ ഓരോ പുലരിയിലും ഹദീസുകൾ വിവരിച്ചുകൊണ്ട് നല്ല അറിവുകൾ ഉൾക്കാഴ്ചയോടുകൂടി ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന കെവിക്ക് ഈ റേഡിയോ സംവിധാനത്തിനൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അതിന് ഈ സംവിധാനത്തെ അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നാണ് സുഹറാക്കൽപ്പറ്റ. അമീൻ. അപ്പോൾ ഷെഡ്യൂളിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ, ഇപ്പോൾ തിരുമൊഴികൾ കഴിഞ്ഞു, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഓരോ പ്രോഗ്രാമുകളിലൂടെയും നമ്മളിങ്ങനെ കടന്നു പോവുകയാണല്ലോ. അപ്പോൾ നേരത്തെ ഒരു ചോദ്യം, അതിൻ്റെ പല ആളുകളും അതിൻ്റെ ഇടയ്ക്ക് വന്ന ആളുകൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുന്നു, എന്ന് മുതലാണ് നിങ്ങൾ റേഡിയോ ആരാണ് നിങ്ങൾക്ക് റേഡിയോ പരിചയപ്പെടുത്തി തന്നത്, ഏത് സമയത്ത് എവിടെ നിന്ന്, അതിൻ്റെ ഒരു സന്ദർഭം ഏതായിരുന്നു, അതിന് ശേഷം എങ്ങനെയെന്നുള്ളതൊക്കെ അറിയിക്കുന്ന മെസ്സേജുകൾ നിങ്ങൾ അയക്കുന്നത് നന്നാവുമെന്ന് പറഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം റേഡിയോ നമുക്ക് ഒരുപാട് അറിവിൻ്റെ ലോകത്തെ നമുക്ക് ദാനമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. നമ്മളത് കേൾക്കാറുമുണ്ട്. എന്ന് ചില സ്പെഷ്യൽ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ നമുക്കുള്ള സമ്മാനം എന്നർത്ഥത്തിൽ നമ്മളൊന്നും പറയുന്നതാണ് P3 പ്രധാനപ്പെട്ട ചില കോഴ്സുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ്, അത് റേഡിയോ ഈ September 1 മുതൽ ആരംഭിക്കാൻ പോവാണ്. നമ്മുടെ കുട്ടികളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സ്. പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃത്വ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പ്രോഗ്രാം. എൻറോൾമെൻറ്റ് ചെയ്യാൻ നമുക്ക് കോഴ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിനുള്ള അവസരമുണ്ട്. അപ്പം അതാരും മറക്കരുത് എന്ന് ഈ സമയത്ത്. ആരെങ്കിലും എൻറോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ അത് ചെയ്തോളൂ. അതുപോലെ അന്നൂർ മൊഡ്യൂൾ 16 ഖുർആനിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പം അത് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് ടെസ്റ്റുകൾക്ക് ഉത്തരമയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ്, പിന്നെ ഈ മാസത്തിലെ അതിൻ്റെ അവസരം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് കൂടിയും അറിയിക്കുന്നുണ്ട്. അതുപോലെ ഈ മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യം,
വിജ്ഞാനവും സ്വഭാവശുദ്ധിയ കൂട്ടികൾ വളർത്താൻ പറ്റിയിട്ടുള്ള ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഈ മദ്രസാ സംവിധാനം, അതിനെക്കുറിച്ച് നമുക്കറിയാലോ. അത് കഴിഞ്ഞ ജൂലൈ മുതൽ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് എൻറോൾ ചെയ്ത് കുട്ടികൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളിലൊക്കെ കുട്ടികൾ വളരെ എനർജറ്റിക്കായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ അറബി ഭാഷാ പഠനം എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ? നമ്മളത് പഠിക്കുന്നുണ്ടോ? അതിൻ്റെ പരീക്ഷ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ ക്രമബദ്ധമായി പഠന പരിപാടിയുടെ ഭാഗമായി നമ്മളുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം, ഇൻഷാല്ലാ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പാട്ട് കേൾക്കാം. പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് വീണ്ടും മറ്റു വിശേഷങ്ങളിലേക്ക് വരാം.

മാഷാല്ലാ. പാട്ടൊക്കെ കേൾക്കുമ്പോൾ ചില പാട്ടുകൾ പ്രത്യേകിച്ചും അതിൻ്റെ ആശയത്തിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ വരികളുടെ ആ ഒരു തന്മയത്വവും എല്ലാം കൂടുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിരുത്താറുണ്ടല്ലോ. അതുപോലെ മനോഹരമായ ഒരു പ്രാർത്ഥനാ ഗീതം പോലെ നമ്മൾ ഈ പാട്ട് കേട്ടു. സ്വാഭാവികമായും ശ്രോതാക്കളുടെ മെസ്സേജുകൾ പാട്ട് കേൾക്കുമ്പോൾ വരുന്നത് പോലെ തന്നെ ഇന്നും കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. മനോഹരമായ ഗാനം ആലപിച്ച് മോക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന മെസ്സേജുകൾ കാണുന്നു. റിയ ഇടവണ്ണയാണ് ഈ ഒരു ഗാനം. നമുക്ക് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ റേഡിയോ സ്വരം, റേഡിയോയിലെ ആ ഒരു പേരിൽ സ്വരത്തിലൂടെ ഒരുപാട് പാട്ടുകൾ നമുക്ക് കേൾക്കാനുള്ള അവസരമുണ്ട്. സമീൽ ആപ്പിലൂടെയും നമുക്കത് കേൾക്കാൻ പറ്റും. ഇനി യൂട്യൂബിലാണെങ്കിൽ ഈണം ചാനൽ വഴിയും അത്തരം പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റും. വഴിവിളക്കിൽ ഇന്ന് വന്ന പോസ്റ്റർ ഒന്ന് വായിക്കാം. ശിക്ഷണത്തിൽ വിട്ടുവീഴ്ചയരുത്. നിന്റെ കുടുംബത്തിന് മര്യാദ പഠിപ്പിക്കുന്ന വടി നീ ഒഴിവാക്കരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള അദബുൽ മുഫ്രദിൽ വന്നിട്ടുള്ള ഈ വചനം, ഇതാണ് ഇന്നത്തെ വഴിവിളക്കിൻ്റെ സന്ദേശം. അപ്പോൾ കുട്ടികൾക്ക് ശിക്ഷണം നൽകുക എന്ന് പറയുന്നത് കുട്ടികളെ നേരായ വഴിക്ക് നടത്തുക എന്നതാണല്ലോ. കുട്ടികൾക്ക് സ്വാഭാവികമായും നന്മ തിന്മകൾ ചെറുപ്രായത്തിൽ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള പക്വത അവർക്ക് എത്തിയിട്ടില്ല. അവരുടെ ഫ്രണ്ടൽ ലോബ് വളർന്നിട്ടില്ല. ഇത് പരിപക്വതയെത്തിയ മാതാപിതാക്കൾ ആ സമയത്ത് കുടുംബത്തിൽ മര്യാദ പഠിപ്പിക്കുന്ന, മര്യാദ എന്ന് പറയുമ്പോൾ അദബ്, നമ്മൾ അറബിയിലാവുമ്പോൾ അതിന് അദബ് എന്ന് നമുക്ക് പറയാം. കാരണം അദിബു എന്ന് പല ഹദീസുകളിലും വന്നിട്ടുണ്ട്, പല അസറുകളിലൂടെയും നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഈ അദബ് എന്ന് പറയുന്നത് അതൊരു ഡിസിപ്ലിനാണ്. അത് സമൂഹവുമായി ബന്ധപ്പെട്ട് വീട്ടിനകത്ത് ഈ നാട്ടിൽ എല്ലാവരും ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ട ഒരു വടി നീ അത് ഒഴിവാക്കരുത്. അതൊരു കേവലം നമ്മളൊരു ഫിസിക്കലി ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു വടി എടുത്തിട്ട് പിന്നാലെ കൂടിയിട്ടിങ്ങനെ അടിച്ചിട്ട് മര്യാദ പഠിപ്പിക്കുക എന്നുള്ളതല്ല. അത് മര്യാദയുടെ മാതൃക കൊടുക്കണം. ചില സമയത്ത് ശിക്ഷിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അത്തരം രൂപത്തിലുള്ള സാഹചര്യത്തിൽ മാത്രം അത് കുട്ടിയെ ആ നിലക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം വേണ്ട വിധത്തിൽ. പലപ്പോഴും സംഭവിക്കാറുള്ളത് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ നമുക്ക് ദേഷ്യം വരുമ്പോൾ മക്കളെ അടിക്കാനും പിടിക്കാനും തൊഴിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ അദബിൻ്റെ രീതിയും അതിൻ്റെ രീതിശാസ്ത്രമൊക്കെ മാറുകയും ഈഗോ അതുമായി ബന്ധപ്പെട്ടുള്ള സമീപനങ്ങളായിത്തീരുകയും ചെയ്യുന്നു. അതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വഴിവിളക്കിൻ്റെ സന്ദേശം, ശിക്ഷണത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. നിന്റെ കുടുംബത്തിന് മര്യാദ പഠിപ്പിക്കുന്ന വടി നീ ഒഴിവാക്കരുത്. കുടുംബം മര്യാദയോടുകൂടി വളരണമെങ്കിൽ അതിൽ തിരുത്തലുകൾ ഉണ്ടായിരിക്കണം, മാതൃകകൾ ഉണ്ടായിരിക്കണം.

0: പ്രിയമുള്ളവരെ, അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷൻ അല്പനിമിഷങ്ങൾ കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ചില പ്രോഗ്രാമുകൾ കൂടി ബാക്കി വയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ വായിക്കാതെ പോയിട്ടുള്ള മെസ്സേജുകൾ ഉണ്ടെങ്കിൽ, പ്രധാനമെന്ന് തോന്നുന്നതും വായിക്കണമെന്ന് അനിവാര്യമായിട്ടും നിങ്ങൾ അയച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, വായിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റീസെൻഡ് ചെയ്യണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സുഹൈല മംഗലശ്ശേരി മഞ്ചേരിയിൽ നിന്നും അവരയച്ചൊരു മെസ്സേജ്: എൻ്റെ ഉപ്പ മരിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷമായി. ഉപ്പയുടെ കബറിടം വിശാലമാക്കാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അവർ എല്ലാവരുടെയും, ഒരുപാട് ആളുകളുടെ മാതാപിതാക്കൾ അവരൊക്കെ കബറിലാണ്. ആ വിരഹത്തിൻ്റെ വേദനയും അവരുടെ ഓർമ്മകളിലും കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കബറിടം വിശാലമാകുവാനും അവരെയും നമ്മയുമൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിപ്പിക്കാനും അതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വരം സൂപ്പറായിരുന്നു എന്ന് ജാസ്മിൻ ഐക്കെ പുള്ളിപ്പാടം അയച്ച മെസ്സേജ് കണ്ടു. പിന്നെ മൊബീൻ സാർ ലൈവ് ആങ്കറിങ്ങിൽ നിന്നെങ്ങോ പോയി എന്ന് തോന്നുന്നു എന്നാണ് അമീർ ടി എടത്തനാട്ടുകാരൻ. അതിൻ്റെ ഇടയ്ക്ക് ഇത് നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ ഇടയിലൂടെ ഇതൊക്കെ എങ്ങനെ ഇത് മനസ്സിലാക്കിയെടുക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, അൽഹംദുലില്ലാ. സ്വരത്തിൽ ലയിച്ചു പോയി എന്നാണ് ജമീല വി പി കാളിക്കാവ്. പിന്നെ സഫിയ അടപ്പാൾ പറഞ്ഞു: അർത്ഥവത്തായ മനോഹരമായ ഗാനമായിരുന്നു. മോളത് ഈണത്തോടുകൂടി പാടി അതിമനോഹരമായി പാടുകയും ചെയ്തു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന്. സ്വരത്തെക്കുറിച്ച് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. സ്വരം സൂപ്പറായിരുന്നു. പഠിച്ച റബ്ബനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേഴുന്ന റിയമോളുടെ അർത്ഥവത്തായ ഗാനം. ബറക്കല്ലാ ഫീക്ക്. ഷുഹൈബായം വളപട്ടണം. അപ്പോൾ സ്വരം ഇഷ്ടപ്പെട്ട ആളുകളാണ്. നേരത്തെ ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂർ, അവർ അയച്ചൊരു കരാറുമായി ബന്ധപ്പെട്ട് തിരുമൊഴിയിൽ വന്ന ആ ഒരു തിരുമൊഴിയിലെ സന്ദേശവുമായി ബന്ധപ്പെട്ട്, വാക്ക് പറയുന്നത് എളുപ്പമാണ്, പാലിക്കാൻ വരുമ്പോഴാണ് ഹൃദയത്തിൻ്റെ സത്യം ശരിക്കും തെളിയുന്നത് എന്ന് കരാറിനെക്കുറിച്ച്. കരാറ് പറയാൻ വാക്ക്, കരാറിൽ വാക്കിൻ്റെ ആക്കും ഒരു കരാറാണല്ലോ, വാക്കിലൂടെയാണല്ലോ കൊടുക്കുക. അപ്പോൾ വാക്ക് പാലിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്, പാലിക്കാൻ വരുമ്പോഴാണ് പ്രശ്നമാവുന്നത് എന്ന് പറഞ്ഞാൽ, പാലിക്കാൻ കഴിയലാണ് ഏറ്റവും പ്രധാനം. അവിടെയാണ് നമ്മളെ വ്യക്തിത്വം അളക്കാൻ പറ്റുന്നത്. ഞാൻ ഹാരിസ് മൗലവി ഉസ്താദിൻ്റെ യൂട്യൂബ് പ്രഭാഷണങ്ങൾ കേട്ട് കേട്ട് പീസ് റേഡിയോയിലെത്തി. അൽഹംദുലില്ലാ. അനീസ കൊല്ലമാണ് ഇപ്പോൾ ഇവിടെ എത്തിയ വഴിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേൾക്കുന്നുണ്ട് എന്നറിയിച്ച മെസ്സേജ് വന്നിട്ടുണ്ട് സഫിയക്ക്. മെസ്സേജ് കുറച്ച് നേരം അയക്കാതെ പോയത് കുറച്ച് തിരക്കിലായിരുന്നു എന്നൊക്കെയാണ്. പിന്നെ പുലരിയിൽ ഓരോ ഹദീസുകളും വിവരിച്ച് തിരുമൊഴികളിലൂടെ ഉൾക്കാഴ്ചയോടുകൂടി ശ്രോതാക്കളിലേക്ക് ഈ വിഷയത്തെ എത്തിക്കുന്ന കേവിക്ക്, ഈ റേഡിയോ സംവിധാനത്തിന് ഒക്കെ അള്ളാഹു അതിനെ നിലനിർത്തി തരട്ടെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക്, പണ്ഡിതന്മാർക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ് സുഹറ കൽപ്പറ്റ അയച്ചിട്ടുള്ളത്. അമീൻ. പിന്നെ റൈഹാന ബാനു തോട്ടശ്ശേരി അറ അയച്ച മെസ്സേജ്, രണ്ട് മൂന്ന് മെസ്സേജ് വായിച്ചിരുന്നു, വായിച്ചു കണ്ടില്ല എന്നാണ്. വായിച്ചു കാണാൻ നമ്മളും അത് കണ്ടില്ല, അതുകൊണ്ടായിരിക്കാം. ഏതാണ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം അയക്കുകയാണെങ്കിൽ നമുക്കത് വായിക്കാം. ഓക്കെ. കാരണം ഒരുപാട് ഇന്നൊരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നിരിക്കുന്നതെല്ലാം നമുക്ക് പ്രാക്ടിക്കലായിട്ടത് വായിച്ചു പോകാൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ട്. ഒരാഴ്ചയായി ലൈവിൽ ഇല്ലാത്തത്. എൻ്റെ ബ്രദർ മരണപ്പെട്ടു, എല്ലാവരും ദുആ ചെയ്യണമെന്ന്, ഹൈറുന്നീസ് അഷ്റഫ് പടിഞ്ഞാറത്ര. ശരിയാണ്, അവരെ സ്ഥിരമായിട്ട് നമ്മുടെ ശ്രോതാവായിട്ട് വന്നിരുന്ന ആളാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ലൈവിലില്ലാതെ ആയിരുന്നു. അങ്ങളെ മരണപ്പെട്ട വിഷമത്തിലാണ്. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവർക്ക് കുടുംബത്തിന് അള്ളാഹു സഹനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകുമാറാവട്ടെ. ഏത് പ്രതിസന്ധികളിലും നമുക്ക് സമാധാനവും ആശ്വാസവും നൽകുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈമാനിൻ്റെ, വിശ്വാസത്തിൻ്റെ കരുത്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇൻഷാല്ലാ നമ്മളിനി പുതിയൊരു അറിവിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുതിയൊരു അറിവ് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. പീസ് റേഡിയോയിലെ അല്ലിജാബ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മളത്, ഈ ഒരു ചോദ്യവും ഉരുത്തരും എന്ന സെഷനിലൂടെ കേൾക്കാറുള്ളത്. അപ്പോൾ അല്ലിജാബ നമ്മൾ കേൾക്കണം. ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റിയിട്ടുള്ള, നമ്മൾക്ക് നമ്മുടെ കർമ്മസംബന്ധമായ, വിശ്വാസ സംബന്ധമായ എല്ലാ വിഷയങ്ങളുടെയും, ആളുകളുടെ സംശയങ്ങളുടെ ദൂരീകരണം. ഒരാളുടെ സംശയം എന്ന് പറഞ്ഞാൽ അയാളുടെ മാത്രം സംശയമല്ലല്ലോ, ഒരുപാട് ആളുകൾക്ക് അതുപോലെ സമാനമായ സംശയങ്ങളുണ്ടാവും. അപ്പം അത്തരത്തിൽ ഓരോ സംശയങ്ങളെ പണ്ഡിതോചിതമായി ഉത്തരം നൽകുന്ന പ്രോഗ്രാമാണ് അലിജാബ. അലിജാബയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും.
1: പിഞ്ഞാണം എഴുതലും കുടിക്കലും ചെയ്തു വരുന്നു, അതിനെക്കുറിച്ച് വ്യക്തമാക്കാമോ എന്നാണ്.
2: നമുക്കൊക്കെ അറിയാം, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ഷിഫയാണ്. അവരുടെ മനസ്സിലുള്ള രോഗങ്ങൾക്കും അതേപോലെ തന്നെ അവരുടെ ശാരീരികമായ രോഗങ്ങൾക്കുമൊക്കെ ഷിഫയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. മനസ്സിൻ്റെ തിന്മകളിൽ നിന്ന്, ശക്കുകളിൽ നിന്ന്, സംശയങ്ങളിൽ നിന്ന് ഈമാനിലേക്ക്, തൗഹീദിലേക്ക്, അതേപോലെ തന്നെ നിഫാക്കിൽ നിന്ന് നല്ല യഖീനിലേക്ക്, തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക് എല്ലാം വഴി നടത്താനുള്ള ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതേപോലെ തന്നെ മനസ്സിനെ അലട്ടുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഭയത്തിൽ നിന്ന്, അതേപോലെ തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് എല്ലാം വിശുദ്ധ ഖുർആൻ നമുക്ക് കാവലേകുന്ന ഒന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ശാരീരികമായി വരുന്ന അസുഖങ്ങൾ, ആ അസുഖങ്ങൾക്കും അതിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വതആല മരുന്നുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അള്ളാഹു ഈ ഭൂലോകത്തേക്ക് ഏതൊരു രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിലും അതിനുള്ള ശമനവും കൂടി ഈ ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട്. അത് കൃത്യമായി ഓരോ രോഗത്തിനുള്ള മരുന്ന് അതിനോട് ചേർന്നാൽ, അല്ലെങ്കിൽ ആ രോഗം ഉള്ള ആൾ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ആ രോഗം ശിഫയാകും എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചികിത്സിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഉപയോഗിച്ച ഒന്നാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും കയ്യിലൂതുകയും ശരീരത്തിൽ തടവുകയുമൊക്കെ ചെയ്യുക എന്ന് പറയുന്നത്. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, സ്വഹാബത്ത് ചെയ്തതാണ്. എന്നാൽ ഖുർആൻ ഒരു പാത്രത്തിൽ എഴുതുക, അല്ലെങ്കിൽ കടലാസിൽ എഴുതി പാത്രത്തിലെ വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് അത് കുടിക്കുക, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ അവിടുത്തെ സച്ചരിതരായ സ്വഹാബികളിൽ നിന്നോ അങ്ങനെ സ്വഹീഹായ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും ഇത് പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസ് ഗ്രന്ഥം സുനന് തിർമിദി വിശദീകരിച്ചടത്ത് പറയുന്നത്, ഓഹിയ ബിദ്അത്തു മിന ശൈത്താൻ, പൈശാചികമായിട്ടുള്ള ഒരു ബിദ്അത്താണ് ഇങ്ങനെ പാത്രത്തിൽ എഴുതി കുടിക്കുക എന്ന് പറയുന്നത്, അത് ഖുർആൻ ആയത്താണെങ്കിലും അല്ലാത്തതാണെങ്കിലും എന്ന്. അതേപോലെ തന്നെ സൗദിയിലെ ലജ്നത്തുദ്ദായിമ ലിൽ ഇഫ്താ ഫത്വകൾ നൽകിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ഉന്നത പണ്ഡിത സഭ, അവരും ഈ വിഷയം ചർച്ച ചെയ്യുകയും പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ചിലർ ആകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റ് ചിലർ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ലത് ഒഴിവാക്കുന്നത് തന്നെയാണ്, അത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ്, കാരണം പ്രമാണങ്ങളിൽ അത് വന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ എന്ന് അവരുടെ ഫത്വകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത ഒരു രീതി, അത് ജീവിതത്തിൽ പുലർത്താതിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് എന്ന് നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കാം. വല്ലാഹു അഅലം.

ആരംഭിക്കാൻ പീസ് റേഡിയോ എടുത്തിരിക്കുന്ന ധർമ്മം, അതിൻ്റെ ഡ്യൂട്ടി, അത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വത്തിൻ്റെ കൂടി ഭാഗമാണ്. നമുക്ക് ഇതുപോലെ ഒരുപാട് ആളുകളിലേക്ക് ഇത് പടർന്ന് പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തു പോവുകയാണ്. കാരണം വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുള്ള മനുഷ്യൻ്റെ പിഴവുകൾ, കർമ്മസംബന്ധമായ പിഴവുകൾ എല്ലാറ്റിനെയും നല്ല വാക്കുകൾ കൊണ്ട് തിരുത്തി കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കുന്നത് അനസ്യൂതമായ ഒരു കാലം, സ്വർഗമാണ്. ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഓരോ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമാണ്, കൂടെയുണ്ട്. രണ്ട് മെസ്സേജ് നേരത്തെ അയച്ചിരുന്നു, വായിച്ചില്ല. വിജയികളെ പറഞ്ഞില്ലല്ലോ, കറക്കി കുത്തി ഉത്തരം തെറ്റി. പക്ഷേ വിഷമമൊട്ടുമില്ല, അറിവ് കിട്ടിയല്ലോ എന്ന സന്തോഷമുണ്ട്. അൽഹംദുലില്ല, നാദിറ ഇടി മുഴിക്കലയച്ച മെസ്സേജാണ്. ഈ മെസ്സേജ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, വിജയികളെ പറയണം. അപ്പോൾ വിജയികളിലേക്ക് നമുക്ക് പോവാം. 13 ആളുകളെയാണ്. പതി പോലെ ഇന്നും നമ്മുടെ മുമ്പിലുള്ളത് ആദ്യത്തെ 3 ആളുകളെ പറയാം, പിന്നെ ബാക്കിയുള്ള ആളുകളേക്കും. ചോദ്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ചോദ്യം ഇതായിരുന്നു. ചോദ്യത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ, ഹദീസിലെ മുർസൽ എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ്? അപ്പോൾ അത് നമ്മൾ പറഞ്ഞു, സ്വഹാബിയെ വിട്ടുപോയ ഓപ്ഷൻ എ എന്നതായിരുന്നു അതിൻ്റെ ഹദീസ്. സ്വഹാബിയെ വിട്ടുപോയിട്ടുള്ള ഹദീസ് താബിയെ നേരെ റസൂലിലേക്ക് പറയുന്ന ഹദീസാണ് മുർസൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ വിജയികളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഷാഹിന വി കെ, കരുനാഗപ്പള്ളി. മൈമുന കെ ടി, തൂത. സെനിയ കെ എ, കാഞ്ഞിരമറ്റം. ഹൈറുനീസ പി ടി. ആരിഫ എറണാകുളം. നസീമ ഇടത്തനാട്ടുകര. ആയിഷ തോട്ടശ്ശേരിയറ. റഹ്മത് ബി വി. സിദ്ദീഖ് ഷമീർ. മൈമുന പാലത്തിങ്ങൽ. സൗദാമുട്ടം. ഷുഹൈബ് കാരാടൻ. ഹാജറ സുൽഫിക്കർ. അപ്പോൾ ഇന്നത്തെ വിജയികളുടെ പേരുകൾ ഒരിക്കൽ കൂടി പറയാം. വിജയികൾ എന്നല്ല, നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 13 ആളുകളെ. ഷാഹിന വി കെ, കരുനാഗപ്പള്ളി. മൈമൂന കെ ടി, തൂത. സനിയ കെ എ, കാഞ്ഞിരമറ്റം. ഹൈറുനീസ പി ടി, പാറക്കടവ്. ആരിഫ എറണാകുളം. നസീമ ഇടത്തനാട്ടുകര. ആയിഷ തോട്ടശ്ശേരിയറ. റഹ്മത് ബി വി, പൂക്കാട്ടീരി. സിദ്ദീഖ് ഷമീർ, കൊല്ലായിൽ തിരുവനന്തപുരം. മൈമൂന പാലത്തിങ്ങൽ. സൗദാമുട്ടം. ഷുഹൈബ് കാരാടൻ, ബാംഗ്ലൂർ. ഹാജറ സുൽഫീക്കർ, കൊട്ടാരക്കര, കൊല്ലം. വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 13 ആളുകൾക്ക്, പങ്കെടുത്ത എല്ലാവർക്കും, കറക്കിക്കുത്തി വിജയിച്ച ആളുകൾക്കുമൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഷാദിയ ഒറ്റപ്പാലം അയച്ചൊരു മെസ്സേജ് കണ്ടു, ഉമ്മ രോഗം കൊണ്ട് പ്രയാസത്തിലാണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേയെന്ന്. അപ്പോൾ ഇത് നമ്മളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ കുറേ പ്രാർത്ഥന വസിയത്തുമായിട്ട് നമ്മളിലേക്ക് വരുന്നുണ്ടല്ലോ ഒരുപാട് ആളുകൾ. നമ്മളതിനെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ പോലും അറിയാത്ത, പേര് കേട്ട് മാത്രം പരിചയമുള്ള ഒരുപാട് പി ആർ കുടുംബത്തിലുള്ള, പക്ഷെ നമ്മൾ ഒന്നിപ്പിക്കുന്ന ഘടകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ തൗഹീദിൻ്റെ ഘടകമാണ്, ആദർശത്തിൻ്റെ ബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയണം, അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ് എന്ന് നമ്മൾ കൂടി തിരിച്ചറിയുകയും ചെയ്യണം. പിന്നെ ഹുസൈൻക്ക് പറഞ്ഞു, ഈ നാദിറ ഇടിമുഴുക്കൽ ഇടക്കിടക്ക് വന്ന് ഇങ്ങനെ ഇടിമുഴക്കി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. സൗദാമുട്ടം, ഞാൻ വിജയിയായ സന്തോഷം അറിയിച്ചു. പിന്നെ ഇന്നത്തെ കഥയോട് ചേർത്ത് വെക്കുന്ന ചില കാര്യമാണ് നാദിറ ഷാഫി വെന്നിയൂർ പറഞ്ഞു. ചെറിയ പ്രായത്തിൽ തന്നെ നല്ല വായനയും കേൾവിയും ഉണ്ടെങ്കിൽ കുട്ടികളുടെ ബുദ്ധി വികാസം നല്ല രീതിയിലാകും. റൈറ്റ് ലെഫ്റ്റ് ബ്രെയിൻ എന്നത് എഫക്റ്റീവ് ലേണിംഗ്, ലേറ്ററാലിറ്റി എന്നത് എഫക്റ്റീവ് ലേണിംഗ് സാധ്യമാക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ജീവിതഗന്ധിയായ പുസ്തകങ്ങൾ കുഞ്ഞുങ്ങൾ വായിക്കട്ടെ, അവരുടെ ചിന്താശേഷി വർദ്ധിക്കട്ടെ. അള്ളാഹു എല്ലാ മക്കളെയും നിർമാർഗത്തിലാക്കട്ടെ. എല്ലാ പി ആർ ഫാമിലിക്കും നന്മകൾ നേരുന്നു എന്നതാണ്. ശരിയാണ്, നല്ലൊരു മെസ്സേജാണ്. പിന്നെ ഓരോ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമായിട്ടുണ്ട്, കൂടെയുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഹബീബ.

മേൽമുറിക്കൊപ്പം അയച്ച മെസ്സേജ്, ഈ പീസ് റേഡിയോ ശരിക്കും ഒരു അഡിക്ഷൻ തന്നെയാണ്. അടുക്കള ജോലിക്കിടയിലും അറിവ് പഠിക്കാനും ജീവിതം മൂല്യമുള്ളതാക്കാനും ഇത്തരമൊരു സംവിധാനമൊരുക്കിയ റേഡിയോക്ക് അഭിനന്ദനങ്ങൾ. അല്ലാഹു അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഒരു മെസ്സേജ് കണ്ടു ഹബീബ മേൽമുറിക്കൊപ്പം. അവരാണ് ആ മെസ്സേജ് അയച്ചത്. അമീൻ. ഓക്കെ, വിജയികളായിട്ടുള്ള ഇന്ന് സിസ്റ്റം പരിഗണിക്കാത്തതിൻ്റെ പരിഭവമായിട്ട് സുലൈമാൻ സി എച്ച് വളവന്നൂർ, വിജയികൾക്ക് അഭിനന്ദനങ്ങളും നേർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ സുലൈമാൻ ക വരും, വിജയിയാവും, നിങ്ങൾ എന്നും ഉണ്ടാവും, എന്നും വരണം. നമ്മൾ മെയിൽ ലിസണേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത്ത് ഒന്ന് നമുക്ക് കൂട്ടണം. അപ്പോൾ പിന്നെ ഹുസൈൻക്കൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ഹുസൈൻക്ക അതൊന്ന് മെനക്കെട്ടണം. മെയിൽ ആളുകൾ കൂടട്ടെ, അപ്പോഴാണ് നമുക്ക് ആ ബാലൻസ് കീപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വായിക്കുമ്പോൾ ഇന്നും സ്ത്രീകൾ തന്നെയാണല്ലോ കൂടുതലെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ നാദിർ അടിമുഴിക്കൽ അയച്ച സെഫിയ കെ തിരങ്ങാടിയുടെ മകൻ ഷൊയ്ബ് കാരാടനാണ് വിജയിച്ചിട്ടുള്ളത്, വിജയിച്ചവരിൽ പെട്ടത്. ഓക്കെ, അഭിനന്ദനങ്ങൾ നേർന്നിരിക്കുകയാണ് മഷാ അല്ലാ. അപ്പോൾ വിജയികളിലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു പരിഭവമാണ് റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ. ഓക്കെ, ഒരു ദിവസം ഇല്ലെങ്കിൽ അടുത്ത ദിവസം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് നമ്മുടെ മുമ്പിൽ അവസരമുണ്ട്. ഇത് ഈ ഒരു ദിവസം മാത്രമല്ലല്ലോ, എല്ലാ ദിവസവും ഇൻഷാ അല്ലാ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് ഇതെന്നും ഈ ഒരു സംവിധാനം നമ്മളൊക്കെ ഇവിടുന്ന് പോയാലും അടുത്ത തലമുറയിലേക്ക് ഇതിങ്ങനെ പകർന്ന് പോകുന്നതിനൊന്ന് സ്വപ്നം കണ്ടു നോക്കൂ, എത്ര മനോഹരമായിരിക്കും. അപ്പോൾ നമുക്കൊക്കെ അതിൻ്റെ ഒരു ഭാഗവാക്കായതിൻ്റെ പുണ്യം നമുക്ക് ഇടമുറിയാതെ നമ്മളിലേക്കും എത്തിക്കൊണ്ടേയിരിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അപ്പോൾ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് അറിവുകൾ, പുതിയ അറിവുകളൊക്കെ കിട്ടി. അങ്ങനെ അല്ലാഹു നമുക്ക് കൂടുതൽ അറിയാനും പ്രാവർത്തികമാക്കാനും തോഫീക്ക് നൽകട്ടെ എന്ന മെസ്സേജാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ അയച്ചിട്ടുള്ളത്. ശരി, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു 57 മിനിറ്റും 42 സെക്കൻഡും. ഇന്ന് 6 മണിക്ക് തുടങ്ങി ഈ 2 മണിക്കൂർ നമ്മൾ കേൾവിയുടെ ഒരു വസന്തത്തിലൂടെ, അല്ലെങ്കിൽ കേൾവിയുടെ നല്ല ഒരു അനുഭവത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയായിരുന്നു. കേട്ടതൊക്കെ പ്രാവർത്തികമാക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്കിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കാം. ഈ ഒരു സംവിധാനത്തിനും അതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാവണം. അവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും, അവരുടെ സമയത്തിൽ ബർക്കത്തും അനുഗ്രഹവുമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥനയുണ്ടാവണമെന്ന് കൂടി വസിയത്ത് ചെയ്തുകൊണ്ട് മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷനിൽ ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് ചില പ്രശ്നങ്ങൾ കൊണ്ടുപോയ ആയിരുന്നു ഡോക്ടർ മുബീൻ കൊടിയത്തൂർ, അതുപോലെ ഞാൻ വി ടി അബ്ദുൽ സലാം. നമുക്ക് മറ്റൊരു ലൈവിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് സെക്ഷൻ അവസാനിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പീസ് റേഡിയോ വൈബ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ വൈബ്സിൽ ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നത് ആങ്കറിംഗ് ഡെസ്കിൽ ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം മുസ്തഫ മാസ്റ്റർ. പക്ഷേ നമുക്ക് ലൈവിൽ നിന്ന് നമ്മൾ നേരെ വൈബ്സിലേക്ക് കയറുമ്പോൾ, ഇപ്പം ലൈവാണോ വൈബ്സാണോ ഏറ്റവും എന്താ പറയുക ജനകീയമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, അല്ലേ, അത് രണ്ടിനും ഒരേപോലെ വേണമെങ്കിൽ ആൻസർ പറയാവുന്ന രൂപത്തിലേക്ക് വൈബ്സ് മാറുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വൈബ്സിനെ ഒരുപാട് ശ്രോതാക്കൾ ഇപ്പം ലൈവ് കേൾക്കാൻ ചില പ്രയാസങ്ങൾ, ഇപ്പം മദ്രസ അധ്യാപകർ പോലുള്ള ആളുകൾ ലൈവ്സ് ലൈവാണ് തുടങ്ങി, കുറച്ച് കഴിയുമ്പോഴേക്കും അവർ നേരെ മദ്രസയിൽ പോകും, പിന്നെ തിരിച്ചു വരുമ്പോഴേക്ക് ലൈവ് അവസാനിക്കും. പിന്നെ അതിൻ്റെ സങ്കടം തീർക്കുന്നത് പലപ്പോഴും അധ്യാപകർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ വൈബ്സിൽ കയറിയിട്ടാണ് സങ്കടം തീർക്കുക, അപ്പം അതൊരു വൈബ്സാക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പം ഏതായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ ഏകദേശം എല്ലാ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ മദ്രസ അടക്കം മിക്കവാറും ഇപ്പോൾ ഇന്ന് മുതൽ വെക്കേഷനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ വെക്കേഷനിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ ഒരുക്കി തുടങ്ങിയിട്ടുണ്ടാവും. മദ്രസ പൂട്ടിയിട്ട് വേണം എവിടെയെങ്കിലുമൊക്കെ പോകാനെന്ന് ആലോചിക്കുന്നവരുണ്ടാവും, അതുപോലെ തന്നെ യാത്ര തുടങ്ങിയവരുണ്ടാവും, വിരുന്ന് പോയവരുണ്ടാവാം, ചിലപ്പം ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് റേഡിയോ കേൾക്കുന്നവരുണ്ടാവാം, അതുപോലെ തന്നെ വൈഫ് ഹൗസിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്. അങ്ങനെ പല പല ശ്രോതാക്കളൊക്കെ ഇപ്പോൾ ഒരു ഒരു ഒരു അവരുടെ ഇന്നലെ വരെയല്ല അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരെയുള്ള ആ ഒരു രൂപം മാറിയിട്ടുണ്ടാവും. അപ്പം എന്ത് തന്നെ ആവട്ടെ, റേഡിയോ നമ്മളെപ്പോഴും പറയാറുണ്ട്, എവിടെ ആയാലും റേഡിയോ ഒരു സുഹൃത്തിനെ പോലെ കൊണ്ട് നടക്കുകയാണെങ്കിൽ എവിടെ വെച്ചും എങ്ങനെയും നമുക്ക് കേൾക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള പ്രോഗ്രാമുകളാണ് റേഡിയോ ശ്രോതാക്കൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
1: അതെ, നിങ്ങളുടെ യാത്രയെ വൈബാക്കാൻ ഇതാ റേഡിയോ വൈബ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഇൻസൈറ്റിലേക്ക് പ്രവേശിക്കുന്നു. ഇൻസൈറ്റിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഷംജാസ് കെ അബ്ബാസ് ആണ്. പരലോകം നിങ്ങൾ കണ്ടതാണോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.
2: ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പുതിയൊരു ഇൻസൈറ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യഥാർത്ഥത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ നടത്തുന്നവർ പ്രധാനമായി വിമർശിക്കുന്ന ഒരു മേഖലയാണ് ഇസ്ലാമിൻ്റെ ഗൈബിയായ വിശ്വാസങ്ങൾ. കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള, മനുഷ്യന് അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ വിശ്വാസം എന്നുള്ളത് പലപ്പോഴും അത് പ്രൂവ് ചെയ്യപ്പെടണമെന്നും അത് ഞങ്ങളുടെ മുമ്പിൽ കണ്ടാൽ മാത്രമേ ഞങ്ങൾ തെളിയിക്കുക, ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്നെല്ലാം പറയുന്ന അന്ധമായ ഒരു വാദം ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അക്കാദമിക തലത്തിൽ ഇതിന് ഒരുപാട് മറുപടികൾ നമുക്ക് പറയാൻ സാധിക്കും. പലപ്പോഴും ഇസ്ലാം വിമർശനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുതിയ കാലത്തെ യുവാക്കളായ പണ്ഡിതന്മാരെല്ലാം ഇത്തരം വിഷയങ്ങളിൽ വളരെ വ്യക്തമായ മറുപടികൾ നൽകിക്കൊണ്ടേയിരിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ഇന്ന് നമ്മുടെ സാധാരണ ജീവിതങ്ങളിലേക്കും കടന്നു വരുന്നുണ്ട്. പലപ്പോഴും ഈ ഇത്തരം അന്ധമായ ചോദ്യങ്ങൾ പെട്ടെന്ന് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, വഞ്ചിക്കാനുള്ള ഒരു കാരണമായി വർത്തിക്കാറുണ്ട്. ആളുകളുടെ സ്വസ്ഥമായ വിശ്വാസത്തെ പലപ്പോഴും ഇത്തരം ചെറിയ വാദങ്ങൾ അവരുടെ വിശ്വാസത്തിലെ ചില പാളിച്ചകൾ കൊണ്ട്, അതല്ലെങ്കിൽ അത്തരത്തിൽ അവർക്ക് ദൃഢമായ ഒരു അറിവ് ആ വിഷയത്തിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രം അത്തരത്തിൽ വലിയ രീതിയിൽ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, വഞ്ചിക്കാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് സാധിക്കാറുണ്ട്. പലപ്പോഴും ഈ അദൃശ്യമായ വിശ്വാസങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇത്തരം ആളുകൾ ചോദിക്കാറുള്ള ചോദ്യം, നിങ്ങൾ അത്തരം കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നതാണ്. നിങ്ങൾ പരലോകത്തെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മരണശേഷം ഒരു ജീവിതം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സ്വർഗവും നരകവും കണ്ടിട്ടുണ്ടോ? വേണ്ട, നിങ്ങൾ ഇന്ന് വിശ്വസിക്കുന്ന, നിങ്ങൾ അള്ളാഹു എന്ന് പറയുന്ന ഈ ഒരു ദൈവമുണ്ടല്ലോ, ആ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെല്ലാം ഇത്തരം ആളുകൾ ചോദിക്കാറുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ അടിസ്ഥാനം എന്നുള്ളത് കാണുക, കാഴ്ചയിൽ നിങ്ങൾ കാണുന്നത് മാത്രമേ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ചോദിക്കാറുള്ള ചോദ്യം, കാണുന്നത് മാത്രമാണോ നമ്മൾ വിശ്വസിക്കാറുള്ളത് എന്നത് മാത്രമാണ്. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ഒരുപാട് തലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ കാഴ്ചയിൽ കാണുന്നതും നമുക്ക് അനുഭവപ്പെടുന്നതും നമ്മൾ തൊടുന്നതുമായ കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്ന ഒരു വിശ്വാസ രീതി ഒരിക്കലും മനുഷ്യൻ ചരിത്രത്തിൽ എവിടെയും പിൻപറ്റി പോന്നിട്ടില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ കാലത്തും അദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പലപ്പോഴും ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾ തങ്ങളുടെ വിശ്വാസത്തിലെ പോലും അടിസ്ഥാനം പോലും യഥാർത്ഥത്തിൽ പരിശോധിക്കുന്നില്ല എന്നത് ഏറെ സങ്കടകരമായ ഒരു വസ്തുതയാണ്. അതുമാത്രമല്ല, പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചകളെല്ലാം വളരെ ഉപരിപ്ലവമായ മറുപടികളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ പറയാറുള്ളത് ക്വസ്റ്റ്യനിങ് ദ ക്വസ്റ്റ്യൻസിനാണ്. ഇത്തരം ചോദ്യങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന വാദം? ആ വാദത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? നിങ്ങൾ ഈ വാദവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇതിനെ പ്രൂവ് ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. പലപ്പോഴും അള്ളാഹു ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന, ഇന്നേ വരെ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന, ദൈവമെന്ന നിങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്ന ഈ അള്ളാഹു ഉണ്ടല്ലോ, ഫലസ്തീനിലെ ആ മക്കൾ ഹസ്ബൂൻ അള്ളാഹ് എന്ന് പറയുന്ന ആ ഒരു അള്ളാഹുണ്ടല്ലോ, ലോകത്ത് കോടിക്കണക്കിന് പള്ളികളിൽ ഓരോ സമയവും നിരന്തരം കേൾക്കുന്ന ബാംഗുലിയിലെ അള്ളാഹു അക്ബർ ഉണ്ടല്ലോ, നിങ്ങൾ ഓരോ നമസ്കാരത്തിലും ഓരോ വക്തിലും നിങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അള്ളാഹു എന്ന് പറയുന്ന ഒരു പരമകാരുണികനായ ഒരു കരുണാവാരിധിയായ ഒരു അള്ളാഹ ഉണ്ടല്ലോ, ആ അള്ളാഹു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവർ ചോദിക്കാറുണ്ട്. പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാനും സാധിക്കും. വ്യത്യസ്തമായ ആശയങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ചരിത്രത്തിൽ കമ്മ്യൂണിസം മുന്നോട്ട് വന്ന ഒരു കാലഘട്ടത്തിൽ കാൾ മാർക്സിനെ പോലെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഇത്തരം ആശയത്തെ വിശദീകരിച്ചത്, ദൈവം എന്ന ആശയത്തെ വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്നാണ്. ഗോഡ് ഓഫ് ഗ്യാപ്സ്, മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു ഒരു തങ്ങളുടെ ജീവിതത്തിൽ ഗ്യാപ്പുള്ളൊരു ഭാഗത്ത് പ്രതിഷ്ഠിക്കുന്ന ഒന്നാണ് ഗോഡ് എന്നതാണ്. അതല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത ചില ചോദ്യങ്ങളുണ്ട്, അത് അവരും അംഗീകരിക്കുന്നുണ്ട്. ലോകത്ത് നമ്മൾ ഉത്തരം കണ്ടെത്തുന്ന ഭൗതികമായ തലത്തിലെ ഒട്ടനവധി ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാലും ചില സ്ഥലങ്ങളിൽ മനുഷ്യൻ സ്റ്റക്കായി പോവും, ചില സ്ഥലങ്ങളിൽ മനുഷ്യൻ ഉത്തരമില്ല, മനുഷ്യൻ ആൻസർ ഇല്ലാതായി പോവും. അവിടെ യഥാർത്ഥത്തിൽ മനുഷ്യൻ ദൈവത്തെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് എന്നാണ് ഇത്തരം ആളുകൾ വാദിച്ചത്. അതിനാണ് യഥാർത്ഥത്തിൽ ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഗോഡ് ഓഫ് ഗ്യാപ്സിനെ കുറിച്ചുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം ആളുകളെല്ലാം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കാതെയാണ് ദൈവത്തെ പ്രതിഷ്ഠിച്ചത് എന്നെല്ലാം പറഞ്ഞ് ദൈവത്തെ നിരാകരിക്കുമ്പോൾ, തള്ളിക്കളയുമ്പോൾ യഥാർത്ഥത്തിൽ അത്തരം ചോദ്യങ്ങൾക്കൊന്നും അവർ ഉത്തരം കണ്ടെത്തിയിട്ടില്ല, ആ ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം വിശ്വസിക്കുന്ന അള്ളാഹു എന്ന് പറയുന്നത്, മുസ്ലിമീങ്ങൾ ആരാധിക്കുന്ന അള്ളാഹു എന്ന് പറയുന്നത്, അൽ ഇലാഹ് എന്ന് പറയുന്നത്, ആ അള്ളാഹു യഥാർത്ഥത്തിൽ കേവലം ഒരു ഗോഡ് ഓഫ് ഗ്യാപ്പ് ആണോ? കേവലം ആ മനുഷ്യൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ ആശ്വാസം നൽകുന്ന ഒരു അദൃശ്യമായ ഒരു വെറും കേവലം ഒരു വിശ്വാസം മാത്രമാണോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, അള്ളാഹു എന്നത് പുതിയ കാലത്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ച് നൽകുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ആരാണ് അള്ളാഹു എന്ന കൃത്യമായൊരു ചിന്ത നൽകേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചോദ്യം ഖുർആൻ തന്നെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമായിക്കൊണ്ട് തന്നെ അള്ളാഹു അള്ളാഹുവിനെ പറ്റി കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അവിടെയെല്ലാം യഥാർത്ഥത്തിൽ ദൈവം അള്ളാഹു എന്നതിന് അള്ളാഹു നൽകുന്ന വിവക്ഷകൾ, അള്ളാഹു നൽകുന്ന ഉത്തരങ്ങൾ, അള്ളാഹു നൽകുന്ന ആൻസറുകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഭൗതിക പ്രപഞ്ചവുമായി കണക്റ്റഡായ ഒന്നല്ല, ഭൗതിക പ്രപഞ്ചവുമായി കണക്റ്റഡായ ഒന്നല്ല. നമുക്ക് ഒരു ഉദാഹരണം മാത്രമെടുക്കാം. നമ്മളെല്ലാ ദിവസവും നിരന്തരം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശദീകരണം അള്ളാഹു എങ്ങനെയാണ് പറയുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു അഹദാണ് എന്നാണ്. അള്ളാഹു അഹദാണ്, ഭൗതികമായ പ്രപഞ്ചത്തിൽ ഒന്നും അഹദല്ല, ഒന്നും അഹദല്ല. ലോകത്തിലെ എല്ലാതും അത് പരസ്പരം ആശ്രയിച്ച് പരസ്പരം മുന്നോട്ട് പോകുന്ന ഒന്നാണ്. എന്നാൽ അള്ളാഹു അഹദാണ്, അവൻ ഏകനാണ്. അവനോടൊപ്പം വെക്കാൻ പറ്റുന്ന, അവനോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന, അവനോടൊപ്പം തുല്യതയുള്ള ഒന്നും തന്നെ ഇല്ല എന്നതാണ് അള്ളാഹു അഹദ് കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അള്ളാഹു സമദ്, അവൻ ആശ്രയിക്കാത്തവനാണ്. പലപ്പോഴും ഈ ആശ്രയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരം ആളുകൾ പറയുക, അള്ളാഹു ജിബ്രീലിനെ ആശ്രയിച്ചിട്ടല്ലേ ഇവിടെ വഹി എത്തിച്ചത്, അള്ളാഹു പ്രവാചകനെ ആശ്രയിച്ചിട്ടല്ലേ ഇവിടെ നുബുവത്ത് എത്തിച്ചത് എന്നെല്ലാമാണ്. എത്ര ബാലിശമായ വാദങ്ങളാണ് ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. അള്ളാഹു ക്രിയേറ്റ് ചെയ്യുന്ന ചില വ്യവസ്ഥകളുണ്ട്, ആ വ്യവസ്ഥകൾ പോലും യഥാർത്ഥത്തിൽ ഈ അള്ളാഹു നിശ്ചയിക്കുന്നതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒന്നാണ്. ആ നിശ്ചയിക്കുന്ന, അള്ളാഹു നിശ്ചയിക്കുന്ന ആ വ്യവസ്ഥക്കപ്പുറത്തേക്ക് യാതൊന്നിനും ഇവിടെ യാതൊരു ഓപ്ഷനും നൽകപ്പെടുന്നില്ല എന്നുള്ളത് കൃത്യമായും അള്ളാഹു പഠിപ്പിക്കുന്നതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഫ്രീ വിൽ നൽകി, അവൻ്റെ രണ്ട് വഴികൾ സ്വീകരിക്കാനുള്ള അവസരം നൽകി എന്നെല്ലാം പറയുമ്പോൾ പലപ്പോഴും ഇത്തരം ആളുകൾ പറയുക, അള്ളാഹുവിനെല്ലാം മുൻകൂട്ടി അറിയാൻ തരികയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഫ്രീ വിൽ നൽകിയിട്ട് പറ്റിക്കുന്നത് എന്നാണ്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊന്നും ഒന്നും പഠിക്കാതെ തങ്ങൾക്ക് എന്തെല്ലാമോ എത്രയോടൊക്കെയോ ഏതൊക്കെയോ വിവിധ വിശദീകരണങ്ങളിൽ നിന്നും, അതല്ലെങ്കിൽ ഏതെല്ലാം വിമർശന പ്രസംഗങ്ങളിൽ നിന്നും, ഇത്തരമുള്ള കളിയാക്കലുകളിൽ നിന്നുമെല്ലാം കിട്ടുന്ന ചില വാക്കുകൾ, ചില വാക്യങ്ങളും എടുത്ത് അതും കൊണ്ടുവന്ന് ഇസ്ലാമിനെ വിമർശിക്കാൻ ശ്രമിക്കുന്നവർ എത്ര അടിസ്ഥാനരഹിതമായ പണിയാണ് എടുക്കുന്നത് എന്ന് നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹു എന്നത് ഭൗതികമായി പ്രപഞ്ചത്തിനപ്പുറത്തേക്കുള്ള, അല്ലെങ്കിൽ ഭൗതികമായി നമ്മൾ പറയുന്ന ഈ ഒരു സാഹചര്യങ്ങളുടെ പരിമിതികളോ പരിധികളോ ഒന്നും ഇല്ലാത്ത ഒരു അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അള്ളാഹുവിന് സമയത്തിൻ്റെയോ സ്പേസിൻ്റെയോ പ്രശ്നമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആശ്രയത്വത്തിൻ്റെ പ്രശ്നമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് തുല്യമായി ഒന്നുമില്ല. അവൻ ജനിച്ചിട്ടോ ഇല്ല, ജനിപ്പിച്ചിട്ടോ ഇല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പലപ്പോഴും ചോദിക്കാറുള്ളത് അള്ളാഹുവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്നാണ്. നമ്മൾ പറയുന്ന അള്ളാഹു എന്ന് പറയുന്നത് ഇവിടെ സൃഷ്ടിപ്പും സൃഷ്ടിയും എല്ലാം കടന്നു വരുന്ന യഥാർത്ഥത്തിൽ ഭൗതികമായ പ്രപഞ്ചത്തിനുള്ളിലെ വ്യവസ്ഥിതിയുടെ ഭാഗം മാത്രമാണ്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരിക്കലും ഒരു തലമുറക്ക് ജനനം നൽകാത്ത, അല്ലെങ്കിൽ ജനിച്ചിട്ടില്ലാത്ത ഒരു അസ്തിത്വത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു അസ്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭൗതികമായ കമ്പാരിസണുകൾ നടത്തുക എന്നത് എത്ര ബാലിശമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. മാത്രമല്ല അള്ളാഹുവിനെക്കുറിച്ചുള്ള നമ്മുടെ വിശദീകരണങ്ങളിലെല്ലാം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, അള്ളാഹു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ മാത്രം ഒരു ദൈവമായി ഇസ്ലാം പ്രതിഷ്ഠിക്കുന്ന ഒന്നല്ല. അൽ ഇലാഹ്, ദൈവം ആരാധ്യൻ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ് ഉണ്ടല്ലോ, ആ സൂപ്പർ നാച്ചുറൽ ബീയിങ് എന്ന് പറയുന്ന ഒരു ഭൗതിക പ്രപഞ്ചത്തിന് അപ്പുറത്തേക്ക് ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു അള്ളാഹു ഉണ്ട് എന്ന് പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു വാദമാണ്. ആ വാദത്തിൽ അവരെല്ലാം ആഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കുന്ന ഒരു റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം കൃത്യമായി വിശദീകരിക്കുന്നത്. ആ വിശദീകരണങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. മൂസ അലൈഹിസ്സലാം, പ്രവാചകൻ മൂസ നബി അലൈഹി ഇസ്ലാം ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഫിർഔൻ എന്ന അന റബ്ബുക്കും അല, ഞാനാണ് ഈ ലോകത്തിന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞ ഫിർഔൻ ഉണ്ടല്ലോ, ആ ഫിർഔൻ മൂസ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നു, ഫമർ റബ്ബുക്കുമായ മൂസ, മൂസ നിങ്ങൾ രണ്ടുപേരും പറയുന്ന, ഹാറൂനും മൂസയും പറയുന്ന ഈ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് ആരാണ് മൂസ? വളരെ ധാർഷ്ട്യത്തോടുള്ള ചോദ്യമാണ്. മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, റബ്ബുനല്ലദി അഅതാ കുല്ല ഷൈഇൻ ഖലഖഹു സുമ്മ ഹദാ, റബ്ബുനല്ലദി അഅതാ കുല്ല ഷൈഇൻ, എല്ലാത്തിനും ലോകത്തെ സകലമായ സൃഷ്ടികൾക്ക് കൃത്യമായ വഴി കാണിച്ച് നൽകി സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. സഹോദരങ്ങളെ, എങ്ങനെയാണ് ഇത് ഗോഡ് ഓഫ് ക്യാപ് ആവുക? എങ്ങനെയാണ് ലോകത്ത് ഇന്ന് സൂക്ഷ്മവും സ്ഥൂലമായി നടക്കുന്ന എല്ലാ സംവിധാനങ്ങളും അങ്ങനെ വെറുതെ ഉണ്ടായതാണ് എന്നോ, അല്ലെങ്കിൽ പ്രപഞ്ചം പൊടുന്നതിനെ പൊട്ടിത്തെറിച്ച് ഒരു പൊട്ടിത്തെറിയിൽ പെട്ടെന്നുണ്ടായ ഒരു ഒരു അബദ്ധമായ, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലുണ്ടായ കേവലം ചില ചിന്ന ഭിന്നമായ ചില സംവിധാനം മാത്രമാണ് എന്ന് എങ്ങനെയാണ് ഈ സൂക്ഷ്മമായ സംവിധാനത്തെ കണ്ടുകൊണ്ട് ഒരാൾക്ക് വാദിക്കാൻ സാധിക്കുക? ശാസ്ത്രത്തെ എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം മനുഷ്യൻ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്നത്, ഇതെല്ലാം സംവിധാനിക്കുന്ന, ഇതെല്ലാം സൃഷ്ടിക്കുന്ന, ഇതെല്ലാം പരിപാലിക്കുന്നത് എങ്ങനെയാണെന്ന ചോദ്യത്തിന് തന്നെയല്ലേ, ആ ചോദ്യത്തിന് ഉത്തരമല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമും ഖുർആനും പടി പറഞ്ഞു വെക്കുന്നത്? അങ്ങനെയുള്ളൊരു അള്ളാഹിനെക്കുറിച്ച്, ആ അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ വഅൽഖാ ഫിൽ അർദി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ വഅൻസൽ من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا ما أنتم تعلمون അതവ ആകാശങ്ങളെ തോണിയില്ലാതെ സൃഷ്ടിച്ച് ഭൂമിയിലെ സകല ജീവജാലങ്ങളെ സൃഷ്ടിച്ച് ആകാശത്ത് ഭൂമിയിലും പാറിപ്പറക്കുന്ന, ആയിൽ നീന്തി തുടിക്കുന്ന, കാനനങ്ങളിൽ ഗർജിക്കുന്ന അത്തരത്തിലുള്ള കോടാനുകോടി ജീവജാലങ്ങൾ സൃഷ്ടിച്ച ഇന്നും ഭൂമി ലോകത്ത് മനുഷ്യൻ കണ്ടെത്താൻ സാധിക്കാത്ത ഒട്ടനവധി ജീവജാലങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം അത്ഭുതകരമാണ് ഈ ഭൂമി ലോകം. ആ ഭൂമി ലോകവും ഈ ഭൗതിക പ്രപഞ്ചവും യഥാർത്ഥത്തിൽ എത്ര വലുതാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, ഭൂമി സ്വയം കറങ്ങുകയും അത് സൂര്യന് ചുറ്റും കറങ്ങുകയും ആ സൂര്യൻ അടങ്ങുന്ന സോളാർ സിസ്റ്റം കറങ്ങുകയും അതടങ്ങുന്ന ഗാലക്സി എന്ന മിൽക്കി വേ കറങ്ങുകയും ആ മിൽക്കി വേ അടക്കമുള്ള ക്ലസ്റ്ററുകളും സൂപ്പർ ക്ലസ്റ്ററുകളും എല്ലാം നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരുന്നിട്ടും ഇന്നും ഭൂമിയിൽ യാതൊരു അസ്വസ്ഥതയും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം സംവിധാനിച്ച ഒരു റബ്ബുണ്ട്. ആ റബ്ബിനെ കുറിച്ചാണ് ഇസ്ലാം കൃത്യമായും പഠിപ്പിക്കുന്നത്. ആ റബ്ബിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഹാദാ ഖൽഖുല്ലാഹി ഫഅറൂനി മാദാ ഖലഖ അല്ലദീന മിൻ ദൂനി, ഇങ്ങനെയൊക്കെയുള്ള ഈ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ കുറിച്ചുള്ള സൃഷ്ടിപ്പിനെ കുറിച്ച് എല്ലാം അള്ളാഹു ശീലിച്ചിട്ട് അല്ല ചോദിക്കുന്നത്, ഹാദാ ഖൽഖുല്ലാ, ഇതെല്ലാം അള്ളാഹു ഉണ്ടാക്കിയതാണ്, ഇതെല്ലാം അള്ളാഹ് ഉണ്ടാക്കിയതാണ്, ആരാണ് ഇതല്ലെങ്കിൽ അള്ളാഹു അല്ല ഇതെല്ലാം ആരുണ്ടാക്കുമെന്ന കൃത്യമായൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ അള്ളാഹു ചോദിച്ചു വെക്കുന്നത്. അതുകൊണ്ട് ഗൈബിയായ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ, അദൃശ്യമായ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ, യഥാർത്ഥത്തിൽ അദൃശ്യത എന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള കാഴ്ചയിൽ മാത്രമാണ്. അള്ളാഹുവിൻ്റെ കോടാനുകോടി ആയത്തുകൾ, തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ കൃത്യമായും വ്യക്തമായും തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാലത്ത് ഇത്തരം ബാലിശമായ വാദങ്ങൾ നമുക്ക് കൃത്യമായും അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ പരലോകത്തെക്കുറിച്ചാണ് ഇവർ ഇത്തരമൊരു വാദം മുന്നോട്ട് വെക്കാറുള്ളത്. എന്താണ് പരലോകം? നിങ്ങൾ ഇന്നേവരെ കാണാത്ത ഒരു സ്വർഗനരകത്തെക്കുറിച്ച് പറയുന്നു, തീനെക്കുറിച്ചും സുഖസൗകര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ വിശദീകരിക്കുന്നു. എന്താണ് പരലോകം എന്നത്? ഇവിടെ പരലോകത്തിൻ്റെ ആട്രിബ്യൂട്ടുകൾ, അല്ലെങ്കിൽ പരലോകത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, അതെല്ലാം നമുക്ക് അവിടെ മാറ്റിവെക്കാം. യഥാർത്ഥത്തിൽ പരലോകം എന്നത് എങ്ങനെയാണ് അവിടെ ഉണ്ടാക്കപ്പെടുന്നത്, ഉണ്ടാകുന്നത് എന്നതിൻ്റെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കേണ്ടതുണ്ട്. ലോകത്ത്, ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും യഥാർത്ഥത്തിൽ അവൻ്റെ നൈതികമായ, അവൻ്റെ നൈസർഗികമായ ഒരു ചിന്തയാണ് പ്രതിഫലം എന്നത്. പ്രതിഫലം എന്നത് എന്തിനും ഏതൊരു മനുഷ്യൻ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ അവന് പണം വാങ്ങാനും ആ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവന് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അവന് ഓരോ ഘട്ടത്തിലും ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് തിരിച്ച് നന്ദി ലഭിക്കാനും എല്ലാമുള്ള ആഗ്രഹം യഥാർത്ഥത്തിൽ ആ ആഗ്രഹത്തിൽ നിന്ന് വരുന്നതാണ്. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാം കൃത്യമായും പഠിപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാമുള്ള മറുപടി, പ്രതിഫലം പൂർണ്ണമായും നൽകപ്പെടുക പരലോകത്താണ്. അവിടെ തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ കൃത്യമായ ചിന്തയാണ് ഇസ്ലാം നൽകുന്നത്. നിങ്ങൾ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഭൗതികമായി രക്ഷപ്പെടാൻ സാധിച്ചാലും നാളെ പരലോകത്ത് നിങ്ങൾ സൃഷ്ടിച്ച സൃഷ്ടാവ് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന കൃത്യമായ പാഠം, വ്യക്തമായ പാഠം ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഗൈബിയായ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനം. ഈ ഒരു ബോധ്യപ്പെടൽ, ആ ബോധ്യപ്പെടൽ ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഫലസ്തീനിലെ നൂറുകണക്കിന് മക്കൾക്ക് ഓരോ ദിവസവും മരണപ്പെടുന്ന ആ മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ, അവർക്ക് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക്, ആ ബുദ്ധിമുട്ടുകൾക്ക് അവർക്ക് പ്രതിഫലം ലഭിച്ചില്ലെങ്കിൽ, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് അവർക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ, യഥാർത്ഥത്തിൽ ഇവിടെ ഉത്തരമില്ലാതാവുന്നത് കേവലം മനുഷ്യന് ശാസ്ത്രം കൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്ത ചില ഉത്തരങ്ങൾ മാത്രമല്ല, അത്തരത്തിലുള്ള ഉത്തരങ്ങളുമല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ജീവിതം എന്തിന് എന്നത്, സുഖസൗകര്യങ്ങൾ ജീവിക്കുന്ന, അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ സ്വർണ്ണക്കട്ടിൽ ജനിക്കുന്ന ആളുകളും മറുഭാഗത്ത് പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകൾക്കിടയിൽ നിന്നും തന്നെ പ്രസവിച്ച മാതാവിനെ തിരഞ്ഞെടുക്കുന്ന മക്കളും യഥാർത്ഥത്തിൽ ഒരുപോലെ മരണപ്പെട്ടാൽ ഈ ഭൗതിക ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ഭൗതിക ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനങ്ങൾക്ക്, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക്, നമ്മൾ ചെയ്തു കൂട്ടുന്ന ചെയ്തികൾക്ക്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിനും സ്വത്തിനുമെല്ലാം എന്ത് അടിസ്ഥാനമാണുള്ളത്? നമ്മുടെ ത്യാഗങ്ങൾക്ക്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾക്ക്, നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം എന്ത് അടിസ്ഥാനമാണ്? ചോദ്യമാണുള്ളത്. അവിടെ യഥാർത്ഥത്തിൽ ഈ ചോദ്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർണപുടങ്ങളിൽ നിരന്തരം അലയടിക്കുന്നതാണ്. ആ അലയടിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഇവിടെ ലോകത്ത് ഒരു ഭൗതികവാദിക്കും ഒരു യുക്തിവാദിക്കും ഒരു ശാസ്ത്രമാത്രവാദിക്കും സാധിക്കുകയില്ല എന്നിടത്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാം കൃത്യമായും അതിന് മറുപടി പറയുന്നത്, ഖുർആൻ കൃത്യമായി അതിന് മറുപടി പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിന് നമുക്ക് കൃത്യമായ ലക്ഷ്യം നിർവചിച്ച് നൽകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ചിന്തകൾ കൃത്യമായും ഉണ്ടാവേണ്ടതുണ്ട്. ജീവിതത്തിലുടനീളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോധ്യപ്പെടുത്തൽ നമ്മുടെ മക്കളെയും എല്ലാം നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. പുതിയ കാലത്ത് വിമർശകരെന്ന പേരിൽ കേവലം വിമർശനവുമായി ജീവിച്ച് മരിക്കുന്ന ആളുകൾ ഹാ എന്ത് കഷ്ടം എന്ന് മാത്രമാണ് നമുക്ക് അവരുടെ കാര്യത്തിൽ പറയാനുള്ളത്. ജീവിതം മുഴുവൻ ഒരു മതത്തെ വിമർശിച്ച് ജീവിക്കുമ്പോഴും ആ മതം അവർ പോലും കരുതാത്ത വിധത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയനായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ അസ്വസ്ഥപ്പെട്ടുകൊണ്ട് വിമർശിച്ച് തളർന്ന് തളർന്ന് തളർന്ന് മരണപ്പെടുകയല്ലാതെ നിവർത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നത് ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹു അവതരിപ്പിച്ച ഒരു മതം, അള്ളാഹു അവതരിപ്പിച്ചൊരു ഖുർആൻ, അത് സംരക്ഷിക്കപ്പെടുക എന്നത് അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തമാണെങ്കിൽ നമുക്ക് അഭിമാനപൂർവ്വം ലോകത്ത് ഏത് കോട്ടകൊത്തളങ്ങൾക്കിടയിലും നമുക്ക് കയറി ചെന്ന് ഈ ഖുർആനെയും ഇസ്ലാമിനെയും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് യുക്തിസഹമായി നമുക്ക് മറുപടി പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ വിമർശനങ്ങളെല്ലാം വ്യക്തമായി പഠിക്കാതെ ആഴത്തിലുള്ള ചിന്തകളില്ലാതെ വളരെ ബാലിശമായ വിമർശനത്തിന് വേണ്ടി വിമർശിക്കുന്ന അത്തരം ജീവിതങ്ങളെ നമ്മൾ കൃത്യമായും ഉദ്ബുദ്ധരാക്കാൻ അല്ലെങ്കിൽ ബോധവൽക്കരിക്കാൻ പ്രബോധനത്തിലൂടെ അവരെയും ഇസ്ലാമിൻ്റെ ആ അജയ്യമായ സുന്ദരമായ ജീവിത ലോകത്തേക്ക് കടത്തിക്കൊണ്ടുവരാനും എല്ലാം നമുക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലുടനീളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചിന്തകളായിരിക്കണം നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങളിലും നിദാനമാവേണ്ടത്. ഇത് കേവലം ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇസ്ലാമിനെ വിമർശനങ്ങൾക്ക് മുൻപിൽ തടയിടാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് നമ്മുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ബോധ്യപ്പെടുത്തലുകൾ ഈ ബോധങ്ങൾ യഥാർത്ഥത്തിൽ വർത്തിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലേക്ക് അത് നമ്മളെ കൊണ്ടു ചെന്ന് എത്തിക്കേണ്ടതെന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വെബ്സിൽ നമ്മൾ ഇൻസൈറ്റ് കേട്ട് കഴിഞ്ഞു. വളരെ വ്യത്യസ്തമായിരിക്കുന്ന വിഷയങ്ങളാണ് പീസ് റേഡിയോ ഇൻസൈറ്റിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരലോകം നിങ്ങൾ കണ്ടതാണോ എന്ന വളരെ വ്യത്യസ്തമായ ഒരു വിഷയവുമായി ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: ഇനി നമ്മളേ ഒരു പാട്ട് കേട്ടിട്ട് വരാം. ഏതാ പാട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കേട്ടിട്ട് പറയാം.
0: ഇൻഷാല്ലാ. ഇത് നമ്മൾ ചിലപ്പോൾ മുമ്പേ കേട്ട പാട്ടായിരിക്കാം. എന്തായാലും പാട്ടിനെക്കുറിച്ചും വിലയിരുത്തലുണ്ടാവാം, നമ്മുടെ കമൻസുകളുണ്ടാവാം. എന്തായാലും നമ്മൾ സ്വരം കേൾക്കുന്നു.

0: വളരെ മനോഹരമായ മറ്റൊരു സ്വരം നമ്മൾ കേട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താം, നിർദ്ദേശങ്ങളോ വിമർശനങ്ങളോ ഒക്കെ രേഖപ്പെടുത്താം. വിമർശനങ്ങൾ എനിക്ക് തോന്നുന്നു സ്വരത്തിൻ്റെ കാര്യത്തിലുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വരം അത്രയും ശ്രോതാക്കൾ ഏറ്റെടുത്തൊരു പ്രോഗ്രാമാണ്.
1: നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, നമുക്കൊന്നും വലിയ അസുഖങ്ങളൊന്നും ഇപ്പോൾ ഇല്ല.
0: പക്ഷെ
1: നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ എന്താ വിചാരിച്ചിരിക്കണത്?
0: ആരോഗ്യത്തെ കുറിച്ചുള്ള ചിന്ത വേണം.
1: അതെ, എന്താ ഇപ്പൊ നമ്മുടെ വിചാരം?
0: എന്താ വിചാരം? ആരോഗ്യ വിചാരത്തിലേക്കാണ് നമ്മൾ പോണത്.
1: യെസ്. അപ്പൊ നമുക്കൊന്ന് ആരോഗ്യ വിചാരം കേട്ടിട്ട് വരല്ലേ.
0: ആരോഗ്യ വിചാരം നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് പ്രമേഹവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്.
1: യെസ്.
0: അപ്പൊ പ്രമേഹം എന്ന് പറയുമ്പോഴേക്ക് ആളുകൾ ആർത്തിയോടെ കേൾക്കാനിരിക്കുന്ന വിഷയം കൂടിയാണ്. കാരണം അറിയോ,
1: ഒരു വീട്ടില് ഒരു പ്രമേഹ രോഗി ഉണ്ടാവും.
0: ഒന്നല്ല എന്നുള്ളതാണ്, ഒന്നെന്തായാലും ഉണ്ടാവും. അപ്പം നമുക്കതിൻ്റെ മൂന്നാം ഭാഗം കേൾക്കാം. ഇന്ന് ഡോക്ടർ അബ്ദുൽ ജലീൽ, അതുപോലെ തന്നെ ഡോക്ടർ രാം നാരായൺ
1: ആൻഡ് ഡോക്ടർ അബ്ദുൽ മാലിക്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിൽ നാം ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രമേഹവുമായി ബന്ധപ്പെട്ട അഥവാ ഡയബറ്റീസ് മെലിറ്റസുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ബാക്കി കാര്യങ്ങളാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ ജലീൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാം നാരായൺ എന്നിവരാണ്. രണ്ടുപേരെയും ഹൃദ്യമായി പീസ് റേഡിയോ ആരോഗ്യചരം പങ്ക്തിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത് പ്രമേഹം ഉണ്ടാകുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും, എങ്ങനെയാണ് പ്രമേഹം ഉണ്ടാകുന്നത്, അത് ഇൻസുലിൻ എങ്ങനെയൊക്കെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ പാകപ്പിഴവുകൾ എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു, എങ്ങനെയൊക്കെ പ്രമേഹം ഉണ്ടാകുന്നു, അത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. രണ്ടാമത്തെ എപ്പിസോഡിൽ പ്രമേഹത്തിൻ്റെ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വ്യായാമവും അതുപോലെ തന്നെ ഭക്ഷണത്തിലെ നിയന്ത്രണവുമായിരുന്നു കൂടുതലായിട്ട് അതിൽ ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, പ്രധാനമായി ചികിത്സാ വിധികളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ചർച്ച കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇതിൽ കേൾക്കേണ്ട അടുത്തൊരു വിഷയം പ്രമേഹത്തിൻ്റെ ചികിത്സയിലുള്ള പല നാടൻ വിധികളെക്കുറിച്ചുമാണ്. പ്രമേഹത്തിൻ്റെ ചികിത്സയായിട്ട് പലപ്പോഴും ഉഴുന്ന്, അതുപോലെ വെണ്ടക്ക വെള്ളം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ കടന്നു വരാറുണ്ട്. എന്താണ് ഇത്തരം ചികിത്സാ വിധികളെക്കുറിച്ച് പറയാനുള്ളത്? ഇത്തരം ചികിത്സയിൽ പ്രമേഹം ഗണ്യമായി കുറഞ്ഞു കിട്ടാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ?
3: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു 2 കിലോ വെണ്ടക്ക തിന്നാൽ പോലും നമ്മുടെ ശരീരത്തിൽ പ്രമേഹം കൂടില്ല. കാരണം എന്തായാലും അതിൽ നിന്ന് അന്നജങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അന്നജം കാർബോഹൈഡ്രേറ്റ് എന്തിൽ നിന്നാണോ വരുന്നത് അതാണ് നമ്മുടെ പ്രമേഹം കൂട്ടുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇതിനേക്കാൾ കൂടുതൽ ചോദിക്കുന്നതാണ് നെല്ലിക്ക വെള്ളം കുടിച്ചോട്ടേന്ന്. അപ്പോൾ ഉലുവ വെള്ളം അല്ലെങ്കിൽ നെല്ലിക്ക വെള്ളം അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളം കുടിച്ചുകൊണ്ട് ആ സാധനത്തിന് പ്രമേഹത്തിനെ കുറക്കാൻ ഒരു കഴിവില്ല. പക്ഷേ നമ്മളിപ്പോൾ കാലത്ത് ഒരു ആപ്പിൾ ജ്യൂസ് കുടിക്കുന്ന ഒരാള് അതിന് പകരം ഒരു നെല്ലിക്ക ജ്യൂസാണ് കുടിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് കൂടുന്ന ആപ്പിൾ ജ്യൂസ് കുടിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഷുഗർ എന്ത് ചെയ്യുന്നില്ല, ഇതിൽ നിന്ന് കൂടുന്നില്ല. അത് ഈ സാധനത്തിനൊന്നും പൊതുവെ പ്രമേഹത്തിന് കുറക്കാനുള്ള എന്തില്ല, കഴിവില്ല. ഇത് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ കോട്ടക്കൽ ആയുർവേദശാലയിൽ പോയിട്ട് ആയുർവേദം ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ പോലും അവർ പറയുന്നുണ്ടെന്ന് ഇതിനൊന്നും പ്രമേഹത്തിന് കുറക്കാൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ ചീരട അല്ലെ, എല്ലാ വെജിറ്റബിൾസും ഉദാഹരണത്തിന് ഭൂമിയിലെ അടിയിൽ വളരുന്ന സാധനങ്ങൾ ഒഴികെ, ഇപ്പോൾ ചീരടല്ല, ഉണ്ണിത്തണ്ട്, ഇതൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ഒട്ടും കാർബോഹൈഡ്രേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അന്നജം ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഒന്ന്, ഇതിൽ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പം നമ്മളൊരു ഉണ്ണിത്തണ്ട് ഉപ്പേരിയുടെ കൂടെ ഒരു ചെറിയൊരു ലഡുവിൻ്റെ കഷ്ണം കഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ആ കഴിച്ച ലഡുവിൽ നിന്നുണ്ടാവുന്ന കാർബോഹൈഡ്രേറ്റ് നമ്മളെ ബ്ലഡിലേക്ക് എത്തുന്നതിൻ്റെ ടൈമിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം കഴിച്ചിട്ട് ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എത്ര സമയം കൊണ്ടാണോ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കാർബോഹൈഡ്രേറ്റ് നമ്മളെ ബ്ലഡിലേട്ടോ എത്തുന്നത് അതാണ് നമ്മുടെ ഷുഗറിൻ്റെ അളവ് കൂട്ടുന്നത്. അപ്പം നമ്മൾ ഫൈബർ കണ്ടൻസ് കൂടുമ്പോൾ, അപ്പം നമ്മൾ എല്ലാ മെജോറിറ്റി വെജിറ്റബിൾസും ഈ ഇലവർഗ്ഗങ്ങളെല്ലാം ഉണ്ണിത്തണ്ടുകളൊക്കെ എന്താണ് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതാണ്. അപ്പം ഫൈബർ കണ്ടന്റ് കൂടുതൽ കഴിക്കുമ്പോൾ, ഇപ്പം ചോറിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ഉപ്പേരി കഴിക്കുമ്പോൾ ചോറിൽ നിന്നുണ്ടാവുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ എന്ത് ചെയ്യും, അത് കുറക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
4: നമ്മൾ ഭക്ഷണത്തിൽ പൊതുവെ നമ്മൾ ചോറും ഉപ്പേരിയും കഴിക്കുന്ന ആള്
2: കൂടുതൽ ചോറും കുറച്ച് ഉപ്പേരിക്കും പകരം കുറച്ച് ചോറും കൂടുതൽ ഉപ്പേരിയും കഴിക്കുമ്പോൾ ആ ടോട്ടൽ എമൗണ്ട് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജത്തിൻ്റെ അളവ് കുറയും. അത് കാരണം സ്വാഭാവികമായിട്ടും പ്രമേഹത്തിൻ്റെ അളവ് കുറഞ്ഞതായിട്ട് മനസ്സിലാക്കും. അതാണ് എൻ്റെ ഒരു വശമായിട്ട് പറഞ്ഞത്.
3: ഇവിടെ ഞാൻ നേരത്തെ വിട്ടുപോയൊരു കാര്യം എന്തെങ്കിൽ, ഇപ്പം ഇസല്ല ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ വയറ് നിറച്ച് കഴിക്കരുത്. ഇപ്പം എല്ലാവർക്കും അറിയാം എവിടെയാണെങ്കിലും നമുക്ക് അന്വേഷിച്ച് ആരും പറഞ്ഞു തരും എന്തെന്ന്, ഭക്ഷണം വയറ് നിറച്ച് കഴിക്കുന്നത് നിങ്ങൾ വിശപ്പിന് കഴിക്കുക. ഇപ്പം എത്ര കഴിക്കേണ്ടെന്ന് അളവ് ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ വിശപ്പിന് കഴിക്കുക. നിങ്ങൾ എന്ത് ജോലിയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഫിസിഷ്യനാണ്. ഞാൻ എനിക്കിപ്പോൾ ഡോക്ടർ എന്ന നിലക്ക് ഞാൻ ഒ പി ഡിയിൽ കാലത്ത് 9 മണിക്ക് എൻ്റെ ഒ പി ഡി കയറി കഴിഞ്ഞാൽ 2 മണി വരെ ഒ പി ഡി ഇരിക്കുക. എൻ്റെ ഊർജ്ജം ചിലവാക്കാൻ എനിക്ക് യാതൊരു മാർഗ്ഗമല്ല. ഇപ്പോൾ ഒരു ബാങ്ക് മാനേജർ പുള്ളി കാലത്ത് ഒരു 8 മണിക്ക് കയറി കഴിഞ്ഞാൽ ഇരിക്കണ് അതേ സീറ്റിൽ ഇരിക്കുക. പുള്ളിയുടെ ഊർജ്ജം ചിലവാക്കാൻ പുള്ളിക്ക് ഒരു മാർഗ്ഗങ്ങളും ഇല്ല. എന്തിനാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കണം. അപ്പൊ ആ ഊർജ്ജം ചെലവാക്കുന്ന, ഇപ്പോൾ ഉദാഹരണം സാധാരണ നാടൻ പണിക്ക് ഇറങ്ങുന്ന ഒരാളാണ്, അവർക്ക് പറയുന്ന ഒരു ഡയറ്റും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ബാങ്ക് മാനേജർക്ക് പറയുന്ന ഡയറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി വേറൊന്ന്, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? കഴിക്കുന്നതിന് മുന്നേ സലാഡ് കഴിക്കുക. അപ്പൊ നമ്മൾ സലാഡ് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും പറയുന്നത് എന്താണ്? സലാഡ് ക്യാരറ്റ്, ബീട്രൂട്ട്, കക്കരിക്ക, ഇതാണ്. ഇത് ഡെയിലി കഴിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബോറിംഗ് ആണ്. അപ്പൊ ഡിഫറെൻറ്റ് സലാഡുകൾ ഉണ്ടാക്കുക, അതെങ്ങനെ കഴിക്കുക, അതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അയില മേടിച്ച ദിവസമാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? ഈ അയില പിച്ചിട്ട് എന്ത് ചെയ്യാം? സലാഡിലിടാം. ഈ ക്യാരറ്റും ബീട്രൂട്ടും കക്കരിക്കും കൂടെ ഉണ്ടാക്കിയാൽ നമ്മൾ അയില പൊരിച്ചതാണെങ്കിലും അല്ലെങ്കിൽ അയില കറി വെച്ചാണെങ്കിലും എടുത്ത് പിച്ചിടാം. അപ്പോൾ എന്തെങ്കിലും നമുക്ക് അതിനൊരു പേരിടാം, ഫിഷ് സലാഡ്. ഇപ്പോൾ ഫിഷ് സലാഡ് അപ്പോൾ അതിൻ്റെ ഫിഷിൻ്റെ കണ്ടന്റ് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ഫിഷ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് കൂടുതൽ കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഭക്ഷണം തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യുക? സലാഡ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ചോറ് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ചോറ്. പിന്നെ എന്തെങ്കിലും നമ്മുടെ നാട്ടിലൊരു രീതിയാണ്, നമ്മളൊക്കെ ചെറുപ്പം മുതലേ കുറേ ചോറും കുറച്ച് കറിയും കൂട്ടിയിട്ട് കുറേ കഴിച്ച് പ്രാക്ടീസ് ചെയ്താണ്. അപ്പൊ നമ്മുടെ ആ ശീലം മാറ്റിയെടുക്കലാണ് ഏറ്റവും പ്രധാനം.
2: ചെറുപ്പത്തിലെ ശീലം മാറ്റലാണ്.
3: അതേപോലെ ഇപ്പൊ രാത്രിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സലാഡിന്റെ കൂടെ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ അതിന്റെ കൂടെ, അപ്പൊ മീറ്റ് സലാഡ് എന്നുള്ള പേരായ അതിന്. അപ്പൊ സലാഡിന്റെ കണ്ടന്റ് എന്ത് ചെയ്യണം? നിങ്ങൾ കൂട്ടണം. അപ്പൊ നിങ്ങൾ വയറെന്ത് ചെയ്യും? കൂടുതൽ നമ്മൾ ചോറോ പൊറോട്ടയോ ചപ്പാത്തിയാണെങ്കിൽ കൂടുതൽ കഴിക്കാൻ എന്ന് വിചാരിച്ച് തീരെ കഴിക്കാതിരിക്കരുത്. അതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അത് കുറച്ചായിരിക്കണം കഴിക്കാൻ.
4: പിന്നെന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിന്റെ മുന്നേ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കാം. അപ്പോഴും വയറിൽ കൊള്ളുന്ന അളവിന് കുറച്ച് കുറവുണ്ടാവും, നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് കുറവുണ്ടാവും.
2: ഓക്കെ, അടുത്തതായിട്ട് നമുക്കിപ്പോൾ ഭക്ഷണ നിയന്ത്രണം പറഞ്ഞു, വ്യായാമത്തെ കുറിച്ചും പറഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ള പ്രമേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ അടുത്ത സ്റ്റെപ്പ് സ്വാഭാവികമായിട്ടും മരുന്നുകളാണല്ലോ. അപ്പോൾ ഇതിൻ്റെ മരുന്ന് ചികിത്സയിൽ എന്തൊക്കെ തരം മരുന്നുകളാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത്, അത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
4: പ്രധാനമായും പ്രമേഹത്തിനുള്ള മരുന്നുകൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ Type 2 diabetes കൂടുതൽ മരുന്നുകൾക്കുള്ള ഒരു ഭാഗം വരുന്നത്. Type 1 diabetesന് നമ്മൾ കൂടുതലായും ഇൻസുലിൻ ആണ് ഉപയോഗിക്കുന്നത്. Type 2 diabetesലാണ് മരുന്നുകൾ. മരുന്നുകൾ നമ്മുടെ മരുന്നുകൾ നമ്മൾ പൊതുവേ നമ്മൾ പറയുന്ന 2 രീതിയിലാണ് മരുന്നുകളെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻസുലിൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ ആക്ഷൻ വരുന്ന മരുന്നുകളും ഇൻസുലിൻ ആയിട്ട് റിലേഷൻ ഇല്ലാത്ത മരുന്നുകളും. ഇതിൽ മുമ്പ് ഉപയോഗിച്ചിരുന്ന മരുന്നുകളെല്ലാം ഇൻസുലിനായിട്ട് റിലേഷനുള്ള മരുന്നുകളായിരുന്നു. ഇപ്പോൾ അടുത്തായിട്ട് കഴിഞ്ഞൊരു 5 കൊല്ലം 10 കൊല്ലത്തിൻ്റെ ഇടയിൽ വന്ന മരുന്നുകളെല്ലാം ഇൻസുലിനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത മരുന്നുകളാണ് ഇപ്പോൾ വരുന്നത്. ഇനി ഇൻസുലിനായിട്ട് ബന്ധമുള്ള മരുന്നുകൾ, പണ്ട് തൊട്ടേ ഉള്ള മരുന്നുകൾ പ്രധാനമായും 2 തരത്തിലാണ്. ഒന്ന്, പാൻക്രിയാസ് ഗ്രന്ഥിയിൽ പോയി ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്ന മരുന്നുകളും മറ്റൊന്ന് പുറത്തു വരുന്ന ഇൻസുലിൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ്. നേരത്തെ പറഞ്ഞ ഇൻസുലിനോട് ശരീരത്തിനൊരു പ്രതിരോധം ഉണ്ടാകുമ്പോഴാണ് പ്രധാനമായും നമുക്ക് ഈ Type 2 diabetes ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള മരുന്നും. ഇതിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാക്കാനുള്ള മരുന്നാണ് പ്രധാനമായും Type 2 diabetesൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്. ആ വിഭാഗത്തിൽ വരുന്നതാണ് ബൈഗ്വാനൈഡ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗുളിക. ഒരുവിധം Type 2 diabetes ഉള്ള രോഗികളിൽ 90% പേരും കഴിക്കുന്ന, അല്ലെങ്കിൽ ഒരുവിധം 90% ഡോക്ടർമാരും ആദ്യം കൊടുക്കുന്ന മരുന്ന് ഈ മെറ്റ്ഫോമിൻ എന്ന വിഭാഗത്തിലുള്ള മരുന്നായിരിക്കും. എപ്പോഴും ഒരു രോഗിക്ക് നമ്മൾ ഒരൊറ്റ മരുന്ന് കൊടുത്ത് ട്രീറ്റ്മെന്റ് തുടങ്ങാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു മരുന്ന് മാത്രം കൊടുത്ത് അതിൽ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ മാത്രം 2-ാമതൊരു മരുന്ന് അതിൻ്റെ കൂടെ ചേർത്ത് അതിലും കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഒരു മരുന്നും കൂടെ ചേർക്കും. എന്നിട്ടും ഇല്ലെങ്കിൽ നമ്മൾ ഇൻസുലിനിലേക്ക് പോകും. ആ രീതിയിലാണ് നമ്മൾ നമ്മുടെ ചികിത്സ മിക്കവരും ചെയ്യുന്നത്. അത്തരത്തിൽ തുടങ്ങുന്ന ഒരു സിംഗിൾ ഡ്രഗ് ആണ് മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗുളിക. പ്രധാനമായും മെറ്റ്ഫോമിൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടെ ത്വരിതപ്പെടുത്താനാണ് മെറ്റ്ഫോമിൻ നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ മെറ്റ്ഫോമിന് കരളിലും നമ്മുടെ ആഡിപ്പോസ് ടിഷ്യൂവിലും ഒക്കെ അതിൻ്റെതായ ചില ചില ചെറിയ ചെറിയ റോളുകളുണ്ട്. അതുവഴി ലിവറിൽ നിന്നുണ്ടാവുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കും, ആഡിപ്പോസ് ടിഷ്യൂവിലുണ്ടാവുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കും. അത്തരത്തിൽ നമ്മുടെ തടി കുറയ്ക്കാനും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും മെറ്റ്ഫോമിൻ സഹായിക്കും. അതുപോലെ മെറ്റ്ഫോമിൻ ഈ പ്രമേഹത്തിനല്ലാണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അണ്ടാശയങ്ങളിൽ മുഴയുണ്ടാവുന്ന അണ്ടാശയങ്ങളിൽ സിസ്റ്റ് ഉണ്ടാവുന്ന അസുഖങ്ങൾക്കെല്ലാം നമ്മൾ മെറ്റ്ഫോമിൻ കൊടുക്കുന്നുണ്ട്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ തടി കുറയ്ക്കാനും മെറ്റ്ഫോമിൻ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നതാണ് വയറിൻ്റെ സ്കാനിങ് ഒക്കെ എടുത്താലും ലിവറിൽ കുറച്ച് കൊഴുപ്പുണ്ട്. അതൊരു വളരെ കോമൺ പ്രശ്നമാണ്. അതും ഇതും എല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേന്ദ്രബിന്ദുവിൻ്റെ ചുറ്റും വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലിവറിൽ കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ ആ കൊഴുപ്പ് കുറയ്ക്കാനും നമുക്ക് മെറ്റ്ഫോമിൻ എന്ന മരുന്ന് ഉപയോഗിക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുളിക. ഇത്രയും പ്രധാനപ്പെട്ടാണെന്ന് കരുതി അതിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. ഇപ്പോൾ ലിവറിന് തകരാറുള്ളവരാണെങ്കിൽ, കിഡ്നിക്ക് തകരാറുള്ളവരാണെങ്കിലൊന്നും മെറ്റ്ഫോമിൻ നമുക്ക് അതിൻ്റേതായ ഡോസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ലിവറും കിഡ്നിയുടെ എല്ലാം നോർമൽ പ്രവർത്തനം മെറ്റ്ഫോമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. മെറ്റ്ഫോമിൻ പോലെ തന്നെയുള്ള ഒരു ഗുളികയാണ് തയസോലിനിഡിയോൺസ് എന്നുള്ള വിഭാഗത്തിൽപ്പെട്ട പയോഗ്ലിറ്റസോൺ, റോസിഗ്ലിറ്റസോൺ, ഇത്തരത്തിലുള്ള ഗുളികകൾ. ഇതും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. പയോഗ്ലിറ്റസോണിൻ്റെയും റോസിഗ്ലിറ്റസോണിൻ്റെയും പ്രശ്നം ഒരുപാട് നീരുണ്ടാക്കാൻ സാധ്യതയുള്ളൊരു മരുന്നാണ്. നമ്മൾ മൊത്തത്തിൽ നമ്മുടെ തടി കൂടാനും അതുപോലെ നീരുണ്ടാവാനും ഒക്കെ പ്രശ്നമുള്ളതാണ്. അപ്പോൾ ഈ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ കിഡ്നിക്കോ ലിവറിനോ കുഴപ്പമാണെങ്കിൽ നമുക്ക് പയോഗ്ലിറ്റസോണും കൊടുക്കാൻ പറ്റില്ല. ഇത് രണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാക്കുന്ന തരത്തിലുള്ള മരുന്നുകളാണ്, ഈ പയോഗ്ലിറ്റസോൺ വിഭാഗത്തിലുള്ള മരുന്നുകളും മെറ്റ്ഫോമിൻ വിഭാഗത്തിലുള്ള മരുന്നുകളും. ഇനിയുള്ളത് ഇൻസുലിൻ സെക്രീഷൻ കൂട്ടുന്നത്, പാൻക്രിയാസ് ഗ്രന്ഥിയിൽ പോയി ഇൻസുലിൻ സെക്രീഷൻ കൂട്ടുന്ന മരുന്നുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സൾഫോണൈൽ യൂറിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുകൾ. സൾഫോണൈൽ യൂറിയാസ് ആണ് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട ഓറൽ വായിലൂടെ കഴിക്കുന്ന ഷുഗറിനുള്ള മരുന്നുകൾ. സൾഫോണൈൽ യൂറിയാസ് മൂന്ന് ജനറേഷനായിട്ടാണുള്ളത്, ജനറേഷൻ 1, 2, 3. അതിൽ ജനറേഷൻ 2 സൾഫോണൈൽ യൂറിയാസ് ആണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പുറത്ത് യൂസ് ചെയ്യുന്ന ഗ്ലിമൻഗ്ലമൈഡ്, ഗ്ലിമിപ്രൈഡ്, ഗ്ലിപ്പിപ്രൈഡ്, ഗ്ലിപ്ക്ലാസ്ലൈഡ്, അത്തരത്തിലുള്ള ഗുളികകളെല്ലാം. ഒരു സൾഫോണൈൽ യൂറിയയും ഒരു മെറ്റ്ഫോമിനുമാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് ഡയബറ്റിക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സൾഫോണൈൽ യൂറിയയും നമ്മൾ ഉപയോഗിക്കും ഇൻസുലിൻ കുറച്ച് കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഒരു മെറ്റ്ഫോമിൻ, ആ പ്രവർത്തിക്കുന്ന ഇൻസുലിൻ നന്നായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി. ഇത്തരത്തിലാണ് നമ്മളൊരു ഡയബറ്റിക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊരു അഡ്വാൻറ്റേജ്, ഇതിന് രണ്ടും പൈസ വളരെ കുറവുമാണ്. ഒരു മെറ്റ്ഫോമിൻ ടാബ്ലറ്റ് ആയാലും ഇപ്പോൾ ഒരു ഗ്ലിമിപ്രൈ ടാബ്ലറ്റ് ആയാലും എല്ലാം നമുക്ക് 1 രൂപ മുതലുള്ള മെറ്റ്ഫോമിൻ ടാബ്ലറ്റും ഗ്ലിമിപ്രൈ ടാബ്ലറ്റും ഉണ്ട്, 1 രൂപയുടെ, 2 രൂപയുടെ, 3 രൂപയുടെ അത്തരത്തിൽ. ഇതിൽ നിന്ന് നമ്മൾ പോകുന്നത് ഇപ്പോൾ മോഡേണായിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞ 4-5 കൊല്ലത്തിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നത് ഇൻസുലിനുമായിട്ട് ബന്ധമില്ലാത്ത തരത്തിലുള്ള ഗുളികകളാണ്. അതിൽ വയറിൽ ആക്ട് ചെയ്യുന്ന ഗുളികയുണ്ട്, കിഡ്നിയിൽ ആക്ട് ചെയ്യുന്ന ഗുളികയുണ്ട്. അത് വയറിൽ ആക്ട് ചെയ്യുന്ന ഗുളിക എന്ന് പറയുന്നത് നമ്മുടെ വയറിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് ഒരുപാട് വലിയ കാർബോഹൈഡ്രേറ്റുകൾ ചെറിയ ചെറിയ കഷ്ണമാക്കി മുറിച്ച് അത് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ആൽഫ ഗ്ലൂക്കോസിലേസ് എന്ന് പറഞ്ഞൊരു എൻസൈം നമ്മുടെ വയറിലുണ്ട്. ആ എൻസൈമിനെ പ്രവർത്തനരഹിതമാക്കുന്ന തരത്തിലുള്ള ആൽഫ ഗ്ലൂക്കോസിലേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗമാണ് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഗുളിക. അതിലൊന്നാണ് വൊഗ്ലിബോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗുളിക, അക്കാർബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗുളിക. ഇതെല്ലാം അത്തരത്തിൽ ആക്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാലും, അതിപ്പോൾ നേരത്തെ നമ്മൾ ഡയറ്റിൽ കുറേ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ഭക്ഷണം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ചെയ്താലും ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഒരു പരിധിവരെ പ്രമേഹം കുറയ്ക്കാൻ ഈ മരുന്നുകൾ സഹായിക്കും. കാരണം അവർ കഴിച്ചാലും കഴിച്ചതിൻ്റെ 1% മാത്രമേ അബ്സോർബ് ചെയ്യുള്ളൂ. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഓരോ ഗ്ലൂക്കോസ് തന്നാൽ പോലെ എന്തിനാ വെറുതെ ഞങ്ങളെ കൊണ്ട് ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതും ഒട്ടും സേഫായിട്ടുള്ള മരുന്നല്ല. നമ്മൾ ഈ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അബ്സോർബ് ആവാണ്ട് വയറിലൂടെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വയറിൽ നിന്ന് പോകാനുള്ളൊരു ബുദ്ധിമുട്ട്, വയറ് വല്ലാണ്ട് വീർത്ത് വരിക, വയറിലാകെ ഒരു നീർക്കെട്ടുള്ള പോലെ തോന്നുക, ആകെ ഒരു അസ്വസ്ഥത, ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഈ വയറിൽ ഗ്ലൂക്കോസിൻ്റെ അംശം കൂടുമ്പോൾ സോഡിയവും അവിടെ കൂടാനും ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് സോഡിയം കുറഞ്ഞു പോയി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യാറുണ്ട് ഈ മരുന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ. പിന്നെ വയറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, നേരത്തെ നമ്മൾ ഇൻസുലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ നമ്മൾ ചികിത്സ ഡയബറ്റീസിനെ പറ്റി പറഞ്ഞ സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് കുറച്ച് വലിപ്പം വരും, ആ കുടലിന് ചെറിയൊരു വികാസം വരും ഈ ഭക്ഷണം ഉള്ളിലെത്തുമ്പോൾ. ആ വികാസം വരുമ്പോൾ നമ്മുടെ കുടലിൽ നിന്നും ഉണ്ടാകുന്നതാണ് GLP-1 എന്ന ഗ്ലൂക്കോഗോൺ ലൈക്ക് പെപ്റ്റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെപ്റ്റൈഡ്. ഈ പ്രോട്ടീൻ പോയി പാൻക്രിയാസ് ഗ്രന്ഥിയിൽ പോയി പാൻക്രിയാസ് ഗ്രന്ഥിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും. ഇതിൽ ഈ ഗ്ലൂക്കോഗോൺ ലൈക്ക് പെപ്റ്റൈഡ് എന്ന് പറയുന്ന അംശത്തിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശരീരത്തിലുള്ളതാണ് ഡൈഫോസ്ഫോറ്റിഡൈൽ പെപ്റ്റിഡേസ് 4 എന്ന് പറഞ്ഞാൽ DPP4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം. ഇതിൽ ഈ ഗ്ലൂക്കോസ് ലൈക്ക് പെപ്റ്റൈഡിന്റെ ഒരു അനലോഗ്, അതായത് ഈ GLP-1 അനലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള മരുന്നുകളുമുണ്ട്. അതുപോലെ തന്നെ ഈ DPP4 എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിനെ തകർക്കുന്ന മരുന്നുകളുമുണ്ട്. ഇതിൽ ഈ DPP4 എന്ന് പറഞ്ഞ എൻസൈമിനെ തകർക്കുന്നതാണ് ഇപ്പോൾ പ്രമേഹത്തിൽ ഏറ്റവും പ്രചാരത്തിലിരിക്കുന്ന ഗ്ലിപ്റ്റിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുകൾ. അതിനകത്താണ് സിറ്റാഗ്ലിപ്റ്റിൻ, റോസിഗ്ലിപ്റ്റിൻ, പ്രവാഗ്ലിസ്റ്റിൻ, ടെനിലിഗ്ലിപ്റ്റിൻ, അത്തരത്തിലുള്ള ഗ്ലിപ്റ്റിനുകളെല്ലാം വരുന്നത് ഈ DPP4 ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിലാണ്. അതെന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ നിന്നും നോർമലായിട്ടുണ്ടാവുന്ന ഗ്ലൂക്കോഗോൺ ലൈക്ക് പെപ്റ്റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള അംശത്തിനെ നശിപ്പിക്കുന്ന DPP4 എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ഈ ഗ്ലിപ്റ്റിൻസ് ചെയ്യുന്നത്. അതുവഴി ഗ്ലൂക്കോഗോൺ ലൈക്ക് പെപ്റ്റൈഡിൻ്റെ ആക്ഷൻ കൂട്ടാനും ഇൻസുലിൻ കൂടുതലുണ്ടാവാനും ഇത് സഹായിക്കുന്നുണ്ട്. DPP4 പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ടാബ്ലറ്റിന് 42-43 രൂപ വരെയാണ് അതിൻ്റെ വില വരുന്നത്. 3 രൂപയ്ക്ക് ഒരു മെറ്റ്ഫോമിൻ കിട്ടുന്ന സമയത്ത് 42 രൂപയ്ക്കാണ് നമുക്ക് ഒരു ഗ്ലിപ്റ്റിൻ കിട്ടുന്നത്. അതാണ് ഈ പൈസ ഒരു ഭയങ്കര വലിയൊരു ഫാക്ടറാണ് നമ്മൾ ഈ ഗ്ലിപ്റ്റിൻസ് കൺസിഡർ ചെയ്യുമ്പോൾ. വേറെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്, ഇത് ഒരുപാട് ഗ്ലൂക്കോഗോൺ ലൈക്ക് പെപ്റ്റൈഡിൻ്റെ ആക്ഷൻ കൂട്ടുന്ന ഒരു മരുന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പാൻക്രിയാസ് ഗ്രന്ഥിനെ ബാധിക്കാനും ഇടയ്ക്കിടയ്ക്ക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന രീതിയിൽ പാൻക്രിയാസിൽ നീർക്കെട്ടുണ്ടാക്കാനും സാധ്യതയുള്ള ഒരു ഗുളികയാണ്. എന്നിരുന്നാലും കിഡ്നിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഗുളിക ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ ഇപ്പോൾ ഏറ്റവും സേഫായിട്ടുള്ള മരുന്നുകളിലൊന്ന് ഈ ഗ്ലിപ്റ്റിൻസ് ആണ്. അവസാനമായി ഇപ്പോൾ ഈ 2012-2013-2014 ഈ കാലഘട്ടത്തിലായിട്ട് വന്നിട്ടുള്ളൊരു മരുന്നുകളാണ് റീനൽ, അതായത് കിഡ്നിയിൽ നമ്മൾ ഇൻസുലിനായിട്ട് ബന്ധമില്ലാതെ കിഡ്നിയിൽ ആക്ട് ചെയ്യുന്ന മരുന്നുകൾ, SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ. SGLT2 എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയിലുള്ള ഒരു ചാനലാണ്. ഈ ചാനൽ വഴിയാണ് കിഡ്നിയിൽ നിന്നും ഗ്ലൂക്കോസ് റീഅബ്സോർബ് ചെയ്യുന്നത്, അതായത് തിരിച്ച് ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യുന്നത് ഈ SGLT2 ചാനലാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ SGLT2 ചാനലിനെ നമ്മളങ്ങ് ഇൻഹിബിറ്റ് ചെയ്യും, അതായത് അതിൻ്റെ പ്രവർത്തനത്തിനെ തടയും. അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, നമ്മൾ മൂത്രത്തിലൂടെ പോകുന്ന ഗ്ലൂക്കോസ് തിരിച്ച് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാണ്ട് 90% മൂത്രത്തിലൂടെ പുറത്തോട്ട് പോകും. അതാണ് SGLT2 ഇൻഹിബിറ്റർ. ആ വിഭാഗത്തിൽപ്പെട്ടതാണ് ഡാപ്പാഗ്ലിഫോസിൻ, കനാഗ്ലിഫോസിൻ, എംപാഗ്ലിഫോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയതായിട്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഇപ്പം തന്നെ പറയാമല്ലോ, മൂത്രത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അംശം കൂട്ടുകയാണ് ഈ പറഞ്ഞ മരുന്നുകളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ, മൂത്രം എപ്പോഴും ഒരുപാട് ഗ്ലൂക്കോസ് നിറഞ്ഞൊരു അവസ്ഥയിലാവുകയും ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലാണ് ഈ ഡാപ്പാഗ്ലിഫോസിൻ, കനാഗ്ലിഫോസിൻ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് താഴെ ഇപ്പോൾ അവരുടെ യോനി ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാം. ആണുങ്ങളാണെങ്കിൽ അവരുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് അവിടെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ പോലെ വരാം. അത്തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ വളരെ കോമൺ ആണ്. വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ, ഈ ചാനൽ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരുപാട് സോഡിയത്തിൻ്റെ റീഅബ്സോർപ്ഷനും അത് തടയുന്നുണ്ട്. അപ്പം ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞ് ഹൈപ്പോനെട്രീമിയ എന്നൊരു അവസ്ഥാനത്തിലേക്ക് എത്തിക്കാനും ഇതിന് സാധ്യതയുണ്ട്. അപ്പം മരുന്നുകൾക്ക് ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, സൾഫോണൽ യൂറിയാസ് എന്ന മരുന്നുകൾ ഒഴികെ ബാക്കി മരുന്നുകൾ വല്ലാണ്ട് ഷുഗർ കുറയ്ക്കാനും ആ വഴി നമ്മളിപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ എന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കാനുമുള്ള സാധ്യത കുറച്ച് കുറവാണ്. എന്നാൽ സൾഫോണൽ യൂറിയാസ് എന്ന മരുന്നുകൾക്ക് ഈ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത് ഇൻസുലിൻ്റെ അളവ് ഒരുപാട് കൂട്ടുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഏത് ഗുളികയായാലും ഇഫക്റ്റിനോടൊപ്പം തന്നെ അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളും ഉണ്ട്. അപ്പം അത് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു മേഖലയാണ്. ഓരോ ആൾക്കാർക്കും അവരവരുടെ രീതി, അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കേണ്ട ഒരു രീതിയാണ് മരുന്നുകൾ. ഇപ്പോൾ ഹാർട്ടിന് പ്രശ്നമുള്ളവർക്ക് ഉപയോഗിക്കാൻ ചില മരുന്നുകൾ പറ്റില്ല, ചില മരുന്നുകളെ പറ്റുള്ളൂ. ലിവറിന് ചില മരുന്നുകൾ പറ്റില്ല, ചില മരുന്നുകളെ പറ്റുള്ളൂ. ഇപ്പോൾ രോഗിക്കനുസരിച്ച് അത് അവർക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ, ഏറ്റവും കുറവ് മരുന്നുകൾ ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കുക. എന്നാൽ തന്നെ സൈഡ് എഫക്റ്റുകൾ മരുന്നുകളെക്കാൾ ഒരുപാട് കുറവാണ് ഇൻസുലിന്.
2: ഓക്കെ, അപ്പോൾ മരുന്നുകളെ കുറിച്ചുള്ള ഒരു എന്താ പറയുക, വിശദമായ ഒരു സംസാരം തന്നെ നമ്മൾ കേട്ടത്. അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ മുഴിച്ചു നിൽക്കുന്ന സാധാരണക്കാർക്ക്, ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് എന്ത് സൈഡ് എഫക്റ്റ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് മരുന്നുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വിമർശനമാണത്. ഒരു അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അസുഖം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മരുന്നുകൾ മറ്റൊരു അസുഖം ഉണ്ടാക്കുന്നു, പിന്നീട് അതിന് ചികിത്സിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു അസുഖത്തെ ഭാഗ്യമായിട്ട് ചികിത്സിച്ച് വേറൊരു അസുഖം ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ? അത് നമുക്ക് മരുന്ന് എന്താ പറയുക, ഭക്ഷണത്തിലും ഉള്ള നിയന്ത്രണവും എക്സസൈസും ചെയ്താൽ പോരെ. ഈ ഗുളികകൾ കഴിച്ച് മറ്റസുഖങ്ങൾ ഉണ്ടാക്കണോ, അത് കിഡ്നിയെയും ലിവറിനെയൊക്കെ ബാധിക്കുന്നതല്ലേ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ചെയ്യാറുണ്ട്. എന്താണ് അതിൻ്റെ മറുപടി?
3: അതിൻ്റെ മറുപടി എന്തെങ്കിലേ, ഇതിൽ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടതെങ്കിൽ മരുന്നിനെക്കുറിച്ചും മരുന്നിൻ്റെ ഡോസ് ഇപ്പോൾ ഡോക്ടർ രാമു പറഞ്ഞു സൈഡ് എഫക്റ്റ് എന്ന്, അതൊക്കെ ഉള്ളതാണ്. എല്ലാത്തിനും എന്തിൻ്റെ എഫക്റ്റിനനുസരിച്ചൊരു സൈഡ് എഫക്റ്റ്. പക്ഷേ എത്ര മരുന്ന് കഴിച്ചാലാണ്, എത്ര മില്ലിഗ്രാം കഴിച്ചാലാണ് സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്ന് ആർക്കറിയാം? നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാ മരുന്നിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു തന്നു. പക്ഷെ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾ സ്വയം തീരുമാനം എടുക്കരുത്. എനിക്ക് പറയാനുള്ളതെങ്കിൽ, നിങ്ങൾ ഡോക്ടറാണ്, നിങ്ങളുടെ ഡോക്ടർ ഇപ്പോൾ പയോഗ്ലിറ്റസോ എന്ന് പറഞ്ഞ ഗുളിക നീരുണ്ടാക്കും. അത് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന, ഇപ്പൊ ഡോക്ടർക്ക് അറിയാതെ ആർക്ക് കൊടുക്കണം ആർക്ക് ഒഴിവാക്കണം എന്ന്. അപ്പൊ ഈ ഒരു ശ്രോതാക്കൾ ഇത് കേട്ടിട്ട് നിങ്ങൾ നാളെ പയോഗ്ലിറ്റസോൺ കഴിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നിർത്തുകയല്ല ചെയ്യുന്നത്. അത് ആ സംശയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഡോക്ടറെ ചോദിക്കാം. അപ്പൊ ഓരോ മരുന്നിന്റെയും എഫക്റ്റും ഓരോ മരുന്ന് എപ്പോൾ തുടങ്ങണമെന്നും നിർത്തണമെന്നും നിങ്ങൾക്ക് കറക്റ്റ് ചോയ്സ് പറയാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെ പ്രമേഹം നിയന്ത്രിക്കാൻ നിങ്ങൾ ഏത് ഡോക്ടറെയാണോ തിരഞ്ഞെടുക്കുന്നത് ആ ഡോക്ടറാണ് അതിനെക്കുറിച്ച് തീരുമാനം. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വയം ചികിത്സ നിർത്തിവെക്കുക, അതാണ് ഇതിൽ നിന്ന് ഏറ്റവും വലിയ പഠിക്കേണ്ട പാഠം. നിങ്ങൾക്ക് സ്വയം ചികിത്സ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഒരു വീടുണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എല്ലാവരും വീടുണ്ടാക്കുന്നുണ്ട് അല്ലേ. എന്താണ് വീടിനേറ്റം കൺസ്ട്രക്ഷൻ ആര് വേണം, അതിൻ്റെ പ്ലാനിങ് സ്ട്രക്ചർ ആര് പ്ലാൻ ചെയ്യണം നമുക്കറിയാം, ഇന്റീരിയർ ആര് വേണം ചെയ്യണമെന്നറിയാം, അതിൻ്റെ ഗാർഡനിങ് ആര് ചെയ്യണമെന്നറിയാം, ഇതൊക്കെ നമ്മൾക്കറിയാലോ. പക്ഷേ ഈ ചികിത്സയിലേക്ക് വരുമ്പോൾ മാത്രം എന്താണ്, നിങ്ങളും മെഡിക്കൽ ഷോപ്പവരും തമ്മിലൊരു ചികിത്സ പാടില്ല. നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറായിരിക്കണം നിങ്ങളുടെ മരുന്ന്. എല്ലാ മരുന്നിനും എഫക്റ്റും സൈഡ് എഫക്റ്റും ഉണ്ട്. പക്ഷെ സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മരുന്നും ശരീരത്തിന് ദോഷമുണ്ടാകും. ഇന്ന് വരെ പ്രമേഹത്തിന് കണ്ടുപിടിച്ച ഒരു മരുന്നുകളും എന്തുണ്ടാക്കുന്നില്ല, മേജർ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഏത് സമയത്ത് നിർത്തണമെന്ന് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അറിയാം. അപ്പൊ വീണ്ടും ഞാൻ പറയാണ്, സ്വയം ചികിത്സ നിർത്ത്, അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്.
2: ഓക്കെ, വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് കേട്ടത്. അതായത് നമ്മളുടെ ചികിത്സ നമ്മൾ കൂടി ഭാഗമാക്കാകുന്നുണ്ടെങ്കിൽ പോലും തീരുമാനം എടുക്കാൻ അത് ഏത് മരുന്ന് ചെയ്യണം എന്നുള്ളത് ഡോക്ടർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതും, സ്വയം ചികിത്സയും അതുപോലെ തന്നെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന ആളുകളുടെ വാക്കുകളും വിശ്വസിച്ചുകൊണ്ട് നല്ലൊരു ചികിത്സ ഒരിക്കലും മുടക്കി ഇതിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്.
3: നിങ്ങൾക്ക് ചികിത്സിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മരുന്നിന്റെ, ഇപ്പൊ നിങ്ങൾ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞു കുളിക്കുക, അപ്പൊ എല്ലാവരും ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, ഇപ്പൊ പേര് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് ഡയോണിൽ ഗുളിക. ഈ ഡയോണിൽ ഗുളിക കഴിച്ചാൽ എന്ത് സംഭവിക്കുന്നു, നിങ്ങളെ അയൽവാസിയല്ല നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത്. സ്കൂളിൽ പോയി എഴുതാനും വായിക്കാനും അറിയാത്ത അയൽവാസിയാണ് എന്ത് പറയുന്നത്, ഈ മരുന്ന് കഴിച്ചാൽ ഇന്ന കോംപ്ലിക്. അത് കേട്ടിട്ടാണ് നിങ്ങൾ മരുന്ന് നിർത്തുന്നതെങ്കിൽ നിങ്ങളുടെ ബുദ്ധി എത്ര തന്നെ ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. MBBSഉം MDഉം അത് കഴിഞ്ഞ് എൻഡോക്രൈനോളജിയും പഠിച്ച് എഴുതി തന്നൊരു ഡോക്ടർ എഴുതി തന്ന മരുന്ന് നിങ്ങൾ നിർത്തി എഴുതി തന്നൊരു മരുന്ന് നിങ്ങളുടെ സ്വന്തം തൊട്ടടുത്തുള്ള എഴുതാനും വായിക്കാനും അറിയാത്ത അല്ലെങ്കിൽ പേപ്പറുകളിൽ നിന്നോ ബാക്കിയുള്ളവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ ഒരു ആൾ വന്ന് പറയണം ഇന്ന മരുന്ന്, എല്ലാ മരുന്നുകളും കിഡ്നിക്ക് ദോഷമാണ് എന്ന് പറഞ്ഞു തരുമ്പോൾ നിർത്തിവെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിധി നിങ്ങൾ തന്നെ എഴുതാന്നുള്ളത് മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ.
4: ഇതിന് തന്നെ മറ്റൊരു വശമുണ്ട്. ഇതുപോലെ തന്നെ അടുത്തുള്ള ആൾക്കാർ പറയുന്നുണ്ടാവും, ആ ഗുളിക കഴിച്ചിട്ടല്ല, ഈ ഗുളിക കഴിച്ചിട്ട് എന്റെ ഷുഗർ വല്ലാണ്ട് കുറഞ്ഞു, ഇതുങ്ങളൊന്ന് കഴിച്ചു നോക്ക്. അതും ഒരിക്കലും ചെയ്തു, ഓരോരുത്തർക്ക് അവരേക്കാരുള്ള രീതിയിലുള്ള ഗുളികകളാണ്. ഇപ്പോൾ വേറൊരാൾ കഴിക്കുന്ന ഗുളിക ഇപ്പം നമുക്ക് കഴിക്കാൻ പറ്റിക്കൊണ്ടെന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ആ രീതിയിലായിരിക്കില്ല അത് ആക്ട് ചെയ്യുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതായത് മറ്റ് നിങ്ങളുടെ കൂട്ടുകാരോടും അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പുറമപ്പുറമുള്ള ആൾക്കാരോടും ചോദിക്കുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറോട് നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. ഈ മരുന്നിനെ കൊണ്ട് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുമോ, ഈ മരുന്നിനെ കൊണ്ട് ഇങ്ങനത്തെ കുഴപ്പങ്ങൾ ഉണ്ടാവുമോ, ഇത് കഴിച്ചാൽ എൻ്റെ ഹാർട്ട് പോവോ, ലിവർ പോവോ, കിഡ്നി പോവോ, അങ്ങനെ ചോദിക്കുക. വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ കഴിക്കുന്ന വിറ്റാമിൻ ഗുളികയുടെയോ അല്ലെങ്കിൽ പാരസെറ്റമോളിൻ്റെ ഒക്കെ അത്ര തന്നെ സൈഡ് എഫക്റ്റുകളെ ചിലപ്പോൾ ഒരു പക്ഷേ ഷുഗറിനെ കൊണ്ടും ഉണ്ടാവുള്ളൂ, ഈ ഗുളികളെ കൊണ്ടും ഉണ്ടാവുള്ളൂ.
2: ഓക്കെ, അപ്പോൾ ഈ ഗുളികേൻ്റെ പുറമെ പിന്നെ മറ്റൊന്നാണല്ലോ ഇൻസുലിൻ എന്നുള്ളത്. ഇൻസുലിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാൻ കഴിയുമോ?
3: ഇൻസുലിനെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം, നമ്മൾ പറഞ്ഞത് പ്രമേഹം എന്നെന്താ പറഞ്ഞാൽ എന്താണ് ഇൻസുലിൻ്റെ അളവ് കുറവുള്ള ഒരവസ്ഥ. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. ഇനി എന്തൊക്കെ തരം ഇൻസുലിനുകൾ, ഇൻസുലിൻ്റെ പ്രവർത്തന രീതി അനുസരിച്ചിട്ടാണ് ഇൻസുലിനെ 5 തിരിച്ചിട്ടുള്ളത്. അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അൾട്രാ ഷോർട്ട് ആക്ടിങ് ഇന്റർമീഡിയറ്റ് ആക്ടിങ് ലോങ് ആക്ടിങ് വെരി ലോങ് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറയും. അതായത് അൾട്രാഷോർട്ട് ആക്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി, പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഇൻസുലിൻ. പിന്നെന്താണ് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ, അതിനേക്കാൾ കുറച്ചും കൂടെ സമയമെടുക്കും. അതായത് ഏകദേശം ഒരു 4-6 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ എടുത്ത് വെച്ച് അതിൻ്റെ എഫക്റ്റ് നിൽക്കുന്നത്. ഇന്റർമീഡിയറ്റ് ഒക്കെ ഏകദേശം 8 മണിക്കൂറോളം പ്രവർത്തനം നിൽക്കുന്ന ഇൻസുലിനാണ്. ലോങ് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറയുമ്പോൾ ഏകദേശം 12 മണിക്കൂർ. വെരി ലോങ് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ദിവസം 24 മണിക്കൂറോളം അതിൻ്റെ ആക്ഷൻ നിൽക്കുന്ന ഇൻസുലിനുകളുണ്ട്. ഇങ്ങനെയാണ് 5 തരമായിട്ട് ഇൻസുലിൻ്റെ. ഇപ്പോൾ ഒരു രോഗി വന്ന് ചോദിക്കുകയാണ്, സാധാരണ രോഗികളുടെ ഇടയിൽ ഞാൻ ഇൻസുലിൻ എടുക്കണോ അല്ല ഗുളിക കഴിക്കണോ എന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഡയബറ്റിക് കീറ്റോസിഡോസിസ് നേരത്തെ പറഞ്ഞു, ഡയബറ്റീസ് കൊണ്ടുണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന അക്യൂട്ട് എമർജൻസിയിൽ ഉണ്ടാവുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഗുളിക കൊടുക്കാൻ കഴിയില്ല, നമ്മൾ എന്ത് ചെയ്യണം, ഇൻസുലിൻ തന്നെ കൊടുത്ത് കഴിക്കും. കാരണം ഇൻസുലിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രവർത്തനം, അതിൻ്റെ എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് കാണാൻ കഴിയും. ഇപ്പം ഏത് രോഗിക്കും ഉത്തമമായ ഒരു സാധനമാണ് ഇൻസുലിൻ. ഇൻസുലിൻ 5 തരമുണ്ട്. ആർക്ക് ഇൻസുലിൻ എടുക്കണമെന്നുള്ള എഗെയിൻ അവസ്ഥ അനുസരിച്ചാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ആ രോഗിയുടെ എന്താണ് അവസ്ഥ, ഉദാഹരണം HbA1c ലെവൽ എത്രയാണ്, ബ്ലഡ് ഷുഗറിന്റെ ലെവൽ എത്രയാണ് എന്ന് തീരുമാനം എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് ഇൻസുലിൻ വേണ്ടത്. ഇപ്പം ഇൻസുലിൻ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ഗുളികയുടെ പോലെ തന്നെ പുതിയ ഇൻസുലിനൊക്കെ എന്താണ് പൊതുവെ വില കൂടുതലുള്ളതാണ്. ഒരു നേരം മാത്രം എടുത്താൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഇൻസുലിൻ ഉണ്ട്, പക്ഷെ എന്താണ് അതിന് വില കൂടുതലാണ്. പക്ഷെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ ഇങ്ങനത്തെ സ്ഥലത്ത് കിട്ടുന്ന ഇൻസുലിൻ ഇപ്പം നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റിങ് NPH എന്ന് പറയുന്ന ഇൻസുലിൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് എന്തില്ല, ഒരു സൈഡ് എഫക്റ്റുകളും ഇല്ല എന്നുള്ളത് 100% പറയാം. എന്ത് സൈഡ് എഫക്ട്? ഇപ്പം ആൾക്കാർക്ക് പേടി ഇൻസുലിൻ എടുത്തുകൊണ്ടാണോ അവർ കിഡ്നീനെ ബാധിക്കുന്നത് എന്നുള്ള സംശയം, അതല്ല. ഇൻസുലിൻ എന്ന് പറഞ്ഞ സാധനം കിഡ്നിക്കോ ഹാർട്ടിനോ കണ്ണിനോ ഞരമ്പുകൾക്കോ ഒന്നും ഒരു ദോഷം ചെയ്യുന്നില്ല. ഇനി ഇൻസുലിൻ എന്ന സാധനം എന്താണ്, നമ്മൾ സ്വയം ശരീരത്തിൽ കുത്തിവെക്കുന്ന സാധനം. അപ്പം ആ കുത്തുന്ന സ്ഥലത്ത് എന്താണ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അത് എല്ലാവർക്കും കുത്തുമ്പോൾ ഇൻഫെക്ഷൻ വരും എന്നല്ല പറയുന്നത്, അത് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക്, നമ്മൾ എങ്ങനെയാണ് ഇൻസുലിൻ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാൽ. പിന്നെ ഓരോരുത്തരുടെ ചർമ്മം, ഓരോരുത്തരുടെ തൊലി എങ്ങനെയാണ്, അതിനനുസരിച്ച് എന്തുണ്ടാവാം, കുത്തുന്നിടത്ത് ചിലപ്പോൾ എന്തുണ്ടാവാം ഇൻഫെക്ഷൻ വരാൻ, അല്ലെങ്കിൽ ലൈപ്പോഡിസ്ട്രഫി എന്ന് പറയാം, അവിടെ തടിച്ചു വരുന്നൊരവസ്ഥ, ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതല്ലെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഇൻസുലിൻ ഒരു നല്ല മരുന്നാണ്, എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്ന മരുന്നാണ്. ഇൻസുലിന് അഡിക്ഷൻ എന്ന് പറഞ്ഞു അത് കാര്യമില്ല. പലരും ചോദിക്കും ഇൻസുലിൻ എടുത്താൽ ഇനി കാലാകാലം ഇൻസുലിൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചൊക്കെ, നിങ്ങളുടെ വീട്ടിലോ അയൽവാസിലോ പ്രസവ സമയത്ത് ഇൻസുലിൻ എടുത്ത ആൾക്കാരുണ്ടാവും, അവരെ പ്രസവ സമയത്ത് മാത്രമാണ് ഇൻസുലിൻ എടുക്കുന്നത്, അത് കഴിയുമ്പോൾ എന്താണ് നിർത്തിവെക്കുന്നത്. അപ്പം അതിന് അഡിക്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഇപ്പം ചിലവർ ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്യുന്നു, ആ സമയത്ത് ഇൻസുലിൻ എടുക്കുന്നു, അത് കഴിഞ്ഞാൽ നിർത്തിവെക്കുന്ന, അഡിക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പം പിന്നെ നിങ്ങൾ സ്വയം മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്തെന്ന്, ഇൻസുലിൻ എന്തില്ല, നമ്മൾ സിഗരറ്റ് വലിക്കുന്നത് പോലെ അല്ലെങ്കിൽ മദ്യപിക്കുന്നത് പോലെ അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം എന്തില്ല, ഇൻസുലിൻ ഇല്ല. ഇൻസുലിൻ നമുക്ക് തുടങ്ങാം, നിർത്തേണ്ടപ്പോൾ നിർത്തിവെക്കാം. പക്ഷെ എപ്പോഴാണ് ഇൻസുലിൻ തുടങ്ങുന്നത്? ഒരു രോഗിക്ക് ഗുളിക പ്രവർത്തിക്കാതെ, ഗുളികയിൽ നിന്ന് വേണ്ടത്ര പ്രമേഹം കുറയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്നുള്ള ചോയ്സ് എന്താന്ന് വെച്ചാൽ അതെന്താണ്, ഇൻസുലിൻ തന്നെയാണ്. ആ രോഗിക്ക് ഇൻസുലിൻ തന്നെ വേണം. പിന്നെ ആ ഗുളിക്ക്, ആ ഇൻസുലിൻ തുടങ്ങിയൊരു രോഗിക്ക് പിന്നെ ഗുളിക തുടങ്ങിയോണ്ട് എന്തില്ല, ആ കുട്ടിക്ക് രോഗിക്ക് ഉപകാരം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻസുലിൻ കാലാകാലം തുടരുന്നത്. ഇൻസുലിൻ കുത്തിവെക്കുന്നത് നമ്മളെല്ലാം, എനിക്ക് ശ്രോതാക്കളുടെ അടുത്ത് പറയാലേ, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു ഇൻസുലിൻ പെണ്ണ് മേടിച്ചിട്ട് ഇൻസുലിൻ സിറിഞ്ച് മേടിച്ച് സ്വയം ഒന്ന് കുത്തി നോക്കുക. അതിൻ്റെ ഏറ്റവും വലിയ പേടി ഇത് കുത്തണ്ടേ, ഇത് വേദനിക്കില്ലേ. സ്വയം നിങ്ങൾ ചർമ്മത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് കുത്തി നോക്കിയാൽ എന്താണ് ഇൻസുലിൻ്റെ വേദന എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കും. പിന്നെ പല സ്റ്റഡീസിലും പല ഇതിലും പറയുന്നുണ്ടെങ്കിൽ ഇൻസുലിൻ വെക്കുന്ന രോഗികൾക്കാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മൈക്രോവാസ്കുലാർ ആൻഡ് മാക്രോവാസ്കുലാർ, അതായത് വലിയ രക്തക്കുഴലുകളെയും ചെറിയ രക്തക്കുഴലുകളെയും ബാധിക്കുന്ന കോംപ്ലിക്കേഷൻസ് കുറവ് ഇൻസുലിൻ എടുക്കുന്ന രോഗികൾക്കാണ്. എന്തുകൊണ്ടാണ്? അത് ഇൻസുലിൻ്റെ ഗുണമല്ല, ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് എന്തുണ്ടാവുന്നുണ്ട്, അവരുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് വളരെ കുറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്കുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് കുറവാണ്. പ്രമേഹം എന്തിനാ ചികിത്സിക്കുന്നത്? പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാനാണ് എപ്പോഴും പ്രമേഹത്തിന് ചികിത്സിക്കുന്നത്. അപ്പോൾ കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് എന്ത്, ഇൻസുലിൻ.
5: ഓക്കെ, ഇൻസുലിനുമായി ബന്ധപ്പെട്ട്

0: ഒക്കെ ചർച്ച കേൾക്കുമ്പോൾ നമുക്ക് ചില ആശ്വാസങ്ങൾ ലഭിക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ മനോഹരമായ സംസാരം എന്നതിനെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആരോഗ്യ വിചാരത്തിൽ നാം ഇതുവരെ കേട്ടത് ഡോക്ടർ അബ്ദുൽ ജലീൽ, ഡോക്ടർ രാം നാരായണൻ ആൻഡ് പീസ് റേഡിയോ പ്രതിനിധി കൂടിയായിട്ടുള്ള ഡോക്ടർ അബ്ദുൽ മാലിക്കും കൂടിയിട്ടുള്ള പ്രമേഹമെന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള മൂന്നാമത്തെ ഭാഗമാണ് കേട്ടുകഴിഞ്ഞത്.
1: രോഗവും അതുപോലെ തന്നെ സൗഭാഗ്യവും, ഇതൊക്കെ മനുഷ്യനെ സംബന്ധിച്ച് രോഗമില്ലാത്ത അവസ്ഥയും രോഗമുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പരിഗണന കിട്ടുന്ന ആളുകൾ ആരൊക്കെ എന്ന് പറയുന്ന കൂട്ടത്തിൽ റസൂൽ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ആരെങ്കിലും അള്ളാഹുവിനോട് സൗഭാഗ്യ സമയങ്ങളിൽ, സന്തോഷ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരായാൽ അവനെ അള്ളാഹു എന്തു ചെയ്യും, അവൻ്റെ പ്രയാസ സമയങ്ങളിൽ പരിഗണിക്കും എന്നല്ലാഹു റസൂൽ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഷർത്തുണ്ട് അവിടെ, നിങ്ങൾ സങ്കടമുള്ള സമയത്ത് മാത്രം പ്രാർത്ഥിക്കണ്ട, സന്തോഷമുള്ള സമയങ്ങളിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൽ ശുക്ർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സങ്കടത്തിൻ്റെ സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ പ്രത്യേക പരിഗണന കിട്ടും. പ്രാർത്ഥന ജീവിതത്തിലെ ഏറ്റവും വലിയൊരായുധമായി കൊണ്ടു നടക്കുന്നവരാണ് വിശ്വാസികൾ. നമുക്കൊരു പ്രാർത്ഥന പഠിക്കാം.
0: അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് ഇന്ന് നമുക്ക് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. ദീനിൽ ഉറച്ചു നിൽക്കാൻ എന്ന ഒരു വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. പ്രാർത്ഥന പഠനം കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം പഠിക്കുകയുണ്ടായത് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, ഒരു സുദീർഘമായ പ്രാർത്ഥനയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. ആദ്യത്തെ ഒരു ഭാഗം മാത്രമാണ് നാം പഠിക്കുകയുണ്ടായത്. അത് ഏതുവരെ എന്ന് നോക്കാം. അല്ലാഹുമ്മഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക്ലി ഫീമ ആഅതൈത്. അല്ലാഹുമ്മഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക്ലി ഫീമ ആഅതൈത്. ഈ ഒരു ഭാഗം വരെയാണ് നാം പഠിക്കുകയുണ്ടായത്. ഇനി ഈ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗം വഖിനി ശർമാ ഖലൈത് ഇന്നക തഖ്ലി വലാ യഖ്ലാ അലൈക് ഇന്നഹു ലാ യദില്ലു മൻ വാലൈത് വലാ യഇസു മൻ ആദൈത് തബാറക്ത വതആലൈത്. ഇതാണ് പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗം. പ്രാർത്ഥന ആവർത്തിക്കാം. വഖിനി ശർമാ ഖലൈത് വഖിനി ശർറ മാ ഖലൈത് വഖിനി ശർമാ ഖലൈത് വഖിനി ശർമാ ഖലൈത് വഖിനി ശർമാ ഖലൈത് ഇന്നക തഖ്ലി ലാദാണ് ഇന്നക തഖ്ലി ഇന്നക തഖ്ലി ഇന്നക തഖ്ലി വലാ യഖ്ലാ അലൈക് വലാ യഖ്ലാ അലൈക് ഇന്നക തഖ്ലി വലാ യഖ്ലാ അലൈക ഇന്നക തഖ്ലി വലാ യഖ്ലാ അലൈക ഇന്നക തഖ്ലി വലാ യഖ്ലാ അലൈക ഇന്നക തഖ്ലി വലാ യഖ്ലാ അലൈക വഖിനി ശർമാ ഖലൈത് ഇന്നക തഖ്ലി വലാ യഖ്ലാ അലൈക ഇന്നഹു ലാ യദില്ലു ഇന്നഹു ലാ യദില്ലു ദാലാണ് യദില്ലു ഇന്നഹു ലാ യദില്ലു മൻ വാലൈത മൻ വാലൈത ഇന്നഹു ലാ യദില്ലു മൻ വാലൈത ഇന്നഹു ലാ യദില്ലു മൻ വാലൈത വഖിനി ശർമാ ഖലൈത ഇന്നക തഖ്ലി വലാ യഖ്ലാ അലൈക ഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഇസു മൻ ആദൈത വലാ യഇസു മൻ ആദൈത വലാ യഇസു മൻ ആദൈത തബാറക്ത വതആലൈത തബാറക്ത വതആലൈത തബാറക്ത വതആലൈത തബാറക്ത വതആലൈത തബാറക്ത വതആലൈത വഖിനി ശർമാ ഖലൈത ഇന്നക തഖ്ലി വലാ യഖ്ലാ അലൈക ഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഇസു മൻ ആദൈത തബാറക്ത വതആലൈത. اللهم اهدني في من هديت وعافني في من عافيت وتولني في من توليت وبارك لي فيما أعطيت വഖിനി ശർറമ

0: صليت إنك تقضي ولا يقضى عليك، إنه لا يذل من واليت ولا يعز من عاديت، تباركت وتعاليت. ഈയൊരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു നമ്മെ അവൻ്റെ ദീനിൽ അടിയുറച്ച് നിർത്തട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ശ്രോതാക്കളെ, ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞതാണ്, കഴിഞ്ഞ ദിവസം. അതിന്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത്.
2: നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പല കളികളും ചിരികളും തമാശകളും ഒക്കെ കുട്ടികൾ സ്വമേധയാ അവരുടെ കയ്യിലൊരു ഫോൺ കിട്ടിയാൽ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത സാധാരണ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് വളരെ സംശുദ്ധമായിട്ട് അല്ലെങ്കിൽ വളരെ മനസ്സിന് ഗുണം ചെയ്യുന്ന, ജീവിതത്തിൽ വലിയ പാഠങ്ങൾ നൽകുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് ഇൻഷാല്ലാഹ് ഇനി നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ കൂടി നമ്മൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പൂമരത്തണലിലേക്ക്,
1: പൂമരത്തണൽ. നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും ഒരുപോലെ ഏറ്റെടുത്തൊരു പ്രോഗ്രാമാണത്, പൂമരത്തണൽ. പൂമരത്തണലിലെ വ്യത്യസ്തരായിരിക്കുന്ന അധ്യാപകർ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാറുണ്ട്. ഇന്നത്തെ നമ്മുടെ കുഞ്ഞനുജൻ എന്ന വിഷയത്തിലെ നല്ലൊരു ക്ലാസ്സുമായി കുട്ടികളോടൊപ്പം ചേരുന്നത് ബഹുമാനായ സുബൈർ സലഫി പട്ടാമ്പിയാണ്. അദ്ദേഹത്തെ നമുക്ക് ആദരപൂർവ്വം കുട്ടികളുടെ പൂമരത്തണലിലേക്ക് ക്ഷണിക്കാം.
3: السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين محمد عليه وعلى أصحابه أجمعين أما بعد ഏവർക്കും ഈ പൂമരത്തണലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കളൊക്കെ, സ്വാഗതം ശ്രദ്ധിക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെയൊക്കെ വീടുകളിലും നമ്മുടെ പരിസരങ്ങളിലും ഒരുപാട് ചെറിയ കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. കുട്ടികളെ വേദനിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഉപദ്രവിക്കുകയുമൊക്കെ ചെയ്യുന്നത് ഒരു രസമായി ഒരു ആനന്ദമായി കാണുന്ന കുറേ വിദ്യാർത്ഥികളെ, കുട്ടികളെ നമുക്കറിയാൻ പറ്റും. അവർക്ക് അവരുടെ താഴെയുള്ള അനിയന്മാരെയോ അനിയത്തിമാരെയോ ഒക്കെ വേദനിപ്പിക്കുക, അവരുടെ കളിപ്പാട്ടങ്ങൾ പൊട്ടിക്കുക, അവരുടെ വീട്ടിൽ അവരെ ഈ ചെറിയ ആളുകളെ ഇങ്ങനെ പൊറുതിമുട്ടിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സത്യത്തിൽ എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ താഴെയുള്ള കുട്ടികളോടുള്ള പെരുമാറ്റം നമ്മൾ എങ്ങനെയാണ്? നമ്മൾ ഇസ്ലാമിലുള്ള ആളുകളല്ലേ? ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ കാര്യത്തിലും ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ, ഉപകാരങ്ങൾ ചെയ്യുക എന്നതാണ്. ആരെയും ഉപദ്രവിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു മുസ്ലിമാണെങ്കിൽ നമുക്കൊരാളെയും ഉപദ്രവിക്കാൻ പറ്റില്ല. മനുഷ്യനെ ആവട്ടെ, മൃഗമാകട്ടെ, ജന്തുക്കളാവട്ടെ, മിണ്ടാപ്രാണികളാവട്ടെ, ഏത് ചെറുതും വലുതുമായ ഒന്നിനെയും അകാരണമായി അന്യായമായി ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മതമാണല്ലോ ഇസ്ലാം. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? നമ്മളെക്കൊണ്ട് ഒരാൾക്കും ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല എന്ന് ആദ്യം മനസ്സിലാക്കും. അതുമാത്രമല്ല, കുട്ടികളോടൊക്കെ നമ്മൾ നല്ല കരുണയല്ലേ കാണിക്കേണ്ടത്? അവരെ വേദനിപ്പിച്ചും കരയിപ്പിച്ചും നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വലം യുഅക്കിർ കബീറനാ. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരല്ല, നമ്മുടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല ആര്? ചെറിയവരോട് കരുണ കാണിക്കാത്തവർ, വലിയവരെ ബഹുമാനിക്കാത്തവർ. നമ്മൾ ആലോചിക്കുക, നമ്മളെ പറ്റിയാണോ? ചെറിയവരോട് ബഹുമാനം, ചെറിയവരോട് കരുണ കാണിക്കുക, വലിയവരെ ബഹുമാനിക്കുക, ഇതൊരു നല്ല ശീലമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഇതുപോലെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ അവിടെ ആ കാലഘട്ടത്തിൽ അവരുടെ ഉമ്മമാരും അവരുടെ ജ്യേഷ്ഠന്മാരും അനിയന്മാരൊക്കെ അവരോട് കാണിച്ചിരുന്ന സൗഹൃദം എത്രയായിരുന്നു! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ എത്രമാത്രം താല്പര്യമുള്ളയാളായിരുന്നു ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഓരോ സ്വഹാബിമാരും അവരുടെ കുട്ടികളെ കൊണ്ട് അവർക്ക് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ പലരും പ്രവാചകനെ പല രൂപത്തിലും സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പലർക്കും പണം കൊടുത്ത് സഹായിക്കാമായിരുന്നു നബിനെ, അതുപോലെ വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റുമായിരുന്നു, അങ്ങനെ പല സഹായങ്ങളുമൊക്കെ നബിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മാക്ക് അങ്ങനെ സഹായിക്കാൻ പറ്റുന്ന ഒരു വിഭവമോ സമ്പത്തോ പണമോ ഒന്നും കയ്യിലില്ല. അങ്ങനെ ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പ്രവാചകരോട് പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് മുമ്പിൽ ഓരോരുത്തരും ഓരോ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്ക് അതിനൊക്കെ കഴിവുണ്ടാകുമായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു കാശോ പണമോ സൗകര്യങ്ങളൊന്നുമില്ല. എൻ്റെ അടുത്ത് ആകെയുള്ളത് എൻ്റെ ഒരു മോനാണ്, അനസ് എന്നാണ് അവൻ്റെ പേര്, നല്ല ബുദ്ധിമാനാണവൻ, അവനെ നിങ്ങൾക്ക് ഞാനിതാ ഫ്രീ ആയിട്ട് സേവകനായി എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്ന ഒരു ആളായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പിന് വേണ്ടി സർവീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരികയാണെന്ന് പറഞ്ഞ് 10 വയസ്സോളം പ്രായമുള്ള അനസ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ്റെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. പിന്നീട് അനസ് റളിയല്ലാഹു ജീവിക്കുന്നത് ആരുടെ കൂടെ? വലിയ പ്രായമുള്ള നബിൻ്റെ കൂടെ. എന്നിട്ട് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കഴിഞ്ഞിട്ട് 80 കൊല്ലം അദ്ദേഹം പിന്നെയും ജീവിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ പറയുന്നുണ്ട്, പ്രവാചകൻ്റെ കൂടെ ജീവിച്ച കാലഘട്ടത്തിൽ എന്നെ ഉപദ്രവിച്ചിട്ടില്ല, എന്നെ വേദനിപ്പിച്ചിട്ടില്ല, എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല, എന്നെ വഷളാക്കിയിട്ടില്ല, എന്നോട് വളരെ സ്നേഹത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറിയത്. ഹിജറ 93 അനസ് റളിയല്ലാഹു അൻഹു മരിച്ചതെന്നറിയാമല്ലോ നമുക്ക്. പ്രവാചകൻ്റെ കുടുംബകാര്യങ്ങളും ജീവിത രഹസ്യങ്ങളും ഒക്കെ നന്നായിട്ടറിയാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടിയായിരുന്ന അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ച, അല്ലാഹുവേ, അനസിന് നല്ല സമ്പത്തും സന്താനങ്ങളും അധികരിപ്പിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. പ്രവാചകൻ്റെ മരണം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ പിന്നീട് നല്ല സമ്പത്തും നല്ല സന്താനങ്ങളും സൗകര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഒരു ചെറിയ കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച സ്നേഹത്തിൻ്റെ അളവെത്രയാന്നൊക്കെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ജോലിയും ചെയ്തു തരുന്ന, പറഞ്ഞാൽ അനുസരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹുവിനെ നബി ഒരിക്കലും ചൂടാവുകയോ കയർക്കുകയോ അടിക്കുകയോ ശാഠ്യം പിടിച്ച് ഉപദ്രവത്തിൻ്റെ ഒരു കാര്യങ്ങളും ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയോട് കാണിച്ചു. അതേപോലെ തന്നെ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആയിഷ ബീവിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാത്ത സമയത്ത് ഒരു ഉമ്മ അങ്ങോട്ട് കയറി വന്നു. എന്നിട്ട് ആ ഉമ്മ കയറി വന്ന സമയത്ത് അവിടെ ആരുമില്ല, നബി ഇല്ലാത്തൊരു സമയമാണ്. വല്ലതും കിട്ടുമോ, സഹായം എന്തെങ്കിലും കിട്ടുമോ, വല്ല ഭക്ഷണം വല്ലതും കഴിച്ചെൻ്റെയും എൻ്റെ കുട്ടികളുടെയും വയറ് നിറക്കാൻ പറ്റുമോ എന്ന രൂപത്തിലാണ് അവിടേക്ക് വന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രവാചകരൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു, എങ്കിലും ഞാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രൂപത്തിൽ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് ചെന്ന് പ്രവാചകരുടെ ഭാര്യ അങ്ങനെ ചെന്നു. ചെന്ന് നോക്കിയപ്പോൾ ആകെ കിട്ടിയതൊരു 3 ഈത്തപ്പഴമാണ്. ഈ 3 ഈത്തപ്പഴവുമുണ്ട്, 3 ആളുമുണ്ടല്ലോ. ശരിക്കു പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോന്ന് കഴിക്കായിരുന്നു. പക്ഷെ പ്രവാചകൻ്റെ സ്വഹാബ വനിതയായിരുന്ന നല്ലൊരു ഉമ്മയായിരുന്ന അവരും ഓരോന്ന് വീതം ഓരോ കുട്ടിക്കും നൽകി. ബാക്കി ഒരെണ്ണം ഉമ്മാൻ്റെതായിരുന്നു. ഉമ്മ അത് കഴിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് കുട്ടികൾ പറഞ്ഞു, ഉമ്മ നിങ്ങൾ തന്നത് കഴിഞ്ഞു, ഒരെണ്ണം കൂടി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 1 ഈത്തപ്പഴം അങ്ങോട്ട് മുറിച്ച് കഷ്ണമാക്കിയിട്ട് ഓരോ കുട്ടിക്കും ഓരോ കഷ്ണങ്ങൾ കൊടുത്തു. ഉമ്മ ഒന്നും കഴിച്ചില്ല, ഉമ്മ കഴിച്ചില്ല. കുട്ടികളുടെ വിശപ്പും സങ്കടവും കണ്ടപ്പോൾ നബിൻ്റെ കാലഘട്ടത്തിലുള്ള ഉമ്മമാരും സ്ത്രീകളൊക്കെ നോക്കി. നിങ്ങൾ ഈ സംഭവം കണ്ട ആയിഷ ബീവി പറയാണ്, അവിടുന്ന് വല്ലാതെ വിഷമിച്ചു പോയി, കരഞ്ഞു പോയി എന്നൊക്കെ രൂപത്തിലാണ് ഹദീസുകൾ കാണുന്നത്. എന്നിട്ട് നബി പറഞ്ഞു, ആ ഉമ്മ ചെയ്ത കാര്യമുണ്ടല്ലോ, അവർക്ക് സ്വർഗം കിട്ടുന്ന കാര്യമാണ് എന്ന്. അതെന്തുകൊണ്ടാ? കുട്ടികളോടുള്ള അവരുടെ സ്നേഹവും നല്ല പെരുമാറ്റവും അവരുടെ വിഷമം കണ്ടപ്പോഴുണ്ടായിട്ടുള്ള ആ ഒരു പെരുമാറ്റ രീതികളുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിച്ചത്. ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ പേരക്കുട്ടികളായിരുന്ന ഹസനും ഹുസൈനും ഒക്കെ എങ്ങനെയായിരുന്നു? അവരുടെ കളിക്കുന്ന സ്ഥലത്തൊക്കെ പോയി നോക്കും. അപ്പോൾ ഈ ചെറിയ കുട്ടിയായിരുന്ന ഹസനൊക്കെ പ്രവാചകനെങ്ങനെ ഓടിപ്പിക്കും പിടിക്കാൻ വേണ്ടി വന്നാൽ. കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചിട്ട് നബി അങ്ങോട്ട് പോയി പിടിച്ചു കഴിഞ്ഞാൽ ദേഷ്യം പിടിക്കൂലേ? പക്ഷെ പ്രവാചകന് ദേഷ്യം വരില്ല, എടുത്ത് വാരി പുണർന്ന് ചുംബിക്കുമായിരുന്നു. എന്നെ ഇത്ര നേരം പിടിച്ച് ഓടിച്ചവനല്ലേ എന്ന് വിചാരിച്ച് ഒരു വടിയെടുത്ത് രണ്ടടി അങ്ങ് കൊടുക്കുന്നതിന് പകരം കൂടുതൽ സ്നേഹിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത്. അതേപോലെ നബിൻ്റെ സമയത്തൊക്കെ നബിക്ക് നമസ്കരിക്കാൻ വേണ്ടി ഇമാമത്തൊക്കെ നിൽക്കില്ലേ? അപ്പം ഇമാമത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ചില കുട്ടികളൊക്കെ ഉമ്മാരുടെ കൂടെ നമസ്കരിക്കാൻ വരും. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ, സ്ത്രീകൾ വരും, കുട്ടികൾ വരും, വയസ്സായ ആളുകൾ വരും, കണ്ണ് കാണാത്തവരൊക്കെ നമസ്കരിക്കാൻ വരുമല്ലോ, വരണമല്ലോ ജമാഅത്തിന്. അപ്പോൾ കുട്ടികളെങ്ങാനും വല്ലാതെ ഉറക്ക കരയാന്ന് കണ്ട നബി ഓതിയിരുന്ന സൂറത്തിൻ്റെ ആ ദൈർഘ്യം കുറച്ച് ചെറിയ ആയത്തുകൾ ഓതി വേഗത്തിൽ നമസ്കാരം അവസാനിപ്പിക്കുമായിരുന്നു. എന്താ കാരണം? കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ നബിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഹദീസിലൊക്കെ പറയുന്നത് പ്രവാചകന് കുട്ടികളെ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന്. അങ്ങനെ ഓരോ സന്ദർഭം നമ്മൾ നോക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ, സ്വഹാബിമാരാകട്ടെ, അവരൊക്കെ എത്രത്തോളം ഓരോ കുട്ടികളെയും അവർക്ക് കിട്ടുമ്പോൾ അവർ നന്നായി സ്നേഹിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ പലരെയും പല സന്ദർഭങ്ങളിലും പേരക്കുട്ടികളായിരുന്ന ഹസൻ ഹുസൈനെയൊക്കെ പറ്റി പറയുന്നത് അവർക്ക് സ്വർഗത്തിലെ റൈഹാൻ പുഷ്പങ്ങളാണ് എന്നൊക്കെ പറയുന്ന സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഏതൊക്കെ സന്ദർഭം നിങ്ങൾ നോക്കിയാലും പ്രവാചകരുടെ കാലഘട്ടത്തിൽ കുട്ടികളോടുള്ള അവരുടെ പെരുമാറ്റം ഭയങ്കരമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു ഖലീഫയായില്ലേ? ഖലീഫയായ സമയത്ത് ഓരോ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നല്ലോ. അപ്പോൾ യുദ്ധത്തിന് പോണ സമയത്ത് അവിടുത്തെ യുദ്ധ നേതാക്കന്മാരോട് അബൂബക്കർ റളിയല്ലാഹു പറയാണേ, ലാ തഖ്തുലു ഔലാദ്, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പോകുന്ന വഴിയിലുള്ള ശത്രുക്കളുടെ കുട്ടികളെ നിങ്ങൾ കൊല്ലരുത്. കാരണം കുട്ടികളൊന്നും ചെയ്യുന്നില്ലല്ലോ. സ്ത്രീകളെ നിങ്ങൾ ഉപദ്രവിക്കരുത്, വയസ്സായ ആളുകളെ ആക്രമിക്കരുത്, വീടുകൾ നശിപ്പിക്കരുത്, മരങ്ങൾ മുറിച്ചു മാറ്റരുത്. യുദ്ധം നടന്നാൽ മതി, ശത്രുക്കളെ പരാജയപ്പെടുത്തിയാൽ മതി, അങ്ങനെ ആരാധനകളിലോ മറ്റും ഒഴുകുന്നവരെ ഒന്നും ബുദ്ധിമുട്ടിക്കരുത്. ഇതൊക്കെ നോക്കൂ നിങ്ങൾ, ശത്രുക്കളുടെ, മുസ്ലിങ്ങളെ കൊല്ലാൻ വരുന്നവരുടെ പോലും കുട്ടികളെ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞത് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? നമ്മുടെ തട്ടു താഴെ നമ്മളെക്കാൾ ചെറിയ പ്രായത്തിലുള്ള, നമ്മളെപ്പോലെ എല്ലാം അറിഞ്ഞവരോ പഠിക്കുന്നവരോ സ്കൂൾ പോകുന്നവരൊന്നും അല്ലാത്ത ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഉമ്മാക്ക് നമ്മളെപ്പോലെ തന്നെയല്ലേ അവരും? അപ്പോൾ അവരോടും നമ്മുടെ ഉമ്മാക്ക് സ്നേഹമുണ്ടാകും. നമ്മളെപ്പോലെ തന്നെ അവർക്കും ഉമ്മാക്ക് പ്രത്യേകമായ ഒരു സംരക്ഷണമൊക്കെ കൊടുത്ത് അവരെ വളർത്തുന്നുണ്ടാകും. അതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് നമ്മുടെ ഉമ്മാക്ക് നമ്മളിഷ്ടമല്ല, എൻ്റെ ഉമ്മാക്ക് എന്നോട് താല്പര്യമില്ല എന്നൊന്നും തോന്നരുത്. അവർ ചെറിയ കുട്ടികളല്ലേ എന്ന തോന്നൽ മാത്രമേ നമുക്കുണ്ടാകാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? ശരിക്ക് അവരുടെ കൂടെ കളിക്കണം, അവരുടെ കൂടെ കളിക്കണം. ഒരു 7 വയസ്സുവരെയുള്ള കുട്ടികളോടൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കൂടെ കളിക്കുന്നവർ. അങ്ങനെ ചില കുട്ടികളൊക്കെ ഉണ്ട്, നല്ല കുട്ടീനെ എപ്പോഴും കളിപ്പിക്കും, അതുപോലെ തന്നെ ഉമ്മാനെ സഹായിച്ചു കൊടുക്കും, അതേപോലെ തന്നെ ആ കുട്ടീനെ, ചെറിയ കുട്ടീനെ സൈക്കിളിലെടുത്ത് ഓടിപ്പിക്കുന്നു, സൈക്കിളുമ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നു, കളിക്കാൻ പോകുമ്പോൾ ഒന്ന് കൂടെ കൊണ്ടുപോകുന്നു. അങ്ങനെയൊക്കെ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാം, ആ കുട്ടിയോട് നല്ല സ്നേഹത്തിൽ പെരുമാറുന്നവരൊക്കെ ഉണ്ടാകും. തിരിച്ചും ചില ആളുകൾ ഉണ്ടാകും, ആ കുട്ടീനെ എപ്പോഴും ഉപദ്രവിക്കുക, കരയിപ്പിക്കുക, വേദനിപ്പിക്കുക, ആരും അറിയാതെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കാം. നമ്മളങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ മുസ്ലിമീങ്ങളല്ലേ, നമ്മളെ ചെറിയ കുട്ടിയല്ലേ, നമ്മുടെ വീട്ടിലെ നമ്മുടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കുട്ടി തന്നെ അല്ലേ. നോക്കൂ, നിങ്ങൾ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥയൊക്കെ വായിച്ചിട്ടില്ലേ? ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന ജ്യേഷ്ഠന്മാരും അതുപോലെ തന്നെ ബാക്കിയുള്ള ജ്യേഷ്ഠന്മാരെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണല്ലോ ചെറിയ കുട്ടിയായ യൂസുഫിനെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കണം, നമുക്ക് യൂസുഫിനെ കൊല്ലണം എന്നൊക്കെ അവർ ചർച്ച ചെയ്തുവല്ലോ. അവസാനം ഏതോ ഒരാളുടെ മനസ്സിൽ തോന്നി കൊല്ലണ്ട, നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ടാൽ മതി, കുഴിയിലോ കിണറിലോ എവിടെയെങ്കിലും ഇട്ടാൽ മതി. അങ്ങനെയാണല്ലോ യൂസുഫ് നബി അലൈഹി സ്ലാമിനെ ഒരു കിണറിൽ കൊണ്ടുപോയി ഇട്ടത്. എന്നിട്ട് അവർ വന്ന് പറഞ്ഞല്ലോ അത് പിന്നെ കിണറിലിട്ടതൽ ആണെന്നല്ലോ പറഞ്ഞത്, ചെന്നായ കടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ വന്ന് പറഞ്ഞ് വാപ്പാനോട് കളവൊക്കെ പറഞ്ഞല്ലോ. വാപ്പ എത്ര വിഷമിച്ചിട്ടുണ്ടാകും, 30 കൊല്ലത്തോളം ഒരു കുട്ടിനെ കാണാതെ വാപ്പ എത്ര വിഷമിച്ചു ആലോചിച്ച് നോക്കി നിങ്ങൾ. അങ്ങനെ തന്നെയാണ് നമ്മുടെ കുട്ടിനെ കാണാതെ ആകുമ്പോൾ, നമ്മുടെ കുട്ടിനെ നമ്മൾ വിഷമിപ്പിക്കുമ്പോൾ ഒക്കെ നമ്മുടെ മാതാപിതാക്കൾക്കത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നു നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടിയല്ല എങ്കിലും അപ്പുറത്തെ വീട്ടിലാകാം, അല്ലെങ്കിൽ തൊട്ട് റോട്ടിലൂടെ പോകുന്നവരോ വഴിയിൽ കാണുന്നവരോ ആയ കുട്ടികളോടൊക്കെ അവരെയൊക്കെ ദേഷ്യം പിടിപ്പിക്കുക, അവരെ കല്ലെടുത്തെറിയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന വികൃതികൾ എന്നൊക്കെ പറയുന്ന സ്വഭാവങ്ങളൊന്നും നമ്മൾ കൊണ്ട് നടക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കളെ, എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മൾ ആലോചിക്കുക, ഈ പറയുന്ന സ്വഭാവങ്ങളോ ഈ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് തിരുത്തേണ്ടത് അല്ലേ? നമ്മുടെ സ്വഭാവം നമ്മൾ ശരിയാക്കേണ്ടതുണ്ട്. സ്വർഗത്തിൽ ഏറ്റവും അധികം ആളുകൾ പ്രവേശിക്കുന്നത് എന്ത് കാരണം കൊണ്ടാ? തഖ്വല്ലാഹി വഹസ്നുൽ ഖുലുഖ്, ഏറ്റവും നല്ല സ്വഭാവം നല്ല തഖ്വയുമുള്ളവർക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുക. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗത്തിൽ എൻ്റെ സ്ഥാനത്തിന് അടുത്ത് തൊട്ടടുത്ത് ഇരിക്കാനുള്ള സൗകര്യം കിട്ടും. ആർക്കാണത്? ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകൾക്കായിരിക്കും. നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെ ഇരിക്കാൻ അവസരം കിട്ടുന്നു. അതേപോലെ തന്നെ ഏറ്റവും നമ്മുടെ തുലാസിൽ പരലോകത്തിങ്ങനെ അമലുകളിങ്ങനെ തൂക്കി നോക്കുമ്പോൾ ഭാരം കൂടുന്ന അമല് നമ്മുടെ സ്വഭാവമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഏറ്റവും നല്ല കുട്ടി ആരാണെന്നറിയുമോ? ഖിയാറുക്കും അഹ്സനുക്കും അഖ്ലാഖാ, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല പഠിക്കുന്നവരല്ല, നല്ല വൃത്തിയിൽ നടക്കുന്നവരല്ല, നല്ല കാശുള്ള വീട്ടിൽ നിന്ന് വരുന്നവനല്ല. പിന്നെ എന്താണ് ഏറ്റവും നല്ലവൻ എന്നുള്ളതിൻ്റെ അടയാളം? ഖിയാറുക്കും അഹ്സനുക്കും അഖ്ലാഖാ. ഈ ഹദീസ് നമ്മൾ പഠിക്കേണ്ടതാണ്. ഖിയാറുക്കും അഹ്സനുക്കും അഖ്ലാഖാ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവൻ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാരാ? അൻഫഉലിന്നാസ്, മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവനായിരിക്കണം, ഉപദ്രവം ഉണ്ടാക്കുന്നവനല്ല. നമ്മളാർക്കും ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല, നമ്മളെയും ആരും ഉപദ്രവിക്കാനും പാടില്ല അല്ലേ? അങ്ങനെയല്ല നമ്മൾ ആവേണ്ടത്. നമ്മൾ ഖുല്ലഔദു റബ്ബിന്നാസും ഖുല്ലഔദു റബ്ബിൽ ഫലക്കൊക്കെ ഓതുമ്പോൾ എന്താ പറയുന്നത്? മിൻ ഷർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ചതിൽപ്പെട്ട എല്ലാ ഷർറുകളിൽ നിന്നും ഞാനിതാ അള്ളാഹുവോട് കാവല് ചോദിക്കുന്നു. ഖുല്ലഔദു ബിറബ്ബിന്നാസ് ഓതിയിട്ട് എന്താ പറഞ്ഞത്? മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്, എല്ലാ നിലക്കുമുള്ള മനുഷ്യരുടെയും ജിന്നുവർഗത്തിൻ്റെയും ഒക്കെ ദുസ്വഭാവങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള നമ്മൾ സ്വയം രക്ഷപ്പെടുകയും ബാക്കിയുള്ളവരെയും നല്ലതിലേക്ക് ക്ഷണിക്കുകയും നല്ലത് പറഞ്ഞു കൊടുക്കുകയും നല്ല മാതൃകയുള്ള നല്ല കുട്ടികളായി മാറാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു നമുക്കെല്ലാവർക്കും സൽഗുണങ്ങളും നല്ല ശീലങ്ങളും നൽകി നല്ല കുട്ടികളായി ജീവിക്കാൻ ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വർഗം നേടാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ. നമ്മോടൊപ്പം ചേർന്നത് സുബീർ സലഫി, നമ്മുടെ കുഞ്ഞനുജൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.
4: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം. പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
5: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
4: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
5: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
4: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
5: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
4: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
5: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
4: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
5: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
4: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം,
5: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പ്രാമാണികമായ പഠനം,
5: പ്രായോഗികമായ പഠനക്രമം,
4: പണ്ഡിതോചിതമായ പ്രതിപാദനം,
5: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
4: ലളിത സുന്ദരമായ അവതരണം.
5: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
5: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
4: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
5: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
4: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
5: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പീസ് റേഡിയോ.

0: ഈ ഒരു സമയത്ത് നമ്മളേറെ കൊതിക്കുന്ന ഒരുപാട് വായന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് വലിയ ഒരു സമ്മാനം എന്ന് തന്നെ നമുക്ക് പറയാം. നുറുങ്ങുകളെന്ന നമ്മുടെ പ്രോഗ്രാം നമുക്ക് ഏറ്റവും നല്ല സമയമില്ല എന്ന് പറയുന്നവർക്ക് പോലും തങ്ങളുടെ യാത്രയിലും മറ്റുമൊക്കെയായി കേൾക്കാനുള്ള വലിയ അവസരങ്ങളാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നുറുങ്ങുകളിലൂടെ നമുക്ക് സമ്മാനിക്കുന്നത്. അനിഷേധ്യമായ യാഥാർത്ഥ്യമെന്ന ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് സിദ്ദീഖ് സ്വലാഹി നിലമ്പൂർ നൽകുന്ന ശബ്ദാവിഷ്കാരം നുറുങ്ങുകളിലൂടെ കേൾക്കാം.
1: അനിഷേധ്യമായ യാഥാർത്ഥ്യം, രചന ഇബിനു അലി എടത്തനാട്ടുകര. മകന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കോളേജ് ഓഫീസിന്റെ മുമ്പിലെ കാത്തിരിപ്പ് നീണ്ടപ്പോൾ അടുത്തിരുന്ന മാന്യദേഹത്തോട് കുശലം പറഞ്ഞ് പരിചയപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡോക്ടറാണെന്ന് പറഞ്ഞപ്പോൾ സംസാരം ആ വഴിക്കായി. മകളെ മെഡിസിന് ചേർക്കാനാണ് അദ്ദേഹവും സർക്കാർ ജീവനക്കാരിയായ ഭാര്യയും വന്നിരിക്കുന്നത്. എത്ര മക്കളുണ്ട് എന്ന ചോദ്യത്തിന് ഈ മകൾ മാത്രമേയുള്ളൂ എന്നായിരുന്നു മറുപടി. ഒറ്റ സന്താനം മതിയെന്ന ആധുനിക സെൻസിൽ അദ്ദേഹം പെട്ടുപോയോ എന്ന എന്റെ ചോദ്യത്തിനുള്ള മറുപടി എന്നെ ഏറെ വിഷമിപ്പിച്ചു. അദ്ദേഹത്തിനൊരു ഇളയ മകൾ കൂടിയുണ്ടായിരുന്നു. 14-കാരിയായ ആ കൊച്ചുമിടുക്കു രക്താർബുദം പിടിപെട്ടു. രോഗം കണ്ടെത്താൻ വൈകിപ്പോയി. കാര്യമായി ഒന്നും ചെയ്യാനായില്ല. രോഗം തിരിച്ചറിഞ്ഞ് ഒരു മാസത്തിനകം ആ കുട്ടിയെ മരണം കീഴടക്കി. ഇക്കാര്യം വിശദീകരിക്കവേ ഡോക്ടറുടെ മുഖത്ത് വേദനയുടെ അടരുകൾ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ എന്റെ ചോദ്യത്തിന് അദ്ദേഹത്തോട് ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിച്ചു. നല്ല സാമ്പത്തിക നില, മിടുക്കിയായ ചേച്ചി സദാ കൂട്ടിന്, വിദ്യാസമ്പന്നയും ഉദ്യോഗസ്ഥയുമായ മാതാവ്, എപ്പോഴും ഡോക്ടറായ പിതാവിന്റെ വൈദ്യശാസ്ത്രത്തിന്റെ സാന്നിധ്യം, ഇതൊന്നും ആ കുഞ്ഞിന് രക്ഷയായില്ല. ഡോക്ടറായ പിതാവിന് പോലും മകളുടെ രോഗലക്ഷണങ്ങളും രോഗവും കണ്ടെത്താനായില്ല. രോഗമെന്തെന്ന് അറിഞ്ഞതിനു ശേഷം പരിചിത വലയത്തിൽപ്പെട്ട കഴിവിട്ട ഡോക്ടർമാരും അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളുമുണ്ടായിട്ടും ഏറെ സമ്പത്തുണ്ടായിട്ടും ആ കുട്ടിയുടെ ജീവനെ ഒരു മാസത്തിൽ കൂടുതൽ പിടിച്ചുവെക്കാൻ സാധ്യമായില്ല. അത്രയേയുള്ളൂ മനുഷ്യന്റെ കാര്യം. ആരുടെയൊക്കെ ഉള്ളിൽ ഏതൊക്കെ മാറോ രോഗങ്ങൾ മറഞ്ഞിരിക്കുന്നു, പ്രത്യക്ഷപ്പെടാനിരിക്കുന്നു എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. എല്ലാം അറിയുന്ന അള്ളാഹുവിനല്ലാതെ നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. വിശുദ്ധ ഖുർആൻ 31:34. മരണം എന്നത് യാഥാർത്ഥ്യമാണ്. ആർക്കുമതിനെ തട്ടിമാറ്റാനാകില്ല. അതിൽ നിന്ന് ഓടിയൊളിക്കാനുമാവില്ല. നമുക്ക് ചെയ്യാനുള്ളത് മരണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുക എന്നതാണ്. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും കൊണ്ട് നാം അതിനൊരുങ്ങുക. നബിയെ പറയുക, തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുന്നുവോ അത് തീർച്ചയായും നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. പിന്നീട് അദൃശ്യവും ദൃശ്യവും അറിയുന്നവന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അവൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ 62:8.
2: മാഷാല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇപ്പോൾ നുറുങ്ങുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ശ്രോതാക്കളോടായിട്ട് പ്രത്യേകം ഒരു കാര്യം ഈ ഒരു വിഷയത്തിൽ ഓർമ്മപ്പെടുത്താറുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ എഴുതാൻ കഴിയും. എഴുതാൻ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ചിന്തകളും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലെ നമ്മളെ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ, അത് ചിലപ്പോൾ യാത്രകളാവാം, അതോടൊപ്പം തന്നെ എന്തെങ്കിലും അനുഭവങ്ങളാവാം. ഇങ്ങനെ റേഡിയോ ശ്രോതാക്കളുമായി നമുക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ, അങ്ങനെ പങ്കുവെക്കണമെന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങളെ നിങ്ങൾ ഇതേപോലെ രചനകളായി എഴുതി റേഡിയോക്ക് അയച്ചു തരികയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങളുടെ പേര് ഇതേപോലെ നമുക്ക് വായിക്കും. ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത് അനിഷേധ്യമായ യാഥാർത്ഥ്യമെന്ന ബഹുമാനായ ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനയാണ് നമ്മൾ കേട്ടത്. സിദ്ദീഖ് സ്വലാഹിയാണത് അതിൻ്റെ ശബ്ദാവിഷ്കാരം നിർവഹിച്ചത്. ഇതേപോലെ നമുക്കും ഒരുപാട് കഴിവുകളുണ്ടാവും എഴുതാനും അതുപോലെ തന്നെ മറ്റുള്ളവരോട് പങ്കുവെക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് നുറുങ്ങുകളായി ഇവിടെ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് നിങ്ങളുടെ പേരിൽ റേഡിയോ സംപ്രേഷണം ചെയ്യും എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുള്ള ശ്രമം ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്.
0: അടുത്തതായി ഈ റേഡിയോ വൈബ്സിൽ വളരെ ഗൗരവതരം അല്ലെങ്കിൽ വളരെ പഠനാർഹമായിട്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നത്
2: അബ്ദുറൌഫ് അൽഹൈക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിക്കൊണ്ട് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രതിഫലമാർഹമായ വിജ്ഞാനമാണ് നമ്മളീ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുവാനും ഈ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നമ്മൾ പഠിക്കുന്ന നാമം അസ്സമീ എന്ന നാമമാണ്. അസ്സമീ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥമാണ്. സസൂക്ഷ്മം, എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അസ്സമീ എന്ന നാമം നമുക്ക് പഠിക്കാനുള്ളത്. സമീ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്നാണ്. എന്നാൽ നമ്മൾ കേൾക്കുന്നു. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു അല്ലേ? അതുപോലെ തന്നെ അള്ളാഹുവും കേൾക്കുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടികളുടെ കേൾവിയും സൃഷ്ടാവിൻ്റെ കേൾവിയും രണ്ടും സമമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ കേൾവികൾക്ക് പരിധിയുണ്ട്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന് ഒരാൾ ഒച്ചയിട്ടാൽ ഒരുപക്ഷെ ആ ഒച്ച നമ്മുടെ ചെവികളിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ ശബ്ദം കേൾക്കണം എന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ആളുകൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, ഗോപ്യമായി പറയുന്നത്, രഹസ്യമായി പറയുന്നത് അടുത്തിരിക്കുന്ന ആളുകൾ പോലും കേൾക്കുകയില്ല, അയൽ രാജ്യം ഏതായാലും കേൾക്കുകയില്ല. എന്നാൽ ഗോപ്യമായി പറയുന്ന, ഒരാളോട് രഹസ്യമായി കൊണ്ടു പറയുന്നതും പരസ്യമായി കൊണ്ടു പറയുന്നതും നമ്മുടെ ഫോണുകളിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നത് നമ്മുടെ ഫോണിലുള്ളതും അതുപോലെ തന്നെ ആർക്കാണോ അയക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇതെല്ലാം കേൾക്കുന്നതും ഇതെല്ലാം സസൂക്ഷ്മം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റബ്ബാണ്. അതാണ് അസ്സമീ എന്ന നാമത്തിൻ്റെ അർത്ഥം. അള്ളാഹു എല്ലാം കേൾക്കുന്നു. ഏത് ഭാഷയിൽ വിളിച്ചാലും ഏത് ഭാഷയിൽ സംസാരിച്ചാലും രഹസ്യമായി കൊണ്ട് ആരും അറിയുന്നില്ല, തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയാതെ നമ്മൾ മന്ത്രിച്ചാൽ പോലും, നമ്മൾ സംസാരിച്ചാൽ പോലും അതറിയുന്നവൻ നമ്മുടെ റബ്ബാണ്, നമ്മുടെ സമീ ആയ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഖുറൈശി ഗോത്രത്തിലെ രണ്ടുപേരും അതുപോലെ തന്നെ ബനു സഖീഫ് ഗോത്രത്തിലെ മറ്റൊരു വ്യക്തിയും കൂടി മൂന്നുപേരും ചേർന്ന് സംഭാഷണം നടത്തേണ്ട ചില സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേണ്ട ആ സമയത്ത് അവർ സംസാരിക്കുന്നത് അത്തറൗന അന്നല്ലാഹ യസ്മഉ മാ നഖൂൽ. ഒരാൾ ചോദിക്കുകയാണ്, നമ്മൾ ഈ സംസാരിക്കുന്ന അള്ളാഹു കേൾക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അതിലൊരാൾ പറഞ്ഞു, യസ്മഉ ഇൻ ജഹർന വലാ യസ്മഉ ഇൻ അഖ്ഫൈന. നമ്മൾ പരസ്യമായി വെളിവാക്കി ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുന്നു, എന്നാൽ നമ്മൾ ഗോപ്യമായി കൊണ്ട് രഹസ്യമായി കൊണ്ട് പറയുന്നത് അള്ളാഹു കേൾക്കുന്നില്ല എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു. അപ്പോൾ മറ്റേ വ്യക്തി പറയാണ്, ഇൻ കാന യസ്മഉ ഇദാ ജഹർന ഫഇന്നഹു യസ്മഉ ഇദാ അഖ്ഫൈന. നമ്മൾ പരസ്യമായി കൊണ്ട് ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുമെങ്കിൽ രഹസ്യമായി പറയുന്നതും അള്ളാഹു കേൾക്കും എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു രഹസ്യമായി പറയുന്നതും അതുപോലെ തന്നെ പരസ്യമായി പറയുന്നതും കേൾക്കുന്നവനാണ് അള്ളാഹു. നമ്മൾ എത്ര രഹസ്യമായി കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാലും ശരി, അള്ളാഹു കേൾക്കും. അതിന് ചരിത്രത്തിൽ നമുക്ക് വലിയൊരു അധ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. പ്രവാചക സന്നിധിയിൽ ഹൗല ബിന്ത് ശഅലബ് എന്ന് പറയുന്നൊരു വ്യക്തി, ഒരു സ്ത്രീ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ്. ആ സ്ത്രീയുടെ പരാതി എന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ തൊലാക്ക് എന്നത് പുരുഷന്മാർ പറയും, ഞാൻ നിന്നെ എൻ്റെ ഉമ്മയെ പോലെ കാണുന്നു എന്ന് പറയും, അതോടുകൂടി തൊലാക്കായി. അങ്ങനെ ഹൗല എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് അവരുടെ വാർദ്ധക്യത്തിൽ അങ്ങനെ പറഞ്ഞുപോയി, അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഹൗല നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട്, റസൂൽ ഇങ്ങനെയാണ് സംഭവം, ഇത് ഒരു തീർപ്പാക്കണം. കാരണം ചെറിയ മക്കളുണ്ട്, പറക്കമറ്റാത്ത മക്കളുണ്ട്, ധാരാളം മക്കളുണ്ട്. ഇനി ഞാൻ അവരെ ഇട്ടേച്ചു പോയാൽ അവരെ നോക്കാൻ ആരുമില്ല. ഇനി അവരെൻ്റെ കൂടെ വിട്ടു കഴിഞ്ഞാൽ എനിക്ക് അവർക്ക് സമ്പാദിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രയാസം ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇതെന്തായാലും സംഭവിച്ചു പോയി, ഇനി അള്ളാഹു എന്തെങ്കിലും ആയത്തിറക്കിയാലേ കാര്യമുണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്, ആ ചെറിയ റൂമിലാണ് സംസാരിക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറയുന്ന ഹൗല റളിയല്ലാഹു അൻഹ സംസാരിക്കുന്ന ആ വാക്കുകൾ ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടിട്ടില്ല. അത്ര സൂക്ഷ്മമായിക്കൊണ്ട് രഹസ്യമായിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ആ സംസാരം പോലും അള്ളാഹു കേട്ടു എന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുജാദലയിൽ അതിൻ്റെ തുടക്ക വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു. ഖദ് സമിഅ അള്ളാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹ, ഭർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് വാദിക്കുന്ന ആ സ്ത്രീയുടെ വിഷയത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖദ് സമിഅ അള്ളാഹു, അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഒരു റൂമിൽ മൂന്നാമത്തെ ഒരാൾ കേൾക്കാൻ കഴിയാത്ത രൂപത്തിൽ ഹൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സംസാരിച്ചത് പോലും അള്ളാഹു കേട്ടു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അസ്സമീഉ എന്ന നാമത്തെ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ആരും അറിയുന്നില്ല, അപ്പുറത്തിരിക്കുന്നവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ പോലും അള്ളാഹു അറിയുന്നു എന്ന ഒരു ബോധം നമുക്കെപ്പോഴും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലത് സംസാരിക്കണം. ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, അതുപോലെയുള്ള മോശമായ വർത്തമാനങ്ങൾ സംസാരിക്കാൻ പാടില്ല. ആരെക്കുറിച്ചും ഒരാളുടെയും അപവാദങ്ങൾ നമ്മൾ പറഞ്ഞു പരത്താൻ പാടില്ല. ഇനി ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ പരമാവധി മറച്ചു വെക്കാനാണ് ശ്രമിക്കേണ്ടത്. മറ്റൊരാളെക്കുറിച്ചുള്ള മോശം നമ്മൾ നാട്ടുകാരിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് നമ്മൾ പറഞ്ഞു പരത്താൻ പാടില്ല. അത്തരം വർത്തമാനങ്ങൾ അള്ളാഹു കേൾക്കുന്നു എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടാകണം. നന്മകൾ സംസാരിക്കാനാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാം കേൾക്കുന്നവൻ നമ്മുടെ റബ്ബാണ്. നമ്മുടെ പ്രാർത്ഥന പോലും കേൾക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് ഭാഷയിലും ഏത് ദേശത്തിൽ നിന്ന് വിളിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ ആ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ഒരു ചരിത്ര സംഭവം കൂടി പറഞ്ഞു തന്നതിന് ശേഷം ഇന്ന് നമുക്ക് ഈയൊരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബദർ യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലും, മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനെ വധിക്കണമെന്ന ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സുഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന വ്യക്തിയും ഉമൈർ ഇബ്നു വഹബ് എന്ന് പറയുന്ന വ്യക്തിയും കൂടി മക്കയിൽ കഅബയുടെ പരിസരത്ത് ഹിജറിൽ ഇരുട്ടിൻ്റെ ഒളിവിൽ അവിടെ രഹസ്യ സംഭാഷണം നടത്തുന്നു. മറ്റൊരു മൂന്നാമതൊരു വ്യക്തി അറിഞ്ഞിട്ടില്ല. എന്താ സംസാരിച്ചത്? പ്രവാചകനെ കൊല്ലണം. പക്ഷേ പ്രവാചകനെ കൊല്ലാൻ ഉമൈർ ഇബ്നു വഹബിന് തടസ്സമുണ്ടായത് അവർക്ക് കുറെ കടമുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് മക്കളുണ്ട്, അവരെ പോറ്റാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇല്ലായിരുന്നെങ്കിൽ പ്രവാചകനെ വധിക്കുമായിരുന്നു. കാരണം അത്ര ശത്രുതയുണ്ടായിരുന്നു ഉമൈറിനും അതുപോലെ തന്നെ സുഫ്വാനും ഉണ്ടായിരുന്നു എന്നത് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ രണ്ടുപേരും പ്ലാൻ ഇടുന്നു. ഉമൈറിൻ്റെ കടങ്ങൾ സുഫ്വാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. മക്കളെയും പരിപാലിക്കാമെന്ന് സുഫ്വാൻ ഏറ്റെടുത്തു, കാരണം സമ്പത്തുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി കടാരയും തിരികെ മദീനയിലേക്കെത്തി. മദീന പള്ളിയിൽ സ്വഹാബികൾ ഇങ്ങനെ തടിച്ചുകൂടിയിരുന്നു. ആ സമയത്ത് സ്വഹാബികൾ കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, റസൂലെ, അതാ ഉമൈർ വന്നിരിക്കുന്നു. ഉമൈർ വഞ്ചകനാണ്, കരുതിയിരിക്കണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഉമൈർ വന്നോട്ടെ, അവൻ്റെ ആവശ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമൈർ വന്നു, നബിയുടെ അടുത്ത് വന്നു, എന്നിട്ട് സംസാരിച്ചു. നബി ചോദിക്കുകയാണ്, എന്തിനാണ് താങ്കൾ വന്നത്? അപ്പോൾ ഉമൈർ പറഞ്ഞു, ഞാൻ ബദറിൽ ബന്ദികളായി നിങ്ങൾ പിടിച്ചു വെച്ച ആളുകളുടെ വിഷയത്തിൽ സംസാരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ കളവ് പറഞ്ഞു ആദ്യം. പിന്നെ എന്തിനാണ് ഈ കടാര തിരികെ വച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ, അത് വാളുകൾ കൊണ്ടും അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് എന്ത് നേടാനാണ്? നമ്മൾ ബദറിൽ പരാജയപ്പെട്ടല്ലോ, അതുകൊണ്ട് ആയുധങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞ് അവിടെ വീണ്ടും കളവ് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ ഇന്നലകളുടെ രാത്രിയിൽ മക്കയിൽ കഅബയുടെ ഹിജറിൻ്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും, സുഫ്വാനും ഉമൈറും രണ്ടുപേരും ചേർന്ന് എന്നെ വധിക്കാനുള്ള പ്ലാനിങ്ങുകൾ ഇട്ടു എന്നത് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ, മക്കയിലുള്ള മൂന്നാമതൊരു വ്യക്തി പോലും അറിയാത്ത സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അറിഞ്ഞു എന്നത് അമ്പരപ്പെടുത്തി ഉമൈർ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു അറിയിച്ചു തന്നു. അസ്സമീ ആയ അള്ളാഹു, രഹസ്യമായി സംസാരിക്കുന്നതു പോലും അറിയുന്ന അസ്സമീ ആയ അള്ളാഹു എനിക്കറിയിച്ചു തന്നതാണ് എന്ന് പറയുമ്പോൾ ഉമൈർ അവിടെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. നബിയെ കൊല്ലാൻ വന്ന ഉമൈർ ഇസ്ലാം സ്വീകരിച്ചാണ് പിന്നെ അവിടെ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് നമ്മൾ രഹസ്യമായി സംസാരിക്കുന്നതു പോലും അള്ളാഹു അറിയുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം. ആ അള്ളാഹുവിനെ യഥാവിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്, നമ്മുടെ സാദാ സംസാരങ്ങളും കേൾക്കുന്നവനാണ്. അത് ഏതു ഭാഷയിലും ഏത് ദേശത്തു നിന്ന് വിളിച്ചാലും സംസാരിച്ചാലും കേൾക്കുന്നവനാണ്. നമ്മുടെ മുമ്പിൽ ഒരു മൂന്ന് പേര് ചേർന്ന് നിന്നിട്ട് മൂന്ന് വിഷയങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാം ശ്രദ്ധിക്കാനും ആരൊക്കെ സംസാരിച്ചാലും ആരൊക്കെ പ്രാർത്ഥിച്ചാലും ആരൊക്കെ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചാലും എല്ലാം ഓരോന്നും കൃത്യമായി കൊണ്ട് അറിയുന്നവൻ അസ്സമീ ആയ അള്ളാഹു ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വതാലയോട് മാത്രം പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് മാത്രമാണ് നമ്മുടെ തേട്ടങ്ങൾ ഉണ്ടാകേണ്ടത്. അവനാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും എന്നത് തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതാല അത്തരത്തിൽ റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആ റബ്ബിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി റബ്ബിലേക്ക് അഭയം തേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന അബ്ദുറൂഫ് അലി കമേ ആണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നത്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികളെ മാത്രം ഉദ്ദേശിച്ച് അല്ല, വലിയവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള പ്രോഗ്രാമുകൾ, അതിൽ കുട്ടികളെ ഉൾപ്പെടുത്തി നമ്മൾ നൽകുന്ന പ്രോഗ്രാമിലൊന്നാണല്ലോ കഥ പറയാൻ പ്രോഗ്രാം. അതിൽ കുട്ടികൾക്ക് അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന കഥകളിലെ അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ, കുട്ടികൾ മനസ്സിലാക്കിയ ഭാഗങ്ങൾ അത് അവരോട് എഴുതി വെക്കാനൊക്കെ പറയണം. അവർ അവരുടെ സ്കൂളുകളിൽ പോയിട്ട് അവതരിപ്പിക്കട്ടെ, അല്ലെങ്കിൽ കിട്ടാവുന്ന സ്റ്റേജുകളിൽ വേദികളിൽ അത് അവതരിപ്പിക്കട്ടെ. അതിനുള്ളൊരു സംവിധാനമൊക്കെ രക്ഷിതാക്കൾ ബോധപൂർവം കുട്ടികൾക്കൊരു ടാസ്ക്കായിട്ട് തന്നെ കൊടുക്കണം. കഥ പറയാൻ പ്രോഗ്രാമിൽ ഒരുപാട് കഥകൾ കുട്ടികൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതൊന്നും ചിലപ്പോൾ രേഖപ്പെടുത്തപ്പെടാത്തതിൻ്റെ പേരിലോ മറ്റോ കുട്ടികൾ മറക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. സുന്ദരിയായ വിരുന്നുകാരി എന്നാണ് ഇന്നത്തെ കഥയുടെ ടൈറ്റിൽ. അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന കഥ സീരീസിൻ്റെ 25-ാമത്തെ ഭാഗമാണ് ബഹുമാനായ വി ടി അബ്ദുസലാം മാസ്റ്റർ കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്.
4: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 25. സുന്ദരിയായ വിരുന്നുകാരി. മോളേ, മൂന്ന് കഷ്ണം വാഴന്റെ ഇല കീറിക്കൊണ്ടുവാ. അരിമാവ് കുഴക്കുന്നതിനിടയിൽ ഷാഹിദ പറഞ്ഞു. സെൽവ സന്തോഷത്തോടെ കുപ്പയിലേക്കിറങ്ങി. വാഴയുടെ ഇല ഇലയട ഉണ്ടാക്കാനാണെന്ന് അവൾ ഊഹിച്ചു. ഒരു വലിയ വാഴയും മൂന്ന് തൈവാഴയുമുള്ള ഒരു കുണ്ടയിലേക്ക് അവൾ ഇല പറിക്കാൻ നീങ്ങി. വാഴക്കൈയിൽ കൈവച്ചപ്പോഴേക്കും മുകളിൽ നിന്ന് ഒരു ശബ്ദം. സെൽവ മേലോട്ടു നോക്കി. വാഴക്കുലയിൽ നിന്ന് ഒരു തത്ത പാറിയതാണ്. അവൾക്കത്ഭുതമായി. വാഴക്കുലയിലെ നാല് കായ പഴുത്തിരിക്കുന്നു. കുല വന്നത് ഇന്നുവരെ അവൾ അറിഞ്ഞിരുന്നില്ല. ഇക്കാക്കയും ഉമ്മയും അറിഞ്ഞുകാണും, പക്ഷേ അവരും കുല പഴുക്കാൻ തുടങ്ങിയത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഉമ്മ അറിഞ്ഞിരുന്നുവെങ്കിൽ കുലം മൂത്ത ഉടനെ വെട്ടുമായിരുന്നു. എവിടെയടിയല്ല? ഉമ്മയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ഇല കീറുന്ന കാര്യം ഓർമ്മ വന്നത്. നാല് ഇലക്കഷ്ണം പാറിയെടുത്ത് ഉമ്മയ്ക്ക് കൊടുത്ത് ഉടനെ വാഴക്കുണ്ടയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചുവന്നു. അവൾക്ക് തത്ത പാറിപ്പോയതിൽ സങ്കടം തോന്നി. എന്തൊരഴകുള്ള തത്ത! താൻ വാഴക്കൈയിൽ കൈവച്ചപ്പോൾ പേടിച്ചു പറന്നുപോയതാണ് ആ സുന്ദരികിളി. കായ പഴുക്കാൻ തുടങ്ങിയത് ഉമ്മ അറിയണ്ട. അറിഞ്ഞാൽ ഉടനെ വെട്ടി അകത്തു കൊണ്ടുപോകും, പിന്നെ തത്ത വരില്ല. താൻ വാഴച്ചുവട്ടിൽ നിൽക്കുന്നത് കണ്ടാൽ തത്ത വരില്ലെന്ന് മനസ്സിലാക്കി അവൾ അകത്തേക്കു പോയി. വാഴയുടെ ഭാഗത്തേക്കുള്ള ജനൽ തുറന്ന് വാഴക്കുലയിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. അജ്മൽ കളി കഴിഞ്ഞു വന്ന് കാൽ കഴുകുന്ന ഒച്ച അവൾ കേട്ടെങ്കിലും അവിടെ തന്നെ ഇരുന്നു. സാധാരണയായി അവൻ വന്നാൽ അവൾ സ്വീകരിക്കാൻ ഓടിയെത്തും. അജ്മലിനെ കണ്ട് ഷാഹിദ പറഞ്ഞു, ആ ഈ വന്നില്ലേ, മഗ്‌രിബ് ബാഗ് കൊടുക്കാൻ ഇനിയും നേരണ്ടല്ലോ. ഇങ്ങനെ വേണം കുട്ടികൾ നിസ്കാരത്തിനു വേണ്ടി നേരത്തെ കളി നിർത്തണം. സമയമുള്ളതുകൊണ്ട് ചായ കുടിച്ചു പൊയ്ക്കോ പള്ളിയിലെ. അവൻ ചായ കുടിക്കാനിരുന്നു. എവിടെ മാ സെൽവ? അവൻ ചോദിച്ചു. ഓളൊരൊച്ചയും കേൾക്കണില്ലല്ലോ, ഞാനൊന്ന് പോയോക്കട്ടെ, ഷാഹിദ പറഞ്ഞു. മകന് ചായയും കടിയും കൊടുത്ത് ഷാഹിദ വരാന്തയിലേക്ക് പോയി. സെൽവയെ കാണാതിരുന്നപ്പോൾ മുറ്റത്തിറങ്ങി വീടിന് ചുറ്റും നടന്നു. മോനെ, കുട്ടിനെ കാണാനില്ലല്ലോ. ഉമ്മ ബേജാറിലാണെന്ന് മനസ്സിലാക്കി അജ്മൽ മുറ്റത്തിറങ്ങി. അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഉമ്മ, പേടിക്കണ്ട. ഞാനിതാ അമ്മ. അകത്തുനിന്ന് സെൽവയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ഷാഹിദയുടെ നെഞ്ചിടിപ്പ് സാധാരണ പോലെ ആയത്. അവളല്പം ദേഷ്യത്തിൽ ചോദിച്ചു, എന്തിനാടി മനുഷ്യനെ പേടിപ്പിക്കാൻ ഒന്നും മിണ്ടാതെ ജനൽക്കലിരിക്കണത്? അവൾ ചിന്തിച്ചു, കാരണം പറഞ്ഞാൽ ഉമ്മ വാഴക്കുല വെട്ടിക്കളയും, പിന്നെ തത്ത വരില്ല, കുറേ പഴം തത്ത തിന്നോട്ടെ. അതിനിടയിൽ അജ്മൽ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു, ഉമ്മാ, ഞമ്മളെ വാഴക്കുല പഴുത്തു, ഒരു കായ കിളി തിന്നിട്ടുണ്ട്. ഷാഹിദ വെട്ടുകത്തിയുമായി വാഴയുടെ അടുത്തേക്ക് പോയപ്പോൾ സെൽവ ഓടിച്ചെന്ന് ഉമ്മയെ തടഞ്ഞു. ആ കൊല വെട്ടണ്ടമ്മ, അത് തത്തമ്മ തിന്നോട്ടെ. എന്താടി ഈ പറയുന്നത്? അപ്പൊ ഞമ്മക്ക് തിന്നണ്ടേ? സെൽവയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞത് ഷാഹിദ കണ്ടു. ഷാളെടുത്ത് കണ്ണീർ തുടച്ചുകൊടുത്തു. ഉമ്മ, ജാബർമാശൊരിക്കൽ പറഞ്ഞത് കേൾക്കണോ? മനുഷ്യരുണ്ടാക്കുന്ന നെല്ലും പഴങ്ങളും അവർക്കും കിളികൾക്കും കൂടിയുള്ളതാണ്. കിളികൾ നെല്ല് വിതയ്ക്കുന്നില്ല, മാവ് വളർത്തുന്നില്ല, അതിനുള്ള കഴിവ് പടച്ചോനോൽക്ക് കൊടുത്തിട്ടില്ല. നമ്മുടെ മാവിൽ നിന്ന് കിളി പഴം തിന്നാൽ അത് ദാനായിട്ട് പടച്ചോൻ കണക്കാക്കും. അതാ മാഷ് പറഞ്ഞത്. മകൾ യാചനാസ്വരത്തിൽ തന്റെ കണ്ണിലേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ ഷാഹിദ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. അത് കണ്ട് അജ്മൽ ഒരു പരിഹാരം നിർദ്ദേശിച്ചു. ഉമ്മാ, ഇപ്പോ നാലഞ്ച് കായ മാത്രമേ പഴുത്തിട്ടുള്ളൂ, അത് തത്ത തിന്നോട്ടെ, ഞമുക്ക് നാളെ കൊല വെട്ടാം. വേണ്ട, മറ്റന്നാൾ വെട്ടാം, എന്റെ ഓഹരി കൂടി തത്തമ്മ തിന്നോട്ടെ, സെൽവ പറഞ്ഞു. മകളുടെ വർത്തമാനം കേട്ട് ഷാഹിദയ്ക്ക് ചിരി വന്നു. അവൾ മകളുടെ ഇളം കവിളിൽ തടവിക്കൊണ്ട് പറഞ്ഞു, ശരി, എന്നാ മറ്റന്നാൾ വെട്ടാം.
0: മാഷാല്ലാ, കഥ പറയാൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അബ്ദുസ്സലാം വീട്ടിയാണ് ഇന്നത്തെ അവതാരകൻ. സുന്ദരിയായ വിരുന്നുകാരി എന്ന ടൈറ്റിലിൽ അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന ഭാഗം 25 ഇന്നത്തെ കഥയിൽ നാം കേട്ടുകഴിഞ്ഞത്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സ് അതിൻ്റെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുമ്പോൾ
0: നമുക്ക് ജപ്പാനിലേക്കൊന്ന് പോയാലോ?
2: ജപ്പാനിലേക്കൊന്ന് പോകാം
0: അല്ലേ? നിങ്ങൾ വേറെ ഏതാ രാജ്യത്ത് പോയിട്ടില്ലേ? സൗദിയിൽ പോയിട്ടുണ്ടോ?
2: സൗദി, നേപ്പാളും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്.
0: പോയിട്ടുണ്ടല്ലേ. ജപ്പാനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം?
2: ജപ്പാൻ അതിൻ്റെ അഭിപ്രായം പറയാൻ അവിടെ പോയവരും അത് അനുഭവിച്ചവരും തന്നെ പറയട്ടെ.
0: അങ്ങനെയാണ്, നമ്മൾ ദൃശ്യത്തിലേക്ക് പോകാം.
2: ദൃശ്യത്തിലേക്ക് പോകാം. ഇന്നത്തെ ദൃശ്യം ജപ്പാൻ ദിനങ്ങൾ, അതിൻ്റെ രണ്ട് ഭാഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. കോട്ടോ ടൊയോമ ആ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമായി ഈ ഒരു യാത്രാ വിവരണം, രഞ്ജിത് ദാസിൻ്റെ യാത്രാ വിവരണമാണ് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണം നമുക്ക് ശബ്ദാവിഷ്കാരമായി നൽകുന്നത് മൻസൂർ മണ്ണാർക്കാടാണ്.
5: ജപ്പാൻ ദിനങ്ങൾ ഭാഗം 3, ക്യോട്ടോ ടൊയാമ. ക്യോട്ടോയിലെ നിജോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സർവീസുകൾ അരമണിക്കൂർ ഇടവിട്ട് ആ ഭാഗത്തേക്കുണ്ട്. ജപ്പാൻ റെയിൽവേയുടേതാണ് ഈ സർവീസ്. JR പാസ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ആയി യാത്ര ചെയ്യാൻ പറ്റും. ബസ് സ്റ്റേഷൻ കണ്ടുപിടിക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടും ആശയവിനിമയത്തിന്റെ ചെറിയ പ്രശ്നങ്ങളും കാരണം JR ബസ്സുകളുടെ സമയം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. ജപ്പാൻകാർ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നതിൽ കുറച്ച് പിന്നിലാണ്. എങ്കിലും അവരെക്കൊണ്ടാകുന്ന വിധത്തിൽ അവർ സഹായിക്കുവാൻ ശ്രമിക്കും. ജപ്പാനിൽ ടാക്സികൾ നല്ലൊരു തുക ചാർജായി ഈടാക്കും, അതിനാൽ നടത്തം തന്നെയാണ് ശരണം. ഞങ്ങൾ ആ 1 കിലോമീറ്റർ ദൂരം സാധനങ്ങളും എടുത്തുകൊണ്ട് നടന്നു. ബസിന്റെ സ്റ്റോപ്പുകളും സമയവും മറ്റും ഞങ്ങൾ ആ യാത്രയിൽ കണ്ടുവച്ചു. ഓരോ ബസ്സുകളുടെയും സമയം, ആ ബസ് ഇനി നമ്മൾ നിൽക്കുന്ന സ്റ്റോപ്പിൽ എത്തുവാനെടുക്കുന്ന സമയം, ഏതൊക്കെ സ്റ്റോപ്പുകളാണ് ആ ബസ്സിൽ ഉള്ളത് തുടങ്ങിയ വിവരങ്ങളെല്ലാം ബസ് സ്റ്റോപ്പിലെ ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള വിവരങ്ങൾ കൃത്യമായി നൽകുന്നത് യാത്രക്കാർക്ക് വളരെയധികം സഹായകരമാണ്. മറ്റൊരു രാജ്യത്തും ഇങ്ങനെയൊരു സൗകര്യമുള്ളതായി കണ്ടിട്ടില്ല. വലിയ ബസ് സ്റ്റേഷനുകളിൽ ഈ സൗകര്യമുണ്ടെങ്കിൽ തന്നെ ഇതുപോലെയുള്ള ചെറിയ ബസ് സ്റ്റോപ്പുകളിൽ ഇങ്ങനെയുള്ള സംവിധാനമുള്ളത് ഒരുപക്ഷേ ജപ്പാനിൽ മാത്രമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റായ വനിത ഞങ്ങളെ ചെക്ക് ഇൻ പൂർത്തിയാക്കി മുറി കാണിച്ചു തന്നു. രണ്ടാം നിലയിലാണ് ഞങ്ങൾക്കുള്ള മുറി. വലിയ മുറിയാണ്. 3 ബെഡുകൾ, വാഷിംഗ് മെഷീൻ, ചെറിയൊരു അടുക്കള, അങ്ങനെ എല്ലാ സൗകര്യമുള്ള നല്ലൊരു മുറി. ക്യോട്ടോയിൽ കാണുവാനുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റും പ്ലാനുമെല്ലാം ഒന്നുകൂടി ഉറപ്പുവരുത്തിയ ശേഷം ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. ഞങ്ങളുടെ എല്ലാ യാത്രകളിലും ഇങ്ങനെയാണ്. ഒരു പെർഫെക്റ്റ് ഷെഡ്യൂൾ ഉണ്ടെങ്കിലും തലേദിവസം ഒന്നുകൂടി ഉറപ്പിക്കും. പിന്നെ പിറ്റേന്നത്തേക്കുള്ള വസ്ത്രങ്ങളും മറ്റും തയ്യാറാക്കി വയ്ക്കും. രാവിലത്തെ തിരക്ക് കുറക്കുന്നതിനു വേണ്ടിയാണിത്. JR ബസ്സിൽ കയറി ഞങ്ങൾ അവിടേക്ക് യാത്ര തിരിച്ചു. ക്യോട്ടോവിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്ഥലം വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ബുദ്ധക്ഷേത്രമാണ് കിൻകാകുജി ഗോൾഡൻ ടെമ്പിൾ. തൊട്ടടുത്തു തന്നെ ഒരു ചെറിയ വനവുമുണ്ട്. വളരെ നേരത്തെ തന്നെ ഞങ്ങൾ അവിടെ എത്തിയെങ്കിലും അപ്പോഴേക്കും തിരക്ക് തുടങ്ങിയിരുന്നു. ടിക്കറ്റ് എടുക്കാൻ തന്നെ അരമണിക്കൂർ വേണ്ടി വന്നു. ആ സുവർണക്ഷേത്രവും പരിസരവും കണ്ട് തിരികെ ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ലോകത്തെല്ലായിടത്തും മെക്ഡൊണാൾഡ്സിൽ ഏറ്റവും വില കുറച്ച് ലഭിക്കുന്ന സാധനമാണ് ഐസ്ക്രീം. അത് ഞങ്ങൾ അകത്താക്കി. അവിടെ കോൺ ഐസ്ക്രീമുകൾക്ക് 65 ഇന്ത്യൻ രൂപ വില വരും. ഇതേ കോൺ ഐസ്ക്രീം ഇന്ത്യയിൽ 15 രൂപയും മലേഷ്യയിൽ 28 രൂപയുമാണ്. അവിടെ നിന്നും അരഷിയാമ ബാംബു ഫോറസ്റ്റിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. വാഹനങ്ങൾ അതിനുള്ളിൽ അനുവദിക്കുകയില്ല. പകരം ആളുകൾ വലിക്കുന്ന റിക്ഷകളാണ് ഇതിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ടൂറിസ്റ്റുകൾക്ക് അനുവദിച്ചിരിക്കുന്നത്. മനുഷ്യർ ചവിട്ടുന്ന റിക്ഷകൾ കണ്ടിട്ടുണ്ടെങ്കിലും വലിച്ചുകൊണ്ടുപോകുന്ന റിക്ഷകൾ ആദ്യമായി കാണുകയായിരുന്നു. നിശ്ചിത തുക അടച്ചാൽ ആ ബാംബു ഫോറസ്റ്റ് മുഴുവനും അവർ കൊണ്ടുപോയി കാണിച്ചു തരും. ഞങ്ങൾ അവിടെയെല്ലാം നടന്ന് അതിന്റെയെല്ലാം ഫോട്ടോ എടുത്തു. അതിനുശേഷം ട്രെയിനിൽ കയറി ക്യോട്ടോ നഗരത്തിലേക്ക് തിരിച്ചു. നദികളും നെൽപ്പാടങ്ങളുമെല്ലാം ട്രെയിനിൽ ഇരുന്നു കൊണ്ടു കണ്ടു. ജപ്പാനിൽ പബ്ലിക് ടോയ്ലറ്റുകൾ എവിടെയും കാണാൻ കഴിയും. വളരെ വൃത്തിയുള്ളതും കാണാൻ ഭംഗിയുള്ളതുമായ ടോയ്ലറ്റുകൾ, കൂടാതെ മനോഹരമായ ഇരിപ്പിടങ്ങളും ധാരാളം ഒരുക്കിയിരിക്കുന്നത് കാണാം. അതിലെല്ലാം ഉപരിയായി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജപ്പാനിലെ പബ്ലിക് ടോയ്ലറ്റുകൾ സൗജന്യമായി ഉപയോഗിക്കാനുള്ളതാണ്. യാതൊരു നിരക്കും ഈടാക്കുകയില്ല. മിക്ക വിദേശ രാജ്യങ്ങളിലും പണം നൽകി ഉപയോഗിക്കുന്ന പബ്ലിക് ടോയ്ലറ്റുകളാണുള്ളത്. ഞങ്ങളുടെ ഹോട്ടലിനടുത്തായി ഒരു കാസിലുണ്ട്. ഞങ്ങൾ മടങ്ങിയെത്തിയപ്പോൾ പ്രവേശന സമയം കഴിഞ്ഞിരുന്നു. അതിനാൽ ഞങ്ങൾ അതിന്റെ പുറത്തുകൂടി വെറുതെ ഒന്ന് നടന്നു. നേരം ഇരുട്ടിത്തുടങ്ങിയപ്പോഴേക്ക് ഞങ്ങൾ അവിടെ നിന്നും ഹോട്ടലിലേക്ക് മടങ്ങി. ജപ്പാനിലെ ഹിൽ സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന ടൊയാമോയിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അതിനായി തലേദിവസം തന്നെ ട്രെയിൻ സീറ്റുകൾ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ട്രെയിനിൽ യാത്ര സൗജന്യമാണെങ്കിലും ചില ട്രെയിനുകളിൽ സീറ്റുകൾ റിസർവ് ചെയ്യേണ്ടതുണ്ട്. അതിന് അധിക തുക നൽകേണ്ടതില്ല. കൗണ്ടറിലെത്തി JR പാസ് കാണിച്ചാൽ മതിയാകും. ടൊയോമയിലേക്ക് ക്യോട്ടോയിൽ നിന്ന് അതിവേഗ ട്രെയിൻ ഉണ്ടെങ്കിലും മറ്റൊരു റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന താരതമ്യേന വേഗത കുറഞ്ഞ ഹിഡ എക്സ്പ്രസിനാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. കാരണം താഴ്വരകളും കുന്നുകളും കണ്ടാസ്വദിച്ച് യാത്ര ചെയ്യണമെങ്കിൽ വലിയ ഗ്ലാസ് ജനാലകളുള്ള ഹിഡ എക്സ്പ്രസ് തന്നെയാണ് അനുയോജ്യം. ഹോട്ടലിൽ നിന്നും JR ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പോയി. അവിടെ നിന്നും ഷിൻകെൻസണിൽ കയറി നഗോയോ റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല തിരക്കുള്ളതിനാൽ സീറ്റ് റിസർവ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അടുത്തടുത്തായി സീറ്റ് ലഭിച്ചില്ല. സീറ്റുകൾ ഒന്നിച്ചായിരുന്നില്ലെങ്കിലും മറ്റ് 2 യാത്രക്കാരോട് ചോദിച്ചപ്പോൾ അവർ സന്തോഷപൂർവ്വം തന്നെ സീറ്റുകൾ മാറിത്തരുകയും ഞങ്ങൾ 4 പേർക്കും അടുത്തടുത്ത സീറ്റുകൾ ലഭിക്കുകയും ചെയ്തു. ഹിഡ എക്സ്പ്രസ് ടക്കയാമ വഴിയാണ് പോകുന്നത്. ക്യോട്ടോയിൽ നിന്നും 2.5 മണിക്കൂർ സമയമെടുത്ത് ടൊയോമയിൽ എത്തുന്ന അതിവേഗ ട്രെയിനുകളേക്കാൾ 4.5 മണിക്കൂർ സമയമെടുത്ത് അവിടെ എത്തുന്ന ഹിഡ എക്സ്പ്രസ് ടൂറിസ്റ്റുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പ്രകൃതി രമണീയത ആസ്വദിച്ചു പോകുവാൻ കഴിയുന്ന തരത്തിലാണ് ഹിഡ ട്രെയിനിന്റെ രൂപകൽപ്പന. ഇതിൽ മറ്റു ട്രെയിനുകളെപ്പോലെയുള്ള ജനാലകൾ ഇല്ല. പകരം വൈഡർ വ്യൂ വിൻഡോസ് ആണുള്ളത്. അതുകൊണ്ടുതന്നെ വഴിയിലെ കാഴ്ചകളെല്ലാം വിശാലമായി ആസ്വദിക്കുവാൻ പറ്റും. താഴ്വരകൾക്കും വെള്ളച്ചാട്ടങ്ങൾക്കും ഇടയിലൂടെ മലനിരകളും ഡാമുകളും കണ്ടുള്ള യാത്ര വർണ്ണനകൾക്കപ്പുറത്താണ്. 4.5 മണിക്കൂർ ഉടനെയെങ്ങും കഴിഞ്ഞു പോകരുതേ എന്നുപോലും ആഗ്രഹിച്ചുപോയ നിമിഷങ്ങൾ. അതിനാൽ തന്നെ നല്ല തിരക്കാണ് ഇതിൽ അനുഭവപ്പെടുന്നത്. തിരക്കില്ലാത്ത മറ്റു ട്രെയിനുകളുമുണ്ട്. അവയിൽ മുൻകൂട്ടി സീറ്റ് റിസർവ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ടക്കയാമ വരെയേ ഈ ഹിഡ എക്സ്പ്രസ് ഉള്ളൂ. അതിനുശേഷം അവിടെ നിന്ന് മറ്റൊരു ട്രെയിൻ പിടിക്കണം. ടൊയോമയിൽ അന്നത്തെ ദിവസം താമസിക്കുവാൻ വേണ്ടി ബുക്ക് ചെയ്തിരുന്നത് ഒരു 5-സ്റ്റാർ ഹോട്ടലായിരുന്നു. booking.com ഓഫറിൽ ഒരുവിധം നല്ല നിരക്കിൽ കിട്ടിയതായിരുന്നു അത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വളരെ അടുത്തുമായിരുന്നു. അവിടെയെത്തി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അഞ്ചാമത്തെ നിലയിലായിരുന്നു മുറി. അവരുടെ സേവനങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അവിടുത്തെ ലഭ്യതയനുസരിച്ച് സൈക്കിളുകൾ സൗജന്യമായി ഉപയോഗിക്കാമെന്നവർ പറഞ്ഞു. ചായ കുടിക്കാൻ നേരം കൗണ്ടറിലെത്തി സൈക്കിളുകൾ കിട്ടുമോയെന്ന് അന്വേഷിച്ചു. രണ്ടെണ്ണം ഇപ്പോൾ ഉണ്ടെന്നും അവ നൽകാമെന്നും അവർ പറഞ്ഞു. സൈക്കിളുകൾ വാങ്ങി അവ രണ്ടും കുട്ടികൾക്ക് നൽകി. ജപ്പാൻ യാത്രയിൽ അവർ ഇത്രയും സന്തോഷിച്ച മറ്റൊരു ദിവസമില്ല. സൈക്കിളുകൾ എന്ന് പറയുമ്പോഴേ പൊതുവെ കുട്ടികൾക്ക് എപ്പോഴും സന്തോഷമാണ്. കൂടാതെ ജപ്പാനിലെ നല്ല റോഡുകളും തിരക്ക് കുറഞ്ഞ വഴികളും ഭയപ്പെടുത്തുന്നതുപോലെയുള്ള ഹോണടികൾ ഇല്ലാത്തതും എല്ലാം അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയാണ് ചെയ്തത്. മര്യാദയോടെയും മാന്യതയോടെയും കുട്ടികൾക്ക് വഴിയൊരുക്കി കൊടുക്കുവാൻ അവിടുത്തെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും സൈക്കിളുകളിലും ഞങ്ങൾ നടന്നും വൈകുന്നേരം മുഴുവൻ ചെലവഴിച്ചു. അവിടെയുള്ള വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി കടിക്കുവാനുള്ള കുറെ സാധനങ്ങൾ വാങ്ങി. പഴവും ബ്രെഡും ജ്യൂസ് ഐറ്റംസും നട്ട്സും ബേബി ക്യാബേജുമെല്ലാം വാങ്ങി സൈക്കിളിന്റെ ബാഗിലിട്ടു. അങ്ങനെ 6 കിലോമീറ്ററോളം ഞങ്ങൾ കാൽനടയായും അവർ സൈക്കിളിലൂടെയും സഞ്ചരിച്ച് രാത്രിയോടെ റൂമിലെത്തി. ജപ്പാനിലെ ഞങ്ങളുടെ 7-ാം ദിവസം വളരെ സന്തോഷകരമായിട്ടാണ് തുടങ്ങിയതെങ്കിലും പ്രഭാത ഭക്ഷണം കണ്ടപ്പോൾ ചെറിയ നിരാശയൊക്കെ തോന്നാതെയിരുന്നില്ല. സൗജന്യ പ്രാതലായിരുന്നതിനാൽ ഭക്ഷണസമയം തലേദിവസം രാത്രി തന്നെ കൗണ്ടറിൽ ചോദിച്ച് മനസ്സിലാക്കി. എന്നാൽ സൂഷി സഷിമി പോലെയുള്ള പാചകം ചെയ്യാത്തതും പാതി വേവിച്ചതുമൊക്കെയായ മാംസാഹാരം തന്നെയായിരുന്നു പ്രാതലിനും. പിന്നെ തണ്ടൂരി ചിക്കൻ പോലെയുള്ള വിഭവങ്ങളുമുണ്ട്. എന്നും രാവിലെ പുട്ടും കടലയും ഇഡലിയും ചമ്മന്തിയുമൊക്കെ കഴിക്കുന്ന ഞങ്ങൾക്ക് രാവിലെ തന്നെ ഇതൊന്നും ഇറങ്ങില്ലല്ലോ. അതുകൊണ്ട് കോൺഫ്ലെക്സും ബ്രെഡും ബട്ടറും ആക്കി അന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അന്നത്തെ യാത്ര ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ്. പഴയ രീതിയിലുള്ള ടോയ് ട്രെയിനിൽ കാട്ടിലൂടെ സഞ്ചരിച്ചാണ് ഹിൽ സ്റ്റേഷനിൽ എത്തുക. ടോയ് ട്രെയിനിൽ കയറുന്നതിന് മുൻപുള്ള ബുള്ളറ്റ് ട്രെയിൻ കയറി വേണം അവിടെ എത്താൻ. ഞങ്ങൾ 4 പേരും ബുള്ളറ്റ് ട്രെയിനിൽ കയറി ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി തൊട്ടടുത്ത പ്രൈവറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഇനിയുള്ള യാത്ര പണം നൽകിയാണ്. അവിടെ നിന്നും മറ്റൊരു ട്രെയിനിൽ കയറി ടോയ് ട്രെയിനിന്റെ സ്റ്റേഷനിലെത്തി. വളരെ ചെലവേറിയ ഒന്നാണ് ഈ ഹിൽ സ്റ്റേഷൻ യാത്ര. ഇതിനുമാത്രം ഒരാൾക്ക് ഏകദേശം 6,000 രൂപ ചെലവ് വരും. രണ്ടു തരത്തിലാണ് ഇതിലെ ടിക്കറ്റ് ഉള്ളത്, ഓപ്പൺ ക്യാബിൻ, ക്ലോസ്ഡ് ക്യാബിൻ. നന്നായി തണുക്കുമെന്നറിയാമായിരുന്നെങ്കിലും കൂടുതൽ ആസ്വദിച്ച് കാണാൻ ഞങ്ങൾ ഓപ്പൺ ടിക്കറ്റാണ് എടുത്തത്. ക്ലോസ്ഡ് ക്യാബിൻ ടിക്കറ്റ് ചാർജും കൂടുതലാണ്. ഇടുങ്ങിയ വഴിയിലൂടെ വനത്തിനുള്ളിലെ നല്ല തണുപ്പുള്ള യാത്ര, പലതരം വലിപ്പത്തിലുള്ള പാലങ്ങൾ, താഴ്വരകൾ, വെള്ളച്ചാട്ടങ്ങൾ, അങ്ങനെ പ്രകൃതിരമണീയമായ കാഴ്ചകൾ. തൂക്കുപാലം പോലെയാണ് അവയിൽ ചിലതുണ്ടായിരുന്നത്. ഇതിന്റെ ഭംഗി കണ്ടപ്പോൾ 6,000 രൂപ എന്നത് അത്ര വലിയ ചെലവായി തോന്നിയതേയില്ല. ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പിലേക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരുന്നത്. മറ്റു ചിലർ ഇടക്കുള്ള പല സ്റ്റോപ്പുകളിലും ഇറങ്ങുന്നുണ്ടായിരുന്നു. പച്ച മലനിരകൾക്കിടയിൽ പച്ച നിറത്തിലുള്ള വെള്ളത്തിൽ അതിമനോഹരമായി പണിതിരിക്കുന്ന ഒരു ഡാമായിരുന്നു ഏറ്റവും വലിയ ആകർഷണം. അവസാന സ്റ്റോപ്പിൽ എത്തിക്കഴിയുമ്പോൾ കുറച്ചു സ്ഥലം നടന്ന് സന്ദർശിക്കുവാനുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ മഞ്ഞുമലകൾ കാണാൻ സാധിക്കും. ഞങ്ങൾ പോയത് വേനൽക്കാലത്താണെങ്കിലും അവിടുത്തെ പ്രകൃതി കണ്ടാൽ ശൈത്യകാലമാണെന്നേ പറയൂ. ഒരാൾക്ക് കഷ്ടിച്ചു മാത്രം നടക്കുവാൻ സാധിക്കുന്ന വീതി കുറഞ്ഞതും എന്നാൽ മനോഹരമായതുമായ പാതയിലൂടെ നടന്ന് അവിടെയുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി. കാഴ്ചയിൽ വളരെ അപകടകരമാണെന്ന് തോന്നുമെങ്കിലും വളരെ അനായാസമായി ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ കഴിയും. കയറ്റവും ഇറക്കവും എല്ലാം നിറഞ്ഞ വഴികളും ഗുഹകളും താണ്ടി വേണം അവിടെ എത്താൻ. ആ യാത്ര തന്നെ വേറിട്ടൊരനുഭവമായിരുന്നു. തിരികെ പഴയതുപോലെ തന്നെ ടോയ് ട്രെയിനും ബുള്ളറ്റ് ട്രെയിനുമെല്ലാം കയറി ഹോട്ടലിൽ മടങ്ങിയെത്തി. ഇവിടെയും രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത ശേഷം ബാഗുകൾ അവിടെ തന്നെ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരുന്നു. ഹോട്ടലിൽ എത്തി അവിടെ നിന്നും ചായ കുടിച്ച ശേഷം

0: അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്. കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30. കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്ഡം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം

0: കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്കിപ്പോൾ ഒരാളിങ്ങനെ ഒരു പ്രയാസം നമ്മളോട് പറഞ്ഞാലേ, പല പ്രയാസങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരാൾ ഇപ്പോൾ അയാളുടെ ഒരു കുടുംബജീവിതത്തിൽ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരാളുടെ കുടുംബജീവിതത്തിലുള്ള തകർച്ചയാണ് അല്ലേ. അതിൽ പിന്നെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് മറ്റെന്ത് സന്തോഷങ്ങൾ വന്നാലും അതിൽ ആനന്ദിക്കാൻ, മനസ്സറിഞ്ഞ് ആനന്ദിക്കാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ മുമ്പിൽ ഒരു പ്രയാസപ്പെട്ട് കുടുംബപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളോട് പറയുക എന്തായിരിക്കും?
3: നമുക്ക് റേഡിയോയുടെ ഒരു സ്വഭാവത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യം, സ്നേഹക്കൂട് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും സ്നേഹക്കൂടിനെ അറിയിക്കുക,
2: പങ്കുവെക്കാം സങ്കടങ്ങൾ പങ്കുവെക്കാം.
3: അതെ,
2: അങ്ങനെ പ്രോഗ്രാമിനെ നമുക്കുണ്ടല്ലേ.
3: അപ്പോൾ ആ ഒരു ലേബലിൽ അല്ലെങ്കിൽ റേഡിയോയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു പ്രശ്നങ്ങൾക്കോ ബുദ്ധിമുട്ടുകൾക്കോ പ്രയാസങ്ങൾക്കോ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളെ മറ്റുള്ളവരുടെ കൂടി പ്രശ്നങ്ങളായി പരിഗണിച്ച് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നൽകുന്ന സ്നേഹക്കൂട് പ്രോഗ്രാം, അതിൻ്റെ അടുത്ത വ്യത്യസ്തമായൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സങ്കടങ്ങൾ പങ്കുവെക്കാം
2: എങ്കിൽ പിന്നെ നമുക്കത് കേട്ട് വരാം.
3: ഹാരിസ് ബിൻ സലീം ചേരുകയാണ്, ഇൻഷാ അല്ലാഹ് അത് കേട്ട് തിരിച്ചു വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഒരു സഹോദരിയാണ് ഇത്. ഞാൻ 35 വയസ്സുള്ള സ്ത്രീയാണ്. 3 കുട്ടികളുണ്ട്, 13, 11, 3 വയസ്സ് പ്രായമുള്ള 3 പെൺകുട്ടികളുണ്ട്. വാപ്പാക്ക് ഞങ്ങൾ പെൺമക്കളായിരുന്നു. പിന്നെ വാപ്പച്ചി ഒരുപാട് പെൺകുട്ടികളെ നല്ല ഇണകളെ കണ്ടെത്തി വിവാഹങ്ങൾ നടത്തി കൊടുത്തിരുന്ന ഒരാളായിരുന്നു. ഒരു നല്ല മനുഷ്യൻ, നാട്ടിലൊക്കെ പല ആളുകൾക്കും. ആ പിന്നെ ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, 2 വർഷമായിട്ട് അദ്ദേഹം മരണപ്പെട്ടു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷമായി. പെട്ടെന്നുള്ള വിവാഹമായിരുന്നു എൻ്റേത്. അതുകൊണ്ട് തന്നെ ആളെക്കുറിച്ച് അധികം അന്വേഷിക്കാൻ കഴിഞ്ഞില്ല. തീരെ ദീനില്ലാത്തൊരു ഫാമിലിയിലേക്കാണ് എന്നെ കല്യാണം കഴിച്ചത്. അത് ബോധ്യപ്പെട്ടത് പിന്നീടാണ്. നമസ്കാരം ഒന്നുമില്ലായിരുന്നു. പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചും പറഞ്ഞുമൊക്കെ നമസ്കാരം കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ താമസം ഉമ്മാൻ്റെ കൂടെയാണ്. വാപ്പ മരിച്ചപ്പോൾ ഇവരുടെ ഉമ്മയുടെ കൂടെയാണ് അവർ താമസിക്കുന്നത്. ഞങ്ങളുടെ കൂടെ താമസം തുടങ്ങിയ സമയത്തൊക്കെ ആദ്യം അവർ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പതിയെ പതിയെ നമസ്കാരം ഒഴിവാക്കി, പിന്നെ പല വേണ്ടാത്ത പരിപാടികൾ, ഇസ്ലാമിക നിഷിദ്ധമാക്കപ്പെട്ട പരിപാടികളിലേക്ക് തിരിഞ്ഞു. ലോട്ടറി, ചൂതാട്ടം, അതുപോലെ തന്നെ പള്ളിപ്പെരുന്നാളുകൾ, അമ്പലപൂരങ്ങളിൽ ഒക്കെ പങ്കെടുക്കുകയും അവിടെയൊക്കെ ചൂത് കളിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിലെ പല നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നു. കുടുംബത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത അവസ്ഥയാണ്. എൻ്റെ ഉമ്മ ഈ ഒരു അവസ്ഥയിൽ വളരെയധികം മാനസിക വിഷമത്തിലാണ്. അവരൊരു ദീനി ചുറ്റുപാടിലൊക്കെ ഉള്ളതല്ലേ. ഞാൻ എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റമൊന്നും വരുന്നില്ല. ഉമ്മ പീസ് റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന ഒരാളായതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് അവർ നിർദ്ദേശിച്ചു. പിന്നെ അതിലൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു മാസത്തിലധികമായിട്ട് ഇദ്ദേഹത്തിനായിട്ട് സംസാരിക്കുകയോ യാതൊരു ബന്ധമൊന്നും ഇല്ല. ഈ അവസ്ഥയിലാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ പറയാൻ പറ്റാത്ത വേറെയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിലുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ദീനില്ലാത്തൊരു ഭർത്താവും ദീനുള്ളൊരു ഉമ്മയും ഇടയിൽ നിന്ന് ഞാൻ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഒരു നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് ഈ ഒരു സഹോദരി ഈ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടത്.
5: ഈ ചോദ്യത്തിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്നെന്താന്ന് വിചാരിച്ചാൽ, ദീനുണ്ടോ എന്ന് അന്വേഷിക്കാതെ ധൃതി പിടിച്ചുകൊണ്ട് എൻ്റെ വാപ്പ എന്ത് ചെയ്തു,
4: കല്യാണം
5: ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. സത്യത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിലും നമ്മളതിൽ ഉപ്പനെ ഒരു പ്രതിയായി ഇവർ കാണുന്നുണ്ടാവില്ല, പക്ഷെ അങ്ങനെ വിചാരിക്കാതിരിക്കണം. കാരണം ഒരു മാതാപിതാക്കളും എന്ത് ചെയ്യില്ല, ബോധപൂർവം നമ്മുടെ മക്കളെ എന്ത് ചെയ്യൂല, ഒരു കഷ്ടകാലത്തിലേക്ക് എത്തിക്കൂല. പിന്നെ ഈ വിവാഹാന്വേഷണങ്ങൾക്കൊക്കെ ഭയങ്കര പരിമിതികളുണ്ട്. ഈ ആളുകൾ നമുക്ക് തരുന്ന വിവരങ്ങൾ, നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, അതൊക്കെ ഇപ്പൊ അവർക്കൊരു ബാഹ്യമായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. കുറെ ആളുകൾ ഈ വിവാഹം നടക്കാൻ വേണ്ടി ചില പറയുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യും, പിന്നെ ചില ആളുകൾ അതിന്റെ അടി വിവരങ്ങൾ മറച്ചു വെക്കും, ഞാൻ പറഞ്ഞിട്ട് കല്യാണം മുടങ്ങണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ എത്ര തന്നെ അന്വേഷിച്ചാലും അന്വേഷണം കൊണ്ടൊരു പൂർണ്ണതയിൽ
6: എത്തുക,
5: അതിന് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഭാഗ്യം അനുസരിച്ച് കൊണ്ട് വരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരം വിവാഹങ്ങൾ നടന്ന് അത് വിജയിക്കുമ്പോൾ നമ്മുടെ വാപ്പ നല്ലൊരു വിവാഹം എനിക്കുണ്ടാക്കി തന്നു എന്ന് പറയുകയും, അതിലെന്തെങ്കിലും പരാജയങ്ങൾ വന്നാൽ വാപ്പ അതിൽ വേണ്ടത്ര ഒരു ഗൗരവം കണ്ടില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. എന്തായിരുന്നാലും അന്വേഷണങ്ങൾ ശരിയായി നടത്തണം. അന്വേഷണങ്ങളിൽ തന്നെയാണ് പ്രാധാന്യം. മതമുള്ളവർക്ക് മുൻഗണന കൊടുക്കണം. ഈ തത്വങ്ങളൊക്കെ എന്നും പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ നടന്നുപോയി ഇവർ ഈ വിവാഹ ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ അനുഭവത്തിൽ തീരെ ദീനില്ലാത്ത കാലത്ത്, ദീനില്ലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കല്യാണം കഴിച്ച എത്രയോ ദമ്പതികൾ ദീനുള്ളവരായി മാറി, ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഈ ചോദ്യത്തിൻ്റെ വശം എന്താണെന്ന് വെച്ചാൽ, ഒരു അധാർമികമായ ജീവിതം ഭർത്താവ് നയിക്കുന്നു, അതിൽ അവരും ഉമ്മയൊക്കെ വളരെ വേദനയിലാണെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഏതൊരു അധാർമികതയിൽ നിന്നും ഒരാളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ആ പ്രതീക്ഷകൾ നമുക്കൊരിക്കലും ഇല്ലാതിരിക്കേണ്ടതില്ല. കാരണം ഒരാൾ ചെയ്യുന്ന എന്ത് തോന്നിയാസങ്ങളും അത് അയാളെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന, അയാളുടെ ജീവിതം നശിപ്പിക്കുന്ന, അയാളുടെ മാനസിക സന്തോഷങ്ങൾ കെടുത്തിക്കളയുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ബോധ്യപ്പെട്ടാൽ ഏത് വ്യക്തിയും അതിന് എന്ത് ചെയ്യും, പിരിച്ചു. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് മതപരമായി അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും മാനസികമായ ഒരു മാറ്റത്തിന് വിധേയമാക്കാൻ പറ്റുമോ, നമ്മുടെ നാട്ടിലുള്ള ദീൻ്റെ ആളുകളുടെ സഹായത്തോടുകൂടി, അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെയും ഗുണകാംക്ഷയോടും അയാളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ പരിശ്രമിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പൊതുവേ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇനി വേറൊരു വഴിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പോകും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ഇവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കണ ഭർത്താക്കന്മാർ. അങ്ങനത്തെവർക്കൊക്കെ എന്ത് ചെയ്യാണ്, ഇങ്ങനത്തെ ഒരു നിലപാട് തുടരുകയാണെങ്കിൽ മക്കളും കുടുംബമൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്നൊരു ഭീതി അയാളിൽ ജനിപ്പിക്കുന്നതിലൂടെയും ഒരു പക്ഷേ അയാൾ എന്ത് ചെയ്യും, പിന്തിരിഞ്ഞു വരാൻ പറ്റും. പിന്നെ ആത്മാർത്ഥമായി അള്ളാഹോട് പ്രാർത്ഥിക്കുക, യാ മുഖല്ലിബൽ കുലൂബ്, ഹൃദയങ്ങളെ മാറ്റുന്നവനെ. അപ്പൊ ഹൃദയങ്ങളെ മാറ്റുന്ന റബ്ബ് ഏത് ഹൃദയങ്ങളെയും പരിമാറ്റും. അതുകൊണ്ട് അള്ളാഹുവോട് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യാ, അയാളുടെ ഒരു മനംമാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഉമ്മയൊക്കെ പ്രാർത്ഥിച്ചാല് അതിന് പ്രത്യേക ഫലങ്ങൾ ഉണ്ടാവും ഇൻഷാല്ലാ. അദ്ദേഹം ഒരു ധാർമ്മികമായി മാറുമ്പോൾ ഇവിടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ജീവിതം കിട്ടും. അതിന് അള്ളാഹു തൗഫീക് ചെയ്യട്ടെ എന്ന് നമ്മൾ
6: പ്രാർത്ഥിക്കും. ആ രൂപത്തിൽ തന്നെ ആവട്ടെ. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഒരു രക്ഷിതാവ് അവരുടെ മകനെ കുറിച്ചുള്ള, എൻ്റെ 4.5 വയസ്സായ മകൾ എൻ്റെ ഒരു ബന്ധുവായ ഒരു യുവാവ് വരുന്നതും അവനുമായി സംസാരിക്കാനും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ആവശ്യത്തിന് അവൻ വരുന്നു എന്നറിഞ്ഞാൽ അവൾ കാത്തിരിക്കും. അവൻ അധികം സംസാരിക്കാറൊന്നുമില്ല, ഇൻട്രാക്ട് ചെയ്യാറൊന്നുമില്ല. മകളുടെ ഈ ഒരു പ്രവർത്തനത്തിൽ ഒരു പേടി തോന്നുന്നു. 4.5 വയസ്സായ ഒരു കുട്ടിയെ കുറിച്ചാണ് ഈ ഉമ്മ ചോദിക്കുന്നത്.
5: അതെ അതെ അതെ അതെ. ഇതിലിപ്പോ ഉമ്മ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം 4.5 വയസ്സായ ഒരു കുട്ടി എന്തെങ്കിലും ഒരു അന്യ ആണിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ചില അനുഭൂതി കൊണ്ടാണ് അയാളെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ തീരെ സാധ്യതയില്ല. വളരെ അപൂർവമായി മാത്രമേ അതിന് സാധ്യത കാണുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ഇനി അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മളുടെ നേർക്ക് നേരെ ബന്ധുവല്ലാത്ത ഒരാൾക്ക് നമ്മുടെ കുട്ടികളിലേക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് എന്തായാലും ശരിയാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുക, ഇത്രമാത്രം അറ്റാച്ച്മെന്റ് കാണിക്കുന്ന, ഇയാൾ വരുന്നറിഞ്ഞാൽ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെ നമ്മൾ അയാൾ നകറ്റും എന്നാണ്. അത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു കുട്ടിയോട് ചോദിക്കുകയാണ്, മോനെ നിനക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ അവന് ഒരാളെയൊക്കെ പറയും. ചിലപ്പോൾ ഉപ്പാനെ പറയും, ചിലപ്പോൾ ഉപ്പുപ്പാനെ പറയും, ചിലപ്പോൾ ഉമ്മനെ പറയും, ചിലപ്പോൾ ബ്രദറിനെ പറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരുടെ താല്പര്യം അനുസരിച്ചുകൊണ്ട് കൂടുതൽ അവരോട് ഇടപെടുന്ന, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന, അവർ വിചാരിക്കുന്നത് എന്തും മനസ്സിൽ കണ്ട് നിർവഹിച്ചു കൊടുക്കുന്ന, അവരോടൊപ്പം സഞ്ചരിക്കുന്ന മുതിർന്ന ആളുകൾക്കും ചെറിയ കുട്ടികൾക്കുമുള്ള പരിഗണനയിലൂടെയാണ് അവർ ഓരോരുത്തരുടെ ബന്ധത്തിൽ വീഴുന്നത്. അപ്പോൾ ഈ കക്ഷി കൊണ്ടുണ്ടാകുന്ന ഒരു സ്വാധീനം ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ കുട്ടിക്ക് അനുവദിക്കപ്പെട്ട വാപ്പയിൽ നിന്നോ ബ്രദറിൽ നിന്നോ ഒരാൾ നിന്നുണ്ടായാൽ മതി, അവിടെ കൂടെ ആ കുട്ടി എന്ത് ചെയ്യും, അയാളെ വിടും, അത്രേ പ്രശ്നമുള്ളൂ. പിന്നെ അത്തരം ആളുകൾക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള ആക്സസ് പരമാവധി എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക. അവർ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ കുട്ടിനെ അറിയിക്കാതിരിക്കുക, നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, കുട്ടിനെ എങ്ങോട്ടെങ്കിലും തൽക്കാലം മാറ്റുക. അങ്ങനെ കുറച്ചൊരു ബന്ധപ്പെടാൻ അവസരം കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായും കുട്ടി മാറും. പിന്നെ കുട്ടി കുറച്ചൊരു പ്രായക്കാവുന്നതോട് കൂടെ കുട്ടി എന്ത് ചെയ്യും, തീർച്ചയായും അവരിൽ നിന്ന് അകന്നു പോകും. അത്രയും ഈ കുട്ടികൾ നിഷ്കളങ്കരാണ്. അപ്പോ ഇങ്ങനെ ഒരു സംശയത്തിൽ അർത്ഥമില്ല, പക്ഷെ എന്നാലും എന്താണ് ഒരു ഒരു ഡിസ്റ്റൻസ് അവർ തമ്മിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ അത് കുട്ടിക്കോ അയാൾക്കോ ഒരു പരിക്കേൽക്കാത്ത രൂപത്തിലാകാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് അതിൽ ചെയ്യാറുണ്ട്.
6: പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ സ്വാഭാവികമായിട്ട് അവർ ഓരോ സമയത്ത്, ഇപ്പൊ ഒരാഴ്ച എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരാളാണെന്ന് പറയും, പിന്നെ അവരായിട്ട് അറ്റാച്ച്മെന്റ് വരുന്ന വേറൊരാളെ കാണുമ്പോൾ
5: വേറൊരാൾ ഈ സ്ഥാനത്ത് കുട്ടിനെ സ്വാധീനിച്ചാൽ അത് പോകുന്ന അവരുടെ പരിഹാരം അതാണ്.
6: പിന്നെ മാത്രല്ല, ഓരോടൊക്കെ ആ സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരാളാണെന്ന് പറയും, പിന്നെ കുറെ കഴിഞ്ഞാൽ പറയും എനിക്ക് അയാളെ ഇഷ്ടമല്ല.
5: അയാളിലുള്ള അട്രാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഈ അവര് പറഞ്ഞു അധികമായിട്ട് സംസാരിക്കുന്ന ആളല്ല, പിന്നെ എന്താണ് അതിന്റെ ഒരു അട്രാക്ഷൻ എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. അത് അയാൾ വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാല് മനസ്സിലാകാവുന്ന കാര്യം.
6: അടുത്തൊരു ചോദ്യത്തിൽ, എൻ്റെ മനസ്സിൻ്റെ വിഷമം ഞാൻ നീറി നീറി കഴിഞ്ഞു കൂടുന്നത് ഒരു തെറ്റ് പറ്റിപ്പോയി. എൻ്റെ ഭാര്യയുടെ ഉമ്മയുടെ കൂടെയാണ് ഞങ്ങളുള്ളത്. ഉമ്മാക്ക് ഉമ്മയും ബാപ്പയും ഇല്ല, ഭർത്താവില്ല, ആൺമക്കളില്ല, രണ്ട് പെൺകുട്ടികളാണ്, വിധവയാണ്, ഒപ്പം ഊമയുമാണ്. അവർക്ക് അവരുടെ ഉമ്മ ബാപ്പാൻ്റെ സ്വത്ത് ഓഹരി വെച്ചതിൽ 15 സെൻറ്റ് സ്ഥലവും പഴയ മണ്ണിൻ്റെ ഒരു വീടും കിട്ടിയിരുന്നു. ഭാര്യയുടെ അനിയത്തി അതിൽ നിന്നും ആരോട് ചോദിക്കാതെ ഉമ്മാനെ കൂട്ടിക്കൊണ്ടുപോയി 8 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. ബാക്കി ഉണ്ടായിരുന്ന 7 സെൻറ്റ് സ്ഥലം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഉമ്മാനോട് ഞാൻ പറഞ്ഞ്, ഈ പഴയ വീട് പൊളിച്ച് നമുക്ക് പുതിയ വീട് വെക്കാം, നിങ്ങളുടെ പേരിലുള്ള ബാക്കിയുള്ള 7 സെൻറ്റ് സ്ഥലം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുക എന്ന് പറയുകയും ഉമ്മ അത് സമ്മതിക്കുകയും എഴുതി തരികയും ചെയ്തു. ആ വീട് പൊളിച്ച് ഒരു പുതിയ വീട് വെച്ചു. ആ ഉമ്മയും ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഒന്നിച്ച് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ എൻ്റെ പ്രശ്നം, ആരുമില്ലാത്ത ആ പാവപ്പെട്ട സ്ത്രീക്ക് ഒന്നും സ്വത്തായിട്ടില്ല. ആ വീടും സ്ഥലവും ഈ അടുത്ത കാലത്ത് ഞാൻ അവരുടെ പേരിൽ എഴുതി കൊടുക്കാൻ വേണ്ടി ഡോക്യുമെൻ്റ് ശരിയാക്കി. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു ഉമ്മയുടെ മരണശേഷം രണ്ടാമത്തെ മോൾക്ക് ഹക്ക് കൊടുക്കേണ്ടി വരും, അങ്ങനെ അതിൽ നിന്നും പിന്മാറി. ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ പരലോകം രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യണം? എങ്ങനെയായിരിക്കും എൻ്റെ പരലോകം എന്നാണ് സഹോദരൻ ചോദിക്കുന്നത്.
5: ഇത് ഇത് ശരിക്കൊരു അനന്തരാവകാശമല്ല, കാരണം ആള് ജീവിച്ചിരിക്കണ്ടല്ലോ. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വത്ത് കൊടുക്കുമ്പോൾ തുല്യം തുല്യം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും ഇപ്പൊ ഇവരുടെ ഒരു മകള് 8 സെൻറ്റ് സ്ഥിതിക്ക് 2 പെൺമക്കളുള്ളൂ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇയാളുടെ ഭാര്യയ്ക്കും എന്ത് ചെയ്യാം, അതേപോലെ 8 സെൻറ്റ് എടുക്കാനും അതിലൊരു അന്യായമൊന്നുമില്ല. അതിപ്പോ ഉമ്മനെ പറഞ്ഞ് അവര് സമ്മതിപ്പിച്ച് അവർ 8 സെൻറ്റ് എടുത്തു, ബാക്കി വന്നിട്ട് 7 സെൻറ്റ് മറ്റേ മകളും എടുത്തു എന്ന് പറയുമ്പോൾ അതൊരു ഇഷ്ടദാനം ജീവിച്ചിരിക്കുമ്പോൾ എന്നുള്ളതാണ്. അതിൽ നമുക്കൊരു തെറ്റ് പറയാവതല്ല. പക്ഷെ നമുക്കതിലൊരു സംശയം വരുന്നത് എന്താന്ന് വിചാരിച്ചാല്, ഇവരുടെ ഒരു വൈകല്യത്തെ ചൂഷണം ചെയ്തിട്ടുണ്ടോ ഈ രണ്ട് കൂട്ടരും എന്നതാണ്. അങ്ങനെ വരുമ്പോൾ അതിലൊരു ശരിയല്ലായ്മ ഉണ്ടല്ലോ. നേരെ മറിച്ച് ശരിയായ ഒരു അവസ്ഥയിലാണെങ്കിൽ എന്താണ്, ഇപ്പൊ എനിക്ക് 2 മക്കളുണ്ടെങ്കിൽ എന്റെ സ്വത്തുനിന്ന് 8 സെന്റ് ഒരാളെടുത്താൽ 8 സെന്റ് മറ്റേ ആൾക്കും എടുക്കാമല്ലോ, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അത് ചെയ്തത് ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധ്യല്ല. പിന്നെ ഇയാൾക്ക് എന്തുകൊണ്ടൊരു കുറ്റബോധം ഉണ്ടാകുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ സംശയം. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അയാൾക്ക് തോന്നുന്നു. അപ്പൊ അതിനൊരു പരിഹാരം എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് ഉമ്മനൊന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പൊ എടുത്ത മോളുണ്ടല്ലോ അവളോടൊന്ന് സംസാരിച്ചിട്ട് എന്ത് ചെയ്യാ, നീ എടുത്ത സ്ഥിതിക്ക് ഇവൾ എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ അവര് തമ്മിൽ ഒരു ഈ സമ്പത്ത് വിഭജിച്ചതിൽ ഒരു അഭിപ്രായ ഭിന്നത അല്ലാതെ പരസ്പരം തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അതിലൊരു പ്രശ്നം ഉണ്ട് എന്ന് നമുക്ക് തോന്നണില്ല.
6: പക്ഷെ അത് മാത്രല്ല, ഇതിലിപ്പോ ഈ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വരുന്നു ആ ഒരു പേടിയും കൂടി ആ ഒരു ചോദ്യത്തിൽ വരുന്നില്ലേ.
5: അതെന്താ വെച്ചാൽ അതിപ്പോ അവരെ ഒറ്റപ്പെടുത്താതിരിക്കാൻ ഇവർക്ക് പറ്റുമല്ലോ. പിന്നെ വേണമെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാം. എന്ത്, ഉമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ വീട് ഉമ്മക്കും കൂടെ അവകാശപ്പെട്ടതാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സംഗതി ഉണ്ടാക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ഇവനവൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നീയും സ്വാഭാവികമായിട്ട് മറ്റാൾക്കും അനന്തരാവകാശം വരും ഒരവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെന്ത് ചെയ്യണം, അത് അമ്മന്റെ പേര് കൊടുത്തിട്ട് ഇതിന് ശേഷമുള്ള അവകാശം ഈ മോൾക്ക് മാത്രമായിരിക്കാം എന്നൊരു വസീയത്ത് എന്ത് ചെയ്യണം. പക്ഷെ വസീയത്തിലെ പ്രശ്നം എന്താ വെച്ചാൽ അനന്തരാവകാശികൾക്ക് വസീയത്ത് പറ്റൂല, അത് സ്വീകരിക്കപ്പെടൂല. അപ്പൊ ഇപ്പൊ ഏതായിരുന്നാലും മറ്റേ മകൾ എടുത്തത് കൊണ്ട് ഇവൾക്കും എടുക്കാനൊരു അവകാശമുണ്ട്. പക്ഷെ ഇവർക്ക് എന്തോ അതൊരു ശരിയല്ലാത്ത രൂപത്തിൽ എടുത്തു എന്നുള്ള ഒരു തോന്നലാണ്. അതൊന്നും അന്യോന്യം പറഞ്ഞ് പൊരുത്തപ്പെടിച്ച് റെഡിയാക്കിയാൽ
6: ചോദ്യത്തിന് മനസ്സിലാവണം. നമുക്ക് മനസ്സിലാവണം വെച്ചാൽ ഇവർ ഒരു ഊമയായതുകൊണ്ട് ഇവർക്ക് ഇവരുടെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പോലും കഴിയുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കാം ഈ ഒരു സഹോദര രൂപത്തിൽ ചോദിച്ചത്. ആ രൂപത്തിൽ ചെയ്താൽ വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ ഹജ്ജ് ചെയ്ത സ്ത്രീയാണ്, വളരെ തെക്കുവുള്ള സ്ത്രീ, സുന്നത്ത് നോമ്പുകൾ എടുക്കും, ഖുർആൻ ദിക്രുകൾ എല്ലാത്തിലും മുന്നിൽ, പിന്നെ 3:30 തഹജ്ജുദിന് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കും, കൂടുതൽ സമയവും യൂട്യൂബിൽ സ്പീച്ചുകൾ കേൾക്കും, പക്ഷെ ഉമ്മക്ക് ദേഷ്യം വന്നാൽ എന്തും പറയും, ചിലപ്പോൾ മക്കളെ ശപിക്കും, കൂടുതലും വിവാദങ്ങൾ ചെയ്യുന്ന വീട്ടിൽ അടി, മിക്ക ദിവസങ്ങളിലും വീട്ടിൽ സമാധാനമില്ല, എല്ലാ കാര്യവും ഉമ്മ പറയുന്ന പോലെ തന്നെ നടക്കണം, വാപ്പയെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ സമ്മതിക്കില്ല, പിന്നെ വെക്കേഷന് മോള് വന്നാൽ പോലും ആ രൂപത്തിലാണ്, പിന്നെ കൊച്ചുമക്കൾ ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ്, വീട്ടിൽ ഒരു കാര്യം സാധിപ്പിക്കാൻ ഉമ്മ വെച്ച് വെക്കും, ചില നേരം വേറെ എവിടെയെങ്കിലും മാറി താമസിച്ചാലോ എന്ന് പോലും തോന്നുന്ന രൂപത്തിൽ മനസ്സ് വരാറുണ്ട്, എല്ലാവരെയും ഉപദേശിക്കാൻ വളരെ മിടുക്കിയാണ്, വാപ്പയെ ഒരു റെസ്പെക്റ്റ് ഉമ്മ കൊടുക്കാറില്ല, വഴക്കിടുമ്പോൾ പോടാ എന്ന് വരെ വിളിക്കാറുണ്ട്, മോശമായ രൂപത്തിൽ പെരുമാറാറുണ്ട്. അപ്പോൾ ചില നിമിഷങ്ങളിൽ ഒരു ഇത്രയും തെക്കുവുള്ള ഒരു സ്ത്രീ ചില നിമിഷങ്ങളിൽ വളരെ താഴ്ന്ന നിലയിൽ പെരുമാറുന്നു, വളരെ പെട്ടെന്നാണ് പറയുന്നതും, എൻ്റെ മക്കളൊക്കെ ഇത് കണ്ടാണല്ലോ വളരുന്നത് എന്നൊരു സങ്കടമുണ്ട്, വിഷമമുണ്ട്. ഉമ്മയുടെ മക്കൾ നമസ്കരിക്കാത്ത സമയത്ത് കുട്ടിക്കാലം മുതലേ പറഞ്ഞിട്ട് കഥകിട്ട് അടക്കാറുകയും മറ്റ് ശിക്ഷകൾ കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു, എന്നാൽ വളർന്നിട്ടും അവരുടെ നമസ്കാരം കൃത്യമായിട്ടില്ല. അപ്പോൾ മൊബൈലിന് വളരെ അഡിക്റ്റാണ്, ഇസ്ലാമിക് സ്പീച്ചാണ് കേൾക്കുന്നതെങ്കിൽ പോലും ദീനുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ രൂപത്തിൽ ആയിത്തീരാൻ സാധിക്കുക?
5: ദീനിലെ ഏറ്റവും പ്രധാനം സ്വഭാവം തന്നെയാണ്. ഈ സ്വഭാവം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഓരോ വ്യക്തികളുടെ മാനസിക സാഹചര്യം, അതേപോലെ തന്നെ അവരുടെ ജീവിച്ച ചുറ്റുപാട്, അവരുടെ ജന്മപരമായ ചില കാര്യങ്ങൾ, ഇതൊക്കെ അവരുടെ സ്വഭാവങ്ങളിൽ എന്ത് ചെയ്യും, ബാധിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ വളരെ മോശമായൊരു സ്വഭാവത്തിന്റെ ഉടമസ്ഥയാണ് ഈ സഹോദരി എന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷെ സ്വാഭാവികമായും അവരിൽ എന്തുണ്ട്, ഒരു നന്മയുടെ വശം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ രാത്രി സ്കരിക്കൊക്കെ പറയുമ്പോഴും ഒരു ആത്മാർത്ഥതയുള്ള ആൾക്കാരല്ലേ ചെയ്യും. അപ്പൊ എന്താന്ന് വിചാരിച്ചാൽ അവർക്ക് ആരാധനാ രംഗത്തൊക്കെ മാറാൻ സാധിച്ചു, പക്ഷേ സ്വഭാവ രംഗത്ത് എന്ത് ചെയ്തില്ല, ഒരു മാറ്റത്തിന് വിധേയമാകാൻ പറ്റിയില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അവരുടെ പരലോകം രക്ഷപ്പെടണമെങ്കിൽ അവരുടെ സ്വഭാവം കൂടെ നന്നാവണമല്ലോ. മറ്റുള്ളവരുടെ അഭിമാനത്തെ കയറുക, അതേപോലെ തന്നെ മറ്റുള്ളവരെ ചീത്ത പറയുക, ഇതൊക്കെ അവർക്ക് പരലോകത്ത് ഭയങ്കര നഷ്ടം ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ആത്യന്തികമായി ഇവരെ എങ്ങനെ നമുക്ക് ദീനിയായി അവരുടെ സ്വഭാവത്തെ നന്നാക്കി തീർക്കാം എന്നത് നമ്മൾ ഇവരുടെ ഒരു നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നൊക്കെ ഉള്ള ഒരു ദീനിയായ കടമകളിൽപ്പെട്ട ഒരു കടമയാണ്. എങ്ങനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും? പിന്നെ അവർ ചോദിക്കുന്നത് ഇത്രമാത്രം ഭക്തിപൂർവ്വം ജീവിക്കുന്ന ഒരാളുടെ സ്വഭാവം എന്തുകൊണ്ട് ഇങ്ങനെ ആവണമെന്നാണ്. അത് നമ്മൾ ധാരാളം ആളുകളിൽ അങ്ങനെ കാണുന്നതാണ്. കാരണം അവരാ ഉൾക്കൊള്ളുന്ന കാര്യം അനുസരിച്ചു കൊണ്ട് അവരവരുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും അവരെന്ത് ചെയ്യുന്നില്ല, പ്രാക്ടീസ് ചെയ്യണില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ആരാധനകളിൽ കണിച്ചതില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, ആളുകൾക്ക് ഭയങ്കര ഔദാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു ആരാധനയും ചെയ്യാത്ത ആളുകൾ പെരുമാറാൻ ഭയങ്കര നീറ്റായിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതൊക്കെ മനുഷ്യ പ്രകൃതിൻ്റെ വ്യത്യാസങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിലിപ്പോൾ ഇവർക്ക് ഉള്ളൊരു ആശങ്ക എന്താണ്, ഇതിങ്ങനെ തുടർന്നാൽ തൻ്റെ മക്കളെ ബാധിക്കുക. സത്യം പറയുകയാണെങ്കിൽ ഈ നമ്മളെപ്പോഴും ചിന്തിക്കുക എന്താണ്, എന്ത് കണ്ടാലും അതൊരു മാതൃകയാക്കൂലെന്ന്. അപ്പോൾ ഇവർ ശരിക്കെന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോവാൻ പാടില്ലാത്ത കാര്യങ്ങൾക്കുള്ളൊരു മാതൃകയാണ്. അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. ചെയ്യണ പോലെ ചെയ്യാൻ
6: പാടില്ല.
5: ഉമ്മുമ്മപ്പ പറഞ്ഞ വാക്ക് പറയാൻ പാടില്ല. അപ്പൊ പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതും പെരുമാറാൻ പറ്റാത്തതുമായ കാര്യങ്ങൾക്കൊരു മോഡലാണത്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പോവാണ്, അപ്പൊ ഒരു അഞ്ചു വയസ്സായ ഒരു ആൺകുട്ടി നിന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു മതിൽ സൈഡിൽ മൂത്രം ഒഴിക്കാണ്. അപ്പൊ നമ്മുടെ കൂടെ ഒരു അഞ്ചു വയസ്സായ കുട്ടിയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഇനി ഇവൻ എന്ത് ചെയ്യും, ഇത് കണ്ട് മൂത്രം ഒഴിക്കുന്നല്ല. അപ്പൊ നമ്മള് പറയടാ, മോനെ നോക്ക്, നീയൊക്കെ ബാത്റൂം കയറി ഇരുന്ന് മൂത്രം ഒഴിച്ച് കഴുകിയല്ല പോര, കണ്ടോ ഒരു ചീത്ത കുട്ടി, അവനെന്ത് ചെയ്യാണ് അങ്ങനെ മൂത്രം ഒഴിക്കുന്നത് കണ്ടോ പറയാം. പറ്റുകയാണെങ്കിൽ ഇവന്റെ മുന്നിൽ തന്നെ അവനൊന്ന് ഉപദേശിക്കാൻ പറ്റുമെങ്കിൽ ഉപദേശിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പിൻപറ്റാൻ പറ്റാത്ത ചീത്ത കാര്യങ്ങളുടെ മോഡലായിട്ടാണ് കാണിച്ചു കൊടുക്കേണ്ടത്. എന്താണ് അമ്മ ചീത്തയാണെന്നല്ല, ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ് പാടില്ല. അപ്പൊ എന്ത് ചെയ്യൂല, അതിനെ അനുകരിക്കൂലല്ലോ. നമ്മളെല്ലാം അനുകരിക്കല്ല, നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് കാണുന്നതെല്ലാം അനുകരിക്കുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ശരിയല്ല. നല്ലതിനെ സ്വീകരിക്കുകയും തിന്മയെ നിരാകരിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ അനുകരണം മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്റെ വാപ്പി ഇമ്മ തന്നെയാണെങ്കിലും അതിനെനിക്ക് യോജിക്കാൻ പറ്റാത്ത മതവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എന്തിനെ ഒഴിവാക്കി പിൻപറ്റാൻ പറ്റുന്ന നല്ലതിനെ അല്ലേ പിൻപറ്റുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒന്ന് ശ്രദ്ധിച്ച് ഇടപെട്ടാൽ ഈ ഉമ്മന്റെ ദുസ്വഭാവങ്ങളൊന്നും നമ്മുടെ കുട്ടികൾക്ക് വരാതെ സൂക്ഷിക്കാൻ ഒരു പക്ഷേ ഈ ഒരു സ്വഭാവ ദൂഷ്യം ഒരു കാരണമായിരിക്കാം. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതനുസരിച്ചാണ് അതിന്റെ കാര്യം.
6: ഇതിലെ തന്നെ അവർ പറയുന്നുണ്ട്, ഭർത്താവിനെ അനുസരിക്കുന്ന ഭർത്താവിനോട് പോലും ദേഷ്യപ്പെടുന്ന ഒരു,
5: അതിനെ അത് പാടില്ലാത്തതാണ്. ഇത് എല്ലാരും ശുദ്ധ പ്രകൃതിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് ആർക്കും
6: മനസ്സിലാവും. അതെ,
5: മനസ്സില്ല ശരിയല്ല എന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ ശരിയല്ലാത്തത് അവർ ചെയ്യുന്നുണ്ട് എന്നൊരു ധാരണ കുട്ടികളിൽ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ തന്നെയാണ് വരിക.
6: ഈ ഒരു പ്രോഗ്രാം ആ ഒരു ഉമ്മ കേൾക്കണമെന്നുണ്ടെങ്കിൽ അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു തിരുത്താനുള്ള ഒരു മാതൃകയാവട്ടെ. അല്ലെങ്കിൽ
5: അതെന്താച്ചാല് ഇപ്പോ നമ്മള് എല്ലാ കാര്യവും ഓക്കെയാണെന്ന് നമ്മൾ വിചാരിക്കുക, പക്ഷെ നമ്മുടെ കൂടെ ജീവിക്കുന്നവരോട് ചോദിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ചിത്രം കിട്ടുക. അപ്പൊ ഈ സഹോദരി രാത്രി നിസ്കാരമൊക്കെ നിർവഹിക്കുമ്പോൾ ഞാൻ നല്ലൊരാളാണെന്നായിരിക്കും അവർ വിചാരിക്കണ്ടായിരിക്കുക. പക്ഷെ ഇത്രമാത്രം ബുദ്ധിമുട്ടുകള് അവരെ കൊണ്ട് മറ്റുള്ളവർക്കുണ്ട്
6: എന്ന്
5: ഒരു പക്ഷേ ഈ ചോദ്യം എങ്ങാനും അവർ യാദൃശ്ചികമായി കേട്ടാൽ അപ്പോഴേ അവർക്ക് മനസ്സിലാവും. അവർക്കൊരിക്കലും തോന്നുന്നുണ്ടാവില്ല എന്നെ കൊണ്ടൊരു ഞാൻ നല്ലതിന് വേണ്ടി സമരം ചെയ്യുന്ന ശരിക്കു വേണ്ടി പോരാടുന്ന ഒരാളാണെന്നൊക്കെ ആയിരിക്കും അവർ മനസ്സിലുണ്ടായിരിക്കും.
6: അള്ളാഹു നമ്മളൊക്കെ ആ രൂപത്തിലെ സ്വഭാവം നന്നാവുക എന്നുള്ള ഒരു വലിയ കാര്യമാണ്. ആ രൂപത്തിൽ നിലനിർത്തട്ടെ, ആ കുടുംബത്തിലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. മോന് ഏഴാം ക്ലാസ്സിലേക്ക് അവൻ്റെ അസ്സലാമു അലൈക്കും, മോൻ ഏഴാം ക്ലാസ്സിലേക്ക് അവൻ്റെ താല്പര്യമില്ലാത്ത എന്ത് കാര്യം ഉമ്മ അഥവാ ഞാൻ പറഞ്ഞാലും അവൻ പ്രതികാര രൂപത്തിൽ സംസാരിക്കും. ഏഴാം ക്ലാസ്സിലേക്കാണ് ഇനി ഉള്ളത് എന്നാണ്. ദീനപരമായ കാര്യങ്ങൾ പോലും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇസ്ലാമികമായ പല കാഴ്ചപ്പാടുകളിലും അവനിൽ മാറ്റം കണ്ടു. ഓവറായി പല കാര്യങ്ങളിലും വാശി പിടിക്കുക, അതുപോലെ ഹെയർ സ്റ്റൈല്, പിന്നെ മാല ഇടുക, നഖം നീട്ടി വളർത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനിൽ കണ്ടു. ആറാം ക്ലാസ്സിലായപ്പോഴേക്കും എനിക്ക് ചെറിയ ഒരു ജോലി കിട്ടിയ ക്യാഷ് കൊണ്ട് ഒരു ഇസ്ലാമിക സ്കൂളിൽ അവനെ കൊണ്ടുപോയി ചേർത്തി. അതിനുശേഷം അതിലേറെ പ്രശ്നമായി. പ്രതികാരം എന്തും ചെയ്യും. ഇസ്ലാമികമായ രീതിയിൽ പ്രാർത്ഥനകൾ ചൊല്ലിയും നിസ്കരിച്ചും ശീലിപ്പിച്ചതാണ്. ഇപ്പോഴും പലതവണ പറഞ്ഞാൽ ചെയ്യും, പക്ഷേ കുറവാണ്. എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് എന്നറിയില്ല എന്നാണ് ഈ മാതാവ് പറയണത്.
5: നമ്മുടെ കുട്ടികൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമുണ്ടല്ലോ, അതിൽ നിന്ന് അവർക്ക് കുറേ അറിവുകൾ കിട്ടുന്നുണ്ട്. എന്താണ്, എങ്ങനെയാണ് ആസ്വദിക്കുക, എന്താണ് ലൈഫ്, എവിടെ നിന്നാണ് എനിക്ക് കിട്ടുക. അപ്പം അത് ഈ മൊബൈലും സുഹൃത്തുക്കളായിട്ട് കുറേ സംഗതികൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി അവൻ്റെ പ്രായത്തിനനുസരിച്ച് കൊണ്ടുള്ള ചില സന്തോഷങ്ങളും എൻ്റർടൈൻമെൻറ്റുകളും ഒക്കെ അവൻ സ്വയം സുഹൃത്തുക്കളിൽ നിന്നോ നാട്ടിൽ നിന്നോ ഒക്കെ
6: കണ്ടെത്തും.
5: ഇങ്ങനെ കണ്ടെത്തിക്കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് അത് തെറ്റായിരിക്കും. അപ്പം പ്രത്യേകിച്ച് ഉമ്മാരെന്ത് ചെയ്യും, അതിനെ തടസ്സപ്പെടുത്തും, അതിനെ എതിർക്കും, അതിനെ ഉത്ബോധിപ്പിക്കും. അപ്പം സ്വാഭാവികമായി ഇവരും ഉമ്മനേറ്റം എന്തായിത്തീരും,
6: ആൻറ്റിയായിട്ട്
5: മാറും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ ഉമ്മ ഇപ്പൊ അവനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിക് സ്കൂളിൽ
6: ചേർത്തത്.
5: അപ്പൊ അവന് ഇഷ്ടമില്ലാത്തൊരു സ്കൂളിലേക്ക് അവനെ കൊണ്ടാക്കുമ്പോൾ എന്താണ്, ഇന്ന ഒരു ഇസ്ലാമിക സംസ്കാരം ഉണ്ടാക്കാനല്ലേ ഇവിടുക്ക് പറഞ്ഞത്. അപ്പൊ മുമ്പത്തിനേക്കാളും ഞാൻ മോശമായി കാണിച്ചു കൊടുക്കാം എന്നാണ് അവന്റെ ചെറിയ ബുദ്ധിയിൽ തോന്നുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, മതപരമായിട്ടുള്ള ജീവിതവും ഈ കാര്യങ്ങളൊക്കെ പോലെ തന്നെ ആസ്വാദകരമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അനുഭവങ്ങളിലൂടെയും നമ്മുടെ കൂടെയുള്ള പെരുമാറ്റങ്ങളിലൂടെയും നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവർക്ക് അനുവദനീയമായ എൻ്റർടൈൻമെൻറ്റുകൾക്ക് എന്ത് ചെയ്യണം, അവർക്ക് നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, അതിന് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. പിന്നെ അങ്ങനത്തെ സുഹൃത്തുക്കളും അങ്ങനത്തെ കമ്പനികൾക്കും അവൻ എന്ത് ചെയ്യണം, അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനത്തെ ഒരു വഴി നമ്മൾ കാണിക്കാതെ അവർ കണ്ടെത്തുന്ന വഴിയെ ബ്ലോക്കാക്കുന്ന ആൾക്കാർ മാത്രമാക്കുകയാണെങ്കിൽ നമ്മളോട് എപ്പോഴും അവർക്ക് പ്രതികാരമായിരുന്നു. ഇപ്പോൾ ഞായറാഴ്ച രാവിലെ നേരം എടുത്തിട്ട് അവൻ സൈക്കിളെടുത്ത് അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ സൈക്കിളിൽ പോടാ പോണ്ടടാ എന്ന് പറയുമ്പോൾ അവൻ എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്നാൽ മതവിരുദ്ധമല്ലാത്ത കാര്യങ്ങൾക്ക് അവർക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ അവർക്ക് തെറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഗൈഡൻസ് വേണം. അതല്ലാതെ അവർ കണ്ടെത്തുന്നതൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞാൽ അതൊരു പ്രതികാരത്തിലേക്കും കൂടുതൽ അതിനോട് ആൻറ്റി ആവാനും ഒരു മതനിഷേധിയാവാനും ഒക്കെയുള്ള കാരണങ്ങളായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ ചേഞ്ച് വരുത്താം.
6: അതുപോലെ തന്നെ നമ്മളെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല, ഇപ്പോൾ ഒരു പാരലൽ വേൾഡ് ശരിക്കും കുട്ടികളുടെ ലോകത്തുണ്ട്. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് ബോധേടല്ല എന്നുള്ളതാണ്. കാരണം അവർ കണ്ടെത്തുന്ന പല കാര്യങ്ങളും നമുക്കൊരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു ലോകം അവരെ പിന്നാലുണ്ട് എന്നുള്ളതാണ്. അപ്പം അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവർക്ക് കണ്ടെത്തിയ കാര്യങ്ങളിൽ അതിനേക്കാൾ സ്വാധീനമുള്ള നല്ല നന്മകളെ വശങ്ങൾ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കൊടുക്കുക എന്നുള്ളതാണ്. നല്ല അവസരങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും പരിഹാരങ്ങളാവും എന്നുള്ളതാണ്. പിന്നെ ഒരു ഫോൺ അഡിക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഒരു സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമൊക്കെ ഫോൺ കണ്ടിരുന്നു. അന്ന് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വീട്ടിലെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ വരെ ഞാൻ കട്ട് ചെയ്യുകയും പിന്നെ ഒരുപാട് ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ഭാര്യ എൻ്റെ കൂടെ വീട്ടിലുണ്ടാകുമ്പോൾ എനിക്കൊരു പ്രയാസവുമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവൾ അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നിൽക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിനും വല്ലാത്ത ചാഞ്ചാട്ടമാണ്. ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാൻ പിടിച്ചു നിൽക്കും, എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകാറുണ്ട്. പിന്നെയും ദിവസങ്ങളാകുമ്പോൾ മനസ്സിൽ നിന്നും കൈവിട്ടു പോകും. ഇതിൽ നിന്നും പൂർണ്ണമായും രക്ഷപ്പെടാൻ, ഈ അശ്ലീല കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെടാൻ, ഫോൺ അഡിക്ഷനിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
5: ഈ അശ്ലീല വീഡിയോകൾ കാണുന്നത് കൊണ്ടുണ്ടാകുന്ന അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അത് വളരെ മാരകമായ അഡിക്ഷനാണ്. ഒരു പക്ഷേ നമുക്ക് മാരകമായ MDMA ഒക്കെ പോലുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകളെ ചികിത്സിക്കുന്നതിനേക്കാളും നമുക്ക് ബുദ്ധിമുട്ടാണ് യഥാർത്ഥത്തിൽ ലൈംഗികമായ രംഗത്തുള്ള അഡിക്ഷൻസ് വീഡിയോസ് കാണുന്ന ആളുകൾ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം അതുകൊണ്ട് ഇതിൽ പെട്ടുപോവാതിരിക്കലാണ് ഏറ്റവും നല്ലത്. പെട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയും, പക്ഷെ നല്ല പരിശ്രമിച്ചിട്ടേ പറ്റുള്ളൂ. അപ്പം ഈ സുഹൃത്തിൻ്റെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം എന്താന്ന് വിചാരിച്ചാൽ, ഈ അശ്ലീലമായ വഴിയിൽ നിന്നും അദ്ദേഹം വിവാഹം കഴിക്കുന്നതോടുകൂടെ അദ്ദേഹം ആ എല്ലാ ആസ്വാദനങ്ങളും വൈഫിലേക്ക് മാറ്റി. നല്ലൊരു സൊല്യൂഷനാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ, പ്രായമെത്തിക്കഴിഞ്ഞ് ഞങ്ങൾ വിവാഹം കഴിച്ചോളൂ. അതാണ് ഈ സൂക്ഷ്മതക്ക് നല്ല, അതുകൊണ്ട് നല്ലൊരു പരിഹാരമാണ്. പക്ഷെ എന്താന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ഫോൺ അഡിക്ഷനുകളിലൂടെ അദ്ദേഹത്തിലുണ്ടായ ആ ഒരു അധാർമ്മിക മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ മാറ്റാതെയാണ് യഥാർത്ഥത്തിൽ, അതായത് ആ ചിന്തകളെ മുഴുവനും വെച്ചിട്ട് അദ്ദേഹം എന്താണ് അത് വൈഫിലൂടെ നിർവഹിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു വളരെ സ്മൂത്തായി ഒരു ഇസ്ലാമികമായ ഒരു ഭാര്യഭർത്തൃ ബന്ധത്തിലേക്ക് പൂർണ്ണമായും മാനസികമായി മാറിയിട്ടില്ല, മനസ്സിലെ. അപ്പോൾ ഒരു പോൺ സൈറ്റ് ഉപയോഗിക്കുന്ന അതേ അനുഭവ ആസ്വാദനങ്ങളിലൂടെ തന്നെയാണ് അദ്ദേഹം വൈഫിലൂടെയും കടന്നു പോകുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഈ പോൺ സൈറ്റ് കാണുന്നതിൻ്റെ ഒരു ബദൽ എന്ന നിലക്കാണ് അദ്ദേഹം മിക്കവാറും ഭാര്യനെ കാണുന്നത്. അതുകൊണ്ട് ഈ പോൺ സൈറ്റ് കാണുന്ന ഒരാൾക്ക് പോൺ സൈറ്റ് കാണാതിരിക്കാൻ പറ്റാത്ത പോലെ തന്നെ അയാൾക്ക് എന്താണ് വൈഫില്ലാതെ പറ്റാത്തൊരവസ്ഥ വരികയാണ്. നേരെ മറിച്ച് ഒരു നോർമലായിട്ടുള്ള ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ എന്തില്ല, ഭാര്യ ഒരാഴ്ച പോയി എന്ന് വിചാരിച്ചിട്ടോ, ഒരു 15 ദിവസം പോയി എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു ഡെലിവറി ആയി ഒരു 4 മാസം നിന്നു എന്ന് വിചാരിച്ചിട്ടോ ഒന്നും സംഭവിക്കാൻ പോണില്ല. കാരണം മനസ്സിന്റെ ചിന്തകളിൽ എന്തില്ല, വഴി പിഴച്ച ഈ അശ്ലീല ചിന്തകളില്ല. ഈ അശ്ലീല ചിന്തകൾ എപ്പോഴും നമ്മളെങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പ്രചോദനത്തിന്റെ തീവ്രതയിൽ നമുക്ക് ചെറിയ ഒരു കാലയളവ് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പരിഹരിക്കേണ്ടത് അദ്ദേഹത്തിന് വിവാഹത്തിന്റെ മുമ്പ് വന്ന ഈ അശ്ലീല സൈറ്റുകളിലെ അഡിക്ഷനെ അദ്ദേഹം എന്ത് ചെയ്യണം, മാറ്റണം, പൂർണ്ണമായി മാറ്റണം. കാരണം അദ്ദേഹം ഈ അഥവാ ഈ വൈഫിൽ നിന്ന് പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമ്പോൾ വീണ്ടും അദ്ദേഹം പോൺ സൈറ്റിലേക്കാണ് പോകണത്. അപ്പൊ അദ്ദേഹം പോൺ സൈറ്റിലാണ് ആൾറെഡി ഉള്ളത്. മനസ്സിലായി. അദ്ദേഹം ഒരിക്കലും പോൺസൈറ്റിൽ കാണുന്ന അശ്ലീല ചിത്രങ്ങളിൽ നിന്നും മനസ്സ് തൻ്റെ ഭാര്യയാകുന്ന ഒരു ചിത്രത്തിൽ മാത്രം പരിമിതപ്പെടുത്താതെ അയാൾക്ക് അത് പരിഹരിക്കാൻ പറ്റൂല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ അഡിക്ഷൻ മാറുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അഡിക്ഷൻ മാറാനുള്ളൊരു കാര്യം എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ, എങ്ങനെയാണോ അദ്ദേഹം നിരന്തരമായ പോൺ കാഴ്ചയിലൂടെ അഡിക്ഷനിലേക്ക് എത്തിയത്, അതേപോലെ തന്നെ റിവേഴ്സ് പോണം. അദ്ദേഹം ഒരു മൂന്നാഴ്ച വിട്ടു നിന്നാൽ അതിനനുസരിച്ച് അതിൻ്റെ തീവ്രത കുറയും, ആറാഴ്ച വിട്ടു നിന്നാൽ അതിൻ്റെ തീവ്രത അതിനനുസരിച്ച് കുറയും, ആറുമാസം വിട്ടു നിന്നാൽ കുറയും, അങ്ങനെ കുറച്ച് കുറച്ച് കുറച്ച് കുറച്ച് കുറച്ച് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അപ്പം അതിനാണ് അദ്ദേഹം എന്ത് ചെയ്യേണ്ടത്, പരിശ്രമിക്കേണ്ടത്. അത് നമ്മൾ പ്രാർത്ഥനയുടെയും നോമ്പിലൂടെയും രാവിലേക്കുള്ള അധികാറുകളിലൂടെയും ഒക്കെ ചിന്തിച്ചിട്ട് പോകണം. പിന്നെ ഈ വൈഫ് പോണ സമയത്തും എന്ത് ചെയ്യുക, വൈഫിനേറ്റ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക, ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതേമാതിരി വൈഫില്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക, ഫുൾ ഫ്രീ ആവരുത്, എന്തെങ്കിലും എൻഗേജ്മെൻറ്റ്സിന് വേണ്ടി ശ്രമിക്കുക, അങ്ങനെയൊക്കെ പറ്റും. പിന്നെ ഏത് തിന്മയിൽ നിന്ന് തിരിച്ചു വരാമെന്നല്ല അല്ല നമ്മൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും തിരിച്ചു വരാൻ പറ്റും, കുറച്ച് ത്യാഗം ഉണ്ടാവും,
6: പ്രയാസങ്ങളും ത്യാഗങ്ങളും ഉണ്ടാവും. അള്ളാഹു ആ രൂപത്തിൽ ഖൈറാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എന്റെ ഭർത്താവ് നമസ്കാരവും നോമ്പും ഖുർആൻ പാരായണം കൃത്യമായി നിർവഹിക്കുന്ന ആളാണ്. കുടുംബപരമായ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ സലഫി ആദർശമായി മുന്നോട്ട് പോകുന്ന ആളാണ്. എന്നാൽ അദ്ദേഹം പാൻ മസാല ഉപയോഗിക്കുന്നുണ്ട്. അത് ഹറാമാണോ? നല്ല മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ്. എല്ലാ നല്ല കാര്യങ്ങളുണ്ട്, അതോടൊപ്പം ഈ പാൻ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനെക്കുറിച്ച്
5: ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഇദ്ദേഹം ഒരു നല്ല വ്യക്തിയായി ഇസ്ലാമിക ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഉള്ള ഒരു ശീലമാവാനാണ് സാധ്യത. അവിടെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, മാറി വന്നപ്പോഴും ഇത് അദ്ദേഹം നിർത്തിയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ലാതെ ധാർമ്മികമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ എന്താണ്
6: പാൻ
5: മസാലയിലേക്ക് പോകുക എന്നത് ഉണ്ടാവില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ജാഹിലിയത്ത് അയാളിൽ അവശേഷിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അദ്ദേഹം എന്താണ് അതിലൊരു ആസ്വാദനം കണ്ടെത്തുന്നത് കൊണ്ടും പഴയ തിന്മയുടെ ലോകത്ത് ജീവിക്കുന്നതിലുള്ളൊരു സുഖം ഇതിലൂടെ മാത്രം അദ്ദേഹം നിലനിർത്തി പോരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പൂർണ്ണമായ ഒരു ഇസ്ലാമിക മനസ്സിലേക്കും ഒരു വിശ്വാസത്തിലേക്കും ധാർമ്മികതയിലേക്കും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വരൽ വളരെ പെട്ടെന്ന് വേണം. പിന്നെ ഇപ്പൊ ആളുകൾ എന്ത് ചെയ്യും, പാൻ മസാല അല്ലേ, അത് ഇത്ര വലിയ പ്രശ്നമുണ്ടോ എന്നൊക്കെ അവിടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഉഹില്ലലക്കുമോ തൊയ്യിബാത്താണ്, ഹലാലാവണമെങ്കിൽ എന്താണ് തൊയ്യിബാത്താണ്. അപ്പോ നമ്മൾ സാധാരണ വ്യഭിചാരം ഹറാമാണെന്ന് പറയും, പുകവലിയും ഹറാമാണെന്ന് പറയും. അപ്പൊ ഹറാമിന്റെ ഒരു വില കുറയല്ലേ എന്ന് ആൾക്കാർ പറയും. നമ്മൾ ഹറാമിന്റെ വില എന്ന് പറയുന്നത് എന്തുള്ളു വെച്ചാൽ, അള്ള നിഷിദ്ധമാക്കിയാൽ അത് നിഷിദ്ധമാണ്, മനസ്സിലായില്ലേ? എത്ര വലിയ നിഷിദ്ധം, എത്ര ചെറിയ നിഷിദ്ധം, നിഷിദ്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്, അതിനെ ലംഘിക്കുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ്. അപ്പോ മനുഷ്യന് ഒരു ഗുണവും നൽകാത്ത ഈ പാൻ മസാല എങ്ങനെ ഇസ്ലാമിൽ ഹലാലാകും? പുകവലി പോലും ഹറാമാണെങ്കിൽ പാൻ മസാല എങ്ങനെ അനുവദിക്കും? അതുകൊണ്ട് ഏതെങ്കിലും തലത്തിൽ ഇതൊരു അനുവദനീയമായ കാര്യമാണെന്ന വിശ്വാസമോ ന്യായീകരണമോ അദ്ദേഹത്തിനോടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറയാനുള്ളത്, നല്ല ഒരു ഗുണവും ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ ഇത് 100% ഹറാമാണ്, നിഷിദ്ധമാണ്. അതുകൊണ്ട് അത് അവസാനിപ്പിക്കാം. പിന്നെ താങ്കൾ ഇത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു യഥാർത്ഥ ഇസ്ലാമിക ജീവിതത്തിലേക്ക് പൂർണ്ണമായി വന്നു എന്ന് പറയാനും സാധ്യല്ല എന്നുള്ളതാണ്.
6: മാത്രമല്ല, ഇപ്പോൾ റമദാനൊക്കെ കഴിഞ്ഞ സമയത്ത് പ്രത്യേകിച്ച് അല്ല, ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ തെറ്റുകളും ആളുകൾക്ക് മാറി നിൽക്കാൻ പറ്റിയൊരു സമയം കൂടിയാണ്, ഒരു അവസരമാണ്
5: വിചാരിച്ചതാണ്. എന്തായാലും റമദാനൊക്കെ
6: ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. പകൽ ഈ സമയത്ത് പുകവലിക്കുന്ന ആളുകളൊക്കെ അത് ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഒരു അവസരമായിട്ട് റമദാനൊക്കെ
5: പരിശ്രമിച്ചാൽ മാറ്റിയെടുക്കാവുന്ന കാര്യം.
6: അതെ, അല്ലാഹു ആ രൂപത്തിൽ അദ്ദേഹത്തിന് ഒരു തൗഫീഖ് കൊടുക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇനി അടുത്ത്, എനിക്ക് 7 വയസ്സുള്ള ഒരു മകളുണ്ട്. ഇപ്പോൾ 8 മാസം ഗർഭിണിയാണ്. മകൾക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ്. പുതിയ കുട്ടി വരുന്നതും കാത്ത് സന്തോഷത്തോടെയാണ് അവൾ ഇരിക്കുന്നത്. എന്നാലും പുതിയ കുട്ടി വരുമ്പോൾ രക്ഷിതാക്കളുടെ ശ്രദ്ധയും പരിഗണനയും കിട്ടുമ്പോൾ ഇവൾക്ക് എന്തെങ്കിലും മാനസികമായൊരു പ്രയാസം ഉണ്ടാകുമോ എന്നൊരു ഭയം മനസ്സിലുണ്ട്. അത് കാരണം കുട്ടികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ടല്ലോ. സിബ്ലിങ്സിനിടയിലുള്ള നല്ല ഇടപെടലുകൾ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പുറമെയുള്ള കുടുംബക്കാരടക്കമുള്ളവരുടെ സംസാരങ്ങളിലും ഇത് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണല്ലോ. എങ്ങനെ കുട്ടികൾക്കിടയിൽ നല്ലൊരു ബന്ധം വളർത്തിയെടുക്കാം? ഞാനും എൻ്റെ ഭർത്താവും എന്തൊക്കെയാണ് അതിന് ശ്രദ്ധിക്കേണ്ടത്?
5: ഏതായിരുന്നാലും ഇവർ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. സാധാരണ രക്ഷിതാക്കളൊക്കെ എന്താ വെച്ചാൽ ഈ പ്രസവം കഴിഞ്ഞ് ഈ കുട്ടികൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് എന്താ
6: പരിഹാരം. കുട്ടി
5: ജനിക്കുന്നതിന് മുമ്പേ അതിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങി എന്നുള്ളതാണ്. ഇതിന് ഞാൻ കാണുന്നൊരു വലിയ പോസിറ്റീവ് എന്താന്ന് ചോദിച്ചാൽ, രണ്ട് മെന്റാലിറ്റി പൊതുവെ വൈകി കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ കുട്ടിക്ക് ഉണ്ടാകും. അതിലൊരു കുട്ടീൻ്റെ എന്താ വെച്ചാൽ എന്റെ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടു പോകും, ഉമ്മക്ക് പുതിയൊരു കുട്ടി വന്നാൽ എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. അതാണ് നമുക്ക് ഡേഞ്ചർ ആയിട്ട്. ഇത് എനിക്കൊരു കുട്ടി വേണം എന്ന് ചിന്തിച്ച് കാത്തിരിക്കുന്ന ഒരു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് അവളുടെ കുട്ടിയാണ് എന്ന് നമ്മൾ നിനക്ക് കുട്ടി ഉണ്ടാവണു, നിന്റെ പിന്നെ ബാബ വരാൻ പോകുന്നു എന്നല്ലേ, നമ്മ ആശുപത്രിയിൽ അഡ്മിറ്റാണ്, നിന്റെ ബാബനെ നിനക്ക് കാണാൻ കിട്ടും, രണ്ടു ദിവസം കൊണ്ട് കാണാൻ കിട്ടും എന്ന് പറയാ വരുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാണ്, ഇത് ഇവളുടെ മോളുവിന്റെ ബാബയാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാ, നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് കാര്യവും അവൾ ത്രൂ ചെയ്യിപ്പിക്കാം. അപ്പൊ എപ്പോഴെങ്കിലും ഒന്ന് ഉമ്മ നീച്ചു പോകുമ്പോ എന്ത് ചെയ്യും,
6: നോക്കണട്ടോ
5: എന്ന് പറയാ. പിന്നെ എന്ത് ചെയ്യാ, അവളുടെ കയ്യിലുള്ള കളിക്കോപ്പുകളിൽ അപകടം കുറഞ്ഞ കളിക്കോപ്പുകളൊക്കെ എന്ത് ചെയ്യാ, തൽക്കാലം പ്രായത്തിനനുസരിച്ച് ഇവൾക്ക് കുട്ടിക്ക് കൊടുക്കാനുള്ള പ്രചോദനങ്ങൾ നൽകുക. അതോടൊപ്പം കുട്ടി എന്ത് ചെയ്യണം, അതിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് കുട്ടിനെ അപകടപ്പെടുത്താതിരിക്കാൻ എന്നുള്ള ഒരു ജാഗ്രത എന്ത് ചെയ്യണം ഉണ്ടാവണം. അപ്പൊ അവൾ ത്രൂ ഈ കുട്ടിനെ സംരക്ഷിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും, എപ്പോഴും പ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോൾ ഒരു ഒരു ഗാർഡിയനെ പോലെ പെരുമാറും. അപ്പൊ അത് ഈ കുട്ടീനെ എല്ലാ സമയത്തും പ്രൊട്ടക്ട് ചെയ്ത് സ്കൂൾക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോയി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവും, വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും.
6: സാധാരണ ഈ ഇതുപോലുള്ളൊരു ചോദ്യം ചോദിച്ചാൽ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു കാഴ്ചപ്പാടുള്ള രക്ഷിതാക്കളാണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മുടെ നാടുകളിൽ ഇപ്പൊ ഈ ഒരു ചോദ്യമായിട്ട് നമുക്ക് പറയേണ്ട ഒരു സാഹചര്യം, നാടുകളിൽ പലപ്പോഴും നാട്ടുകാരും കുടുംബക്കാരൊക്കെയാണ് ഈ കാര്യങ്ങൾ വഷളാക്കാറുള്ളത് അല്ലേ.
5: അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അത് നമ്മൾ എന്ത് ചെയ്യാ, അത് പറയുമ്പോ തന്നെ അവിടെ കൗണ്ടർ പറയാം, ഏയ് അങ്ങനെയൊന്നുമല്ല, ഇവൾക്കൊരു പ്രശ്നമില്ല, ഇവൾക്ക് ഇഷ്ടമാണ്, ഓളാണ് കുട്ടിക്ക് മുലെടുക്കാൻ പറയല്, അവളാണ് എന്റെ അടുത്ത് കുട്ടിനെ കിടത്തണം എന്ന് പറയല്, അവൾക്ക് അത്ര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപ്പൊ തന്നെ തിരുത്തി കൗണ്ടർ. കാരണം ആളുകളൊക്കെ പാടെ നമുക്ക് പറഞ്ഞു
6: പറഞ്ഞു
5: അവിടെ വായ മൂടിക്കെട്ടാൻ കഴിയില്ല.
6: ഇതുപോലുള്ള നല്ല വാക്കുകളും
5: മാനേജ്
6: ചെയ്യാം, ആ രൂപത്തിൽ മുന്നോട്ട് പോയാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ള. ഞാൻ വിവാഹിതയായ ഒരു സ്ത്രീയാണ്, രണ്ട് ചെറിയ പെൺമക്കളുടെ ഉമ്മയാണ്. വിവാഹത്തിന് മുമ്പ് പല തെറ്റുകളും എനിക്ക് വന്നുപോയിട്ടുണ്ട്. ഇന്ന് അതോർത്ത് ഞാൻ വളരെയധികം വേദനിക്കുന്നുണ്ട്. മുമ്പ് എനിക്ക് സോഷ്യൽ മീഡിയ വഴി ചില ബന്ധങ്ങളുണ്ടായിരുന്നു, അവരിൽ നിന്നും ഞാൻ ചില ആവശ്യങ്ങൾക്ക് പണം വാങ്ങിയിട്ടുണ്ട്. ഇന്ന് എനിക്കത് തിരിച്ചു കൊടുത്ത് ബാധ്യത ഒഴിവാക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അനാവശ്യമായ സൗഹൃദങ്ങളായതുകൊണ്ട് അവരുമായി ഇനിയൊരു ബന്ധം ഉണ്ടാവേണ്ട, അതെനിക്ക് ഭയമാണ്. എനിക്കിന്ന് ഫേസ്ബുക്ക് ഒന്നുമില്ല. തെറ്റുകളിലേക്കുള്ള വാതിലെല്ലാം ഞാൻ അടച്ചു വെച്ചാണ് ഉള്ളത്. ഇനി തെറ്റുകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാകുമോ എന്നൊരു പേടിയുണ്ട്. അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്ന് മാത്രം ആണ് എൻ്റെ പ്രാർത്ഥന. ഇനി അവരുമായി ബന്ധപ്പെടാമെന്ന് വിചാരിച്ചാൽ തന്നെയും എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ആളുകളെ ഞാൻ എങ്ങനെയാണ് അവരെ കണ്ടെത്തുക? എനിക്കൊരു വഴി പറഞ്ഞു തരണം. ഞാൻ ഉരുകിയാണ് ഇന്ന് കഴിയുന്നത്. അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കടമായി ഞാൻ വാങ്ങിയത് അല്ല, കടമായിട്ടല്ല സമയത്ത് ഇവരുടെ നിന്നൊക്കെ. പിന്നെ ഷഹീദിന് സ്വർഗത്തിലേക്കുള്ള തടസ്സം കടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ് കടം എന്നറിഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് വളരെ വേദനയിലാണ്. എനിക്കൊരു വഴി, ഒരു മാർഗം പറഞ്ഞു തരണം.
5: ഇതിന് നമ്മൾ കാണുന്ന ഒരു പോസിറ്റീവ് എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം നമ്മൾ ഈ തൗബ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചില ഷുറൂത്തുകൾ നമ്മൾ പറയണം.
6: അതെ,
5: അതിൽ ഒന്നാമത്തെ ഷർത്ത് എന്ന് പറഞ്ഞാൽ ഖേദമാണ്, നെദുമാണ്. അപ്പൊ സത്യത്തിൽ ഇവര് ഖേദം കൊണ്ട് ഡിപ്രസ്ഡ് ആയിരിക്കും, അതായത്
6: ശരിക്കും
5: ഒരു മാനസിക രോഗാവസ്ഥയിലേക്ക് പോയിരിക്കുക അന്ന് ചെയ്ത തെറ്റുകളെ കുറിച്ച്. അത് മനുഷ്യന്റെ ഒരു സ്വഭാവ പ്രകൃതിയാണ്. നമുക്ക് തെറ്റുകളെ കുറിച്ചുള്ള കുറ്റബോധമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം.
6: അപ്പൊ
5: അതെ, അതെ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി എന്താ വെച്ചാൽ ഇവർക്ക് സമാധാനിക്കാം, എന്ത് ആ തെറ്റുകളൊക്കെ അന്ന് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷമല്ല, ചെയ്തു പോയല്ലോ
6: എന്നുള്ള.
5: അതുകൊണ്ട് അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കാനുള്ള ഒരു നിബന്ധന ശരിക്കും എന്തായിട്ടുണ്ട്,
6: പൂർത്തിയായിട്ടുണ്ട്.
5: പിന്നെ അവർ ഡിപ്രസ്ഡ് ആവുന്നത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ, അല്ല ഇതിനൊക്കെ പുറത്തു തരാതെ പോവോ, ഇത്രയും ഗൗരവമുള്ള തെറ്റുകളല്ലേ, അതെന്തായിരിക്കും എന്നാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അള്ളാഹു നമുക്ക് തന്നൊരു വാഗ്ദത്തമാണ്, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അതെല്ലാ തെറ്റുകളും പുറത്തുവരും. അപ്പോ ഇത് ഈ ഒരു തത്വം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കാൻ നമ്മൾ വേണം, നിരാശപ്പെടല്ലോ നമ്മൾ വേണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതിന് അർത്ഥമില്ല. പരമാവധി എന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാറിൽ വർദ്ധിപ്പിക്കുക, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലഹു അൽഹയ്യുൽ ഖയ്യൂം പോലുള്ള ഇസ്തിഗ്ഫാറുകൾ നമ്മൾ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു സമാധാനവും സമാശ്വാസവും ഒക്കെ എന്ത് ചെയ്യും,
6: കിട്ടും.
5: അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അതാണ് ഇവർ ചെയ്യേണ്ട ഒരു പദം. പിന്നെ ഇവർ ചോദിക്കുന്ന ഒരു കാര്യം എന്താണ്, പഴയ കാലത്ത് പല ആളുകളിൽ നിന്നും നമ്മൾ ഈ ജാഹിലിയ കാലഘട്ടങ്ങളിൽ ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റിക്കോളുന്നില്ല. ഇപ്പൊ ഒരു മദ്യപാനി മാറുമ്പോൾ ഓൻ ആൾത്തതൊക്കെ മദ്യം തട്ടി പറിച്ചിട്ടുണ്ടായിരിക്കും, ആർക്കും കൊടുക്കാറ് അതൊന്നും നടക്കില്ല, അതൊക്കെ അധാർമികത ഇല്ല. ഇപ്പൊ ഇവർക്ക് എന്തുള്ളു എന്ന് ചോദിച്ചാലും കടമായിട്ടൊന്നുമില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. അപ്പൊ പിന്നെ വാങ്ങിച്ചത് ഒരു ഹദിയായിട്ടോ അല്ലെങ്കിൽ തൽക്കാലം അവർക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടോ ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, ഒരു ബാധ്യത ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി അറിയോ, ആ ടോട്ടൽ സംഖ്യ ഒന്ന് വെറുതെ കണക്കൂട്ടുക ഏകദേശം, അതെവിടെയെങ്കിലും ദാനം ചെയ്താൽ മതി. അത് എന്തുകൊണ്ട് വെച്ചാല് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യുന്നതിന് യാതൊരു വിരോധവും ഇല്ല. പിന്നെ ഇപ്പൊ ഇന്നിപ്പോ ഓൺലൈൻ സംവിധാനങ്ങളും ഗൂഗിൾ പേ ഒക്കെ ആണല്ലോ. ഇപ്പൊ ഏതെങ്കിലും ഒരാളെ നമ്പർ അറിയുന്നുണ്ടെങ്കിൽ എന്താന്ന് വിചാരിച്ചാൽ അതിലേക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് പോയാൽ മതി. പക്ഷെ ഇവർക്ക് കടമായിട്ടില്ലല്ലോ,
6: അതൊക്കെ
5: ഒന്ന് അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുക. ഇനി അങ്ങനെ സംഖ്യകൾ കൊടുക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ആർക്കെങ്കിലും ഒക്കെ ആ നിയ്യത്തിൽ ദാനം ചെയ്താൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ.
6: നമുക്ക് ഏകദേശം നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. ഇനിയും ചോദ്യങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ചോദ്യങ്ങളാണ് ഇന്നും വന്നത്. ഹാരിസ് മൗലവിക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ നന്മയും പ്രാർത്ഥനകളും. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പീസ് റേഡിയോ ഉണ്ടാവണം, നമ്മുടെ പണ്ഡിതന്മാരുണ്ടാവണം, ഇതിൻ്റെ സംരംഭങ്ങൾ, ഇതിൻ്റെ സംവിധാനങ്ങൾ അതൊക്കെ നന്നായി മുന്നോട്ട് പോകാനുള്ള പ്രാർത്ഥനകൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് കൂടി ആവശ്യപ്പെടുന്നു. വാഹിർ ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാല്ലാ, മനസ്സിന് കുളിർത്തന്നലായി സ്നേഹക്കൂടാണ് ഇപ്പോൾ നാം കേട്ട് കഴിഞ്ഞത്. അബ്ദുറഹ്മാൻ ചുങ്കത്തറയും പ്രൊഫസർ ഹാരിസ് ബിൻ സലീമുമാണ് സങ്കടങ്ങൾ പങ്കുവെക്കാമെന്ന ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മുടെ കൂടെ ഈ സമയം വരെ ഉണ്ടായിരുന്നത്.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, വളരെ അർത്ഥഗർഭമായ നമ്മളൊക്കെയും മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പരിപാടിയിലേക്കാണ് പീസ് റേഡിയോ വൈബ്സ് നീങ്ങുന്നത്. അൽ ഉസൂൽ. അൽ ഉസൂലിൻ്റെ വ്യത്യസ്തമായ എപ്പിസോഡുകൾ നമ്മളിതിനു മുമ്പ് കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അൽ ഉസൂലിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് മുഅല്ലലായ ഹദീസ് എന്നുള്ളതാണ്. ഹദീസ് വിജ്ഞാനികളുടെ പഠനമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി റേഡിയോ വൈബ്സിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അൽ ഉസൂൽ കേട്ട് നമുക്ക് തിരിച്ചു വരാം.
7: ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദു. പ്രേം നിറഞ്ഞ പ്രേക്ഷകരെ, ഹദീസുകളെക്കുറിച്ചുള്ള ചർച്ചയിൽ ദുർബലമായ ഹദീസുകളെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുർബലമായ ഹദീസുകൾ പല രീതിയിലുണ്ട് നമ്മൾ വിശദീകരിച്ചു. അതിൽ സനദുകളിൽ തുടർച്ചയായിക്കൊണ്ട് മുറിവ് വരുന്ന, സനദുകൾ മുറിഞ്ഞ ഹദീസുകളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാണ് അൽ മുഅള്ളൽ. മുഅള്ളൽ എന്ന് പറഞ്ഞാൽ അഅള്ളല എന്നതിൻ്റെ ഇസ്മു മഫ്ഊലാണ്. ഭാഷയിൽ അഅള്ളല എന്ന് പറഞ്ഞാൽ അഅയാഹു എന്നാണ് അർത്ഥം. എന്നാൽ ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ മുഅള്ളൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാ സഖത്ത മിൻ ഇസ്നാദിഹി ഇസ്നാനി ഫഅക്സറ അലത്തവാലി, അഥവാ സനദിൽ നിന്ന് അതിൻ്റെ പരമ്പരയിൽ നിന്ന് രണ്ടോ അതിലധികമോ റാവിമാർ തുടർച്ചയായിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതിനെയാണ് മുഅള്ളൽ എന്ന് പറയുക. ഇതിന് പല ഉദാഹരണങ്ങളും പണ്ഡിതന്മാർ നിരത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഇമാം ഹാക്കിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മാരിഫത്ത് ഉലൂമുൽ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സനദോടുകൂടി കഅനബിയിലേക്ക് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അൻ മാലിക്കിൻ അന്നഹു ബലഗഹു അൻ അബാ ഹുറൈറത്ത ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ മംലൂക്കി തആമുഹു വകിസ്വതുഹു ബിൽ മഅറൂഫ് ولا يكلف من العمل الا ما يطيق. അഥവാ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബലാഗുണ്ട്, അഥവാ അദ്ദേഹത്തിന് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമക്ക് യജമാനൻ്റെ മേലുള്ള ബാധ്യത, അല്ലെങ്കിൽ ഒരു അടിമക്ക് യജമാനൻ നിർവഹിച്ചു കൊടുക്കേണ്ടത് അവൻ്റെ ഭക്ഷണവും അവൻ്റെ വസ്ത്രവും നല്ല രീതിയിൽ അവന് നൽകിക്കൊണ്ടിരിക്കണം. അവന് കഴിയാത്ത ഒരു പ്രവർത്തനത്തെ അടിമയാണല്ലോ എന്നതിൻ്റെ പേരിൽ അവനെ ഏൽപ്പിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇമാം ഹാക്കിം തൻ്റെ മഅരിഫത്ത് ഉലൂമുൽ ഹദീസിൽ കൊടുത്തതിന് ശേഷം അദ്ദേഹം പറയുന്നു, ഹാദാ മുഅള്ളലുൻ അൻ മാലിക്കിൻ, ഇത് ഇമാം മാലിക്കിൽ നിന്നുള്ള ഒരു മുഅള്ളലായ ഹദീസാണ്, അഥവാ ഇതിൻ്റെ സനദിൽ രണ്ട് റാവിമാർ, രണ്ട് റിപ്പോർട്ടർമാർ തുടർച്ചയായിക്കൊണ്ട് കളഞ്ഞു പോയിട്ടുണ്ട് എന്ന്. അങ്ങനെ തുടർച്ചയായിക്കൊണ്ട് കളഞ്ഞു പോയ റിവായത്തുകൾക്കാണ് മുഅള്ളലായത്. കാരണം ഇമാം മാലിക് ഒരിക്കലും ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ കാണാൻ വഴിയില്ല. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹുവിനു സഹാബിയാണ്, ഇമാം മാലിക് ആകട്ടെ താബിഈയും അല്ലതാണ്. അപ്പോൾ രണ്ടാളുടെയും ഇടയിൽ ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ അധികമോ ആളുകൾ വീണു പോകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ചോദിച്ചാൽ പണ്ഡിതന്മാർ പറയുന്നു, ഫഹാദൽ ഹദീസ് മുഅള്ളൽ, ഈ ഹദീസ് മുഅള്ളലാണ്, മുഅള്ളൽ ആയ ഹദീസാണിത്. لأنه سقط منه اثنان متواليان بين مالك وابي هريره امام മാലിക്കിന്റെയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിൽ രണ്ട് ആളുകൾ തുടർച്ചയായി കൊണ്ട് ഈ സനദിൽ നിന്ന് കളഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായി ഒരു സനദിൽ നിന്ന് രണ്ട് റാവിമാർ വിട്ടുപോകുന്നതിനെയാണ് മുഅള്ളൽ എന്ന് പറയുക. ഇവിടെ അതാണ് സംഭവിച്ചിട്ടുള്ളത്. وقد عرفنا انه سقط منه اثنان متواليان من روايه الحديث خارج الموطا هكذا എന്നാൽ ഇമാം മാലിക് ഉദ്ധരിക്കുന്ന ഈ ഹദീസ് മുവത്തയിലല്ലാതെ വേറെ ഒരു സനദിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ അൻ മാലിക്കിൻ അൻ മുഹമ്മദ് ബിൻ അജലാൻ അൻ അബീഹി അൻ അബി ഹുറൈറ എന്നാണുള്ളത്. അഥവാ ഇമാം മാലിക് മുഹമ്മദ് ബിൻ അജലാനിൽ നിന്നും ആ മുഹമ്മദ് ബിൻ അജലാൻ തൻ്റെ പിതാവിൽ നിന്നും ആ പിതാവാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഇമാം മാലിക്കിൻ്റെയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിൽ രണ്ട് റാവിമാർ വിട്ടുപോയിരിക്കുന്നു. അത് രണ്ടുപേരും തുടർച്ചയായിക്കൊണ്ടാണ് പോയിട്ടുള്ളത്. ഒന്നിന് പിറകെ ഒന്നായി രണ്ട് റാവിമാർ തുടർച്ചയായി പോകുമ്പോഴാണ് മുഅള്ളലെന്ന് പറയുക. അതല്ലെങ്കിൽ ഒരു റാവി ഇവിടെയും ഒരു റാവി ആദ്യത്തിലുമാണെങ്കിൽ അതിന് മുൻഖത്തിഉ അല്ലെങ്കിൽ മറ്റു പേരുകളാണ്. എവിടെ അതിൻ്റെ സ്ഥാനം നോക്കി പേരുകൾക്ക് മാറ്റം സംഭവിക്കാം. ഇനി ഇങ്ങനെയുള്ള മുഅള്ളലായ ഹദീസുകൾ അത് സ്വീകാര്യമാണോ അല്ലേ? ഒരിക്കലും നമുക്കറിയാം, ഒരു ഹദീസ് സ്വഹീഹാണെങ്കിൽ മാത്രമാണ് അത് ഹുജ്ജത്താവുക. സ്വഹീഹായി വരാനുള്ള നിബന്ധനകൾ നമ്മൾ വിശദീകരിച്ചത് ഓർക്കുന്നുണ്ടാകും. അഞ്ച് കാര്യങ്ങൾ നിബന്ധന പൂർത്തിയായെങ്കിൽ മാത്രമേ ഒരു ഹദീസ് സ്വഹീഹാവുകയുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്തിസാലു സനദ്. സനദ് കോർവ് ചേർന്ന് വരിക, ഒരാൾ പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ, കണ്ണികൾ മുറിഞ്ഞു പോകാത്ത രീതിയിൽ അതിൻ്റെ കോർവയൊത്തു വരിക, ഇത് വളരെ നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ ഹദീസ് സ്വഹീഹാവുകയുള്ളൂ. അപ്പോൾ മുഅല്ലലായ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം സ്വഹീഹായ ഹദീസിനുണ്ടാകേണ്ട നിബന്ധനകളിൽ പ്രഥമമായ നിബന്ധന തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതും രണ്ടാളുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാകുമ്പോൾ കുറച്ചുകൂടി ഗൗരവം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അൽ മുഅല്ലലു ഹദീസുൻ ളഈഫുൻ, മുഅല്ലൽ എന്ന് പറഞ്ഞാൽ അത് ളഈഫായ ഹദീസിൻ്റെ ഗണത്തിലാണ് പണ്ഡിതന്മാർ പഠിച്ചിട്ടുള്ളത്. മാത്രമല്ല, വഹുവ അസ്വവു ഹാലൻ മിനൽ മുർസലി വൽ മുൻഖത്തിഉ, മുർസലായ ഹദീസിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയാണ് മുഅള്ളലായ ഹദീസിനുള്ളത് എന്ന്. മുർസലായ ഹദീസ് എന്താ നമ്മൾ വിശദീകരിച്ചു. ഒരു താബിഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് മുർസലെന്ന് പറയുക. ആ മുർസലായ ഹദീസുകളേക്കാൾ മോശമായ, കാരണം അവിടെ മുർസലായ ഹദീസിൽ കളയപ്പെട്ട റാവി ചിലപ്പോൾ സഹാബിയാവാൻ സാധ്യതയുണ്ട്. അതേസമയം ഇവിടെ കളയപ്പെട്ട ആളുകൾ സ്വഹാബിയാകാൻ ഒരു സാധ്യതയുമില്ലെന്ന് മാത്രമല്ല, അവർ ചിലപ്പോൾ പ്രവാചകൻ്റെ പേരിൽ കളവ് പറയുന്ന ആളുകൾ വരെ ആയിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ മുർസലായ ഹദീത്തിനേക്കാൾ മോശപ്പെട്ട ഒരവസ്ഥയാണ് മുഅല്ലലായ ഹദീത്തിനുള്ളത്. അതുപോലെ തന്നെ മുൻഖത്തിഅയിനേക്കാളും മോശപ്പെട്ടതാണ്. കാരണം ഇൻഖിത്താഅ് ചെറിയ ഒരാളെ കൊണ്ടുവരാം, ചെറുപ്പോൾ ആ കറയപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ മുറിഞ്ഞു പോയ വ്യക്തി സ്വഹയാവാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ മുൻഖത്തിഅയിനേക്കാളും മുർസലിനേക്കാളും വളരെ മോശമായ അവസ്ഥയിലുള്ള ഹദീസാണ് മുഅല്ലൽ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്തുകൊണ്ട് ചോദിച്ചാൽ, ലിക്കസ്രത്തിൽ മഹദൂഫീന മിനൽ ഇസ്നാദി, സനദിൽ കളഞ്ഞുപോയവരുടെ എണ്ണം മുർസലിനേക്കാളും മുൻഖത്തിഅയിനേക്കാളും അധികമാണ് മുഅല്ലലിലുള്ളത്. മുർസലിൽ ഒരാൾ ആയിരിക്കാം കളഞ്ഞുപോയത്, മുൻഖത്തിയിൽ ഒരാളായിരിക്കാം, പക്ഷേ ഇവിടെ രണ്ടുപേർ തുടർച്ചയായിക്കൊണ്ട് കളഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഈ ഹദീസ് വളരെ മോശമായ ഹദീസായി തീരാനുള്ള പശ്ചാത്തലം. ഇതിൻ്റെ കാരണം വഹാദൽ ഹുക്മു അലൽ മുഅല്ലൽ ബിത്തിഫാഖി ബൈനൽ ഉലമ, പണ്ഡിതന്മാർ എല്ലാവരും യോജിച്ച കാര്യമാണിത്. ഒരാളുടെയും ഇടയിൽ ഈ വിഷയത്തിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല. അഥവാ മുഅല്ലലായ ഹദീസ് ളഈഫാണെന്നും അത് ഒരിക്കലും പിന്നെ ഒരു വിഷയത്തിന് ഹുജ്ജത്തായിക്കൊണ്ട് തെളിവായിക്കൊണ്ട് ഉദ്ധരിക്കാൻ പാടില്ല എന്നും പണ്ഡിതന്മാർ ഇജ്മാ ആയിട്ടുണ്ട്. അപ്രകാരം ഒരു മറ്റൊരു ചർച്ച ചെയ്തിട്ടുള്ളത് ഇജ്മാഉഹു മഅ ബഅദി സൂറൽ മുഅല്ലഖ്, ഈ മുഅല്ലലായ ഹദീസ് ചില സന്ദർഭത്തിലൊക്കെ മുഅല്ലഖിനോട് സാദൃശ്യമായിക്കൊണ്ട് വരും. അഥവാ ചില കാര്യങ്ങളിൽ മുഅല്ലൽ മുഅല്ലഖ് പോലെയായി തരും. മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചു, ഒരു പൂർണ്ണമായും സനദുകൾ കളയപ്പെടുന്ന ഹദീസുകളാണ്. ആദ്യത്തു നിന്നാവട്ടെ അവസാനത്തു നിന്നാവട്ടെ വെറും ചിലപ്പോൾ നബി ഉറത്ത എന്ന് മാത്രം പറയും, അതല്ലെങ്കിൽ അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രം പറയും. അങ്ങനെയുള്ള ഹദീസുകൾ അവയുമായിക്കൊണ്ട് ചില സാമ്യതകളും ചില വ്യത്യാസങ്ങളും ഈ മുഅല്ലലായ ഹദീസുകൾക്കുണ്ട്. ഫയജ്തമിഉൽ മുഅല്ലൽ മഅൽ മുഅല്ലഖി ഫീ സൂറത്തിൻ വാഹിദ, ഒരു സന്ദർഭത്തിൽ അഥവാ ഒരു രീതിയിൽ മുഅല്ലഖ് മുഅല്ലലുമായി കൊണ്ട് ചേരുന്നുണ്ട്. അതേതാണ്? വഹിയ ഇദ ഹദിഫ മിൻ മുബ്തമി മബ്ദഇ സനാദിഹി റാവിയാനി മുത്തവാലിയാനി, മുഅല്ലഖായ ഹദീസ് ആ ഹദീസിൻ്റെ തുടക്കത്തിൽ നിന്നാണ് രണ്ട് റാവിമാർ കടന്നുപോയതെങ്കിൽ അത് ഒരേ സമയം മുഅല്ലഖുമാണ്, അതേപോലെ മുഅല്ലലുമാണ്. കാരണം രണ്ട് റാവിമാർ കളഞ്ഞുപോയി തുടർച്ചയായിക്കൊണ്ട് കളഞ്ഞുപോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഹദീസിനെ മുഅല്ലലെന്ന് വിളിക്കാം. അതല്ല, സനദിൻ്റെ ആദ്യത്തിൽ നിന്ന് റാവിമാർ കളഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ ആ ഹദീസിനെ നമുക്ക് മുഅല്ലഖ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരേ സമയം തന്നെ മുഅല്ലഖുമാണ്, അതേ സമയം തന്നെ അത് മുഅല്ലലുമാണ്. ഇങ്ങനെയുള്ളൊരവസ്ഥ മാത്രമാണ് വരിക. ഫഹുവ മുഅല്ലലുൻ മുഅല്ലഖും ഫി ആനിൻ വാഹിദ്, അഥവാ ഒരേ സമയം അത് മുഅല്ലഖുമാണ് മുഅല്ലലുമാണ്. അപ്രകാരം എന്നാൽ ഈ രണ്ട് അവസ്ഥയിൽ ഇത് രണ്ടും വ്യത്യാസപ്പെടും. അതിലൊന്ന് ഇദാ ഹുദിഫ മിൻ വസ്തിൽ ഇസ്നാദി റാവിയാനി മുത്തവാലിയാനി, ആ കളയപ്പെടുന്ന രണ്ട് റാവിമാർ സനദിൻ്റെ മധ്യഭാഗത്തിൽ നിന്നാണെങ്കിൽ, സനദിൻ്റെ മധ്യത്തിൽ നിന്നാണ് ആ റാവിമാർ കളയപ്പെടുന്നതെങ്കിൽ എന്താണ്? ഫഹുവ മുഅല്ലൽ, അത് മുഅല്ലലാണ്. പക്ഷേ വലൈസ ബി മുഅല്ലഖ്, അത് മുഅല്ലഖായ ഹദീസല്ല. അഥവാ സനദിൻ്റെ നടുവിൽ മധ്യഭാഗത്തിരുന്ന് രണ്ടാളുകൾ കളയപ്പെടുന്നു, തുടർച്ചയായിക്കൊണ്ട് കളയപ്പെടുന്നു എന്നതുകൊണ്ട് അത് മുഅല്ലലിൻ്റെ ഗണത്തിൽപ്പെടുത്താം. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ രൂപത്തിൽ അത് മുഅല്ലഖിൻ്റെ ഗണത്തിലേക്ക് പെടുത്താൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു രീതി, ഇദാ ഹുദിഫ മിൻ മബ്ദഇൽ ഇസ്നാദി, സനദിൻ്റെ തുടക്ക ഭാഗത്തു നിന്ന് തന്നെ കളയപ്പെട്ടു, റാവിൻ ഫഖത്, ഒരു റാവി മാത്രമാണ് പോയതെങ്കിൽ, ഫഹുവ മുഅല്ലഖ്, അത് മുഅല്ലഖാണ്. വലൈസ ബിമുഅല്ലൽ, അതൊരിക്കലും മുഅല്ലലല്ല. മുഅല്ലലാകണമെങ്കിൽ രണ്ട് റാവിമാരോ അല്ലെങ്കിൽ അധികമോ തുടർച്ചയായിക്കൊണ്ട് കളയപ്പെടണം. ഇത് ആദ്യത്തിരുന്ന് ഒരാളും അവസാനത്തിരുന്ന് ഒരാളും അല്ലെങ്കിൽ മധ്യത്തിരുന്ന് വേറൊരാളും, അങ്ങനെയാകുമ്പോൾ അത് മുഅല്ലലിൻ്റെ ഗണത്തിലേക്ക് വരികയില്ല. അതേസമയം അത് പിന്നെ മുഅല്ലഖിൻ്റെ ഗണത്തിലേക്ക് പെടുത്താൻ പറ്റും. ഇദാ ഹദിഫ മിൻ മബ്ദഇ ഇസ്നാദി റാവിൻ ഫഖദ്, ഒരു റാവി മാത്രം കളയപ്പെട്ടതാണെങ്കിൽ അത് മുഅല്ലഖിൻ്റെ ഗണത്തിൽ നമുക്ക് പെടുത്താം, പക്ഷേ അതൊരിക്കലും മുഅല്ലലായി പരിഗണിക്കാൻ പറ്റില്ല എന്നാണ്. ഈ മുഅല്ലലായ ഹദീസുകൾ അതിൻ്റെ മദാനുകൾ അഥവാ ഗ്രന്ഥങ്ങളിൽ മുഅല്ലലായ ഹദീസുകൾ കാണപ്പെടുന്ന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, മിൻ മദാനിൽ മുഅല്ലൽ വൽ മുൻഖത്വ വൽ മുർസൽ, മുൻഖത്വഇൻ്റെയും മുർസലിൻ്റെയും

കൊടുത്തതല്ല. നേരെ മറിച്ച് അവർ ഉദ്ധരിക്കുന്ന ഹദീസ് മുഅല്ലലാണെങ്കിലും ഇതേ സനദിൽ തന്നെ ചിലപ്പോൾ മുഅല്ലലല്ലാത്ത നല്ല സ്വഹീഹായ ഹദീസിൻ്റെ പരമ്പരകൾ അവർക്ക് ലഭിച്ചേക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിച്ച ഹദീസിൻ്റെ സനദുകൾ അവർ മൂടി വച്ചിട്ടില്ല. അവർ അങ്ങനെ തന്നെ ഒരു മാറ്റവും വരുത്താതെ തന്നെ, നിങ്ങൾ നോക്കൂ, അവർക്ക് കിട്ടിയൊരു ഹദീസ് അത് ദുർബലമാണ് എന്നതിൻ്റെ പേരിൽ ആ ഹദീസിനെ സ്വഹീഹാക്കുവാനോ അല്ലെങ്കിൽ അതിനെ സ്വഹീഹാണെന്ന് കണ്ടെത്തുന്ന മാർഗങ്ങളെപ്പറ്റി അന്വേഷിക്കുവാനോ അത് മറ്റു മേഖലയിലേക്ക് ബാധിപ്പിച്ച് ആ സ്വഹീഹായ ഹദീസിൻ്റെ അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളൊന്നും അവർ നടത്തുന്നില്ല. നേരെ മറിച്ച് അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർക്ക് കിട്ടിയതുപോലെ ഒരു വ്യത്യാസവും വരുത്താതെ എൽമിയായ അമാനത്ത് നിർവഹിക്കുക എന്നതിൻ്റെ എന്ന രീതിയിൽ അവർ അതിനെ പുതിയ തലമുറയിലേക്ക്, വരുന്ന തലമുറയിലേക്ക് കൈമാറിയിരിക്കും. അങ്ങനെയാണ് 12 നൂറ്റാണ്ടുകൾക്ക് ശേഷവും, അതല്ലെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഓരോന്നും ഒരു വള്ളി പോലും വ്യത്യാസം വരുത്താൻ കഴിയാത്ത വിധത്തിൽ ആളുകൾക്കിടയിൽ സംരക്ഷിക്കപ്പെടുകയും ആളുകളതിനെ വായിക്കുകയും ആളുകൾ ആ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെയല്ല എന്ന് നമ്മൾ ഗ്രഹിക്കുക. രണ്ടാമതായി, ഇമാം സുയൂത്തി തൻ്റെ തദ്രീബുറാവിയിൽ വിശദീകരിച്ചത് മുഅല്ലലായ ഹദീസിൻ്റെ മള്ളാനിൽപ്പെട്ടതാണ് ഇബ്ന് അബി ദുനിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങൾ. ഇബ്ന് അബി ദുനിയയുടെ ഗ്രന്ഥങ്ങൾ ഒരു സാഹിദായ രീതിയിലുള്ള ദുനിയാവിനോട് വിരക്തി ഉണ്ടാക്കുന്ന ഗ്രന്ഥങ്ങൾ ആണ് അദ്ദേഹം അധികം രചിച്ചിട്ടുള്ളത്. ഒരുപാട് ഹദീസുകൾ, സനദ് സഹിതം ഒരുപാട് ഹദീസുകൾ അദ്ദേഹം പല വിഷയങ്ങളിലായി വളരെ ആസൂത്രിതമായി, വളരെ ഭംഗിയായി, വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അത് നിർവഹിച്ചു ലോകത്തിന് കൈമാറിയിട്ടുണ്ട്. അതേസമയത്ത് ആ ഹദീസ് ഗ്രന്ഥങ്ങൾ ഒരുപാട് ദുർബലമായ ഹദീസുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അഥവാ ഇബ്നു അബി ദുനിയയുടെ ഈ ഗ്രന്ഥങ്ങളിൽ മുഅല്ലലായ ഹദീസുകൾ ധാരാളമായി കൊണ്ട് കാണപ്പെടുന്നു. അത് തഹ്ഖീഖും അതുപോലെ തന്നെ തഹ്രീജുമൊക്കെ ഇനി നടക്കേണ്ടതുണ്ട്. ഇബ്നു അബി ദുനിയയുടെ ഗ്രന്ഥങ്ങൾ എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ ഉപയോഗിക്കുകയും അതിൽ നിന്ന് ധാരാളക്കണക്കിന് ഫവായിദുകൾ അവർ കണ്ടെത്തി അത് മുത്തുമണികളെപ്പോലെ അവർ കൊത്തിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രണ്ട് ഗ്രന്ഥങ്ങളാണ് മുഅല്ലലിൻ്റെ മള്ളാനുകളായിക്കൊണ്ട് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ, ഒരു സനദിൽ നിന്ന് രണ്ട് അല്ലെങ്കിൽ അധികമോ റാവിമാർ തുടർച്ചയായി കൊണ്ടുപോകുമ്പോഴാണ് ഒരു ഹദീസ് മുഅല്ലൽ എന്ന് നമുക്ക് പറയാൻ പറ്റുക. അങ്ങനെ മുഅല്ലലായ ഹദീസുകൾ ഒരിക്കലും സ്വീകാര്യമല്ല. അതിന് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇമാം മാലിക്കിൻ്റെ മുഖത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇമാം മാലിക്കിൻ്റെയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിൽ രണ്ട് ആളുകൾ കടഞ്ഞു പോകുന്ന ഹദീസിൻ്റെ ഉദാഹരണം നമ്മൾ വിശദീകരിച്ചു. അപ്രകാരം തന്നെ മുഅല്ലലും മുഅല്ലഖും യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യുന്ന മേഖലകൾ നമ്മൾ പറഞ്ഞു സനദിൻ്റെ ആദ്യ ഭാഗത്തു നിന്നാണ് കളയപ്പെട്ടതെങ്കിൽ മുഅല്ലഖും മുഅല്ലലും യോജിക്കും. അതേസമയം അവസാന ഭാഗത്തു നിന്നാണെങ്കിൽ യോജിക്കുകയില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ നമ്മൾ നടത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല യുടെ ദീൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ സംരക്ഷിക്കുവാനും അവൻ്റെ ദീനിൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽപ്പെട്ട ഹദീസുകളെക്കുറിച്ചുള്ള വിജ്ഞാനീയങ്ങളാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ആ ഹദീസുകളോടുള്ള ബഹുമാനവും ആ ഹദീസുകളോടുള്ള ആദരവുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും ആ മനസ്സിൽ അത് പിന്നെ സ്വാധീനമുണ്ടാക്കുകയും ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുവഹ്ഹിദുകളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ദീൻ പൂർണ്ണമായി പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്ത്
സോറ

0: സ്വർഗം നേടുന്ന, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം നേടുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അൽ ഉസൂൽ എന്ന വളരെ പഠനാർഹമായ ഒരു സെഷനാണ് നാം ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. മുഅല്ലലായ ഹദീസിനെ സംബന്ധിച്ച് അബ്ദുൽ മാലിക് സലഫിയാണ് സംസാരിച്ചത്.

0: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്താദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
1: പീസ് റേഡിയോ ശ്രോതാക്കളിൽ നിന്ന് കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജറിലെ 80 മുതൽ 82 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, ഇടത്തനാട്ടുകര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹിജറിലെ 79 വരെയുള്ള ആയത്തുകളാണ് നാം മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 80 മുതൽ 82 വരെയുള്ള ആയത്തുകളാണ്. കൂടെ പാരായണം ചെയ്യുക, ആവർത്തിച്ച് കേൾക്കുക.
3: ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.

0: അൽഹംദുലില്ല, സൂറ അൽഹിജറിലെ 82 വരെയുമുള്ള ആയത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കി. അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജറിലെ 80 മുതൽ 82 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, ഇടത്തനാട്ടുകര.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: കൊച്ചി മെട്രോയിൽ 7 ഒഴിവ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലായി 7 ഒഴിവുണ്ട്. റെഗുലർ ഡെപ്യൂട്ടേഷൻ റീ എംപ്ലോയ്മെന്റ് നിയമനങ്ങൾ ഓഗസ്റ്റ് 27 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. എക്സിക്യൂട്ടീവ് HR, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് HR, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്, ലാൻഡ് അക്വിസിഷൻ ഓഫീസർ, മാനേജർ തുടങ്ങിയ വിവിധ തസ്തികയിലാണ് ഒഴിവുള്ളത്. കൊച്ചി മെട്രോയിൽ 7 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.cochinmetro.org.
4: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 9020840840 www.peaceradio.com.
5: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
6: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവ ചരിത്രത്തിന്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിന്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിന്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിന്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവന്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവന്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ റബ്ബുമായുള്ള എന്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിന്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. അറിയുക, രോഗിയെ പരിചരിക്കുന്നവരെ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഡോക്ടർ ഹുസ്ന ഹുസൈൻ. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
3: അറിയുക, രോഗിയെ പരിചരിക്കുന്നവരെ. എഴുത്ത് ഡോക്ടർ ഹുസ്ന ഹുസൈൻ. ഒരു വീട്ടിൽ ഒരാൾ ദീർഘകാലം കിടപ്പിലായാൽ ആ വീടിൻ്റെ ദിനചര്യ തന്നെ പതിയെ ആ രോഗിയെ ചുറ്റിപ്പറ്റിയാകുന്നു. മരുന്നിൻ്റെ സമയം, ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ, പരിശോധനാഫലങ്ങൾ, ആശുപത്രി സന്ദർശനങ്ങൾ, അങ്ങനെ വീട്ടിലെ പല കാര്യങ്ങളുടെയും സമയക്രമം പോലും രോഗിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറുന്നു. സന്ദർശിക്കാനെത്തുന്നവരുടെയും ഫോൺ വിളിക്കുന്നവരുടെയും അന്വേഷണങ്ങളും സ്വാഭാവികമായും രോഗിയെക്കുറിച്ച് തന്നെയായിരിക്കും. ആ വീട്ടിലെ സംഭാഷണങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളുമെല്ലാം ഒരാളുടെ ആരോഗ്യത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ. എന്നാൽ ആ ബഹളങ്ങൾക്കിടയിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരാളുണ്ട്, ആ രോഗിയുടെ പരിചാരകൻ. രോഗിക്ക് മരുന്നു കൊടുക്കാൻ രാത്രിയിൽ പലതവണ ഉറക്കമുണരുന്ന ഒരാൾ, സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോലും മറന്നു പോകുന്നയാൾ, ആശുപത്രി വരാന്തകളിൽ മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന ഒരാൾ, സ്വന്തം ക്ഷീണവും വേദനയും മാറ്റിവെച്ച് മറ്റൊരാളുടെ ആശ്വാസത്തിനായി ജീവിക്കുന്ന ഒരാൾ. അവർ പക്ഷാഘാതം ബാധിച്ച ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഭാര്യയാകാം, ക്യാൻസറിനോട് പോരാടുന്ന ഭാര്യയ്ക്ക് കരുത്തായി നിൽക്കുന്ന ഭർത്താവാകാം. വാർദ്ധക്യത്തിൻ്റെ ഭാഗമായി സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് കിടപ്പിലായ മാതാപിതാക്കൾക്ക് താങ്ങായി നിൽക്കുന്ന മക്കളോ മരുമക്കളോ ആകാം. ഓട്ടിസം, സെറിബ്രൽ പൾസി പോലുള്ള പ്രത്യേക പരിചരണം ആവശ്യമായ അവസ്ഥയുള്ള കുട്ടികളുടെ മാതാപിതാക്കളാകാം. രോഗമേതായാലും ബന്ധമെന്തായാലും അവരെയൊക്കെ ഈ ദൗത്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്നേഹമാണ്. പക്ഷേ ആ ദൗത്യമെല്ലായ്പ്പോഴും എളുപ്പമല്ല. ഉറക്കം നഷ്ടപ്പെടാം, മനസ്സിൽ നിരന്തരമായ ആശങ്ക നിറയാം, സ്വന്തം ആരോഗ്യത്തെയും ആവശ്യങ്ങളെയും അവഗണിക്കേണ്ടി വന്നേക്കാം, പഠനമോ ജോലിയോ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരാം, ചിലപ്പോൾ ഒറ്റപ്പെടലും നിസ്സഹായതയും അനുഭവപ്പെടാം. പലപ്പോഴും അവർ പരിചരിക്കുന്ന രോഗിക്ക് അവരുടെ സ്നേഹവും ത്യാഗവും തിരിച്ചറിയാനോ അതിന് നന്ദി പറയാനോ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കാം. എന്നിട്ടും രോഗിയിൽ ചെറിയൊരു ആശ്വാസമോ പുരോഗതിയോ കാണുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഒരു വിളക്ക് മറ്റൊരു വിളക്കിന് വെളിച്ചം പകരണമെങ്കിൽ അതിലെണ്ണയും തിരിയുമുണ്ടായിരിക്കണം. അതുപോലെ മറ്റൊരാളെ പരിചരിക്കുന്ന വ്യക്തിക്കും ഇടയ്ക്കൊക്കെ വിശ്രമം ആവശ്യമാണ്. അവരോടാരെങ്കിലും അവരെക്കുറിച്ചൊന്ന് അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഈ നല്ല മാറ്റം കാണുന്നത്, പക്ഷേ ഇതിനിടയിൽ സ്വന്തം ആരോഗ്യവും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നാത്മാർത്ഥമായൊരു വാക്കു പറഞ്ഞാൽ അതവർക്കൊരു വലിയ ആശ്വാസമായേക്കും. കാരണം മറ്റുള്ളവരെ പരിചരിക്കുന്നവർക്കും തങ്ങളെയും ആരോ കരുതുന്നുണ്ടെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതിനാൽ രോഗിയെ സന്ദർശിക്കുമ്പോൾ രോഗിയെ മാത്രമല്ല, പരിചാരകനെയോ പരിചാരികയെയോ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഒരു പരിചാരകനെ സഹായിക്കാൻ വലിയ സാമ്പത്തിക ശേഷിയൊന്നും വേണ്ട. ഒരു മണിക്കൂർ രോഗിയുടെ കൂടെ ഇരുന്ന് അവർക്കൊരു വിശ്രമം നൽകാനോ ഒരു നേരത്തെ ഭക്ഷണമുണ്ടാക്കി എത്തിച്ചു കൊടുക്കാനോ ആശുപത്രിയിലെ തെറാപ്പി സെന്ററിലോ പോകുമ്പോൾ കൂടെ പോകാനോ ഇതൊന്നുമല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള ആശങ്കകൾ ക്ഷമയോടെ കേട്ടിരിക്കാനോ കഴിയുമെങ്കിൽ അതുപോലും വലിയൊരു സഹായമാണ്. ചിലപ്പോൾ ചെറിയ കരുതലുകളാണ് ഏറ്റവും വലിയ കരുത്താകുന്നത്. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് പരസ്പരം സഹായിക്കാനും കരുണ കാണിക്കാനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തൻ്റെ ദാസനെ സഹായിച്ചുകൊണ്ടിരിക്കും, ആ ദാസൻ തൻ്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം. സ്വഹീഹ് മുസ്ലിം. രോഗിയെ മാത്രം കാണാതെ രോഗിയുടെ നിഴലിൽ നിശബ്ദമായി സ്നേഹത്തിൻ്റെ സേവനം ചെയ്യുന്ന പരിചാരകരെയും കാണാൻ നമുക്ക് ശീലിക്കാം. അവരുടെ ഭാരമൊന്ന് ലഘൂകരിക്കാനും കഴിയുന്നിടത്തോളം ഒരു കൈത്താങ്ങാകാനും ശ്രമിക്കാം.
1: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. അറിയുക രോഗിയെ പരിചരിക്കുന്നവരെ. രചന നിർവഹിച്ചത് ഡോക്ടർ ഹുസ്ന ഹുസൈൻ. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
7: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഐ ടി ജാലകം. നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് സംസാരിക്കുന്നത് ഡോക്ടർ ഷാനിദ് മലയിൽ.
8: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇന്ന് നമ്മൾ റെയിൽവേൻ്റെ പുതിയൊരു ആപ്പിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. റെയിൽ വൺ എന്നാണ് ആപ്പിൻ്റെ പേര്. ഒരു അടിപൊളി ആപ്പാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ബുക്കിങ്ങൾ അതിൽ അവൈലബിൾ ആണ്. നമുക്ക് റിസർവ്ഡ് ബുക്കിങ്ങൾ അവൈലബിൾ ആണ്, അൺറിസർവ്ഡ് ഉണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്, അതുപോലെ സെർച്ച് ട്രെയിൻ എവിടെയാണ് ട്രെയിൻ എത്തിയിട്ടുള്ളതെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ബുക്കിങ്ങിൻ്റെ സ്റ്റാറ്റസ് നോക്കാൻ പറ്റും, കോച്ചിൻ്റെ പൊസിഷൻ നോക്കാൻ പറ്റും, ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനൊക്കെ പറ്റും. അതിൽ കംപ്ലയിൻറ്റിൽ ഫോട്ടോസും വീഡിയോസും ഇറക്കം കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പം ആദ്യമുള്ളത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എന്ത് ചെയ്യുക, റെയിൽ വൺ സെർച്ച് ചെയ്യുക. അപ്പം സെൻട്രൽ റെയിൽവേൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇതുള്ളത്. അതിൽ പോയിട്ട് നമുക്ക് ജേർണി പ്ലാനറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹോമിൽ പോയാൽ റിസർവ്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ റിസർവ്ഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സ്റ്റേഷൻ ബുക്ക് ചെയ്യാം. എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഫ്രം എന്നുള്ളൊരു സംഗതി കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് യാത്ര ചെയ്യേണ്ടത് എറണാകുളം എന്നാണെന്നുണ്ടെങ്കിൽ എറണാകുളം സെലക്ട് ചെയ്യുക. എവിടേക്കാണ് പോകേണ്ടത് എനിക്ക് നേരെ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, നേരെ നമുക്ക് സ്പെല്ലിങ് അടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ അക്ഷരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വരും. തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടത്, ഏത് ഡേറ്റാണ് പോകേണ്ടതെന്നുള്ള സെലക്ട് ചെയ്യുക. അപ്പം എനിക്ക് ഡേറ്റ് ഇവിടെ കലണ്ടർ ഇവിടെ വരും, ഒരു കലണ്ടറിൻ്റെ ചിഹ്നം അവിടെ ഉണ്ട്, അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് ഏത് കോട്ടയിൽ, ജനറൽ കോട്ടയാണെങ്കിൽ ജനറൽ കൊടുക്കാം, ലേഡീസ് ആണോ അതുപോലെ തൽക്കാലാണോ പ്രീമിയം, അങ്ങനെ എല്ലാ ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് അവൈലബിൾ. അപ്പോൾ ഞാൻ ജനറൽ കൊടുത്തു. ഓക്കെ, സെർച്ച് കൊടുത്തു. പെട്ടെന്നുണ്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല സ്പീഡിൽ സംഗതികൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള പിന്നെ ട്രെയിനുകളെല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ബുക്കിങ്ങിലേക്ക് പോകാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടുന്ന് സീറ്റർ സെലക്ട് ചെയ്യാം, സ്ലീപ്പർ ആണോ, തേർഡ് ക്ലാസ് എ സി ആണോ, സെക്കൻഡ് ക്ലാസ് എ സി എന്നൊക്കെയുള്ള. അതുപോലെ നമുക്ക് പിന്നെ ഇവിടെ അതിൻ്റെ ഒരു എമൗണ്ട് കാണാൻ പറ്റും. ഇപ്പോൾ 170 രൂപ സ്ലീപ്പർ ആണുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇവിടുന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബുക്കിങ്ങിലേക്ക് പോവാം. പവർ ഓപ്ഷൻ അവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് അൺറിസർവ്ഡ് ഉണ്ട്. നമുക്ക് ലൈക്ക് ലോക്കൽ ട്രെയിനുകൾ, ഇപ്പം നിലമ്പൂരിൽ നിന്ന് ലൈക്ക് അങ്ങാടിപ്പുറത്തേക്ക് അപ്പോൾ ഉള്ള ട്രെയിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, അങ്ങാടിപ്പുറം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യത്യസ്തമായിട്ട് ഓർഡിനറിയാണ് നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഫെയർ കാണാം, 10 രൂപയാണ് ഇവിടെ ഫെയർ ഉള്ളത്. നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും ബുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ആളുകളുടെ എണ്ണം നമുക്ക് ഇവിടെ എന്തെങ്കിലും കൂട്ടി കൊടുക്കാം, എത്ര വലിയ ആളുകളുണ്ട്, എത്ര കുട്ടികളുണ്ടെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് അതിൻ്റെ പ്രൈസ് താഴെ ക്യാഷ് കൂടുന്ന കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ബുക്കിംഗ് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൽ ഏത് ക്ലാസ്സാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യാം, ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പം വളരെ നല്ല ഒരു വളരെ എളുപ്പത്തിലുള്ളൊരു ഓപ്ഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ ട്രെയിൻ എവിടെ എത്തിയിട്ടുണ്ട് നോക്കണമെങ്കിൽ എന്ത് ചെയ്യാം, സെർച്ച് ട്രെയിൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. നമുക്ക് ഒന്നുകിൽ ട്രെയിനിൻ്റെ നമ്പർ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ പേര് നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്ത് നോക്കാം. അപ്പം പേര് നമ്മൾ ഷെഡ്യൂളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പുറപ്പെടുന്ന സമയം ഏത് സമയത്ത് എവിടെ എത്തുന്നൊക്കെയുള്ള കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും. അപ്പം മുന്നേ ഉണ്ടായിരുന്ന ഈ ഓപ്ഷൻസൊക്കെ പല ആപ്പുകളിലായിരുന്നു പലതും ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സിംഗിൾ ആപ്പിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ നമ്മളെ ബുക്കിങ്ങിൻ്റെ സ്റ്റാറ്റസ് നോക്കാൻ പി എൻ ആർ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ പി എൻ ആർ നമ്പർ ക്ലിക്ക് കൊടുത്തിട്ട് നമ്മൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം നമ്മളെ ഇപ്പം വെയിറ്റ് ലിസ്റ്റിലാണോ അതെല്ലാം കൺഫേംഡ് ആയിട്ടുണ്ടോ അങ്ങനെ സംഗതിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള അത് കോച്ച് പൊസിഷനാണ്. ഇപ്പോൾ നമ്മൾ ട്രെയിൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഏത് പൊസിഷനിലാണ്, ഇപ്പോൾ നമുക്ക് മുൻകൂട്ടി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോച്ചിൻ്റെ പൊസിഷൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും ഉണ്ടോ എഞ്ചിൻ എവിടെയാണുള്ളത്, അതുപോലെ എത്രാമത്തിൽ നമ്മളത്, ഇപ്പോൾ നമ്മൾ D5 ഇന്നാമത്തെ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, മുൻകൂട്ടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്ഥലത്ത് പോയിട്ട് മുൻകൂട്ടി പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നിൽക്കാനും ഒക്കെ സൗകര്യം പറ്റും. അതുപോലെ നമുക്കുള്ള പിന്നെ ഒരു നല്ലൊരു ഓപ്ഷനാണ് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് പി എൻ ആർ നമ്പർ നമ്മൾ ബുക്കിംഗ് നമ്പർ എന്ത് ചെയ്യാൻ മതി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഓർഡർ ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെയുള്ളൊരു ഓപ്ഷനാണ് റെയിൽ മത എന്നുള്ളത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കംപ്ലയിൻറ്റുകൾ ഉണ്ടെങ്കിൽ, ഇപ്പം ട്രെയിനിനെ കുറിച്ചിട്ട് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എന്തെങ്കിലും നമുക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യാം, സ്റ്റേഷൻ എന്നുള്ളതുണ്ട്, അതല്ലെങ്കിൽ ട്രെയിൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. നമുക്ക് എന്താണോ പറയേണ്ടത് അത് എന്ത് ചെയ്യാം, നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് പറയാം. അതിൽ നമുക്ക് ഇവിടെ വോയിസ് ബട്ടൺ ഉണ്ട്, വോയിസ് ആയിട്ട് പറയാം. അതിൻ്റെ കൂടെ നമുക്ക് ഇമേജ് ഉണ്ട്, ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോ ക്ലിക്ക് ചെയ്ത് പറയാം, അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാം. ഈ രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കുള്ള സജഷൻസ്, ഫീഡ്ബാക്കുകൾ, കംപ്ലയിൻറ്റുകളൊക്കെ എന്ത് നമുക്ക് റെയിൽവേനെ അറിയിക്കാം. റെയിൽവേ മെച്ചപ്പെടുത്താനുള്ള സംഗതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതുവഴി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് ഇതിൽ പറയാനുള്ളത്. പിന്നെ നല്ലൊരു ഓപ്ഷനായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും പറ്റും, ഇതിൽ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നമ്മൾ പിന്നെ നേരം വഴുകി ലൈക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താണ്, അപ്പോൾ ഒരുപാട് വലിയ ക്യൂ ആയിരിക്കും. അപ്പോൾ ആ ക്യൂവിലൊക്കെ നിന്ന് എടുക്കുന്ന ഒരു പ്രയാസം നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും, പ്രത്യേകിച്ച് സമയമില്ലാത്തൊരു ഒരു ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബുക്കിംഗ് ചെയ്യാം. അതല്ലെങ്കിൽ നേരത്തെ നമുക്ക് പിന്നെ സ്ഥിരം യാത്ര ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, സീസണൽ ടിക്കറ്റ് നിന്ന് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല ഓപ്ഷൻസ് ഇതിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
7: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഐടി ജാലകം. സാങ്കേതികമായ അറിവുകൾ പകർന്നു നൽകുന്ന ഐടി ജാലകത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ ഷാനിദ് മലേ.
9: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം, ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
10: Peace Radio. Tune to reality.

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 9020840840. www.peaceradio.com.

0: ഈ സ്ക്രോളിങ്ങുകൾക്കിടയിൽ നല്ലത് കാണുക എന്നുള്ളതൊരു ഭാഗ്യമായി വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ, ഒരു കുട്ടി കുറേ പാവകൾ, ആ പാവകളെങ്ങനെ നിരത്തി വച്ചിരിക്കുകയാണ്, പാവകളെ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. പാവ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ തന്നെ പാവയാണ്. കുറേ പാവകളുണ്ട്. ആ പാവകളെങ്ങനെ ഇരുത്തിയിട്ട് അതിൻ്റെയൊക്കെ മുന്നിൽ ബുക്ക്, സ്ലൈഡ്, കളർ പേന, മഷിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പാവകൾക്കിടയിലൂടെ ഒരു ക്ലാസ് റൂം ഫീലാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പാവകൾക്കിടയിലൂടെ ഈ കുട്ടി ഇങ്ങനെ ഒരു ടീച്ചറായിട്ട് അന്ന് അടുത്തൊക്കെ കോണ മാത്രമുണ്ട്, ഒരു ഒന്നൊന്നര നടത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് സംബന്ധിച്ച് ചില കമൻറ്റുകൾ ഒന്ന് പറയാമെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം എടുക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം, കുട്ടി കളിക്കുകയല്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കണ കുട്ടി കളിക്കുകയാണെന്നാണ്. കുട്ടി തൊട്ടിലിലാട്ടുമ്പോൾ നമ്മൾ വിചാരിക്കണ കുട്ടി തൊട്ടിലിലാട്ടി കളിക്കുകയാണെന്നാണ്. അല്ല, കുട്ടി സീരിയസ് ആയിട്ട് തൊട്ടിലിലാട്ടുകയാണ്. കുട്ടി ചോറുണ്ടാക്കുമ്പോൾ കുട്ടി കളിക്കല്ല, കുട്ടി വെരി സീരിയസ്, വളരെ ഗൗരവത്തിലാണത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയണത് കുട്ടിക്ക് തോക്കും ജെ സി ബി എല്ലാം വാങ്ങിക്കൊടുക്കേണ്ടതെന്ന്. കുട്ടി വെടിവെക്കുമ്പോൾ കുട്ടി കളിക്കല്ല, കുട്ടി സീരിയസ് ആയിട്ട് വെടിവെക്കുകയാണ്. അതാണ് ആ പ്രായത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഡോളുകളെ വിദ്യാർത്ഥിയാക്കുന്നു, കുട്ടി ടീച്ചറാകുന്നു, പുസ്തകത്തെ പാഠപുസ്തകമാക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടി അതിലൂടെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ പ്രായത്തിൽ പടച്ചോൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അനുകരണം എന്നതാണ്. ആദ്യത്തേത് കേൾവിയാണ്. ഗർഭപാത്രം മുതൽ ഒരു രണ്ട് രണ്ടര വയസ്സ് വരെ കുട്ടി കൂടുതൽ കേൾവിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, കാഴ്ചക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. കേൾവിയിലൂടെയാണ് ഇതൊക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പോണത്. കേട്ടതാണ് എന്ത് ചെയ്യണത്, പോണത്. അടുത്തൊരു ഘട്ടം ആ കുട്ടിയുടെ വികാസത്തിൻ്റെ അടുത്തൊരു ഘട്ടം, മുന്നിലെ കുറേ കാര്യങ്ങളെ, ഡാറ്റകളെ, വിഷയങ്ങളെ, ശബ്ദങ്ങളെ, ശൈലികളെ, ആംഗ്യങ്ങളെ ഒക്കെ ആ കുട്ടി ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായൊരു 2 മുതൽ 6 വയസ്സ് വരെയുള്ളത് ഒരു അങ്ങനത്തെ ഒരു റോൾ പ്ലേ ഏജ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ ടീച്ചറാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ ഉമ്മയാണ്, ഞാൻ ഡ്രൈവറാണ് തുടങ്ങിയതൊന്നും കളിയല്ല, ഒരു സീരിയസ് ആയിട്ടുള്ള അനുകരണങ്ങളാണ്. അപ്പോൾ ഈ പ്രായത്തിൽ ശരിക്കും വേണ്ടത് ഉപദേശമല്ല. മൂന്നാമത്തെ കാര്യം അതാണ്, നീ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നല്ല, നമ്മളങ്ങനെ ചെയ്യാണ് വേണ്ടത്. ചെരുപ്പക്കാട് കൊണ്ടിട്ട് എന്ന് പറയല്ല, ചെരുപ്പ് ഇങ്ങനെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് വേണ്ടത്. വസ്ത്ര വലത്തേ കൈ കൊണ്ട് തന്നെ ഇടണം, വലത്തേ കൈ കൊണ്ട് ഇടല്ല, വലത്തേ കൈ കൊണ്ട് കഴിച്ച് കാണിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. കുട്ടി ഇങ്ങനെ ഇടത്തേ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലല്ല ഇടത്തേ കൈയല്ല, ഇടത്തേ കൈയല്ല, വലത്തേ കൈ എന്ന് പറയല്ല വേണ്ടത്. മറിച്ച് ആ കുട്ടിയുടെ കൈ കൊണ്ടുപോയി കഴുകിയിട്ട് അവിടെ ഇരുത്തിയിട്ട് വലത്തേ കൈ കൊണ്ട് ഇടുപ്പിച്ച് എന്ത് ചെയ്യണം, കൊടുക്കണം, എന്നിട്ടാണ് പോകേണ്ടത്.
1: കുട്ടികൾ ഇങ്ങനെ കാണുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ നിസ്കാരത്തിൽ ഉമ്മയോടൊപ്പം കുട്ടി നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ അത്തഹിയാത്തിലെ വിരലനക്കൽ പോലും കുട്ടി അതുപോലെ കൃത്യമായി അനുകരിക്കും. ഇപ്പോൾ എൻ്റെ കുട്ടിയുണ്ട്, ഒരു 1.5 വയസ്സാണ്, മുഹമ്മദ്. അപ്പോൾ ഓന് വണ്ടിയിൽ കയറിയാൽ ഉടനെ സീറ്റ് ബെൽറ്റുമ്മേ പിടിക്കും, ഇങ്ങോട്ട് എന്ന് പറയും. അപ്പോൾ സീറ്റ് ബെൽറ്റ് കൊണ്ട് ഇട്ട് കൊടുക്കണം, മുമ്പിൽ ഈ പള്ളി കൊണ്ടുപോകുമ്പോൾ ഇരിക്കണം. അതേപോലെ തന്നെ വണ്ടിയിൽ കയറി വണ്ടി നീങ്ങിയാൽ ഉടനെ എന്നൊരു ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, വണ്ടിയിൽ കയറിയാൽ ചെറിയ കുട്ടി ഞങ്ങൾ ഒക്കെ ഉറക്കെ ദിക്ര ചൊല്ലലാണ്. അപ്പോൾ ആ ദിക്ര ചൊല്ലുന്നത് സമയം അത്രയും അവൻ്റേത് എന്ന ശബ്ദമാണ്. അപ്പോൾ അഥവാ നമ്മൾ മറന്നുപോയാലും അവൻ്റെ ഈ ശബ്ദത്തിലൂടെ നമുക്കത് ഓർമ്മ വരും.
0: അതെ, അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. അപ്പോൾ ഇത് അനുകരണത്തിൻ്റെ ഒരു ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആദ്യ പാഠപുസ്തകം വീട്ടിലെ മുതിർന്ന ആളുകളാണ്. അപ്പോൾ ഉമ്മ വാപ്പാനോട് എങ്ങനെ സംസാരിക്കുന്നു, വാപ്പ ഉമ്മാനോട് എങ്ങനെ സംസാരിക്കുന്നു, വീട്ടു ജോലിക്കാരോട് എങ്ങനെ പെരുമാറുന്നു, നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താണ് ചെയ്യുന്നത്, നിസ്കാരത്തേക്ക് കയറുന്നതിൻ്റെ മുമ്പ് എന്താണ് ചെയ്യുന്നത്, നിസ്കാരത്തിൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾ സത്യത്തിൽ ഇതൊന്നും അറിയണില്ല. ഒരു ക്യാമറ വെച്ചിട്ടൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന പോലെ കുട്ടി ഇത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡ് ചെയ്ത ഡാറ്റയാണ് തലച്ചോറ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അയാളുടെ വ്യക്തിത്വമായി, അയാളുടെ സമീപനമായി, രീതിയായി രൂപപ്പെടുത്തി എടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ കുട്ടി ഭാഷയും എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ട്. പറയുന്ന ഭാഷ, വാക്കുകൾ, അതിൻ്റെ ടോണ്, അതിൻ്റെ സ്ലാങ്, അതിൻ്റെ പരിഹാസം, ചീത്തവിളി, സ്നേഹത്തോടുള്ളതൊക്കെ ഉപയോഗിക്കുന്ന വാക്കേതാണ്, മരിക്കുക, ചാവുക, എന്താ പറയുക, യാത്രയാവുക, വിയോഗം, ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് വളരെ പ്രധാനമാണ്. ഇജ്ജ്, നീ, ഇങ്ങള്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികളെയൊക്കെ അവർ ഇങ്ങള്ന്നാണ് വിളിക്കണത്. എനിക്ക് ഭയങ്കര സംഭവം, നമ്മളൊന്നും വീട്ടിൽ അങ്ങനെയല്ല, മക്കളെയൊക്കെ അവർ ഇങ്ങള്ന്നാണ് വിളിക്കണത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയത്. ഞാനത് അവരോട് പറയും ചെയ്തു, നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പാഠമാണെന്ന് ഞാൻ പറയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ നമുക്ക് പിന്നെ 99% കാര്യമൊക്കെ നടപ്പിലാക്കാൻ കഴിയും എന്ന് എന്ത് മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യം അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് തന്നെ അത് പറ്റുമെന്ന് തോന്നണില്ല, നമ്മളത് മറക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കുട്ടി എടുക്കും. അതുകൊണ്ട് തന്നെ കുട്ടി ഒരു കണ്ണാടിയായിട്ടാണ്, ഒരു കണ്ണാടിക്ക് നോക്കണ പോലെയാണ്, ഒരു കണ്ണാടിക്ക് നോക്കുമ്പോൾ കാണുന്ന പോലെയായിരിക്കും ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകുക. അതുകൊണ്ട് കുട്ടിയുടെ മുന്നിൽ ഒരു കാര്യവും ചെറിയ കാര്യമല്ല, നമ്മുടെ മുന്നിലെ കാര്യങ്ങൾ ചെറുതുള്ളൂ എന്ന കാര്യം നമുക്ക് മനസ്സിലാകണം. അതുകൊണ്ട് അസത്യമായ വാക്ക്, മറ്റുള്ളവരെ പരിഹസിക്കൽ, ഇപ്പോൾ ട്രാഫിക് നിയമങ്ങൾ, ഈ റോഡ് ക്രോസ് ചെയ്യുന്നിടത്ത് എത്തുമ്പോൾ ശരിക്ക് ആ കുട്ടി ഇതിലെ പോയാൽ സീബ്ര കിട്ടും, പക്ഷേ നമ്മളുള്ളത് കുറച്ച് അപ്പുറത്താണ്, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരണം. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ സീബ്ര ക്രോസ് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ കുറച്ചൊരു ആക്സിഡൻറ്റ് സോണാണ്. അപ്പോൾ നമ്മൾ പിന്നെ അനൗൺസ് ചെയ്തും കുട്ടികളെ പറഞ്ഞു, അതങ്ങനെ സീബ്ര ക്രോസിലൂടെ ഇപ്പോൾ കുട്ടികൾ പോവുള്ളൂ. അപ്പം നമ്മളത് കുറച്ചൊരു കൺഷ്യായിട്ട് എടുക്കണതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ദിവസം ഒരു നമ്മുടെ ഒരു ട്രെയിനിങ് ടീച്ചർ, കുറച്ച് വൈകിയ ടീച്ചർ വരുന്നത്, ഒന്ന് ട്രെയിനിങ് ടീച്ചറാകുക വൈകുക രണ്ടും കൂടി ആകുമ്പോൾ അവർക്കൊരു ഭയങ്കര പ്രശ്നം ഉണ്ടാവും, ഈ വൈകണിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ആ ഒരു ബേജാറിൽ അവർ പെട്ടെന്നായിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ ഒരുത്തൻ ചോദ്യം, ട്രെയിനിങ് ടീച്ചർമാർക്ക് പറ്റില്ലേ മാഷേ? ആ എന്ത് സീബ്ര? ഞാൻ പറഞ്ഞു ട്രെയിനിങ് ടീച്ചർമാർക്ക് പറ്റില്ല. പക്ഷേ എൻ്റെ ട്രെയിനിങ് ടീച്ചർ അങ്ങനെ മുറിച്ച് കടന്നല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് അവരെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം, ഞാൻ നോക്കിക്കൊള്ളാറുണ്ട്. അല്ല പക്ഷേ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യൊന്നും വേണ്ട, പിന്നെ ഞാൻ വിചാരിച്ചു ടീച്ചർമാർക്ക് ഓൻ ട്രോളാണ് ഈ സംഭവേ. ഞാൻ പറഞ്ഞോടാ എനിക്കല്ല മനസ്സിലായാണ് ജി, എന്നെ ട്രോളാണ്, ആ ടീച്ചറേയും ട്രോളാണ് എന്ന് എനിക്ക് മനസ്സിലായാണ്. വളരെ നല്ലത്, ഞാൻ എന്താ ഓർമ്മിപ്പിച്ച വളരെ നന്നായി. അപ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് ഓർമ്മിപ്പിച്ച നന്നായി എന്നൊക്കെ പറഞ്ഞ് പോകാനാകെ ഇടകറേ. അല്ല പക്ഷേ ഞാനതെ വെറുതെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു നീ എന്ത് ചെയ്യണം, ടീച്ചറോട് തന്നെ ഓർമ്മിപ്പിക്കണം. മാഷോട് ഞാൻ പറഞ്ഞിരുന്നു, അപ്പോൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ടീച്ചറോട് ഞാൻ പോയിട്ട് പറഞ്ഞു, നിങ്ങളോട് വന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് അപ്പോൾ ഇന്ന് ഓർമ്മിപ്പിച്ച നന്നായി എന്നൊക്കെ ഒന്ന് പറഞ്ഞ് അവനുള്ള ക്ലാസ്സിൽ കയറി അവനൊരു ക്ലാപ്പൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞാണ്. കാരണം അവനത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്യപ്പാനിയും വല്യമ്മാനിയും വാപ്പാനിയും ഉമ്മാനിയും ഒന്നും മാത്രമല്ല കുട്ടി ഈ പറയുന്ന ഏജിൽ റോൾ പ്ലേ ആയിട്ട് എടുക്കുന്നത്. മറിച്ച് യൂട്യൂബിലും റീൽസിലും ഒക്കെ കാണുന്നവരെടുക്കും. അതുകൊണ്ട് കുട്ടിക്ക് ഇത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. പിന്നെ കുട്ടികളുടെ മുന്നിൽ രണ്ട് ജീവിതം ഉണ്ടാകരുത് എന്നുള്ളതാണ്, വാചകത്തിലെ ജീവിതവും പ്രായോഗിക ജീവിതവും. കള്ളത്തരം പറയരുത് എന്നൊക്കെ പറയാം, എന്നിട്ട് എന്ത് ചെയ്യുന്നു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പറയുന്നു ഉമ്മാക്കും താത്താക്കും ഇത് പ്രിയദർശിനി ആയതുകൊണ്ട് പൈസ അല്ല, നീ പോയിട്ട് നീ 5 വയസ്സായെന്നൊന്നും പറയണ്ട, 4.5 വയസ്സായി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ആ കുട്ടി മനസ്സിലാക്കണം എന്താ 13.50 rupees കൊടുക്കണേന്ന് മടിച്ചിട്ട് ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത പാഠം എന്താ അറിയോ, ബസ് കയറിയെന്നോണ പറയാമെന്ന്. ഇങ്ങനത്തെ കാര്യങ്ങൾ പൊതുവെ സംഭവിക്കും. അതേപോലെ തന്നെ നിസ്കാരം, നിസ്കരിക്കാൻ പോകുമ്പോൾ നമുക്ക് നല്ലതെന്നിങ്ങനെ പറയാം, എന്നിട്ടോ നമ്മൾ ഒതുക്കാൻ കയറുമില്ല, നമ്മൾ ഒതുക്കെ എടുത്തതിൻ്റെ ശേഷമാണ് മക്കളോട് നിസ്കരിക്കാൻ പോകേണ്ട കാര്യം പറയേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പറയണം ഇങ്ങനെ ഉപ്പ ഇങ്ങനെ കിടക്കുന്നുണ്ട്, പിന്നെ നീ എന്ത് ചെയ്യണം ഉപ്പനെ വിളിക്കണം എന്ന് പറയാം. പിന്നെ ഞാൻ നിന്നെ വിളിച്ച് എണീപ്പിച്ചു, നീ ആ ഒന്ന് കിടക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒതുകൊടുത്ത് കഴിയുമ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തോളാം എണീറ്റോളാം, നീ എന്നെ വിളിക്കണം എന്ന് പറയാം. അങ്ങനെ അപ്പോൾ അതിലൊരു മാതൃക ഉണ്ട്, ഉണരുമ്പോൾ വിളിക്കുമ്പോൾ നീ വിളിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി, നീ വന്ന് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന് പറയാം. ഇതൊക്കെ നമുക്കാകാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ബോധപൂർവമുള്ള ഇടപെടൽ വീട്ടിലുണ്ടാവണം.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ കടബാധ്യത അവതരിപ്പിക്കുന്നത് അബ്ദുല്ല സലഫി.
1: അൽഹംദുലില്ലാ. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഓരോ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളത് വ്യത്യസ്തരായ അവസ്ഥയിലാണ്. മുഖ്തലിഫൻ അൽവാനുഹു, കഴിവുകൾ വ്യത്യസ്തമാകാം, ആരോഗ്യം, നിറം, സമ്പത്ത്, ഉയരം, അറിവ്, ഇതൊക്കെ വ്യത്യാസപ്പെട്ട നിലയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നിനെയും ദുനിയാവിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യരും അപ്രകാരം തന്നെയാണ്. അവരുടെ കൂട്ടത്തിൽ പരാമർശിക്കപ്പെട്ടതുപോലെ അറിവിൽ ഏറ്റക്കുറച്ചിലുകളുള്ളവരുണ്ടാകാം, സമ്പത്തിൽ ഏറ്റക്കുറച്ചിലുകളുള്ളവരുണ്ടാകാം. വലിയ ധനാഢ്യരായ ആളുകൾ മനുഷ്യർക്കിടയിലുണ്ട്. സമ്പത്ത് കുറഞ്ഞവർ, ഒരു മധ്യമ നിലപാടിൽ മധ്യമ സമൂഹമായി ജീവിക്കുന്ന ആളുകളുണ്ടാകാം. ഒട്ടുമില്ലാത്ത അങ്ങേയറ്റത്തെ ഫക്കീറുകളായി ജീവിക്കുന്നവരും മനുഷ്യർക്കിടയിലുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം സൃഷ്ടിച്ചത് അതൊരു റബ്ബിൻ്റെ അങ്ങേയറ്റത്തെ ഷായിറുകളിൽ, മതചിഹ്നങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഇതിലൂടെ പഠിപ്പിക്കപ്പെടുന്ന തത്വം, കഴിവില്ലാത്തവർ കഴിവുള്ളവരെ ആശ്രയിക്കാനും ആശ്രയത്തിന് പോസിറ്റീവായ നിലക്ക് കഴിവുള്ളവർ കഴിവില്ലാത്തവരെ പരിഗണിക്കാനുമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, വലഉബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ്. റിസ്ഖ് അടിമകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപോലെയായിരുന്നു ആക്കിയിരുന്നതെങ്കിൽ, ലബഗൗ ഫിൽ അർദ്, അത് ഭൂമിയിൽ കുഴപ്പത്തിനെ കാരണമാവുകയുള്ളൂ. വലാക്കിനി യുനസ്സിലു ബിഖദരി മാ യശാ, പക്ഷേ അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ അവൻ ഒരു അളവിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരായത്തിൽ കാണാം, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക് നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയാ വറഫഅനാ ബഅദഹും ഫൗക ബഅദ് വദറജാത്തിൻ വറഫഅനാ ബഅദഹും ഫൗക ബഅദ് ദറജാത്ത്. അവർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദറജകളിൽ ഏറ്റക്കുറച്ചിലായ നിലക്കാണ് നാം അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയൻ വറഹ്മത്തു റബ്ബിക ഖൈറു മിമ്മാ യജ്മഊൻ. അവർ ചിലർ ചിലരെ സഹായിക്കാനും പരിഗണിക്കാനും ആശ്രയിക്കാനുമൊക്കെ വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ, ഒരു മനുഷ്യൻ്റെ മുന്നിൽ കൈനീട്ടേണ്ടി വരാതെ ജീവിക്കുക എന്നുള്ളതാണ് ഏതൊരുത്തിൻ്റെയും ആഗ്രഹം. പക്ഷെ ചിലപ്പോഴൊക്കെ നാം ആഗ്രഹിച്ച നേരത്ത്, നമുക്ക് അത്യാവശ്യമായ നേരത്ത് എടുത്ത് ചെലവഴിക്കാനുള്ള സാമ്പത്തികമായ ഭദ്രത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എവിടെയാണ് ഇസ്ലാം അദ്ദേയിൻ, കടം, കടമിടപാട് എന്ന ഒരു കാര്യം പഠിപ്പിച്ചിട്ടുള്ളത്? കടം വാങ്ങൽ അനുവദനീയമായ കാര്യമാണ്, കടം കൊടുക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്. പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യൻ കടം ചോദിച്ചാൽ, കടം ആവശ്യപ്പെട്ടാൽ അവന് കടം നൽകുക എന്നുള്ളത് ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട സംഗതിയാണ്. പക്ഷെ കടം വാങ്ങുക എന്നുള്ളത് കഴിവിൻ്റെ പരമാവധിയും അതൊരു വിശ്വാസി മാറ്റിവെക്കണം. പക്ഷെ നിവൃത്തിയില്ലെങ്കിൽ, അനിവാര്യമായ ഘട്ടങ്ങളാണെങ്കിൽ അവനത് വാങ്ങിയേ പറ്റുള്ളൂ എങ്കിൽ അവനത് അനുവദനീയവുമാണ്. പക്ഷെ അത് തിരിച്ചു കൊടുക്കും എന്നുറപ്പോടുകൂടി മാത്രം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ പരാമർശിക്കപ്പെട്ട ആ കടമിടപാടിലെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട്. കാരണമെന്താണെന്നറിയുമോ? സാധാരണ അറബിയിൽ ഒരു വാക്ക് നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹിനു ഹമ്മും ബില്ലയിൽ വദമ്മും ബിന്നഹാർ. കടം എന്നുള്ളത് രാത്രിയിലെ പ്രയാസമാണ്, അതേപോലെ തന്നെ പകലിലെ നിന്ദ്യതയാണ്. രാത്രി ആ മനുഷ്യന് ഉറക്കം വരൂല, കടം കൊടുത്തു വീട്ടാനുണ്ട് എന്ന് കരുതി അതിനെക്കുറിച്ചായിരിക്കും ചിന്ത. ഹമ്മും ബില്ലയിൽ വദമ്മും ബിന്നഹാർ, പകലിലെ നിന്ദ്യതയാണ്, കടം കൊടുക്കാനുള്ളവരെ കാണുമ്പോൾ ഒരു അപമാന തോന്നലാണ്, ഒരു അഭിമാന പ്രശ്നമാണ്, അതല്ലെങ്കിൽ ഒരു നിന്ദ്യതയും ഒരു പ്രയാസവും അവൻ്റെ മനസ്സിലുണ്ടാകും. അപ്പം പകലിലും രാത്രിയിലും ഒരുപോലെ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് കടം എന്ന് ഒരു അറബി തത്വം നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ടായിരുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ സാധാരണയായി അദ്ദേഹം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅസമി വൽ മഗ്റമി, അല്ലാഹുവേ കടക്കണിയിൽ അകപ്പെടുന്നതിനെ തൊട്ടും പാപക്കറ പുരളുന്നതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു റബ്ബേ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നത് കേട്ടപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങ് ധാരാളമായി ഈ ദുആ നടത്താനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ഇദാ ഗരിമ ഹദ്ദത ഫകദബ വവഅദ വഅഖ്ലഫ, ഒരാളൊരു കടക്കാരനായാൽ ഒരുപക്ഷെ അയാൾക്ക് വാഗ്ദത്തങ്ങൾ ലംഘിക്കേണ്ടി വരും, സംസാരിച്ചാൽ കളവ് പറയേണ്ടി വരും. അതുകൊണ്ടാണ് കടം വരാതിരിക്കാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അന്നല്ലാഹ യഗ്ഫിറു ലിശ്ശഹീദി, അന്നല്ലാഹ യഗ്ഫിറു ലിശ്ശഹീദി കുല്ല ശൈഇൻ ഇല്ല ദൈയൻ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഷഹീദിന് രക്തസാക്ഷിക്ക് എല്ലാം പുറത്തു കൊടുക്കും, ഇല്ല ദൈയൻ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കടമിടപാടൊഴികെ. അത് തിരിച്ചു വീട്ടാതെയാണ് ഷഹീദായതെങ്കിൽ പോലും അതവിടെ പെൻഡിംഗിലായി കിടക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, لا تخيفوا انفسكم بعد امنها, നിങ്ങളുടെ നഫ്സുകളെ നിർഭയത്വത്തിനു ശേഷം ഭയത്തിലേക്ക് നിങ്ങൾ തള്ളിവിടരുത്. റമാദാക്ക യാ റസൂലല്ലാ, അതെന്താണ് റസൂലേ എന്ന് ചോദിക്കപ്പെട്ടു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേയിൻ അത് കടമാണ്, കടമാണ്, നിർഭയത്വമുണ്ടാകും കടമില്ലാത്ത സമയങ്ങളിൽ, പക്ഷെ കടം വന്നുപോയാൽ ഭയമാകും. രണ്ടു തരത്തിലുള്ള ഭയം, ഒന്ന് ആ കടം പെട്ടെന്ന് വീട്ടണം എന്നുള്ള ആ ഒരു ആശങ്കയും ചിന്തയും, രണ്ടാമത്തത് പഠിച്ചവനെ ഈ കടം വീട്ടുന്നതിന് മുമ്പ് ഞാനെങ്ങാനും മരിച്ചു പോകുമോ എന്നതിനേക്കാൾ വലിയ ആ ഭയവും. കാരണം എന്താണ്? നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുതാ ബിർറജുലിൽ മയ്യിത്തി അലൈഹി ദൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടാൽ, കടക്കാരനായി മരണപ്പെട്ട ഒരു മയ്യത്തിൻ്റെ ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും, ഹൽ തറക ലിദൈനിഹി ഖലാ, അദ്ദേഹം കടം വീട്ടാനുണ്ടോ, അദ്ദേഹത്തിൻ്റെ കടം ബാക്കിയുണ്ടോ, ആർക്കെങ്കിലും കടം വാങ്ങിയ നിലക്കത് തിരിച്ചു വീട്ടാതെയാണോ മരിച്ചത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ മയ്യത്ത് കൊണ്ടുവരപ്പെടുമ്പോഴും ചോദിക്കും അദ്ദേഹം. ഫഇൻ ഹദ്ദിസ അന്നഹു തറക വഫാ സല്ല അലൈഹി വ ഇല്ലാ ഖാല സല്ലു അലാ സാഹിബിക്കും, കടം വീട്ടിയിട്ടാണ് മരിച്ചത് എന്ന് മറുപടി കിട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കും. അതല്ല, അദ്ദേഹം കടക്കാരനായിട്ടാണ് മരിച്ചത് എന്ന മറുപടിയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചതെങ്കിൽ അവിടുന്ന് പറയും, സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നമസ്കരിച്ചുകൊള്ളൂ നിങ്ങളുടെ സഹോദരന് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറി നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാതെ മറ്റുള്ളവരോട് നമസ്കരിക്കാൻ വേണ്ടി പറയുകയും ചെയ്യും. ആരും നിസ്കരിക്കാതിരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാതെ മാറി നിന്നു. കടം വീട്ടാതെ മരിച്ചതിലുള്ള ഗൗരവമാണ് അത് സൂചിപ്പിക്കുന്നത്. ചില ആളുകൾ ഇതൊരു സ്വഭാവമായി എടുത്തവരും, ഇതൊരു ശീലമാണ് ചിലർക്ക്. കടം വാങ്ങും, അനാവശ്യമായി കടം വാങ്ങും, ദൂർത്തടിക്കാൻ വേണ്ടി കടം വാങ്ങും. വലിയ വലിയ വില കൂടിയ കാറുകൾ അയൽവാസിയുടെ വീടിൻ്റെ പോർച്ചിൽ കിടക്കുന്ന പളപള മിനുങ്ങിക്കിടക്കുന്ന വില കൂടിയ കാറ് കണ്ട് എനിക്കും അങ്ങനത്തെ വേണം എന്നാഗ്രഹിച്ച്, പക്ഷെ അവനത് വാങ്ങാനുള്ള കഴിവുണ്ടാവുകയുമില്ല. ആ സമയത്ത് കഴിവ് അല്ലാഹു കൊടുത്തേക്കാം, പക്ഷെ അപ്പവനില്ല. പക്ഷെ എന്നിരുന്നാലും അവൻ ഭീമമായ സംഖ്യം പലരിൽ നിന്നും കടം വാങ്ങിയിട്ട് അനാവശ്യമായ ദൂർത്തടിക്കാൻ വേണ്ടി കടം വാങ്ങുന്ന ഒരു പതിവ് വിശ്വാസികൾക്കുണ്ടാകരുത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ചില ആളുകൾ ഇനിയിപ്പോൾ അനിവാര്യമായ ഘട്ടത്തിൽ തന്നെ കടം വാങ്ങിയെന്ന് വെക്കുക, അത്യാവശ്യ കാര്യങ്ങൾക്ക് കടം വാങ്ങി, എന്നിരുന്നാൽ പോലും അത് വീട്ടണം, കൊടുത്തു വീട്ടണം എന്ന ഒരു താല്പര്യമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ കാണുമ്പോൾ കാണുമ്പോൾ നാളെ തരാം, മറ്റന്നാൾ തരാം എന്നങ്ങനെ പറഞ്ഞ് അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകൾ, അവരെ കാത്തിരിക്കുന്നത് ഖബറിൽ മാരകമായ ശിക്ഷയാണ്, ഭയാനകമായ ശിക്ഷയാണെന്ന ഗൗരവകരമായ കാര്യം ഓർക്കണം. ഒന്നവർ ചെയ്യുന്നത് അവരോട് തന്നെയുള്ള അക്രമമാണ്, രണ്ടവർ ചെയ്യുന്നത് അവർക്ക് ശേഷമുള്ള അനന്തരാവകാശികളോട് ചെയ്യുന്ന അക്രമമാണ്. കാരണം ഞാൻ വരുത്തിവെച്ച കടത്തിൻ്റെ പേരിൽ എൻ്റെ മക്കളുടെയും അഭിമാനം നഷ്ടപ്പെടുകയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയതമയുടെ, എൻ്റെ മക്കളുടെ, എൻ്റെ മാതാപിതാക്കളുടെ, എൻ്റെ സഹോദരങ്ങളുടെ അഭിമാനമാണ് നഷ്ടപ്പെടുന്നത് എന്ന ചിന്ത പലപ്പോഴും ഒരു മനുഷ്യനുണ്ടായാൽ അവൻ പരമാവധി കടമിടപാടുകളിൽ നിന്ന് മാറി നിൽക്കും. അനിവാര്യമായ ഘട്ടത്തിൽ എടുത്തെങ്കിൽ തന്നെ, കടം വാങ്ങിയെങ്കിൽ തന്നെ അവനത് വീട്ടാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കും. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാം. തൂഫിയ റജുലിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരാൾ മരണപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹത്തിനാകട്ടെ 2 ദീനാറ് കടം വീട്ടാനുള്ള നിലക്കാണ് അദ്ദേഹം മരണപ്പെട്ടത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കടം മറ്റൊരു സഹാബി ഏറ്റെടുക്കുകയാണ്. ഞാനത് വീട്ടിക്കോളാം എന്ന് ഏറ്റെടുക്കുകയാണ്. പിന്നീടൊരിക്കെ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, മാ ഫഅല ദീനാറാൻ, ആ 2 ദീനാറുകൾ ഇന്നാലിന്ന മനുഷ്യൻ

0: നീങ്ങിപ്പോകും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കടമിടപാടുകളിൽ നിന്നു പരമാവധി വിട്ടു നിൽക്കുക. അനിവാര്യമായ ഘട്ടത്തിൽ കടം വാങ്ങേണ്ടി വന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെയുള്ള തീരുമാനപ്രകാരം കടം വാങ്ങുക. മൻ അഖദ അംവാല നാസ് യുരീദു അദാഹ അദല്ലാഹു അൻഹു വമൻ അഖദ അംവാല നാസ് യുരീദു ഇത്ലാഫഹ അത്ലഫഹുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും ജനങ്ങളുടെ സമ്പത്ത് കടം വാങ്ങുകയാണ്, യുരീദു അദാഹ അത് കൊടുത്തു വീട്ടണം എന്നങ്ങേയറ്റത്തെ ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ഉദ്ദേശത്തോടുകൂടിയാണ് ആ മനുഷ്യൻ കടം വാങ്ങുന്നത്, നിവൃത്തിയില്ലാതെയാണ് കടം വാങ്ങുന്നത്. അത്രയധികം പ്രയാസം വന്നു, കൊടുത്തു വീട്ടണം എന്ന ആഗ്രഹത്തോടുകൂടി ഉദ്ദേശത്തോടുകൂടിയാണ് ഒരാൾ ആ കടം വാങ്ങിയത് എങ്കിൽ അദ്ദല്ലാഹു അൻഹു, അക്കടം അള്ളാഹു ആ മനുഷ്യന് വേണ്ടി വീട്ടും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ അക്കടം വീട്ടാൻ അള്ളാഹു സഹായിക്കും. വമൻ അഖദ അംവാല നാസ് യുരീദു ഇത്ലാഫഹ, ആരെങ്കിലും മറ്റൊരുത്തൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി അത് കൊടുക്കാതെ കളുപ്പിക്കണം, അതല്ലെങ്കിൽ അങ്ങനെ അത് ആ സ്വത്ത് ആ സമ്പത്ത് ആ ധനം അങ്ങനെ ദൂർത്തടിച്ച് നശിപ്പിച്ച് കളയണം എന്നുദ്ദേശിച്ചിട്ടാണ് അവൻ കടം വാങ്ങിയത് എങ്കിൽ അത്ലഫഹുല്ലാ, ആ മനുഷ്യനത് ഒരിക്കലും വീട്ടാൻ കഴിയില്ല. കാരണം അവൻ്റെ ഉദ്ദേശം തന്നെ അങ്ങനെയാണ്. അതിലൂടെ അവൻ സ്വന്തത്തോടക്രമം കാണിച്ചു, അവൻ്റെ മക്കളോട് അവൻ്റെ അനന്തരാവകാശികളോട് അക്രമം കാണിച്ചു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്, ആയത്തുദ്ദൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, കടമിടപാടുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. കടം വാങ്ങുമ്പോൾ സ്വീകരിക്കേണ്ട മര്യാദകൾ എന്ന വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന വിശാലമായ ഒരായത്ത്, ഒരു പേജ് തന്നെ ആ ആയത്തുണ്ട്. ആ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, വിശദാംശങ്ങൾ നമ്മൾ ഓരോരുത്തരും പഠിക്കണം. അതിൽ പറഞ്ഞതാണ് ഇപ്രകാരം, സാക്ഷികളുണ്ടാകണം കടമിടപാട് നടത്തുമ്പോൾ. അതേപോലെ തന്നെ എഴുതി വെക്കണം, സാക്ഷികൾ വേണം എഴുതി വെക്കണം. ഇത്തരത്തിലുള്ള നിബന്ധനകളും മര്യാദകളും പാലിക്കാൻ ഓരോ വിശ്വാസികളും തയ്യാറാകണം. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടം വന്നു പോയിട്ടുണ്ട് എങ്കിൽ ആ കടം വീട്ടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, കടം വാങ്ങൽ അനുവദനീയമാണ്, കടം നൽകൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച സംഗതിയാണ്. എനിക്ക് കടം ഒരാൾക്ക് നൽകാൻ കഴിയും എങ്കിൽ ഞാനത് നൽകണം. അതെൻ്റെ മേൽ ഏറെ പ്രോത്സാഹനം തന്നിട്ടുള്ള കാര്യമാണ്, കാരണം ഏറെ പ്രതിഫലമുള്ള കാര്യമാണ്. ഇക്കാര്യങ്ങളൊക്കെ അടിവരയിട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുകയും സാധാരണയായി അഷറഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്താറുണ്ടായിരുന്ന ആ ദുആ നമ്മളും പതിവാക്കണം. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ മഅസമി വൽ മഗ്റമി. അല്ലാഹുവേ, കടക്കണിയിൽ അകപ്പെടുന്നതിന് തൊട്ടും പാപക്കറയിൽ അകപ്പെടുന്നതിന് തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു നാഥ എന്ന പ്രാർത്ഥന സദാ ഉരുവിടുക, ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. കടബാധ്യത എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ജീവിത പാഠങ്ങൾ പ്രോഗ്രാം. അവതരണം അബ്ദുള്ള സലഫി

0: അറിവിൻ്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെൻ്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
1: നമുക്ക് ഇന്നത്തെ മധുരം ഖുർആൻ അല്പനേരം കേൾക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് മധുരം ഖുർആനിൽ സൂറത്തുൽ ഹിജർ 15-ാമത്തെ അധ്യായം 26 മുതൽ 50 വരെയുള്ള 24 ആയത്തുകളാണ് നമ്മളിന്ന് കേൾക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم
3: قال لم أكن لأسجد لبشر خلقته من صلصال من حمأ مسنون قال فاخرج منها فإنك رجيم وإن عليك اللعنة إلى

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലീനി ഡയലോഗ്. ലിബറൽ ഫാസിസത്തിനെതിരെ വണ്ടൂരിൽ നടന്ന ജനകീയ പ്രതിരോധം പരിപാടിയിൽ ഷെരീഫ് കാര നടത്തിയ സംസാരത്തിന്റെ രണ്ടാം ഭാഗം കേൾക്കാം.
1: സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും സമാധാനമായി, നമ്മുടെ പോരാട്ടങ്ങൾ വിജയിച്ചല്ലോ എന്ന് എല്ലാവരും പറഞ്ഞ് പലരും പിന്മാറി. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് എന്താ, NSS ക്യാമ്പുകളിൽ പല ആക്ടിവിറ്റികളും ഈ ആശയങ്ങൾക്ക് ശക്തി പകരുന്ന രൂപത്തിൽ നടപ്പാക്കുന്നു. അതിൻ്റെയും അപ്പുറം നമ്മുടെ 9-ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിൻ്റെ 8-ാമത്തെ പാഠമെടുത്താൽ അതിൻ്റെ ഹെഡിങ് എന്നെന്തെന്നറിയോ? ടുവാർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി, അഥവാ ഒരു ജെൻഡർ ന്യൂട്രലായിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് നമുക്ക് ഒന്നിച്ചു നടക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ പിന്നെ പാഠപുസ്തകത്തിൽ വരുന്നത്. നോക്കൂ, നിങ്ങൾ നാട്ടിലെ മുഴുവൻ പഞ്ചായത്ത് തലങ്ങളിലും ജനകീയ ചർച്ചകൾ വരെ നടത്തി, ആ ചർച്ചയിൽ ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞതിന് എഴുതി കൊടുക്കാൻ പറഞ്ഞ്, ഇപ്പോൾ എൻ്റെ നാട്ടിലെ പഞ്ചായത്തിൽ നടന്ന ചർച്ചയിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ബഹുമാനിയ അഷ്റഫ്ക്ക് പങ്കെടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ആ സംസാരിച്ചത് എഴുതി കൊടുക്കാൻ പറഞ്ഞ് എഴുതി കൊടുത്ത് വരെ കൊണ്ടുപോയി. എല്ലായിടത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ആ ചർച്ചകളിലൊക്കെ എന്തായിരുന്നു എന്ന് പോലും സമൂഹത്തോട് പറയാതെ പാഠപുസ്തകത്തിലേക്ക് ഈ ആശയം കൊണ്ടുവന്നു. എന്നിട്ട് അതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ജെൻഡർ എന്നത് അവൻ ആർജിച്ചെടുക്കുന്നതാണ് എന്ന്. എന്താ ആർജിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയ ജോലി നമ്മുടെ പഠനം കൊണ്ടും അന്വേഷണം കൊണ്ടും നമ്മുടെ അടുത്തുള്ള കഴിവുകളെ പോഷിപ്പിച്ച് നമ്മൾ നേടിയെടുത്ത ആർജിച്ചെടുത്തതാണ് നമ്മുടെ ജോലി, നമ്മുടെ കഴിവുകൾ. ഇതുപോലെ മനുഷ്യൻ അവനങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവൻ്റെ ചിന്തകൾ, അവൻ്റെ പഠനങ്ങൾ, അവൻ്റെ അന്വേഷണങ്ങൾ, അങ്ങനെ അവൻ ആർജിച്ചെടുക്കുന്നതാണ് അവൻ്റെ ജെൻഡർ എന്ന് പരിചയപ്പെടുത്തുന്ന അവസ്ഥ പാഠപുസ്തകങ്ങൾക്കകത്തുണ്ടായി. നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ 9-ാം ക്ലാസ്സിൽ പഠിച്ച നിങ്ങളുടെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ 8-ാമത്തെ പാഠം നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. അപ്പം എന്താ ഉണ്ടായത്? ഇതൊരിക്കലും അടിച്ചേൽപ്പിക്കുകയില്ല ഈ ആശയമെന്ന് പറഞ്ഞത് അതൊരു വാക്കായി മാത്രം അവസാനിക്കുകയും പാഠപുസ്തകങ്ങളിലേക്ക് ഇത് കൊണ്ടുവരികയും പ്രത്യേകമായ ചില ക്യാമ്പുകളിൽ ഈ ആശയം നടപ്പാക്കുന്ന സാഹചര്യമടക്കം ഉണ്ടായത് നമ്മൾ കണ്ടു. മാത്രമല്ല, പിന്നെ നമ്മൾ കാണുന്നത് എന്താ, മഹാരാജാസിൽ ഒരു ടോയ്ലറ്റ് വരുന്നു. എന്താണ് ആ ടോയ്ലറ്റിൻ്റെ പ്രത്യേകത? ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ്. ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും അവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ വേറെ വേറെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉണ്ടാകും. അതൊന്നുമില്ല, അങ്ങനത്തെ ഒരു വ്യത്യാസം. ആണ് പെണ്ണ് എന്ന് പറഞ്ഞുള്ള മതിൽക്കെട്ടുകളൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആണിനും പെണ്ണിനുമൊക്കെ കയറി ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകൾ രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെയും അപ്പുറം കേരളത്തിലെ ചില സ്ഥാപനങ്ങളുടെ ഹോസ്റ്റലുകളിൽ, പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റലിൽ ആണിൻ്റെ ശരീരവുമായി ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ട ആളുകൾക്ക് അനുമതി കൊടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കിയ കാരണം എന്താ? ഒരാളുടെ ജെൻഡർ എന്നുള്ളത് അയാൾ ആർജിച്ചെടുക്കുന്നതാണ്. അപ്പം അയാൾക്ക് ഈ മാസം അയാൾക്ക് ഇങ്ങനെ തോന്നുകയാണ് ഞാൻ ആണാണ്. കുറച്ചും കൂടിയൊക്കെ പഠനം അന്വേഷണം നടത്തിയപ്പോൾ അടുത്ത മാസം അയാൾക്ക് തോന്നി ഞാൻ പെണ്ണാണ്, പെണ്ണാണ്. കാരണം എന്താ, അടിത്തറ എന്താണ്? ലിബറൽ ചിന്തയുടെ അടിത്തറ തോന്യാസമാണ്, തോന്നുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് എനിക്ക് ആണാണെന്ന് തോന്നിയ ഞാൻ ആണ്, പെണ്ണാണെന്ന് തോന്നിയ പെണ്ണ്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലുണ്ടായി എന്നല്ല പറയുന്നത്, യൂറോപ്യൻ നാടുകളിൽ എത്രത്തോളം എത്തി എന്ന് ചോദിച്ചാൽ മനുഷ്യനായി ജന്മം കൊണ്ട് മനുഷ്യരായി ജീവിക്കുന്ന ചില ആളുകൾക്ക് തോന്നി ഞാൻ നായയാണ് പട്ടിയാണ് എന്ന് തോന്നിയപ്പോൾ കുറച്ചെങ്ങനെ നടക്കുക? നമ്മൾ പല പ്രോഗ്രാമുകളിൽ ആ വീഡിയോകൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞത്, ആ നിലക്ക് തോന്നിയാൽ അതിനെ സമ്മതിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ ആണിൻ്റെ ശരീരമുള്ള ആൾ വന്ന് ഞാൻ പെണ്ണാണ് അതുകൊണ്ട് എനിക്ക് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കഴിയണം എന്ന് പറയുമ്പോൾ അനുവാദം കൊടുക്കുക? നോക്കൂ നിങ്ങൾ, ഇതൊക്കെ നമുക്കിടയിൽ നിന്ന് എടുത്തുപോയി എന്ന് വിചാരിച്ച ഒരു സംഗതി പാഠപുസ്തകങ്ങളിലൂടെ, ചർച്ചകളിലൂടെ, ക്യാമ്പുകളുടെ അജണ്ടകളിലൂടെ, പിന്നീടത് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റിലൂടെ, ഹോസ്റ്റലുകളിൽ അനുവാദങ്ങളിലൂടെയൊക്കെയായി വീണ്ടും നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഇതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് സൂംബയിലും നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് സൂംബയിലും ഉണ്ടായത്. അതെങ്ങനെ വന്നു എന്നും എന്തായിരുന്നു അതിൻ്റെ അടിത്തറ എന്നും എങ്ങനെയാണ് അതിൻ്റെ നാൾവഴികൾ എന്നും ഇവിടെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. യാതൊരുവിധ ചർച്ചയുമില്ലാത്ത രൂപത്തിൽ ഇത് നമ്മുടെ സ്കൂളിലേക്ക് വന്നു. അതിനുവേണ്ടി അയച്ചു കൊടുത്ത, പഠിക്കാൻ പരിശീലിപ്പിക്കാൻ കുട്ടികൾക്ക് അയച്ചു കൊടുത്ത ലിങ്കിലൊക്കെ കയറി രക്ഷിതാക്കൾ നോക്കുമ്പോൾ ഏറ്റവും മോശപ്പെട്ട വസ്ത്രധാരണ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ കാണുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള ശക്തമായി പ്രതികരണങ്ങൾ ഉണ്ടായി. എപ്പോ ഇതിന്റെ ചർച്ച തുടങ്ങിയപ്പോൾ, ഏപ്രിൽ മാസം മുതൽ നമ്മൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, ഷമീൽ ഇവിടെ വിശദമായി പറഞ്ഞു. പക്ഷെ സഹോദരങ്ങളെ, ഇത് എന്തുകൊണ്ടാണ് ഈ ലിബറലിസം എന്നത് അതൊരു ഫാസിസമാണെന്ന് പറയാനുള്ള കാരണം? നമുക്കറിയാം ഇവിടെ ഹിന്ദുത്വ ഫാസിസമുണ്ട്. അവർ പറയുന്നത് അംഗീകരിക്കുക അല്ലെങ്കിൽ തീവ്രവാദ രാജ്യദ്രോഹ ചാപ്പകുത്തി നേരിടുക. ഇതേപോലെ ഈ ലിബറൽ മതക്കാർ, അവർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാം, ഒരു പ്രശ്നമല്ല. പക്ഷേ ലിബറൽ മതക്കാർ ഹിന്ദുത്വ ഫാസിസം അവരുടെ അജണ്ട മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയും അതിന് തയ്യാറാകാത്തവരെ തീവ്രവാദ ചാപ്പകുത്തുകയും ചെയ്യുന്നത് പോലെ, ലിബറൽ ഫാസിസം ഏറ്റെടുക്കാത്ത മനുഷ്യരെ, അതിനെതിരെ ശബ്ദിക്കുന്നവരെ പിന്നീടുണ്ടാകുന്ന എന്താ വെച്ചാൽ തീവ്രവാദ ചാപ്പകുത്തുക. നോക്കൂ, നിങ്ങൾ ഈ വിഷയത്തിൽ ബഹുമാന്യനായ ടി കെ അഷ്റഫ് സാഹിബ്, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ട്, ആ പോസ്റ്റ് മര്യാദക്ക് ഒന്ന് വായിക്കാനുള്ള സമയം കിട്ടുന്നതിന്റെ മുമ്പ് പ്രതികരിച്ച പ്രതികരണം എന്താ, നമുക്കൊന്ന് കേൾക്കാം.
2: നിങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം എന്നല്ല ഇതിനെ പറയേണ്ടത്. തീർത്തും അരോചകമായ, തീർത്തും നമ്മളൊന്നും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ കൊണ്ട് ഈ പൊതുവിദ്യാലയങ്ങളുടെ അന്തത്തിനെ യശത്തിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലാണ് ഇവരൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ പ്രതികരണം നടത്തുന്ന തീവ്ര ചിന്താഗതിക്കാരെയെല്ലാം അകറ്റി നിർത്തുകയും അവരെയെല്ലാം ഈ പൊതുസമൂഹം തിരിച്ചറിയുകയും വേണം എന്നുള്ളത് തന്നെയാണ് ഇവയൊക്കെ.
1: നോക്കൂ, നിങ്ങൾ ഒരു വലിയ അജണ്ടയുടെ ഭാഗമായി നടപ്പിലാക്കിയ കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സ്വാഭാവികമായും ഇത്തരമൊരു കാര്യം വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുമ്പോഴേക്ക് അത് തീവ്രവാദം. ഏയ്, ഒരു വിഭാഗം ഒരു ആശയം പറയാം, ആ ആശയം പറ്റൂലേ, നിങ്ങൾ തീവ്രവാദി. അത് ഈ വിഷയത്തിൽ മാത്രമാണോ? അല്ല, ജെൻഡർ ന്യൂട്രൽ ചർച്ചയുണ്ടായി സോഷ്യൽ മീഡിയകളിൽ, മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ, ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ചാനലുകളിൽ അന്തി ചർച്ചകളുണ്ടായി. അതിൽ പങ്കെടുത്ത പ്രതിനിധികൾ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന്റെ അപകടങ്ങൾ പറഞ്ഞപ്പോ അന്നും ചെയ്തതെന്താ? ഞങ്ങൾ പറയുന്ന ആശയം സ്വീകരിക്കാൻ പറ്റൂലേ, തീവ്രവാദിയാക്കുക. നോക്കൂ നിങ്ങൾ, അന്ന് ബഹുമാനിയായ മുസ്തഫ തൻവീർ, അദ്ദേഹം പങ്കെടുത്ത ഒരു ചർച്ചയിൽ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നതെന്താ?
3: ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ ഈക്വാലിറ്റി എന്നൊന്നും പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും താലിബാനിസ്റ്റുകളെ സംബന്ധിച്ചും സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരു.
1: ഓക്കെ, സൂംബയ്ക്കെതിരെ അതിൽ ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അതിൽ വ്യക്തത വേണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം അംഗീകരിക്കൂലേ, തീവ്ര ചിന്താഗതി. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നിങ്ങളീ പറയുന്ന പോലെ ഒരു പാന്റിന്റെയും പാവാടന്റെയും ചർച്ചയിൽ ഒതുക്കിക്കെട്ടാവുന്നതല്ല. അതിനപ്പുറത്തേക്ക് അതിന് ചില അപകടങ്ങളുണ്ട്. അത് യൂറോപ്പ് ചവച്ചു തുപ്പിയ വേസ്റ്റാണ് നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ താലിബാനി അഥവാ ഈ ലിബറൽ ഫാസിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ സ്വീകരിച്ചില്ലേ, അവൻ തീവ്രവാദി, അവൻ താലിബാനിസ്റ്റ്, അവന് വർഗീയവാദി. സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ശരിക്കും നമ്മുടെ വിദ്യാലയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാലേ, 60 ലക്ഷം കുട്ടികൾ പഠിക്കുന്ന ഇടമാണ് വിദ്യാലയം, 2.5 ലക്ഷത്തോളം ആളുകൾ അധ്യാപകരായി ജോലി ചെയ്യുന്ന ഇടമാണ് വിദ്യാലയം. ആ വിദ്യാലയത്തിലേക്കൊരു കാര്യം കൊണ്ടുവരുമ്പോൾ എങ്ങനെ കൊണ്ടുവരണം? അതിന് ജനാധിപത്യ രീതിയിലുള്ള ചർച്ചകൾ നടക്കണം, ആശയ സംവാദങ്ങൾ നടക്കണം. ആ ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യബോധമുള്ള പഠനം നടത്തിയ ആളുകളുടെ ദീർഘമായ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാലയത്തിൽ ഒരു കാര്യം നടപ്പാക്കേണ്ടത്. ലിബറൽ മതക്കാർക്ക് അവരുടെ മതം ആചരിച്ചുകൂടെ ആചരിക്കാം. പക്ഷെ സഹോദരങ്ങളെ, നാളെ നമ്മൾ പറയാണ് നമ്മുടെ നാട്ടിലെല്ലാ സ്കൂളും ഫാത്തിഹ സൂറത്തോതി തുടങ്ങണമെന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസി, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് പൊതുവിദ്യാലയത്തിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. എന്നതുപോലെ ലിബറൽ മതക്കാർക്ക് ചില ആശയങ്ങളുണ്ട്, പക്ഷെ ആ ആശയത്തെ ഒരു പൊതു ഇടത്ത് 60 ലക്ഷം വിദ്യാർത്ഥികൾ, വ്യത്യസ്ത തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഇടത്ത് കൊണ്ടുവന്ന് നടപ്പാക്കുമ്പോ അതിനെതിരെ എതിർത്താൽ അവൻ തീവ്രവാദി. നോക്കൂ, നിങ്ങൾ എത്ര ചർച്ച നടന്നിട്ടാണ് ശരിക്ക് ഈ സൂംബയൊക്കെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. പക്ഷേ ഒരു ചർച്ചയും ആ വിഷയത്തിൽ ഇല്ലാതെയാണ് ഈ കാര്യം നടപ്പിലാക്കിയത് എന്ന് മന്ത്രിമാരുടെയൊക്കെ സംസാരത്തു നിന്ന് പോലും നമുക്ക് മനസ്സിലാകും. നോക്കൂ, നിങ്ങൾ ഇതിൻ്റെ ആദ്യമായി ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഈ കാര്യം അവതരിപ്പിക്കുന്ന ആ ഒരു രംഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി.
4: നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും നല്ല ഒരു കാര്യം ആലോചിച്ചുകൂടെ എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ സ്കൂൾ തുടങ്ങി, വൈകുന്നേരം ലോങ് ബെല്ലടിച്ച് സ്കൂൾ വിടുന്നു. ഈ ലോങ് ബെല്ലടിക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുമ്പാവട്ടെ ഒരു ചെറിയ ബെല്ല് കൊടുക്കുന്നു, എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു. അവിടെ സ്കൂളിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അവർ ചെയ്യുക സാധാരണഗതി. ഒരു അതുവരെയുള്ള സ്ട്രെസ് ഉണ്ട് കുട്ടിക്ക് വല്ലാത്ത തരത്തിലുള്ള. ഈ സ്ട്രെസ് ആകെ നീങ്ങി കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നുകൂടെ. എന്താ ഡാൻസിൻ്റെ ജിംബോ? ജിംബോ ഡാൻസ് അല്ലേ? ജുബ ഞാൻ പറയുന്ന പേര് തെറ്റായിരിക്കാം, പക്ഷെ അത്ര ഒരു ഡാൻസ്.
1: ഓക്കെ, നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, 60 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കാര്യം നടപ്പാക്കാൻ പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തോ ഒരു ജംബോ ജുബോ എന്തോ ഒരു സാധനം, അതെന്തായാലും ആയിക്കോട്ടെ എന്നാണ്. ശരി, തൊട്ടടുത്ത ദിവസം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടി ക്രമങ്ങളെ കുറിച്ച് അറിയിക്കാൻ, പിന്നീടത് പല നിലക്ക് വിദ്യാർത്ഥികളിലേക്ക് കടന്നു വരുന്നതാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ ഒരു ചർച്ചയില്ലാതെ പൊതുവിദ്യാലയത്തിൽ ഈ ഒരു ആശയത്തെ നടപ്പാക്കാൻ ശ്രമിച്ചതിനെതിരെ ഏറ്റവും ചുരുങ്ങിയ പ്രതികരണം എന്താ? നമ്മൾ പറഞ്ഞു, ടി കെ അഷ്റഫ് സാഹിബ് പ്രതികരിച്ചത് മാത്രം എടുത്തു നോക്കിയാൽ ഏപ്രിൽ മാസം മുതൽ ഇങ്ങോട്ട് തുടർച്ചയായി നമുക്കത് കാണാം. ശരി, അതിനൊന്നും തയ്യാറല്ലെങ്കിൽ ഞാനും എൻ്റെ മകനും പങ്കെടുക്കൂല എന്ന് പറയുമ്പോൾ തീവ്രവാദി, ഭീകരവാദി, താലിബാനിസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ഈ ഒരു കാര്യം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ഒരു കാര്യമല്ലല്ലോ, ലോകാടിസ്ഥാനത്തിലുള്ള കാര്യമാണ് ഈ സൂംബ എന്നുള്ളത്. അതിനെക്കുറിച്ച് സൈറ്റുകളിൽ അതിൻ്റെ പഠനങ്ങൾ നടക്കുമ്പോൾ, അതിനുവേണ്ടി പാഠപുസ്തകങ്ങളിൽ വന്ന അതിൻ്റെ ഫോട്ടോസ് പരിശോധിക്കുമ്പോൾ, പഠിക്കാൻ മാതാപിതാക്കളുടെ വാട്സാപ്പിലേക്ക് അധ്യാപകർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ലിങ്ക് കയറി നോക്കുമ്പോൾ, അത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതിൽ നിന്ന് ബോധ്യമാണ്. ഇനി മാത്രമല്ല, മന്ത്രിമാര് തന്നെ ചിലത് അവരുടെ സോഷ്യൽ മീഡിയകളിൽ പങ്കുവെക്കുകയുണ്ടായി. ബഹുമാനനായ വി അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച അതിൻ്റെ ചെറിയ ഒരു രൂപം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. ശരി, അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആശയത്തെ പലതരത്തിലുള്ള ചിന്തയുള്ള, ധാർമ്മികമായി നന്നായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ധർമ്മബോധവും സദാചാര ചിന്തയുമുള്ള ആളുകൾ അവരുടെയൊക്കെ മക്കൾ പഠിക്കുന്ന ഒരിടത്തേക്ക് കൊണ്ടുവരുമ്പോൾ, സഹോദരങ്ങളെ, പാടില്ല എന്നും അതിൻ്റെ അപകടം ഇതാണ് എന്നും ഇങ്ങനെയൊക്കെയാണ് അത് നമ്മുടെ കുട്ടികളെ ബാധിക്കുക എന്നും പറയുമ്പോൾ, ഏറ്റവും ചുരുങ്ങിയത് ഞാനും എൻ്റെ മകനും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് തീവ്രവാദിയാക്കുന്ന രൂപത്തിലേക്ക് ലിബറൽ ഫാഷിസം അതിൻ്റെ വഴി മാറുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഇത്തരം അധർമ്മങ്ങളെ ശക്തമായി ഇനിയും നമുക്ക് എതിർത്ത് മുന്നോട്ട് പോകാൻ കഴിയണം. സഹോദരങ്ങളെ, ഇതൊരു സൂംബയിൽ നിൽക്കുന്നത് മാത്രമാണോ? ഇതൊരു സൂംബയിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ? ഞാൻ പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് അതിനെങ്ങനെ കൊണ്ടുപോകുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ചർച്ചകളുണ്ടായപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ലിബറൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നപ്പോൾ അത് കേവലം പാൻറ്റും ഷർട്ടും നിൽക്കൂല എന്ന് പറഞ്ഞ പോലെ ഇതൊരു സൂംബ എന്നുള്ള ഈ ഒരു തുമ മാത്രം നിൽക്കുമോ? ഇല്ല. ഇതിൻ്റെ ചർച്ച ഉണ്ടായപ്പോൾ ചില ആളുകൾ പറഞ്ഞു, അത് നിങ്ങൾ സെർച്ച് ചെയ്തത് മാറിയതാണ്, സൂംബ എന്നുള്ളതിന് പകരം നിങ്ങൾ സാംബ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സാംബ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ലെവലിൽ മാത്രം വസ്ത്രം ധരിച്ചൊക്കെ നടത്തുന്ന ഒരു ഒരു നൃത്തം. അപ്പോൾ നിങ്ങൾക്ക് അത് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത നമ്മളുടെ ചില സഹോദരങ്ങൾ ചോദിച്ചു, ഇനി ശരി, നിങ്ങളുടെ ആശയ അടിത്തറ എന്ന് പറയുന്നത് ഒരാൾക്ക് തോന്നിയതൊക്കെ ചെയ്യാന്നുള്ളതല്ലേ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി സാംബ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ആ ചോദ്യത്തിനുള്ള പ്രതികരണം ഒന്ന് കേട്ടു നോക്കണേ.
5: പിന്നെ സാംബക്ക് എന്താ കുഴപ്പം? സാംബ നിങ്ങൾ പറയുന്ന വെച്ചാൽ ആ സാമ്പന്തോ മോശമാണോ? സാമ്പൊക്കെ പ്രശ്നമുണ്ടോ സ്മൃതിയുടെയും
6: എനിക്ക് എനിക്ക് ഒന്നും പ്രശ്നമല്ല. നിങ്ങളെ സംബന്ധിച്ച് സുംബയും സാംബയും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് അറിയാമോ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അരുൺകുമാർ. എനിക്കിതൊരു പ്രശ്നമല്ല.
5: സാമ്പയായിരിക്കും പറഞ്ഞ് പരിഹസിച്ചോണ്ടാണ് പറയുന്നത്. സ്കൂള് ആ ഒന്നും പ്രശ്നമാവില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. അതായത് നിങ്ങളെ
7: സംസ്കാരം
5: വിഷയമല്ല, കാരണം
7: നിങ്ങൾ നോക്കുമ്പോഴും നിങ്ങൾ അതുകൊണ്ട് ഗ്രഹിക്കുന്ന
5: അരുൺകുമാറിന്റെ പ്രശ്നമുണ്ടോ? സാമ്പ അരുൺകുമാറിന്
7: സാധനം
5: അരുൺകുമാറിന് സാമ്പ പ്രശ്നമുണ്ടോ നിങ്ങളുടെ ഔദ്യോഗിക?
7: എനിക്കൊന്നും ആസ്വദിക്കുന്ന ആളാണ് ഞാൻ.
1: സഹോദരങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്തപ്പോ സൂംബാന്ന് സെർച്ച് ചെയ്ത് സാംബയായി മാറി, അതാണ് നോക്കിയ പ്രശ്നം. ബഹുമാനായ അബ്ദുള്ള അബ്ബാസിൽ ചോദിച്ചു, ഇനി സാമ്പ തന്നെയാണെന്ന് വിചാരിക്കുക. ഈ സാമ്പയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളുടെ ആശയ അടിത്തറ വെച്ച് മറ്റൊരാൾക്ക് നേർക്ക് നേരെ നിങ്ങൾ വിചാരിക്കുന്ന അവർ വിചാരിക്കുന്ന രൂപത്തിൽ ഒരു ഉപദ്രവം ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തുമാകാം എന്ന അടിത്തറയുള്ള ആളുകൾക്ക് ഇനി സാമ്പയാണെങ്കിൽ എന്താ പ്രശ്നം? ആ മാധ്യമ പ്രവർത്തകയും പങ്കെടുത്ത പാനലിസ്റ്റുകളിൽ ഒരാളും പറഞ്ഞ എന്താ അറിയോ, സാമ്പയാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, സാമ്പ ഞാനൊക്കെ സാമ്പയൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ്. ഇനി നാളെ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നമ്മുടെ വിദ്യാലയങ്ങളിൽ സാമ്പ നടത്തണം എന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ അതിനെ എതിർത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലേബൽ എന്താ? തീവ്രവാദി, താലിബാനിസ്റ്റ്. അത് ഞാൻ പറയുന്നത് കേവലം ഒരു സൂംബയിലേക്ക് ഇതിനെ ഒതുക്കി നിർത്തുകയല്ല ഉണ്ടാവുക, അതിൻ്റെയും അപ്പുറത്തേക്ക് ദൂരവ്യാപകമായ അപകടങ്ങളിലേക്ക് പോകുന്ന പടികളിൽ ഒന്നു മാത്രമാണിത് എന്നതാണ് അതിനെ അതിനോടുള്ള വിയോജിപ്പ്. ഇന്ത്യ രാജ്യം അനുവദിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ, മതസ്വാതന്ത്ര്യത്തെ അതിനെ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിന്റെ തണലിൽ നിന്നുകൊണ്ടാണ് ഇത് ഒരിക്കലും പൊതുവിദ്യാലയങ്ങളിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പോരാട്ടം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കേവലം ഒരു സസ്പെൻഷൻ ഓർഡർ കയ്യിൽ കിട്ടുമ്പോൾ തുടങ്ങേണ്ടതും ആ സസ്പെൻഷൻ ഓർഡറിനെ റദ്ദാക്കുമ്പോൾ അവസാനിപ്പിക്കേണ്ടതുമായിട്ടുള്ളൊരു പോരാട്ടമല്ല ഇത്. നമ്മൾ നമ്മുടെ നാട്ടിൽ നമുക്ക് പരിചയമുള്ള ഹിന്ദുത്വ ഫാസിസത്തെ മതേതര മനസ്സുള്ളവർ എങ്ങനെ ശക്തമായി ഒറ്റക്കെട്ടായി എതിർക്കുന്നുവോ സമാന രൂപത്തിൽ ധാർമ്മികതയും സദാചാര ബോധവും മനസ്സിൽ കൊണ്ടു നടക്കുന്ന മുഴുവൻ മനുഷ്യരും ഒറ്റക്കെട്ടായി എതിർക്കേണ്ട ലിബറൽ ഫാസിസമാണിത് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അതിൻ്റെ അപ്പുറം ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ചില അതിർവരമ്പുകളുണ്ട്, അതവൻ്റെ മതപരമായി തന്നെ അവൻ ശ്രദ്ധിക്കേണ്ട ചില അതിർവരമ്പുകൾ. ഇനി ആരൊക്കെ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, തിൽക ഹുദൂദുല്ലാ വമൻ യുതഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹാൽ അൻഹാറു ഖാലിദീന ഫീഹാ. ഇതൊക്കെ അള്ള വെച്ച ചില അതിർവരമ്പുകളാണ്. അത് ലംഘിക്കാർ അള്ളാഹിനെ റസൂലിനെയും അനുസരിച്ച് പോകുന്നവർക്ക് അടിഭാഗങ്ങളിൽ അരുവിയൊഴുകുന്ന സ്വർഗമുണ്ട്. ഇനിയോ അള്ള വെച്ച അതിർവരമ്പുകളെ ലംഘിച്ച് അള്ളാഹിനോടും റസൂലിനോടും എതിരായാൽ അവനെ കാത്തിരിക്കുന്ന നിന്ദ്യതയുടെ ശിക്ഷയുണ്ട്. ആ പരലോകം വിശ്വസിച്ച് ജീവിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതാവസാനം വരെ അധർമ്മങ്ങൾക്കെതിരെ പോരാടൽ നമ്മുടെ ബാധ്യതയാണ്. ഇൻഷാല്ലാ അത്തരമൊരു തലം കൂടി ബഹുമാനിയായ ശിഹാബ് കൈയുടെ സംസാരത്തിൽ നമുക്ക് കേൾക്കാനാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഈ നാടിനു വേണ്ടിയുള്ള പോരാട്ടമാണ്, ഇത് വളർന്നു വരുന്ന വിദ്യാർത്ഥി തലമുറയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. നമുക്കറിയാം എവിടെ തുള്ളാനും എവിടെ ചാടാനും അവസരം കിട്ടുന്നുവോ അവിടങ്ങളിലൊക്കെ തുള്ളുകയും ചാടുകയും ചെയ്യാൻ കുട്ടികൾ വെമ്പൽ കൊള്ളുകയാണ്. ചില വിദ്യാലയങ്ങളിലൊക്കെ പഠിക്കുന്ന മക്കൾ വിദ്യാലയങ്ങളിൽ അവരുടെ തുള്ളാനും ചാടാനുമുള്ള സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് വരുമ്പോൾ പരിസരങ്ങളിൽ ഓഡിറ്റോറിയം വാടകയ്ക്കെടുത്ത് ഈവൻറ്റ് മാനേജ്മെന്റ് ടീമിനോട് പറയുന്നത് പോലും എന്താണെന്നറിയോ, പരമാവധി റൂം ഒന്ന് ഡാർക്കാക്കി തരാൻ പറ്റുമെന്നാണ് ചോദിക്കുക. എന്നിട്ട് അവിടെ തുള്ളാനും ചാടാനും ഡി ജെ മ്യൂസിക് ഇല്ലാതെ ഡി ജെ ലൈറ്റിൻ്റെ മിന്നിത്തിളങ്ങലില്ലാതെ ഒന്നും അങ്ങോട്ട് പൂർത്തിയാകൂല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴേ നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചില വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ കുട്ടികൾ ഡി ജെ പാർട്ടികളൊക്കെ നടത്തുന്നതിന് എക്സൈസ് വകുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ എക്സൈസ് വകുപ്പിനെ അറിയിക്കണം എന്ന് പറഞ്ഞു. സഹോദരങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു മ്യൂസിക്, അവിടെ സൗണ്ട് സിസ്റ്റം, അവിടെ ലൈറ്റ്, അവിടെ കുട്ടികൾ, ഇതെന്തിനാ എക്സൈസ് വകുപ്പിനെ അറിയിക്കണത്? അതിൻ്റെ കാരണം ഡി ജെ പാർട്ടികളിലാണത്രേ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ വലിയ കച്ചവടവും വിപണനവും നടക്കുന്നത്. കാരണം മണിക്കൂറുകളിൽ നിന്ന് തുള്ളാനും ചാടാനും കുട്ടികൾക്ക് ഇങ്ങനത്തെ ചിലത് ശരീരത്തേക്ക് കയറിയാലേ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന നമ്മളുടെ കുട്ടികൾ ചെന്നിരിക്കുന്ന വിദ്യാലയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്ക് കൂടി അകമ്പടി കിട്ടിയാൽ എന്തായിരിക്കും നാളെയുടെ തലമുറയുടെ അവസ്ഥ എന്ന് ഓരോ മനുഷ്യനും ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ സമൂഹത്തിൻ്റെ കെട്ടുറപ്പും ധാർമ്മികതയും സദാചാരബോധവും നിലനിൽക്കണമെന്ന് ചിന്തിക്കുന്ന ഓരോ മനുഷ്യനും നിർവഹിക്കേണ്ട ദൗത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: ഇപ്പോൾ കേട്ടത് ഡയലോഗ്. ലിബറൽ ഫാസിസത്തിനെതിരെ വണ്ടൂരിൽ നടന്ന ജനകീയ പ്രതിരോധം പരിപാടിയിൽ ഷെരീഫ് കാര നടത്തിയ സംസാരത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത്.

0: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാനുദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: ഒരു കുടുംബയോഗം നടക്കുകയാണ്, ഒരു ഫാമിലി മീറ്റ്. ആ ഫാമിലി മീറ്റ് നടക്കുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നയാൾ സ്റ്റേജിലേക്ക് കയറിയത് ഒരു ഗ്ലാസുമായിട്ടാണ്. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്. എന്നിട്ട് അയാൾ ചോദിച്ചു, ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ കനം എത്രയാണ്, എത്ര തൂക്കമുണ്ടാവും? അപ്പോൾ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. അത 100 ഗ്രാം ഉണ്ടാവും, 50 ഗ്രാം ഉണ്ടാവും, 25 ഗ്രാം ഉണ്ടാവും, 200 ഗ്രാം ഉണ്ടാവും. അങ്ങനെ പല ഉത്തരങ്ങളും അവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഗ്ലാസ് അവിടെ താഴെ ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ കനം കണ്ടെത്താനുള്ള ഒരു സയൻസ് ചോദ്യമല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ പിടിച്ചു നിന്നത് നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്ന ആ സമയത്രയാണ്. അത്ര നേരം ഞാൻ എൻ്റെ കയ്യിൽ ഈ ഗ്ലാസ് പിടിച്ചു നിന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കുടുംബയോഗം അവസാനിക്കുന്നതുവരെ ഞാൻ ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഈ സ്റ്റേജിൽ തന്നെ നിന്നാൽ എൻ്റെ കൈ കുഴഞ്ഞു പോകും, എനിക്ക് നല്ല പ്രയാസം ഉണ്ടാവും. ഇനി ഞാൻ ഈ ഗ്ലാസ് വൈകുന്നേരം വരെയല്ല, നാളെ വരെ, മറ്റന്നാൾ വരെ ഈ സ്റ്റേജിൽ ഇങ്ങനെ കയ്യിലും പിടിച്ച് നിന്നാൽ എനിക്ക് അതിലേറെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എത്ര സമയം ഈ ഗ്ലാസ് കയ്യിൽ വെച്ച് നിൽക്കുന്നോ അത്രയധികം എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആളുകളോട് പറഞ്ഞു, നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ, മറ്റൊരാളോടുള്ള വെറുപ്പ്, ഒരാളോടുള്ള വിദ്വേഷ്യം, അയാളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ടം, അത് ഈ ഗ്ലാസ്സിലെ വെള്ളം പോലെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് വലിയ തീരെ കനല്ല. പക്ഷെ അത് എത്ര ദിവസം നമ്മൾ കൊണ്ടു നടക്കുന്നു അത്രയധികം നമുക്കത് പ്രയാസമുണ്ടാക്കുമെന്നാണ് അദ്ദേഹം വളരെ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്ന ആ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരാളോടുള്ള നമ്മുടെ അനിഷ്ടം, അയാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അയാളോടുള്ള പിന്നെ അയാൾ കാരണത്താൽ നമുക്കുണ്ടായ എന്തെങ്കിലും സങ്കടം, എന്തോ ആകട്ടെ, ഇനി ഒരു വ്യക്തി എന്നല്ല, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കുണ്ടായൊരു സങ്കടം, അതിങ്ങനെ മനസ്സിലിങ്ങനെ കുറേ കാലമായി കൊണ്ടു നടക്കുമ്പോൾ അതുകൊണ്ടുള്ള ദോഷം ശരിക്കാർക്കാണ്? ഈ സങ്കടത്തിന് കാരണമായ വ്യക്തിക്ക് അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എത്ര സമയം മനസ്സിലത് കൊണ്ടു നടക്കുന്നു അത്രയധികം നമ്മുടെ മനസ്സിനത് പ്രയാസമാണ് ഉണ്ടാക്കുക. അപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളോ വിഷമങ്ങളോ മറ്റൊരാളോട് വെറുപ്പോ വിദ്വേഷമോ ഒക്കെ തോന്നിയാൽ അത് പരമാവധി എത്രയും നേരത്തെ മനസ്സിൽ നിന്നത് ക്ലിയറാക്കാൻ നോക്കിയാൽ അത്രയും ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടും. ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനുമൊക്കെ വലിയ പ്രതിഫലം കൂടി ഉണ്ട് എന്ന് ചിന്തിച്ചാലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് തീരെ സങ്കടം ഉണ്ടാവില്ല, അത് വലിയൊരു പ്രയാസമായി തോന്നൂല. മാ യുസൈബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം. ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന വിഷമമാകട്ടെ, വേദനയാകട്ടെ, ആശങ്കയാകട്ടെ, ടെൻഷനാകട്ടെ, മാനസിക സമ്മർദ്ദങ്ങളാകട്ടെ, അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും ഉപദ്രവം, അവനെ ബാധിക്കുന്ന എന്ത് ഉപദ്രവവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും അവന് അവൻ്റെ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും, അവൻ്റെ കർമ്മരേഖയിൽ നന്മയായി അത് രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ അതെന്തോ വലിയ നഷ്ടമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് സമയം കളഞ്ഞ് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. അത് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാൽ അതിൽ വിഷമമുണ്ടാവും. ആ വിഷമം എത്ര നേരത്തെ നമ്മൾ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വെക്കുന്നോ അത്ര നേരത്തെ നമുക്ക് കയ്യിന് കടച്ചിൽ അവസാനിക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സ് കേടുവരാതിരിക്കാൻ, മനസ്സ് വേദനിക്കാതിരിക്കാൻ എത്ര നേരത്തെ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ മറ്റൊരാളോടുള്ള വെറുപ്പ്, ദേഷ്യം അത് എത്ര നേരത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നോ അത്ര നേരത്തെ നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ബാർബർ ഷോപ്പ് നവീകരണത്തിന് ധനസഹായം അപേക്ഷിക്കാം. പിന്നോക്ക വിഭാഗം, OBC വിഭാഗത്തിൽപ്പെട്ട ബാർബർ ഷോപ്പ്, യൂണിസെക്സ് സലൂൺ തുടങ്ങിയ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിലിടം ആധുനികവൽക്കരിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 2,50,000 രൂപയിൽ അധികരിക്കരുത്. 60 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കുറഞ്ഞത് 5 വർഷം വരെ പ്രവൃത്തി പരിചയമുള്ളവർക്കും നിലവിൽ ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മുൻഗണന നൽകും. ഇതു സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി വിളിക്കാം 0471-27-27378.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ. നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠനത്തിനുള്ള സംരംഭമാണ് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ ഫത്ഹിലെ 25-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാ ഇന്ന് പഠിക്കാനുള്ളത്. അതിൻ്റെ ആദ്യ ചെറിയൊരു ഭാഗം ഇന്ന് മനഃപ്പാഠമാക്കാം.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ. നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിസ് ജഅഫർ സലഫി.
2: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതായി നമ്മൾ കാണുന്നു. എന്നാൽ മറ്റു ചില ആളുകൾ ഈ ജന്മദിനം ആഘോഷിക്കാതെ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായിട്ടും കാണുന്നു. സ്വാഭാവികമായി അമുസ്ലിങ്ങളായ ആളുകൾക്കൊരു സംശയമുണ്ടാകും. എന്തുകൊണ്ടാണ് ചിലരിത് ആഘോഷിക്കുന്നത്, എന്തുകൊണ്ടാണ് ചിലരിത് ആഘോഷിക്കാത്തത് എന്ന്? ആമുഖമായി പറയാനുള്ളത്, ഇസ്ലാം എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളോ സമൂഹമോ ചെയ്യുന്ന കാര്യങ്ങളെയല്ല ഇസ്ലാം എന്ന് വിളിക്കുന്നത്. മറിച്ച് വിശുദ്ധ ഖുർആനിലും പ്രവാചക അധ്യാപനങ്ങളിലും എന്താണോ ഉള്ളത് അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ മദ്യപിച്ചു എന്നതുകൊണ്ട് ഇസ്ലാം ഒരിക്കലും മദ്യത്തെ അനുകൂലിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഹൈന്ദവരായ ചില ആളുകൾ കൊലപാതകികളാണ് എന്നതുകൊണ്ട് ആ മതം തന്നെ കൊലപാതകത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന മതമാണെന്ന് നമ്മൾ പറയുകയില്ല. ഏത് വിഷയവും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രമാണങ്ങളിൽ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടാണ്. വിശ്വാസികൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, ഇങ്ങനൊരു ആഘോഷം നടത്തുവാൻ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്നുള്ളതാണ്. കേരളത്തിലും മറ്റു നാടുകളിലുമൊക്കെ അത് ആഘോഷിക്കുന്നവരുണ്ട്, അത് ആഘോഷിക്കാമെന്ന് വാദിക്കുന്നവരുണ്ട്. പെരുന്നാൾ പോലെ വലിയ സന്തോഷം ആ ദിവസങ്ങളിൽ ഉള്ള ആ രൂപത്തിൽ ആഘോഷമാക്കി മാറ്റുന്ന ആർമാദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എവിടെയും ഇങ്ങനൊരു ആഘോഷത്തെപ്പറ്റി ഒരു പരാമർശവും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ വിശ്വാസികൾ രണ്ട് പെരുന്നാളുകൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അതിനുള്ള തെളിവുണ്ട്, എവിഡൻസ് ഉണ്ട്. ഹദീസിൽ അതിനുള്ള എവിഡൻസ് ഉണ്ട്, തെളിവുണ്ട്. എന്നാൽ ഇങ്ങനൊരു ആഘോഷത്തിന്, നബിദിനം എന്ന് പറയുന്ന

ഉപയോഗിച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ളത്. വിശ്വാസികൾ വെള്ളിയാഴ്ചയാണ് ജുമുഅ സംഘടിപ്പിക്കാറുള്ളത്. അന്നാണ് ഖുതുബയും നമസ്കാരവും ആ രൂപത്തിലുള്ള ജുമുഅ നമസ്കാരമൊക്കെ ഉള്ളത്. അത് ശനിയാഴ്ചയിലേക്കോ ഞായറാഴ്ചയിലേക്കോ വ്യാഴാഴ്ചയിലേക്കോ ഒന്നും മാറ്റാനുള്ള അവകാശമില്ല. കാരണം ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ടു പോകുന്ന മതമാണ്. ഇത് അള്ളാഹുവിന്റെ മതമാണ്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അള്ളാഹുവിങ്കൽ മതമെന്നുള്ളത് ഇസ്ലാം മാത്രമാണ്. അതിൽ മാറ്റം വരുത്താൻ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കോ മലക്കുകൾക്കോ മറ്റു മനുഷ്യർക്കോ ആർക്കും തന്നെ യാതൊരു അവകാശവുമില്ല. അതുകൊണ്ടുതന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്തതുകൊണ്ട് അവിടുത്തെ ജീവനേക്കാൾ സ്നേഹിച്ച അവിടുത്തെ അനുയായികളിൽപ്പെട്ട ഒരാളും ഇത് ചെയ്യാത്തതുകൊണ്ട് അവിടുത്തെ പ്രിയതമമാരോ മറ്റോ മക്കളോ ആരും ഇത് ചെയ്യാത്തതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ഖൈറുന്നാസി ഖർണി ഫുമ്മല്ലദീന യലൂനഹും ഫുമ്മല്ലദീന യലൂനഹും, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്റെ നൂറ്റാണ്ടാണ്, എന്റെ തലമുറയാണ്, പിന്നെ അവരോട് തുടർന്നു വരുന്നവർ, പിന്നെ അവരോട് തുടർന്നു വരുന്നവർ എന്നാണ്. ഉത്തമരായ മൂന്ന് നൂറ്റാണ്ടിൽ ആർക്കും ഇങ്ങനെ ഒരു ആഘോഷത്തെപ്പറ്റി യാതൊരു അറിവുമില്ല. അവരാരും ഇങ്ങനൊരു ആഘോഷം നടത്തിയതായി, ജന്മദിനം ആഘോഷിച്ചതായി നമുക്ക് കാണുവാൻ സാധ്യമല്ല. അതുകൊണ്ടുതന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുധാവനം ചെയ്യേണ്ടവരാണ് വിശ്വാസികൾ. ആ പ്രവാചകന്റെ ചര്യയിൽ ഇങ്ങനെ ഒരു കാര്യമില്ല. പ്രവാചകന്റെ സുന്നത്തി എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ചര്യ എന്ന് പറഞ്ഞാൽ, അവിടുത്തെ മാതൃകയുണ്ട്, അവിടുന്ന് പറഞ്ഞ വാക്കുകളുണ്ട്, അവിടുത്തെ വാക്കുകളിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനൊരു ആഘോഷം ആഘോഷിക്കുവാനുള്ള ഒരു നിർദ്ദേശവും നമുക്ക് കാണുവാൻ സാധ്യമല്ല. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള സുന്നത്തുകൾ, അതുപോലെ തന്നെ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ ആഘോഷത്തെപ്പറ്റി അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്, ഈ മതത്തിലില്ലാത്തൊരു കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്നതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്, നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്നാണ്. അത് ഇസ്ലാമിൽ ആർക്കും ഒന്നും കൂട്ടിക്കടത്താൻ കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു ഇസ്ലാം പിന്നീട് ആർക്കും നിർമ്മിക്കാൻ കഴിയില്ല. ഇപ്പൊ ഖുർആൻ ഒരാൾ ഒരായത്ത് അധികം വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആയത്ത് ഒരാൾ കട്ടുദ്ധരിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടും. ഇതേപോലെ തന്നെ ഒരു ഹദീസ് നബി പറഞ്ഞു എന്ന രൂപത്തിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയാൽ അത് വ്യാജമാണെന്ന് കൃത്യമായി തെളിയിക്കപ്പെടും. ഇസ്ലാമിലില്ലാത്തൊരു ആചാരമോ അനുഷ്ഠാനമോ ഒന്നും ആർക്കും കടത്താൻ പാടില്ല. അങ്ങനെ കടത്തുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യേകമായ എണ്ണമോ മറ്റോ നിശ്ചയിച്ച് സമയമൊക്കെ നിശ്ചയിച്ച് മതത്തിന്റെ പേരിൽ കരിഞ്ഞു നടത്തുന്ന ആളുകളുണ്ട്. എല്ലാവിധ ചൂഷണങ്ങളെയും ഇസ്ലാം കൃത്യമായി കൊണ്ട് തടയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ആഘോഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിചയമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ അഞ്ചാം അധ്യായത്തിലെ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാം മദീന, ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മതത്തെ പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു, എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്നാണ്. അള്ളാഹു നമുക്ക് തൃപ്തിയോടുകൂടി നൽകിയ ഈ ദീനിൽ, ഈ മതത്തിൽ ഇനി യാതൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഇത് ഫുള്ളാണ്. ഇനി ഇതിലേക്കൊന്ന് കൂട്ടണമെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അത്രയും കൃത്യമായി ഓരോ രംഗത്തുമുള്ള നിർദ്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് ഭാഗത്തേക്കാണ് തുപ്പേണ്ടത് എന്ന് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ രംഗത്തുമുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വെള്ളം കുടിക്കുമ്പോഴുള്ള അഞ്ചോളം മര്യാദകൾ പ്രവാചകാധ്യാപനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ രംഗത്തും ചെയ്യേണ്ട കാര്യങ്ങൾ, ഇനി വല്ല മിസ്റ്റേക്കും പറ്റിപ്പോയാൽ എങ്ങനെ അത് തിരുത്തണമെന്ന് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ നിസ്കരിക്കുമ്പോൾ ഒരു റക്അത്ത് അധികം ചെയ്തുപോയി,
ഏതെങ്കിലും ഒരു കർമ്മത്തിൽ ഏതെങ്കിലും ഒന്ന് അധികം ചെയ്തു പോയാൽ

0: അല്ലെങ്കിൽ ഒന്ന് വിട്ടുപോയാൽ എന്താ ചെയ്യേണ്ടത് എന്ന വിഷയം അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. പുരസ്കാരം, അതുപോലെ നോമ്പ്, ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ വീഴ്ച വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഹദീസുകളിൽ ഖുർആനിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ രംഗത്തുള്ള നിർദ്ദേശങ്ങൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വഴിയിൽ നിന്ന് മുള്ള് മാറ്റുന്നത്, ഉപദ്രവം നീക്കുന്നത് വരെ ദാനധർമ്മമാണ്, സ്വതക്കയാണെന്ന് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ രംഗത്തും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ആഘോഷം, നബിദിനം എന്നൊരു ആഘോഷം ഉണ്ടെങ്കിൽ, ആ ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും അത് പറയുമായിരുന്നു. കാരണം ചെറിയ പെരുന്നാളിനെ പറ്റി പറഞ്ഞു, വലിയ പെരുന്നാളിനെ പറ്റി പറഞ്ഞു. പക്ഷേ ഈ ഒരു ആഘോഷത്തെപ്പറ്റി പ്രവാചക അധ്യാപനങ്ങളിലോ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലോ ഒന്നും യാതൊരു പരാമർശവും കാണാൻ കഴിയില്ല. അപ്പോൾ ഇത് ദീനിന്റെ പേരിൽ കടത്തിക്കൂട്ടുന്നൊരു ആഘോഷമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാനിത് പറയാൻ കാരണം, ചില ആളുകളൊക്കെ ധരിക്കും, എന്താ ഇപ്പൊ മുസ്ലിങ്ങൾ വളരെ വലിയ അഭിപ്രായ വ്യത്യസ്തരാണല്ലോ, ചിലർക്കൊരു ആഘോഷമുണ്ട്, മറ്റു ചിലർക്ക് ചില ആഘോഷമില്ല എന്നുള്ളത്. ഞാൻ പറയുന്നു, ഇസ്ലാമിന്റെ പേരിൽ ആളുകൾ ചെയ്യുന്നതല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനും പ്രവാചകാധ്യാപനങ്ങളും അടിസ്ഥാനമായിട്ടാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മൾ തീരുമാനിക്കേണ്ടത്. അവിടെയൊന്നും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളോ ആചാരങ്ങളോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇസ്ലാമിനെ വിമർശകരിൽ നിന്ന് പഠിക്കാതെ, ഇസ്ലാമിന്റെ അനുയായികളാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളിൽ നിന്ന് പഠിക്കാതെ, ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. എങ്കിൽ കാര്യം കൃത്യമായി ബോധ്യപ്പെടും. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം.
2: പീസ് റേഡിയോ നബി ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവ ചരിത്രം, ജനനം, പേര് നൽകൽ എന്നിവ വിശദീകരിക്കുന്നത് മുനീർ ഷർഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും അതുപോലെ തന്നെ അവിടുത്തെ 40 വയസ്സുവരെയുള്ള ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളുമാണ് ഈ സംസാരത്തിൽ ഏതാനും ചില കാര്യങ്ങളിലൂടെ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ ഐക്യമുള്ള വിഷയം എന്നുള്ളത് അവിടുന്ന് ജനിച്ചത് ഒരു തിങ്കളാഴ്ചയാണ് എന്നുള്ളതാണ്. ദാക്ക യൗമുൻ വുലിത്തുഫി, ഒരു തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് എന്നവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എത്രാമത്തെ മാസമാണ്, ദിവസമാണ്, വർഷമാണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ആനക്കലഹ സംഭവം നടന്ന വർഷം റബിയുൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് ചരിത്രത്തിൽ പ്രസിദ്ധമാണല്ലോ. യമനിലെ ഭരണാധികാരിയായിരുന്ന അസ്ഹുമ അബ്രഹത്സ് എന്ന് പറയുന്ന വ്യക്തി കഅബം പൊളിക്കാൻ വേണ്ടി വന്ന സംഭവമാണ് ആനക്കലഹ സംഭവം എന്ന് പറയുന്നത്. അതിൽ അവൻ്റെ ആനപ്പടയെയും ആൾക്കൂട്ടത്തെയും അള്ളാഹു നശിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലെ 105-ാം അധ്യായം സൂറത്തുൽ ഫീൽ ആ വിഷയമാണല്ലോ നമ്മോട് ഉണർത്തുന്നത്. ഈ സംഭവം ജാഹിലിയത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായിരുന്നു. ഹിജ്റയുടെ 6-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 പേർ അടങ്ങുന്ന സ്വഹാബത്തിനെയും കൂട്ടി ഉംറ നിർവഹിക്കുവാൻ വേണ്ടി വന്ന സമയത്ത് മക്കയുടെ തൊട്ടടുത്തുള്ള ഹുദൈബിയയിൽ വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തി അതിന് മുന്നോട്ടു പോവാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി. കൂടെയുള്ള അനുചരന്മാർ ഒട്ടകത്തെ കുറ്റപ്പെടുത്തിയപ്പോൾ തന്റെ ഒട്ടകത്തിന് വേണ്ടി അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, ആനപ്പടയെ കഅബയെ തൊട്ട് തടഞ്ഞ അള്ളാഹുവാണ് എൻ്റെ ഈ അസ്വ എന്ന് പറയുന്ന ഒട്ടകത്തെ കഅബയെ തൊട്ട് തടഞ്ഞിട്ടുള്ളത് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. പറഞ്ഞു വന്നത് ആനക്കലഹ സംഭവം ചരിത്രത്തിൽ പ്രസിദ്ധമാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കം അതിനനുസ്മരിച്ചതാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ സംഭവം നടന്നത് റബിയുൽ അവ്വൽ മാസത്തിലാണെന്നും റബിയുൽ അവ്വൽ 12-9 എന്നൊക്കെ അഭിപ്രായമുണ്ട് ചരിത്രകാരന്മാർക്കിടയിൽ. അവിടുത്തെ ജനനത്തിൽ ചരിത്രത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായത് ഇന്നത്തെ പോലെ ആഘോഷങ്ങളും ആചാരങ്ങളും അന്നുണ്ടായിരുന്നില്ല എന്നുള്ളതിന് തെളിവാണ്. ഇന്നത്തെ പോലെയുള്ള ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം അന്നുണ്ടായിരുന്നെങ്കിൽ, അത് വലിയ പുണ്യമായ ഒരു ഇബാദത്തായിരുന്നുവെങ്കിൽ, കൃത്യമായി അവിടുത്തെ ജനനതീയതിയും അതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തുമായിരുന്നു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ഒരു തിങ്കളാഴ്ച ദിവസമാണ്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായാന്തരമില്ല. യത്തീമായി വളർന്നു. അങ്ങനെ വളർന്ന നബിയുടെ സംരക്ഷണം ഏറ്റെടുത്തത് അവിടുത്തെ വല്യുപ്പയായിരുന്ന പിതാമഹനായിരുന്ന അബ്ദുൽ മുത്തലിബാണ്. അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ പേരായ മുഹമ്മദ് എന്നുള്ള പേര് നൽകുന്നത്. ചില റിവായത്തുകളിൽ നബിയുടെ ഉമ്മ ആമിന ബിൻത് വഹബ് നിർദ്ദേശിച്ച പ്രകാരം അഹ്മദ് എന്നുള്ള പേരും നൽകിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. മക്കാ ചരിത്രം വായിക്കുമ്പോൾ ഒരാൾക്കും അഹ്മദ് എന്ന പേര് നൽകിയിട്ടില്ല. എന്നാൽ മുഹമ്മദ് എന്ന പേര് മക്കയിൽ ചിലർക്കുണ്ടായിരുന്നു. ആ പേര് മക്കാർ സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട്. വേദക്കാരായ അഹ്ലു കിതാബിൻ്റെ ആളുകൾ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെക്കുറിച്ചും ആ പ്രവാചകന് മുഹമ്മദ് എന്ന പേരുണ്ടാകണമെന്നും പ്രചരിപ്പിച്ചത് കാരണത്താൽ ചിലർ മക്കയിൽ ഈ പേര് സ്വീകരിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മുഹമ്മദ് എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയപ്പോൾ ആകാശത്തിൽ അള്ളാഹുവും ഭൂമിയിൽ ഉള്ളവരെല്ലാം ഇയാളെ പ്രശംസിക്കണമെന്നായിരുന്നു അബ്ദുൽ മുത്തലിബ് അന്ന് ആ പേരിടാനുണ്ടായിരുന്ന കാരണം. മുഹമ്മദ്, അഹമ്മദ് എന്നീ പേരുകൾ, അതിൽ അഹമ്മദ് എന്നത് ഇഞ്ചീലിലും മുഹമ്മദ് എന്ന തൗറാത്തിലും പറയപ്പെട്ട പേരാണ്. ഈ രണ്ട് പേരുകളും വാഴ്ത്തപ്പെട്ട പുകഴ്ത്തപ്പെട്ട രണ്ട് പേരുകളാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, അന മുഹമ്മദ് വ അന അഹമ്മദ് എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് അവിടുത്തെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവിടുത്തെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്ന യാഥാർത്ഥ്യം. അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്നുകൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് നബി ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, ജനനം, പേര് നൽകൽ എന്നിവ വിശദീകരിച്ചത് മുനീർ ഷറഫി.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഖുർആൻ പാഠങ്ങൾ, വലിയ പാപങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഇൻഷാ അല്ലാഹ്, ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 93-94 വചനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഈ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളിൽ വച്ച് ഏറ്റവും വലിയ പാപങ്ങളായ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത്തരം തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുവാനും അത്തരം ആളുകൾക്ക് മരണാനന്തര ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെയുള്ള ഗതികേടുകൾ നമുക്ക് ഉണ്ടാവാതിരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 93-ാമത്തെ വചനത്തിൽ എന്താണ് അല്ലാഹു പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. സൂറത്തുൽ അൻആം 93-ാമത്തെ വചനം, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ أو قال أوحي إلي ولم يوحى إليه شيء ومن قال سأنزل مثل ما أنزل الله. الله ചോദിക്കുന്നത് വമൻ അദ്ലമു, ഏറ്റവും വലിയ അക്രമി ആരാണുള്ളത്, ആരേക്കാൾ, മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ. ഇതാണ് 1-ാമത്തെ കാര്യം. മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവനേക്കാൾ. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ സംബന്ധിച്ച് യാതൊരു അടിസ്ഥാനവുമില്ലാതെ, യാതൊരറിവുമില്ലാതെ സംസാരിക്കുക. അത് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള സംസാരമാകാം, അല്ലാഹുവിൻ്റെ മതവുമായി ബന്ധപ്പെട്ട കാര്യമാകാം. ഇങ്ങനെ അല്ലാഹുവിനെ സംബന്ധിച്ചോ അല്ലാഹുവുമായി ബന്ധപ്പെട്ടോ യാതൊരു അടിസ്ഥാനവുമില്ലാതെ, യാതൊരു പ്രമാണവുമില്ലാതെ സ്വയം കെട്ടിച്ചമച്ചു കാര്യങ്ങൾ പറയുന്നവനേക്കാൾ വലിയ അക്രമി വേറെ ആരാണ് ഉള്ളത്? ഇതാണ് 1-ാമത്തെ ഏറ്റവും വലിയ ലുൽമ്, അക്രമം, പാപം. 2-ാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഔ ഖാല ഊഹിയ ഇലയ്യ വലം യൂഹ ഇലൈഹി ഷൈ. യാതൊരു വഹിയും തനിക്ക് ലഭിക്കാതെ തന്നെ എനിക്ക് അല്ലാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നു എന്ന് വാദിക്കുന്നവനേക്കാളും വലിയ അക്രമി ആരുണ്ട്? എന്ന് പറഞ്ഞാൽ അല്ലാഹു എനിക്ക് വഹി നൽകുന്നുണ്ട് എന്ന് കളവു പറയുക. പ്രവാചകന്മാരായ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള 124,000 വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ അല്ലാഹു തെരഞ്ഞെടുക്കുകയും അവർക്ക് വഹി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന സത്യസന്ദേശത്തെ എതിർക്കാൻ വേണ്ടിയും അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയും അതേപോലെയുള്ള സ്ഥാനമാനങ്ങൾ നേടണം എന്ന് ആഗ്രഹം വെച്ചും പ്രവാചകന്മാരോടുള്ള അസൂയ കൊണ്ടും പല ആളുകളും നുബുവത്ത് വാദിക്കുകയുണ്ടായിട്ടുണ്ട്. എനിക്കും വഹിയുണ്ട്, ഞാനും പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം കള്ളപ്രവാചകന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ കള്ളത്തരമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പിടികൂടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, അങ്ങനെ ചില ആളുകളുണ്ട്, ഒരു സന്ദേശവും ലഭിക്കാതെ ഒരു വഹിയും ലഭിക്കാതെ പൈശാചിക ജൽപ്പനങ്ങളെ വേദവാക്യങ്ങളായും പൈശാചികമായ പ്രേരണകളെ അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങളായും ദുർവ്യാഖ്യാനിച്ച് രംഗത്ത് വരുന്ന ആളുകൾ. അവർ പറയുന്നു, ഞങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നും ചില പ്രത്യേക അറിവുകൾ ലഭിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മതനിയമങ്ങൾ ബാധകമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകളുണ്ട്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പല ആളുകളും അത്തരം ചില കാര്യങ്ങൾ വാദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് പ്രത്യേകമായ അറിവ് ലഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശരീഅത്തിൻ്റെ നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി തോന്നിവാസം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതും ഏറ്റവും വലിയ അക്രമമാണ് എന്നല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. മൂന്നാമത്തേത്, വമൻ ഖാല സഉൻസിലു മിസ്ലമാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതുപോലെ അവതരിപ്പിക്കാൻ എനിക്കും കഴിയും, എനിക്കും ഖുർആൻ പോലെ ഒരു ഗ്രന്ഥമുണ്ടാക്കാൻ കഴിയും, എനിക്കും അല്ലാഹുവിനെ പോലെ നിയമങ്ങളുണ്ടാക്കാൻ കഴിയും എന്നിങ്ങനെ അല്ലാഹുവിനോട് മത്സരിക്കുകയും എനിക്കും അല്ലാഹുവിനെ പോലെ കാര്യങ്ങൾ ഇതേപോലെ പറയാൻ സാധിക്കുമെന്ന് വാദിക്കുന്ന ജൽപ്പിക്കുന്ന യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, തോന്നിവാസികൾ, അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്ന ആളുകൾ, ഇതേപോലെയുള്ള ആളുകളെക്കാളും വലിയ അക്രമികൾ വേറെ ആരാണ് ഉള്ളത് എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. ഒന്ന്, അല്ലാഹുവിനെ സംബന്ധിച്ച് ഇല്ലാത്തത് പറയുക, കെട്ടിച്ചമച്ച് കളവുകൾ പറയുക. രണ്ട്, എനിക്ക് ദിവ്യ സന്ദേശം ലഭിക്കുന്നുണ്ട്, അല്ലാഹുവിൽ നിന്ന് അറിവ് ലഭിക്കുന്നുണ്ട് എന്ന് വാദിക്കുക. മൂന്ന്, അല്ലാഹു അവതരിപ്പിച്ചതുപോലെ വിചാരിച്ചാൽ എനിക്കും സാധിക്കും ഇതേപോലെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ എന്ന് വലിയ വാക്കുകൾ പറയുക. അല്ലാഹു സുബ്ഹാനഹു വതാല അത് ഏറ്റവും വലിയ അക്രമമാണെന്നും അവരെല്ലാം അക്രമികളാണെന്നും പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നത്, വലൗ തറ ഇദ് ളാലിമൂന ഫീ ഗമറാത്തിൽ മൗതി വൽ മലായികത്തു ബാസിത്തു ഐദീഹിം അഖ്രിജു അൻഫുസക്കും, ആ വാലിമീങ്ങൾ മരണത്തിൻ്റെ ശയ്യയിൽ കിടക്കുമ്പോൾ, അതിൻ്റെ ബേജാറിൽ കിടക്കുമ്പോൾ നബിയെ അവരെ താങ്കൾ കണ്ടിരുന്നെങ്കിൽ മലക്കുകൾ അവരുടെ കൈകൾ നീട്ടി നിങ്ങളുടെ ആത്മാവിനെ പുറത്തെടുക്കൂ എന്ന് അവരോട് പറയപ്പെടുന്ന ഭയാനകരമായ ആ ഒരു അവസ്ഥ. അല്യൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്ന് നിങ്ങൾക്ക് നിന്ദ്യമായ ശിക്ഷ നൽകപ്പെടാൻ പോവുകയാണ്. ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖി വകുന്തുമൻ ആയാത്തിഹി തസ്തക്ബിറൂൻ, അല്ലാഹുവിനെ സംബന്ധിച്ച് സത്യമല്ലാത്തത് നിങ്ങൾ പറഞ്ഞതുകൊണ്ടും അല്ലാഹുവിൻ്റെ വചനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അഹങ്കാരികളായി പിന്തിരിഞ്ഞതുകൊണ്ടും ഇന്ന് നിന്ദ്യമായ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ പേരിൽ ഒരിക്കലും കളവ് പറയാൻ പാടില്ല. പ്രമാണങ്ങളിൽ ഇല്ലാത്തത് നാം ഒരിക്കലും പറയാൻ പാടില്ല. അതേപോലെ തന്നെ എനിക്കും സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന ഏറ്റവും ഗുരുതരമായ നുണ നാം പറയാൻ പാടില്ല. ഇനി അതിനേക്കാളെല്ലാം ഗൗരവമേറിയ, എനിക്കും അല്ലാഹുവിനെ പോലെ തന്നെ വചനങ്ങൾ പറയാൻ സാധിക്കും, അതല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ നിയമങ്ങളോട് കിടയൊത്ത നിയമങ്ങൾ എനിക്കും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയലെല്ലാം തന്നെ ഇതിൽ പെടുന്നതാണ്. നിന്ദ്യമായ മരണമാണ് അവർക്കുണ്ടാവുക, വേദനയേറിയ ശിക്ഷ അവരെ കാത്തു നിൽക്കുകയും ചെയ്യുന്നു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, വലഖദ് ജിഅ്തുമൂന ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ വതറക്തും മാ ഖവ്വൽനാകും വറാഅ ളുഹൂരികും വമാ നറാ മഅകും ശുഫആഅകും അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറകാ ലഖദ് തഖത്തഅ ബൈനകും വദല്ല അൻകും മാ കുൻതും തസ്ഉമൂൻ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വരുന്നതാണ്, നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കിയതും കെട്ടിയുണ്ടാക്കിയതുമെല്ലാം നിങ്ങൾ പുറകെ വിട്ടേച്ചു വരും, നിങ്ങൾ അല്ലാഹുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്കുള്ള ശുപാർശക്കാരാണ് എന്ന് കെട്ടിച്ചമച്ചു പറഞ്ഞുകൊണ്ട് പല പങ്കുകാരെയും ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അവരും നിങ്ങളും തമ്മിലുള്ള സകല ബന്ധങ്ങളും മുറിഞ്ഞു പോവുകയും നിങ്ങൾ ഖിയാമത്ത് നാളിൽ ഈ ബന്ധങ്ങളൊന്നുമില്ലാതെ ഒറ്റക്ക് റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നും ആ ഒരു ലോകത്ത് പരാജയപ്പെട്ടു പോവാതിരിക്കാൻ അള്ളാഹുവിൻ്റെ പേരിൽ കളവുകൾ കെട്ടിച്ചമച്ച് പറയാതെ, അള്ളാഹുവിൽ മറ്റുള്ള ആളുകളെ പങ്കു ചേർക്കാതെ നേർക്കുനേരെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടും അവനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ശരിയായ വഹീനെ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്നും, നേരത്തെ പറയപ്പെട്ട ആ മൂന്ന് വലിയ പാപങ്ങൾ അതിൻ്റെ ഒരംശവും ജീവിതത്തിൽ വരാത്ത വിധമുള്ള നിഷ്കളങ്കമായ അഹങ്കാരമില്ലാത്ത ജീവിതമാണ് നയിക്കേണ്ടത് എന്നുമാണ് സൂറത്തു അൻആമിലെ 93-94 വചനങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. നാം എല്ലാവരും ഗൗരവപൂർവ്വം ഈ വിഷയം ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഖുർആൻ പാഠങ്ങൾ വലിയ പാപങ്ങൾ എന്ന വിഷയത്തിൽ. നമ്മോട് സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ചിന്തയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ, ചില ചരിത്രം കൂടി ചേർത്ത് വെച്ച് പറയാം.
3: യെസ്.
2: അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ആ നിമിഷത്തിൽ വിഷമവും പ്രയാസമൊക്കെ ആണെങ്കിലും അതിനെ ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ അത് നമുക്ക് ഗുണകരമായി മാറുമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ചരിത്രത്തിലും അങ്ങനെ നമുക്ക് കുറേ ചിന്തനീയമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹുദൈബിയ സന്ധി കഴിഞ്ഞതിൻ്റെ ശേഷം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സന്ധി കഴിഞ്ഞ് അവിടുന്ന് മടങ്ങണം, മടങ്ങി മദീനയിലെത്തണം. അപ്പം സന്ധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലെത്തിയാൽ അവരെ ഉടനെ തിരിച്ചയക്കണം, അതാണല്ലോ പ്രധാന ഒന്ന്. അങ്ങനെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലെത്തിയ സമയത്ത് ഹിജ്റയുടെ 6-ാം വർഷത്തിലാണല്ലോ നടക്കുന്നത്, അവിടെ എത്തിയ ഉടനെ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരാൾ ചാടി വരുന്നുണ്ട്. അത് അബൂ ബസീർ. അബൂ ബസീർ ഉത്ബത്ത് ബിനു ഉസൈദ് അസ്സഖഫി, അതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമം. അദ്ദേഹം മക്കയിൽ പീഡനം അനുഭവിച്ച് വല്ല റസൂൽ പിന്നെ മദീനയിലെത്തിയ രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെല്ലുന്നത്. പക്ഷേ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം കണ്ട ഉടനെ തന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ ഒരു ഒരു സംരക്ഷണം പോലെ ഇങ്ങനെ സന്ധിക്കെതിരാണ്, പക്ഷേ നിൽക്കുമ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹം ചാടി മദീനയിലെത്തി എന്നറിഞ്ഞ ഉടനെ കുറച്ച് കഴിയാതെ അല്പം കഴിയാതെ തന്നെ രണ്ടാളുകൾ അദ്ദേഹത്തെ തേടി വരുന്നുണ്ട്. മക്കയിൽ നിന്ന് അവർ വന്നു പറഞ്ഞു, നിങ്ങൾ അബൂ ബസീറിനെ ഇവിടെ വെച്ചാൽ നമ്മുടെ സന്ധിക്കെതിരാണ്, ഞങ്ങളുടെ കൂടെ തിരിച്ചു കിട്ടണം, ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം മക്കയിലേക്ക്. അതിൻ്റെ ഓർഡറുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ശരിയാണ്, നമ്മൾ സന്ധി ലംഘിക്കൂല, കരാർ ലംഘിക്കൂല. അബൂ ബസീറിനോട് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള കരാറുണ്ട്, ആ കരാർ ലംഘിക്കൽ നമുക്ക് പാടില്ലാത്തതാണ്. അള്ളാഹു താങ്കൾക്ക് ഒരു നല്ല പിന്നെ സൗകര്യം ശേഷം തന്നേക്കാം, ഇപ്പോൾ ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ രണ്ടു പേരുടെയും കൂടെ അബൂ ബസീർ തിരിച്ച് മക്കയിലേക്ക് മടങ്ങി പോകുമ്പോൾ സഹാബികളൊക്കെ അത് വേദനയോടുകൂടി നോക്കി നിൽക്കുകയാണ്. അബൂ ബസീറും അവസാന റസൂലിൻ്റെ വാക്ക് അംഗീകരിച്ചുകൊണ്ട്, പിന്നെ അദ്ദേഹത്തിനാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല, അത്രയും പീഡനം സഹിച്ച സ്ഥലത്തേക്ക് വീട് തിരിച്ചു പോകല്ലേ. പോകുന്ന വഴിയിൽ ഈ രണ്ടാളുകൾ ദുൽഹലൈഫ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ, അവിടെ എത്തിയപ്പോഴേക്കും ഇവർ തമ്മിലിങ്ങനെ സന്ധി സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. അബൂ ബസീറും കൂടെ വന്ന രണ്ടാ കൂടത്തെ അതിനെ പിടിച്ചു കൊണ്ടുപോകണല്ലോ. ആ സംഭാഷണത്തിന് ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ല സംസാര വൈഭവം ഉള്ളതുകൊണ്ട് തന്നെ അബൂ ബസീർ നന്നായിട്ടിങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ഇടയ്ക്ക് ഒരു ഭക്ഷണത്തിന് വേണ്ടി ഇത്തപ്പോഴും എന്തോ കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തിരുന്നു. ഇരുന്ന സമയത്ത് അബൂ ബസീറിനോട് അബൂ ബസീർ ആളോട് അടുത്ത ആളോട് ചോദിച്ചു, നിങ്ങൾ ഈ വാള ഏതാണ്, നിങ്ങളുടെ കയ്യിലുള്ള വാള് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വാളെന്ന് പറഞ്ഞാൽ അറബികൾക്ക് അവരുടെ പ്രൗഢിയുടെ ഒരു ഭാഗമാണല്ലോ. ഈ വാള് നല്ല വാളാണല്ലോ, വാളിനെ കുറിച്ച് ഇങ്ങനെ മധു പറയാൻ തുടങ്ങി. അപ്പോൾ ആ മധു പറഞ്ഞിങ്ങനെ തുടങ്ങിയപ്പോൾ അയാൾ തിരിച്ച് ആ വാളിൻ്റെ ഹിസ്റ്ററികൾ പറയാൻ തുടങ്ങി, ഇത്ര ഇത്ര യുദ്ധം ജയിച്ചിട്ടുണ്ട്, ഇത്ര ഇത്ര ആളെ വകവരുത്തിയിട്ടുണ്ട്. അപ്പോൾ അയാളിങ്ങനെ കയറി കയറി പോവുകയാണ്. ഈ സമയത്ത് അബൂ ബസീർ, ഞാനൊന്ന് പിടിച്ചോട്ടെ ആ വാള്. അപ്പോൾ ആ ഒരു ഹരത്തിൽ അയാൾ വാള് അബൂ ബസീറിൻ്റെ കയ്യിൽ കൊടുത്തു, കൊടുത്ത വാള വാളുകൊണ്ട് അയാൾ തിരിച്ചു വെട്ടി. ഈ വെട്ട് കണ്ട് അയാളവിടെ വീണ്, കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പേടിച്ചു ഓടി. അബൂ ബസീർ എന്ത് ചെയ്തു, അവിടുന്ന് വേഗം മദീനയിലേക്ക് തന്നെ തിരിച്ചു ചെല്ലാണ്. മദീനയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് എടുത്തു പോയിട്ട് പറഞ്ഞു, നിങ്ങൾ റസൂലെ, താങ്കൾ താങ്കൾക്ക് അള്ളാഹു ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അത് പൂർത്തിയാക്കിയിട്ടുണ്ട്, അത് ഓക്കെയാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് എന്നോട് എനിക്ക് രക്ഷപ്പെടാനുള്ള അവസരം അള്ളാഹു തന്നു, ഞാൻ രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേട്ടപാട് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചെന്താ പറഞ്ഞതോ, വൈലു ഉമ്മിഹി മിസ്ഹറ ഹറബിൻ ലൗ കാന മഅഹു റിജാൽ. നിങ്ങൾ ചെയ്ത പണി ഒരു യുദ്ധമാളി കത്തിക്കുന്ന പണിയാണ്. അപ്പം യുദ്ധമാളി കത്തിക്കുന്ന പണി പറഞ്ഞാൽ ഇവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആളുണ്ടാവണം, നിങ്ങളൊരു മനുഷ്യനുള്ളത്. അപ്പം അതിൽ നിന്ന് അബൂ ബസീർ മനസ്സിലാക്കി എന്താണോ, ഇവിടെ എനിക്ക് ഇതുകൊണ്ടൊന്നും റസൂൽ സംരക്ഷണം തരൂല, കാരണം കൂടെ ആളില്ല, കാരണം കരാർ ലംഘിക്കുന്ന അവസ്ഥ വരും, അതുകൊണ്ട് എനിക്ക് ഇവിടെയും മതിയിൽ നിൽക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ നേരിട്ട് അദ്ദേഹത്തെ അവഗണിക്കുന്ന രൂപത്തിന് വലിയ വന്നതുമില്ല, പക്ഷേ അതിൻ്റെ ഉദ്ദേശം അതാണെന്ന് മനസ്സിലാവുകയും അദ്ദേഹം മദീനയിൽ നിന്ന് പോവുകയും ചെയ്തു. മദീനയിൽ നിന്ന് പോയിട്ട് ഏകദേശം ഒരു 100 കിലോമീറ്റർ മദീനയിൽ നിന്ന് കടന്ന് അറബികളുടെ സഞ്ചാര ചെങ്കടൽ തീരത്തുള്ള സൈഫുൽ ബഹർ എന്ന് പറയുന്ന അലായിസ് എന്നൊക്കെ പറയുന്ന സ്ഥലത്തിന് അവിടെ പോയിട്ട് അദ്ദേഹം ടെൻ്റ് അടിക്കുകയാണ്. അവിടെ ഒറ്റ ഇദ്ദേഹം അവിടെ താമസം ഇത് ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുറൈശികളുടെ ഷാമിലേക്കുള്ള സഞ്ചാരപാതയാണ്. അപ്പോൾ ആ പാത പ്രധാനപ്പെട്ട വഴി ഇവിടെ അയാൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അപ്പോഴേക്കും ഇവിടെ കിട്ടിയിട്ടുണ്ട്. മക്കയിൽ ഇതുപോലെ പീഡനം അനുഭവിച്ച് മദീനയിലേക്ക് വരാൻ കഴിയാതെ അബൂജന്തലിനെ പോലുള്ള ആളുകൾ ഈ വിവരം അറിഞ്ഞു. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും അവർ പിന്നെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ രക്ഷപ്പെട്ട് എങ്ങോട്ട് പോവും, കരാറുണ്ട്, തിരിച്ചയക്കണം. അതുകൊണ്ട് ഖുറൈശികൾക്കും സേഫാണ്, കാരണം അവരോടക്കും പോകില്ല എന്ന് അവർക്കറിയാം. പക്ഷേ ഈ വിവരം അവർ രഹസ്യമായി അറിഞ്ഞപ്പോൾ അബൂജന്തലിനെ പോലുള്ള ആളുകൾ വെല്ലാം ചാടി, തടവ് ചാടി അബൂ ബസീറിൻ്റെ ഈ സ്ഥലത്തേക്ക് അവരെത്തണം, അല്ലായിസിലേക്ക് എത്തണം. അങ്ങനെ വന്ന് വന്ന് വന്ന് അവർ 70 ആളുകളായി അവിടെ.
3: ഓ,
2: ഈ 70 ആളുകൾ ഇവർക്ക് മക്കയിലേക്കും പോകാൻ വയ്യ, മദീനയിലേക്കും പോകാൻ വയ്യ, അവരെ ഉപജീവനത്തിന് ഇനി എന്താ വഴി? അപ്പോഴാണ് ആ വഴി ഖുറൈശികൾ കച്ചവടമായിട്ട് കടന്നു പോകും. ഇവരവിടുന്ന് ഖുറൈശി കച്ചവടത്തെ കൊള്ളയടിക്കും. കൊള്ളയടിക്കുമെന്ന് വെച്ചാൽ തടഞ്ഞു വെക്കും, അവർക്ക് വീണ്ടും പിടിക്കും, അവർക്ക് ഭീഷണിയായി. അപ്പോൾ അവർ ഗത്യന്തരമില്ല. അവർ പറയണത് ഞങ്ങൾക്ക് ഈ ഗതി വന്ന എന്തുകൊണ്ടാ? മക്കക്കാരുടെ അവരുടെ വാശി പിടിവാശി കൊണ്ടും ഞങ്ങൾ മദീനയിലേക്ക് അയച്ച മതിയല്ലോ, പക്ഷേ അതിനെ അയക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അവരുടെ പിന്നെ കച്ചവട സംഘത്തിൽ നിന്നുള്ള ഉപജീവനം കിട്ടിയ മതിയുള്ളൂ, കൊള്ള സംഘം അവരെ കൊള്ളയടിക്കണം എന്നുള്ളത് അവർ പറഞ്ഞു, അവർ ന്യായമാണ്. പക്ഷേ ഇത് രൂക്ഷമായി, ഇവരെ തടയാൻ ഖുറൈശികൾ കഴിയണില്ല. ഇവർ അതിവിദഗ്ധമായ യുദ്ധപാഠമുള്ളൊരു സമൂഹമായിട്ട് അവിടെ മാറി. അവസാനം ഖുറൈശികളിൽ നിന്ന് കത്ത് വന്നു ഇവിടേക്ക് റസൂലിന്. അവിടെ അല്ലായിസിൽ തമ്പടിച്ചിട്ട് ആളുകളെ ദയവ് ചെയ്ത് നിങ്ങൾ മദീനയിലേക്ക് അയക്കണം, അത് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, കരാറുകൾ ലംഘിച്ചു, പെർമിഷൻ കൊടുത്തു. ഈ വിവരം അറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ബസീറിന് കത്തെഴുതാണ്. അബൂ ബസീറിന് കത്തെഴുതിയിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ, കരാർ പ്രശ്നമല്ല, അത് അവർ ഒഴിവാക്കിയിട്ടുണ്ട്, നമ്മളായിട്ട് കരാർ ലംഘിക്കണില്ല. ഈ കത്ത് കിട്ടുന്ന സമയത്ത് അബൂ ബസീർ കത്ത് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ അത് വായിക്കുമ്പോഴേക്കും അദ്ദേഹം രോഗിയാണ്. രോഗിയായിട്ട് കത്ത് വായിച്ച് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ആ കത്ത് വായിച്ച് കഴിഞ്ഞാണ് കത്ത് കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം മരണപ്പെടാൻ. അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തെ അല്ലായിസിൽ തന്നെ മറവ് ചെയ്തു. ബാക്കിയുള്ള ആളുകൾ മുഴുവനും മദീനയിലേക്ക് വരുന്നു. മദീനയിലേക്ക് പ്രവാചൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്ന ശുഭകരമായ പ്രശ്നത്തിൻ്റെ പര്യവസാനമാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇതിൽ ഒരു ചരിത്രം എന്നതിനപ്പുറത്ത് ചിന്തിക്കാൻ കുറേ കാര്യങ്ങൾ നമുക്കതിൽ അടങ്ങിയിട്ടുണ്ട്.
3: ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ചരിത്രമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ശരിക്കും ചിന്തകൾ ഒരുപാടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ തുടക്കത്തിൽ സലാം സാർ പറഞ്ഞു അല്ലേ, ഒരു ഒരു ഒരു പ്രയാസം പിന്നീട് ഖൈറായി ഭവിക്കും എന്നുള്ളത് നമുക്ക് ഒരുപാട് പിന്നെ ജീവിതാനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ഇതുപോലെയുള്ള പിന്നെ ചരിത്രങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകരാനുണ്ട്.
4: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10,00,000 പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത്
5: റിയാദു സ്വാലിഹീൻ. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദു സ്വാലിഹീൻ എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി മുജീബ് റഹ്മാൻ സ്വലാഹി പരലോകവിശ്വാസം എന്ന അധ്യായത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാൻ അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരലോകവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ബർസഖിയായ ലോകത്ത് നടക്കുന്ന രക്ഷാശിക്ഷകളിലുള്ള വിശ്വാസവും എന്ന് നമ്മൾ പറഞ്ഞു. ശുദ്ധ ഖുർആനിലെ ഏതാനും ചില ആയത്തുകൾ നമ്മൾ അതിനെ തെളിവായി ഉദ്ധരിക്കുകയും ചെയ്തു. ഹദീസുകളിൽ നിന്ന് അതിനുള്ള തെളിവുകളിൽ ധാരാളം തെളിവുകൾ നമുക്ക് കാണാം. ഒന്ന് മാത്രം നമുക്ക് പഠിക്കാം. ഇമാം ബുഖാരിയും മുസ്ലിമും അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ രണ്ട് ഖബറുകളുടെ അരികിലൂടെ നടന്നുപോയി. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാൻ, ഈ ഖബറിൽ കിടക്കുന്ന രണ്ടാളുകൾ, ഈ ഖബറിലെ രണ്ട് ഖബറാളികളും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. വമാ യുഅദ്ദബാൻ ഫീ കബീർ, വലിയൊരു കാര്യത്തിൻ്റെ പേരിലല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. വലിയൊരു കാര്യത്തിൻ്റെ പേരിലല്ല എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത ആ തെറ്റ് അവരുടെ ദൃഷ്ടിയിൽ വലിയൊരു തെറ്റായിരുന്നില്ല എന്നർത്ഥത്തിലാണ്. വലിയ തെറ്റന്നെയാണത്, പക്ഷേ ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ ആ തെറ്റ് ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കിയത് അതൊരു നിസ്സാരമായ കാര്യമാണ്, വലിയ കാര്യമൊന്നുമല്ല എന്നാണ്. അതിലൊരാൾ മല മൂത്രിച്ചാൽ നന്നായി വൃത്തിയാക്കാത്ത ആളായിരുന്നു. മറ്റേ ആൾ നമീമത്തുമായി നടക്കുന്ന, നമീമത്തും പറഞ്ഞ് നടക്കുന്ന ആളായിരുന്നു. ജനങ്ങൾക്കിടയിൽ ഫിത്തനയുണ്ടാക്കാൻ കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുക. ഇന്നത്തെ വാട്സപ്പും ഫേസ്ബുക്ക് പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടുന്ന ഒരു ഹദീസ് കൂടിയാണ്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക, അങ്ങനെ രാജ്യത്ത് ആളുകൾക്കിടയിൽ, വ്യക്തികൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുക, ഖബറിൽ നിന്ന് തന്നെ ശിക്ഷ കിട്ടാൻ മാത്രം വലിയ ബാധകമാണ് അത് എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇതും പരലോകവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു ഉദ്ദേശിച്ച അത്രയും കാലം ഖബറിൽ കിടന്ന് രണ്ടാമത് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പുതിയ ഒരു ലോകത്തേക്ക് കൊണ്ടുവരും. സൂറ അൽ-അംബിയായിലെ 104-ാമത്തെ വചനം കാണാം. കമാ ബദഇനാ അവ്വല ഖൽഖിൻ ഉഈദു, ആദ്യ തവണ എങ്ങനെയാണോ സൃഷ്ടിച്ചിരുന്നത് അതുപോലെ നാം അവരെ മടക്കും. ദുന്യാവിലേക്ക് നമ്മൾ വന്ന അതേ അവസ്ഥയിൽ പരലോകത്ത് അല്ലാഹുത്താല നമ്മെ കൊണ്ടുവരുന്നു. ദുന്യാവിലേക്ക് എങ്ങനെ വന്നത്? ഗൈറ മഖ്തൂൻ, ചേലാക്രമം ചെയ്യപ്പെടാതെ, വിവസ്ത്രരായി, ചെരുപ്പില്ലാതെ, അങ്ങനെയൊക്കെയാണല്ലോ വന്നത്. ഇതേപോലെ പരലോകത്ത് അല്ലാഹുത്താല നമ്മെ കൊണ്ടുവരും. അതിൽ അത്ഭുതമില്ല. അല്ലാഹുവിനത് സാധിക്കുമെന്ന വിഷയത്തിൽ അത്ഭുതമില്ല. അല്ലാഹുവിന് ഒട്ടും അത് പ്രയാസമുള്ള കാര്യവുമല്ല. പ്രയാസമുള്ള കാര്യം ആകുമായിരുന്നുവെങ്കിൽ ആദ്യ സൃഷ്ടിപ്പാണ് പ്രയാസമാകേണ്ടിയിരുന്നത്. ആദ്യ സൃഷ്ടിപ്പ് തന്നെ അല്ലാഹുവിനെ സംബന്ധിച്ച് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ലെങ്കിൽ രണ്ടാമത്തെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ആവർത്തനമാണ്. അതൊരിക്കലും എന്തല്ല, അല്ലാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല. അങ്ങനെ മനുഷ്യരെ മുഴുവൻ, പ്രവാചകന്മാരെയും ദൂതന്മാരെയും ഔലിയാഇനെയും എല്ലാവരെയും ഈ അവസ്ഥയിൽ തന്നെയാണ്, സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും നേതാക്കളെയും സത്യനിഷേധികളെയും സത്യവിശ്വാസികളെയും എല്ലാവരെയും, പ്രവാചകന്മാർ ദൂതന്മാരടക്കമുള്ള എല്ലാ ആളുകളെയും ഇപ്പറഞ്ഞ അവസ്ഥയിൽ വിവസ്ത്രരായി, ചെരുപ്പില്ലാതെ ചേലാക്രമം ചെയ്യപ്പെടാത്ത അവസ്ഥയിൽ അല്ലാഹു തആല കൊണ്ടുവരും എന്ന. ആരും പരസ്പരം നോക്കുകയില്ല. കാരണം അതിഭയാനകമായ ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. അങ്ങനെ അവിടെ ഒരുമിച്ച് കൂട്ടി, അവരുടെ തലക്കുമീതെ വളരെ അടുത്ത് സൂര്യനെ അല്ലാഹു തആല കൊണ്ടുവരും. ആ സമയത്ത് സൂര്യൻ്റെ താപമേൽക്കാതെ അല്ലാഹു തആല പ്രത്യേകമായി സംരക്ഷണം നൽകപ്പെടുന്ന ഏഴ് വിഭാഗം, ഏഴല്ല, ഒരു ഒറ്റ കഥയിൽ ഏഴ് വേറെയും ആളുകളുണ്ട്. അത് ഏഴ് മാത്രമല്ല, ചില ആളുകൾക്ക് അല്ലാഹു തആല പ്രത്യേകമായ തണലിട്ട് കൊടുക്കും. അതെല്ലാം പരലോക വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആരാണ് ആ ഏഴ് വിഭാഗമെന്നൊക്കെ വഴിയേയുള്ള ഹദീസുകളിൽ വരുന്നുണ്ട്. ഇവിടെ ഒന്ന് ഓടിച്ചു പറയാം. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അല്ലാഹുവിൻ്റെ തണൽ മാത്രം ബാക്കി നിൽക്കുന്ന, അഥവാ അല്ലാഹു തആല പ്രത്യേകമായി സൃഷ്ടിക്കുന്ന തണൽ, ആ തണൽ അല്ലാഹു ഏഴ് വിഭാഗം ആളുകൾക്ക് നൽകും. ഇമാമുൻ ആദിൽ, ഒന്ന് നീതിമാനായ ഇമാം, ഭരണാധികാരി. വശാബുൻ നശഅ ഫീ ത്വാഅത്തില്ലാ ഫീ ഇബാദത്തില്ലാ, അല്ലാഹുവിനനുസരിച്ചും ഇബാദത്ത് ചെയ്തും വളർന്ന യുവാവ്. ഉറജുലുൻ ഖൽബുഹു ബിൽ മസാജിദ്, മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയബന്ധമുള്ളവൻ. ഉറജുലാനി തഹാബ്ബ ഫില്ലാ, അല്ലാഹുവിൻ്റെ കാര്യത്തിൽ നമ്മ ദീനിൽ പരസ്പരം ഒരേ വിശ്വാസത്തിൻ്റെ ആളാണ് എന്നതുകൊണ്ട് മാത്രം പരസ്പരം സ്നേഹിക്കുകയും അങ്ങനെ ഒരുമിച്ച് കൂടുകയും അങ്ങനെ തന്നെ മരിച്ചു വേർപിരികയും ചെയ്ത ആളുകൾ. ഉറജുലുൻ ദഅത്തുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ, നല്ല സുന്ദരിയായ, നല്ല തറവാടിത്തമുള്ള, പദവിയുള്ള ഒരു പെണ്ണ് വേണ്ടാവൃത്തിക്ക് തന്നെ ക്ഷണിച്ചപ്പോൾ, ഇന്നി അഹാഫുല്ലാ, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ആ തിന്മയിൽ നിന്ന് മാറി നിന്നവൻ. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലം ഷിമാലുഹു ഹത്താ ലാ തഅലമ ഷിമാലുഹു മാ തുൻഫിഖു യമീനു. ധർമ്മം ചെയ്തവൻ, എങ്ങനെ ധർമ്മം ചെയ്യുക? വലത് കൈ ചെലവഴിക്കുന്നത് ഇടത് കൈ അറിയാത്ത വിധം അത്രയും രഹസ്യമായി ധർമ്മം ചെയ്യുക. അതതിൻ്റെ ഇഖ്ലാസിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ധർമ്മം ചെയ്തവൻ അവർക്കും. ഉറജുലുൻ ദക്കറല്ലാഹ ഖാലിയ, ഒഴിഞ്ഞിരുന്ന അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞവൻ. ഈ ഏഴ് വിഭാഗങ്ങൾക്ക് അല്ലാഹു പ്രത്യേകമായി തണൽ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പരലോക വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞത്. ഈ ഏഴ് വിഭാഗത്തിൽ ഈ ഏഴ് പുണ്യകർമ്മങ്ങളും ഏഴ് ദർജയിലും എത്തിയ ആളുകളും ഉണ്ടാവാം. ഉദാഹരണമായി വേറെ ഹദീസിൽ നമുക്ക് കാണാം, സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളുണ്ട്. ബാബുസ്വലാത്ത്, അവരെ ബാബുസ്വലാത്തിലൂടെ വിളിക്കപ്പെടും. സക്കാത്തിൻ്റെ ബാബിലൂടെ വിളിക്കപ്പെടുന്നവർ, ജിഹാദിൻ്റെ ബാബിലൂടെ വിളിക്കപ്പെടുന്നവർ, റിയാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാരെ വിളിക്കപ്പെടും. ഇത് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരെ, ഏതെങ്കിലും ഒരു ബാബിലൂടെ വിളിക്കപ്പെടുകയാണെങ്കിൽ അത് പ്രയാസമുള്ള കാര്യമല്ല, അതിലൊട്ടും പ്രയാസമില്ല ഒരേ വാതിലൂടെ പോകാൻ. എട്ട് വാതിലിലൂടെയും വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? റസൂലുള്ള പറഞ്ഞു, നാം ഉണ്ടാകും. വാർജു അന്തകൂന മിൻഹും യാ അബൂബക്കർ, അബൂബക്കർ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്ന ആൾ അങ്ങായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് റസൂലുള്ള പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അപ്പം അതുപോലെ ഈ അർശിൻ്റെ പ്രത്യേകമായ തണൽ ലഭിക്കുന്ന ദറജകളിൽ എത്തുന്ന ഒരുപാട് ആളുകളുണ്ടാകും. ഈ ഏഴ് കാര്യങ്ങളും സമ്മേളിച്ചവരും ഉണ്ടാവാം എന്നാണ്. അല്ലാഹു ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരലോക വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നാണ് സൂചിപ്പിച്ചത്. അതേപോലെ അതിൻ്റെ ഭാഗമാണ് അതിൻ്റെ അടയാളങ്ങളിൽ വിശ്വസിക്കലും. അന്ത്യനാളിൻ്റെ മുന്നോടിയായ അള്ളാഹു പല അടയാളങ്ങളും പ്രത്യക്ഷപ്പെടുത്തു. അടയാളങ്ങളെ മൂന്ന് തരമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സുഹറ, വുസ്ത, കുബറ, ചെറുത്, ഇടത്തരം, വലിയ അടയാളങ്ങൾ. ഇങ്ങനെ ചെറിയ അടയാളങ്ങളൊക്കെ ധാരാളം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നല്ല വിവരമുള്ള ആളുകൾ മരിച്ചു പോകുന്നത്, മദ്യപാനം വർദ്ധിക്കുന്നത്, വ്യഭിചാരം വർദ്ധിക്കുന്നത്, ഇതൊക്കെ അതിൻ്റെ അടയാളങ്ങളിൽ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇനി നുസൂലു ഈസ, ഈസാ നബിയുടെ വരവ്, ഇറങ്ങി വരൽ, ദജ്ജാല് പ്രത്യക്ഷപ്പെടൽ, യജൂജ് മഅ്ജൂജ്, ഇങ്ങനെയുള്ള പല അടയാളങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാകും എന്ന് വിശ്വസിക്കണം എന്നർത്ഥം. അതും പരലോക വിശ്വാസത്തിൻ്റെ പൂർത്തീകരണ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പരലോക വിശ്വാസം ശരിയാകുന്നത് എന്നതാണ് ഈ ഹദീസിൽ നിന്നും നമ്മൾ പ്രധാനമായും പഠിക്കേണ്ടുന്ന പാഠം. പിന്നെ ഗ്രന്ഥം, ഗ്രന്ഥം കയ്യിൽ നൽകുന്നത്. അതേപോലെ സിറാത്ത്, സിറാത്ത് നരകത്തിൻ്റെ മധ്യേ മീതെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സിറാത്ത് എന്ന പാലം, അതിലൂടെ കടന്നു പോകുന്ന ആളുകൾ, നല്ല പുണ്യകർമ്മങ്ങളൊക്കെ നല്ല ശക്തമായ വിശ്വാസമൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഇടിമിന്ന വേഗതയിൽ, ഇടിമിന്നലിൻ്റെ വേഗതയിൽ പോകും, കാറ്റിൻ്റെ വേഗതയിൽ പോകുന്നവർ, കുതിരയുടെ വേഗതയിൽ പോകുന്നവർ, കണ്ണ് ഇമവെട്ടുന്ന നേരം കൊണ്ട് അത് കടന്ന് സ്വർഗത്തിലെത്തുന്നവർ, അങ്ങനെ പലരെയും റസൂലുള്ള പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സിറാത്ത്, അതിലുള്ള വിശ്വാസം, ഇതെല്ലാം അതിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ദൃഢമായി വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ റിയാദുസ് സ്വാലിഹീനെ ആധാരമാക്കി പ്രവാചക ഹദീസുകൾ പഠിപ്പിക്കപ്പെടുന്ന റിയാദുസ് സ്വാലിഹീൻ പരിപാടിയിൽ ഇപ്പോൾ നാം കേട്ടത് പരലോക വിശ്വാസം. ഹദീസ് അവതരിപ്പിച്ച് സംസാരിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
8: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച, ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും

0: മാത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരാശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
1: വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതാനും ആയത്തുകൾ കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ അതിൻ്റെ മനോഹരമായ പാരായണം കൂടി കേൾക്കുകയാണ്. മധുരം ഖുർആൻ അധ്യായം 64 സൂറത്തു തഗാബുൻ, അതിലെ 18 ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഖാരി അബൂബക്കർ അഷാത്തുരി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്.

0: മാഷാ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതാനും ആയത്തുകളാണ് നമ്മൾ കേട്ടത്. വളരെ മനോഹരമായ പാരായണം.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷവും പല്ലുവേദനയുടെ കാരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ നജ്മുദ്ദീൻ കെ ആണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ വേദനയുള്ള പല്ലുകളെ വേദന ഇല്ലാതാക്കി നിലനിർത്തുന്ന ട്രീറ്റ്മെൻ്റാണ്. ചില അവസരങ്ങളിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷവും പല്ലുകൾക്ക് വേദനയും പുളിപ്പും അനുഭവപ്പെടാറുണ്ട്. എന്താണ് അതിന് കാരണമെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിനെ നമുക്ക് രോഗികൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളായി നമുക്ക് വിഭജിക്കാം. അതുപോലെ ചികിത്സയിലെ ചില പ്രയാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നമായി നമുക്ക് അതിനെ വിഭജിക്കാം. നമ്മൾ രോഗികൾ ശ്രദ്ധിക്കാതിരിക്കുന്ന മൂലമുണ്ടാകുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ, ചില അവസരങ്ങളിൽ സിംഗിൾ സിറ്റിങ്ങിലായിരിക്കും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സിറ്റിങ്സ് ഒരു പക്ഷേ വേണ്ടി വരും. ഒന്നിൽ കൂടുതൽ സിറ്റിങ്സ് വേണ്ടി വരുന്ന അവസരങ്ങളിൽ ഒരു പക്ഷേ പേഷ്യൻസ് വിചാരിക്കുക, ആദ്യ സിറ്റിംഗ് കൊണ്ട് തന്നെ, ആദ്യ തവണ കൊണ്ട് തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ് കംപ്ലീറ്റായി എന്ന് വെച്ച് ചില അവസരങ്ങളിൽ പേഷ്യൻസ് ആ ഒരു ട്രീറ്റ്മെൻറ് പൂർണ്ണമായിട്ടും ചെയ്യുന്നതിന് മുമ്പായിട്ട് വീണ്ടും ക്ലിനിക്കിൽ വരാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതായത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ് പകുതി വെച്ച് പാതിയിൽ ഉപേക്ഷിച്ച് പോകുന്ന അവസരങ്ങളിൽ ഭാവിയിൽ ആ പല്ലുകൾക്ക് വലിയ വേദനയും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. മറ്റൊന്ന് ഒരു കാരണമെന്ന് പറയുന്നത്, പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ് ചെയ്ത ശേഷം അതിന് കവറിട്ട് കൊടുക്കുക, അതായത് മുകളിലൊരു ക്രൗണ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഈ കവർ ചെയ്യാതിരുന്നാൽ ഭാവിയിൽ ആ പല്ല് പൊട്ടുകയും അല്ലെങ്കിൽ പല്ലിൻ്റെ വേരുകൾക്ക് പൊട്ടൽ സംഭവിക്കുകയും അങ്ങനെ വീണ്ടും വേദന വരികയും ചെയ്യാറുണ്ട്. അപ്പോൾ ഡോക്ടർ കവർ ചെയ്യണമെന്ന് പറയുന്ന അവസരങ്ങൾ നിർബന്ധമായിട്ടും അത് കവർ ചെയ്യൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില അവസരങ്ങളിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷവും വേരുകൾക്ക് പൊട്ടൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്നും ഇൻഫെക്ഷൻ വരികയും വീണ്ടും വേദന ഉണ്ടാവുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. മറ്റൊന്ന് ഒരു കാരണമെന്ന് പറയുന്നത് ചില ചികിത്സാ പ്രോബ്ലം കൊണ്ടാണ്. അതായത് നമ്മൾ ഡോക്ടർക്ക് ഒരു പക്ഷേ ഇൻഫെക്ഷൻ ബാധിച്ച പൾപ്പ് ടിഷ്യൂ പൂർണ്ണമായും എടുത്ത് കളയാനുള്ള ഒരു സാഹചര്യമില്ലാതിരിക്കുക, അല്ലെങ്കിൽ വേരിൻ്റെ അറ്റം വരെ പിന്നെ ക്ലീനിങ് പല്ലിൻ്റെ ഇൻഫെക്ഷൻ ബാധിച്ച വേരിൻ്റെ അറ്റം വരെ പല്ല് ക്ലീൻ ചെയ്യാതിരിക്കാനുള്ള അവസരമുണ്ടാവുക. അതുപോലെ തന്നെ ഇത്തരം അവസരങ്ങളിൽ ഒരു പക്ഷേ വീണ്ടും വേദനയ്ക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പല്ലുകൾക്ക് വീണ്ടും വേദന ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ പല്ലുകൾക്ക് രണ്ടും മൂന്നും വേരുകളിലെ കനാലുകളുള്ള അവസരങ്ങളിൽ, ഒരു പക്ഷേ ചില അവസരങ്ങളിൽ നാലോ അഞ്ചോ വേരുകൾ, ആക്സസറി കനാൽസുകൾ എന്നാണ് നമ്മളൊന്ന് പറയുക, ഇത്തരം കനാൽസുകൾ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുകയും ആ ഭാഗങ്ങളിൽ വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അങ്ങനെ വീണ്ടും ആ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പല്ലുകൾക്ക് വേദന ഉണ്ടാവാറും ഉണ്ട്. ചില അവസരങ്ങളിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം പെർമനൻറ്റ് ഫില്ലിംഗ് ചെയ്യാതെ ടെമ്പററി ഫില്ലിംഗ് ചെയ്ത് പേഷ്യൻസ് പോവാറുണ്ട്. ഈ ടെമ്പററി ഫില്ലിംഗ് ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞ് ആ താൽക്കാലിക അടവ് പോരുകയും മുകൾ ഭാഗത്ത് കൂടി വീണ്ടും ഭക്ഷണവും കാര്യങ്ങളും കൊണ്ട് വീണ്ടും പല്ലിൽ അടിഞ്ഞുകൂടുകയും അത് ഭാവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കി വീണ്ടും അവിടെ പല്ലിന് പഴുപ്പ് ഉണ്ടാകുകയും ചെയ്യുക പതിവാറാണ്. അതുകൊണ്ട് തന്നെ ടെമ്പററി ഫില്ലിംഗ് ആണോ അതല്ല പെർമനൻറ്റ് ഫില്ലിംഗ് ആണോ എന്നുള്ളത് പിന്നെ ഡോക്ടറോട് ഉറപ്പ് വരുത്തുകയും നിർബന്ധമായും പെർമനൻറ്റ് ഫില്ലിംഗ് ചെയ്ത് അതിന് മുകളിൽ കവർ ചെയ്യേണ്ട സാഹചര്യമാണെങ്കിൽ കവറും ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിക്കേണ്ടത്. അല്ലാത്തിടത്തോളം കാലം ഭാവിയിൽ ആ ചെയ്ത ട്രീറ്റ്മെൻറ്റുകൾക്ക് നമുക്ക് ഫലമില്ലാതാവും എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷവും പല്ലുവേദനയ്ക്കുള്ള കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ നജ്മുദ്ദീൻ കെ ആണ് ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
3: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
4: അടുത്തൊരു സ്ലോട്ട് ഉള്ളത് നമ്മുടെ പീസ് ടൈമാണ്. പീസ് ടൈം എന്നൊരു സ്ലോട്ടിനെ കുറിച്ച് നമുക്കറിയാം. പ്രതികരണങ്ങളിൽ നിന്ന് ഏറ്റവും ഹൃദ്യമായ പ്രതികരണം ശ്രോതാക്കളുടേതായി വന്നത് തെരഞ്ഞെടുത്ത് അത് സെലക്ട് ചെയ്ത് വായിക്കുന്ന ഒരു സ്ലോട്ടാണ്. ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്ന് ഷുഹൈബ് കാരാടൻ നടത്തിയ ഒരു പ്രതികരണമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്രകാരമാണ്: പുലരിവട്ടം, ഉപദേശം അധരങ്ങളിലല്ല, അടയാളം ജീവിതത്തിലാണ്. പ്രവൃത്തിയായി മാറാത്ത വാക്കുകൾ, കാറ്റിൽ ചിതറുന്ന ഇലകൾ പോലെ. ജീവിച്ചു കാണിച്ച ഒരു സത്യം 1000 പ്രസംഗങ്ങളേക്കാൾ ഹൃദയങ്ങളിൽ വേരുറക്കും എന്ന ഒരു ഹൃദ്യമായ പ്രതികരണമാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമുക്ക് വായിക്കാനുള്ളത്. പീസ് ടൈം പ്രതികരണങ്ങൾ, ശ്രോതാക്കളുടേതായി വന്ന പ്രതികരണങ്ങൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എടുത്തു വായിക്കുന്ന ഒരു സ്ലോട്ട് തന്നെയാണ്. ഇൻഷാ അല്ലാ നാളത്തെ പീസ് ടൈം നിങ്ങളുടേതാകാം. പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്ക് പേജിലൂടെ അറിയിച്ചുകൊണ്ടേയിരിക്കൂ.

0: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. ഇതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ഭർത്താവ് നിസ്കാരം നിലനിർത്താത്തതിൽ വളരെ മനപ്രയാസമുണ്ട്. അദ്ദേഹത്തോട് മനസ്സിൽ വെറുപ്പ് തോന്നി തുടങ്ങാൻ കാരണമാകുന്നു. ഒരു വല്ലായ്മ പോലെ എന്തെങ്കിലും പരിഹാരം?
4: നമസ്കാരം, അതിൽ അലസതയുള്ള ആളുകളെ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉപദേശിക്കുക, നമസ്കാരത്തിൻ്റെ ഫലം അതെന്തെന്ന് അറിയിക്കുക, അതേപോലെ നമസ്കരിച്ചില്ല എങ്കിൽ അതിൻ്റെ ഗൗരവം ഉണർത്തുക, നമസ്കാരം കൊണ്ടുള്ള ഇഹപര ഗുണങ്ങൾ അത് അറിയിക്കുക, അതോടൊപ്പം ആ വ്യക്തിയിൽ സ്വാധീനിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൂടി വിഷയം ധരിപ്പിച്ച് അയാൾ നന്നാവണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വളരെ ഫലപ്രദമാകും വിധം ഈ വിഷയം കൈകാര്യം ചെയ്യുക. ആ വ്യക്തിയെ ഉണർത്തി ഉത്ബോധിപ്പിച്ച് ഇത് പ്രായോഗികമാക്കുവാൻ സഹായകമാകുന്ന മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുക. അള്ളാഹുവിനോട് അത്തരക്കാരുടെ മനസ്സ് തുറക്കാനും ആ മനസ്സിൽ വിശാലതയുണ്ടാകാനും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ഇരക്കുക. ഇസ്ലാമികമായ ചരിത്രങ്ങൾ ഈ വിഷയങ്ങളിലുള്ളതൊക്കെ ഉണർത്തി അത് പഠിച്ച് അത് ബോധ്യപ്പെടുത്തുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ഹിദായത്തിന് ഹൃദയ വിശാലതയ്ക്ക് ദുആ ചെയ്യുക. ഇതൊക്കെയാണ് ആ വിഷയത്തിൽ ഫലപ്രദമായിട്ടുള്ളത്. അല്ലാഹു തആല ആലം.
3: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ജിദ്ദയിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ റമദാൻ മാസത്തിൽ ICF നോമ്പുതുറ ഉണ്ടാകാറുണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റുമോ? കാരണം അവിടെ നോമ്പുതുറയുടെ മുമ്പായിക്കൊണ്ട് മൗലൂദ് ചൊല്ലാറുണ്ട് എന്നാണ്.
5: മെൻ ഫത്തുറ സ്വഇമൻ, ഒരാളെ നോമ്പ് തുറക്കാൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ നോമ്പുകാരൻ്റെ അതേ പ്രതിഫലം അയാൾക്കുമുണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതയായി പഠിപ്പിച്ചപ്പോൾ, വൈദാ ദഅക്ക അജിബ്, നിന്നെ അത്തരം സദ്യകളിലേക്കോ മറ്റോ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നൽകണമെന്നാണ്. എന്നാൽ അവിടെ പ്രത്യേകമായൊരു ലവാബിത്ത്, അത് നിഷിദ്ധമായ ഒരു ഭക്ഷണത്തിലേക്കാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യം വിതരണം ചെയ്യപ്പെടുന്ന ഭക്ഷണത്തിലേക്ക് ഒളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഇരിക്കരുത് എന്നാണ്. എങ്കിൽ ബിദ്അത്തുകൾ അരങ്ങ് തകർക്കുന്ന, അതിൽ പ്രോത്സാഹനം നൽകുന്ന ഒരു ക്ഷണമാണ് എങ്കിൽ, അത് നോമ്പ് തുറക്കുന്ന ക്ഷണമായിരുന്നാലും ശരി, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പങ്കെടുക്കൽ നിർബന്ധമില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ ക്ഷണിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി സത്യമെന്ത് എന്ന് അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള വൈജ്ഞാനികമായ ആർജവം നേടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
3: റമദാൻ മാസത്തിൽ അമുസ്ലിങ്ങൾക്ക് വെള്ളം, ഭക്ഷണം എന്നിവ കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ്?
4: ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. നോമ്പിന് ബാധ്യതയായിട്ടുള്ള, നോമ്പ് നോൽക്കുവാൻ ബാധ്യതയുള്ള ആളുകൾ നോമ്പെടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് ഭക്ഷണമോ അതേപോലെ പനിയമോ പകരുക എന്നുള്ളത് നോമ്പുകാരായ വിശ്വാസികൾക്ക് പാടുള്ളതല്ല. അവർ നോമ്പെടുക്കാതിരിക്കുക എന്നുള്ള കുറ്റം ചെയ്യുന്നതിൽ അവരോട് അതിൽ സഹകരിക്കാൻ പാടുള്ളതല്ല. എന്നാൽ നോമ്പ് ബാധ്യതയില്ലാത്തവർ, മുസ്ലിമീങ്ങളാകട്ടെ അമുസ്ലിമീങ്ങളാകട്ടെ, നോമ്പ് നിർബന്ധമില്ലാത്ത ആളുകൾ, വൃദ്ധന്മാർ, വൃദ്ധകൾ, രോഗികൾ, അതേപോലെ യാത്രക്കാർ, ഇങ്ങനെ തുടങ്ങി നോമ്പ് ബാധ്യതയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഭക്ഷിപ്പിക്കുക, അവരെ ഊട്ടുക, അല്ലെങ്കിൽ അവർക്ക് പിന്നെ പോഷണം നൽകുക, ആ വിഷയത്തിൽ ഇസ്ലാമിൽ ഒരു വിലക്കുമില്ല. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
3: സൂറ തൗബ ഇടയ്ക്ക് വെച്ച് നിർത്തി പിന്നീട് ഓതുമ്പോൾ ബിസ്മി ചൊല്ലാൻ പറ്റുമോ, അതോ അപ്പോഴും അഅ്ദു മാത്രമേ പാടുള്ളൂ എന്നാണ്?
6: വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിനിടയിൽ പുതിയ ഒരു സൂറത്ത് ഓതി തുടങ്ങുമ്പോഴാണ് ബിസ്മി ചൊല്ലേണ്ടത്. അതേസമയം ഖുർആൻ എപ്പോൾ ഓതുകയാണെങ്കിലും ഓതി തുടങ്ങുമ്പോഴൊക്കെ അഅ്ദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് ഓതൽ നിർബന്ധമാണ് എന്നതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും ബിസ്മി ഓതിക്കൊണ്ടാണ് പല ആളുകളും ഖുർആൻ പാരായണം തുടങ്ങാറുള്ളത്. ബിസ്മി കൊണ്ട് ഖുർആൻ പാരായണം തുടങ്ങേണ്ടത് സൂറത്തുകളുടെ തുടക്കത്തിലാണ് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖുർആൻ എപ്പോൾ നമ്മൾ ഓതി തുടങ്ങുകയാണെങ്കിലും അവിടെ നമ്മൾ നിർബന്ധമായും അഅ്ദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടിക്കൊണ്ട് വേണം ഓതി തുടങ്ങുവാൻ. അത് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മോട് കൽപ്പിച്ച കാര്യമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു ആലം.
3: ചുമച്ചു വരുന്ന കഫം ഇറക്കിയാൽ നോമ്പ് മുറിയുമോ എന്ന്?
5: നോമ്പുകാരൻ ഉമിനീർ അല്ലെങ്കിൽ തുപ്പൽ ഇറക്കിയാൽ അത് നോമ്പ് മുറിയുന്നതല്ല എന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഏക അഭിപ്രായമാണ്. എന്നാൽ കഫം അത് നോമ്പ് ഇല്ലാത്ത വേളയിൽ തന്നെയും ഉള്ളിലേക്കിറക്കാതെ തുപ്പുകയാണ് വേണ്ടത്. കാരണം അതൊരു മുസ്തഖ്ദിർ, മനസ്സിനൊരു പ്രയാസമുണ്ടാവുന്ന കാര്യമാണ് കഫം ഉള്ളിലേക്ക് ഇറക്കുക എന്നത്. അതുകൊണ്ട് അധിക പണ്ഡിതന്മാരും നോമ്പ് ഇല്ലാത്ത വേളയിൽ തന്നെ കഫം ഇറക്കുന്നത് ഒരു കറാഹത്തായ രൂപത്തിലാണ് കണ്ടിരിക്കുന്നത്. നോമ്പുകാരൻ കഫം ഉള്ളിലേക്കിറക്കിയാൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, അന്നപാനീയങ്ങളെപ്പോലെ ഉള്ള ഒന്നാണ് എന്നതുകൊണ്ട് അത് ഉള്ളിലേക്കിറക്കിയാൽ നോമ്പ് മുറിയും എന്ന പക്ഷമാണ്. രണ്ടാമത്തെ അഭിപ്രായം, അത് ഉമിനീർ പോലെയാണ്, ഉമിനീർ ഇറക്കിയാൽ നോമ്പ് മുറിയാത്തതുപോലെ കഫവും ഉള്ളിലേക്കിറക്കിയാൽ നോമ്പ് മുറിയുകയില്ല എന്ന വാദമാണ് രണ്ടാമത്തെ വാദം. ഇവിടെ ഏറ്റവും സ്വീകാര്യയോഗ്യമായി കാണുന്നത്, തോന്നുന്നത്, അല്ലാഹു ആലം, അത്തരം ഒരവസ്ഥയുണ്ടാകുമ്പോൾ ദീനിൽ എന്താണ് ആ വിഷയത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് എന്നാണ്. ഖുർആനിലോ സുന്നത്തിലോ ആ വിഷയത്തിൽ പ്രത്യേകമായൊരു നിർദ്ദേശം വരാത്തതിനാൽ കഫം ഇറക്കിയാൽ നോമ്പ് മുറിയും എന്ന് പറയുവാനുള്ള രേഖ നമ്മൾക്ക് ഇല്ല. എന്നിരുന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോമ്പുകാരനല്ലാത്ത വേളയിലും നമസ്കാരത്തിലാകട്ടെ അല്ലാത്ത വേളയിലാകട്ടെ അത് ഉള്ളിലേക്ക് ഇറക്കാതിരിക്കലാണ് ഉത്തമം. അതുകൊണ്ട് നോമ്പുകാരൻ ഇത്തരം ഒരു സാഹചര്യം വന്നാൽ കയ്യിൽ ഉള്ള ടിഷ്യൂ പേപ്പറോ മറ്റോ, അല്ലെങ്കിൽ കർച്ചീഫ്, തൂവാല അതിലേക്ക് ഒഴിവാക്കി അതിന് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം പുറത്തേക്ക് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്.
3: സ്വർണത്തിൻ്റെ സക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നാണ്?
6: സക്കാത്തുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രാവശ്യം ഉത്തരം പറഞ്ഞ ഒരു വിഷയമാണ് സ്വർണത്തിൻ്റെ സക്കാത്ത്. സ്വർണത്തിന് സക്കാത്തു നൽകൽ നിർബന്ധമാണ്. ആഭരണമാണെങ്കിൽ സക്കാത്തു നൽകേണ്ടതുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും സൂക്ഷ്മത ആഭരണത്തിനും ധരിക്കുന്നതാണെങ്കിലും സക്കാത്തു നൽകൽ തന്നെയാണ്, അല്ലെങ്കിൽ സക്കാത്തു നൽകൽ നിർബന്ധമാണ് എന്ന അഭിപ്രായവുമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൈവശം 10.5 പവൻ അതല്ലെങ്കിൽ 85 ഗ്രാം സ്വർണമുണ്ടാവുകയും ഒരു വർഷം തികയുകയും ചെയ്താൽ ആ സ്വർണത്തിൻ്റെ എത്രയാണോ ഉള്ളത് ആ ഉള്ള സ്വർണത്തിൻ്റെ മൊത്തത്തിൽ 2.5% സക്കാത്തായി നൽകേണ്ടത്. 2.5% സക്കാത്തായി നൽകേണ്ടത്. ആ 2.5% വേണമെങ്കിൽ ആ സ്വർണം തന്നെ സ്വർണമായും നൽകാം, അതല്ലെങ്കിൽ അതിന് തുല്യമായ സംഖ്യയും സക്കാത്തായി നൽകാം. അവിടെ 2 നിബന്ധനകളാണ് പറഞ്ഞത്. 1, 85 ഗ്രാം ഉണ്ടാവുക. 2, കൊല്ലം തികയുക. അപ്പോൾ 85 ഗ്രാം വരെ ഒരാളുടെ കയ്യിൽ സ്വർണമില്ല, അതല്ലെങ്കിൽ 84 or 83 ഉള്ളൂ എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കുവാൻ നിർബന്ധ ബാധ്യതയുള്ള സമ്പന്നത സ്വർണം അവൻ്റെ കയ്യിലില്ല. 85 ഗ്രാം ആയി കഴിഞ്ഞാൽ 85 ഗ്രാമിൻ്റെയും കൂടെ 2.5% നൽകേണ്ടത്. ചില ആളുകളെങ്കിലും 85 ഗ്രാം ഉണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ഒരു 85 പകരം 90 ഗ്രാം ഉണ്ട് എങ്കിൽ 85 വരെ നൽകേണ്ടതില്ല, അതുകൊണ്ട് 5 ഗ്രാമിന് നൽകിയാൽ മതി എന്നൊക്കെ പറയുന്നതും അതല്ലെങ്കിൽ ആ രൂപത്തിൽ മനസ്സിലാക്കി വെച്ചതും കാണാൻ സാധിക്കും. ഒരാളൊക്കെ 90 ഗ്രാമാണ് സ്വർണമുള്ളത് എങ്കിൽ 90 ഗ്രാമിൻ്റെയും അയാൾ 2.5% നൽകേണ്ടതുണ്ട്. 90 ഗ്രാമിൻ്റെ 2.5% നൽകേണ്ടതുണ്ട്, അതല്ലെങ്കിൽ അതിന് തുല്യമായ ധനം നൽകേണ്ടതുണ്ട് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
3: ഇഹ്റാമിന്റെ സമയത്ത് പുരുഷന്മാർ ഉണ്ടെങ്കിൽ നിക്കാബ് ധരിക്കാമോ? ഉംറ ഹജ്ജ് വേളയിൽ എന്തായാലും പുരുഷന്മാർ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
7: ഇഹ്റാമിൽ പ്രവേശിച്ചാൽ സ്ത്രീകൾ നിക്കാബ് ധരിക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് വിലക്കിയിട്ടുണ്ട്. വലാ തൻതഖിബിൽ മർആ, സ്ത്രീ നിക്കാബ് ധരിക്കരുത്. വലാ തൽബിസ് അൽ ഖുഫാസൈൻ, കയ്യുറകളും ധരിക്കാൻ പാടുള്ളതല്ല. സ്ത്രീകൾക്ക് നിക്കാബ് കയ്യുറ, ഇതാണ് പാടില്ലാത്തത്. നിക്കാബ് എന്ന് പറഞ്ഞാൽ കണ്ണുകൾ കാണും വിധം മുഖത്ത് അണിഞ്ഞ് പിന്നിലേക്ക് പിടിച്ചു കെട്ടുന്ന മുഖാവരണമാണ്, അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖം മറച്ച് ശീലിച്ചൊരു സ്ത്രീ ആണെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ മുഖം മറക്കാൻ പാടുള്ളതല്ല. ഇനി പരപുരുഷന്മാരുടെ സാന്നിധ്യം വരുമ്പോൾ മുഖം മറച്ച് ശീലമുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ശിരാവസ്ത്രം മുഖത്തേക്ക് തൂക്കിയിടാവുന്നതാണ്. നിക്കാബ് ധരിക്കാതെ തന്നെ തലയിൽ നിന്നൊരു വസ്ത്രം മുഖത്തേക്ക് തൂക്കിയിടാം. അങ്ങനെ പൂർവിക സച്ചരിതര മഹദികൾ ചെയ്തതൊക്കെ, ആയിഷ റളിയല്ലാഹു തആലയെ പോലുള്ള മഹദികൾ ചെയ്തതൊക്കെ നമ്മൾ ചില അസറുകളിൽ വായിക്കും. യാത്രാ സംഘങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ശിരാവസ്ത്രം മുഖത്തേക്ക് തൂക്കിയിടാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മറ സ്വീകരിക്കാം, അതിൽ പ്രശ്നമല്ല. അല്ലാഹു അഅലം.
3: തറാവി നിസ്കാരം ഓരോ 2 റക്അത്തിൻ്റെ തുടക്കത്തിലും പ്രാരംഭ പ്രാർത്ഥന വേണമെന്ന് അൽ ഇജാബയിൽ പറഞ്ഞു. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതുകൊണ്ട് എങ്കിൽ വിത്തറിൻ്റെ 2 റക്അത്ത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് 6 റക്അത്തിലും പ്രാരംഭ പ്രാർത്ഥന വേണോ?
0: സലാം വീട്ടി പുതിയ റക്അത്തായി തുടങ്ങുന്ന ഓരോ ഘട്ടത്തിലും തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ അത്തരം നിസ്കാരങ്ങളിലൊക്കെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക എന്നത് അത് സുന്നത്താണ്. അത് വിത്രാണെങ്കിലും മറ്റേത് നിസ്കാരങ്ങളാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ പിന്നീട് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളത് നിസ്കാരത്തിൽ മൊത്തത്തിൽ സുന്നത്തായ കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് വന്നിട്ടുള്ളത്. അതല്ലാതെ വന്നിട്ടുള്ള പ്രത്യേക നിസ്കാരമാണ് മയ്യത്ത് നിസ്കാരം. അതിലൊന്നാമത്തെ തക്ബീർ അത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. അത് കഴിഞ്ഞ ഉടനെ ഫാത്തിഹയാണ് ഓതേണ്ടത്. രണ്ടാമത്തെ തക്ബീർ കഴിഞ്ഞാൽ നബിയുടെ പേരിലുള്ള സലാത്തും, മൂന്നാമത്തെ തക്ബീറിൽ മയ്യത്തിനു വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും, നാലാമത്തെ തക്ബീറിൽ അതിലും മറ്റു സ്ഥിരപ്പെട്ട മറ്റു പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച് സലാം വീട്ടുന്ന രീതിയാണ് ഉള്ളത്. ഇതൊഴിച്ച് ബാക്കിയുള്ള നിസ്കാരങ്ങളിലൊക്കെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ പ്രാരംഭ പ്രാർത്ഥന കൊണ്ട് തുടങ്ങുന്നത് തന്നെയാണ് സുന്നത്ത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
3: ഖുർആൻ ഓതുമ്പോൾ കാൽ നീട്ടിവെക്കാൻ പാടില്ല എന്ന് കേട്ടു, ശരിയാണോ? കുറേ ഓതി പിന്നെ കാൽ വേദനയോ ബുദ്ധിമുട്ടോ തോന്നിയാൽ കാൽ നീട്ടാൻ പാടുണ്ടോ എന്നാണ്.
7: കാൽ നീട്ടിവെച്ച് ഖുർആൻ ഓതുന്നതിൽ വിലക്കൊന്നുമില്ല. പക്ഷേ മുസാഫ് ഇരിക്കുന്നത് നമ്മൾ കാൽ നീട്ടിവെക്കുന്ന ഭാഗത്താണ് എങ്കിൽ അങ്ങനെ മുസാഫിന് നേരെ കാൽ നീട്ടിവെക്കാൻ പാടുള്ളതല്ല. അത് പണ്ഡിതന്മാർ വിലക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനോടുള്ള അനാദരവാകുമെന്നതിനാൽ. എന്നാൽ കാൽ നീട്ടി വെച്ചിട്ട് ഖുർആൻ ഓതാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരിഞ്ഞ് കിടന്ന് ഖുർആൻ ഓതിയിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു അഅലം.
3: കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് പ്രസവം കാരണത്താൽ നോൽക്കാൻ പറ്റിയില്ല. ഇപ്പോൾ മുഴുവനായും നോറ്റുവീട്ടാൻ സാധിച്ചില്ല. ഇനി മുദ്ദു കൊടുക്കേണ്ടത് എപ്പോഴാണ് എന്നാണ്.
8: സ്ഥിരമായി നിത്യരോഗിയാണോ അഥവാ ഒരിക്കലും നോമ്പനുഷ്ഠിക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണോ എങ്കിൽ ഫഇദ്ദത്തുമിൻ അയ്യാമിൻ ഉഹർ എന്ന നിയമം അയാൾക്ക് ബാധകമല്ല. മറ്റു ദിവസങ്ങളിൽ കലാ വീട്ടുക എന്ന നിയമം ബാധകമല്ല. കാരണം ഒരിക്കലും ഇനി ആ രോഗത്തിൽ നിന്ന് മോചിതനാകുകയില്ല എങ്കിൽ പിന്നീട് അയാൾ ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം എന്ന തോതിൽ ഓരോ നോമ്പിനും ഒരു സാധുവിന് ഭക്ഷണം കൊടുത്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. എന്നാൽ അതല്ല, ഒരല്പം കഴിഞ്ഞാൽ രോഗം ശമനമാകും മാറും എന്ന പ്രതീക്ഷയിലാണ് എങ്കിൽ അയാൾ രോഗം മാറി താമസിയാതെ തന്നെ ആ നോമ്പുകൾ കലാ വീട്ടുകയാണ് വേണ്ടത്. പ്രത്യേകം ഫിദിയ ഇല്ല. ഒരു വർഷം വരെ കാത്തിരിക്കേണ്ടതില്ല. നിത്യമായി മരുന്ന് കുടിക്കുന്ന ആളായിരുന്നാലും ശരി, ഒരാഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ നോമ്പൊക്കെ അനുഷ്ഠിക്കുവാൻ പ്രാപ്തരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ദൈനാണ്, കടമാണ് എന്ന് മനസ്സിലാക്കി ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ നോമ്പ് എന്ന തോതിൽ നോൽക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ കലാ വീട്ടുവാൻ സാധിക്കും. ഇനി അതുകൊണ്ടൊന്നും സാധിച്ചിട്ടില്ല എങ്കിൽ തൻ്റെ രോഗം പൂർണ്ണമായി മാറി നോമ്പനുഷ്ഠിക്കുവാൻ പ്രാപ്തനായി കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം നോമ്പ് കലാ വീട്ടുകയാണ് വേണ്ടത്. അതിന് പ്രത്യേകമായി ഫിദിയ കൊടുക്കേണ്ടതില്ല. അല്ലാഹു തആല ആലം.
3: നോമ്പുകാരനായിരിക്കുമ്പോൾ ചുണ്ടിൽ ലിബ്ബാം പോലത്തേത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്.
8: വാസ്ലിൻ, അതേപോലെ തന്നെ എണ്ണ പോലുള്ളവ വായക്കകത്ത് എത്തുകയില്ല, ഉള്ളിലേക്ക് പോവുകയില്ല എന്ന ഉറപ്പുണ്ട് എങ്കിൽ അവ പുരട്ടുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്നാണ് ആ വിഷയമായി സൂചിപ്പിക്കുവാനുള്ളത്. ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നിവരൊക്കെ തന്നെയും ആ ഒരു അഭിപ്രായമാണ് അവരുടെ ഫത്വകളിലൂടെ അറിയിച്ചിരിക്കുന്നത്.
3: തറാവിഹിലെ കുനൂത്തിനെ പറ്റി ഒരു വിശദീകരണം താല്പര്യപ്പെടുന്നു. 30 ദിവസം പകുതി മുതൽ അവസാനം 10 അല്ലെങ്കിൽ തീരെ വേണ്ട, ഇതിൽ ഏതാണ് ശരിയെന്ന്.
9: റമദാനിൽ വിത്ര നിസ്കാരത്തിലെ കുനൂത്തുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തന്നെ പലപ്പോഴായി നാം മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. റമദാനിൽ 1 മുതൽ 30 വരെ പ്രവാചകൻ കുനൂത്ത് ഓതിയെന്നോ അതല്ലെങ്കിൽ 15 മുതൽ ശേഷം ഓതിയെന്നോ എന്നൊന്നും പ്രത്യേകിച്ച് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരക്കുട്ടിയായ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുമക്ക് ഈ കുനൂത്തിൻ്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുവെന്നത് ഇമാം തിർമുദി ഉദ്ധരിക്കുന്ന സ്വീകാരയോഗ്യമായ റിപ്പോർട്ടിൽ വന്നു കാണുന്നു. സ്വഹാബിമാർ പലരും ഇതിൽ പല രീതിയിൽ നിർവഹിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. റമദാൻ 1 മുതൽ അവസാനം വരെ നിർവഹിച്ച സ്വഹാബിമാരുണ്ട്, 15 ശേഷം അവസാനം വരെ നിർവഹിച്ചവരുണ്ട്. ഇനി ശേഷക്കാരായ ചില താബിഴികളും അല്ലാത്തതുമായ പണ്ഡിതന്മാർ റമദാനെന്നോ അല്ലാത്തപ്പോഴെന്നോ വ്യത്യാസമില്ല, വർഷം മുഴുവനും വിത്ര കുനൂത്ത് നിർവഹിക്കാം എന്ന് പറഞ്ഞവരെയും കാണാം. ഇമാം മാലിക് റഹ്മതയൊക്കെ ആ അഭിപ്രായക്കാരാണ്. എന്ന പോലെ തന്നെയാണ് മഅ്മൂമികൾ ആമീൻ പറയുന്ന വിഷയവും. ഇമാമ് ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ മഅ്മൂമ്മാർ ആമീൻ പറയണോ വേണ്ടേ, അതിലും കണിശമായി നിൽക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണുക സാധ്യമല്ല. പണ്ഡിതാഭിപ്രായങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉദ്ധരിക്കപ്പെട്ടുവെന്നല്ലാതെ. അതുകൊണ്ട് ആമീൻ പറയാം ദുആയുടെ പൊതുവായ മര്യാദ എന്ന നിലക്ക്. ഇമാമ് പൊതുവായി പ്രാർത്ഥിക്കുമ്പോൾ മഅ്മൂമ്മാർക്കതിൽ ആമീൻ പറയുക എന്നത് ആ പ്രാർത്ഥനയിൽ ഇമാമിൻ്റെ കൂടെ കൂടലാണ് എന്ന തത്വപ്രകാരം ഇമാം ഉറക്കെ കുനൂത്ത് നിർവഹിക്കുന്നുവെങ്കിൽ മഅ്മൂമുകൾക്ക് ആമീൻ പറയാം. അല്ലാഹു അഅലം.
3: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ 3 പെൺമക്കളും ഞാനും കൂടി 12 പവൻ സ്വർണം ധരിക്കുന്നു. അതിനുള്ള സക്കാത്ത് എങ്ങനെ കണക്കാക്കും? നിത്യേന ഉപയോഗിക്കുന്നവയാണ് എന്നാണ്.
10: ഒരു വ്യക്തിയുടെ കയ്യിൽ 10.5 പവൻ സ്വർണമുണ്ട് എങ്കിൽ ആ വ്യക്തി അതിൻ്റെ 2.5% സക്കാത്ത് നൽകേണ്ടതുണ്ട്. ഭാര്യയുടെ കയ്യിൽ 10.5 പവനും ഭർത്താവിൻ്റെ കയ്യിൽ ബാക്കി 1.5 പവനുമാണ് ഉള്ളത് എങ്കിൽ ഭാര്യ ആ സ്വത്തിന് അതിൻ്റെ 2.5% സക്കാത്ത് നൽകേണ്ടതുണ്ട്. മറിച്ച് ഭർത്താവിൻ്റെ കയ്യിലാണ് 10.5 പവനുള്ളത്, 1.5 പവൻ മാത്രമാണ് ഭാര്യയുടെ കയ്യിലുള്ളത് എങ്കിൽ ഭർത്താവാണ് നൽകേണ്ടത്. 10.5 പവൻ്റെ താഴെയാണ് സ്വത്തുള്ളത്, അത് രണ്ടുപേരുടേതും കൂടെ കൂടുമ്പോഴാണ് 12 പവനാകുന്നത് എങ്കിൽ അത്തരം ഘട്ടത്തിൽ സക്കാത്ത് അതിനില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
3: ഖുർആൻ ഓതുന്നതിനിടയിൽ തിലാവത്തിൻ്റെ ആയത്ത് വന്നാൽ സുജൂദ് ചെയ്തതിനു ശേഷം രണ്ടു ഭാഗത്തേക്കും സലാം വീട്ടേണ്ടതുണ്ടോ എന്നാണ്.
10: പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള വിഷയമാണ് തിലാവത്തിൻ്റെയും അതുപോലെ തന്നെ ശുക്രിൻ്റെയും. സുജൂദ് ചെയ്യുന്ന സമയത്ത് തക്ബീറത്തുൽ ഇഹ്റാമും സുജൂദിന് ശേഷം സലാം വീട്ടുകയും ചെയ്യേണ്ടതുണ്ടോ എന്നത്. അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുവാനുള്ള പ്രധാന കാരണം തിലാവത്തിൻ്റെ സുജൂദും അതുപോലെ തന്നെ ശുക്രിൻ്റെ സുജൂദുമെല്ലാം സുന്നത്ത് നിസ്കാരത്തിൻ്റെ ഗണത്തിലാണ് പെടുക എന്നതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ അവ നിസ്കാരത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് സ്വതന്ത്രമായ ഒരു ഇബാദത്ത് ആണ് എന്ന അഭിപ്രായമാണ് പ്രമാണങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിലാവത്തിൻ്റെ സുജൂദിനും ശുക്രിൻ്റെ സുജൂദിനും പ്രത്യേകമായി തക്ബീറുകളോ സലാം വീട്ടലുകളോ ഇല്ല എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരാൾ തിലാവത്തിൻ്റെ സുജൂദ് നിർവഹിക്കുന്നത് നിസ്കാരത്തിലാണ് എങ്കിൽ, നിസ്കാരത്തിൽ ഒരു റുക്കിനിൽ നിന്നും മറ്റൊരു റുക്കിനിലേക്കുള്ള നീക്കത്തിലെല്ലാം തക്ബീറുകൾ ചൊല്ലുക എന്നത് നിസ്കാരത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടതു കാരണത്താൽ തന്നെ, നിസ്കാരത്തിലാണ് തിലാവത്തിൻ്റെ സുജൂദ് നിർവഹിക്കുന്നത് എങ്കിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് വേണം സുജൂദിലേക്ക് പോകാനും അവിടെ നിന്നും തിരിച്ചു വരാനും. പ്രത്യേകിച്ചും ഇമാമായിക്കൊണ്ടാണ് ഒരാൾ നിസ്കരിക്കുന്നത് എങ്കിൽ. അതുപോലെ ശുക്രിൻ്റെ സുജൂദിൻ്റെ വിഷയത്തിൽ, നിസ്കാരത്തിൽ ഒരാൾ ശുക്രിൻ്റെ സുജൂദ് നിർവഹിച്ചു കഴിഞ്ഞാൽ അതോടുകൂടാ നിസ്കാരം ബാത്തിലാകുമെന്ന അഭിപ്രായമാണ് പ്രബലാഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
2: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
11: നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണും. കുട്ടികൾ ഭക്ഷണം കഴിക്കാനോ വാശി പിടിക്കുമ്പോഴോ സ്വസ്ഥമായി ജോലികൾ ചെയ്യാനുമായി കുട്ടികളെ നമ്മൾ ഒരു ടിവിയുടെയോ മൊബൈലിന്റെയോ മുൻപിലിരുത്തും. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് പ്രകാരം അമിതമായ സ്ക്രീൻ ടൈം കുട്ടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയുന്നു, ഏകാഗ്രത നഷ്ടപ്പെടുന്നു, ഓർമ്മക്കുറവുണ്ടാക്കുന്നു. 2, ഏറെ നേരം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നു, അത് അവരുടെ പഠനത്തെ ബാധിക്കുന്നു. 3, ചുറ്റുമുള്ള വ്യക്തികളായിട്ടുള്ള സംസാരം കുറയുന്നു, മുഖത്തോട് മുഖമുള്ള ഇന്ററാക്ഷൻസ് കുറയുന്നു, സോഷ്യലൈസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. 4, ഇപ്പോഴത്തെ കാർട്ടൂൺസിലുള്ള ഫ്ലാഷ് ലൈറ്റ്, കളർ എലമെന്റ്സ്, പെട്ടെന്നുള്ള ക്യാമറ ആംഗിൾ ചേഞ്ചസ്, കാഠിന്യമേറിയ ഒച്ചകൾ, ഇതെല്ലാം കുട്ടികളെ ഹൈപ്പർ ആക്റ്റീവ് ബിഹേവിയറിന് വഴിയൊരുക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. ഇത് തലച്ചോറിനെ സ്വാധീനിച്ച് ഡോപ്പമിൻ റിലീസ് ചെയ്ത് കുട്ടികളിൽ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്നു. 5, ചെറിയ കാര്യങ്ങളിൽ ഉത്കണ്ഠാകുലരാകുന്നു, ജീവിതത്തിൽ പരാജയങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാതെയാകുന്നു. 6, ഇതിനു പുറമെ അവരുടെ സ്വഭാവത്തെ, ഉറക്കത്തെ, ആരോഗ്യത്തെ എല്ലാം മോശമായി ബാധിക്കുന്നു. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് 18 മാസം വരെയുള്ള കുട്ടികളിൽ 0 ആണ് സ്ക്രീൻ ടൈം. അല്പം സമയം മാത്രം അവരുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ ആയിട്ട് വീഡിയോ കോൾ ചെയ്യാം. 18 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ദിവസം 1 മണിക്കൂറാണ് സ്ക്രീൻ ടൈം. ഈ പ്രായത്തിന് അനുയോജ്യമായ പരിപാടികൾ കാണിക്കുക, അത് അവരുടെ കൂടെ ഇരുന്ന് കാണാനും പ്രത്യേകമായി ശ്രദ്ധിക്കണം.
12: വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ചിന്തയിൽ ഇന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളെ ഈ ചെറിയ കുട്ടികളുടെ രക്ഷിതാക്കൾ, അതേപോലെ കുടുംബത്തിൽ അങ്ങനെ കുട്ടികളുടെ ആളുകൾ, വീട്ടിലെ കുട്ടികളുടെ ആളുകൾ പലപ്പോഴും അവർ കാണുന്ന ഒരു സംഗതി, ഇത്തരം ചെറിയ കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ടാബ്ലറ്റ്, അവർക്കായിട്ടൊരു ടാബാണ്, ചിലപ്പോൾ പല ആളുകളും അങ്ങനെ തന്നെ കൊടുത്തേക്കണം. അവർക്ക് മൊബൈൽ ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് എടുങ്ങാറില്ലാതെ കനവുന്ന ഓൽക്ക് വേണ്ടി, കുട്ടികൾ വേണ്ടി മാത്രമായിട്ട് ടാബ്ലറ്റ് വാങ്ങി കൊടുക്കുക, അവരതിൽ കാർട്ടൂണ് മറ്റു ഗെയിമും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. സ്ക്രീൻ ടൈം ശരിക്ക് മുതിർന്നവരും ഭയങ്കര വിഷയമാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ഇവിടെ 1-2 വിഷയങ്ങൾ എണ്ണി പറഞ്ഞു. അവർക്ക് പ്രത്യേകമായ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല, പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, സോഷ്യലി ആളുകളുമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റിൽ പ്രയാസമുണ്ട്. ശരിക്കും ഇതൊക്കെ അപകടം എന്നറിഞ്ഞിട്ടും നമ്മളൊക്കെ എത്ര ആൾക്കാരത് ശരിക്കും മാറ്റി ബോധപൂർവ്വം മാറ്റി വെക്കലുണ്ട് എന്നുള്ളൊരു കൃത്യമായിട്ടൊരു ചോദ്യമാണ് ശരിക്ക്.
13: കണ്ണട വെക്കുന്ന, ഗ്ലാസ് വെക്കുന്നതിൽ 90% ഒക്കെ ചെറിയ കുട്ടികളാണ്. ആ ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കിനെ അവർ ഗ്ലാസ് വെക്കാൻ തുടങ്ങി. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ അഡിക്ഷനാണത്.
12: ഏറെക്കുറെ കാരണം അതായിരിക്കും.
13: അതെ, ചെറിയ പ്രശ്നങ്ങൾ നേരത്തെ ഉള്ള ആളുകൾ ഉണ്ടാവും, പക്ഷെ അതൊന്നും കൂടി കൂടാൻ കാരണം നിരന്തരമായി സ്ക്രീനിലേക്ക് ആ സ്ക്രീൻ ലൈറ്റ് അതോ കുട്ടികൾ ഒന്നും കൂടി ചേർത്ത് പിടിച്ചിട്ട്
12: വളരെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് ചിലപ്പോൾ കാണാൻ,
13: അങ്ങനെയേ അവർക്ക് കഴിയുള്ളൂ.
12: ശരിക്കും രക്ഷിതാക്കൾ തന്നെ നല്ലോണം ശ്രദ്ധിച്ചാൽ തന്നെ ശരിക്കും അല്ലാത്ത വിഷയങ്ങളിൽ അവരെ എൻഗേജ് ചെയ്ത് അങ്ങനെ
13: തന്ത്രപരമായിട്ട് അത് കൊണ്ടുവരാതെ രക്ഷയില്ല. ഒറ്റയടിക്ക് കുട്ടികളൊക്കെ ഒന്ന് പിടിച്ചു മേടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതുപോലെ അവർക്ക് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പ്രശ്നം, അവർക്ക് സ്ക്രീൻ ടൈം കുറച്ച് അവരതിൻ്റെ കൂടെ നമ്മൾ കൊണ്ടുവരത്താൻ രക്ഷിതാക്കൾ കിണഞ്ഞു പരിശ്രമിക്കണം. ഇപ്പോൾ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ സാധനം വേണം. ഞാൻ അങ്ങനെ പലപ്പോഴും ആലോചിക്കും എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോവുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഭക്ഷണം ആസ്വദിക്കാൻ എന്ത് ചെയ്യൂല, കഴിയൂല എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളെ മാത്രമല്ല വലിയവർക്കും ഇതേ ഒരു അസുഖമുണ്ട്.
12: അത് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിച്ചും അത് മുമ്പിൽ വെച്ചിട്ട് കഴിക്കുന്ന നല്ല വ്യത്യാസമുണ്ട്.
13: തീർച്ചയായിട്ടും
12: നമ്മൾക്കെന്നെ അത് ബോധ്യപ്പെടും. നമ്മളങ്ങനെ അത് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നിന്നാൽ തന്നെ അത് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു
13: ചിന്തകൾ അതിലായിരിക്കും. വെറുതെ ഒരു വ്യായാമം പോലെയാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. ഈ ഭക്ഷണം പൊതുവെ എന്താ വെച്ചാൽ അറിഞ്ഞുകൊണ്ട് ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റും അത് എഫക്ട് ചെയ്യണത്. അപ്പൊ അത് മുഴുവനും എന്ത് ചെയ്യാണ്,
12: മുതിർന്നവരും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. കുട്ടികളെ ഇത് ശരിക്കും ഒരു അവയവം പോലെ ആളുകൾ കൊണ്ടുനടക്കുന്ന ഒരു സംഗതിയായി എന്നോ മാറിയിട്ടുണ്ട്.
13: തീർച്ചയായിട്ടും.
12: അപ്പൊ അതിൽ നിന്ന് നമ്മൾ തന്നെ ബോധപൂർവം ഇപ്പൊ പലപ്പോഴും ഡിജിറ്റൽ ഡിറ്റോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ ഈ സ്ക്രീൻ ടൈമിംഗിൽ നിന്ന് മാറിയിട്ടുള്ള മറ്റു പല പദ്ധതികളും കാണലും.
13: ഇനി പുതിയ പുതിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കേ കാരണം എത്ര കണ്ട് അതിന്റെ മുമ്പിൽ ഇനി ആളുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ക്രിയാത്മകമായ നിലപാട് സ്വീകരിക്കണം.
12: ടെക് ഭീമന്മാരായിട്ടുള്ള കുറെ ആളുകളെ പിന്നെ അവരുടെ മക്കൾക്ക് ഒരു 13-14 വയസ്സ് വരെ ഇത് കൊടുക്കലില്ല, ഫോൺ കൊടുക്കൂല. അവർക്ക് അതിന്റെ അപകടം അവർക്ക് അത്ര സംഗതികളൊന്നും ഇല്ല. അവര് പഠിക്കാം, അവരുടെ ലൈഫുമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോവാന്നുള്ള
13: അവരുടെ ജോബ് നിലക്ക് അവരത് പഠിക്കുന്നു, പക്ഷെ ജീവിതത്തിലെ അത് വല്ലാതെ കൊണ്ടുവരുന്നില്ല. അതായത് നല്ലൊരു മെസ്സേജാണ്. അതായത് കുട്ടികളെ പിന്നെ മൊബൈലിൽ നൽകുന്ന സമയത്ത് രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു നിർദ്ദേശമാണ് അതിൽ നൽകിയിട്ടുള്ളത്.
14: പീസ് റേഡിയോ സ്വരം, സൂര്യചന്ദ്രന്മാരുടെ ഗതിവിഗതികൾ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ, എല്ലാറ്റിലും മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട്. ദയാപരനായ അള്ളാഹുവിൻ്റെ സൃഷ്ടിവൈഭവങ്ങളിലേക്ക് ഒരു ലളിതഗീതം. ആലാപനം റിയ എടവണ്ണ.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്, സഹാബികൾ ഉത്തമ സമൂഹത്തിൻ്റെ ഉദാത്ത മാതൃക, ഈ വിഷയത്തിലുള്ള വിവിധങ്ങളായ പരിപാടികളുമാണ് ഈ ഒരു എപ്പിസോഡുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിലുള്ള അവസാനത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് സാധാരണ തന്നെ നമ്മുടെ കൂട്ടുകാരുടെ പരിപാടികൾ കുറേ നമുക്ക് കേൾക്കാനുണ്ട്. സഹാബികളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത്. സഹാബികളിൽ പ്രമുഖരായിട്ടുള്ള, പ്രധാനികളായിട്ടുള്ള ആളുകളുടെയൊക്കെ പേരുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് നമ്മുടെ ചരിത്രത്തിൻ്റെയും കഥയുടെയും ഒക്കെ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു കാര്യം നമുക്കറിയാം, ഖലീഫമാരെന്ന് പറയുമ്പോൾ നാലാളുകളുടെ പേര്, അപ്പോൾ തന്നെ നമുക്ക് നാല് സഹാബികളുടെ പേര് കിട്ടും. ഉമർ റളി അബൂബക്കർ റളി അല്ലാഹു അൻഹു, ഉമർ റളി അല്ലാഹു അൻഹു, ഉസ്മാൻ റളി അല്ലാഹു അൻഹു, അലി റളി അല്ലാഹു അൻഹു. പിന്നെ നമ്മൾ പറയുമ്പം സഹാബികളുടെ കൂട്ടത്തിൽ നമുക്ക് എണ്ണം പറ്റിയിട്ടുള്ള ഉമ്മുൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ പോലെ, ഖദീജ റളിയല്ലാഹു അൻഹ പോലെ, അങ്ങനെയുള്ള മഹദികളായിട്ടുള്ള ആളുകൾ. പിന്നെ അഷ്റത്തുൽ മുബഷിരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സഹാബികൾ. പിന്നെ മറ്റുള്ള സഹാബികൾ, അപ്പോൾ അവരെയൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാൻ ഈ എപ്പിസോഡുകൾ പ്രചോദനമാവട്ടെ എന്ന് തുടക്കത്തിൽ ആമുഖമായി നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. ആദ്യം പരിപാടി അവതരിപ്പിക്കുന്നത് മെഹ്റ വി എം. വെന്നയൂരിലാണ് മെഹ്റ. മെഹ്റ മെഹ്റയുടെ സ്ഥലം. നമുക്ക് മെഹ്റയുടെ പരിപാടി കേൾക്കാം.
1: പാൽക്കാരിപ്പന്നിന്റെ കല്യാണം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇരിമാനായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. സ്വഭാവത്തിലും വിശ്വാസത്തിലും നീതിയിലും എല്ലാത്തിനും ധീരനായ ഒരു ഭരണാധികാരി. ആരാണ് ഭരണാധികാരി? എന്താണ് ഭരണാധികാരിയുടെ പേര്? അതെ, ഖലീഫമാരിൽ പേരെടുത്ത് പറയപ്പെട്ട രണ്ടാമത്തെ ഖലീഫ ഉമറും ഫറൂഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പ്രജകളുടെ കാര്യത്തിൽ വളരെ വളരെ ശ്രദ്ധയുണ്ടായിരുന്നു. ആരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്, ആർക്കൊക്കെ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നെല്ലാം ചുറ്റരിച്ചു വീക്ഷിക്കുമായിരുന്നു. ഒരിക്കൽ ഒരു യാത്രയെ ചുറ്റരിച്ചു വീക്ഷിക്കുമ്പോൾ ഒരു കൊച്ചു കൂടുതലടുത്തെത്തി. അവിടെ ഒരു ഉമ്മയും മകളും കൂടി സംസാരിക്കുന്ന ഉമ്മയെല്ലാം കേട്ടു. മോളെ, നാളെ പാൽ വിളിച്ച് ഇറങ്ങുമ്പോൾ അത് ലേശം വെള്ളം ചേർക്കണം. അപ്പൊ ആര് മറിയാനും പോലെ നമുക്ക് കുറെ കാശ് കിട്ടിക്കണം. ഉമ്മയെല്ലാം രാത്രിയല്ലേ നമ്മൾ താമസിക്കുന്നത്, ഇന്നതും നിങ്ങൾ എങ്ങനെ പറയുകയാണോ? ഉമ്മളെല്ലാം താവളത്തിലല്ലേ, എങ്ങനെ അറിയാനാ? വിശ്വാസം മനസ്സിലർപ്പിച്ചുകൊണ്ട് അപ്പൻ ധീരസ്വരത്തിൽ പറഞ്ഞു, ഓ അല്ലേ ഉമ്മ, എന്നെ നിങ്ങളെ ഉമ്മളെയെല്ലാം നശിഷ്ടിച്ച അല്ലാ ഇതൊരിക്കലും പൊറുക്കുകയില്ല. അത് കേട്ട് ഉമ്മളെയെല്ലാം തൻ്റെ മകനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ തൻ്റെ വീട്ടിക്ക് പോയി. ഈ ആ പാൽക്കാരി പെൺകുത്തിനെ ഹിതയായി സ്വീകരിച്ചു. ഇതിൽ രണ്ട് പാദമുണ്ട്. തറവായിട്ടും സമ്പത്തും നോക്കിയല്ല വിവാഹം കഴിക്കുക, ദീനി ബോധവും സൽ സ്വഭാവം നോക്കിയാണ്. ബൈ, അസ്സലാമു അലൈക്കും.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനോഹരമായ മെഹ്റക്കുട്ടിയുടെ കൊച്ചു വർത്തമാനങ്ങളാണ് നമ്മൾ കേട്ടല്ലേ. നന്നായിട്ട് സംസാരിക്കുമല്ലോ മോളെ, മഷാല്ലാ. അപ്പോൾ സ്റ്റാർ ക്വസ്റ്റ് വഴി അത് നമ്മളെയൊക്കെ അറിയിക്കാൻ കഴിഞ്ഞു അല്ലേ. ഷാറായി, അപ്പം ഇനി അടുത്ത പരിപാടിയിലേക്കും പങ്കെടുക്കണം, മാറി നിൽക്കരുത്. ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് ടോക്ക് ചെയ്യണം, സംസാരിച്ചിട്ട് നിന്റെ കഴിവുകളൊക്കെ പുറത്തെടുക്കാൻ ഇതുപോലെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മോൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. മെഹ്റ വി എമ്മിൻ്റെ സംസാരത്തിന് ശേഷം മിൻഹ ഫാത്തിമ കെവി, 7-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. അൽ മദ്രസത്തുൽ ഇസ്ലാഹിയ, 6-ാം മൈൽ. അപ്പം എന്താണ് മിൻഹ ഫാത്തിമ കെവിയുടെ പ്രോഗ്രാമെന്ന് നമുക്ക് കേൾക്കാം.

മഷാല്ല. മിൻഹ ഫാത്തിമയുടെ ഗാനമാണ് പ്രിയ കൂട്ടുകാരെ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. മനോഹരമായ ഗാനത്തിന് ശേഷം ഇനി നുസ ഫാത്തിമ നജീബിൻ്റെ മറ്റൊരു പരിപാടിയാണ്. ഷാർജ ഇന്ത്യൻ സ്കൂളിൽ സെവൻത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന നുസ ഫാത്തിമയുടെ ഈ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.

0: പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ സ്റ്റാർക്വസ്റ്റ് സഹാബികൾ ഉത്തമ സമൂഹത്തിൻ്റെ ഉദാത്ത മാതൃക പ്രോഗ്രാം തുടരുകയാണ്. മിൻഹ ഫാത്തിമയുടെ ഒരു ഗാനത്തിന് ശേഷം നമ്മൾ നുസാ ഫാത്തിമ നജീബിൻ്റെ ഗാനം കേട്ടു. രണ്ടുപേരും ഒരുപോലത്തെ ഗാനം തന്നെയാണ് ആലപിച്ചിട്ടുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്, പാട്ടുകളൊക്കെ വ്യത്യസ്തമായ പാട്ടുകൾ നമുക്ക് പാടാൻ കഴിയണം. അതിനെപ്പോഴും നമ്മൾ പാട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടിയും റെയറായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടിയും പുതുമയാർന്ന ഗാനങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കണം. ഏതായിരുന്നാലും പരിപാടി രണ്ടുപേരും അവതരിപ്പിച്ച ഗാനങ്ങൾ മഷാല്ലാ ഉഷാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഷിസ ഫാത്തിമയുടെ പ്രോഗ്രാമിലേക്കാണ് പോകാനുള്ളത്. ക്ലാസ് 4 GLPS കൽപ്പകഞ്ചേരി. ഷിസ കുട്ടിയുടെ ഈ പരിപാടിയാണ് ഇനി കേൾക്കേണ്ടത്, കേട്ടോളൂ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ പേര് ഷിസ ഫാത്തിമ. ഞാൻ GLPS സ്കൂളിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ബഹുമാനീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹാബികൾ ഉത്തമ സമൂഹത്തിൻ്റെ ഉദാത്ത മാതൃക എന്നതാണല്ലോ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. സുഹൃത്തുക്കൾ എന്ന് മലയാളത്തിലും ഫ്രണ്ട്സ് എന്ന് ഇംഗ്ലീഷിലും നമ്മൾ പറയുന്നതിൻ്റെ ഭാഷാന്തരമാണ് സഹാബികൾ. ഉത്തമ സമൂഹത്തിലെ സഹാബികൾ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ അനുചരന്മാരെയാണ്. അതെ, പ്രവാചക കാലത്ത് ജീവിച്ചു വളർന്ന പ്രവാ

0: രാജങ്ങനെ ചാണിനും ചാണായും മുഴത്തിനും മുഴമായും പിന്തുടർന്നവർ. അവരാണ് ലോകത്ത് തുല്യതയില്ലാത്ത വിധം മനുഷ്യ സമൂഹത്തിന് ഉത്കൃഷ്ടരായവർ. പ്രവാചകൻ തന്നെ ഒരിക്കൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഹൈറുൽ ഖുറോനി കർണിയെ, നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ്. ഈ ഒരു ശ്രേഷ്ഠത ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് പ്രവാചകന്റെ സ്വഹാബത്ത്. അവരിൽ തന്നെ ശ്രേഷ്ഠ പദവി കൈവരിച്ചവരാണ് നബിപത്നിമാർ അഥവാ ഉമ്മുഹാത്തുൽ മുഅ്മിനീൻ. അതുപോലെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിക്കപ്പെട്ട അഷ്റത്തുൽ മുബഷിരീൻ എന്നിവർ. ഇപ്രകാരം പദവി നേടിയ ഒരു സ്വഹാബിയെ മാത്രം പരിചയപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടാം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവനും പ്രവാചക നിയോഗത്തെ തുടർന്ന് ഏറ്റവും ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരിൽപ്പെട്ടയാളും കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചയാളും പ്രവാചകൻ്റെ പ്രിയപുത്രി ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയെ സഹധർമ്മിണി ആക്കിയ വ്യക്തി. ഈ ശ്രേഷ്ഠതകളെല്ലാം ഒരുമിച്ച് ലഭിച്ച മഹനീയ വ്യക്തിയാണ് അലി റളിയല്ലാഹു അൻഹു. കേവലം 10 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇസ്ലാം സ്വീകരിച്ച ബാലൻ ഹൈദർ അസറുള്ള എന്നീ സ്ഥാനപ്പേരിനും ഉടമ. നിരവധി യുദ്ധങ്ങളിൽ പ്രവാചകനോടൊപ്പം പങ്കെടുത്ത ധീരൻ. പാണ്ഡിത്യവും പക്വതയും ഒരുപോലെ കൈമുതലായ സ്വഹാബി. നബിചരിത്രത്തിൽ തൻ്റെതായ വ്യക്തി മുദ്ര പതിപ്പിച്ച മഹാൻ. നിരവധി ഹദീസുകൾ പ്രവാചകനിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ശ്രേഷ്ഠൻ. ഇപ്പറഞ്ഞതെല്ലാം വളരെ ചുരുക്കം ചില സവിശേഷതകൾ മാത്രം. സഹോദരന്മാരെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തുകളെ കുറിച്ച് വർണ്ണിക്കാൻ മണിക്കൂറുകളോ ദിവസങ്ങളോ മതിവരില്ല. അത്രമാത്രം വിശാലമായ പഠന മേഖലയാണ് സ്വഹാബികൾ എന്ന വിഷയം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ച് പരാമർശിക്കുന്നു, റളിയല്ലാഹു അൻഹും വറദു അൻഹും എന്നാണ്. മുഹാജിറുകളും അൻസാറുകളും ആയ സ്വഹാബത്തിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം വിശ്വാസിക്കില്ല. അവരെക്കുറിച്ച് പഠിക്കാനും അവരുടെ മഹനീയ മാതൃക പിൻപറ്റാനും നമുക്ക് ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, അപ്പോ ഷിസ ഫാത്തിമയുടെ സംസാരം നമ്മൾക്ക് കേട്ടു അല്ലേ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മൂളി നന്നായിട്ട് വിഷയങ്ങളൊക്കെ നോക്കി പഠിച്ച് മനസ്സിലാക്കി നമുക്ക് നല്ല ഒരു നിർദ്ദേശം തന്നു എന്നതിൽ സന്തോഷമുണ്ട്. തുടർന്നും ഇതുപോലെ പരിപാടികൾ അവതരിപ്പിക്കാൻ ഷിസക്ക് കഴിയട്ടെ. പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ സ്റ്റാർക്വസ്റ്റ്, സ്വഹാബികൾ, ഉത്തമ സമൂഹത്തിൻ്റെ ഉദാത്ത മാതൃക, ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇനി അവസാനമായി നമുക്ക് നെഷ്വ ഇല്ലിക്കലിൻ്റെ പ്രോഗ്രാമോടുകൂടി എപ്പിസോഡ് അവസാനിപ്പിക്കും. അപ്പോൾ നമുക്ക് നെഷ്വ ഇല്ലിക്കൽ എന്താണ്, 5-ാം ക്ലാസ്സിലെ മിടുക്കിക്ക് നമ്മോട് അവതരിപ്പിക്കാനുള്ള പ്രോഗ്രാം എന്താണ് നമുക്ക് നോക്കാം. GHSS തിരുരങ്ങാടിയാണ് മോളുടെ സ്കൂള്. നെഷ്വ ഇല്ലിക്കൽ പരിപാടി അവതരിപ്പിക്കട്ടെ.
2: السلام عليكم ورحمة الله الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു സ്വഹാബിയുടെ ചരിത്രമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. അതിമനോഹരമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്ന സ്വഹാബിയായിരുന്നു മഹാനായ ഹുസൈദ് ഇബ്നു ഹുസൈർ റളിയല്ലാഹു അൻഹു. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോഴും പാതിരാവിൽ എഴുന്നേറ്റിരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ അദ്ദേഹത്തിന്റെ ഒരു പതിവായിരുന്നു. ഇതറിഞ്ഞ അദ്ദേഹത്തിന്റെ അയൽവാസികളിൽ പലരും രാത്രി ഉറക്കമൊഴിച്ച് കർണമനോഹരമായ ആ ഖുർആൻ പാരായണം കേൾക്കാൻ കാത്തിരിക്കാറുണ്ടായിരുന്നു എന്നാണ് ചരിത്രം. ഒരിക്കൽ അദ്ദേഹം വീട്ടുമുറ്റത്ത് രാത്രി സമയത്ത് ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ യഹ്യ അടുത്ത് കിടക്കുന്നുണ്ട്. വിശുദ്ധ യുദ്ധങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തയ്യാറാക്കി വെച്ച കുതിരയെ കുറച്ച് അപ്പുറത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. വളരെ ശാന്തമായ രാത്രി അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. പാരായണം ചെയ്ത് കുറച്ചങ്ങനെ കഴിഞ്ഞപ്പോ കുതിര വിളറിയെടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും തുടങ്ങി. ഹുസൈദ് ഇബ്നു ഉസൈർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ പാരായണം നിർത്തി. കുതിരയും പതുക്കെ അടങ്ങി. വീണ്ടും ഓതുമ്പോൾ കുതിര വിളറിയെടുക്കുന്നു. നിർത്തുമ്പോൾ കുതിരയും അടങ്ങുന്നു. ഇത് ആവർത്തിച്ചപ്പോൾ മകൻ യഹ്യയെ കുതിര ചവിട്ടുമോ എന്ന് പേടിച്ച് മകനെയും എടുത്ത് വീടിന്റെ അകത്തേക്ക് കിടക്കാൻ വേണ്ടി ഉസൈദ് ഇബ്നു റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുമ്പോൾ അഭിചാരിതമായി ആകാശത്തേക്ക് നോക്കി. അദ്ദേഹം കണ്ട കാഴ്ച ചുറ്റും വിളക്കുകൾ തൂക്കിയിട്ടതുപോലെ ഒരു വെളുത്ത പ്രകാശപൂരിതമായ മേഘക്കീറ് മുകളിലേക്ക് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ഹുസൈദ് ബിനു റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താൻ കണ്ട കാഴ്ചയെപ്പറ്റി വിശദീകരിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഹുസൈദ്, അത് അള്ളാഹുവിന്റെ മലക്കുകളാണ്. താങ്കളുടെ വിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കാൻ മലക്കുകൾ താഴേക്ക് ഇറങ്ങി വന്നതാണ്. താങ്കൾ കുറച്ചുകൂടി പാരായണം ചെയ്തിരുന്നുവെങ്കിൽ ആളുകളുടെ കണ്ണിൽ കാണുമാറ് മലക്കുകൾ താഴേക്ക് വരുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതുപോലെ നമ്മളും ഖുർആൻ പാരായണം ചെയ്യുക. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകളിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ സ്വഹാബത്തിന്റെ ഉദാത്ത മാതൃകയെ ഉൾക്കൊണ്ട് ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുന്ന മുത്തഖങ്ങളുടെ കൂട്ടത്തിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
1: മാഷാഅല്ലാ. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മുടെ സഹാബികൾ ഉത്തമ സമൂഹത്തിന്റെ ഉദാത്ത മാതൃക എന്ന നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അവസാനത്തെ പ്രോഗ്രാം നമ്മളെല്ലാവരും കേട്ടല്ലോ, നഷ്വ ഇല്ലിക്കൽ, പ്രവാചകൻ്റെ പ്രിയപ്പെട്ട ഒരു സഹാബിയുടെ ജീവിതത്തിലുണ്ടായ അനുഭവം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കണ്ടപ്പോൾ അവിടേക്ക് മലക്കുകൾ ഇറങ്ങി വന്ന ഒരു സന്ദർഭത്തിൽ കുതിര വിരളി പിടിച്ച് പുറത്തേക്ക് പോയപ്പോൾ പ്രവാചകൻ്റെ അരികിലേക്ക് ചെന്ന് വിഷയം അന്വേഷിച്ചപ്പോൾ റഹ്മത്തിൻ്റെ മലക്കൾ ഇറങ്ങിയിട്ടുള്ള സംഭവമായിരുന്നു അത് എന്ന് പിന്നീട് അറിഞ്ഞ ഒരു കഥയാണ്, സംഭവമാണ്, ചരിത്രമാണ് നമ്മളെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ സർഗ സിദ്ധികളുമൊക്കെ വർദ്ധിപ്പിച്ചെടുക്കാൻ, വളർത്തിയെടുക്കാൻ ഏറ്റവും നല്ലൊരു കവാടമാണ് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. അതുപോലെ തന്നെ റേഡിയോ അവതരിപ്പിക്കുന്ന കൂട്ടുകാർക്കായുള്ള വ്യത്യസ്തമായ പരിപാടികൾ, ടെലിക്യൂസ്, പൂമരത്തണൽ, ഇങ്ങനെ ഇനിയും റേഡിയോ കൂട്ടുകാർക്ക് മാത്രമായിട്ട് വിവിധങ്ങളായ പരിപാടികളുമായി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ തയ്യാറായിരുന്നോളൂ. ഓരോ പരിപാടികൾ അവതരിപ്പിക്കാൻ റെഡിയായി നിന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റേഡിയോ അതിൻ്റെ വാതിലുകൾ തുറന്നു വെക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളെയും പരിഗണിക്കുന്നതാണ്. അടുത്ത എപ്പിസോഡുകളിലൂടെയൊക്കെ നമുക്കത് പ്രക്ഷേപണം ചെയ്യാവുന്നതാണ്. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരോടും വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിന്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിന്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിനെ വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിന്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിന്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവന്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവന്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ റബ്ബുമായുള്ള എന്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിന്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിന്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിന്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് അൽ മിമ്പർ. നബിദിനാഘോഷം തെളിവുകൾ വിലയിരുത്തപ്പെടുമ്പോൾ ഖുത്ബ നിർവഹിച്ചുകൊണ്ട് ഷമീർ മദീനി നമുക്കൊപ്പം ചേരുന്നു.
2: ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ കൃത്യമായി പാലിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ മാസമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷവും പ്രവാചക സ്നേഹവുമൊക്കെ പ്രത്യേകം നമ്മുടെ നാടുകളിൽ ചർച്ചയാകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന കാര്യത്തിൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസികൾ മാത്രമല്ല, പ്രവാചകനെ അടുത്തറിഞ്ഞ അമുസ്ലിങ്ങൾ പോലും മനസ്സുകൊണ്ട് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അത്യുന്നതമായ വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ വിശ്വാസികളായ നമ്മൾ കേവലം അങ്ങനെ ഒരു സ്നേഹം മാത്രം വെച്ചു പുലർത്തിയാൽ പോരാ, മറിച്ചത് നമ്മുടെ വികാരമായി, നമ്മുടെ ഈമാനിന്റെ തേട്ടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസിയാവുകയില്ല. ഹത്ത അക്കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ഏതുവരെ ഞാൻ അയാൾക്ക് ഏറ്റവും പ്രിയങ്കരനാകുന്നതുവരെയും സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, സർവ മനുഷ്യരെക്കാളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെന്നുള്ള നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും പ്രിയങ്കരനായി മാറുന്നതുവരെയും നമ്മൾ പരിപൂർണ വിശ്വാസിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇത് കേവലം ഒരു ആവേശത്തിൽ നിന്ന് വരുന്ന സ്നേഹപ്രകടനമല്ല, മറിച്ച് ഈമാനും ഇത്തിബാവും ഒക്കെ അതിന്റെ അനുബന്ധമായി ചേരുമ്പോഴാണ് ആ മഹബ്ബത്ത് അഥവാ സ്നേഹം സത്യസന്ധമാവുകയുള്ളൂ. പണ്ഡിതന്മാർ പറഞ്ഞു, ബൽ തളഹറുൽ മഹബ്ബത്തു ഫിത്തിബാഇ സുന്നത്തി. ആ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടമാകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശവും അധ്യാപനങ്ങളും പിൻപറ്റുന്നതിലൂടെയാണ്. വത്വാഅത്തിഹി വത്വാഅത്തി അംരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അംഗീകരിച്ച് അനുസരിച്ചുകൊണ്ടാണ്. വജ്തിനാബി നഹീഹി, അവിടുന്ന് പലതും വിലക്കിയിട്ടുണ്ട്, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പാടില്ല എന്ന ആ ആഹ്വാനം സ്വീകരിച്ച് തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴും ആണ് ആ സ്നേഹം സത്യസന്ധമാകുന്നത്. വസു നുസറത്തി ദീനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനെ സഹായിക്കാൻ അതിനെ പലരും അപഹസിക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, കല്ലെടുത്തെറിയുമ്പോൾ മൗനമായി എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞു പോകൽ, ആ ദീനിനോട് മഹബ്ബത്തുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടെങ്കിൽ, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതിന് ശരിയായ രീതിയിൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ കാണിക്കുന്ന ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ് ആ പ്രവാചകനോടുള്ള യഥാർത്ഥ സ്നേഹം എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത്. ഓരോ റബീഉൽ അവ്വലിലും നമ്മൾ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ പല പല തെളിവുകൾ കൊണ്ടുവരുന്നത് കാണുവാൻ സാധിക്കും. അത് ചിലതൊക്കെ കേൾക്കുമ്പോൾ നബിദിനം ശരിയല്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒന്നും ആചരിച്ചിട്ടില്ല, സച്ചരിതരായ നല്ല നൂറ്റാണ്ടുകാർ, ഉത്തമ തലമുറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച അവരൊന്നും ചെയ്യാത്തതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് നിലപാടെടുത്ത ആളുകൾ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് കൺഫ്യൂഷനായി, അപ്പോൾ അതിന്റെ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടാകുമെന്ന രീതിയിൽ ആകെ ഒരു വസ്വാസിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥയുണ്ട്. പല പല തെളിവുകൾ ഓരോ തവണയും നിരത്തുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുവാനുള്ള ഒരു തെളിവ്, തിങ്കളാഴ്ച സുന്നത്ത് നോമ്പെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് പ്രവാചകരെ അങ്ങ് ഈ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നത്? അപ്പോ ഹദീസിൽ വന്നത്, ഫീഹി ഉലിത്തു വഫീഹി ഉൻസിൽ അലയ്യ, അന്നാണ് ഞാൻ ജനിച്ചത്, അന്നാണ് എനിക്ക് അള്ളാഹു വഹ്യ് നൽകിയത്, അതുകൊണ്ട് എന്റെ അമലുകളെല്ലാം പടച്ചറബിന്റെ അടുക്കലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിന് ഒരു പ്രത്യേകതയും മഹത്വവും നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിന് ഒരു മാതൃക കാണിച്ചിട്ടുണ്ട്. അപ്പോ ബിദഅത്തല്ല, അല്ലെങ്കിൽ ഇസ്ലാമികമായി തെറ്റായ കാര്യമല്ല, ചെയ്യാം എന്ന രീതിയിലാണ് അവർ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നത്. അതേപോലെ അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കാൻ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മത്തി, നിങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവന്റെ അനുഗ്രഹം കൊണ്ടും ആസ്വദിക്കുക, അല്ലെങ്കിൽ അതിനെ പ്രകീർത്തിച്ചു പറയുക. ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഉൻ, അതിൽ നിങ്ങൾ ആഹ്ലാദിക്കുക, സന്തോഷിക്കുക, അതാണ് നിങ്ങൾ സമ്പാദിച്ചു വെക്കുന്നതിൽ വെച്ച്, കൂട്ടി വെക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത്, നിങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും ഉത്തമം അതാണ് എന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം പടച്ചറബിന്റെ അനുഗ്രഹമല്ലേ, അപ്പോ ആ അനുഗ്രഹത്തിൽ നമ്മൾ സന്തോഷിക്കേണ്ടതില്ലേ? ഇങ്ങനെ വ്യാഖ്യാനിച്ച് തെളിവുകൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ്. അതേപോലെ അവർ പറയും, ഭക്ഷണം നൽകലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹും ഫലാഇലുകളും ഒക്കെ പറയൽ, പ്രവാചകൻ പ്രശംസിച്ചു പറയൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം പറഞ്ഞ ആളുകളെ പരിചയപ്പെടുത്തൽ, ഇതൊക്കെ നല്ല കാര്യമല്ലേ? ഇതൊക്കെയല്ലേ നബിദിന ആഘോഷത്തിൽ നടക്കുന്നത്? പിന്നെ എന്തിനെ നമ്മൾ എതിർക്കണം എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. ഇങ്ങനെ രണ്ടു മൂന്ന് കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ശരിയാണല്ലോ എന്നിങ്ങനെ ആളുകൾ വല്ലാത്ത എക്കാശക്കിൽ ആശയക്കുഴപ്പത്തിൽ പെടുമ്പോൾ അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ദീൻ പഠിക്കണം എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ കൂടെ കുറച്ചു നേരം നിൽക്കുക, ഇപ്പുറത്തുനിന്ന് വേറെ പറയുമ്പോൾ അപ്പുറത്തേക്ക് ഇങ്ങനെ മാറുക, എലാസ്റ്റിക് വലിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും പോകേണ്ടതല്ല നമ്മുടെ ദീനും ആദർശവും. മറിച്ച് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ബുദ്ധി ഉപയോഗപ്പെടുത്തണം. എന്നാൽ ഏത് വലിയ ആളുകൾ പറഞ്ഞ് എത്ര വലിയ ഗീർവാണ പ്രസംഗങ്ങൾ നടത്തിയാലും നമുക്ക് ചിന്തിക്കുവാനുള്ള ചില സംഗതികൾ ബേസിക്കലി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏതൊരു ആശയവും ആദർശവും കെട്ടിപ്പടുത്തതെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷനും ഉണ്ടാവുകയില്ല. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അത്തഫഖുഹു ഫിദ്ദീൻ ഇസ്മതും മിനൽ ഫിതൻ, മതത്തിലുള്ള അവഗാഹം, മതത്തെ പഠിക്കുക എന്നതാണ് ഫിത്തനകളിൽ നിന്നുള്ള സുരക്ഷിതത്വത്തിന്റെ ഏറ്റവും നല്ല മാർഗം. ദീൻ എന്താണ് ഇത് നമ്മൾ അറിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നത്തിലും ഒരു ഫിത്തനയിലും നമ്മൾ അകപ്പെടാതെ പടച്ചറബിന്റെ തൗഫീഖോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇല്ലെങ്കിലോ ഓരോരുത്തർ പറയുമ്പോൾ അതാണ് ശരിയെന്ന് വിചാരിച്ച് അതിന്റെ ഒക്കെ കൂടെ നിന്ന് നമ്മൾ ആകെ ദീനിന്റെ വിഷയത്തിൽ മാത്രം നമുക്ക് ഒരു കൃത്യമായ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റാൻഡില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. അല്ലാതെ ഓരോരുത്തർക്കും തോന്നിയത് ദീനിൽ എന്താണ് പറഞ്ഞത് എന്നതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അവരുടെ ഫോണും ക്യാമറയും ഒക്കെ എടുത്ത് വെച്ച് റീൽസും ഷോർട്സും ഒക്കെ ഉണ്ടാക്കി വാശിയോടെ പ്രചരിപ്പിക്കുന്ന ഒരു രീതി, അതൊരിക്കലും ബുദ്ധിപൂർവമല്ല, മതപരമായി ഒരിക്കലും ന്യായീകരിക്കുവാൻ സാധിക്കുന്ന സംഗതിയല്ല. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ ഇസ്റായിലെ 36-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് കൃത്യമായ അറിവില്ലാത്ത ഒന്നിന്റെയും പിന്നാലെ നീ പോകരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നതല്ല ഇൽമിന്റെ അറിവിന്റെ അടിസ്ഥാനം, മറിച്ച് അല്ല പഠിപ്പിച്ചതാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചതാണോ, അല്ല തൃപ്തിപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചു പറഞ്ഞ് അവിടുത്തെ സ്വഹാബത്ത് ആചരിച്ചതാണോ ചെയ്തതാണോ, ഇങ്ങനെ തെളിവുകളുടെ വെളിച്ചത്തിൽ അന്വേഷിച്ച് ആ തെളിവിന്റെ കൂടെയാണ് നീ നിൽക്കേണ്ടത്. കാരണം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ്, അള്ളാഹു നമുക്ക് നൽകിയ കേൾവിശക്തി, കാഴ്ചശേഷി, അതേപോലെ ചിന്തിക്കുവാനുള്ള ഹൃദയം, ഇതെല്ലാം പടച്ചറബ് നൽകിയത് വെറുതെയല്ല. കുല്ലു ഉലായിക കാന അൻഹു മസ്ഊല, ഇവയെ സംബന്ധിച്ചെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും, ചോദ്യമുണ്ടാകും. അപ്പോൾ ഒന്നാമതായി നമ്മൾ ചിന്തിക്കണം, ഈ പറഞ്ഞതും ഇനിയാൽ അല്ലാത്തതുമായ കുറേ തെളിവുകൾ നമ്മൾ ഇത് കൊണ്ടു നടക്കുന്ന ആളുകൾ ഉന്നയിക്കുന്നുണ്ടല്ലോ, ശരി, അതെല്ലാം നമ്മൾ ഒരു ഭാഗത്തേക്ക് ശേഖരിച്ച് ആ ഫയൽ അവിടെ സേവ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കത്തേണ്ട ഒന്നാമത്തെ ചോദ്യം, ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ ഇങ്ങനെ ഒരു ആചാരം അനുഷ്ഠിച്ചില്ല, മാതൃക കാണിച്ചിട്ടില്ല? 30 വർഷം നീണ്ടു നിന്ന ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണമുണ്ടായിരുന്നു ഇസ്ലാമിക ലോകത്ത്. അവർ ഒരു കാര്യം നടപ്പിലാക്കിയാൽ, ഒരു കാര്യം ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യാനോ ആരുമില്ലാത്ത ഇസ്ലാമിന്റെ ആധിപത്യവും അധികാരവുമുള്ള ഖിലാഫത്തിന്റെ ആ 30 വർഷക്കാലം ഇത്തരമൊരു ആഘോഷം അവരാരും കൊണ്ടാടിയിട്ടില്ല എന്നത് ഇത് ആചരിക്കുന്ന ആളുകൾ തന്നെ സമ്മതിക്കുന്നതാണ്. എങ്കിൽ അതൊരു പുണ്യകർമ്മമായിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ വളരെയധികം സാഹസപ്പെട്ടാണെങ്കിലും അത് ചെയ്യുമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ മാതൃക, അവരുടെ രീതി അങ്ങനെയാണ്. ഒരു പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്ന് അറിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ അത് ചെയ്തില്ല എന്ന് സങ്കല്പിക്കാൻ അവരെ അടുത്തറിഞ്ഞ ഒരാൾക്കും സാധിക്കുകയില്ല. എത്രയോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെയും അവർ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും ആ പുണ്യം വാരിക്കൂട്ടുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത അനവധി നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ സഹോദരങ്ങളെ, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ ഒരാൾ പോലും ഇത്തരമൊരു പുണ്യകർമ്മത്തെ സംബന്ധിച്ച് അരവരി പോലും അവരൊരു കിതാബിലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് ഇസ്ലാം പഠിപ്പിച്ച 2 ആഘോഷങ്ങളുണ്ട്, ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും, ബലിപെരുന്നാളും ചെറിയ പെരുന്നാളും. അതിൽ നമ്മൾ ആചരിക്കേണ്ട, നമ്മൾ പാലിക്കേണ്ട എല്ലാ സുന്നത്തുകളും, കുളിക്കണം, സുഗന്ധം പൂഷണം, നല്ല വസ്ത്രം ധരിക്കണം, ഒരു വഴിയിലൂടെ പോയാൽ തിരിച്ചു വരുമ്പോൾ വേറെ വഴിയിലൂടെ ആകണം, തക്ബീർ ചൊല്ലണം, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം സുന്നത്തുകൾ, എന്തെല്ലാം ആദാബുകൾ, പുണ്യം കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ ഇമാമിയങ്ങൾ, മദ്ഹബിന്റെ പണ്ഡിതന്മാർ, ഇസ്ലാമിക ലോകത്തെ ഉലമാക്കൾ ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും അവർക്കാർക്കും പറയാനില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ് റബീഉൽ അവ്വൽ 12, അതുകൊണ്ട് രാവിലെ സുബ്ഹി മുതൽ ഇന്നത് ചൊല്ലണം, ഇങ്ങനെയായിരിക്കണം കുളിച്ച് വസ്ത്രം ധരിച്ച്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച്, ഭക്ഷണം കഴിക്കാതെ, ഇതൊക്കെ ഉണ്ടല്ലോ പെരുന്നാളിന്റെ അനുബന്ധമായ കാര്യങ്ങളിൽ. ഇങ്ങനെ ഒരു മസ്അലയും ഇങ്ങനെ ഒരു അധ്യാപനവും അവരുടെ ആരുടെയും കിതാബുകളില്ല, കിതാബുകളിൽ സ്ഥാനം പിടിച്ചിട്ടില്ല എന്ന് വരുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾ എന്ത് മനസ്സിലാക്കണം? അങ്ങനെ ഒരു പുണ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പുണ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇസ്ലാമിക ലോകം അത് സ്വീകരിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. വേണ്ട, വെള്ളിയാഴ്ചകളിൽ ഈ പറയുന്ന ആളുകൾ ഖുതുബ നടത്തുന്ന നുബാത്തിയ ഖുതുബയുണ്ട്. ആ നുബാത്തിയ ഖുതുബയിൽ റബീഉൽ അവ്വൽ മാസത്തിലെ 4-5 ഖുതുബകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലെങ്കിലും വേണ്ടേ? റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ്. അതിന്റെ ഫളായിലുകൾ, അതിന്റെ മഹത്വം പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് ദീനിയായ മസ്അലകളും അധ്യാപനങ്ങളും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. മറിച്ച് അവിടെയെല്ലാം പറഞ്ഞത് മനുഷ്യന്മാരുടെ ജീവിതത്തെ സംബന്ധിച്ചും ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ചും. അഷറഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം മരണപ്പെട്ടുപോയ റബീഉൽ അവ്വൽ 12, അതാണ് അതിലെ മറ്റൊരു അത്ഭുതകരമായ സംഗതി. ജനിച്ച തീയതി ഏതാണ് എന്നതിൽ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമില്ല. പക്ഷെ തർക്കമില്ലാത്തൊരു കാര്യം, മരിച്ച ദിവസത്തിന്റെ കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവുമില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ ദിവസത്തെ ആഘോഷമാക്കി കൊണ്ടുനടക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുവാൻ പറ്റുന്ന രീതിയിലാണ് നുബാത്തി ഖുത്ബയിലെ വിഷയങ്ങളടക്കം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം ഇവിടെ നിന്ന് വഫാത്തായി പോയിട്ടുണ്ടെങ്കിൽ, വിശ്വാസികളെ, നമ്മളെല്ലാവരും മരിച്ചു പോകും, അതുകൊണ്ട് ഖബറിലേക്ക്, പരലോകത്തേക്ക് വേണ്ടി നമ്മൾ അമലുകൾ സമ്പാദിക്കണം എന്ന രീതിയിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് നുബാത്തി ഖുത്ബയിൽ അടക്കമുള്ളത്. അതേപോലെ തിങ്കളാഴ്ച നോമ്പെടുക്കുവാനുള്ള തെളിവ് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പോയിന്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ ചീരണിയുണ്ടാക്കി, ഭക്ഷണം ഉണ്ടാക്കി ആളുകൾക്ക് വിതരണം ചെയ്ത് ആഹ്ലാദിച്ചോളൂ എന്നാണോ? അല്ല, മറിച്ച് നിങ്ങൾ പുണ്യം ചെയ്ത് നോമ്പെടുത്ത് അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം എന്ന് പഠിപ്പിച്ച ആ സുന്നത്ത് നോമ്പിന്റെ തെളിവ് എങ്ങനെയാണ് പെരുന്നാൾ പോലെ അല്ല പെരുന്നാളിനേക്കാൾ ഗംഭീരമായ ആഘോഷത്തിന് തെളിവാകുന്നത് എന്ന് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ലേ? ഭക്ഷണമൊന്നും കഴിക്കാതെ നോമ്പെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തെളിവാണ് ഇവരാഘോഷിക്കാൻ ഭക്ഷണം വെച്ച് വിളമ്പാൻ, അതിന്റെ പേരിൽ ആഹ്ലാദം എത്രത്തോളം എന്ന് ചോദിച്ചാൽ രണ്ടു പെരുന്നാളിനേക്കാളും മഹത്വമുള്ളതാണ്, ലൈലത്തുൽ ഖദറിനേക്കാൾ പൂരിശയുള്ളതാണ് എന്നൊക്കെ കേവലം ആവേശത്തിൽ പറഞ്ഞു പോയതല്ല, പച്ച മലയാളത്തിൽ അച്ചു നിരത്തി അടിച്ച് പ്രസിദ്ധീകരിച്ച അവരുടെ പ്രസിദ്ധീകരണങ്ങളിലടക്കം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പൊ വിശ്വാസികൾക്ക് ബുദ്ധിയുള്ളവരാണെങ്കിൽ, ചിന്താശേഷി മരവിച്ചിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട സംഗതിയാണ് തിങ്കളാഴ്ച നോമ്പെടുക്കാൻ പറഞ്ഞത് എങ്ങനെയാണ് റബീഉൽ അവൽ മാസത്തിൽ ആഘോഷത്തിന് തെളിവാകുന്നത് എന്ന്. അവിടെയാണ് അഹ്ലു സുന്നയുടെയും അഹ്ലുൽ ബിദ്അത്തിന്റെയും ആളുകൾ തെളിവ് സ്വീകരിക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്ന ആ വ്യത്യാസം അവർ പഠിപ്പിച്ചത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന, ശ്രദ്ധേയമാകുന്ന ഒരു സന്ദർഭമായി ഇതിനെ കാണുവാൻ സാധിക്കുന്നത്. അഥവാ അഹ്ലുൽ ബിദ്അത്തിന്റെ ആളുകൾ, മതത്തിൽ പുതിയതായ ആചാരങ്ങളും ആശയങ്ങളും കൊണ്ടുവരുന്ന ആളുകൾ പലതരത്തിലുള്ള തെളിവുകളും ന്യായങ്ങളും നിരത്തും. അതിലൊന്ന് അൽ ഇസ്തിദ്ലാലു ലിതഖ്ദീമിൽ ഹവാ, അവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് തെളിവ് കണ്ടെത്തുവാനുള്ള പരിശ്രമം. അഥവാ ആദ്യമേ തന്നെ മനസ്സിൽ ഒരു കാര്യം, ഒരു ആശയം കണ്ടിട്ടുണ്ടാകും, എന്നിട്ട് അതിനുവേണ്ടി തെളിവ് പരതൽ, അത് അഹ്ലു സുന്നയുടെ തെളിവ് രീതിയല്ല, അഹ്ലുൽ ബിദ്അത്തിന്റെ രീതിയാണ് എന്ന്, അവരുടെ രീതിശാസ്ത്രമാണ്. അതായത് അഹ്ലു സുന്ന എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ദീനിൽ തെളിവുള്ളത് എന്ന് നോക്കിയിട്ടാണ് അതിനനുസരിച്ച് ആശയത്തെ രൂപീകരിക്കുന്നത്, അതിനനുസരിച്ചാണ് ആചാരങ്ങളും ചടങ്ങുകളും അവരുണ്ടാക്കുക. ബിദ്അത്തിന്റെ ആളുകൾ അങ്ങനെയല്ല, അവരുടെ ഒരു ആശയവും അവരുടെ ഒരു രീതിയും ഒക്കെ ഉണ്ടാകും, അതിലേക്ക് എന്തിനെയെല്ലാം തെളിവാക്കാൻ പറ്റും, അങ്ങനെ തെളിവ് പിന്നീട് അന്വേഷിക്കുന്ന രീതിയാണ്. ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുക എന്ന് പറഞ്ഞതുപോലെ, കാലെങ്ങനെയാണ് അതിനനുസരിച്ചാണ് ചെരുപ്പ് നമ്മൾ വെട്ടുന്നതും അതേപോലെ ഉപയോഗിക്കുന്നതും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ചെരുപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് കാല് ചെത്തി മിനുക്കി ഉപയോഗിക്കുക എന്ന് തലതിരിഞ്ഞ സമ്പ്രദായം, അത് അഹ്ലു സുന്നയുടെ രീതിയല്ല, അഹ്ലുൽ ബിദ്അത്തിന്റെ രീതിയാണ് എന്ന്. അതേപോലെ മറ്റൊരു രീതി അവരുടേത് പ്രമാണങ്ങൾക്കുപരി യുക്തിയും ബുദ്ധിയും ഒക്കെ പറഞ്ഞ് തഹക്കീമുൽ അഖ്ൽ. എന്താണ് യുക്തിയും ന്യായവും പറയുന്നത്? ആയത്തുണ്ടോ ഹദീസുണ്ടോ അതൊന്നും ഞങ്ങൾ ചോദിക്കേണ്ടതില്ല. എല്ലാ നേതാക്കന്മാരുടെയും പേരിൽ ജയന്തികളുണ്ട്, ജന്മദിന ആഘോഷമുണ്ട്. അപ്പോൾ നമ്മുടെ നേതാവായ സയ്യിദായ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമുക്കും ഒരു ആഘോഷം വേണ്ടേ? അതാണ് യുക്തി, മതവിരുദ്ധമായ യുക്തി. എന്താ കുഴപ്പം അതിന് എന്ന് ചോദിക്കുന്നത്? ദീൻ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദീനിൽ അങ്ങനെയല്ല. ഒരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ അതിന് തെളിവ് വേണം. അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ മന്ന്. ഇസ്ലാമിക ലോകത്തെ ഉസൂലിന്റെ പണ്ഡിതന്മാർ തർക്കമില്ലാതെ അംഗീകരിച്ചൊരു കാര്യമാണ്, മതത്തിൽ ഒരു ആചാരം, ഒരു ആരാധന നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ മതത്തിന്റെ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ പാടില്ല എന്നാണ്. ഏതുവരെ തെളിവ് നമ്മൾ കിട്ടുന്നതിനനുസരിച്ച് ദീനിൽ ഒരു ആചാരം ഉണ്ടാക്കാൻ പാടുള്ളൂ. തെളിവില്ലാത്തൊരു കാര്യം നമ്മൾ എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞ് ന്യായീകരണങ്ങൾ നടത്തി അത് ഉണ്ടാക്കിയാലും അതിന് പറയുന്ന പേര് സുന്നത്ത് എന്നല്ല ബിദ്അത്ത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്തിന് ആർക്കും പരിചയമില്ല, ഇന്ന് നമുക്ക് തോന്നാണ് അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാലോ. അവിടെയാണ് മതം ശക്തമായ മതിൽക്കെട്ടുകൾ നിർമ്മിച്ചത് പാടില്ല എന്നത്. അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ മന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനം ഉണ്ടാകണം, അപ്പോഴേ അങ്ങനെ ഒരു ഇബാദത്ത് നമുക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ. അതൊരു രേഖയാവുകയുള്ളൂ. ഇല്ലെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പഠിപ്പിച്ചൊരു ഇസ്ലാം വേറെ വഴിക്കും, ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് പിന്നീട് വരുന്ന ഇസ്ലാം വേറൊരു രൂപത്തിലുമായി പോകും. അതല്ലല്ലോ ഇസ്ലാം പഠിപ്പിച്ചത്. അല്ല പറഞ്ഞത് അൽ യൗമ അക്മൽ തുലക്കും ദീനക്കും, ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് ദീൻ പൂർത്തീകരിച്ചു തന്നു. അതാണ് ഒറിജിനൽ ഇസ്ലാം. ആ ഇസ്ലാമിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് വേണ്ടത്. അതല്ലാതെ നമുക്ക് തോന്നുന്നത് പോലെ പിന്നെയും പിന്നെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാക്കുകയല്ല വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും നാല് മദ്ഹബിന്റെ ഇമാമികളുടെയും കാലഘട്ടത്തിൽ ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് അന്നില്ലാത്തൊരാചാരം ഇന്നുണ്ടാക്കുവാൻ ഇസ്ലാമിക ലോകത്തിന് ന്യായമായിട്ടുള്ളത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്. അതേപോലെ ബിദഅത്തിന്റെ ആളുകളുടെ മറ്റൊരു രീതി, വ്യക്തമായ രേഖകൾ മാറ്റിവെച്ച് വ്യാഖ്യാന സാധ്യതയുള്ളവയെ കൊണ്ടുവന്ന് ആളുകൾക്കിടയിൽ ഫിത്നയുണ്ടാക്കുക എന്നത് അവരുടെ ഒരു രീതിയാണ്. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഉണർത്തിയതാണ് ഇഹ്മാലുൽ മുഹ്കം വത്തിബാഇൽ മുത്തശാബിഹ്. മുഹക്കമായ ആയത്തുകൾ ഉണ്ടാകും, ഹദീസുകൾ ഉണ്ടാകും. മുഹക്കം എന്ന് പറഞ്ഞാൽ അൽ വാദിഹാത്ത് അൽ ബയ്യനാത്ത്, അതായത് വ്യക്തമായ ആശയ വ്യക്തതയുള്ള വചനങ്ങൾ ഉണ്ടാകും. ലൽതിബാസ ഫീഹ അലാ അഹദി മിനന്നാസ്, ഒരാൾക്കും അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവുകയില്ല, അവ്യക്തത ഉണ്ടാവുകയില്ല. അല്ലാഹു പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുഹക്കമായ വചനങ്ങൾ ഉണ്ടായിരിക്കെ അതിനെ മാറ്റിവെച്ച് മുത്തശാബിഹായത് അങ്ങനെയും ഇങ്ങനെയും വ്യാഖ്യാനിക്കാനും പറയാനും ഒക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതിനെ സ്വീകരിക്കുന്ന ഒരു രീതി അല്ലാഹു ഉണർത്തിയതാണ്. അത്തരം ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകിയതാണ്. ഹുവല്ലദി അൻസല അലൈകൽ കിതാബ മിൻഹു ആയാത്തും മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ്. അള്ളാഹുവാണ് പ്രവാചകരെ താങ്കൾക്ക് ഈ വേദഗ്രന്ഥം ഖുർആൻ ഇറക്കി തന്നത്. അതിൽ മുഹക്കമാത്തുകളായ ആയത്തുകളുണ്ട്, വ്യക്തമായ ആയത്തുകൾ, ആശയക്കുഴപ്പങ്ങളില്ലാത്ത, ആർക്ക് വായിച്ചാലും എല്ലാവർക്കും, ഏത് ഭാഷക്കാരും, അറബി അറിയുന്ന ആളുകൾ അത് വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ, അമേരിക്കക്കാരും മനസ്സിലാക്കാത്ത ഒരാശയം സൗദിയിലുള്ള ആളുകൾക്കോ ഇന്ത്യയിലുള്ള ആളുകൾക്കോ ലോകത്തെവിടെയുള്ള ആളുകൾക്കോ കിട്ടുകയില്ല. എല്ലാവർക്കും ഒരേ കാര്യം മനസ്സിലാകുന്ന മുഹക്കമായ ആയത്തുകളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് വേദഗ്രന്ഥത്തിന്റെ മർമ്മം, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. വഉഖറു മുത്തശാബിഹാത്ത്, വേറെ ചിലത് പണ്ഡിതന്മാർക്ക് മനസ്സിലാകും, അല്ലാത്തവർക്ക് ചിലപ്പോൾ എല്ലാവർക്കും അതേപോലെ തന്നെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. വ്യാഖ്യാന സാധ്യതയുണ്ട്, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, മനസ്സിൽ വക്രതയുള്ള ആളുകൾ, ഹൃദയത്തിൽ പിഴവിന്റെ രോഗം പിടിപെട്ട ആളുകൾ, ഫയത്തബിഊന മാ തശാബഹ മിൻഹു ബിത്തിഗാ അൽ ഫിത്ന, ഫിത്നയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഇത്തരം വചനങ്ങളെയാണ് സ്വീകരിക്കുക. വ്യക്തമായ ആയത്തുകൾ അവർക്ക് വേണ്ട. അല്ലാത്ത ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന കാര്യം സൂറത്തുൽ ഫാത്തിഹ മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ എന്നിട്ട് വസൽ മൻ അർസൽന എന്ന ആയത്തില്ലേ, വേറെ ആയത്തില്ലേ എന്ന് പറഞ്ഞ് അല്ലാത്തവരെ വിളിച്ചു തേടാൻ തെളിവാക്കി കൊണ്ടുപോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് അഹ്ലുൽ സുന്നയുടെ മാർഗമല്ല, അഹ്ലുൽ ബിദഅത്തിന്റെ മാർഗമായി പണ്ഡിതന്മാർ ഉണർത്തിയ സംഗതിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ റഅയ്തല്ലദീന യത്തബിഊന മാ തശാബഹ മിൻഹു, ഖുർആനിൽ നിന്ന് വ്യക്തമായ വചനങ്ങൾ മാറ്റിവെച്ച് ഇതേപോലെ വ്യാഖ്യാന സാധ്യതയുള്ള വചനങ്ങളെ പിൻപറ്റുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ, ഫഉലൈകല്ലദീന സമ്മല്ലാഹു, അല്ലാഹു പേരെടുത്ത് പറഞ്ഞ വിഭാഗം അവരാണ്, ഫഹദറൂഹും, അതിനാൽ നിങ്ങൾ അവരെ സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരാൻ. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമുള്ള വളരെ പ്രധാനപ്പെട്ട ഹദീസ്. അപ്പൊ മതത്തിൽ പുത്തൻ ആചാരങ്ങൾ അല്ലെങ്കിൽ ആരാധനകൾ ഉണ്ടാക്കാൻ പാടില്ല എന്നത് എത്രയോ ആയത്തുകളിലൂടെ എത്രയോ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന സംഗതിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഈ ദീനിൽ നമ്മൾ പഠിപ്പിക്കാത്ത ഏതെങ്കിലും കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ പുതുതായി കടത്തിക്കൂട്ടി അതിന് തള്ളിക്കളയണം, അത് സ്വീകരിക്കാൻ പാടില്ല. എത്രയോ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. സൂറത്തുൽ മാഇദയിലൂടെ അല്ലാഹു പറഞ്ഞതാണ്, അൽ യൗമ അക്മൽ തുലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി വറദീതു ലക്കും ഇസ്ലാമ ദീന, ദീനായ ഇസ്ലാമിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് പൂർത്തീകരിച്ചു തന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദീൻ സമ്പൂർണമാണ്. അതിലില്ലാത്തൊരു കാര്യം പിന്നീട് അതിലേക്ക് ആഡ് ചെയ്യേണ്ടതില്ല, കൂട്ടിച്ചേർക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും സച്ചരിതരായ മുൻഗാമികൾ ആരും, അൽ ഖുറൂനുൽ മുഫല്ലല, ആദരിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമുള്ള മൂന്ന് തലമുറകൾ, അവരാരും നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. എന്നിട്ടും വ്യാഖ്യാനങ്ങളുമായി വരുമ്പോൾ നമ്മൾ കരുതിയിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാക്ക് ഏതാണ്? ഫഉലൈകല്ലദീന സമ്മല്ലാഹു ഫഹദറൂഹും, അവരെ കുറിച്ച് അല്ല പറഞ്ഞു തന്നതാണ്, നിങ്ങൾ സൂക്ഷിച്ചോ, അവരെ അവർ ഡേഞ്ചറസ് ആണ്, അപകടകാരികളാണെന്ന് തിരിച്ചറിഞ്ഞു എന്ന്. അതേപോലെ ഒരു വിഷയത്തിൽ വന്ന എല്ലാ ഹദീസുകളും ചേർത്ത് മനസ്സിലാക്കുക എന്നതാണ് അഹ്ലു സുന്നയുടെ നിലപാട്. ചിലത് മാത്രം എടുക്കുകയും മറ്റു ചിലത് തള്ളുകയും ചെയ്യുന്ന രീതി അൽ അഖ്ദു ബി ബഅദിൻ നുസൂസ് ദൂന ബഅദിൻ ഫിൽ മസ്അലത്തിൽ വാഹിദ, ഒരൊറ്റ വിഷയത്തിൽ ഒരു തെളിവ് മാത്രം അല്ലെങ്കിൽ ഒരു തെളിവിന്റെ ഒരു അരക്കഷ്ണം മാത്രം എടുത്തുകൊണ്ടുവരും, അതിന്റെ അപ്പുറം ഇപ്പുറം ഒന്നും നോക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഏത് സന്ദർഭത്തിലാണ്, ഏത് വിഷയത്തിലാണ് അത് പറഞ്ഞത് എന്നും നോക്കാതെ ഏതെങ്കിലും ഒരു മുറി കഷ്ണങ്ങളുമായി വരുന്ന ആളുകൾ, അവരെയും നമ്മൾ സൂക്ഷിക്കണമെന്നാണ് അഹ്ലു സുന്നയുടെ ഇമാമിങ്ങൾ ഉണർത്തിയത്. അതേപോലെ സന്ദർഭങ്ങളിൽ നിന്നും മാറ്റി മറ്റ് സന്ദർഭങ്ങളിൽ പറഞ്ഞതിനെ രേഖയാക്കുന്ന രീതി ഉസൂലുൽ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ആം ഖാസ്, അതേപോലെ മുത്തലഖ് മുഖയ്യദ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഖുർആനിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വ്യാപകാർത്ഥത്തിൽ ആമായി പറഞ്ഞ പ്രയോഗം ഉണ്ടായിരിക്കും. അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഖാസായ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ വേറൊരു ഭാഗം ഉണ്ടാവും. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള കൃത്യമായ ആശയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേപോലെ മുത്തലഖ് നിരുപാധികം പറഞ്ഞ വാചകങ്ങൾ ഉണ്ടാകും, അതിന് മുഖയ്യത് സ്വാഭാവികമായി അതിന്റെ ഉദ്ദേശം എന്നതാണ് എന്ന് മനസ്സിലാക്കി തരുന്ന മറ്റു വചനങ്ങൾ ഉണ്ടാകും. ഇത് എല്ലാം ചേർത്ത് വെക്കുമ്പോഴാണ് അള്ള പറഞ്ഞതിന്റെ ഉദ്ദേശം ഇന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞതിന്റെ താല്പര്യം ഇന്നതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ ഇമാമിങ്ങൾ പണ്ഡിതന്മാർ നിർവഹിക്കുന്ന ജോലി. തെളിവുകളൊക്കെ ശേഖരിച്ച് എന്നിട്ട് അതിന്റെ രീതി എന്താണ്, അതിന്റെ ലക്ഷ്യം, അതിന്റെ താല്പര്യം എന്താണ് എന്ന് പറഞ്ഞ് വിശദീകരിക്കും. അപ്പോൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലില്ലാതെ, വൈരുദ്ധ്യങ്ങളില്ലാതെ, ശരിയായ ദിശാബോധത്തോടുകൂടി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. എന്നാൽ ബിദഅത്തിന്റെ ആളുകൾ അങ്ങനെയല്ല, അവർ ഇത് പരിഗണിക്കാതെ അവർക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു കഷ്ണം കിട്ടിയാൽ അതുമായി വരും. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ദിക്റിന്റെ മഹത്വം പറയുന്ന ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും ഖുർആനിലും ഹദീസിലും. ദിക്റുകൾ അധികരിപ്പിക്കാൻ അല്ല പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം ദിക്റെടുക്കണം, പ്രകീർത്തിക്കണം. ഖുർആൻ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിൽ 41-ാമത്തെ ആയത്ത്, സൂറത്ത് ജുമായിൽ, ജുമാ കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, പിരിഞ്ഞു പോകും. എന്നിട്ട് അവിടെയും ആ ആയത്ത് സൂറത്ത് ജുമായിലെ 10-ാമത്തെ ആയത്തിൽ നിങ്ങൾ ധാരാളമായി അള്ളാഹ്ക്ക് ദിക്റ് ചെയ്യണം. അപ്പൊ അള്ളാഹ്ക്ക് ദിക്റ് ചെയ്യണം എന്ന കാര്യത്തിൽ തർക്കമില്ല, അത് തെളിവാണ്. എന്നാൽ അത് രേഖയാക്കി ബിദഅത്തിന്റെ ആളുകൾ അവർ പുതിയതായി പടച്ചുണ്ടാക്കിയ ദിക്റുകൾക്ക് തെളിവാക്കും. അള്ളാഹ് പറഞ്ഞില്ലേ ദിക്റ് ധാരാളടക്കാൻ, ഈ ദിക്റ് ചൊല്ലിക്കോ എന്ന് പറയും. ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത, ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സഹാബത്തിന് ആർക്കും പരിചയമില്ലാത്ത ഒരു വേള ആ ആയത്തുകൾക്കും ഹദീസുകൾക്കുമൊക്കെ എതിരാകുന്ന ദിക്റുകൾ ഇവരുണ്ടാക്കിയ സൂഫി ദിക്റുകൾ, ഹാ ഹൂ ഹി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദിക്റുകളില്ലേ, ഇതൊക്കെ ഇതിന്റെ അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവർ അള്ളാഹു താക്കീത് ചെയ്ത അപകടകാരികളാണ് എന്ന കാര്യം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്നിൽ ആർക്കും തർക്കമില്ല, ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ രേഖകൾ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, സലാം പറയണം, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ ആയത്തുള്ളതാണ്. പക്ഷെ ഈ ആയത്തെടുത്ത് വെച്ചിട്ട് മൗലൂദ് ഓതാൻ തെളിവാക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് പറയാൻ പറഞ്ഞ ആയത്തുകളെയും ഹദീസുകളെയും മാലയും മൗലൂദും ചൊല്ലാനുള്ള തെളിവാക്കി മാറ്റുമ്പോൾ അവിടെയും നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിക പ്രമാണങ്ങളെ അട്ടിമറിക്കുന്ന രീതി ബുദ്ധിയും വിവേകവും ഉള്ള ആളുകൾ തിരിച്ചറിയണം എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെയെല്ലാം ആശയക്കുഴപ്പം സൃഷ്ടിച്ച്, പുകമുറ സൃഷ്ടിച്ച്, അതിന്റെ മറവിലൂടെ വേറെ പലതും നേടിയെടുക്കുവാനുള്ള പൗരോഹിത്യത്തിന്റെ ഇടപെടലുകളെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും ഒരു വിഷയത്തിലും ഒരു കൺഫ്യൂഷനും ആശയക്കുഴപ്പവും ഉണ്ടാകേണ്ടതില്ല. അതേപോലെ ബിദഅത്തിന്റെ ആളുകൾ സ്വീകരിക്കുന്ന മറ്റൊരു രീതി പണ്ഡിതന്മാർ ഉണർത്തിയത് അൽ ഇഅ്തിമാദു അലൽ അഹാദീസിൽ വാഹിയ അള്ളഈഫ, അങ്ങേയറ്റം ദുർബലമായ കെട്ടുകഥകളും വാറോലകളും അതിനെയാണ് കാര്യമായി അവലംബിക്കുക. അവിൽ മക്ദൂബി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വ്യാജമായി ആരോപിച്ച് കെട്ടിയുണ്ടാക്കിയ അതെല്ലാം കുറെ ഏടുകൾ അത് അവർ കൊണ്ടുവന്ന് വെച്ച് വലിയ പ്രമാണം പോലെ ഉദ്ധരിക്കും. അതിനേക്കാൾ ക്രെഡിബിൾ ആയിട്ടുള്ള, ആധികാരികമായിട്ടുള്ള, തെളിവുകൾ പ്രബലങ്ങളായ ഹദീസ് കിതാബുകളിൽ ഉണ്ടാകും, ചരിത്ര രേഖകളിൽ ഉണ്ടാകും, അതൊന്നും കാണാത്ത പോലെ. എന്നിട്ട് ഈ വാറോലകൾ കൊണ്ടുവന്ന് ഉദ്ധരിക്കും. വല്ലത്തി ലാ യഖ്ബലുഹൽ ഉലമാ ഉൽ മുതഖസ്സിസൂന ഫീ ഇൽമിൽ ഹദീസ്, ഹദീസ് വിജ്ഞാനീയത്തിൽ സ്പെസിഫൈ ചെയ്ത ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള പണ്ഡിതന്മാരുടെ അടുക്കലൊന്നും വില പോകാത്ത, അവരൊന്നും സ്വീകരിക്കാത്ത, അവരൊക്കെ തള്ളിക്കളഞ്ഞ സംഗതി ആ ചവറ്റുകൊട്ടയിൽ നിന്ന് പെറുക്കിക്കൊണ്ടുവരുന്ന രീതി ബിദഅത്തിന്റെ ആളുകൾക്കുണ്ട്. അതാണ് നമ്മൾ കാണുമ്പോൾ വളരെ വ്യക്തമായി നബിയും സ്വഹാബത്തും ഒന്നും ചെയ്യാത്തതാണെന്ന് പറയുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചെയ്തു, അബൂബക്കർ മൗലൂദോദി അലി റളിയല്ലാഹു അൻഹു അന്ന് വിതരണം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പല കെട്ടുകഥകളും കൊണ്ടുവരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം അതിന്റെ സനദ് എവിടെ, അത് ഏത് കിതാബിൽ പറഞ്ഞു, എന്താണ് അതിന്റെ രേഖ. ആ അതൊന്നുമില്ല എങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയാനുള്ള വിവേകവും ബുദ്ധിയും നമുക്ക് വേണം. അങ്ങനെയാകുമ്പോൾ ദീനിനെ സംബന്ധിച്ച് കൃത്യമായി, ഇത് കേവലം ഒരു നബിദിനത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, പൊതുവിൽ നമ്മൾ തെളിവുകളോട് സ്വീകരിക്കേണ്ട ഇസ്ലാമിന്റെ ആധികാരികമായ രീതിയാണ്. ഇസ്ലാമിനല്ലാതെ ആർജവത്വത്തോടുകൂടി ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാൻ സാധിക്കുകയില്ല എന്നത് ഇസ്ലാമിന്റെ ഒരു മഹത്വം കൂടിയാണ്. നമ്മൾ ഏതൊരു കാര്യവും മതപരമായി ആചരിക്കുന്നുണ്ട് എങ്കിൽ, ചെയ്യുന്നുണ്ട് എങ്കിൽ, ചെയ്യാൻ പാടില്ല എന്ന കാര്യം പറയുന്നുണ്ടെങ്കിൽ ദീനിൽ കൃത്യമായി അധ്യാപനങ്ങളും മാതൃകകളും രേഖകളും ഒക്കെ ഉണ്ടാകും. ഇങ്ങനെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാം നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടും നമ്മൾ ദീനിന്റെ വിഷയത്തിൽ മാത്രം ഒരു കണിശതയും ശ്രദ്ധയും ഇല്ലാതെ വിടുകയാണെങ്കിൽ ഏറ്റവും വലിയ പരാജിതരും നഷ്ടക്കാരും ഭാഗ്യദോഷികളും നമ്മളായിരിക്കുമെന്ന തിരിച്ചറിവോടുകൂടി കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കാനും ഹക്ക് ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖിന് വേണ്ടി പടച്ചറബിനോട് ദുആയിരക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്ക് ഹക്കായി മനസ്സിലാക്കി സത്യം സത്യമായി തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ കൂടെ തന്നെ അള്ളാഹുവിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടാൻ ഈ ലോകത്തോട് വിട പറയുന്ന ആ സമയം വരെയും ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ. നബിദിനാഘോഷം തെളിവുകൾ വിലയിരുത്തപ്പെടുമ്പോൾ ഖുതുബ നിർവഹിച്ചത് ഷമീർ മദീനി.
3: Peace Radio. Tune to reality.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കൊച്ചി മെട്രോയിൽ 7 ഒഴിവ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലായി 7 ഒഴിവുണ്ട്. റെഗുലർ ഡെപ്യൂട്ടേഷൻ റീ എംപ്ലോയ്മെന്റ് നിയമനങ്ങൾ ഓഗസ്റ്റ് 27 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. എക്സിക്യൂട്ടീവ് HR, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് HR, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്, ലാൻഡ് അക്വിസിഷൻ ഓഫീസർ, മാനേജർ തുടങ്ങിയ വിവിധ തസ്തികയിലാണ് ഒഴിവുള്ളത്. കൊച്ചി മെട്രോയിൽ 7 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.cochinmetro.org.
2: أعوذ بالله من الشيطان الرجيم.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ഓൺലൈൻ കൗൺസിലിംഗ്. ഇന്നത്തെ ഓൺലൈൻ കൗൺസിലിംഗിൽ ദുരിതപൂർണമായ ജീവിതങ്ങളിൽ സന്തോഷം വാരിവിതറാൻ സഹായിക്കുന്ന ഒരു പുതിയ വിഷയവുമായാണ് ഹാരിസ് ബിൻ സലീം, താജുദ്ദീൻ സലാഹി എന്നിവർ ശ്രോതാക്കൾക്ക് മുന്നിലെത്തുന്നത്. വിഷയം കണ്ണീർ ജീവിതങ്ങൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. വ്യക്തിജീവിതത്തിലെ നീറുന്ന കുറേ പ്രശ്നങ്ങൾ നേരിട്ട് ചോദിക്കാനും പറയാനും മനസ്സിലാക്കാനുമുള്ള അവസരമൊരുക്കുക എന്നതാണ് ഈയൊരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമൂഹിക ജീവിതത്തിലെ വ്യത്യസ്ത മേഖലകളിലെ, പ്രത്യേകിച്ചും കുടുംബ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടും അവലോകനം നടത്തിക്കൊണ്ടും വെളിച്ചം പകർന്നുകൊണ്ടും സ്നേഹക്കൂട് എന്ന പീസ് റേഡിയോ അതിൻ്റെ ഏറ്റവും മികച്ച ഒരു പ്രോഗ്രാം. അതിലെ അനുഭവങ്ങളാണ് ഇത്തരമൊരു പരിപാടിയെക്കുറിച്ച് ഉള്ള പ്രേരണയും ഇത്തരമൊരു പരിപാടിയിലേക്കുള്ള കാരണവുമായി മാറിയിട്ടുള്ളത്. കഴിഞ്ഞ ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻ്റെ തുടർച്ചയാണ് ഇന്നത്തേത്. നേരിട്ട് വിളിച്ച് ചോദിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം ടെക്സ്റ്റായി, എഴുത്തായി, കത്തായി ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള സൗകര്യവുമുണ്ട്. രണ്ടും കൂടിയും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു രൂപമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, തികച്ചും പേഴ്സണലായ, മറ്റൊരാളും അറിയാൻ പാടില്ല എന്ന അവസ്ഥയിലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും നമ്മൾ ഫോണായി ചോദിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാതെ ഒഴിവാക്കാറാണ് നമ്മൾ പതിവ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ അത്തരം ഫോൺ കോളുകൾ വഴി നല്ലൊരു ടൈം, ഒരുപാട് ആളുകളുടെ പ്രശ്നം പറയേണ്ട ടൈം വ്യക്തികൾക്ക് വേണ്ടി നീക്കിവെക്കേണ്ടി വരും എന്നത് പരിഗണിച്ച് എല്ലാവരും അതുമായി സഹകരിക്കണം. അങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ ടെക്സ്റ്റായി അയക്കുക. സമയം പോലെ നമുക്കത് സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡുകളിൽ ചർച്ചയ്ക്ക് വിധേയമാക്കാം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള കമൻസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അത്തരം കാര്യങ്ങൾ എഡിറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യാറുള്ളത് എന്ന കാര്യവും കൂടി നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഏതായാലും നമ്മളുടെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഹാരിസ് മലൈ കേൾക്കുന്നുണ്ട്,
4: പറഞ്ഞോളൂ.
5: എനിക്ക് എന്താ വെച്ചാല്, മോനും നാല് കുട്ടികളും ഉണ്ട്, രണ്ട് പെൺകുട്ടികളുണ്ട്, ഒരു ആൾ കഴിഞ്ഞ ഒരു പോയി കുട്ടികളും ഉണ്ട്. ഇപ്പൊ വീട്ടില് ഭർത്താവ് വെച്ചോണ്ട് ആരുമില്ല. മോന് വേറെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ മോന് ഇതിനെ പറ്റിയുള്ളത് പറഞ്ഞാലൊന്നും മനസ്സിലാവുന്ന എടുക്കൂല. മോന് മറ്റേ പോലെ ഇതിൻ്റെ കാണ് കുഞ്ഞിന്റെ അപ്പൊ ഞാനും ഓന് കുട്ടികളെയൊക്കെ ഇതിന്റെ കായ് കിട്ടാൻ കുറെ കളിച്ചു നോക്കി ശരിയാവുന്നില്ല. അപ്പൊ ആ വേജാറും വീട്ടിലാരും ഇല്ലാത്ത വിഷമവും കൂടി ഭയങ്കര വിഷമത്തിലാണ്. മോള് ചെറിയോള് ഗൾഫിലാണ്, ഓന്റെ അടുത്ത് ജോലി നോക്കാൻ പോയ ജോലി അയച്ചപ്പോ മറ്റോള് അവിടെ കെട്ടിച്ചെടുത്ത് ജോലിയിലുമാണ്, ഞാൻ ഒറ്റക്കുമാണ്. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാല് ഭയങ്കര വിഷമം, ചില രാത്രി ഉറക്കുണ്ടാവും, ഞങ്ങളെ പ്രശ്നങ്ങളും കണ്ടമാനം കേൾക്കലുണ്ട്, ടെൻഷൻ മാറാനുള്ളത് അതൊക്കെ കേട്ടിട്ട് ഞാൻ ഇങ്ങനെ അതിന്റെ ഓരോന്ന് പറയുന്നൊക്കെ ചെയ്ത് പ്രാർത്ഥനയെ കയറ്റി നടത്തന്നെയാണ്. പിന്നെ കുറവാന് കാണാതെ പഠിക്കാൻ ഇവിടെ കഴിയുന്നില്ല, മനസ്സിന് വെക്കുന്നില്ല, അതിന് എനിക്ക് പറഞ്ഞിരുന്നു. പിന്നെ മനസ്സമാധാനത്തിനുണ്ട് എന്ന് പറഞ്ഞിരുന്നു.
3: ഓക്കെ
4: ഓക്കെ, ഞാൻ കേട്ടു നിങ്ങളുടെ കാര്യങ്ങൾ. സത്യത്തിൽ നിങ്ങൾ സന്തോഷിക്കേണ്ടൊരവസ്ഥയാണ് കാരണം നിങ്ങളുടെ സാഹചര്യം. ഓരോരുത്തരും അവരവരുടെ സാഹചര്യം വെച്ച് ചിന്തിക്കുന്നതിനനുസരിച്ചാണ്. കാരണം സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ മക്കളും കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് പോകുക, അവർക്ക് പേരെ കുട്ടികളായി തന്നെ പിന്നെ നമ്മുടെ ബാധ്യത അവസാനിച്ചു. മകളെ അവളെ ഭർത്താവ് സംരക്ഷിക്കുന്നു, മകനും ഭാര്യയും സുഖമായിട്ട് ജീവിക്കുന്നു. നിങ്ങൾക്ക് അതിലൊന്നും ഇടപെടേണ്ടി വരേണ്ടാത്തൊരവസ്ഥയിലാകുമ്പോൾ നിങ്ങൾക്ക് സ്വതന്ത്രമായി നിങ്ങളുടെ ദീനും നിങ്ങളുടെ വിശ്വാസവും ഖുർആനോത്തും അനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമ്മളെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അസുഖം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ മകളുടെ അടുത്തോ മകൻ്റെ അടുത്തോ നമ്മൾ പോകണം, അവർ നമ്മുടെ കാര്യങ്ങൾ സംരക്ഷിക്കണം. അതിനുള്ളൊരു മനസ്സ് അവർക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിലൊരു വിഷമിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങളൊരു അടിസ്ഥാന വിഷയം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവരൊന്നും ഈ ദീനിൻ്റെ വഴിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതൊരു വേദന തന്നെയാണ്. ആ വേദന എല്ലാവർക്കും വേണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ

0: അല്ലേ എല്ലാവരുടെയും ഹൃദയങ്ങളെ മാറ്റുന്നവൻ. അങ്ങനത്തെ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ഇതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വെറുതെ വിഷമിച്ചതിൻ്റെ കാര്യമല്ല, കാരണം വിഷമങ്ങളൊന്നിനും പരിഹാരമല്ല. നമ്മുടെ ഉള്ള ആരോഗ്യവും കാര്യങ്ങളൊക്കെ നശിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തൊക്കെ അതിൽ ചെയ്യാനുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യുക. ബാക്കി നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഭർത്താവില്ല കൂടെ, അപ്പോൾ മക്കളെ കാര്യങ്ങളൊക്കെ പൂർത്തിയായ സ്ഥിതിക്ക് നിങ്ങൾക്ക് സ്വന്തമായി ആരാധനയും കാര്യങ്ങളും നിർവഹിക്കാൻ പറ്റും. ഇപ്പോൾ ഖുർആൻ നിങ്ങൾക്ക് മനഃപ്പാഠമാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹം പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ പരിശ്രമിച്ച് നോക്കുക. അതിനൊരു ബുദ്ധിമുട്ടുമില്ല. ഒന്നോ രണ്ടോ ആയത്തുകൾ എന്ത് ചെയ്യുക, ഏതെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് വരേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഒരു ദിവസം ഒരു 8ഓ 10ഓ 30ഓ പ്രാവശ്യം കേൾക്കുക. അങ്ങനെ കേൾക്കുമ്പോൾ അതങ്ങനെ കാണാതെ പഠിയും. അതത്രേ ഉള്ളൂ. അത് നമ്മൾ പഠിച്ച് അതിൻ്റെ രൂപത്തിലാണ് ശരിയായി വന്നോളും. നിങ്ങളൊരു നല്ല സന്തോഷത്തിൽ ഈ ഒരു നല്ല ഒറ്റയ്ക്ക് എല്ലാം ഒഴിവുണ്ടായി, കുട്ടികളും മക്കളും പേരെ കുട്ടികളും ആയിട്ട് ഒന്നിനും ഒഴിവിട്ടാത്ത സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്ത ആളുകളെ കൂട്ടത്തിൽ സ്വതന്ത്രമായി ദീന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അനുഗ്രഹം നിങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ മതിയാവും തോന്നുന്നു.
1: ഓക്കെ,
2: ആ പിന്നെ ഭർത്താവും രണ്ടാം വിവാഹമാണ് ഇന്നത്. അപ്പൊ ഭാര്യയും ആ കുട്ടികളുണ്ട്. ഓല് ആ കുട്ടികളുണ്ട് നാലാളും നോക്കുകയും വരികയൊന്നുമില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കും, പറയും. അങ്ങനെയാണ്. പിന്നെ വരുമാനമായിട്ടൊന്നും ഇല്ല. വിലയോട് കുട്ടികളെന്തെങ്കിലും തന്നിട്ടാണ് കഴിയുന്നത്. എന്തായാലും ചെറിയ ചെറിയ രാത്രി ഉറക്കൊന്നും ഇല്ലാത്തപ്പോ എന്തൊക്കെയാ തോന്നും, ഭയങ്കര വിഷമം. അപ്പൊ ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിയാണ്, അതാണ് ഒന്നാമത്തെ പ്രശ്നം.
0: അപ്പൊ നിങ്ങളുടെ പ്രശ്നത്തിന്റെ കാരണം നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിഷമങ്ങളൊക്കെ അങ്ങോട്ടും പറയാനൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ബന്ധങ്ങൾ വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബന്ധങ്ങളെ നിങ്ങൾ നിലനിർത്തണം. അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അതായത് മോളും മോനെയും നമ്മൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ്, ഇപ്പോൾ മോളടുത്ത് നിങ്ങൾ നിൽക്കാനുള്ള പ്രയാസം പറഞ്ഞത് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളാണ്. മോൻ്റെ കൂടെ നിങ്ങൾക്ക് മാനസികമായൊരു ബന്ധമില്ലാത്തതാണ്. പക്ഷേ അങ്ങനെ ആവരുതല്ലോ. നമ്മൾ എന്തെങ്കിലും മക്കൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ, നമ്മളിപ്പോൾ ആദർശപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഭൗതികമായ കാര്യങ്ങളിൽ പരസ്പരം സഹകരിച്ച് ജീവിച്ച് മുന്നോട്ട് പോവാൻ ആദർശപരമായ പ്രശ്നങ്ങളൊരു വിഷയമല്ല. കാരണം ഒരു പിന്നെ സ്വന്തം മാതാപിതാക്കൾ മുസ്ലിങ്ങളല്ലെങ്കിൽ പോലും അവരോട് സഹകരിക്കണം, മക്കൾ മുസ്ലിങ്ങളല്ലെങ്കിൽ പോലും അവരോട് ചെയ്യേണ്ട കടമകൾ നമ്മൾ ചെയ്യുകയും വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പരമാവധി മോളോടും മോനോടും ഒരു ബന്ധമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി ഒറ്റയ്ക്ക് വീട്ടിലാണെങ്കിൽ പോലും അവരെ ഫോണിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല സംസാരങ്ങളും നല്ല ബന്ധങ്ങളും, അവരുടെ മക്കൾ പേരെ കുട്ടികൾ. കാരണം ഈ ഒരു പ്രായമാകുമ്പോൾ നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ മക്കൾ പേരെ കുട്ടികളൊക്കെയാണ് നമ്മുടെ സന്തോഷം. നമ്മുടെ വിഷമങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്തായിരുന്നാലും നിങ്ങൾ മക്കളുമായി നല്ലൊരു ബന്ധമുണ്ടാക്കാനുള്ള പ്രായോഗികമായ വഴികളെക്കുറിച്ച് ചിന്തിക്കണം. അവരുമായിട്ട് ബന്ധമുണ്ടാക്കണം, അവരുടെ കൂടെ പോയി താമസിക്കണം. നിങ്ങളുടെ ദീനും വിശ്വാസങ്ങളൊക്കെ നിങ്ങൾ കാത്ത് സംരക്ഷിച്ച് അവരെ കൂടെ പോകാൻ ശ്രമിക്കലായിരിക്കും നന്നായിരിക്കും. ആ ബന്ധങ്ങൾ ഉണ്ടായാൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
2: മക്കള് വരലും പോലൊക്കെ ഉണ്ട്. അതെല്ലാം ഓലും ഞാൻ വിളിച്ചിരുത്തലാണ്, മോനെയും ഭാര്യനെയും. അത് ഓരൊറ്റക്കാണ് ആദ്യം. അപ്പൊ നമ്മളിപ്പോ ചെല്ലുമ്പോ ഒരു പ്രയാസമാണെന്ന് തോന്നിയിട്ടാണ്. അവരുള്ളപ്പോ ഇങ്ങനെ പോട്ടയം ചേർത്ത് ആരോഗ്യം ഇല്ലാതാവും പോലെ എടുത്ത് പോയിക്കാം.
0: നിൽക്കലും നിൽക്കാതിരിക്കലൊക്കെ നമ്മുടെ സൗകര്യം പോലെയാണ്, പ്രശ്നമല്ല. നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുമെങ്കിൽ താമസിക്കാം. പക്ഷേ നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ മക്കളുണ്ട്, എനിക്കെൻ്റെ മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട് എന്നൊക്കെയുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ മനസ്സിൽ. അതുണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും ലഭിക്കുള്ളൂ. അപ്പോൾ പരമാവധി നിങ്ങൾ ഹൃദയം തുറന്ന് അവരോട് സംസാരിക്കാനും അവരുടെ വിഷമങ്ങൾ നിങ്ങൾ കേൾക്കാനും അങ്ങനെയുള്ള ഒരു മക്കൾ ഉമ്മ എന്നുള്ള ഒരു ബന്ധത്തിലേക്ക് ശരിക്കും ഒരു മാനസികമായി മാറേണ്ടതുണ്ട് തോന്നുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അതിൻ്റെ പ്രായോഗികത എന്തായിരുന്നാലും നമുക്ക് ഈ ഒരു ചർച്ചയിൽ പറയൽ ബുദ്ധിമുട്ടാണ്. ഒരു പേഴ്സണലായ ചർച്ചയിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എങ്ങനെ എന്താണ് അവരുമായുള്ള ബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ, അതെങ്ങനെ നന്നാക്കിയെടുക്കാൻ പറ്റും, എവിടെയാണ് ബുദ്ധിമുട്ടുകൾ സംഭവിച്ചതെന്നൊക്കെ നമുക്ക് പരിശോധിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് പൊതുവേ നിങ്ങൾ കുറച്ചൊരു ആരാധനക്കും ദീനിനും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം ഇതാവും എന്ന നിലക്ക് നിങ്ങൾ വേറിട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. ആരാധനകളും ദീനൊക്കെ നമുക്ക് എവിടെയാണെങ്കിലും നിർവഹിക്കാൻ പറ്റും. നമ്മൾ മറ്റു കാര്യങ്ങളിലുള്ള സഹകരണങ്ങളും ബന്ധങ്ങളും പരമാവധി നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കും നിങ്ങൾ. ഇൻഷാല്ലാ ശരിയായിക്കോളും.
1: ഓക്കെ, അള്ളാഹു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള തോഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അടുത്തൊരു കോളറിലേക്ക് പോകുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. പറഞ്ഞോളൂ, ആരിസ് മൗലവി നിങ്ങളുടെ സംസാരം കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
3: എന്റെ ഫാമിലി ലൈഫ് ഓക്കെയാണ്, അൽഹംദുലില്ലാ. പിന്നെ 10 വർഷമായി കല്യാണം.

0: കഴിഞ്ഞിട്ട്. പക്ഷെ എനിക്കൊരു ഭയമുണ്ട് മനസ്സിൽ, കുറെ കാലങ്ങളായിട്ടുള്ളതാണ്, ഉള്ളിലൊരു പേടിയുണ്ട്. അപ്പൊ എനിക്കതിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു പിടിയില്ലാണ്ടിരിക്കുകയാണ്.
1: എന്തിനെ കുറിച്ച് ഭയമാണ് നിങ്ങൾക്കുള്ളത്?
0: ഭയം എന്ന് പറഞ്ഞത് എങ്ങനെയാ ഞാൻ പറയാന്ന് എനിക്കറിയില്ല. എനിക്ക് എന്റെ വീട്ടില്, അതായത് എന്റെ ഉമ്മയും ഉപ്പയും തമ്മില് കുറെ പ്രശ്നങ്ങളും, അവരുടെ ഫാമിലി അത്ര ഓക്കെ അല്ല അവരുടെ ലൈഫ്. അപ്പം കുറെ വർഷങ്ങളായിട്ടുള്ള, ഞാൻ ജനിച്ചത് മുതലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അവരുടെ ഇടയിൽ, ഇപ്പോഴും ഓക്കെ അല്ല. പക്ഷെ എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ഞങ്ങളെ അലഹമില്ല നല്ല രൂപത്തിൽ വളർത്തി ഒക്കെ ചെയ്തു. അപ്പൊ അന്നൊരു ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞത് ഉമ്മാന്റെ പ്രശ്നങ്ങള് നമ്മളെ കുഞ്ഞിലെ ഉണ്ടായിരുന്നു, അത് അഫക്ട് ചെയ്തതായിരിക്കും, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പേടി വരുന്നുണ്ട്, ഉറങ്ങാൻ കഴിയാത്ത പോലെ ചില സമയത്ത്, എപ്പോഴൊന്നും ഇല്ല, ചിലപ്പോ രണ്ടു മൂന്ന് മാസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതെങ്ങനെ ആരെടുത്തൊന്നും എനിക്ക് പറയാൻ കഴിയണില്ല, അതെങ്ങനെയാ പേടി എന്നുള്ളത്, കണ്ണടയ്ക്കാൻ കഴിയണില്ല. അതൊരു രാത്രി ഉണ്ടാവുള്ളൂ, രാത്രിയിൽ ഇങ്ങനെ തുടങ്ങിയാൽ ആ പേടി ഇങ്ങനെ കുറെ സമയം നിൽക്കും, തീരെ ഉറക്കാൻ കഴിയില്ല. പിന്നെ രാവിലെ ആകുമ്പോഴത്തേനും ഓക്കെ ആവും. കുറെ സമയം എനിക്ക് അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാനോ ഒന്നും കഴിയാത്തൊരു സ്റ്റേജ് ഉണ്ട്. അത് എപ്പോഴും ഒന്നും ഇല്ല, വളരെ കുറച്ച് സമയം. പക്ഷേ എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ആ പേടി എനിക്ക് എപ്പോഴെങ്കിലും വരുമോ വരുമോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര ഒരു ടെൻഷനാണ്. കാരണം ആ പേടി എന്ന് പറഞ്ഞാൽ ഒരു സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്.
2: ഹസ്ബൻഡ് നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്?
0: ആ ഒപ്പം തന്നെയാണ്, ഞങ്ങൾ ഒപ്പം തന്നെയാണ്.
2: നിങ്ങൾ തമ്മിൽ ഫാമിലി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല? ഹാപ്പി ആയിട്ട്
0: ഇല്ല, എനിക്ക് ഹാപ്പി എന്ന് പറഞ്ഞാലും പോരാ, അല്ലാതെ എനിക്ക് തോന്നുന്നുണ്ട്, ചിലപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും അല്ല എനിക്ക് ആ ഒരു പരീക്ഷണം തന്നതിന് പകരമായിരിക്കും അങ്ങനെ ഒരാളെ തന്നേന്ന്, കാരണം അത്രയും അനുഗ്രഹമാണ്.
2: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നിങ്ങൾ, നിങ്ങളുടെ ചെറിയൊരു ഒരു വിഷാദത്തിന്റെ പ്രശ്നമാണ്, വളരെ നോർമലായിട്ടുള്ള മനുഷ്യന്റെ മനസ്സല്ലേ ചെറിയൊരു. അപ്പോ നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കിയത് പോലെ തന്നെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ചില, നിങ്ങളുടെ ഉമ്മ എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയൊരു വികാരമാണല്ലോ. അപ്പോൾ ഉമ്മ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കാണുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ഇഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞൊരു വിഷമമാണ് അത്. അത് പിന്നെ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടത് മനസ്സിൽ ചെറുപ്രായത്തിൽ വന്നതുകൊണ്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. പക്ഷേ സാധാരണഗതിയിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്നേഹമുള്ളൊരു ഭർത്താവിനെ കിട്ടുന്നതോടുകൂടെ എന്തു ചെയ്യും, കുട്ടിക്കാലത്തെ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇല്ലാതായി പോകുന്നതാണ് അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നിങ്ങൾക്കത് വല്ലാതെ നിങ്ങളെ ഹൃദയത്തെ സ്വാധീനിച്ചത് കൊണ്ടായിരിക്കണം അത് നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കാരണം വ്യക്തമായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഏതൊരു വിഷാദത്തിലും കാരണം വ്യക്തമാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി കണ്ടതിൻ്റെ വിഷമം തീരും. കാരണം എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ എന്നുള്ള ചോദ്യത്തിനാണ് പലപ്പോഴും മാനസികമായ വിഷമം അനുഭവിക്കുന്ന ആളുകൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എന്തുകൊണ്ട് എനിക്ക് കുട്ടിക്കാലത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ട് എൻ്റെ മനസ്സിന് ചെറിയ പ്രയാസം ഉണ്ടായതാണെന്ന് നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ഇതിൽ ഭീതില്ല എന്തെന്നുള്ളത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന അവസ്ഥ നിങ്ങൾക്ക് കൺട്രോളല്ല, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു, ഈ വിഷാദത്തിൻ്റെ ഒരു പ്രശ്നം അതാണെന്ത്. നമ്മൾ വളരെ കോൺഷ്യസ് ആണെങ്കിലും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അത് നമുക്ക് വരാതിരിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാലും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി പേടി, അത് വരുമോ വരുമോ വരുമോ എന്നുള്ള പേടി ഉണ്ടാവണം. അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഒരു കൗൺസിലിങ്ങിനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് തയ്യാറാവണം. കാരണം ഏത് രൂപത്തിലാണ് അത് ഉള്ളത്, എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കണം. പിന്നെ ഉറക്കം മാത്രമല്ല നിങ്ങളെ പ്രശ്നമെങ്കിൽ അതിന് പരിഹാരമുണ്ട്. പക്ഷേ ഉറക്കത്തോടൊപ്പം ഉണ്ടാകുന്ന ഈ ഒരു ഉറക്കമില്ലായ്മയോടൊപ്പം ഈ ഭയം എന്നുള്ളത് എന്ത് ചെയ്യും, നിങ്ങൾക്കിങ്ങനെ ഏജൊക്കെ വരുമ്പോൾ അത് കൂടി വരികയാണെങ്കിൽ തീർച്ചയായും അത് നമ്മൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ആദ്യം നിങ്ങൾ വേണമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹോമിയോയിലൊക്കെ നല്ല സൈക്യാട്രിക് ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടാൽ തീർച്ചയായും നിങ്ങൾക്കൊരു മെഡിസിൻ ഉപയോഗിച്ചാൽ പൂർണ്ണമായിട്ടും ഇത് ഇല്ലാതാക്കാൻ പറ്റും. ആദ്യഘട്ടത്തിൽ നല്ലതെന്താണ്, ഒരു കൗൺസിലിംഗ് ആണ് നല്ലത്. ഒരു കൗൺസിലിംഗ് ആവശ്യമുള്ളൊരു കേസായിട്ട് തോന്നുന്നുണ്ട്. എന്തായിരുന്നാലും ചെറിയൊരു പ്രശ്നമാണ്, അത് പരിഹരിച്ച് പോകാവുന്നതും പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് നിങ്ങളുടെ സംസാരങ്ങൾ കേൾക്കും മനസ്സിലാവുന്നത്. എന്തായിരുന്നാലും പെട്ടെന്ന് സുഖമാട്ടെ. ഈ പറഞ്ഞ പരിഹാരങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് നന്നായി തോന്നുന്ന പരിഹാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം.
1: തീർച്ചയായും നമുക്ക് ഈ ഒരു മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഈ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അള്ളാഹു അവരുടെ വിഷമങ്ങൾ പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ലോകത്തെമ്പാടും പീസ് റേഡിയോ കേൾക്കുന്ന 10,000-കളുടെ ഒരു കുടുംബമാണ് പീസ് റേഡിയോ സംവിധാനം. ഇവിടെ വരുന്ന ഓരോ കോളുകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരുപാട് വേദനകളും പ്രതിസന്ധികളും അനുഭവിക്കുന്നവരാണ് നമ്മൾ വിളിക്കുന്നതും നമ്മളോട് ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമൊക്കെ. അപ്പോൾ അത്ര ആളുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഗുണം നമുക്ക് വേണ്ടി അവരുടെ അസാന്നിധ്യത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി നടത്തുന്ന ദുആ വഴി മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടും എന്ന പ്രവാചക വചനമാണ് ഇത്തരുണത്തിൽ ഓർക്കേണ്ടത്. മനസ്സറിഞ്ഞുറങ്ങുകയും ഉറക്കത്തെ ഒരു ആസ്വാദനമായി കാണുകയും ചെയ്യുന്നവർ, അവർക്ക് എത്ര വലിയ അനുഗ്രഹമാണ് ലഭിച്ചത് എന്നത് ഈ ഒരു ഘട്ടത്തിൽ ഓർക്കണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ചില ചോദ്യങ്ങൾ വീണ്ടും നമുക്കിവിടെ ഉന്നയിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് ലഭിച്ചു. ഒരു പുരുഷനിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് ലഭിച്ചത്. എൻ്റെ ഭർത്താവ് ഒരു ഡേറ്റിംഗ് ആപ്പിൽ ഹോമോസെക്ഷലായ ആളെ അന്വേഷിച്ച് നടക്കുന്നതിനിടക്കാണ് ഈ ചെറുപ്പക്കാരനെ കാണുന്നത് എന്നാണ് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇയാൾ ഇത്തരമൊരു ലക്ഷ്യത്തിലല്ല ആപ്പിലെത്തിയത്. അതുകൊണ്ട് തന്നെ എന്നെ കണ്ടെത്തി അയാൾ എനിക്കത് അയക്കുകയായിരുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഭർത്താവ് ഇങ്ങനെ ഒരു ഹോമോസെക്ഷലാണ് എന്നത് എനിക്കറിഞ്ഞിരിക്കുന്നു. അത് വേറൊരു വ്യക്തി വഴി എനിക്ക് കിട്ടിയിരിക്കുന്നു. അയാൾ ആ വിഷയത്തിൽ എന്നെ സഹായിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ചോദ്യം.
2: ഇത് ഒന്ന് ഇത്തരം വിവരങ്ങളെ കുറിച്ച് ശരിക്കൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം എല്ലാ വിവരങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സത്യസന്ധമായിക്കൊള്ളണമെന്നില്ല. ഇനിയിപ്പോൾ തെളിവുകൾ ബോധ്യപ്പെട്ടാൽ പോലും ആ തെളിവുകളെക്കുറിച്ച് ഇന്നത്തെ സംവിധാനത്തിൽ എല്ലാ തെളിവുകളിലും എന്താണ് ഈ നമ്മൾ വിചാരിക്കാത്ത കൃത്രിമത്വങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചു പോകുന്ന ഒരു ഭർത്താവിനെക്കുറിച്ച് ഒരവിശ്വാസം രേഖപ്പെടുത്തുന്നത് വളരെ വ്യക്തമായ തെളിവുകളുടെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. നമ്മളിതിൽ കാണുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെസ്സേജ് തന്ന വ്യക്തി, ആ വ്യക്തി നിങ്ങൾക്കൊരപരിചിതനോ അന്യനോ ആണെങ്കിൽ സത്യത്തിൽ അതിനെക്കുറിച്ചാണ് നിങ്ങൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ടത് എന്നുള്ളതാണ് കാര്യം. കാരണം ഇപ്പോൾ പലപ്പോഴും സ്ത്രീകളെ ദുരുപയോഗപ്പെടുത്തുന്നതിലേക്ക് ആളുകൾ ഉപയോഗിക്കുന്ന വഴികൾ തികച്ചും എന്താണ് വ്യത്യസ്തവും വൈജാത്യവുമാണ്, അവിചിത്രവുമാണ്. അതുകൊണ്ട് ഇത്തരമൊരു സന്ദർഭത്തിൽ എന്ത് ചെയ്യേണ്ട, നിങ്ങളെ സഹായിക്കുമെന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ നിർബന്ധിതനായി സഹായം സ്വീകരിക്കും എന്നതുകൊണ്ടായിരിക്കണം. ഇവിടെ അത്തരം ആളുകൾക്ക് അത് സത്യസന്ധമല്ലെങ്കിൽ, ഞാൻ അയാളെ തെറ്റിദ്ധരിക്കുകയല്ല, സത്യസന്ധമല്ലെങ്കിൽ ഒന്ന് നിങ്ങളെ ഭർത്താവിൽ അയാൾ അവിശ്വാസമുണ്ടാക്കുന്നു, തുടർന്ന് നിങ്ങളെ എന്ത് ചെയ്യുന്നു, അത് ഒരു സെക്സ് സംബന്ധമായ ഒരു വിഷയമാണ് നിങ്ങളോട് ഉന്നയിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ തുടർന്ന് നിങ്ങളെ സഹായിക്കാമെന്ന് പറയുന്നു. നിങ്ങളുടെ ഭർത്താവിൻ്റെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നിങ്ങളുടെ തലത്തിൽ ശ്രമിച്ചതിന് ശേഷമാണല്ലോ മറ്റൊരാളുടെ സഹായം നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായും ഇതിൽ ചില അപകടങ്ങൾ മണക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ സൂക്ഷിച്ചാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, തൽക്കാലം നിങ്ങൾ ഇതിൻ്റെ പരിഹാരത്തിനൊന്നും പോകണ്ട. നിങ്ങൾ ഈ വ്യക്തിനെ ബന്ധപ്പെടും വേണ്ട. അദ്ദേഹത്തെ നിങ്ങൾ തൽക്കാലം നിങ്ങൾ ബ്ലോക്ക് ആക്കുക. പിന്നെ നിങ്ങളുടെ ഭർത്താവിനെ എന്ത് ചെയ്യുക, നിങ്ങൾ വിശ്വസിക്കുക. എന്നിട്ട് കുറച്ചും കൂടെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഇനിയും നിങ്ങൾക്ക് വ്യക്തമാകാൻ സമയമുണ്ട്. അതിൽ വീണ്ടും തെളിവുകളും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, നിങ്ങൾക്ക് നേർക്ക് നേരെ തെളിവുകളും കാര്യങ്ങളും കിട്ടുമ്പോൾ നിങ്ങൾ അതിൽ ഇടപെടലായിരിക്കും നന്നായിരിക്കുക. ഒരവിശ്വാസം ഭർത്താവിനോട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതോടുകൂടെ നിങ്ങളുടെ ദാമ്പത്യം തകർന്നു. അപ്പോൾ അത് വളരെ ആലോചിച്ചാണ് നിങ്ങൾ ആ കാര്യത്തിൽ ചില സമീപനങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ.
1: ഒരു വാചകം കൂടി അവരുടേതുണ്ട്. ഒരു മാസമൊക്കെ കൂടുമ്പോഴാണ് ഞാൻ ആവശ്യപ്പെട്ടാൽ തന്നെ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരുന്നത് ശാരീരിക കാര്യങ്ങൾക്ക്. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ വരുമ്പോൾ ഇതും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് അദ്ദേഹം അങ്ങനത്തെ ഒരാളാണ് എന്ന് ചിന്തിക്കുന്നത് എന്നാണ് അവർ ഇതിൻ്റെ ഒരു
2: എന്താ അവിടെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ വേറെ നിലക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ ഹോമോസെക്സിലൊക്കെ ഏർപ്പെടുക, അതിന് അഡിക്ഷനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ പറ്റൂല, തൻ്റെ ഭാര്യ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞോളം എന്നില്ല. അങ്ങനത്തെ കേസുകളും ധാരാളമായിട്ട് കാണുന്നത് കാരണം അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വഴി ചിന്തിക്കാനേ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രം പറയാൻ പറ്റില്ല, എത്രയോ നല്ല വിജയകരമായ ദാമ്പത്യത്തിലും ഇതിൻ്റെ എണ്ണവും സമയമൊക്കെ കുറഞ്ഞു കാണുന്നത് സ്വാഭാവികമാണ്. അത് വെച്ച് മാത്രം നമുക്ക് സംശയിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾക്കുണ്ടാവുന്നതൊക്കെ സംശയങ്ങളാണ്. അതിലുപരി എന്താണ്, വ്യക്തമായൊരു തെളിവ് വരുന്നത് വരെ നിങ്ങൾ അയാളെ വിശ്വസിക്കൂ. വ്യക്തമായ തെളിവ് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആലോചിക്കാമെന്ന് ചിന്തിക്കുക. എന്തായിരുന്നാലും നിങ്ങളായിട്ട് കണക്ഷൻ ഉണ്ടാക്കുന്ന ഈ ഒരു വ്യക്തി ആരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് പുരുഷന്മാരോ അന്യരോ ഒക്കെ ആയ ആളുകളാണെങ്കിൽ നിങ്ങൾ അതിൽ വളരെയധികം കെയർഫുൾ ആവണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം.
1: പ്രത്യേകിച്ച് അയാൾ കണ്ടുമുട്ടിയത് ഡേറ്റിംഗ് ആപ്പിൽ നിന്നാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോണ വ്യക്തിയാണ് ചാറ്റ് ചെയ്യുന്നത് എന്നുള്ളതും അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരു കോളറിലേക്ക് പോവുകയാണ് നമ്മൾ. ഹലോ
3: ഹലോ,
1: ആ അസ്സലാമു അലൈക്കും. പറഞ്ഞോളൂ ആരിസ്മോലി, നിങ്ങളെ സംസാരം കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
3: എനിക്ക് എന്റെ കുറച്ചു കാലമായിട്ട് ഖുർആൻ നല്ല നല്ല ഓതിയിരുന്ന ഒരാളാണ് ഞാൻ, വലിയ കുഴപ്പമില്ലാണ്ട്. അപ്പോ കുറച്ചു കാലങ്ങളായിട്ട് പിന്നെ അതിനടുത്തൊന്ന് കുറച്ച് നിന്നുപോയി. അതില് കുറച്ച് പിന്നെ ഗ്യാപ്പായി. പിന്നെ രണ്ടാമത് എടുത്തു ഓതാൻ നോക്കുമ്പോ വലിയ പ്രശ്നമാണ്, അറിയണത് തന്നെ കണ്ട് പിന്നെ ഓതാൻ പറ്റില്ല. നമുക്ക് വാക്കുകള് ഇപ്പൊ അല്ലിയം അല്ലിയം എന്നൊക്കെ ഉള്ള ഓതിക്കൊണ്ടിരിക്കുമ്പോ അല്ലിയം എന്നുള്ള അയ്യാവും അല്ലിയം എന്നുള്ളത് വരില്ല. അറിയണതാണ്, എനിക്ക് വായിക്കാനും അറിയാം, നന്നായിട്ട് ഓതാനും, പക്ഷെ എനിക്കൊന്നും കിട്ടില്ല അത്. അപ്പൊ ഞാൻ ആദ്യം ഈ വിരലൊക്കെ ഇങ്ങനെ വളച്ചു തിരിച്ച് വിരലൊക്കെ തന്നെ ഒരു ഭാഗം വീർത്തിട്ടുണ്ടായിരുന്നു. ആദ്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കുറച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ചില ദിവസം ചിലപ്പോ നിസ്കാരത്തിലുണ്ട്, ബിസ്മില്ലാഹ് ഭയങ്കര പ്രശ്നമാണ്, ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം. അതേസമയം ശ്രദ്ധിക്കാണ്ട് ഓതി ചെല്ലുകയും ചെയ്യുകയാണെങ്കിൽ നിസ്കാരത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ പോയിക്കോളും. അപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായി.
2: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇങ്ങോട്ട് ചോദിക്കണത്, നിങ്ങൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പരിഭാഷ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ശബ്ദത്തിൽ ഒരു രണ്ടോ മൂന്നോ നാലോ പേജൊക്കെ ഒന്ന് തുടർച്ചയായി വളരെ വൃത്തിയിൽ എന്ത് ചെയ്യും, വാർത്തയൊക്കെ വായിക്കണ പോലെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നവും തോന്നണില്ല, ഉച്ചരിക്കാനും പറയാനൊന്നൊരു പ്രശ്നവും തോന്നണില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല, നിങ്ങളുടെ നാവിനോ മറ്റ് സംസാരത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും വിക്കോ പ്രശ്നങ്ങളോ ഇല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? സാധാരണഗതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അറബി അല്ലാത്ത ഏതെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കുക, ഒരു പിന്നെ ഒരു ശബ്ദത്തിൽ തന്നെ ശരിക്കും എന്ത് ചെയ്യുക, നല്ല വാർത്തയൊക്കെ വായിക്കണ പോലെ നിങ്ങളൊന്നിങ്ങനെ വായിച്ചു നോക്കുക. അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രയാസവും പ്രശ്നവും തോന്നണില്ല എന്ന് വിചാരിച്ചോളിയും. അപ്പം നമുക്കൊരു കാര്യം ബോധ്യമായി, എന്ത്, നിങ്ങളുടെ നാവിനോ സംസാരത്തിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യാം, പിന്നിലൊരു സാധ്യത എന്തുള്ളു വെച്ചാൽ, അറബി എന്നുള്ളത് നമ്മൾ എപ്പോഴും സംസാരിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നൊരു ഭാഷ അല്ലല്ലോ. ഏ, അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഉച്ചാരണത്തിൽ ചെറിയ പ്രയാസം വരാം. കാരണം നിങ്ങൾ ഇടക്കാലത്ത് എന്ത് ചെയ്തു, ഖുറാൻ്റെ പാരായണവും വായനകളൊക്കെ കുറച്ച് കുറഞ്ഞു പോയത് കൊണ്ട് എന്ത് ചെയ്യാം, ആ ഒരു ഒഴുക്കിനൊരു തടസ്സം വന്നിട്ടുണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഓതുന്നതിലേറെ നിങ്ങൾ ഓത്ത് കേൾക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പരിചയമുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവൂലേ, കാണാതെ അറിയുന്ന പരിചയമുള്ള സുഹൃത്തുക്കൾ, നിങ്ങളൊരു ദിവസം ഒരു മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുക. എപ്പോഴും ഭാഷ കേൾക്കുന്നത് പറയാൻ സഹായിക്കുന്നതാണ്. അത് കേൾക്കുന്നത് പറയാൻ സഹായിക്കും. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ചെറിയ കുട്ടി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്, അവൻ കേൾക്കുന്നത് കൊണ്ടാണ്. കേൾവില്ലാത്ത ആൾ സംസാരിക്കൂല, അറിയാലോ നിങ്ങൾക്ക്, കേൾവില്ലാത്തൊരാൾ സംസാരിക്കൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ ഖുറാൻ ഓതാനാണല്ലോ വിഷമം, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലുമൊക്കെ പിന്നെ നമ്മുടെ ഖുറാൻ പിന്നെ പീസ് റേഡിയോ ഒക്കെ ഖുറാൻ എന്നൊരു സ്റ്റേഷനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ അതോ ഏതെങ്കിലുമൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നിരന്തരമായി എന്ത് ചെയ്യുക, ഖുറാൻ കേൾക്കുക. ഖുറാൻ കേൾക്കുന്നതിന് കൂലിയുണ്ട്, അതായത് ഖുറാൻ കേൾക്കുന്നതിന് ഓത്ത് കേൾക്കുന്നതിന് കൂലിയുണ്ട്. അത് ഫസ്തമിയ ഉലഹു അൻസത്ത് ഖുറാൻ തന്നെ പറഞ്ഞാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓതുന്ന പോലെ അല്ലെങ്കിലും കേൾക്കുന്നതിന് നിങ്ങൾക്ക് പുണ്യമുണ്ട് ഖുറാൻ്റെ പാരായണം. അതുകൊണ്ട് നിങ്ങൾ പരമാവധി കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏറ്റവും പരിചയമുള്ളതും ഏറ്റവും എളുപ്പമുള്ളതുമായ സൂറത്തുകൾ നിങ്ങൾ കാണാതെ അറിയുമെങ്കിലും ഖുറാൻ നോക്കി തന്നെ ഓതുക. മനസ്സിലായില്ലേ? പിന്നെ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഓതാതിരിക്കരുത്, കാരണം ബുദ്ധിമുട്ടി ഓതുന്നവന് കൂലി കൂടുന്നാണ് പറയണത്. മനസ്സിലായി? ബുദ്ധിമുട്ടി ഓതുന്ന ആൾക്ക് കൂലി കൂടുതൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നത് പിന്നെ അല്ലയോ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ വിഷമങ്ങൾ തകരാറൊക്കെ ബോധപൂർവ്വം തകരാറ് വരുത്തുമ്പോഴേ പ്രശ്നമുള്ളൂ. അല്ലാതെ വരുന്ന തകരാറുകൾ എന്ത് ചെയ്യും, നമ്മൾ ബുദ്ധി അതിലനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, ഓതാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അതിന് ഭയങ്കര കൂലി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓത്ത് ഉപേക്ഷിക്കാതിരിക്കുക. അത് കുറച്ച് കുറച്ച് എന്ത് ചെയ്യുക, ഓതുക. കൂടുതൽ കേൾക്കുക, കുറച്ച് നിങ്ങൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാല്ലാ നിങ്ങളതിങ്ങനെ ഒരു പോയി രണ്ട് മൂന്നാഴ്ച നിങ്ങൾ ഈ ശ്രമം തുടർന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. ആദ്യം നിങ്ങൾ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ സംസാര ശേഷിക്കോ നാവിനോ എന്തെങ്കിലും കുഴപ്പങ്ങളില്ലാന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്ത്, അറബി അല്ലാത്ത ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. അതിനുശേഷം ധാരാളമായി ഖുർആൻ കേൾക്കുക, കുറച്ച് നിങ്ങൾ ഓതാൻ ശ്രമിക്കുക. അതിൽ തെറ്റ് വന്നാലും കൂലിയുണ്ടെന്ന് വിശ്വസിക്കുക. ഇപ്പോൾ മരിക്കുന്നവരെ നമുക്കിങ്ങനെ ഒന്ന് വിക്കി വിക്കി ഓതാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിലും നമ്മളെ കൂലിക്കും കാര്യങ്ങൾക്കൊന്നും പ്രശ്നം വരുമില്ലെങ്കിൽ വെറുതെ ടെൻഷൻ ആകണ്ടല്ലോ നമ്മൾ. വെറുതെ ടെൻഷൻ ആകേണ്ട കാര്യമില്ലല്ലോ.
3: ചിലപ്പോ സാർ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചിലപ്പോ നമ്മള്
2: നിങ്ങൾ പറഞ്ഞ വിഷയത്തിന്റെ ഭാഗമാണ് അതൊക്കെ. മനസ്സിലായില്ലേ? അത് നിങ്ങൾ നിസ്കരിക്കാത്ത സമയത്തൊന്നും അത്തയ്യാത്ത ഓതി വെക്കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അങ്ങനെ കുറേ പ്രാവശ്യം നിങ്ങളിങ്ങനെ ഓതി ഓതി വരുമ്പോൾ അത് ശരിയായിക്കോളും. കൂടുതലായി നിങ്ങൾ കേൾക്കുക കഴിയുന്നില്ല. ഖുറാൻ ഓത്ത് ശരിയാവുന്നതോടുകൂടി അത്തഹ്യാത്തും വജ്ജത്തും ഒക്കെ ശരിയാവും അല്ലേ? ഇത് സ്വാഭാവികമായി നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പറ്റിയൊരു സംശയമുണ്ട്, ഞാൻ ഖുർആൻ ഓതുമ്പോൾ തെറ്റുമോ, അതേമാതിരി നിസ്കാരം ചെല്ലുമ്പോൾ തെറ്റുമോ എന്നുള്ളൊരു പേടി നിങ്ങളെ മനസ്സിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ആ പേടി മാറാനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പറഞ്ഞത്. അത് നിങ്ങൾ വളരെ ഭംഗിയായി ചെയ്താൽ ഇൻഷാല്ലാഹ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അള്ളാഹു വേഗത്തിൽ ശിഫയാക്കി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഖുർആൻ ഓതാനും പാരായണം ചെയ്യാനൊക്കെ ഉള്ളൊരു തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യും.
1: ആമീൻ ആമീൻ. ഏതായാലും നിങ്ങൾക്ക് വിഷയം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാഹ് നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്, അടുത്ത ആളുകളിലേക്ക് പോകേണ്ടതുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യൻ, ജനുവിനായ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൂടി ഇന്നത്തെ ദിവസം നമ്മൾ പരിഗണിക്കുന്നു. വളരെ സൂക്ഷ്മതയോടുകൂടെ നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ചും സ്ത്രീ എന്ന നിലക്കുള്ള സൂക്ഷ്മത നിക്കാബ് ധരിക്കാറുണ്ട്. കസിൻസ് ആയവരോട് പോലും സംസാരിക്കാറില്ല. വീട്ടിലെത്തിയാലും ഹിജാബോട് കൂടിയുള്ള വസ്ത്രം ധരിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കൊരു പുരുഷനോടൊരു ചാറ്റിംഗ് ബന്ധമുണ്ട്. എൻ്റെ കൂടെ 10-ാം ക്ലാസ്സിൽ പഠിച്ച ഒരാളാണ്. പഠിക്കുന്ന സമയത്ത് പോലും ഒരാളെ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല. ഇയാളോടും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അവൻ ഇങ്ങോട്ട് വന്ന് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനും അറിയാതെ അതിലേക്കായിപ്പോയി. ഇപ്പോൾ ദിവസവും ചാറ്റ് ചെയ്യും, എന്നും വേണ്ട എന്ന് വെച്ചാൽ പിന്നെയും ചെയ്യും. ഞാൻ കുറേ അള്ളാഹുവിനോട് ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് കരയുകയും ഒക്കെ ചെയ്തു. ഇനി എന്താണ് പരിഹാരം?
2: ഇതൊരു ഹറാമായൊരു കാര്യമാണ്. ഹറാമായൊരു കാര്യം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റണം. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇത് വളരെ അപകടകരമായ ഒരവസ്ഥയിലൊക്കെ പോകണം. ഇപ്പം നിങ്ങൾക്ക് അയാളുടെ ചാറ്റിംഗ് അവസാനിപ്പിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത സ്റ്റേജുകൾ എന്താണ്? വളരെ അപകടവും വളരെ മാരകവുമാണ്. നിങ്ങൾക്ക് പരസ്പരം കാണണം തോന്നും, അതേപോലെ തന്നെ നിങ്ങൾ കൊഴിഞ്ഞ് താമസിക്കണം തോന്നും, കൂടെ പോകണം തോന്നും, പല പ്രശ്നങ്ങളും. അവസാനം എന്ത് ചെയ്യും? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപകടങ്ങളിലേക്ക് ജീവിതത്തെ എന്ത് ചെയ്യും? അത് നയിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്യുക. ഏത് നമ്പറും ബ്ലോക്ക് ചെയ്യാൻ ഫോണിൽ എന്ത് ചെയ്യും? കഴിയും. നിങ്ങളുടെ നമ്പർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നമ്പർ പൂർണ്ണമായും മാറ്റുക. നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്പർ, കോളിൻ്റെ നമ്പർ എല്ലാം എന്ത് ചെയ്യുക? നിങ്ങൾ ഉടനെ മാറ്റി പുതിയൊരു സിം എടുക്കുക. ഇത് പൂർണ്ണമായും നിങ്ങൾ അവസാനിപ്പിക്കുക. അതായത് അവസാനിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥക്ക് ഏറി വന്നൊരു 3 ആഴ്ചത്തെ സമയേ കാലാവധിയുള്ളൂ. ഏതൊരു അഡിക്ഷനും 3 ആഴ്ച കൊണ്ട് ഒഴിവായി പോകും. അപ്പോൾ ഇത് വളരെ അപകടകരമായൊരു കാര്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്പർ മാറ്റുക. പിന്നെ അദ്ദേഹത്തിന് ഒരിക്കലും ആ നമ്പർ കിട്ടാതിരിക്കാനുള്ള എല്ലാ കാര്യവും നിങ്ങൾ ചെയ്യുക. ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് അയാളെ മനസ്സിന്ന് മറക്കാൻ പറ്റും. നിങ്ങൾ വിവാഹിതയാണോ അല്ലേ എന്നൊന്നും ഇതിൽ പറഞ്ഞതായിട്ട് കേൾക്കണില്ല. എന്തായിരുന്നാലും നമ്മളൊരു വിവാഹത്തിലൂടെയുള്ളൊരു ഭർത്താവിനെ പൂർണ്ണമായും കീഴ്പ്പെട്ടും അനുസരിച്ചും ജീവിക്കണം. ഒരു നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ നിങ്ങളീ പറഞ്ഞതൊന്നുമല്ല നല്ല സ്ത്രീയുടെ നിർവചനം. അസ്വാലിഹാത്തു കാനിത്താത്തുൻ ഹാഫിലാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാ. അതായത് അദൃശ്യമായി എന്ത് ചെയ്യണം? സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം, ആരും കാണുന്നില്ലെന്ന് തോന്നുന്നൊരു സമയത്ത്, ഭർത്താവ് കാണുന്നില്ലെന്ന് തോന്നുന്നൊരു സമയത്ത് എന്ത് ചെയ്യണം? നമുക്ക് നമ്മളുടെ സ്വകാര്യതകളെ സൂക്ഷിക്കാൻ പറ്റുമെങ്കിലേ നമ്മളൊരു സാലിഹത്താവുള്ളൂ, ഒരു നല്ല സ്ത്രീ ആവുള്ളൂ. അതുകൊണ്ട് ഈ രംഗത്ത് സൂക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് മറ്റേത് കാര്യത്തെക്കാളും പ്രധാനമാണ്.
1: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിങ്ങിന് വേണ്ടി അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിക്കുകയാണ്. പരിമിതികൾ നമുക്കുണ്ട്. കാര്യങ്ങൾ ഓരോ ചോദ്യങ്ങളോടും കൃത്യമായി പ്രതികരിക്കുന്നതിൽ പരിമിതിയുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങളെയും ജീവിതത്തെയും ജീവിത പരിസരത്തെയും ഒക്കെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുമ്പോൾ കിട്ടുന്ന വ്യക്തത സ്വാഭാവികമായും മിനിറ്റുകളുടെ പ്രതികരണങ്ങൾക്ക് ഉണ്ടാവുകയില്ല. എന്നാലും ദാഹാർത്ഥനായി വിശന്നു വലഞ്ഞ് അസ്വസ്ഥനായി നടക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലെ, അല്ലെങ്കിൽ കൊടുംചൂടിൽ തളർന്നു വീഴാനായ ഒരാൾക്ക് കിട്ടുന്ന ഒരു മരത്തണലിൻ്റെ ആശ്വാസം പോലെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മൾ സന്തുഷ്ടരാണ്. ജീവിതം ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളോട് ഒരു മുസ്ലിം എന്ന നിലക്ക് അതെനിക്കുള്ള പരീക്ഷണങ്ങളാണെന്ന ബോധ്യത്തോടുകൂടെ നേരിടുന്നിടത്ത് നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി നേടി വിജയിക്കാൻ സാധിക്കും. ഭൂമിയിൽ പൂർണ്ണതകളുള്ള ആരുമില്ല. എല്ലാ പൂർണ്ണതകളും ലഭിക്കുന്ന ലോകം സ്വർഗം മാത്രമാണെന്ന ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ തീരം അത് അവലംബിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആദ്യത്തെ ക്രമീകരണങ്ങൾ വേണ്ടത് നമ്മിൽ നിന്ന് തന്നെയാണ് എന്നത് നാം മറക്കാതെ ഓർക്കുക. പ്രാർത്ഥന കൊണ്ടും പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് വിവേകപൂർവം അതിനെ സമീപിച്ച് അതിൻ്റെ ശരിയുത്തരം നൽകുന്ന വ്യക്തിയെ തേടി, അല്ലെങ്കിൽ സംവിധാനത്തെ തേടിയുള്ള യാത്രയും ശ്രമങ്ങളും അധ്വാനങ്ങളുമായിരിക്കും ആശ്വാസത്തിലേക്ക് എത്തിക്കുന്നത്. എല്ലാം സഹിച്ച് ജീവിക്കുക എന്നതിനും ചില അതിർത്തികളുണ്ട്. സഹനം പുണ്യമാണ്. അതേസമയത്ത് സഹിക്കേണ്ടതേ സഹിക്കേണ്ടതുള്ളൂ. ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കണം. ക്രമീകരിക്കേണ്ടതിനു പകരം സഹിക്കുക എന്നത് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇത്തരം നന്മകളോട് സഹകരിക്കുന്ന ആളുകൾക്കൊക്കെ സന്തോഷിക്കാം. ഒരുപാട് ഒരുപാട് നല്ല രീതിയിൽ സാമ്പത്തികമായും ശാരീരികമായും പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടും അഭിപ്രായങ്ങൾ പറഞ്ഞും തെറ്റുകൾ തിരുത്തിയും പീസ് റേഡിയോയിലെ ടെക്സ്റ്റുകളിൽ വരുന്ന ഒരു അക്ഷരത്തെറ്റുപോലും തിരുത്തിയും ഒക്കെ ഇടപെടുന്ന ധാരാളം ആളുകളുണ്ട്, തുറന്ന അഭിപ്രായം പറയുന്നവരുണ്ട്. എല്ലാവർക്കും സന്തോഷിക്കാം. ഒരുപാട് ആളുകൾക്ക് ആശ്വാസം കിട്ടുന്ന ഇത്തരം പരിപാടികളുടെയൊക്കെ ഗുണം നിങ്ങൾക്ക് കൂടി ഉള്ളതാണ്. നിങ്ങൾ ഉറങ്ങുമ്പോഴും ആ പുണ്യം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ ഏതോ ദിക്കിൽ റേഡിയോ കാതോട് ചേർക്കുന്ന ആയിരങ്ങളുടെ വെളിച്ചം, ആയിരങ്ങൾക്ക് വെളിച്ചമായി ഇത് മാറുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ കഴിയണം. അള്ളാഹു നബിയിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹക്കൂടിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും സ്നേഹക്കൂട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും ഒക്കെ എഴുതി അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ സാമൂഹിക പ്രശ്നങ്ങളെയും കുടുംബ പ്രശ്നങ്ങളെയും എടുത്ത് അതിൻ്റെ ഇസ്ലാമികമായ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വഖർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: നിങ്ങൾ കേട്ടത് ഓൺലൈൻ കൗൺസിലിംഗ്. കണ്ണീർ ജീവിതങ്ങൾ എന്ന വിഷയമാണ് ഇന്നത്തെ ഓൺലൈൻ കൗൺസിലിംഗിൽ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, കൂടെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹി എന്നിവർ.

0: അബൂദാവൂദ് റഹിമഹുള്ള തൻ്റെ സുനനിൽ രേഖപ്പെടുത്തിയ ഒരു ചരിത്രം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ് അത് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. അപ്പം ആ സമയത്ത് ഹുംറത്തൻ, ഒരു നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയും അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും ഞങ്ങൾ കണ്ടു. അപ്പം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരിക്കെ നല്ല ഒരു പക്ഷിയും അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും അവർ കണ്ടു. സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞുങ്ങളെ ഏറെ അത്ഭുതപ്പെടുത്തി, അവരെ ആശ്ചര്യപ്പെടുത്തി. കാരണം അതിൻ്റെ ഭംഗി അത്രമേൽ വലുതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്നും തൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഒരൽപ്പം മാറി നിന്നപ്പോൾ സ്വഹാബികൾ അവർ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ എടുത്തു. സ്വാഭാവികമാണ്, പലർക്കും ഉണ്ടാകുന്ന ഒരു ഒരു സ്വഭാവമാണത്. വള്ളത്തോട് അദ്ദേഹത്തിൻ്റെ കവിതയിൽ, ബന്ധനം എന്ന കവിതയിൽ പറയുന്നുണ്ടല്ലോ, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ ഭാര്യ. അപ്പോൾ ആകാശത്തിൻ്റെ അതിരുകളില്ലാത്ത ആകാശത്തിൻ്റെ അനന്ത സാധ്യതകളെയും സുന്ദര ഓർമ്മകളെയും അനുഭവങ്ങളെയും തേടി പറന്ന ഒരു പക്ഷി ഒരു സുപ്രഭാതത്തിൽ ഒരു കൂട്ടിലകപ്പെടുകയാണ്, ഒരു രാജകൊട്ടാരത്തിലെ സ്വർണക്കൂട്ടിലകപ്പെടുകയാണ്. അപ്പം ഈ കൂട്ടിലകപ്പെട്ട പക്ഷിയോട് പാടാൻ ആവശ്യപ്പെടുകയാണ് അന്തപുര നിവാസികൾ. ഈ പക്ഷിയാകട്ടെ തനിക്ക് നഷ്ടപ്പെട്ട ആകാശത്തിൻ്റെ ആ വിഹായസിലെ പാറിപ്പറക്കലുകളെ ഓർത്ത്, സ്വാതന്ത്ര്യത്തെ ഓർത്ത് അത് കരയുകയാണ്. പക്ഷെ അതിൻ്റെ കരച്ചിൽ അന്തപുരവാസികൾക്ക് നല്ല പാട്ടായിട്ടാണ് തോന്നിയത്. അങ്ങനെ ആ കൂട്ടിൽ കിടന്ന് ആ പക്ഷി ചത്തു എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ അതെങ്ങനെയാണ് ആ കവിത ഉണ്ടാകുന്നത്, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാര്. സ്വർണത്തിന്റെ കൂട്ടിൽ അടച്ചാലും ബന്ധനമാണല്ലോ, സ്വാതന്ത്ര്യമില്ലല്ലോ എന്നുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബികൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരാ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ അവരെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമ്പോൾ കാണുന്നത് യുറഫ്രിഫ് ആ പക്ഷി, തള്ളപ്പക്ഷിയും ചിറകിട്ടടിച്ച് കരയുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മൻ ഫജഅ ഹാദിഹി ബിവലദിഹ, ആരാണ് അതിൻ്റെ കുഞ്ഞിനെ എടുത്തത്, അതിൻ്റെ അല്ലിനിൽ നിന്ന് അതിൻ്റെ തള്ളയിൽ നിന്ന് അതിൻ്റെ കുഞ്ഞിനെ വേർപ്പെടുത്തിയത് ആരാണ്. റുദ്ദു ഇലൈഹ, അവരിലേക്ക് തന്നെ ആ കുഞ്ഞിനെ മടക്കൂ എന്ന് പറഞ്ഞ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ആ മാതാവിൻ്റെ വേദനയെ, ആ തള്ളപ്പക്ഷിയുടെ വേദനയെ പച്ചക്കരലുള്ള എന്തിനോടും ഗുണം ചെയ്യുന്നത് നന്മയാണെന്ന് പഠിപ്പിച്ച ലോകത്തിൻ്റെ പ്രവാചകൻ, കരുണയുടെ നിറകുടം പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് മുഖമൊഴി, വായനയുടെ 500-ാം ലക്കം, നേർവഴിയുടെ പ്രകാശനാളം. ഇന്നത്തെ മുഖമൊഴിക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: വായനയുടെ 500-ാം ലക്കം, നേർവഴിയുടെ പ്രകാശനാളം. അക്ഷരങ്ങളെ സത്യത്തിന്റെ വെളിച്ചമായി വായനക്കാർക്ക് മുന്നിലെത്തിക്കുന്ന നേർപഥം വാരിക അതിന്റെ 500-ാം ലക്കം പൂർത്തിയാക്കുകയാണ്. ചിന്തകളെ മലിനമാക്കുന്ന കാലാനുസൃതമായ പ്രവണതകൾക്കിടയിൽ വേറിട്ടൊരു വായനാ സംസ്കാരം സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നത് നേർപഥത്തിൻ്റെ സഫലമായ യാത്രയുടെ അടയാളമാണ്. ആദർശപരമായ കണിശതയാണ് നേർപഥത്തെ വേറിട്ടു നിർത്തുന്ന പ്രധാന ഘടകം. വിട്ടുവീഴ്ചയില്ലാത്ത തൗഹീദി ആദർശം മുൻനിർത്തി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനമാക്കിയുള്ള പ്രാമാണികമായ അവതരണത്തിലൂടെയാണ് ഈ വാരിക ജനമനസ്സുകളിൽ ഇടം നേടിയത്. പ്രമാണങ്ങളുടെ തെളിച്ചത്തോടെ ഇസ്ലാമിക വിഷയങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ തന്നെ അനാവശ്യമായ തർക്കങ്ങൾക്കപ്പുറം പ്രബോധനത്തിൻ്റെ ശാന്തവും സൗമ്യവുമായ ശൈലി നിലനിർത്താൻ കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ടതാണ്. വർഗീയതയും ഭിന്നതകളും സമൂഹത്തിൻ്റെ അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കുന്ന ആധുനിക കാലത്ത് മതനിരപേക്ഷതയുടെയും പരസ്പര സൗഹാർദ്ദത്തിൻ്റെയും കാവലാളായി നിലകൊള്ളാൻ നേർപഥത്തിന് സാധിച്ചു. നാടിൻ്റെ ഒരുമയെയും സാഹോദര്യത്തെയും തകർക്കുന്ന ഏതു നീക്കങ്ങളെയും കൃത്യമായി പ്രതിരോധിക്കുന്നതോടൊപ്പം ഭരണഘടനാപരമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കാനും വാരിക നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. സാമൂഹിക രാഷ്ട്രീയ ആനുകാലിക വിഷയങ്ങളിൽ ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകുന്ന കവർ സ്റ്റോറികളും പഠനങ്ങളുമാണ് നേർപഥത്തിന്റെ കരുത്ത്. സങ്കീർണമായ ലോകസംഭവങ്ങളെയും ദേശീയ വിഷയങ്ങളെയും നിഷ്പക്ഷമായും കൃത്യമായും വിശകലനം ചെയ്തുകൊണ്ട് വായനക്കാരെ ചിന്തിപ്പിക്കാനും നേർവഴി കാണിക്കാനും നേർപഥം വാരികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 500-ാം ലക്കത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ കടന്നുപോയ വഴികളിൽ പിന്തുണ നൽകിയ എഴുത്തുകാരെയും വായനക്കാരെയും അഭ്യുദയകാംക്ഷികളെയും നന്ദിയോടെ ഓർക്കുന്നു. സത്യത്തിനും നീതിക്കും വേണ്ടി ശബ്ദിക്കുന്ന, ആദർശപരമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഈ അക്ഷരപ്രയാണം കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ 500-ാം പതിപ്പ്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. നേർപഥം വാരികയിലൂടെ വിരചിതമായ ലേഖനത്തിന് ശബ്ദം നൽകുകയായിരുന്നു മുഖമൊഴി എന്ന ഈ പ്രോഗ്രാമിലൂടെ. വായനയുടെ 500-ാം ലക്കം, നേർവഴിയുടെ പ്രകാശനാളം. മുഖമൊഴിക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷവാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 40-41 വചനങ്ങളാണ് ഹൃദയവസന്തം പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. വിശ്വാസികൾക്ക് ഭൂമിയിൽ സ്വാധീനം ലഭിച്ചാൽ നമസ്കാരം നിർവഹിക്കും, സക്കാത്ത് നൽകും, നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره ان الله لقوي عزيز الذين امكناهم في الارض اقاموا الصلاه واتوا الزكاه وامروا بالمعروف ونهوا عن المنكر ولله عاقبه الامور. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളേ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 40-41 ആയത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ മർദ്ദനത്തിനിരയാകുന്ന, യുദ്ധത്തിനിരയാകുന്ന ആളുകൾക്ക് ആ യുദ്ധത്തിന് ഇരയാകുന്നു, അല്ലെങ്കിൽ അവർ അക്രമത്തിനിരയാകുന്നു എന്ന കാരണത്താൽ തിരിച്ചു പ്രതിരോധിക്കാനുള്ള അനുവാദം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിച്ചത്. അതിനോടനുബന്ധമായി തന്നെയുള്ള കാര്യങ്ങളാണ് ഈ ആയത്തുകളിലും വരുന്നത്. നമുക്ക് ആയത്തിന്റെ അർത്ഥം ഒന്ന് പരിശോധിക്കാം. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം, തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ. അല്ലദീന ഉഖ്രിജു, പുറത്താക്കപ്പെട്ടവർ. മിൻ ദിയാരിഹിം, തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും. ദാർ ദിയാർ, തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ. ബിഗൈരി ഹഖിൽ, ഒരു ന്യായവുമില്ലാതെ, യാതൊരു ന്യായവും ഇല്ലാതെ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ. ഇല്ല അയ്യകൂലു അവർ പറഞ്ഞു എന്നതല്ലാതെ. റബ്ബുനല്ലാ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതല്ലാതെ മറ്റൊരു ന്യായവുമില്ലാതെ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടതായ ആളുകൾ. അപ്പൊ ആ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള ഒരു കാരണമായിട്ടുള്ള പറഞ്ഞതെന്താ? തങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് അവർ പ്രഖ്യാപിച്ചു. ഇതല്ലാത്ത മറ്റൊരു ന്യായവും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ആളുകൾ. എന്നിട്ട് അല്ലാഹു പറയുക, വലൗല ദഫ്ഉല്ലാ, അല്ലാഹുവിന്റെ പ്രതിരോധമില്ലായിരുന്നുവെങ്കിൽ. അന്നാസ ബഅലഹും ബിബഅലിൻ, ജനങ്ങൾ, മനുഷ്യരിൽ ചിലർ ചിലരെ കൊണ്ട്. അന്നാസ, മനുഷ്യർ. ബഅലഹും ബിബഅലിൻ, മനുഷ്യരിൽ ചിലർ ചിലരെ കൊണ്ട് അല്ലാഹു പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. ലഹുദ്ദിമത്ത്, തകർക്കപ്പെടുമായിരുന്നു. ലഹുദ്ദിമത്ത്, തകർക്കപ്പെടുമായിരുന്നു. സവാമി സന്യാസിമഠങ്ങൾ, സൗമാത്ത് സവാമി സന്യാസിമഠങ്ങൾ. വബിയ ഉൻ, ക്രിസ്തീയ ദേവാലയങ്ങൾ. വസ്വലവാത്ത്, ജൂത ദേവാലയങ്ങൾ, യഹൂദ ദേവാലയങ്ങൾ. വമസാജിദുൻ യുദുക്കറു ഫിഹസ്മുല്ലാഹി കസീറ, വമസാജിദ്, പള്ളികളും. ആ പള്ളിയുടെ പ്രത്യേകത എന്താ? യുദുക്കറു ഫിഹ, ആ പള്ളികളിൽ സ്മരിക്കപ്പെടുന്നു. ഇസ്മുല്ലാഹി, അല്ലാഹുവിന്റെ നാമം. കസീറൻ, ധാരാളമായിട്ട്. അള്ളാഹുവിന്റെ നാമങ്ങൾ ധാരാളമായിക്കൊണ്ട് ആ പള്ളികളിൽ സ്മരിക്കപ്പെടുന്നു. അങ്ങനെയുള്ള പള്ളികളും അതേപോലെ യഹൂദ ദേവാലയങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും സന്യാസി മഠങ്ങളുമെല്ലാം തകർക്കപ്പെടുമായിരുന്നു. എങ്ങനെയില്ലായിരുന്നുവെങ്കിൽ ജനങ്ങളിൽ ചിലർ ചിലരെ കൊണ്ട് നാം പ്രതിരോധം തീർത്തിട്ടില്ലായിരുന്നുവെങ്കിൽ എന്നാണ് പറഞ്ഞത്. തുടർന്ന് പറയുന്നു, അല്ലാഹു സഹായിക്കുക തന്നെ ചെയ്യും, അവനെ സഹായിക്കുന്നവനെ, അല്ലാഹുവിനെ സഹായിക്കുന്നവനെ അല്ലാഹു തിരിച്ചും സഹായിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലഖവിയുൻ അസീസ്, അല്ല പ്രതാപശാലിയും ശക്തനുമാകുന്നു എന്നർത്ഥം. തന്നെ സഹായിക്കുന്നതാരോ അവനെ തീർച്ചയായും അല്ലാഹു സഹായിക്കും. തീർച്ചയായും അല്ലാഹു ശക്തനും പ്രതാപശാലിയും തന്നെയാകുന്നു. എന്നിട്ട് തുടർന്ന് പറയുന്നു, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്, അല്ലദീന ഒരു കൂട്ടർ, ഇമ്മക്കന്നാഹും ഫിൽ അർദ്, ആ ഭൂമിയിൽ അല്ലാഹു നാം അവർക്ക് സ്വാധീനം നൽകിയാൽ, ഭൂമിയിൽ നാം സ്വാധീനം നൽകിയാൽ അവരെന്തു ചെയ്യും? അഖാമുസ്സലാത്ത, നമസ്കാരം നിലനിർത്തും. വആതുസ്സകാത്ത്, സകാത്ത് നൽകും. വഅമറൂ ബിൽ മഅറൂഫ്, അവർ സദാചാരം കൽപ്പിക്കും. വനഹൗ അനിൽ മുങ്കർ, അവർ ദുരാചാരങ്ങളിൽ നിന്നും വിലക്കുകയും ചെയ്യും. ആരാണവർ? ആ മർദ്ദനത്തിനിരയാകുന്ന ആളുകൾ. തങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നാടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആ മർദ്ദനത്തിനിരയാകുന്ന ആളുകൾക്ക് ഭൂമിയിൽ അള്ളാഹു അവർക്ക് സ്വാധീനം നൽകിയാൽ അവർ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ പര്യവസാനം അത് അല്ലാഹുവിലേക്കാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അല്ലാഹു അവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോ സഹോദരങ്ങളെ, മനസ്സിലാക്കുക, ഇവിടെ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും ഒരു ന്യായവുമില്ലാതെ പുറത്താക്കപ്പെട്ടതായ ആളുകൾ എന്താണ് അവർ ചെയ്തത്? അയ്യകൂലൂ റബ്ബുനല്ലാ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചു എന്ന ഒരൊറ്റ കാര്യം മാത്രം. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമൊക്കെ മദീനയിൽ അതായിരുന്നു, അല്ലാഹുവാണ് ഏകൻ, ആ ഏകനായ അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുവാൻ പാടുള്ളൂ, മറ്റുള്ളവയൊന്നും ആരാധിക്കാൻ പാടില്ല എന്ന ഒറ്റ കാര്യമാണ് അവർക്ക് ആ കുഫാറുകളുടെ മുമ്പിൽ, അവിശ്വാസികളുടെ മുമ്പിൽ ഇവർ ചെയ്ത തെറ്റതാണ്, മറ്റൊന്നും അവരുടെ മുമ്പിലില്ല. ആ ഒരു കാര്യം പറഞ്ഞു എന്നതല്ലാതെ മറ്റൊരു ന്യായവുമില്ലാതെ, ബിഗൈരി ഹഖിൻ, ഒരു ന്യായവുമില്ലാതെ അവരുടെ ഭവനങ്ങളിൽ നിന്ന് അവരെ പുറത്താക്കിയതായ ആളുകൾ, ആ പുറത്താക്കപ്പെട്ടതായ ആ ആളുകൾ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഇവിടെ ജനങ്ങളെ പരസ്പരം ചിലർ ചിലരെ കൊണ്ട് പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെയുള്ള സന്യാസി മഠങ്ങൾ, ക്രിസ്തീയ ദേവാലയങ്ങൾ, യഹൂദ ദേവാലയങ്ങൾ, അതേപോലെ അല്ലാഹുവിന്റെ നാമം ധാരാളമായി സ്മരിക്കുന്ന ആ ഭവനങ്ങൾ, ഇതെല്ലാം പള്ളികൾ, ഇതെല്ലാം തകർക്കപ്പെടുമായിരുന്നു എന്ന്, ഇതൊക്കെ തകർക്കപ്പെടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നത് ഈ ആയത്തിലൂടെ. അവിടെ പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ ഒരല്പം കൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്, യുദ്ഖറു ഫീഹ ഇസ്മുല്ലാഹി കസീറ, അവിടെ ധാരാളമായി കൊണ്ട് അല്ലാഹുവിന്റെ നാമത്തെ സ്മരിക്കുന്നു. അതെങ്ങനെയാണ് അവിടെ വിശദീകരിക്കുന്നത് കാണാം. തുഖാമു ഫീഹ സ്വലവാത്ത് വതുത്ലാ ഫീഹ കുതുബുല്ലാ വയുദ്ഖറു ഫീഹ ഇസ്മുല്ലാഹി ബിഅൻവാഇ ദിക്ർ എന്നാണ്. അതാണ് അവിടെ ധാരാളമായി സ്മരണം എന്ന് പറഞ്ഞാൽ അവിടെ ധാരാളമായിട്ട് നമസ്കാരം നിർവഹിക്കപ്പെടുന്നുണ്ട്. ആ നമസ്കാരത്തിലൂടെ അല്ലാഹുവിനെ ഓർക്കുന്നുണ്ട്. അതേപോലെ വതുത്ലാ ഫീഹ കുതുബുല്ലാ, അല്ലാഹുവിന്റെ വേദഗ്രന്ഥം അവിടെ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ വയുദ്ഖറു ഫീഹ ഇസ്മുല്ലാഹി ബിഅൻവാഇ ദിക്ർ, ധാരാളം ദിക്റുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിവിധങ്ങളായ ദിക്റുകൾ ആ ഭവനങ്ങളിൽ വെച്ച് ഉച്ചരിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയായിട്ട് അള്ളാഹുവിൻ്റെ നാമത്തെ ധാരാളമായി സ്മരിക്കുന്ന ആ പള്ളികളും ഇതൊക്കെ അള്ളാഹു ജനങ്ങളെ ചിലർ ചിലരെ കൊണ്ട് പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം തകർക്കപ്പെടുമായിരുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നത്. തുടർന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ന്യായവുമില്ലാതെ അക്രമത്തിനിരയായിക്കൊണ്ട് തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ആ അക്രമത്തിനിരയായ ആളുകൾ, അള്ളാഹു അവർക്ക് ഭൂമിയിൽ ഒരു സ്വാധീനം നൽകിക്കഴിഞ്ഞാൽ അവർക്കൊരിടത്ത് സ്വസ്ഥമായി താമസിക്കാനും അങ്ങനെയുള്ള സാഹചര്യങ്ങളുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല

അവർക്ക് നൽകിക്കഴിഞ്ഞാൽ, അഖാമുസ്സലാത്ത, അവർ നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കും, ഉറ പോലെ നിർവഹിക്കും. വആതുസ്സകാത്ത്, അവർ സകാത്ത് കൃത്യമായി നൽകുന്ന ആളുകളാകും. വഅമറൂ ബിൽ മഅറൂഫ് വനഹൗ അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമെന്നാണ്. വഅമറൂ ബിൽ മഅറൂഫ് വഹാദാ യഷ്മിലു കുല്ല മഅറൂഫിൻ, എല്ലാ നന്മയും അതിൽ ഉൾപ്പെട്ടു. അല്ലാഹുവിന് ചെയ്യേണ്ടതായ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഹുഖൂഖുല്ലാഹ് വമിൻ ഹുഖൂഖില്ലാദമിയീൻ എന്നാ വിശദീകരിച്ചത്. അല്ലാഹുവിന്റെ അവകാശം, അല്ലാഹുവിന് ചെയ്യേണ്ടതായ നന്മകളുണ്ട്, അതേപോലെ മറ്റു മനുഷ്യർക്കും അതുപോലെയുള്ളവർക്ക് നൽകേണ്ട നന്മകളുണ്ട്. ഇതെല്ലാം അമറൂ ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെട്ടു. അതേപോലെ തന്നെ വനഹൗ അനിൽ മുൻകർ, അവർ ദുരാചാരത്തെ വിരോധിക്കുകയും ചെയ്യും എന്നാണ്. അതിലും പറഞ്ഞു എല്ലാ തരത്തിലുള്ള തിന്മകളും എന്തു ചെയ്യും, എല്ലാ തരത്തിലുള്ള തിന്മകളും വിരോധിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. അഥവാ അവരെപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് അവരേത് മർദ്ദനത്തിനിരയായി കഴിഞ്ഞാലും, അതിന് മുമ്പത്തെ ആയത്തിൽ അല്ലാഹു വീണ്ടും വിശദീകരിച്ചിരുന്നല്ലോ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സഹായിച്ചാൽ, ആരെങ്കിലും അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരെയും സഹായിക്കുമെന്നാണ്. അല്ലാഹുവിനെ ആരെങ്കിലും സഹായിച്ചാൽ, അവിടെ അല്ലാഹുനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുക എന്നാണ്. അഥവാ ആ ദീനിനെ ഇഖ്ലാസോടുകൂടി സ്വീകരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ ദീനിനെ ആരെങ്കിലും സഹായിച്ചാൽ തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ സഹായം അവർക്കും ലഭ്യമാകും. അതിന്റെ ഭാഗമായി ഇങ്ങനെ അക്രമത്തിനിരയാകുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയിൽ സ്വാധീനം നൽകും. ആ സ്വാധീനം ലഭ്യമായി കഴിഞ്ഞാലും അവർ അല്ലാഹുവിനെ മറക്കുകയല്ല, നമസ്കാരം മുറ പോലെ നിർവഹിച്ച്, സകാത്ത് നിർവഹിച്ച് നൽകിക്കൊണ്ട്, നന്മകൾ കൽപ്പിച്ചുകൊണ്ട്, തിന്മകൾ വിരോധിച്ചുകൊണ്ട് അവർ ജീവിക്കുന്ന ആളുകളായിരിക്കും. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിലേക്കാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്ത് അവിടെ അവസാനിപ്പിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അഥവാ നാടും വീടും വിട്ടു പോവേണ്ടി വന്നാലും ശരി, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് നമ്മുടെ റബ്ബ് എന്ന് പറയുന്നതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല എന്നർത്ഥം. ഒരുപക്ഷെ നാടും വീടുമെല്ലാം വിട്ടുപോകേണ്ടി വന്നേക്കാം, പക്ഷേ അവിടെയും ആ ദീനിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭ്യമാകും എന്ന് അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകുന്നുണ്ട്. മാത്രമല്ല അള്ളാഹു മനുഷ്യരിൽ ചിലർ ചിലരെ കൊണ്ട് പ്രതിരോധം തീർക്കുമെന്നും അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്. ഇനിയോ അങ്ങനെയൊക്കെ അക്രമത്തിനിരയായി നമ്മൾ, അള്ളാഹു നമുക്കൊരു സഹായം നൽകി, ഭൂമിയിൽ ഒരിടത്ത് നമുക്ക് സ്വാധീനം നൽകിയാലും, തുടർന്നും നമ്മുടെ ജീവിതം ആ നമസ്കാരമെല്ലാം കൃത്യമായി നിർവഹിച്ച്, മുറപോലെ അത് നിർവഹിച്ച്, സകാത്ത് നൽകി, നന്മ കൽപ്പിച്ച്, തിന്മ വിരോധിച്ച്, അഥവാ ദഅവത്തിന്റെ മാർഗത്തിൽ, ദഅവത്തിന്റെ മേഖലയിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് തന്നെയായിരിക്കും അവർ മുന്നോട്ട് പോവുക എന്നതും അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും കുറേ പ്രയാസങ്ങൾ അനുഭവിച്ചു, ഇനി അങ്ങനെയുള്ള ഒന്നിനേക്കും ഞാനില്ല എന്നല്ല, മറിച്ച് ഭൂമിയിൽ വിശ്വാസികൾക്ക് സ്വാധീനം ലഭ്യമായാൽ അള്ളാഹുവിന് ചെയ്യേണ്ടതായ കടമകൾ ഓരോന്നും, അഥവാ നമസ്കാരവും സകാത്ത് പോലെയുള്ള ഇബാദത്തുകൾ ചെയ്ത്, ദഅവത്ത് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ബാധ്യതയായി പഠിപ്പിച്ചതാണ്. ആ ദഅവത്തിന്റെ ഭാഗമായി നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കും അവർ അവിടെ ഉണ്ടാവുക എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഈ സാഹചര്യങ്ങളിലെല്ലാം അള്ളാഹു പഠിപ്പിച്ചു തന്ന രൂപത്തിൽ നിലകൊള്ളാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുകൂടി നമുക്ക് പാരായണം ചെയ്യാം. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ് വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅലഹും ബിബഅലിൻ ലഹുദ്ദിമത് സവാമി വബിയഉൻ വസലവാതുൻ ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف

0: معروف وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. കൃത്യമായി പഠിച്ചു ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ജസാകല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തുൽ ഹജ്ജിലെ 40-41 വചനങ്ങൾ. വിശ്വാസികൾക്ക് ഭൂമിയിൽ സ്വാധീനം ലഭിച്ചാൽ നമസ്കാരം നിർവഹിക്കും, സക്കാത്ത് നൽകും, നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ വഹാബ് സലാഹി.

0: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റേഡിയോക്ക് കൊടുക്കാം. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
1: أمسينا وأمسى الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب

0: അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, എല്ലാവർക്കും റേഡിയോയുടെ ഈവനിങ് ലൈവിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. ഇന്ന് മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ആങ്കറിംഗ് ഡെസ്കിൽ ഞാൻ അനൂസ് മഞ്ചേരിയാണുള്ളത്. ഇന്ന് എന്നോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഗസ്റ്റ്

0: ആയിട്ടുള്ള രണ്ട് കുട്ടികളുണ്ട്. അവർ ആദ്യമായിട്ടാണ് റേഡിയോയിൽ നമ്മുടെ ഈ ഒരു ഗസ്റ്റ് ആയിട്ട് വരുന്നത്. ഇൻഷാല്ലാ അവർ പരിചയപ്പെടുത്തും. നമ്മുടെ പേരെന്താ?
1: ഹാമിദ്.
0: ഹാമിദ്. ഹാമിദ് എവിടുന്ന വരുന്നത്?
1: കീഴ്വറമ്പ് കുനിയിൽ.
0: ഹാമിദ്. ഓക്കെ, കുനിയിൽ കീഴ്വറമ്പ് എന്നാണ് വരുന്നത്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: ആറില്.
0: ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മാഷാല്ലാ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഇപ്പം ഉമ്മ ഉപ്പ മൂന്ന് താത്തമാരുണ്ട്. ആദ്യത്തെ താത്തൻ്റെ മൂന്ന് കുട്ടികളും രണ്ടാമത്തെ താത്തൻ്റെ ആദ്യത്തെ കുട്ടിയും.
0: വിരുന്ന് വന്നതാ വീട്ടിലേക്ക്? ആ ഓക്കെ. ആ ഇനി അടുത്ത ആള്, എന്താ പേര്?
2: ആമിന ഫിൽസ.
0: ആമിന ഫിൽസ. ഓക്കെ, അപ്പോൾ ഹാമിദും ആമിന ഫിൽസയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആമിന ഫിൽസ എവിടുന്ന് വരുന്നത്? എടവണ്ണപ്പാറ എന്നാണ്. ഓക്കെ, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ആറില്.
0: ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
2: അബി, ഉമ്മി,
0: പിന്നെ
2: ഞാൻ, എൻ്റെ ഒരു അനിയനുണ്ട്.
0: ആ ഓക്കെ. ആ അപ്പോൾ രണ്ടാളും ഫാമിലിയൊക്കെ കേട്ടു നമ്മൾ. അപ്പോൾ ഹാമിദും ആമിന ഫിൽസ, അങ്ങനെ രണ്ട് ഗസ്റ്റുകളാണ് മഷാല്ല നമുക്കുള്ളത്. എന്നത്തെയും പോലെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ക്കാറുൽ മസാ നമ്മൾ വൈകുന്നേരങ്ങളിൽ ചൊല്ലാൻ മറക്കരുത്. വിട്ടുപോയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് അത് ചൊല്ലിയിട്ട് റെഡിയാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും മഷാല്ല നമ്മൾ വളരെയേറെ സന്തോഷത്തിൻ്റെ ഒരു സമയത്താണുള്ളത്. പതിവിലെന്ന പോലെ ഒരുപാട് ആളുകൾ നമ്മളോട് ഒപ്പം സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. സലാം പറഞ്ഞു വന്നവർ ഷാദിയ ഒറ്റപ്പാലം, റൈഹാന ബാനു തോട്ടശ്ശേരി എറ, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, സാജിദ കാലിക്കറ്റ്, ഷംനാദ് ഖാൻ, ആയിഷ അങ്ങാടിപ്പുറം, ഫൗസിയ മമ്മു കാരുണ്യം കൊയിലാണ്ടി, അമീർ ടി എടത്തനാട്ടുകര, ഷംസാദ് തലശ്ശേരി, ഇവരൊക്കെ ഇന്ന് സലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ഈവനിങ് ലൈവിൽ വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾ വരാനുണ്ട്. പതിവിലെന്ന പോലെ നമ്മുടെ അമീർ സാഹിബിൻ്റെ എഴുത്ത് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യവിശ്വാസത്തിൻ്റെ മാധുര്യവും യഥാർത്ഥ സ്വഭാവവും തിരിച്ചറിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുപ്രധാനമായിട്ടുള്ള മാനദണ്ഡമാണ് നന്മ ചെയ്യുമ്പോഴുള്ള സന്തോഷവും തിന്മ ചെയ്യുമ്പോഴുള്ള കുറ്റബോധവും. തൻ്റെ നന്മ കണ്ട് സന്തോഷിക്കുകയും തിന്മ കണ്ട് ദുഃഖിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആത്മീയ അവസ്ഥയുടെ ഉത്തമ ഉദാഹരണമാണ് മഹാനായ സ്വഹാബി അബൂ ത്വലഹ അൻസാരി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലൊരു ചരിത്ര സംഭവം. മദീനയിലെ ഏറ്റവും ധനികനായിട്ടുള്ള അൻസാരി സ്വഹാബിയായിരുന്നു അബൂ ത്വലഹ റളിയല്ലാഹു അൻഹയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും സന്ദർശിച്ചിരുന്ന ബൈർഹ എന്ന തോട്ടം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്കൊരിക്കലും പുണ്യം നേടാനാകില്ല എന്ന വിശുദ്ധ ഖുർആൻ വചനം അവതരിച്ചപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനമായി നൽകാൻ അദ്ദേഹം സന്നദ്ധമാവുകയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട സമ്പത്ത് അള്ളാഹുവിനായി നൽകിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിട്ടുള്ള വലിയ സന്തോഷവും ആത്മസംതൃപ്തിയും യഥാർത്ഥ ഈമാനിൻ്റെ ലക്ഷണമായിരുന്നു. ഇതുപോലെ ഓരോ വിശ്വാസി നന്മ ചെയ്യുമ്പോൾ സന്തോഷവും അശ്രദ്ധ മൂലം വല്ല തെറ്റും പറ്റിപ്പോയാൽ മനസ്സ് അസ്വസ്ഥമായി കുറ്റബോധം അനുഭവിക്കുകയും ഉടൻ പശ്ചാത്താപത്തിലേക്ക് മടങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. പരമാവധി നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. മാഷാല്ലാ. ബാറക്കല്ലാഹു ഫീക്കും. ജസാകല്ലാഹു ഖൈർ. വളരെ ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സംഭവം കൂടി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് ഇന്നിവിടെ. അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഇത് അധിക ആളുകളും ചിലപ്പോൾ കേട്ട് കേൾവിയില്ലാത്തൊരു സംഭവമാണെങ്കിലും ഇത് വളരെ നമ്മൾക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ ഈ ഒരു സംഭവത്തിലുണ്ട്. അതായത് തനേറെ ഇഷ്ടപ്പെടുന്ന ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അദ്ദേഹം എന്താക്കുന്നുണ്ട്, ഒരു ഖുർആൻ വചനത്തിൻ്റെ ഒരു ഇൻസ്പയർ ഉൾക്കൊള്ളുകൊണ്ട് അദ്ദേഹം ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നന്മ ചെയ്യുന്ന സമയത്ത് വളരെ ഏറെ സന്തോഷം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആ സന്തോഷം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കുക, അതൊക്കെ പരമാവധി നമ്മൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ ഇന്നും ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നമ്മുടെ ഫീഡ്ബാക്ക് വഴി ഖുസൃതിയാവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ചോദ്യങ്ങൾ ജനറൽ ആവട്ടെ, ഇസ്ലാമികരമായിട്ടുള്ള ചോദ്യങ്ങളാവട്ടെ, എന്തും ഏത് ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്താ ഈ ഒരു സമയത്ത് അയക്കാവുന്നതാണ്. ഏതായാലും ഇൻഷാല്ലാ ഇന്ന് നമ്മുടെ ഒന്നാമത്തെ പ്രോഗ്രാം എല്ലാ ഈ ഒരു സമയത്ത് നമ്മുടെ സാരോപദേശം ഉണ്ടാവാറുണ്ട്. ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കുന്ന പ്രോഗ്രാമാണ് സാരോപദേശം. ഇൻഷാ അല്ലാ നമുക്ക് നമ്മുടെ സാരോപദേശത്തിലേക്ക് പ്രവേശിക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മ ബഅദ്. ഒരിക്കൽ ഖലീഫ ഹാറൂൺ റഷീദ് അദ്ദേഹത്തിൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന ഗുരുനാഥനോട് ചോദിക്കുകയുണ്ടായി, ആരാണ് ഏറ്റവും മഹത്വമുള്ളവൻ? ഉസ്താദ് പറഞ്ഞു, രാജ്യത്തെ നീതിപൂർവകമായി ഭരിക്കുന്ന, നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഖലീഫയായ അങ്ങ് തന്നെയാണ് എന്ന്. ആ സമയത്ത് ഹാറൂൺ റഷീദ് തൻ്റെ മക്കളുടെ ഉസ്താദായ അധ്യാപകനായ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കലുമല്ല, ഖലീഫയുടെ രണ്ട് മക്കൾ ആരുടെ ചെരുപ്പ് വഹിക്കാനാണോ പരസ്പരം മത്സരം പിടിച്ച് ഓടുന്നത് അദ്ദേഹമാണ് ഏറ്റവും വലിയ മഹാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് കാരണം ഹാറൂൺ റഷീദ് തൻ്റെ മക്കൾ പഠിക്കുന്ന ഇടത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖലീഫയുടെ രാജാവിൻ്റെ മക്കൾ ഉസ്താദിൻ്റെ ചെരുപ്പ് വഹിക്കാൻ ഓടുന്നത് കാണുകയുണ്ടായി. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം ആ ഒരു സംഗതി ചോദിച്ചത്. നോക്കൂ, ഒരു ഖലീഫയേക്കാൾ എത്രയോ സ്ഥാനമുള്ള ആളാണ് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർ. മതം പഠിപ്പിക്കുന്നവരാകട്ടെ, ഭൗതികമായിട്ട് നമ്മളെ കലാലയങ്ങളിൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാകട്ടെ, എത്രയോ ആദരവ് അർഹിക്കുന്നവരാണവർ. നമുക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന, നമുക്ക് വേണ്ടി ധാരാളം വായിച്ചും എഴുതിയും പഠിച്ചും ചാർട്ട് തയ്യാറാക്കിയും ഒരുപാട് ചിന്തിച്ചും ആലോചിച്ചും നമ്മെ ഏറ്റവും നല്ല ഒരു ഉയർച്ചയിലേക്ക്, സക്സസ്ഫുൾ ലൈഫിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകർ. അവർക്ക് വേണമെങ്കിൽ ഇത്രയൊന്നും അധ്വാനിക്കാതെ തന്നെ പാഠപുസ്തകം വായിച്ച് കേൾപ്പിച്ച് അവരുടെ കടമ കഴിച്ച് അവർക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാം. പക്ഷേ എൻ്റെ മുന്നിലിരിക്കുന്ന മക്കൾ വായിക്കാനും എഴുതാനും പഠിക്കാനും ചിന്തിക്കാനും പല കാര്യങ്ങളിലേക്ക് സ്വമേധയാൽ തന്നെ കോൺഫിഡൻറ്റോടുകൂടെ എത്തി ഉയരാനുമൊക്കെ സാധിക്കണമെന്ന അടങ്ങാത്ത അഭിലാഷം കൊണ്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നവരാണവർ. വീട്ടിലുള്ള മുഴുവൻ ജോലിയും തീർത്തതിനു ശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഈ അധ്യാപകർ എത്രയധികം ത്യാഗം സഹിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ, അധ്യാപകനെക്കുറിച്ച് വേണ്ടാത്തത് നാം വാചകങ്ങളായി പറയുമ്പോൾ, അക്ഷരം പോലും വായിക്കാനറിയാത്ത നമ്മെ അക്ഷരം പഠിപ്പിച്ചത് ആ അധ്യാപകരാണ്. അവർ പഠിപ്പിച്ച അതേ അക്ഷരങ്ങളെ കൂട്ടിവെച്ചുകൊണ്ടാണ് പലപ്പോഴും അധ്യാപകരെ തെറിവിളിക്കുന്നതും കൊലവിളിക്കുന്നതുമൊക്കെ. നമുക്ക് എഴുത്തറിയില്ലായിരുന്നു, നമ്മുടെ കുഞ്ഞി കൈകൾ പിടിച്ച് എഴുത്ത് പഠിപ്പിച്ചത് നമ്മുടെ അധ്യാപകരാണ്. ആ അധ്യാപകരെ എത്രത്തോളം നാം ആദരിക്കണം, എത്രത്തോളം നാം ബഹുമാനിക്കണം. നാം എന്തെല്ലാം നേടി എന്ന് പറയുന്നുണ്ടോ, അതിൻ്റെയെല്ലാം പിന്നിൽ നമ്മുടെ അധ്യാപകർക്ക് വലിയ ഒരു പങ്കുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മിണ്ടാതെ, നാണം കുടുങ്ങിയായി, യാതൊരുവിധ കാര്യവും ശ്രദ്ധിക്കാതെ ഓടിക്കളിച്ച്, കച്ചറ കാണിച്ച്, പലവിധ സ്വഭാവം കാണിച്ച ആളുകളെ പതിയെ പതിയെ തോളിൽ കൈയിട്ട് സാരോപദേശങ്ങൾ നൽകി നമ്മുടെ കഴിവിനെ തട്ടി ഉണർത്തി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മെ ഉയരങ്ങളിലേക്ക് എത്തിച്ച അധ്യാപകർ, അവരെ നാം എത്രയധികം നന്ദി അവരോട് പറഞ്ഞാലും മതി വരാത്ത അത്രയും വലിയ മഹത്വമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അധ്യാപകരെ സ്നേഹിക്കാൻ, അവരെ ആദരിക്കാൻ, അവർ പറയുന്നത് രണ്ട് കാതും കൂർപ്പിച്ച് മനസ്സാന്നിധ്യത്തോടെ കേൾക്കാൻ, അവർ കൽപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ, അവർ നമ്മിൽ തിരുത്തുന്ന കാര്യങ്ങളെ ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിയായി മാറാൻ നമ്മുടെ പ്രാർത്ഥനകളിലും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, അധ്യാപകരെക്കുറിച്ച് നമ്മെ നമുക്ക് വിജ്ഞാനം പകർന്നു നൽകുന്ന ആളുകളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്ന നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ ഉപദേശിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അവരെ നമുക്ക് മോശമാക്കാൻ പാടില്ല, അവരെ നാം ചീത്ത വിളിക്കാൻ പാടില്ല, അവരോട് വെറുപ്പുണ്ടാകാൻ പാടില്ല. നമുക്ക് നമ്മുടെ നന്മയ്ക്ക്, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് അവർ നമ്മോട് നിരന്തരമായി ഉപദേശിക്കുന്നതും നമ്മെ ഒരു വേള നമുക്ക് ശിക്ഷകൾ നൽകുന്നതും നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ നമുക്ക് വിലക്കുന്നതുമൊക്കെ നമ്മുടെ നല്ല നടത്തിപ്പിന് വേണ്ടിയും നമ്മുടെ നല്ല വ്യക്തിത്വം രൂപീകരിക്കാൻ വേണ്ടിയും ഒക്കെയാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കാനും കൂടെ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. ചുറ്റുപാടും കേൾക്കുന്ന തരത്തിലുള്ള മോശപ്പെട്ട സംസാരങ്ങളും വധഭീഷണികളും മറ്റു കാര്യങ്ങളുമൊന്നും ഒരിക്കലും നമ്മിലുണ്ടാകരുത്. ഏറ്റവും നല്ല വിദ്യാർത്ഥിയായി എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായി വിദ്യാഭ്യാസം നമുക്ക് പകർന്നു നൽകുന്ന അധ്യാപകനോട് ഇപ്പോഴും ശുക്രും നന്ദിയും പ്രാർത്ഥനയും ബഹുമാനവുമുള്ളവരായി മാറാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി സാരോപദേശമായിരുന്നു. അധ്യാപകൻ അല്ലേ, എപ്പോഴും ബഹുമാനത്തിൻ സമൂഹത്തിൽ അർഹരായിട്ടുള്ള ആളുകളാണ് അധ്യാപകർ എന്ന് പറയുമ്പോൾ. ഹാമിദേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അധ്യാപകൻ്റെ പേര് പറ. ഇപ്പം നിലവിൽ പഠിപ്പിച്ചതായിട്ടുള്ള ആളോ പഠിപ്പിക്കുന്ന ആളോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയൊരു അധ്യാപകനായിട്ടുള്ള ആരെങ്കിലും ഒരു പേര് പറ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട അധ്യാപകൻ
1: ബിലാൽ സാർ.
0: എന്ത് വിഷയം എടുക്കണേ? എം എസ് ഭയങ്കര ഇഷ്ടമാണ്. സാറിൽ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താണ്?
1: സാറെല്ലാം ഇങ്ങനെ വിശദീകരിച്ച് നമുക്ക് മനസ്സിലായിട്ട് സാറ് ബാക്കിയിലേക്കൊക്കെ പോവുള്ളൂ.
0: പിന്നെ സാറ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആള്. കുട്ടികളായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ്. ഓക്കെ, അപ്പൊ ബിലാൽ സാറിനാണ് ഇഷ്ടം. ബിലാൽ സാർ ഇപ്പൊ കറന്റ് പഠിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ അധ്യാപകനാണോ?
1: എന്റെ മുമ്പത്തെ കൊല്ലം പഠിപ്പിച്ചീനി.
0: ഓക്കെ,
1: ഇക്കൊല്ലല്ല.
0: ഇല്ല. ഓക്കെ, ആമിന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകൻ അല്ലെ അധ്യാപകൻ ടീച്ചർ അധ്യാപകൻ അല്ല അധ്യാപിക അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
2: റഷീദ് സാർ
0: എന്താ അടുത്ത്?
2: അറബി.
0: മോങ്ങത്തുള്ള റഷീദ് സാറാ? അല്ല. ഓക്കെ, അറബിയാണ് അടുത്ത്. അപ്പോൾ അറബിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ റഷീദ് സാർ ഇഷ്ടപ്പെടാൻ കാരണം, അല്ലെങ്കിൽ സാറ് കുട്ടികളായിട്ടുള്ള ഒരു പെരുമാറ്റം അതാണോ? വ്യത്യസ്തമാക്കി
2: പഠിപ്പിക്കുന്ന
0: കുഴപ്പമില്ല,
2: നല്ല പഠിക്കാൻ കഴിയും. പിന്നെ കുറെ പാട്ടുകളൊക്കെ
0: പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഇഷ്ടം.
2: അങ്ങനെ ഇഷ്ടം.
0: ഓക്കെ, അങ്ങനെ ഓരോരുത്തരും അധ്യാപകർ എന്ന് പറയുന്നത് ഒരു മൂല്യനിധിയാണ്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട, അറിവ് തരുന്നവരെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളതൊരു ഗുഡ് ക്വാളിറ്റിയാണ്. ഏതായാലും നമ്മൾക്ക് ഒരുപാട് ആളുകൾ വീണ്ടും സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. ജമീല വി പി പൂനൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അമ്ര ബിൻ യാസ്ര അലുവ, അലൈക്കും സലാം വറഹ്മത്തുള്ള. പിന്നെ ജമീല കുമര നല്ലൂർ, അമ്ര ബിൻ യാസിർ, ആമിർ ബിൻ യാസിർ അലുവ, ജമീല വി പി പൂനൂർ പറയുന്നുണ്ട്, സാരോപദേശം നല്ല അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ അൽഹംദുലില്ല. നഫീസ പി എ താമരശ്ശേരി, അതുപോലെ സലീം അബ്ദുള്ള, സഫ ബിൻ സഫീർ, ഇവരൊക്കെ ഒന്ന് സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വലൈക്കും സലാം വറഹമത്തുള്ളാഹി വബറകാത്ത്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് ഒന്നാമത്തൊരു ചെറിയൊരു ചോദ്യം നമുക്ക് ചോദിച്ച് തുടങ്ങാന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ നമ്മളെ അബ്ദുൽ ഹമീദ് സി കഴിയൂരിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അസ്സലാം വലൈക്കും വറഹമത്തുള്ള, ഇന്നത്തെ ഈവനിങ് ലൈവിൽ ചേരാൻ സാധിച്ചത് വളരെ സന്തോഷം, അൽഹംദുലില്ല. ഉസ്താദ് പറഞ്ഞ പോലെ നമുക്ക് നാളേക്ക് വേണ്ടിയുള്ള ഒരു മുതൽക്കൂട്ടാവാൻ വേണ്ടി ഇന്ന് ഈ കാണുന്ന ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ സ്വാലിയായിട്ടുള്ള സദക്കയിൽ ഈ പീസ് കുടുംബത്തെയും ഉൾപ്പെടുത്തുക. അള്ളാഹു അതിനനുഗ്രഹം നൽകട്ടെ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ നമ്മളെ ഒരു ഒന്നാമത്തെ ചോദ്യം ഷംനാദ് ഖാനാണ് ചോദിച്ചിട്ടുള്ളത്. ബൽക്കീസ് രാജ്ഞിയുടെ ഭരണ പ്രദേശം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ബൽക്കീസ് രാജ്ഞിയുടെ ഭരണ പ്രദേശം ഏത് എന്നുള്ളതാണ് ചോദ്യം. അറിയുന്ന ആളുകൾ എന്താക്കുക, എത്രയും പെട്ടെന്ന് നമ്മുടെ ഉത്തരങ്ങൾ അയച്ചു തുടങ്ങുക. ഏതായാലും ഇൻഷാല്ലാ ഇന്ന് നമുക്ക് നമ്മളെ ഒന്നാമത്തെ പ്രോഗ്രാമിലേക്ക് പോവാം. നമ്മളെ ആമിന റെഡി അല്ലേ? പാട്ടാണല്ലേ? ആയിക്കോട്ടെ, ഇൻഷാല്ലാ പാടിക്കും.

0: മഷാല്ലാ ബാർക്കല്ലാ ഫിക്കും, അടിപൊളി ഉഷാറ് സോങ് കേട്ടോ. പാടാറുണ്ടോ? മദ്രസില് പഠിക്കണ്ടോ? എത്ര ക്ലാസ്സിലാണ്? ആറ് തന്നെ. ഓക്കെ, എന്താ മദ്രസിന്റെ പേര്?
1: അന്നോറ.
0: അന്നോറ എടവണ്ണപ്പാറ.
1: ഉസ്ലേരങ്ങാടി.
0: ഉസ്ലേരങ്ങാടിയിലുള്ള. ആ മഷാല്ലാ. ഓക്കെ, അപ്പോ സർഗസന്ധത്തിലൊക്കെ പങ്കെടുക്കാറില്ലേ? ഓക്കെ, സ്റ്റേറ്റ് പോയിട്ടുണ്ടോ? ഇല്ല. ഇൻഷാല്ലാ ഇപ്രാവശ്യം പോകണം കേട്ടോ. നല്ല വോയിസാണ്, നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ, വളരെ രസമുണ്ട്. സ്കൂളിൽ പാടാറുണ്ടോ? മഷാല്ലാ. എന്തായാലും നിലനിർത്തുക, ഒരുപാട് പാട്ടുകൾ പഠിക്കുക, അങ്ങനെ ട്രൈ ചെയ്യുക, പാട്ട് കേട്ട് ഇങ്ങനെ പഠിക്കുക. അപ്പോൾ ഇങ്ങനെ വോയിസ് ഒന്നുകൂടി ക്ലിയർ ആവും. നല്ല ഉഷാറ് പാട്ടാണ്, നല്ല വോയിസാണ്, പാകാണ്. പക്ഷേ പാട്ട് പഠിക്കണം, പഠിക്കാൻ വേറെ കൂടി പോകണമെന്നില്ല, നമ്മളെന്താക്കുക, കേട്ട് പഠിക്കുക, അത് തന്നെ പാട്ട് പഠിക്കുക. എന്നിട്ട് സർഗവസന്ധത്തിൽ കഴിഞ്ഞ് സ്റ്റേറ്റിൽ ഫസ്റ്റ് അടിക്കാൻ ഭാഗ്യം കിട്ടട്ടെ. മാഷാല്ലാ. ഏതായാലും ഒരുപാട് ആളുകൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതായത് ബൽക്കീസ് രാജ്ഞിയുടെ അവരുടെ ഭരണപ്രദേശം ഏതാണെന്നുള്ളതായിരുന്നു ചോദ്യം. ഏതായാലും ഒരുപാട് ആളുകൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉത്തരം പറയാം. സബ ആണ് അവരുടെ സ്ഥലം. അതായത് ഉത്തരം പറഞ്ഞിട്ടുള്ളത് ആയിഷ അങ്ങാടിപ്പുറം, ആയിഷ അങ്ങാടിപ്പുറം, അതുപോലെ തന്നെ ബൽക്കീസ് ആറ്റൂർ. ആ ഓക്കെ, സാജിദ കാലിക്കറ്റ് അവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമീർ ടി എടത്തനാട്ടുകര, ജമീല വി പി കാളികാവ്, നഫീസ പി എ താമരശ്ശേരി, ഷംസാദ് തലശ്ശേരി, ഇവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, സബ എന്നുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജമീല വി പി പൂനൂർ പറയുന്നുണ്ട്, പാട്ട് സൂപ്പറായി, അൽഹംദുലില്ല, ഇനിയും പാടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടിൽ നല്ല അർത്ഥമുള്ള വാക്കുകളുണ്ട്, മഷാല്ലാ. ഒരുപാട് ആളുകളെ പ്രാർത്ഥന റേഡിയോയിൽ പാടുന്ന സമയത്ത് കിട്ടും, അത് റേഡിയോൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കും. ഷംസാദ് തലശ്ശേരി പറയുന്നുണ്ട് സൂപ്പർ സോങ്. അബ്ദുൽ സി കെ അഴിയൂര് പറഞ്ഞു, മഷാല്ലാ, സാരോപദേശത്തിൽ പറഞ്ഞ കാര്യം നല്ല ചിന്ത വിഷയമാണ്. മാതാപിതാ ഗുരുദൈവം എന്നാണല്ലോ ചൊല്ല്. എത്ര നാൾ കഴിഞ്ഞാലും നമ്മെ പഠിപ്പിച്ച അധ്യാപകരെ കണ്ടാൽ തല കുനിച്ച് കൈ കൊടുക്കും, അതാണ് ഗുരുമഹത്വം. നല്ല അധ്യാപകൻ വിദ്യാർത്ഥിയും വിജയം കൈവരിച്ചവരിൽ പെടും. അപ്പോൾ ഏതായാലും നമ്മുടെ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വരട്ടെ, എന്താണ് ശ്രോതാക്കൾ പറയുന്നത് നമുക്ക് നോക്കാം. ഏതായാലും ഇൻഷാല്ലാ ഇനിയൊരു പാട്ടും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കണം അല്ലേ, അതും കൂടി പാടല്ലേ. ഓക്കെ, റെഡി? ഓക്കെ, ഇൻഷാല്ലാ പാടിക്കാം.

0: മഷാല്ലാ, വീണ്ടും വീണ്ടും നെട്ടിച്ചു. ബാറക്കില്ല ഫീക്കു. ഇതൊരു അറബി സോങ് ആയിരുന്നു, നേരത്തെ ഒരു മലയാളം പാട്ടാടി, അപ്പോൾ സകലാണ് അല്ലേ, എല്ലാ പാട്ടും പോകും. എന്തായാലും സാറായി, എന്തായാലും റബ്ബ് നിലനിർത്തി തരട്ടെ ഈ വോയിസ് കേട്ടോ. ഇൻഷാല്ലാ, എന്തായാലും അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുക കേട്ടോ. ഒരുപാട് അവസരങ്ങൾ വരുമല്ലോ അല്ലേ, സ്കൂളിലും മാപ്പിള പാട്ടും ഒക്കെ പാടുക ഇൻഷാല്ലാ. എന്തായാലും കമൻറ്റുകൾ വരുന്നുണ്ട്, പാട്ട് വെറൈറ്റി സൂപ്പറായി, കേട്ട് കേട്ട് ആസ്വദിച്ചു അൽഹംദുലില്ല. ഗുഡ് സോങ് ആമിന എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ പാട്ടിനെ കുറിച്ചിട്ട് വളരെ അടിപൊളിയായിട്ടെന്ന് പറയുന്നുണ്ട്. എന്നാലും മാറക്കല്ലാഫിക്കും. ഇനി നമ്മൾ ഹാമിദേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയാണ്. ഓ, ഈ വെക്കേഷനായിട്ട് എവിടേക്കും പോയില്ലേ, വിരുന്നൊന്നും പോയില്ലേ?
1: ഇല്ല, താത്തൻ്റെ കുട്ടികളൊന്നും വീട്ടിലെത്തി.
0: ആ, വീട്ടിൽ തന്നെ ഒരു ഒരു ഒരു വിരുന്നിൻ്റെ ഒരു പ്രകൃതി, ഒരു പ്രതീതിയാണ് അല്ലേ. കച്ചറുണ്ടോ? അടി ഉണ്ടാവല്ലോ, ഇടക്കൊക്കെ ഉണ്ടാവും അല്ലേ. എന്തായാലും മാഷാല്ലാ. പിന്നെ എന്താ, ഏത് സ്കൂളിലാണ് പഠിക്കണത്?
1: ഇവിടെ
0: ഗ്രീൻ വാലി പഠിക്കണ. ആ ഓക്കെ. എന്നിട്ട് റേഡിയോ ഇതിന് മുന്നേ വന്നിട്ടില്ല? വന്നിരുന്നു. ഓക്കെ. അപ്പൊ ഹാമിദ് ഇവിടെ ആർട്സ് കഴിഞ്ഞില്ലേ നിങ്ങളെ? ഓക്കെ, ആർട്സിൽ പങ്കെടുത്തിരുന്നോ? എന്തിനൊക്കെ പങ്കെടുത്തു? ഇസ്ലാമിക് സോങ്ങിനും പങ്കെടുത്തു. ഓക്കെ. പിന്നെ അഹമ്മദിൻ്റെ ഒപ്പാനെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെ? എന്നിട്ട് ഇനി ഒരു ടൂറും ഉണ്ടോ? ഇല്ലേ, വെക്കേഷന് ടൂറൊക്കെ നിർബന്ധം കേട്ടോ. പണ്ട് പറയണം ഒരു ടൂറൊക്കെ പോവാൻ. ഓക്കെ. എന്നാ സ്കൂളിൽ നിന്ന് തുറക്കുക? ഒന്നാം തീയാ?
1: 31
0: ഒന്നാം തീയതി അല്ലേ, അതായത് ചൊവ്വാഴ്ച ഒന്നുണ്ടല്ലേ. ഓക്കെ, 10 ദിവസം ലീവ് ഉണ്ട് അല്ലേ. കഴിഞ്ഞ വെള്ളിയാഴ്ച പൂട്ടി, വെള്ളിയാഴ്ച അടച്ച്,
1: വെള്ളിയാഴ്ച.
0: ഓക്കെ. പിന്നെ ഓക്കെ, ഹാമിദ് എന്ത് പ്രോഗ്രാം എന്നാ അവതരിപ്പിക്കണേ?
1: പാട്ട്.
0: പാട്ടുണ്ട്. ഓക്കെ, എത്ര പാട്ടുണ്ട്? ഒന്നുള്ളൂ. ഓക്കെ, ഇൻഷാല്ലാ. എന്നാൽ പാടല്ലേ നമുക്ക്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ, ഇപ്പം 2 പാട്ട് കഴിഞ്ഞു, കുറച്ച് അവസാനം പാടാം. ഓക്കെ. ഓക്കെ, അത് നല്ലേ. ഇപ്പോൾ ഗ്രീൻ വാലിയിൽ 1 മുതൽ ഉണ്ടോ ഇവിടെ? 1ാം ക്ലാസ് മുതൽ പഠിക്കണുണ്ടോ? ആ മാഷാല്ലാ, അൽഫിത്ര മുതൽ ഗ്രീൻ വാലിയിലെ കുട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഗ്രീൻ വാലിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഹാമിദ്. മാഷാല്ലാ. അപ്പോൾ എന്താണ് ഹമീദിൻ്റെ ഒരു ഗോൾ, എന്താണ് ജീവിതത്തിലെ ലൈഫിലൊരു ഗോൾ, ഇന്നത് എനിക്ക് അച്ചീവ് ചെയ്യണം എന്ന ആഗ്രഹം ഉള്ളത് എന്താണ്? ഇമാം ആവണം. അതിന് ഹാഫിദ് ആവണ്ടേ? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ഹാഫിദ് ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടോ?
1: 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ജാമിയ ഹിന്ദ് പോകണം ആഗ്രഹമുണ്ട്.
0: മാഷാല്ലാ, ജാമിയ പോകണം അല്ലേ, ഒരു ഹിക്കമി ആവണം അല്ലേ. എന്തായാലും അള്ളാഹ് അതിന് തോഫീക്ക് നൽകട്ടെ, പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും ഹാമിദിൻ്റെ ആഗ്രഹങ്ങൾ അടിപൊളിയാണ്. അല്ലാതെ ഇപ്പോൾ ദുനിയവിയായിട്ട് ഹാമിദിനെ അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം എന്താണ്? നമ്മളെ ഒരു ഈ ഒരു ദുനിയാവിൽ നമ്മൾ മരണത്തിന് മുമ്പൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം എന്ത് ഒരു കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാറോ അല്ലെങ്കിൽ ബൈക്കോ, അത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഗതി എന്താണ്? എന്ത് കിട്ടണം എന്നുണ്ടാവില്ല. നമ്മൾ ചില ആൾക്കാരൊക്കെ പറയും എന്തിനാ ജോലി ചെയ്യണേ, എനിക്ക് ഇന്നത് വാങ്ങാനാണെന്ന് പറയും. ഒരു നല്ലൊരു BMW ഒരു ഓഡിയോ, ഒരു പോർഷെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നൊക്കെ പറയും. അങ്ങനെ ആമിതിന് എന്താണ് ഇഷ്ടം? കുറച്ചൊക്കെ ഒരു പൈസ ഒക്കെ ഉണ്ടാവുമ്പം, അല്ലെങ്കിൽ ഒരു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആമിത് എന്താണ് ആഗ്രഹിക്കണം?
1: ഒരു നല്ല വീടും.
0: ഒരു നല്ല വീട്, അതല്ല, ഒരു അടിപൊളി ആഗ്രഹമാണ് അല്ലേ. എന്തായാലും വീട് നമുക്ക് വേണം അല്ലേ, വീട് നമുക്ക് നിർബന്ധമാണ്. പിന്നെ നല്ലൊരു ഫാമിലി അല്ലേ. ഏ അതെ. പിന്നെ ഏറ്റവും കൂടുതൽ ഹാമിദിനെ ഇപ്പോൾ ഈ പാട്ട് പാടാനാവട്ടെ, ഈ പ്രോഗ്രാമുകൾക്ക് പ്രോത്സാഹിപ്പിക്കണത് ആരാണ്? ഉപ്പയാണോ ഉമ്മയാണോ?
1: ഇപ്പം അങ്ങനെ ഫോണിൽ നോക്കുമ്പോഴാണ് ഇത് കാണുക. അപ്പം ഇപ്പം അങ്ങനെ ഉണ്ട് പറയുമ്പം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്താ രജിസ്റ്റർ ചെയ്യുക. അപ്പം ഞാനും
0: അപ്പം ഇപ്പം ഒരു മോട്ടീവ് ആണ് ഇതിലേക്ക്, ഇപ്പം പ്രോത്സാഹിപ്പിക്കാറുണ്ട് അല്ലേ. എന്താ
1: പിന്നെ ഉമ്മ പഠിപ്പിച്ചു തരും,
0: പഠിപ്പിച്ചു തരും ഉമ്മ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ അവരെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ധൈര്യമാണ് അല്ലേ. ഉപ്പാനും ഉമ്മാനും സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ തീർച്ചയായും അല്ലേ. ഇപ്പോൾ ഗ്രീൻ വാലി വന്ന് ഇവിടെ ഇപ്പോൾ 6-9 കൊല്ലം പഠിച്ചു. എങ്ങനെ വരാറ്? സ്കൂൾ ബസ്സിന് വരാറാണ്? ദിവസം ഡെയിലി വരും? ഇവിടെ ഇത് ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ടോ?
1: ഇല്ല.
0: ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കാൻ ഉള്ളൊരു സാഹചര്യം, ഇപ്പോൾ ജാമ്യയിലൊക്കെ ഹോസ്റ്റലാണല്ലോ, ഇല്ല അൽഹിന്ദിലൊക്കെ ഹോസ്റ്റലാണ്, അപ്പം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യും ഹോസ്റ്റൽ ലൈഫ് അല്ലേ? ചില നമുക്ക് ഒരാഗ്രഹം ഉണ്ടല്ലോ അല്ലേ, ജാമ്യ പഠിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അത് ഇഷ്ടമാണ്. പിന്നെ വേറെ അനിയനുണ്ടോ?
1: അനിയല്ല.
0: അനിയല്ല, ഈ ഒറ്റ ആൺകുട്ടിയാണ്. ആ ബാക്കിയൊക്കെ താത്താരാണ്. ഓക്കെ ഓക്കെ, വിവാഹം കഴിഞ്ഞു. ഓക്കെ,
1: ഇല്ല, ഒരു താത്ത ഇപ്പൊ +2 പഠിച്ചോണ്ട്.
0: ഗ്രീൻ വാലി ഇവിടെ, ഗ്രീൻ വാലി പഠിച്ചു കഴിഞ്ഞാൽ
1: ഗ്രീൻ വാലി 10 വരെ ഗ്രീൻ വാലി പഠിച്ച് 7 മുതൽ 10 വരെ, അതിന് ശേഷം ഇപ്പൊ ദാറുൽ ഖുറാനില് +2 പഠിച്ചോണ്ട്.
0: ദാറുൽ ഖുറാൻ എവിടാണ്?
1: ആലത്തിയൂർ.
0: ദാറുൽ ഖുറാൻ ഇഫല്ലേ അവിടെ?
1: അവിടെ +1 ഉം +2 ഉം ഇഫലും നിർബന്ധമല്ല, അതിനോണ്ട് അവിടെ ചേർന്നതാണ്.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ, മാഷാല്ലാ. അപ്പോ ഗ്രീൻ വാലി പഠിക്കുമ്പോ മദ്രസ വരെ പോകുന്നുണ്ടോ?
1: മദ്രസ ഇവിടെ തന്നെ ഒരു അലിഫ് ഹോളിഡേ മദ്രസ പറഞ്ഞിട്ട്,
0: ഹോളിഡേ മദ്രസ. ശനി ഞായറും മാത്രം?
1: ശനി ഞായറും, പിന്നെ ഈ ഓണം വെക്കേഷനില് ഇന്നലെ മിഞ്ഞാന്നും ഉണ്ടേനി.
0: ഓക്കെ ഓക്കെ. അധ്യാപകർ ആരൊക്കെ? ഉസ്താദ്മാരൊക്കെ?
1: ഷാനിബു സലഫിയും പിന്നെ സർജാസ്, ബർജി സാറ്,
0: അങ്ങനത്തെ ഒരു ആൾക്കാരൊക്കെ ഉണ്ട്. കുട്ടികളുണ്ടോ? അത്യാവശ്യം കുട്ടികളുണ്ടോ മദ്രസയില്?
1: 45 കുട്ടികളുള്ളൂ.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഏതായാലും ഉഷാറായി. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിഷയം എന്താണ് പഠിക്കണ സബ്ജക്റ്റുകളിൽ? ഏറ്റവും ഇഷ്ടപ്പെട്ട പഠിക്കാൻ ഒരു ഇഷ്ടം, ഒരു ഇൻട്രസ്റ്റ്?
1: മാത്സ്.
0: മാത്സ് വെറൈറ്റി ഇത്രയാണല്ലോ, കാരണം ആരും അങ്ങനെ പറയാറില്ല മാത്സ് ഒന്നും. മാത്സ് ചില ആളുകൾക്ക് അല്ലേ ഭയങ്കര പ്രയാസമാണ് അല്ലേ, കുറേ ഇക്വേഷൻസും അല്ലേ, കുറേ കൂട്ടൽ ഗുണിക്കൽ ഹരിക്കൽ ഓക്കെ. പക്ഷെ ഹാമിദ് ഭയങ്കര ഇഷ്ടമാണ് മാത്സ് അല്ലേ, എന്തായാലും മാഷാല്ലാ. അപ്പോൾ ഹുസൈൻ വി എം എടത്തനാട്ടുകര പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഹജ്ജ് നിർവഹിക്കാൻ കഴിയട്ടെ എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം ഇൻഷാല്ലാ. എന്നാലും അള്ളാഹ് തൗഫീഖ് ആകട്ടെ അല്ലേ. അതൊരാഗ്രഹമല്ലേ ജീവിതത്തിൽ, ഞാനത് ചോദിച്ചത് ആഗ്രഹം എന്താ ചോദിച്ച്, അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും ഇന്നതൊരു അച്ചീവ് ചെയ്യണം എന്നുള്ളത്, ചില ആൾക്ക് ഹജ്ജ് ചെയ്യണം എന്നേക്കാരം. കാരണം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഹജ്ജ് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല, പക്ഷെ നമുക്ക് ആഗ്രഹിക്കാമല്ലോ. APJ പറഞ്ഞൊരു കാര്യമല്ലേ, എന്ത് ആഗ്രഹിക്കുക, വാനോളം മുട്ട നമുക്ക് എന്താക്കാം, ആഗ്രഹിക്കാം അല്ലേ. ആഗ്രഹിക്കണതിന് പൈസ ചിലവൊന്നുമില്ല, എന്തും ആഗ്രഹിക്കുക. പഠിച്ചുകൊണ്ട് പിന്നെ പ്രാർത്ഥിക്കുക അത് കിട്ടാൻ വേണ്ടിയിട്ട്. പഠിച്ചോനെ പ്രത്യേകത, നമ്മളൊരു കാര്യം നല്ലോണം ആഗ്രഹിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിച്ച് പ്രയത്നിച്ചാൽ റബ്ബ് അതിനൊരു പോസിറ്റീവായിട്ടൊരു റിസൾട്ട് നമുക്ക് തരും അല്ലേ. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. റിഹാന ബാനു തോട്ടശ്ശേരി അറി പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. പാട്ടുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട് മാഷാല്ലാ, മാഷാല്ലാ, സൂപ്പർ, ബാറക്കല്ലാഹു ഫീക്കും. ഒരുപാട് ആളുകൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടുന്നുണ്ട് ഇന്നത്തെ പാട്ടുകൾ. മിർട്ടി എടത്തനാട്ടുകാരെ പറയുന്നുണ്ട്, ഗസയെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ഗാനം മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ഷംനാദ് ഖാൻ മാഷാല്ലാ, സൂപ്പർ സോങ്, അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. ഹുസൈൻ വി എം എടത്തനാട്ട് ഗ്രൂപ്പുകളും സലാം പറഞ്ഞു തന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് വേറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, നമുക്കത് ചോദിക്കാൻ തോന്നുന്നു. നമ്മളെ ജമീല വി കെ പൂനൂർ അവരൊരു പരാതി പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു VK എന്നുള്ളത് ഉൽപ്പം പറഞ്ഞത് VP ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും സോറി, ജമീല VK പൂനൂർ എന്നാണ് അവരുടെ പേര്. ഏതായാലും ഇൻഷാല്ലാ നമുക്കിനി അടുത്ത ഒരു ചോദ്യം ചോദിക്കാൻ തോന്നുന്നു. പിന്നെ ആഞ്ചലൂസിലെ പ്രശസ്തമായിട്ടുള്ള പള്ളി ഏതാണ്? ഉന്തുലുസ് എന്ന് അറബിയിലും നമ്മൾ പറയും, ഉന്തുലുസ്. ആഞ്ചലൂസിലെ പ്രശസ്തമായിട്ടുള്ള പള്ളി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അറിയുന്ന ആളുകൾ വളരെ കുറവാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. റേഡിയോൻ്റെ സ്ഥിരം ശ്രോതാക്കൾക്ക് ചിലപ്പോൾ കിട്ടാം, സാധ്യത ഉണ്ട്, കാരണം റേഡിയോയിൽ വരാറുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകളൊക്കെ. ആഞ്ചലൂസിലെ പ്രശസ്തമായിട്ടുള്ള പള്ളി ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം അറിയുന്ന നമ്മുടെ ശ്രോതാക്കൾ ഇത്രയും പെട്ടെന്ന് തന്നെ എന്താക്കാം, ഉത്തരം അയച്ചു തുടങ്ങുക, നമുക്ക് ഉത്തരം പറയാം. ഏതായാലും അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻസുകളൊക്കെ വരാം തോന്നുന്നു. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ കുറവുണ്ട് നമുക്ക്. സാധാരണ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ നിരന്തരം പെട്ടെന്ന് പെട്ടെന്ന് വരാറുണ്ട്. ഇന്ന് കുസൃതി ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഇൻഷാല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുന്നവരെന്താക്കാം, പെട്ടെന്ന് ഉത്തരം പറയാം. ആൻഡലൂസിലെ പ്രശസ്തമായിട്ടുള്ള പള്ളി ഏത് എന്നുള്ളതാണ്. അമീർ ടി എടത്തനാട്ടുകരയാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഏതായാലും ഇൻഷാല്ലാ അറിയുന്ന ആളുകൾ എന്താകട്ടെ ഉത്തരം പറയട്ടെ. ഏതായാലും നമ്മളെ ഹാമിദേ, അപ്പോൾ ഹാമിദിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഹാമിദേ. ഇപ്പോൾ ഹാമിദിന് ഹാമിദിൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്താ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളിലൊക്കെയാണ്. എന്തൊക്കെ ആഘോഷമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്?
1: ഓണം നബിദിനം.
0: ഒരു ഹാമിദിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഹാമിദ് ഇതിന് മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്?
1: അത് ഒരു ശിർക്കിൽപ്പെട്ട ആഘോഷങ്ങളാണ്. നമുക്കാകെ രണ്ട് ആഘോഷങ്ങളെ പറഞ്ഞുള്ളൂ.
0: അതെ,
1: എന്താ രണ്ട് ഈദുകള്. അതല്ലാതെ നബി ഒന്നും വേറെ ആ രണ്ട് ആഘോഷങ്ങളല്ലാതെ നബി കാണിച്ചെന്നില്ല.
0: അതെ. അപ്പോ ഈ നബി കാണിക്കാത്തൊരു സംഗതിയെ നമ്മൾ പൊതുവെ എന്താ പറയാ, ദീനിൽ പുതുതായിട്ട്. അതെ, മാഷാല്ലാ. അപ്പോൾ ബിദ്അത്തുകളാണ് അല്ലേ, ബിദ്അത്തുകൾ, പുത്തൻ ആചാരങ്ങൾ. നമ്മുടെ റോഡുകളൊക്കെ ബ്ലോക്ക് ആക്കി അല്ലേ. നാട്ടിലൊക്കെ റാലി എടുക്കണ്ടോ? നാട്ടില് ഒമ്പത് പരിപാടി ഉണ്ടോ?
1: ഇന്നലെ കോഴിക്കോട് പോയപ്പോൾ കണ്ടിരുന്നു. ഞങ്ങളവിടെ പിന്നെ സുന്നി പള്ളികളും അധികമില്ല.
0: ഇല്ല. ആ ഓക്കെ. കുനിയിൽ കീഴ്പ്പറമ്പ് ആ ഭാഗത്ത് അങ്ങനല്ല. ഓക്കെ. കോഴിക്കോട് പോണ സമയത്ത് കണ്ടിരുന്നു അല്ലേ, ഇങ്ങനെ റാലികളും ഭക്ഷണം കൊടുക്കലും അല്ലേ. ബ്ലോക്കല്ലേ റോഡൊക്കെ ഫുള്ള്. ആ റസൂലിന്റെ ചര്യ എന്താണ് ശരിക്കും? റസൂലിന്റെ ഒരു ചര്യയുണ്ട്, ഇങ്ങനെ റോഡ് ബ്ലോക്ക് ആക്കലാണ് റസൂലിന്റെ ചര്യ
1: അല്ല.
0: എന്താണ്, വഴിയിൽ നിന്നൊരു ഉപദ്രവം നീക്കിയാൽ അത് പ്രതിഫലമുണ്ട്. ആ ഇന്ന് പഠിപ്പിച്ച ആളാണ് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ എന്താക്കുന്നു, ചില ആളുകൾ വളരടിച്ചു പൊളിച്ച് എന്താക്കുന്നു, നടത്തുന്നു. അതിന് പേരിട്ട് വിളിക്കണ എന്താണ്, നബി സ്നേഹം. യഥാർത്ഥത്തിൽ നമ്മൾ നബീനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് ഹമീദേ?
1: നബി കാണിച്ചെന്ന കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യ എന്നിട്ട് നബി പറഞ്ഞ പോലൊക്കെ
0: നമ്മൾ ജീവിക്കുക. ഒരു റോൾ മോഡൽ,
1: നബിനെ റോൾ മോഡലാക്കി കാണുക.
0: അതെ, അതാണ് ഏറ്റവും ഒരു മുസൽമാൻ എന്ന നിലക്ക് നബിയെ സ്നേഹിക്കുന്ന വ്യക്തി ചെയ്യേണ്ടത് അല്ലേ. നബിയെ റോൾ മോഡൽ എന്തൊക്കെ വിഷയത്തിൽ നമുക്ക് നബിയെ റോൾ മോഡലാക്കാൻ പറ്റും? ഏതൊക്കെ വിഷയങ്ങളിൽ?
1: ആരാധനകളുടെ വിഷയങ്ങൾ.
0: ഓക്കെ ഓക്കെ.
1: പിന്നെ നബിയുടെ വസ്ത്രധാരണ.
0: അതെ തീർച്ചയായും.
1: ഭക്ഷണ
0: മര്യാദകള്.
1: ഭക്ഷണ മര്യാദകള്. പിന്നെ വൃത്തിയുടെ കാര്യത്തില്.
0: ഓക്കെ. നബിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ടോ, എന്താണ് നബിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി? പ്രവാചകനെ ബാക്കിയുള്ള ആളുകൾ, അതായത് പ്രവാചകന് പ്രവാചകത്തെ ലഭിക്കുന്നതിന് മുന്നേ ആളുകൾ റസൂലിനൊരു ഒരു ഒരു ഒരു പ്രത്യേകത കൽപ്പിച്ചിരുന്നു, അത് എന്തിൻ്റെ കാര്യത്തിലായിരുന്നു?
1: സത്യവിശ്വാസമീൻ.
0: അതെ, എന്ത് എന്താണ് അല്ലാമീൻ എന്ന് വിളിക്കാൻ കാരണം എന്താ?
1: കാരണം നബിയുടെ വിശ്വസ്തത.
0: ആ വിശ്വസ്തത, അത് നമ്മൾ ഒന്നും കൂടി മനോഹരമായിട്ട് അത് പറയാൻ പറ്റുകയാണെങ്കിൽ അതെങ്ങനെയാണ്?
1: കളവ് പറയാതിരിക്കുക.
0: അത് നമ്മൾ മൊത്തത്തിൽ ഇപ്പം കളവ് പറയാതിരിക്കുക, നുണ പറയാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചീത്ത പറയാതിരിക്കുക, ഇതിനൊക്കെ നമ്മൾ മൊത്തത്തിൽ എന്താ പറയുക, സ്വഭാവം എന്നല്ലേ പറയുക അല്ലേ, നബിയുടെ സ്വഭാവം അല്ലേ. അതാണ് നമ്മൾ ജീവിതത്തിൽ ഒരു റോൾ മോഡലാക്കേണ്ട പ്രത്യേകിച്ചുള്ളൊരു കാര്യം അല്ലേ. കാന ഖുലുഖുൽ ഖുർആൻ എന്ന് പറഞ്ഞ റസൂലിൻ്റെ സ്വഭാവം തന്നെ ഖുർആനായിരുന്നു, വിശുദ്ധ ഖുർആനായിരുന്നു. ആരോടും അല്ലേ ചീത്ത പറയാതെ 10 വർഷം അള്ളാഹുൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം സേവനം ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ ഇന്നേവരെ എന്ത് പറഞ്ഞിട്ടില്ല, ഉഫ് എന്ന് പറഞ്ഞിട്ടില്ല. എന്താണ് ഉഫ് എന്ന് പറഞ്ഞാൽ? ഛേ എന്ന വാക്ക് പോലും അനസിനോട് പറഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ വിശുദ്ധ ഖുർആനിലെ ആയത്തില്ലേ, മാതാപിതാക്കളെ കുറിച്ച് പറയുന്ന ആയത്തിൽ വഖല്ലാ റബ്ബുക്കൈ തുടങ്ങുന്ന ആയത്തിൽ അരി ഉഫ് എന്നുണ്ട്, എന്ത് ഛേ എന്ന് മാതാപിതാക്കളോട് പറയരുത് എന്നുള്ളത്. അപ്പോൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയാണ്, റസൂൽ ഇന്നേവരെ എന്നോട് ജീവിച്ചിട്ട് എൻ്റെ ഒപ്പം ഞാൻ റസൂലിൻ്റെ ഒപ്പം ജീവിച്ചിട്ട് റസൂല് എന്താണ് ചെയ്യാതെ ചെയ്യാത്ത, എന്താ എനിക്ക് ചെയ്താൽ എന്നുള്ള വർത്തമാനം പോലും എന്താക്കില്ല റസൂല് പറഞ്ഞിട്ടില്ല. അത്രയും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അത് അള്ളാഹുൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമ്മൾ നമ്മളെ സ്വഭാവങ്ങളൊക്കെ എടുത്തു നോക്കുക, നമ്മളെങ്ങനെയാണ് വീട്ടിൽ നമ്മളുപ്പാനോടും ഉമ്മാനോടും എന്താ ഇപ്പോൾ സഹോദരന്മാരോടൊക്കെയുള്ള പെരുമാറ്റം എങ്ങനെയാണ് അല്ലേ, വീട്ടിൽ ഫ്രണ്ട്സുകൾ അല്ലേ, ഫ്രണ്ട്സുകളായിട്ട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അതുപോലെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അല്ലേ. ഭയങ്കര സ്വഭാവം ഭയങ്കര റസൂലിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അതാണ് റസൂലിനെ വേറെ ഇട്ടിങ്ങനെ ആളുകളുടെ മുന്നിൽ നിർത്തിയിട്ടുള്ളത്, അതാണ് റസൂലിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് വിശ്വസ്തെന്ന് പറഞ്ഞത്, അൽ അമീൻ എന്ന് വിളിച്ചത്. പക്ഷെ പിന്നീട് ആ വിശ്വസ്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ പോലും റസൂൽ ദീന പ്രബോധനം ചെയ്യുന്ന സമയത്ത് എന്താക്കി, അത് മാറ്റി പറഞ്ഞു. പിന്നെ ഒരുപാട് പ്രയാസപ്പെടുത്തി അള്ളാഹാൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനോടുള്ള സ്നേഹം അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ റസൂലിൻ്റെ ജീവിതത്തിൽ റസൂൽ എങ്ങനെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്, അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ ആ റസൂലിനെ എന്താക്കുക, സ്നേഹിക്കുക അല്ലേ. അല്ലാതെ കൊടി പിടിച്ച് കുറേ പാട്ടുപാടി, കുറേ ഡാൻസ് കളിച്ച്, കുറേ ദഫ് കളിച്ച് അങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കുക അല്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഇൻഷാല്ലാ നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതായത് ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഒരുപാട് ആളുകൾ എന്തായാലും മാഷാല്ല അയക്കുന്നുണ്ട്. അതായത് ചോദ്യം എന്തായിരുന്നു, അഞ്ചലൂസിലെ പ്രശസ്തമായിട്ടുള്ള പള്ളി ഏത് എന്നുള്ളതാണ്. മസ്ജിദുൽ ഖുർത്തുബയാണ് പള്ളി ഉത്തരം. മസ്ജിദുൽ ഖുർത്തുബ, ഖുർത്തുബ, കോർദോവ എന്നൊക്കെ നമുക്ക് പറയാം. അതിന് ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഷംനാദ് ഖാനാണ്, പിന്നെ ഹുസൈൻ വി എം എടത്തനാട്ടുകര, പിന്നെ ഹുസൈൻ ജമീല വി പി കാളിക, ഇവരൊക്കെ അതിന് സലാം പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും ജമീഅ. ഏതായാലും ഇൻഷാല്ലാ അടുത്ത ചോദ്യങ്ങൾ വരട്ടെ എന്നാണ് പറയാനുള്ളത്. ഏതായാലും നമ്മളെ പാഠക്കുറിപ്പിൻ്റെ സമയത്തിലേക്ക് സമയമായിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഏതായാലും നമ്മുടെ സ്ഥിരം കേൾക്കുന്ന പാഠക്കുറിപ്പ് ഒന്ന് കേട്ടിട്ട് വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, നിങ്ങൾ കുടുംബ സന്ദർശനം നടത്താറില്ലേ? എന്തിനാണ് നാം വിരുന്നു പോകുന്നത്? കുടുംബബന്ധം ചേർക്കാനാണ് നാം പലപ്പോഴും വിരുന്നു പോകാറുള്ളത്. അവരെ കണ്ട് സംസാരിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷങ്ങൾ നമ്മൾ കൈമാറും. നമ്മുടെ കുടുംബ വീടുകൾ നാം സന്ദർശിക്കുകയും അവരുമായുള്ള ബന്ധം നിലനിർത്തുകയും ചെയ്യണം. അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് പരസ്പരം സന്ദർശനം നടത്തുന്നത് പുണ്യപ്രവൃത്തിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യസിൽ റഹിമഹു. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ തൻ്റെ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ എന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മോട് ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങൾ നാം മുറിച്ചു കളഞ്ഞാൽ നമുക്ക് സ്വർഗം ലഭിക്കില്ല എന്ന അർത്ഥത്തിലാണ് റസൂൽ നമ്മെ പഠിപ്പിച്ചത്. ലാ യദ്ഖുലുൽ ജന്നത്ത കാത്തി ഉറഹിമിൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. രണ്ട് രൂപമാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല ബന്ധം ചേർക്കും, ആരോട്? കുടുംബബന്ധം ചേർത്തവനോട്. അള്ളാഹു ബന്ധം മുറിക്കും, ആരോട്? കുടുംബബന്ധം മുറിച്ചവനോട് എന്നതാണ്. അവർ ഏത് സ്വഭാവത്തിൻ്റെ ഉടമകളാണെങ്കിലും, അവർ ഏത് നിലപാട് സ്വീകരിക്കുന്നവരാണെങ്കിലും, ഏതർത്ഥത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും, അവരോട് നമുക്ക് നല്ല രൂപത്തിൽ പെരുമാറുവാനും നല്ല നിലയിൽ വർത്തിക്കാനും അവരെ സഹായിക്കാനും അവരുടെ ആപൽഘട്ടങ്ങളിൽ അവർക്ക് താങ്ങാവാനും തണലാവാനും നമ്മൾ ഉണ്ടായിരിക്കണമെന്നതാണ്. അതായിരിക്കണം നമ്മുടെ കുടുംബബന്ധത്തിൻ്റെ പൊരുൾ. നമ്മുടെ തൊട്ടടുത്ത് ജീവിക്കുന്ന നമ്മുടെ കുടുംബക്കാരുണ്ടാകും, നമ്മുടെ നമ്മോടകന്ന് ജീവിക്കുന്ന കുടുംബക്കാരുണ്ടാകും. അവരെ വീട്ടിലേക്ക് സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം വാങ്ങിക്കൊടുത്തും അവരെ സന്തോഷിപ്പിച്ചും ഒരു ബന്ധം ചേർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ഒന്ന് പരാതി പറഞ്ഞപ്പോൾ, നബിയെ, എൻ്റെ കുടുംബത്തോട് ഞാൻ പല സമയത്തായി ബന്ധം പുലർത്തുമ്പോൾ അവർക്ക് ഞാൻ എനിക്കിഷ്ടപ്പെട്ടത് അവർക്ക് ഞാൻ നൽകുമ്പോഴും അവരെന്നോട് ബന്ധം മുറിക്കുകയും അവർ എനിക്ക് നൽകേണ്ടത് തടയുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് റസൂലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിക്ക് മറുപടി കൊടുത്തത്, അവർ അങ്ങനെയൊക്കെ ചെയ്താലും നീ അവരോട് ബന്ധം തുടർന്ന് വീണ്ടും ചേർക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് നൽകാനുള്ളത് നീ നൽകുക തന്നെ ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി പഠിപ്പിച്ച് നൽകുന്നുണ്ട്. കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ പ്രീതിയും രക്ഷയും പ്രതീക്ഷിച്ച് സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ നാം കുടുംബ ബന്ധങ്ങൾ ചേർക്കണം. ബന്ധങ്ങൾ ഒരിക്കലും മുറിച്ചു കളയരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. നമ്മൾ കേട്ടിട്ടുള്ളത് നല്ലൊരു വളരെ ഉപകാരപ്രദമായിട്ടുള്ള നമ്മൾ സാമൂഹ്യ ജീവിയായിട്ടുള്ളൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾ. കുടുംബബന്ധം ചേർക്കാനും അത് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നമ്മളടുത്ത് എപ്പോഴും വേണം. നമ്മൾ സ്ഥിരം കേൾക്കുന്ന വിഷയമാണെങ്കിലും പലപ്പോഴും പറയുന്ന നമ്മൾക്കും കേൾക്കുന്ന ആർക്കും കേൾക്കുന്നവർക്കും ഒരു പ്രശ്നം പറ്റുന്ന രീതിയാണ് കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ഏതായാലും ഇൻഷാല്ലാ നമ്മുടെ ഹാമിദിൻ്റെ ഒരു സോങ് ഉണ്ടല്ലേ, ഹാമിദേ പാടില്ലെന്നാ? റെഡി അല്ലേ? ഇൻഷാല്ലാ പാടിക്കോ.

0: മാഷല്ലാ, നല്ലൊരു ലേപ്പാടി ബിലാൽ എന്നുള്ള സോങ് എല്ലാവർക്കും അറിയുന്ന ഒരു സോങ് ആണ്. ഇതിൽ മാഷല്ല ഉഷാറായിട്ടുണ്ട്, സോങ് ഉഷാറായി എന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ബറക്കല്ലാ ഫീക്കും. ഏതായാലും ഇന്ന് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം കുഴപ്പമില്ലാതെ എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സാധാരണ ഉള്ള റെസ്പോൺസ് ഒന്ന് കുറവാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇനി അടുത്തൊരു ചോദ്യം വന്നിട്ടുണ്ട്. പ്രപഞ്ചത്തിലുള്ള അതൊരു വ്യക്തമായിട്ട് ചോദ്യം അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് എന്താക്കണം, ചോദ്യം അയക്കണം. അയക്കുന്ന ആളുകൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് ഉറപ്പിച്ചിട്ട് വേണം അയക്കാൻ. അതൊന്ന് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് നമ്മൾ ഇസ്ലാമികരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ. കുസൃതി ചോദ്യങ്ങളാണെങ്കിൽ നമുക്കത് വിഷയമല്ല. മറ്റേ ഇസ്ലാമിക് പരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ചിലപ്പം സഹിയായിട്ടുള്ളതാണ് എന്നുള്ളത് നമ്മൾ നല്ലോണം ഉറപ്പ് വരുത്തണം, ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഏതായാലും മാഷാല്ലാ, നമ്മൾ ഇന്ന് മൂന്ന് നല്ല അടിപൊളിയായിട്ടുള്ള സോങ്ങുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഹമീദേ, അപ്പോൾ ഹമീദ് വേറെ എന്തൊക്കെ സ്കൂളിൽ പങ്കെടുക്കാറുണ്ട് പരിപാടികളിലൊക്കെ, പാട്ട് അല്ലാതെ അല്ലെങ്കിൽ റെസിറ്റേഷൻ അല്ലാതെ?
1: ഖുർആൻ റെസിറ്റേഷൻ.
0: ആ, ഖുർആൻ റെസിറ്റേഷൻ പറഞ്ഞു. വേറെ എന്തെങ്കിലും ഈ ഓഫ് സ്റ്റേജ് ഐറ്റംസുകളുണ്ടോ, എഴുത്ത്, വര, അങ്ങനത്തെ സംഗതികളൊന്നുമില്ല? ഓക്കെ, ഇഷ്ടമല്ല? ഓക്കെ,
1: അറിയില്ല.
0: അറിയില്ല, ഓക്കെ, കുഴപ്പമില്ല. പിന്നെ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? ഇല്ല, അതുമില്ല.
1: സ്കൂളിലത്തെ വായിക്കും.
0: ഐ മീൻ നോവൽസ്, ലേഖനങ്ങൾ, അങ്ങനത്തെ ഒന്നും വായിക്കാറില്ല. പക്ഷേ അമിതിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾക്കൊരു ഒരു അറിവ് കിട്ടണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എവിടുന്ന കിട്ടുക? നമ്മൾ ഒരു വീഡിയോ ഒക്കെ കാണുന്നതിനെ കാട്ടി ഏറ്റവും ബെറ്റർ എന്താണ്? ഒരു ഇപ്പം ഒരു പുസ്തകം, ഒരു പുസ്തകത്തിൻ്റെ ഓഡിയോ അവൈലബിൾ ആണ് യൂട്യൂബിൽ, നമ്മൾ ആ ഓഡിയോ കേൾക്കുന്നതാണോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒറിജിനൽ പുസ്തകം വായിക്കുന്നതാണോ കൂടുതൽ എഫക്റ്റീവ് ആവുക? വായിക്കുന്നതന്നെ ആയിക്കോരം. അപ്പോൾ ഒന്നും വേണ്ട, ഹാമിദിൻ്റെ സിലബസ്, സ്കൂളിലെ സിലബസ്, അത് ഹാമിദ് ചെയ്യാണെന്ത്? അതൊന്ന് എന്താ ഇപ്പോൾ അതിൽ ആ ഫുള്ള് വോയിസ് ആക്കിയിട്ട് ഹാമിദ് ഒരു ഫോണിൽ കയറ്റി വെക്കണം. എക്സാമിൻ്റെ തലേന്നെടുത്ത് ആ വോയിസ് ഇങ്ങനെ കേട്ടോണ്ട് കാര്യമുണ്ടോ? ഇല്ല, യൂസ്ഫുൾ അല്ല. അപ്പോൾ പുസ്തകം വായന നമ്മൾ ജീവിതത്തിൽ എന്താക്കണം, കൊണ്ട് നടക്കേണ്ട ഒരു സാധനമാണ് പുസ്തകം വായന. ഇവിടെ ലൈബ്രറി ഇല്ലേ നിങ്ങളെ സ്കൂളിൽ? ഉണ്ട്, ഗ്രീൻ വാലി ലൈബ്രറി ഉണ്ട്, പുസ്തകങ്ങളില്ലേ ഒരുപാട്. ഹമീദ്, അപ്പോൾ ഹമീദ് എന്നല്ല, എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയം അല്ലേ പുസ്തകം, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം. ഇപ്പം നമ്മളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ പേര് പറയും. അപ്പോൾ ഹമീദ് അങ്ങനെ പറഞ്ഞു, പുസ്തകശീലം, വായനാശീലം എന്താക്കണം, വളർത്തണം. ഇസ്ലാമികരമായിട്ട് വായിക്കാം, പൊതുവായിട്ടുള്ള മറ്റുള്ള നോവൽസ്, കഥകളൊക്കെ വായിക്കാം. വായന ഭയങ്കര നമുക്ക് ഉപകാരം ചെയ്യും. നമ്മളൊരാൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സംസാരം ഫ്ലുവൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത് ശരിക്കും നമ്മുടെ ഈ വായനയാണ്. പണ്ടൊക്കെ ആദ്യമൊക്കെ നമ്മൾ ന്യൂസ് പേപ്പർ നല്ലോണം വായിച്ചിട്ടുണ്ടോ? ഇപ്പം ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? കുറവല്ലേ?
1: അല്ല, ഇമ്മ ന്യൂസിൻ്റെ ഫസ്റ്റ് പേജുകളൊക്കെ വായിക്കും.
0: വായിക്കും. ശരിക്കും ആദ്യ കാലങ്ങളിലൊക്കെ ന്യൂസ് പേപ്പറായിരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്തുള്ളത് അല്ലേ. ഇന്നിപ്പോൾ ഫോൺ വന്നു അല്ലേ, ന്യൂസുകളൊക്കെ കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് അറ്റ് ദ ടൈം എന്താണ് അല്ലേ നോട്ടിഫിക്കേഷൻ വരും ഫോണിലേക്ക്. ബട്ട് പേപ്പർ, പേപ്പർ വായിക്കുന്ന ശീലം പല ആളുകൾക്കും, മലയാളികൾക്ക് പൊതുവേ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ പത്രത്തിനെ ആശ്രയിച്ച് ഒരുപാട് ആളുകൾ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമയം കാത്തു നിന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നഫീസ പിയെ താമരശ്ശേരി പറയുന്നുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മോൻ വളരെ നന്നായി പാടിയിട്ടുണ്ട് അൽഹംദുലില്ലാ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജമീല വി കെ പൂനൂർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മനുഷ്യൻ ആദ്യം മരുന്നായി ഉപയോഗിച്ചത് എന്താണ് എന്നുള്ളത്, ഉത്തരം അറിയാം അമിത?
1: ഇലകൾ.
0: അല്ല, മനുഷ്യൻ ആദ്യം മെഡിസിനായിട്ട് ഉപയോഗിച്ചത് എന്താണെന്നുള്ളത് ഒന്ന് ആലോചിക്കാം കേട്ടോ, സമയം തരാം. അമിത് ഉത്തരം പറയണം, നമ്മുടെ ശ്രോതാക്കൾ പറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെഡിസിൻ എന്താണെന്ന്, മെഡിസിൻ ഒക്കെ ഇപ്പോൾ കുറേ കണ്ടുപിടിച്ചിട്ടില്ലല്ലേ അല്ലേ, ജലദോഷത്തിന് പനിക്ക് അങ്ങനെ എന്തൊക്കെ രോഗത്തിന് കുറേ കണ്ടുപിടിക്കാത്ത മെഡിസിൻ ഇനിയും ഉണ്ട് അല്ലേ, ചില രോഗങ്ങൾക്കൊന്നും ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ മെഡിസിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമായിട്ട് തോന്നി, മനുഷ്യൻ ആദ്യം മരുന്നായിട്ട് ഉപയോഗിച്ചത് എന്താണെന്നുള്ളതാണ്. ഇപ്പം അറിയുന്ന ആളുകൾ എന്താക്കട്ടെ, ഉത്തരങ്ങൾ പറയട്ടെ, വെയിറ്റ് ചെയ്യാം അല്ലേ, അതാവും നന്നാവുക. പിന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറയുന്നുണ്ട്, മാഷാല്ലാ എത്ര കേട്ടാലും മതി വരാത്ത പാട്ടാണ്, സൂപ്പർ, കൂടുതൽ പാടാനും പഠിക്കാനും നാഥൻ അനുഗ്രഹിക്കട്ടെ അല്ലേ. ഈണം യൂട്യൂബ് ചാനൽ കേൾക്കാറുണ്ടോ? കേട്ടില്ലേ അല്ലേ, പാട്ട് പഠിക്കാനൊക്കെ നല്ല അതിൽ വരികളടക്കം അതിലുണ്ടാവാറുണ്ട് നമ്മുടെ ഈണം യൂട്യൂബ് ചാനലിൽ. വളരെ ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളൊരു പാട്ടാണ് ഈ പാടി ബിലാൽ അല്ലേ എന്നുള്ള പാട്ട്, അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ലക്ഷക്കണക്കിന് ആളുകൾ അത് യൂട്യൂബിൽ ഈണം യൂട്യൂബ് ചാനലിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ഈവൻ ലൈവിൻ്റെ അവസാന സമയത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മാഷാല്ലാ നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിച്ച ദിവസമായിരുന്നു. ഒന്ന് മൂന്നാല് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ലാസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് റെസ്പോണ്ട് കുറവാണോ എന്നൊരു സംശയമുണ്ട്. മനുഷ്യൻ ആദ്യം മരുന്നായിട്ട് ഉപയോഗിച്ചത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അഹമ്മദിന് ഉത്തരം പറയാൻ പറ്റുമോ? ഉത്തരങ്ങളൊന്നും വരുന്നില്ല ശ്രോതാക്കൾ, എനിക്കൊന്നും ശ്രോതാക്കൾക്ക് ഇത് അറിയില്ല തോന്നുന്നുണ്ട്, ഉത്തരങ്ങൾ വരുന്നില്ല. ഒരു എനി ഗസ്സിങ്, എന്താണ് മരുന്നായിട്ട് മനുഷ്യന്മാർ ആദ്യമായിട്ട് ഉപയോഗിച്ചത്? എന്തെങ്കിലും ഒരു ഗസ്സിങ് ഉണ്ടോ? മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്താണ്, മരുന്നായിട്ട് ഉപയോഗിച്ചത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അറിയില്ല, ഒരു ഒരു ഒരു ക്ലൂ, ജസ്റ്റ് ഒരു ഒരു കമ്മട്ടം പറയാൻ പറ്റുമോ?
1: സൂര്യപ്രകാശം
0: ഒരു മെഡിസിൻ ആണോ? മെഡിസിനാണത്, മെഡിസിനായിട്ട് തോന്നുന്നുണ്ടോ? ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഒരു രോഗം വന്നാൽ നേരെ സൂര്യപ്രകാശം കൊണ്ടാൽ ആ രോഗം മാറി എന്നുള്ള സംഭവം കേട്ടിട്ടുണ്ടോ? ഏ കേട്ടിട്ടുണ്ടോ? നമ്മളെ ഉത്തരങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ അതിലേറ്റവും ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് എന്താക്കാം പറയാം. അതായത് ഒന്ന് ഈ പറഞ്ഞ ഉത്തര, ഫസ്റ്റ് പറഞ്ഞ എന്താ, ഇല സസ്യങ്ങൾ, പിന്നെ പൂക്കൾ, ഇതൊക്കെ ആയിരുന്നു പ്രാചീന മനുഷ്യന്മാർ ഉപയോഗിച്ച സംഗതികൾ, ഈ മരുന്നായിട്ട് മെഡിസിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഇലകൾ, പൂക്കൾ, അതുപോലെ തന്നെ വിത്തുകൾ, സീഡ്സ് അല്ലേ, അതൊക്കെ ആളുകൾ എന്തായിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാട്ടുമരങ്ങളുടെ തൊലി, തൊലിയില്ലേ, ഇന്നിപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ് അല്ലേ. ഇന്നൊക്കെ ആളുകൾ ഉണ്ടാക്കുന്ന ലാബിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള മെഡിസിൻസാണ് കൂടുതൽ. അപ്പോൾ ഏതായാലും നമ്മുടെ ഈവനിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഉത്തരം പ്രിയമുള്ളവരെ, സസ്യങ്ങളാണ് ഉത്തരം കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളെ നമ്മളെ ഇതിലേക്ക് വോയിസ് അയക്കുന്നുണ്ട്, ജലം എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഉത്തരം തന്നെയാണ്. പക്ഷേ ഏറ്റവും ചേർന്നൊരു ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ സസ്യങ്ങളാണ്. ശിഹാബ് കൽപ്പറ്റ വയനാട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, തേനാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ ഈവനിൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഇവിടെ ഗ്രീൻ വാലി മുക്കം സ്റ്റുഡിയോ നിങ്ങളോടൊപ്പം ഞാൻ അനൂസ് മഞ്ചേരി ആയിരുന്നു. നമ്മുടെ ഒപ്പം സ്ഥിരം വരുന്ന ആയിട്ടുള്ള അമീൻ ഇന്ന് ലീവാണ്, അപ്പോൾ ഞാൻ ആയിരുന്നു ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഗസ്റ്റുകളായിട്ട് ആമിന ഫിൽസയും അതുപോലെ തന്നെ ഹാമിദുമായിരുന്നു ഇന്നുണ്ടായിരുന്നു.

കണ്ണീരിൻ കൽബുമായി എന്നാരംഭിക്കുന്ന റിയ എടവണ്ണയുടെ ഗാനം പീസ് റേഡിയോ സ്വരം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ഓർമ്മ. മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിലെ വായനയാണ് ഈ പ്രോഗ്രാമിലൂടെ നാം നിർവഹിക്കുന്നത്. ഇന്നത്തെ ഓർമ്മ പ്രോഗ്രാമിൽ കെ എം ജമാലുദ്ദീൻ മൗലവിയുമായി ബന്ധപ്പെട്ട ഭാഗം വായിക്കുന്നത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ചാലിയം.
2: മുഹയ്യദ്ദീൻ മാലയിലെ വിഷയത്തിന്റെ രൂക്ഷത ജമാലുദ്ദീൻ മൗലവി മദ്രസ വിദ്യാർത്ഥികൾക്ക് ലേശം പറഞ്ഞുകൊടുത്തു. അതോടെ മദ്രസയിൽ നിന്നും അദ്ദേഹം ബഹിഷ്കൃതനായി. വടകരയിലെ അക്കാലത്തെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് മഹാനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അവിടെ നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാചകം ജമാലുദ്ദീൻ മൗലവിയിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. വടകരക്കാർ പുല്ലു തിന്നാതിരിക്കുന്നത് ഇവിടെയുള്ള പോത്തുകളുടെ ഭാഗ്യമാണ്. വടകരയിൽ അദ്ദേഹത്തിന് ഭാര്യയുടെ വക ഒരു തെങ്ങിൻപുരയിടവും അതിലൊരു വീടുമുണ്ടായിരുന്നു. അവിടെയായിരുന്നു മൗലവിയുടെ താമസം. ഭാര്യാഗ്രഹത്തിൽ താമസമാക്കലാണല്ലോ അവിടങ്ങളിലെ പതിവ്. മൗലവിക്ക് 3 ആൺമക്കളും 1 മകളും ഉണ്ടായിരുന്നു. മൂത്ത മകൻ ഫറൂഖ് കോളേജിലെ ഗുമസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവസാന വർഷം പഠിക്കവേ പെട്ടെന്ന് മരണപ്പെട്ടു. അതൊരു ആഘാതമായി. അദ്ദേഹത്തിൻ്റെ മനോനില തകരാറിലായി. ഒരിക്കൽ ഉമ്മയുമായി ഹജ്ജിനു വന്നപ്പോൾ ഞാൻ മക്കയിലുണ്ടായിരുന്നു. രണ്ടാമത്തെ മകൻ എഞ്ചിനീയറായിരുന്നു, സൗദിയിൽ മരണപ്പെട്ടു. കുടുംബത്തിന് വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ തിരക്കി. ഭാര്യ നേരിട്ട് അപേക്ഷിക്കണമെന്നായിരുന്നു കിട്ടിയ വിവരം. മൂന്നാമത്തെ മകൻ കൊയിലാണ്ടിയിലൊരു ഹോട്ടൽ നടത്തിയിരുന്നു. കേന്യം സംസ്ഥാന സമ്മേളനം കണ്ണൂരിലെ പിലാത്തറയിൽ നടത്തിയപ്പോൾ അതിനുവേണ്ടി തയ്യാർ ചെയ്ത വിപുലവും ഗംഭീരവുമായ പന്തൽ കാണാൻ ഞാനും കാത്തിബ് അബ്ദുസമദ് മൗലവിയും എ ഹമീദും പോകുന്ന വഴി കൊയിലാണ്ടിയിലെ ഈ ഹോട്ടലിലെ മകനെ അന്വേഷിച്ചു. അദ്ദേഹം മരണപ്പെട്ട വിവരമാണ് ലഭിച്ചത്. മൗലവിയുടെ മകളും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഒരു അനുജൻ സ്വന്തം നാട്ടിലുണ്ട്. കുറേ നാളായി കണ്ടിട്ടില്ല. 1965 ഞാൻ ജമാലുദ്ദീൻ മൗലവിയുമായി അവസാന യാത്ര പറഞ്ഞു പിരിഞ്ഞത്. ഞാൻ സൗദി ഗവൺമെൻറ്റിൻ്റെ ക്ഷണപ്രകാരം ഹജ്ജിന് പുറപ്പെടുകയായിരുന്നു. മൗലവി അപ്പോൾ കോഴിക്കോട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. യാത്രയ്ക്ക് ഒരുങ്ങുന്നതിനിടയിൽ ഒരു ദിവസം ഞാൻ ആശുപത്രിയിൽ ചെന്നു. രാത്രി 1 ഗേറ്റ് കീപ്പറോട് അപേക്ഷ പറഞ്ഞു. അദ്ദേഹം കടത്തിവിട്ടു. ഞാൻ ചെല്ലുമ്പോൾ മൗലവി ഉറങ്ങിയിട്ടില്ല. നട്ടലിന് താഴെ ക്യാൻസറായിരുന്നു രോഗം. ദുഃഖമമർത്തി വേദനയോടെ യാത്ര പറഞ്ഞു ഞാൻ മടങ്ങി. ഞാൻ യാത്ര പുറപ്പെടുന്നതിൻ്റെ തലേരാത്രി ഒരു സ്വപ്നം കണ്ടു. യാത്രാമധ്യേ കപ്പലിൽ വച്ച് ഞാൻ മരണപ്പെടുകയും മയ്യത്ത് ചട്ടപ്രകാരം കടലിൽ താഴ്ത്തുകയും ചെയ്തു. ഇതിനെപ്പറ്റി ആരോടുമൊന്നും പറഞ്ഞില്ല. യാത്ര പുറപ്പെടുമ്പോൾ മനസ്സിൻ്റെ ഭാരം മാത്രമല്ല കാലിൻ്റെ ഭാരവും താങ്ങാനാവാത്തതായിരുന്നു. വിധി അങ്ങനെയാണെങ്കിൽ തൊടുക്കാൻ ആർക്ക് കഴിയും? അള്ളാഹുവിൻ്റെ നിശ്ചയം പോലെ എന്നുറപ്പിച്ച് യാത്രയായി. ജിദ്ദയിലെത്തിയ ശേഷം മദീനത്തുൽ ഹുജ്ജാജിൽ വച്ച് സഹയാത്രികരോട് ഈ സ്വപ്നകഥ പറഞ്ഞു. തിരൂരിലുള്ള എൻ്റെ സുഹൃത്ത് ഡോക്ടർ ആലിക്കുട്ടിയുടെ പിതാവ് അഹമ്മദ് കോയക്ക കൂട്ടത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, സ്വയം മരിച്ചതായി സ്വപ്നം കണ്ടാൽ അടുത്ത ബന്ധുവോ സുഹൃത്തോ മരിക്കുമെന്നാണ് വ്യാഖ്യാനം. നാട്ടിലാരെങ്കിലും മരണപ്പെട്ടിരിക്കും. നിങ്ങളുടെ ആയുസ് ദീർഘിക്കുമെന്നും സൂചനയുണ്ട്. ഞാൻ വ്യസനമോ സന്തോഷമോ ഭയമോ എന്തെന്നറിയാത്ത ഒരു ഹാലിൽ ഇരുന്നു. മക്കത്തെത്തി. 4 ദിവസം MK ഹാജിയുടെയും ഇട്ടോളി അഹമ്മദ് കോയ ഹാജിയുടെയും കത്തുകൾ കിട്ടി. 2 ജമാലുദ്ദീൻ മൗലവിയുടെ മരണവാർത്തയുണ്ടായിരുന്നു. ഇന്നും ആ ദുഃഖം എൻ്റെ കൂടെയുണ്ട്. യാത്ര പറഞ്ഞു ഞങ്ങൾ പിരിഞ്ഞരങ്ങവും. അസാമാന്യ പ്രതിഭാശാലിയായിരുന്നു ജമാലുദ്ദീൻ മൗലവി. ബഹുഭാഷാ പണ്ഡിതനും എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹം. കഥകളും നോവലുകളും രചിച്ചിട്ടുണ്ട്. ക്രിസ്തീയ മിഷനറിമാരുടെ തന്ത്രങ്ങളുടെ ഉള്ളറകളിലേക്കിറങ്ങിച്ചെല്ലുന്ന ഒരു നോവൽ മലയാളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. അന്ധവിശ്വാസത്തിൻ്റെ ഇരുളുകൾ കൊണ്ട് മൂടപ്പെട്ട കാലത്ത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വെളിച്ചം മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ ത്യാഗം ചെയ്ത എൻ്റെ ആത്മസ്നേഹിതനോടൊപ്പം സ്വർഗത്തിൽ കഴിയണമെന്ന് ഞാൻ കൊതിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജമാലുദ്ദീൻ മൗലവിയുടെ വിജ്ഞാനവും വാക്ചാതുര്യവും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറെ ഗുണപ്പെട്ടിട്ടുണ്ട്. പ്രഭാഷണം എത്ര മൂർച്ചയുള്ളതായാലും ശരി, ശ്രോതാക്കളെ രസകരമായ ആസ്വാദനത്തിൽ തളച്ചിടാൻ എന്റെ സുഹൃത്തിനുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയായിരുന്നു. മനസ്സ് മനസ്സിനെ തൊട്ടറിയുന്ന സ്നേഹം, അതായിരുന്നു ഞങ്ങളുടെ ബന്ധം.
3: തൃപ്പനച്ചി സി പി കുഞ്ഞിമൊയ്തീൻ മൗലവി തൃപ്പനച്ചി എന്നു മാത്രം പറഞ്ഞാൽ അന്ന് മലബാറിൽ അറിയുമായിരുന്നു. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്താളുകളിൽ തൃപ്പനച്ചി എന്നുമുണ്ടാകും. ആദർശത്തിനു വേണ്ടി സഹനം കൊണ്ട് ത്യാഗം ചെയ്ത മൗലവി ചരിത്രത്തിൽ വേറിട്ടു നിൽക്കുന്നു. ഞാൻ തിരൂരങ്ങാടി നൂറുൽ ഇസ്ലാം മദ്രസയിൽ ആദ്യമായി എത്തിയ ദിവസം തന്നെ അദ്ദേഹത്തെ കണ്ടു പരിചയപ്പെട്ടു. എനിക്ക് അദ്ദേഹം നല്ലൊരു കൂട്ടുകാരനായിരുന്നു. ഉരച്ചാൽ തീപാറുന്ന കത്തിപ്പോലായിരുന്നു പ്രസംഗശൈലി. അദ്ദേഹത്തിന്റെ പരിഹാസ ശരങ്ങളേറ്റ് പൗരോഹിത്വം പുളഞ്ഞുകൊണ്ടിരുന്നു. നാട്ടിൽ അദ്ദേഹം ഒറ്റയാനായിരുന്നു. കുടുംബത്തിൽ വ്യത്യസ്ത ചിന്താഗതിക്കാരുമുണ്ടായിരുന്നുവെങ്കിലും ഒരൊറ്റ സുന്നിയുമില്ലായിരുന്നു. തന്റെ പിതാവ് നാട്ടിൽ ഭൂരിപക്ഷത്തിനും ഖുറാൻ ഓതാൻ പഠിപ്പിച്ച ഉസ്താദാണ്. പക്ഷേ സുന്നിയല്ലാതായതുകൊണ്ട് നാട്ടുകാർ ഒറ്റപ്പെടുത്തി. അദ്ദേഹം മരണപ്പെട്ടു. പതിവ് പോലെ ഖബർ തയ്യാറാക്കി. മയ്യത്തുമായി ബന്ധുക്കൾ ഖബർസ്ഥാനിലെത്തി. നാട്ടുകാർ ഖബറടക്കാൻ സമ്മതിച്ചില്ല. മയ്യത്ത് കട്ടിൽ പള്ളിമുറ്റത്ത് വെച്ച് കുഞ്ഞുമൈദീൻ മൗലവിയടക്കം എല്ലാവരും തിരിച്ചുപോയി. സുന്നികൾ അത് ചുമന്ന് വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ചു. മഞ്ചേരിയിൽ നിന്നും വിവരമറിഞ്ഞ് പോലീസെത്തി. ഒരു യോജിപ്പിന് വിഫലശ്രമം നടത്തി. വഹാബികൾ മതത്തിൽ നിന്നും പുറത്താണ്. മുസ്ലിങ്ങളെ മറമാടുന്നിടത്ത് അന്യമതക്കാർക്ക് സ്ഥാനമില്ല എന്നാണ് നാട്ടുകൂട്ടത്തിന്റെ വാശി. അങ്ങനെ 7 ദിവസം. ഓ, ആലോചിക്കുമ്പോൾ ശരീരവും മനസ്സും വിറക്കുകയാണ്. ആ മയ്യത്തിന്റെ ദാരുണമായ സ്ഥിതി, അതിനേക്കാളേറെയാണല്ലോ വീട്ടിലുള്ളവരുടെ അവസ്ഥ. ആ മകന്റെ തുല്യതയില്ലാത്ത സഹനം ഓർമ്മയിൽ തന്നെ മനസ്സ് പിടക്കുന്നു. എന്തൊരു ദുഃഖം, എന്തൊരു ത്യാഗം. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹുവിൻഹുവിന്റെ കുടുംബത്തിന്റെ അതിദാരുണമായ കഥ, പീഡനത്തിന്റെ അസഹ്യതയിൽ, അസഹ്യമായ വേദനയിൽ നാവ് വഴുതിപ്പോയ സംഭവം, അതിന് സമാനമായതല്ലേ എന്റെ കൂട്ടുകാരൻ്റെയും കുടുംബത്തിൻ്റെയും അനുഭവം? അതൊന്ന് വർണ്ണിക്കാൻ വാക്കുകൾ തേടുമ്പോഴൊക്കെയും ഞാൻ തോറ്റു പിന്മാറുകയാണ് പതിവ്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഒടുവിൽ പോലീസിന്റെ അതികർശനമായ ഇടപെടലിലൂടെ തയ്യാറാക്കപ്പെട്ട കബറിൽ തന്നെ അടക്കം ചെയ്തു. പോലീസ് കേസെടുത്തു. കേസ് മഞ്ചേരി കോടതിയിലെത്തി.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ ഓർമ്മ.

0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രെയ്റ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഹജ്ജ് നിർവഹിച്ച് ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഈ സമയത്ത് ഒരാള് അവിടുന്ന് വല്ലാതെ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ അയാള് തൊട്ടപ്പുറത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ ഉണ്ടൊരു വ്യക്തി, മഹാനായൊരു പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി ചോദിച്ചു നോക്കുന്നു. ആ പണ്ഡിതൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് യാത്രക്കാരൻ ചെന്നു ചോദിക്കുകയാണ്. വിചിത്രമായൊരു ചോദ്യമാണ് ചോദ്യം. ഈ ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊതുക് അടിച്ചു. അപ്പോൾ കൊതുകിനെ ഞാൻ അടിച്ചു വന്നു. അപ്പോൾ ഉംറക്കിടയിൽ വേട്ട പാടില്ല എന്നല്ലേ. അപ്പൊ അതെന്റെ ഉംറയെ ബാധിക്കുക എന്നിട്ടാണ് അയാള് സംശയമായിട്ട്, വലിയ സംശയമായിട്ട് ചെന്നു. അത് കേട്ടപാട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്ന വരുന്നു ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാന് കൂഫയിൽ നിന്നാണ്. കൂഫയിൽ അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിന്റെ രക്തം ചിന്തി. അതൊന്നും നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമായിട്ടില്ലല്ലേ. ഇവിടെ ഇപ്പോൾ ഒരു കൊതുകിൻ്റെ രക്തം, അതാണ് നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിച്ചു അദ്ദേഹത്തെ തിരിച്ചയച്ചു. എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവണ്ടേ? ഇസ്ലാമിൽ ചില നമുക്ക് കുറേ കാര്യങ്ങളിൽ ചിന്തിക്കാണ്ടാവും, ചില പ്രയോറിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് കൂഫക്കാർക്ക് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൊലപാതകം അത്രമേൽ മുസ്ലിങ്ങൾ പിടിച്ചുലച്ച കാര്യമാണ്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണത്, അത്ര ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം പോലും പലപ്പോഴും കൂഫക്കാർ ഒരു കുതുകനെ അടിച്ച കാര്യത്തിലേക്ക് വലിയ ആശങ്ക, ഇതങ്ങനെയാവോ ഇങ്ങനെയാവോ അതെന്താണെന്നുള്ള ഒരു ചോദ്യം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഫർള് നോക്കാതെ സുന്നത്തിടുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില ആളുകൾ അങ്ങനെയാണ്, സുന്നത്തുകൾ ചിലപ്പോൾ ഭയങ്കര പ്രാമുഖ്യം കൊടുക്കുന്നത്, എന്നിട്ട് എന്ത് ചെയ്യും, ഫർളിന് ഒരു വില ഉണ്ടാവില്ല. ഇപ്പോ
3: ആ ചോദ്യത്തിന് നേരിട്ട് മറുപടി പറയാതെ നല്ലൊരു ചിന്തന ഇട്ട് കൊടുത്തു അല്ലേ.
2: അതെ,
3: കാരണം ആ വ്യക്തിക്ക് ആവശ്യമുള്ളതും അത് ആവശ്യം വേണ്ടതും ആ കൂഫയിലുള്ള ആളുകൾക്കും വേണ്ട ഒരു ചിന്തയോ തന്നെയാണ്.
2: കൊതുകനെ കൊല്ലുക എന്നുള്ള ഒരു വേട്ടയേറ്റ് ഒരിക്കലും തൊല്ലം ചെയ്യാൻ പറ്റില്ല, അനാവശ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്.
3: അതെ അതെ, മറിച്ച് ആ വ്യക്തിക്ക് ഒരു വലിയ ചിന്തയാണ് അവിടെ വേണ്ടത്. അയാളെ ആ കൂഫക്കാരുടെ മനസ്സിന് വലിയൊരു വെളിച്ചം കിട്ടാണ് വേണ്ടതെന്നുള്ളതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു ഉദ്ദേശിച്ചത്.
2: ഇപ്പോൾ അതിൽ ഞാനിങ്ങനെ അതിൽ ചേർത്ത് അതിങ്ങനെ കേട്ടപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ പിന്നെ വന്നിട്ടുള്ള അത് അത് അതിൽ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗീബത്ത് നമീമത്ത്, മറ്റുള്ളവരെ കുറ്റം പറച്ച്, ഇങ്ങനെയുള്ള വളരെ പിന്നെ ഹറാമായ തെറ്റായ കുറേ സ്വഭാവങ്ങൾ പുലർത്തി പോരുകയും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നന്മകളുണ്ടാവും, ചെറിയ നന്മകൾ എന്ന് കൂട്ടിക്കോ, അത്തരം നന്മകളിൽ വല്ലാതെ കണിശതയും അത് വല്ലാതെ ഇതാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഇതൊഴിവാക്കുന്നില്ല, മാതാപിതാക്കൾക്കുള്ള കടമകൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിദ്രോഹം ചെയ്യുക, അവരവഗണിക്കുക, തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ചാരിറ്റി പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുക. പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിൽ മുൻഗണനാക്രമം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പറയാറുണ്ട്, റമദാനിൽ തറാവിസ്കരിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തിട്ട് ഇശാ പോയി, എന്നിട്ട് സന്തോഷം എന്താണ്, തറാവി കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള അവസ്ഥ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്.
3: നമ്മൾ ഡേ ടു ഡേ ലൈഫിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇപ്പോൾ സലാംക്ക് പറഞ്ഞ പോലെ ഒരു അനുഭവങ്ങൾ വരും, അത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്.
2: നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഇസ്ലാം ഇപ്പോൾ വിശ്വാസം, വിശ്വാസ കാര്യങ്ങൾ, തൗഹീദിന് മുൻഗണന ഉണ്ട്.
3: അതെ,
2: തൗഹീദ് പറയാതെ ബാക്കിയുള്ള, തൗഹീദിൻ്റെ പ്രാധാന്യം അതാണല്ലോ ഏറ്റവും പ്രധാനം, അതില്ലാതെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക, മുൻഗണനാക്രമം തെറ്റിക്കുക. കാരണം ഒരു മനുഷ്യൻ്റെ തൗഹീദ് അത്രമേൽ പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ ഒരാൾ കാണിക്കണം, അതില്ലെങ്കിൽ പിന്നെ എല്ലാം പോയില്ലേ. അപ്പം അതിന് പ്രാമുഖ്യമോ അതിനുള്ള കുറിച്ചുള്ള ഒരു ഗൗരവമോ ഇല്ലാതെ അതല്ലാത്ത വിഷയങ്ങൾക്ക് അതിനേക്കാൾ വലിയ ഗൗരവം വരുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല.
3: നല്ലൊരു തിരിച്ചറിവാണ് അല്ലേ ഈ ഒരു സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ഇന്നത്തെ ആരോഗ്യ ചിന്തകളിൽ, എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ നജമുദ്ദീനാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പലപ്പോഴേ നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്, വേര് ചികിത്സ എന്നുള്ളത്. പല്ല് വേദന വന്നാൽ രണ്ട് തരത്തിലാണ് ചികിത്സകൾ നമ്മൾ ചെയ്യാറുള്ളത്. ഒന്ന്, പഴയ ട്രീറ്റ്മെൻറ്, പല്ലെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേദനയുള്ള പല്ലുകളെ വേദന ഇല്ലാതാക്കി പഴയതുപോലെ നിലനിർത്തുന്ന ട്രീറ്റ്മെൻറ്, അതിനാണ് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പേഷ്യൻസ് പറയും വേര് അറുത്തുള്ള ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുക. വേര് അറുത്തുള്ള ട്രീറ്റ്മെൻ്റ് അല്ല, വേര് അടച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പല്ലിൻ്റെ ഘടനയെക്കുറിച്ചാണ്. അതായത് പല്ലിൻ്റെ മുകൾ ഭാഗത്ത് ഇനാമൽ എന്ന് പറയുന്ന വളരെ കട്ടിയുള്ള വെള്ളയായിട്ടുള്ള ഒരു ലെയറുണ്ട്. അതിനുശേഷം ഡെൻഡൻ എന്ന് പറയുന്ന അതിന് തൊട്ട് താഴെയുള്ള ഭാഗമുണ്ട്. അതിനുശേഷമാണ് പല്ലുകൾക്ക് പോഷണം നൽകുന്ന നാഡിയും നരമ്പൊക്കെയുള്ള പൾപ്പ് എന്ന് പറയുന്ന ലെയറുള്ളത്. ഈ പൾപ്പിലോട്ട് ഇൻഫെക്ഷൻ ബാധിക്കുമ്പോഴാണ് നമ്മൾ പല്ല് വേദനയായിട്ട് രൂപാന്തരപ്പെടുന്നത്. റൂട്ട് കനാലിൻ്റെ ബേസ് എന്ന് പറയുന്നത് ജീവനുള്ള പല്ലുകൾക്കാണ് വേദനയുണ്ടാവുക. അതായത് ഓരോ പല്ലുകളും ഇൻഡിവിജ്വലായിട്ട് ജീവനുണ്ട്, അതിലെ നാഡി നരമ്പുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലി ജീവനുണ്ട്. ഈ ജീവനുള്ള പല്ലുകളെ ആ ഇൻഫെക്ഷൻ ബാധിച്ച നാഡി നരമ്പുകൾ ഒഴിവാക്കി അവിടെ ഭാവിയിൽ ഇൻഫെക്ഷൻ വരാതിരിക്കുവാനുള്ള മെറ്റീരിയൽസ് അതേപോലെ മരുന്ന് പോലുള്ള കാര്യങ്ങൾ അടച്ച് ആ പല്ലിൻ്റെ വേരുകളിൽ അടച്ച് പല്ലിനെ വേദന ഇല്ലാതാക്കി നിലനിർത്തുകയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ചെയ്യുന്നത്. എപ്പോഴാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്? ഒന്നാമതായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലിൻ്റെ പൾപ്പുകൾ, പൾപ്പ് ടിഷ്യൂവിന് അണുബാധ ബാധിക്കുമ്പോൾ അപ്പോൾ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായും ചെയ്യേണ്ടത്. രണ്ടാമതായി വല്ല ആക്സിഡൻറ്റോ കാര്യങ്ങളോ കൊണ്ട് ആഴത്തിലുള്ള ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആഴത്തിലുള്ള വിള്ളലുകൾ, പല്ലിന് ക്രാക്കുകൾ വന്നു കഴിഞ്ഞാൽ വേദന ഉണ്ടാവുകയാണെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ വെപ്പ് പല്ല് വെക്കുമ്പോൾ, ഫിക്സഡ് പല്ലുകൾ വെക്കുമ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് പല്ലുകൾ ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലമാണ് ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് അതിൻ്റെ ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ, പല്ലിൻ്റെ വേരിനുണ്ടാവുന്ന ഇൻഫെക്ഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അത് ചുറ്റുമുള്ള പല്ലുകളെ, അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളെ ബാധിക്കുകയും അങ്ങനെ ആ ഭാഗം ഒന്നായിട്ട് തൊട്ടുമുള്ള പല്ലുകൾക്കടക്കം ഇൻഫെക്ഷൻ വരുന്ന രൂപത്തിലോട്ട് മാറും. പ്രത്യേകിച്ച് മുകളിലുള്ള പല്ലുകൾ, മുകളിലത്തെ താടി എല്ലുകൾ എന്ന് പറയുന്ന അത്ര കട്ടിയുള്ള എല്ലുകളാവില്ല, നിറയെ അറകളുള്ള എല്ലുകളാണ് മുകളിലത്തെ, നമ്മൾ മുകളിലത്തെ താടിയല്ലെന്ന് പറയുന്നത്. അവിടെ ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ ഈ അറകളിലോട്ട് ഇൻഫെക്ഷൻ ബാധിക്കുകയും അതൊരു അസഹ്യമായ കടുത്ത വേദന, കടുത്ത ഒരു പ്രശ്നത്തിലോട്ട് അത് നയിക്കുകയും ചെയ്യും, പ്രത്യേകിച്ച് മുകളിലത്തെ പല്ലുകൾ. അതുകൊണ്ട് തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട സാഹചര്യമുള്ള അവസരങ്ങളിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലിൻ്റെ പൾപ്പ് ടിഷ്യൂവിന്, ഏറ്റവും അടിയിലുള്ള പൾപ്പ് ടിഷ്യൂ ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ, പല്ല് വേദന വന്നു കഴിഞ്ഞാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരവസരം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്? റൂട്ട് കനാൽ പരിചരണത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ നജ്മുദ്ദീനാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
6: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സാമൂഹിക മാറ്റത്തിന്റെ ഇസ്ലാമിക ഫോർമുല, ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അജ്മൽ ഫൗസാൻ അൽഹിക്കമി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബതിഹി കുല്ലിഹിം അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അപകടം പിടിച്ച പ്രശ്നങ്ങളിലൊന്ന്, ലോകത്ത് തിന്മകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ പിന്നെ ആഭാസങ്ങളും തോന്നിവാസങ്ങളും വർദ്ധിക്കുന്നു എന്നത് മാത്രമല്ല, ഇത്തരം തിന്മകളെയും ആഭാസങ്ങളെയും അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളെയും തെറ്റുകളെയും അത് തെറ്റാണ് എന്ന് പറയാൻ ആളുകൾ മടിക്കുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്. അഥവാ ഒരു തെറ്റിനെ തെറ്റാണ് എന്ന് പുറത്ത് പറയാൻ പറ്റാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ ഒരാളത് ചെയ്യുമ്പോൾ അത് തെറ്റല്ലേ, നിങ്ങൾ എന്തിനത് ചെയ്യുന്നു എന്ന് പരസ്യമായോ അല്ലെങ്കിൽ രഹസ്യമായോ പോലും ചോദിക്കാൻ ആളുകൾ മടിക്കുന്ന തരത്തിലേക്ക് ആളുകൾ പിന്നെ സമൂഹം പിന്നെ സാഹചര്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ എൻ്റെ പിന്നെ ശരീരം, അല്ലെങ്കിൽ എൻ്റെ തീരുമാനം, എൻ്റെ ഞാൻ പണം കൊടുത്തു വാങ്ങിയ എൻ്റെ വസ്തു, അല്ലെങ്കിൽ ഞാൻ പണം കൊടുത്തു വാങ്ങി ഉപയോഗിക്കുന്ന ഇന്നൊരു സംഗതി, ലഹരി വസ്തുക്കൾ, മദ്യം, അല്ലെങ്കിൽ എൻ്റെ ശരീരം, എൻ്റെ സമയം, അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വിനിയോഗിക്കുന്നു, അതിൽ നിങ്ങളാര് എന്ന ചോദ്യത്തിൽ രഹസ്യമായി പോലും പിന്നെ ഒരാളോട് എന്തെങ്കിലും തിന്മയെക്കുറിച്ച് അത് ചെയ്യരുത് എന്ന് ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ, ഇത്തരം വ്യക്തി സ്വാതന്ത്ര്യത്തിന് മറുപിടിച്ച ആളുകൾ അതിനെയും തള്ളിക്കളയുന്ന, അതിനെ ഒരു തെറ്റായി കാണുന്ന തരത്തിലേക്ക് ഇന്നത്തെ സമൂഹ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ തെറ്റുകൾ ഉണ്ടാവുന്നു എന്നതിനേക്കാൾ വളരെ ഗൗരവകരമാണ് നന്മ പറയാനും, അല്ലെങ്കിൽ തിന്മ അതിൽ നിന്ന് പിന്തിരിയണം എന്ന് പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ. ഇത് ഒരിക്കലും ഒരു ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ നിന്ന് മാറി പോലും നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒരു സമൂഹത്തിൽ ഇങ്ങനെ നന്മകൾ ഉണ്ടാവാതിരിക്കുകയും, അല്ലെങ്കിൽ നന്മകൾ പ്രോത്സാഹിപ്പിക്കപ്പെടാതിരിക്കുകയും, തിന്മകൾ നിരുത്സാഹപ്പെടുത്തപ്പെടാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ഒരു കാര്യത്തെ, അല്ലെങ്കിൽ ദൈവിക നിയമങ്ങളനുസരിച്ച് പിന്നെ ശരിയായ രൂപത്തിൽ മനുഷ്യൻ ശരിയും തെറ്റും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാത്ത ഈ ഒരു അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചത് കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു സംഘം ആളുകളെ പോലെയാണ്. മുകൾത്തട്ടിലും താഴെത്തട്ടിലും ആളുകളുണ്ട്. താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വെള്ളമെടുക്കണമെങ്കിൽ മുകൾത്തട്ടിലേക്ക് പോയി അവിടെ ശുദ്ധജലം സൂക്ഷിച്ചിരിക്കുന്ന സംഭരണിയിൽ നിന്ന് വെള്ളമെടുത്ത് വേണം താഴേക്ക് വരാൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴെത്തട്ടിലുള്ള ആളുകൾ ചിന്തിച്ചു എന്നാണ്. ഞങ്ങൾ നമ്മളെന്തിനാണ് ഈ മുകൾ തട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിച്ച് അവിടെ പോയി ശുദ്ധജലം പിന്നെ എടുത്തുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ വരെ പോകുന്നത്. നമ്മളിന്ന് പിന്നെ കപ്പലിൻ്റെ അടിഭാഗത്ത് ഒരു തുള്ളയിട്ട് അവിടെ ഒന്ന് കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വെള്ളം കിട്ടുമല്ലോ എന്ന് അവർ ചിന്തിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിലൂടെ പറയുന്നത് കാണാം. അവരെങ്ങാനും അത് നടപ്പാക്കാൻ തുനിയുമ്പോൾ പിന്നെ അതിനെ ആരും തടയാതിരുന്നാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഒന്ന്, ഈ പറയുന്ന ആളുകൾ ചെയ്യുന്ന അബദ്ധം കൊണ്ട് ആ കപ്പൽ മുഴുവൻ അതിലുള്ള താഴെത്തട്ടിലും മുകളിൽത്തട്ടിലുമുള്ള എല്ലാവരും ഒരുമിച്ച് മുങ്ങി നശിക്കുക എന്നതായിരിക്കും അതിൻ്റെ അനന്തരഫലം. അപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു തിന്മ നടമാടുന്നുണ്ട് എങ്കിൽ ആ തിന്മകൾ ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുന്നത് പോട്ടെ, അതിനേക്കാൾ വലിയ ഗുരുതരമാണ് അത് തടയാൻ ആളില്ലാതിരിക്കുക, അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാൻ ശബ്ദമുയർത്താൻ ആളില്ലാതിരിക്കുക, അതിനുള്ള സാഹചര്യം പോലും പിന്നെ തെറ്റായി മനസ്സിലാക്കപ്പെടുക, അതിനുള്ള സാഹചര്യം പോലും നൽകാതിരിക്കുക. അപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ, ഇസ്ലാം ദൈവിക മതമായതുകൊണ്ട് തന്നെ, ഇസ്ലാം പ്രപഞ്ചനാഥൻ്റെ യഥാർത്ഥ മതമായതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങളിലൊന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ അൽ അംറു ബിൽ മാറൂഫ് വൻ നഹ്യു അനിൽ മുൻകർ, നന്മ പ്രചരിപ്പിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക, തിന്മയിൽ നിന്ന് പിന്നെ ആളുകളെ തടയുക, വിരോധിക്കുക. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠമെന്ന് മാത്രമല്ല മുസ്ലിം സമൂഹത്തെ ഏറ്റവും വലിയ ഉത്തമ സമൂഹമായി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുന്നത് ഈയൊരു മഹത്തായ ഗുണം അവരിലുള്ളത് കൊണ്ടുകൂടിയാണ്. വിശുദ്ധ ഖുർആൻ കാണാം, കുന്തും ഖൈറ ഉമ്മ, നിങ്ങളേറ്റവും ഉത്തമ സമുദായമാണ്, ഏറ്റവും നല്ല ഖൈറായ ഉമ്മത്താണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്, നിങ്ങളെ പിന്നെ അള്ളാഹു പിന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നത്, നിങ്ങളെ ഒരു ഉമ്മത്തായി ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഉത്തമ സമുദായമാക്കി മാറ്റിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? തഅ്മുറൂന ബിൽ മാറൂഫി വതൻഹൗന അനിൽ മുൻകർ, കാരണം നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഗുണം നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിലൊരു പ്രബോധനം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില സാഹചര്യങ്ങളിൽ നന്മയെക്കുറിച്ച് ആയിരിക്കും നമുക്ക് പറയേണ്ടി വരിക, ചില സാഹചര്യങ്ങളിൽ ചില തിന്മയ്ക്കെതിരെ നിലകൊള്ളുകയും തിന്മയ്ക്കെതിരെ പോരാടുകയും അതിനെ വിലക്കുകയും അതിനെ അവസാനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ വിഭാടനം ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതായിരിക്കും അവിടെ വേണ്ടി വരിക. ഏതായിരുന്നാലും ഈയൊരു ഗുണം ഒരു സമൂഹത്തിനുണ്ടാകുമ്പോഴാണ് ആ സമൂഹം ഉത്തമ സമൂഹമായി മാറുന്നത്. മുസ്ലിം സമൂഹം എന്ന നിലയിൽ പ്രപഞ്ചനാഥൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്ന ആളുകളെന്ന നിലയിൽ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും അടിസ്ഥാന ബാധ്യതകളിലൊന്നുകൂടിയാണ് നന്മയുണ്ടോ അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനു വേണ്ടി നിലകൊള്ളുക, തിന്മയുണ്ടോ അതിനെതിരെ നിലകൊള്ളുക, അതിനെ പിന്നെ ഈ ലോകത്ത് നിന്ന് നീക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അതിനെ ആളുകൾ അതിൽ നിന്ന് പിന്നെ രക്ഷിക്കുകയും അവരതിൽ നിന്ന് തടഞ്ഞു നിർത്താനുള്ള വഴികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതും. വിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ പിന്നെ മുറൂന ബിൽ മാറൂഫ് വ എൻഹൗ അനിൽ മുൻകർ എന്നുള്ള ഇതേ സമാനമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ഈ പാഠത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് അരക്കിട്ടുറപ്പിക്കുന്നത് കാണാം. പക്ഷേ ഇതിനെ എതിർക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പിന്നെ ഇൻഡിവിജ്വലിസം, ഒരു മനുഷ്യൻ അവനിലേക്ക് മാത്രം ചുരുങ്ങി വ്യക്തി സ്വാതന്ത്ര്യം എന്നതിനെ ഒരു ലേബലായി ഉയർത്തിക്കാണിച്ച് ഒരാൾക്ക് അയാളുടെ ശരീരമോ അല്ലെങ്കിൽ അയാളുടെ സമ്പത്ത് അയാളുടേതായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തും ചെയ്യാം, പിന്നെ മറ്റുള്ളവരെ യാതൊരു തരത്തിലും പരിഗണിക്കേണ്ടതില്ല എന്ന പിന്നെ അതിതീവ്രമായ ഇൻഡിവിജ്വലിസം എന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അങ്ങേത്തലക്കിൽ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനും ഒന്നും പറയാൻ കഴിയാത്ത ഒരിടമാക്കി ഇന്ന് സമൂഹത്തെ ആളുകൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകർക്ക് പിന്നെ തങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോടൊന്നും പറയാൻ കഴിയില്ല, പാഠം പഠിപ്പിക്കുക, പിന്നെ അധ്യാപകർ പിന്നെ അവരുടെ ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു, സ്കൂളിൽ നിന്ന് പോകുന്നു. അതിനപ്പുറത്തേക്ക് സ്വന്തം വിദ്യാർത്ഥികൾക്കിടയിൽ കാണുന്ന അധാർമിക പ്രവർത്തനങ്ങളെക്കുറിച്ച് വാക്കുമിണ്ടാൻ സാറ് സാറിൻ്റെ പണി നോക്കിയാൽ മതി കേട്ടോ, സാറിൻ്റെ പണി പഠിപ്പിക്കലാണ്, പഠിപ്പിച്ചിട്ട് പോയാൽ മതി കേട്ടോ എന്ന് തിരിച്ചു പറയുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. മാതാപിതാക്കൾക്ക് പോലും മക്കളെ ശാസിക്കാനും ശിക്ഷണം നൽകാനുമുള്ള അവകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 18 വയസ്സ് എന്ന ഒരു ലീഗൽ ഒരു ഏജ് ലിമിറ്റ്, അല്ലെങ്കിൽ പിന്നെ വോട്ടവകാശത്തിന് വേണ്ടിയുള്ള ഒരു പ്രായപരിധിയെ അതിനെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങൾക്കുമുള്ള പിന്നെ ചൂഷണമായി ഉപയോഗിക്കുന്ന മക്കളെ നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ, അവർ ഇതുവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ അവരുടെ ഉപദേശങ്ങൾക്ക്, അവർ പോകണ്ട എന്ന് പറയുന്ന ആ വഴികൾക്ക്, അല്ലെങ്കിൽ അവർ ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് പിന്നെ അതിനൊരു ടിഷ്യൂ പേപ്പറിൻ്റെ വില പോലും ആളുകൾ കൽപ്പിക്കാത്ത സ്ഥിതി ഉണ്ടാകുന്നു. പിന്നെ എൻ്റെ ജീവിതം തിരഞ്ഞെടുക്കാൻ, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ ജീവിതവും എനിക്ക് തിരഞ്ഞെടുക്കാം എന്ന് ധരിച്ച് പലതരത്തിലുള്ള പിന്നെ അബദ്ധ പിന്നെ ഐഡിയോളജികളിലും ചെന്നപ്പെടുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഏത് മേഖലയിലും ഒരാൾക്ക് മറ്റൊരാളോട് ഒരു നന്മ പറയാനോ അല്ലെങ്കിൽ ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണ്, തെറ്റല്ലേ, എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കാനോ ഉള്ള സ്പേസ് പോലും നഷ്ടപ്പെടുന്നിടത്തേക്ക് ഇന്നത്തെ സമൂഹം പിന്നെ ചിന്തിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു സമൂഹമാണ് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകുന്ന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പിന്നെ സ്വാതന്ത്ര്യത്തോടുകൂടി ഇടപെടാൻ കഴിയുന്ന സമൂഹം, ഏറ്റവും നല്ല സമൂഹം എന്നാണ് ആളുകളുടെ ധാരണ. പക്ഷേ നമ്മൾ ലോക ചരിത്രത്തിൽ നടന്ന ഒരുപാട് സംഭവങ്ങളെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഇടയിൽ നടന്ന വളരെ വലിയ തിന്മകളും അല്ലെങ്കിൽ ആ പിന്നെ അക്രമങ്ങളുമൊക്കെ നടന്ന സമൂഹങ്ങളിൽ എങ്ങനെയാണ് ഈ ഇത്തരം ചിന്താഗതികൾ വർക്ക് ചെയ്തത് എന്ന് നമുക്ക് നോക്കാൻ കഴിയും. ഇപ്പോൾ ഈലി പിന്നെ വീസിൽ എന്ന് പറയുന്ന ഒരു നോബൽ പീസ് പ്രൈസ്, നോബൽ സമാധാന സമ്മാനത്തിൻ്റെ ജേതാവ് കൂടിയായ, അതേസമയം ഹോളോകോസ്റ്റിൻ്റെ ഇര കൂടിയായ മനുഷ്യൻ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് പീസ് പ്രൈസിൻ്റെ ആ സമ്മാനത്തിന് വേണ്ടി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കാണാം. പിന്നെ ആളുകൾ പലപ്പോഴും ഹോളോകോസ്റ്റിനെ കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല. ജൂതന്മാർക്ക് നടന്ന, നാസികൾ നടത്തിയ കൂട്ടക്കൊലയിൽ പിന്നെ ഒരുപാട് ആളുകൾ, സത്യം പറഞ്ഞാൽ ആ സമയത്തും പിന്നെ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ അവിടെയും പിന്നെ ഇല്ല, ഇവിടെയും ഇല്ല എന്ന നിലയിൽ നിഷ്പക്ഷം എന്ന രൂപത്തിൽ പിന്നെ മിണ്ടാതെ നിന്ന ആളുകൾ, അവരെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, വി മസ്റ്റ് ഓൾവേസ് ടേക്ക് സൈഡ്സ്. ചില വശങ്ങളിൽ ചിലപ്പോൾ നന്മ തിന്മ അവിടെ രണ്ടുണ്ടെങ്കിൽ നമ്മളവിടെ നിഷ്പക്ഷം എന്ന നിലപാടല്ലല്ലോ സ്വീകരിക്കേണ്ടത്. നന്മ ഏതാണോ നന്മയുടെ ഭാഗത്താണ് അവിടെ ചിലപ്പോൾ നമ്മൾ സൈഡുകൾ സ്വീകരിക്കേണ്ട അവസ്ഥ തന്നെ വരും. ന്യൂട്രാലിറ്റി ഹെൽപ്സ് ദ ഒപ്രസർ. എപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അക്രമിയെയാണ് പലപ്പോഴും നിഷ്പക്ഷത എന്ന് ആളുകൾ ലേബറിട്ട് വിളിക്കുന്ന ഈ മൗനം കൂടുതൽ സഹായിക്കാറുള്ളത്. നെവർ ദ വിക്ടിം, ഇരയെയല്ല ഇത് കൂടുതൽ സഹായിക്കാറുള്ളത്. സൈലൻസ് എൻകറേജസ് ദ ടോർമെൻറ്റർ, ആക്രമിക്കുന്നവനെ സഹായിക്കുകയാണ് പലപ്പോഴും ഇത്തരം മൗനങ്ങൾ കൂടുതൽ, ഈ മൗനം അതിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ സമാനമായി ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കാണാൻ കഴിയും. ദ അൾട്ടിമേറ്റ് ട്രാജഡി ഈസ് നോട്ട് ദ ഒപ്രഷൻ ആൻഡ് ക്രുവൽറ്റി ബൈ ദ ബാഡ് പീപ്പിൾ. ഈ ലോകത്ത് തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ചെയ്യുന്ന അക്രമങ്ങളും തിന്മകളും അല്ല യഥാർത്ഥത്തിൽ ലോകത്തിലുള്ള ട്രാജഡി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ബട്ട് ദ സൈലൻസ് ഓവർ ദാറ്റ് ബൈ ദ ഗുഡ് പീപ്പിൾ, നല്ല മനുഷ്യന്മാർ അതിന്മേൽ ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ അപകടം, ട്രാജഡി എന്ന് മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലുള്ള ആളുകൾ പല ചരിത്ര വസ്തുക്കളെയും, ചരിത്രത്തിൻ്റെ പല ദശാസന്ധികളിലും നടന്ന പിന്നെ പലതരത്തിലുള്ള ദുരനുഭവങ്ങളും പിന്നെ തിന്മകളും നേരിട്ട മനുഷ്യന്മാരാണ് ഈ പറഞ്ഞ കാര്യത്തോട് പ്രതികരിക്കുന്നത്. അപ്പോൾ പിന്നെ മതം എന്നതിനെ ഒരു ഇസ്ലാം പറയുന്നൊരു പിന്നെ ഒരു കാര്യമായി അല്ലാതെ പോലും നമുക്ക് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ലോകത്ത് നടക്കുന്ന തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുക. തെറ്റ് തെറ്റാണെങ്കിൽ അവിടെ നിഷ്പക്ഷതയുമല്ല മൗനവുമല്ല, അത് തെറ്റ് തെറ്റ് തന്നെയാണ്. തെറ്റ് തെറ്റാണെന്ന് ഉറക്കെ പറയാനും തെറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഉണ്ടാവില്ല എന്ന് പറയാനും നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നോക്കുമ്പോൾ ശരിയായൊരു മുസ്ലിമായി, കാരണം ഇസ്ലാമിൻ്റെ ബേസ് തന്നെ അതായതുകൊണ്ട് അങ്ങനെ നല്ലൊരു മുസ്ലിമായി തന്നെ മാറാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, മൻ റഅ മിൻകും മുൻകറൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ, ഫൽ യുഗയ്യിറു ബിയദിഹി, നിങ്ങൾക്കവിടെ കായികമായി അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ച്, ബലം ഉപയോഗിച്ച് നിങ്ങൾക്ക് തടയാൻ കഴിയുന്ന, നിങ്ങളുടെ അധികാര പരിധിക്കുള്ള ഉള്ളിലാണ് അത് നടക്കുന്നത്, നിങ്ങളുടെ വീട്ടിലാണ്, നിങ്ങളുടെ മക്കളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള സ്ഥലത്താണ്, അങ്ങനെയെങ്കിൽ ഫൽ യുഗയ്യിറുഹു ബിയദിഹി, നിങ്ങൾക്ക് അവിടെ അങ്ങനെ സാധിക്കുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് അതിനെ തടുക്കാൻ ശ്രമിക്കണം, ബലം പ്രയോഗിച്ച് അതിനെ തടുക്കാൻ ശ്രമിക്കണം. ഇനി അങ്ങനെയുള്ള സ്ഥലത്തല്ല, ഫ ഇല്ലം യസ്തത്തി, ഇനി അതിന് കഴിയില്ല, അങ്ങനൊരു സ്ഥലത്തല്ല നമ്മൾ ഉള്ളത്. ഫബിലിസാനിഹി, അവർ നമ്മുടെ ശബ്ദം കൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നൊരു സ്ഥലത്താണ്, അധികാരമോ ബലമോ ഉപയോഗിക്കാൻ കഴിയില്ല, നമ്മുടെ കൈ ഉപയോഗിച്ച് കായികമായി നമുക്കതിനെ തടയാൻ കഴിയില്ല, നമുക്ക് സംസാരത്തിലൂടെ പിന്നെ നമ്മുടെ പിന്നെ നിലപാട് ഉറക്കെ പറയുന്നതിലൂടെ നമ്മുടെ നാവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ തിന്മയ്ക്കെതിരെ നിലകൊള്ളാൻ കഴിയുമെങ്കിൽ ഫൽ യുഗയ്യിർഹു ഫബിലിസാനിഹി, നാവ് കൊണ്ട് അവനതിനെ ചെറുത്തു കൊള്ളട്ടെ, തടഞ്ഞു കൊള്ളട്ടെ. ഇനി അതിനും കഴിയാത്ത അവസ്ഥയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ സാഹചര്യങ്ങളിൽ നമുക്കൊരു പക്ഷേ നമ്മളത് ആ തിന്മയ്ക്കെതിരെ നാവ് കൊണ്ട് പോലും പ്രതികരിക്കാൻ കഴിയുന്നൊരു സ്ഥിതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഫൈല്ലമ്യസത്യ ഫബിഖൽബിഹി, അപ്പോൾ സ്വന്തം ഹൃദയത്തെ സംരക്ഷിച്ചു, സ്വന്തം ജീവിതത്തെ സംരക്ഷിച്ചുകൊണ്ട് ആ വ്യക്തി വിശുദ്ധി പാലിച്ചുകൊണ്ട് ഹൃദയത്തിൽ ആ തിന്മയോട് വെറുപ്പ് വെച്ചുകൊണ്ടെങ്കിലും നമ്മൾ ആ തിന്മയെ തടഞ്ഞെത്തണം. അതാണ് പിന്നെ ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന പടി എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക, തിന്മയ്ക്ക് എതിരെ നിലകൊള്ളുക, തിന്മയെ വിലക്കുക, നന്മയെ പ്രോത്സാഹിപ്പിക്കുക, നന്മ കൽപ്പിക്കുക എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് മതത്തെ അല്ലെങ്കിൽ ഇസ്ലാമിനെ മാറ്റി നിർത്തി ചിന്തിച്ചാൽ പോലും പിന്നെ ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു സമൂഹത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ മാനവകുലത്തിൻ്റെ തന്നെ സമൂല നാശത്തിനായിരിക്കും ഈ പറഞ്ഞ അമിതമായ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മനുഷ്യൻ എന്തുമാവാം, അല്ലെങ്കിൽ നന്മകളും തിന്മകളും നടക്കുമ്പോൾ അവിടെ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാമെന്നൊക്കെയുള്ള ലേബലുകൾ നമ്മൾ വെച്ചു കൊടുത്താൽ ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളും നശിക്കും എന്ന് പറഞ്ഞതുപോലെ ആ സമൂഹം മുഴുവൻ നാശത്തിലേക്ക് പോകാനായിരിക്കും അത് കാരണം ആവുക. അതുകൊണ്ട് അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യു അനിൽ മുൻകർ എന്ന ഇസ്ലാമിക തത്വം, അത് നമ്മൾ ജീവിക്കുന്ന ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അത് നടപ്പാക്കാൻ ഒരു നല്ല മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ട പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
7: മഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, സാമൂഹിക മാറ്റത്തിന്റെ ഇസ്ലാമിക ഫോർമുല. ക്ലാസ് എടുത്തത് അജ്മൽ ഫൗസാൻ അൽഹിക്കമി.
9: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
10: അപ്പോൾ ഈ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ സംഘടനകൾ ഇവിടെ ഉണ്ട്, അത് പ്രചരിപ്പിക്കാൻ മീഡിയകൾ ഇവിടെ ഉണ്ട്, അത് പ്രചരിപ്പിക്കാൻ ആസൂത്രണം ഇവിടെ ഉണ്ട്, അത് പ്രചരിപ്പിക്കാൻ വിദ്വേഷം ഇവിടെ ഉണ്ട്, അത് പ്രചരിപ്പിക്കാൻ ഭരണകൂടത്തിൻ്റെ സ്വാധീനങ്ങൾ കിട്ടുന്നുണ്ട്, അത് പ്രചരിപ്പിക്കാൻ ലോകാടിസ്ഥാനത്തിലുള്ള കാഴ്ചപ്പാടുകളും നെറേറ്റീവുകളും രൂപപ്പെടുന്നുണ്ട്. എല്ലാവിധ ആസൂത്രണവും ഒരു ഭാഗത്ത് നടക്കുകയും മറുഭാഗത്ത് ഇതൊക്കെ പഠിച്ചോളൂന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാല് അതൊക്കെ ആ വർത്തമാനത്തിലൊക്കെ എന്ത് ആത്മാർത്ഥതയുള്ളത്? അപ്പം അത് അത്തരം ആളുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് അങ്ങനെ തന്നെ ചിന്തിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പൊതുബോധം അത് മനസ്സിലാക്കി പക്വതയോടെ നീങ്ങണം എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ പക്വത എന്ന് പറയുന്നത് എന്തല്ല, പറയാതിരിക്കലല്ല, പറയലാണ്. പറയുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചൂണ്ടിക്കാണിക്കുക, അത് തിരുത്താം. അപ്പോൾ നമ്മൾ പൊതുബോധത്തിന് കീഴ്പ്പെടല്ല വേണ്ടത്, മറിച്ചൊരു ബദൽ പൊതുബോധം ഇവിടെ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. ആ ബദൽ പൊതുബോധം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പൊതുബോധമാണ്, ഇന്ത്യയുടെ ബഹുസ്വരതയാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സംവിധാനമാണ്. അതല്ലാതെ എല്ലാവരും ഒന്നാകലും അല്ല, എല്ലാവരും വേറിട്ട് നിന്ന് കണ്ടാൽ മുണ്ടാത്ത അവസ്ഥ ഉണ്ടാകലും അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങൾ അറിയണം. ഞാൻ പറയട്ടെ, പിന്നെ അംജദ് ഒരു നാട്ടിൽ ഒന്ന് മാറി ഒരു വർഷത്തിന് താമസിക്കാൻ പോയി, അങ്ങനെ പരിചയമില്ലാത്ത നാട്ടിൽ പോയി. ഈ അവിടെ വീട്ടിൽ കയറിയിട്ട് ആരും എന്നോട് സംസാരിക്കണില്ല, ആരും മുണ്ടണില്ല, ഈ അവരോടും സംസാരിക്കണില്ല. ഇത് ഭയങ്കര പ്രശ്നമല്ലേ? ഈ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തൊട്ട അയൽവാസികൾ ആരാ, എന്താ, ഒന്ന് പരിചയപ്പെടുന്നങ്ങൾ എവിടുന്ന് വരുന്നത്, ഞാനിവിടെ വന്നാണ് ഇന്നാട്ട്, അവരുടെ ആ പ്രശ്നം തീർന്ന്. അതേപോലെ ഇവിടെ വ്യത്യസ്ത മതങ്ങളും ജാതികളൊക്കെ ജീവിക്കുമ്പോൾ ഒരു സ്വസ്ഥ ബില് പറയണ സ്വസ്ഥത സമാധാനം എന്ന് പറയുന്നില്ലേ, ആ സ്വസ്ഥയും സമാധാനം കിട്ടണമെങ്കിൽ ആരാ ഹിന്ദു, ആരാ മുസ്ലിം, ആരാ ക്രിസ്ത്യാനി, ആരാ മതമുള്ളൂ, മതമില്ലാത്തോ, ഇവിടെ എന്തൊക്കെ വിശ്വാസങ്ങളുണ്ട്, ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കൊണ്ട് എന്നിട്ട് അവനവൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും, അതാണ് ശരിയെന്ന് മറ്റൊന്ന് പറഞ്ഞു കൊടുക്കുക, അവന് വേണമെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഒഴിവാ, എന്താ അപ്പോഴേക്കും സംഭവിക്കും, അവിടെ ലോകം ഇടിഞ്ഞു പോകും, എപ്പോഴും ആകാശം പൊളിഞ്ഞു വീഴുക എന്നാണ് ചോദിക്കൽ, ഇത് പറഞ്ഞാൽ ആകാശം പൊളിഞ്ഞു വീഴും അല്ല, ഇതെന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ ആകാശം പൊളിഞ്ഞു വീണ്. രാഷ്ട്രീയം പറയുമ്പോൾ ഇല്ലാത്ത പ്രശ്നം എന്താ? വൈകുന്നേരത്തെ മീഡിയകളിൽ നടക്കുന്ന ചർച്ച എന്താ? അല്ല, രാത്രി അന്തി ചർച്ചയിൽ എന്താ നടക്കുന്നത്? ഭയങ്കര ശാന്തമായി പക്വതയോടുകൂടി ഇങ്ങനെ എല്ലാവരും ഇന്നിട്ടുള്ള സംസാരം അല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത്, അതെന്തിൻ്റെ പേരില്ല? ഇവിടെ രാജ്യത്തിൻ്റെ വളരെ ബേസിക്കായ കാര്യങ്ങളല്ല പലപ്പോഴും ചർച്ചയ്ക്ക് വരല്. എന്തെങ്കിലും വൈകാരിക ഇഷ്യൂ എടുത്തുകൊണ്ട് അവൻ അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വന്നു, മറ്റേ പാർട്ടി ഇങ്ങോട്ട് വിട്ടു, ഇയാളെ പ്രസ്താവന അത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്നും പോകാത്ത ഒരു ഫാബ്രിക്ക്, തകരാത്തൊരു ഫാബ്രിക്ക്. മതപരമായ കാര്യങ്ങൾ ആ ഭാഷയിലൊന്നും അല്ല, വളരെ നല്ല ഭാഷയിലാണ് ഈ കാര്യങ്ങൾ അങ്ങോട്ടും കൂടി സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകും എന്നുകൊണ്ട് പറയും ചെയ്യാം. അപ്പം നമ്മൾ മുസ്ലിം പക്ഷത്തു നിന്ന് തന്നെ ആ ഇടിഞ്ഞു പൊളിഞ്ഞു പോകും ഘട്ടങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ പിന്നാലെ കൂടും ചെയ്യുക. അതൊന്നല്ല ശരി, ഇതിനെ റൂട്ട് കോസിലാണ് കാണുന്നത്. കുറച്ച് കാലമായിട്ട് ഇപ്പോൾ 12 സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം പാസ്സാക്കിയ ജില്ല അല്ല സംസ്ഥാനമാണ് നമ്മൾ, രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് മനസ്സിലാക്കണം. എന്തതിൻ്റെ അർത്ഥം? അതായത് ഇവിടെ നിർബന്ധിതമായിട്ട് മതത്തിലേക്ക് ചേർക്കാൻ ഇസ്ലാം എന്തായാലും പറയുന്നില്ല, ലാ ഇക്രാഹ ഫിദ്ദീൻ എന്നാണ്, നമ്മളത് രാജ്യം അനുവദിക്കുന്നില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ അത് നിർബന്ധിതമാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലേക്കാണ്. അപ്പോൾ മതം പ്രചരിപ്പിക്കാൻ അവിടെ അവകാശമുണ്ട്, അത് കേട്ടുകൊണ്ട് ഒരാൾക്ക് മാറിയ കുറ്റമാണ്. എങ്ങനെയാ അത് ശരിക്കും നമ്മളെ മൗലികാവകാശത്തിൻ്റെ ഒരു ലംഘനമായിട്ടാണ്. മൗലികാവകാശങ്ങളെ തളർത്തിയിടുന്ന വളഞ്ഞ വഴിയിലുള്ള നിയമനിർമ്മാണങ്ങൾ പലതും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിഭാഗത്തിന് ഇവിടെ ഇങ്ങോട്ട് മൊത്തം അവർ കുഴപ്പക്കാരാണെന്ന് വരുത്തി തീർത്ത് ആ ഒരു ജനോസൈഡിൻ്റെ ഒരു വംശഹത്യയുടെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് അതിനെതിരായിട്ട് ഇവിടെ എന്താണ് ഇസ്ലാം എന്ന് പറയാനുള്ള സ്പേസ് അത് പബ്ലിക്കിലുണ്ട്, അത് ഓൺലൈനുണ്ട്, ഓഫ്ലൈനിലുണ്ട്, സമ്മേളനത്തിലുണ്ട്, ഒക്കെ എല്ലാവർക്കും കിട്ടുന്ന അവകാശം എന്ത് ചെയ്യണം? അത് മതം പറയാനും കിട്ടണം. അപ്പോഴേക്ക് പൊട്ടിത്തെറിക്കണ തരിപ്പുണ്ടെങ്കിൽ അത് കൃത്യമായി ചർച്ച ചെയ്ത് കണ്ട് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള നട്ടെല്ലാം നമ്മൾ കാണിക്കേണ്ടത്.
11: ഇവിടെ സാഹചര്യങ്ങളും മറ്റുമൊക്കെ മാറില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും മറ്റൊക്കെ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മതത്തിൻ്റെ പ്രചാരണത്തിനും മറ്റും മാത്രമായി ചില റെസ്ട്രിക്ഷൻസ് അത് മുന്നിൽ വെക്കുകയൊക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു കാപട്യം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അമീദ് മാഷെ, ഇത് ഈ രൂപത്തിൽ വിവാദമായി, വിവാദമാക്കാനിപ്പോൾ ഇതിൽ എന്താ ഉള്ളത് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്.
12: അല്ല, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം വെച്ച് വായിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഓണാഘോഷങ്ങൾ ഇത് മുസ്ലിങ്ങളും ആഘോഷിക്കണം എന്ന് പറഞ്ഞതിന് അല്ലെങ്കിൽ പറയുന്നതിന് ഉള്ള ഒരു കാരണം പറഞ്ഞ എന്താണ്? ഇവിടുത്തെ സെക്കുലർ സ്പേസ് സംരക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ സെക്കുലർ കൾച്ചർ നിലനിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ സ്പേസ് അവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളാണെങ്കിൽ അവരെല്ലാത്തിനെയും അക്കോമഡേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയൊരു ഒരു പൊതു ഇടം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്, മര്യാദകളുണ്ട്, ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളും മര്യാദകളൊക്കെ പാലിച്ച് ചെയ്യാൻ ഈ രാജ്യം അനുവദിക്കുന്ന ഒരു കാര്യം, അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ, ഇവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ അങ്ങനത്തെ ഒരു നിയമത്തിൻ്റെ അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പൊതുപ്രഭാഷണങ്ങൾ പബ്ലിക്കായിട്ട് നടക്കുന്നത്, സംഗീത പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ ഉദ്ഘാടന സമയങ്ങളിലൊക്കെ ചിലപ്പം ചെറിയൊരു സ്പേസിലാക്കാറും വലിയ ഈ ഡ്രമ്മും ഇതൊക്കെ വെച്ച് ആളുകൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ അതിൻ്റെ അടുത്തുകൂടെ രോഗികൾ കടന്നു പോവില്ലേ, ആംബുലൻസ് പോവില്ലേ, എല്ലാ തൊട്ടടുത്ത് വീടുകളുണ്ടാവില്ലേ. അപ്പോൾ ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാത്ത വിധത്തിലാണ് ഈ ഇവരെല്ലാം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഇവിടെ ആലോചിച്ച് നോക്കൂ, വളരെ ചെറിയൊരു സ്പേസിൽ അത് നമുക്ക് ആ വീഡിയോസ് നോക്കിയാൽ തന്നെ അറിയാം. ബാക്കി കുറേ ആൾക്ക് കടല കുറിച്ചിട്ടോ ഐസ് നിന്നിട്ടോ ഒക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവരിങ്ങനെ ചെറിയ മൈക്കോ അല്ലോ ആയിട്ട് ഇവിടെ ഇരുന്ന് റെക്കോർഡിംഗ് ഇതൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ വളരെ ക്ലോസ് വിസിനിറ്റിയിൽ നിന്നിട്ടത് ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ ഇതിപ്പോൾ റെക്കോർഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത് പുറം ലോകം ഇത്രയും ചെയ്തത് എത്തിയത്. ഈ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിലോ, ഇതേ രീതിയിൽ പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിലോ അവിടെ ഉള്ള ആളുകൾ മാത്രമാണിത് അറിയാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നല്ല കാര്യമല്ലേ? ഒരു ഒരു മനുഷ്യരെ സംബന്ധിച്ചോളം എല്ലാവർക്കും സത്യാന്വേഷണത്തിനുള്ള ഒരാഗ്രഹമുണ്ടാകും, അതിന് അവസരം വേണമെന്നും ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാകും. അപ്പം നമ്മളെ തേടിയിട്ട് നിങ്ങളൊരു സത്യാന്വേഷിയാണെങ്കിൽ ഞാനെന്താണ് പിന്നെ നിങ്ങളോട് സംസാരിച്ചു കൊള്ളട്ടെ എന്ന് അനുവാദം ചോദിച്ച് അവരുടെ സ്വകാര്യതയെ ലംഘിക്കാതെ അവരുടെ പെർമിഷനോടെ തന്നെ ഒരാൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ചർച്ച നടത്തുന്നത്. യഥാർത്ഥത്തിൽ അത് ഏറ്റവും നല്ല ഒരു രൂപമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. പക്ഷെ അതിന് പകരം ഇതിനെ വിവാദമാക്കുമ്പോൾ, ഇതിനെ ഭയപ്പെടുമ്പോൾ, അത്തരം സംവാദങ്ങളെ ഭയപ്പെടുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇതിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ ഒരു പ്രശ്നമാക്കുകയോ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇവിടെ പിന്നെ എനിക്ക് തോന്നുന്ന കാര്യം, ഇത് റെക്കോർഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷെ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിലൊരു അപകടമുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ നാളെ എന്താണ് എന്നോട് ഇന്ന രീതിയിലെ ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത്, ഇന്ന രീതിയിലെ ചർച്ച ചെയ്തതെന്ന് ഒരാൾ വിവാദമാക്കിയാൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് അപകടം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് സേഫ് ആയിട്ടുള്ള മോഡ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ചുരുക്കി പറയാം, ഇപ്പോൾ ഈ അമർത്യ സെൻ, അത് ഇന്ത്യയിലെ നോബൽ സമ്മാനം ലഭിച്ച വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞരുള്ളതായിട്ടുള്ള അമർത്യ സെൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്. അത് ഇന്ത്യയുടെ ഈ സംവാദ സംസ്കാരത്തെക്കുറിച്ച് ഉള്ളതാണ്. അത് ഇന്ത്യയിൽ ഇത്രയേറെ ആശയങ്ങൾ നമുക്കറിയാം, ധാരാളം ദർശനങ്ങൾ, ധാരാളം മതങ്ങൾ, ഇതെല്ലാം എന്തുകൊണ്ട് ഈ വന്നു അല്ലെങ്കിൽ ഒരുപാട് സബ് കൾച്ചേഴ്സ് ഉണ്ടായി എന്നതിന് അദ്ദേഹം പറയുന്നൊരു കാരണം, ഇതൊരു സംവാദാത്മക സമൂഹമായിരുന്നു, അതിലെല്ലാവർക്കും അതിന് അവസരമുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കും, കേൾക്കുന്നതിൽ കുറച്ച് പേരെന്ത് ചെയ്യും, സ്വീകരിക്കും, കുറച്ച് പേരെ തന്നെ തിരസ്കരിക്കും. അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള ഈ എൻറ്റിറ്റീസ് നിലനിൽക്കാൻ കാരണം അതാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഈ ഇത് വേണ്ട എന്ന് പറയുന്നത് ഇവിടുത്തെ പാരമ്പര്യത്തെ, ഇവിടുത്തെ സംസ്കാരത്തെ, ഇവിടുത്തെ ചരിത്രത്തെ നിഷേധിക്കലാണ്. നമുക്ക് ആലോചിച്ച് നോക്കപ്പോൾ ശങ്കരാചാര്യർ, ശങ്കരാചാര്യരുടെ ദിഗ്വിജയത്തെക്കുറിച്ച് ഇതേ വിഭാഗമാണല്ലോ പറയുക. എന്താണ് ഈ ദിഗ്വിജയം? ഇവിടെ കേരളത്തിൽ ജനിച്ച ഒരു പണ്ഡിതൻ, അദ്ദേഹം അന്ന് നമുക്കറിയാം അന്ന് ഇവിടെ ജൈന ബുദ്ധ മതങ്ങൾ ശക്തമായി നിൽക്കുന്ന കാലഘട്ടമാണ്. അതായത് പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, ആ മതങ്ങളാണ് പ്രബലമായിട്ടുള്ളത്. അത് കേരളം വരെ എത്തി നിൽക്കുന്ന മതമായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ഈ വേദാന്ത ദർശനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംവാദയാത്ര നടത്തുന്നത്. അദ്ദേഹത്തെ ആരും തടഞ്ഞിട്ടില്ലല്ലോ, തടഞ്ഞില്ല എന്ന് മാത്രമല്ല അങ്ങനെ അദ്ദേഹം തോൽപ്പിച്ചു. ആ തോൽപ്പിച്ച് ഈ പറയുന്ന പണ്ഡിതന്മാർക്ക് മുകളിൽ ആധിപത്യം നേടിയിട്ടാണ് ഹൈന്ദവ ഇതിനെ തിരിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ അവിടെ ഒരു സംവാദാത്മകമായ സമീപനത്തെ ഈ രാജ്യം അംഗീകരിച്ചുകൊണ്ടല്ലത് ചെയ്തത്, അങ്ങനെ അദ്ദേഹം ഈ മഠങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഈ പഴയകാല രാജാക്കന്മാരുടെ ഒക്കെ കൊട്ടാരങ്ങളിൽ ഇത്തരത്തിൽ പണ്ഡിതന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥാനം ഉണ്ടായിരുന്നു. ഇനി എവിടെയെങ്കിലുമൊക്കെയുള്ള ഒരു വലിയ ഈ പണ്ഡിതനൊക്കെ വന്നു എന്ന് കിട്ടിയാൽ അദ്ദേഹത്തെ എന്ത് ചെയ്യും, കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കും, എന്നിട്ട് അവിടുത്തെ പണ്ഡിതന്മാരായിട്ട് എന്ത് ചെയ്യും, ഏറ്റുമുട്ടിപ്പിക്കും. പക്ഷേ അങ്ങനെ രാജാക്കന്മാർ പഠിച്ചിരുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഭരണാധികാരികൾക്ക് അജ്ഞാതമായ, അവരെക്കാൾ കൂടുതൽ സെക്യുലറായ, അവരെക്കാൾ കൂടുതൽ ഈ ബൗദ്ധികമായി ഔന്നത്യമുണ്ടായിരുന്ന രാജാക്കന്മാരിവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും തന്നെ
10: ബസവണ്ണൻ്റെ അനുഭവ മണ്ഡപം
12: എല്ലാം അങ്ങനത്തെ, നമുക്ക് വിക്രമാദിത്യ രാജാക്കന്മാരെടുത്താലും അക്ബറിനെടുത്താലും ഒക്കെ മറ്റേ മൗര്യ സാമ്രാജ്യത്തിനകത്തൊക്കെ ഇതുണ്ട്. ഈ 18.5 കവികൾ എന്ന് പറഞ്ഞാൽ കവികളല്ല അവർ, എല്ലാവരും അവർ പലരും പണ്ഡിതന്മാരും മറ്റു പല മറ്റേ ഈ മറ്റേ വ്യത്യസ്തമായിട്ടുള്ള ഫിലോസഫിക്കലും ഒക്കെയാണ്
10: ഡിസ്കഷൻ എന്നാണ് മധ്യകാല ഇന്ത്യ ഒരു ബഹുസ്വര ഇന്ത്യ
12: രൂപപ്പെടുന്നത്.
10: ആ ബഹുസ്വര ഇന്ത്യയെ ഏകശിലാത്മകതയിലേക്ക്
12: കൊണ്ടുപോകാനുള്ള ശ്രമമാണ്
10: നടക്കുന്നത്.
12: തീർച്ചയായിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഇത്രയും എന്തെടുത്തിന് ഇത്രയും പരസ്യമായി നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അതിൻ്റെ പിറകിൽ എന്തോ നിഗൂഢതയുണ്ട്. അവര് രണ്ട് മൈക്കും ഒരു ചെറിയ സ്പീക്കറും വാങ്ങിയിട്ടുണ്ട്. അതിനെന്തോ ഒരു വിദേശ ഫണ്ട് കിട്ടിയിട്ടുണ്ടാവണം ഈ രീതിയിലുള്ള ചർച്ചകൾ പോകുന്നത്. അപ്പൊ എനിക്ക് പറഞ്ഞാല് ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് വളരെ മോശപ്പെട്ട പ്രാങ്കുകൾ തെരുവുകളിൽ നടക്കുന്നുണ്ട്, അതിന് പ്രശ്നമില്ല. നൈറ്റ് ലൈഫ് ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്, അതിനെന്തില്ല, പ്രശ്നമില്ല. പക്ഷേ ഇവര് മനസ്സിലാക്കാത്തൊരു കാര്യം വെച്ചാല് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ പറയുന്ന എൻ്റർടൈൻമെൻസിൽ, വിനോദത്തിൽ മാത്രം സമാധാനം കണ്ടെത്തുന്നവരോ ആനന്ദം കണ്ടെത്തുന്നവരോ അല്ല. മറിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബൗദ്ധികമായ ആത്മീയമായ അന്വേഷണങ്ങൾ അതിനേക്കാളും എത്രയോ വലുതാണ്, അപ്പുറത്തുള്ളതാണ്. അത്തരം അന്വേഷണങ്ങൾക്ക് ലൂടെയാണ് ശാശ്വതമായ സമാധാനവും ശാന്തിയൊക്കെ മനുഷ്യർ കണ്ടെത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക്

0: ഉള്ള ചർച്ചകളും കുറച്ച് കഴിയുമ്പോൾ തടയപ്പെടുന്ന അവസ്ഥയിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരം അനുവാദങ്ങൾ നിലനിൽക്കണം. അത് ബൗദ്ധിക സമൂഹമാണ് ഇതിനാദ്യമായിട്ട് ഉത്തരം പറയേണ്ടത്.
1: ഏതായിരുന്നാലും ഇവിടെ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് എന്തെല്ലാം അനുവാദങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ നിയമതലത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ അവിടെ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന സ്വാതന്ത്ര്യവും സമത്വവും എല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇത്തരം മതവും അതിൻ്റെ ചർച്ചകളുമൊക്കെ പൊതുസമൂഹത്തിൽ ഇപ്പോഴുള്ളതുപോലെ തന്നെ വൃത്തിയിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് ഈ രാജ്യത്തിനും കരണീയമായിട്ടുള്ളത് എന്നാണ് നാം തിരിച്ചറിയുന്നത്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
3: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
4: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ. വീടുകൾ ഖബറിടങ്ങളാക്കരുത്. ക്ലാസ് എടുക്കുന്നു അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുല്ലാ 204-ാമത്തെ അധ്യായം നാഫിലത്ത് നവാഫിൽ ഐച്ഛികമായ ഫറളല്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ, അത് റാത്തിബത്ത് റവാത്തിബ് നമസ്കാരങ്ങളായിരുന്നാലും അതല്ലാത്തതായിരുന്നാലും വീടുകളിൽ വച്ച് നമസ്കരിക്കൽ മുസ്തഹബ്ബാണ് എന്നറിയിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1129-ാമത്തെ ഹദീസ്. വഅനി ബിനി ഉമറ റളിയല്ലാഹു അൻഹുമാ അനി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇജ്അലു മിൻ സ്വലാത്തിക്കും ഫീ ബുയൂത്തിക്കും വലാ തത്തഖിദൂഹ ഖുബൂറ. മുത്തഫഖുൻ അലൈഹി. അബ്ദുല്ലാഹ് ബിൻ ഉമർ, മുത്തബിഉ സുന്ന, അമീർ ഉൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പുത്രനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അനുധാവനം ചെയ്യുന്നതിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന, താൽപ്പര്യം കാണിച്ചിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യം അനുഷ്ഠിച്ചു, പ്രവർത്തിച്ചു, ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ, എന്ന് ലഭിച്ചാൽ അത് ആ അതേ രൂപത്തിൽ പിന്തുടരാൻ താൽപ്പര്യം കാണിച്ചതുകൊണ്ട് തന്നെ മുത്തബിഉ സുന്ന എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്അലു മിൻ സ്വലാത്തിക്കും, നിങ്ങളുടെ നമസ്കാരത്തിൽ നിന്ന് നിങ്ങളാക്കുക, ഫീ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ, വീടുകളെ നിങ്ങൾ ഖബറിടങ്ങളാക്കരുത്, ശ്മശാനങ്ങളാക്കരുത്, ഖബർസ്ഥാനുകളാക്കരുത്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം നസായിയുടെ റിപ്പോർട്ടിൽ, നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ നമസ്കരിക്കുക, വലാ തത്തഖിദൂഹ ഖുബൂറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറിടങ്ങളായി സ്വീകരിക്കരുത് എന്ന്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് പഠിപ്പിക്കുന്ന വിഷയത്തിൽ, ഉമ്മത്തിൻ്റെ വിഷയത്തിൽ, ഹരീസൻ അലാ ഉമ്മത്തിഹി, അങ്ങേയറ്റത്തെ താൽപ്പര്യം കാണിച്ചിരുന്നു. ഏതൊരു ഖൈറും ഏതൊരു നന്മയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുപോയിട്ടില്ല, പഠിപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല. ലഖദ് ജാഅകും റസൂലു മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്തു തൗബയിലെ 128-ാമത്തെ ആയത്ത്, ലഖദ് ജാഅകും റസൂലു മിൻ അൻഫുസിക്കും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള പ്രവാചകനിതാ ഒരു ദൂതൻ വന്നിരിക്കുന്നു, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവരായ, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താൽപ്പര്യമുള്ളവരായ സത്യവിശ്വാസികളോട് അങ്ങേയറ്റത്തെ

0: അത്യന്തം ദയാലുവും കാരുണ്യവാനുമായിട്ടുള്ള പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഏതൊരു ഉമ്മത്തിന് ഉപകാരപ്പെടുന്നതായ കാര്യങ്ങളും അറിയിക്കാതെ പോയിട്ടില്ല. എല്ലാ ഖൈറുകളും പഠിപ്പിക്കുകയും ചെയ്തു. അതാണിവിടെ ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നത്, മുസ്ലിമീങ്ങളോട് കൽപ്പിക്കുകയാണ് അവർ അവരുടെ വീടുകളിൽ നമസ്കരിക്കണം ചില നമസ്കാരങ്ങൾ, ഐച്ഛികമായ സുന്നത്തായ നമസ്കാരങ്ങൾ വീടുകളിൽ വെച്ച് നമസ്കരിക്കണം. റവാത്തിബ് സുന്നത്തുകളല്ലാത്തതും ദുഹ പോലെ, രാത്രി നമസ്കാരം പോലെ, തഹജ്ജുദ് പോലെയുള്ള അതല്ലാത്ത നമസ്കാരങ്ങളൊക്കെ വീടുകളിൽ വെച്ച് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണല്ലോ, ഫറളല്ലാത്ത നമസ്കാരങ്ങൾ വീടുകളിൽ വെച്ച് നമസ്കരിക്കുകയാണ് ഉത്തമമായത് എന്നുള്ളത്. റിയായിൽ നിന്നും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാവുന്നതിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാനും ആ വീട്ടിൽ ആ ഒരു ബറക്കത്ത് ലഭിക്കുവാനും റഹ്മത്ത് ഇറങ്ങുവാനും മലക്കുകളുടെ സാന്നിധ്യവും പിശാച് ദൂരെയാകും. അതാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന, നമസ്കാരം നിർവഹിക്കപ്പെടുന്നതായ വീടുകൾ അള്ളാഹുവിൻ്റെ റഹ്മത്തും ബറക്കത്തും കാവലുമൊക്കെ ലഭിക്കുന്നതായ വീടുകളാണ്. ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബർസ്ഥാനാക്കരുത്. ഈ ഹദീസിലും പറയപ്പെട്ടത് വലാ തത്തഖിദൂഹ ഖുബൂറ, വീടുകളെ നിങ്ങൾ ഖബറുകളാക്കി സ്വീകരിക്കരുത്. ഖബറിങ്ങിൽ അവിടെ നമസ്കാരവും മറ്റും, നമസ്കാരവും ഖുർആൻ പാരായണമൊന്നും നടക്കുകയില്ല. അശ്മശാന മൂഖത എന്ന് നമ്മൾ പറയാറില്ല. വീടുകളിൽ ഉണ്ടാവേണ്ടത് എന്താണ്? അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയാണ്, വിശുദ്ധ ഖുർആൻ പാരായണമാണ്, അദ്കാറുകളാണ്, ഇസ്ലാമികമായ ആദാബുകൾ, ഇസ്ലാമികമായിട്ടുള്ള മര്യാദകളാണ്, സുന്നത്തായ നമസ്കാരങ്ങളാണ്. അവിടെയാണ് റഹ്മത്തും ബറക്കത്തും വീടുകൾ ജീവിക്കുന്നത്, അള്ളാഹു സുബ്ഹാന വ തആല എന്നുള്ള റഹ്മത്തുകൾ കൊണ്ട് ജീവനുള്ള വീടുകളായിത്തീരുന്നത്, നമസ്കാരത്തിൻ്റെ ആ ഒരു ബറക്കത്തുകൊണ്ട്, ദിക്റിൻ്റെ ദുആഇൻ്റെ ബറക്കത്തുകൊണ്ട്. അങ്ങനെയുള്ള വീടുകളിലാണ് സഹോദരങ്ങളെ ഖൈറുള്ളത്, നന്മയുള്ളത്. നമ്മളേറെ ഇക്കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നുകൂടിയാണത്. അള്ളാഹു ഇഷ്ടപ്പെടുന്നതായ വീടുകളായി നമ്മുടെ വീടുകളെ മാറ്റാൻ അവിടെ സുന്നത്ത് നമസ്കാരങ്ങൾ നടക്കേണ്ടതുണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണം നടക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും ഇസ്ലാമിൻ്റെ ദീനിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന വീടുകൾ. അവിടെ നിന്നാണ് ഇന്ന ഷെയ്ത്താന എം ഫിറുമിനൽ ബൈത്തിൽ അതീ തുഖറ ഉഫീഹി സൂറത്തുൽ ബക്കറ, സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് ഷെയ്ത്താൻ ദൂരെ ഓടിപ്പോകുന്നതാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയാണ് സഹോദരങ്ങളെ, വീടുകളെ ഒരിക്കലും വലാ തുത്തഖദ ഖുബൂറൻ, വീടുകളെ ഖബറുകളായി സ്വീകരിക്കരുത് എന്നിവിടെ പരാമർശിച്ചിട്ടുള്ളത്. ബി അന്ന ബിഹൈസു തകൂനു കഅന്ന അഹ്ലഹ അംവാത്തുൻ യസ്കുനൂനൽ ഖുബൂർ, ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ഖബറുകളിൽ താമസിക്കുന്നവരെ പോലെ ആവാൻ പാടില്ല. അതെന്താണ്? ഖബറുകളിൽ കിടക്കുന്നവർക്ക് ജീവനില്ല, അവരവിടെ ജീവനില്ലാത്തവരായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ ജീവനറ്റ ആളുകളാവരുത് വീട്ടിലുണ്ടാവേണ്ടത്. ആ വീട്ടിലെ ജീവനെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമും അതുപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയും അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തുകളും നടക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ. പുരുഷന്മാരാണെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിച്ച് ഫറള് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവുക. സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് തന്നെ നമസ്കരിക്കാവുന്നതാണ്, വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടി ജമാഅത്തായി നമസ്കരിക്കുക. കൃത്യമായിക്കൊണ്ട് നമസ്കാരം നടക്കുന്ന വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിക്ര് പ്രാർത്ഥന, ബിസ്മില്ലാ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ഇങ്ങനെ തുടങ്ങി വീടുകളിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള, ദീനിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന, നമസ്കാരത്തെക്കുറിച്ചുള്ള. അതാണല്ലോ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചത്, അവിടുത്തെ കുടുംബത്തെ പഠിപ്പിച്ചത്. വീടുകളിൽ അലാ തുസല്ലിയ, നിങ്ങൾ നമസ്കരിച്ചോ? സുബഹിക്ക് മുമ്പേ അലി റളിയല്ലാഹുവിൻ്റെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ റൂമിൽ തട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, നമസ്കരിച്ചോ എന്ന്. റഹിമല്ലാഹു റഅൻ, റഹിമല്ലാഹു റജുലൻ, ഒരാൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട്, കാരുണ്യം ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖാമ മിനല്ലൈൽ, രാത്രിയിൽ എഴുന്നേറ്റു, ഫസല്ലായ നമസ്കരിച്ചു, ഐഖള അഹ്ലഹ അയാളുടെ ഭാര്യയെ വിളിച്ചുണർത്തി, ഫഅബത്ത് അവൾ എഴുന്നേൽക്കുന്നില്ല, നളഹ ഫീ വജ്ഹിഹൽ മാ, അവളുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ചുകൊണ്ട്, വെള്ളം കുടഞ്ഞുകൊണ്ട് അവർ എഴുന്നേറ്റുകൊണ്ട് അവർ രണ്ടുപേർ നമസ്കരിച്ചു, അവിടെയാണ് റഹ്മത്തുള്ളത് എന്ന്. റഹിമല്ലാഹു റഅത്തൻ, ഒരു സ്ത്രീക്ക് ഒരു പെണ്ണിന് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ഖാമത്ത് മിനല്ലൈൽ, രാത്രിയിൽ അവൾ എഴുന്നേറ്റ് വീട്ടിൽ, എന്നിട്ട് ഫസല്ലത്ത് അവൾ നമസ്കരിച്ചു, ഐഖളത്ത് സൗജഹ അവളുടെ ഭർത്താവിനെ വിളിച്ചുണർത്തി, അയാൾ എഴുന്നേൽക്കുന്നില്ല, നദഹത് ഫീ വജിഹിൽ മാ, അയാളുടെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിച്ചവർ രണ്ടുപേരും നമസ്കരിച്ചു. നോക്കൂ സഹോദരങ്ങളെ, അവിടെയാണ് റഹ്മത്തുള്ളത്, അവിടെയാണ് കാരുണ്യമുള്ളത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്. മുറു ഔലാദക്കും ബി സ്വലാത്ത്, നിങ്ങളുടെ മക്കളോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. വഹും അബിനാവു സബഇ സിനീൻ, 7 വയസ്സായാൽ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. വദ്രിബൂഹും അലൈഹ വഹും അബിനാ അഷർ, 10 വയസ്സായാൽ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങളവരെ അടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഏതെല്ലാം വിഷയങ്ങളിലാണ് നമ്മുടെ വീടുകളിൽ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ എത്രത്തോളം നമ്മൾ താല്പര്യം കാണിക്കാറുണ്ട്, മക്കളെ നമസ്കരിപ്പിക്കുന്നതിൽ നമ്മളും സമയമായാൽ നമസ്കരിക്കുന്ന വിഷയത്തിൽ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, പരസ്പരം ചർച്ച ചെയ്യുന്ന, അതിൽ ചൊല്ലുന്ന ദിക്റുകളെക്കുറിച്ച്, പ്രാർത്ഥനകളെക്കുറിച്ചൊക്കെ എത്രത്തോളം നമ്മൾ ബോധവാന്മാരാണ്. സഹോദരങ്ങളെ, ലാ തജ്അലു ബുയൂതകും ഔത്താന ലിന്നൗമി ലാ തുസല്ലൂന ഫിഹ, നിങ്ങളുടെ വീടുകളെ ഉറങ്ങാനുള്ള സ്ഥലങ്ങൾ മാത്രമാക്കരുത്, അവിടെ നമസ്കാരം നിർവഹിക്കപ്പെടാതെ. പണ്ഡിതന്മാർ ഏറെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് സുബഹി നമസ്കാരത്തിന്, വിശിഷ്യ ഫജർ നമസ്കാരത്തിനൊക്കെ. എഴുന്നേൽക്കുന്നില്ല, മക്കൾ എഴുന്നേൽക്കുന്നില്ല എന്ന് പരാതി പറയുമ്പോൾ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ, ഹഫിളഹുല്ലയെ പോലെയൊക്കെയുള്ള പണ്ഡിതന്മാർ പറയുന്നു, നിങ്ങളുടെ വീടിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മക്കളവിടെ ഉറങ്ങാൻ വിട്ടേക്കുമോ? ഇല്ല, അവരെ രക്ഷപ്പെടുത്തുകയില്ലേ? എങ്കിൽ നരകത്തിലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുടെ മക്കളെ ആ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തണമെന്ന് പണ്ഡിതന്മാർ ഓർമ്മിപ്പിക്കുമ്പോൾ എത്രത്തോളം ഗൗരവമാണ് ഈ വിഷയമെന്ന്. വീടുകളിൽ വെച്ച് സുന്നത്ത് നമസ്കാരങ്ങൾ പഠിപ്പിക്കണം. ഒരു പ്രത്യേകിച്ച് മാതാക്കൾക്ക്, പിതാക്കൾക്കൊക്കെ അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അദത്തഹ അദത്ത ശഅബൻ ത്വയ്യിബൽ അറാഖി, ഒരു മാതാവിനെ അതിന് റെഡിയാക്കിയെടുത്താൽ ഒരു ഉമ്മയാണ് മദ്റസ. ഉമ്മ ശീലിപ്പിച്ചു കൊടുക്കുന്നു ആ പ്രാർത്ഥനകളും ദിക്റുകളുമെല്ലാം, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ, ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുള്ള ദിക്റുകൾ, അതുപോലെ തന്നെ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ദിക്റുകൾ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ദിക്റുകൾ, വസ്ത്രം ധരിക്കുമ്പോഴുള്ള ദിക്റുകൾ, ഇങ്ങനെ ഓരോ സന്ദർഭത്തിലെയും മദക്കാറുകളെ സംബന്ധിച്ച്, സൂറത്തുകൾ ഓതി പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ച്, നമസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും അത് ശീലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വിഷയത്തിൽ വീടുകൾ അത് സജീവമാവണം, വീടുകൾ ജീവനുറ്റതാവണം, ജീവനുള്ളതാവണം എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഖബറുകളിൽ പോലെ പിന്നെ മയ്യത്തായി കിടക്കേണ്ട, യാതൊരു അനക്കവുമില്ലാതെ കിടക്കേണ്ടതല്ല വീടുകൾ. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, വീടുകൾ അധികവും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിശാചിൻ്റെ കേന്ദ്രങ്ങളായിക്കൊണ്ടാണ്. വീടുകൾ അധികവും പിശാചിൻ്റെ കേന്ദ്രങ്ങളായിക്കൊണ്ട് മ്യൂസിക്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിക്കൊണ്ടാണ്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത യാതൊരു നിലക്കും റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കാത്ത വിധത്തിലുള്ള ഒരവസ്ഥയിലേക്കാണ് മുസ്ലിം ഉമ്മത്തിലെ പല വീടുകളും പോകുന്നത്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീടുകളിൽ ഇജ്അലൂമിൻ സ്വലാത്തിക്കും ഫീ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നത് ഇവിടെ കരാഹത്തു തഹ്രീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച വിലക്കിയ കാര്യമാണ്. യഹൂദി നസാറാക്കളൊക്കെ ഇത്തഖദു ഖുബൂർ അംബിയാഹി മസാജിദ, ഖബറുകളിൽ നമസ്കരിക്കുന്ന അവസ്ഥകൾ, അത് യഹൂദി നസാറാക്കൾ നിർവഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീടുകളിൽ നമസ്കരിക്കണം, അവിടെ ഖബറുകളാക്കരുത്. ഫദല്ല അല അന്നൽ ഖുബൂറ മാഹിയ ബിമഹല്ലി സ്വലാത്ത്, ഇതറിയിക്കുന്നത് ഖബറുകൾ നമസ്കാരത്തിൻ്റെ സ്ഥലമല്ല എന്നുള്ളതാണ്. ഖബർസ്ഥാനുകൾ, ഖബറിടങ്ങളിൽ നമസ്കരിക്കപ്പെടേണ്ട സ്ഥലങ്ങളല്ല, എന്നാൽ വീടുകളിലാണ് നമസ്കാരം നിർവഹിക്കപ്പെടേണ്ടത് എന്ന്. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം. നിങ്ങളുടെ നമസ്കാരത്തിൽ നിന്ന് എന്ന് പറഞ്ഞത് ലിത്തബഈൽ, ചില നമസ്കാരങ്ങൾ, വൽ മുറാദു അൻ നവാഫിൽ, അതുകൊണ്ട് ഉദ്ദേശിച്ചത് നാഫിലത്ത് നവാഫിലായ സുന്നത്തായ നമസ്കാരങ്ങളാണ്. ഈ അധ്യായത്തിൽ തന്നെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റഹ്മഹുല്ലാ ഒരു ഹദീസ് കൂടി കൊണ്ടുവന്നത് കാണാം. വ അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന്, ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഇദാ ഖദാ അഹദുക്കും സ്വലാത്തഹു ഫിൽ മസ്ജിദ്, നിങ്ങളിൽ ഒരാൾ മസ്ജിദിൽ വെച്ച് നമസ്കാരം നിർവഹിച്ചാൽ, ഫലിയജ്അൽ ലിബൈതിഹി നസീബം മിൻ സ്വലാത്തിഹി, അവൻ അവൻ്റെ നമസ്കാരത്തിൻ്റെ ഒരു ഓഹരിയിൽ നിന്ന് അവൻ്റെ വീട്ടിലേക്കും അവനാക്കട്ടെ. ഫ ഇന്നല്ലാഹ ജാഇലുൻ ഫി ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നമസ്കാരത്തിൽ നിന്ന് വീട്ടിലേക്ക് ഒരു അംശം, ഒരു ഷെയർ, ഒരു ഓഹരി ആക്കുന്നത് അതിൽ ഖൈറായിക്കൊണ്ടാണ് അവന് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അൽ മുറാദു ലഹു സലാത്തു നാഫിൽ, ഇമാം നബവി റഹിമഹുള്ള പറഞ്ഞത് സല്ലു നവാഫിൽ ഫി ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ സുന്നത്ത് നമസ്കാരങ്ങൾ നിങ്ങൾ നിർവഹിക്കണം. ഇജ്അലു ബഅദ ഫറായിദിക്കും ഫി ബുയൂത്തിക്കും എന്ന് ഖാളിയാദ് റഹിമഹുള്ള അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായി കാണാം. പക്ഷേ അതെന്താണ്? ലിയഖ്തദിയബിക്കും അല്ല യഖ്റുജു ഇലൽ മസ്ജിദ് മിൻ നിസ്വ, സ്ത്രീകളിൽ നിന്ന് ചില ആളുകൾക്ക് മസ്ജിദിലേക്ക് പോകാത്ത, അതുപോലെ തന്നെ അടിമകളും രോഗികളായ ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് പിന്തുടരുവാൻ വേണ്ടി. ഏതായിരുന്നാലും ശരിയായ അസ്വവാബ് അന്നൽ മുറാദൻ നാഫില, അതിൽ ശരിയായ അഭിപ്രായം സഹോദരങ്ങളെ ഫർദ് പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമസ്കരിക്കേണ്ടത്. നാഫിലത്തായ സുന്നത്തായ നമസ്കാരങ്ങളാണ് നിർവഹിക്കേണ്ടത്. സഹോദരങ്ങളെ, ഇത് വ്യക്തമായ കാര്യമാണ്. സ്ത്രീകളെ ഉദ്ദേശിച്ചല്ല, പുരുഷന്മാർ പള്ളിയിലേക്ക് പോവുക, സ്ത്രീകൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുക എന്നതാണ് അവർക്ക്. വസലാത്തു ഹാഫി ബൈത്തിഹ അഫ്ളൽ, അവൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് അഫ്ളൽ എന്നത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ സുന്നത്തുകളെയും അനുധാവനം ചെയ്യാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറ് നൽകും. നിന്റെ വീട്ടിൽ വെച്ച് നീ നമസ്കരിക്കുമ്പോൾ നിന്റെ നമസ്കാരത്തിൽ ഖൈറുണ്ടാകും, നിന്റെ വീട്ടിൽ അത് പിന്തുടരാൻ സാധിക്കും. അവർക്ക് നമസ്കാരത്തോടുള്ള ഇഷ്ടവും ഇണക്കവും ഉണ്ടാകും, പ്രത്യേകിച്ച് കുട്ടികളായ അവർക്ക്. മാത്രമല്ല റിയായിൽ നിന്ന് വിദൂരമാകാനും ഒക്കെ പള്ളിയിലാകുമ്പോൾ ആളുകളൊക്കെ കാണുന്ന ഒരവസ്ഥ ഉണ്ടാകുമല്ലോ. അപ്പോൾ കൽബിൽ എന്തെങ്കിലും റിയായിൻ്റെ ഒരു അംശം വന്നാലോ? ഇതൊക്കെ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അഖ്റബുൽ ഇഖ്ലാസ്, ഇഖ്ലാസിനോട് ഏറ്റവും യോജിച്ച് അടുത്ത് നിൽക്കാൻ കാരണമാകുന്നതും വീട്ടിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ. ഏതായിരുന്നാലും സഹോദരങ്ങളെ, വീട്ടിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ ആ ഒരു റാഹത്ത് കിട്ടും, നമ്മുടെ മനസ്സിനും ശാന്തത ലഭിക്കും, നിശ്ചയമായും ഒരടിമയുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും. ഇപ്രകാരമെല്ലാം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഫൽ മുഹിമ്മു അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറന അന്നുസല്ലിയ ഫീ ബുയൂത്തിന ഇല്ലൽ ഫറായിദ്, ഇതിൽ ഏറ്റവും പ്രധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു നമ്മോട് വീട്ടിൽ വെച്ച് നമസ്കരിക്കാൻ ഫർളുകളല്ലാത്തത് എന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഖിയാമു റമദാൻ പോലെയുള്ള നവാഫിലുകൾ അത് ജമാഅത്തായിക്കൊണ്ട് മസ്ജിദിൽ നിർവഹിക്കലാണ് സുന്നത്ത്, അത് വാജിബല്ല എന്നതും സുന്നത്ത് നമ്മെ അറിയിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം അത് നിർവഹിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നി ഖഷീത്തു അൻ സുഫ്റത അലൈക്കും, നിങ്ങളുടെ മേൽ ഫറളാക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടതുകൊണ്ടാണ് ഞാനത് നിർത്തിയത് എന്ന് മൂന്ന് ദിവസം നമസ്കരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയിക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആല സുന്നത്തുകളെ അനുധാവനം ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
3: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅല ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം.
4: ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാം സൂറത്ത് ഓതിക്കൊണ്ടിരിക്കെ ഏതെങ്കിലും ആയത്ത് മറന്നാൽ ആ ആയത്തിന് തൊട്ടടുത്തുള്ള ആയത്ത് മുതൽ ഓതാൻ പറ്റുമോ എന്നാണ് ചോദ്യകർത്താവിന്റെ സംശയം.
5: നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്കു ശേഷം നമുക്കറിയാവുന്ന സൂറത്തുകളോ അതല്ലെങ്കിൽ സൂറത്തുകളിലുള്ള ആയത്തുകളോ പാരായണം ചെയ്യുക എന്നത് നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽപ്പെട്ട കാര്യമാണ്. ഒരാൾ ഒരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കെ തുടർന്നുള്ള ആയത്ത് ഓർമ്മ വരാതിരിക്കുകയാണ് എങ്കിൽ ആ ആയത്ത് ഓതാതെ തൊട്ടടുത്ത ആയത്ത് മുതൽ ഉള്ള ഭാഗങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ ഓതുന്നതിന് വിരോധമില്ല. അറിയാത്ത ആയത്തുകൾ തെറ്റിച്ചു ഓതുകയും അർത്ഥം തെറ്റുകയുമെല്ലാം ചെയ്യുന്ന സാഹചര്യമുണ്ടായിക്കഴിഞ്ഞാൽ അത് നിസ്കാരത്തെ ബാധിക്കുന്നതാണ്. എന്നാൽ അറിയാത്ത ആയത്തിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ അവിടെ വെച്ച് അത് അവസാനിപ്പിക്കുകയും പിന്നീട് വേറൊരു പുതിയ ആയത്ത് മുതൽ ഓതിത്തുടങ്ങുകയും ചെയ്താൽ ഒരു നിസ്കാരത്തിൽ വ്യത്യസ്ത സൂറത്തുകൾ ഓതുന്നത് പോലെ തന്നെ ഒരു നിസ്കാരത്തിൽ വ്യത്യസ്ത ആയത്തുകൾ ഓതുന്നതായിക്കൊണ്ടാണ് അതിനെ പരിഗണിക്കപ്പെടേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
4: സമ്പത്ത് ദാനം ചെയ്തപ്പോൾ ഇങ്ങനെ നിയത്ത് ചെയ്തു, എന്റെ മേലിൽ സമ്പത്തിന്റെ സക്കാത്ത് ബാധ്യതയുണ്ടെങ്കിൽ അതിനെ തൊട്ടാണ് ഈ ദാനം, ഇല്ല എങ്കിൽ സുന്നത്തായ സദക്കയാണിത്. ഈ രൂപത്തിൽ നിയത്ത് കരുതി ദാനം ചെയ്താൽ സക്കാത്തിന്റെ ബാധ്യതയുള്ളവനാണെങ്കിൽ അവന്റെ നിർബന്ധ ബാധ്യത വീടുമോ എന്നാണ് ശ്രോതാവിന് അറിയേണ്ടത്.
5: ഓരോ മനുഷ്യന്റെയും കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക അവന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോരുത്തരും എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവർക്കുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ താൻ മുമ്പ് എപ്പോഴെങ്കിലും സക്കാത്തു നൽകാത്തതുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത ഘട്ടത്തിൽ ഈ നിലക്ക് ദാനം ചെയ്യുമ്പോൾ എനിക്ക് വല്ല സക്കാത്തും നൽകാനുണ്ട് എങ്കിൽ ആ കടത്തിലേക്കാണിത് നൽകുന്നത്, അല്ല എങ്കിൽ ഇത് ദാനമാണ് എന്നുദ്ദേശിച്ചു നൽകിയാൽ മുൻപ് ബാധ്യതയുള്ള വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് അതിലേക്ക് മടങ്ങുമെന്നും അല്ലാത്ത ഘട്ടത്തിൽ അത് സ്വതക്കയായി പരിഗണിക്കപ്പെടുമെന്നും തന്നെയാണ് പണ്ഡിതാഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
4: വാട്സാപ്പിൽ പ്രചരിക്കുന്ന ഒരു ഉസ്താദിന്റെ മെസ്സേജിൽ പാമ്പേഴ്സ് ധരിച്ച കുട്ടികൾ നിസ്കരിക്കുന്ന വേളയിൽ നമ്മെ തൊട്ടാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് പറയുന്നു. ആ പാമ്പേഴ്സ് നജസായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നജസുണ്ടെങ്കിൽ മടക്കി നിസ്കരിക്കണം. ചെറിയ കുട്ടികളുള്ള ഉമ്മമാർക്ക് വളരെ പ്രയാസമാകുമല്ലോ ഇത്. ഇങ്ങനെ ഒരു വിധിയുണ്ടോ? എന്താണ് ഈ വിഷയത്തിൽ പ്രമാണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാണ് ഇവരുടെ അന്വേഷണം.
5: ഹാമിലത്തുൻ നജസ് അഥവാ നജസ് വഹിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നത് നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ പമ്പേഴ്സ് ധരിക്കുകയും ആ പമ്പേഴ്സിൽ മൂത്രമൊഴിക്കുകയോ മലവിസർജനം നടത്തുകയോ ചെയ്ത കുട്ടികളെ ഹാമിലത്തുൻ നജസിലേക്ക് ഉൾപ്പെടുത്തുവാൻ പറ്റുമോ ഇല്ലേ, അതല്ലെങ്കിൽ അത്തരം കുട്ടികളെ എടുക്കുന്നയാളുകളെ ഹാമിലത്തുൻ നജസ് നജസ് വഹിക്കുന്നയാളുകൾ എന്ന രൂപത്തിൽ അവരെ ഉൾപ്പെടുത്തുവാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ആ വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാടായിക്കൊണ്ട് മനസ്സിലാക്കുന്നത് പമ്പേഴ്സിൽ മൂത്രമോ അതുപോലെ അല്ലെങ്കിൽ മലമോ അങ്ങനെ എന്തെങ്കിലും നജസുകൾ ഉണ്ട് എങ്കിൽ തന്നെ അത് ആ ശരീരത്തിൽ നിന്ന് അതല്ലെങ്കിൽ ആ വസ്ത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോരാത്ത അവസ്ഥയിൽ അവിടെ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ അതോടൊപ്പം തന്നെ എടുക്കുന്നയാളുടെ ശരീരത്തിലേക്കോ മറ്റോ ഒന്നും ആകുന്നുമൊന്നുമില്ല എന്നുറപ്പുണ്ട് എങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തോ മറ്റുമൊന്നും അതിൻ്റെ അവശിഷ്ടങ്ങളോ മറ്റോ ഉണ്ടാവുകയില്ല എന്നുറപ്പുണ്ട് എങ്കിൽ അത് മഷക്കത്താണ് ആ കുട്ടിയെ ഏതാ ഓരോ സമയത്തും അങ്ങനെ മാറ്റി നിർത്തലും എന്നൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അൽ മഷക്കത്തു തജ്ലിബു തൈസീർ എന്ന ഹുക്കുമിൻ്റെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ കുട്ടികളെ എടുത്തു നിസ്കരിക്കുന്നത് നിസ്കാരത്തെ ബാധിക്കുകയില്ല എന്ന അഭിപ്രായമാണ് ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാഹു അഅലം.
4: കുടുംബത്തിൽ വാപ്പ മരണപ്പെട്ടു. അദ്ദേഹത്തിന് 6 മക്കളാണ്. ഭാര്യയും ജീവിച്ചിരിപ്പുണ്ട്. അതിൽ ഒരു മകൻ വാപ്പയുടെ മരണശേഷം മരണപ്പെടുകയുണ്ടായി. 2 പെൺമക്കൾ വിവാഹശേഷം അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. ആൺമക്കളിൽ 2 പേർ വാടക വീട്ടിലും ഒരാൾ ഭാര്യയുടെ വീട്ടിലുമാണ് താമസം. ഈ വാപ്പയും ഉമ്മയും താമസിച്ചിരുന്ന വീട് ഇപ്പോൾ തർക്കത്തിലാണ്. അത് അടച്ചിട്ടിരിക്കുകയാണ്. ആ വീടിപ്പോൾ ഭാഗം വെച്ച് എല്ലാവർക്കും കൊടുക്കുകയാണോ അതോ ഉമ്മാക്ക് ഉമ്മയുടെ കാലശേഷം വരെ താമസിക്കാൻ കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? ഇതാണ് ചോദ്യം. ഉമ്മ ഇപ്പോൾ 3-ാമത്തെ മകനോടൊപ്പം വാടകയ്ക്കാണ് താമസം. ജീവിച്ചിരിക്കുന്ന മറ്റു 2 ആൺമക്കളുമായി നല്ല നിലയിലല്ല. ഇപ്പോൾ ഇത് തർക്കത്തിലേക്കും കേസിലേക്കും എല്ലാം പോകാൻ പോവുകയാണ്. ഇത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരമാണ് ഇവർ ആവശ്യപ്പെടുന്നത്.
5: മതപരമായി നാം മനസ്സിലാക്കേണ്ടത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളുടെ സ്വത്തുക്കൾ ഓഹരി വെക്കേണ്ടതുണ്ട്. അങ്ങനെ ഓഹരി വെക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നീട് ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായി ആർക്കും തന്നെ ആ സ്വത്ത് അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥകൾ വരെ ഉണ്ടായി എന്ന് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ ഉപ്പ മരിച്ച ഘട്ടത്തിൽ ആ ഉപ്പയുടെ ഭാര്യ എന്നുള്ള നിലക്ക് ഈ ഉമ്മക്ക് ആ ഉപ്പയുടെ സ്വത്തിൽ 1/8 അവകാശമുണ്ട്. ആ 1/8 അവകാശം അവർക്കു നൽകിയതിനു ശേഷം ജീവിച്ചിരുന്ന മക്കൾക്ക് ആൺ പെൺമക്കൾക്കിടയിൽ ഒരു ആണിന് 2 പെണ്ണോഹരി എന്ന അടിസ്ഥാനത്തിൽ സ്വത്ത് വിഹിതം വെച്ച് നിലവിലുള്ള സ്വത്തിനെ ആ നിലക്ക് കണക്കാക്കി മരണപ്പെട്ടു പോയ മകനും അവർക്ക് മക്കളുണ്ടെങ്കിൽ അവൻ്റെ അവകാശം അവരുടെ മക്കൾക്കും അത് ഭാര്യയുണ്ടെങ്കിൽ ഭാര്യക്കുമൊക്കെ ലഭിക്കുന്ന രൂപത്തിൽ തന്നെ വിഹിതം വെച്ച് അതോടൊപ്പം തന്നെ ഈ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നതിനാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തിൽ 1/6 ഈ ഉമ്മക്കും അവകാശം നൽകി ആ നിലക്ക് തന്നെ ഓരോരുത്തരുടെയും അവകാശം എത്രയും പെട്ടെന്ന് അത് പകുത്തു നൽകി വിഷയത്തിൽ തീർപ്പുണ്ടാക്കുകയാണ് വേണ്ടത്. ആർക്കും നൽകാതെ കേസിന് പോയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തിയുമൊക്കെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് മതവിരുദ്ധമാണ്, ഇസ്ലാമിനെതിരാണ് എന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. കേസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടത് സ്വാഭാവികമായും ഒരു ഭാഗത്ത് അനീതി നടക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ അനീതിയിൽ നീതി തേടിക്കൊണ്ടാണ് കേസിനും മറ്റുമെല്ലാം പോകേണ്ടത്. യഥാർത്ഥത്തിൽ ഇവിടെ അവകാശികൾക്ക് അവരുടെ അവകാശം കൃത്യസമയത്ത് വിഹിതം വെച്ചു നൽകിയില്ല എന്നൊരു അനീതി നിലനിൽക്കുമ്പോൾ അത് പെട്ടെന്ന് നടപടിയാകുവാൻ വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ആദ്യം നീങ്ങേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
4: ബാങ്കിൽ മിനിമം ബാലൻസ് നിലനിർത്താത്തത് കൊണ്ട് 3,500 രൂപയോളം ഫൈൻ വന്നു. ഇതിപ്പോൾ എൻ്റെ മേലൊരു കടമായി മാറുമോ? ഇത് അടച്ചു വീട്ടേണ്ടതുണ്ടോ? അടക്കാതെ വിട്ടാൽ മതപരമായി വല്ല പ്രശ്നവുമുണ്ടോ എന്നൊക്കെയാണ് സംശയം.
5: ഓരോ വിശ്വാസികളും അവർ ചെയ്ത കരാർ പൂർത്തീകരിക്കേണ്ടയാളുകളാണ്. ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന ഘട്ടത്തിൽ ബാങ്കുമായി നടത്തിയ ഒരു കരാറാണ് അവരുടെ മിനിമം ബാലൻസ് 3 രൂപ കാത്തു സൂക്ഷിക്കുമെന്നത്. ആ നിലക്ക് നമ്മുടെ സ്വത്ത് അവർ നമുക്കാവശ്യമുള്ള സമയത്ത് തിരിച്ചു നൽകാം എന്ന കരാറിലാണ് നമ്മുടെ സ്വത്ത് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നിരിക്കെ നമ്മൾ ആ കരാർ ലംഘിച്ച് ആ കരാർ ലംഘിച്ചതിൻ്റെ ഭാഗമായി വന്ന ആ പിഴ അത് അടക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മേൽ ഒരു ബാധ്യതയായി തുടരുമെന്നു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി ചെയ്ത കരാർ എന്നുള്ള നിലക്കും അത്തരം കരാറുകൾ ഹറാമായ നിലക്കുള്ള കരാറുകളല്ല എന്നുള്ള നിലക്കുമൊക്കെ അത് പൂർത്തീകരിക്കപ്പെടാൻ ബാധ്യസ്ഥരാണ് നമ്മളെന്നതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ മതം വിലക്കിയ രൂപത്തിലുള്ള വല്ല കരാറുകളിലുമാണ് ഏർപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ആ കരാറ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് അത്തരത്തിലുള്ള മുഴുവൻ ക്രയവിക്രയങ്ങളിൽ നിന്നും ഒഴിവാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
4: നാല് റക്അത്തുള്ള നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മൂന്നാമത്തെ റക്അത്തിൽ ഒരാൾ വന്നു ചേർന്നാൽ അയാൾ ഒന്നാമത്തെ അത്തഹിയാത്ത് നിർവഹിക്കേണ്ടത് എപ്പോഴാണ്?
5: കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന ഒരു വിഷയമാണ്, ഒരാൾ മസ്ബൂക്കായി ഇമാമിനെ തുടരുമ്പോൾ അഥവാ ഒരു റക്അത്ത് കഴിഞ്ഞോ മറ്റോ ഇമാമിനെ തുടരുമ്പോൾ ആ വ്യക്തി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇമാമിൻ്റെ നിസ്കാരത്തെ തുടർന്നുകൊണ്ടുള്ള നിസ്കാരമാണോ അതല്ലെങ്കിൽ ആ വ്യക്തിയുടേത് ഒരു പുതിയ നിസ്കാരമാണോ എന്നത്. ഉദാഹരണത്തിന്, നാല് റക്അത്തുള്ള ലഹുറു നിസ്കാരത്തിലേക്ക് ഒരാൾ രണ്ടാമത്തെ റക്അത്തിലാണ് കടന്നു വരുന്നത് എങ്കിൽ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടാമത്തെ റക്അത്താണ്, മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നാമത്തേതാണോ രണ്ടാമത്തേതാണോ എന്നതാണ് ചർച്ച. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, മഅ്മൂമ് എപ്പോഴാണോ നിസ്കാരം തുടങ്ങുന്നത് അത് മുതൽ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ റക്അത്താണ്. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ പറഞ്ഞത് അതല്ല, ഇമാമിൻ്റെ റക്അത്ത് ഏതാണോ അതു പരിഗണിച്ചുകൊണ്ടാണ് റക്അത്തിനെ പരിഗണിക്കേണ്ടത്. പിന്നീട് തനിക്കു നഷ്ടപ്പെട്ടതിനെ അയാൾ വീണ്ടെടുക്കുകയാണ് വേണ്ടത് എന്നതാണ്. ഈ ചർച്ചയാണ് ഈ വിഷയത്തിലും ഉള്ളത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജുഇലൽ ഇമാമു ലി ഉച്ചമ്മ ബിഹി, ഇമാമിനെ പിന്തുടരപ്പെടുവാനാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇമാം അത്തഹിയാത്തിലിരിക്കുമ്പോൾ നമ്മൾ അത്തഹിയാത്തിലിരിക്കുക. അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ അത്തഹിയാത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്താണെന്ന് പറഞ്ഞ് അത്തഹിയാത്തിൽ ആ ഭാഗം മാത്രം ഓതി പിന്നീട് മൗനികളായിക്കൊണ്ടിരിക്കുക എന്നതല്ല, മറിച്ച് നിസ്കാരത്തിൽ എവിടെയും മൗനമില്ല. മൗനമുണ്ട് എങ്കിൽ മഅ്മൂമിന് മൗനമുള്ളത് ഇമാം ഉറക്കെ ഓതുന്ന സമയത്ത് ആ ഓത്ത് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ മാത്രമാണ്. അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ മഅ്മൂമ് അതാത് ഘട്ടങ്ങളിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഈ നിലക്ക് ഒരു ഇമാം നാലാമത്തെ റക്അത്തിലുള്ള അത്തഹിയാത്തിലിരിക്കുമ്പോഴാണ് ഒരാൾ നിസ്കാരത്തിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ ആ നിസ്കാരത്തിൽ അയാൾ പ്രവേശിച്ചാൽ ആ അത്തഹിയാത്ത് ഇമാം എപ്പോഴാണോ സലാത്ത് വീട്ടുന്നത് അതുവരെ അത്തഹിയാത്തും സലാത്തും അതിനുശേഷമുള്ള പ്രാർത്ഥനകളിലുമൊക്കെ അയാൾ നിരതനായി പിന്നീട് സലാം വീട്ടിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട റക്അത്തുകൾ വീണ്ടെടുക്കുകയാണ് വേണ്ടത്. ഇത്തരം ഘട്ടത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്ത് എന്ന് പറയുന്നത് ഈ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇമാമിൻ്റെ കൂടെ അയാൾക്ക് ലഭിച്ച അത്തഹിയാത്തു തന്നെയാണ്. അതിനുശേഷമുള്ളത് രണ്ടാമത്തെയും അവസാനത്തെയും ഒക്കെ അത്തഹിയാത്തുകളായിക്കൊണ്ടാണ് പരിഗണിക്കപ്പെടുക. ചില ഘട്ടങ്ങളിൽ ഒന്നാമത്തെ അത്തഹിയാത്തായിക്കൊണ്ട് ഈ ഇമാമിൻ്റെ കൂടെ ലഭിച്ച അത്തഹിയാത്ത് പരിഗണിക്കപ്പെടാത്ത സാഹചര്യവും ഉണ്ടാകുന്നതാണ് എന്നതുകൂടി ഇതിൻ്റെ ഭാഗമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അഅലം.
4: ലോൺ എടുത്ത് കടത്തിലായ ഒരാൾക്ക് വലിയൊരു തുക നൽകി സഹായിച്ചു, എനിക്കയാൾ അത് തിരിച്ചു തരുവാൻ സാധ്യതയില്ല, എനിക്കാണെങ്കിൽ കുറേ സക്കാത്ത് കൊടുക്കാനുമുണ്ട്, അത് അയാൾക്ക് സക്കാത്ത് പരിഗണിച്ച് പൊരുത്തപ്പെട്ട് കൊടുത്താൽ സക്കാത്തിൻ്റെ കടം വീടുമോ? എൻ്റെ ഭർത്താവ് തരും എന്ന് പറഞ്ഞ് എന്നോട് കടം വാങ്ങി കൊടുത്തതാണ്, ഇപ്പോൾ ഭർത്താവിനോട് തിരിച്ചു ചോദിക്കാൻ മടി, ഞാനാണെങ്കിൽ കടം വാങ്ങി കൊടുത്തതുമാണ്, എന്താണ് ഈ സാഹചര്യത്തിൽ ഞാൻ സ്വീകരിക്കേണ്ട നിലപാട്?
5: സക്കാത്ത് എന്നതൊരു ഇബാദത്താണ്, ഇബാദത്തിൻ്റെ നിബന്ധനകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്, ഷർത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതിൻ്റെ നിയ്യത്ത് എന്നത്. ഷർത്ത് എപ്പോഴും ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ മുമ്പാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരാൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അത് സക്കാത്തിൻ്റെ തുകയാണ് അതല്ലെങ്കിൽ സക്കാത്തിൻ്റെ മുതലാണ് എന്ന് നിയ്യത്ത് കരുതേണ്ടത് അത് കൊടുക്കുന്നതിന് മുമ്പാണ്. കൊടുത്തു കഴിഞ്ഞ ഒരു തുക അത് തനിക്ക് തിരിച്ചു ലഭിക്കുകയില്ല എന്നുറപ്പുള്ള ഘട്ടത്തിൽ അത് സക്കാത്തായിക്കൊണ്ട് കരുതുക എന്നതൊരിക്കലും തന്നെ ശരിയായ കാര്യമല്ല, അത് സക്കാത്തായി പരിഗണിക്കപ്പെടുന്നതുമില്ല. അവിടെയാണ് നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടത്, ഇബാദത്ത് എന്ന നിലക്ക് ഇബാദത്തിൻ്റെ ഷർത്തായി പറഞ്ഞിട്ടുള്ള നിയ്യത്ത് അത് നൽകുന്നതിന് മുമ്പാണ് ഉണ്ടാകേണ്ടത്. അത് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അത് സക്കാത്തായി പരിഗണിക്കപ്പെടുകയില്ല. വേണമെങ്കിൽ സ്വതക്കയായി നിങ്ങൾക്കത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാവുന്നതാണ്, സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കും എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു അഅലം.
4: വീട് പണിക്ക് വേണ്ടി ഞാൻ എൻ്റെ സഹോദരനോട് അദ്ദേഹം മറ്റൊരു ആവശ്യത്തിന് കരുതി വെച്ച പണം കടമായി വാങ്ങി, ആ തുക തിരിച്ചു നൽകാൻ ഞാൻ സ്വരൂപിച്ചു വെച്ചു, എന്നാൽ അദ്ദേഹത്തിൻ്റെ ആവശ്യ സമയത്ത് തുക തിരികെ നൽകിയാൽ മതിയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ ആ തുകക്ക് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ?
5: ഒരാൾ മറ്റൊരാളിൽ നിന്നും പണം കടമായി വാങ്ങുകയും തിരിച്ചു കൊടുത്ത സമയത്ത് അത് ഇപ്പോൾ തരേണ്ടതില്ല, അവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചാൽ മതി, പിന്നീട് നിങ്ങൾ എനിക്ക് ആവശ്യമുണ്ടാകുമ്പോൾ തരിക എന്നു പറഞ്ഞ് ആ നിലക്കൊരു സൂക്ഷിപ്പ് മുതലായിക്കൊണ്ട് വെച്ച സ്വത്താണ് എങ്കിൽ അതിൻ്റെ സക്കാത്ത് ആരാണോ അത് സൂക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചത് അഥവാ അതിൻ്റെ യഥാർത്ഥ ഉടമ, അയാൾ തന്നെയാണ് ആ പണത്തിന് സക്കാത്ത് നൽകേണ്ടത്. ആ ഒരു പണത്തെ നാം കാണേണ്ടത് ബാങ്കിലും മറ്റുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള തുകയെപ്പോലെയാണ്. അയാൾക്ക് ആവശ്യമുണ്ടാകുന്ന ഏത് സമയത്തും അയാൾക്കത് തിരിച്ചെടുക്കാവുന്നതാണ് എന്ന നിലക്ക്, ഒരു സുരക്ഷിത വരുമാനം എന്ന നിലക്കാണത് നമ്മുടെ കൈവശം വെച്ചിട്ടുള്ളത് എന്നതിനാൽ അതിൻ്റെ സക്കാത്ത് അയാൾ തന്നെയാണ് കൊടുക്കേണ്ടത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം.
4: ഒരാൾക്ക് 381,497.90 കടമുണ്ട്. അയാളുടെ കയ്യിൽ സ്വർണാഭരണമായി 120 ഗ്രാം ഉണ്ട്. അതൊരു വർഷത്തിൽ കൂടുതൽ ആവുകയും ചെയ്തു. വരുമാനം വേറെ ഇല്ല. ഉള്ളത് ഒരു കൊച്ചു വീടും സ്ഥലവും സ്വന്തമായി ഉണ്ട് എങ്കിൽ ഇയാൾ സക്കാത്ത് കൊടുക്കുവാൻ ബാധ്യതപ്പെട്ടവനാണോ എന്നാണ് ചോദ്യം.
5: 120 ഗ്രാം സ്വർണം ഒരാളുടെ കൈവശം ഒരു വർഷമായി ഉണ്ട് എങ്കിൽ അതിൽ നിന്നും അതിൻ്റെ 3 ഗ്രാം അയാൾ സക്കാത്തായി നൽകേണ്ടതുണ്ട്. അദ്ദേഹത്തിന് കടമുണ്ട് എങ്കിൽ ഒന്നുകിൽ ഈ 120 ഗ്രാം കയ്യിലുള്ള സ്വർണം വിൽക്കുകയും എന്നിട്ട് ആ കടം വീട്ടുകയും ചെയ്യുകയാണ് വേണ്ടത്. അതല്ല എങ്കിൽ ഈ 120 തൻ്റെ കൈവശമുള്ള സ്വത്തായി പരിഗണിച്ച് ആ 120 ഗ്രാമിന് 3 ഗ്രാം അതല്ലെങ്കിൽ ആ 3 ഗ്രാമിന് തുല്യമായ ധനം സക്കാത്തു നൽകുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. താൻ കൊടുക്കാനുള്ള 38,00,000 രൂപ ഒരിക്കലും തന്നെ ഈ കഴിവശമുള്ള 120 ഗ്രാം സ്വർണത്തിൻ്റെ സക്കാത്തിനെ തടയുകയില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
4: റമദാൻ മാസം സ്വതക്ക നൽകുന്നത് സക്കാത്തിൻ്റെ തുകയായി നിയത്ത് ചെയ്ത് നൽകാമോ? അങ്ങനെ നൽകുമ്പോൾ സ്വീകരിക്കുന്ന ആളോടും ഇത് സക്കാത്തിൻ്റെ തുകയാണെന്ന് പറയേണ്ടതുണ്ടോ എന്നാണ് ശ്രോതാവിൻ്റെ സംശയം.
5: സക്കാത്ത് എന്നത് നമ്മുടെ സ്വത്തിൽ നിന്നും നാം നിർബന്ധമായും നൽകേണ്ട നിർബന്ധദാനമാണ്. എന്നാൽ സ്വതക്ക എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് ഐച്ഛികമായി നമ്മൾ നിർവഹിക്കുന്ന ദാനധർമ്മങ്ങളെയാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സക്കാത്തിൽ നിന്നുമുള്ള ഓഹരി അദ്ദേഹം സക്കാത്തായി കൊണ്ടു തന്നെയാണ് നൽകേണ്ടത്. അത് നൽകുന്ന വ്യക്തികളോട് ഇത് സക്കാത്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ സ്വതക്കയെ സക്കാത്തായി കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവിടെ നടക്കുന്നത്, നൽകുന്നത് സക്കാത്തു തന്നെയാണ്, സ്വതക്കയല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം തൻ്റെ സ്വത്തിൽ പാവപ്പെട്ടവൻ്റെ 2.5% ഉണ്ട് എന്നത് നാം തിരിച്ചറിയണം. അത് നമ്മുടെ ഔദാര്യമല്ല, അത് അവൻ്റെ അവകാശമാണ്. ആ അവകാശം അത് അവനു തന്നെ ലഭിക്കേണ്ടതുണ്ട്. സക്കാത്തിൻ്റെ 8 അവകാശികളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ 8 അവകാശികളിൽപ്പെട്ട ആളുകൾക്കല്ലാതെ മറ്റാർക്കും തന്നെ സക്കാത്തിൻ്റെ തുക അതല്ലെങ്കിൽ സക്കാത്തിൻ്റെ മുതൽ നൽകാൻ പാടില്ലതല്ല. അങ്ങനെ നൽകിയാൽ അത് സക്കാത്തായി പരിഗണിക്കുകയുമില്ല. എന്നാൽ സദഖ അത് നമുക്കിഷ്ടമുള്ള ആർക്കും നൽകാവുന്നതാണ്. അതിന് ധനാഢ്യനെന്നോ പാവപ്പെട്ടവനെന്നോ എന്ന വ്യത്യാസമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സക്കാത്ത് എന്നത് സക്കാത്തായി കണ്ട് അത് അതിൻ്റെ അർഹരായ ആളുകൾക്ക് എത്തിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള കമ്മിറ്റികളും സംവിധാനങ്ങളുമുണ്ട് എങ്കിൽ അവരെ ഏൽപ്പിക്കുകയോ അതല്ല എങ്കിൽ നേരിട്ട് അത് ഏൽപ്പിക്കുമ്പോൾ തന്നെ അവർ അതിന് അർഹരാണ് എന്ന് ഉറപ്പിച്ചതിനു ശേഷം അവരെ ഏൽപ്പിക്കുകയോ ചെയ്യുകയാണ് വേണ്ടത്. സദഖ എന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ അത് ആർക്കും നമുക്ക് നൽകാവുന്നതാണ്. അതിൽ സക്കാത്തിന്റെ അവകാശികളായി വരുന്നവർക്കും നൽകാം, അല്ലാത്തവർക്കും നൽകാം. അതുകൊണ്ട് ആ രണ്ട് വ്യത്യാസവും ആ രൂപത്തിൽ തന്നെ പരിഗണിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
4: ഭർത്താവ് മരിച്ച ഭാര്യക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശമില്ലേ? അയാളും ഭാര്യയും മരിച്ച ശേഷം മക്കൾക്ക് എന്നാണ് വസീത്ത് എഴുതിയത്. ഇപ്പോൾ മക്കൾ പറയുന്നു ഇതിൽ ഉമ്മാക്ക് അവകാശമില്ല എന്ന്. മക്കൾക്കുള്ളതെല്ലാം വീതിച്ച് കൊടുത്തിട്ടുമുണ്ട്. എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക വിധി?
5: രണ്ട് കാര്യങ്ങളാണ് ഈ ചോദ്യത്തിലുള്ളത്. ഒന്ന്, ഭാര്യക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശമില്ല എന്നതാണ്. തീർച്ചയായും ഭാര്യക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശമുണ്ട്. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ എട്ടിലൊന്നിൻ്റെ അവകാശിയാണ് ഭാര്യ. അത് കഴിഞ്ഞുള്ളതാണ് മക്കൾക്കുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, വസീയത്ത് എന്ന വിഷയം നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടത് അനന്തരവകാശം ഉള്ളയാളുകൾക്കുള്ളതല്ല, മയ്യത്തിൽ നിന്ന് നേരിട്ട് അനന്തരമെടുക്കാത്ത ആളുകൾക്ക് വേണ്ടിയാണ് വസീയത്തുള്ളത്. തൻ്റെ കാലശേഷം തൻ്റെ മക്കൾക്ക് ഈ സ്വത്ത് എന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ തൻ്റെ സ്വത്തിൽ നിന്നും നേരിട്ട് അനന്തരമെടുക്കുന്നയാളുകൾക്ക് ഈ സ്വത്ത് എന്ന് പറഞ്ഞ് വസീയത്ത് ചെയ്യുന്ന രീതി അനിസ്ലാമികമാണ്. ഇസ്ലാമിൽ അത്തരത്തിലുള്ള വസീയത്തുകൾ നിലനിൽക്കുകയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന ഹദീസിൽ ഇപ്രകാരം കാണാം: ഇന്നല്ലാഹ അഅത ദീകുല്ലി ഹഖിൻ ഹഖഹു ലാ വസിയ്യത ലി വാരിസിൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഓരോരുത്തരുടെയും അവകാശം അവർക്ക് നൽകിയിട്ടുണ്ട്, അനന്തരാവകാശികൾക്ക് വസിയ്യത്ത് ഇല്ല എന്നാണ്. വസിയ്യത്തിൻ്റെ പേരു പറഞ്ഞ് തങ്ങളുടെ ഉമ്മക്ക് തങ്ങളുടെ ഉപ്പയുടെ സ്വത്തിൽ നിന്നും നിഷേധിക്കുക എന്ന് പറയുന്നത് മതം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെ നിഷേധിക്കലാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പിതാവിൽ നിന്നും തൻ്റെ മാതാവിന് ലഭിക്കേണ്ട അവകാശം, ഭാര്യയെന്ന് ലഭിക്കേണ്ട അവകാശമായ എട്ടിലൊന്ന് അത് ആ ഭാര്യയ്ക്ക് നൽകിയതിന് ശേഷം എത്രയാണോ ബാക്കിയുള്ളത് അതാണ് മക്കൾക്കിടയിൽ ഓഹരി വെക്കപ്പെടുകയുള്ളൂ എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
6: يا من يرى ما في الضمير ويسمع انت
7: المدينيله മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടി ഇല്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവ ചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു: നിങ്ങൾ കടിപിടികൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്. അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
8: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം. പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
9: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
8: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
9: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
8: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
9: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
8: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
9: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
8: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
9: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം.
8: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
9: Quran Learning Program.
8: പ്രാമാണികമായ പഠനം,
9: പ്രായോഗികമായ പഠനക്രമം,
8: പണ്ഡിതോചിതമായ പ്രതിപാദനം,
9: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
8: ലളിത സുന്ദരമായ അവതരണം.
9: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
8: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
9: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
8: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
9: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
8: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
9: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
8: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
9: പീസ് റേഡിയോ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
10: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
8: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
11: റെയിൽവേയിൽ 4098 ഒഴിവ്. റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ ഡിപ് മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലെ 4098 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസ് വഴി പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 13 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. പ്രായം 18 മുതൽ 33 വരെ, ശമ്പളം 35,400. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയയ്ക്കുന്നത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തൊഴിൽ വീഥിയിലും മറ്റു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലും ലഭിക്കുന്നതാണ്. റെയിൽവേയിൽ 4098 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം RRB തിരുവനന്തപുരം .gov.in.

ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റിലും

0: നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. രോഗിയുടെ മനസ്സിനെക്കുറിച്ചാണ് നേർരേഖ ഇന്ന് സംസാരിക്കുന്നത്. നേർരേഖയിൽ പ്രൊഫസർ ഹാരിസ് ഇബിൻ സലീമിൻ്റെ സംസാരം നമുക്ക് ശ്രദ്ധിക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരു രോഗിയുടെ മനസ്സ് നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കിടപ്പിലായ ഒരു രോഗി, അല്ലെങ്കിൽ രോഗങ്ങളെ കൊണ്ട് ജീവിത കാര്യങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തി, അയാളുടെ മനസ്സ് നമ്മൾ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ധാരാളം രോഗികളെ നമ്മൾ പരിചരിച്ചിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്, ചില രോഗാവസ്ഥകളെല്ലാം ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഒരു രോഗി എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അത് രോഗികളെ ഏറ്റവും നന്നായി പരിചരിക്കുവാനും അവരോട് മാന്യമായി ഇടപെടുവാനും എല്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. ഒന്ന്, അയാൾ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്നെ ഞാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നതാണ്. ഈ രോഗാവസ്ഥ എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, അവർ എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്നെ പരിചരിക്കാൻ, എന്നെ നോക്കാൻ. എന്നെക്കൊണ്ടാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഉപകാരങ്ങളും പ്രയോജനങ്ങളും നടക്കുന്നില്ല എന്നതാണ് ഒരു രോഗിയുടെ ചിന്ത. നമ്മൾ എന്തിനാണ് ഈ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നത്? നമ്മൾ അവർക്ക് സേവനം ചെയ്യുമ്പോൾ, സഹായങ്ങൾ ചെയ്യുമ്പോൾ, അയാളെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് സഹായിക്കുമ്പോൾ, നമ്മളതിൽ യാതൊരു അതൃപ്തിയും യാതൊരു വിഷമവും ഇല്ല എന്ന് നമ്മുടെ പ്രവർത്തനം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മുഖം കൊണ്ടും അവർക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ ആ സേവനങ്ങൾക്ക് അർത്ഥമില്ല. കാരണം അയാളുടെ മനസ്സ് കൂടുതൽ വേദനിക്കും. ഇഷ്ടമില്ലാതെയാണല്ലോ, ഒരു പ്രയാസമെന്ന നിലക്കാണല്ലോ ഇത് ചെയ്യുന്നത് എന്ന് വരുമ്പോൾ എന്തുമാത്രം വേദന അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇഷ്ടത്തോടെയും സന്തോഷത്തോടുകൂടെയും ഒരു പ്രതിഫലാഗ്രഹത്തോടുകൂടെയും സ്നേഹത്തോടുകൂടെയുമാണ് ഇത് ചെയ്യുന്നത് എന്ന് ഏത് രോഗികളെ പരിചരിക്കുന്നവരും യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാം നിർബന്ധരായി ചെയ്യുകയല്ല, സന്തോഷത്തോടുകൂടെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ഈ വേദന, എനിക്ക് വേണ്ടി മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നുവല്ലോ എന്ന വേദനയ്ക്ക് ആശ്വാസമുണ്ടാകും. രണ്ടാമത്, ഒരു രോഗി ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് ഈ രോഗം എനിക്ക് വന്നു? ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബ ക്ലാസ്സിൽ ഒരു സഹോദരി ചോദിച്ചൊരു ചോദ്യമാണിത്. ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞ് ഇന്ന് വരെയും കഷ്ടപ്പാടുകളും രോഗങ്ങളുമാണ്, എന്താണ് എനിക്കിങ്ങനെ വരാൻ എന്നാണ് അവരുടെ ചോദ്യം. രോഗത്തിന് മരുന്നും വേദനാ സംഹാരിയും നൽകുന്നതിലേറെ പ്രധാനമാണ് ഈ ചോദ്യത്തിന് ഒരു രോഗിക്ക് ഉത്തരം കിട്ടുക എന്നുള്ളത്. ആ ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ അയാളുടെ രോഗം കൂടുതൽ ശക്തവും കൂടുതൽ വേദനയും ഉണ്ടാക്കുന്നത് ആയിത്തീരും. എന്തുകൊണ്ടാണ് രോഗം വന്നത്? രോഗം വരാലോ ആർക്കും? രോഗം വരുന്നത് എന്തുകൊണ്ട് രോഗം വരാം? ആരോഗ്യാവസ്ഥക്ക് വരുന്ന തകരാറാണല്ലോ രോഗം എന്ന് പറഞ്ഞാൽ. നമ്മൾ കഴിക്കുന്ന മലിനജലം, കാലാവസ്ഥ, ഇവിടുത്തെ ബാക്ടീരിയകൾ, വൈറസുകൾ, എന്തെല്ലാം സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ടൊരു രോഗം വരിക, ഭക്ഷണക്രമത്തിലുള്ള വ്യത്യാസങ്ങൾ, എന്തെല്ലാം കാരണങ്ങളുണ്ട് ഒരു വ്യക്തിക്ക് രോഗം വരാൻ. ആര് വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരഘടനയിൽ ശരീരത്തിൻ്റെ അവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന പല സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് രോഗം വരാം. എത്ര ലളിതമായ ഒരു. പിന്നെ എന്നാൽ ഈ ഉത്തരങ്ങളൊന്നുമല്ല സാധാരണഗതിയിൽ രോഗികൾ ചിന്തിക്കുക. അവർ പറയാം, എന്ത് പാപമാണ് ഞാൻ ഇത്രയും വലിയൊരു രോഗം വരാൻ മാത്രം ചെയ്തത് എന്ന് ചിന്തിച്ചാണ് പലരും കിടക്കുന്നത്. നമ്മുടെ പാപങ്ങൾ കാരണമാണ് നമുക്ക് അസുഖം വന്നത് എന്ന് ആരാണ് നമ്മളോട് പറഞ്ഞത്? എന്താണ് അതിന് തെളിവുള്ളത്? യാതൊരു തെളിവുമില്ല. പ്രവാചകന്മാർക്ക് രോഗം വന്നല്ലോ, അതെന്തുകൊണ്ടാണ്? അവർ തെറ്റുകൾ ചെയ്തതുകൊണ്ടാണോ? തെറ്റുകൾ ചെയ്തതുകൊണ്ട് മാത്രമല്ല അസുഖം വരുന്നത് എന്ന് നമ്മൾ ഏറ്റവും ചുരുങ്ങിയതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പാപങ്ങൾക്ക് ഒരു ശിക്ഷ എന്നോണം, പരലോകത്തൊരു ശിക്ഷ ഒഴിവാക്കി തരാൻ വേണ്ടി അല്ലാഹു ഇവിടെ തന്നേക്കാം. അത് നമുക്ക് ലാഭമല്ലേ? ഈ ശിക്ഷകൾ പരലോകത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ഓർമ്മപ്പെടുത്തലാവാം, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളിൽ നിന്ന് മടങ്ങാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാവാം. അതുമല്ലെങ്കിൽ പ്രവാചകന്മാർക്കൊക്കെ നൽകിയതുപോലെ വലിയ പദവികളും പ്രതിഫലങ്ങളും നാളെ പരലോകത്ത് തരാനാവാം. കണക്കില്ലാത്ത പ്രതിഫലം ഒരാൾക്ക് നൽകണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ പരീക്ഷണങ്ങൾ തന്നെയാണ് അതിനുള്ള വഴി. അതുകൊണ്ട് എന്തുകൊണ്ട് രോഗം വന്നു എന്ന് വെറുതെ ചിന്തിച്ച് അസ്വസ്ഥമാവാതെ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് ഇസ്തിഗ്ഫാർ നടത്തി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്ത് രോഗം ഒരു സ്വാഭാവിക സംഗതിയാണെന്ന് മനസ്സിലാക്കി അതിന് മാന്യമായ ചികിത്സകൾക്കുള്ള അവസരങ്ങൾ കണ്ടെത്തി നല്ല ആത്മധൈര്യത്തോടെ നമ്മുടെ രോഗാവസ്ഥകളെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് നമ്മൾ വേണ്ടത്. രോഗികൾക്കുണ്ടാകുന്ന മറ്റൊരു ചിന്ത, ഇതെൻ്റെ അവസാനമാണോ? ഈ രോഗം എൻ്റെ മരണമായി പരിണമിക്കുമോ? അങ്ങനെ മരണത്തെയും കബറിനെയും പരലോകത്തെയും മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നു. ഏത് രോഗവും സുഖപ്പെടാം. ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെ, ആത്മാർത്ഥമായ അള്ളാഹുവോട് ഉള്ള ചോദ്യത്തിലൂടെ നമുക്ക് പരിഹാരങ്ങൾ നാം വിചാരിക്കാത്ത വഴിയിലൂടെ തരാൻ അള്ളാഹുവിന് പറ്റും. ഏതൊരു രോഗാവസ്ഥയും സുഖമാകും എന്ന ശുഭപ്രതീക്ഷ നമുക്ക് വേണം. ചെറിയൊരു വിഷമം വരുമ്പോഴേക്കും ഇതായിരിക്കാം എൻ്റെ മരണം എന്ന് ചിന്തിച്ച് അസ്വസ്ഥപ്പെടുന്നതിലേറെ മരണം എന്തായാലും വരും, അതതിൻ്റെ സമയമായാലും വരും, അതെനിക്ക് മാറ്റാൻ പറ്റൂല എന്ന് വിശ്വസിച്ച്, എന്നാൽ അതോടൊപ്പം നല്ല പ്രതീക്ഷ, മാറും, സുഖമാകും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടെ ഇരിക്കാൻ ഒരു രോഗിക്ക് പറ്റണം. മറ്റൊരാശങ്ക രോഗിയെ സംബന്ധിച്ചിടത്തോളം എന്നെ ആര് സഹായിക്കുമെന്നതാണ്. ഇവിടെയും രോഗിക്ക് ആത്മവിശ്വാസം പകരാൻ നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ, അതേപോലെ തന്നെ പ്രാസ്ഥാനിക കൂട്ടായ്മകൾ, ഇവിടെയെല്ലാം നമ്മൾ സമൂഹമായി ജീവിക്കുമ്പോൾ ഒരാൾക്ക് 100,000 or 200,000 വരുമ്പോൾ അത് 100 പേർ വീതിച്ചെടുക്കുമ്പോൾ 1,000 or 2,000 ആയിട്ട് ചുരുങ്ങും. നമുക്കെല്ലാവർക്കും അങ്ങനൊരു പങ്ക് വഹിക്കാൻ പറ്റും. രോഗങ്ങളും അവയ്ക്കുള്ള ചികിത്സകളും സങ്കീർണമാകുമ്പോൾ പരസ്പര സഹായത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പുതിയ വഴികൾ പല തലങ്ങളിലായി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു രോഗി ചിന്തിക്കണം. അപ്പോൾ തന്നെ സഹായിക്കാൻ ആളുണ്ടാകും, എൻ്റെ അസുഖങ്ങൾ മാറിക്കിട്ടും, അതേപോലെ തന്നെ രോഗം ഒരു സ്വാഭാവിക സംഗതി മാത്രമാണ്, എന്നെക്കൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. ഇത്തരം പോസിറ്റീവായ ചിന്തകളാണ് ഒരു രോഗിക്ക് ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. രോഗിയുടെ മനസ്സ് പരിചരിക്കുന്നവർ മനസ്സിലാക്കുമ്പോഴാണ് രോഗിയെ സമാധാനവും സന്തോഷവും നൽകി പരിചരിക്കാൻ നമുക്കാവുക.
2: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് നേർരേഖ, രോഗിയുടെ മനസ്സ് എന്ന വിഷയത്തിലാണ് നേർരേഖയിൽ ഇന്നത്തെ സംസാരം നമ്മൾ ശ്രദ്ധിച്ചത്. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീം.

0: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നന്മതിന്മകൾ ഹാജരാക്കപ്പെടുമ്പോൾ ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു ആലു ഇമ്രാനിൽ 30-ാമത്തായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മുഴുവൻ ആളുകളെയും പരലോകത്ത് ഹാജറാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്തിനാണ് ആളുകൾ അവിടെ ഹാജറാകുന്നത്? അതും അള്ളാഹു പറഞ്ഞു, മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ വമാ അമിലത് മിൻ സൂഇ. നന്മയായിട്ടെന്തൊന്ന് ചെയ്തിട്ടുണ്ടോ തിന്മയായിട്ടെന്തൊന്ന് ചെയ്തിട്ടുണ്ടോ അത് മുന്നിൽ ഹാജറാക്കുന്നതിന് വേണ്ടിയാണ്. അത് നമ്മുടെ മുന്നിൽ ഹാജറാക്കി നമ്മളത് കാണുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശറൻ യറഹ്. ആരാണോ അണുമണിത്തൂക്കം നന്മ ചെയ്തത് അതവൻ അവിടെ കാണും. ആരാണോ അണുമണിത്തൂക്കം തിന്മ ചെയ്തത് അതും അവൻ കാണും. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ നന്മ തിന്മകളും പരലോകത്ത് നമ്മൾ കാണും എന്നർത്ഥം. നമ്മൾ ഒരുപക്ഷെ വാക്കിലൂടെ പറഞ്ഞ നന്മകളുണ്ടാകും. ഒരു ദിക്ർ ചൊല്ലിയത്, ഖുർആൻ പാരായണം ചെയ്തത്, മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ സംസാരിച്ചത്, കുട്ടികളോട് കരുണ കാണിക്കുന്ന രൂപത്തിൽ സംസാരിച്ചത്, മുതിർന്നവരോട് ബഹുമാനത്തോടെ സംസാരിച്ചത്, അറിവുള്ളവരോട് വിനയത്തോടെ സംസാരിച്ചത്, മുഅ്മിനീങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ അവരോട് സംസാരിച്ചത്, പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരാളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി സംസാരിച്ചത്, മറ്റൊരാൾക്കൊരു നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സംസാരിച്ചത്, തിന്മ വിരോധിച്ചുകൊണ്ട് സംസാരിച്ചത്, ഇങ്ങനെ ധാരാളം നാവിലൂടെ നമ്മൾ സംസാരത്തിലൂടെ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളുണ്ട്. ഇതുപോലെ തന്നെയാണ് തിന്മയുടെ വിഷയവും. മോശപ്പെട്ട വാക്കുകൾ സംസാരിച്ചവർ, തെറിവാക്കുകൾ ഉപയോഗിച്ചവർ, മറ്റുള്ളവരെ പരിഹസിക്കുന്നതിന് വേണ്ടി, കുത്തുവാക്ക് പറയുന്നതിന് വേണ്ടി, ഗീബത്തും നമീമത്തും പറയുന്നതിന് വേണ്ടി, കളവ് പറയുന്നതിന് വേണ്ടി നാവിനെ ഉപയോഗിച്ചവർ, കുട്ടികളോട് ഒരു കരുണയുമില്ലാതെ ഈർഷ്യതയോടെ സംസാരിക്കുന്നവർ, മുതിർന്നവരെ ഒരു രൂപത്തിലും ബഹുമാനിക്കാതെ മോശപ്പെട്ട രൂപം

0: ധൈര്യത്തിൽ സംസാരിക്കുന്നവർ, അറിവുള്ളവരോട് വിനയമില്ലാതെ അഹങ്കാരത്തോടെ സംസാരിക്കുന്നവർ, മാതാപിതാക്കളോട് മോശമായി സംസാരിക്കുന്നവർ, വിശ്വാസികളുടെ ഹൃദയത്തെ കുത്തിനോവിക്കും വിധത്തിൽ സംസാരിക്കുന്നവർ, ഇങ്ങനെ മോശപ്പെട്ട സംസാരങ്ങൾ, ഇതെല്ലാം അല്ലാഹു പരലോകത്ത് ഹാജരാക്കും. പ്രവർത്തനങ്ങളുടെ വിഷയത്തിലും ഇങ്ങനെ തന്നെ. നന്മയായി നമ്മൾ എന്തൊന്ന് ചെയ്തിട്ടുണ്ടോ? ഒരു പക്ഷേ ഒരാളും അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. നമ്മൾ ഒരു 50-ൻ്റെ ഒരു 100-ൻ്റെ നോട്ട് മടക്കി ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തത്, ഒരു യത്തീം കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകിയത്, ഒരു സാധുവിന് വസ്ത്രം വാങ്ങിക്കൊടുത്തത്, ഇങ്ങനെ ആരുമറിയാതെ നമ്മൾ ചെയ്തു കൂട്ടിയ ധാരാളം സൽക്കർമ്മങ്ങളുണ്ടാവും. ഇതുപോലെ തന്നെ തിന്മകളുമുണ്ടാകും. ആരുമറിയാത്ത നിമിഷങ്ങളിൽ, ഇരുളിൻ്റെ മറവിൽ, ഒറ്റക്കായ സന്ദർഭത്തിൽ നമ്മൾ കണ്ട ഹറാമുകൾ, നമ്മൾ കേട്ട ഹറാമുകൾ, നമ്മൾ പറഞ്ഞ ഹറാമുകൾ, ഇതെല്ലാം അല്ലാഹു പരലോകത്ത് ഹാജറാക്കും. മാ അമിലത് മിൻ ഖൈരി മുഹ്ലറ വമാ അമിലത് മിൻ സൂ, നന്മയായിട്ടെന്തൊന്ന് ചെയ്തിട്ടുണ്ടോ തിന്മയായിട്ടെന്തൊന്ന് ചെയ്തിട്ടുണ്ടോ അതെല്ലാം മുന്നിൽ കൊണ്ടുവന്ന് ഹാജറാക്കും. എന്താണ് നന്മ തിന്മ എന്ന് പറഞ്ഞാൽ, അതിന് മഹാനായ സഅദി റഹിമഹുള്ള നൽകിയ ഡെഫിനിഷൻ, ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഖരിബു ഇലല്ലാഹി മിനൽ അഅമാലിസ് സാലിഹ, നല്ലതായ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കർമ്മങ്ങളും സാലിഹായ ഖൈറായ കർമ്മങ്ങളാണ്. തിന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുസ്ഖിതുല്ലാഹ മിനൽ അഅമാലിസ് സയ്യിഅ, അല്ലാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന, അല്ലാഹുവിന് കോപമുണ്ടാക്കുന്ന എല്ലാ ചീത്ത കാര്യങ്ങളും സൂഇ, മോശപ്പെട്ടതിൽ വരും. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരും എന്നർത്ഥം. അപ്പോൾ നന്മ തിന്മ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരിക്കലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ. പിന്നെ എങ്ങനെ അള്ളാഹു അത് ഹാജറാക്കുക? അള്ളാഹു ആലം, നമുക്കതറിയുകയില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന രൂപത്തിൽ അതിലേക്കത് മാറ്റുന്നതാണ്. എന്നാലത് കൊണ്ടുവരും അള്ളാഹു സുബ്ഹാനഹു വതആല. അതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അന്നഹു യഅലമു സറായിറ വല്ലമാഇറ വല്ലവാഹിറ, അള്ളാഹു നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും പ്രത്യക്ഷമായതുമെല്ലാം അറിയും. വഅന്നഹു ലാ യഖ്ഫാ അലൈഹി മിൻഹും ഖാഫിയ, അള്ളാഹുവിൽ നിന്നൊന്നും ഗോപ്യമായി പോവുകയില്ല, അവനിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. ബൽ ഇൽമുഹു മുഹീതും ബിഹിം ഫീ സാഇരിൽ അഹ്വാലി വല്ലഹ്ലാത് വജമീഇൽ ഔഖാത്, അള്ളാഹുവിൻ്റെ അറിവ് അത് എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സമയങ്ങളിലും ഓരോ സെക്കൻഡിലും നമ്മളെ വലയം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലാ യഗീബു അൻഹു മിസ്ഖാലു ദറ വലാ അസ്ഗറ മിൻ ദാലിക ഫീ ജമീഇ അഖ്ത്വാരിൽ അർദി വൽ ബിഹാരി വൽ ജിബാൽ, ഒരണു അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ വസ്തു എന്തുമുണ്ടോ അത്ര ചെറിയ അറിവ് പോലും, അത് ആകാശത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ പർവ്വതത്തിലുള്ളതോ കടലിലുള്ളതോ ഏതുമാകട്ടെ, അള്ളാഹുവിൽ നിന്ന് മറഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഞാൻ ചെയ്യുന്നതും ഞാൻ പറയുന്നതും അള്ളാഹു അറിയുന്നുണ്ടല്ലോ, ഇത് നാളെ പരലോകത്തവന് ഹാജറാക്കുമല്ലോ എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ നമുക്ക് നന്മകൾ ധാരാളമായി പ്രവർത്തിക്കുവാൻ, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ സാധിക്കും. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതകൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. നന്മതിന്മകൾ ഹാജരാക്കപ്പെടുമ്പോൾ ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കിവെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമേ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിന്റെ സമയമായിരിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ജനാസ നമസ്കാരത്തിലെ പ്രാർത്ഥന ഭാഗം 2. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സിഅ മുദ്ഖലഹു വഅസ്ലിഹു ബിൽമാഇ വസ്സൽജി വൽബറദ് ونقه من خطأ من الخطايا كما نقيت الثوب الابيض من الدنس. ഇതുവരെയാണ് നാം പഠിക്കുകയുണ്ടായത്. ഇനി അതിന്റെ തുടർന്നുള്ള ഭാഗം. وابدل الهدار خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه وادخله الجنه واعذه من عذاب القبر وعذاب النار. ഇതിന്റെ അർത്ഥം, അള്ളാഹുവേ, ഇയാളുടെ ഭവനത്തെക്കാൾ ഉത്തമമായ ഒരു ഭവനവും കുടുംബത്തേക്കാൾ ഉത്തമമായ കുടുംബവും ഇണയേക്കാൾ ഉത്തമമായ ഇണയെയും നീ ഇയാൾക്ക് നൽകണമേ. ഇയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ഖബറിലെയും നരകത്തിലെയും ശിക്ഷയിൽ നിന്ന് ഇയാൾക്ക് രക്ഷ നൽകണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. വഅബ്ദിൽഹു ദാറൻ ഖൈറൻ وَأَبْدِلْهُ دَارًا خَيْرًا مِنْ دَارِهِ وَأَبْدِلْهُ دَارًا خَيْرًا مِنْ دَارِهِ وَأَهْلًا خَيْرًا مِنْ أَهْلِهِ وَأَهْلًا خَيْرًا مِنْ أَهْلِهِ وأهلا خيرا من أهله وأهلا خيرا من أهله وزوجا خيرا من زوجه وزوجا خيرا من زوجه وأدخله الجنة وَأَدْخِلْهُ الْجَنَّةَ وَأَدْخِلْهُ الْجَنَّةَ وَأَعِذْهُ وَأَعِذْهُ مِنْ عَذَابِ الْقَبْرِ وَأَعِذْهُ مِنْ عَذَابِ الْقَبْرِ وَعَذَابِ النَّارِ وَعَذَابِ النَّارِ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പ്രവർത്തന. അതിൻ്റെ പൂർണ്ണമായ രൂപം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മുദ്ഖലഹു വഅഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽ ബറദ് ونقه من الخطايا كما نقيت ثوب الابيض من الدنس وابدله دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر وعذاب النار. ഇതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളാഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: പീസ് റേഡിയോയിൽ ഇനി പീസ് റേഡിയോ കൂടിക്കാഴ്ച. ദ്വീപിലെ ഇസ്ലാഹി ചലനങ്ങൾ. നമ്മോടൊപ്പം ചേരുന്നത് ഷറഫുദ്ദീൻ എ പി, കൂടെ അബ്ദുസ്സലാം വീട്ടി.
1: അസ്സലാം വലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുല്ല. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടുള്ള ഷറഫുദ്ദീൻ എ പി സാറിൻ്റെ കൂടെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലേക്ക് കുറേ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഈ പരമ്പരയുടെ അവസാനത്തെ എപ്പിസോഡിൽ നമുക്ക് ദ്വീപ് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും എത്ര കണ്ടാലും എത്ര കേട്ടാലും വീണ്ടും വീണ്ടും ഒരു ദ്വീപുകാരനെ കാണുമ്പോൾ എന്തൊക്കെ ദ്വീപിലെ വിശേഷങ്ങൾ എന്ന് ചോദിക്കാനുള്ളൊരു ത്വര മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് സാർ ആദ്യമായി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ നിങ്ങളുടെ വ്യക്തിപരമായ സർവീസുമായി ബന്ധപ്പെട്ട, ജോലിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൂടെയൊക്കെ പോയി. ഇനി അവിടുത്തെ ഒരു ലക്ഷദ്വീപിൽ ശരിക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു പഴയകാലം ഇന്നും എല്ലാ നാട്ടിലും ഉണ്ടല്ലോ ആ മാറ്റങ്ങൾ. അപ്പോൾ ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എങ്ങനെയാണ് നോക്കി കാണുന്നത്?
2: അന്ന് എൻ്റെ ബാല്യകാലമാണ് അന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് നമ്മുടെ ഒരു കുട്ടികളുടെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സിനിമ തിയേറ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ദ്വീപ്. പണ്ട് തീരെയല്ല, പിന്നീട് ഈ റീൽ കൊണ്ട് കാണിക്കുന്ന, പ്രൊജക്ടർ വെച്ച് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അത് ദ്വീപിൻ്റെ ഓരോ മൂലകളിൽ ഇങ്ങനെ ഗവൺമെൻറ് ഓരോരോ സിനിമ അനൗൺസ് ചെയ്തിട്ട് കാണിക്കും. അപ്പോൾ കുട്ടികളൊക്കെ പണി അങ്ങോട്ട് വിടുക, അത് കാണുക. പിന്നെ ഒന്നാമത് ചെറിയ കുട്ടികളൊക്കെ കടലുമായിട്ട് ബന്ധപ്പെട്ട, രാവിലെ സ്കൂളില്ലെങ്കിൽ കടലിലായിരിക്കും, കടലിൽ നീന്തുക, ചാടുക, കളിക്കുക, അങ്ങനെയൊക്കെ, അതൊക്കെ ആയിരുന്നു മെയിൻ. അല്ലെങ്കിൽ മത്സ്യബന്ധത്തിന് പോവുക, അതൊക്കെയാണ് അന്നത്തെ കാര്യങ്ങൾ. ഇന്ന് അത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് ആ കടലിലൊന്നും ആരും കുട്ടികളങ്ങനെ കാണാറില്ല. ഇന്ന് കുട്ടികളൊക്കെ എല്ലാവരും മൊബൈലിലും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ മാറിപ്പോയി, ആ എൻ്റർടൈൻമെൻറ്റൊക്കെ പോയി. അന്നൊരു കടപ്പുറത്തൊരു കളിയുണ്ടായിരുന്നു, ഈ എട്ട് കളി എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളെ മടം തെങ്ങിൻ്റെ ഓലയുടെ ഇതുണ്ട്, എന്താണ് മടൽ കഷ്ണ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് മൂന്ന് കഷ്ണമാക്കി വെട്ടിയെടുക്കും, എന്നിട്ട് അതിങ്ങനെ തിരിച്ചിട്ടുന്നൊരു കളിയാണ്. അതൊക്കെ മണിക്കൂറുകളോളം കടപ്പുറത്ത് നിന്ന് കളിക്കും. പിന്നെ ഈ ചെസ് കളി മാതിരിയുള്ള ഒരു ചതുരക്കളി ഉണ്ട്,
1: ചതുരക്കളി,
2: അതും ഇതൊക്കെ മണിക്കൂറുകളോളം കളിച്ച് സമയം കളയും. ഇന്ന് ഒറ്റൊരു കുട്ടികളെയും അതിന് കാണാറില്ല, കാരണം അത് അങ്ങനത്തെ കളി ഇല്ല ഇപ്പോൾ, അതൊക്കെ വാനിഷ് ചെയ്ത് പോയ പോലെയാണുള്ളത്.
1: അന്ന് ഈ കളിയുടെ കൂട്ടത്തിൽ തന്നെ കടല്, കടലിൻ്റെ സ്വഭാവം, വെള്ളം, മീന്, ഇതൊക്കെ ഒരു പാഠമായിരുന്നല്ലോ കുട്ടികൾ.
2: അതെ അല്ലെ?
1: പക്ഷെ അങ്ങനെ ഒരു പാഠോ, മീന് എന്താണ് ഏതാണല്ലോ, അതൊന്നും കുട്ടികൾക്ക് പോയി ഫോണിലാവുമ്പോൾ ഉണ്ടാവില്ല.
2: ഇല്ല, അവരെ ഇന്ന് ആ രീതിയിലല്ല പോകുന്നത്. ഇന്നിപ്പോൾ സ്കൂബ ഡൈവിങ്ങിലും സ്നോക്കളിങ്ങിലാണ് കുട്ടികൾ മീനിനെ കാണുന്നതും പഠിക്കുന്നത്. പക്ഷേ അന്ന് ഈ ചൂണ്ടയും സ്ട്രിങ് ഉപയോഗിച്ച് പിടിക്കുന്ന പരിപാടിയായിരുന്നു. ഇന്നതൊക്കെ ഒഴിവായി, വളരെ അപൂർവം കുറച്ചുപേര് ആ ഫിഷിംഗ് ടെക്നോളജിയിലേക്ക് നീങ്ങുന്നുള്ളൂ. വ്യത്യാസം ഒരുപാട് വന്നിട്ടുണ്ട് കുട്ടികൾ
1: ഒരു ഇതിൽ മാത്രമല്ല, പിന്നെ അവിടുത്തെ ജീവിത സംസ്കാരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
2: തീർച്ചയായിട്ടും സംസ്കാരത്തിൽ തന്നെ
1: ബന്ധങ്ങൾക്കിടയിലുള്ള, പണ്ടാണെങ്കിൽ, പണ്ട് ഇപ്പം നമ്മളെ കേരളത്തിലാണെങ്കിൽ പണ്ട് വറുതിയുടെ പട്ടിണിയുടെ കാലത്ത് കൂടുതൽ ബന്ധങ്ങളൊക്കെ കൂടുതൽ ഊഷ്മളമായിരുന്നു, പരസ്പരം കാണുമായിരുന്നു. ആഘോഷങ്ങൾ വരുമ്പോൾ എന്ന് പറഞ്ഞ് പെരുന്നാളൊക്കെ വരുമ്പോൾ, അപ്പോൾ അതേപോലെ ഇന്ന് പാക്ക് കുറേ മാറി, പരിമിതമായി അവനവൻ്റെ റൗണ്ടിനകത്ത് മാത്രമായി. അതേപോലെ തന്നെയുള്ള മാറ്റങ്ങൾ തന്നെയാണ് അവിടെ.
2: തീർച്ചയായും അതേപോലെ തന്നെ, പണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിലെ അനിയൻ്റെ മക്കളും മക്കളെ മക്കളെയും വരെ അന്ന് വളരെ നമുക്ക് അറിയാമായിരുന്നു, പേര് വരെ അറിയാമായിരുന്നു. ഇന്ന് സ്വന്തം അനിയൻ്റെ കുട്ടീൻ്റെ പേര് അറിയാത്തവരാണ് ഇന്നുള്ള സമൂഹം.
1: ഒരു ദ്വീപിൽ എത്ര ജനസംഖ്യ ഉണ്ടാവും? കവരത്തിൽ എത്ര ജനസംഖ്യ ഉണ്ടാവും?
2: കവരത്തിൽ ഒരു 9000 പോപ്പുലേഷൻ ഉണ്ടാകും,
1: പോപ്പുലേഷൻ ഉണ്ടാവും.
2: പക്ഷേ ഒരു 2500 അഗെയിൻ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ കൂടി ഉണ്ടാവും. മറ്റു ദ്വീപുകളിലെ തലസ്ഥാന നഗരിയായതുകൊണ്ട് മറ്റു ദ്വീപുകളിലെ ആൾക്കാരും പിന്നെ സെക്രട്ടേറിയറ്റും കാര്യങ്ങളൊക്കെ അവിടെ ആയതുകൊണ്ട് ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക ജീവിതത്തിന് വരുന്ന വരും കൂടി ഒരു 11000 എപ്പോഴും ഫ്ലോ ഉണ്ടാവും,
1: എപ്പോഴും ഉണ്ടാവാം. അത് കവരത്തി മറ്റുള്ള ദ്വീപുകൾ അതിനേക്കാൾ കുറവാണോ?
2: മറ്റുള്ള ദ്വീപുകളിലെല്ലാം ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് 10000 മേജർ അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപിൽ, വലിയ ദ്വീപുകൾ അന്ത്രോ മിനിക്കോയാണ് അവിടെയുള്ളൂ. മറ്റു ദ്വീപുകളിലൊക്കെ 5000 3000 4000 ആൾക്കാർ വെച്ചിട്ടാണ്.
1: കവരത്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അയാൾ കവരത്തിക്കാരനാണ്, അയാൾ അങ്ങനെ അങ്ങനെ കുടുംബ പരസ്പരം അറിയുന്ന കുടുംബ ബന്ധങ്ങൾ കൊണ്ട് കെട്ടി പിണക്കപ്പെട്ട ആളുകളാണ്, അതല്ല അങ്ങനെ അറിയാതെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം അങ്ങനെ അത്ര കേരളം പോലെ അല്ലല്ലോ.
2: അല്ല,
1: അപ്പോൾ അവിടെ പരസ്പരങ്ങളെ എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും.
2: ഏകദേശം എല്ലാം അറിയുന്ന കാലം ഉണ്ടായിരുന്നു, ഇന്നത് അറിയാതെയായി പോയി. നേരത്തെ എവിടെയായാലും അത് കവർത്തിക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എൻ്റെയൊക്കെ ഒരു 15-20 വയസ്സുകളിലൊക്കെ കവർത്തിക്കാരനാണെന്നെങ്കിൽ നമുക്ക് എവിടെയും കവർത്തിക്കാരനാണെന്ന് പറയാൻ പറ്റും. ഇന്ന് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്,
1: അങ്ങനെ പറയാൻ പറ്റില്ല,
2: ബുദ്ധിമുട്ടാണ്. അതിന് ഞാൻ പറഞ്ഞ പോലെ ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ കൊണ്ട് കവർത്തിയും കടുമ്പം എല്ലാ ദ്വീപുകാരും കവർത്തിയിലുള്ളതുകൊണ്ട് അങ്ങനെ ഒന്ന് മിക്സഡായി.
1: അവിടെ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ പൊതുവേ ഞാൻ കേട്ട് ദ്വീപുകാർ ഭയങ്കര ആതിഥ്യ മര്യാദയുള്ള ആളുകളാണ്,
2: തീർച്ചയായിട്ടും.
1: അല്ലെങ്കിൽ അപ്പോൾ ഭയങ്കര മറ്റുള്ളവരെ ക്ഷണിക്കാനും അവിടെ വരാനും അല്ലെങ്കിൽ കൊടുക്കാനൊക്കെ ഉള്ള അങ്ങനത്തെ ആ ഒരു കൾച്ചറിലൊക്കെ ഇന്ന് മാറ്റം വന്നിട്ടുണ്ടോ? പുതിയ തലമുറയിൽ എങ്ങനെയാണ്
2: മാറ്റം വന്നിട്ടെന്ന് വെച്ചാൽ? മാറ്റം വന്നിട്ടുണ്ട്, എന്നാലും വളരെ അത് തുടർച്ചയായി വന്നതുകൊണ്ട് അത് നിൽക്കുന്നുണ്ട്, അത് നിലനിന്ന് വരുന്നുണ്ട്. ഇനിയും ആൾക്കാർക്ക് ആ ആതിഥ്യ മര്യാദ ഉള്ളിലുണ്ട്.
1: നിങ്ങൾക്ക് അവിടെ നിന്ന് കേരളത്തിൽ എത്തുമ്പോൾ ഇവിടുത്തെ പല കൾച്ചറൽ ആളുകൾ കാണുമ്പോൾ ഇവരെന്തെങ്ങനെയും തോന്നാറുണ്ടോ? പലപ്പോഴും
2: അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല.
1: നമ്മൾ കൾച്ചറിന് പറ്റാത്ത വെച്ചാൽ നമ്മൾ ജീവിച്ചു പോകുന്ന സാഹചര്യത്തിന് നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പം ആളുകൾ എന്താ ബന്ധങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്ന അല്ല വ്യത്യസ്ത നിങ്ങളുടെ ഒരു ഒരു എനിക്ക് തോന്നുന്ന കുറച്ചുകൂടിയും തന്മയത്വമുള്ള കുറച്ച് ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്വഭാവ പെരുമാറ്റങ്ങൾ മാറി ചില കാപ്പട്യങ്ങൾ കാണുമ്പോൾ അതിന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ.
2: അത് നിങ്ങൾ പറഞ്ഞ പോലെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതുണ്ട്. പക്ഷെ അത് ക്രമേണ ഇങ്ങനെ മാറി വരികയാണ്. നമ്മൾ ഈ ഈ ക്രിമിനൽ ഈ കുറ്റകൃത്യങ്ങളിലൊക്കെ ദ്വീപിലെ കുട്ടികളും ദ്വീപിലെ യുവാക്കളും ഒക്കെ ഇതിൽ കുടുങ്ങിക്കൊണ്ട് വരികയാണ്. അത്രയും മാത്രം അതിലേക്ക് മിംഗിളായി കഴിഞ്ഞു.
1: പണ്ട് ഇപ്പോൾ പറഞ്ഞോട് തിയേറ്റർ ഉണ്ടായിരുന്നില്ല, മദ്യശാലകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇപ്പോൾ പുതിയ ഒരുപാടതിൻ്റെ അടക്ക് കുറച്ച് ദ്വീപിൽ ഗവൺമെൻറ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആരോ ഒരു എന്താ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി,
2: അത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ
1: അഡ്മിനിസ്ട്രേഷൻ
2: ഈ ഒരു പ്രഫുൽ കൊട പാട്ടീൽ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ. അയാൾ ഒരു അഞ്ച് വർഷം ആയിപ്പോൾ. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളൊക്കെ അങ്ങനെയാണ്, ഡെവലപ്മെൻ്റാണ്, ടൂറിസം ഡെവലപ്മെൻറ്റാണ് മൂപ്പര് മുഖ്യ അജണ്ട. അപ്പോൾ ടൂറിസം ഡെവലപ്മെൻറ്റിലെ ഒരു ഒരു പാർട്ടാണ്
1: ഇത്
2: ഈ പറഞ്ഞ പോലെ മദ്യം.
1: അത് ആ ആ നിലക്കുള്ള മാറ്റം വന്നപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ
2: അത് അതിവിദൂര ഭാവിയിൽ അത് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
1: ചിലപ്പോൾ ആ നിലക്കുള്ള ചേഞ്ചസുകളിലൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, മത്സ്യബന്ധനം. പണ്ട് നിങ്ങളൊക്കെ മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ടോ?
2: തീർച്ചയായിട്ടും.
1: കടലിൽ പോയിട്ടുണ്ട്, കുറേ ദൂരത്തേക്ക് പോയിട്ടുണ്ട്.
2: അവിടെ മെയിൻ ട്യൂണ ഫിഷിംഗ് ആണ് മെയിൻ കാര്യം. അന്ന് ഇത് ഗവൺമെൻറ് എംപ്ലോയി ആയാലും ഹോളിഡേ ദിവസങ്ങളിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഈ എപ്പോഴെങ്കിലും വേക്കൻസി കിട്ടുമ്പോഴൊക്കെ ഫിഷിങ്ങിന് പോവുക ഒരു 90% ആൾക്കാരുടെ ഹോബിയാണ്. ഈ പോളാൻ ലൈൻ ഉപയോഗിച്ചിട്ട് പിടിക്കുന്ന അത് വലിയൊരു രസമുള്ള പരിപാടിയാണ്. അതിൽ ഇൻട്രസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അതിൽ തന്നെ പോയി
1: പോകും.
2: അപ്പോൾ അതിൽ 90% ആൾക്കാരും എംപ്ലോയി ആയാലും ഈ ഫിഷിങ്ങിൻ്റെ കാര്യത്തിൽ പോകും. അതൊരു വേറെ എൻ്റർടൈൻമെൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിനിമകളോ മറ്റു കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അവർക്ക് എൻ്റർടൈൻമെൻ്റ് ഇതാണ്. അപ്പോൾ അതിലേക്ക് പോയി അങ്ങനെ എംപ്ലോയി ആയാലും ആരായാലും ഈ 90% ആൾക്കാരും ഇതിൻ്റെ പിന്നാലെ പോകും.
1: പിന്നാലെ പോകും.
2: ഞാനൊക്കെ അതിൻ്റെ ഒരുപാട് ഫിഷിങ്ങിനും ഇതിനൊക്കെ പോയി പരിചയമുണ്ട്.
1: ഒരേ മീൻ തന്നെയല്ലേ കിട്ടുന്നത്?
2: ഒരു മോസ്റ്റ് അതായത് കൂടുതലും നമ്മൾ ഈ മാസ് ഉണ്ടാക്കണ ട്യൂണയാണ് ഈ പിടിക്കുന്നത്.
1: അല്ല, ദ്വീപിൻ്റെ മത്സ്യവിഭവങ്ങൾ ഈ മാസ് തന്നെയാണ്, അതല്ലാതെ പുറത്ത് നിങ്ങൾ പിന്നെ അവിടെ മീൻ വീട്ടിൽ മീൻ കറി വെച്ച് കഴിക്കുമ്പോൾ ഏതൊക്കെ മീനാണ്? നമ്മളവിടെ കേരളത്തിൽ കിട്ടുന്ന പോലത്തെ മീനുകളൊക്കെ,
2: കേരളത്തിൽ കിട്ടുന്ന മീനും അധികം കിട്ടാറില്ല. നമുക്ക് വേറെ ഈ അയക്കുറ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ അയക്കുറയും ദ്വീപിലെ അയക്കുറയും വ്യത്യാസമുണ്ട്. പിന്നെ തിരണ്ടി അതൊക്കെ കോമൺ ആണ്, ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ മെയിൻ നമ്മൾ ട്യൂണയാണ് അവിടുത്തെ
1: മെയിൻ
2: കോമൺ ഫിഷ് എന്ന് പറയും.
1: കോമൺ ഫിഷ്, പക്ഷെ ഫ്രഷ് ആയിട്ട് കിട്ടും ചെയ്യും,
2: ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതാണ്
1: ട്യൂണ ഇവിടെ വന്നിട്ട് എവിടെയെങ്കിലും കഴിക്കേണ്ടി വന്നിട്ടുണ്ടോ?
2: വീട്ടുകാരെ ട്യൂണ വേണമെന്ന് പറയുമ്പോൾ ട്യൂണ എടുത്തുകൊണ്ടിരും, പക്ഷെ അത്
1: യാതൊരു ബന്ധം ഉണ്ടാവും,
2: ടേസ്റ്റ് കുറവായിരിക്കും,
1: ഭയങ്കര ടേസ്റ്റ് മാറ്റം ഉണ്ടാവും.
2: തീർച്ചയായിട്ടും ഫ്രഷ് കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റ്
1: ഇല്ലെങ്കിൽ ആ ഫ്രഷ് മീൻ കഴിക്കായിരുന്നു തോന്നി പോകും.
2: തീർച്ചയായിട്ടും
1: ഇത് കഴിക്കുമ്പോൾ പൊതുവേ ഉണ്ടാകുന്ന ഇതാണ്. അപ്പോൾ പിന്നെ മത്സ്യബന്ധനം പറഞ്ഞ പോലെ ഒരു അവിടുത്തെ ഒരു സാമ്പത്തിക സ്രോതസ്സിൻ്റെത് ഇപ്പം എല്ലാവരും നിങ്ങൾ എനിക്ക് തോന്നുന്ന പറഞ്ഞ ഗവൺമെന്റ് ജോലിക്കാരാണ് അധികം ഉണ്ടാവുക. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ ഇത് ജോലി ഏറ്റെടുക്കുന്ന
2: ആൾക്കാരുണ്ട്,
1: അത് കയറ്റി അയക്കുന്നൊക്കെ ഉണ്ട് മീന് ടൂണ പിടിച്ചിട്ട് അല്ലേ. ഓക്കെ, അവിടുത്തെ നമ്മൾ ഇനി പ്രധാനപ്പെട്ട ഒരു ഇതിലേക്ക് പോവുകയാണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ ദ്വീപിൽ പൊതുവെ ദ്വീപിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസങ്ങളും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ കുറേ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ ഒരു മുസ്ലിം കൾച്ചർ അവിടെ ഉണ്ടെങ്കിലും മറ്റ് യഥാർത്ഥ എനിക്കൊന്ന് ഒരു സുന്നി നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ അത് വളരെ ഡീപ്പായിട്ട് പോയിരുന്നതിൽ നിന്ന് ഒരു തൗഹീദിൻ്റെ ആദർശം ദ്വീപിൽ കവരത്തിയിൽ എപ്പോഴാണ് നിങ്ങൾ ആദ്യമായിട്ടിത് കേൾക്കുന്നത്?
2: ഞാനൊക്കെ ചെറിയ കാലങ്ങളിൽ വളരെ ഒരു 5-6 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ വേറെ ദ്വീപിലാണ്, വാപ്പയുടെ ഉദ്യോഗം വേറെ ദ്വീപിലായതുകൊണ്ട് കവരത്തിയിൽ നിന്ന് മാറി വേറെ ദ്വീപിലാണ് ഉണ്ടായത്. പിന്നെ എനിക്കൊരു 5-6 ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ശരിക്കൊരു കവർത്തിയിലെ കുട്ടികളുമായിട്ട് ഇടപെടാൻ കിട്ടുന്നത്. അന്ന് ഏകദേശം ഒരു 1957 തന്നെ അഗത്തിയിലൊരു മുഹമ്മദ് മൗലവിയുണ്ടായിരുന്നു. അദ്ദേഹം കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് വരികയും അദ്ദേഹം ഈ ആദർശം, തൗഹീദി ആദർശം അഗത്തി ദ്വീപിലേക്ക് എത്തിക്കാനായി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ എൻ്റെ വാപ്പയും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നവർ തമ്മിൽ ബന്ധമുണ്ടാവുമല്ലോ, എൻ്റെ വാപ്പയാണ് കവരത്തിയിലേക്ക് ഈ തൗഹീദി ആദർശം അവിടെ എത്തിക്കുന്നത്.
1: ഉപ്പാൻ്റെ പേരെന്തായിരുന്നു?
2: ഉപ്പാൻ്റെ പേര് അബ്ദുസ്സലാം, അറബിക് ടീച്ചറായിരുന്നു. ഇവിടെ ഇവിടെ അരീക്കോട് സുല്ലം സുല്ലം പഠിച്ചതാണ്.
1: ആണോ?
2: പണ്ട് അവർ വന്നിട്ട് പിന്നെ അവിടെ വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു. അന്നത്തെ കാലത്ത് അറിയാമല്ലോ എല്ലാം. ഈവൻ ഞാൻ തന്നെ ചില സമയത്ത് പന്ത് കളിക്കാൻ പോകുമ്പോൾ അവന് മറ്റേ വഹാബിയാണ് അവനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയ സംഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയാണ് ബാപ്പ തൗഹീദ് ആദർശം അവിടെ എത്തിച്ചത്.
1: അവിടെ എത്തിച്ച് തീർച്ചയായും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പ്രതികരണം, അതൊരു പ്രതികരണങ്ങളൊക്കെ രൂക്ഷമായിരുന്നു
2: ആദ്യം, വളരെ രൂക്ഷമായി.
1: പിന്നീട് അതിൻ്റെ ഒരു ഒരു ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് പിന്നീട്?
2: പിന്നീട് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് കുറച്ചുപേർ അത് മനസ്സിലാക്കുകയും ആദർശത്തെ മുറുകെ പിടിച്ച് ഇന്ന് അൽഹംദുലില്ലാ ഇന്ന് ഓരോ ദ്വീപിലും, വളരെ 1-2 ദ്വീപ് ഒഴിച്ച് ബാക്കി എല്ലാ ദ്വീപുകളിലും നമുക്കൊരു ഒരു തൗഹീദി ആദർശമുള്ള ഒരു പള്ളികൾ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്.
1: ജനങ്ങൾ ഫസ്റ്റ് തൗഹീദ് പറയുമ്പോൾ, കാരണം അത്രമേൽ പോലെ ആദ്യം ഇപ്പം പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് എനിക്കാണ് അതിനോടുള്ള ഒരു ഒരു ഒരു റിജക്ഷൻ, എന്താ പറയുക, ഒരു അഗ്രസീവായിട്ടുള്ള ഒരു അവസ്ഥ. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ കല്ലേറും ഭയങ്കര ആ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു.
2: ചെറുപ്പം വാപ്പയൊക്കെ പറഞ്ഞ കാലത്ത് അതുണ്ടായിരുന്നു എന്നുള്ളതാണ് വാപ്പ പറഞ്ഞു കേട്ടതല്ല, എനിക്ക് അനുഭവം ഇല്ല. അപ്പോൾ അവിടുത്തെ അന്നത്തെ ഒരു മുസ്ലിയാർ വാപ്പൻ്റെ തലയിൽ ചവിട്ടിയ കഥകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉള്ളുടുക്കാൻ ഇങ്ങനെ കുഞ്ഞു നിൽക്കുമ്പോൾ തലയിൽ ചവിട്ടുകയും അങ്ങനത്തെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മൻ്റെ വാപ്പ ആദർശം സ്വീകരിച്ചു എൻ്റെ വാപ്പ വഴി. ഉമ്മൻ്റെ വാപ്പയെ അതുപോലെ ഇങ്ങനെ കുട്ടികളെ കളിയാക്കും, മൊഹിദീൻ എന്ന് പറഞ്ഞിട്ട് വീഴും, വീഴുമ്പോൾ വെറുതെ തമാശക്കെ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അനുഭവിച്ച അതാണ് വാപ്പനിൽ നിന്ന്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്ന്, എൻ്റെ കൂടെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ കളിച്ചു വളർന്ന്, ഇപ്പോൾ എൻ്റെ കൂടെ പള്ളിയിൽ വരാൻ തുടങ്ങി. എല്ലാ സമയം എൻ്റെ കൂടെ ആയതുകൊണ്ട് എൻ്റെ കൂടെ നമ്മുടെ സലഫി പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവൻ അന്ന് വീട്ടിൽ പോയി കെട്ടിയിട്ടിട്ട് അടിക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ നിസ്കാരമില്ല, ഒന്നുമില്ല, അവനങ്ങനെ ആ രീതിയിലേക്ക് പോയി. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
1: ദവാ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ലൊരു മികച്ച ദവാ പ്രവർത്തനം, കുറേ ആളുകൾ ഈ ആദർശത്തെ മനസ്സിലാക്കി പള്ളി വരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നു, അതൊക്കെ ഒരു എങ്ങനെയാണ്, എത്ര വർഷം മുമ്പാണ്, എങ്ങനെയാണ്?
2: ഇപ്പോൾ ഒരു 10-20 വർഷം മുമ്പ് തന്നെ അങ്ങനെ നമ്മൾ ചെറിയ സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പണ്ഡിതന്മാരെ കൊണ്ടുവരികയും അവിടെ നമ്മളെ കേന്ദ്രം ആദർശമുള്ള ആൾക്കാരൊക്കെ വന്ന് പണ്ഡിതന്മാരെ കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ സമ്മേളനമൊക്കെ നടത്തി വരാറുണ്ട്.
1: അവിടെ മറ്റ് ദൈവ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വരിക, പണ്ഡിതന്മാർ വരുന്നു, അവരെ പള്ളിയിൽ നിൽക്കുന്നു, ഇമാമാവുന്നു, അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു, കാര്യങ്ങൾ. ദ്വീപുകാരായ ആരെങ്കിലും അതിന് പ്രാപ്തമായിട്ട് ദീനി പഠിച്ച് വന്ന് അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടോ?
2: അതിപ്പോൾ നമ്മൾ കടമത്ത് ദ്വീപിൽ രണ്ടുപേരും, വേനിയും ജ്യേഷ്ഠനുണ്ട്, രണ്ടുപേരും. ഒരാൾ ഹാഫിലാണ്, സുന്നി ദർശനം ഒക്കെ പഠിച്ച് പാണ്ഡിത്യമുള്ള ആൾക്കാരാണ്. അവരിപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ആദർശം സ്വീകരിച്ച് നമ്മുടെ പള്ളിയിലെ കത്തീബായിട്ട് രണ്ടുപേരും നോക്കുന്നുണ്ട്. പിന്നീട് ഒരു നമ്മളൊരു സ്റ്റുഡൻ്റ് ഇപ്പോൾ അൽഹംദുലില്ലാ ജാമിയയിൽ ഉണ്ടിപ്പോൾ മുസ്ലിം ഒരു ഇപ്പോൾ പുള്ളി ഇത് തീരാറായി
1: തോന്നുന്നു.
2: പിന്നെ പഠിച്ചവരൊക്കെ ഉണ്ട്. പിന്നെ ഈ അറബി കോളേജിൽ നിന്ന്
1: അല്ല ഇപ്പം വാപ്പ അറബി കോളേജിൽ പഠിച്ചിരുന്നല്ലോ, ലെവലിൽ പഠിച്ചിരുന്നല്ലോ. അപ്പം അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ ബാക്കിയുള്ള അടുത്തു ഉണ്ടായി. പള്ളിയിലൊക്കെ ഇപ്പോൾ നമ്മൾ കവരത്തി പള്ളിയില്ലേ, കവരത്തിയിലിപ്പോൾ കെ എൻ എമ്മിൻ്റെ പള്ളി വിസ്ഡത്തിൻ്റെ പള്ളി അങ്ങനെ ഉണ്ടോ? അത് ഇപ്പം എങ്ങനെയുള്ളത്?
2: ഇല്ല, കവരത്തിയിൽ ഇപ്പോൾ ഒരു പള്ളിയുണ്ട് കെ എൻ എമ്മിന്. നമ്മൾ ഒന്നിച്ചുള്ളപ്പോൾ കെ എൻ എം രജിസ്ട്രേഷനിലാണ് ഉള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ തുറന്നു പോകുന്നു, കെ എൻ എമ്മിൻ്റെ പള്ളിയായിട്ട് തോന്നുന്നു. വിസ്ഡം ഒരു രൂപീകരിച്ച് വിസ്ഡം സംഘടനയായിട്ട് ഇവിടെ രൂപീകരണം നടന്നിട്ടില്ല, പക്ഷെ വിസ്ഡം ആദർശമുള്ള ഒരുപാട് പേര് ദ്വീപിലുണ്ട്. പള്ളി ചില പള്ളികളൊക്കെ വിസ്ഡത്തിൻ്റെ അണ്ടറിലാണ്, അവരുടെ നോയിലിനോടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
1: അതെ, മദ്രസ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്?
2: ഈ മെയിൻ ഈ കവർത്തി, അഗത്തി, കടമത്ത് ഈ മൂന്ന് ദ്വീപുകളും വലിയ പള്ളികളാണ്. അവിടെ സൽഫികളും ആദർശം കൂടുതലുള്ള ആൾക്കാരാണ്. അവിടെ മദ്രസ കടമത്ത്, അഗത്തി, ഇവിടെ നമ്മുടെ വിസ്ഡം മദ്രസയുടെ സിലബസാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കവർത്തിയിൽ കെ എൻ എമ്മിൻ്റെ മദ്രസ ആണ് ഫോളോ ചെയ്യുന്നത്.
1: എത്ര വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ ഈ ദവ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഓർമ്മയിൽ?
2: ദവപ്രവർത്തനം നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിരുന്നു, ഞാൻ പറഞ്ഞില്ല 25 വർഷങ്ങളോളമായി ദവ ഒരു ഗ്രൂപ്പായിട്ട് നടന്നിട്ട്. പക്ഷെ അത് ഈ കേരളവും ദ്വീപും തമ്മിലുള്ള അകൽച്ച, ഐ മീൻ ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ട്, അത് ദൈവത്തിന് ഒരുപാട് മാന്ദിക്കുന്നുണ്ട്. വളരെ സാവകാശം നടക്കുന്നുള്ളൂ. പിന്നെ ദ്വീപുകൾ ദ്വീപുകൾ തമ്മിലുള്ള അകലം, ഒരു ദ്വീപിൽ കുറച്ച് സലഫികളും മറ്റു ദ്വീപിൽ കുറച്ച് ഒന്നിച്ച് കിട്ടണമെങ്കിൽ നമുക്ക് യാത്ര സൗകര്യമില്ല. അപ്പം അതൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ നമ്മളെ പ്രപ്പൂർ സാഹിബിനോടൊക്കെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്, അതിനപ്പോൾ വേണ്ട നടപടികൾക്ക് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്.
1: അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ. ഇപ്പോൾ പിന്നെ നിങ്ങൾ നാട്ടിലിവിടെ നമ്മൾ പിന്നെ ഈ വിസ്ഡം ഹൗസിൻ്റെ പ്രവർത്തനമായിട്ട് പോകുന്നു, ഇനി നാട്ടിലേക്ക് എങ്ങനെയാണ്? നാട്ടിലേക്ക് പോകുന്നുണ്ടോ? ഇവിടെ തന്നെ സെറ്റിൽ ആവുകയാണോ? എന്താണ് പ്ലാനിങ്?
2: അങ്ങനെ ഞാൻ എന്നെ സംബന്ധിച്ചുള്ള കുട്ടികളൊക്കെ ഇവിടെയാണുള്ളത്. എൻ്റെ മൂത്ത മോള് ഹസ്ബൻഡ് റെയിൽവേയിലാണ് ഡ്യൂട്ടി. അപ്പോൾ ദ്വീപിൽ റെയിൽവേ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഇവിടെ ആയിരിക്കും ഡ്യൂട്ടി. പിന്നെ ഇളയ രണ്ടാമത്തെ മോളും തൃശ്ശൂരിൽ, അപ്പം ഹസ്ബൻഡ് തൃശ്ശൂരിലെ സ്കൂളിൽ അധ്യാപകനാണ്. അപ്പോൾ മുപ്പരും ഇവിടെ കുടുങ്ങി. പിന്നെ പറഞ്ഞില്ലേ, രണ്ടുപേരും മറ്റു രണ്ട് കുട്ടികൾ പഠിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ വീട്ടിൽ എൻ്റെ മക്കളാരില്ലാത്തത് കൊണ്ട് ഞാനിവിടെ തൽക്കാലം ഇവിടെ നിൽക്കുന്നുണ്ട്. അല്ല, അതുവരെ പോകുന്നവരെ ഇവിടെ പ്രവർത്തനമായിട്ട് ഇങ്ങനെ കഴിയുക, അങ്ങനെ അങ്ങനെയാണല്ലോ നിശ്ചയിച്ചെങ്കിൽ നാട്ടിലേക്ക് പോകും.
1: അപ്പോൾ അവിടെ നാട്ടിൽ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? കുടുംബങ്ങൾ ആരൊക്കെ ഉണ്ടാവും?
2: കുടുംബങ്ങൾ ഉമ്മപ്പൊക്കെ മരിച്ചിട്ട് കുറേ കാലങ്ങളായി ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പെങ്ങള്, സഹോദരന്മാർ, അവരെ മക്കള്, മക്കളൊക്കെല്ലാം അവിടെ ഉണ്ട്.
1: അല്ല, അവിടെ ഉണ്ട്. ഈ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വെക്കേഷനോ കാര്യങ്ങളോ പോക്കുണ്ടോ?
2: അതെ, ഞാൻ ഇപ്പോൾ പോയി വന്നിട്ട് ഒരു മാസമേ ഉള്ളൂ.
1: ഒരു മാസമേ
2: ഉള്ളൂ. ഞാൻ കല്യാണം കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പോവും. മെയിൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാര്യം, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്, പിന്നെ ഷുഗർ പേഷ്യൻ്റ് ആണ്, 16 വർഷമായി. അപ്പോൾ എല്ലാത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെ നിന്ന്
1: നടക്കില്ല.
2: അതാണ് ഇവിടെ കൂടുതലും, ഇവിടെ ഇങ്ങനെ കോഴിക്കോട് ബേസ്ഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ഇവിടെ MICCയിലും ഇക്രയിലൊക്കെയാണ് ട്രീറ്റ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ഓരോ പ്രാവശ്യം എമർജൻസി ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റിലുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള
1: റാത്തായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാം. കുറേ വിശേഷങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുണ്ടായി. ഇൻഷാല്ലാ കൂടിക്കാഴ്ച ഇവിടെ 3rd എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഷറഫുദ്ദീൻ സാറിന് പീസ് റേഡിയോ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ ആയുസ്സും ആരോഗ്യവും സൗഖ്യവും അല്ലാഹു ജീവിതത്തിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗത്തിനൊക്കെ ഏറ്റവും ശമനം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അടുത്ത ഒരു പ്രോഗ്രാമുമായി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തു. വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കൂടിക്കാഴ്ച. ദ്വീപിലെ ഇസ്ലാഹി ചലനങ്ങൾ ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഷറഫുദ്ദീൻ AP, കൂടെ അബ്ദുസ്സലാം VT.

0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോയിലെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, എല്ലാ ബുധനാഴ്ചയും നമ്മൾ നടത്തി വരാറുള്ള പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ഫോണിൽ ലൈവ് പ്രോഗ്രാമിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷബീർ മുഹസിൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ സർജറി അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തൈറോയിഡ് അസുഖങ്ങളും അതിൻ്റെ സർജറിയും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും സാർ.
3: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
2: ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് നമുക്ക് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള ടോപ്പിക്കാണ് നമുക്ക് ഇന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ തൈറോയിഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, അപ്പോൾ തൈറോയിഡ് അത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ആവശ്യം വളരെയധികം അത്യാവശ്യമുള്ളൊരു ഗ്രന്ഥിയാണെന്ന് എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളമാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ശരീരത്തിൽ എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ച് തുടങ്ങിയാൽ നന്നായിരിക്കും തോന്നുന്നു.
3: അസ്സലാമു അലൈക്കും. പിന്നെ തൈറോയിഡ് ഗ്രന്ഥിയാണ് നമ്മളെ ബേസിക് മെറ്റബോളിക് റേറ്റ് BMR എന്ന് പറയും. ബേസിക് മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന മെയിൻ ഹോർമോൺ
2: തൈറോയിഡാണ്.
3: ഇതിൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ കാര്യമായിട്ട് രണ്ട് ഹോർമോൺസ് ഉള്ളത്, ഒന്ന് തൈറോക്സിൻ ഉണ്ട്, രണ്ടാമത്തത് കാൽസിറ്റോണിൻ എന്നുള്ളത്.
2: ഓക്കെ,
3: തൈറോക്സിനാണ് നമ്മളെ ബേസിക് മെറ്റബോളിക് റേറ്റ് കൺട്രോൾ ചെയ്യുന്ന എല്ലാ ഓർഗനിലേക്കും എല്ലാ ഗ്രന്ഥിൻ്റെയും ഒരു ഓവറോൾ ഫങ്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ഈ തൈറോക്സിൻ ഹോർമോണാണ്.
2: ഓക്കെ.
3: മറ്റ് ഹോർമോൺ, അത് കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ, അത് കാൽഷ്യം കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ്. നമ്മളെ ബ്ലഡിൽ കാൽഷ്യം കൂടുകയാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാം. അത് മറ്റു പല ഭാഗങ്ങളിലേക്ക് മാറ്റിയിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടോ അതിന് ഫങ്ഷൻ ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ.
2: കാൽസിറ്റോ.
3: അപ്പം ഈ മെയിൻ രണ്ട് ഹോർമോൺസാണ് നമ്മളെ തൈറോയിഡ് ഗ്രന്ഥിയിലുള്ള ഹോർമോൺസ്. അതിന് തൈറോക്സിൻ തന്നെ നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ T3, T4 എന്നൊക്കെ പേരിലാണ് അറിയപ്പെടുക. തൈറോക്സിൻ മാത്രം ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല.
2: ഓക്കെ ഓക്കെ.
3: അപ്പം അതിൽ ഫങ്ഷണലായിട്ടുള്ള ഹോർമോണാണ് T3 and T4.
2: ഓക്കെ ഓക്കെ.
3: അപ്പം അത് T4 ആണ്, അത് എന്ത് ചെയ്യാം ഫങ്ഷനിൽ കൂടുതൽ ഫങ്ഷൻ ഉള്ളത്
2: കാണിക്കുക.
3: അപ്പോൾ T3 ആവശ്യമുള്ള സമയത്ത് T3 and T4 ആവും, T4 ആവശ്യമുള്ള ഇല്ലാത്ത സമയത്ത് T4 and T3 ആക്കിയിട്ട് അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഹോർമോൺസാണ് തൈറോക്സിൻ.
2: തൈറോക്സിൻ. ഓക്കെ.
3: പിന്നെ അതുപോലെ തൈറോക്സിൻ്റെ അത് തൈറോയിഡ് ഹോർമോൺസാണ്. ഈ തൈറോയിഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് TSH എന്ന് പറയുന്നത്.
2: ഓക്കെ ഓക്കെ.
3: അതാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്ന സംഗതി, TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ.
2: ഓക്കെ.
3: ഈ ഹോർമോൺസാണ് തൈറോയിഡിനെ സ്റ്റിമുലേറ്റ്
2: ചെയ്യുന്നത്.
3: അപ്പോൾ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ് തൈറോയിഡിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്.
2: വേരിയേഷൻ
3: TSH കൂടുമ്പം അപ്പോൾ സ്റ്റിമുലേഷൻ കൂടും, അപ്പോൾ തൈറോയിഡ് കൂടുതലായിട്ട് ഫങ്ഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ T3, T4 ഉണ്ടാകും. അപ്പോൾ അത് അതിനനുസരിച്ചിട്ടുള്ള സിംറ്റംസാണ് ശരീരത്തിൽ കാണിക്കുക. അതാണ് ബേസിക് തൈറോയിഡ് ഫങ്ഷൻ, തൈറോയിഡിൻ്റെ ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ്.
2: ഫങ്ഷൻ. ഓക്കെ. നമ്മൾ ഈ TSH ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വേരിയേഷൻസ് ആണോ തൈറോയിഡിനായിട്ട് മീൻസ് തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡ്സ് ആണോ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡ്സ് ആണോ കൺസിഡർ ചെയ്യുന്നത് TSH വേരിയേഷൻസ് കൊണ്ടാണ്.
3: അതന്നെ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ T3 അല്ലെങ്കിൽ T4 ഈ ഹോർമോൺ തൈറോക്സിൻ ഹോർമോൺസ്, ഈ ഹോർമോൺസ് കൂടുമ്പോൾ, അതായത് ബ്ലഡിൽ തൈറോക്സിൻ കൂടുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഹൈപ്പർ തൈറോയിഡ്സും.
2: ഓക്കെ.
3: അപ്പോൾ ബ്ലഡിൽ അത് കുറവാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡ്സും.
2: ഓക്കെ ഓക്കെ. അപ്പോൾ
3: അപ്പം അത് രണ്ട് കാറ്റഗറിയാണ്, ഒന്ന് കൂടിയ അസുഖമാണ്, ഒന്ന് കുറഞ്ഞ അസുഖമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സിംറ്റംസാണ് അത് കാണിക്കുക. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്ന, ഇത് ഇതിൻ്റെ അനുപാതം കൺട്രോൾ ചെയ്യുന്നത് TSH ആണ്.
2: TSH.
3: TSH വേരിയേഷൻ, TSH ഉണ്ടാകുന്നത് പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്. അപ്പം അതിൻ്റെ ആ ആക്സിസ് പിറ്റ്യൂട്ടറി തൈറോയിഡ് ആക്സിസ് പ്രശ്നം വരുമ്പോഴാണ് ഇതിന് തൈറോയിഡിൻ്റെ പല പ്രശ്നങ്ങളും വരാറുള്ളത്,
2: വേരിയേഷൻസ് വരുന്നതല്ലേ. ഓക്കെ. ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തൈറോയിഡ് ഒരു മനുഷ്യ ശരീരത്തിൽ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അപ്പോൾ തൈറോയിഡ് അസുഖങ്ങൾ സാധാരണയായിട്ട് എത്ര തരം തൈറോയിഡ് അസുഖങ്ങളാണ് നമുക്ക് കോമൺലി കാണുന്നത്? ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണോ അത്? കോമൺ ആയിട്ട് എങ്ങനെയൊക്കെയാണ് കാണുന്നതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നന്നാവും.
3: തൈറോയിഡിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഹോർമോൺസിലെ വ്യത്യാസം, ഒന്ന് കൂടുക കുറയുക. അത് ഒന്ന് കൂടുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസം, കുറയുമ്പം ഹൈപ്പോ തൈറോയിഡിസം.
2: ഓക്കെ.
3: ഇതല്ലാണ്ട് വരുന്ന കണ്ടീഷൻസാണ് മുഴകൾ, തൈറോയിഡിൽ വരുന്ന മുഴകൾ.
2: അപ്പോൾ
3: ഈ ഹൈപ്പർ തൈറോയിഡ്, അതായത് കൂടുന്ന അളവിലും കുറയുന്ന അളവിലും മുഴകൾ ഉണ്ടായിക്കോളം നിർബന്ധമൊന്നുമില്ല.
2: ഇല്ല. ഓക്കെ.
3: അപ്പം മുഴകൾ വേറെ ഒരു എൻറ്റിറ്റിയാണ്, വേറെ സെപ്പറേറ്റ് സംഭവമാണ്.
2: ഓക്കെ ഓക്കെ.
3: അപ്പം ആ മുഴകൾ തന്നെ പ്രശ്നങ്ങളുള്ളതുണ്ട്, പ്രശ്നങ്ങളില്ലാത്തതുണ്ട്.
2: ഓക്കെ.
3: അതായത് ബിനൈൻ ഉണ്ട്, ക്യാൻസർ ഉള്ളതുകൊണ്ട്.
2: ഓക്കെ.
3: അപ്പം അത് അതാണ് വേറൊരു എൻറ്റിറ്റി ഉള്ളത്. പിന്നെ തൈറോയിഡിന് ഇൻഫെക്ഷൻ വരാം, തൈറോയിഡൈറ്റിസ്, അത് കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ്. ബാക്ടീരിയയിൽ വരാം, വൈറൽ വരാം, പിന്നെ കുറച്ച് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ട് വരാം.
2: ഓക്കെ.
3: നമ്മുടെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡി, തൈറോയിഡിനെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡി, അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം.
2: ഓക്കെ.
3: പിന്നെ മറ്റു പല ഗ്രാൻഡ്ലോമാറ്റസ് ഡിസീസ് ഉണ്ട്, അതല്ലാണ്ട് തൈറോയിഡ് ഗ്ലാൻഡ് ചുരുങ്ങുന്ന അവസ്ഥ, കട്ടിയാവുന്ന അവസ്ഥ, ഇതെല്ലാം തൈറോയിഡൈറ്റിസ് എന്ന ഒരു കാറ്റഗറിയിൽ
2: വരാറുണ്ട്.
3: പിന്നെ അത് അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡൈറ്റിസ്, പിന്നെ മുഴകൾ, ഇതാണ് ബ്രോഡ്ലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന തൈറോയിഡ് ഡിസീസസ്.
2: തൈറോയിഡ് ഡിസീസസ്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിപ്പം ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പം നമ്മൾ ഈ ഒരു തൈറോയിഡിൻ്റെ ലെവൽ, നമ്മൾ മീൻസ് ഒരു ബാലൻസ്ഡ് ലെവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏതൊരു വാല്യൂ ആണ്? അപ്പോൾ നമുക്ക് എത്രത്തോളം അത് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിനെ കുറിച്ച് ആൾക്കാർക്കൊരു അവയർനെസ് കൊടുക്കാം.
3: ആ, അത് റെഫറൻസ് വേരിയേഷൻ വരും, ഒരു ലാബ് ടു ലാബ് വേരിയേഷൻ വരാറുണ്ട്. സാധാരണ ഒരു 3.5 to 5 നിൽക്കണം എന്നാണ് സാധാരണ
2: നോർമൽ റേഞ്ച്,
3: റെഫറൻസ് റേഞ്ച് നോക്കിയിട്ടാണ് നമ്മൾ പറയാറുള്ളത്.
2: ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പോ തൈറോയിഡിസയും കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെയും ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെയും ലക്ഷണങ്ങൾ അതെങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചൊന്ന് പറഞ്ഞത്.
3: അത് ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവാണ്, അപ്പം മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം കുറവാണ്, അപ്പം കൂടുതലായിട്ട് പെട്ടെന്ന് തടിക്കും, അതാണ് പെട്ടെന്ന് ആദ്യം വരുന്ന സിംറ്റംസ്.
2: പിന്നെ തടിക്കും,
3: അതെ, പിന്നെ മടി, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് തോന്നൂല, മടി, പിന്നെ പഫിനെസ്, നമ്മളെ കഴുത്തും മുഖമൊക്കെ വീർത്ത്
2: വരിക,
3: പിന്നെ എപ്പോഴും ലേസി ആയിരിക്കും, ഒരു ഇതിനും ആക്ടിവിറ്റിക്കും നമ്മൾ
2: ഇൻട്രസ്റ്റ്
3: ഉണ്ടാവില്ല, പിന്നെ മുടി കൊഴിച്ചിലുണ്ടാവാം,
2: ഹൈപ്പോ
3: ഹൈപ്പോല്, പിന്നെ അതേപോലെ പുരിക ഇങ്ങനെ ഓരോ ഭാഗം കൊഴിഞ്ഞു
2: പോവാം.
3: അതേപോലെ പിന്നുള്ളത് പിന്നെ വെയിറ്റ് കൂടുക, ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുക, നേരത്തെ പറഞ്ഞു വെയിറ്റ് കൂടുക, കുറച്ച് കഴിച്ചാൽ തന്നെ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുക.
2: പല ആൾക്കാരും കംപ്ലൈന്റ് ആയിട്ട് പറയലുണ്ട് നമ്മൾ ഭക്ഷണം കുറവാണെങ്കിലും നന്നായിട്ട് തടി വെക്കുന്നുണ്ട്,
3: അതൊരു സിംറ്റമാണ്.
2: ഓക്കെ ഓക്കെ.
3: പിന്നെ വരുന്നത് നല്ല എപ്പോഴും ഡ്രൈ ആയിരിക്കാം
2: ബോഡി,
3: ബോഡി മീൻസ് വെറ്റായിരിക്കാം എപ്പോഴും.
2: ഹൈപ്പോ തൈറോയിഡിസത്തിൽ
3: ഹൈപ്പോയില് നമ്മൾ എപ്പോഴും ഡ്രൈ ആയിരിക്കും,
2: ഹൈപ്പോയിൽ ഡ്രൈ ആയിരിക്കും,
3: മറ്റത് എപ്പോഴും സ്വെറ്റിംഗ് ആയിട്ട് എപ്പോഴും കോൾ ഇതായിട്ടിരിക്കും, നനഞ്ഞിരിക്കും
2: ഹൈപ്പറിൽ.
3: ഹൈപ്പറിൽ
2: ഓക്കെ.
3: പിന്നെ അതാണ് ഹൈപ്പോയിലെ സിംറ്റംസ്. ഹൈപ്പറിലാകുമ്പം ഇത് നേരത്തെ പറഞ്ഞ പോലെ മെലിയ പെട്ടെന്ന് മെലിയ,
2: നേരെ ഓപ്പോസിറ്റ് ആകും,
3: അതെ അതെ, എത്ര ഭക്ഷണം കഴിച്ചാലും മെലിയ, അതാണ് അതിൻ്റെ സിംറ്റം. പിന്നെ അതേപോലെ എപ്പോഴും ആങ്ഷ്യസ് ലുക്ക് ആയിരിക്കും, ആളെ കണ്ടാൽ തന്നെ ഭയങ്കര എപ്പോഴും ഇങ്ങനെ ഒരു നെർവസ് ലുക്ക് ആയിരിക്കും, കണ്ണൊക്കെ ചിലപ്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്നവരാണ്, അത് എക്സോഫ്തോൽമാസ്, അത് വേറൊരു അതിന് കണ്ടീഷൻ കൂടുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ അതുപോലുള്ളത് ഇതേപോലെ കൈ എപ്പോഴും ഇങ്ങനെ മോയിസ്റ്റ് ആയിരിക്കും, എപ്പോഴും സ്വെറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഒരു സ്ഥലത്ത് ഇരിക്കൂല, പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇങ്ങനെ കളിക്കുക, പിന്നെ ഉറക്ക കുറവുണ്ടാവും, പിന്നെ അത് ഓരോ ഏത് സിസ്റ്റത്തിന് അഫക്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ കാർഡിയക് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നെഞ്ചിടിപ്പ് വരും, കൈയിന് വിറയൽ വരും, ഇതൊക്കെയാണ് കൂടുതലായിട്ട്
2: കാണപ്പെടുന്നത്. അപ്പം ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പോ തൈറോയിഡിസും നേരെ എക്സ്ട്രീം ആയിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും കാണിക്കുക അല്ലേ. ഓക്കെ,
3: ശ്രോതാക്കളുടെ
2: നേരെ ഓപ്പോസിറ്റ്. ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തൈറോയിഡും അതിൻ്റെ ലക്ഷണങ്ങൾ, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസത്തെയൊക്കെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ തൈറോയിഡ് രോഗം വരാനുള്ള ഒരു പ്രധാന കാരണങ്ങളായിട്ട് എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാന്നുള്ളതിന്?
3: അതെ, അത് സിംറ്റംസ്, അതായത് രോഗം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ തൈറോയിഡൈറ്റിസ് ആണെങ്കിൽ അത് ഇൻഫെക്ഷൻ, തൈറോയിഡിൻ്റെ ഇൻഫെക്ഷനാണ്. അപ്പം അത് പല കാരണങ്ങളും ഉണ്ടാവും, വൈറലാവാം, ബാക്ടീരിയ ആവാം, നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാൻഡ് ചുരുങ്ങുന്നതാവാം, ഗ്ലാൻഡിന് കട്ടി കൂടുന്നത് ആവാം, പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ആന്റിബോഡീസ് കൊണ്ടുപോവാം, അതങ്ങനെ തൈറോയിഡൈറ്റിസ്. പിന്നുള്ളത് ഹോർമോണൽ വേരിയേഷൻ, അതായത് പിറ്റ്യൂട്ടറി തൈറോയിഡ് ആക്സിസിലെ TSH ന്റെ

0: കോമൺ ആയിട്ടുള്ള ഡിസ്കഷനിലൊക്കെ ഫാമിലിയിൽ എന്തെങ്കിലും ഇപ്പോൾ ഓവറായിട്ട് തടിക്കുകയാണെങ്കിൽ പറയാറുണ്ട്, ചോദിക്കലുണ്ട് തൈറോയ്ഡ് ഉണ്ടോ എന്നുള്ളൊരു ഇത്. അപ്പോൾ ആ ഒരു അതിനുള്ള ചാൻസസ് എത്രത്തോളം ആണെന്നൊന്ന് പറയാമോ?
1: അത് ഹൈപ്പോതൈറോയിഡിസം അങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് വരാറുണ്ട്,
0: വരാറുണ്ട്.
1: അല്ലാണ്ടുള്ള ക്യാൻസേഴ്സ് ഹെറിഡിറ്ററി ആയിട്ട് വരാറുണ്ട്,
0: അതും വരാറുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, രണ്ടിനും ചാൻസസ് ഉണ്ട്, ഫാമിലി ഹിസ്റ്ററി ചാൻസസ് ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് തൈറോയിഡ് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് തൈറോയിഡ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ടെസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന്?
1: അത് സിംപ്റ്റം അനുസരിച്ചിരിക്കും. സിംപ്റ്റം അപ്പോൾ കഴുത്തിൽ വേദന ഉണ്ട്, പനിയുണ്ട്, പിന്നെ തൈറോയിഡിൻ്റെ ഭാഗത്ത് ഒരു ചുവപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അതിനർത്ഥം അവിടെ ഇൻഫെക്ഷൻ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ അതൊരു തൈറോയിഡൈറ്റിസ് എന്നുള്ള കണ്ടീഷൻ ആവാം.
0: ഓക്കെ ഓക്കെ,
1: ഇതൊന്നും ഇല്ലാതെയും തൈറോയിഡൈറ്റിസ് ഉണ്ടാവും,
0: വരാം.
1: അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയാം. അപ്പോൾ പേഷ്യൻ്റ് ബാക്കി സിംറ്റംസ് ഒക്കെ നോക്കിയിട്ട് നോക്കും, ഭയങ്കര മെലിച്ചിലുണ്ട് അല്ലെങ്കിൽ തടി കൂടുന്നുണ്ട്, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ടി എസ് എച്ച് ടെസ്റ്റ് ചെയ്യും.
0: ടി എസ് എച്ച്, ഓക്കെ.
1: അപ്പോൾ അതിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കും, കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ നോക്കും. അതേനുസരിച്ചാണ് മറ്റ് T3 T4 കൂടെ ടെസ്റ്റ് ചെയ്യുക.
0: ടി എച്ച് എസ് നോക്കിയിട്ടാണോ T4 T3? ഓക്കെ ഓക്കെ.
1: അപ്പം അത് T3 T4 ഇങ്ങനെ ഉണ്ട് നോക്കും, അതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യും, ഹൈപ്പർ ആണോ അല്ലെങ്കിൽ ഹൈപ്പോ ആണോ എന്നുള്ളത്. പിന്നെ അതിനനുസരിച്ചുള്ള മരുന്നാണ് കൊടുക്കാറുള്ളത്.
0: ഓക്കെ,
1: കൂടിയ ഹോർമോൺ ആണെങ്കിൽ അതിനെ
0: കുറയ്ക്കണം,
1: കുറഞ്ഞതാണെങ്കിൽ അതിനെ
0: കൂട്ടാനുള്ള.
1: അപ്പം ആ രണ്ട് ടൈപ്പ് ഡ്രഗ്സ് ആണ് സാധാരണ തൈറോയിഡിൽ
0: കൊടുക്കാറുള്ളത്. ഓക്കെ ഓക്കെ. നമുക്ക് ഇപ്പോൾ കഴുത്തിൽ ചില ആൾക്കാർക്ക് സ്വെല്ലിംഗ് ഒക്കെ വരാറുണ്ട്, അപ്പോൾ അത് കഴുത്തിൽ വരുന്ന എല്ലാ സ്വെല്ലിംഗ് അല്ലെങ്കിൽ എല്ലാ മുഴകളും തൈറോയിഡ് ആവാനുള്ള ചാൻസ് ഉണ്ടോ? അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയഗ്നോസിലൂടെ എങ്ങനെ കൺഫേം ചെയ്യാം എന്നതിനെ കുറിച്ച്?
1: കഴുത്തിൽ പല മുഴകൾ വരാം, തൈറോയിഡ് മാത്രമല്ല,
0: ടെൻഷൻ ആവും.
1: അതെ അതെ. അപ്പോൾ തൈറോയിഡ് മാത്രമല്ല, തൈറോഗ്ലോസൽ സിസ്റ്റ് എന്നുള്ള അസുഖം, തൈറോയിഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിസ്റ്റാണ് അത്. ഇതേപോലെ തൈറോയിഡിൻ്റെ ഭാഗത്ത് വരുന്ന ട്രാക്കിൽ വരുന്ന ഒരു മുഴയാണ്.
0: ഓക്കെ ഓക്കെ.
1: അതല്ലാണ്ട് കഴലകളുണ്ട്, ലിംഫ് നോഡ്സ്, അത് കഴുത്തിൽ വരാം. പിന്നെ സ്കിന്നിൽ വരുന്ന പല മുഴകൾ വരുന്നുണ്ട്, സെബേഷ്യസിസ്റ്റ് വരാം, ലൈപോമ വരാം.
0: ഓക്കെ.
1: അതൊക്കെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന, പിന്നെ പാപ്പിലോമകൾ, അതൊക്കെ കഴുത്തിൽ കാണപ്പെടുന്ന മുഴകളാണ്. പിന്നെ അതല്ലാണ്ട് വരുന്നത് സൈഡിലേക്കൊക്കെ വരുന്നത് പരോട്ടിൻ്റെ താഴ്ഭാഗം വലുതായാൽ കഴുത്തിലേക്കാണ് അത് ബൾജ് ചെയ്ത് നിൽക്കുക.
0: ഓക്കെ ഓക്കെ.
1: പിന്നെ അതേപോലെ ഇവിടുത്തെ മസിൽ സ്റ്റെനക്ലോഡോമാസ്റ്റോയിഡ്, അതിന് ബൾജ് ഉണ്ടെങ്കിലും കഴുത്തിൽ മുഴയത്തിന് വരാം. പിന്നെ ലാരിഞ്ചോസിയിൽ, ഫാരിഞ്ചോസ്, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്, ബ്രാങ്കിയൽ സിസ്റ്റ്. അപ്പോൾ എല്ലാ മുഴകളും തൈറോയിഡ്
0: അല്ല,
1: പല മുഴകളും തൈറോയിഡ് ലെമൺസ് നെക്കിൽ വരാം.
0: വരാം
1: യൂഷ്വലി സാധാരണ ആൻറ്റീരിയറിൽ കുറച്ചും കൂടെ കാണുന്ന ഭാഗത്തായിരിക്കും ഈ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോയിഡ് മുഴകൾ കാണപ്പെടും.
0: ഓക്കെ ഓക്കെ ഓക്കെ. കറക്റ്റ് സെൻട്രലായിട്ട്,
1: ആ സെൻട്രൽ, ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലാണ്.
0: അപ്പൊ
1: അതിന്റെ ഏത് ഭാഗത്താണ് സ്വെല്ലിംഗ് വരുന്നത് ആ രീതിയിലായിരിക്കും കാണപ്പെടും
0: ഷേപ്പ് വരിക അല്ലേ.
1: പിന്നെ കുറെ കാലങ്ങൾ ചിലപ്പം തൈറോയിഡ് നമ്മൾ സ്റ്റേണത്തിന്റെ ഒക്കെ ബാക്കിലേക്ക് പോവാം, അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് വിസിബിൾ ആയിക്കോണം നിർബന്ധമൊന്നുമില്ല.
0: ഇല്ല.
1: അപ്പൊ പേഷ്യന്റ് സിംപ്റ്റംസ് ആ സമയത്ത് പേഷ്യന്റിന് ശ്വാസം മുട്ടല്, പിന്നെ കിടക്കാൻ ബുദ്ധിമുട്ടാണ്, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും
0: അറിയാൻ പറ്റും
1: ആ മീറ്റാസ്റ്റാനൽ തൈറോയിഡ് ഒക്കെ ആയിട്ട് കാണപ്പെടാം.
0: അത്ര പേഷ്യൻസിന് പെയിൻ, ത്രോട്ട് പെയിൻ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ്,
1: സിംപ്റ്റംസ് വരാറുണ്ട്.
0: വരാറുണ്ട്.

0: ബെസ്റ്റ് അങ്ങനെ ചെയ്യുന്നതാണ് റെക്കമെൻഡേഷൻ, ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ. കാരണം അത് നിന്നാലേ ക്യാൻസറിലെ ഭാഗത്തു നിന്നുള്ള സെല്ലുകൾ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നോർമൽ സൈഡിൽ പോയിട്ട് എടുത്താലേ നമ്മൾ ക്യാൻസറിലാന്ന്
1: പറയുള്ളൂ.
0: അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുത്തിയെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ക്യാൻസർ സെല്ലുകൾ ഉണ്ടോ എന്നുള്ളത്. പിന്നുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ആ യു എസ് ജിയിൽ സ്കാൻ ചെയ്താൽ മനസ്സിലാവും കഴലകളുണ്ടോ, അടുത്തുള്ള കഴലകൾ ഇതേപോലെ വ്യാപിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ സെല്ല്, ആ കഴലൊന്നും ചിലപ്പോൾ നമ്മൾ കുത്തി എടുത്ത് പരിശോധിക്കാൻ പറയാറുണ്ട്.
1: ഓക്കെ ഓക്കെ, എത്രത്തോളം സ്പ്രെഡ് ആയിട്ടുണ്ട്,
0: ആ കഴലകളിലേക്ക് സ്പ്രെഡായിട്ടുണ്ടോ എന്ന് അറിയാം. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞതിൻ്റെ ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ
1: സ്റ്റാർട്ട് ചെയ്യുക.
0: പിന്നെ സർജറി വേണോ, ഏത് സർജറിയാണ് വേണ്ടത്, അതായത് തൈറോയിഡ് ഫുൾ ഒഴിവാക്കണോ,
1: ഓക്കെ
0: പകുതി ഒഴിവാക്കിയാൽ മതിയോ, അതിൻ്റെ കൂടെ കഴലകൾ ഒഴിവാക്കണോ, ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് ഇവാലുവേറ്റ് ചെയ്ത് ചെയ്തിട്ടേ പറയാൻ പറ്റും.
1: പറയാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ ഓക്കെ, നമുക്ക് തൈറോയിഡ് നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. തൈറോയിഡ് അപ്പോൾ മെഡിസിൻ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന തൈറോയിഡുകളും അതുപോലെ സർജറി ആവശ്യമാണ്, സർജറി കൊണ്ട് മാത്രമേ അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നതിന് ഉള്ള ആ ഒരു ടൈപ്സ് ഉണ്ടാവില്ല. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: അതിൽ ഈ തൈറോയിഡ് സർജറിക്ക് ഒരു കുറച്ച് ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതായത് ഇങ്ങനത്തെ രോഗങ്ങളുണ്ടെങ്കിൽ എന്തായാലും സർജറി ചെയ്യണം,
1: മസ്റ്റായിട്ട്
0: ചെയ്യണം. ഒന്ന് ക്യാൻസർ, ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ പിന്നെ തൈറോയിഡ് അവിടെ വെച്ച് നിൽക്കാറില്ല, അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത് തൈറോയിഡെക്ടം ചെയ്യാറ്. പിന്നെ രണ്ടാമത്തെ വലിയ തൈറോയിഡ്, ക്യാൻസർ അല്ല പക്ഷെ വലിയ തൈറോയിഡാണ്,
1: സൈസ്
0: വലിയ സൈസാണ്, അപ്പോൾ അതുണ്ടെങ്കിലും നമ്മൾ അത് ഒഴിവാക്കാൻ പറയാറുണ്ട്. കാരണം അത് കുറേ ലോങ് സ്റ്റാൻഡിങ് ആയാലും വീണ്ടും ക്യാൻസർ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഇതിൽ. പിന്നുള്ളത് പേഷ്യൻ്റ് ഇങ്ങനെ കഴുത്തിൽ മുഴക്കം കാണുമ്പോൾ പേഷ്യൻറ്റിനെ തോന്നും, ഇതിങ്ങനെ ആൾക്കാർ നടക്കുമ്പോൾ ആൾക്കാരെല്ലാവരും ചോദിക്കുന്നു കഴുത്തിൽ ഇങ്ങനെ വലിയ മുഴ ഉണ്ടല്ലോ, അങ്ങനെ പേഷ്യൻ്റ് ഇങ്ങനെ പറയുകയാണ് എനിക്കെടുത്ത് ഒഴിവാക്കണം, അങ്ങനെയും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഇതേപോലെ അൺകൺട്രോൾഡായിട്ടുള്ള തൈറോയിഡ് ഹോർമോൺ ഭയങ്കര കൂടി നിൽക്കുന്ന കണ്ടീഷൻസിൽ, തൈറോയിഡായി മറ്റേ നമ്മുടെ തൈറോയിഡ് ടോക്സിക്കോസിസിൽ, അപ്പോൾ അത് തൈറോയിഡിൻ്റെ ഹോർമോൺ ഭയങ്കര കൂടുതലായിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് മാറ്റിയാലേ അത് നോർമലായിട്ട് വരുള്ളൂ,
1: കുറയ്ക്കാൻ പറ്റുള്ളൂ.
0: അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മുഴകൾ, തൈറോയിഡിന് താഴേക്ക് വളരാം,
1: താഴേക്ക് ഓക്കെ,
0: അങ്ങനത്തെ കണ്ടീഷനിൽ അവിടെ വെച്ചിട്ട് കാര്യമില്ല, അപ്പോൾ അത് എടുത്ത് ഒഴിവാക്കാറുണ്ട്. പിന്നെ അതേപോലെ നേരത്തെ സിംറ്റംസ് ഉണ്ട്, അതായത് മറ്റേ വലിയ തൈറോയിഡ് നമ്മൾ ഇതിനൊക്കെ കംപ്രസ് ചെയ്യുന്നുണ്ട്, ഡിസ്നി ഉണ്ട്, ഡിസ്ഫേജ് ഉണ്ട്, ഹോസ്നസ് ഉണ്ട്, ഇതൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിലും ചെയ്യാൻ പറയും. ഇതാണ് സാധാരണ റെക്കമെൻഡ് ചെയ്യുന്ന കണ്ടീഷൻസ്.
1: ഓക്കെ,
0: പിന്നെ വേറെ തൈറോയിഡൈറ്റിസിനൊന്നും സാധാരണ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് നിർബന്ധമല്ല. അപ്പോൾ ചിലത് ആൻറ്റിബയോട്ടിക്കും ഇതൊക്കെ കൊടുത്താൽ തന്നെ അത് റിസോൾവ് ആവും.
1: ഓക്കെ,
0: ചിലപ്പോൾ തൈറോയിഡൈറ്റിസിൻ്റെ കൂടെ തന്നെ ഈ എന്ത് തൈറോയിഡൈറ്റിസിന് ഇൻഫെക്ഷൻ വന്നാൽ സ്വാഭാവികമായിട്ടും ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ കുറയും, അങ്ങനെ തൈറോയിഡിൻ്റെ ഹോർമോൺസ് ഉണ്ടാക്കുന്നത് കുറയും. അപ്പോൾ അതിന് നമ്മൾ സപ്ലിമെൻ്റ് കൊടുത്താൽ മതി, തൈറോക്സിൻ കൊടുത്താൽ മതി.
1: ഓക്കെ,
0: അത് റെഡിയായി ബാലൻസ് ചെയ്ത്,
1: ഓക്കെ,
0: ആ ഇൻഫെക്ഷൻ ആ ഒരു അക്യൂട്ട് സ്റ്റേജ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നോർമലായിട്ട് വരും, ചിലപ്പോൾ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് കൊടുക്കേണ്ട കണ്ടീഷൻസും
1: വരാറുണ്ട്.
0: പിന്നെ അതാണ് തൈറോയിഡിൻ്റെ സർജറീസിൻ്റെ ഇൻഡിക്കേഷൻസ്. പിന്നെ മരുന്നിൽ കൊടുക്കുക, അതായത് ഹൈപ്പോ തൈറോയിഡ്സ് ആണെങ്കിൽ, തൈറോയിഡ് ഹോർമോൺ കുറവാണെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല,
1: ഓക്കെ, സർജറി
0: ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് നമ്മൾ ഹോർമോൺ സപ്ലിമെൻ്റ് കൊടുത്താൽ മാത്രം, അതല്ല തൈറോക്സിൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ പോലെ
1: ആൻറ്റി തൈറോയിഡ് സിംറ്റംസ് ഒക്കെ ഉണ്ടാവും അല്ലേ.
0: അപ്പോൾ നമ്മൾ തൈറോയിഡ് സിംറ്റംസ് ഉണ്ട്, ഭയങ്കര ഹോർമോൺസ് കൂടുതലാണെങ്കിൽ നമ്മൾ ആൻറ്റി തൈറോയിഡ്സ് കൊടുക്കും, എന്നിട്ടത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ മരുന്ന് തന്നെ കൺട്രോൾ ചെയ്താൽ മതി.
1: ഓക്കെ,
0: അതിങ്ങനെ വേരിയേഷൻ വരും, ചിലപ്പം കൂടും ചിലപ്പം കുറയും, അപ്പോൾ അതിനനുസരിച്ച് മരുന്നിൻ്റെ ഡോസ് മാറ്റുക എന്നുള്ളതാണ്.
1: ഓക്കെ,
0: അതല്ലാതെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഹൈപ്പോ തൈറോയിഡിസത്തിൽ നമ്മൾ സർജറി ചെയ്യാറുള്ളൂ.
1: ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം കേസുകളിൽ മാത്രമാണ് സർജറി സജസ്റ്റ് ചെയ്യുക.
0: ഹൈപ്പോയിൽ നമ്മൾ സാധാരണ മരുന്ന് കൊടുത്താൽ മതി,
1: ഹൈപ്പറിലാണ്,
0: ഹൈപ്പറിൽ ആവശ്യമുള്ള സമയത്ത് മാത്രമേ ചെയ്യാറുള്ളൂ. ബാക്കി കണ്ടീഷൻ പറഞ്ഞത്
1: മെഡിസിൻ കൊണ്ട്,
0: ബാക്കി സർജറി ഇൻഡിക്കേഷൻ പറഞ്ഞല്ലോ, സിംറ്റംസ് ഉണ്ട്, ബാക്കി ക്യാൻസർ ആണെന്നുള്ള കണ്ടീഷൻസ്.
1: ഓക്കെ, ഇപ്പോൾ മെഡിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പേഷ്യൻറ്റിന് ഇപ്പോൾ തൈറോയിഡിൻ്റെ അല്ലെങ്കിൽ തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡിസിൻ്റെ ഹൈപ്പോയോ രണ്ട് ഏത് കണ്ടീഷൻ ആണെങ്കിലും ഇപ്പോൾ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ അത് ലൈഫ് ലോങ് അത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ഒരു കണ്ടീഷൻ ഉണ്ടോ, അതല്ലെങ്കിൽ നമുക്കത് ബാലൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയോ എന്നതിനെ കുറിച്ച്?
0: അത് അതിൻ്റെ അസുഖത്തിൻ്റെ പത്തോളജി അനുസരിച്ചിരിക്കും.
1: ഓക്കെ.
0: അതായത് നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡി ഒക്കെ, ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഒക്കെ ഉണ്ടാവുന്ന കണ്ടീഷൻസിലൊന്നും നമുക്ക് നിർത്താൻ പറ്റൂല, ലൈഫ് ലോങ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
1: ഓക്കെ ഓക്കെ.
0: അല്ലാത്ത ചിലപ്പോൾ ഈ ഇൻഫെക്ഷൻ മൂലം ഞാൻ പറഞ്ഞ പോലെ ഹൈപ്പോതൈറോയിഡ് വരുന്ന കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഇൻഫെക്ഷൻ കുറഞ്ഞാൽ തന്നെ
1: സ്റ്റോപ്പ് ചെയ്യാൻ,
0: പിന്നെ അത് തൈറോക്സിൻ സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ട്.
1: ഓക്കെ.
0: ഹൈപ്പറിലും അതേപോലെ തന്നെ, ഹൈപ്പറിലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഹൈപ്പർ വരാം. അപ്പം അതിൻ്റെ കാരണങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒരിക്കലും കൺട്രോൾ ആവില്ല.
1: അങ്ങനെ
0: അങ്ങനത്തെ കണ്ടീഷൻസിലും അങ്ങനെ കുറേ ലൈഫ് ലോങ് ആയിട്ട് മരുന്ന്
1: കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അല്ലേ. ഓക്കെ. ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ തൈറോയിഡ് സർജറിയെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് സർജറി സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേഷ്യൻ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് സർജറിക്ക് മുന്നോടിയായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നതിനെ കുറിച്ചൊന്ന് പറയാം.
0: അപ്പോൾ ആദ്യത്തെ ഇൻഡിക്കേഷൻ എന്തിനാണ് പേഷ്യൻറ്റിനെ ചെയ്യുന്നത്, പേഷ്യൻ്റ് പറഞ്ഞു കൊടുക്കണം. അതായത് പേഷ്യൻ്റിന് ക്യാൻസറാണ്,
1: അവബോധം ഉണ്ടാവണം.
0: ഇത് ക്യാൻസർ ആണ് അല്ലെങ്കിൽ ക്യാൻസർ അല്ല, ഇത് എന്തിനാ ചെയ്യുന്നത് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഒരാളെ ശരീരത്തിൽ നിന്ന് തൈറോയിഡ് എടുത്ത് മാറ്റുമ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് ആദ്യം പേഷ്യൻ്റിനത് ബോധിപ്പിക്കേണ്ടത്. അപ്പം ക്യാൻസർ ആണോ അല്ലേ, ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം ക്യാൻസർ അല്ലാത്ത കാര്യങ്ങൾ എടുക്കാം. ക്യാൻസർ അല്ലാത്തതാണെങ്കിൽ സാധാരണ ഫുൾ ഒഴിവാക്കി തൈറോയിഡക്ടമി ചെയ്താൽ, അല്ലെങ്കിൽ ചിലപ്പം ഏതെങ്കിലും ലോബക്ടമി, ഏതെങ്കിലും ഏത് ഗ്ലാൻഡിനാണോ പ്രശ്നമുള്ളത് അത് മാത്രം ചെയ്താൽ അതിൻ്റെ ബയോപ്സി റിപ്പോർട്ട് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ മതിയായിരിക്കും.
1: ഓക്കെ.
0: അതെല്ലാം ബയോപ്സിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ റിസ്ക് സ്ട്രാറ്റിഫൈ ചെയ്യും. പേഷ്യൻറ്റിന് കൂടുതൽ റിസ്ക്കുകളുണ്ടോ അസസ് ചെയ്തിട്ടാണ് ബാക്കി തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളെ ആ ബയോപ്സിയിലുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് കുറച്ച് ഫോളോ അപ്പ് ചെയ്യാൻ പറയും, അല്ലാന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മറ്റ് ഗ്ലാൻഡും എടുത്ത് ഒഴിവാക്കാൻ പറയും.
1: ഓക്കെ ഓക്കെ.
0: അതെല്ലാം ഫുള്ള് ഫുൾ ചെയ്ത് ഒഴിവാക്കുന്ന ടൈപ്പ് സർജറീസും ഉണ്ട്, പിന്നെ അതേപോലെ കഴലകളും എടുത്ത് ഒഴിവാക്കുന്ന സർജറീസ് ഉണ്ട്. അപ്പോൾ ഈ പേഷ്യൻ്റ് ആദ്യം പറഞ്ഞ് കൗൺസിൽ ചെയ്യും ഇന്ന സംഗതിയാണ്, നിങ്ങൾക്ക് ഈ തൈറോയിഡിൻ്റെ ക്യാൻസർ വരുന്നതുകൊണ്ടാണ് ഇത് എടുത്ത് ഒഴിവാക്കേണ്ടത്. അപ്പോൾ അത് കൂടാതെ അപ്പോൾ രണ്ട് ലോബ് എടുക്കേണ്ടി വരും, കൂടാതെ ഇവിടുത്തെ കഴലകളും എടുക്കേണ്ടി വരും എന്നുള്ളത് ഒന്നുകിൽ പറഞ്ഞ് മനസ്സിലാവും.
1: ഓക്കെ.
0: പിന്നെ പേഷ്യൻറ്റിൻ്റെ അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട്, ബയോപ്സി റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ബാക്കി ട്രീറ്റ്മെൻറ്റ്. ബയോപ്സി ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ
1: ആഫ്റ്റർ സർജറി,
0: ആഫ്റ്റർ സർജറി നമ്മൾ ബയോപ്സി കിട്ടുമല്ലോ, തൈറോയിഡക്ടമി കഴിഞ്ഞിട്ട് ബയോപ്സി കിട്ടും. ബയോപ്സി കിട്ടിയില്ല അതിൽ ക്യാൻസർ ആണോ ഇല്ലയെന്നൊക്കെ അവർ പറഞ്ഞുതരും, ഏത് സ്റ്റേജാണ്, ഏതൊക്കെ ഇതിലൊക്കെ
1: സ്പ്രെഡ്
0: ആയിട്ടുണ്ടെന്നൊക്കെ കഴലകളിലൊക്കെ ഉണ്ടോ എന്നുള്ളത് അവർ പറഞ്ഞുതരും. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ ആ പേഷ്യൻറ്റിനെ കുറച്ച് കാലം തൈറോക്സിൻ കൊടുക്കൂല. അപ്പോൾ പേഷ്യൻ്റ് തൈറോയിഡ് ഒഴിവാക്കിയല്ലോ, അപ്പോൾ പേഷ്യൻ്റെ ബേസിക് മെറ്റബോളിസം മീറ്റ് ചെയ്യാൻ നമ്മൾ തൈറോക്സിൻ കൊടുക്കണം, എക്സ്ട്രാ കൊടുക്കണം. പക്ഷേ ക്യാൻസർ ഉള്ള ബയോപ്സി റിപ്പോർട്ടാണെങ്കിൽ നമ്മളൊരു നാലാഴ്ച വെയിറ്റ് ചെയ്യും.
1: ഓക്കെ.
0: കാരണം അതിൻ്റെ TSH കൂടുതലായിട്ട് ഒരു 30 മുകളിലൊക്കെ എത്തിച്ചതിന് ശേഷം നമ്മൾ ഒരു ഐഡിയൻ സ്കാൻ ചെയ്യും. ഐഡിയൻ സ്കാൻ ചെയ്തിട്ട് അതിൽ കാര്യമായിട്ട് ബാക്കിയുണ്ടോ അതിൽ മനസ്സിലാവും, തൈറോയിഡിൻ്റെ ടിഷ്യു ബാക്കിയുണ്ടോ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത കഴലകൾ ബാക്കിയുണ്ടോ എന്നുള്ളത് മനസ്സിലാവും.
1: ഐഡിയൻ സ്കാനിൽ,
0: ഐഡിയൻ സ്കാനിൽ.
1: ഓക്കെ.
0: അപ്പോൾ ഐഡിയൻ സ്കാൻ ചെയ്താൽ മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, ബാക്കിയുണ്ട് എന്നുള്ളത്. പിന്നെ അതിനെ പിന്നെ വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഐഡിയൻ തന്നെ ഐഡിയൻ തെറാപ്പി കൊടുക്കും.
1: തെറാപ്പി. ഓക്കെ.
0: അപ്പോൾ ഐഡിയൻ തെറാപ്പി കൂടെ ഐഡിയൻ അബ്ലേഷൻ എന്ന് പറയും, അത് ഐഡിയൻ കുറച്ച് ഡോസ് കൂട്ടി കൊടുത്താൽ തന്നെ അത് ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടത് ഭേദമാവും.
1: ഓക്കെ.
0: അതാണ് തൈറോയിഡ് ക്യാൻസറിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം അതൊക്കെ റിക്കവർ ചെയ്യുന്ന ശേഷം പെൻഷന് ലൈഫ് ലോങ് ആയിട്ട് തൈറോക്സിൻ കഴിക്കേണ്ടി വരും. അതാണ് തൈറോയിഡ് ക്യാൻസറുമായി ബന്ധപ്പെട്ട സർജറി എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത്.
1: ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ തൈറോയിഡ് സർജറിയിൽ നമുക്ക് ഇപ്പോൾ സാറ് നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി ടോട്ടൽ തൈറോയിഡക്ടമി, പാർഷ്യൽ തൈറോയിഡക്ടമി. അപ്പോൾ ഏതൊക്കെ കേസസിലാണ് നമുക്ക് ടോട്ടലായിട്ട് അത് റിമൂവ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു പാർഷ്യലി റിമൂവ് ചെയ്താൽ മതി എന്നൊരു കണ്ടീഷൻ? അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഡിസിഷനിലോട്ട് എത്തുക എന്നതിനെ കുറിച്ച്?
0: അത് ഒന്ന് സ്കാൻ റിപ്പോർട്ട് കാണണം, പിന്നെ കുത്തിയെടുത്ത് പരിശോധിച്ച റിപ്പോർട്ടും കാണണം. അത് നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന ക്യാൻസർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാർഷ്യൽ തൈറോയിഡക്ടമി അല്ലെങ്കിൽ ലോബക്ടമി ചെയ്താൽ മതി,
1: പാർഷ്യലി
0: ചെയ്താൽ മതി. അതെല്ലാം പ്രശ്നം കാര്യമായിട്ടുള്ള പ്രശ്നമുള്ള ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അത് തൈറോയിഡക്ടമി ഫുൾ ചെയ്യേണ്ടി വരും. അത് കൂടാതെ ലിംഫിനോടും കൂടെ ചെയ്യേണ്ടി വരും. അതാണ് പിന്നെ അത് തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞ ഏത് ടൈപ്പ് ക്യാൻസറാണ്, എങ്ങോട്ടൊക്കെ ഈ കരളുകൾ വ്യാപിച്ചിട്ടുണ്ടോ, പിന്നെ അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയൊക്കെ ഉണ്ട്, പിന്നെ കാര്യമായിട്ടുള്ള ഇൻഫിൽട്രേഷൻ ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പറയാം. അപ്പം ഇന്നെ ഇതിനാണ്, അതായത് ബിനൈന ഉള്ള കണ്ടീഷൻസ്, അതായത് തൈറോയിഡ് ക്യാൻസർ അല്ല ഉള്ളത് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോബിൽ മാത്രമാണ്, പക്ഷേ വലത്തെ ഭാഗത്ത് മാത്രമേ മുഴ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം എടുത്ത് മതി. പിന്നെ അത് ബയോപ്സി എന്ത് നോക്കിയിട്ടാണ് അതിൻ്റെ ബാക്കിയുള്ള ഫർദർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാം.
1: ഓക്കെ,
0: അപ്പം അത് ഇത് മാത്രം മതി.
1: ഓക്കെ,
0: ലോബക്ടീമ മാത്രം മതി.
1: ഓക്കെ, അപ്പോൾ ഇൻ കേസ് നമ്മൾ പാർഷ്യൽ തൈറോയിഡക്ടമി ചെയ്ത് അപ്പോൾ അത് നമ്മൾ ബയോപ്സിക്ക് അയച്ചപ്പോൾ ക്യാൻസറസ് ആണ്, മാലിഗ്നന്റ് ആണ് എന്നുള്ളത് കൺഫേം ആയി വന്നാൽ പിന്നെ നമുക്ക് ബാക്കി മീൻസ് അതിൻ്റെ ഫോളോ അപ്പ്സ്.
0: അതന്നെ, അപ്പോൾ അതിലും അത് ഞാൻ നേരത്തെ പറഞ്ഞ റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്. പേഷ്യൻ്റ് ബാക്കിയുള്ള ഏജും ബാക്കിയുള്ള മറ്റേ ലിംഫിനോട് ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ വാസ്കുലർ ഇൻവേഷൻ ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് തീരുമാനിക്കുക വേണോ വേണ്ടെന്ന്. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതന്നെ മതിയായിരിക്കും.
1: മതിയായിരിക്കും.
0: അതെല്ലാം കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ബയോപ്സിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും സർജറി ചെയ്യേണ്ടി വരും.
1: റീസർജറി ചെയ്യേണ്ടി വരും.
0: മറ്റേ ലോബും കൂടെ എടുക്കേണ്ടി വരും.
1: എടുക്കേണ്ടി വരും. ഓക്കെ ഓക്കെ. കണ്ടീഷൻ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും
0: അത്. ക്യാൻസർ ഏതാണ്, ടൈപ്സ്, അതിൻ്റെ ഇൻവേഷൻ, അതിൻ്റെ സ്പ്രെഡൊക്കെ നോക്കിയിട്ട് നമുക്ക്
1: പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ തൈറോയിഡ് സർജറി എന്ന് പറയുമ്പോൾ തന്നെ മീൻസ് ആൾക്കാർ പേഷ്യൻസിന് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊരു ലോങ് ടേംസ് മീൻസ് കുറേ ഡ്യൂറേഷനുള്ള സർജറി ആണോ, നമുക്കത് എത്ര ടൈം കൊണ്ട്?
0: മേജർ സർജറിയാണ്.
1: പാർഷ്യൽ ആണെങ്കിലും മേജർ ആണ്.
0: ആ, ഏത് ശരീരത്തിൻ്റെ ഒരു ഗ്ലാൻഡ് എടുത്ത്
1: ഒഴിവാക്കാം.
0: അപ്പോൾ അതൊരു മേജർ സർജറിയാണ്. അപ്പം പേഷ്യൻ്റ് ഫുൾ ജിയെ അനസ്തീഷ്യ മയക്കം ഫുൾ മയക്കം കൊടുത്തിട്ട് ചെയ്യുന്നൊരു ഓപ്പറേഷനാണ്.
1: ഓക്കെ.
0: അപ്പം അത് പേഷ്യൻറ്റിന് അത് കൺവിൻസ് ആക്കണം, ഫുൾ മയക്കം കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. കഴുത്തിലാണ് സാധാരണ ഇൻസെഷൻ ഉണ്ടാകാറുള്ളത്. പിന്നെ കോംപ്ലിക്കേഷൻസ് ആണ്. സർജറിയുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഉണ്ട്, സർജറി കഴിഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ പേഷ്യൻസിന് നമ്മൾ കൺവിൻസ് ചെയ്യും. അപ്പം പിന്നെ ഇതിൽ സർജറിയുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ആൾക്കാർ ആദ്യം ചോദിക്കുന്ന സൗണ്ട് പോവോ
1: എന്നുള്ളത്. എല്ലാവർക്കും അതാണ് കൺസേൺ ആയിട്ടുള്ള ഫാക്ടർ.
0: ആൾക്കാർ ആദ്യം ചോദിക്കുക സൗണ്ട് പോവോ. അപ്പോൾ അത് സൗണ്ട് പോവില്ല എന്നൊക്കെ അറിയണമെങ്കിൽ അത് ഇതേപോലെ തന്നെ ടൈപ്പ് ക്യാൻസർ ആണോ അല്ലേ, സൗണ്ടിന് കാര്യമായി കംപ്രഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലേ, അല്ല പിന്നെ എന്താ പറയുക ബാക്കിയുള്ള ഇതിനൊക്കെ സ്പ്രെഡ് ഉണ്ടോ, കരളുകൾ സ്പ്രെഡ് ഉണ്ടോ, ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ
1: സൗണ്ട് പോവില്ല.
0: അത് പിന്നെ അത് ഫുള്ളും പറയാനും പറ്റൂല. ഓപ്പറേഷൻ സമയത്ത് ചിലപ്പോൾ ഭയങ്കര ഒട്ടിപ്പിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്തൊന്നും അതൊക്കെ ആ സമയത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ,
1: അറിയുള്ളൂ.
0: സർജറി ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്, ആ നെർവിൻ്റെ ഭാഗത്തേക്ക് കാര്യമായിട്ട് ഇൻഫിൽട്രേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഗതി നമ്മൾ പറയും, ചിലപ്പോൾ അത് സൗണ്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഇത് നമുക്ക് ഏത് പേഷ്യൻസിന് സൗണ്ട് പോവും ഇല്ലാന്ന് നമുക്കൊന്ന് ഫുൾ പറയാൻ പറ്റൂല. കാര്യമായിട്ട് നമുക്ക് ക്യാൻസർ ടൈപ്പ് ഏതാന്ന് നോക്കിയിട്ടും അതിൻ്റെ ഇൻഫിൽട്രേഷനൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു ഇതൊക്കെ പറയാൻ പറ്റും,
1: പറയാൻ പറ്റും.
0: അല്ലാത്തൊന്നും നമുക്ക് ഫുള്ള് പറയാൻ പറ്റൂല.
1: പറ്റൂല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ
0: പിന്നെ ഒരു വേറെ എന്നുള്ളത് അതാണ് ഒന്ന്, സൗണ്ടിൻ്റെ പ്രശ്നമാണ് മെയിൻ ആൾക്കാർ കൺസേൺ ആവുന്നത്. പിന്നെ രണ്ടാമത്തെ ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്താലുള്ള പ്രശ്നം വെച്ചാൽ, അതായത് കാൽസ്യം ബാലൻസ് ചെയ്യുന്ന ഇതും കൂടെ പോവുകയാണ്. അതായത് കാൽസ്യം ഞാൻ പറഞ്ഞു രണ്ട് ഹോർമോൺസ് ഉണ്ട്, ഒന്ന് കാൽസിറ്റോണിൻ ഉണ്ട്, അതാണ് കാൽസ്യം നമ്മളെ ശരീരത്തിൽ കൂടിയാൽ കുറയ്ക്കുന്നത്. ഈ തൈറോയിഡിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ഹോർമോണാണ് പാരാതൈറോയിഡ്.
1: പാരാതൈറോയിഡ്. ഓക്കെ.
0: അത് ഇത് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്ലാൻഡ്, ചെറിയ ഗ്ലാൻഡാണ്, നമുക്ക് ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഈ തൈറോയിഡ് ഗ്ലാൻഡ് എടുക്കുമ്പം ചിലപ്പം പാരാതൈറോയിഡും ഇതിൻ്റെ കൂടെ ചിലപ്പം എന്താ പറയുക ഇതിൻ്റെ കൂടെ വരാറുണ്ട്. അങ്ങനത്തെ കേസിൽ ചിലപ്പോൾ ആൾക്കാർക്ക് ടെമ്പററി ആയിട്ട് ഹൈപ്പോ കാൽസിമിയ വരാം, കാൽസ്യം കുറയുന്ന കണ്ടീഷൻ വരാം.
1: ഓക്കെ.
0: അപ്പോൾ ആൾക്കാർക്ക് തരിപ്പ്, ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ തരിപ്പ് വരാം, അങ്ങനത്തെ കണ്ടീഷൻ, കൈ കോച്ചി പിടിക്കാം, അങ്ങനത്തെ കണ്ടീഷൻസൊക്കെ വരാം.
1: ഓക്കെ.
0: അതും നമ്മളെ ക്യാൻസറിൻ്റെ ടൈപ്പ് കാരണം, ക്യാൻസർ ആണോ അല്ല എന്നൊക്കെ അറിഞ്ഞിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് പാരാതൈറോയിഡ് ഇൻവോൾവ്ഡ് ആയോ അല്ലെങ്കിൽ ഫുൾ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
1: ഓക്കെ. ഈ പാരാതൈറോയിഡ് നമ്മൾ പർപ്പസ്ഫുള്ളി റിമൂവ് ചെയ്യുന്നതാണോ?
0: അല്ല അല്ല അല്ല, അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ചില സമയത്തും നമുക്ക് ഫുള്ളായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിർബന്ധം നാല് പേര തൈറോയിഡ് ഉണ്ട്, പക്ഷെ നമ്മളെപ്പോഴും ക്ലോസ് ആയിട്ട് ഗ്ലാൻഡിനായിട്ട് ഡിസക്ട് ചെയ്താൽ പോവാറുള്ളത്. പക്ഷെ എപ്പോഴും അതേപോലെ സുഖമായിട്ട് കിട്ടണം നിർബന്ധമില്ല. ചിലപ്പോൾ ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത്
1: തൈറോയിഡിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും,
0: തൈറോയിഡിന്റെ മാലിഗ്നൻസി അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഫിൽട്രേഷൻ ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പം ചില സമയത്ത് അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ പിറ്റേ ദിവസം തന്നെ നമുക്ക്
1: മനസ്സിലാവും
0: തൈറോയിഡിന്റെ അല്ല ഹൈപ്പോ കാൽസ്യമിയ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യും, അപ്പോൾ കാൽസ്യം കുറവുണ്ടെങ്കിൽ കാൽസ്യം സപ്ലിമെന്റ് കൊടുത്താൽ മതി. ചില ആൾക്കാർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും, അപ്പം കുറച്ച് സമയം ഒരു 3.5 ഇഞ്ചക്ഷൻ കൊടുക്കും. അങ്ങനെ ഒരു 4-5 ദിവസമൊക്കെ ചിലപ്പോൾ അഡ്മിഷൻ ചെയ്യാറുണ്ട്.
1: ഓക്കെ ഓക്കെ. തൈറോയിഡക്ടീവ് കഴിഞ്ഞ
0: പേഷ്യൻസിന് കാൽസ്യം കുറയുമ്പോൾ
1: കാൽസ്യം
0: പിന്നെ അത് വാൺ ചെയ്ത് വിടും. അതേപോലെ വീട്ടിൽ പോയിട്ട് ഇതേപോലെ നമുക്ക്
1: സിംപ്റ്റംസ് ഉണ്ടാവുക,
0: മറ്റേ ചുണ്ടിനെ ചുറ്റും തരിപ്പ് വരിക, കൈ കോച്ചിപ്പിടുത്തൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത പെട്ടെന്ന് ഒന്നെങ്കിൽ ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ അടുത്തുള്ള ക്ലിനിക്ക് പോയിട്ട് കാൽസ്യം
1: ടെസ്റ്റ്
0: ചെയ്യുക, കൂടാതെ കാൽസ്യം ഗ്ലൂക്കോണായിട്ട് കയറ്റാന്നുള്ളത്.
1: ഓക്കെ ഓക്കെ. ഈ തൈറോയിഡക്ടമി കഴിയുന്ന ഇപ്പോൾ പാർഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ തൈറോയിഡക്ടമി കഴിയുന്ന എല്ലാ പേഷ്യൻസിനും ഈ ഒരു കണ്ടീഷൻ കാൽസ്യത്തിന്റെ വേരിയേഷൻ
0: ടോട്ടൽ ചെയ്യുന്ന പേഷ്യൻസിനെ വരാറുള്ളൂ.
1: വരാറുള്ളൂ. പാർഷ്യലി ചെയ്യുന്നവർക്ക്
0: പാർഷ്യലി ഒരു ഭാഗത്ത് നമ്മൾ തൊടുന്നില്ല. ആ ഭാഗത്തുള്ള പാരതൈറോയിഡ് സേഫ് ആണ്.
1: ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ നിന്നുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ടാവും അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ തൈറോയിഡക്ടമി സർജറിയിൽ നമ്മുടെ ശബ്ദനാളിയുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെ നമ്മൾ സേഫർ സൈഡായിട്ട് നിർത്തിക്കൊണ്ട് സർജറി ചെയ്യാൻ നമുക്ക് എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കാൻ കഴിയും, അങ്ങനെ എന്തെങ്കിലും ചെയ്യലുണ്ടോ?
0: സർജൻ്റെ പെർസ്പെക്റ്റീവ് ആണെങ്കിൽ കൂടുതൽ തൈറോയിഡുമായി അടുത്ത് കൂടുതൽ തൈറോയിഡിന് അടുത്തായിട്ട് പോവാന്നുള്ളതാണ്. ഡിസെക്ഷൻ എപ്പോഴും തൈറോയിഡിൻ്റെ ക്ലോസ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്.
1: ഓക്കെ.
0: എന്നാലും ചിലപ്പം നമുക്ക് സംഭവിക്കാം. പിന്നുള്ളത് മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്, വൃത്തിയിൽ ചെയ്യുക, ഹറിബറിന്ന് കൂടാതെ നല്ല വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടെക്നിക്സ്.
1: ടെക്നിക്സ് അല്ലേ. ഓക്കെ. ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ. നമ്മൾ പാരാതൈറോയിഡ് ഗ്രന്ഥിയുടെ സപ്പോർട്ടിനെ കുറിച്ചും അതിൻ്റെ റോളിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ ഒരു സർജറി, ഇപ്പോൾ ഒരു ടോട്ടൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ പാർഷ്യൽ തൈറോയിഡക്ടമി ആയിക്കോട്ടെ, ഈ സർജറി കഴിഞ്ഞ ഒരു പേഷ്യൻറ്റ് അവർ എത്ര നാൾ റെസ്റ്റിലായിരിക്കണം, അവർ പിന്നെ ആഫ്റ്റർ സർജറി പോസ്റ്റ് സർജറിയിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു അവയർനെസ് ആണ്.
0: ആ, അത് സർജറി സാധാരണ നെക്കിൽ ഇൻസിഷൻ ചെയ്യാറുണ്ട്. അതല്ലാത്ത പല ടൈപ്പ് സർജറീസും ഉണ്ട് കേട്ടോ. ലാപ്രോസ്കോപ്പി സർജറീസ് ഉണ്ട്,
1: തൈറോയിഡക്ടമി
0: ഉണ്ട്, റോബോട്ടിക് ഉണ്ട്.
1: ഓക്കെ.
0: പിന്നെ ഓറൽ ഇൻട്രോറൽ തൈറോയിഡക്ടമി ഉണ്ട്.
1: കോമൺലി ചെയ്യുന്നത്
0: സാധാരണ ഇവിടെ നെക്കിൽ
1: ഓപ്പൺ
0: സർജറി.
1: ഓക്കെ.
0: അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചോദിച്ചാൽ
1: നമുക്ക് എത്ര നാൾ റെസ്റ്റ് വേണ്ടി വരും?
0: റെസ്റ്റ് എന്ന് വെച്ചാൽ സാധാരണ ഈ എച്ച് പി ആർ, അത് ബയോപ്സി റിപ്പോർട്ട്, ഒരു 10 ദിവസം കൊണ്ടാണ് ആവുക.
1: ഓക്കെ.
0: അപ്പോൾ സാധാരണ നമ്മൾ ഇത് സ്യൂച്ചർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നുകിൽ എടുക്കുന്ന സ്യൂച്ചർ ആവാം, അല്ലെങ്കിൽ അലിഞ്ഞു പോകുന്ന സ്യൂച്ചർ ആവാം. അത് ബയോപ്സി റിപ്പോർട്ട് വന്നാൽ പിന്നെ പേഷ്യൻറ്റിന് അതുവരെ പേഷ്യൻറ്റ് റെസ്റ്റ് എടുക്കാൻ പറയാറുണ്ട്. കാരണം പേഷ്യൻറ്റിൻ്റെ നമ്മളെ ബയോപ്സി റിപ്പോർട്ട് വന്നാണെന്ന് അറിയില്ലല്ലോ, ക്യാൻസർ ആണോ അതല്ല അതല്ലാത്തതാണോ അറിയില്ലല്ലോ. അപ്പോൾ ഒരു സാധാരണ അത് ഉണങ്ങാനുള്ള സമയം എന്ന് പറഞ്ഞത് ഒരാഴ്ച രണ്ടാഴ്ച അത്രയേ ഉള്ളൂ.
1: ഓക്കെ. വൂണ്ട് ഹീലാവാൻ?
0: ആ, വൂണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് സാധാ ജീവിതത്തിലേക്ക്
1: പോകാൻ പറ്റും. ഓക്കെ. അല്ല, ഓക്കെ. അല്ല, ബെഡ് റെസ്റ്റും കാര്യങ്ങളും അങ്ങനെ ലോങ് ടൈം
0: ബെഡ് റെസ്റ്റ് ഒന്നും ഇതിനില്ല. സർജറി കഴിഞ്ഞാൽ നമ്മൾ 6 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ അതിനെ പേഷ്യൻ്റ്
1: നടത്തിപ്പിക്കും. ഓക്കെ.
0: അതൊക്കെ ചെയ്യും.
1: നോർമലി ആയിട്ടുള്ള എല്ലാ ലൈഫ് സ്റ്റൈലും അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. നമ്മുടെ ഈ ഒരു സർജറിക്ക് ശേഷം നമുക്ക് ഈ ഒരു മീൻസ് തൈറോയിഡ് സപ്ലിമെന്റ്സ് എടുക്കേണ്ടതിന്റെ ആവശ്യകത എല്ലാ പേഷ്യൻസിനും വേണ്ടി വരുമോ? അല്ലെങ്കിൽ
0: കഴിഞ്ഞ പേഷ്യൻസിന് ഈ തൈറോയിഡ് കാൽസ്യം ഡെഫിഷ്യൻസി വരുള്ളൂ. കാരണം പാരതൈറോയിഡ് എന്താ പറയുക, അത് റിമൂവ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്.
1: ഓക്കെ ഓക്കെ.
0: അല്ലാത്ത പേഷ്യൻസിനൊന്നും സപ്ലിമെൻ്റ് ആവശ്യമില്ല.
1: ഓക്കെ ഓക്കെ. നമുക്ക് യൂഷ്വലി ഇപ്പോൾ ഒരു ക്യാൻസറസ് എന്ന് പറയുമ്പോൾ പലതരം ക്യാൻസറസ്, ഇപ്പോൾ തൈറോയിഡ് ക്യാൻസർ അല്ലാതെയും മീൻസ് കോമൺ ക്യാൻസർസ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഈ സർജറിക്ക് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു തൈറോയിഡ് അറ്റമി കഴിഞ്ഞ് അത് ക്യാൻസറസ് ആണെന്നുള്ള കൺഫേം ആയി, ബയോപ്സിയിൽ കൺഫേം ആയതിനു ശേഷം അവർക്ക് പിന്നെ റേഡിയോ തെറാപ്പി അങ്ങനെയുള്ള എന്തെങ്കിലും റേഡിയേഷൻസ് അങ്ങനെ?
0: ഇതിന് അയഡിൻ തെറാപ്പി ഉള്ളൂ സാധാരണ.
1: അയഡിൻ തെറാപ്പി
0: അത് ഒരു ഡ്രോപ്സ് ആണ്, 2-3 ഡ്രോപ്സ് കഴിക്കാന്നുള്ള, വായ കൂടെ കഴിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ.
1: ഓക്കെ ഓക്കെ.
0: റേഡിയോ തെറാപ്പി ഒന്നും സാധാരണ ചെയ്യാറില്ല. പിന്നെ ചെയ്യാറുള്ളത് ക്യാൻസർ ടൈപ്പ്, അതിൽ ക്യാൻസർ തൈറോയിഡിൽ വരുന്ന അനാപ്ലാസ്റ്റിക് കാർസിനോമ ഒരു റയർ കാർസിനോമുണ്ട്. അത് ഭയങ്കര പുവർ പ്രോഗ്നോസിസ് ഉള്ള ഒരു ക്യാൻസർ.
1: ഓക്കെ,
0: അത് ഭയങ്കര റാപ്പിഡായിട്ട് വരുന്ന സംഗതിയാണ്. ആ പേഷ്യൻസിന് സാധാരണ നമുക്ക് തൈറോയിഡ് തൈറോയിഡിനും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ഒട്ടിപ്പിടുത്തും. നമുക്ക് ഫുള്ള് മൂന്ന് തൈറോയിഡിനും ചെയ്യാൻ പറ്റിക്കൊള്ളു നിർബന്ധമില്ല.
1: ഓക്കെ,
0: അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ നമ്മൾ സാധാരണ റേഡിയേഷൻ തെറാപ്പി കൊടുക്കാറുണ്ട്. അത് ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട്, പേഷ്യൻസിൻ്റെ സിംറ്റം ഒന്ന് റിലീവ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കാറുണ്ട്.
1: ഓക്കെ, ആ പർട്ടിക്കുലർ ടൈപ്പിന് മാത്രം.
0: പിന്നെ അതേപോലെ ഈ ലിംഫോമ വരാറുണ്ട്, അതായത് ബ്ലഡ് ക്യാൻസർ, കരളുകൾ ക്യാൻസർ വരാം, തൈറോയിഡിൻ്റെ ഉള്ളിൽ കരളുകളിൽ ക്യാൻസർ വരാം, ലിംഫോമ. അങ്ങനത്തെ കണ്ടീഷനിലും കീമോതെറാപ്പി റേഡിയോതെറാപ്പി ഒക്കെ കൊടുക്കാറുണ്ട്. ഈ രണ്ട് കേസിലെ സാധാരണ റേഡിയോതെറാപ്പി കൊടുക്കാറുള്ളൂ, അല്ലാത്ത കേസിലൊക്കെ നമ്മൾ സാധാരണ അയോഡിൻ തെറാപ്പി മാത്രമേ കൊടുക്കാറുള്ളൂ.
1: ഓക്കെ, അപ്പോൾ ഒരു തൈറോയിഡെക്ടമി കഴിഞ്ഞ പേഷ്യൻസിന് കീമോയുടെ ആവശ്യം എല്ലാ എല്ലാവർക്കും വരുന്നില്ല.
0: അല്ലാണ്ട് മറ്റ്, അതായത് വേറെ ടൈപ്പ് ക്യാൻസേഴ്സ് ഉണ്ട്, അതായത് പിന്നെ അതേപോലെ മെഡിലറി ക്യാൻസർ ഉണ്ട്, അനാപ്ലാസ്റ്റിക് ഉണ്ട്, ഇതിനൊക്കെ ചിലപ്പം കീമോതെറാപ്പി കൊടുക്കാറുണ്ട്,
1: കൊടുക്കാറ്
0: പേഷ്യൻസ് സിംറ്റം റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്.
1: ഓക്കെ,
0: അതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും.
1: ഓക്കെ, തൈറോയിഡിൻ്റെ ആ ഒരു സ്വഭാവത്തിനനുസരിച്ചിട്ടായിരിക്കും.
0: കോമൺ ക്യാൻസേഴ്സ് ഉണ്ട്, അതായത് പാപ്പുലറി കാർസിനോമ അല്ലെങ്കിൽ ഫോളിക്കുലർ കാർസിനോമ, ഇതാണ് കോമൺ ക്യാൻസർ. ഇതൊക്കെ സർജറി ചെയ്ത ഫുള്ളായിട്ട് മാറാവുന്ന അസുഖമുള്ളൂ, ബാക്കിയൊന്നും നമുക്ക് പേടിക്കേണ്ട അസുഖമല്ല. മറ്റു മെഡിലറും അനാപ്ലാസ്റ്റിക് കുറച്ചും കൂടി ഒരു എക്സ്റ്റെൻസീവ് ക്യാൻസറാണ്, അത് കുറച്ച് ഒന്ന് പേടിക്കേണ്ട അസുഖം,
1: കോംപ്ലിക്കേറ്റഡ് ആണല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു തൈറോയിഡ് ക്യാൻസർ ആണ് കൺഫേം ആയാൽ നമുക്ക് അതിനെ മീൻസ് ഒരു ബാക്ക് ടു നോർമൽ, അത് പൂർണ്ണമായിട്ടും റിസോൾവ് ആക്കാനുള്ള ഒരു ചാൻസസ് എത്രത്തോളമാണെന്ന് അതിനെ കുറിച്ച്?
0: ഏറ്റവും ക്യൂറബിൾ ക്യാൻസർ എന്ന് തൈറോയിഡ് ക്യാൻസർ ആണ്.
1: ഓക്കെ ഓക്കെ,
0: കാരണം അത് തൈറോയിഡെക്ടമി കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻസിനെ കുഴപ്പമില്ല,
1: ഇല്ല,
0: പിന്നെ ആകെ തൈറോക്സിൻ ലൈഫ് ലോങ് കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഈ ബാക്കിയുള്ള ക്യാൻസർ പോലെ റേഡിയോതെറാപ്പി കീമോതെറാപ്പി ഒന്നും ആവശ്യമില്ലാത്തൊരു ക്യാൻസറാണ്
1: തൈറോയിഡ് ക്യാൻസർ,
0: അതായത് കോമൺ വരുന്ന തൈറോയിഡ് ക്യാൻസർ. അല്ലാതെ എല്ലാത്തിനും കേസിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന പാപ്പുലറിയും ഫോളിക്കുലറിനും തൈറോയിഡെക്ടമി കഴിഞ്ഞിട്ട് പിന്നെ അയോഡിൻ തെറാപ്പിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻ്റ് ഓക്കെ ആയി, പിന്നെ പേഷ്യൻ്റ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഫോളോ അപ്പ് മാത്രം ചെയ്താൽ മതി, ഒരു വർഷം രണ്ട് വർഷം കൂടുമ്പോൾ.
1: ഒരു വർഷം കൂടുമ്പോൾ,
0: അത് ആദ്യത്തെ ഒരു വർഷമൊക്കെ ഇങ്ങനെ സിക്സ് മന്ത് ഒക്കെ ഫോളോ അപ്പ് ഉണ്ട്,
1: ഫോളോ അപ്പ്. ഓക്കെ,
0: പിന്നെ അത് കഴിഞ്ഞാൽ ഒരു വർഷം കൂടുമ്പോൾ ഫോളോ അപ്പ് ചെയ്താൽ മതി,
1: ഫോളോ അപ്പ് ചെയ്താൽ. ഓക്കെ, ബാക്കിയുള്ള ക്യാൻസേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കോമൺ ക്യാൻസേഴ്സ് തൈറോയിഡ് ക്യാൻസർ
0: സാധാരണ ഇങ്ങനെ പറയപ്പെടാറുണ്ട്. ഏത് ക്യാൻസർ വരാനാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ പാപ്പുലറി കാർസിനോമ തൈറോയിഡ് ആണ്
1: വേണം,
0: അതായത് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നാൽ.
1: ഓക്കെ,
0: അപ്പം അത് ഫുള്ളായിട്ട് ക്യൂറബിൾ ആണ്, അത് ഫുള്ള് എടുത്ത് ഒഴിവാക്കിയാൽ പിന്നെ അത് വരൂല,
1: ടെൻഷൻ ഫ്രീ ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺലി പൊതുവേ ഉള്ളൊരു ഇതാണ് മീൻസ് ലേഡീസ് സ്ത്രീകളിലാണ് ഈ ഒരു തൈറോയിഡിൻ്റെ ഈ ഒരു
0: ഇങ്ങനെ കൂടുതൽ കാണപ്പെടാറ്.
1: അതിൻ്റെ ഒരു കാരണം എന്താണെന്ന്,
0: ഇൻഷുറൻസ് എന്താണെന്ന് അറിഞ്ഞുകൂടോ?
1: ഇല്ല. ഓക്കെ, നമുക്ക് മീൻസ് മെയിൽസിൽ ആ ഒരു തൈറോയിഡിൻ്റെ പ്രസൻസ് വന്നാൽ തന്നെയും മീൻസ് അത് മീൻസ്
0: ക്യാൻസറിൻ്റെ ചാൻസസ്. അതെ അതെ, മെയിൽസിൻ്റെ സാധാരണ ഫീമെയിൽ ഹോർമോൺസും കൂടി ഫീമെയിൽസ് മറ്റു ഹോർമോൺസും കൂടെ ഉണ്ടല്ലോ, ഈസ്ട്രോജൻ പ്രൊജസ്റ്റെറോൺ, അതിൻ്റെ വേരിയേഷനും കുറച്ചൊക്കെ ഈ തൈറോയിഡ് ആക്സിസ് ബ്രേക്ക് ചെയ്യാറുണ്ട്, പിറ്റ്യൂട്ടറി തൈറോയിഡ് ആക്സിസ്.
1: ഓക്കെ,
0: അങ്ങനെയും ചില ഇങ്ങനെ സ്റ്റിമുലേഷനൊക്കെ തൈറോയിഡ് ഫോളിക്കിൾസ് ഉണ്ടാക്കാറുണ്ട്.
1: ഓക്കെ ഓക്കെ,
0: അതൊരു കാരണമായിട്ട് പറയപ്പെടാറുണ്ട്. മെയിൽസിന് അങ്ങനെ ഒരു സംഗതി ഇല്ല.
1: ഇല്ല, അതെ,
0: മെയിൽസിന് സാധാരണ ഒരു മുഴ കഴുത്തിൽ മുഴ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒരു ഭയപ്പെടാണ്, കുറച്ചും കൂടി ചാൻസ് കൂടുതലാണ്, ക്യാൻസർ ചാൻസ് കൂടുതലാണ് ഈ
1: മെയിൽസിലെ
0: തൈറോയിഡ് സ്വെല്ലിങ്. അപ്പോൾ അത് മെയിൽസിലാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ തന്നെ ഒന്ന് പെട്ടെന്ന് തന്നെ ഇവാലുവേറ്റ് ചെയ്യും, പെട്ടെന്ന് തന്നെ അത് യു എസ് ടിക്ക് എടുത്തിട്ട് എഫ് എൻ എ സിക്ക് എടുക്കാൻ പറയും, എന്നിട്ട് പെട്ടെന്ന് തന്നെ ആവശ്യമുണ്ടോ സർജറി ആവശ്യമുണ്ടോ ഇല്ലെന്ന് തന്നെ നമ്മൾ പറഞ്ഞു
1: കൊടുക്കും. വളരെ റെയർ ആയിട്ടുള്ള അല്ലെ മെയിൽസിൽ?
0: റെയർ ഒന്നുമില്ല, പേഷ്യൻസ് വരാറുണ്ട്,
1: വരാറുണ്ട്. ഓക്കെ,
0: സ്ത്രീകൾ അത്ര ഇല്ലാന്നേ ഉള്ളൂ,
1: ഇല്ല.
0: ഒരു വൺ തേർഡ് പേഷ്യൻസിനൊക്കെ മെയിൽസിന് വരണ്ടേ.
1: മെയിൽസിൽ വരുന്നതിൽ മെജോറിറ്റിയും ക്യാൻസർസ് ആവാ, അങ്ങനെ
0: ചാൻസ് ഉണ്ട്,
1: ഉണ്ടല്ലേ,
0: അങ്ങനെ ചാൻസ് ഉണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ഇതുപോലുള്ള തൈറോയിഡ്
0: പ്രഗ്നൻസിൻ്റെ പ്രശ്നം, പ്രഗ്നൻസിയിൽ സാധാരണ തൈറോയിഡ് വീക്കം വരാം,
1: വരാം കോമൺ ആയിട്ട്,
0: ആ അത് ഫുൾ ഗോയിറ്ററായിട്ട് വരാം. അതൊരു അത് അവരെ ഫിസിയോളജിക്കൽ പ്രശ്നങ്ങളാണ്, അതായത് ഹോർമോണൽ വേരിയേഷൻ കൊണ്ട് വരുന്ന ഫിസിയോളജിക്കൽ ഗോയിറ്ററാണ്. അത് എല്ലാം ക്യാൻസർ ഒന്നുമല്ല, അതാ പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിസോൾവ് ആയി
1: പോവാറുണ്ട്.
0: പക്ഷെ എന്നാലും കാര്യമായിട്ടുള്ള അത് പരിശോധിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, അത് പേഷ്യൻറ്റിൻ്റെ കഴുത്തൊക്കെ തൊട്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, നല്ല ഹാർഡാണ്, അതല്ല പേഷ്യൻറ്റിന് ബാക്കിയുള്ള സിംറ്റംസ് ഉണ്ട്, ഹോസ് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശബ്ദത്തിന് വ്യത്യാസമുണ്ട്, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതല്ല ശ്വാസ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനത്തെ കേസുകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഒന്നും കൂടെ സ്കാനൊക്കെ ചെയ്തിട്ട് ചിലപ്പം കുത്തിയെടുത്ത് പരിശോധിക്കാൻ പറയാറുണ്ട്.
1: ഓക്കെ.
0: അപ്പോൾ അതിൽ അതേപോലെ എന്താണ് വരുന്ന റിപ്പോർട്ട് വരുന്നതനുസരിച്ചാണ് നമ്മൾ പേഷ്യൻ്റിനോട്
1: പറയാറുള്ളത്.
0: അപ്പോൾ അതിൽ ക്യാൻസർ ആണെന്നെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ തൈറോയിഡക്ടം ചെയ്യാം, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല.
1: പ്രഗ്നൻസി പീരീഡിൽ തന്നെ ചെയ്യാം,
0: അതൊന്നും പ്രശ്നമില്ല.
1: പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. നമുക്ക് കുട്ടികളിൽ കാണപ്പെടുന്ന തൈറോയിഡ്, ചില ന്യൂബോൺസിനൊക്കെ തൈറോയിഡ്സ് വരാം, അപ്പോൾ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കണം. അപ്പോൾ ആ ഒരു തൈറോയിഡ് എത്രത്തോളം മീൻസ് ഗുരുതരമാണ്, നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച്?
0: കുട്ടികളിൽ അതേപോലെ കൺജനറൽ ഹൈപ്പോതൈറോയിഡിസം വരാറുണ്ട്. ഹൈപ്പോതൈറോയിഡിസം,
1: ഓക്കെ,
0: കുട്ടികളിൽ ജനിച്ച ഉടനെ തന്നെ തൈറോയിഡ് കുറവാകുന്നു. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ മരുന്ന് മാത്രം കൊടുത്താൽ തന്നെ മതി,
1: മെഡിസിനോട്,
0: മെഡിസിൻ തന്നെ ധാരാളമായിട്ട് റിസോൾവ് ചെയ്യാറുണ്ട്.
1: ഓക്കെ.
0: പിന്നെ ചില ആൾക്കാർ, അതായത് ഫാമിലി ഹിസ്റ്ററി ഉള്ള പേഷ്യൻസിന്, അതായത് മിഡുല്ലറി കാർസിനോമ തൈറോയിഡ് എന്നുള്ള അസുഖം, അത് കുറച്ചും കൂടെ ഒരു ഫാമിലി ഹിസ്റ്ററി, ഫെമിലിയിലുള്ള ഫെമിലി ഇൻഹെറിറ്റൻസ്
1: ഉള്ളതാണ്.
0: അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിനൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ നമ്മൾ തൈറോയിഡക്ടമി ചെയ്യാറുണ്ട്. പാരൻസിന് മിഡുല്ലറി കാർസിനോമ ആണെങ്കിൽ,
1: ഓഹോ,
0: അപ്പോൾ നമ്മൾ പേഷ്യൻസിന് ഇതേപോലെ ഒരു 10 സിംപ്റ്റം, അതായത് പേഷ്യൻസിൻ്റെ സിംപ്റ്റം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അത് ജീനോ ഇതൊക്കെ ചെയ്തിട്ട് സർജറി ചെയ്ത് ഒഴിവാക്കാറുണ്ട്.
1: ഓക്കെ. എത്ര എത്ര വയസ്സിൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും?
0: അത് 15 വയസ്സ് അതിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യാറുണ്ട്.
1: ഓക്കെ. അപ്പോൾ
0: 18 വയസ്സ്,
1: 18 വയസ്സ് വരെ. അപ്പോൾ അതുവരെ നമ്മൾ മെഡിസിൻ കണ്ടിന്യൂ
0: ചെയ്യും? മെഡിസിൻ്റെ ആവശ്യമൊന്നുമില്ല.
1: ഇല്ല,
0: ക്യാൻസർ ആണെന്നുള്ളത് നമുക്ക് അതിൻ്റെ അതിൻ്റെ ഇൻഹെറിറ്റൻസ് നോക്കിയിട്ട് നമ്മൾ പറയാം.
1: ഓക്കെ. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് തൈറോയിഡ് കൺഫേം ആയി, അപ്പോൾ അത് മീൻസ് മെഡിസിൻ കൊണ്ട് ക്യൂറബിൾ ആണെന്നുള്ളൊരു തൈറോയിഡ് ആണെന്നുണ്ടെങ്കിൽ, ഈവൻ സർജറി ചെയ്തൊരു പേഷ്യൻ്റ് ആണെങ്കിലും, തൈറോയിഡ് പേഷ്യൻസ് അവരുടെ ഫുഡ് ഹാബിറ്റ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന്?
0: സാധാരണ തൈറോയിഡ് വലുതാവുന്ന പല മറ്റു പല കാര്യങ്ങൾ, അയോഡിൻ കുറവുള്ള ഏരിയാസ് ഉണ്ട്, ഹില്ലി ഏരിയാസ്, അവിടെയൊക്കെ അയോഡിൻ കണ്ടന്റ് കുറവായിരിക്കും. അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ സ്വാഭാവികമായിട്ടും ഈ തൈറോയിഡ് ഭയങ്കരമായിട്ട് എൻലാർജ് ചെയ്യാറുണ്ട്. അതിന് എൻഡമിക് ഗോയിറ്റർ എന്നാണ് പറയുക. ആ ഭാഗത്തുള്ള ഇപ്പോൾ ആ സിബ്ലിങ്സിനും ഉമ്മാക്കും ഫാദറിനും എല്ലാവർക്കും ചിലപ്പം തൈറോയിഡ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അയോഡിൻ കൊടുത്താൽ തന്നെ, അയോഡിൻ സാൾട്ട് കൊടുത്താൽ തന്നെ അത് റിസോൾവ് ചെയ്യും.
1: ഓക്കെ ഓക്കെ.
0: പിന്നെ അതേപോലെ ക്യാബേജ് കൂടുതൽ കഴിക്കുന്നവർക്ക്, അങ്ങനത്തെയൊക്കെ പേഷ്യൻസിന് കൂടുതലായിട്ട് തൈറോയിഡ്, ടപ്പിയൊക്കെ മീൻസ് കപ്പ കഴിക്കുന്നവർക്ക് തൈറോയിഡ് ഇങ്ങനെ വലുതായി വരാറുണ്ട്.
1: ഓക്കെ.
0: അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്താൽ തന്നെ അതിൻ്റെ ഇത് കുറയാറുണ്ട്.
1: ഓക്കെ. ക്യാബേജും പ്രശ്നം?
0: ക്യാബേജ്, ടപ്പിയോ, മറ്റേ കപ്പ
1: കാണിക്കലുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ ഈ ഒരു സാർ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓപ്പൺ സർജറിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വൂണ്ടിൻ്റെ ആ ഒരു മീൻസ് സർജറിയുടെ ആ ഒരു പാട് അത് മാറ്റിയെടുക്കാൻ, കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും?
0: സാധാരണ അതൊക്കെ ഒരു 1-2 കൊല്ലം കൊണ്ട് അത് റിസോൾവ് ആയിട്ട് പിന്നൊന്നും അടയാളൊന്നും കാണാറില്ല. പിന്നെ ഫീമെയിൽസിനൊക്കെ കൂടുതലും മാലൊക്കെ ഇടുമ്പോൾ അതൊക്കെ ഹൈഡ് ചെയ്ത് പോകും, മെയിൽസിനൊക്കെ പിന്നെയും കുറച്ചും കൂടെ ഒരു കാണുമല്ലോ. പക്ഷെ അതൊക്കെ ഒരു 1-2 കൊല്ലം കഴിയുമ്പോൾ തന്നെ അത്
1: ഒന്നും ചെയ്യാതെ നോർമലി
0: ഒക്കെ അത് പോവാറുണ്ട്,
1: മാറലുണ്ട് അല്ലേ.
0: അല്ലാണ്ട് അതിനെപ്പറ്റി വലിയ വേറെ ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല.
1: ആവശ്യമില്ല.
0: പിന്നെ കഴുത്തിൽ പിന്നെ ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ റോബോട്ടിക് മറ്റേ അല്ലെങ്കിൽ താക്കോൽദാരം അല്ലെങ്കിൽ ഇൻട്രവറലൊക്കെ സർജറി പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ, ആൾക്കാർക്ക് കഴുത്തിൽ സ്കാറ് വേണ്ട,
1: വേണ്ട,
0: അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ
1: അതിലോട്ട് പോകണ്ട
0: ലാപ്രോസ്കോപ്പിയും അല്ലെങ്കിൽ റോബോട്ടിക്കിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ.
1: ഓക്കെ ഓക്കെ.
0: ഇതിനൊക്കെ കോസ്റ്റ് എന്ന് പറയുന്നത് 2-3 ലക്ഷം റുപ്യയാണ്. സാധാരണ തൈറോയിഡക്ടമി ചെയ്യാൻ ഒരു 50,000 റുപ്യ കൊണ്ട്
1: കഴിയും.
0: കഴിയും. അപ്പം അതിന് എത്ര മടങ്ങാണ്. അപ്പോൾ പേഷ്യന് സ്കാറ് വേണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അപ്പോൾ അത് ചെയ്യാം.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ കഴുത്തിൽ സ്കാർ ഉണ്ടാവില്ല, മറ്റു പല ഇവിടെ ശരീരത്തിൽ കാണാത്ത ഭാഗത്തായിരിക്കും സ്കാർ
1: ഉണ്ടാവുക. ഓക്കെ. ആ സർജറിയും മീൻസ് ഇപ്പോൾ റോബോട്ടിക് സാർ പറഞ്ഞു, അതുപോലെ തന്നെ കീ ഹോൾ സർജറി, അപ്പോൾ അതൊക്കെ ചെയ്യുന്നതും ഇതും തമ്മിൽ സർജറി ഡ്യൂറേഷനിലോ അങ്ങനെ എന്തെങ്കിലും വേറെ കോസ്റ്റിൻ്റെ അല്ലാതെ വേറെ എന്തെങ്കിലും വേരിയേഷൻ?
0: ഡ്യൂറേഷൻ കൂടുതലായിരിക്കും, കാരണം വെച്ചാൽ അത് കുറച്ചും കൂടെ പോർട്ട് അതിൻ്റെ വിഷ്വലൈസേഷനൊക്കെ കുറച്ചും കൂടെ ലാറ്ററൽ എന്നൊക്കെയാണ്. അപ്പോൾ ആക്സസ് കുറച്ച് ബുദ്ധിമുട്ടാണ്
1: കിട്ടാൻ. അങ്ങോട്ട്
0: എത്തിപ്പോഴാണ് നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കി ചെയ്യാവുന്ന ഇതേ
1: ഉള്ളൂ.
0: പിന്നെ ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സ്കാറ് കോസ്മെറ്റിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേത് പ്രിഫർ ചെയ്യാവുന്നേ ഉള്ളൂ.
1: പൈസ ഒറ്റ റീസൺ കൊണ്ടാണോ ആൾക്കാർ അത് ചൂസ് ചെയ്യുന്നത്?
0: ആ, അതായത് പേഷ്യൻ്റ് ഇപ്പം ഭയങ്കര കൺസേൺഡ് ആണ്, എനിക്കിപ്പോൾ കഴുത്തിൽ സ്കാറ് വേണ്ടെന്ന് പേഷ്യൻ്റ് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇപ്പം എന്താ
1: ചെയ്യുന്ന ഓപ്ഷൻ?
0: അപ്പം റോബോട്ടിക് വേണം, പിന്നെ വായൻ്റെ അകത്ത് കൂടെ ചെയ്യുന്ന തൈറോയിഡക്ടമി ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ വലിയ തൈറോയിഡ് നിന്ന് ചെയ്യാൻ പറ്റില്ല.
1: ടോട്ടലൊക്കെ
0: ടോട്ടൽ ചെയ്യാം. പക്ഷെ ചെറിയ ചെറിയ ഗ്ലാൻഡ്, അതായത് സൈസ് ഒരു പ്രശ്നമാണ്. പിന്നെ അതേപോലെ മാലിഗ്നൻസി ഒരു പ്രശ്നമാണ്. നല്ല ഒട്ടിപ്പിടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ ഓപ്പൺ തന്നെ സാധാരണ ഓപ്പൺ ചെയ്താൽ തന്നെ മതി. ആൾക്കാർക്ക് ഈ താക്കോൽ ദൂരം വേണം, റോബോട്ടിക് വേണം എന്ന് പറയുന്നവർക്ക് മാത്രമേ
1: അത്
0: അതിൻ്റെ റെക്കമെൻഡേഷൻ ഉള്ളൂ.
1: ഓക്കെ ഓക്കെ.
0: അത് നിരുത്സാഹപ്പെടുത്താനും പാടില്ല, കാരണം പേഷ്യൻ്റ് അങ്ങനെ പറയാണ് എനിക്ക് കഴുത്തിൽ സ്കാർ വേണമെന്ന്. പിന്നെ
1: അത് തന്നെ ചെയ്യണം. ഓക്കെ.
0: പിന്നെ അത് റിട്രീവ് ചെയ്യണമെങ്കിൽ അത് എടുത്ത സാധനം, അതായത് തൈറോയിഡ് ചിലപ്പോൾ റിട്രീവ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇവിടെ തന്നെ സ്കാർ
1: ചെയ്യണം,
0: ഇൻസിഷൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ആക്സില്ല കക്ഷത്തിലൊക്കെയാണ്
1: കോമൺലി ചെയ്യല്.
0: കുറച്ച് ടാസ്ക്കാണ്.
1: ഓക്കെ.
0: സാധാരണ ആൾക്കാർക്ക് ഇതൊക്കെ മതി.
1: ഓക്കെ. നമുക്ക്
0: ഇൻഷുറൻസ് ഉള്ള ആൾക്കാരാണ് ഇതൊക്കെ മറ്റേ പ്രിഫർ
1: ചെയ്യല്ലേ. ഓക്കെ ഓക്കെ.
0: പിന്നെ പൈസ പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ ആൾക്കാർക്ക് എന്താ റോബോട്ടിക് ചെയ്താൽ ചിന്ത വരും. അതിൻ്റെ ഒക്കെ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, എന്തോ ചെയ്താലും മാത്രമേ എന്തോ ആവുള്ളൂ എന്നൊക്കെ ഉള്ളത്.
1: എല്ലാ സർജറിക്കും അതിൻ്റെ എഫക്റ്റ് സെയിം തന്നെ ആയിരിക്കും, റിമൂവ് ചെയ്യാന്നുള്ള ഒരു പർപ്പസ് മാത്രമേ ഉള്ളൂ. ഓക്കെ.
0: മറ്റേ കുറച്ചും കൂടെ എക്സ്പെക്ടേഷൻ ആവശ്യമുണ്ട് കൂടുതലാണ് ഈ റോബോട്ടിക്കിനും കീഹോളിനൊക്കെ.
1: ഓക്കെ ഓക്കെ. നമുക്ക് പല ക്യാൻസറസും ഉള്ള പേഷ്യൻറ്റ്, മീൻസ് ക്യാൻസർ വന്ന പേഷ്യൻസ്, അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ പേഷ്യൻസൊക്കെ ചോദിക്കാനുള്ള കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, നമുക്ക് ഈ ഒരു ഇത് വീണ്ടും റിക്കറൻ്റ് ആയിട്ട് തിരിച്ച് വരാനുള്ള ഒരു ചാൻസ് തൈറോയിഡ് എത്രത്തോളം എന്നുള്ളത്?
0: അത് വരാറുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന ആൾക്കാർക്ക് വരുമോ ഇന്ന ആൾക്കാർക്ക് വരും എന്നും പറയാൻ പറ്റില്ല. റെക്കറൻസ് അതിനെ ഫോളോ അപ്പ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞതാണ്.
1: ഓക്കെ.
0: ഓപ്പറേഷൻ കഴിഞ്ഞാലും ഡോക്ടർമാർ പറയും ഇന്ന മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്തിട്ട് വരണം, അല്ലെങ്കിൽ ഇന്ന വർഷം കഴിഞ്ഞിട്ട് ഒന്ന് കാണിക്കണം എന്നൊക്കെ പറയാറുണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഫോളോ അപ്പ് യൂഷ്വലി ആഫ്റ്റർ സിക്സ് മന്ത്സ്?
0: ആ, അത് ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്, ഓരോ രോഗത്തിനനുസരിച്ചിട്ടാണ് പറയുക.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ യൂഷ്വലി ഒരു സർജറി കഴിഞ്ഞൊരു പേഷ്യൻ്റ് നമുക്ക് എത്ര ദിവസം കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും? അത് ഇപ്പോൾ മീൻസ് ഒരു
0: സാധാരണ രണ്ട് ദിവസം കൊണ്ട്.
1: രണ്ട് ദിവസം.
0: അപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് ഓപ്പറേഷൻ ചെയ്താൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ, നാളെ കുഴപ്പമില്ല. അതായത് പേഷ്യൻ്റെ ടോളറൻസ് അനുസരിച്ച്, പേഷ്യൻ്റ് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ രണ്ട് ദിവസം നിർത്തും, അല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ വിടാനുള്ള അത്രേ ഉള്ളൂ.
1: രണ്ട് ദിവസം മാക്സിമം, ടു ഡേയ്സ് അല്ലേ.
0: ഓക്കെ. പിന്നെ അതേപോലെ സിംപ്റ്റംസ്, വേറെ കാൽസ്യം കുറവുണ്ട്, പേഷ്യൻറ്റിന് സൗണ്ടിന് വ്യത്യാസം ഉണ്ട് എന്നൊക്കെയുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കാറുണ്ട്.
1: ഓക്കെ ഓക്കെ. നമ്മുടെ തൈറോയിഡ് സർജറിയിൽ നമുക്ക് വരുന്നൊരു കോംപ്ലിക്കേഷൻ നമ്മൾ സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് മീൻസ് വോയിസ് തെറപ്പിയിലൂടെ അങ്ങനെ എന്തെങ്കിലും നമുക്കത്
0: രണ്ട് രീതി. ഒന്ന്, നമുക്കിപ്പോൾ ഓപ്പറേഷൻ്റെ സമയത്ത് തന്നെ മനസ്സിലാവും നമ്മൾ അതിൻ്റെ റെക്കറൻ്റ് ലാരിഞ്ചൽ നെർവ് കാണുന്നുണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞു. അതാണ് ഒരു മേജർ തിങ്സ് നമ്മൾ നോക്കുക.
1: ഓക്കെ.
0: നെർവ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സേഫാണ്.
1: സേഫാണ്.
0: നെർവ് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പേടിയാണ്, ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് പോയോ, അതെല്ലാം തൈറോയിഡിൻ്റെ കൂടെ തന്നെ പോയോ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒരു പേടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പേഷ്യൻ്റെ പിറ്റേ ദിവസം നമുക്ക്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ നോക്കാൻ പറയും വോക്കൽ കൂടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മൾ അവൈലസ് ചെയ്യാൻ പറയും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം വരില്ല. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ചില നെർവ് ഇഞ്ചുറി ഒക്കെ ചിലപ്പം സ്റ്റീറോയിഡൊക്കെ കൊടുത്താൽ, ഇഞ്ചക്ഷനൊക്കെ കൊടുത്താൽ ഒരു ആറുമാസം കൊണ്ടൊക്കെ തിരിച്ച് കിട്ടും.
1: തിരിച്ച്. ഓക്കെ.
0: ഫുൾ കട്ടൊക്കെ ആണെന്നെങ്കിൽ നമ്മളത് ചിലപ്പോൾ അത് ഒന്നും കൂടെ സ്യൂച്ചർ ചെയ്യേണ്ടി വരും, നെർവ് നമ്മൾ അടുപ്പിച്ചിട്ട് ചെയ്യേണ്ടി വരാറുണ്ട്.
1: ഓക്കെ.
0: അല്ലാത്തതൊക്കെ ആണെങ്കിൽ ഒരു ഇതൊക്കെ ഈ ഇഞ്ചക്ഷനും മരുന്നുകൊണ്ടൊക്കെ
1: സൗണ്ട്
0: വ്യത്യാസം, അല്ല സൗണ്ട് പോയത് സൗണ്ട് വരാറുണ്ട്.
1: വരാറുണ്ട്. ബാക്ക് ടു നോർമൽ ആയിട്ട് തന്നെ വരാറുണ്ട്.
0: കുറച്ചൊരു സമയം പിടിക്കുന്നില്ല, അത് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പാട്.
1: ഓക്കെ.
0: അവർ ചോദിക്കുന്നത് എന്ന് വരുമെന്ന്, എന്നാണ് ഇത് സൗണ്ട് വരാ റെഡി ആവുക എന്നുള്ള ചോദിക്കലുണ്ട്. അപ്പൊ ഇന്ന സമയം ഒന്നും പറയാൻ
1: പറ്റില്ല.
0: പേഷ്യന്റിന്റെ
1: യൂഷ്വലി ഒരു ടൈം പീരീഡ് നമുക്ക് എത്രത്തോളം മീൻസ് ഇതുവരെ ഉള്ളത്?
0: അത് 3 to 6 months ആണ്.
1: 3 to 6 months വരെ എടുക്കാം.
0: അതെ.
1: ഓക്കെ. ബാക്ക് ടു നോർമൽ ആയിട്ട്. അപ്പൊ ആ ഒരു ടൈം പീരീഡിലേക്ക് അവർക്ക് വോയിസ് തെറപ്പി എടുക്കേണ്ടതുണ്ടോ?
0: അത് ചെയ്യേണ്ടി വരും.
1: വോയിസ് തെറപ്പി
0: നമ്മൾ പറയും. വോക്കൽ കോഡിന് കാര്യമായിട്ട് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വോയിസ് തെറപ്പി ഒക്കെ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാറുണ്ട്.
1: ചെയ്യിപ്പിക്കാറുണ്ട്.
0: അല്ലാന്നുണ്ടെങ്കിൽ, അത് പാരാലിസിസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നുകിൽ ഏലി ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റും. അതായത് വോക്കൽ കോഡ് പാരാലിസിസ് ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ റീഎക്സ്പ്ലോർ ചെയ്തിട്ട് നെർവ് സ്യൂച്ചർ ചെയ്യാം, അല്ലെങ്കിൽ നെർവ് ഗ്രാഫ്റ്റ് ചെയ്യാം.
1: ഓക്കെ.
0: അല്ലാത്ത കണ്ടീഷൻസൊക്കെ നമുക്ക് മരുന്നുകൊണ്ട് മാറാം.
1: മാറാവുന്നതേ ഉള്ളൂ. ഓക്കെ. തൈറോയ്ഡ് പേഷ്യൻസ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു, ഇപ്പോൾ മെഡിക്കേഷനോ അല്ലെങ്കിൽ ആഫ്റ്റർ സർജറി കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ആഫ്റ്റർ 6 ഇപ്പോൾ കണ്ടിന്യൂസ് മെഡിക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഐഡിൻ്റെ കോളറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അവർ ആ ഒരു സമയത്ത് മീൻസ് കൺസേൺ ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യേണ്ട അതിൻ്റെ ആവശ്യകത എത്രത്തോളം എന്ന്.
0: അതായത് ഫോളോ അപ്പ് ഒരു ചെയ്ത സർജറി ചെയ്ത ഡോക്ടറെ സംബന്ധിച്ചോളം പേഷ്യൻ്റെ ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫീഡ്ബാക്ക് അറിയണമെങ്കിൽ, കാരണം പേഷ്യൻ്റ് കോംപ്ലിക്കേഷൻ ആയോ അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത പേഷ്യൻസ് ഇങ്ങനെ പോയോ എന്ന് അറിയണമെങ്കിൽ ഡോക്ടർ ചെയ്ത സർജൻ്റെ ഒരു ആവശ്യകത.
1: ഓക്കെ.
0: അപ്പോൾ നമ്മൾ സാധാരണ ഫസ്റ്റ് വിസിറ്റ് എന്ന് പറയുന്നത് അതായത് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് HPR റിപ്പോർട്ട് അതായത് ഹിസ്റ്റോപത്തോളജി റിപ്പോർട്ട് ആയിട്ട് വരാനാണ് പറയാം.
1: ഓക്കെ.
0: അതാണ് ഫസ്റ്റ് നമ്മൾ റിവ്യൂ
1: ഫോളോ അപ്പ് വിളിക്കാം. ഓക്കെ.
0: പിന്നെ അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് അതായത് പിന്നെ HPR അനുസരിച്ചിരിക്കും. HPR ക്യാൻസർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് കഴിഞ്ഞ ഒരു 6 മന്ത് കഴിഞ്ഞിട്ട് ഒന്ന് വരാൻ പറയും.
1: ഓക്കെ.
0: പിന്നെ 1 ഇയർ കഴിഞ്ഞിട്ടോ
1: ഓക്കെ
0: മതി. അല്ല ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അയഡിൻ തെറാപ്പി എടുത്ത് അയഡിൻ അബ്ലേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇതനുസരിച്ച് ഓരോ വർഷം ചിലപ്പോൾ അയഡിൻ തെറാപ്പി ചെയ്യേണ്ടി ഐ മീൻസ് അയഡിൻ സ്കാൻ ചെയ്യേണ്ടി വരും.
1: ഓക്കെ ഓക്കെ.
0: ഇതിൻ്റെ റെക്കറൻസ് വരുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ട്
1: ഓക്കെ
0: 5 വർഷമൊക്കെ
1: ഫോളോ അപ്പ് ചെയ്യണം. ഈ അയഡിൻ തെറാപ്പി നമുക്ക് മീൻസ് അത് ഓരോ ക്യാൻസറസിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണോ അവർ എത്ര ഡോസ് ചെയ്ത് എടുക്കണം?
0: അത് അയഡിൻ സ്കാൻ ചെയ്താൽ മനസ്സിലാവും എത്ര ഇത് കൊടുക്കണം എന്നുള്ളത്, എത്ര ഡോസ് കൊടുക്കണം എന്നുള്ളത്. ആദ്യം അയഡിൻ കൊടുത്തിട്ട് ചെറിയ ഡോസിൽ
1: കൊടുത്തിട്ട്
0: ഒരു സ്കാൻ ചെയ്യും. അപ്പോൾ അതിൽ കാര്യമായിട്ടുള്ള റെമനന്റ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവും.
1: ഓക്കെ.
0: അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അയഡിൻ കൂട്ടി കൊടുക്കും.
1: ഓക്കെ.
0: അങ്ങനെയാണ് അത് അപ്ലേറ്റ് ചെയ്യുക.
1: അപ്ലേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആ അയഡിൻ തെറപ്പി സ്റ്റാർട്ട് ചെയ്താൽ വൺസ് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണോ പിന്നെ സർജൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവുക?
0: അതെ അതെ അതെ,
1: ശേഷം ആയിരിക്കും ഫോളോ അപ്പ് ഉണ്ടാവുക. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ്റെ സമയം നമുക്ക് ഇൻഷാല്ലാ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ബുധനാഴ്ച വീണ്ടും പുതിയൊരു ആരോഗ്യപരമായ ചർച്ചയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇന്ന് തൈറോയ്ഡ് അസുഖങ്ങളും സർജറിയും എന്നൊരു ടോപ്പിക്കിൽ നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് ഡോക്ടർ ഷബീർ മൊഹസിൻ ആണ്. MES പെരിന്തൽമണ്ണ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സർജൻ ആണ്. സാറിന് പീസ് റേഡിയോയുടെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് ഇൻഷാല്ലാ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: വഹുവ അല്ലദീ സഖറൽ ബഹ്റ ലിതഅക്കുലു മിൻഹു ലഹ്മൻ തരിയാ വതസ്തഖ്രിജു മിൻഹു ഹില്യതൻ തൽബസൂനഹാ وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون.
2: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ. അസ്സലാമുക്ക്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
5: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
2: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
5: എന്നിട്ട് പോയപ്പോൾ കേട്ടോ
2: ഫസ്റ്റ് ആ ഒരു തോഫിക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹം ആയിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
5: മാഷാല്ലാ. നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പുലർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു. കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു? അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പോൾ അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്. വെള്ളത്തെ മനുഷ്യനെ വിധേയമാക്കി. ആ വെള്ളം മനുഷ്യന്റെ നോക്കൂ, അത് കുറെ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിന്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെല്യത്ത് പറഞ്ഞു തൽ ബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യന്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു
2: സുബ്ഹാനഹു വതആല. അതാണ് ഈ ഇങ്ങനത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായൊരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ? നിങ്ങൾ നന്ദി കാണിക്കുവാൻ കൂടി നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
5: അതെ,
2: എന്തിനാണിതൊക്കെ ഒരു ചിന്ത? മാഷാല്ലാ,
5: എടുത്തേ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹുന്റെ കലാമാണല്ലോ.
2: അതെ,
5: അള്ളാഹുന്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിന്റെ പിന്നെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ കലാമ് നമുക്കിപ്പോൾ നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം ഏഴ് വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നു എന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിൽ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാന്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങളുടെ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവന് തുറന്നു കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
2: എക്സാക്ട്ലി.
6: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് യുഗചരിതം. മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രം എന്ന ഗ്രന്ഥത്തിൽ നിന്നും ഊരുവിലക്ക് ഈ ഭാഗം വായിച്ച് കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകന്റെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഊരുവിലക്ക് എന്ന ചരിത്രത്തിന്റെ പുതിയൊരധ്യായം കേൾക്കാം. ഇസ്ലാമിന്റെ അവസ്ഥ ഉയരുകയും വ്യാപിക്കുകയും മുസ്ലിങ്ങളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും അബസീനിയയിലേക്ക് ഹിജറ പോയ മുസ്ലിങ്ങൾക്ക് നജ്ജാഷി അഭയം നൽകുകയും ഒമറുബിൻ ഖത്താബും ഹംസത്തുബിൻ അബി മുത്തലിബും ഇസ്ലാം സ്വീകരിക്കുകയും ഖുറൈശികൾക്ക് മുമ്പിൽ ഇസ്ലാമിനു വേണ്ടി അവർ വലിയ ശക്തിയായി നിൽക്കുകയും എല്ലാ ഗോത്രങ്ങളിലേക്കും ഇസ്ലാം വ്യാപിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഖുറൈശികളുടെ ഭയപ്പാട് വർദ്ധിക്കുവാൻ തുടങ്ങി. ഈ അവസരത്തിൽ അവർ പരസ്പരം ഒരുമിച്ചു കൂടുകയും ബനു ഹാഷിമിനും ബനു മുത്തലിബിനും എതിരെ ഒരു കരാർ എഴുതി ഉണ്ടാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി വിട്ടുതരുന്നതുവരെ അവരിൽ നിന്നും വിവാഹം കഴിക്കരുത്, അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കരുത്, അവരിൽ നിന്ന് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യരുത്, അവർക്ക് ഇടുക്കം ഉണ്ടാക്കണം, അവരൊന്നിച്ച് ഇരിക്കരുത്, അവരുമായി കൂടിക്കലരുത് എന്നൊക്കെയായിരുന്നു തീരുമാനങ്ങൾ. ഒരു ഫലകത്തിൽ ഈ തീരുമാനങ്ങൾ എഴുതുകയും കഅബയുടെ അകത്ത് കെട്ടിത്തൂക്കുകയും ചെയ്തു. തീരുമാനങ്ങൾ ശക്തമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് കഅബക്കകത്ത് കെട്ടിത്തൂക്കിയത്. തന്റെ സഹോദരപുത്രനെതിരെ ഖുറേഷികൾ ചെയ്ത ഈ കൃത്യം അബൂ താലിബ് കണ്ടപ്പോൾ ബനു ഹാഷിമിലും ബനു മുത്തലിബിലും പെട്ട തന്റെ കുടുംബക്കാർക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുഹമ്മദ് നബിയെ സഹായിക്കുവാനും സംരക്ഷിക്കുവാനും ശത്രുക്കൾക്ക് മുമ്പിൽ മുഹമ്മദ് നബിക്ക് വേണ്ടി നിലകൊള്ളുവാനും ക്ഷണിക്കുകയുണ്ടായി. അബൂ താലിബിന്റെ ക്ഷണത്തെ അവർ സ്വീകരിച്ചു. തങ്ങളോടൊപ്പം മുഹമ്മദ് നബിയെയും ബനു ഹാഷിമിന്റെ മലയിടുക്കുകളിലേക്ക് കൊണ്ടുപോകുവാൻ അവർ തീരുമാനിച്ച് യോജിക്കുകയും ചെയ്തു. അവരുടെ കൂട്ടത്തിൽപ്പെട്ട സത്യനിഷേധികൾ പോലും ഇത് അംഗീകരിച്ചു. അബൂലഹബ് മാത്രമാണ് ഈ ആശയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഖുറേഷികളോടൊപ്പം ചേരുകയും ചെയ്തത്. അബൂ താലിബിന്റെ മലയിടുക്കുകളിലാണ് അവർക്ക് താമസിക്കേണ്ടി വന്നത്. പ്രവാചകത്വത്തിന്റെ ഏഴാം വർഷം മുഹറം മാസത്തിന്റെ തുടക്കത്തിലായിരുന്നു ഇത്. 3 വർഷത്തോളം ഈ ഊരു വിലക്ക് നീണ്ടുനിന്നു. ഈ കാലയളവിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. തടവറയിലാക്കപ്പെട്ടതുപോലെയായിരുന്നു മുസ്ലിം സമൂഹം. ഈ ഉപരോധം അവർക്കെതിരെ ശക്തമായി. ഭക്ഷണം തടയപ്പെട്ടു. ശക്തമായ പ്രയാസങ്ങൾ അവർക്കുണ്ടായി. വിശപ്പ് സഹിക്കവയ്യാതെ ചെറിയ കുട്ടികളുടെ കരച്ചിലുകൾ മലയിടുക്കുകളുടെ പിറകിൽ നിന്ന് കേൾക്കാമായിരുന്നു. നബിയെ ഖുറൈശികൾ വല്ലതും ചെയ്തേക്കുമോ എന്നുള്ള ഭയം അബൂ ത്വാലിബിനുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ജനങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ വിരിപ്പിൽ വന്ന് കിടക്കാൻ അബൂ ത്വാലിബ് നിർദ്ദേശിക്കുമായിരുന്നു. മുഹമ്മദ് നബിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം തോന്നിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഉറങ്ങുന്ന വേളയിൽ അബൂ ത്വാലിബ് തന്റെ മക്കളെയോ സഹോദരങ്ങളെയോ പിതൃവ്യ പുത്രന്മാരെയോ പ്രവാചകന്റെ വിരിപ്പിൽ കൊണ്ടുപോയി കിടത്താറുണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ വിരിപ്പിൽ വന്നുകൊണ്ട് മുഹമ്മദ് നബിയോടും കിടക്കാൻ പറഞ്ഞു. കാര്യങ്ങൾ വീണ്ടും ശക്തമായി തുടങ്ങി. ചന്തകൾ അവർക്ക് മുമ്പിൽ അടക്കപ്പെട്ടു. മക്കയിലേക്ക് പുറമേ നിന്നും വരുന്ന ഭക്ഷണ വസ്തുക്കൾ വരുമ്പോൾ ഖുറൈശികൾ ധൃതിപ്പെട്ടു പോയി അത് വാങ്ങാറുണ്ടായിരുന്നു. മലയിടുക്കിൽ താമസിക്കുന്നവരിലേക്ക് ഭക്ഷണങ്ങൾ എത്താതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. പക്ഷേ ഈ അവസരത്തിലും മലയിടുക്കുകൾക്ക് പുറത്തുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധന പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു. ഗോപ്യമായി മുസ്ലിങ്ങൾക്ക് ഭക്ഷണവും മറ്റും നൽകി സഹായിക്കുന്നവരെ ഖുറൈശികൾ ദ്രോഹിക്കാൻ തുടങ്ങി. ഹക്കീം ബിൻ ഹിസാം ആയിരുന്നു രഹസ്യമായി നബിക്കും അനുയായികൾക്കും ഭക്ഷണം എത്തിച്ചുകൊടുത്തിരുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരപുത്രനായിരുന്നു അദ്ദേഹം. ഹിഷാം ബിനു അമ്രുൽ ആമിരിയും മുസ്ലിങ്ങളെ സഹായിച്ചിരുന്നു. ബനു ഹാഷിമിനോട് ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു അദ്ദേഹം. രാത്രിയായിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒട്ടകത്തെ കൊണ്ടുവരും. അതിന് പുറത്ത് ഭക്ഷണം വെച്ച് കെട്ടും. ശേഷം മല ഇടുക്കുകളുടെ ഭാഗത്തേക്ക് തിരിച്ചുവിടും. ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ അടിച്ചുകൊണ്ടായിരുന്നു മല ഇടുക്കുകളുടെ ഭാഗത്തേക്ക് വിട്ടിരുന്നത്. മലയിടുക്കുകളിൽ താമസിച്ചിരുന്ന ആളുകൾക്കെതിരെയുള്ള അവസ്ഥകൾ ശക്തമായ നിലക്ക് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ മലയിടുക്കുകളിൽ കടിഞ്ഞിരുന്നവരിൽ മുഷരിക്കുകളുടെ കുടുംബക്കാരും ഉണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ഈ ആക്രമണം അവസാനിപ്പിക്കണമെന്നും കരാർ നശിപ്പിക്കണമെന്നും അവർ ഉദ്ദേശിച്ചു. ഹിഷാം ബിനു അമ്രുബിനുൽ ഹാരിസ്, മുത്തഈമ ബിനു അദിയ്, സുഹൈറ ബിനു അബി ഉമയ്യ, സമഅത്ത് ബിനുൽ അസ്വദ്, അബുൽ ബുഖ്തരി ഇബിനു ഹിഷാം തുടങ്ങിയവരായിരുന്നു അവർ. ബനു ഹാഷിമിനോടും ബനുൽ മുത്തലിബിനോടും ഏറെ കുടുംബബന്ധം പുലർത്തിയിരുന്നവരായിരുന്നു ഇവർ. ഖുറൈശികൾ തങ്ങളുടെ തീരുമാനങ്ങൾ എഴുതിയ ഫലകത്തെ അള്ളാഹു ചിതലുകൾക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്നും അതിൽ എഴുതപ്പെട്ട അക്രമങ്ങളുടെയും കുടുംബബന്ധം മുറിക്കലിന്റെയും ആരോപണങ്ങളുടെയും വരികൾ ചിതൽ തിന്നുകഴിഞ്ഞിരിക്കുന്നു എന്നുമുള്ള കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിനെ അറിയിച്ചതോടുകൂടിയാണ് ഈ തീരുമാനങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് ഇവരുടെ ഹൃദയങ്ങൾ എത്തിച്ചേർന്നത്. ഖുറൈശികളോട് അബൂ ത്വാലിബ് ഇപ്രകാരം സംസാരിച്ചു: എന്റെ സഹോദരപുത്രൻ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ എങ്കിൽ അവരുമായുള്ള ബന്ധം മുറിക്കൽ നമുക്ക് അവസാനിപ്പിക്കാം. അവരുടെ വീടുകളിലേക്ക് വരാനുള്ള അനുവാദം നമുക്ക് കൊടുക്കാം. ഇനി എന്റെ സഹോദരപുത്രൻ പറഞ്ഞത് കളവാണ് എങ്കിൽ അവനെ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യാം. അബൂ ത്വാലിബിന്റെ സംസാരം കേട്ടു നിന്ന എല്ലാവരും അത് അംഗീകരിച്ചു. അവർ പോയി നോക്കിയപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിലായിരുന്നു. എല്ലാം ചിതൽ തിന്നിട്ടുണ്ടായിരുന്നു. ഇതവരുടെ പ്രയാസത്തെ വർദ്ധിപ്പിച്ചു. നിന്റെ സഹോദരപുത്രൻ ചെയ്ത സിഹറാണിത് എന്നവർ ആരോപിക്കുകയും ചെയ്തു. അപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു: അല്ലയോ ഖുറൈശികളെ, എന്തിനാണ് നാം അവരെ തടഞ്ഞുവെക്കുന്നതും തടവിലാക്കുന്നതും? ഇവിടെ കാര്യങ്ങളെല്ലാം വ്യക്തമായില്ലേ? തിന്മയുടെയും അക്രമങ്ങളുടെയും കുടുംബബന്ധം മുറിക്കലിന്റെയും ആളുകൾ നിങ്ങൾ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? ശേഷം അബൂ ത്വാലിബും തന്റെ കൂടെയുള്ളവരും കഅബയുടെ മറയുടെയും ഇടയിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു: അള്ളാഹുവേ, ഞങ്ങൾക്കെതിരെ അക്രമം പ്രവർത്തിക്കുന്നവർക്കെതിരെയും കുടുംബബന്ധങ്ങളെ മുറിക്കുന്നവർക്കെതിരെയും ഞങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നവർക്കെതിരെയും ഞങ്ങളെ നീ സഹായിക്കണമേ. ശേഷം അവർ അബൂ ത്വാലിബിന്റെ മലയിടുക്കിലേക്ക് തിരിച്ചുപോയി. ഈ അവസരത്തിൽ മുത്തഈമ ബിനു അദിയ് എണീറ്റ് ചെന്നുകൊണ്ട് ആ രേഖകൾ കീറിക്കളഞ്ഞു. ശേഷം ഇത് കീറിക്കളയണമെന്ന് തീരുമാനമെടുത്ത ആളുകൾക്കിടയിലേക്ക് കയറി ചെന്നു. അവർ ആയുധങ്ങൾ ധരിച്ചു. എന്നിട്ട് ബനു ഹാഷിമിലേക്കും ബനു മുത്തലീബിലേക്കും പുറപ്പെട്ടു. എന്നിട്ട് അവരോട് മലയിടുക്കിൽ നിന്നും തങ്ങളുടെ താമസസ്ഥലത്തേക്ക് തിരിച്ചു വരാൻ കൽപ്പിച്ചു. അവർ അപ്രകാരം ചെയ്യുകയും ചെയ്തു. ഇൻഷാ അല്ലാ, ഈ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
6: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. മക്കയിൽ വിരിഞ്ഞ പൂവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രം എന്ന ഫളുൽ ഹഖ് ഉമരി ആമയൂരിന്റെ രചനയിൽ നിന്നും ഉരുവിലക്ക് എന്ന ഭാഗം വായിച്ച് കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
8: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം.
9: ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം.
8: പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
9: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
8: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
9: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
8: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
9: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
8: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
9: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
8: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
9: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
8: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
9: Quran Learning Program.
8: പ്രാമാണികമായ പഠനം,
9: പ്രായോഗികമായ പഠനക്രമം,
8: പണ്ഡിതോചിതമായ പ്രതിപാദനം,
9: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക്

0: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ബക്കറയിലെ 55-56 വചനങ്ങൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് സഹൽ അരിപ്ര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അയ്യുഹൻ നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറെ പ്രിയമുള്ള വിശ്വാസി വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളും അതിലൂടെ അള്ളാഹുവിൻ്റെ വചനങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഓരോ ഹറഫുകൾക്കും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ, നമ്മൾ ഓതുമ്പോൾ, നോക്കുമ്പോൾ 10 കൂലി അല്ലേ? ഓരോ ഹറഫിന് 10 ഹസനാത്ത് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് വലിയ ഒരു പുണ്യപ്രവർത്തനം തന്നെയാണ്. ആ രൂപത്തിൽ ഖുർആൻ പഠിക്കുന്നവർക്കുള്ള പുണ്യം മനസ്സിലാക്കുമ്പോൾ അത് എമ്പാടും ലഭിക്കുന്ന ഒരു വലിയ സൽപ്രവർത്തനമാണ്. അള്ളാഹു ആ രൂപത്തിൽ തന്നെ ഈ ഒരു സംരംഭത്തെ സ്വീകരിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ്. 54 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത്. 55-56 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഞാൻ ആദ്യം ആ ഭാഗമൊന്ന് ഓതി കേൾപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് ഖുർആൻ എടുത്ത് നോക്കി ശ്രദ്ധിച്ചിരിക്കണമെന്നറിയിക്കുന്നു. أعوذ بالله من الشيطان الرجيم. എല്ലാവരും ആ ഭാഗം നിങ്ങളുടെ കയ്യിൽ ഖുർആൻ പിടിച്ച് ആ ഭാഗം ആയത്തുകൾ നോക്കി ശ്രദ്ധിച്ച് അതിൻ്റെ കൂടെ നിങ്ങളെ മനസ്സിൽ ഓതാൻ ശ്രദ്ധിക്കണം. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً لَن نُؤْمِنَ لَكَ حَتَّى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون. ഓദിയ ആ ഭാഗം ഒന്നുകൂടെ പാരായണം ചെയ്യാം. ജീവിതത്തിലെ മനസ്സിലാക്കേണ്ട ചില തിലാവത്തിൻ്റെ നിയമങ്ങൾ കൂടെ അതിൻ്റെ കൂടെ പറയാം. നോക്കൂ നിങ്ങൾ. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنْظُرُونَ ثُمَّ بَعَثْنَاكُمْ مِنْ بَعْدِ مَوْتِكُمْ لَعَلَّكُمْ تَشْكُرُونَ. 55-ാമത്തെ ആയത്തിൽ وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً ഇദ്ഗാമം ബിഗുന്ന അല്ലേ? സാക്കിനായ നൂനിൻ്റെ ശേഷം നൂന് വന്നു, അപ്പോൾ മണിച്ചുകൊണ്ട് ഓതണം. ലന്നുമിന ലക നുഅ്മിന എന്ന് പറയില്ല, നുഅ്മിന ലക ഹത്തനറല്ലാഹ ജഹ്റ എന്ന് പറയില്ല നറല്ലാഹ ജഹ്റ ജഹ്റതൻ ഫ അഖദത്കുമുസ്സാഇഖ ജഹ്റതൻ ഫ ഇഖ്ഫാ ബിഗുന്നാണ് മണിച്ച് മറച്ചോദണം. ഫ അഖദത്കുമുസ്സാഇഖ സ്വാദാണ്. സ്വാഇഖ ഐന ഖാഫ് മൂന്നക്ഷരം, സ്വാദ് ഐൻ ഖാഫ്. فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنْظُرُونَ وَأَنْتُمْ إِخْفَاءُ بِغُنْيَةٍ تَنْظُرُونَ അവിടെയും إِخْفَاءُ بِغُنْيَةٍ മണിച്ച് വ്യക്തമാക്കി ഓതണം. 56-ാമത്തെ ആയത്ത് നോക്കൂ. ثُمَّ بَعَثْنَاكُمْ مِنْ بَعْدِ مَوْتِكُمْ لَعَلَّكُمْ تَشْكُرُونَ എന്നോതരുത്. ബഅസ്നാകും സ സുകൂൻ വരുമ്പോൾ ഹറഫുൽ ഖലഖത്തിൻ്റെ ഹറഫല്ലല്ലോ, അപ്പോൾ ബഅസ്നാകും മിൻ ബഅദി ഇഖ്ലാബാണ്. മിൻ ബഅദി മൗതികും ലഅല്ലകും തഷ്കുറൂൻ തഷ്കുറൂൻ എന്നലക്ക്. അപ്പോൾ തിലാവത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ടുവന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞ ആ ചരിത്രങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.

0: അതിന് തൊട്ട് മുമ്പ് സൂചിപ്പിച്ചത് ഇസ്രായേലിൽപ്പെട്ട ആളുകൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചത് കാരണം അവർക്ക് അല്ലാഹു അവരോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങാനും അല്ലാഹു പശ്ചാത്തപിച്ചവൻ്റെ പശ്ചാത്തപം സ്വീകരിക്കാൻ സന്തോഷത്തോടുകൂടി കാത്തിരിക്കുന്നവനാണ് എന്ന പ്രവാചക വചനങ്ങളും തവ്വാബ് അത്തവ്വാബ് ഏറ്റവും കൂടുതൽ പശ്ചാത്തപം സ്വീകരിക്കുന്നവൻ എന്ന അല്ലാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമവും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ രൂപത്തിൽ അവർക്ക് അല്ലാഹു മാപ്പ് നൽകിയിട്ടുണ്ട് എന്ന കാര്യവും സൂചിപ്പിച്ച ശേഷം അള്ളാഹു പറയുന്നത് 55-ാമത്തെ വചനം നോക്കൂ. വഇദ് ഖുൽതും യാ മൂസാലൻ നുഅ്മിന ലക ഹത്ത നറല്ലാഹ ജഹ്റ. വഇദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ മൂസ, മൂസ, മൂസാ, ലൻ നുഅ്മിന ലക, ലൻ നുഅ്മിന, ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ലക്ക, നിന്നെ, അല്ലേ, താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഹത്ത നറല്ലാഹ ജഹ്റതൻ, ഹത്ത വരെ, അല്ലേ, വരേക്കും. നറ റ കണ്ടു, നറ ഞങ്ങൾ കാണുന്നത് വരെ. അല്ലാഹ, അല്ലാഹുവിനെ, ഹത്ത നറല്ലാഹ, അല്ലേ, അല്ലാഹുവിനെ കാണുന്നത് വരെ. ജഹ്റതൻ, എങ്ങനെ കാണണം? ജഹ്റതൻ, പ്രത്യക്ഷത്തിൽ, പരസ്യമായി, പ്രത്യക്ഷത്തിൽ അല്ലാഹുവിനെ നേർക്കുനേരെ ഞങ്ങൾ കാണുന്നത് വരെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല മൂസ എന്ന് മൂസാ നബിയുടെ ജനത പറയണം. ഫ അഖദത്കും, അപ്പോ അഖദത്കും, നിങ്ങളെ പിടികൂടി. അസ്വാഴക്കത്തു, സ്വാഴക്കത്തിനെ ഇടുത്തി, ഘോരമായ ഇടിനാദം, സ്വാഴക്കത്ത് ഇടുത്തി നിങ്ങളെ പിടികൂടി. വ അൻതും, നിങ്ങളായി ആയിരിക്കെ, തന്നറൂന, നല്ലറണ നോക്കി, അല്ലേ, വത്ത അൻതും, തന്നറൂന, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ, നിങ്ങൾ നോക്കി നിൽക്കുന്ന അവസ്ഥയിൽ, നോക്കിക്കൊണ്ടിരിക്കെ, കണ്ടുകൊണ്ടിരിക്കെ തന്നെ നിങ്ങൾക്ക് ഇടുത്തി പിടിപെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ആയത്തിൻ്റെ അർത്ഥം ശരിക്കും ശ്രദ്ധിച്ച് കേൾക്ക്. വ ഇദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കണം. യാ മൂസ, മൂസ, ലൻ നുഅ്മിന ലക ഹത്ത നറല്ലാഹ ജഹ്റതൻ, അല്ലാഹുവിനെ ഞങ്ങൾക്ക്, അല്ലേ, പ്രത്യക്ഷത്തിൽ അല്ലാഹുവിനെ കാണുന്നതുവരെ ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുകയില്ല, വിശ്വസിക്കുകയേ ഇല്ല. ഫ അഖദത്കുമുസ്സ്വാഇഖ എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ നിങ്ങളെ, നിങ്ങൾക്ക് ഇടുത്തി ബാധിച്ചു, ഇടുത്തി പിടിപെട്ടു, പിടികൂടി. വ അൻതും തന്നറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ ഇസ്രായേലിൽ പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആരാധിച്ച ശേഷം അതിനെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കാനും ഒഴിവുകഴിവ് പറയാനും വേണ്ടി ഇസ്രായേലിൽ നിന്ന് നല്ലവരായ 70 തെരഞ്ഞെടുക്കപ്പെട്ട 70 ആളുകളെ, 70 പേരെ മൂസ അലൈഹി സ്വലാം തെരഞ്ഞെടുത്ത് അവരെയും കൂട്ടി സീനാ പർവ്വതത്തിലേക്ക് പോയ സന്ദർഭം അവരാണ് പറഞ്ഞത്. ആ 70 ആളുകളിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞത് എന്ത്? അള്ളാഹുവിനെ ഞങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാതെ ഞങ്ങൾ താങ്കളെ വിശ്വസിക്കൂല. ഖുർആൻ മുഫസ്സിറുകൾ പലരും ഈ നിലക്കാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. മൂസ അലൈഹി സ്വലാമിനോട് 40 ദിവസം നിശ്ചയിച്ചതും അദ്ദേഹം സീനാ പർവ്വതത്തിൽ ചെന്നതും അള്ളാഹു അദ്ദേഹത്തോട് സംസാരിച്ചതും തൗറാത്തുമായി മടങ്ങിയതും മടങ്ങി വന്നപ്പോൾ ജനങ്ങൾ പശുക്കുട്ടിയെ ആരാധിച്ചതറിഞ്ഞ് ദേശത്തോടുകൂടി തൗറാത്തിൻ്റെ പലകൾ നിലത്തിട്ടതും ഹാറൂൻ അലൈഹി സ്വലാമിനോട് അവർ ആ ജനത പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കയർത്ത് പറഞ്ഞതുമെല്ലാം പറഞ്ഞ ശേഷം സൂറത്തുൽ ആറാഫിൽ പറയുന്നത് കാണാം. വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാതിന, നമ്മുടെ നിശ്ചയ സമയത്തേക്ക് വേണ്ടി മൂസ തൻ്റെ ജനതയിൽ നിന്ന് 70 പുരുഷന്മാരെ തെരഞ്ഞെടുത്തു. ഫലമ്മാ അഖദത്ഹുമുർ റജ്ഫതു, അവർക്കൊരു പ്രകമ്പനം, ഒരു കിടുക്കം, ഒരു വിറപ്പിക്കൽ, ഒരു കമ്പനം പിടിപെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല റബ്ബി ലൗ ശിത്ത അഹ്ലക്, അല്ലേ, തഹും മിൻ ഖബ്ലു വ ഇയ്യായ, അല്ലേ, റബ്ബെ, നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെയും എന്നെ തന്നെയും മുമ്പേ നിനക്ക് നശിപ്പിക്കാമായിരുന്നു. അല്ലേ, അതുഹ്ലിക്കുന ബിമാ ഫഅല സുഫഹാഉ മിന്ന, ഞങ്ങളിൽ നിന്നുള്ള ഭോഷന്മാർ പ്രവർത്തിച്ചത് നിമിത്തം നീ ഞങ്ങൾ നശിപ്പിക്കുകയാണോ? അല്ലേ, ഇൻഹിയ ഇല്ലാ ഫിത്നതുക, അത് നിന്റെ പരീക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് സൂറത്തുൽ ആറാഫിലെ 155-ാമത്തെ ആയത്തിൽ കാണാം. അപ്പോൾ പിന്നെ അള്ളാഹുവിനെ പ്രത്യക്ഷത്തിൽ കാണാതെ നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല. താങ്കളോട് അള്ളാഹു സംസാരിച്ചുവെന്നും മറ്റും താങ്കൾ പറയുന്നത് ഞങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ അവനെ ഞങ്ങൾ നേരിൽ കാണുക, അള്ളാഹിനെ നേരിൽ ഞങ്ങൾക്ക് കാണുക തന്നെ വേണം എന്നാവശ്യപ്പെട്ടത് ഇസ്രായേൽ ജനത മുഴുവനായിരുന്നില്ല. മേൽ പറഞ്ഞ 70 പേരോ അല്ലെങ്കിൽ ചിലർ പറയുന്നത് പോലെ വേറെ കുറച്ച് ആൾക്കാരോ മാത്രമായിരുന്നു. അവരാ ജനതയിൽ നല്ലവരും അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായിരുന്നതുകൊണ്ട് അവർ പറഞ്ഞു എന്ന് മൊത്തത്തിൽ പ്രസ്താവിച്ചതാണ്. ഏതായാലും ഈ ആവശ്യം ആ അവസരത്തിൽ പ്രത്യേകിച്ചും തനി എന്താണ് ദോഷത്തരവും മൗഢ്യവും ധിക്കാരവും നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയായി ഇടുത്തി ഇറക്കി, ഇടുത്തി ബാധിച്ചു. നഫാഹത്തുക്കും സ്വാഴക്ക, സ്വാഴക്കത്ത് ഇടുത്തി എന്നാണ്, ഇടുത്തി ബാധിച്ചു. അവരതിൽ പിന്നെ മൃദുയടയുകയും ചെയ്തു. അറാഫ് സൂറത്തിലെ വചനത്തിൽ കണ്ടതുപോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് സങ്കടപ്പെട്ട് അള്ളാഹു അവരെ ജീവിപ്പിച്ചു കൊടുത്തു. ഇതിൻ്റെ പേരിൽ ആ സമുദായം എപ്പോഴും അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ എഴുത്തി ബാധിച്ചത് നിമിത്തം അവർ മരണപ്പെട്ടിട്ടില്ല. സുമ്മ അല്ലേ, ശേഷം അള്ളാഹു പറയുന്നുണ്ടല്ലോ അടുത്ത ആയത്തിൽ നോക്കൂ, 56-ാമത്തെ ആയത്ത്, സുമ്മ ബഅസ്നാകും മിം ബഅദി മൗതികും ലഅല്ലകും തഷ്കുറൂൻ. സുമ്മ ബഅസ്നാകും, സുമ്മ പിന്നെ, ബഅസ്നാ ബഅസ്നാൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു, എഴുന്നേൽപ്പിച്ചു എന്നാണ്. സുമ്മ ബഅസ്നാകും, പിന്നീട് നാം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു. മിം ബഅദി മൗതികും, നിങ്ങളുടെ മരണശേഷം. ലഅല്ലകും തഷ്കുറൂൻ, ശുക്ർ, ശക്കറ യഷ്കുറു, നന്ദി കാണിക്കുക. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുവാൻ വേണ്ടി. അപ്പോൾ ഇസ്രായേലിയർ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച ശേഷം അവിടെ ഖേദം പ്രകടിപ്പിക്കാനും ഒഴിവ് കഴിവ് പറയാനൊക്കെ ഇസ്രായേൽ കുറച്ച് നല്ലവരായ 70 ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ട് സീനാ പർവ്വതത്തിലേക്ക് പോയ സന്ദർഭവുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില ആയത്തുകളാണ്. അപ്പോൾ ആ ഇടുത്തി ബാധിച്ചത് നിമിത്തം അവർ മരണപ്പെട്ടിട്ടില്ല. സുമ വഴസനാക്കും മിം ബാധി മോത്തിക്കും, അല്ലേ, പിന്നെ നിങ്ങളുടെ മരണശേഷം നാം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു എന്ന വാക്യത്തിൻ്റെ അർത്ഥം മരണതുല്യമായ ബോധക്ഷയോ അതേപോലെ മറ്റെന്തോ ഉണ്ടായ ശേഷം അതിൽ നിന്ന് ആശ്വാസം നൽകി എന്നാണ് ചില മുഫസികൾ പറയുന്നത്. വൻതും തന്നൂറൂന എന്നുണ്ടല്ലോ, അല്ലെ, നിങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കെ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ എന്ന വാക്ക് ഇതിന് തെളിവായിട്ട് ചില മുഫസികൾ പറയുന്നുണ്ട്. ഫ അഹദത്തുക്കും സ്വാഴക്കത്തു, ഇടുത്തി ബാധിച്ചു, ഇടുത്തി പിടിപെട്ടു, നിങ്ങൾ ഇടുത്തി പിടികൂടി എന്ന് പറഞ്ഞതുകൊണ്ട് അവർ മരണപ്പെട്ടുവെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയൂല എന്നും ഒക്കെ പറയുന്നുണ്ട്. നിമ്പാഴതിമ ഉദിക്കും, നിങ്ങളുടെ മരണത്തിന് ശേഷം എന്ന് അള്ളാഹു വ്യക്തമാക്കിയ സ്ഥിതിക്ക് അവരെ മരണമാണോ ബാധിച്ചത്, അതല്ല ബോധക്ഷയമാണോ ബാധിച്ചത് എന്ന് പിന്നെ രണ്ട് നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ കാണാം. മരണമല്ല ബോധക്ഷയമോ മറ്റോ ആണ് ബാധിച്ചതെന്ന് പറയുവാനോ ആർക്കും ഉറപ്പിച്ച് പറഞ്ഞുകൂടാ. നിങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുക എന്ന വാക്കിൻ്റെ അതിൻ്റെ ഉദ്ദേശം, താല്പര്യം എന്താണെന്ന് പിന്നീട് അത് ആലോചിക്കാനുള്ളതാണ്. അപ്പോൾ ഇടുത്തി മൂലം അവർ മരണപ്പെട്ടു എങ്കിൽ അവർ അതെങ്ങനെ നോക്കിക്കാണും എന്നവർ ചോദിക്കുന്ന ആ വ്യാഖ്യാത ആ നിലക്ക് വ്യാഖ്യാനിക്കുന്ന ആളുകൾ പിന്നെ പരാമർശിക്കുന്ന ഒരു വ്യാഖ്യാനത്തിലുള്ള വാചകം അങ്ങനെയാണ്. അപ്പോൾ ഇടുത്തി പിടിപെട്ടു എന്നാണ് അള്ളാഹു പറഞ്ഞ വാക്ക്. ഇടുത്തി വരുന്നത് കണ്ണിൽ കാണലും ഒരിക്കലും ഒപ്പം കഴിയില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവരും ഒപ്പം മരണപ്പെടാതെ ചിലർ ആദ്യം മരണമടഞ്ഞതാണെങ്കിൽ മറ്റുള്ളവർ അവർ മരണമടയുന്നത് മരണപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കും. ഏതായാലും മരണശേഷം എന്ന സ്പഷ്ടമായ വാക്യം അള്ളാഹു പറഞ്ഞത് യഥാർത്ഥ മരണം എന്നല്ലാതെ മറ്റൊരു അലങ്കാരാർത്ഥം കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുക എന്ന വാക്കിന് സന്ദർഭത്തിനകത്തൊരു വ്യാഖ്യാനം നൽകുകയാണ് ശരി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മരണശേഷം ജീവിപ്പിക്കപ്പെട്ടവർക്ക് പിന്നെ അതിനെ തുടർന്ന് മുൻകർമ്മങ്ങളുടെ ഫലമായ രക്ഷാശിക്ഷ അനുഭവപ്പെടുകയല്ലേ വേണ്ടത്? അവർക്ക് പിന്നെ മതശാസനകളും മതത്തിൻ്റെ ശാസനകളും നിയമങ്ങളൊന്നും ബാധകമാവൂല. അപ്പോൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണം നൽകും, അതിനുള്ള ശിക്ഷ പടച്ചറബ് നൽകും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായ പ്രവർത്തനങ്ങളെ വളരെ ഗൗരവത്തിൽ നാം കാണേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റബ്ബിൻ്റെ ഇഷ്ടത്തിനെതിരായി നമ്മളൊരു കാര്യം ചെയ്താൽ, ഒരു തിന്മയിലകപ്പെട്ടാൽ അതിനുള്ള ശിക്ഷ നമ്മൾ പശ്ചാത്തപിക്കാൻ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാതെ മരണപ്പെട്ടു പോയാൽ അതിനുള്ള ശിക്ഷ നമുക്ക് ലഭിക്കേണ്ടി വരും, ആ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഗുണപാഠവും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ فأوحى الله إلى موسى أن هؤلاء السبعين ممن اتخذوا العجل ثم إن الله أحياهم فقاموا وعاشوا رجلا ينظر بعضهم إلى بعض كيف يحيون ثم بعثناكم من بعد موتكم لعلكم تشكرون. അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ദിവ്യ ബോധനം നൽകിയെന്നാണ്. ഈ 70 ആളുകൾ, അവർ പശുക്കൂട്ടിനുണ്ടാക്കിയ ആളുകളിൽപ്പെട്ട 70 ആൾക്കാർ. പിന്നെ അള്ളാഹു അവരെ പിന്നെന്ത് ചെയ്തു, ജീവിപ്പിച്ചു. അള്ളാഹു അവരെ എണിപ്പിച്ചവരെ ജീവിപ്പിച്ചു. അവരിൽ ചില ആളുകൾ മറ്റു ചില ആൾക്കാരെ നോക്കി എങ്ങനെയാണ് അവർ ജീവിപ്പിക്കപ്പെട്ടത് എന്നവർ ചിന്തിച്ച് മനസ്സിലാക്കട്ടെ, അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളട്ടെ എന്നൊക്കെ പറയുന്ന തഫ്സീറുകൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആറാഫ് 155-ാമത്തെ ആയത്തിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്ന വ്യാഖ്യാനങ്ങളിൽ കാണാൻ പറ്റും. എന്തായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് വചനങ്ങൾ, അതിലൊന്ന് പിന്നെ വെല്ലുവിളിക്കാണ്. ഈ ആ പറയുന്ന പടച്ചോനെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് പ്രത്യക്ഷത്തിൽ കാണിച്ചു തരണം, അല്ലെങ്കിൽ ഞങ്ങളൊരിക്കലും ഈ ഈമാൻ ഉൾക്കൊണ്ടവരാവൂല, നീ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറല്ല എന്നൊരു വെല്ലുവിളിയാണ്. അപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എമ്പാടും അനുഭവിച്ച് അത് നേരിട്ട് അല്ലേ, അമാനുഷിക ദൃഷ്ടാന്തം ആ കടലിൽ വടികൊണ്ട് അടിച്ചത് നേരിട്ട് കണ്ട് മുസാറിബിൻ്റെ കൂടെ രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെട്ടവരായി മറ്റുള്ള ബാക്കിൽ വരുന്ന ഫിറഔനെയും കൂട്ടാളികളെയും മുക്കിക്കൊല്ലുന്നതും നേരിട്ട്, അതൊക്കെ നേരിട്ടിങ്ങനെ കണ്ടറിഞ്ഞ ആൾക്കാർ ഈ നിലക്ക് ആ വെല്ലുവിളി നടത്തുമ്പോൾ അവർക്ക് പടച്ചോ എന്ത് ചെയ്തു, ശിക്ഷ കൊടുത്തു, സ്വായക്കത്ത് എടുത്തി അവരെ പിടികൂടി. അതൊക്കെ അവരിങ്ങനെ അവരിൽ തന്നെ പല ആൾക്കാരും ചില ആൾക്കാരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പിന്നീട് അള്ളാഹു അവരെ പിന്നെ എന്ത് ചെയ്തു, അവർക്ക് ജീവിക്കാനുള്ള അനുമതി നൽകി. അവരെ മരിപ്പിച്ച ശേഷം അവരെ ജീവിപ്പിച്ചു. അള്ളാഹു ആ നൽകിയ ആ സംഭവങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെ അല്ലേ, കൈഫ യുഹയൂൻ, എങ്ങനെയാണ് അവർ ജീവിപ്പിക്കപ്പെട്ടത്, എന്തൊക്കെയാണ് ഉണ്ടായത്, അവർ പരസ്പരം ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും ശരിക്ക് റബ്ബിന് ആത്മാർത്ഥമായി റബ്ബിനനുസരിച്ച് ധിക്കാരം കാണിക്കാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിച്ച് നന്ദിപൂർവം ശുക്ര അള്ളാഹുവിനെ ശുക്ര ചെയ്തുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്, നിങ്ങൾ നന്ദിയുള്ളവരാകൂ എന്ന അള്ളാഹുവിൻ്റെ ഒരു നിർദ്ദേശവും, ഈ ദുനിയാവിൽ അള്ളാഹു ജീവിക്കാൻ അനുവദിച്ച നമുക്കുള്ള സമയം, നമ്മുടെ ആയുസ്, അള്ളാഹുവിൻ്റെ പക്കൽ നന്മ ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ഉള്ള നന്ദിയുള്ള മനസ്സോടുകൂടി അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ഒരു അടിമ എന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ സമയം കണ്ടെത്തേണ്ടതും ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ രൂപത്തിൽ അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ജീവിതത്തിൽ മുഴുക്കെ അള്ളാഹുവിന് ഒരിക്കലും നന്ദികേട് ചെയ്യാതെ, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കാതെ, അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറാൻ നമ്മളൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ റബ്ബിന് ശുക്ര ചെയ്തുകൊണ്ട് റബ്ബ് നമുക്ക് ചെയ്തിരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം, ആരോഗ്യങ്ങൾ, നമ്മുടെ അവയവങ്ങൾ, നമുക്കുള്ള ഇവിടെയുള്ള അനുഭവങ്ങളും അനുഗ്രഹങ്ങളും, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് സൗഭാഗ്യവും അനുഗ്രഹങ്ങളും ഒക്കെ റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബിനെ ഓർത്ത് റബ്ബിനെ നന്ദി ചെയ്ത് ജീവിക്കാൻ തയ്യാറാവുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തുൽ ബക്കറയിലെ 55-56 വചനങ്ങൾ. ക്ലാസ് എടുത്തത് സഹൽ അരിപ്രാ.

0: ഞാനൊരു കഥ പറയാം. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം നല്ല നല്ല സുഹൃത്തുക്കളാണ്. ഒരേ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന രണ്ടാളുകളാണ്, ചെറിയ മിഠായി കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ. അപ്പോൾ തമ്മിൽ എന്തോ ചില പ്രയാസങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകൂടുകയാണ്. അങ്ങനെ വഴക്കുകൂടി ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടൊക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര അസഭ്യവർഷങ്ങളിലേക്കെത്തി. ആദ്യം കുറച്ച് കുറച്ച് പറഞ്ഞു, പിന്നെ അങ്ങനെയാണല്ലോ വഴക്കാവുമ്പോൾ. പിന്നെ അങ്ങോട്ടും ഒന്ന് പറഞ്ഞു, ഇങ്ങോട്ടും രണ്ട് പറഞ്ഞു. അപ്പം പിന്നെ ഭയങ്കര തെറിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇത് കേൾക്കാൻ പറ്റാതെ എന്ത് ചെയ്തു, അവർ കുറച്ചങ്ങനെ മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ആ തെറി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരാൾ അടുത്താളെ മിഠായി ഭരണിയിലുള്ള ഭരണി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ള മിഠായി എടുത്ത് പുറത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ അയാൾ പുറത്തുള്ളതും വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ ആ മിഠായി പുറത്തെറിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു, മിഠായി എടുത്തിട്ട് ഓരോ എല്ലാവരും പോയി. അങ്ങനെ വലിച്ചെറിഞ്ഞ സാധനമല്ലേ. കുറേ കഴിഞ്ഞ് ഇവരുടെ ഇതൊക്കെ അവിടെ അടങ്ങി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് വരുന്ന സമയമാണത്. നിങ്ങളുടെ ഉള്ളിലുള്ളത് നേരത്തെ നിങ്ങളൊക്കെ പുറത്തിട്ടു, അത് കഴിഞ്ഞിട്ട് പുറത്തൊരു മിഠായി ഭരണിൻ്റെ ഉള്ളിലുള്ളതും അങ്ങനെയുണ്ട്, ഉള്ളിലുള്ളത് പുറത്ത് കിട്ടുമല്ലോ. അത് മിഠായി ആയതുകൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്തു, അത് സ്വീകരിക്കാൻ പറ്റി, അതൊരിടത്ത് പോവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ഈ ഇതുണ്ടല്ലോ, തെറികൾ, അതാരും സ്വീകരിക്കില്ല. അപ്പോൾ ആളുകളായി ഒന്നും മാറിയൊന്നും ചെയ്തു. നമ്മുടെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തി, ഒരു മനുഷ്യൻ എന്ന വ്യക്തി, ആ വ്യക്തി കടന്നു വന്ന വഴികളിൽ അയാൾ അയാളുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അയാളെന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വം എപ്പോഴും നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെപ്പോഴും നമ്മളെ മനസ്സിലാക്കുക, അയാളുടെ ഒറിജിനൽ സ്വഭാവം, ഒറിജിനൽ രൂപം, അത് പ്രകടമാവുക അയാളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, ഇമോഷണൽ ത്രട്ട് വരുമ്പോഴാണ്, അപ്പം മനസ്സിലാവും ഇതാണ് ഇയാളില്ലേ, അയാളുടെ ഉള്ളിലുള്ള സ്വഭാവം ഇതാണ്, അയാളെ അത്രയും വൃത്തികേടുകളാണ് പുറത്തേക്ക് വരുന്നത്, തെറിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് അയാൾ ഉള്ളിൽ വെച്ച അയാളെ വ്യക്തിത്വം അതാണ്. അപ്പം തമ്മിൽ കച്ചറ കൂടുമ്പോഴാണ് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞില്ല. അപ്പം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജന അറിയും നമ്മളെന്താ എന്നുള്ളത്. അപ്പം നമുക്കവിടെ അവിടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഒരു ഒരു പാഠം, ഒരു മനുഷ്യനെ മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്ന വൈകാരികമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ നിയന്ത്രണങ്ങളില്ലാത്തൊരാൾ, അയാൾ എന്ത് പൊലിവുള്ള വർത്തമാനം പറഞ്ഞിട്ടും കാര്യമില്ല, അയാളെപ്പോഴും ഈ ക്ഷോഭം എപ്പോഴാണ്, അയാൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരുന്ന സമയം ഉണ്ടാവാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം.
1: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അറിയാമെന്ന് പഠിപ്പിച്ചു. അതിലൊന്ന് അദ്ദേഹവുമായി യാത്ര പുറപ്പെടുക എന്നുള്ളത്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷനിലൂടെയും നമ്മൾ കടന്നു പോകും. രണ്ടാമത്തെ അദ്ദേഹവുമായി പണമിടപാട് നടത്താനവർ. അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു ഇമോഷൻ എവിടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖംമൂടി അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്.
0: ആ മുഖംമൂടി, പൊയ്മുഖം വീണ് പോകുന്നപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവം, മറ്റൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ,
1: അതെ,
0: എന്തെങ്കിലും ഒരു അയാൾക്ക് അനിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനോട് അയാൾ എങ്ങനെ പെട്ടെന്ന് പ്രതികരിച്ചു പോകും. അപ്പം മനസ്സിലാവും ആ ഇതാണ് ഇയാളല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വൈകാരികമായ ഇതുണ്ടെങ്കിലും ആ വൈകാരികമായ തലങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അവൻ ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ. ആ ദീന് കൊണ്ട് അവൻ്റെ സ്വഭാവത്തെ നന്നാക്കാൻ അവന് പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: പീസ് റേഡിയോയിൽ ഇനി പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് മധുരം ഖുർആൻ. സൂറത്തുൽ മുത്തഫിഫീൻ നമുക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ബഹുമാനിയായ ഹാനി അർ-റിഫാഈ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ.
1: ഈസ് റേഡിയോ നേർരേഖ, പുണ്യവും പാപവും വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വാക്കുകൾ സമ്പൂർണമായ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. എത്ര വിശദീകരിച്ചാലും അവസാനിക്കാത്ത, വളരെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സമ്പൂർണമായ ചില വചനങ്ങളുണ്ട്. ഇമാം നബവി റഹിമഹുള്ള ക്രോഡീകരിച്ച 40 ഹദീസുകളിൽ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി വൽ ഇസ്മു മാ ഹാക്ക ഫി നഫ്സിക വകരിയത്ത അൻ യത്തലിഅ അലൈഹിന്നാസ്. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി, പുണ്യമെന്നത് സൽസ്വഭാവമാണ്, സ്വഭാവത്തിൻ്റെ നന്മയാണ്. വൽ ഇസ്മു മാ ഹാക്ക ഫി നഫ്സിക, പാപമെന്നത് നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതും. വകരിയത്ത അൻ യത്തലിയ അലൈഹിന്നാസ്, ജനങ്ങൾ കാണുന്നത് നീ വെറുക്കുന്നതുമാകുന്നു ഈ പാപമെന്ന് പറഞ്ഞാൽ. പിറ് അതേപോലെ തന്നെ ഇസ്മ, വിശുദ്ധ ഖുർആനും ഒരായത്തിൽ ഈ രണ്ട് പദങ്ങളെ സമന്വയിപ്പിച്ചിട്ടുണ്ട്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ധാരാളം നന്മകളെ ഉൾക്കൊള്ളുവാൻ, ധാരാളം സൽപ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന വാക്കാണ് ബിർറ്. പുണ്യമെന്ന് പറഞ്ഞാൽ ഏതെല്ലാം തലങ്ങളിൽ എന്തെല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു വാക്കാണ് അത് നമുക്കറിയാം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത നിർവചനം ഹുസ്നുൽ ഖുലുഖ് എന്നാണ്, സൽസ്വഭാവം, നല്ല സ്വഭാവമെന്നാണ്. നല്ല സ്വഭാവമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ ചുരുങ്ങിയ ചില തലങ്ങളെ വരുന്നു. സൽസ്വഭാവങ്ങൾ ഹുസ്നുൽ ഖുലുഖ് മഅല്ലയുണ്ട്, അള്ളാഹുവിൻ്റെ കൂടെ, അള്ളാഹുവിനോട് നമ്മുടെ പെരുമാറ്റ സ്വഭാവങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ വരുത്തേണ്ട കാര്യം. എന്താണ് അള്ളാഹുവോടുള്ള പ്രവർത്തനങ്ങൾ വരുത്തേണ്ട കാര്യം? അത് വളരെ പ്രധാനമായ കാര്യം. നമ്മൾ അള്ളാഹുവിൻ്റെ ഖദർ, അവൻ്റെ വിധി, അവൻ നമ്മുടെ മേൽ നടപ്പിലാക്കുന്ന അവൻ്റെ തീരുമാനങ്ങൾ, ഒരുപക്ഷേ പ്രത്യക്ഷമായി നമുക്കത് അനിഷ്ടകരമായ കാര്യങ്ങളായിരിക്കും, എന്നാൽ പോലും യാതൊരുവിധ വിഷമവും അള്ളാഹുവോട് തോന്നാതിരിക്കുക എന്നുള്ളത്, അത് അള്ളാഹുവോടുള്ള ഖുലുഖിലെ നന്മയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യം, അതെന്താവട്ടെ, നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, എന്ത് പ്രവർത്തനമാവട്ടെ, അതൊക്കെ വളരെ ഇഷ്ടത്തോടുകൂടെ, താല്പര്യത്തോടുകൂടെ നിർവഹിക്കുവാൻ കഴിയുക എന്നതും ഈ പുണ്യത്തിൽപ്പെടും. ബിറുൽ വാലിദൈൻ എന്നാ പറയാം, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിന്. അവിടെ ബിറ് എന്ന് പറയുമ്പോൾ ഈ സ്വഭാവം അതിൽ ഉൾക്കൊള്ളുന്നുണ്ടോ? തീർച്ചയായും ഉൾക്കൊള്ളുന്നുണ്ട്. മാതാപിതാക്കളോട് ഉള്ള പെരുമാറ്റത്തിൽ ഏറ്റവും മുഖ്യം സ്വഭാവത്തിന് തന്നെയാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇസ്മ പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ബിറിൻ്റെ ഓപ്പോസിറ്റാണ്, നേരെ എതിർവാക്കാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഇസ്മിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു? രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, മാ ഹാക്ക ഫി സുദുരിക്ക, അല്ലെങ്കിൽ മാ ഹാക്ക ഫി നഫ്സിക്ക, നിന്റെ മനസ്സിൽ നിനക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിന് വളരെ വിഷമം തോന്നുന്ന പ്രവർത്തനങ്ങളാണ്. ജീവിതത്തിൽ എത്രയെത്ര സന്ദർഭങ്ങളും എത്രത്തെ സമയങ്ങളുമാണ് ഇത്തരത്തിൽ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, വളരെ സന്തോഷത്തിലും സമാധാനത്തിലും പ്രവർത്തിക്കേണ്ടതാണ് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവുമെല്ലാം. എന്നാൽ ഇത്രയും ശ്രേഷ്ഠമായ, സങ്കീർണമായ ഈ ഒരു എഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രതികൂലമായത് എന്താണ് സുഹൃത്തുക്കളെ? ഏതൊരു മെഷീനും ഏതൊരു എഞ്ചിനും ഉണ്ടാവുമല്ലോ, അതിൻ്റെ പ്രവർത്തനത്തിൽ തീരെ വന്നു പോകാൻ പറ്റാത്ത കാര്യം, ഒരു പക്ഷേ ഒരു കുറഞ്ഞ വോൾട്ടേജിൽ വർക്ക് ചെയ്യിപ്പിക്കരുത്, പല പദം പറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സുഗമമായ ജീവിതത്തിന് തടസ്സം വരുത്തുന്ന ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന കാര്യം ഏതാ? ചില പാപങ്ങളാണ്. ചില പാപങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പാപങ്ങളോടുള്ള മനസ്സിൻ്റെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. ആരാധനകളെ മാത്രമല്ല, നമ്മുടെ കർമ്മശേഷിയെ മാത്രമല്ല, മറ്റുള്ളവരോടുള്ള സഹവാസങ്ങളെയും പെരുമാറ്റങ്ങളെയും എല്ലാറ്റിനും ബാധിക്കും. തെറ്റുകൾക്ക് അഡിക്റ്റായ പല ആളുകളും മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ, ഭാര്യയോട് കുട്ടിയോട് പെരുമാറുന്ന സമയത്ത് അവരുടെ പെരുമാറ്റങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാവും. അതേപോലെ തന്നെ അവരുടെ സമീപനങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാവും. അതേപോലെ തന്നെ പ്രവർത്തിക്കുവാൻ അവരുടെ താല്പര്യങ്ങൾ പലപ്പോഴും അതെന്ത് ചെയ്യുന്നറിയോ, അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഈ സാധാരണ മിക്സഡായിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് ജോലി ചെയ്യിക്കുന്ന സ്ഥാപനങ്ങളുണ്ടായി. അതായത് അവർ വ്യത്യസ്ത ഒരേ സമയത്ത്, അപ്പോൾ ആണും പെണ്ണും ആകുമ്പോൾ അവർ കൂടിക്കലരുകയും അങ്ങനെ പരസ്പരം ഒരു സ്ത്രീ പുരുഷ നിലക്കുള്ള ഒരു ആകർഷണീയത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ ശമ്പളം കൊടുക്കുന്ന, തൊഴിൽ കൊടുക്കുന്ന അതിൻ്റെ ഓണർ എന്ത് പ്രതീക്ഷിക്കുന്നുവോ ആ ഒരു ഉന്മേഷവും പ്രവർത്തനവും അവരിൽ നിന്ന് കിട്ടാതെ പോകും. ജീവിതത്തിൻ്റെ മുഴുവൻ സംഗതികളെയും ബാധിക്കുന്നതാണ് പാവമെന്ന് പറഞ്ഞാൽ. ആ കുറ്റബോധം നമ്മുടെ ഉറക്കത്തെയും നമ്മുടെ സ്വസ്ഥതയും എല്ലാം പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ തെറ്റുകളെ മാറ്റി നിർത്തിയാൽ എന്തുമാത്രം മനസമാധാനമാണ് മനുഷ്യന് കിട്ടുക? അതാണ് മനസ്സിന് ചൊറിച്ചിൽ. ആ ചൊറിച്ചിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിഷയം തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യങ്ങളാകുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ഹദീസ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് പുണ്യമെന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്. അത് വളരെ ഒരു ജാമ്യമാന്യവുമായിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. രണ്ടാമത്തത് നല്ല സ്വഭാവത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്. നല്ല സ്വഭാവം എപ്പോൾ നിന്നിലുണ്ടാകുന്നുവോ അപ്പോൾ നീ പുണ്യവാനാണ്. നല്ല സ്വഭാവം എപ്പോൾ നിന്നില്ലാതിരിക്കുന്നുവോ അപ്പോൾ നീ എന്താണ്, ഒരു നല്ല മനുഷ്യനാവാതിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം. അതേപോലെ തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം തെളിഞ്ഞതാണ്. തെളിഞ്ഞ ഹൃദയമായതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിൻ്റെ ഒരു ഭയവും അതേപോലെ തന്നെ ആ തെറ്റിൻ്റെ ഒരു കുറ്റബോധമൊക്കെ അവൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ കാരണം. നിരന്തരം ഒരു തെറ്റ് ചെയ്ത് ആ കുറ്റബോധങ്ങളെ നശിപ്പിച്ച് കളഞ്ഞ ഒരാൾക്ക് തെറ്റിലൊരു പക്ഷേ മഹാക്കഫി സുദരിക്ക എന്ന് പറഞ്ഞ, മഹാക്കഫി നഫ്സിക്ക എന്ന് പറഞ്ഞ ഈ ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഇല്ലാതെ പോകും. അതുകൊണ്ട് നാം എപ്പോഴും സംശയാസ്പദമായ കാര്യങ്ങളെ ഉപേക്ഷിച്ച് സംശയമില്ലാത്ത ഉറച്ച നന്മകളെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കണം. മറ്റൊരാശയം, ആളുകൾ കാണാൻ ഇഷ്ടമില്ലാത്തത്, ഒരു സ്മോക്ക് ചെയ്യുമ്പോൾ പോലും താൻ സ്മോക്ക് ചെയ്യുന്നവരാണെന്ന് അറിയാതിരിക്കാൻ പലപ്പോഴും തൻ്റെ ചുണ്ടുകളെ വൃത്തിയാക്കി പല്ലിനെ വൃത്തിയാക്കി അതൊക്കെ മറച്ചു വെക്കാൻ ശ്രമിക്കും. എന്തിനാണ് അതിൻ്റെ ആവശ്യം? നമുക്ക് ഗുണകരമല്ലെന്ന് തോന്നുന്ന കാര്യം മറ്റുള്ളവൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെന്ന് നമ്മൾ വിട്ടുവെക്കുകയാണ് ചെയ്യേണ്ടത്. പുണ്യമെന്താണ്, പാപമെന്താണ് എന്ന് കൃത്യമായി നമുക്ക് വേർതിരിച്ചിരുന്ന ഒരു സമ്പൂർണമായ നബിവചനമാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ആശയം മനസ്സിലാക്കിയിട്ടുള്ള ഈ ഹദീസ്.
1: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ. പുണ്യവും പാപവും എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, മുസ്ലിമിന്റെ സാമൂഹിക സാന്നിധ്യം. ഇൻസൈറ്റ് പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഷമീർ മദീനി ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലുമൊക്കെ വിശ്വസിച്ച് മതപരമായ മൂല്യങ്ങളും മാർഗനിർദ്ദേശങ്ങളുമൊക്കെ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അഥവാ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, പല ആളുകളും ഇസ്ലാമിനോടുള്ള അന്ധമായ വിരോധം കൊണ്ടോ ശത്രുത കൊണ്ടോ ഒക്കെ ആയിരിക്കാം അവരെ മോശമായി കാണുന്ന, അവര് നാടിനും സമൂഹത്തിനുമൊക്കെ എന്തോ വലിയ അപകടവും അപരാധവുമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ ഒരു മുസ്ലിമിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, തൻ്റെ ഒരു സുഹൃത്ത് മുസ്ലിമായിട്ടുണ്ടെങ്കിൽ, തൻ്റെ ഒരു അയൽവാസി യഥാർത്ഥ മതത്തിൻ്റെ നിയമശാസനകൾ അനുധാവനം ചെയ്യുന്ന ഒരു മുസൽമാനായിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും അവരൊരിക്കലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വെറുക്കുകയില്ല. ഒന്നുകിൽ അവർ കാണുന്ന ഇസ്ലാമിനെയും മുസ്ലിമിനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടോ ആണ് അവർ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാകാം. നേരെ മറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്ന ഒരാളാണ് തൻ്റെ കൂട്ടുകാരൻ, തൻ്റെ സഹപ്രവർത്തകൻ, തൻ്റെ അയൽവാസി എന്നുണ്ടെങ്കിൽ, തീർച്ചയായും അയാൾക്ക് യഥാർത്ഥ ഇസ്ലാമിനെ അറിയാനും മനസ്സിലാക്കാനും സാധിക്കും. അതുമല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഇസ്ലാമില്ല, ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളും സമീപനങ്ങളുമാണ് ഒരാൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ, അതിലൂടെ പലരും ചിലപ്പോൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കും. അതിനൊരിക്കലും ഇസ്ലാം കുറ്റക്കാരല്ല. അതിൻ്റെ അപരാധി ഇസ്ലാമെന്ന് പേര് പറഞ്ഞ് നടക്കുന്ന, ഇസ്ലാമിൻ്റെ നിയമങ്ങളും ശാസനകളും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാത്ത ആ മനുഷ്യന്മാരാണ്. പരിശുദ്ധ ഖുർആൻ വിശ്വാസികളെ സംബന്ധിച്ച് പഠിപ്പിച്ചത് നല്ല ഒരു ഉപമയിലൂടെ വിശുദ്ധ ഖുർആനിലെ 14 അധ്യായം സൂറത്ത് ഇബ്രാഹിമിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ളറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കഷജറത്തിൻ ത്വയ്യിബ. നല്ല വചനത്തെ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങളും ആദർശങ്ങളും സ്വീകരിച്ച ആ ആശയം സ്വീകരിച്ച മനുഷ്യനെ ഉപമിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഉപമ, അവർക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണം ഒരു നല്ല വൃക്ഷത്തെ പോലെയാണ് എന്ന്. അസ്ലുഹ സാബിത്തുൻ വഫർഉഹ ഫിസ്സമാ. അതിൻ്റെ താഴ്വേര് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. കാറ്റിലും കോളിലും മറിഞ്ഞു വീഴാത്ത, കടപുഴുക്കി എറിയാൻ അല്ലെങ്കിൽ വീഴ്ത്താൻ കഴിയാത്ത നല്ല ശക്തമായ വേരുറപ്പുള്ള മരം. അതേപോലെ തന്നെ അതിൻ്റെ ശാഖോപശാഖകൾ, ശിഖരങ്ങൾ അന്തരീക്ഷത്തിൽ പടർന്നു പന്തലിച്ചിട്ടുണ്ട്. മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും മനുഷ്യന്മാർക്കുമൊക്കെ തണലൊരുക്കുന്ന വലിയ ഒരു വൃക്ഷം. തുഅ്തി ഉകുലഹ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹ. സദാസമയത്തും അതിൻ്റെ ഫലം, അതിൻ്റെ കായ്കനികൾ ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല വൃക്ഷം. ഏതെങ്കിലും ഒരു പ്രത്യേക സീസൺ എന്നില്ല, സദാസമയവും അതിൻ്റെ കായ്കനികൾ, അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു മരം. ആ മരത്തിൻ്റെ തണൽ കൊള്ളാൻ, ആ മരത്തിൽ നിന്ന് കായ്കനികൾ ഭക്ഷിക്കാൻ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരുമൊക്കെ വരുന്ന ആ നല്ലൊരു മരം. ഇതുപോലെയാണ് നല്ലൊരു വിശ്വാസിയെ സംബന്ധിച്ച് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഉപമ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ തൻ്റെ നാട്ടിലും പരിസരത്തും ഉണ്ടാവുക എന്നത്, താനുമായി ഇടപെടുന്ന മേഖലയിൽ അങ്ങനെയുള്ള ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് ചെയ്യുക. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സ്ഥലക്കച്ചവടം നടത്തുമ്പോൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പറയും, അവിടെയുള്ള മാർക്കറ്റിൽ നിന്ന് കൂടുതലായി വില പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രോപ്പർട്ടി വിൽക്കാൻ വരുന്ന ആളോട്, എന്താണ് ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരു വില നിങ്ങൾ പറയാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അയൽവാസി മുസ്ലിമാണ് എന്ന്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പട്ടിണി കിടന്നാൽ അയൽവാസി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയില്ല, മുസ്ലിം നിങ്ങൾക്കും ആ ഭക്ഷണത്തിൻ്റെ ഒരു ഓഹരി ഉണ്ടാവും. നിങ്ങൾ രോഗിയായി വിഷമിക്കുന്നുണ്ട് എങ്കിൽ, അതേപോലെ ഏതെങ്കിലും തരത്തിൽ ആപത്തുകളോ അപകടങ്ങളോ നിങ്ങൾക്ക് പറ്റിയാൽ, മതപരമായൊരു ബാധ്യത എന്ന നിലയിൽ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് ക്ഷേമം ഉറപ്പാക്കുന്ന, നിങ്ങളെ സംരക്ഷിക്കുവാൻ മുന്നിലുണ്ടാകുന്ന ഒരു അയൽവാസി നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തുകൊണ്ടും അത് വലിയ അഭിമാനമാണ്. അതെന്തുകൊണ്ടും കിട്ടാത്ത ഒരു ആനുകൂല്യമെന്ന രീതിയിൽ അതിന് വില ഏറ്റിപ്പറയുന്ന, വില പേശുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നാണല്ലോ ഒരു വിശ്വാസി ജീവിതം പഠിക്കുന്നതും പകർത്തുന്നതും. നിഷിദ്ധങ്ങളോ അതല്ലെങ്കിൽ ചൂഷണങ്ങളോ ചതിയോ വഞ്ചനയോ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു മതം അത്തരം തിന്മകളുടെ അന്യായങ്ങളുടെ മാർഗത്തിലൂടെ തൻ്റെ ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ച ഒരു മതം. ആ മതത്തിൻ്റെ ഒരു വക്താവ് എങ്ങനെയാണ് തനിക്ക് ഭീഷണിയും അപകടകാരിയുമാണ് എന്ന് പറയാൻ ഒരാൾക്ക് സാധിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്നുകിൽ അയാളെ തെറ്റിദ്ധരിച്ചു, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു. ഇസ്ലാമിൻ്റെ ആശയം എന്താണ്, ആദർശം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്ന തെറ്റായ പ്രൊപ്പഗണ്ടയിൽ നിന്ന്, ആരോപണങ്ങളിൽ നിന്ന്, പ്രചരണങ്ങളിൽ നിന്ന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മനസ്സിലാക്കിയതുകൊണ്ട് സംഭവിക്കുന്ന അബദ്ധമാണ്, അപരാധമാണ്. നേരെ മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരാളെ ചതിക്കുവാൻ, പറ്റിക്കുവാൻ, കബളിപ്പിക്കുവാൻ, ആക്രമിക്കുവാൻ, ഉപദ്രവിക്കാൻ ഒന്നും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നീ ല അൻഖലിബു ഇലാ അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ, പുറത്തുപോയി ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായി പുറത്തുപോയി തിരിച്ചു ചെല്ലുമ്പോൾ, ചില സന്ദർഭങ്ങളിൽ ഫഅജിദു തംറത സാഖിതതൻ അലാ ഫിറാഷി, ഞാൻ കിടക്കുന്ന വിരിപ്പിൽ, നബിയുടെ വീടും നബിയുടെ പള്ളിയും തമ്മിൽ അധിക ദൂരമില്ല, ഒരു ഈത്തപ്പനയോലയുടെ മറയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന്. അത്രക്ക് ലാളിത്യം നിറഞ്ഞ, അത്രക്ക് ആർഭാടങ്ങളില്ലാത്ത ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. അപ്പോൾ തൻ്റെ വിരിപ്പിൽ, തൻ്റെ വീട്ടിൽ, തൻ്റെ റൂമിൽ ഒരു ഈത്തപ്പഴ ചുള, ഒരു കാരക്കച്ചുള കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുമ്മ അർഫഉഹാലി ആകുലഹ, ആ ഈത്തപ്പഴമെടുത്ത് തിന്നാൻ വേണ്ടി ഞാൻ എൻ്റെ വായിലേക്ക് ഉയർത്തുമ്പോൾ, കൊണ്ടുപോകുമ്പോൾ ഞാൻ ഓർക്കും, ഞാൻ ഭയപ്പെടും. സുമ്മ അഹ്ഷ അൻ തകൂന സദഖ, അതാരെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യാൻ വേണ്ടി കൊടുത്ത ദാനധർമ്മത്തിൻ്റെ ഇനത്തിൽപ്പെട്ടതാണോ, വകുപ്പിൽ വരുന്നതാണോ എന്ന് ഞാൻ പേടിക്കും. ദാനധർമ്മം, സദഖ, അത് പ്രവാചകനും പ്രവാചക കുടുംബത്തിനും പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. അതുകൊണ്ട് ഫ ഉൽഖീഹ, ഞാനത് വേണ്ട എന്ന് വെക്കും, മാറ്റിയിടും. നോക്കൂ, ആരും അറിയുന്നില്ല, അതല്ലെങ്കിൽ ആർക്കും ഒരു വിയോജിപ്പോ എതിർപ്പോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പഴത്തിൽ നിന്നൊരു ഈത്തപ്പഴം കഴിച്ചു എന്നുള്ളത് കൊണ്ട്, പക്ഷേ അത് എനിക്ക് അനുവദനീയമാണോ, നിഷിദ്ധമായി അതാണോ, നാളെ പരലോകത്ത് പടച്ചിറബിൻ്റെ മുന്നിൽ അതിൻ്റെ പേരിൽ ഞാൻ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമോ എന്നൊരു ചിന്ത, അത് പ്രവാചകന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ബാധകമായ സംഗതിയാണ്. അങ്ങനെ ജീവിതത്തിൽ നിഷിദ്ധങ്ങൾ വരാതെ, അന്യായങ്ങളും അക്രമങ്ങളും ചെയ്യാതെ സൂക്ഷിക്കുന്നൊരു വിശ്വാസി തൻ്റെ കൂട്ടുകാരനായി, തൻ്റെ സ്ഥാപനത്തിൽ ജോലിക്കാരനായി, തൻ്റെ അയൽവാസിയായൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത അനുജരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള സൂക്ഷ്മത പുലർത്തുന്ന രംഗങ്ങൾ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അതിൽപ്പെട്ടൊരു സംഭവമാണ്, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ, അയാൾക്ക് കിട്ടിയ ഒരു ഹദിയ, ഒരു സമ്മാനം, ഒരു ഭക്ഷണ പദാർത്ഥം, അതിൽ നിന്ന് അല്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. അങ്ങനെ രണ്ടുപേരും ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് എവിടുന്ന് കിട്ടിയതാണ് എന്നതിനെ സംബന്ധിച്ച് ചർച്ച വന്നു, സ്വാഭാവികമായ വർത്തമാനങ്ങൾക്കിടയിൽ. അപ്പോൾ ആ ഭൃത്യനായ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കുൻതു തകഹന്തു ലി ഇൻസാനിൻ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ ഞാനൊരു മനുഷ്യനൊരു ജോത്സ്യപ്പണി ചെയ്തു കൊടുത്തു. വമാ ഉഹ്സിനുൽ കിഹാന, എനിക്ക് സത്യത്തിൽ ആ ജോത്സ്യപ്പണി ഒന്നും അറിയുമായിരുന്നില്ല. ഇല്ല അന്നി ഖദഅ്തുഹു, ഞാൻ അയാളെ കബളിപ്പിച്ച്, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, അയാൾക്കത് അയാൾക്കത് ഇഷ്ടമായി. അങ്ങനെ അയാൾ സന്തോഷത്തോടുകൂടി പോയി. ഫലഖിയനീ ഫഅഅത്താനി ബിദാലിക്, പിന്നീട് അയാൾ എന്നെ കണ്ടപ്പോൾ എനിക്കതിൻ്റെ പേരിൽ തന്ന ഒരു പാരിതോഷികമാണ്, വലിയൊരു ഗിഫ്റ്റ് നൽകിയതാണ്. ഫഹാദല്ലദി അക്കൽത്ത മിൻഹു, അതാണ് ഞാനും കഴിച്ചത്, താങ്കളും കഴിച്ചത് എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ വലിയ ഒരു സമ്മാനം കൊടുത്ത പ്രതീതിയിൽ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫഅദ്ഖല അബൂബക്കർ യദഹു ഫീഹി ഫഖാ അകുല്ല ഷൈഇൻ ഫീ ബത്നി, തൻ്റെ വായിലേക്ക് വിരൽ കയറ്റി വിരലിട്ടുകൊണ്ട് വയറ്റിലുള്ള എല്ലാം ഛർദ്ദിച്ച് പുറത്തു കളഞ്ഞു എന്നാണ്. നോക്കൂ നിങ്ങൾ, നിഷിദ്ധമായ മാർഗത്തിലൂടെ കിട്ടുന്ന ഒരു ചെറിയ സംഗതി പോലും തൻ്റെ വയറ്റിൽ പോകരുത് എന്ന് ശ്രദ്ധിക്കുന്ന, സൂക്ഷിക്കുന്ന, ജാഗ്രത പാലിക്കുന്ന ഒരു വിശ്വാസി, അതാണ് യഥാർത്ഥ വിശ്വാസി. അങ്ങനെയുള്ളൊരു മുസ്ലിം, ഇസ്ലാമിൻ്റെ നിയമശാസനകൾ കണിശമായി പാലിക്കുന്ന ഒരു മുസ്ലിം, ഭീകരവാദിയാണ്, തീവ്രവാദിയാണ്, അയാളുമായി മിണ്ടാൻ പാടില്ല, അയാളുമായി ഇടപാടുകൾ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കുന്ന ആളുകൾ വാസ്തവത്തിൽ നാടിൻ്റെ സമാധാനം തച്ചുകടത്തുന്ന ആളുകളാണ്, തല്ലിക്കടത്തുന്ന ആളുകളാണ്. സാഹോദര്യവും സമാധാനവും സന്തോഷവും നാട്ടിലുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യകുലത്തിൻ്റെ ശത്രുക്കളാണ് അവർ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നേരെ മറിച്ച് പരസ്പരം മനുഷ്യരെന്നുള്ള നിലയിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകൾ, വ്യത്യസ്തങ്ങളായ ആശയങ്ങളുണ്ടാകും, ആശയതലത്തിൽ ആശയങ്ങൾ സംവദിക്കട്ടെ, സംസാരിക്കട്ടെ, ശരിയെന്ന് തോന്നുന്നത് ആളുകൾ സ്വീകരിക്കട്ടെ, ശരിയല്ല എന്ന് തോന്നുന്നത് അവർക്ക് തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ പൂർണ്ണമായും ഉണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് വിഭാഗീയതയും ഛിദ്രതയും പരത്തുന്ന വർഗീയ വിഷം വമിപ്പിക്കുന്ന സംസാരങ്ങളും പ്രവർത്തനങ്ങളും ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകുവാൻ പാടില്ലാത്ത സംഗതിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സൂക്ഷ്മത ബോധവും അതേപോലെ കൃത്യമായ മാതൃകയും നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ, ഇത് കേവലം ഏതെങ്കിലും ഒരു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മാത്രം കാണുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. വിശ്വാസികളുടെ എല്ലാം ആദ്യകാല സമൂഹം, അതാണല്ലോ ഇസ്ലാമിൻ്റെ ഏറ്റവും ഒറിജിനൽ, ഏറ്റവും ശരിയായ രൂപം മനസ്സിലാക്കാൻ നമ്മൾ അവലംബിക്കുന്നത്, മുൻഗാമികളായ മുസ്ലിങ്ങൾ അവരുടെ ജീവിത ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഭർത്താക്കന്മാർ ജോലിക്കോ കച്ചവടത്തിനോ ഒക്കെയായി പുറത്തു പോകുമ്പോൾ അവരുടെ ഭാര്യമാർ, അവരുടെ സഹോദരിമാർ, അവരുടെ ഉമ്മമാർ വന്ന് പറയുമായിരുന്നു എന്ന് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി മിൻഹാജുൽ ഖാസിദീൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. കാന റജുലു ഇദാ ഖറജ മിൻ മൻസിലിഹി യഖൂലു ലഹു അഹ്ലുഹു, വീട്ടിൽ നിന്നൊരാൾ പോകുമ്പോൾ, ഭർത്താവാകാം പിതാവാകാം സഹോദരനാകാം, വീട്ടുകാരികളായ സ്ത്രീകൾ അവരോട് പറയും, ഇയ്യാക വകസ്ബൽ ഹറാം, നിഷിദ്ധമായ മാർഗത്തിലൂടെയുള്ള സമ്പാദ്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം. നിഷിദ്ധമായ മാർഗത്തിലൂടെ ആരുടെയെങ്കിലും അന്യായമായ സ്വത്ത് അവരെ പറ്റിച്ച് കബളിപ്പിച്ച്, അല്ലെങ്കിൽ നിഷിദ്ധമായ മാർഗത്തിലൂടെ നിങ്ങൾ അപഹരിച്ച് ഇടപാടുകൾ നടത്തി ഒന്നും നിങ്ങളത് സമ്പാദിക്കരുത്, കൊണ്ടുവരരുത്. ഫഇന്ന നസ്ബിറു അലൽ ജൂഅ്, ഞങ്ങൾ വിശപ്പും പട്ടിണിയുമൊക്കെ സഹിച്ചുകൊള്ളാം. വല നസ്ബിറു അലൻ നാർ, എന്നാൽ അള്ളാഹുവിൻ്റെ നരകശിക്ഷയെ അത് സഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന്. അപ്പോൾ ജീവിതത്തിലുടനീളം ദൈവീകമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് അന്യായങ്ങളും അക്രമങ്ങളും ചെയ്യരുത്, നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കരുത് എന്നൊക്കെ മനസ്സിലാക്കി പടച്ചവൻ്റെ നിയമശാസനകൾ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിം സമൂഹത്തിന് വേണ്ടപ്പെട്ടവനാണ്. ആരുടെയെങ്കിലും കണ്ണീർ അയാളെ ആനന്ദിപ്പിക്കുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്യുകയില്ല, അതയാളെ വേദനിപ്പിക്കും. അതുകൊണ്ട് ആ കണ്ണീർ തുടക്കാൻ, അയാളുടെ അയൽവാസിയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദൂരീകരിക്കാൻ, അവൻ്റെ വിഷമതകളും പ്രയാസങ്ങളും തൻ്റെ കൂടി വിഷമവും പ്രയാസവുമാണ് എന്ന് കണ്ടെത്തി അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അയാളെ സഹായിക്കാൻ തയ്യാറാകുന്ന ഒരു വിശ്വാസി തീർച്ചയായും സമൂഹത്തിൽ ഉണ്ടാകേണ്ടതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ച് കാണിച്ച മാതൃക പോലെ ശത്രുക്കൾ നാട്ടിൽ നിന്ന് പുറത്താക്കുവാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമുസ്ലിങ്ങളായ സുഹൃത്തുക്കളാണ് പറഞ്ഞത്, താങ്കളെപ്പോലെയുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ലേ, നിങ്ങളിവിടെ വേണം, ഈ നാട്ടിൽ സമാധാനവും സന്തോഷവും അതേപോലെ തന്നെ സഹവർത്തിത്വവും സഹിഷ്ണുതയും ഒക്കെ വേണമെങ്കിൽ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകണം, അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് അവിടെ സംരക്ഷണം ഒരുക്കുന്നത് മുസ്ലിങ്ങളല്ല, അമുസ്ലിങ്ങളാണ്, സ്വഭാവ പെരുമാറ്റങ്ങളിലൂടെ കണ്ടുകൊണ്ട്. അങ്ങനെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം, ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം എങ്കിൽ നമ്മുടെ നാട്ടിൽ സമാധാനവും സഹകരണവും സഹിഷ്ണുതയും ഒക്കെ പുലർത്തി നല്ല ഒരു നാടായി നമുക്ക് മുമ്പ് കാലങ്ങളിലേതുപോലെ ജീവിക്കുവാനും ഇടപഴകുവാനും സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: മഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.

0: ആങ്കറിംഗ് ഡെസ്കിൽ ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം മുസ്തഫ മാസ്റ്റർ. പക്ഷേ നമുക്ക് ലൈവിൽ നിന്ന് നമ്മൾ നേരെ വൈബ്സിലേക്ക് കയറുമ്പോൾ, ഇപ്പം ലൈവാണോ വൈബ്സാണോ ഏറ്റവും എന്താ പറയുക ജനകീയമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, അല്ലേ, അത് രണ്ടിനും ഒരേപോലെ വേണമെങ്കിൽ ആൻസർ പറയാവുന്ന രൂപത്തിലേക്ക് വൈബ്സ് മാറുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വൈബ്സിനെ ഒരുപാട് ശ്രോതാക്കൾ ഇപ്പം ലൈവ് കേൾക്കാൻ ചില പ്രയാസങ്ങൾ, ഇപ്പം മദ്രസ അധ്യാപകരെ പോലുള്ള ആളുകൾ ലൈവിന് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും അവർ നേരെ മദ്രസയിൽ പോകും, പിന്നെ തിരിച്ചു വരുമ്പോഴേക്ക് ലൈവ് അവസാനിക്കും. പിന്നെ അതിൻ്റെ സങ്കടം തീർക്കുന്നത് പലപ്പോഴും അധ്യാപകർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ വൈബ്സിൽ കയറിയിട്ടാണ് സങ്കടം തീർക്കുക, അപ്പം അതൊരു വൈബ്സാക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പം ഏതായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏകദേശം എല്ലാ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ മദ്രസ അടക്കം മിക്കവാറും ഇപ്പോൾ ഇന്നു മുതൽ വെക്കേഷനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാഹ് വെക്കേഷനിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ ഒരുക്കി തുടങ്ങിയിട്ടുണ്ടാവും. മദ്രസ പൂട്ടിയിട്ട് വേണം എവിടെയെങ്കിലുമൊക്കെ പോകാനെന്ന് ആലോചിക്കുന്നവരുണ്ടാവും, അതുപോലെ തന്നെ യാത്ര തുടങ്ങിയവരുണ്ടാവും, വിരുന്ന് പോയവരുണ്ടാവാം, ചിലപ്പം ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് റേഡിയോ കേൾക്കുന്നവരുണ്ടാവാം, അതുപോലെ തന്നെ വൈഫ് ഹൗസിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്, അങ്ങനെ പല പല ശ്രോതാക്കളൊക്കെ ഇപ്പോൾ ഒരു അവരുടെ ഇന്നലെ വരെയല്ലേ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരെയുള്ള ആ ഒരു രൂപം മാറിയിട്ടുണ്ടാവും. അപ്പം എന്ത് തന്നെ ആവട്ടെ, റേഡിയോ നമ്മളെപ്പോഴും പറയാറുണ്ട്, എവിടെ ആയാലും റേഡിയോ ഒരു സുഹൃത്തിനെ പോലെ കൊണ്ടു നടക്കുകയാണെങ്കിൽ എവിടെ വെച്ചും എങ്ങനെയും നമുക്ക് കേൾക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള പ്രോഗ്രാമുകളാണ് റേഡിയോ ശ്രോതാക്കൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
1: അതെ, നിങ്ങളുടെ യാത്രയെ വൈബാക്കാൻ ഇതാ റേഡിയോ വൈബ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഇൻസൈറ്റിലേക്ക് പ്രവേശിക്കുന്നു. ഇൻസൈറ്റിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഷംജാസ് കെ അബ്ബാസ് ആണ്. പരലോകം നിങ്ങൾ കണ്ടതാണോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.
2: ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പുതിയൊരു ഇൻസൈറ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യഥാർത്ഥത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ നടത്തുന്നവർ പ്രധാനമായി വിമർശിക്കുന്ന ഒരു മേഖലയാണ് ഇസ്ലാമിൻ്റെ ഗൈബിയായ വിശ്വാസങ്ങൾ. കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള, മനുഷ്യന് അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ വിശ്വാസം എന്നുള്ളത് പലപ്പോഴും അത് പ്രൂവ് ചെയ്യപ്പെടണമെന്നും അത് ഞങ്ങളുടെ മുമ്പിൽ കണ്ടാൽ മാത്രമേ ഞങ്ങൾ തെളിയിക്കുക, ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്നെല്ലാം പറയുന്ന അന്ധമായ ഒരു വാദം ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അക്കാദമിക തലത്തിൽ ഇതിന് ഒരുപാട് മറുപടികൾ നമുക്ക് പറയാൻ സാധിക്കും. പലപ്പോഴും ഇസ്ലാം വിമർശനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുതിയ കാലത്തെ യുവാക്കളായ പണ്ഡിതന്മാരെല്ലാം ഇത്തരം വിഷയങ്ങളിൽ വളരെ വ്യക്തമായ മറുപടികൾ നൽകിക്കൊണ്ടേയിരിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ഇന്ന് നമ്മുടെ സാധാരണ ജീവിതങ്ങളിലേക്കും കടന്നു വരുന്നുണ്ട്. പലപ്പോഴും ഈ ഇത്തരം അന്ധമായ ചോദ്യങ്ങൾ പെട്ടെന്ന് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, വഞ്ചിക്കാനുള്ള ഒരു കാരണമായി വർത്തിക്കാറുണ്ട്. ആളുകളുടെ സ്വസ്ഥമായ വിശ്വാസത്തെ പലപ്പോഴും ഇത്തരം ചെറിയ വാദങ്ങൾ അവരുടെ വിശ്വാസത്തിലെ ചില പാളിച്ചകൾ കൊണ്ട്, അതല്ലെങ്കിൽ അത്തരത്തിൽ അവർക്ക് ദൃഢമായ ഒരു അറിവ് ആ വിഷയത്തിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രം അത്തരത്തിൽ വലിയ രീതിയിൽ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, വഞ്ചിക്കാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് സാധിക്കാറുണ്ട്. പലപ്പോഴും ഈ അദൃശ്യമായ വിശ്വാസങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇത്തരം ആളുകൾ ചോദിക്കാറുള്ള ചോദ്യം, നിങ്ങൾ അത്തരം കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നതാണ്. നിങ്ങൾ പരലോകത്തെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മരണശേഷം ഒരു ജീവിതം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സ്വർഗവും നരകവും കണ്ടിട്ടുണ്ടോ? വേണ്ട, നിങ്ങൾ ഇന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ അള്ളാഹു എന്ന് പറയുന്ന ഈ ഒരു ദൈവമുണ്ടല്ലോ, ആ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെല്ലാം ഇത്തരം ആളുകൾ ചോദിക്കാറുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ അടിസ്ഥാനം എന്നുള്ളത് കാണുക, കാഴ്ചയിൽ നിങ്ങൾ കാണുന്നത് മാത്രമേ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു അടിസ്ഥാനത്തിൽ നിന്നുമാണ് അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ചോദിക്കാറുള്ളൊരു ചോദ്യം, കാണുന്നത് മാത്രമാണോ നമ്മൾ വിശ്വസിക്കാറുള്ളത് എന്നത് മാത്രമാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരുപാട് തലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ കാഴ്ചയിൽ കാണുന്നതും നമുക്ക് അനുഭവപ്പെടുന്നതും നമ്മൾ തൊടുന്നതുമായ കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്ന ഒരു വിശ്വാസ രീതി ഒരിക്കലും മനുഷ്യൻ ചരിത്രത്തിൽ എവിടെയും പിൻപറ്റി പോന്നിട്ടില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ കാലത്തും അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പലപ്പോഴും ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾ തങ്ങളുടെ വിശ്വാസത്തിലെ പോലും അടിസ്ഥാനം പോലും യഥാർത്ഥത്തിൽ പരിശോധിക്കുന്നില്ല എന്നത് ഏറെ സങ്കടകരമായ ഒരു വസ്തുതയാണ്. അതുമാത്രമല്ല, പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചകളെല്ലാം വളരെ ഉപരിപ്ലവമായ മറുപടികളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ പറയാറുള്ളത് ക്വസ്റ്റ്യനിങ് ദ ക്വസ്റ്റ്യൻസിനാണ്. ഇത്തരം ചോദ്യങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന വാദം? ആ വാദത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? നിങ്ങൾ ഈ വാദവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇതിനെ പ്രൂവ് ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. പലപ്പോഴും അള്ളാഹു ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന, ഇന്നേ വരെ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന, ദൈവമെന്ന നിങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്ന ഈ അള്ളാഹു ഉണ്ടല്ലോ, ഫലസ്തീനിലെ ആ മക്കൾ ഹസ്ബൂൻ അള്ളാഹ് എന്ന് പറയുന്ന ആ ഒരു അള്ളാഹു ഉണ്ടല്ലോ, ലോകത്ത് കോടിക്കണക്കിന് പള്ളികളിൽ ഓരോ സമയവും നിരന്തരം കേൾക്കുന്ന ബാംഗ്ലിയിലെ അള്ളാഹു അക്ബർ ഉണ്ടല്ലോ, നിങ്ങൾ ഓരോ നമസ്കാരത്തിലും ഓരോ വക്തിലും നിങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അള്ളാഹു എന്ന് പറയുന്ന ഒരു പരമകാരുണികനായ ഒരു കരുണാവാരിധിയായ ഒരു അള്ളാഹ് ഉണ്ടല്ലോ, ആ അള്ളാഹുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവർ ചോദിക്കാറുണ്ട്. പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാനും സാധിക്കും. വ്യത്യസ്തമായ ആശയങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ചരിത്രത്തിൽ കമ്മ്യൂണിസം മുന്നോട്ട് വന്ന ഒരു കാലഘട്ടത്തിൽ കാൽ മാർക്സിനെ

0: ആളുകൾ യഥാർത്ഥത്തിൽ ഇത്തരം ആശയത്തെ വിശദീകരിച്ചത്, ദൈവം എന്ന ആശയത്തെ വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്നാണ്. ഗോഡ് ഓഫ് ഗ്യാപ്സ്, മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു ഒരു തങ്ങളുടെ ജീവിതത്തിൽ ഗ്യാപ്പുള്ളൊരു ഭാഗത്ത് പ്രതിഷ്ഠിക്കുന്ന ഒന്നാണ് ഗോഡ് എന്നതാണ്. അതല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത ചില ചോദ്യങ്ങളുണ്ട്, അത് അവരും അംഗീകരിക്കുന്നുണ്ട്. ലോകത്ത് നമ്മൾ ഉത്തരം കണ്ടെത്തുന്ന ഭൗതികമായ തലത്തിലെ ഒട്ടനവധി ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാലും ചില സ്ഥലങ്ങളിൽ മനുഷ്യൻ സ്റ്റക്കായി പോകും, ചില സ്ഥലങ്ങളിൽ മനുഷ്യൻ ഉത്തരമില്ല, മനുഷ്യൻ ആൻസർ ഇല്ലാതായി പോകും. അവിടെ യഥാർത്ഥത്തിൽ മനുഷ്യൻ ദൈവത്തെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് എന്നാണ് ഇത്തരം ആളുകൾ വാദിച്ചത്. അതിനാണ് യഥാർത്ഥത്തിൽ ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഗോഡ് ഓഫ് ഗ്യാപ്സിനെ കുറിച്ചുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം ആളുകളെല്ലാം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കാതെയാണ് ദൈവത്തെ പ്രതിഷ്ഠിച്ചത് എന്നെല്ലാം പറഞ്ഞ് ദൈവത്തെ നിരാകരിക്കുമ്പോൾ, തള്ളിക്കളയുമ്പോൾ യഥാർത്ഥത്തിൽ അത്തരം ചോദ്യങ്ങൾക്കൊന്നും അവർ ഉത്തരം കണ്ടെത്തിയിട്ടില്ല, ആ ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം വിശ്വസിക്കുന്ന അള്ളാഹു എന്ന് പറയുന്നത്, മുസ്ലിമീങ്ങൾ ആരാധിക്കുന്ന അള്ളാഹു എന്ന് പറയുന്നത്, അൽ ഇലാഹി എന്ന് പറയുന്നത്, ആ അള്ളാഹു യഥാർത്ഥത്തിൽ കേവലം ഒരു ഗോഡ് ഓഫ് ഗ്യാപ്പ് ആണോ? കേവലം ആ മനുഷ്യൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ ആശ്വാസം നൽകുന്ന ഒരു അദൃശ്യമായ ഒരു വെറും കേവലം ഒരു വിശ്വാസം മാത്രമാണോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, അള്ളാഹു എന്നത് പുതിയ കാലത്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു നൽകുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ആരാണ് അള്ളാഹു എന്ന കൃത്യമായൊരു ചിന്ത നൽകേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചോദ്യം ഖുർആൻ തന്നെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമായിക്കൊണ്ട് തന്നെ അള്ളാഹു അള്ളാഹുവിനെ പറ്റി കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അവിടെയെല്ലാം യഥാർത്ഥത്തിൽ ദൈവം അള്ളാഹു എന്നതിന് അള്ളാഹു നൽകുന്ന വിവക്ഷകൾ, അള്ളാഹു നൽകുന്ന ഉത്തരങ്ങൾ, അള്ളാഹു നൽകുന്ന ആൻസറുകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഭൗതിക പ്രപഞ്ചവുമായി കണക്റ്റഡായ ഒന്നല്ല, ഭൗതിക പ്രപഞ്ചവുമായി കണക്റ്റഡായ ഒന്നല്ല. നമുക്ക് ഒരു ഉദാഹരണം മാത്രം എടുക്കാം. നമ്മൾ എല്ലാ ദിവസവും നിരന്തരം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശദീകരണം അള്ളാഹു എങ്ങനെയാണ് പറയുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു അഹദാണ് എന്നാണ്. അള്ളാഹു അഹദാണ്, ഭൗതികമായ പ്രപഞ്ചത്തിൽ ഒന്നും അഹദല്ല, ഒന്നും അഹദല്ല. ലോകത്തിലെ എല്ലാതും അത് പരസ്പരം ആശ്രയിച്ച് പരസ്പരം മുന്നോട്ട് പോകുന്ന ഒന്നാണ്. എന്നാൽ അള്ളാഹു അഹദാണ്, അവൻ ഏകനാണ്. അവനോടൊപ്പം വെക്കാൻ പറ്റുന്ന, അവനോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന, അവനോടൊപ്പം തുല്യതയുള്ള ഒന്നും തന്നെ ഇല്ല എന്നതാണ് അള്ളാഹു അഹദ് കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അള്ളാഹു സമദ്, അവൻ ആശ്രയിക്കാത്തവനാണ്. പലപ്പോഴും ഈ ആശ്രയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരം ആളുകൾ പറയുക, അള്ളാഹു ജിബ്രീലിനെ ആശ്രയിച്ചിട്ടല്ലേ ഇവിടെ വഹി എത്തിച്ചത്, അള്ളാഹു പ്രവാചകനെ ആശ്രയിച്ചിട്ടല്ലേ ഇവിടെ നുബുവത്ത് എത്തിച്ചത് എന്നെല്ലാമാണ്. എത്ര ബാലിശമായ വാദങ്ങളാണ് ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. അള്ളാഹു ക്രിയേറ്റ് ചെയ്യുന്ന ചില വ്യവസ്ഥകളുണ്ട്, ആ വ്യവസ്ഥകൾ പോലും യഥാർത്ഥത്തിൽ ഈ അള്ളാഹു നിശ്ചയിക്കുന്നതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒന്നാണ്. ആ നിശ്ചയിക്കുന്ന, അള്ളാഹു നിശ്ചയിക്കുന്ന ആ വ്യവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് യാതൊന്നിനും ഇവിടെ യാതൊരു ഓപ്ഷനും നൽകപ്പെടുന്നില്ല എന്നുള്ളത് കൃത്യമായും അള്ളാഹു പഠിപ്പിക്കുന്നതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഫ്രീ വിൽ നൽകി, അവൻ രണ്ട് വഴികൾ സ്വീകരിക്കാനുള്ള അവസരം നൽകി എന്നെല്ലാം പറയുമ്പോൾ പലപ്പോഴും ഇത്തരം ആളുകൾ പറയുക, അള്ളാഹു ഇതെല്ലാം മുൻകൂട്ടി അറിയാൻ തരികയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഫ്രീ വിൽ നൽകിയിട്ട് പറ്റിക്കുന്നത് എന്നാണ്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊന്നും ഒന്നും പഠിക്കാതെ തങ്ങൾക്ക് എന്തെല്ലാമോ എവിടേക്കോ വിവിധ വിശദീകരണങ്ങളിൽ നിന്നും അതല്ലെങ്കിൽ ഏതെല്ലാം വിമർശന പ്രസംഗങ്ങളിൽ നിന്നും ഇത്തരമുള്ള കളിയാക്കലുകളിൽ നിന്നുമെല്ലാം കിട്ടുന്ന ചില വാക്കുകൾ ചില വാക്യങ്ങളും എടുത്ത് അതും കൊണ്ടുവന്ന് ഇസ്ലാമിനെ വിമർശിക്കാൻ ശ്രമിക്കുന്നവർ എത്ര അടിസ്ഥാനരഹിതമായ പണിയാണ് എടുക്കുന്നത് എന്ന് നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാലയെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹു എന്നത് ഭൗതികമായി പ്രപഞ്ചത്തിനപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ ഭൗതികമായി നമ്മൾ പറയുന്ന ഈ ഒരു സാഹചര്യങ്ങളുടെ പരിമിതികളോ പരിധികളോ ഒന്നുമില്ലാത്ത ഒരു അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അള്ളാഹുവിന് സമയത്തിൻ്റെയോ സ്പേസിൻ്റെയോ പ്രശ്നമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആശ്രയത്വത്തിൻ്റെ പ്രശ്നമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് തുല്യമായി ഒന്നുമില്ല. അവൻ ജനിച്ചിട്ടോ ഇല്ല ജനിപ്പിച്ചിട്ടോ ഇല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പലപ്പോഴും ചോദിക്കാറുള്ളത് അള്ളാഹുവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്നാണ്. നമ്മൾ പറയുന്ന അള്ളാഹു എന്ന് പറയുന്നത് ഇവിടെ സൃഷ്ടിപ്പും സൃഷ്ടിയും എല്ലാം കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ ഭൗതികമായ പ്രപഞ്ചത്തിനുള്ളിലെ വ്യവസ്ഥിതിയുടെ ഭാഗം മാത്രമാണ്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരിക്കലും ഒരു തലമുറക്ക് ജനനം നൽകാത്ത അല്ലെങ്കിൽ ജനിച്ചിട്ടില്ലാത്ത ഒരു അസ്തിത്വത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു അസ്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭൗതികമായ കമ്പാരിസണുകൾ നടത്തുക എന്നത് എത്ര ബാലിശമാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. മാത്രമല്ല അള്ളാഹുവിനെക്കുറിച്ചുള്ള നമ്മുടെ വിശദീകരണങ്ങളിലെല്ലാം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, അള്ളാഹു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ മാത്രം ഒരു ദൈവമായി ഇസ്ലാം പ്രതിഷ്ഠിക്കുന്ന ഒന്നല്ല. അൽ ഇലാഹ്, ദൈവം ആരാധ്യൻ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ് ഉണ്ടല്ലോ, ആ സൂപ്പർ നാച്ചുറൽ ബീയിങ് എന്ന് പറയുന്ന ഒരു ഭൗതിക പ്രപഞ്ചത്തിന് അപ്പുറത്തേക്ക് ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു അള്ളാഹു ഉണ്ട് എന്ന് പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു വാദമാണ്. ആ വാദത്തിൽ അവരെല്ലാം ആഗ്രഹം ആഗ്രഹിക്കുന്ന ഒരു റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം കൃത്യമായി വിശദീകരിക്കുന്നത്. ആ വിശദീകരണങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. മൂസ അലൈഹിസ്സലാം, പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാം ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഫിർഔൻ എന്ന അന റബ്ബുക്കും അല, ഞാനാണ് ഈ ലോകത്തിന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞ ഫിർഔൻ ഉണ്ടല്ലോ, ആ ഫിർഔൻ മൂസ നബി അലൈഹിസ്സലാമോട് ചോദിക്കുന്നു, ഫമർ റബ്ബുക്കുമായ മൂസ, മൂസ നിങ്ങൾ രണ്ടുപേരും പറയുന്ന, ഹാറൂനും മൂസയും പറയുന്ന ഈ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് ആരാണ് മൂസ? വളരെ ധാർഷ്ട്യത്തോടുള്ള ചോദ്യമാണ്. മൂസ നബി അലൈഹിസ്സലാം പറയുന്നു, റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖലഖഹു സുമ്മ ഹദാ, റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ, എല്ലാത്തിനും ലോകത്തെ സകലമായ സൃഷ്ടികൾക്ക് കൃത്യമായ വഴി കാണിച്ച് നൽകി സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. സഹോദരങ്ങളെ, എങ്ങനെയാണ് ഇത് ഗോഡ് ഓഫ് ക്യാപ് ആവുക? എങ്ങനെയാണ് ലോകത്ത് ഇന്ന് സൂക്ഷ്മവും സ്ഥൂലമായി നടക്കുന്ന എല്ലാ സംവിധാനങ്ങളും അങ്ങനെ വെറുതെ ഉണ്ടായതാണ് എന്നോ, അല്ലെങ്കിൽ പ്രപഞ്ചം പൊടുന്നതിനെ പൊട്ടിത്തെറിച്ചൊരു പൊട്ടിത്തെറിയിൽ പെട്ടെന്നുണ്ടായ ഒരു ഒരു ഒരു ഒരു അബദ്ധമായ, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലുണ്ടായ കേവലം ചില ചിന്ന ഭിന്നമായ ചില സംവിധാനം മാത്രമാണ് എന്ന് എങ്ങനെയാണ് ഈ സൂക്ഷ്മമായ സംവിധാനത്തെ കണ്ടുകൊണ്ട് ഒരാൾക്ക് വാദിക്കാൻ സാധിക്കുക? ശാസ്ത്രത്തെ എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം മനുഷ്യൻ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്നത്, ഇതെല്ലാം സംവിധാനിക്കുന്ന, ഇതെല്ലാം സൃഷ്ടിക്കുന്ന, ഇതെല്ലാം പരിപാലിക്കുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് തന്നെയല്ലേ, ആ ചോദ്യത്തിന് ഉത്തരമല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമും ഖുർആനും പടി പറഞ്ഞു വെക്കുന്നത്? അങ്ങനെയുള്ളൊരു അള്ളാഹിനെക്കുറിച്ച്, ആ അള്ളാഹുവിനെക്കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ വഅൽഖാ ഫിൽ അർദി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ വഅൻസൽനാ من السماء ماء فاخرج به من الثمرات رزقا لكم فلا تجعلوا لله اندادا وانتم تعلمون അതവ ആകാശങ്ങളെ തൂണില്ലാതെ സൃഷ്ടിച്ച് ഭൂമിയിലെ സകല ജീവജാലങ്ങളെ സൃഷ്ടിച്ച് ആകാശത്തും ഭൂമിയിലും പാറിപ്പറക്കുന്ന, ആയിൽ നീന്തി തുടിക്കുന്ന, കാനനങ്ങളിൽ ഗർജിക്കുന്ന അത്തരത്തിലുള്ള കോടാനുകോടി ജീവജാലങ്ങൾ സൃഷ്ടിച്ച ഇന്നും ഭൂമി ലോകത്ത് മനുഷ്യൻ കണ്ടെത്താൻ സാധിക്കാത്ത ഒട്ടനവധി ജീവജാലങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം അത്ഭുതകരമാണ് ഈ ഭൂമി ലോകം. ആ ഭൂമി ലോകവും ഈ ഭൗതിക പ്രപഞ്ചവും യഥാർത്ഥത്തിൽ എത്ര വലുതാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, ഭൂമി സ്വയം കറങ്ങുകയും അത് സൂര്യന് ചുറ്റും കറങ്ങുകയും ആ സൂര്യൻ അടങ്ങുന്ന സോളാർ സിസ്റ്റം കറങ്ങുകയും അതടങ്ങുന്ന ഗാലക്സി എന്ന മിൽക്കി വേ കറങ്ങുകയും ആ മിൽക്കി വേ അടക്കമുള്ള ക്ലസ്റ്ററുകളും സൂപ്പർ ക്ലസ്റ്ററുകളും എല്ലാം നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരുന്നിട്ടും ഇന്നും ഭൂമിയിൽ യാതൊരു അസ്വസ്ഥതയും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം സംവിധാനിച്ച ഒരു റബ്ബുണ്ട്. ആ റബ്ബിനെ കുറിച്ചാണ് ഇസ്ലാം കൃത്യമായും പഠിപ്പിക്കുന്നത്. ആ റബ്ബിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്തെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഹാദാ ഖൽഖുല്ലാഹി ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, ഇങ്ങനെയൊക്കെയുള്ള ഈ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ കുറിച്ചുള്ള സൃഷ്ടിപ്പിനെ കുറിച്ചെല്ലാം അള്ളാഹു ശീലിച്ചിട്ട് അള്ളാഹു ചോദിക്കുന്നത്, ഹാദാ ഖൽഖുല്ലാ, ഇതെല്ലാം അള്ളാഹു ഉണ്ടാക്കിയതാണ്, ഇതെല്ലാം അള്ളാഹു ഉണ്ടാക്കിയതാണ്, ആരാണ് ഇതല്ലെങ്കിൽ അള്ളാഹു അല്ല ഇതെല്ലാം ആരുണ്ടാക്കുമെന്ന് കൃത്യമായൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ അള്ളാഹു ചോദിച്ചു വെക്കുന്നത്. അതുകൊണ്ട് ഗൈബിയായ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ, അദൃശ്യമായ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ, യഥാർത്ഥത്തിൽ അദൃശ്യത എന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള കാഴ്ചയിൽ മാത്രമാണ്. അള്ളാഹുവിൻ്റെ കോടാനുകോടി ആയത്തുകൾ, തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ കൃത്യമായും വ്യക്തമായും തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാലത്ത് ഇത്തരം ബാലിശമായ വാദങ്ങൾ നമുക്ക് കൃത്യമായും അഡ്രസ്സ് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തൊരു പരലോകത്തെക്കുറിച്ചാണ് ഇവർ ഇത്തരമൊരു വാദം മുന്നോട്ട് വെക്കാറുള്ളത്. എന്താണ് പരലോകം? നിങ്ങൾ ഇന്നേ വരെ കാണാത്ത ഒരു സ്വർഗ്ഗനരകത്തെക്കുറിച്ച് പറയുന്നു, തീനെക്കുറിച്ചും സുഖസൗകര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ വിശദീകരിക്കുന്നു. എന്താണ് പരലോകം എന്നത്? ഇവിടെ പരലോകത്തിൻ്റെ ആട്രിബ്യൂട്ടുകൾ, അല്ലെങ്കിൽ പരലോകത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, അതെല്ലാം നമുക്കവിടെ മാറ്റിവെക്കാം. യഥാർത്ഥത്തിൽ പരലോകം എന്നത് എങ്ങനെയാണ് അവിടെ ഉണ്ടാക്കപ്പെടുന്നത്, ഉണ്ടാകുന്നത് എന്നതിൻ്റെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കേണ്ടതുണ്ട്. ലോകത്ത്, ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും യഥാർത്ഥത്തിൽ അവൻ്റെ നൈതികമായ, അവൻ്റെ നൈസർഗികമായ ഒരു ചിന്തയാണ് പ്രതിഫലം എന്നത്. പ്രതിഫലം എന്നത് എന്തിനും ഏതൊരു മനുഷ്യൻ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ അവന് പണം വാങ്ങാനും ആ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അവനെ ഓരോ ഘട്ടത്തിലും ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് തിരിച്ച് നന്ദി ലഭിക്കാനും എല്ലാമുള്ള ആഗ്രഹം യഥാർത്ഥത്തിൽ ആ ആഗ്രഹത്തിൽ നിന്ന് വരുന്നതാണ്. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാം കൃത്യമായും പഠിപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാമുള്ള മറുപടി, പ്രതിഫലം പൂർണ്ണമായും നൽകപ്പെടുക പരലോകത്താണ്. അവിടെ തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ കൃത്യമായ ചിന്തയാണ് ഇസ്ലാം നൽകുന്നത്. നിങ്ങൾ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഭൗതികമായി രക്ഷപ്പെടാൻ സാധിച്ചാലും നാളെ പരലോകത്ത് നിങ്ങൾ സൃഷ്ടിച്ച സൃഷ്ടാവ് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന കൃത്യമായ പാഠം, വ്യക്തമായ പാഠം ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഗൈബിയായ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനം. ഈ ഒരു ബോധ്യപ്പെടൽ, ആ ബോധ്യപ്പെടൽ ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഫലസ്തീനിലെ നൂറുകണക്കിന് മക്കൾക്ക് ഓരോ ദിവസവും മരണപ്പെടുന്ന ആ മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ, അവർക്ക് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക്, ആ ബുദ്ധിമുട്ടുകൾക്ക് അവർക്ക് പ്രതിഫലം ലഭിച്ചില്ലെങ്കിൽ, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് അവർക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ, യഥാർത്ഥത്തിൽ ഇവിടെ ഉത്തരമില്ലാതാവുന്നത് കേവലം മനുഷ്യന് ശാസ്ത്രം കൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്ത ചില ഉത്തരങ്ങൾ മാത്രമല്ല, അത്തരത്തിൽ ഉത്തരങ്ങളുമല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ജീവിതം എന്തിനു എന്നത്, സുഖസൗകര്യങ്ങളിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ സ്വർണ്ണക്കട്ടിലിൽ ജനിക്കുന്ന ആളുകളും മറുഭാഗത്ത് പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകൾക്കിടയിൽ നിന്നും തന്നെ പ്രസവിച്ച മാതാവിനെ തിരഞ്ഞെടുക്കുന്ന മക്കളും യഥാർത്ഥത്തിൽ ഒരുപോലെ മരണപ്പെട്ടാൽ ഈ ഭൗതിക ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ഭൗതിക ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനങ്ങൾക്ക്, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക്, നമ്മൾ ചെയ്തു കൂട്ടുന്ന ചെയ്തികൾക്ക്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിനും സ്വത്തിനുമെല്ലാം എന്തടിസ്ഥാനമാണുള്ളത്? നമ്മുടെ ത്യാഗങ്ങൾക്ക്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾക്ക്, നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം എന്തടിസ്ഥാനം? പ്രശ്നമാണുള്ളത്. അവിടെ യഥാർത്ഥത്തിൽ ഈ ചോദ്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർണപുടങ്ങളിൽ നിരന്തരം അലയടിക്കുന്നതാണ്. ആ അലയടിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഇവിടെ ലോകത്ത് ഒരു ഭൗതികവാദിക്കും ഒരു യുക്തിവാദിക്കും ഒരു ശാസ്ത്രമാത്രവാദിക്കും സാധിക്കുകയില്ല എന്നിടത്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാം കൃത്യമായും അതിന് മറുപടി പറയുന്നത്, ഖുർആൻ കൃത്യമായി അതിന് മറുപടി പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന് നമുക്ക് കൃത്യമായ ലക്ഷ്യം നിർവചിച്ച് നൽകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ചിന്തകൾ കൃത്യമായും ഉണ്ടാവേണ്ടതുണ്ട്. ജീവിതത്തിലൂടെ നീളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോധ്യപ്പെടുത്തൽ നമ്മുടെ മക്കളെയും എല്ലാം നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. പുതിയ കാലത്ത് വിമർശകരെന്ന പേരിൽ കേവലം വിമർശനവുമായി ജീവിച്ച് മരിക്കുന്ന ആളുകൾ ഹാ എന്ത് കഷ്ടം എന്ന് മാത്രമാണ് നമുക്ക് അവരുടെ കാര്യത്തിൽ പറയാനുള്ളത്. ജീവിതം മുഴുവൻ ഒരു മതത്തെ വിമർശിച്ച് ജീവിക്കുമ്പോഴും ആ മതം അവർ പോലും കരുതാത്ത വിധത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയനായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ അസ്വസ്ഥപ്പെട്ടുകൊണ്ട് വിമർശിച്ച് തളർന്ന് തളർന്ന് തളർന്ന് മരണപ്പെടുകയല്ലാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നത് ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹു അവതരിപ്പിച്ച ഒരു മതം, അള്ളാഹു അവതരിപ്പിച്ചൊരു ഖുർആൻ, അത് സംരക്ഷിക്കപ്പെടുക എന്നത് അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തമാണെങ്കിൽ നമുക്ക് അഭിമാനപൂർവ്വം ലോകത്ത് ഏത് കോട്ടകൊത്തളങ്ങൾക്കിടയിലും നമുക്ക് കയറി ചെന്ന് ഈ ഖുർആനെയും ഇസ്ലാമിനെയും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് യുക്തിസഹമായി നമുക്ക് മറുപടി പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ വിമർശനങ്ങളെല്ലാം വ്യക്തമായി പഠിക്കാതെ ആഴത്തിലുള്ള ചിന്തകളില്ലാതെ വളരെ ബാലിശമായ വിമർശനത്തിന് വേണ്ടി വിമർശിക്കുന്ന അത്തരം ജീവിതങ്ങളെ നമ്മൾ കൃത്യമായും ഉദ്ബുദ്ധരാക്കാൻ അല്ലെങ്കിൽ ബോധവൽക്കരിക്കാൻ പ്രബോധനത്തിലൂടെ അവരെയും ഇസ്ലാമിൻ്റെ ആ അജയ്യമായ സുന്ദരമായ ജീവിത ലോകത്തേക്ക് കടത്തിക്കൊണ്ടുവരാനും എല്ലാം നമുക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലൂടെ നീളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചിന്തകളായിരിക്കണം നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങളിലും നിദാനമാവേണ്ടത്. ഇത് കേവലം ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇസ്ലാമിനെ വിമർശനങ്ങൾക്ക് മുൻപിൽ തടയിടാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് നമ്മുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ബോധ്യപ്പെടുത്തലുകൾ ഈ ബോധങ്ങൾ യഥാർത്ഥത്തിൽ വർത്തിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലേക്ക് അത് നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കേണ്ടതെന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ ഇൻസൈറ്റ് കേട്ട് കഴിഞ്ഞു. വളരെ വ്യത്യസ്തമായിരിക്കുന്ന വിഷയങ്ങളാണ് പീസ് റേഡിയോ ഇൻസൈറ്റിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരലോകം നിങ്ങൾ കണ്ടതാണോ എന്ന വളരെ വ്യത്യസ്തമായ ഒരു വിഷയവുമായി ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഷംജാസ് കെ അബ്ബാസ്.
2: ഇനി നമ്മളേ ഒരു പാട്ട് കേട്ടിട്ട് വരാം. ഏതാ പാട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കേട്ടിട്ട് പറയാം.
1: കേട്ടിട്ട് പറയാം ഇൻഷാല്ലാ. ഇത് നമ്മൾ ചിലപ്പം മുമ്പേ കേട്ട പാട്ടായിരിക്കാം. എന്തായാലും പാട്ടിനെക്കുറിച്ചും വിലയിരുത്തലുണ്ടാവാം, നമ്മുടെയൊക്കെ മനസ്സുകളുണ്ടാവാം. എന്തായാലും നമ്മൾ സ്വരം കേൾക്കുന്നു.

0: വളരെ മനോഹരമായ മറ്റൊരു സ്വരം നമ്മൾ കേട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താം, നിർദ്ദേശങ്ങളോ വിമർശനങ്ങളോ ഒക്കെ രേഖപ്പെടുത്താം. വിമർശനങ്ങൾ എനിക്ക് തോന്നുന്നു സ്വരത്തിൻ്റെ കാര്യത്തിലുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വരം അത്രയും നമ്മുടെ ശ്രോതാക്കൾ ഏറ്റെടുത്തൊരു പ്രോഗ്രാമാണ്.
1: നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, നമുക്കൊന്നും വലിയ അസുഖങ്ങളൊന്നും ഇപ്പോൾ ഇല്ല.
0: പക്ഷെ
1: നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ എന്താ വിചാരിച്ചിരിക്കണത്?
0: ആരോഗ്യത്തെ കുറിച്ചുള്ള ചിന്ത വേണം.
1: അതെ, എന്താ ഇപ്പൊ നമ്മുടെ വിചാരം?
0: എന്താ വിചാരം? ആരോഗ്യ വിചാരത്തിലേക്കാണ് നമ്മൾ പോണത്.
1: യെസ്. അപ്പൊ നമുക്കൊന്ന് ആരോഗ്യ വിചാരം കേട്ടിട്ട് വരല്ലേ.
0: ആരോഗ്യ വിചാരം നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് പ്രമേഹവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്.
1: യെസ്.
0: അപ്പൊ പ്രമേഹം എന്ന് പറയുമ്പോഴേക്ക് ആളുകൾ ആർത്തിയോടെ കേൾക്കാനിരിക്കുന്ന വിഷയം കൂടിയാണ്. കാരണം അറിയോ,
1: ഒരു വീട്ടില് ഒരു പ്രമേഹ രോഗി ഉണ്ടാവും.
0: ഒന്നല്ല എന്നുള്ളതാണ്.
1: അല്ല, ഒന്നെന്തായാലും
0: ഒന്നെന്തായാലും ഉണ്ടാവും. അപ്പം നമുക്കതിൻ്റെ മൂന്നാം ഭാഗം കേൾക്കാം. ഇന്ന് ഡോക്ടർ അബ്ദുൽ ജലീൽ, അതുപോലെ തന്നെ ഡോക്ടർ രാം നാരായൺ
1: ആൻഡ് ഡോക്ടർ അബ്ദുൽ മാലിക്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിൽ നാം ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രമേഹവുമായി ബന്ധപ്പെട്ട അഥവാ ഡയബറ്റീസ് മെലിറ്റസുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ബാക്കി കാര്യങ്ങളാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ ജലീൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാം നാരായൺ എന്നിവരാണ്. രണ്ടുപേരെയും ഹൃദ്യമായി പീസ് റേഡിയോ ആരോഗ്യജനം പങ്ക്തിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത് പ്രമേഹം ഉണ്ടാകുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും, എങ്ങനെയാണ് പ്രമേഹം ഉണ്ടാകുന്നത്, അത് ഇൻസുലിൻ എങ്ങനെയൊക്കെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ പാകപ്പിഴവുകൾ എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു, എങ്ങനെയൊക്കെ പ്രമേഹം ഉണ്ടാകുന്നു, അത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. രണ്ടാമത്തെ എപ്പിസോഡിൽ പ്രമേഹത്തിൻ്റെ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വ്യായാമവും അതുപോലെ തന്നെ ഭക്ഷണത്തിലെ നിയന്ത്രണവുമായിരുന്നു കൂടുതലായിട്ട് അതിൽ ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, പ്രധാനമായി ചികിത്സാ വിധികളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ചർച്ച കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇതിൽ കേൾക്കേണ്ട അടുത്തൊരു വിഷയം പ്രമേഹത്തിൻ്റെ ചികിത്സയിലുള്ള പല നാടൻ വിധികളെക്കുറിച്ചുമാണ്. പ്രമേഹത്തിൻ്റെ ചികിത്സയായിട്ട് പലപ്പോഴും ഉഴുന്ന്, അതുപോലെ വെണ്ടക്ക വെള്ളം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ കടന്നു വരാറുണ്ട്. എന്താണ് ഇത്തരം ചികിത്സാ വിധികളെക്കുറിച്ച് പറയാനുള്ളത്? ഇത്തരം ചികിത്സയിൽ പ്രമേഹം ഗണ്യമായി കുറഞ്ഞു കിട്ടാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ?
3: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു 2 കിലോ വെണ്ടക്ക തിന്നാൽ പോലും നമ്മുടെ ശരീരത്തിൽ പ്രമേഹം കൂടില്ല. കാരണം എന്തായാലും അതിൽ നിന്ന് അന്നജങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അന്നജം കാർബോഹൈഡ്രേറ്റ് എന്തിൽ നിന്നാണോ വരുന്നത് അതാണ് നമ്മുടെ പ്രമേഹം കൂട്ടുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇതിനേക്കാൾ കൂടുതൽ ചോദിക്കുന്നതാണ് നെല്ലിക്ക വെള്ളം കുടിച്ചോട്ടേന്ന്. അപ്പോൾ ഉലുവ വെള്ളം അല്ലെങ്കിൽ നെല്ലിക്ക വെള്ളം അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളം കുടിച്ചുകൊണ്ട് ആ സാധനത്തിന് പ്രമേഹത്തിനെ കുറക്കാൻ ഒരു കഴിവില്ല. പക്ഷേ നമ്മളിപ്പോൾ കാലത്ത് ഒരു ആപ്പിൾ ജ്യൂസ് കുടിക്കുന്ന ഒരാള് അതിന് പകരം ഒരു നെല്ലിക്ക ജ്യൂസാണ് കുടിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് കൂടുന്ന ആപ്പിൾ ജ്യൂസ് കുടിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഷുഗർ എന്ത് ചെയ്യുന്നില്ല, ഇതിൽ നിന്ന് കൂടുന്നില്ല. അത് ഈ സാധനത്തിനൊന്നും പൊതുവെ പ്രമേഹത്തിന് കുറക്കാനുള്ള എന്തില്ല, കഴിവില്ല. ഇത് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ കോട്ടക്കൽ ആയുർവേദശാലയിൽ പോയിട്ട് ആയുർവേദം ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ പോലും അവർ പറയുന്നുണ്ടെന്ന് ഇതിനൊന്നും പ്രമേഹത്തിന് കുറക്കാൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ ചീരട അല്ലെ, എല്ലാ വെജിറ്റബിൾസും ഉദാഹരണത്തിന് ഭൂമിയിലെ അടിയിൽ വളരുന്ന സാധനങ്ങൾ ഒഴികെ, ഇപ്പോൾ ചീരടല്ല, ഉണ്ണിത്തണ്ട്, ഇതൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ഒട്ടും കാർബോഹൈഡ്രേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അന്നജം ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഒന്ന്, ഇതിൽ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പം നമ്മളൊരു ഉണ്ണിത്തണ്ട് ഉപ്പേരിയുടെ കൂടെ ഒരു ചെറിയൊരു ലഡുവിൻ്റെ കഷ്ണം കഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ആ കഴിച്ച ലഡുവിൽ നിന്നുണ്ടാവുന്ന കാർബോഹൈഡ്രേറ്റ് നമ്മളെ ബ്ലഡിലേക്ക് എത്തുന്നതിൻ്റെ ടൈമിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം കഴിച്ചിട്ട് ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എത്ര സമയം കൊണ്ടാണോ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കാർബോഹൈഡ്രേറ്റ് നമ്മളെ ബ്ലഡിലേട്ടോ എത്തുന്നത് അതാണ് നമ്മുടെ ഷുഗറിൻ്റെ അളവ് കൂട്ടുന്നത്. അപ്പം നമ്മൾ ഫൈബർ കണ്ടൻസ് കൂടുമ്പോൾ, അപ്പം നമ്മൾ എല്ലാ മെജോറിറ്റി വെജിറ്റബിൾസും ഈ ഇലവർഗ്ഗങ്ങളെല്ലാം ഉണ്ണിത്തണ്ടുകളൊക്കെ എന്താണ് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതാണ്. അപ്പം ഫൈബർ കണ്ടന്റ് കൂടുതൽ കഴിക്കുമ്പോൾ, ഇപ്പം ചോറിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ഉപ്പേരി കഴിക്കുമ്പോൾ ചോറിൽ നിന്നുണ്ടാവുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ എന്ത് ചെയ്യും, അത് കുറക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
4: നമ്മൾ ഭക്ഷണത്തിൽ പൊതുവെ നമ്മൾ ചോറും ഉപ്പേരിയും കഴിക്കുന്ന ആള്
2: കൂടുതൽ ചോറും കുറച്ച് ഉപ്പേരിക്കും പകരം കുറച്ച് ചോറും കൂടുതൽ ഉപ്പേരിയും കഴിക്കുമ്പോൾ ആ ടോട്ടൽ എമൗണ്ട് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജത്തിൻ്റെ അളവ് കുറയും. അത് കാരണം സ്വാഭാവികമായിട്ടും പ്രമേഹത്തിൻ്റെ അളവ് കുറഞ്ഞതായിട്ട് മനസ്സിലാക്കും. അതാണ് എൻ്റെ ഒരു വശമായിട്ട് പറഞ്ഞത്.
3: ഇവിടെ ഞാൻ നേരത്തെ വിട്ടുപോയ ഒരു കാര്യം എന്തെങ്കിൽ, ഇപ്പം ഇസല്ല, ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ വയറ് നിറച്ച് കഴിക്കരുത്. ഇപ്പം എല്ലാവർക്കും അറിയാം, എവിടെയാണെങ്കിലും നമുക്ക് അന്വേഷിച്ച് ആരും പറഞ്ഞു തരും എന്തെന്ന്, ഭക്ഷണം വയറ് നിറച്ച് കഴിക്കുന്നത് നിങ്ങൾ വിശപ്പിന് കഴിക്കുക. അപ്പം എത്ര കഴിക്കേണ്ടെന്ന് അളവ് ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വിശപ്പിന് കഴിക്കുക. നിങ്ങൾ എന്ത് ജോലിയാണ്? ഇപ്പം ഉദാഹരണത്തിന് ഞാനൊരു ഫിസിഷ്യനാണ്. ഞാൻ എനിക്കിപ്പോൾ ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ ഒ പി ഡിയിൽ കാലത്ത് 9 മണിക്ക് എൻ്റെ ഒ പി ഡി കയറി കഴിഞ്ഞാൽ 2 മണി വരെ ഒ പി ഡി ഇരിക്കുക. എൻ്റെ ഊർജ്ജം ചിലവാക്കാൻ എനിക്ക് യാതൊരു മാർഗ്ഗമല്ല. ഇപ്പോൾ ഒരു ബാങ്ക് മാനേജർ പുള്ളി കാലത്ത് ഒരു 8 മണിക്ക് കയറി കഴിഞ്ഞാൽ ഇരിക്കണ് അതേ സീറ്റിൽ ഇരിക്കുക. പുള്ളിയുടെ ഊർജ്ജം ചിലവാക്കാൻ പുള്ളിക്ക് ഒരു മാർഗ്ഗങ്ങളും ഇല്ല. എന്തിനാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. അപ്പൊ ആ ഊർജ്ജം ചെലവാക്കുന്ന, ഇപ്പൊ ഉദാഹരണം സാധാരണ നാടൻ പണിക്ക് ഇറങ്ങുന്ന ഒരാളാണ്, അവർക്ക് പറയുന്ന ഒരു ഡയറ്റും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ബാങ്ക് മാനേജർക്ക് പറയുന്ന ഡയറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി വേറൊന്ന്, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? കഴിക്കുന്നതിന് മുന്നേ സലാഡ് കഴിക്കുക. അപ്പൊ നമ്മൾ സലാഡ് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും പറയുന്ന എന്താണ്? സലാഡ് ക്യാരറ്റ്, ബീട്രൂട്ട്, കക്കരിക്ക, ഇതാണ്. ഇത് ഡെയിലി കഴിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബോറിംഗ് ആണ്. അപ്പൊ ഡിഫറെന്റ് സലാഡുകൾ ഉണ്ടാക്കുക, അതെങ്ങനെ കഴിക്കുക, അതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിന് സിമ്പിളായിട്ട് പറയാം, ഇപ്പൊ നമ്മുടെ വീട്ടിൽ അയില മേടിച്ച ദിവസമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ അയില പിച്ചിട്ട് എന്ത് ചെയ്യാം? സലാഡിലിടാം. ഈ ക്യാരറ്റും ബീട്രൂട്ടും കക്കരിക്കും കൂടെ ഉണ്ടാക്കിയാൽ നമ്മൾ അയില പൊരിച്ചതാണെങ്കിലും അല്ലെങ്കിൽ അയില കറി വെച്ചാണെങ്കിലും എടുത്ത് പിച്ചിടാം. അപ്പൊ എന്തെങ്കിലും നമുക്ക് അതിനൊരു പേരിടാം, ഫിഷ് സലാഡ്. ഇപ്പൊ ഫിഷ് സലാഡ്, അപ്പൊ അതിന്റെ ഫിഷിന്റെ കണ്ടന്റ് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ഫിഷ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് കൂടുതൽ കഴിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഭക്ഷണം തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യുക? സലാഡ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ചോറ് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ചോ. പിന്നെ എന്തെങ്കിലും നമ്മുടെ നാട്ടിലൊരു രീതിയാണ്, നമ്മളൊക്കെ ചെറുപ്പം മുതലേ കുറേ ചോറും കുറച്ച് കറിയും കൂട്ടിയിട്ട് കുറേ കഴിച്ച് പ്രാക്ടീസ് ചെയ്താണ്. അപ്പൊ നമ്മുടെ ആ ശീലം മാറ്റിയെടുക്കലാണ് ഏറ്റവും പ്രധാനം.
2: ചെറുപ്പത്തിലെ ശീലം മാറ്റലാണ്.
3: അതേപോലെ ഇപ്പൊ രാത്രിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സലാഡിന്റെ കൂടെ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ അതിന്റെ കൂടെ ഇല്ല. അപ്പൊ മീറ്റ് സലാഡ് എന്നുള്ള പേരായ അതിന്. അപ്പൊ സലാഡിന്റെ കണ്ടന്റ് എന്ത് ചെയ്യണം? നിങ്ങൾ കൂട്ടണം. അപ്പൊ നിങ്ങൾ വയറെന്ത് ചെയ്യും? കൂടുതൽ നമ്മൾ ചോറോ പൊറോട്ടയോ ചപ്പാത്തി കൂടുതൽ കഴിക്കാൻ എന്ന് വിചാരിച്ചാൽ തീരെ കഴിക്കാതിരിക്കരുത്. അതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അത് കുറച്ചായിരിക്കണം കഴിക്കാൻ.
4: പിന്നെന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിന്റെ മുന്നേ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കാം. അപ്പോഴും വയറിൽ കൊള്ളുന്ന അളവിന് കുറച്ച് കുറവുണ്ടാവും, നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് കുറവുണ്ടാവും.
2: ഓക്കെ, അടുത്തതായിട്ട് നമുക്കിപ്പോൾ ഭക്ഷണ നിയന്ത്രണം പറഞ്ഞു, വ്യായാമത്തെ കുറിച്ചും പറഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ള പ്രമേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ അടുത്ത സ്റ്റെപ്പ് സ്വാഭാവികമായിട്ടും മരുന്നുകളാണല്ലോ. അപ്പോൾ ഇതിൻ്റെ മരുന്ന് ചികിത്സയിൽ എന്തൊക്കെ തരം മരുന്നുകളാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത്, അത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
4: പ്രധാനമായും പ്രമേഹത്തിനുള്ള മരുന്നുകൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ Type 2 diabetes കൂടുതൽ മരുന്നുകൾക്കുള്ള ഒരു ഭാഗം വരുന്നത്. Type 1 diabetesന് നമ്മൾ കൂടുതലായും ഇൻസുലിൻ ആണ് ഉപയോഗിക്കുന്നത്. Type 2 diabetesലാണ് മരുന്നുകൾ. മരുന്നുകൾ നമ്മുടെ മരുന്നുകൾ പൊതുവേ നമ്മൾ പറയുന്ന 2 രീതിയിലാണ് മരുന്നുകളെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻസുലിൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ ആക്ഷൻ വരുന്ന മരുന്നുകളും ഇൻസുലിൻ ആയിട്ട് റിലേഷൻ ഇല്ലാത്ത മരുന്നുകളും. ഇതിൽ മുമ്പ് ഉപയോഗിച്ചിരുന്ന മരുന്നുകളെല്ലാം ഇൻസുലിനായിട്ട് റിലേഷനുള്ള മരുന്നുകളായിരുന്നു. ഇപ്പോൾ അടുത്തായിട്ട് കഴിഞ്ഞ ഒരു 5 കൊല്ലം 10 കൊല്ലത്തിൻ്റെ ഇടയിൽ വന്ന മരുന്നുകളെല്ലാം ഇൻസുലിനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത മരുന്നുകളാണ് ഇപ്പോൾ വരുന്നത്. ഇനി ഇൻസുലിനായിട്ട് ബന്ധമുള്ള മരുന്നുകൾ, പണ്ട് തൊട്ടേയുള്ള മരുന്നുകൾ പ്രധാനമായും 2 തരത്തിലാണ്. ഒന്ന്, പാൻക്രിയാസ് ഗ്രന്ഥിയിൽ പോയി ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്ന മരുന്നുകളും മറ്റൊന്ന് പുറത്തു വരുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ്. നേരത്തെ പറഞ്ഞ ഇൻസുലിനോട് ശരീരത്തിനൊരു പ്രതിരോധം ഉണ്ടാകുമ്പോഴാണ് പ്രധാനമായും നമുക്ക് ഈ Type 2 diabetes ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന്. ഇതിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാക്കാനുള്ള മരുന്നാണ് പ്രധാനമായും Type 2 diabetesൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്. ആ വിഭാഗത്തിൽ വരുന്നതാണ് ബൈഗ്വാനൈഡ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗുളിക. ഒരുവിധം Type 2 diabetes ഉള്ള രോഗികളിൽ 90% പേരും കഴിക്കുന്ന, അല്ലെങ്കിൽ ഒരുവിധം 90% ഡോക്ടർമാരും ആദ്യം കൊടുക്കുന്ന മരുന്ന് ഈ മെറ്റ്ഫോമിൻ എന്ന വിഭാഗത്തിലുള്ള മരുന്നായിരിക്കും. എപ്പോഴും ഒരു രോഗിക്ക് നമ്മൾ ഒരൊറ്റ മരുന്ന് കൊടുത്ത് ട്രീറ്റ്മെന്റ് തുടങ്ങാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു മരുന്ന് മാത്രം കൊടുത്ത് അതിൽ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ മാത്രം 2-ാമതൊരു മരുന്ന് അതിൻ്റെ കൂടെ ചേർത്ത്, അതിലും കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഒരു മരുന്നും കൂടെ ചേർക്കും, എന്നിട്ടും ഇല്ലെങ്കിൽ നമ്മൾ ഇൻസുലിനിലേക്ക് പോകും. ആ രീതിയിലാണ് നമ്മൾ നമ്മുടെ ചികിത്സ മിക്കവരും ചെയ്യുന്നത്. അത്തരത്തിൽ തുടങ്ങുന്ന ഒരു സിംഗിൾ ഡ്രഗ്ഗാണ് മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗുളിക. പ്രധാനമായും മെറ്റ്ഫോമിൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടെ ത്വരിതപ്പെടുത്താനാണ് മെറ്റ്ഫോമിൻ നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ മെറ്റ്ഫോമിന് കരളിലും നമ്മുടെ ആഡിപ്പോസ് ടിഷ്യൂലും ഒക്കെ അതിൻ്റെതായ ചില ചില ചെറിയ ചെറിയ റോളുകളുണ്ട്. അതുവഴി ലിവറിൽ നിന്നുണ്ടാവുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കും, ആഡിപ്പോസ് ടിഷ്യൂലുണ്ടാവുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കും. അത്തരത്തിൽ നമ്മുടെ തടി കുറയ്ക്കാനും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങൾക്കും മെറ്റ്ഫോമിൻ സഹായിക്കും. അതുപോലെ മെറ്റ്ഫോമിൻ ഈ പ്രമേഹത്തിനല്ലാണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അണ്ടാശയങ്ങളിൽ മുഴയുണ്ടാവുന്ന അണ്ടാശയങ്ങളിൽ സിസ്റ്റ് ഉണ്ടാവുന്ന അസുഖങ്ങൾക്കെല്ലാം നമ്മൾ മെറ്റ്ഫോമിൻ കൊടുക്കുന്നുണ്ട്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ തടി കുറയ്ക്കാനും മെറ്റ്ഫോമിൻ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നതാണ് വയറിൻ്റെ സ്കാനിങ് എപ്പോൾ എടുത്താലും ലിവറിൽ കുറച്ച് കൊഴുപ്പുണ്ട്. അതൊരു വളരെ കോമൺ പ്രശ്നമാണ്. അതും ഇതും എല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേന്ദ്രബിന്ദുവിൻ്റെ ചുറ്റും വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലിവറിൽ കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ ആ കൊഴുപ്പ് കുറയ്ക്കാനും നമുക്ക് മെറ്റ്ഫോമിൻ എന്ന മരുന്ന് ഉപയോഗിക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുളിക. ഇത്രയും പ്രധാനപ്പെട്ടതാണെന്ന് കരുതി അതിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. ഇപ്പോൾ ലിവറിന് തകരാറുള്ളവരാണെങ്കിൽ, കിഡ്നിക്ക് തകരാറുള്ളവരാണെങ്കിൽ ഒന്നും മെറ്റ്ഫോമിൻ നമുക്ക് അതിൻ്റേതായ ഡോസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ലിവറും കിഡ്നിയുടെ എല്ലാം നോർമൽ പ്രവർത്തനം മെറ്റ്ഫോമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. മെറ്റ്ഫോമിൻ പോലെ തന്നെയുള്ളൊരു ഗുളികയാണ് തയസോലിനിഡിയോൺസ് എന്നുള്ള വിഭാഗത്തിൽപ്പെട്ട പയോഗ്ലിറ്റസോൺ, റോസിഗ്ലിറ്റസോൺ, ഇത്തരത്തിലുള്ള ഗുളികകൾ. ഇതും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. പയോഗ്ലിറ്റസോണിയും റോസിഗ്ലിറ്റസോണിയും പ്രശ്നം ഒരുപാട് നീരുണ്ടാക്കാൻ സാധ്യതയുള്ളൊരു മരുന്നാണ്. നമ്മൾ മൊത്തത്തിൽ നമ്മുടെ തടി കൂടാനും അതുപോലെ നീരുണ്ടാവാനും ഒക്കെ പ്രശ്നമുള്ളതാണ്. അപ്പോൾ ഈ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കിഡ്നിക്കോ ലിവറിനോ കുഴപ്പമാണെങ്കിൽ നമുക്ക് പയോഗ്ലിറ്റസോണും കൊടുക്കാൻ പറ്റില്ല. ഇത് രണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാക്കുന്ന തരത്തിലുള്ള മരുന്നുകളാണ്, ഈ പയോഗ്ലിറ്റസോൺ വിഭാഗത്തിലുള്ള മരുന്നുകളും മെറ്റ്ഫോമിൻ വിഭാഗത്തിലുള്ള മരുന്നുകളും. ഇനിയുള്ളത് ഇൻസുലിൻ സെക്രീഷൻ കൂട്ടുന്നത്, പാൻക്രിയാസ് ഗ്രന്ഥിയിൽ പോയി ഇൻസുലിൻ സെക്രീഷൻ കൂട്ടുന്ന മരുന്നുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സൾഫോണൽ യൂറിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുകൾ. സൾഫോണൽ യൂറിയാസ് ആണ് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട ഓറൽ വായിലൂടെ കഴിക്കുന്ന ഷുഗറിനുള്ള മരുന്നുകൾ. സൾഫോണൽ യൂറിയാസ് മൂന്ന് ജനറേഷനായിട്ടാണുള്ളത്, ജനറേഷൻ 1, 2, 3. അതിൽ ജനറേഷൻ 2 സൾഫോണൽ യൂറിയാസ് ആണ് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പുറത്ത് യൂസ് ചെയ്യുന്ന ഗ്ലിമൻഗ്ലമൈഡ്, ഗ്ലിമിപ്രൈഡ്, ഗ്ലിപ്പിക്സൈഡ്, ഗ്ലിപ്ക്ലാസ്ലൈഡ്, അത്തരത്തിലുള്ള ഗുളികകളെല്ലാം. ഒരു സൾഫോണൽ യൂറിയയും ഒരു മെറ്റ്ഫോമിനുമാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് ഡയബറ്റിക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സൾഫോണൽ യൂറിയയും നമ്മൾ ഉപയോഗിക്കും ഇൻസുലിൻ കുറച്ച് കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഒരു മെറ്റ്ഫോമിൻ, ആ പ്രവർത്തിക്കുന്ന ഇൻസുലിൻ നന്നായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി. ഇത്തരത്തിലാണ് നമ്മളൊരു ഡയബറ്റിക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊരു അഡ്വാൻറ്റേജ്, ഇതിന് രണ്ടിനും പൈസ വളരെ കുറവുമാണ്. ഒരു മെറ്റ്ഫോമിൻ ടാബ്ലറ്റ് ആയാലും ഇപ്പോൾ ഒരു ഗ്ലിമിപ്രൈഡ് ടാബ്ലറ്റ് ആയാലും എല്ലാം നമുക്ക് 1 രൂപ മുതലുള്ള മെറ്റ്ഫോമിൻ ടാബ്ലറ്റും ഗ്ലിമിപ്രൈഡ് ടാബ്ലറ്റും ഉണ്ട്, 1 രൂപയുടെ, 2 രൂപയുടെ, 3 രൂപയുടെ അത്തരത്തിൽ. ഇതിൽ നിന്ന് നമ്മൾ പോകുന്നത് ഇപ്പോൾ മോഡേൺ ആയിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞ 4-5 കൊല്ലത്തിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നത് ഇൻസുലിനുമായിട്ട് ബന്ധമില്ലാത്ത തരത്തിലുള്ള ഗുളികകളാണ്. അതിൽ വയറിൽ ആക്ട് ചെയ്യുന്ന ഗുളികയുണ്ട്, കിഡ്നിയിൽ ആക്ട് ചെയ്യുന്ന ഗുളികയുണ്ട്. അത് വയറിൽ ആക്ട് ചെയ്യുന്ന ഗുളിക എന്ന് പറയുന്നത് നമ്മുടെ വയർ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് ഒരുപാട് വലിയ കാർബോഹൈഡ്രേറ്റുകൾ ചെറിയ ചെറിയ കഷ്ണമാക്കി മുറിച്ച് അത് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ആൽഫ ഗ്ലൂക്കോസിലേസ് എന്നൊരു എൻസൈം നമ്മുടെ വയറിലുണ്ട്. ആ എൻസൈമിനെ പ്രവർത്തനരഹിതമാക്കുന്ന തരത്തിലുള്ള ആൽഫ ഗ്ലൂക്കോസിലേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഗുളിക. അതിലൊന്നാണ് വൊഗ്ലിബോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗുളിക, അക്കാർബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗുളിക. ഇതെല്ലാം അത്തരത്തിൽ ആക്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാലും, അതിപ്പോൾ നേരത്തെ നമ്മൾ ഡയറ്റിൽ കുറേ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ഭക്ഷണം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ചെയ്താലും ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഒരു പരിധിവരെ പ്രമേഹം കുറയ്ക്കാൻ ഈ മരുന്നുകൾ സഹായിക്കും. കാരണം അവർ കഴിച്ചാലും കഴിച്ചതിൻ്റെ 1% മാത്രമേ അബ്സോർബ് ചെയ്യുള്ളൂ. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഓരോ വൊഗ്ലിബോസ് തന്നാൽ പോലെ എന്തിനാണ് വെറുതെ ഞങ്ങൾ കൊണ്ട് ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതും ഒട്ടും സേഫായിട്ടുള്ള മരുന്നല്ല. നമ്മൾ ഈ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അബ്സോർബ് ആവാണ്ട് വയറിലൂടെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വയറിൽ നിന്ന് പോകാനുള്ളൊരു ബുദ്ധിമുട്ട്, വയറ് വല്ലാണ്ട് വീർത്ത് വരിക, വയറിലാകെ ഒരു നീർക്കെട്ടുള്ള പോലെ തോന്നുക, ആകെ ഒരു അസ്വസ്ഥത, ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഈ വയറിൽ ഗ്ലൂക്കോസിൻ്റെ അംശം കൂടുമ്പോൾ സോഡിയവും അവിടെ കൂടാനും ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് സോഡിയം കുറഞ്ഞു പോയി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യാറുണ്ട് ഈ മരുന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ. പിന്നെ വയറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, നേരത്തെ നമ്മൾ ഇൻസുലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ നമ്മൾ ചികിത്സ ഡയബറ്റീസിനെ പറ്റി പറഞ്ഞ സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് കുറച്ച് വലിപ്പം വരും, ആ കുടലിന് ചെറിയൊരു വികാസം വരും ഈ ഭക്ഷണം ഉള്ളിലെത്തുമ്പോൾ. ആ വികാസം വരുമ്പോൾ നമ്മുടെ കുടലിൽ നിന്നും ഉണ്ടാകുന്നതാണ് GLP-1 എന്ന ഗ്ലൂക്കോഗോൺ ലൈക്ക് പെപ്റ്റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെപ്റ്റൈഡ്. ഈ പ്രോട്ടീൻ പോയി പാൻക്രിയാസ് ഗ്രന്ഥിയിൽ പോയി പാൻക്രിയാസ് ഗ്രന്ഥിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും. ഇതിൽ ഈ ഗ്ലൂക്കോഗോൺ ലൈക്ക് പെപ്റ്റൈഡ് എന്ന് പറയുന്ന അംശത്തിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശരീരത്തിലുള്ളതാണ് ഡൈഫോസ്ഫോറ്റിഡൈൽ പെപ്റ്റിഡൈസ് ഫോർ എന്ന് പറഞ്ഞാൽ ഡി പി പി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം. ഇതിൽ ഈ ഗ്ലൂക്കോസ് ലൈക്ക് പെപ്റ്റൈഡിന്റെ ഒരു അനലോഗ്, അതായത് ഈ ജി എൽ പി വൺ അനലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള മരുന്നുകളുമുണ്ട്. അതുപോലെ തന്നെ ഈ ഡി പി പി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിനെ തകർക്കുന്ന മരുന്നുകളുമുണ്ട്. ഇതിൽ ഈ ഡി പി പി ഫോർ എന്ന് പറഞ്ഞ എൻസൈമിനെ തകർക്കുന്നതാണ് ഇപ്പോൾ പ്രമേഹത്തിൽ ഏറ്റവും പ്രചാരത്തിലിരിക്കുന്ന ഗ്ലിപ്റ്റിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുകൾ. അതിനകത്താണ് സിറ്റാഗ്ലിപ്റ്റിൻ, റോസിഗ്ലിപ്റ്റിൻ, പ്രവാഗ്ലിസ്റ്റിൻ, ടെനിലിഗ്ലിപ്റ്റിൻ, അത്തരത്തിലുള്ള ഗ്ലിപ്റ്റിനുകളെല്ലാം വരുന്നത് ഈ ഡി പി പി ഫോർ ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിലാണ്. അതെന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ നിന്നും നോർമലായിട്ടുണ്ടാവുന്ന ഗ്ലൂക്കോഗോൺ ലൈക്ക് പെപ്റ്റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള അംശത്തിനെ നശിപ്പിക്കുന്ന ഡി പി പി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ഈ ഗ്ലിപ്റ്റിൻസ് ചെയ്യുന്നത്. അതുവഴി ഗ്ലൂക്കോഗോൺ ലൈക്ക് പെപ്റ്റൈഡിന്റെ ആക്ഷൻ കൂട്ടാനും ഇൻസുലിൻ കൂടുതലുണ്ടാവാനും ഇത് സഹായിക്കുന്നുണ്ട്. ഡി പി പി ഫോറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ടാബ്ലറ്റിന് 42-43 രൂപ വരെയാണ് അതിന്റെ വില വരുന്നത്. 3 രൂപയ്ക്ക് ഒരു മെറ്റ്ഫോമിൻ കിട്ടുന്ന സമയത്ത് 42 രൂപയ്ക്കാണ് നമുക്ക് ഒരു ഗ്ലിപ്റ്റിൻ കിട്ടുന്നത്. അതാണ് ഈ പൈസ ഒരു ഭയങ്കര വലിയൊരു ഫാക്ടറാണ് നമ്മൾ ഈ ഗ്ലിപ്റ്റിൻസ് കൺസിഡർ ചെയ്യുമ്പോൾ. വേറെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്, ഇത് ഒരുപാട് ഗ്ലൂക്കോഗോൺ ലൈക്ക് പെപ്റ്റൈഡിന്റെ ആക്ഷൻ കൂട്ടുന്ന ഒരു മരുന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പാൻക്രിയാസ് ഗ്രന്ഥിയെ ബാധിക്കാനും ഇടയ്ക്കിടയ്ക്ക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന രീതിയിൽ പാൻക്രിയാസിൽ നീർക്കെട്ടുണ്ടാക്കാനും സാധ്യതയുള്ള ഒരു ഗുളികയാണ്. എന്നിരുന്നാലും കിഡ്നിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഒരു ഗുളിക ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ ഇപ്പോൾ ഏറ്റവും സേഫായിട്ടുള്ള മരുന്നുകളിലൊന്ന് ഈ ഗ്ലിപ്റ്റിൻസ് ആണ്. അവസാനമായി ഇപ്പോൾ ഈ 2012-2013-2014 ഈ കാലഘട്ടത്തിലായിട്ട് വന്നിട്ടുള്ളൊരു മരുന്നുകളാണ് റീനൽ, അതായത് കിഡ്നിയിൽ നമ്മൾ ഇൻസുലിനായിട്ട് ബന്ധമില്ലാതെ കിഡ്നിയിൽ ആക്ട് ചെയ്യുന്ന മരുന്നുകൾ, എസ് ജി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ. എസ് ജി എൽ ടി ടു എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയിലുള്ള ഒരു ചാനലാണ്. ഈ ചാനൽ വഴിയാണ് കിഡ്നിയിൽ നിന്നും ഗ്ലൂക്കോസ് റീഅബ്സോർബ് ചെയ്യുന്നത്, അതായത് തിരിച്ച് ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യുന്നത് ഈ എസ് ജി എൽ ടി ടു ചാനലാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ എസ് ജി എൽ ടി ടു ചാനലിനെ നമ്മളങ്ങ് ഇൻഹിബിറ്റ് ചെയ്യും, അതായത് അതിന്റെ പ്രവർത്തനത്തിനെ തടയും. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ, നമ്മൾ മൂത്രത്തിലൂടെ പോകുന്ന ഗ്ലൂക്കോസ് തിരിച്ച് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാണ്ട് 90% മൂത്രത്തിലൂടെ പുറത്തോട്ട് പോകും. അതാണ് എസ് ജി എൽ ടി ടു ഇൻഹിബിറ്റർ. ആ വിഭാഗത്തിൽ പെട്ടതാണ് ഡാപ്പാഗ്ലിഫോസിൻ, കനാഗ്ലിഫോസിൻ, എംപാഗ്ലിഫോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയതായിട്ട് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് വരുന്നത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഇപ്പൊ തന്നെ പറയണല്ലോ, മൂത്രത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അംശം കൂട്ടുകയാണ് ഈ പറഞ്ഞ മരുന്നുകളൊക്കെ ചെയ്യുന്നത്. അതിന്റെ കുഴപ്പം എന്താ വെച്ചാൽ, മൂത്രം എപ്പോഴും ഒരുപാട് ഗ്ലൂക്കോസ് നിറഞ്ഞൊരു അവസ്ഥയിലാവുകയും ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലാണ് ഈ ഡാപ്പാഗ്ലിഫോസിൻ, കനാഗ്ലിഫോസിൻ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് താഴെ ഇപ്പോൾ അവരുടെ യോനി ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാം. ആണുങ്ങളാണെങ്കിൽ അവരുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് അവിടെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ പോലെ വരാം. അത്തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ വളരെ കോമൺ ആണ്. വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ, ഈ ചാനൽ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരുപാട് സോഡിയത്തിന്റെ റീഅബ്സോർപ്ഷനും അത് തടയുന്നുണ്ട്. അപ്പൊ ശരീരത്തിൽ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞ് ഹൈപ്പോനെട്രീമിയ എന്നൊരു അവസ്ഥാനത്തിലേക്ക് എത്തിക്കാനും ഇതിന് സാധ്യതയുണ്ട്. അപ്പൊ മരുന്നുകൾക്ക് ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, സൾഫണൽ യൂറിയാസ് എന്ന മരുന്നുകൾ ഒഴികെ ബാക്കി മരുന്നുകൾ വല്ലാണ്ട് ഷുഗർ കുറയ്ക്കാനും ആ വഴി നമ്മളിപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ എന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കാനുമുള്ള സാധ്യത കുറച്ച് കുറവാണ്. എന്നാൽ സൾഫണൽ യൂറിയാസ് എന്ന മരുന്നുകൾക്ക് ഈ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത് ഇൻസുലിൻ്റെ അളവ് ഒരുപാട് കൂട്ടുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഏത് ഗുളികയായാലും ഇഫക്റ്റിനോടൊപ്പം തന്നെ അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളും ഉണ്ട്. അപ്പം അത് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു മേഖലയാണ്. ഓരോ ആൾക്കാർക്കും അവരവരുടെ രീതി, അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കേണ്ട ഒരു രീതിയാണ് മരുന്നുകൾ. ഇപ്പോൾ ഹാർട്ടിന് പ്രശ്നമുള്ളവർക്ക് ഉപയോഗിക്കാൻ ചില മരുന്നുകൾ പറ്റില്ല, ചില മരുന്നുകളെ പറ്റുള്ളൂ. ലിവറിന് ചില മരുന്നുകൾ പറ്റില്ല, ചില മരുന്നുകളെ പറ്റുള്ളൂ. ഇപ്പോൾ രോഗിക്കനുസരിച്ച് അത് അവർക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ, ഏറ്റവും കുറവ് മരുന്നുകൾ ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കുക. എന്നാൽ തന്നെ സൈഡ് എഫക്റ്റുകൾ മരുന്നുകളെക്കാൾ ഒരുപാട് കുറവാണ് ഇൻസുലിന്.
2: ഓക്കെ, അപ്പോൾ മരുന്നുകളെ കുറിച്ചുള്ള ഒരു എന്താ പറയുക, വിശദമായ ഒരു സംസാരം തന്നെ നമ്മൾ കേട്ടത്. അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ മുഴിച്ചു നിൽക്കുന്ന സാധാരണക്കാർക്ക്, ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് ഇത്, സൈഡ് എഫക്റ്റ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് മരുന്നുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വിമർശനമാണത്. ഒരു അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അസുഖം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മരുന്നുകൾ മറ്റൊരു അസുഖം ഉണ്ടാക്കുന്നു, പിന്നീട് അതിന് ചികിത്സിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു അസുഖത്തെ ഭാഗ്യമായിട്ട് ചികിത്സിച്ച് വേറൊരു അസുഖം ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ? അത് നമുക്ക് മരുന്ന് എന്താ പറയുക, ഭക്ഷണത്തിലും ഉള്ള നിയന്ത്രണവും എക്സസൈസും ചെയ്താൽ പോരെ. ഈ ഗുളികകൾ കഴിച്ച് മറ്റസുഖങ്ങൾ ഉണ്ടാക്കണോ, അത് കിഡ്നിയെയും ലിവറിനെയൊക്കെ ബാധിക്കുന്നതല്ലേ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ചെയ്യാറുണ്ട്. എന്താണ് അതിൻ്റെ മറുപടി?
3: അതിൻ്റെ മറുപടി എന്തെങ്കിലേ, ഇതിൽ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടതെങ്കിൽ മരുന്നിനെക്കുറിച്ചും മരുന്നിൻ്റെ ഡോസ്, ഇപ്പോൾ ഡോക്ടർ രാമു പറഞ്ഞു സൈഡ് എഫക്റ്റ് എന്ന്, അതൊക്കെ ഉള്ളതാണ്, എല്ലാത്തിനും എന്ത് ചെയ്യുന്നത് എഫക്റ്റിനനുസരിച്ചൊരു സൈഡ് എഫക്റ്റ്. പക്ഷേ എത്ര മരുന്ന് കഴിച്ചാലാണ്, എത്ര മില്ലിഗ്രാം കഴിച്ചാലാണ് സൈഡ് എഫക്റ്റ് ഉണ്ടാവുക എന്ന് ആർക്കറിയാം? നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അറിയാം. അപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാ മരുന്നിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു തന്നു. പക്ഷെ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾ സ്വയം തീരുമാനമെടുക്കരുത്. എനിക്ക് പറയാനുള്ള എന്തെങ്കിൽ, നിങ്ങൾ ഡോക്ടറാണ്, നിങ്ങളെ ഡോക്ടർ ഇപ്പോൾ പയോഗ്ലിറ്റസോ എന്ന് പറഞ്ഞ ഗുളിക നീരുണ്ടാക്കും, അത് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന. അപ്പൊ ഡോക്ടർക്ക് അറിയാതെ ആർക്ക് കൊടുക്കണം, ആർക്ക് ഒഴിവാക്കണം എന്ന്. അപ്പൊ ഈ ഒരു ശ്രോതാക്കൾ ഇത് കേട്ടിട്ട് നിങ്ങൾ നാളെ പയോഗ്ലിറ്റസോൺ കഴിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നിർത്തുകയല്ല ചെയ്യുന്നത്, അത് ആ സംശയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഡോക്ടർ അടുത്ത് ചോദിക്കാം. അപ്പൊ ഓരോ മരുന്നിന്റെയും എഫക്റ്റും ഓരോ മരുന്ന് എപ്പോൾ തുടങ്ങണമെന്നും നിർത്തണമെന്നും നിങ്ങൾക്ക് കറക്റ്റ് ചോയ്സ് പറയാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെ പ്രമേഹം നിയന്ത്രിക്കാൻ നിങ്ങൾ ഏത് ഡോക്ടറാണോ തിരഞ്ഞെടുക്കുന്നത് ആ ഡോക്ടറാണ് അതിനെക്കുറിച്ച് തീരുമാനം. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വയം ചികിത്സ നിർത്തിവെക്കുക, അതാണ് ഇതിൽ നിന്ന് ഏറ്റവും വലിയ പഠിക്കേണ്ട പാഠം. നിങ്ങൾക്ക് സ്വയം ചികിത്സ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഒരു വീടുണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എല്ലാവരും വീടുണ്ടാക്കുന്നുണ്ട് അല്ലേ? എന്താണ് വീടിനേറ്റം കൺസ്ട്രക്ഷൻ ആര് വേണം, അതിൻ്റെ പ്ലാനിങ് സ്ട്രക്ചർ ആര് പ്ലാൻ ചെയ്യണമെന്ന് നമുക്കറിയാം, ഇന്റീരിയർ ആര് വേണമെന്ന് ചെയ്യണമെന്ന് അറിയാം, അതിൻ്റെ ഗാർഡനിങ് ആര് ചെയ്യണമെന്ന് അറിയാം, ഇതൊക്കെ നമ്മൾക്കറിയാലോ. പക്ഷേ ഈ ചികിത്സയിലേക്ക് വരുമ്പോൾ മാത്രം എന്താണ്, നിങ്ങളും മെഡിക്കൽ ഷോപ്പവരും തമ്മിലൊരു ചികിത്സ പാടില്ല. നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറായിരിക്കണം നിങ്ങളുടെ മരുന്ന്. എല്ലാ മരുന്നിനും എഫക്റ്റും സൈഡ് എഫക്റ്റും ഉണ്ട്. പക്ഷെ സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മരുന്നും ശരീരത്തിന് ദോഷമുണ്ടാകും. ഇന്ന് വരെ പ്രമേഹത്തിന് കണ്ടുപിടിച്ച ഒരു മരുന്നുകളും എന്തുണ്ടാക്കുന്നില്ല, മേജർ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഏത് സമയത്ത് നിർത്തണമെന്ന് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അറിയാം. അപ്പൊ വീണ്ടും ഞാൻ പറയാണ്, സ്വയം ചികിത്സ നിർത്തുക, അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്.
2: ഓക്കെ, വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് കേട്ടത്. അതായത് നമ്മളുടെ ചികിത്സ നമ്മൾ കൂടി ഭാഗമാക്കാവുന്നുണ്ടെങ്കിൽ പോലും തീരുമാനം എടുക്കാൻ അത് ഏത് മരുന്ന് ചെയ്യണം എന്നുള്ളത് ഡോക്ടർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതും, സ്വയം ചികിത്സയും അതുപോലെ തന്നെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന ആളുകളുടെ വാക്കുകളും വിശ്വസിച്ചുകൊണ്ട് നല്ലൊരു ചികിത്സ ഒരിക്കലും മുടക്കി ഇതിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്.
3: നിങ്ങൾക്ക് ചികിത്സിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മരുന്നിന്റെ, ഇപ്പൊ നിങ്ങൾ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞു കുളിക്കുക, അപ്പൊ എല്ലാവരും ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, ഇപ്പൊ പേര് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് ഡയോണിൽ ഗുളിക. ഈ ഡയോണിൽ ഗുളിക കഴിച്ചാൽ എന്ത് സംഭവിക്കും, നിങ്ങളെ അയൽവാസിയല്ല നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടത്. സ്കൂളിൽ പോയി എഴുതാനും വായിക്കാനും അറിയാത്ത അയൽവാസിയാണ് എന്ത് പറയുന്നത്, ഈ മരുന്ന് കഴിച്ചാൽ ഇന്ന കോംപ്ലിക്. അത് കേട്ടിട്ടാണ് നിങ്ങൾ മരുന്ന് നിർത്തുന്നതെങ്കിൽ നിങ്ങളുടെ ബുദ്ധി എത്ര തന്നെ ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. MBBSഉം MDഉം അത് കഴിഞ്ഞ് എൻഡോക്രൈനോളജിയും പഠിച്ച് എഴുതി തന്ന ഒരു ഡോക്ടർ എഴുതി തന്ന മരുന്ന് നിങ്ങൾ നിർത്തി എഴുതി തന്നൊരു മരുന്ന് നിങ്ങളുടെ സ്വന്തം തൊട്ടടുത്തുള്ള എഴുതാനും വായിക്കാനും അറിയാത്ത അല്ലെങ്കിൽ പേപ്പറുകളിൽ നിന്നോ ബാക്കിയുള്ളവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ ഒരു ആൾ വന്ന് പറയണം ഇന്ന മരുന്ന്, എല്ലാ മരുന്നുകളും കിഡ്നിക്ക് ദോഷമാണ് എന്ന് പറഞ്ഞു തരുമ്പോൾ നിർത്തിവെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിധി നിങ്ങൾ തന്നെ എഴുതാന്നുള്ളത് മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ.
4: ഇതിന് തന്നെ മറ്റൊരു വശമുണ്ട്. ഇതുപോലെ തന്നെ അടുത്തുള്ള ആൾക്കാർ പറയുന്നുണ്ടാവും, ആ ഗുളിക കഴിച്ചിട്ടല്ല, ഈ ഗുളിക കഴിച്ചിട്ട് എന്റെ ഷുഗർ വല്ലാണ്ട് കുറഞ്ഞു, ഇതുങ്ങളൊന്ന് കഴിച്ചു നോക്ക്. അതും ഒരിക്കലും ചെയ്ത് ഓരോരുത്തർക്ക് അവരേക്കാരുള്ള രീതിയിലുള്ള ഗുളികകളാണ്. ഇപ്പോൾ വേറൊരാൾ കഴിക്കുന്ന ഗുളിക ഇപ്പം നമുക്ക് കഴിക്കാൻ പറ്റിക്കൊണ്ടെന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ആ രീതിയിലായിരിക്കും അത് ആക്ട് ചെയ്യുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതായത് മറ്റ് നിങ്ങളുടെ കൂട്ടുകാരോടും അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പുറമപ്പുറമുള്ള ആൾക്കാരോടും ചോദിക്കുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറോട് നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. ഈ മരുന്നിനെ കൊണ്ട് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുമോ, ഈ മരുന്നിനെ കൊണ്ട് ഇങ്ങനത്തെ കുഴപ്പങ്ങൾ ഉണ്ടാവുമോ, ഇത് കഴിച്ചാൽ എൻ്റെ ഹാർട്ട് പോവോ, ലിവർ പോവോ, കിഡ്നി പോവോ, അങ്ങനെ ചോദിക്കുക. വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ കഴിക്കുന്ന വിറ്റാമിൻ ഗുളികയുടെയോ അല്ലെങ്കിൽ പാരസെറ്റമോളിൻ്റെ ഒക്കെ അത്ര തന്നെ സൈഡ് എഫക്റ്റുകളെ ചിലപ്പോൾ ഒരു പക്ഷേ ഷുഗറിനെ കൊണ്ടും ഉണ്ടാവുള്ളൂ, ഈ ഗുളികളെ കൊണ്ടും ഉണ്ടാവുള്ളൂ.
2: ഓക്കെ, അപ്പോൾ ഈ ഗുളികേൻ്റെ പുറമെ പിന്നെ മറ്റൊന്നാണല്ലോ ഇൻസുലിൻ എന്നുള്ളത്. ഇൻസുലിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാൻ കഴിയുമോ?
3: ഇൻസുലിനെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം, നമ്മൾ പറഞ്ഞത് പ്രമേഹം എന്നെന്താ പറഞ്ഞാൽ എന്താണ് ഇൻസുലിൻ്റെ അളവ് കുറവുള്ള ഒരവസ്ഥ. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. ഇനി എന്തൊക്കെ തരം ഇൻസുലിനുകൾ, ഇൻസുലിൻ്റെ പ്രവർത്തന രീതി അനുസരിച്ചിട്ടാണ് ഇൻസുലിൻ 5 തിരിച്ചിട്ടുള്ളത്. അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അൾട്രാ ഷോർട്ട് ആക്ടിങ്, ഇൻ്റർമീഡിയറ്റ് ആക്ടിങ്, ലോങ് ആക്ടിങ്, വെരി ലോങ് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറയും. അതായത് അൾട്രാ ഷോർട്ട് ആക്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി, പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഇൻസുലിൻ. പിന്നെന്താണ് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ, അതിനേക്കാൾ കുറച്ചും കൂടെ സമയമെടുക്കും. അതായത് ഏകദേശം ഒരു 4 to 6 hours ഉള്ളിൽ നമ്മൾ എടുത്ത് വെച്ച് അതിൻ്റെ എഫക്റ്റ് നിൽക്കുന്നത്. ഇന്റർമീഡിയറ്റ് ഏകദേശം 8 hours പ്രവർത്തനം നിൽക്കുന്ന ഇൻസുലിനാണ്. ലോങ് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറയുമ്പോൾ ഏകദേശം 12 hours. വെരി ലോങ് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ദിവസം 24 hours അതിൻ്റെ ആക്ഷൻ നിൽക്കുന്ന ഇൻസുലിനുകളുണ്ട്. ഇങ്ങനെയാണ് 5 types ഇൻസുലിൻ്റെ. ഇപ്പോൾ ഒരു രോഗി വന്ന് ചോദിക്കുകയാണ്, സാധാരണ രോഗികളുടെ ഇടയിൽ ഞാൻ ഇൻസുലിൻ എടുക്കണോ അല്ല ഗുളിക കഴിക്കണോ എന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഡയബറ്റിക് കീറ്റോസിഡോസിസ് നേരത്തെ പറഞ്ഞു, ഡയബറ്റീസ് കൊണ്ടുണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന അക്യൂട്ട് എമർജൻസിയിൽ ഉണ്ടാവുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഗുളിക കൊടുക്കാൻ കഴിയില്ല, നമ്മൾ എന്ത് ചെയ്യണം, ഇൻസുലിൻ തന്നെ കൊടുത്ത് കഴിക്കും. കാരണം ഇൻസുലിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രവർത്തനം, അതിൻ്റെ എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് കാണാൻ കഴിയും. ഇപ്പം ഏത് രോഗിക്കും ഉത്തമമായ ഒരു സാധനമാണ് ഇൻസുലിൻ. ഇൻസുലിൻ 5 types, ആർക്ക് ഇൻസുലിൻ എടുക്കണമെന്നുള്ള എഗെയിൻ അവസ്ഥ അനുസരിച്ചാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ആ രോഗിയുടെ എന്താണ് അവസ്ഥ, ഉദാഹരണം HbA1c ലെവൽ എത്രയാണ്, ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ എത്രയാണ് എന്ന് തീരുമാനം എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് ഇൻസുലിൻ വേണ്ടത്. ഇപ്പം ഇൻസുലിൻ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ഗുളികയുടെ പോലെ തന്നെ പുതിയ ഇൻസുലിനൊക്കെ എന്താണ് പൊതുവെ വില കൂടുതലുള്ളതാണ്. ഒരു നേരം മാത്രം എടുത്താൽ 24 hours പ്രവർത്തിക്കുന്ന ഇൻസുലിൻ ഉണ്ട്, പക്ഷെ എന്താണ് അതിന് വില കൂടുതലാണ്. പക്ഷെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ ഇങ്ങനത്തെ സ്ഥലത്ത് കിട്ടുന്ന ഇൻസുലിൻ ഇപ്പം നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റിങ് NPH എന്ന് പറയുന്ന ഇൻസുലിൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് എന്തില്ല, ഒരു സൈഡ് എഫക്റ്റുകളും ഇല്ല എന്നുള്ളത് 100% പറയാം. എന്ത് സൈഡ് എഫക്ട്? ഇപ്പം ആൾക്കാർക്ക് പേടി ഇൻസുലിൻ എടുത്തുകൊണ്ടാണോ അവരെ കിഡ്നീനെ ബാധിക്കുന്നത് എന്നുള്ള സംശയം, അതല്ല. ഇൻസുലിൻ എന്ന് പറഞ്ഞ സാധനം കിഡ്നിക്കോ ഹാർട്ടിനോ കണ്ണിനോ ഞരമ്പുകൾക്കോ ഒന്നും ഒരു ദോഷം ചെയ്യുന്നില്ല. ഇനി ഇൻസുലിൻ എന്ന സാധനം എന്താണ്, നമ്മൾ സ്വയം ശരീരത്തിൽ കുത്തിവെക്കുന്ന സാധനം. അപ്പം ആ കുത്തുന്ന സ്ഥലത്ത് എന്താണ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അത് എല്ലാവർക്കും കുത്തുമ്പോൾ ഇൻഫെക്ഷൻ വരും എന്നല്ല പറയുന്നത്, അത് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക്, നമ്മൾ എങ്ങനെയാണ് ഇൻസുലിൻ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാൽ. പിന്നെ ഓരോരുത്തരുടെ ചർമ്മം, ഓരോരുത്തരുടെ തൊലി എങ്ങനെയാണ്, അതിനനുസരിച്ച് എന്തുണ്ടാവാം, കുത്തുന്നിടത്ത് ചിലപ്പോൾ എന്തുണ്ടാവാം ഇൻഫെക്ഷൻ വരാന്, അല്ലെങ്കിൽ ലൈപ്പോ ഡിസ്ട്രഫി എന്ന് പറയും, അവിടെ തടിച്ചു വരുന്നൊരവസ്ഥ, ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഇൻസുലിൻ ഒരു നല്ല മരുന്നാണ്, എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്ന മരുന്നാണ്. ഇൻസുലിന് അഡിക്ഷൻ എന്ന് പറഞ്ഞു അത് കാര്യമില്ല. പലരും ചോദിക്കും ഇൻസുലിൻ എടുത്താൽ ഇനി കാലാകാലം ഇൻസുലിൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചൊക്കെ, നിങ്ങളുടെ വീട്ടിലോ അയൽവാസിലോ പ്രസവ സമയത്ത് ഇൻസുലിൻ എടുത്ത ആൾക്കാരുണ്ടാവും. അവരെ പ്രസവ സമയത്ത് മാത്രമാണ് ഇൻസുലിൻ എടുക്കുന്നത്, അത് കഴിയുമ്പോൾ എന്താണ് നിർത്തിവെക്കുന്നത്. അപ്പം അതിന് അഡിക്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഇപ്പം ചിലവർ ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്യുന്നു, ആ സമയത്ത് ഇൻസുലിൻ എടുക്കുന്നു, അത് കഴിഞ്ഞാൽ നിർത്തിവെക്കുന്നു, അഡിക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പം പിന്നെ നിങ്ങൾ സ്വയം മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്തെന്ന്, ഇൻസുലിൻ എന്തില്ല, നമ്മൾ സിഗരറ്റ് വലിക്കുന്നത് പോലെ അല്ലെങ്കിൽ മദ്യപിക്കുന്നത് പോലെ അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം എന്തില്ല, ഇൻസുലിൻ ഇല്ല. ഇൻസുലിൻ നമുക്ക് തുടങ്ങാം, നിർത്തേണ്ടപ്പോൾ നിർത്തിവെക്കാം. പക്ഷെ എപ്പോഴാണ് ഇൻസുലിൻ തുടങ്ങുന്നത്? ഒരു രോഗിക്ക് ഗുളിക പ്രവർത്തിക്കാതെ, ഗുളികയിൽ നിന്ന് വേണ്ടത്ര പ്രമേഹം കുറയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്നുള്ള ചോയ്സ് എന്താന്ന് വെച്ചാൽ അതെന്താണ്, ഇൻസുലിൻ തന്നെയാണ്. ആ രോഗിക്ക് ഇൻസുലിൻ തന്നെ വേണം. പിന്നെ ആ ഗുളിക്ക്, ആ ഇൻസുലിൻ തുടങ്ങിയൊരു രോഗിക്ക് പിന്നെ ഗുളിക തുടങ്ങിയോണ്ട് എന്തില്ല, ആ കുട്ടിക്ക് രോഗിക്ക് ഉപകാരം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻസുലിൻ കാലാകാലം തുടരുന്നത്. ഇൻസുലിൻ കുത്തിവെക്കുന്നത് നമ്മളെല്ലാം, എനിക്ക് ശ്രോതാക്കളുടെ അടുത്ത് പറയാലേ, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു ഇൻസുലിൻ പെണ്ണ് മേടിച്ചിട്ട് ഇൻസുലിൻ സിറിഞ്ച് മേടിച്ച് സ്വയം ഒന്ന് കുത്തി നോക്കുക. അതിൻ്റെ ഏറ്റവും വലിയ പേടി ഇത് കുത്തണ്ടേ, ഇത് വേദനിക്കില്ലേ. സ്വയം നിങ്ങൾ ചർമ്മത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് കുത്തി നോക്കിയാൽ എന്താണ് ഇൻസുലിൻ്റെ വേദന എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കും. പിന്നെ പല സ്റ്റഡീസിലും പല ഇതിലും പറയുന്നുണ്ടെങ്കിൽ ഇൻസുലിൻ വെക്കുന്ന രോഗികൾക്കാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മൈക്രോവാസ്കുലാർ ആൻഡ് മാക്രോവാസ്കുലാർ, അതായത് വലിയ രക്തക്കുഴലുകളെയും ചെറിയ രക്തക്കുഴലുകളെയും ബാധിക്കുന്ന കോംപ്ലിക്കേഷൻസ് കുറവ് ഇൻസുലിൻ എടുക്കുന്ന രോഗികൾക്കാണ്. എന്തുകൊണ്ടാണ്? അത് ഇൻസുലിൻ്റെ ഗുണമല്ല, ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് എന്തുണ്ടാവുന്നുണ്ട്, അവരുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് വളരെ കുറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്കുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് കുറവാണ്. പ്രമേഹം എന്തിനാണ് ചികിത്സിക്കുന്നത്? പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാനാണ് എപ്പോഴും പ്രമേഹത്തിന് ചികിത്സിക്കുന്നത്. അപ്പോൾ കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് എന്ത്, ഇൻസുലിൻ.
5: ഓക്കെ, ഇൻസുലിനുമായി ബന്ധപ്പെട്ട അല്പം കാര്യങ്ങൾ കൂടി നമുക്ക് വിശദമാക്കാനുണ്ട്. പക്ഷേ ഇന്നത്തെ സമയപരിമിതി മൂലം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പീസ് റേഡിയോ ആരോഗ്യവിചാരത്തിലെ പ്രധാനപ്പെട്ട ഈ എപ്പിസോഡ് ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം എത്തിച്ചേർന്ന MES മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ
2: അബ്ദുൽ ജലീലിനും അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാം നാരായണനും ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് ഇൻഷാല്ലാ അടുത്ത ആഴ്ച. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, മനോഹരമായ സംസാരം. ഈ മനോഹരമായ സംസാരം എന്നൊക്കെ പറയുമ്പോൾ പ്രമേഹം എന്നുള്ള രോഗമാണല്ലോ, പക്ഷെ അത് അതിൻ്റെ ചില പരിഹാരങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ചർച്ച കേൾക്കുമ്പോൾ നമുക്ക് ചില ആശ്വാസങ്ങൾ ലഭിക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ മനോഹരമായ സംസാരം എന്നതിനെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആരോഗ്യ വിചാരത്തിൽ നാം ഇതുവരെ കേട്ടത് ഡോക്ടർ അബ്ദുൽ ജലീൽ, ഡോക്ടർ രാം നാരായണൻ ആൻഡ് പീസ് റേഡിയോ പ്രതിനിധി കൂടിയായിട്ടുള്ള ഡോക്ടർ അബ്ദുൽ മാലിക്കും കൂടിയിട്ടുള്ള പ്രമേഹം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള മൂന്നാമത്തെ ഭാഗമാണ് കേട്ടുകഴിഞ്ഞത്.
0: രോഗവും അതുപോലെ തന്നെ സൗഭാഗ്യവും, ഇതൊക്കെ മനുഷ്യനെ സംബന്ധിച്ച് രോഗമില്ലാത്ത അവസ്ഥയും രോഗമുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പരിഗണന കിട്ടുന്ന ആളുകൾ ആരൊക്കെ എന്ന് പറയുന്ന കൂട്ടത്തിൽ റസൂൽ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ആരെങ്കിലും അള്ളാഹുവിനോട് സൗഭാഗ്യ സമയങ്ങളിൽ, സന്തോഷ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരായാൽ അവനെ അള്ളാഹു എന്തു ചെയ്യും, അവൻ്റെ പ്രയാസ സമയങ്ങളിൽ പരിഗണിക്കും എന്നല്ലാൻ റസൂൽ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഷർത്തുണ്ട് അവിടെ, നിങ്ങൾ സങ്കടമുള്ള സമയത്ത് മാത്രം പ്രാർത്ഥിക്കണ്ട, സന്തോഷമുള്ള സമയങ്ങളിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സങ്കടത്തിൻ്റെ സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ പ്രത്യേക പരിഗണന കിട്ടും. പ്രാർത്ഥന ജീവിതത്തിലെ ഏറ്റവും വലിയൊരായുധമായി കൊണ്ടു നടക്കുന്നവരാണ് വിശ്വാസികൾ. നമുക്കൊരു പ്രാർത്ഥന പഠിക്കാം.
1: അബ്ദുള്ള മുസിൻ വണ്ടൂരാണ് ഇന്ന് നമുക്ക് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. ദീനിൽ ഉറച്ചു നിൽക്കാൻ എന്ന ഒരു വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. പ്രാർത്ഥന പഠനം കേട്ടുവരാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം പഠിക്കുകയുണ്ടായത് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, ഒരു സുദീർഘമായ പ്രാർത്ഥനയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. ആദ്യത്തെ ഒരു ഭാഗം മാത്രമാണ് നാം പഠിക്കുകയുണ്ടായത്. അത് ഏതുവരെ എന്ന് നോക്കാം. അള്ളാഹുമ്മഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക്ലി ഫീമ ആഅതൈത്. അള്ളാഹുമ്മഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക്ലി ഫീമ ആഅതൈത്. ഈ ഒരു ഭാഗം വരെയാണ് നാം പഠിക്കുകയുണ്ടായത്. ഇനി ഈ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗം വഖിനി ശർമാ ഖലൈത് ഇന്നക തഖ്ലി വലാ യഖ്ലാ അലൈക് ഇന്നഹു ലാ യദില്ലു മൻ വാലൈത് വലാ യഇസു മൻ ആദൈത് തബാറക്ത വതആലൈത്. ഇതാണ് പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗം. പ്രാർത്ഥന ആവർത്തിക്കാം. വഖിനി ശർമാ ഖലൈത് വഖിനി ശർ മാ ഖലൈത് വഖിനി ശർമാ ഖലൈത് വഖിനി ശർമാ ഖലൈത് വഖിനി ശർമാ ഖലൈത് ഇന്നക തഖ്ലി ലാദാണ് ഇന്നക തഖ്ലി ഇന്നക തഖ്ലി ഇന്നക തഖ്ലി വലാ യഖ്ലാ അലൈക് വലാ യഖ്ലാ അലൈക് ഇന്നക തഖ്ലി വലാ യഖ്ലാ അലൈക ഇന്നക തഖ്ലി വലാ യഖ്ലാ അലൈക ഇന്നക തഖ്ലി വലാ യഖ്ലാ അലൈക إنك تقلي ولا يقلى عليك وقني شر ما قليت إنك تقلي ولا يقلى عليك إنه لا يذل إنه لا يذل ذالان يذل إنه لا يذل من واليت من واليت إنه لا يذل من واليت إنه لا يذل من واليت وقني شر ما قليت إنك تقضي ولا يقضى عليك إنه لا يذل من واليت ولا يعز من عاديت ولا يعز من عاديت ولا يعز من عاديت تباركت وتعاليت تباركت وتعاليت تباركت وتعاليت تباركت وتعاليت تباركت وتعاليت وقني شر ما قليت إنك تقلي ولا يقلى عليك ഇന്നഹു ലാ യസില്ലു മൻ വാലൈത വലാ യഇസ്സു മൻ ആദൈത തബാറക്ത വ തആലൈത അല്ലാഹുമ്മ ഹ്ദിനി ഫീ മൻ ഹദൈത വആഫിനി ഫീ മൻ ആഫൈത വതവല്ലനി ഫീ മൻ തവല്ലൈത വബാരിക് ലി ഫീ മാ അഅതൈത വഖിനി ശർറ മാ ഖളൈത ഇന്നക തഖളി വലാ യഖ്ലാ അലൈക ഇന്നഹു ലാ യസില്ലു മൻ വാലൈത ولا يعز من عاديت تباركت وتعاليت ഈയൊരു പ്രാർത്ഥന നാം മനഃപ്പാടമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു നമ്മെ അവൻ്റെ ദീനിൽ അടിയുറച്ച് നിർത്തട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാ. ശ്രോതാക്കളെ, ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞതാണ്, കഴിഞ്ഞ ദിവസം. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത്.
1: നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പല കളികളും ചിരികളും തമാശകളും ഒക്കെ കുട്ടികൾ സ്വമേധയാ അവരുടെ കയ്യിലൊരു ഫോൺ കിട്ടിയാൽ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത സാധാരണ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് വളരെ സംശുദ്ധമായിട്ട് അല്ലെങ്കിൽ വളരെ മനസ്സിന് ഗുണം ചെയ്യുന്ന, ജീവിതത്തിൽ വലിയ പാഠങ്ങൾ നൽകുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് ഇൻഷാല്ലാഹ് ഇനി നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ കൂടി നമ്മൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പൂമരത്തണലിലേക്ക്.
0: പൂമരത്തണൽ നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും ഒരുപോലെ ഏറ്റെടുത്തൊരു പ്രോഗ്രാമാണത്. പൂമരത്തണൽ, പൂമരത്തണലിലെ വ്യത്യസ്തരായിരിക്കുന്ന അധ്യാപകർ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാറുണ്ട്. ഇന്നത്തെ നമ്മുടെ കുഞ്ഞനുജൻ എന്ന വിഷയത്തിലെ നല്ലൊരു ക്ലാസ്സുമായി കുട്ടികളോടൊപ്പം ചേരുന്നത് ബഹുമാനായ സുബൈർ സലഫി പട്ടാമ്പിയാണ്. അദ്ദേഹത്തെ നമുക്ക് ആദരപൂർവ്വം കുട്ടികളുടെ പൂമരത്തണലിലേക്ക് ക്ഷണിക്കാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ മുഹമ്മദിൻ ആലിഹി വഅലാ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏവർക്കും ഈ പൂമരത്തണലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കളൊക്കെ സ്വാഗതം ശ്രദ്ധിക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെയൊക്കെ വീടുകളിലും നമ്മുടെ പരിസരങ്ങളിലും ഒരുപാട് ചെറിയ കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. കുട്ടികളെ വേദനിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഉപദ്രവിക്കുകയുമൊക്കെ ചെയ്യുന്നത് ഒരു രസമായി ഒരു ആനന്ദമായി കാണുന്ന കുറേ വിദ്യാർത്ഥികളെ, കുട്ടികളെ നമുക്കറിയാൻ പറ്റും. അവർക്ക് അവരുടെ താഴെയുള്ള അനിയന്മാരെയോ അനിയത്തിമാരെയോ ഒക്കെ വേദനിപ്പിക്കുക, അവരുടെ കളിപ്പാട്ടങ്ങൾ പൊട്ടിക്കുക, അവരുടെ വീട്ടിൽ അവരെ ഈ ചെറിയ ആളുകളെ ഇങ്ങനെ പൊറുതിമുട്ടിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സത്യത്തിൽ എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ താഴെയുള്ള കുട്ടികളോടുള്ള പെരുമാറ്റം നമ്മൾ എങ്ങനെയാണ്? നമ്മൾ ഇസ്ലാമിലുള്ള ആളുകളല്ലേ? ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ കാര്യത്തിലും ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ, ഉപകാരങ്ങൾ ചെയ്യുക എന്നതാണ്. ആരെയും ഉപദ്രവിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു മുസ്ലിമാണെങ്കിൽ നമുക്കൊരാളെയും ഉപദ്രവിക്കാൻ പറ്റില്ല. മനുഷ്യനെ ആവട്ടെ, മൃഗമാകട്ടെ, ജന്തുക്കളാവട്ടെ, മിണ്ടാപ്രാണികളാവട്ടെ, ഏത് ചെറുതും വലുതുമായ ഒന്നിനെയും അകാരണമായി അന്യായമായി ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മതമാണല്ലോ ഇസ്ലാം. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? നമ്മളെക്കൊണ്ട് ഒരാൾക്കും ഉപദ്രവമുണ്ടാക്കാൻ പാടില്ല എന്ന് ആദ്യം മനസ്സിലാക്കും. അതുമാത്രമല്ല, കുട്ടികളോടൊക്കെ നമ്മൾ നല്ല കരുണയല്ലേ കാണിക്കേണ്ടത്? അവരെ വേദനിപ്പിച്ചും കരയിപ്പിച്ചും നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുക?
1: ഈ ഒരു സമയത്ത് നമ്മളേറെ കൊതിക്കുന്ന, ഒരുപാട് വായന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് വലിയ ഒരു സമ്മാനം എന്ന് തന്നെ നമുക്ക് പറയാം. നുറുങ്ങുകളെന്ന നമ്മുടെ പ്രോഗ്രാം നമുക്ക് ഏറ്റവും നല്ല, സമയമില്ല എന്ന് പറയുന്നവർക്ക് പോലും തങ്ങളുടെ യാത്രയിലും മറ്റുമൊക്കെയായി കേൾക്കാനുള്ള വലിയ അവസരങ്ങളാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നുറുങ്ങുകളിലൂടെ നമുക്ക് സമ്മാനിക്കുന്നത്. അനിഷേധ്യമായ യാഥാർത്ഥ്യമെന്ന ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.

0: ഈ മകൾ മാത്രമേയുള്ളൂ എന്നായിരുന്നു മറുപടി. ഒറ്റ സന്താനം മതിയെന്ന ആധുനിക സെൻസിൽ അദ്ദേഹം പെട്ടുപോയോ എന്ന എന്റെ ചോദ്യത്തിനുള്ള മറുപടി എന്നെ ഏറെ വിഷമിപ്പിച്ചു. അദ്ദേഹത്തിനൊരു ഇളയ മകൾ കൂടിയുണ്ടായിരുന്നു. 14-കാരിയായ ആ കൊച്ചു മിടുക്കു രക്താർബുദം പിടിപെട്ടു. രോഗം കണ്ടെത്താൻ വൈകിപ്പോയി. കാര്യമായി ഒന്നും ചെയ്യാനായില്ല. രോഗം തിരിച്ചറിഞ്ഞ് ഒരു മാസത്തിനകം ആ കുട്ടിയെ മരണം കീഴടക്കി. ഇക്കാര്യം വിശദീകരിക്കവേ ഡോക്ടറുടെ മുഖത്ത് വേദനയുടെ അടരുകൾ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ എന്റെ ചോദ്യത്തിന് അദ്ദേഹത്തോട് ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിച്ചു. നല്ല സാമ്പത്തിക നില, മിടുക്കിയായ ചേച്ചി സദാ കൂട്ടിന്, വിദ്യാസമ്പന്നയും ഉദ്യോഗസ്ഥയുമായ മാതാവ്, എപ്പോഴും ഡോക്ടറായ പിതാവിന്റെ വൈദ്യശാസ്ത്രത്തിന്റെ സാന്നിധ്യം, ഇതൊന്നും ആ കുഞ്ഞിന് രക്ഷയായില്ല. ഡോക്ടറായ പിതാവിനു പോലും മകളുടെ രോഗലക്ഷണങ്ങളും രോഗവും കണ്ടെത്താനായില്ല. രോഗമെന്തെന്ന് അറിഞ്ഞതിനു ശേഷം പരിചിത വലയത്തിൽപ്പെട്ട കഴിവിട്ട ഡോക്ടർമാരും അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളുമുണ്ടായിട്ടും ഏറെ സമ്പത്തുണ്ടായിട്ടും ആ കുട്ടിയുടെ ജീവനെ ഒരു മാസത്തിൽ കൂടുതൽ പിടിച്ചുവെക്കാൻ സാധ്യമായില്ല. അത്രയേയുള്ളൂ മനുഷ്യന്റെ കാര്യം. ആരുടെയൊക്കെ ഉള്ളിൽ ഏതൊക്കെ മാറോ രോഗങ്ങൾ മറഞ്ഞിരിക്കുന്നു, പ്രത്യക്ഷപ്പെടാനിരിക്കുന്നു എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. എല്ലാം അറിയുന്ന അള്ളാഹുവിനല്ലാതെ നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. വിശുദ്ധ ഖുർആൻ 31:34. മരണം എന്നത് യാഥാർത്ഥ്യമാണ്. ആർക്കുമതിനെ തട്ടിമാറ്റാനാകില്ല. അതിൽ നിന്ന് ഓടിയൊളിക്കാനുമാവില്ല. നമുക്ക് ചെയ്യാനുള്ളത് മരണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുക എന്നതാണ്. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും കൊണ്ട് നാം അതിനൊരുങ്ങുക. നബിയെ പറയുക, തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുന്നുവോ അത് തീർച്ചയായും നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. പിന്നീട് അദൃശ്യവും ദൃശ്യവും അറിയുന്നവന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അവൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ 62:8.
1: മാഷാല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇപ്പോൾ നുറുങ്ങുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ശ്രോതാക്കളോടായിട്ട് പ്രത്യേകം ഒരു കാര്യം ഈ ഒരു വിഷയത്തിൽ ഓർമ്മപ്പെടുത്താറുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ എഴുതാൻ കഴിയും. എഴുതാൻ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ചിന്തകളും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലെ നമ്മുടെ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ, അത് ചിലപ്പോൾ യാത്രകളാവാം, അതോടൊപ്പം തന്നെ എന്തെങ്കിലും അനുഭവങ്ങളാവാം. ഇങ്ങനെ റേഡിയോ ശ്രോതാക്കളുമായി നമുക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ, അങ്ങനെ പങ്കുവെക്കണമെന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങളെ നിങ്ങൾ ഇതേപോലെ രചനകളായി എഴുതി റേഡിയോക്ക് അയച്ചു തരികയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങളുടെ പേര് ഇതേപോലെ നമുക്ക് വായിക്കും. ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത് അനിഷേധ്യമായ യാഥാർത്ഥ്യമെന്ന ബഹുമാനായ ഇബ്നു അലി അടത്തനാട്ടുകാരുടെ രചനയാണ് നമ്മൾ കേട്ടത്. സിദ്ദിഖ് സലാഹിയാണത് അതിൻ്റെ ശബ്ദാവിഷ്കാരം നിർവഹിച്ചത്. ഇതേപോലെ നമുക്കും ഒരുപാട് കഴിവുകളുണ്ടാവും എഴുതാനും അതുപോലെ തന്നെ മറ്റുള്ളവരോട് പങ്കുവെക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങൾ. അത് നുറുങ്ങുകളായി ഇവിടെ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് നിങ്ങളുടെ പേരിൽ റേഡിയോ സംപ്രേഷണം ചെയ്യും എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുള്ള ശ്രമം ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്.
2: അടുത്തതായി ഈ റേഡിയോ വൈബ്സിൽ വളരെ ഗൗരവതരം അല്ലെങ്കിൽ വളരെ പഠനാർഹമായിട്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നത്
1: അബ്ദുറൌഫ് അൽഹൈക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിക്കൊണ്ട് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രതിഫലമാർഹമായ വിജ്ഞാനമാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുവാനും ഈ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നമ്മൾ പഠിക്കുന്ന നാമം അസ്സമീഅ് എന്ന നാമമാണ്. അസ്സമീഅ് എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥമാണ്. സസൂക്ഷ്മം, എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അസ്സമീഅ് എന്ന നാമം.

0: നമുക്ക് പഠിക്കാനുള്ളത്. സമീഅ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്നാണ്. എന്നാൽ നമ്മൾ കേൾക്കുന്നു, ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു അല്ലേ? അതുപോലെ തന്നെ അള്ളാഹുവും കേൾക്കുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടികളുടെ കേൾവിയും സൃഷ്ടാവിൻ്റെ കേൾവിയും രണ്ടും സമമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ കേൾവികൾക്ക് പരിധിയുണ്ട്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന് ഒരാൾ ഒച്ചയിട്ടാൽ ഒരുപക്ഷെ ആ ഒച്ച നമ്മുടെ ചെവികളിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ ശബ്ദം കേൾക്കണം എന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ആളുകൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, ഗോപ്യമായി പറയുന്നത്, രഹസ്യമായി പറയുന്നത് അടുത്തിരിക്കുന്ന ആളുകൾ പോലും കേൾക്കുകയില്ല, അയൽ രാജ്യം ഏതായാലും കേൾക്കുകയില്ല. എന്നാൽ ഗോപ്യമായി പറയുന്ന, ഒരാളോട് രഹസ്യമായി കൊണ്ടു പറയുന്നതും പരസ്യമായി കൊണ്ടു പറയുന്നതും നമ്മുടെ ഫോണുകളിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നത് നമ്മുടെ ഫോണിലുള്ളതും അതുപോലെ തന്നെ ആർക്കാണോ അയക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇതെല്ലാം കേൾക്കുന്നതും ഇതെല്ലാം സസൂക്ഷ്മം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റബ്ബാണ്. അതാണ് അസ്സമീഅ എന്ന നാമത്തിൻ്റെ അർത്ഥം. അള്ളാഹു എല്ലാം കേൾക്കുന്നു. ഏത് ഭാഷയിൽ വിളിച്ചാലും ഏത് ഭാഷയിൽ സംസാരിച്ചാലും രഹസ്യമായി കൊണ്ട് ആരും അറിയുന്നില്ല, തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയാതെ നമ്മൾ മന്ത്രിച്ചാൽ പോലും, നമ്മൾ സംസാരിച്ചാൽ പോലും അതറിയുന്നവൻ നമ്മുടെ റബ്ബാണ്, നമ്മുടെ സമീഅായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഖുറൈശി ഗോത്രത്തിലെ രണ്ടുപേരും അതുപോലെ തന്നെ ബനു സഖീഫ് ഗോത്രത്തിലെ മറ്റൊരു വ്യക്തിയും കൂടി മൂന്ന് പേരും ചേർന്ന് സംഭാഷണം നടത്തേണ്ട, ചില സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേണ്ട. ആ സമയത്ത് അവർ സംസാരിക്കുന്നത് അത്തറൗന അൻ അല്ലാഹ യസ്മഉ മാ നഖൂൽ. ഒരാൾ ചോദിക്കുകയാണ്, നമ്മൾ ഈ സംസാരിക്കുന്ന അള്ളാഹു കേൾക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അതിലൊരാൾ പറഞ്ഞു, യസ്മഉ ഇൻ ജഹർന വലാ യസ്മഉ ഇൻ അഖ്ഫൈന. നമ്മൾ പരസ്യമായി വെളിവാക്കി ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുന്നു, എന്നാൽ നമ്മൾ ഗോപ്യമായി കൊണ്ട് രഹസ്യമായി കൊണ്ട് പറയുന്നത് അള്ളാഹു കേൾക്കുന്നില്ല എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു. അപ്പോൾ മറ്റേ വ്യക്തി പറയാണ്, ഇൻ കാന യസ്മഉ ഇദാ ജഹർന ഫഇന്നഹു യസ്മഉ ഇദാ അഖ്ഫൈന. നമ്മൾ പരസ്യമായി കൊണ്ട് ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുമെങ്കിൽ രഹസ്യമായി പറയുന്നതും അള്ളാഹു കേൾക്കും എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു രഹസ്യമായി പറയുന്നതും അതുപോലെ തന്നെ പരസ്യമായി പറയുന്നതും കേൾക്കുന്നവനാണ് അള്ളാഹു. നമ്മൾ എത്ര രഹസ്യമായി കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാലും ശരി, അള്ളാഹു കേൾക്കും. അതിന് ചരിത്രത്തിൽ നമുക്ക് വലിയൊരു ഒരു അധ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. പ്രവാചക സന്നിധിയിൽ ഹൗല ബിന്ത് സഅലബ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ്. ആ സ്ത്രീയുടെ പരാതി എന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ തൊലാക്ക് എന്നത് പുരുഷന്മാർ പറയും, ഞാൻ നിന്നെ എൻ്റെ ഉമ്മയെ പോലെ കാണുന്നു എന്ന് പറയും, അതോടുകൂടി തൊലാക്കായി. അങ്ങനെ ഹൗല എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് അവരുടെ വാർദ്ധക്യത്തിൽ അങ്ങനെ പറഞ്ഞുപോയി, അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഹൗല നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട്, റസൂൽ ഇങ്ങനെയാണ് സംഭവം, ഇത് ഒരു തീർപ്പാക്കണം, കാരണം ചെറിയ മക്കളുണ്ട്, പറക്കമൊറ്റാത്ത മക്കളുണ്ട്, ധാരാളം മക്കളുണ്ട്, ഇനി ഞാൻ അവരെ ഇട്ടേച്ചു പോയാൽ അവരെ നോക്കാൻ ആരുമില്ല, ഇനി അവരെൻ്റെ കൂടെ വിട്ടുകഴിഞ്ഞാൽ എനിക്ക് അവർക്ക് സമ്പാദിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രയാസം ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇതെന്തായാലും സംഭവിച്ചു പോയി, ഇനി അള്ളാഹു എന്തെങ്കിലും ആയത്തിറക്കിയാലേ കാര്യമുണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്, ആ ചെറിയ റൂമിലാണ് സംസാരിക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറയുന്ന ഹൗല റളിയല്ലാഹു അൻഹ സംസാരിക്കുന്ന ആ വാക്കുകൾ ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടിട്ടില്ല. അത്ര സൂക്ഷ്മമായി കൊണ്ട് രഹസ്യമായി കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പക്ഷേ ആ സംസാരം പോലും അള്ളാഹു കേട്ടു എന്നാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു മുജാദലയിൽ അതിൻ്റെ തുടക്ക വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു, ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫി സൗജിഹ. ഭർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് വാദിക്കുന്ന ആ സ്ത്രീയുടെ വിഷയത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖദ് സമി അല്ലാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഒരു റൂമിൽ മൂന്നാമത്തൊരാള് കേൾക്കാൻ കഴിയാത്ത രൂപത്തിൽ ഹൗല റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചത് പോലും അള്ളാഹു കേട്ടു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അസ്സമീഉ എന്ന നാമത്തെ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതുണ്ട്. നമ്മളാരും അറിയുന്നില്ല, അപ്പുറത്തിരിക്കുന്നവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ പോലും അള്ളാഹു അറിയുന്നു എന്ന ഒരു ബോധം നമുക്കെപ്പോഴും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലത് സംസാരിക്കണം. ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, അതുപോലെയുള്ള മോശമായ വർത്തമാനങ്ങൾ സംസാരിക്കാൻ പാടില്ല. ആരെക്കുറിച്ചും ഒരാളുടെയും അപവാദങ്ങൾ നമ്മൾ പറഞ്ഞ് പരത്താൻ പാടില്ല. ഇനി ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ പരമാവധി മറച്ചു വെക്കാനാണ് ശ്രമിക്കേണ്ടത്. മറ്റൊരാളെക്കുറിച്ചുള്ള മോശം നമ്മൾ നാട്ടുകാരിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് നമ്മൾ പറഞ്ഞു പരത്താൻ പാടില്ല. അത്തരം വർത്തമാനങ്ങൾ അള്ളാഹു കേൾക്കുന്നു എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടാകണം. നന്മകൾ സംസാരിക്കാനാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാം കേൾക്കുന്നവൻ നമ്മുടെ റബ്ബാണ്. നമ്മുടെ പ്രാർത്ഥന പോലും കേൾക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് ഭാഷയിലും ഏത് ദേശത്തിൽ നിന്ന് വിളിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ ആ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ഒരു ചരിത്ര സംഭവം കൂടി പറഞ്ഞു തന്നതിന് ശേഷം ഇന്ന് നമുക്ക് ഈയൊരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബദർ യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലും മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനെ വധിക്കണമെന്ന ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സുഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന വ്യക്തിയും ഉമൈർ ഇബ്നു വഹബ് എന്ന് പറയുന്ന വ്യക്തിയും കൂടി മക്കയിൽ കഅബയുടെ പരിസരത്ത് ഹിജറിൽ ഇരുട്ടിന്റെ ഒളിവിൽ അവിടെ രഹസ്യ സംഭാഷണം നടത്തുന്നു. മറ്റൊരു മൂന്നാമതൊരു വ്യക്തി അറിഞ്ഞിട്ടില്ല. എന്താ സംസാരിച്ചത്? പ്രവാചകനെ കൊല്ലണം. പക്ഷേ പ്രവാചകനെ കൊല്ലാൻ ഉമൈർ ഇബ്നു വഹബിന് തടസ്സമുണ്ടായത് അവർക്ക് കുറെ കടമുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് മക്കളുണ്ട്, അവരെ പോറ്റാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇല്ലായിരുന്നെങ്കിൽ പ്രവാചകനെ വധിക്കുമായിരുന്നു. കാരണം അത്ര ശത്രുതയുണ്ടായിരുന്നു ഉമൈറിനും അതുപോലെ തന്നെ സുഫ്വാനും ഉണ്ടായിരുന്നു എന്നത് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ രണ്ടുപേരും പ്ലാൻ ഇടുന്നു. ഉമൈറിൻ്റെ കടങ്ങൾ സുഫ്വാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. മക്കളെയും പരിപാലിക്കാമെന്ന് സുഫ്വാൻ ഏറ്റെടുത്തു, കാരണം സമ്പത്തുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി കടാരയും തിരികെ മദീനയിലേക്കെത്തി. മദീന പള്ളിയിൽ സ്വഹാബികൾ ഇങ്ങനെ തടിച്ചുകൂടിയിരുന്നു. ആ സമയത്ത് സ്വഹാബികൾ കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, റസൂലെ, അതാ ഉമൈർ വന്നിരിക്കുന്നു. ഉമൈർ വഞ്ചകനാണ്, കരുതിയിരിക്കണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമൈർ വന്നോട്ടെ, ഉമൈർ വന്നോട്ടെ, അവൻ്റെ ആവശ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമൈർ വന്നു, നബിയുടെ അടുത്ത് വന്നു, എന്നിട്ട് സംസാരിച്ചു. നബി ചോദിക്കുകയാണ്, എന്തിനാണ് താങ്കൾ വന്നത്? അപ്പോൾ ഉമൈർ പറഞ്ഞു, ഞാൻ ബദറിൽ ബന്ദികളായി നിങ്ങൾ പിടിച്ചു വെച്ച ആളുകളുടെ വിഷയത്തിൽ സംസാരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ കളവ് പറഞ്ഞു ആദ്യം. പിന്നെ എന്തിനാണ് ഈ കടാര തിരികെ വച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ, അത് വാളുകൾ കൊണ്ടും അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് എന്ത് നേടാനാണ്? നമ്മൾ ബദറിൽ പരാജയപ്പെട്ടല്ലോ, അതുകൊണ്ട് ആയുധങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞ് അവിടെ വീണ്ടും കളവ് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ ഇന്നലകളുടെ രാത്രിയിൽ മക്കയിൽ കഅബയുടെ ഹിജറിൻ്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും സുഫ്വാനും ഉമൈറും രണ്ടുപേരും ചേർന്ന് എന്നെ വധിക്കാനുള്ള പ്ലാനിങ്ങുകൾ ഇട്ടു എന്നത് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കയിലുള്ള മൂന്നാമതൊരു വ്യക്തി പോലും അറിയാത്ത സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അറിഞ്ഞു എന്നത് അമ്പരപ്പെടുത്തി ഉമൈർ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു അറിയിച്ചു തന്നു. അസ്സമീഉായ അള്ളാഹു, രഹസ്യമായി സംസാരിക്കുന്നത് പോലും അറിയുന്ന അസ്സമീഉായ അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നതാണ് എന്ന് പറയുമ്പോൾ ഉമൈർ അവിടെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. നബിയെ കൊല്ലാൻ വന്ന ഉമൈർ ഇസ്ലാം സ്വീകരിച്ചാണ് പിന്നെ അവിടെ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് നമ്മൾ രഹസ്യമായി സംസാരിക്കുന്നത് പോലും അള്ളാഹു അറിയുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം. ആ അള്ളാഹുവിനെ യഥാവിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്, നമ്മുടെ സാദാ സംസാരങ്ങളും കേൾക്കുന്നവനാണ്. അത് ഏതു ഭാഷയിലും ഏത് ദേശത്തു നിന്ന് വിളിച്ചാലും സംസാരിച്ചാലും കേൾക്കുന്നവനാണ്. നമ്മുടെ മുമ്പിൽ ഒരു മൂന്ന് പേര് ചേർന്ന് നിന്നിട്ട് മൂന്ന് വിഷയങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാം ശ്രദ്ധിക്കാനും ആരൊക്കെ സംസാരിച്ചാലും ആരൊക്കെ പ്രാർത്ഥിച്ചാലും ആരൊക്കെ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചാലും എല്ലാം ഓരോന്നും കൃത്യമായി കൊണ്ട് അറിയുന്നവൻ അസ്സമീഅായ അള്ളാഹുവാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു തആലയോട് മാത്രം പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് മാത്രമാണ് നമ്മുടെ തേട്ടങ്ങൾ ഉണ്ടാകേണ്ടത്. അവനാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും എന്നത് തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരത്തിൽ റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആ റബ്ബിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി റബ്ബിലേക്ക് അഭയം തേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന അബ്ദുറൂഫ് അലി കമേ ആണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നത്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികളെ മാത്രം ഉദ്ദേശിച്ച് അല്ല, വലിയവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള പ്രോഗ്രാമുകൾ, അതിൽ കുട്ടികളെ ഉൾപ്പെടുത്തി നമ്മൾ നൽകുന്ന പ്രോഗ്രാമിലൊന്നാണല്ലോ കഥ പറയാൻ പ്രോഗ്രാം. അതിൽ കുട്ടികൾക്ക് അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന കഥകളിലെ അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ, കുട്ടികൾ മനസ്സിലാക്കിയ ഭാഗങ്ങൾ അത് അവരോട് എഴുതി വെക്കാനൊക്കെ പറയണം. അവർ അവരുടെ സ്കൂളുകളിൽ പോയിട്ട് അവതരിപ്പിക്കട്ടെ, അല്ലെങ്കിൽ കിട്ടാവുന്ന സ്റ്റേജുകളിൽ, വേദികളിൽ അത് അവതരിപ്പിക്കട്ടെ. അതിനുള്ളൊരു സംവിധാനമൊക്കെ രക്ഷിതാക്കൾ ബോധപൂർവ്വം കുട്ടികൾക്കൊരു ടാസ്ക്കായിട്ട് തന്നെ കൊടുക്കണം. കഥ പറയാൻ പ്രോഗ്രാമിൽ ഒരുപാട് കഥകൾ കുട്ടികൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതൊന്നും ചിലപ്പോൾ രേഖപ്പെടുത്തപ്പെടാത്തതിൻ്റെ പേരിലോ മറ്റോ കുട്ടികൾ മറക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. സുന്ദരിയായ വിരുന്നുകാരി എന്നാണ് ഇന്നത്തെ കഥയുടെ ടൈറ്റിൽ. അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന കഥ സീരീസിൻ്റെ 25-ാമത്തെ ഭാഗമാണ് ബഹുമാനായ വി ടി അബ്ദുസലാം മാസ്റ്റർ കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്.
3: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 25. സുന്ദരിയായ വിരുന്നുകാരി.
4: മോളെ, 3 കഷ്ണം വാഴൻ്റെ ഇല കീറിക്കൊണ്ടുവാ.
3: അരിമാവ് കുഴക്കുന്നതിനിടയിൽ ഷാഹിദ പറഞ്ഞു. സെൽവ സന്തോഷത്തോടെ കുപ്പയിലേക്കിറങ്ങി. വാഴയുടെ ഇല ഇലയട ഉണ്ടാക്കാനാണെന്ന് അവൾ ഊഹിച്ചു. ഒരു വലിയ വാഴയും 3 തൈവാഴയുമുള്ള ഒരു കുണ്ടയിലേക്ക് അവൾ ഇല പറിക്കാൻ നീങ്ങി. വാഴക്കൈയിൽ കൈവച്ചപ്പോഴേക്കും മുകളിൽ നിന്ന് ഒരു ശബ്ദം. സെൽവ മേലോട്ടു നോക്കി. വാഴക്കുലയിൽ നിന്ന് ഒരു തത്ത പാറിയതാണ്. അവൾക്ക് അത്ഭുതമായി. വാഴക്കുലയിലെ 4 കായ പഴുത്തിരിക്കുന്നു. കുല വന്നത് ഇന്നുവരെ അവൾ അറിഞ്ഞിരുന്നില്ല. ഇക്കാക്കയും ഉമ്മയും അറിഞ്ഞുകാണും, പക്ഷേ അവരും കുല പഴുക്കാൻ തുടങ്ങിയത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഉമ്മ അറിഞ്ഞിരുന്നുവെങ്കിൽ കുലം മൂത്ത ഉടനെ വെട്ടുമായിരുന്നു.
4: എവിടെയടിയല?
3: ഉമ്മയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ഇല കീറുന്ന കാര്യം ഓർമ്മ വന്നത്. 4 ഇലക്കഷ്ണം പാറിയെടുത്ത് ഉമ്മയ്ക്ക് കൊടുത്ത് ഉടനെ വാഴക്കുണ്ടയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചുവന്നു. അവൾക്ക് തത്ത പാറിപ്പോയതിൽ സങ്കടം തോന്നി. എന്തൊരഴകുള്ള തത്ത! താൻ വാഴക്കൈയിൽ കൈവച്ചപ്പോൾ പേടിച്ചു പറന്നുപോയതാണ് ആ സുന്ദരിക്കിളി. കായ പഴുക്കാൻ തുടങ്ങിയത് ഉമ്മ അറിയണ്ട. അറിഞ്ഞാൽ ഉടനെ വെട്ടി അകത്തു കൊണ്ടുപോകും, പിന്നെ തത്ത വരില്ല. താൻ വാഴച്ചുവട്ടിൽ നിൽക്കുന്നത് കണ്ടാൽ തത്ത വരില്ലെന്ന് മനസ്സിലാക്കി അവൾ അകത്തേക്കു പോയി. വാഴയുടെ ഭാഗത്തേക്കുള്ള ജനൽ തുറന്ന് വാഴക്കുലയിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. അജ്മൽ കളി കഴിഞ്ഞു വന്ന് കാൽ കഴുകുന്ന ഒച്ച അവൾ കേട്ടെങ്കിലും അവിടെ തന്നെ ഇരുന്നു. സാധാരണയായി അവൻ വന്നാൽ അവൾ സ്വീകരിക്കാൻ ഓടിയെത്തും. അജ്മലിനെ കണ്ട് ഷാഹിദ പറഞ്ഞു,
4: ആ ഈ വന്നില്ലേ, മഗ്‌രിബ് ബാഗ് കൊടുക്കാൻ ഇനിയും നേരണ്ടല്ലോ.
3: ഇങ്ങനെ വേണം കുട്ടികൾ, നിസ്കാരത്തിനു വേണ്ടി നേരത്തെ കളി നിർത്തണം.
4: സമയമുള്ളതുകൊണ്ട് ചായ കുടിച്ചു പൊയ്ക്കോ പള്ളിയിൽ.
3: അവൻ ചായ കുടിക്കാനിരുന്നു.
4: എവിടെ മാ സെൽവ? അവൻ ചോദിച്ചു.
3: ഓളൊരു ഒച്ചയും കേൾക്കണില്ലല്ലോ, ഞാനൊന്ന് പോയോക്കട്ടെ, ഷാഹിദ പറഞ്ഞു.
4: മകന് ചായയും കടിയും കൊടുത്ത് ഷാഹിദ വരാന്തയിലേക്ക് പോയി. സെൽവയെ കാണാതിരുന്നപ്പോൾ മുറ്റത്തിറങ്ങി വീടിന് ചുറ്റും നടന്നു.
3: മോനെ, കുട്ടിനെ കാണാനില്ലല്ലോ.
4: ഉമ്മ ബേജാറിലാണെന്ന് മനസ്സിലാക്കി അജ്മൽ മുറ്റത്തിറങ്ങി. അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഉമ്മ, പേടിക്കണ്ട.
3: ഞാനിതാ അമ്മ.
4: അകത്തുനിന്ന് സെൽവയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ഷാഹിദയുടെ നെഞ്ചിടിപ്പ് സാധാരണ പോലെ ആയത്. അവളല്പം ദേഷ്യത്തിൽ ചോദിച്ചു,
3: എന്തിനാടി മനുഷ്യനെ പേടിപ്പിക്കാൻ ഒന്നും മിണ്ടാതെ ജനൽക്കലിരിക്കണത്?
4: അവൾ ചിന്തിച്ചു, കാരണം പറഞ്ഞാൽ ഉമ്മ വാഴക്കുല വെട്ടിക്കളയും, പിന്നെ തത്ത വരില്ല, കുറേ പഴം തത്ത തിന്നോട്ടെ.
3: അതിനിടയിൽ അജ്മൽ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു,
4: ഉമ്മാ, ഞമ്മളെ വാഴക്കുല പഴുത്തു, ഒരു കായ കിളി തിന്നിട്ടുണ്ട്. ഷാഹിദ വെട്ടുകത്തിയുമായി വാഴയുടെ അടുത്തേക്ക് പോയപ്പോൾ സെൽവ ഓടിച്ചെന്ന് ഉമ്മയെ തടഞ്ഞു. ആ കൊല വെട്ടണ്ടമ്മ, അത് തത്തമ്മ തിന്നോട്ടെ. എന്താടിയി പറയുന്നത്? അപ്പൊ ഞമ്മക്ക് തിന്നണ്ടേ? സെൽവയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞത് ഷാഹിദ കണ്ടു. ഷാൾ എടുത്ത് കണ്ണീർ തുടച്ചുകൊടുത്തു. ഉമ്മ, ജാബർമാശൊരിക്കൽ പറഞ്ഞത് കേൾക്കണോ? മനുഷ്യരുണ്ടാക്കുന്ന നെല്ലും പഴങ്ങളും അവർക്കും കിളികൾക്കും കൂടിയുള്ളതാണ്. കിളികൾ നെല്ല് വിതയ്ക്കുന്നില്ല, മാവ് വളർത്തുന്നില്ല, അതിനുള്ള കഴിവ് പടച്ചോനോൽക്ക് കൊടുത്തിട്ടില്ല. നമ്മുടെ മാവിൽ നിന്ന് കിളി പഴം തിന്നാൽ അത് ദാനായിട്ട് പടച്ചോൻ കണക്കാക്കും. അതാ മാഷ് പറഞ്ഞത്. മകൾ യാചനാസ്വരത്തിൽ തന്റെ കണ്ണിലേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ ഷാഹിദ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. അത് കണ്ട് അജ്മൽ ഒരു പരിഹാരം നിർദ്ദേശിച്ചു. ഉമ്മാ, ഇപ്പോ നാലഞ്ച് കായ മാത്രമേ പഴുത്തിട്ടുള്ളൂ, അത് തത്ത തിന്നോട്ടെ, ഞമുക്ക് നാളെ കൊല വെട്ടാം.
5: വേണ്ട, മറ്റന്നാൾ വെട്ടാം, എന്റെ ഓഹരി കൂടി തത്തമ്മ തിന്നോട്ടെ,
4: സെൽവ പറഞ്ഞു. മകളുടെ വർത്തമാനം കേട്ട് ഷാഹിദയ്ക്ക് ചിരി വന്നു. അവൾ മകളുടെ ഇളം കവിളിൽ തടവിക്കൊണ്ട് പറഞ്ഞു, ശരി, എന്നാ മറ്റന്നാൾ വെട്ടാം.
1: മാഷാല്ലാ, കഥ പറയാൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അബ്ദുസ്സലാം വീട്ടിയാണ് ഇന്നത്തെ അവതാരകൻ. സുന്ദരിയായ വിരുന്നുകാരി എന്ന ടൈറ്റിലിൽ അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന ഭാഗം 25 ഇന്നത്തെ കഥയിൽ നാം കേട്ടുകഴിഞ്ഞത്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സ് അതിൻ്റെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുമ്പോൾ
1: നമുക്ക് ജപ്പാനിലേക്കൊന്ന് പോയാലോ?
2: ജപ്പാനിലേക്കൊന്ന് പോകാം
1: അല്ലേ? നിങ്ങൾ വേറെ ഏതാ രാജ്യത്ത് പോയിട്ടില്ലേ? സൗദിയിൽ പോയിട്ടുണ്ടോ?
2: സൗദി, നേപ്പാളും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്.
1: പോയിട്ടുണ്ട് അല്ലേ? ജപ്പാനെ കുറിച്ച് എന്താ അഭിപ്രായം?
2: ജപ്പാൻ അതിൻ്റെ അഭിപ്രായം പറയാൻ അവിടെ പോയവരും അത് അനുഭവിച്ചവരും തന്നെ പറയട്ടെ.
1: അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൃശ്യത്തിലേക്ക് പോകാം.
2: ദൃശ്യത്തിലേക്ക് പോകാം. ഇന്നത്തെ ദൃശ്യം ജപ്പാൻ ദിനങ്ങൾ, അതിൻ്റെ രണ്ട് ഭാഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. കോട്ടോ ടൊയോമ ആ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമായി ഒരു യാത്രാ വിവരണം, രഞ്ജിത് ദാസിൻ്റെ യാത്രാ വിവരണമാണ് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണം നമുക്ക് ശബ്ദാവിഷ്കാരമായി നൽകുന്നത് മൻസൂർ മണ്ണാർക്കാടാണ്.
6: ജപ്പാൻ ദിനങ്ങൾ ഭാഗം 3, ക്യോട്ടോ ടൊയാമ. ക്യോട്ടോയിലെ നിജോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സർവീസുകൾ അരമണിക്കൂർ ഇടവിട്ട് ആ ഭാഗത്തേക്കുണ്ട്. ജപ്പാൻ റെയിൽവേയുടേതാണ് ഈ സർവീസ്. JR പാസ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ആയി യാത്ര ചെയ്യാൻ പറ്റും. ബസ് സ്റ്റേഷൻ കണ്ടുപിടിക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടും ആശയവിനിമയത്തിന്റെ ചെറിയ പ്രശ്നങ്ങളും കാരണം JR ബസ്സുകളുടെ സമയം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. ജപ്പാൻകാർ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നതിൽ കുറച്ചു പിന്നിലാണ്. എങ്കിലും അവരെക്കൊണ്ടാകുന്ന വിധത്തിൽ അവർ സഹായിക്കുവാൻ ശ്രമിക്കും. ജപ്പാനിൽ ടാക്സികൾ നല്ലൊരു തുക ചാർജായി ഈടാക്കും, അതിനാൽ നടത്തം തന്നെയാണ് ശരണം. ഞങ്ങൾ ആ 1 കിലോമീറ്റർ ദൂരം സാധനങ്ങളും എടുത്തുകൊണ്ട് നടന്നു. ബസിന്റെ സ്റ്റോപ്പുകളും സമയവും മറ്റും ഞങ്ങൾ ആ യാത്രയിൽ കണ്ടുവച്ചു. ഓരോ ബസ്സുകളുടെയും സമയം, ആ ബസ് ഇനി നമ്മൾ നിൽക്കുന്ന സ്റ്റോപ്പിൽ എത്തുവാനെടുക്കുന്ന സമയം, ഏതൊക്കെ സ്റ്റോപ്പുകളാണ് ആ ബസ്സിലുള്ളത് തുടങ്ങിയ വിവരങ്ങളെല്ലാം ബസ് സ്റ്റോപ്പിലെ ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള വിവരങ്ങൾ കൃത്യമായി നൽകുന്നത് യാത്രക്കാർക്ക് വളരെയധികം സഹായകരമാണ്. മറ്റൊരു രാജ്യത്തും ഇങ്ങനെയൊരു സൗകര്യമുള്ളതായി കണ്ടിട്ടില്ല. വലിയ ബസ് സ്റ്റേഷനുകളിൽ ഈ സൗകര്യമുണ്ടെങ്കിൽ തന്നെ ഇതുപോലെയുള്ള ചെറിയ ബസ് സ്റ്റോപ്പുകളിൽ ഇങ്ങനെയുള്ള സംവിധാനമുള്ളത് ഒരുപക്ഷെ ജപ്പാനിൽ മാത്രമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റായ വനിത ഞങ്ങളെ ചെക്ക് ഇൻ പൂർത്തിയാക്കി മുറി കാണിച്ചു തന്നു. 2 നിലയിലാണ് ഞങ്ങൾക്കുള്ള മുറി. വലിയ മുറിയാണ്. 3 ബെഡുകൾ, വാഷിംഗ് മെഷീൻ, ചെറിയൊരു അടുക്കള, അങ്ങനെ എല്ലാ സൗകര്യമുള്ള നല്ലൊരു മുറി. ക്യോട്ടോയിൽ കാണുവാനുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റും പ്ലാനുമെല്ലാം ഒന്നുകൂടി ഉറപ്പുവരുത്തിയ ശേഷം ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. ഞങ്ങളുടെ എല്ലാ യാത്രകളിലും ഇങ്ങനെയാണ്. ഒരു പെർഫെക്റ്റ് ഷെഡ്യൂൾ ഉണ്ടെങ്കിലും തലേദിവസം ഒന്നുകൂടി ഉറപ്പിക്കും, പിന്നെ പിറ്റേന്നത്തേക്കുള്ള വസ്ത്രങ്ങളും മറ്റും തയ്യാറാക്കി വയ്ക്കും. രാവിലത്തെ തിരക്ക് കുറക്കുന്നതിനു വേണ്ടിയാണിത്. JR ബസ്സിൽ കയറി ഞങ്ങൾ അവിടേക്ക് യാത്ര തിരിച്ചു. ക്യോട്ടോവിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്ഥലം വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ബുദ്ധക്ഷേത്രമാണ് കിൻകാകുജി ഗോൾഡൻ ടെമ്പിൾ. തൊട്ടടുത്തുതന്നെ ഒരു ചെറിയ വനവുമുണ്ട്. വളരെ നേരത്തെ തന്നെ ഞങ്ങൾ അവിടെ എത്തിയെങ്കിലും അപ്പോഴേക്കും തിരക്ക് തുടങ്ങിയിരുന്നു. ടിക്കറ്റ് എടുക്കാൻ തന്നെ അരമണിക്കൂർ വേണ്ടി വന്നു. ആ സുവർണക്ഷേത്രവും പരിസരവും കണ്ട് തിരികെ ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ലോകത്തെല്ലായിടത്തും മെക്ഡൊണാൾഡ്സിൽ ഏറ്റവും വില കുറച്ച് ലഭിക്കുന്ന സാധനമാണ് ഐസ്ക്രീം. അത് ഞങ്ങൾ അകത്താക്കി. അവിടെ കോൺ ഐസ്ക്രീമുകൾക്ക് 65 ഇന്ത്യൻ രൂപ വില വരും. ഇതേ കോൺ ഐസ്ക്രീം ഇന്ത്യയിൽ 15 രൂപയും മലേഷ്യയിൽ 28 രൂപയുമാണ്. അവിടെ നിന്നും അരഷിയാമ ബാംബു ഫോറസ്റ്റിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. വാഹനങ്ങൾ അതിനുള്ളിൽ അനുവദിക്കുകയില്ല. പകരം ആളുകൾ വലിക്കുന്ന റിക്ഷകളാണ് ഇതിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ടൂറിസ്റ്റുകൾക്ക് അനുവദിച്ചിരിക്കുന്നത്. മനുഷ്യർ ചവിട്ടുന്ന റിക്ഷകൾ കണ്ടിട്ടുണ്ടെങ്കിലും വലിച്ചുകൊണ്ടുപോകുന്ന റിക്ഷകൾ ആദ്യമായി കാണുകയായിരുന്നു. നിശ്ചിത തുക അടച്ചാൽ ആ ബാംബു ഫോറസ്റ്റ് മുഴുവനും അവർ കൊണ്ടുപോയി കാണിച്ചു തരും. ഞങ്ങൾ അവിടെയെല്ലാം നടന്ന് അതിന്റെയെല്ലാം ഫോട്ടോ എടുത്തു. അതിനുശേഷം ട്രെയിനിൽ കയറി ക്യോട്ടോ നഗരത്തിലേക്ക് തിരിച്ചു. നദികളും നെൽപ്പാടങ്ങളുമെല്ലാം ട്രെയിനിൽ ഇരുന്നു കൊണ്ടു കണ്ടു. ജപ്പാനിൽ പബ്ലിക് ടോയ്ലറ്റുകൾ എവിടെയും കാണാൻ കഴിയും. വളരെ വൃത്തിയുള്ളതും കാണാൻ ഭംഗിയുള്ളതുമായ ടോയ്ലറ്റുകൾ, കൂടാതെ മനോഹരമായ ഇരിപ്പിടങ്ങളും ധാരാളം ഒരുക്കിയിരിക്കുന്നത് കാണാം. അതിലെല്ലാം ഉപരിയായി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജപ്പാനിലെ പബ്ലിക് ടോയ്ലറ്റുകൾ സൗജന്യമായി ഉപയോഗിക്കാനുള്ളതാണ്. യാതൊരു നിരക്കും ഈടാക്കുകയില്ല. മിക്ക വിദേശ രാജ്യങ്ങളിലും പണം നൽകി ഉപയോഗിക്കുന്ന പബ്ലിക് ടോയ്ലറ്റുകളാണുള്ളത്. ഞങ്ങളുടെ ഹോട്ടലിനടുത്തായി ഒരു കാസിലുണ്ട്. ഞങ്ങൾ മടങ്ങിയെത്തിയപ്പോൾ പ്രവേശന സമയം കഴിഞ്ഞിരുന്നു. അതിനാൽ ഞങ്ങൾ അതിന്റെ പുറത്തുകൂടി വെറുതെ ഒന്ന് നടന്നു. നേരം ഇരുട്ടിത്തുടങ്ങിയപ്പോഴേക്ക് ഞങ്ങൾ അവിടെ നിന്നും ഹോട്ടലിലേക്ക് മടങ്ങി. ജപ്പാനിലെ ഹിൽ സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന ടൊയാമോയിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അതിനായി തലേദിവസം തന്നെ ട്രെയിൻ സീറ്റുകൾ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ട്രെയിനിൽ യാത്ര സൗജന്യമാണെങ്കിലും ചില ട്രെയിനുകളിൽ സീറ്റുകൾ റിസർവ് ചെയ്യേണ്ടതുണ്ട്. അതിന് അധിക തുക നൽകേണ്ടതില്ല. കൗണ്ടറിലെത്തി JR പാസ് കാണിച്ചാൽ മതിയാകും. ടൊയോമയിലേക്ക് ക്യോട്ടോയിൽ നിന്ന് അതിവേഗ ട്രെയിൻ ഉണ്ടെങ്കിലും മറ്റൊരു റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന താരതമ്യേന വേഗത കുറഞ്ഞ ഹിഡ എക്സ്പ്രസിനാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. കാരണം താഴ്വരകളും കുന്നുകളും കണ്ടാസ്വദിച്ച് യാത്ര ചെയ്യണമെങ്കിൽ വലിയ ഗ്ലാസ് ജനാലകളുള്ള ഹിഡ എക്സ്പ്രസ് തന്നെയാണ് അനുയോജ്യം. ഹോട്ടലിൽ നിന്നും JR ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പോയി. അവിടെ നിന്നും ഷിൻകെൻസണിൽ കയറി നഗോയോ റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല തിരക്കുള്ളതിനാൽ സീറ്റ് റിസർവ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അടുത്തടുത്തായി സീറ്റ് ലഭിച്ചില്ല. സീറ്റുകൾ ഒന്നിച്ചായിരുന്നില്ലെങ്കിലും മറ്റ് രണ്ട് യാത്രക്കാരോട് ചോദിച്ചപ്പോൾ അവർ സന്തോഷപൂർവ്വം തന്നെ സീറ്റുകൾ മാറിത്തരുകയും ഞങ്ങൾ 4 പേർക്കും അടുത്തടുത്ത സീറ്റുകൾ ലഭിക്കുകയും ചെയ്തു. ഹിഡ എക്സ്പ്രസ് ടക്കയാമ വഴിയാണ് പോകുന്നത്. ക്യോട്ടോയിൽ നിന്നും 2.5 മണിക്കൂർ സമയമെടുത്ത് ടൊയോമയിൽ എത്തുന്ന അതിവേഗ ട്രെയിനുകളേക്കാൾ 4.5 മണിക്കൂർ സമയമെടുത്ത് അവിടെ എത്തുന്ന ഹിഡ എക്സ്പ്രസ് ടൂറിസ്റ്റുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പ്രകൃതി രമണീയത ആസ്വദിച്ചു പോകുവാൻ കഴിയുന്ന തരത്തിലാണ് ഹിഡ ട്രെയിനിന്റെ രൂപകൽപ്പന. ഇതിൽ മറ്റു ട്രെയിനുകളെപ്പോലെയുള്ള ജനാലകൾ ഇല്ല. പകരം വൈഡർ വ്യൂ വിൻഡോസ് ആണുള്ളത്. അതുകൊണ്ടുതന്നെ വഴിയിലെ കാഴ്ചകളെല്ലാം വിശാലമായി ആസ്വദിക്കുവാൻ പറ്റും. താഴ്വരകൾക്കും വെള്ളച്ചാട്ടങ്ങൾക്കും ഇടയിലൂടെ മലനിരകളും ഡാമുകളും കണ്ടുള്ള യാത്ര വർണ്ണനകൾക്കപ്പുറത്താണ്. 4.5 മണിക്കൂർ ഉടനെയെങ്ങും കഴിഞ്ഞു പോകരുതേ എന്നുപോലും ആഗ്രഹിച്ചുപോയ നിമിഷങ്ങൾ. അതിനാൽ തന്നെ നല്ല തിരക്കാണ് ഇതിൽ അനുഭവപ്പെടുന്നത്. തിരക്കില്ലാത്ത മറ്റു ട്രെയിനുകളുമുണ്ട്. അവയിൽ മുൻകൂട്ടി സീറ്റ് റിസർവ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ടക്കയാമ വരെയേ ഈ ഹിഡ എക്സ്പ്രസ് ഉള്ളൂ. അതിനുശേഷം അവിടെ നിന്ന് മറ്റൊരു ട്രെയിൻ പിടിക്കണം. ടൊയോമയിൽ അന്നത്തെ ദിവസം താമസിക്കുവാൻ വേണ്ടി ബുക്ക് ചെയ്തിരുന്നത് ഒരു 5-സ്റ്റാർ ഹോട്ടലായിരുന്നു. booking.com ഓഫറിൽ ഒരുവിധം നല്ല നിരക്കിൽ കിട്ടിയതായിരുന്നു അത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വളരെ അടുത്തുമായിരുന്നു. അവിടെയെത്തി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. 5-ാമത്തെ നിലയിലായിരുന്നു മുറി. അവരുടെ സേവനങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അവിടുത്തെ ലഭ്യതയനുസരിച്ച് സൈക്കിളുകൾ സൗജന്യമായി ഉപയോഗിക്കാമെന്നവർ പറഞ്ഞു. ചായ കുടിക്കാൻ നേരം കൗണ്ടറിലെത്തി സൈക്കിളുകൾ കിട്ടുമോ എന്ന് അന്വേഷിച്ചു. 2 എണ്ണം ഇപ്പോൾ ഉണ്ടെന്നും അവ നൽകാമെന്നും അവർ പറഞ്ഞു. സൈക്കിളുകൾ വാങ്ങി അവ രണ്ടും കുട്ടികൾക്ക് നൽകി. ജപ്പാൻ യാത്രയിൽ അവർ ഇത്രയും സന്തോഷിച്ച മറ്റൊരു ദിവസമില്ല. സൈക്കിളുകൾ എന്ന് പറയുമ്പോഴേ പൊതുവെ കുട്ടികൾക്ക് എപ്പോഴും സന്തോഷമാണ്. കൂടാതെ ജപ്പാനിലെ നല്ല റോഡുകളും തിരക്ക് കുറഞ്ഞ വഴികളും ഭയപ്പെടുത്തുന്നത് പോലെയുള്ള ഹോണടികൾ ഇല്ലാത്തതും എല്ലാം അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയാണ് ചെയ്തത്. മര്യാദയോടെയും മാന്യതയോടെയും കുട്ടികൾക്ക് വഴിയൊരുക്കി കൊടുക്കുവാൻ അവിടുത്തെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും സൈക്കിളുകളിലും ഞങ്ങൾ നടന്നും വൈകുന്നേരം മുഴുവൻ ചെലവഴിച്ചു. അവിടെയുള്ള വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിക്കുവാനുള്ള കുറെ സാധനങ്ങൾ വാങ്ങി. പഴവും ബ്രെഡും ജ്യൂസ് ഐറ്റംസും നട്ട്സും ബേബി ക്യാബേജുമെല്ലാം വാങ്ങി സൈക്കിളിന്റെ ബാഗിലിട്ടു. അങ്ങനെ 6 കിലോമീറ്ററോളം ഞങ്ങൾ കാൽനടയായും അവർ സൈക്കിളിലൂടെയും സഞ്ചരിച്ച് രാത്രിയോടെ റൂമിലെത്തി. ജപ്പാനിലെ ഞങ്ങളുടെ 7-ാം ദിവസം വളരെ സന്തോഷകരമായിട്ടാണ് തുടങ്ങിയതെങ്കിലും പ്രഭാത ഭക്ഷണം കണ്ടപ്പോൾ ചെറിയ നിരാശയൊക്കെ തോന്നാതെയിരുന്നില്ല. സൗജന്യ പ്രാതലായിരുന്നതിനാൽ ഭക്ഷണസമയം തലേദിവസം രാത്രി തന്നെ കൗണ്ടറിൽ ചോദിച്ചു മനസ്സിലാക്കി. എന്നാൽ സൂഷി, സഷിമി പോലെയുള്ള പാചകം ചെയ്യാത്തതും പാതി വേവിച്ചതുമൊക്കെയായ മാംസാഹാരം തന്നെയായിരുന്നു പ്രാതലിനും. പിന്നെ തണ്ടൂരി ചിക്കൻ പോലെയുള്ള വിഭവങ്ങളുമുണ്ട്. എന്നും രാവിലെ പുട്ടും കടലയും ഇഡലിയും ചമ്മന്തിയുമൊക്കെ കഴിക്കുന്ന ഞങ്ങൾക്ക് രാവിലെ തന്നെ ഇതൊന്നും ഇറങ്ങില്ലല്ലോ. അതുകൊണ്ട് കോൺഫ്ലെക്സും ബ്രെഡും ബട്ടറും ആക്കി അന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അന്നത്തെ യാത്ര ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ്. പഴയ രീതിയിലുള്ള ടോയ് ട്രെയിനിൽ കാട്ടിലൂടെ സഞ്ചരിച്ചാണ് ഹിൽ സ്റ്റേഷനിൽ എത്തുക. ടോയ് ട്രെയിനിൽ കയറുന്നതിന് മുൻപുള്ള ബുള്ളറ്റ് ട്രെയിൻ കയറി വേണം അവിടെ എത്താൻ. ഞങ്ങൾ നാലുപേരും ബുള്ളറ്റ് ട്രെയിനിൽ കയറി ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി തൊട്ടടുത്ത പ്രൈവറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഇനിയുള്ള യാത്ര പണം നൽകിയാണ്. അവിടെ നിന്നും മറ്റൊരു ട്രെയിനിൽ കയറി ടോയ് ട്രെയിനിന്റെ സ്റ്റേഷനിലെത്തി. വളരെ ചെലവേറിയ ഒന്നാണ് ഈ ഹിൽ സ്റ്റേഷൻ യാത്ര. ഇതിനുമാത്രം ഒരാൾക്ക് ഏകദേശം 6000 രൂപ ചെലവ് വരും. രണ്ടു തരത്തിലാണ് ഇതിൽ ടിക്കറ്റ് ഉള്ളത്, ഓപ്പൺ ക്യാബിൻ, ക്ലോസ്ഡ് ക്യാബിൻ. നന്നായി തണുക്കുമെന്നറിയാമായിരുന്നെങ്കിലും കൂടുതൽ ആസ്വദിച്ച് കാണാൻ ഞങ്ങൾ ഓപ്പൺ ടിക്കറ്റാണ് എടുത്തത്. ക്ലോസ്ഡ് ക്യാബിൻ ടിക്കറ്റ് ചാർജും കൂടുതലാണ്. ഇടുങ്ങിയ വഴിയിലൂടെ വനത്തിനുള്ളിലെ നല്ല തണുപ്പുള്ള യാത്ര, പലതരം വലിപ്പത്തിലുള്ള പാലങ്ങൾ, താഴ്വരകൾ, വെള്ളച്ചാട്ടങ്ങൾ, അങ്ങനെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ. തൂക്കുപാലം പോലെയാണ് അവയിൽ ചിലതുണ്ടായിരുന്നത്. ഇതിന്റെ ഭംഗി കണ്ടപ്പോൾ 6000 രൂപ എന്നത് അത്ര വലിയ ചെലവായി തോന്നിയതേയില്ല. ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പിലേക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരുന്നത്. മറ്റു ചിലർ ഇടക്കുള്ള പല സ്റ്റോപ്പുകളിലും ഇറങ്ങുന്നുണ്ടായിരുന്നു. പച്ച മലനിരകൾക്കിടയിൽ പച്ച നിറത്തിലുള്ള വെള്ളത്തിൽ അതിമനോഹരമായി പണിതിരിക്കുന്ന ഒരു ഡാമായിരുന്നു ഏറ്റവും വലിയ ആകർഷണം. അവസാന സ്റ്റോപ്പിൽ എത്തിക്കഴിയുമ്പോൾ കുറച്ചു സ്ഥലം നടന്ന് സന്ദർശിക്കുവാനുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ മഞ്ഞുമലകൾ കാണാൻ സാധിക്കും. ഞങ്ങൾ പോയത് വേനൽക്കാലത്താണെങ്കിലും അവിടുത്തെ പ്രകൃതി കണ്ടാൽ ശൈത്യകാലമാണെന്നേ പറയൂ. ഒരാൾക്ക് കഷ്ടിച്ചു മാത്രം നടക്കുവാൻ സാധിക്കുന്ന വീതി കുറഞ്ഞതും എന്നാൽ മനോഹരമായതുമായ പാതയിലൂടെ നടന്ന് അവിടെയുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി. കാഴ്ചയിൽ വളരെ അപകടകരമാണെന്ന് തോന്നുമെങ്കിലും വളരെ അനായാസമായി ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ കഴിയും. കയറ്റവും ഇറക്കവും എല്ലാം നിറഞ്ഞ വഴികളും ഗുഹകളും താണ്ടി വേണം അവിടെ എത്താൻ. ആ യാത്ര തന്നെ വേറിട്ടൊരനുഭവമായിരുന്നു. തിരികെ പഴയതുപോലെ തന്നെ ടോയ് ട്രെയിനും ബുള്ളറ്റ് ട്രെയിനുമെല്ലാം കയറി ഹോട്ടലിൽ മടങ്ങിയെത്തി. ഇവിടെയും രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത ശേഷം ബാഗുകൾ അവിടെ തന്നെ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരുന്നു. ഹോട്ടലിൽ എത്തി അവിടെ നിന്നും ചായ കുടിച്ച ശേഷം ബാഗേജുമായി മടങ്ങി. ടോക്കിയോ സിറ്റിയാണ് ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം, അഥവാ ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോ സിറ്റി.
1: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ദൃശ്യം. മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദത്തിൽ രഞ്ജിത് ദാസിന്റെ ജപ്പാൻ ദിനങ്ങളുടെ യാത്രാ വിവരണമാണ് ഇപ്പോൾ നാം കേട്ടുകഴിഞ്ഞത്.

0: നമുക്കിപ്പോൾ ഒരാളിങ്ങനെ ഒരു പ്രയാസം നമ്മളോട് പറഞ്ഞാലേ, പല പ്രയാസങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരാൾ ഇപ്പോൾ അയാളുടെ ഒരു കുടുംബജീവിതത്തിൽ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരാളുടെ കുടുംബജീവിതത്തിലുള്ള തകർച്ചയാണ് അല്ലേ. അതിൽ പിന്നെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് മറ്റെന്ത് സന്തോഷങ്ങൾ വന്നാലും അതിൽ ആനന്ദിക്കാൻ, മനസ്സറിഞ്ഞ് ആനന്ദിക്കാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ മുമ്പിൽ ഒരു പ്രയാസപ്പെട്ട് കുടുംബപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളോട് പറയുക എന്തായിരിക്കും?
1: നമുക്ക് റേഡിയോയുടെ ഒരു സ്വഭാവത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യം, സ്നേഹക്കൂട് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും സ്നേഹക്കൂടിനെ അറിയിക്കുക,
0: പങ്കുവെക്കാം,
1: പങ്കുവെക്കാം
0: സങ്കടങ്ങൾ പങ്കുവെക്കാം.
1: അതെ,
0: അങ്ങനെ ഒരു പ്രോഗ്രാമിന് നമുക്കുണ്ടല്ലേ.
1: ഉണ്ട്. അപ്പോൾ ആ ഒരു ലേബലിൽ അല്ലെങ്കിൽ റേഡിയോയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു പ്രശ്നങ്ങൾക്കോ ബുദ്ധിമുട്ടുകൾക്കോ പ്രയാസങ്ങൾക്കോ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളെ മറ്റുള്ളവരുടെ കൂടി പ്രശ്നങ്ങളായി പരിഗണിച്ച് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നൽകുന്ന സ്നേഹക്കൂട് പ്രോഗ്രാം, അതിൻ്റെ അടുത്ത വ്യത്യസ്തമായൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സങ്കടങ്ങൾ പങ്കുവെക്കാം
0: എങ്കിൽ പിന്നെ നമുക്കത് കേട്ട് വരാം.
1: ഹാരിസ് ബിൻ സലീം ചേരുകയാണ്, ഇൻഷാല്ലാ അത് കേട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഒരു സഹോദരിയാണ് ഇത്. ഞാൻ 35 വയസ്സുള്ള സ്ത്രീയാണ്. 3 കുട്ടികളുണ്ട്. 13, 11, 3 വയസ്സ് പ്രായമുള്ള 3 പെൺകുട്ടികളുണ്ട്. വാപ്പാക്ക് ഞങ്ങൾ പെൺമക്കളായിരുന്നു. പിന്നെ വാപ്പച്ചി ഒരുപാട് പെൺകുട്ടികളെ നല്ല ഇണകളെ കണ്ടെത്തി വിവാഹങ്ങൾ നടത്തി കൊടുത്തിരുന്ന ഒരാളായിരുന്നു. ഒരു നല്ല മനുഷ്യൻ, നാട്ടിലൊക്കെ പല ആളുകൾക്കും. ആ പിന്നെ ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. 2 വർഷമായിട്ട് അദ്ദേഹം മരണപ്പെട്ടു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷമായി. പെട്ടെന്നുള്ള വിവാഹമായിരുന്നു എൻ്റേത്. അതുകൊണ്ട് തന്നെ ആളെക്കുറിച്ച് അധികം അന്വേഷിക്കാൻ കഴിഞ്ഞില്ല. തീരെ ദീനില്ലാത്തൊരു ഫാമിലിയിലേക്കാണ് എന്നെ കല്യാണം കഴിച്ചത്. അത് ബോധ്യപ്പെട്ടത് പിന്നീടാണ്. നമസ്കാരമൊന്നുമില്ലായിരുന്നു. പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചും പറഞ്ഞൊക്കെ നമസ്കാരം കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ താമസം ഉമ്മാൻ്റെ കൂടെയാണ്. വാപ്പ മരിച്ചപ്പോൾ ഇവരുടെ ഉമ്മയുടെ കൂടെയാണ് അവർ താമസിക്കുന്നത്. ഞങ്ങളുടെ കൂടെ താമസം തുടങ്ങിയ സമയത്തൊക്കെ ആദ്യം അവർ, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പതിയെ പതിയെ നമസ്കാരം ഒഴിവാക്കി. പിന്നെ പല വേണ്ടാത്ത പരിപാടികൾ, ഇസ്ലാമിൽ നിഷിദ്ധമാക്കപ്പെട്ട പരിപാടികളിലേക്ക് തിരിഞ്ഞു. ലോട്ടറി, ചൂതാട്ടം, അതുപോലെ തന്നെ പള്ളിപ്പെരുന്നാളുകൾ, അമ്പലപ്പൂരങ്ങളിൽ ഒക്കെ പങ്കെടുക്കുകയും അവിടെയൊക്കെ ചൂത് കളിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിലെ പല നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നു. കുടുംബത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത അവസ്ഥയാണ്. എൻ്റെ ഉമ്മ ഈ ഒരു അവസ്ഥയിൽ വളരെയധികം മാനസിക വിഷമത്തിലാണ്. അവരൊരു ദീനി ചുറ്റുപാടിലൊക്കെ ഉള്ളതല്ലേ. ഞാൻ എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റമൊന്നും വരുന്നില്ല. ഉമ്മ പീസ് റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന ഒരാളായതുകൊണ്ട് ഈ ഒരു ചോദ്യം ഇതിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് അവർ നിർദ്ദേശിച്ചു. പിന്നെ അതിലൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു മാസത്തിലധികമായിട്ട് ഇദ്ദേഹത്തിനായിട്ട് സംസാരിക്കുക, യാതൊരു ബന്ധമൊന്നും ഇല്ല. ഈ അവസ്ഥയിലാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ പറയാൻ പറ്റാത്ത വേറെയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിലുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ദീനില്ലാത്തൊരു ഭർത്താവും ദീനുള്ളൊരു ഉമ്മയും ഇടയിൽ നിന്ന് ഞാൻ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഒരു നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് ഈ ഒരു സഹോദരി ഈ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടത്.
3: ഈ ചോദ്യത്തിൽ 2 വശങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് വിചാരിച്ചാൽ, ദീനുണ്ടോ എന്ന് അന്വേഷിക്കാതെ ധൃതി പിടിച്ചുകൊണ്ട് എൻ്റെ വാപ്പ എന്ത് ചെയ്തു, ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുത്തു എന്നതാണ്. സത്യത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിലും നമ്മളതിൽ ഉപ്പനെ ഒരു പ്രതിയായി ഇവർ കാണുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെ വിചാരിക്കാതിരിക്കണം. കാരണം ഒരു മാതാപിതാക്കളും എന്ത് ചെയ്യില്ല, ബോധപൂർവം നമ്മുടെ മക്കളെ എന്ത് ചെയ്യൂല, ഒരു കഷ്ടകാലത്തിലേക്ക് എത്തിക്കൂല. പിന്നെ ഈ വിവാഹ അന്വേഷണങ്ങൾക്കൊക്കെ ഭയങ്കര പരിമിതികളുണ്ട്. ഈ ആളുകൾ നമുക്ക് തരുന്ന വിവരങ്ങൾ, നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, അതൊക്കെ ഇപ്പൊ അവർക്കൊരു ബാഹ്യമായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ കുറെ ആളുകൾ ഈ വിവാഹം നടക്കാൻ വേണ്ടി ചില പറയുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യും, പിന്നെ ചില ആളുകൾ അതിൻ്റെ അടി വിവരങ്ങൾ മറച്ചു വെക്കും. ഞാൻ പറഞ്ഞിട്ട് കല്യാണം മുടങ്ങണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ എത്ര തന്നെ അന്വേഷിച്ചാലും അന്വേഷണം കൊണ്ടൊരു പൂർണ്ണതയിലെത്തുക, അതിൽ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഭാഗ്യം അനുസരിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ. അപ്പം ഇത്തരം വിവാഹങ്ങൾ നടന്ന് അത് വിജയിക്കുമ്പോൾ നമ്മുടെ വാപ്പ നല്ലൊരു വിവാഹം എനിക്കുണ്ടാക്കി തന്നു എന്ന് പറയുകയും അതിലെന്തെങ്കിലും പരാജയങ്ങൾ വന്നാൽ വാപ്പ അതിൽ വേണ്ടത്ര ഒരു ഗൗരവം കണ്ടില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. എന്തായിരുന്നാലും അന്വേഷണങ്ങൾ ശരിയായി നടത്തണം. അന്വേഷണങ്ങളിൽ തന്നെയാണ് പ്രാധാന്യം. മതമുള്ളവർക്ക് മുൻഗണന കൊടുക്കണം. ഈ തത്വങ്ങളൊക്കെ എന്നും പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ നടന്നുപോയി ഇവർ ഈ വിവാഹ ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ അനുഭവത്തിൽ തീരെ ദീനില്ലാത്ത കാലത്ത് ദീനില്ലാന്നറിഞ്ഞുകൊണ്ട് തന്നെ കല്യാണം കഴിച്ച എത്രയോ ദമ്പതികൾ ദീനുള്ളവരായി മാറി ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഈ ചോദ്യത്തിൻ്റെ വശം എന്താ വെച്ചാണ്, ഒരു അരാധാർമികമായ ജീവിതം ഭർത്താവ് നയിക്കുന്നു, അതിൽ അവരും ഉമ്മയൊക്കെ വളരെ വേദനയിലാണെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഏതൊരു അധാർമികതയിൽ നിന്നും ഒരാളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ആ പ്രതീക്ഷകൾ നമുക്കൊരിക്കലും ഇല്ലാതിരിക്കേണ്ടതില്ല. കാരണം ഒരാൾ ചെയ്യുന്ന എന്ത് തോന്നിയാസങ്ങളും അത് അയാളെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന, അയാളെ ജീവിതം നശിപ്പിക്കുന്ന, അയാളുടെ മാനസിക സന്തോഷങ്ങൾ കെടുത്തി കളയുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ബോധ്യപ്പെട്ടാൽ ഏത് വ്യക്തിയും അതിനെന്തിയും പിരിച്ചുവരും. അപ്പം അദ്ദേഹത്തെ നമുക്ക് മതപരമായി അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും മാനസികമായ ഒരു മാറ്റത്തിന് വിധേയമാക്കാൻ പറ്റുമോ?

0: അപ്പൊ ഹൃദയങ്ങളെ മാറ്റുന്ന റബ്ബ് ഏത് ഹൃദയങ്ങളെയും
1: പരിമാറ്റി.
0: അതുകൊണ്ട് അള്ളാഹുവോട് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യാ, അയാളുടെ ഒരു മനംമാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഉമ്മയൊക്കെ പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേക ഫലങ്ങൾ ഉണ്ടാവും. ഇൻഷാല്ലാഹ് അദ്ദേഹം ഒരു ധാർമ്മികമായി മാറുമ്പോൾ ഇവിടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ജീവിതം കിട്ടും. അതിന് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് നമ്മൾ
1: പ്രാർത്ഥിക്കും. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഒരു രക്ഷിതാവ് അവരുടെ മകനെ കുറിച്ചുള്ള, എൻ്റെ 4.5 വയസ്സായ മകൾ എൻ്റെ ഒരു ബന്ധുവായ ഒരു യുവാവ് വരുന്നതും അവനുമായി സംസാരിക്കാനും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ആവശ്യത്തിന് അവൻ വരുന്നു എന്നറിഞ്ഞാൽ അവൾ കാത്തിരിക്കും. അവൻ അധികം സംസാരിക്കാറൊന്നുമില്ല, ഇൻട്രാക്ട് ചെയ്യാറൊന്നുമില്ല. മകളുടെ ഈ ഒരു പ്രവർത്തനത്തിൽ ഒരു പേടി തോന്നുന്നു. 4.5 വയസ്സായ ഒരു കുട്ടിയെക്കുറിച്ചാണ് ഈ ഉമ്മ ചോദിക്കുന്നത്.
0: അതെ അതെ അതെ അതെ. ഇതിലിപ്പോൾ ഉമ്മ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം 4.5 വയസ്സായൊരു കുട്ടി എന്തെങ്കിലും ഒരു അന്യ ആണിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ചില അനുഭൂതി കൊണ്ടാണ് അയാളെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ തീരെ സാധ്യതയില്ല. വളരെ അപൂർവമായി മാത്രമേ അതിന് സാധ്യത കാണുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ഇനി അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മളുടെ നേർക്ക് നേരെ ബന്ധുവല്ലാത്ത ഒരാൾക്ക് നമ്മുടെ കുട്ടികളിലേക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് എന്തായാലും ശരിയാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുക, ഇത്രമാത്രം അറ്റാച്ച്മെന്റ് കാണിക്കുന്ന ഇയാൾ വരുന്നറിഞ്ഞാൽ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെ നമ്മൾ അയാൾ അകറ്റും എന്നാണ്. അത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളൊരു കുട്ടിയോട് ചോദിക്കുകയാണ്, മോനെ നിനക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ അവന് ഒരാളെയൊക്കെ പറയും. ചിലപ്പോൾ ഉപ്പാനെ പറയും, ചിലപ്പോൾ ഉപ്പുപ്പാനെ പറയും, ചിലപ്പോൾ ഉമ്മനെ പറയും, ചിലപ്പോൾ ബ്രദറിനെ പറയും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവരുടെ താല്പര്യം അനുസരിച്ചുകൊണ്ട് കൂടുതൽ അവരോട് ഇടപെടുന്ന, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന, അവർ വിചാരിക്കുന്നത് എന്തും മനസ്സിൽ കണ്ട് നിർവഹിച്ചു കൊടുക്കുന്ന, അവരോടൊപ്പം സഞ്ചരിക്കുന്ന മുതിർന്ന ആളുകൾക്കും ചെറിയ കുട്ടികൾക്കുമുള്ള പരിഗണനയിലൂടെയാണ് അവർ ഓരോരുത്തരുടെ ബന്ധത്തിൽ വീഴുന്നത്. അപ്പോൾ ഈ കക്ഷി കൊണ്ടുണ്ടാകുന്ന ഒരു സ്വാധീനം ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ കുട്ടിക്ക് അനുവദിക്കപ്പെട്ട വാപ്പയിൽ നിന്നോ ബ്രദറിൽ നിന്നോ ഒരാളിൽ നിന്ന് ഉണ്ടായാൽ മതി. അവിടെ കൂടെ ആ കുട്ടി എന്ത് ചെയ്യും, അയാളെ വിടും. അത്രേ പ്രശ്നമുള്ളൂ. പിന്നെ അത്തരം ആളുകൾക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള ആക്സസ് പരമാവധി എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക. അവർ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ കുട്ടിനെ അറിയിക്കാതിരിക്കുക. നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, കുട്ടിനെ എങ്ങോട്ടെങ്കിലും തൽക്കാലം മാറ്റുക. അങ്ങനെ കുറച്ചൊരു ബന്ധപ്പെടാൻ അവസരം കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായും കുട്ടി മാറും. പിന്നെ കുട്ടി കുറച്ചൊരു പ്രായമൊക്കെ ആവുന്നതോടുകൂടെ കുട്ടി എന്ത് ചെയ്യും, തീർച്ചയായും അവരിൽ നിന്ന് അകന്നു പോകും. അത്രയും ഈ കുട്ടികൾ നിഷ്കളങ്കരാണ്. അപ്പോ ഇങ്ങനെ ഒരു സംശയത്തിൽ അർത്ഥമില്ല, പക്ഷെ എന്നാലും
1: എന്താണ്
0: ഒരു ഡിസ്റ്റൻസ് അവർ തമ്മിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ അത് കുട്ടിക്കോ അയാൾക്കോ ഒരു പരിക്കേൽക്കാത്ത രൂപത്തിലാകാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് അതിൽ ചെയ്യാനുള്ളൂ.
1: പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ സ്വാഭാവികമായിട്ട് അവർ ഓരോ സമയത്ത്, ഇപ്പൊ ഒരാഴ്ച എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരാളാണെന്ന് പറയും, പിന്നെ അവരായിട്ട് അറ്റാച്ച്മെന്റ് വരുന്ന വേറൊരാളെ കാണുമ്പോൾ
0: വേറൊരാൾ ഈ സ്ഥാനത്ത് കുട്ടിനെ സ്വാധീനിച്ചാൽ അത് പോകുന്ന അതിന്റെ പരിഹാരം അതാണ്.
1: പിന്നെ മാത്രമല്ല, അവരോടൊക്കെ ആ സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരാളാണെന്ന് പറയും, പിന്നെ കുറെ കഴിഞ്ഞാൽ പറയും എനിക്ക് അയാളെ ഇഷ്ടമല്ല.
0: അയാളിലുള്ള അട്രാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ അവര് പറഞ്ഞു അധികമായിട്ട് സംസാരിക്കുന്ന ആളല്ല, പിന്നെ എന്താണ് അതിന്റെ ഒരു അട്രാക്ഷൻ എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. അത് അയാൾ വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാല് മനസ്സിലാകാവുന്ന കാര്യം.
1: അടുത്തൊരു ചോദ്യത്തിൽ, എൻ്റെ മനസ്സിൻ്റെ വിഷമം ഞാൻ നീറി കഴിഞ്ഞു കൂടുന്നത് ഒരു തെറ്റ് പറ്റിപ്പോയി. എൻ്റെ ഭാര്യയുടെ ഉമ്മയുടെ കൂടെയാണ് ഞങ്ങളുള്ളത്. ഉമ്മാക്ക് ഉമ്മയും ബാപ്പയും ഇല്ല, ഭർത്താവില്ല, ആൺമക്കളില്ല, 2 പെൺകുട്ടികളാണ്, വിധവയാണ്, ഒപ്പം ഊമയുമാണ്. അവർക്ക് അവരുടെ ഉമ്മ ബാപ്പാൻ്റെ സ്വത്ത് ഓഹരി വെച്ചതിൽ 15 സെൻറ്റ് സ്ഥലവും പഴയ മണ്ണിൻ്റെ ഒരു വീടും കിട്ടിയിരുന്നു. ഭാര്യയുടെ അനിയത്തി അതിൽ നിന്നും ആരോട് ചോദിക്കാതെ ഉമ്മാനെ കൂട്ടിക്കൊണ്ടുപോയി 8 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. ബാക്കി ഉണ്ടായിരുന്ന 7 സെൻറ്റ് സ്ഥലം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഉമ്മാനോട് ഞാൻ പറഞ്ഞ്, ഈ പഴയ വീട് പൊളിച്ച് നമുക്ക് പുതിയ വീട് വെക്കാം, നിങ്ങളുടെ പേരിലുള്ള ബാക്കിയുള്ള 7 സെൻറ്റ് സ്ഥലം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുക എന്ന് പറയുകയും ഉമ്മ അത് സമ്മതിക്കുകയും എഴുതി തരികയും ചെയ്തു. ആ വീട് പൊളിച്ച് ഒരു പുതിയ വീട് വെച്ചു. ആ ഉമ്മയും ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഒന്നിച്ച് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ എൻ്റെ പ്രശ്നം, ആരുമില്ലാത്ത ആ പാവപ്പെട്ട സ്ത്രീക്ക് ഒന്നും സ്വത്തായിട്ടില്ല. ആ വീടും സ്ഥലവും ഈ അടുത്ത കാലത്ത് ഞാൻ അവരുടെ പേരിൽ എഴുതി കൊടുക്കാൻ വേണ്ടി ഡോക്യുമെൻ്റ് ശരിയാക്കി. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു ഉമ്മയുടെ മരണശേഷം 2-ാമത്തെ മോൾക്ക് ഹക്ക് കൊടുക്കേണ്ടി വരും, അങ്ങനെ അതിൽ നിന്നും പിന്മാറി. ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ പരലോകം രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യണം? എങ്ങനെയായിരിക്കും എൻ്റെ പരലോകം എന്നാണ് സഹോദരൻ ചോദിക്കുന്നത്.
0: ഇത്

0: ഇത് ശരിക്കും ഒരു അനന്തരാവകാശമല്ല,
1: അതെ
0: കാരണം ആൾ ജീവിച്ചിരിക്കണ്ടല്ലോ.
1: ഉം
0: അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വത്ത് കൊടുക്കുമ്പോൾ തുല്യം തുല്യം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും ഇപ്പൊ ഇവരുടെ ഒരു മകള് 8 സെന്റ് എടുത്ത സ്ഥിതിക്ക് 2 പെൺമക്കളുള്ളൂ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇയാളുടെ ഭാര്യക്കും എന്ത് ചെയ്യാം, അതേപോലെ ഒരു 8 സെന്റ് എടുക്കാലോ. അതിലൊരു
1: അന്യായമൊന്നുമില്ല.
0: അതിപ്പോ ഉമ്മനെ പറഞ്ഞ് അവര് സമ്മതിപ്പിച്ച് അവർ 8 സെന്റ് എടുത്തു, ബാക്കി വന്നിട്ട് 7 സെന്റ് മറ്റേ മകളും എടുത്തു എന്ന് പറയുമ്പോൾ അതൊരു ഇഷ്ടദാനം ജീവിച്ചിരിക്കുമ്പോൾ എന്നുള്ളതാണ്. അതിൽ നമുക്കൊരു തെറ്റ് പറയാവതല്ല. പക്ഷെ നമുക്കതിലൊരു സംശയം വരുന്നത് എന്താന്ന് വിചാരിച്ചാല്, ഇവരുടെ ഒരു വൈകല്യത്തെ ചൂഷണം ചെയ്തിട്ടുണ്ടോ ഈ രണ്ട് കൂട്ടരും എന്നതാണ്. അങ്ങനെ വരുമ്പോൾ അതിലൊരു ശരിയല്ലായ്മ ഉണ്ടല്ലോ. നേരെ മറിച്ച് ശരിയായ ഒരു അവസ്ഥയിലാണെങ്കിൽ എന്താണ്, ഇപ്പൊ എനിക്ക് 2 മക്കളുണ്ടെങ്കിൽ എന്റെ സ്വത്തുനിന്ന് 8 സെന്റ് ഒരാളെടുത്താൽ 8 സെന്റ് മറ്റേ ആൾക്കും എടുക്കാമല്ലോ, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അത് ചെയ്തത് ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധ്യല്ല. പിന്നെ ഇയാൾക്ക് എന്തുകൊണ്ടൊരു കുറ്റബോധം ഉണ്ടാകുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ സംശയം. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അയാൾക്ക് തോന്നുന്നു. അപ്പൊ അതിനൊരു പരിഹാരം എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് ഉമ്മനൊന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പൊ എടുത്ത മോളുണ്ടല്ലോ, അവളോടൊന്ന് സംസാരിച്ചിട്ട് എന്ത് ചെയ്യാ, നീ എടുത്ത സ്ഥിതിക്ക് ഇവൾ എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ അവര് തമ്മിൽ ഒരു ഈ സമ്പത്ത് വിഭജിച്ചതിൽ ഒരു അഭിപ്രായ ഭിന്നത അല്ലാതെ പരസ്പരം തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അതിലൊരു പ്രശ്നം ഉണ്ട് എന്ന് നമുക്ക് തോന്നണില്ല.
1: പക്ഷെ അത് മാത്രല്ല, ഇതിലിപ്പോ ഈ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വരുന്നു, ആ ഒരു പേടിയും കൂടി ആ ഒരു ചോദ്യത്തിൽ വരുന്നില്ലേ.
0: അതെന്താ വെച്ചാൽ അതിപ്പോ അവരെ ഒറ്റപ്പെടുത്താതിരിക്കാൻ ഇവർക്ക് പറ്റുമല്ലോ.
1: അത്രയും സംരക്ഷണം കാര്യങ്ങളും,
0: പിന്നെ വേണമെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാം. എന്ത്, ഉമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ വീട് ഉമ്മക്കും കൂടെ അവകാശപ്പെട്ടതാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സംഗതി ഉണ്ടാക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ഇവനവൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് മറ്റേ ആൾക്കും അനന്തരാവകാശം വരും എന്നൊരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെന്ത് ചെയ്യണം, അത് ഉമ്മന്റെ പേര് കൊടുത്തിട്ട് ഇതിന് ശേഷമുള്ള അവകാശം ഈ മോൾക്ക് മാത്രമായിരിക്കാം എന്നൊരു വസീയത്ത് എന്ത് ചെയ്യണം. പക്ഷെ വസീയത്തിലെ പ്രശ്നം എന്താ വെച്ചാൽ, അനന്തരാവകാശികൾക്ക് വസീയത്ത്
1: പറ്റൂല,
0: അത് സ്വീകരിക്കപ്പെടൂല. അപ്പൊ ഇപ്പൊ ഏതായിരുന്നാലും മറ്റേ മകൾ എടുത്തത് കൊണ്ട് ഇവൾക്കും എടുക്കാനൊരു അവകാശമുണ്ട്. പക്ഷെ ഇവർക്ക് എന്തോ അതൊരു ശരിയല്ലാത്ത രൂപത്തിൽ എടുത്തു എന്നുള്ള ഒരു തോന്നലാണ്. അതൊന്ന് അന്യോന്യം പറഞ്ഞ് പൊരുത്തപ്പെടിച്ച് റെഡിയാക്കിയാൽ
1: ചോദ്യത്തിന് മനസ്സിലാവണം. നമുക്ക് മനസ്സിലാവണം വെച്ചാൽ, ഇവർ ഒരു ഉമ്മയായതുകൊണ്ട് ഇവർക്ക് ഇവരുടെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പോലും കഴിയണില്ലല്ലോ. അപ്പൊ ആ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കാം ഈ ഒരു സഹോദര രൂപത്തിൽ ചോദിച്ചത്. ആ രൂപത്തിൽ ചെയ്താൽ വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ ഹജ്ജ് ചെയ്ത സ്ത്രീയാണ്, വളരെ തെക്കുവുള്ള സ്ത്രീ, സുന്നത്ത് നോമ്പുകൾ എടുക്കും, ഖുർആൻ ദിക്രുകൾ എല്ലാത്തിലും മുന്നിൽ, പിന്നെ 3:30 ആകുമ്പോൾ തഹജ്ജുദിന് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കും, കൂടുതൽ സമയവും യൂട്യൂബിൽ സ്പീച്ചുകൾ കേൾക്കും, പക്ഷെ ഉമ്മക്ക് ദേഷ്യം വന്നാൽ എന്തും പറയും, ചിലപ്പോൾ മക്കളെ ശപിക്കും, കൂടുതലും ഇബാദത്തുകൾ ചെയ്യുന്ന വീട്ടിൽ അടി, മിക്ക ദിവസങ്ങളിലും വീട്ടിൽ സമാധാനമില്ല, എല്ലാ കാര്യവും ഉമ്മ പറയുന്ന പോലെ തന്നെ നടക്കണം, വാപ്പയെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ സമ്മതിക്കില്ല, പിന്നെ വെക്കേഷന് മോള് വന്നാൽ പോലും ആ രൂപത്തിലാണ്, പിന്നെ കൊച്ചുമക്കൾ ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ്, വീട്ടിൽ ഒരു കാര്യം സാധിപ്പിക്കാൻ ഉമ്മ ഒച്ച വെക്കും, ചില നേരം വേറെ എവിടെയെങ്കിലും മാറി താമസിച്ചാലോ എന്ന് പോലും തോന്നുന്ന രൂപത്തിൽ മനസ്സ് വരാറുണ്ട്, എല്ലാവരെയും ഉപദേശിക്കാൻ വളരെ മിടുക്കിയാണ്, വാപ്പയെ ഒരു റെസ്പെക്റ്റ് ഉമ്മ കൊടുക്കാറില്ല, വഴക്കിടുമ്പോൾ പോടാ എന്ന് വരെ വിളിക്കാറുണ്ട്, മോശമായ രൂപത്തിൽ പെരുമാറാറുണ്ട്. അപ്പോൾ ചില നിമിഷങ്ങളിൽ ഒരു ഇത്രയും തെക്കുവുള്ള ഒരു സ്ത്രീ ചില നിമിഷങ്ങളിൽ വളരെ താഴ്ന്ന നിലയിൽ പെരുമാറുന്നു, വളരെ പെട്ടെന്നാണ് പറയുന്നതും, എൻ്റെ മക്കളൊക്കെ ഇത് കണ്ടാലോ, കണ്ടാണല്ലോ വളരുന്നത് എന്നൊരു സങ്കടമുണ്ട്, വിഷമമുണ്ട്. ഉമ്മയുടെ മക്കൾ നമസ്കരിക്കാത്ത സമയത്ത് കുട്ടിക്കാലം മുതലേ പറഞ്ഞിട്ട് കഥകിട്ട് അടക്കാറുകയും മറ്റ് ശിക്ഷകൾ കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു, എന്നാൽ വളർന്നിട്ടും അവരുടെ നമസ്കാരം കൃത്യമായിട്ടില്ല. ഇപ്പോൾ മൊബൈലിന് വളരെ അഡിക്റ്റാണ്, ഇസ്ലാമിക് സ്പീച്ചാണ് കേൾക്കുന്നതെങ്കിൽ പോലും ദീനുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ രൂപത്തിൽ ആയിത്തീരാൻ സാധിക്കുക?
0: ദീനിലെ ഏറ്റവും പ്രധാനം സ്വഭാവം തന്നെയാണ്. ഈ സ്വഭാവം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ, ഓരോ വ്യക്തികളുടെ മാനസിക സാഹചര്യം, അതേപോലെ തന്നെ അവരുടെ ജീവിച്ച ചുറ്റുപാട്, അവരുടെ ജന്മപരമായ ചില കാര്യങ്ങൾ, ഇതൊക്കെ അവരുടെ സ്വഭാവങ്ങളിൽ എന്ത് ചെയ്യും, ബാധിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ വളരെ മോശമായൊരു സ്വഭാവത്തിന്റെ ഉടമസ്ഥയാണ് ഈ സഹോദരി എന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷെ സ്വാഭാവികമായും അവരിൽ എന്തുണ്ട്, ഒരു നന്മയുടെ വശം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ രാത്രി സ്കരിക്കൊക്കെ പറയുമ്പോഴും ഒരു ആത്മാർത്ഥതയുള്ള ആൾക്കാരല്ലേ ചെയ്യും. അപ്പൊ എന്താന്ന് വിചാരിച്ചാൽ, അവർക്ക് ആരാധനാ രംഗത്തൊക്കെ മാറാൻ സാധിച്ചു, പക്ഷേ സ്വഭാവ രംഗത്ത് എന്ത് ചെയ്തില്ല, ഒരു മാറ്റത്തിന് വിധേയമാകാൻ പറ്റിയില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ പരലോകം രക്ഷപ്പെടണമെങ്കിൽ അവരുടെ സ്വഭാവം കൂടെ നന്നാവണമല്ലോ. മറ്റുള്ളവരുടെ അഭിമാനത്തെ കയറുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ ചീത്ത പറയുക, ഇതൊക്കെ അവർക്ക് പരലോകത്ത് ഭയങ്കര നഷ്ടം ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ആത്യന്തികമായി ഇവരെ എങ്ങനെ നമുക്ക് ദീനിയായി അവരുടെ സ്വഭാവത്തെ നന്നാക്കി തീർക്കാം എന്നത് നമ്മൾ ഇവരുടെ ഒരു നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നൊക്കെ ഉള്ള ഒരു ദീനിയായ കടമകളിൽപ്പെട്ടൊരു കടമയാണ്. എങ്ങനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും? പിന്നെ അവർ ചോദിക്കുന്നത് ഇത്രമാത്രം ഭക്തിപൂർവ്വം ജീവിക്കുന്ന ഒരാളുടെ സ്വഭാവം എന്തുകൊണ്ട് ഇങ്ങനെ ആവണമെന്നാണ്. അത് നമ്മൾ ധാരാളം ആളുകളിൽ അങ്ങനെ കാണുന്നതാണ്. കാരണം അവരാ ഉൾക്കൊള്ളുന്ന കാര്യം അനുസരിച്ചുകൊണ്ട് അവരവരുടെ ജീവിതത്തിന് എല്ലാ ഭാഗത്തും അവരെന്ത് ചെയ്യുന്നില്ല, പ്രാക്ടീസ് ചെയ്യണില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ആരാധനകളിൽ കണിച്ചതില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, ആളുകൾക്ക് ഭയങ്കര ഔദാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു ആരാധനയും ചെയ്യാത്ത ആളുകൾ പെരുമാറാൻ ഭയങ്കര നീറ്റായിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതൊക്കെ മനുഷ്യ പ്രകൃതിൻ്റെ വ്യത്യാസങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിലിപ്പോൾ ഇവർക്ക് ഉള്ളൊരു ആശങ്ക എന്താണ്, ഇതിങ്ങനെ തുടർന്നാൽ തൻ്റെ മക്കളെ ബാധിക്കുക. സത്യം പറയുകയാണെങ്കിൽ ഈ നമ്മളെപ്പോഴും ചിന്തിക്കുക എന്താണ്, എന്ത് കണ്ടാലും അതൊരു മാതൃകയാക്കൂലെന്ന്. അപ്പോൾ ഇവർ ശരിക്കെന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോവാൻ പാടില്ലാത്ത കാര്യങ്ങൾക്കുള്ളൊരു മാതൃകയാണ്. അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. ചെയ്യണ പോലെ ചെയ്യാൻ
1: പാടില്ല.
0: ഉമ്മുമ്മപ്പ പറഞ്ഞ വാക്ക് പറയാൻ പാടില്ല. അപ്പൊ പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതും പെരുമാറാൻ പറ്റാത്തതുമായ കാര്യങ്ങൾക്കൊരു മോഡലാണ് അത്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പോവാണ്. അപ്പൊ ഒരു 5 വയസ്സായ ഒരു ആൺകുട്ടി നിന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു മതിൽ സൈഡിൽ മൂത്രം ഒഴിക്കുകയാണ്. അപ്പൊ നമ്മുടെ കൂടെ ഒരു 5 വയസ്സായ കുട്ടി ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഇനി ഇവൻ എന്ത് ചെയ്യും, ഇത് കണ്ട് മൂത്രം ഒഴിക്കുന്നല്ല. നമ്മൾ പറയടാ മോനെ നോക്ക്, നീയൊക്കെ ബാത്റൂമിൽ കയറി ഇരുന്ന് മൂത്രം ഒഴിച്ച് കഴുകിയല്ല പോര. കണ്ടോ ഒരു ചീത്ത കുട്ടി, അവനെന്ത് ചെയ്യാണ് അങ്ങനെ മൂത്രം ഒഴിക്കുന്നത് കണ്ടോ പറയാം. പറ്റുകയാണെങ്കിൽ ഇവന്റെ മുന്നിൽ തന്നെ അവനൊന്ന് ഉപദേശിക്കാൻ പറ്റുമെങ്കിൽ ഉപദേശിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പിൻപറ്റാൻ പറ്റാത്ത ചീത്ത കാര്യങ്ങളുടെ മോഡലായിട്ടാണ് കാണിച്ചു കൊടുക്കേണ്ടത്. എന്താണ് ഉമ്മ ചീത്തയാണെന്നല്ല, ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ് പാടില്ല. അപ്പൊ എന്ത് ചെയ്യൂല, അതിനെ അനുകരിക്കൂലല്ലോ. നമ്മളെല്ലാം അനുകരിക്കല്ല, നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് കാണുന്നതെല്ലാം അനുകരിക്കുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ശരിയല്ല. നല്ലതിനെ സ്വീകരിക്കുകയും തിന്മയെ നിരാകരിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ അനുകരണം മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്റെ വാപ്പി ഇമ്മന്നെയാണെങ്കിലും അതിനെനിക്ക് യോജിക്കാൻ പറ്റാത്ത മതവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എന്തിനെ ഒഴിവാക്കി പിൻപറ്റാൻ പറ്റുന്ന നല്ലതിനെ അല്ലേ പിൻപറ്റുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒന്ന് ശ്രദ്ധിച്ച് ഇടപെട്ടാൽ ഈ ഉമ്മന്റെ ദുസ്വഭാവങ്ങളൊന്നും നമ്മുടെ കുട്ടികൾക്ക് വരാതെ സൂക്ഷിക്കാൻ ഒരു പക്ഷേ ഈ ഒരു സ്വഭാവ ദൂഷ്യം ഒരു കാരണമായിരിക്കാം. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതനുസരിച്ചാണ് അതിന്റെ കാര്യം.
1: ചിതിലിൽ തന്നെ അവർ പറയുന്നുണ്ട് ഭർത്താവിനെ അനുസരിക്കുന്ന ഭർത്താവിനോട് പോലും ദേഷ്യപ്പെടുന്ന ഒരു,
0: അതന്നെ അത് പാടില്ലാത്തതാണ്. ഇത് എല്ലാരും ശുദ്ധ പ്രകൃതിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് ആർക്കും
1: മനസ്സിലാവും. അതെ,
0: മനസ്സിലായി, ശരിയല്ല എന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ ശരിയല്ലാത്തത് അവർ ചെയ്യുന്നുണ്ട് എന്നൊരു ധാരണ കുട്ടികളിൽ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ തന്നെയാണ് വരിക.
1: ഈ ഒരു പ്രോഗ്രാം ആ ഒരുമ കേൾക്കണമെന്നുണ്ടെങ്കിൽ അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു തിരുത്താനുള്ള ഒരു മാതൃകയാവട്ടെ. അല്ലെങ്കിൽ
0: അല്ല, അതെന്താ വെച്ചാൽ ഇപ്പോ നമ്മളെ എല്ലാ കാര്യവും ഓക്കെ ആണെന്ന് നമ്മൾ വിചാരിക്കുക, പക്ഷെ നമ്മുടെ കൂടെ ജീവിക്കുന്നവരോട് ചോദിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ചിത്രം കിട്ടുക. അപ്പൊ ഈ സഹോദരി രാത്രി നിസ്കാരമൊക്കെ നിർവഹിക്കുമ്പോൾ ഞാൻ നല്ലൊരാളാണെന്നായിരിക്കും അവർ വിചാരിക്കണ്ടായിരിക്കുക. പക്ഷെ ഇത്രമാത്രം ബുദ്ധിമുട്ടുകള് അവരെ കൊണ്ട്
1: മറ്റുള്ളവർക്കുണ്ട് എന്ന്
0: ഒരു പക്ഷേ ഈ ചോദ്യം എങ്ങാനും അവർ യാദൃശ്ചികമായി കേട്ടാൽ അപ്പോഴേ അവർക്ക് മനസ്സിലാവും. അവർക്കൊരിക്കലും തോന്നുന്നുണ്ടാവില്ല എന്നെ കൊണ്ടൊരു ഞാൻ നല്ലതിന് വേണ്ടി സമരം ചെയ്യുന്ന ശരിക്കു വേണ്ടി പോരാടുന്ന ഒരാളാണെന്നൊക്കെ ആയിരിക്കും അവർ മനസ്സിലുണ്ടായിരിക്കും.
1: അള്ളാഹു നമ്മളൊക്കെ ആ രൂപത്തിലേ സ്വഭാവം നന്നാവുക എന്നുള്ള ഒരു വലിയ കാര്യമാണ്. ആ രൂപത്തിൽ നിലനിർത്തട്ടെ, ആ കുടുംബത്തിലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. ഇനി അടുത്ത ചോദ്യത്തിൽ നമ്മൾ വരികയാണ്. മോന് 7-ാം ക്ലാസ്സിലേക്ക് അവൻ്റെ അസ്സലാമു അലൈക്കും, മോൻ 7-ാം ക്ലാസ്സിലേക്ക് അവൻ്റെ താല്പര്യമില്ലാത്ത എന്ത് കാര്യം ഉമ്മ അഥവാ ഞാൻ പറഞ്ഞാലും അവൻ പ്രതികാര രൂപത്തിൽ സംസാരിക്കും. 7-ാം ക്ലാസ്സിലേക്കാണ് ഇനി ഉള്ളതെന്നാണ്. ദീനപരമായ കാര്യങ്ങൾ പോലും 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇസ്ലാമികമായ പല കാഴ്ചപ്പാടുകളിലും അവനിൽ മാറ്റം കണ്ടു. ഓവറായി പല കാര്യങ്ങളിലും വാശി പിടിക്കുക, അതുപോലെ ഹെയർ സ്റ്റൈല്, പിന്നെ മാല ഇടുക, നഖം നീട്ടി വളർത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനിൽ കണ്ടു. 6-ാം ക്ലാസ്സിലായപ്പോഴേക്കും എനിക്ക് ചെറിയ ഒരു ജോലി കിട്ടി. ആ ക്യാഷ് കൊണ്ട് ഒരു ഇസ്ലാമിക സ്കൂളിൽ അവനെ കൊണ്ടുപോയി ചേർത്തി. അതിനുശേഷം അതിലേറെ പ്രശ്നമായി. പ്രതികാരം എന്തും ചെയ്യും. ഇസ്ലാമികമായ രീതിയിൽ പ്രാർത്ഥനകൾ ചൊല്ലിയും നിസ്കരിച്ചും ശീലിപ്പിച്ചതാണ്. ഇപ്പോഴും പലതവണ പറഞ്ഞാൽ ചെയ്യും, പക്ഷേ കുറവാണ്. എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് എന്നറിയില്ല എന്നാണ് ഈ മാതാവ് പറയണത്. നന്നാവാൻ വേണ്ടി പരിശ്രമിക്കണമൊക്കെ.
0: നമ്മൾ നമ്മുടെ കുട്ടികൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമുണ്ടല്ലോ, അതിൽ നിന്ന് അവർക്ക് കുറേ അറിവുകൾ കിട്ടുന്നുണ്ട്. എന്താണ്, എങ്ങനെയാണ് ആസ്വദിക്കുക, എന്താണ് ലൈഫ്, എവിടെ നിന്നാണ് എനിക്ക് കിട്ടുക. അപ്പം അത് ഈ മൊബൈലും സുഹൃത്തുക്കളായിട്ട് കുറേ സംഗതികൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി അവൻ്റെ പ്രായത്തിനനുസരിച്ച് കൊണ്ടുള്ള ചില സന്തോഷങ്ങളും എൻ്റർടൈൻമെൻറ്റുകളൊക്കെ അവൻ സ്വയം സുഹൃത്തുക്കളിൽ നിന്നോ നാട്ടിൽ നിന്നൊക്കെ
1: കണ്ടെത്തും.
0: ഇങ്ങനെ കണ്ടെത്തിക്കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് അത് തെറ്റായിരിക്കും. അപ്പം പ്രത്യേകിച്ച് ഉമ്മാരെന്ത് ചെയ്യും, അതിനെ തടസ്സപ്പെടുത്തും, അതിനെ എതിർക്കും, അതിനെ ഉത്ബോധിപ്പിക്കും. അപ്പം സ്വാഭാവികമായി ഇവരും ഉമ്മനേറ്റം എന്തായിത്തീരും,
1: ആൻറ്റിയായിട്ട്
0: മാറും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഉമ്മ ഇപ്പോൾ അവനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിക് സ്കൂളിൽ
1: ചേർത്തത്.
0: അപ്പോൾ അവന് ഇഷ്ടമില്ലാത്തൊരു സ്കൂളിലേക്ക് അവനെ കൊണ്ടാക്കുമ്പോൾ എന്താണ്, ഇന്ന ഒരു ഇസ്ലാമിക സംസ്കാരം ഉണ്ടാക്കാനല്ലേ ഇവിടുക്ക് പറഞ്ഞത്. അപ്പൊ മുമ്പത്തിനേക്കാളും ഞാൻ മോശമായി കാണിച്ചു കൊടുക്കാമെന്നാണ് അവന്റെ ചെറിയ ബുദ്ധിയിൽ തോന്നുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, മതപരമായിട്ടുള്ള ജീവിതവും ഈ കാര്യങ്ങളൊക്കെ പോലെ തന്നെ ആസ്വാദകരമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അനുഭവങ്ങളിലൂടെയും നമ്മുടെ കൂടെയുള്ള പെരുമാറ്റങ്ങളിലൂടെയും നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവർക്ക് അനുവദനീയമായ എൻ്റർടൈൻമെൻറ്റുകൾക്ക് എന്ത് ചെയ്യണം, അവർക്ക് നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, അതിന് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. പിന്നെ അങ്ങനത്തെ സുഹൃത്തുക്കളും അങ്ങനത്തെ കമ്പനികൾക്കും അവൻ എന്ത് ചെയ്യണം, അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനത്തെ ഒരു വഴി നമ്മൾ കാണിക്കാതെ അവർ കണ്ടെത്തുന്ന വഴിയെ ബ്ലോക്കാക്കുന്ന ആൾക്കാർ മാത്രമാക്കുകയാണെങ്കിൽ നമ്മളോട് എപ്പോഴും അവർക്ക് പ്രതികാരമായിരിക്കും. ഇപ്പോൾ ഞായറാഴ്ച രാവിലെ നേരം എടുത്തിട്ട് അവൻ സൈക്കിളെടുത്ത് അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ സൈക്കിളിൽ പോടാ പോണ്ടടാ എന്ന് പറയുമ്പോൾ അവൻ എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്നാൽ മതവിരുദ്ധമല്ലാത്ത കാര്യങ്ങൾക്ക് അവർക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ അവർക്ക് തെറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഗൈഡൻസ് വേണം. അതല്ലാതെ അവർ കണ്ടെത്തുന്നതൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞാൽ അതൊരു പ്രതികാരത്തിലേക്കും കൂടുതൽ അതിനോട് ആൻറ്റി ആവാനും ഒരു മതനിഷേധിയാവാനും ഒക്കെയുള്ള കാരണങ്ങളായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ ചേഞ്ച് വരുത്താം.
1: അതുപോലെ തന്നെ നമ്മൾ രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല, ഇപ്പോൾ ഒരു പാരലൽ വേൾഡ് ശരിക്കും കുട്ടികളുടെ ലോകത്തുണ്ട്. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് ബോധേടല്ല എന്നുള്ളതാണ്. കാരണം അവർ കണ്ടെത്തുന്ന പല കാര്യങ്ങളും നമുക്കൊരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു ലോകം അവരെ പിന്നാലുണ്ട് എന്നുള്ളതാണ്. അപ്പം അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവർക്ക് കണ്ടെത്തിയ കാര്യങ്ങളിൽ അതിനേക്കാൾ സ്വാധീനമുള്ള നല്ല നന്മകളെ വശങ്ങൾ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിനെ അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. നല്ല അവസരങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും പരിഹാരങ്ങളാവും എന്നുള്ളതാണ്. പിന്നെ ഒരു ഫോൺ അഡിക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഒരു സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമൊക്കെ ഫോൺ കണ്ടിരുന്നു. അന്ന് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വീട്ടിലെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ വരെ ഞാൻ കട്ട് ചെയ്യുകയും പിന്നെ ഒരുപാട് ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ഭാര്യ എൻ്റെ കൂടെ വീട്ടിലുണ്ടാകുമ്പോൾ എനിക്കൊരു പ്രയാസവുമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവൾ അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നിൽക്കാൻ വേണ്ടി പോണ സമയത്ത് എൻ്റെ മനസ്സിനും വല്ലാത്ത ചാഞ്ചാട്ടമാണ്. ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാൻ പിടിച്ചു നിൽക്കും. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകാറുണ്ട്. പിന്നെയും ദിവസങ്ങളാകുമ്പോൾ മനസ്സിൽ നിന്നും കൈവിട്ടു പോകും. ഇതിൽ നിന്നും പൂർണ്ണമായും രക്ഷപ്പെടാൻ, ഈ അശ്ലീല കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെടാൻ, ഫോൺ അഡിക്ഷനിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
0: ഈ അശ്ലീല വീഡിയോകൾ കാണുന്നത് കൊണ്ടുണ്ടാകുന്ന അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അത് വളരെ മാരകമായ അഡിക്ഷനാണ്. ഒരു പക്ഷേ നമുക്ക് മാരകമായ MDMA ഒക്കെ പോലുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകളെ ചികിത്സിക്കുന്നതിനേക്കാളും നമുക്ക് ബുദ്ധിമുട്ടാണ് യഥാർത്ഥത്തിൽ ലൈംഗികമായ രംഗത്തുള്ള അഡിക്ഷൻസ് വീഡിയോസ് കാണുന്ന ആളുകൾ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം അതുകൊണ്ട് ഇതിൽ പെട്ടുപോവാതിരിക്കലാണ് ഏറ്റവും നല്ലത്. പെട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയും, പക്ഷെ അത് നല്ല പരിശ്രമിച്ചിട്ടേ പറ്റുള്ളൂ. അപ്പം ഈ സുഹൃത്തിൻ്റെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ അശ്ലീലമായ വഴിയിൽ നിന്നും അദ്ദേഹം വിവാഹം കഴിക്കുന്നതോടുകൂടെ അദ്ദേഹം ആ എല്ലാ ആസ്വാദനങ്ങളും വൈഫിലേക്ക് മാറ്റി. നല്ലൊരു സൊല്യൂഷനാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ, പ്രായമെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിവാഹം കഴിച്ചോളൂ. അതാണ് ഈ സൂക്ഷ്മതക്ക് നല്ല, അതുകൊണ്ട് നല്ലൊരു പരിഹാരമാണ്. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ഫോൺ അഡിക്ഷനുകളിലൂടെ അദ്ദേഹത്തിലുണ്ടായ ആ ഒരു അധാർമിക മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ മാറ്റാതെയാണ് യഥാർത്ഥത്തിൽ, അതായത് ആ ചിന്തകളെ മുഴുവനും വെച്ചിട്ട് അദ്ദേഹം എന്താണ് അത് വൈഫിലൂടെ നിർവഹിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു വളരെ സ്മൂത്തായി ഒരു ഇസ്ലാമികമായ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് പൂർണ്ണമായും മാനസികമായി മാറിയിട്ടില്ല, മനസ്സിലെ. അപ്പോൾ ഒരു പോൺ സൈറ്റ് ഉപയോഗിക്കുന്ന അതേ അനുഭവ ആസ്വാദനങ്ങളിലൂടെ തന്നെയാണ് അദ്ദേഹം വൈഫിലൂടെയും കടന്നു പോകുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഈ പോൺ സൈറ്റ് കാണുന്നതിൻ്റെ ഒരു ബദൽ എന്ന നിലക്കാണ് അദ്ദേഹം മിക്കവാറും ഭാര്യനെ കാണുന്നത്. അതുകൊണ്ട് ഈ പോൺ സൈറ്റ് കാണുന്ന ഒരാൾക്ക് പോൺ സൈറ്റ് കാണാതിരിക്കാൻ പറ്റാത്ത പോലെ തന്നെ അയാൾക്ക് എന്താണ് വൈഫില്ലാതെ പറ്റാത്തൊരവസ്ഥ വരികയാണ്. നേരെ മറിച്ച് ഒരു നോർമലായിട്ടുള്ള ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ എന്തില്ല, ഭാര്യ ഒരാഴ്ച പോയി വിചാരിച്ചിട്ടോ, ഒരു 15 ദിവസം പോയി വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു ഡെലിവറി ആയി ഒരു 4 മാസം നിന്നു എന്ന് വിചാരിച്ചിട്ടോ ഒന്നും സംഭവിക്കാൻ പോണില്ല. കാരണം മനസ്സിന്റെ ചിന്തകളിൽ എന്തില്ല, വഴി പിഴച്ച ഈ അശ്ലീല ചിന്തകളില്ല. ഈ അശ്ലീല ചിന്തകൾ എപ്പോഴും നമ്മളെങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പ്രചോദനത്തിന്റെ തീവ്രതയിൽ നമുക്ക് ചെറിയ ഒരു കാലയളവ് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പരിഹരിക്കേണ്ടത് അദ്ദേഹത്തിന് വിവാഹത്തിന്റെ മുമ്പ് വന്ന ഈ അശ്ലീല സൈറ്റുകളിലെ അഡിക്ഷനെ അദ്ദേഹം എന്ത് ചെയ്യണം, മാറ്റണം, പൂർണ്ണമായി മാറ്റണം. കാരണം അദ്ദേഹം ഈ അഥവാ ഈ വൈഫിൽ നിന്ന് പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ വീണ്ടും അദ്ദേഹം പോൺ സൈറ്റിലേക്കാണ് പോകണത്. അപ്പൊ അദ്ദേഹം പോൺ സൈറ്റിലാണ് ആൾറെഡി ഉള്ളത്, മനസ്സിലായി. അദ്ദേഹം ഒരിക്കലും പോൺ സൈറ്റിൽ കാണുന്ന അശ്ലീല ചിത്രങ്ങളിൽ നിന്നും മനസ്സ് തൻ്റെ ഭാര്യയാകുന്ന ഒരു ചിത്രത്തിൽ മാത്രം പരിമിതപ്പെടുത്താതെ അയാൾക്ക് അത് പരിഹരിക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ അഡിക്ഷൻ മാറുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അഡിക്ഷൻ മാറാനുള്ള ഒരു കാര്യം എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ, എങ്ങനെയാണോ അദ്ദേഹം നിരന്തരമായ പോൺ കാഴ്ചയിലൂടെ അഡിക്ഷനിലേക്ക് എത്തിയത്, അതേപോലെ തന്നെ റിവേഴ്സ് പോണം. അദ്ദേഹം ഒരു 3 ആഴ്ച വിട്ടു നിന്നാൽ അതിനനുസരിച്ച് അതിന്റെ തീവ്രത കുറയും, 6 ആഴ്ച വിട്ടു നിന്നാൽ അതിന്റെ തീവ്രത അനുസരിച്ച് കുറയും, 6 മാസം വിട്ടു നിന്നാൽ കുറയും. അങ്ങനെ കുറച്ച് കുറച്ച് കുറച്ച് കുറച്ച് കുറച്ച് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അപ്പൊ അതിനാണ് അദ്ദേഹം എന്ത് ചെയ്യേണ്ടത്, പരിശ്രമിക്കേണ്ടത്. അത് നമ്മള് പ്രാർത്ഥനയുടെയും നോമ്പിലൂടെയും രാവിലേക്കുള്ള അധികാറുകളിലൂടെയും ഒക്കെ ചിന്തിച്ചിട്ട് പോണം. പിന്നെ ഈ വൈഫ് പോണ സമയത്തും എന്ത് ചെയ്യുക, വൈഫിനേറ്റ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക, ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതേമാതിരി വൈഫില്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക, ഫുൾ ഫ്രീ ആവരുത്, എന്തെങ്കിലും എൻഗേജ്മെന്റ്സിന് വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെ പറ്റും. പിന്നെ ഏത് തിന്മയിൽ നിന്ന് തിരിച്ചു വരാന്നല്ല നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും, കുറച്ച് ത്യാഗം ഉണ്ടാവും,
1: പ്രയാസങ്ങളും ത്യാഗങ്ങളും ഉണ്ടാവും. ഖൈറാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ഭർത്താവ് നമസ്കാരവും നോമ്പും ഖുർആൻ പാരായണം കൃത്യമായി നിർവഹിക്കുന്ന ആളാണ്. കുടുംബപരമായ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ സലഫി ആദർശമായി മുന്നോട്ട് പോകുന്ന ആളാണ്. എന്നാൽ അദ്ദേഹം പാൻ മസാല ഉപയോഗിക്കുന്നുണ്ട്. അത് ഹറാമാണോ? നല്ല മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ്. എല്ലാ നല്ല കാര്യങ്ങളുണ്ട്, അതോടൊപ്പം ഈ പാൻ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്.
0: ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഇദ്ദേഹം ഒരു നല്ല വ്യക്തിയായി ഇസ്ലാമിക ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഉള്ള ഒരു ശീലമാവാനാണ് സാധ്യത. അവിടെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, മാറി വന്നപ്പോഴും ഇത് അദ്ദേഹം നിർത്തിയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ലാതെ ധാർമ്മികമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ എന്താണ്
1: പാൻ
0: മസാലയിലേക്ക് പോകുക എന്നത് ഉണ്ടാവില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ജാഹിലീയത്ത് അയാളിൽ അവശേഷിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അദ്ദേഹം എന്താണ് അതിലൊരു ആസ്വാദനം കണ്ടെത്തുന്നത് കൊണ്ടും പഴയ തിന്മയുടെ ലോകത്ത് ജീവിക്കുന്നതിലുള്ളൊരു സുഖം ഇതിലൂടെ മാത്രം അദ്ദേഹം നിലനിർത്തി പോരുന്നുണ്ട് ഇപ്പൊ. അപ്പൊ അദ്ദേഹം പൂർണ്ണമായ ഒരു ഇസ്ലാമിക മനസ്സിലേക്കും ഒരു വിശ്വാസത്തിലേക്കും ധാർമ്മികതയിലേക്കും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വരൽ വളരെ പെട്ടെന്ന് വേണം. പിന്നെ ഇപ്പൊ ആളുകൾ എന്ത് ചെയ്യും, പാൻ മസാല അല്ലേ, അത് ഇത്ര വലിയ പ്രശ്നമുണ്ടോ എന്നൊക്കെ ഉള്ള അവിടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഉഹില്ലലക്കുമോ തൊയ്യിബാത്ത്, ഹലാലാവണമെങ്കിൽ എന്താണ് തൊയ്യിബാത്താണ്. അപ്പോ നമ്മൾ സാധാരണ വ്യഭിചാരം ഹറാമാണെന്ന് പറയും, പുകവലിയും ഹറാമാണെന്ന് പറയും. അപ്പൊ ഹറാമിന്റെ ഒരു വില കുറയല്ലേ എന്ന് ആൾക്കാർ പറയും. നമ്മൾ ഹറാമിന്റെ വില എന്ന് പറയുന്നത് എന്തുള്ളൂ വെച്ചാൽ, അള്ള നിഷിദ്ധമാക്കിയാൽ അത് നിഷിദ്ധമാണ്, മനസ്സിലെ. എത്ര വലിയ നിഷിദ്ധം, എത്ര ചെറിയ നിഷിദ്ധം, നിഷിദ്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്, അതിനെ ലംഘിക്കുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ്. അപ്പോ മനുഷ്യന് ഒരു ഗുണവും നൽകാത്ത ഈ പാൻ മസാല എങ്ങനെ ഇസ്ലാമിൽ ഹലാലാകും? പുകവലി പോലും ഹറാമാണെങ്കിൽ മാൻമസാല എങ്ങനെ അനുവദിക്കും? അതുകൊണ്ട് ഏതെങ്കിലും തലത്തിൽ ഇതൊരു അനുവദനീയമായ കാര്യമാണെന്ന വിശ്വാസമോ ന്യായീകരണമോ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറയാനുള്ളത്, നല്ല ഒരു ഗുണവും ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ ഇത് 100% ഹറാമാണ്, നിഷിദ്ധമാണ്. അതുകൊണ്ട് അത് അവസാനിപ്പിക്കുക. പിന്നെ താങ്കൾ ഇത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു യഥാർത്ഥ ഇസ്ലാമിക ജീവിതത്തിലേക്ക് പൂർണ്ണമായി വന്നു എന്ന് പറയാനും സാധ്യല്ല എന്നുള്ളതാണ്.
1: മാത്രമല്ല, ഇപ്പോൾ റമദാനൊക്കെ കഴിഞ്ഞ സമയത്ത് പ്രത്യേകിച്ച് അല്ല, ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ തെറ്റുകളും ആളുകൾക്ക് മാറി നിൽക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ്, ഒരു അവസരമാണ്
0: വിചാരിച്ചതാണ്. എന്തായാലും റമദാനൊക്കെ
1: ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. പകൽ ഈ സമയത്ത് പുകവലിക്കുന്ന ആളുകളൊക്കെ അത് ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഒരു അവസരമായിട്ട് റമദാനെ
0: പരിശ്രമിച്ചാൽ മാറ്റിയെടുക്കാവുന്ന കാര്യം.
1: അതെ, അള്ളാഹു ആ രൂപത്തിൽ അദ്ദേഹത്തിന് ഒരു തൗഫീഖ് കൊടുക്കട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇനി അടുത്ത്, എനിക്ക് 7 വയസ്സുള്ള ഒരു മകളുണ്ട്, ഇപ്പോൾ 8 മാസം ഗർഭിണിയാണ്. മകൾക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ്. പുതിയ കുട്ടി വരുന്നതും കാത്ത് സന്തോഷത്തോടെയാണ് അവൾ ഇരിക്കുന്നത്. എന്നാലും പുതിയ കുട്ടി വരുമ്പോൾ രക്ഷിതാക്കളുടെ ശ്രദ്ധയും പരിഗണനയും കിട്ടുമ്പോൾ ഇവൾക്ക് എന്തെങ്കിലും മാനസികമായൊരു പ്രയാസം ഉണ്ടാകുമോ എന്നൊരു ഭയം മനസ്സിലുണ്ട്. അത് കാരണം കുട്ടികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ടല്ലോ. സിബ്ലിങ്സിനിടയിലുള്ള നല്ല ഇടപെടലുകൾ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പുറമെയുള്ള കുടുംബക്കാരടക്കമുള്ളവരുടെ സംസാരങ്ങളിലും ഇത് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണല്ലോ. എങ്ങനെ കുട്ടികൾക്കിടയിൽ നല്ലൊരു ബന്ധം വളർത്തിയെടുക്കാം? ഞാനും എൻ്റെ ഭർത്താവും എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കേണ്ടത്?
0: ഏതായിരുന്നാലും ഇവരിങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. സാധാരണ രക്ഷിതാക്കളൊക്കെ എന്താ വെച്ചാൽ, ഈ പ്രസവം കഴിഞ്ഞ് ഈ കുട്ടികൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് എന്താ പരിഹാരം.
1: പോസിറ്റീവ്,
0: കുട്ടി ജനിക്കുന്നതിന് മുമ്പേ അതിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങി എന്നുള്ളതാണ്. ഇതിന് ഞാൻ കാണുന്നൊരു വലിയ പോസിറ്റീവ് എന്താന്ന് ചോദിച്ചാൽ, 2 മെന്റാലിറ്റി പൊതുവെ വൈകി കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ കുട്ടിക്ക് ഉണ്ടാകും. അതിലൊരു കുട്ടീൻ്റെ എന്താ വെച്ചാൽ, എൻ്റെ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടു പോകും, ഉമ്മക്ക് പുതിയൊരു കുട്ടി വന്നാൽ എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. അതാണ് നമുക്ക് ഡേഞ്ചറായിട്ട്. ഇത് എനിക്കൊരു കുട്ടി വേണം എന്ന് ചിന്തിച്ച് കാത്തിരിക്കുന്ന ഒരു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് അവളുടെ കുട്ടിയാണ് എന്ന് നമ്മൾ നിനക്ക് കുട്ടി ഉണ്ടാവണു, നിന്റെ പിന്നെ ബാബു വരാൻ പോകുന്നു എന്നല്ലേ, നമ്മോ ആശുപത്രിയിൽ അഡ്മിറ്റാണ്, നിന്റെ ഭാവനെ നിനക്ക് കാണാൻ കിട്ടും, 2 ദിവസം കൊണ്ട് കാണാൻ കിട്ടും എന്ന് പറയാ വരുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാണ്, ഇത് ഇവളുടെ മോളുവിന്റെ ഭാവയാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാ, നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് കാര്യവും അവൾ ത്രൂ ചെയ്യിപ്പിക്കാം. അപ്പൊ എപ്പോഴെങ്കിലും ഒന്ന് ഉമ്മ നീച്ചു പോകുമ്പോ എന്ത് ചെയ്യും, നീ ഒന്ന് നോക്കണട്ടോ എന്ന് പറയാം. പിന്നെ എന്ത് ചെയ്യാ, അവളുടെ കയ്യിലുള്ള കളിക്കോപ്പുകളിൽ അപകടം കുറഞ്ഞ കളിക്കോപ്പുകളൊക്കെ എന്ത് ചെയ്യാ, തൽക്കാലം പ്രായത്തിനനുസരിച്ച് ഇവൾക്ക് കുട്ടിക്ക് കൊടുക്കാനുള്ള പ്രചോദനങ്ങൾ നൽകുക. അതോടൊപ്പം കുട്ടി എന്ത് ചെയ്യണം, അതിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് കുട്ടിനെ അപകടപ്പെടുത്താതിരിക്കാൻ എന്നുള്ള ഒരു ജാഗ്രത എന്ത് ചെയ്യണം, ഉണ്ടാവണം. അപ്പൊ അവൾ ത്രൂ ഈ കുട്ടിനെ സംരക്ഷിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും, എപ്പോഴും പ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോൾ ഒരു ഒരു ഗാർഡിയനെ പോലെ പെരുമാറും. അപ്പൊ അത് ഈ കുട്ടീനെ എല്ലാ സമയത്തും പ്രൊട്ടക്ട് ചെയ്ത് സ്കൂൾക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോയി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവും, വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും.
1: സാധാരണ ഈ ഇതുപോലുള്ളൊരു ചോദ്യം ചോദിച്ചാൽ രക്ഷിതാക്കൾ തന്നെ നല്ലൊരു കാഴ്ചപ്പാടുള്ള രക്ഷിതാക്കൾ നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മുടെ നാടുകളിൽ ഇപ്പൊ ഈ ഒരു ചോദ്യമായിട്ട് നമുക്ക് പറയേണ്ട ഒരു സാഹചര്യം, നാടുകളിൽ പലപ്പോഴും നാട്ടുകാരും കുടുംബക്കാരൊക്കെയാണ് ഈ കാര്യങ്ങൾ വഷളാക്കാറുള്ളത് അല്ലേ.
0: അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല. അത് നമ്മൾ എന്ത് ചെയ്യാ, അത് പറയുമ്പോ തന്നെ അവിടെ കൗണ്ടർ പറയാം, ഏയ് അങ്ങനെയൊന്നുമല്ല, ഇവൾക്കൊരു പ്രശ്നമില്ല, ഓൾക്ക് ഇഷ്ടാണ്, ഓളാണ് കുട്ടിക്ക് മുലെടുക്കാൻ പറയല്, അവളാണ് എന്റെ അടുത്ത് കുട്ടിനെ കിടത്തണം എന്ന് പറയല്, അവൾക്ക് അത്ര ഇഷ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപ്പൊ തന്നെ തിരുത്തി കൗണ്ടർ. കാരണം ആളുകളൊക്കെ പാടെ നമുക്ക് പറഞ്ഞു അവിടെ വായ മൂടിക്കെട്ടാൻ
1: കഴിയില്ല. മാനേജ് ചെയ്യുക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ള. ഞാൻ വിവാഹിതയായ ഒരു സ്ത്രീയാണ്, 2 ചെറിയ പെൺമക്കളുടെ ഉമ്മയാണ്. വിവാഹത്തിന് മുമ്പ് പല തെറ്റുകളും എനിക്ക് വന്നുപോയിട്ടുണ്ട്. ഇന്ന് അതോർത്ത് ഞാൻ വളരെയധികം വേദനിക്കുന്നുണ്ട്. മുമ്പ് എനിക്ക് സോഷ്യൽ മീഡിയ വഴി ചില ബന്ധങ്ങളുണ്ടായിരുന്നു, അവരിൽ നിന്നും ഞാൻ ചില ആവശ്യങ്ങൾക്ക് പണം വാങ്ങിയിട്ടുണ്ട്. ഇന്ന് എനിക്കത് തിരിച്ചു കൊടുത്ത് ബാധ്യത ഒഴിവാക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അനാവശ്യമായ സൗഹൃദങ്ങളായതുകൊണ്ട് അവരുമായി ഇനിയൊരു ബന്ധം ഉണ്ടാവേണ്ട, അതെനിക്ക് ഭയമാണ്. എനിക്കിന്ന് ഫേസ്ബുക്ക് ഒന്നുമില്ല, തെറ്റുകളിലേക്കുള്ള വാതിലെല്ലാം ഞാൻ അടച്ചു വെച്ചാണ് ഉള്ളത്. ഇനി തെറ്റുകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാകുമോ എന്നൊരു പേടിയുണ്ട്. അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്ന് മാത്രം ആണ് എൻ്റെ പ്രാർത്ഥന. ഇനി അവരുമായി ബന്ധപ്പെടാമെന്ന് വിചാരിച്ചാൽ തന്നെയും എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ആളുകളെ ഞാൻ എങ്ങനെയാണ് അവരെ കണ്ടെത്തുക? എനിക്കൊരു വഴി പറഞ്ഞു തരണം. ഞാൻ ഉരുകിയാണ് ഇന്ന് കഴിയുന്നത്. അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കടമായി ഞാൻ വാങ്ങിയത് അല്ല, കടമായിട്ടല്ല സമയത്ത് ഇവരുടെ നിന്നൊക്കെ പിന്നെ ഷഹീദിന് സ്വർഗത്തിലേക്കുള്ള തടസ്സം കടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ് കടം എന്നറിഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് വളരെ വേദനയിലാണ്. എനിക്കൊരു വഴി, ഒരു മാർഗം പറഞ്ഞു തരണം.
0: ഇതിന് നമ്മൾ കാണുന്ന ഒരു പോസിറ്റീവ് എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം നമ്മൾ ഈ തൗബ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചില ഷുറൂത്തുകൾ നമ്മൾ പറയുന്നു.
1: അതെ,
0: അതിൽ ഒന്നാമത്തെ ഷർത്ത് എന്ന് പറഞ്ഞാൽ ഖേദമാണ്, നെദുമാണ്. അപ്പൊ സത്യത്തിൽ ഇവര് ഖേദം കൊണ്ട് ഡിപ്രസ്ഡ് ആയിരിക്കണം. അതായത് ശരിക്കും ഒരു മാനസിക രോഗാവസ്ഥയിലേക്ക് പോയിരിക്കുക, അന്ന് ചെയ്ത തെറ്റുകളെ കുറിച്ച്. അത് മനുഷ്യന്റെ ഒരു സ്വഭാവ പ്രകൃതിയാണ്. നമുക്ക് തെറ്റുകളെ കുറിച്ചുള്ള കുറ്റബോധമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം.
1: അപ്പൊ
0: അതെ, അതെ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി എന്താ വെച്ചാൽ ഇവർക്ക് സമാധാനിക്കാം. എന്ത്, ആ തെറ്റുകളൊക്കെ അന്ന് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷമല്ല, ചെയ്തു പോയല്ലോ
1: എന്നുള്ള ദുഃഖം.
0: അതുകൊണ്ട് അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കാനുള്ള ഒരു നിബന്ധന ശരിക്കും എന്തായിട്ടുണ്ട്,
1: പൂർത്തിയായിട്ടുണ്ട്.
0: പിന്നെ അവർ ഡിപ്രസ്ഡ് ആവുന്നത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചാല് അള്ളാഹ് ഇതിനൊക്കെ പുറത്തു തരാതെ പോവോ, ഇത്രയും ഗൗരവമുള്ള തെറ്റുകളല്ലേ, അതെന്തായിരിക്കും എന്നാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അള്ളാഹു നമുക്ക് തന്നൊരു വാഗ്ദത്തമാണ്, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅന്ന്. അതെല്ലാ തെറ്റുകളും പുറത്തുവരും. അപ്പോ ഇത് ഈ ഒരു തത്വം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കാണ് നമ്മൾ വേണം, നിരാശപ്പെടല്ലോ നമ്മൾ വേണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതിന് അർത്ഥമില്ല. പരമാവധി എന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാറിൽ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലഹു അൽഹയ്യുൽ ഖയ്യൂം പോലുള്ള ഇസ്തിഗ്ഫാറുകൾ നമ്മൾ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു സമാധാനവും സമാശ്വാസവും ഒക്കെ എന്ത് ചെയ്യും,
1: കിട്ടും.
0: അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അതാണ് ഇവർ ചെയ്യേണ്ട ഒരു പദം. പിന്നെ ഇവർ ചോദിക്കുന്ന ഒരു കാര്യം എന്താണ്, പഴയ കാലത്ത് പല ആളുകളിൽ നിന്നും നമ്മൾ ഈ ജാഹിലിയ കാലഘട്ടങ്ങളിൽ ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റിക്കോളുന്നില്ല. ഇപ്പൊ ഒരു മദ്യപാനി മാറുമ്പോൾ ഓൻ ആൾത്തതൊക്കെ മദ്യം തട്ടി പറിച്ചിട്ടുണ്ടായിരിക്കും, ആർക്കും കൊടുക്കാൻ അതൊന്നും നടക്കില്ല. അതൊക്കെ അധാർമികത ഇല്ല. ഇപ്പൊ ഇവർക്ക് എന്തുള്ളു എന്ന് വിചാരിച്ചാലും കടമായിട്ടൊന്നുമില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. അപ്പൊ പിന്നെ വാങ്ങിച്ചത് ഒരു ഹതിയായിട്ടോ അല്ലെങ്കിൽ തൽക്കാലം അവർക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടോ ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, ഒരു ബാധ്യത ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി അറിയോ, ആ ടോട്ടൽ സംഖ്യ ഒന്ന് വെറുതെ കണക്കൂട്ടുക ഏകദേശം, അതെവിടെയെങ്കിലും ദാനം ചെയ്താൽ മതി. അതെന്തുകൊണ്ട് വെച്ചാല് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യുന്നതിന് യാതൊരു വിരോധവും ഇല്ല. പിന്നെ ഇന്നിപ്പോ ഓൺലൈൻ സംവിധാനങ്ങളും ഗൂഗിൾ പേ ഒക്കെ ആണല്ലോ. ഇപ്പൊ ഏതെങ്കിലും ഒരാളെ നമ്പർ അറിയുന്നുണ്ടെങ്കിൽ എന്താന്ന് വിചാരിച്ചാൽ അതിലേക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് പോയാൽ മതി. പക്ഷെ ഇവർക്ക് കടമായിട്ടില്ലല്ലോ,
1: അതൊക്കെ
0: ഒന്ന് അള്ളാഹോട് ഇസ്തിഗ്ഫാർ നടത്തുക. ഇനി അങ്ങനെ സംഖ്യകൾ കൊടുക്കാണെങ്കിൽ എന്ത് ചെയ്ത് ആർക്കെങ്കിലും ഒക്കെ ആ നിയ്യത്തിൽ ദാനം ചെയ്താൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ.
1: നമുക്ക് ഏകദേശം നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. ഇനിയും ചോദ്യങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ചോദ്യങ്ങളാണ് ഇന്നും വന്നത്. ഹാരിസ് മൗലിക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ നന്മയും പ്രാർത്ഥനകളും. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പീസ് റേഡിയോ ഉണ്ടാവണം, നമ്മുടെ പണ്ഡിതന്മാരുണ്ടാവണം, ഇതിൻ്റെ സംരംഭങ്ങൾ, ഇതിൻ്റെ സംവിധാനങ്ങൾ അതൊക്കെ നന്നായി മുന്നോട്ട് പോകാനുള്ള പ്രാർത്ഥനകൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് കൂടി ആവശ്യപ്പെടുന്നു. വാഹിർ ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാ അല്ലാ, മനസ്സിന് കുളിർത്തന്നലായി സ്നേഹക്കൂടാണ് ഇപ്പോൾ നാം കേട്ട് കഴിഞ്ഞത്. അബ്ദുറഹ്മാൻ ചുങ്കത്തറയും പ്രൊഫസർ ഹാരിസ് ബിൻ സലീമുമാണ് സങ്കടങ്ങൾ പങ്കുവെക്കാമെന്ന ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മുടെ കൂടെ ഈ സമയം വരെ ഉണ്ടായിരുന്നത്.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, വളരെ അർത്ഥഗർഭമായ നമ്മളൊക്കെയും മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പരിപാടിയിലേക്കാണ് പീസ് റേഡിയോ വൈബ്സ് നീങ്ങുന്നത്. അൽ ഉസൂൽ, അൽ ഉസൂലിൻ്റെ വ്യത്യസ്തമായ എപ്പിസോഡുകൾ നമ്മളിതിനു മുമ്പ് കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അൽ ഉസൂലിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് മുഅല്ലലായ ഹദീസ് എന്നുള്ളതാണ്. ഹദീസ് വിജ്ഞാനികളുടെ പഠനമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി റേഡിയോ വൈബ്സിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അൽ ഉസൂൽ കേട്ട് നമുക്ക് തിരിച്ചു വരാം.
4: ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദു. പ്രേം നിറഞ്ഞ പ്രേക്ഷകരെ, ഹദീസുകളെക്കുറിച്ചുള്ള ചർച്ചയിൽ ദുർബലമായ ഹദീസുകളെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുർബലമായ ഹദീസുകൾ പല രീതിയിലുണ്ട് നമ്മൾ വിശദീകരിച്ചു. അതിൽ സനദുകളിൽ തുടർച്ചയായിക്കൊണ്ട് മുറിവ് വരുന്ന, സനദുകൾ മുറിഞ്ഞ ഹദീസുകളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാണ് അൽ മുഅള്ളൽ. മുഅള്ളൽ എന്ന് പറഞ്ഞാൽ അഅലല എന്നതിൻ്റെ ഇസ്മു മഫ്ഊലാണ്. ഭാഷയിൽ അഅലല എന്ന് പറഞ്ഞാൽ അഅയാഹു എന്നാണ് അർത്ഥം. എന്നാൽ ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ മുഅലൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാ സഖത്ത മിൻ ഇസ്നാദിഹി ഇസ്നാനി ഫഅക്സറ അലത്തവാലി, അഥവാ സനദിൽ നിന്ന് അതിൻ്റെ പരമ്പരയിൽ നിന്ന് രണ്ടോ അതിലധികമോ റാവിമാർ തുടർച്ചയായിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതിനെയാണ് മുഅല്ലൽ എന്ന് പറയുക. ഇതിന് പല ഉദാഹരണങ്ങളും പണ്ഡിതന്മാർ നിരത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഇമാം ഹാക്കിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മാരിഫത്ത് ഉലൂമുൽ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സനദോടുകൂടി കഅനബിയിലേക്ക് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അൻ മാലിക്കിൻ അന്നഹു ബലഗഹു അൻ അബാ ഹുറൈറത്ത ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ മംലൂക്കി തആമുഹു വകിസ്വതുഹു ബിൽ മഅറൂഫ് വലാ യുകല്ലിഫ് മിനൽ അമൽ ഇല്ലാ മാ യുതീഖു. അഥവാ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അദ്ദേഹത്തിന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബലാഗുണ്ട്, അഥവാ അദ്ദേഹത്തിന് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമക്ക് യജമാനൻ്റെ മേലുള്ള ബാധ്യത, അല്ലെങ്കിൽ ഒരു അടിമക്ക് യജമാനൻ നിർവഹിച്ചു കൊടുക്കേണ്ടത് അവൻ്റെ ഭക്ഷണവും അവൻ്റെ വസ്ത്രവും നല്ല രീതിയിൽ അവന് നൽകിക്കൊണ്ടിരിക്കണം. അവന് കഴിയാത്ത ഒരു പ്രവർത്തനത്തെ അടിമയാണല്ലോ എന്നതിൻ്റെ പേരിൽ അവനെ ഏൽപ്പിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇമാം ഹാക്കിം തൻ്റെ മഅരിഫത്ത് ഉലൂമുൽ ഹദീസിൽ കൊടുത്തതിന് ശേഷം അദ്ദേഹം പറയുന്നു, ഹാദാ മുഅല്ലലുൻ അൻ മാലിക്കിൻ, ഇത് ഇമാം മാലിക്കിൽ നിന്നുള്ള ഒരു മുഅല്ലലായ ഹദീസാണ്. അഥവാ ഇതിൻ്റെ സനദിൽ രണ്ട് റാവിമാർ, രണ്ട് റിപ്പോർട്ടർമാർ തുടർച്ചയായിക്കൊണ്ട് കളഞ്ഞു പോയിട്ടുണ്ട് എന്ന്. അങ്ങനെ തുടർച്ചയായിക്കൊണ്ട് കളഞ്ഞു പോയ റിവായത്തുകൾക്കാണ് മുഅല്ലലായത്. കാരണം ഇമാം മാലിക് ഒരിക്കലും ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാണാൻ വഴിയില്ല. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹാബിയാണ്, ഇമാം മാലിക്കാകട്ടെ താബിഈയും അല്ലതാണ്. അപ്പോൾ രണ്ടാളുടെയും ഇടയിൽ ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ അധികമോ ആളുകൾ വീണു പോകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ചോദിച്ചാൽ പണ്ഡിതന്മാർ പറയുന്നു, ഫഹാദൽ ഹദീസ് മുഅല്ലൽ, ഈ ഹദീസ് മുഅല്ലലാണ്, മുഅല്ലൽ ആയ ഹദീസാണിത്. لأنه سقط منه اثنان متواليان بين مالك وابي هريره امام مالكിന്റെയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിൽ രണ്ട് ആളുകൾ തുടർച്ചയായി കൊണ്ട് ഈ സനദിൽ നിന്ന് കളഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായി ഒരു സനദിൽ നിന്ന് രണ്ട് റാവിമാർ വിട്ടുപോകുന്നതിനെയാണ് മുഅല്ലൽ എന്ന് പറയുക. ഇവിടെ അതാണ് സംഭവിച്ചിട്ടുള്ളത്. وقد عرفنا انه سقط منه اثنان متواليان من روايه الحديث خارج الموطا هكذا. ان الامام مالك ഉദരിക്കുന്ന ഈ ഹദീസ് മുവത്തയിലല്ലാതെ വേറെ ഒരു സനദിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ അൻ മാലിക്കിൻ അൻ മുഹമ്മദ് ഇബ്നു അജ്ലാൻ അൻ അബീഹി അൻ അബീ ഹുറൈറ എന്നാണ് ഉള്ളത്. അഥവാ ഇമാം മാലിക് മുഹമ്മദ് ഇബ്നു അജ്ലാനിൽ നിന്നും ആ മുഹമ്മദ് ഇബ്നു അജ്ലാൻ തൻ്റെ പിതാവിൽ നിന്നും ആ പിതാവാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഇമാം മാലിക്കിൻ്റെയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിൽ രണ്ട് റാവിമാർ വിട്ടുപോയിരിക്കുന്നു. അത് രണ്ടുപേരും തുടർച്ചയായിക്കൊണ്ടാണ് പോയിട്ടുള്ളത്. ഒന്നിനു പിറകെ ഒന്നായി രണ്ട് റാവിമാർ തുടർച്ചയായി പോകുമ്പോഴാണ് മുഅല്ലലെന്ന് പറയുക. അതായത് ഒരു റാവി ഇവിടെയും ഒരു റാവി ആദ്യത്തിലുമാണെങ്കിൽ അതിന് മുൻഖത്തിഅ അല്ലെങ്കിൽ മറ്റു പേരുകളാണ്. എവിടെ അതിൻ്റെ സ്ഥാനം നോക്കി പേരുകൾക്ക് മാറ്റം സംഭവിക്കാം. ഇനി ഇങ്ങനെയുള്ള മുഅല്ലലായ ഹദീസുകൾ അത് സ്വീകാര്യമാണോ അല്ലേ? ഒരിക്കലും നമുക്കറിയാം, ഒരു ഹദീസ് സ്വഹീഹ് ആണെങ്കിൽ മാത്രമാണ് അത് ഹുജ്ജത്താവുക. സ്വഹീഹായി വരാനുള്ള നിബന്ധനകൾ നമ്മൾ വിശദീകരിച്ചത് ഓർക്കുന്നുണ്ടാകും. അഞ്ച് കാര്യങ്ങൾ നിബന്ധന പൂർത്തിയായെങ്കിൽ മാത്രമേ ഒരു ഹദീസ് സ്വഹീഹ് ആവുകയുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്തിസാലു സനദ്. സനദ് കൂർവ് ചേർന്ന് വരിക, ഒരാൾ പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ, കണ്ണികൾ മുറിഞ്ഞു പോകാത്ത രീതിയിൽ അതിൻ്റെ കൂർവയൊത്ത് വരിക, ഇത് വളരെ നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ ഹദീസ് സ്വഹീഹാവുകയുള്ളൂ. അപ്പോൾ മുഅ്ദലായ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം സ്വഹീഹായ ഹദീസിനുണ്ടാകേണ്ട നിബന്ധനകളിൽ പ്രഥമമായ നിബന്ധന തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതും രണ്ടാളുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാകുമ്പോൾ കുറച്ചുകൂടി ഗൗരവം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അൽ മുഅ്ദലു ഹദീസുൻ ളഈഫുൻ, മുഅ്ദൽ എന്ന് പറഞ്ഞാൽ അത് ളഈഫായ ഹദീസിൻ്റെ ഗണത്തിലാണ് പണ്ഡിതന്മാർ പഠിച്ചിട്ടുള്ളത്. മാത്രമല്ല വഹുവ അസ്വഉ ഹാലൻ മിനൽ മുർസലി വൽ മുൻഖതിഉ, മുർസലായ ഹദീസിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയാണ് മുഅ്ദലായ ഹദീസിനുള്ളത് എന്ന്. മുർസലായ ഹദീസ് എന്താ നമ്മൾ വിശദീകരിച്ചു, ഒരു താബിഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് മുർസൽ എന്ന് പറയുക. ആ മുർസലായ ഹദീസുകളേക്കാൾ മോശമായ, കാരണം അവിടെ മുർസലായ ഹദീസിൽ കളയപ്പെട്ട റാവി ചിലപ്പോൾ സഹാബിയാവാൻ സാധ്യതയുണ്ട്. അതേസമയം ഇവിടെ കളയപ്പെട്ട ആളുകൾ സഹാബിയാകാൻ ഒരു സാധ്യതയുമില്ലെന്ന് മാത്രമല്ല, അവർ ചിലപ്പോൾ പ്രവാചകൻ്റെ പേരിൽ കളവ് പറയുന്ന ആളുകൾ വരെ ആയിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ മുർസലായ ഹദീസിനേക്കാൾ മോശപ്പെട്ട ഒരവസ്ഥയാണ് മുഅ്ദലായ ഹദീസിനുള്ളത്. അതുപോലെ തന്നെ മുൻഖത്തിഉ, മുൻഖത്തിഉനേക്കാളും മോശപ്പെട്ടതാണ്. കാരണം ഇൻഖിത്താ ചെറിയ ഒരാളെ കൊണ്ടുവരാം, ചെറുപ്പോൾ ആ കറയപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ മുറിഞ്ഞു പോയ വ്യക്തി സ്വഹയാവാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ മുൻഖത്തിഉനേക്കാളും മുർസലിനേക്കാളും വളരെ മോശമായ അവസ്ഥയിലുള്ള ഹദീസാണ് മുഅ്ദൽ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്തുകൊണ്ട് ചോദിച്ചാൽ, ലിക്കസറത്തിൽ മഹദൂഫീന മിനൽ ഇസ്നാദി, സനദിൽ കളഞ്ഞുപോയവരുടെ എണ്ണം മുർസലിനേക്കാളും മുൻഖത്തിഉനേക്കാളും അധികമാണ് മുഅ്ദലിലുള്ളത്. മുർസലിൽ ഒരാൾ ആയിരിക്കാം കളഞ്ഞു പോയത്, മുൻഖത്തിയിൽ ഒരാളായിരിക്കാം, പക്ഷേ ഇവിടെ രണ്ടുപേർ തുടർച്ചയായിക്കൊണ്ട് കളഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഈ ഹദീസ് വളരെ മോശമായ ഹദീസായി തീരാനുള്ള പശ്ചാത്തലം. ഇതിൻ്റെ കാരണം വഹാദൽ ഹുക്മു അലൽ മുഅ്ദല ബിത്തിഫാഖി ബൈനൽ ഉലമ, പണ്ഡിതന്മാർ എല്ലാവരും യോജിച്ച കാര്യമാണിത്. ഒരാളുടെയും ഇടയിൽ ഈ വിഷയത്തിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല. അഥവാ മുഅ്ദലായ ഹദീസ് ളഈഫാണെന്നും അത് ഒരിക്കലും പിന്നെ ഒരു വിഷയത്തിന് ഹുജ്ജത്തായിക്കൊണ്ട് തെളിവായിക്കൊണ്ട് ഉദ്ധരിക്കാൻ പാടില്ല എന്നും പണ്ഡിതന്മാർ ഇജ്മാ ആയിട്ടുണ്ട്. അപ്രകാരം ഒരു മറ്റൊരു ചർച്ച ചെയ്തിട്ടുള്ളത് ഇജ്മാഉഹു മഅ ബഅദി സൂറൽ മുഅല്ലഖ്, ഈ മുഅ്ദലായ ഹദീസ് ചില സന്ദർഭത്തിലൊക്കെ മുഅല്ലഖിനോട് സാദൃശ്യമായി കൊണ്ടുവരും. അഥവാ ചില കാര്യങ്ങളിൽ മുഅ്ദല് മുഅല്ലഖ് പോലെയായി തരും. മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചു, ഒരു പൂർണ്ണമായും സനദുകൾ കളയപ്പെടുന്ന ഹദീസുകളാണ്. ആദ്യത്തിൽ നിന്നാവട്ടെ അവസാനത്തു നിന്നാവട്ടെ വെറും ചിലപ്പോൾ നബി ഉറത്ത എന്ന് മാത്രം പറയും, അതല്ലെങ്കിൽ അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രം പറയും. അങ്ങനെയുള്ള ഹദീസുകൾ അവയുമായിക്കൊണ്ട് ചില സാമ്യതകളും ചില വ്യത്യാസങ്ങളും ഈ മുഅ്ദലായ ഹദീസുകൾക്കുണ്ട്. ഫൈജ്തമിഉൽ മുഅ്ദല മഅൽ മുഅല്ലഖ് ഫീ സൂറത്തിൻ വാഹിദ, ഒരു സന്ദർഭത്തിൽ അഥവാ ഒരു രീതിയിൽ മുഅല്ലഖ് മുഅ്ദലുമായി കൊണ്ട് ചേരുന്നുണ്ട്. അതേതാണ്? വഹിയ ഇത ഹുദിഫ മിൻ മുബ്തമി മബ്ദഇ സനാദിഹി റാവിയാനി മുത്തവാലിയാനി, മുഅല്ലഖായ ഹദീസ് ആ ഹദീസിൻ്റെ തുടക്കത്തിൽ നിന്നാണ് രണ്ട് റാവിമാർ കടന്നുപോയതെങ്കിൽ അത് ഒരേ സമയം മുഅല്ലഖുമാണ്, അതേപോലെ മുഅ്ദലുമാണ്. കാരണം രണ്ട് റാവിമാർ കളഞ്ഞുപോയി, തുടർച്ചയായിക്കൊണ്ട് കളഞ്ഞുപോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഹദീസിനെ മുഅ്ദലെന്ന് വിളിക്കാം. അതല്ല, സനദിൻ്റെ ആദ്യത്തിൽ നിന്ന് റാവിമാർ കളഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ ആ ഹദീസിനെ നമുക്ക് മുഅല്ലഖ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരേ സമയം തന്നെ മുഅല്ലഖുമാണ്, അതേ സമയം തന്നെ അത് മുഅ്ദലുമാണ്. ഇങ്ങനെയുള്ളൊരവസ്ഥ മാത്രമാണ് വരിക. ഫഹുവ മുഅല്ലലുൻ വമുഅല്ലഖും ഫി ആനിൻ വാഹിദ്, അഥവാ ഒരേ സമയം അത് മുഅല്ലഖുമാണ് മുഅല്ലലുമാണ്. അപ്രകാരം എന്നാൽ ഈ രണ്ട് അവസ്ഥയിൽ ഇത് രണ്ടും വ്യത്യാസപ്പെടും. അതിലൊന്ന്, ഇദാ ഹുദിഫ മിൻ വസ്തിൽ ഇസ്നാദി റാവിയാനി മുത്തവാലിയാനി, ആ കളയപ്പെടുന്ന രണ്ട് റാവിമാർ സനദിൻ്റെ മധ്യഭാഗത്തിൽ നിന്നാണെങ്കിൽ, സനദിൻ്റെ മധ്യത്തിൽ നിന്നാണ് ആ റാവിമാർ കളയപ്പെടുന്നതെങ്കിൽ എന്താണ്, ഫഹുവ മുഅല്ലൽ, അത് മുഅല്ലലാണ്. പക്ഷേ വലൈസ ബി മുഅല്ലഖ്, അത് മുഅല്ലഖായ ഹദീസല്ല. അഥവാ സനദിൻ്റെ നടുവിൽ മധ്യഭാഗത്തിരുന്ന് രണ്ടാളുകൾ കളയപ്പെടുന്നു, തുടർച്ചയായിക്കൊണ്ട് കളയപ്പെടുന്നു എന്നതുകൊണ്ട് അത് മുഅല്ലലിൻ്റെ ഗണത്തിൽപ്പെടുത്താം. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ രൂപത്തിൽ അത് മുഅല്ലഖിൻ്റെ ഗണത്തിലേക്ക് പെടുത്താൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു രീതി, ഇദാ ഹുദിഫ മിൻ മബ്ദഇൽ ഇസ്നാദി, സനദിൻ്റെ തുടക്ക ഭാഗത്തു നിന്ന് തന്നെ കളയപ്പെട്ടു, റാവിൻ ഫഖത്, ഒരു റാവി മാത്രമാണ് പോയതെങ്കിൽ, ഫഹുവ മുഅല്ലഖ്, അത് മുഅല്ലഖാണ്. വലൈസ ബി മുഅല്ലൽ, അതൊരിക്കലും മുഅല്ലലല്ല. മുഅല്ലലാകണമെങ്കിൽ രണ്ട് റാവിമാരോ അല്ലെങ്കിൽ അധികമോ തുടർച്ചയായിക്കൊണ്ട് കളയപ്പെടണം. ഇത് ആദ്യത്തിരുന്ന് ഒരാളും അവസാനത്തിരുന്ന് ഒരാളും അല്ലെങ്കിൽ മധ്യത്തിരുന്ന് വേറൊരാളും, അങ്ങനെയാകുമ്പോൾ അത് മുഅല്ലലിൻ്റെ ഗണത്തിലേക്ക് വരികയില്ല. അതേസമയം അത് പിന്നെ മുഅല്ലഖിൻ്റെ ഗണത്തിലേക്ക് പെടുത്താൻ പറ്റും. ഇദാ ഹദിഫ മിൻ മബ്ദഇൽ ഇസ്നാദി റാവിൻ ഫഖദ്, ഒരു റാവി മാത്രം കളയപ്പെട്ടതാണെങ്കിൽ അത് മുഅല്ലഖിൻ്റെ ഗണത്തിൽ നമുക്ക് പെടുത്താം. പക്ഷേ അതൊരിക്കലും മുഅല്ലലായി പരിഗണിക്കാൻ പറ്റില്ല എന്നാണ്. ഈ മുഅല്ലലായ ഹദീസുകൾ അതിൻ്റെ മദാനുകൾ അഥവാ ഗ്രന്ഥങ്ങളിൽ മുഅല്ലലായ ഹദീസുകൾ കാണപ്പെടുന്ന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, മിൻ മദാനിൽ മുഅല്ലൽ വൽ മുൻഖതിഉ വൽ മുർസൽ, മുൻഖതിഉൻ്റെയും മുർസലിൻ്റെയും മുഅല്ലലിൻ്റെയും ഒക്കെ മദാനുകൾ, അഥവാ അത് കാണപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ, സയ്യിദ് ബിൻ മൻസൂർ റഹ്മഹുല്ലയുടെ കിതാബ് സുനൻ ആണ് ഒന്ന്. അതിൽ മുഅല്ലലായ ഹദീസുകൾ ധാരാളമായി കൂടെ നമുക്ക് കാണാൻ കഴിയും. അത് മനഃപൂർവ്വം അവർ ആളുകൾ ഈ ഹദീസുകൾ കൊണ്ട് ഹുജ്ജത്തെടുക്കട്ടെ, ആളുകൾ ഈ ഹദീസ് കൊണ്ട് തെളിവെടുക്കട്ടെ, അത് ദീനിൽ ആളുകൾ തെളിവായി സ്വീകരിച്ചോട്ടെ എന്ന രീതിയിൽ അവരാരും മനഃപൂർവ്വം മുഅല്ലലായ ഹദീസുകൾ തെളിവായി കൊണ്ട് കൊടുത്തതല്ല. നേരെ മറിച്ച് അവർ ഉദ്ധരിക്കുന്ന ഹദീസ് മുഅല്ലലാണെങ്കിലും ഇതേ സനദിൽ തന്നെ ചിലപ്പോൾ മുഅല്ലലല്ലാത്ത നല്ല സ്വഹീഹായ ഹദീസിൻ്റെ പരമ്പരകൾ അവർക്ക് ലഭിച്ചേക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിച്ച ഹദീസിൻ്റെ സനദുകൾ അവർ മൂടി വച്ചിട്ടില്ല. അവർ അങ്ങനെ തന്നെ ഒരു മാറ്റവും വരുത്താതെ തന്നെ, നിങ്ങൾ നോക്കൂ, അവർക്ക് കിട്ടിയൊരു ഹദീസ് അത് ദുർബലമാണ് എന്നതിൻ്റെ പേരിൽ ആ ഹദീസിനെ സ്വഹീഹാക്കുവാനോ അല്ലെങ്കിൽ അതിന് സ്വഹീഹാണെന്ന് കണ്ടെത്തുന്ന മാർഗങ്ങളെപ്പറ്റി അന്വേഷിക്കുവാനോ അത് മറ്റു മേഖലയിലേക്ക് ബാധിപ്പിച്ച് ആ സ്വഹീഹായ ഹദീസിൻ്റെ അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളൊന്നും അവർ നടത്തുന്നില്ല. നേരെ മറിച്ച് അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർക്ക് കിട്ടിയതുപോലെ ഒരു വ്യത്യാസവും വരുത്താതെ എൽമിയായ അമാനത്ത് നിർവഹിക്കുക എന്ന രീതിയിൽ അവർ അതിനെ പുതിയ തലമുറയിലേക്ക് വരുന്ന തലമുറയിലേക്ക് കൈമാറിയിരിക്കും. അങ്ങനെയാണ് 12 നൂറ്റാണ്ടുകൾക്ക് ശേഷവും അതല്ലെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഓരോന്നും ഒരു വള്ളി പോലും വ്യത്യാസം വരുത്താൻ കഴിയാത്ത വിധത്തിൽ ആളുകൾക്കിടയിൽ സംരക്ഷിക്കപ്പെടുകയും ആളുകളതിനെ വായിക്കുകയും ആളുകൾ ആ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെയല്ല എന്ന് നമ്മൾ ഗ്രഹിക്കുക. രണ്ടാമതായി, ഇമാം സുയൂത്തി തൻ്റെ തദ്രീബുറാവിയിൽ വിശദീകരിച്ചത് മുഅല്ലലായ ഹദീസിൻ്റെ മദാനിൽപ്പെട്ടതാണ് ഇബ്നു അബി ദുനിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങൾ. ഇബ്നു അബി ദുനിയയുടെ ഗ്രന്ഥങ്ങൾ ഒരു സാഹിദായ രീതിയിലുള്ള ദുനിയാവിനോട് വിരക്തി ഉണ്ടാക്കുന്ന ഗ്രന്ഥങ്ങൾ ആണ് അദ്ദേഹം അധികം രചിച്ചിട്ടുള്ളത്. ഒരുപാട് ഹദീസുകൾ, സനദ് സഹിതം ഒരുപാട് ഹദീസുകൾ അദ്ദേഹം പല വിഷയങ്ങളിലായി വളരെ ആസൂത്രിതമായി, വളരെ ഭംഗിയായി, വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അത് നിർവഹിച്ചു ലോകത്തിന് കൈമാറിയിട്ടുണ്ട്. അതേസമയത്ത് ആ ഹദീസ് ഗ്രന്ഥങ്ങൾ ഒരുപാട് ദുർബലമായ ഹദീസുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അഥവാ ഇബ്നു അബി ദുനിയയുടെ ഈ ഗ്രന്ഥങ്ങളിൽ മുഅല്ലലായ ഹദീസുകൾ ധാരാളമായി കൊണ്ട് കാണപ്പെടുന്നു. അത് തഹ്ഖീഖും അതുപോലെ തന്നെ തഹ്രീജുമൊക്കെ ഇനി നടക്കേണ്ടതുണ്ട്. ഇബ്നു അബി ദുനിയയുടെ ഗ്രന്ഥങ്ങൾ എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ ഉപയോഗിക്കുകയും അതിൽ നിന്ന് ധാരാളക്കണക്കിന് ഫവായിദുകൾ അവർ കണ്ടെത്തി അത് മുത്തുമണികളെപ്പോലെ അവർ കൊത്തിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രണ്ട് ഗ്രന്ഥങ്ങളാണ് മുഅല്ലലിൻ്റെ മദാനുകളായിക്കൊണ്ട് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ, ഒരു സനദിൽ നിന്ന് രണ്ട് അല്ലെങ്കിൽ അധികമോ റാവിമാർ തുടർച്ചയായി കൊണ്ടു പോകുമ്പോഴാണ് ഒരു ഹദീസ് മുഅല്ലൽ എന്ന് നമുക്ക് പറയാൻ പറ്റുക. അങ്ങനെ മുഅല്ലലായ ഹദീസുകൾ ഒരിക്കലും സ്വീകാര്യമല്ല. അതിന് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇമാം മാലിക്കിൻ്റെ മുഖത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇമാം മാലിക്കിൻ്റെയും ഇമാം മാലിക്കിൻ്റെയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിൽ രണ്ട് ആളുകൾ കടന്നു പോകുന്ന ഹദീസിൻ്റെ ഉദാഹരണം നമ്മൾ വിശദീകരിച്ചു. അപ്രകാരം തന്നെ മുഅല്ലലും മുഅല്ലഖും യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യുന്ന മേഖലകൾ നമ്മൾ പറഞ്ഞു സനദിൻ്റെ ആദ്യ ഭാഗത്തു നിന്നാണ് കളയപ്പെട്ടതെങ്കിൽ മുഅല്ലഖും മുഅല്ലലും യോജിക്കും. അതേസമയം അവസാന ഭാഗത്തു നിന്നാണെങ്കിൽ യോജിക്കുകയില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ നമ്മൾ നടത്തി. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ദീൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ സംരക്ഷിക്കുവാനും അവൻ്റെ ദീനിൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽപ്പെട്ട ഹദീസുകളെക്കുറിച്ചുള്ള വിജ്ഞാനീയങ്ങളാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ആ ഹദീസുകളോടുള്ള ബഹുമാനവും ആ ഹദീസുകളോടുള്ള ആദരവുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും ആ മനസ്സിൽ അത് പിന്നെ സ്വാധീനമുണ്ടാക്കുകയും ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുവഹ്ഹിദുകളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ദീൻ പൂർണ്ണമായി പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് അമൽ ചെയ്ത് സ്വർഗം നേടുന്ന, റിയാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം നേടുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അൽ ഉസൂൽ എന്ന വളരെ പഠനാർഹമായ ഒരു സെഷനാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. മുഅല്ലലായ ഹദീസിനെ സംബന്ധിച്ച്

0: പീസ് റേഡിയോലിനി സുഭതം അദൃശ്യജ്ഞാനം സുഭതത്തിൽ മുഷ്താഖ് അൽ ഹികമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഉഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാൻ നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമാണ് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത്. അവൻ നിർവഹിക്കുന്ന എല്ലാ ആരാധനാകർമ്മങ്ങളും അവൻ്റെ എല്ലാ പ്രാർത്ഥനകളും സഹായതേട്ടങ്ങളുമൊക്കെ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ സങ്കടകരമായ കാര്യം, നമ്മുടെ നാടുകളിൽ ധാരാളം വ്യക്തികൾ അള്ളാഹുവല്ലാത്ത ഇതര ശക്തികളെ, വ്യക്തികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥാവിശേഷമുണ്ട്. ഏതെങ്കിലും ഒരു ഖബറിൻ്റെ ചാരത്ത് ചെല്ലുക, അല്ലെങ്കിൽ മൺമറഞ്ഞുപോയ ഖബറിൽ അന്തിയുറങ്ങുന്ന ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുക, സഹായം തേടുക. ബദറിൽ മരണപ്പെട്ട ശുഹദാക്കൾ, ഉഹദിൽ മരണപ്പെട്ട ശുഹദാക്കൾ, അല്ലെങ്കിൽ ബഗ്ദാദിൽ മരണപ്പെട്ടുപോയ മഹാനായ മുഹയ്യുദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ള, ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും വലിയകളെയോ പ്രവാചകന്മാരെയോ മഹത്തുക്കളെയോ, അല്ലെങ്കിൽ അവർ മഹത്തുക്കളാണെന്ന് കരുതപ്പെടുന്നവരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിൽ കരുതുന്ന ഒന്നാമത്തെ കാര്യം,

ഉണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ എല്ലാം അവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമേകാൻ അവരെക്കൊണ്ട് കഴിയും എന്ന വിശ്വാസത്തിലാണ് എല്ലാ മനുഷ്യരും ഇത്തരം ഏതെങ്കിലും ഒരു ഖബറിൻ്റെ ചാരത്തേക്ക് ചെല്ലുന്നത്. കുട്ടികളില്ലാത്തവർ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ശാരീരികമായി മാനസികമായി ബുദ്ധിമുട്ടുന്നവർ, ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരുപാട് വേളകളിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ, അള്ളാഹുവേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു തരണേ എന്ന് പറയേണ്ടതിന് പകരം ഏതെങ്കിലും തല ഉയർത്തി നിൽക്കുന്ന കെട്ടി ഉയർത്തപ്പെട്ട ഖബറിൻ്റെ ചാരത്ത് ചെന്ന് അവിടെയുള്ള ഏതെങ്കിലും വിഭവങ്ങൾ, എണ്ണകൾ, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന വെള്ളം, അവിടുന്ന് കിട്ടുന്ന നൂല് ഒക്കെ ഉപയോഗിച്ച് ആ ഖബറിൻ്റെ ചാരത്ത് വന്ന് പ്രശ്നങ്ങൾ പറഞ്ഞാൽ, ഈ ഖബറിൽ ഇപ്പോഴുള്ള ഈ വ്യക്തി, ആറടി മണ്ണിൽ കിടക്കുന്ന ഈ വ്യക്തി ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്നുണ്ട്, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ തേട്ടം അവർക്കറിയാം, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പ്രതിസന്ധികളെക്കുറിച്ച് അവർക്കറിയാം, പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതിനുള്ളൊരു കഴിവ് അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവരുടെ ജീവിതത്തിൽ എല്ലാ മറഞ്ഞ കാര്യങ്ങളും അവർക്ക് തെളിഞ്ഞ കാര്യങ്ങളാണ്. സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ മുഴുവൻ പ്രശ്നങ്ങളെക്കുറിച്ചും ഇവർക്ക് ധാരണയുണ്ട് എന്നൊരു തെറ്റായ ചിന്തയിൽ നിന്നാണ് ഇത്തരം ഖബറുകളുടെ പരിസരത്തേക്ക് മനുഷ്യർ ഓടിച്ചെല്ലുന്നത്. എന്നാൽ നമുക്കറിയാം, ഔലിയാക്കളുടെ നേതാവായ, സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്വപൂർണമായി കണ്ടുകൊണ്ടിരിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കു പോലും മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല. അള്ളാഹു ഓരോ സമയത്ത് അറിയിച്ചു കൊടുത്ത വഹ്യ മുഖാന്തരം അവരിലേക്ക് അറിവ് ലഭിച്ച കാര്യങ്ങളല്ലാതെ യഥേഷ്ടം ഒരു വ്യക്തിയുടെ രഹസ്യങ്ങളെക്കുറിച്ചോ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കു പോലും ധാരണയില്ല, പ്രവാചകൻക്കു പോലും അങ്ങനൊരു അറിവില്ല എന്ന് വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കും. കാരണം എന്താന്ന് വെച്ചാൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുന്നത് പനി ബാധിച്ചുകൊണ്ടാണ്. ആ പനി ബാധിക്കാനുള്ള കാരണങ്ങളെ പരിശോധിച്ചാൽ, ഒരു ജൂതസ്ത്രീ വിഷം പുരട്ടിയ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാചകം ചെയ്തു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പ്രവാചകൻ അതിൽ വിഷമുണ്ട് എന്നറിയാതെ പ്രവാചകൻ്റെ കൂടെയുള്ളൊരു സഹാബി അത് കഴിക്കുകയും അദ്ദേഹം ആ സമയത്ത് മരണപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ ആ വിഷം കഴിച്ചത് കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് പ്രയാസമുണ്ടായത്, അന്ന് ഞാൻ മാംസത്തിൽ കുറച്ച് കഴിച്ചു അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നിങ്ങനെയൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്ന എന്താണ്? തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആ ഭക്ഷണത്തിൽ വിഷമുണ്ട്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമുണ്ടാകും, കൂടെയുള്ള സ്വഹാബി മരിക്കാൻ പോവുകയാണ് എന്ന അറിവ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ഇവർ നമ്മുടെ നാട്ടിലുള്ള പരിചയപ്പെടുത്തുന്ന വലിയുകൾ, ഔലിയാക്കൾ, അല്ലെങ്കിൽ ഇത്തരം മനുഷ്യർക്കൊക്കെ എല്ലാ രഹസ്യങ്ങളെക്കുറിച്ചും ധാരണയുണ്ട് എങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഔലിയാക്കളുടെ നേതാവാണ്. നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയകളെക്കാളും എത്രയോ ശ്രേഷ്ഠനായ വ്യക്തിയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻക്ക് പോലും ഇത്തരം മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നില്ല എന്നത് അവിടുത്തെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്തുൽ അഅ്റാഫിൽ 188-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, നബിയെ അങ്ങ് പറയുക, കുല്ല അംലിക്കു ലിനഫ്സി നഫ്അൻ വലാ ളുറ, എന്റെ ശരീരത്തിന് ഒരു ളുറുണ്ടാക്കാനോ, ഒരു പ്രയാസമുണ്ടാക്കാനോ, അല്ലെങ്കിൽ ഒരു ഉപകാരമുണ്ടാക്കാനോ എനിക്ക് സാധിക്കുകയില്ല, എനിക്കതിന് കഴിയുകയില്ല എന്ന് നബിയെ നിങ്ങൾ ജനങ്ങളോട് പറയുക. ഇല്ല മാഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ ബാക്കിയൊന്നും എനിക്കെൻ്റെ ശരീരത്തിലൊരു പ്രത്യേകമായ ഒരു ഉപദ്രവമുണ്ടാക്കാനോ ഒരു നഫ്അനെ നേടിയെടുക്കാനോ എനിക്ക് സാധിക്കുകയില്ല. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്കെങ്ങാനും അദൃശ്യജ്ഞാനം അറിയുമായിരുന്നെങ്കിൽ എനിക്ക് ധാരാളം ഖൈറുകൾ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു. വലാ മസ്സനിയസ്സു, എനിക്ക് പ്രയാസങ്ങൾ ബാധിക്കുമായിരുന്നില്ല എന്ന് നബിയെ നിങ്ങൾ ജനങ്ങളോട് പറയുക എന്ന് സൂറത്തുൽ അഅ്റാഫിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അദൃശ്യജ്ഞാനം അറിയുമായിരുന്നെങ്കിൽ, മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകനക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ പ്രവാചകനക്ക് ധാരാളം ഖൈറുകൾ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു, പ്രവാചകനക്ക് ഒരു വിപത്തുകളും ബാധിക്കുമായിരുന്നില്ല എന്ന് നബിയെ പറയൂ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദൃശ്യജ്ഞാനം അറിയുമായിരുന്നില്ല. പ്രവാചകനക്ക് മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് യഥേഷ്ടം അറിയാനുള്ളൊരു കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല
എന്ന് ഈ ഖുർആൻ ആയത്ത് നമ്മൾ

0: പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരായത്ത് സൂറത്തുൽ അനാമിൽ അതിൻ്റെ 50-ാമത്തെ ആയത്തിൽ നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബിയെ നിങ്ങൾ ജനങ്ങളോട് പറയണം, എന്താണ് പറയേണ്ടത്? അള്ളാഹുവിൻ്റെ ഖജനാവുകൾ അതെൻ്റെ അടുക്കലില്ല എന്ന് നിങ്ങൾ പറയുക. വലാ അലമുൽ ഗൈബ, എനിക്ക് അദൃശ്യജ്ഞാനം അറിയും എന്നും നിങ്ങൾ ജനങ്ങളോട് പറയരുത്. എനിക്കറിയില്ല എന്നാണ് നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയോട് നിർദ്ദേശം കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സംഭവങ്ങളിൽ നിന്ന്, ഈ ചരിത്രങ്ങളിൽ നിന്ന്, ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറഞ്ഞ കാര്യങ്ങൾ യഥേഷ്ടം അറിയാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ പ്രവാചകന്റെ താഴെ നിൽക്കുന്ന ഇത്തരം വലിയകൾക്ക്, മഹാന്മാർക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയും എന്ന് പറയുന്നത് പ്രമാണവിരുദ്ധമാണ്. അതൊരിക്കലും മുസ്ലിം പറയാൻ പാടില്ലാത്തതാണ്. അത് ഒരു നിലക്ക് അള്ളാഹുവിൻ്റെ കഴിവിലേക്ക് പങ്കുചേർക്കലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിലേക്ക് ഇങ്ങനെ വന്നു. പ്രവാചകനെ കണ്ടപ്പോൾ അവിടെയുള്ള പെൺകുട്ടികൾ ഇങ്ങനെ കൈകൊട്ടി പാട്ട് പാടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് കാണുമ്പോൾ അവർ പറഞ്ഞു, ഒഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങളിലൊരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻക്ക് നാളെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെയുള്ള മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളിലുണ്ട് എന്ന് ആ കുട്ടികളിങ്ങനെ പാട്ടുപാടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ തിരുത്തി, ലാ തഖൂലി, നിങ്ങളങ്ങനെ പാടരുത്, കാരണം നിങ്ങൾ ഇതുവരെ പറഞ്ഞതെന്താണ് അത് തന്നെ പറയുക. അതല്ലാതെ എന്നെക്കുറിച്ച് നിങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ അറിയാം എന്ന്, എനിക്കൊരിക്കലും ചേരാത്ത കാര്യങ്ങൾ, എനിക്കൊരിക്കലും ഇല്ലാത്ത കഴിവുകൾ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അതെൻ്റെ മേലിൽ ചാർത്തി പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ തിരുത്തുന്നത് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിക്കും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നു, വകറാഹത്തു നിസ്ബത്തി ഇൽമിൽ ഗൈബിൽ അഹദി മിനൽ മഖ്ലൂഖീന, സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരാൾക്ക് അദൃശ്യജ്ഞാനമറിയും എന്ന് പറയാൻ പാടില്ല എന്ന് ഫത്ഹുൽ ബാരിയിൽ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള ഈ ഹദീസിനെ, ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അദൃശ്യജ്ഞാനം അറിയുകയില്ല, അങ്ങനെ പറയലാണ് ശരിയെന്ന് പഠിപ്പിക്കുന്ന ഈ പരിശുദ്ധ മതത്തിൽ പിന്നീട് കുറേ ആളുകൾ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ ഇത്തരം വലിയുകൾക്ക്, ഇത്തരം മഹാന്മാർക്കറിയാം എന്ന് പറഞ്ഞ് അവരുടെ കബറിലേക്ക് വിളിക്കുകയും അവരോട് പ്രതിസന്ധികൾ പറയുകയും അവരോട് സഹായം തേടുകയും അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമുണ്ടായി എന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പതിവുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്കറിയാം പ്രവാചകന്റെ കാലഘട്ടത്തിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. പ്രവാചകനക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. പ്രവാചകന്റെ പത്നി ആയിഷ ബി റളിയല്ലാഹു അൻഹ, അവിടത്തേക്ക് വ്യഭിചാരം ആരോപിക്കപ്പെട്ടു. അങ്ങനൊരു പ്രശ്നം സഹാബത്തിനിടയിൽ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരുപാട് കാലം ഒരു ആരോപണം ആയിഷ ബിയുടെ മേൽ വരികയും ഒരു വേള എല്ലാവരും സംശയിക്കുകയും അങ്ങനെ പ്രതിസന്ധിയിലാവുകയും അവർക്കാർക്കും അതിൻ്റെ സത്യാവസ്ഥ അള്ളാഹുവിൻ്റെ വഹി വരുന്നതുവരെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരു വേള തെറ്റിദ്ധരിച്ചുപോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പ്രവാചകൻ പേടിച്ചുപോയി. അങ്ങനെ ദിവസങ്ങളോളം ആ സംഭവം മുന്നോട്ട് പോയി. പ്രവാചകൻ അവിടുത്തെ പത്നി ആയിഷ ബി റളിയല്ലാഹുവിൻ്റെ മേൽ ഒരു വ്യഭിചാരാരോപണം കടന്നു വരികയാണ്. ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറഞ്ഞ കാര്യം അറിയുന്നുവെങ്കിൽ, ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു നിലക്കും ഇങ്ങനൊരു സംശയം ഉദിക്കുകയോ, ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ നമ്മൾ ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, പിന്നീടുള്ളൊക്കെ സഹാബത്താണ്, എല്ലാവരും അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന മനുഷ്യരാണൊക്കെ ജീവിക്കുന്നത്, എന്നിട്ട് പോലും ഈ സംശയം കുറേ കാലം ആ സ്വഹാബത്തിനിടയിൽ ഉണ്ടായി എന്നത് അവർക്ക് ഒരു നിലക്കും മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി. പിന്നീട് വഹി വരുന്നു, ആയിഷബി റളിയല്ലാഹുവിനെ നിരപരാധിയാണ് എന്ന് തെളിയുന്നു. ആ സംഭവം ഉണ്ടാകുന്നതുവരെ, ആയിഷബിക്ക് അനുകൂലമായി വഹി വരുന്നതുവരെ യാതൊരു അറിവും പ്രവാചകനക്കോ സ്വഹാബത്തിനോ കിട്ടുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാം നമ്മുടെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ, മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തീക്കുണ്ടാരത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിയാൻ നിൽക്കുന്നു. നമുക്കറിയാം തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അദ്ദേഹം ആ തീയ്യ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് തണുപ്പാക്കി കൊടുത്ത് അതിൽ രക്ഷപ്പെട്ടു പോരുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആ സമയത്ത് അവർ വിളിച്ചു പറയുന്നൊരു തവക്കുലിൻ്റെ വാചകമുണ്ട്, ഹസ്ബി അള്ളാഹ്, എനിക്കല്ലാഹു മതി, അവനാണ് എന്നെ ബലമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ എന്നൊക്കെ ഇബ്രാഹിം നബി പറയുന്നതിന് ഒരു പ്രസക്തി ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഈ തീയിലേക്ക് എറിഞ്ഞാൽ ഞാൻ കരിഞ്ഞു പോകും, എൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ അള്ളാഹുവിനെ വിളിക്കുന്നു, ഈ തീ ഇപ്പോൾ ഇതാ എന്നെ കഴിച്ചു കളയാൻ പോകുന്നു എന്നൊരു പേടി ഉണ്ടാവുകയും ആ സമയത്ത് ഒരു തവക്കുല് ചെയ്യുന്നു. അപ്പോഴതിന് പ്രസക്തി ഉണ്ടാകുന്നു. അല്ലാതെ ഇവർ പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാമെങ്കിൽ ഇബ്രാഹിം നബി ഓൾറെഡി ചിന്തിക്കുന്ന എന്താണ്, ഇപ്പോൾ എന്നെ തീയിലേക്ക് എറിയും, ആ തീ തണുപ്പാകും, എനിക്ക് യാതൊരു പ്രയാസം ഉണ്ടാകില്ല എന്നൊക്കെ അറിയുന്ന ഒരാളുടെ തവക്കുലിന് യാതൊരു പ്രസക്തിയും ഇല്ലാതായി മാറുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അതേപോലെ തന്നെ ഇബ്രാഹിം നബിയുടെയും ചരിത്രം വായിക്കുമ്പോൾ അവിടെ നിന്ന് അറുക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ സംഭവമായി, ഒരു ക്ഷമയുടെ അടയാളമായി, തവക്കുലിൻ്റെ അടയാളമായി, ഒരു അനുസരണയുടെ കാരണമായി നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ അറുത്തു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകും എന്നവർ വിചാരിക്കുന്നു. ആ അറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇസ്മായിൽ നബി മരണപ്പെട്ടു പോകും. ഒരു കുട്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവിടെ ബലിയിറക്കണം. എന്നിട്ട് പോലും ആ സമയത്തെ, ആ സന്ദർഭത്തെ നമ്മൾ തവക്കുലിൻ്റെ കാര്യമായി അല്ലെങ്കിൽ പ്രവാചകന്മാർ ചെയ്ത ത്യാഗമായി നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ബാക്കി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നവർക്ക് അറിയുന്നില്ല. ഇവർ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയുന്നെങ്കിൽ ഇവിടെ കഴുത്തറക്കുക എന്ന സംഭവം ഉണ്ടാവുകയില്ല. അങ്ങനെ ആകാശത്തിൽ നിന്ന് ഒരു ആട് ഇറങ്ങി വരും, അങ്ങനെ ആടിനെയാണ് പിന്നെ അറക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് ഇതിൻ്റെ പര്യായമായി അവർക്ക് അറിയാമെങ്കിൽ പിന്നെ ഈ തവക്കുലിന് പ്രസക്തിയില്ലാതായി മാറുന്നു. ഇവർ നടക്കുന്ന ത്യാഗത്തിന് പ്രസക്തിയില്ല എന്ന് പറയേണ്ടി വരും. ഇവർ നടത്തിയ ക്ഷമക്ക് പ്രസക്തിയില്ല എന്ന് പറയേണ്ടി വരും. അപ്പം നോക്കൂ, ഇനി എന്താണ് സംഭവിക്കാനുള്ളത്? മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ, അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്, പ്രവാചകന്മാർക്ക് യഥേഷ്ടം അങ്ങനെ അറിയാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് പറയാൻ പാടില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല വഹീ അറിയിച്ചു കൊടുക്കുന്നുണ്ട്, വഹീ മുഖാന്തരം അവർക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട്, ആ സമയത്ത് അവരറിയുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ഔലിയാക്കൾ ചില കാര്യങ്ങൾ കറാമത്തിലൂടെ അറിയുന്നുണ്ട്, പ്രവാചകൻ മുഅ്ജിസത്തിലൂടെ അറിയുന്നുണ്ട്. അത് ഏതെങ്കിലും സന്ദർഭത്തിൽ ഇന്നാലിന്ന കാര്യം അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ അറിയുന്നു എന്നതിൽ കവിഞ്ഞ് യഥേഷ്ടം എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ പ്രതിസന്ധികൾക്കും അവർക്ക് അറിയാൻ കഴിയും എന്ന തെറ്റായ ധാരണ, അങ്ങനെ അദൃശ്യജ്ഞാനം അറിയാനുള്ള കഴിവ് അവർക്കുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ അബദ്ധമാണ്. ഈ അദൃശ്യജ്ഞാനം അറിയും എന്നതിനെ വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ സ്ഥാപിച്ചെടുത്തിട്ടുള്ള ഇത്തരം അന്ധവിശ്വാസങ്ങൾ, ശിർക്കിൻ്റെ കാര്യങ്ങൾ, സഹായതേട്ടം, പ്രാർത്ഥനകളും ആരാധനകളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെ ഒരാൾക്കു പോലും അറിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതാലക്കാണ് എല്ലാ അദൃശ്യജ്ഞാനവും അറിയുക. പ്രവാചകന്മാർക്ക് പോലും അങ്ങനൊരു കഴിവ് നൽകിയിട്ടില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കും അങ്ങനൊരു കഴിവ് നൽകിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളിലൊക്കെ നമ്മൾ പൂർണ്ണമായി മാറി നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സുബദം, അദൃശ്യജ്ഞാനം എന്ന വിഷയത്തിൽ സുബദത്തിൽ മുഷ്താഖ് അൽ ഹിക്കമിയാണ് ഇതുവരെ നമ്മോട് സംസാരിച്ചത്.

0: അപ്പൊ നമ്മളെ അടുത്ത ഇതിലേക്ക് പ്രവേശിച്ചാലോ.
1: തീർച്ചയായിട്ടും.
0: നമ്മൾ എന്താ കേൾക്കുന്നത്?
1: ഖുർആൻ കേൾക്കാം.
0: ഖുർആൻ കേൾക്കാം. കേൾക്കുന്നതിൽ ഏറ്റവും സുന്ദരമായത്
1: ഖുർആനാണ്,
0: ഒരു സംശയം വേണ്ട.
1: ആ ഖുർആൻ കേൾക്കുമ്പോൾ തന്നെ
0: ശ്രദ്ധിച്ച്
1: കേൾക്കണം. അപ്പൊ നമ്മളെ
0: എത്ര കേട്ടാലും മടുക്കാത്ത ഖുർആൻ പാരായണത്തിലേക്ക്. ആരാണ് കാര്യ?
1: കാര്യ അബ്ദുറഹ്മാൻ ബിനു അബ്ദുൽ അസീസ് സുദൈസ് റഹ്മത്തുള്ളാഹി അലൈഹി, സുപരിചിതനാണ്.
0: അദ്ദേഹം സൂറത്തുൽ മുൽക്കാണ് അല്ലേ ഇന്നത്തെ മധുരം ഖുർആനിൽ. അപ്പോൾ കുറച്ച് സമയം നമുക്ക് സൂറത്തുൽ മുൽക്ക് പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ ശബ്ദത്തിലൂടെ സൂറത്തുൽ മുൽക്ക് ഒന്ന് കേൾക്കാം.

0: മാഷാല്ലാ. ഈ ഖുർആൻ ജംഷീർ സലായി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് വല്ലാത്തൊരു കുളിർമയാണ്. ഇത് മാനസികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കും ഒരു ആശ്വാസമാണ് ഖുർആൻ എന്നുള്ളത്.
1: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് നബിദിനാഘോഷം ബിദഅത്ത് തന്നെ. ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ലോകത്ത് കാരുണ്യമായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവനെ ഇസ്ലാമിലൊരിക്കലും സ്ഥാനമില്ല എന്നും എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്നുമൊക്കെ, സ്വഹാബത്ത് ഏത് രൂപത്തിലായിരുന്നു പ്രവാചകനെ സ്നേഹിച്ചിരുന്നത് എന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകളെ പിൻപറ്റുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ പ്രവാചക സ്നേഹം എന്ന പേരിൽ സത്യമാർഗത്തിൽ നിന്ന് തന്നെ പിഴച്ചു പോകുന്ന ധാരാളം ആളുകളെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന പേരിൽ എന്തെല്ലാമാണ് സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്നത്! ഇല്ലാത്ത കഥകളെല്ലാം പറഞ്ഞുണ്ടാക്കി ശിർക്കനാശയങ്ങളെ പാടിയും അന്യമതസ്ഥരുടെ ആഘോഷങ്ങളോട് സാദൃശ്യം പുലർത്തിയും കൊടിതോരണങ്ങൾ കെട്ടിത്തൂക്കിയുമൊക്കെ ലൈറ്റുകൾ കൊണ്ടലങ്കരിച്ചും വഴിതടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന റാലികളെല്ലാം നടത്തിയുമൊക്കെയാണ് പലയാളുകളും പ്രവാചക സ്നേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സ്നേഹപ്രകടനത്തിന് ഇസ്ലാമിലേതായാലും നമുക്കൊരു മാതൃക കാണാൻ സാധിക്കുന്നതല്ല. സ്വഹാബാക്കളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ ബഹുമാനവും ഇഷ്ടവും ആദരവും നിറഞ്ഞ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അറിയുന്നവരാണ് ഞാനും നിങ്ങളും. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ അനുചരന്മാരുടെയും ഇടയിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, മാ റഅയ്തു മിൻ ഖൗമിൻ ഖത്തുൻ, ഒരു വിഭാഗത്തെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അഷദ്ദ ഹുബ്ബൻ ലിസാഹിബിഹി മിൻ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ സ്വഹാബത്ത് മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ വേറൊരു വിഭാഗം അവരുടെ നേതാക്കന്മാരെ സ്നേഹിക്കുന്നതായി ഞാൻ കണ്ടിട്ടേയില്ല. അത്രത്തോളം സ്നേഹമായിരുന്നു സ്വഹാബത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്നത് എന്നാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നാൽ അവർ ആരും തന്നെ ഇതുപോലെയുള്ള ഒരു ജന്മദിനാഘോഷം അറിയുക പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന പേരിൽ നബിദിനം ആഘോഷിക്കുന്നയാളുകൾ അവർ ഇസ്ലാമിൻ്റെ ചില അടിസ്ഥാനപരമായ തത്വങ്ങളെയാണ് യഥാർത്ഥത്തിൽ മുറിച്ചു കളയുന്നത്. അതെന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു തത്വത്തെ എതിർക്കുകയാണ് നബിദിനാഘോഷം ഒരു പുണ്യമാണ് എന്ന് പറയുന്നതിലൂടെ ചെയ്യുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുകും മിനൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബിഹി, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു നന്മയുമില്ല, ഇല്ലാ ഖദ് അമർതുകും ബിഹി, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടല്ലാതെ, ഞാൻ പഠിപ്പിച്ചതല്ലാത്ത ഒരു നന്മയും ഇനി വരാനില്ല. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതേത് നന്മകളുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. വലൈസ ശൈഉൻ യുഖർരിബുകും മിനന്നാർ, നിങ്ങളെ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു തിന്മയുമില്ല, ഇല്ലാ ഖദ് നഹൈതുകും അൻഹു, ഞാനതിനെപ്പറ്റി താക്കീത് നൽകിയിട്ടല്ലാതെ. അപ്പോ ഞാൻ വിലക്കാത്ത ഒരു തിന്മയുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് എതിരാണ് നബിദിനാഘോഷം മൂന്ന് തലമുറകൾക്ക് ശേഷമാണ് ഉണ്ടായത് എന്ന് സമ്മതിക്കുകയും അതോടൊപ്പം തന്നെ ഇത് പുണ്യമാണ് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ദീന് പൂർത്തിയായി എന്നും ഇനി ഇതിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നും വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ ആയത്തിന് എതിരാവുകയല്ലേ യഥാർത്ഥത്തിൽ നബിദിനാഘോഷത്തിലൂടെ സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് മഹാനായ ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞത്, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്ഗതൻ, ആരെങ്കിലും ഇസ്ലാമിൽ വല്ല പുത്തനാചാരങ്ങളും കൊണ്ടുവന്നാൽ, ഇറാഹ ഹസനത്തൻ, നല്ലതല്ലേ, നന്മയല്ലേ, ദിക്റല്ലേ, ദുആയല്ലേ എന്നിങ്ങനെ നല്ലതായി കണ്ട് ആരെങ്കിലും ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു പുത്തനാചാരം കൊണ്ടുവന്നാൽ, ഫഖദ് സഅമ, അവൻ വാദിക്കുന്നത്, അന്ന മുഹമ്മദൻ ഖാന റിസാല, അള്ളാഹുവിൻ്റെ റസൂല് പ്രവാചകത്വത്തിൽ വഞ്ചന നടത്തിയെന്ന ഒരു വിശ്വാസം, തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് പ്രിയമുള്ളവരെ അത്തരത്തിലുള്ള ആളുകൾ പ്രവാചകനെക്കുറിച്ച് വാദിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു തെളിവന്നോണം ഒരു ആയത്തോതുകയാണ്. കാരണം ലി അന്നല്ലാഹ തആല യഖൂലു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ മതത്തെ പൂർത്തീകരിച്ചു തന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നതിന് എതിരാണ് ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു പുത്തനാചാരങ്ങളെ കൊണ്ടുവരിക എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിന മതമായി തൃപ്തിപ്പെട്ട അന്ന് വരെ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒന്നും തന്നെ അതിനുശേഷം മതത്തിലുണ്ടായിട്ടില്ല. മതത്തിൽ നാം ചെയ്യേണ്ടതുമില്ല. ഇതാണ് മാലിക് റഹിമഹുള്ള പ്രത്യേകം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു ദിവസത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തിനോ ഏതെങ്കിലും സമയങ്ങൾക്കോ സ്ഥലങ്ങൾക്കോ വ്യക്തികൾക്കോ എന്തെങ്കിലും ഒരു പ്രത്യേകത കൽപ്പിക്കണമെങ്കിൽ അത് വിശുദ്ധ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വരണം. അതില്ലാതെ നമ്മളെങ്ങനെ ഇത്തരം നിയമങ്ങളൊക്കെ കൊണ്ടുവരും? അതല്ലാതെ ഒരു സ്ഥലത്തിനും ഒരു വ്യക്തിക്കും ദിവസത്തിനും മാസത്തിനും പുണ്യമുണ്ട് എന്നോ പ്രത്യേകതയുണ്ട് എന്നോ നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഒരാൾക്കും അതിനുള്ള അധികാരം അല്ലാഹു നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു പറയുകയാണ്, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വ യഖ്താർ, ഉദ്ദേശിക്കുന്നതെല്ലാം സൃഷ്ടിക്കുന്നവനാണ് നിന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല. അപ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് അത് സൃഷ്ടിക്കുക എന്നുള്ളത് അല്ലാഹു ചെയ്യുന്നുണ്ട്, അല്ലാഹുവിൻ്റെ കഴിവാണ്. വയഖ്താർ, അവനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നവൻ. ഏത് വ്യക്തിക്കാണ് പ്രത്യേകത, ഏത് ദിവസത്തിനാണ് പ്രത്യേകത, ഏത് സ്ഥലത്തിനാണ് പ്രത്യേകതയുള്ളത് എന്നൊക്കെ തെരഞ്ഞെടുക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. അടുത്ത വാചകം നോക്കിക്കോ, മഖാന ലഹുമുൽ അഖീറ, മറ്റൊരാൾക്കും ഒരു കാര്യവും തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, മറ്റൊരാൾക്കും അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേകത, ഒരു ദിവസത്തിന് ഇന്ന പ്രത്യേകത, ഇങ്ങനെ തിരഞ്ഞെടുക്കണമെങ്കിൽ അതല്ല പറയണം, അല്ലെങ്കിൽ പ്രവാചകം പറയണം, ഇല്ല എങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കൽ അനുവാദമുള്ള കാര്യമല്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിനെ തൊട്ട് അല്ലാഹു ഉന്നതിയിലായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു ആ ആയത്തിന് അവസാനിപ്പിക്കുന്നത്. അല്ലാഹുവിൻ്റെ ദീനിൽ നിയമം വെക്കാനുള്ള അധികാരം അല്ലാഹു മറ്റാർക്കും നൽകിയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരിക്കലും ഇത്തരത്തിലുള്ള പുത്തൻ ആചാരങ്ങളോട് നമുക്ക് യോജിക്കാൻ സാധിക്കുന്നതല്ല. കാരണം അത്തരത്തിലുള്ള നബിദിനാഘോഷം പോലെയുള്ള പുത്തൻ ആചാരങ്ങൾ അതൊന്നും ഇസ്ലാമിൽ ഒരിക്കലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് നല്ലതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇസ്ലാം പഠിപ്പിക്കാത്തതായതുകൊണ്ട് അത് ബിദഅത്താണ്, ബിദഅത്ത്, എല്ലാ ബിദഅത്തുകളും വഴികേടിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അതെല്ലാം നമ്മെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അല്ലാഹു എല്ലാവിധ ബിദഅത്തുകളിൽ നിന്നും തെറ്റിദ്ധാരണകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും യഥാർത്ഥ മാർഗത്തിലൂടെ, യഥാർത്ഥ വഴിയിലൂടെ ജീവിച്ച് ജീവിതം ക്രമീകരിക്കാനുള്ള ഒരു തൗഫീക്ക് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. നബിദിനാഘോഷം ബിദഅത്ത് തന്നെ. ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുള്ള മേഴ്സിൻ വണ്ടൂർ.

0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് തൗഹീദാകുന്ന പ്രകാശവും ഷിർക്കാകുന്ന ഇരുട്ടുകളും. നമ്മോടൊപ്പം ചേരുന്നത് നാസർ സ്വലാഹി.
1: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. ഇത് മനുഷ്യപ്രകൃതിയിൽ അള്ളാഹു നൽകിയ ഒരു പ്രകാശമാണ്. പക്ഷേ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താനും അതിൻ്റെ ശോഭ നഷ്ടപ്പെടുത്താനും ദൈവനിഷേധവും ബഹുദൈവാരാധനയുമാകുന്ന അന്ധകാരങ്ങൾ കൊണ്ട് ശ്രമിക്കുന്നു. അങ്ങനെ മനുഷ്യന് ദൈവത്തിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രകാശം നഷ്ടപ്പെട്ട് അവൻ ദൈവനിഷേധത്തിലും ബഹുദൈവാരാധനയിലും ചെന്നെത്തുന്നു. ഏകദൈവാസ്തിക്യം എന്നുള്ളത് ശുദ്ധ പ്രകൃതിയാണ്. അള്ളാഹു പറയുന്നു, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്റത്തല്ലാഹി അല്ലതീ ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാ ذلك الدين القيم ولكن اكثر الناس لا يعلمون അഗയാൽ സത്യത്തിന്റെ നേരെ നിലകൊള്ളുവാനായിട്ട് നിന്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. അള്ളാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതി അത്രേ അത്. അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥക്ക് യാതൊരു മാറ്റവുമില്ല. പക്ഷെ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. ഖുർആനിലെ 30-ാമത്തെ അധ്യായം, സൂറത്തുർ റൂമിലെ 30-ാമത്തെ സൂക്തം. ശുദ്ധമായ ഹൃദയത്തോടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ഹൃദയത്തിന്റെ ശോഭ നഷ്ടപ്പെടാതെ ഏകദൈവാരാധനയിൽ ജീവിക്കാനാണ് സൃഷ്ടാവ് കൽപ്പിച്ചത്. എന്നാൽ വ്യത്യസ്ത രൂപത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവൻ ബഹുദൈവാരാധനയാകുന്ന അന്ധകാരങ്ങളിലേക്ക് നീങ്ങുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞു, ഏത് കുട്ടിയും ശുദ്ധ പ്രകൃതിയോടുകൂടിയല്ലാതെ ജനിക്കുന്നില്ല. എന്നിട്ട് അവന്റെ മാതാപിതാക്കൾ അവനെ യഹൂദനാക്കുന്നു, അല്ലെങ്കിൽ നസ്രാനിയാക്കുന്നു, അല്ലെങ്കിൽ മജൂസി അഗ്നി ആരാധകനാക്കുന്നു. മൃഗങ്ങൾ അവയവം പൂർത്തിയായ മൃഗത്തെ പ്രസവിക്കുന്നത് പോലെ തന്നെ അതിൽ പ്രസവവേളയിൽ കാത് മുറിക്കപ്പെട്ടതായി വല്ലതും നിങ്ങൾ കാണാറുണ്ടോ? ഇത്രയും പറഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഇതിന് തെളിവായി ഖുർആനിലെ 30-ാമത്തെ സൂക്തത്തിലെ ഫിത്റത്തല്ലാഹി എന്ന് തുടങ്ങുന്ന ദാലിക്കുൽ ഖയ്യിം വരെ ഉദ്ധരിക്കുകയും ചെയ്തു. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മൃഗക്കുട്ടികൾ ജനിക്കുമ്പോൾ അവ അവയവം പൂർണ്ണമായ നിലയിലാണ് ജനിക്കുന്നത്. അതുപോലെ മനുഷ്യമക്കൾ ജനിക്കുന്നതും അവരുടെ ശുദ്ധ പ്രകൃതിയോടെയാണെന്നും പിന്നീട് മൃഗങ്ങളുടെ കാതുകൾ മനുഷ്യർ മുറിക്കപ്പെടുന്നതുപോലെ മനുഷ്യൻ വഴിപിഴച്ചു പോകുന്നതും പുറത്തുനിന്നുള്ള ഇടപെടൽ കൊണ്ടുമാണ് എന്നാണ് ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. വൈദ് അഹദ റബ്ബുക മിം ബനി ആദമ മിൻ ലുഹൂരിഹിം ദുരിയ്യതുഹും വ അശ്ഹദുഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലു ബലാ ശഹീദനാ അൻ തഖൂലു യൗമൽ ഖിയാമ ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്നും അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. അവൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കും എന്നതിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഖുർആനിലെ 7-ാമത്തെ അധ്യായം, സൂറത്തുൽ അഹ്റാഫിലെ 172-ാമത്തെ സൂക്തം. അതായത് മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ അടങ്ങിയിട്ടുള്ള സത്യസാക്ഷ്യത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. മനസ്സ് വികലമായിട്ടില്ലാത്ത ഏതൊരു മനുഷ്യനും തുറന്നു സമ്മതിക്കും, താൻ എങ്ങനെയോ അങ്ങ് ഉണ്ടായതല്ല, പ്രത്യുത സർവജ്ഞനും സർവശക്തനുമായ സൃഷ്ടികർത്താവ് തന്നെ വിസ്മയകരമാം വിധം സൃഷ്ടിച്ചു സംവിധാനിച്ചിരിക്കുകയാണ് എന്ന്. പിതാവിന്റെ മുതുകിന്റെ ഭാഗത്ത് രൂപം കൊള്ളുന്ന ബീജത്തിലൂടെ പ്രത്യുൽപാദന കോശത്തിലൂടെ വളർന്ന് തലമുറ തലമുറയായി ഭൂമിയിൽ നായകത്വം വഹിച്ചു വരുന്ന മനുഷ്യൻ തന്റെ അസ്തിത്വത്തെപ്പറ്റി നടത്തുന്ന ഏത് അന്വേഷണവും ഏകദൈവത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. ഏകദൈവമാകുന്ന സൃഷ്ടാവിന്റെ അസ്തിത്വബോധത്തോടെയാണ് മനുഷ്യൻ പിറവിയെടുക്കുന്നത്. എന്നാൽ ഏകദൈവാരാധനയാകുന്ന പ്രകാശത്തിൽ നിന്നും ബഹുദൈവാരാധനയാകുന്ന അന്ധകാരങ്ങളിലേക്ക് ചുറ്റുപാടിന്റെ സമ്മർദ്ദം കാരണം എത്തിപ്പെടുന്നു. ദൈവനിഷേധവും ബഹുദൈവാരാധനയും ഘോരമായ അന്ധകാരങ്ങളിലേക്ക് നയിക്കുന്നു. യജുർവേദം 49-ൽ നമുക്ക് ഇങ്ങനെ വായിക്കാം, പ്രകൃതിയിലുള്ള വസ്തുക്കളെ ആരാധിക്കുന്നവർ ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നു, സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെ ആരാധിക്കുന്നവർ അഗാധമായ ഇരുട്ടിലേക്ക് ആണ്ടുപോകുന്നു. യജുർവേദം 40:16 നമുക്ക് ഇങ്ങനെ വായിക്കാം, ദൈവം നമ്മെ നല്ല മാർഗത്തിൽ നയിക്കുകയും നമ്മെ വഴിതെറ്റിക്കുന്ന തിന്മയിൽ നിന്നും അകറ്റുകയും ചെയ്യുന്നു. എന്നാൽ വൈവിധ്യമാർന്ന പ്രലോഭനങ്ങളാലും പ്രകോപനങ്ങളാലും അന്ധകാരത്തിന്റെ വഴിയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നു. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, താൻ എന്തിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, മരണാനന്തരം തന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി അവൻ നട്ടം തിരിഞ്ഞ് ജീവിതം തുലക്കുന്നു. അങ്ങനെ ഐഹിക ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും അവൻ ഭീമമായ നഷ്ടത്തിലെത്തിച്ചേരുന്നു. ഏകദൈവാരാധനയാകുന്ന പ്രകാശത്തിൽ നിന്നും തെറ്റി ബഹുദൈവാരാധനയാകുന്ന അന്ധകാരങ്ങളിലേക്ക് എത്തിച്ചേർന്നവന് ഭീകരമായ അവസ്ഥയാണുണ്ടാവുക. അവർക്ക് ഈ ലോകത്ത് നിർഭയത്വം നഷ്ടപ്പെടും. എന്നാൽ വിശ്വാസികൾക്ക് ഈ ലോകത്തും പരലോകത്തും നിർഭയത്വം ലഭിക്കുകയും ചെയ്യും. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദ്ദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്. അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ. ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിലെ 82-ാമത്തെ സൂക്തം. സർവശക്തനും പരമകാരുണ്യകനും സർവജ്ഞനുമായ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് താനടക്കമുള്ള സർവരുമെന്നും അവന്റെ അലംഘനീയമായ വ്യവസ്ഥയ്ക്ക് വിധേയമാണ് എല്ലാം സംഭവിക്കുന്നതെന്നും ദൃഢമായി വിശ്വസിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് അരക്ഷിതാവസ്ഥയും നിരാശാബോധവും കടന്നുവരില്ല. അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് താൻ ജീവിക്കുന്നതെന്നും അവന്റെ അറിവിന്റെ പുറത്ത് യാതൊന്നുമില്ലെന്നും അവൻ എന്തിനും കഴിവുള്ളവനാണെന്നുമുള്ള വിശ്വാസം യഥാരൂപത്തിൽ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞാൽ അനുഭവിക്കാനാകുന്ന നിർഭയത്വം അതുല്യമായിരിക്കും. അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും അഭൗതിക മാർഗത്തിലൂടെ ഭയപ്പെടേണ്ടതില്ല എന്ന ചിന്ത ഏകദൈവ വിശ്വാസിയെ എല്ലാതരം ഉത്കണ്ഠകളിൽ നിന്നും മുക്തനാക്കും. എന്നാൽ യഥാർത്ഥ ദൈവവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചവന് നിർഭയത്വവും സുരക്ഷിതത്വ ബോധവും ലഭിക്കില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ധാരണാ പിശകുകളും കൃത്യമായ ബോധമില്ലായ്മയും അവനല്ലാത്തവർക്കുള്ള ആരാധനകളും വഴി ഒരാൾ സ്വാഭാവികമായും ഭയത്തിലും നിരാശയിലും അരക്ഷിതബോധത്തിലുമാണ് എത്തിച്ചേരുക. ഹുനഫ അലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി വമൻ യുശ്രിക് ബില്ലാ ഫകഅന്നമാ ഹറ മിനസ്സമാഇ ഫതഖ്തഫുഹു ത്വയ്ർ ഔ തഹ്ബി ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്. വക്രതയില്ലാതെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞവരും അവനോട് യാതൊന്നും പങ്കുചേർക്കാത്തവനായിരിക്കണം നിങ്ങൾ. അള്ളാഹുവോട് വല്ലവനും പങ്കുചേർക്കുന്ന പക്ഷം അവൻ ആകാശത്തിൽ നിന്ന് വീണവനെപ്പോലെയാകുന്നു. അങ്ങനെ പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു. ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 31-ാമത്തെ സൂക്തം. യഥാർത്ഥ പ്രകാശമായ ഏകദൈവാരാധനയിൽ നിന്ന് വ്യതിചലിച്ചവൻ ആകാശത്തു നിന്ന് വീണവനെപ്പോലെയാണ്. മുകളിൽ നിന്ന് വീണു, പക്ഷേ താഴേക്ക് എത്തിയില്ല. അങ്ങനത്തെ ആളുകളുടെ മാനസികാവസ്ഥ വളരെ ഭയപ്പാടിലായിരിക്കും. അവന്റെ ഹൃദയത്തിൽ അരക്ഷിതബോധം അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കും. യഥാർത്ഥ രക്ഷകനിൽ നിന്ന് പൊട്ടുപോയാൽ ഇതായിരിക്കും അവസ്ഥ. ആകാശത്തിലെ ഗ്രഹനിലകളെയും ഭൂമിയിലെ ശകുനങ്ങളെയും വ്യാജദൈവങ്ങളെയും ഭയപ്പെടുന്നവരായി തീരും അവർ. കറുത്ത പൂച്ചയുടെ ചാട്ടവും മൂങ്ങയുടെ കരച്ചിലും ദൈവങ്ങളുടെ അനിഷ്ടവും കോപവുമെല്ലാം അവന്റെ ഹൃദയത്തിൽ ഞെട്ടലുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിൽ നിന്ന് കൈവിട്ടവരെയാണ് പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോവുകയും കാറ്റ് വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക. സൃഷ്ടിപൂജയിൽ എത്തിച്ചേർന്നവർ പിന്നെ ആരെയും ആരാധിക്കാൻ സന്നദ്ധരാവും. അവർ എവിടെയൊക്കെയാണ് എത്തിച്ചേരുക എന്ന് അവർക്ക് തന്നെ പറയാനാകില്ല. മനുഷ്യദൈവങ്ങളിൽ നിന്ന് മനുഷ്യദൈവങ്ങളിലേക്കും ശവകുടീരങ്ങളിൽ നിന്ന് ശവകുടീരങ്ങളിലേക്കുമായിരിക്കും അവരുടെ യാത്ര. പാദപൂജയും പാദുകപൂജയും ലിംഗപൂജയും വ്യക്തിപൂജയും കബർ പൂജയും മൃഗപൂജയും പശുപൂജയും ഏകദൈവാരാധനയിൽ നിന്നുള്ള വ്യതിചലനത്തിന്റെ ഫലമായുള്ള അധമത്വത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ആകാശത്തിലെ ഗ്രഹനിലകളാണ് ഭൂമിയിലെ സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് നിദാനമായി വർത്തിക്കുന്നതെന്ന വിശ്വാസത്തിന് യുക്തിയുടെയും ബുദ്ധിയുടെയും പിൻബലമില്ല എന്നുള്ളതൊന്നും അതിൽ വിശ്വസിക്കുന്ന ബുദ്ധിജീവികൾക്ക് പ്രശ്നമല്ല. ഗ്രഹങ്ങളുടെ എണ്ണം പോലും ശരിയായി അറിയാത്ത ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാഗ്യനക്ഷത്രം കണക്കാക്കുന്നതെന്ന കാര്യം പോലും ശാസ്ത്രജ്ഞനായ ജ്യോതിഷ വിശ്വാസിയുടെ കണ്ണു തുറപ്പിക്കുകയില്ല. യഥാർത്ഥ ഏകദൈവാരാധനയാകുന്ന പ്രകാശത്തിൽ നിന്ന് വ്യതിചലിച്ചാലുള്ള അവസ്ഥയാണ് അവൻ സാംസ്കാരികമായ അധപ്പതനത്തിലും ശാസ്ത്രീയ രംഗത്തുപോലും അന്ധകാരങ്ങളിലേക്ക് അവൻ അകപ്പെടുകയും ചെയ്യും. ഇരുട്ടിലേക്ക് വീണ്ടും വീണ്ടും വഴുതി വീഴും. തങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ നിർജീവങ്ങളാണെന്നോ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളാണെന്നോ അവർ ചിന്തിക്കുകയില്ല. ഒരുവിധത്തിലുള്ള അധമത്വത്തിലേക്ക് വഴുതി വീഴും. ഹിന്ദുത്വ ആചാര്യനായ സവർക്കർ പശു ആരാധനയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: നമ്മൾ പശുവിനോട് കടപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഉപകാരങ്ങളോർത്താണ്. അതിനോടുള്ള നന്ദി സൂചകമായാണ് നമ്മൾ പശുവിനെ കാണുന്നത്. ദിവ്യത്വത്തെക്കുറിച്ച് പശുവിനെ ആരാധിക്കുന്നവരോട് ചോദിച്ചാൽ അവർ അതിന്റെ ഉപകാരത്തെക്കുറിച്ചാണ് പറയുക. അതിന്റെ ഉപയോഗത്തെ ഓർത്താണ് നാം ആരാധിക്കുന്നതെങ്കിൽ ആ ഉപകാരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടേ? പശുവിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നാം ആദ്യം ചെയ്യേണ്ടത് പശു ആരാധന അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പശുവിനെ ആരാധിക്കുമ്പോൾ മാനവ വംശത്തെ താഴ്ത്തിക്കെട്ടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനുണ്ടെന്ന് കരുതുക. അവനേക്കാളും താഴെയാണ് പശുവിന്റെ ബുദ്ധി. പശുവിനെ ദൈവമായി കാണുന്നത് മനുഷ്യന് അപമാനമാണ്. പശു ഒരു ഭാഗത്തുകൂടെ ഭക്ഷിക്കുന്നു, മറുഭാഗത്തുകൂടെ മൂത്രവും ചാണകവും ഇടുന്നു. ക്ഷീണം വന്നാൽ ഉച്ചിഷ്ടത്തിൽ തന്നെ കിടക്കുന്നു. അതുകൊണ്ടുതന്നെ വൃത്തിയെക്കുറിച്ച് ഒരറിവുമില്ലാത്ത പശു എങ്ങനെയാണ് വിശുദ്ധയാവുന്നത്? ഹിന്ദുരാഷ്ട്രത്തിൽ ഒരു കോട്ടക്കെട്ടി സുരക്ഷമാക്കിയ പട്ടണത്തിനു നേരെ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ മുതിരുമ്പോൾ സംഭരിച്ചുവച്ച ഭക്ഷണം തീർന്നാൽ
2: പുതിയ മുതൽ കൊണ്ടുവന്ന് വിതരണം ചെയ്യാൻ നാം കാത്തിരിക്കുമോ? അപ്പോൾ ഹിന്ദുരാഷ്ട്രത്തോടുള്ള കൂറ് കാണിക്കേണ്ട നേതാവ് ചെയ്യേണ്ടത് പശുവിനെ അറുത്ത് അതിന്റെ മാംസം ഭക്ഷണത്തിനായി വിതരണം ചെയ്യുകയാണ്. നമ്മൾ അപ്പോഴും പശുവിനെ പൂജിച്ചും കൊണ്ടിരുന്നാൽ നമ്മുടെ പട്ടാളക്കാർ പട്ടിണി കിടന്ന് മരിച്ചുപോകും, രാജ്യം നമുക്ക് നഷ്ടപ്പെടും. ഞാൻ പർവ്വതീകരിച്ചു പറയുകയല്ല, പശു നമ്മുടെ രാജ്യത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഒരു മൃഗത്തെ നമ്മൾ എന്തിന് ആരാധിക്കണം? പശുവിന്റെ മൂത്രവും ചാണകവും പരിശുദ്ധമാക്കുന്നവർക്ക് അംബേദ്കർ എന്തുകൊണ്ട് അശുദ്ധനാകുന്നു? മനുഷ്യന്റെ ധാരണശക്തി എങ്ങനെ തകർക്കപ്പെടുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഡോക്ടർ എം കെ മുനീറിന്റെ പശുദേശീയത എന്നുള്ള പുസ്തകത്തിന്റെ 111-112 പേജുകളിൽ നിന്ന്. യഥാർത്ഥ ഏകദൈവാരാധനയിൽ നിന്നും വ്യതിചലിച്ചാൽ മനുഷ്യൻ അധമത്തത്തിന് അടിമയാകുന്നു. മൃഗങ്ങൾക്ക് നൽകുന്ന സ്ഥാനം പോലും മനുഷ്യന് ലഭിക്കില്ല. ദൈവത്തിന്റെ പേരിൽ മനുഷ്യനെ പോലും വധിക്കാൻ യാതൊരു മടിയുമില്ല. ഖുർആൻ പറഞ്ഞത് എത്ര സത്യം! വത്തഹദു മിൻദൂനില്ലാഹി ഹാലിയ ലഅല്ലഹും യുൻസറൂൻ. തങ്ങൾക്ക് സഹായം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനു പുറമെ പല ദൈവങ്ങളെയും അവർ സ്വീകരിച്ചിരിക്കുന്നു. ലായസ്തത്യൂന നെസ്രഹും വഹും ലഹും ജുന്തും മുഹ്ലറൂൻ. അവരെ സഹായിക്കാൻ അവർക്ക് ദൈവങ്ങൾക്ക് സാധിക്കുകയില്ല. അവർ അവർക്ക് ദൈവങ്ങൾക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട പട്ടാളമാകുന്നു. ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്തു യാസീനിലെ 74-75 സൂക്തങ്ങൾ. ശുദ്ധ തൗഹീദാകുന്ന പ്രകാശം മനുഷ്യനെ മനുഷ്യനായി കാണാനും അധമത്വത്തിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കുകയും നിർഭയത്വവും സമാധാനവും നൽകുകയും ചെയ്യും. അതുകൊണ്ട് തൗഹീദാകുന്ന ഏകദൈവ ആരാധനയാകുന്ന ആ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ, അതിന്റെ ശോഭ നഷ്ടപ്പെടാതിരിക്കാൻ ഖുർആനും ഹദീസും പറഞ്ഞതനുസരിച്ച് ദൈവത്തെ മനസ്സിലാക്കുക, ആ ഏകദൈവ ആരാധനയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
0: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നാസർ സൊലാഹി. തൗഹീദാകുന്ന പ്രകാശവും ശിർക്കാകുന്ന ഇരുട്ടുകളും.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുടുംബങ്ങളിൽ കുളിർത്തന്നിലായി വിരുന്നെത്തുന്ന പീസ് റേഡിയോ സ്നേഹക്കൂടിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് തീൻമേശയിലെ യുദ്ധങ്ങൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്ഹാബിഹി അജ്മാഈൻ, അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ ടീച്ചറും ട്രെയിനറുമായ ഷമീം വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: നമ്മൾ ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും കാണുന്ന ഒന്നാണ് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ളത്. അതായത് ഈവനിങ് പിന്നെ സ്നാക്സുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇപ്പോൾ ഉച്ചഭക്ഷണമാണെങ്കിലും അല്ലെങ്കിൽ രാത്രി ഫുഡാണെങ്കിലുമൊക്കെ അവിടെ ഒരു പ്രത്യേകതയൊക്കെ കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ആളുകൾ ഒഴുകി എത്തുന്ന ഒരവസ്ഥ ഇപ്പോൾ ഈ ഒരു അടുത്ത കാലങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ നാട്ടിലൊക്കെ എസ് ടി ഡി ബൂത്തുകളായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്നത്. അതിനേക്കാൾ മാരകമായിട്ട് എന്തുണ്ട്, ഇന്ന് ഹോട്ടലുകൾ പിന്നെ കുമിഞ്ഞുകൂടിയ ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഭക്ഷണം, അതിൻ്റെ പിന്നെ ശാസ്ത്രം, മതപരമായ വിഷയങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മൈൻ, അമ്മാബാദ്. വളരെ സ്നേഹത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ചർച്ച, നമ്മൾ പല വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചും കേരളത്തിലൊരു വിവാദമായൊരു വിഷയം കൂടിയാണ് ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടൊരു കരപ്പിയ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞൊരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് ചില പിന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇട്ടിട്ട് പല ആളുകളും വളരെ പ്രചാരം നേടിയിട്ടുള്ളൊരു സംഭവമാണ്. വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചിലതൊക്കെ ശ്രദ്ധിക്കപ്പെടലും ചിലതൊക്കെ കത്തിപ്പോകലും അഥവാ ഹൈ മറ്റേ എന്താ പറയുക ഒരു ഹൈപ്പ് കിട്ടൽ. പക്ഷെ നമ്മളെന്തായാലും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പം പ്രത്യേകിച്ച് മലയാളികൾ ഒരു ട്രെൻഡുകളുടെ പിന്നാലെ പോകുന്നൊരു കൾച്ചർ ഇപ്പം അടുത്ത കാലത്ത് വല്ലാതെ കൂടിയിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല കാര്യത്തിലും.
3: തീർച്ചയായിട്ടും.
2: മാത്രമല്ല ഇപ്പോഴുള്ള ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ടെന്നുള്ളത്.

0: നമ്മുടെ നാട്ടിലെ സ്ലാങ്ങിലല്ല സംസാരിക്കുന്നത്, തൃശ്ശൂർ സൈഡിലുള്ള സ്ലാങ്ങിലാണ്. അപ്പൊ ഇവർ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവിടേക്ക് എത്തിയത്. അതിൽ ഇവർ വന്ന് കയറുന്നത് കണ്ടപ്പോൾ തന്നെ ഈ ഇക്ക പറയുന്നുണ്ട്, പടച്ചോൻ എന്നിപ്പോ അത് ഇനിയിപ്പോ സ്വീപ്പാകുമോ, നമ്മളിപ്പോ കാര്യപ്പെട്ട് നമ്മളെ ഇവിടേക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്തായി പറയണെന്ന് വെച്ചാൽ പറയാ, ഒരു ചേങ്ങായി ഇവിടെ വന്നിട്ട് ഒരു റീലെടുത്ത് പോയിന്, എന്നിട്ട് ഓൻ ആ റീലിട്ടിന്റെ പേരിൽ എന്റെ ഭക്ഷണം വലിയ ഉഷാറാണെന്ന് പറഞ്ഞിട്ട് എവിടുന്നൊക്കെയാണ് ആൾക്കാർ, നമുക്കിവിടെ സാധാരണ വരുന്ന ആൾക്കാരും അവർക്ക് ഭക്ഷണം കൊടുക്കാറില്ല. അത് കൂടുതൽ ഉണ്ടാക്കിയത് പിന്നെ ബാക്കിയാവോ എന്നുള്ള അറിയില്ല, അങ്ങനെ ഉണ്ടാക്കിയ സമയത്തൊക്കെ ബാക്കിയായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഭയങ്കര ടെൻഷനാണ്, ഇതൊന്നും വേണ്ടില്ലായിരുന്നു, ഇത് ആരതൊക്കെ ഈ ഷെയ്ത്താനൊക്കെ കണ്ടെത്തിയത്, അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആരാണ് ഈ ഷെയ്ത്താനൊക്കെ കണ്ടെത്തിയത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഒരു മറ്റൊരു ജില്ലയിൽ നിന്നും ഒരു 10-70 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഭക്ഷണം ഈ ഒരു ഹോട്ടലിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനുമാത്രം ഒരു ഇത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഇല്ല എന്നുള്ളത്. കാരണം നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ ഏതൊരു ഹോട്ടലിലും കിട്ടുന്ന അതേ ഫുഡ് തന്നെയുള്ള അവിടെ ഉള്ളൂ. പക്ഷെ ഒരു റീൽസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ വൈറലായി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ആളുകളുടെ ഒരു ഒഴുക്കാണ് ഇപ്പോഴും. അപ്പൊ മലയാളികൾ ഈ ട്രെൻഡിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭക്ഷണങ്ങൾക്കും ഹോട്ടലിനൊക്കെ അമിതമായ ചില പ്രാധാന്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. മാത്രമല്ല പലപ്പോഴും ഇപ്പോൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോള് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന ചില വീഡിയോകളിൽ പിന്നെ അവിടുത്തെ ഭക്ഷണത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്ന വീഡിയോസ് കാണാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ ഈ ഒരു പ്രൊമോഷൻ നടത്തുന്നത് ഒരു പക്ഷേ അവർക്ക് ഭീമമായൊരു സംഖ്യ ലഭിച്ചതുകൊണ്ടാണ് അല്ലേ, അല്ലാതെ പിന്നെ അവരുടെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യണതല്ല, ഒരു റിവ്യൂ പറയുന്നതല്ല, അങ്ങനത്തെ ഉണ്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വലിയ ഇൻഫ്ലുവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർ ഹോട്ടലിലേക്ക് വന്ന് ഈ ഭക്ഷണം കഴിച്ച് അതിൻ്റെ റീൽസൊക്കെ എടുത്തിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ 1.5 മിനിറ്റ്, 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോ ഒക്കെ അവർക്ക് കിട്ടുന്നത് ലക്ഷങ്ങളൊക്കെയാണ്. 50,000 മുതലൊക്കെയാണ് പല വലിയ ചെറിയ ഒരു ഇൻഫ്ലുവൻസ് തുടങ്ങിയിട്ട് ലക്ഷങ്ങളുടെ മുകളിലൊക്കെയാണ് അതിനു വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്. അത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ ഒരു സ്ട്രാറ്റജി നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹം പറയണത്, ഇപ്പോഴുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏത് ബിസിനസ് ആണെങ്കിലും അത് ഡെവലപ്പ് ചെയ്യുന്നത് 1 കോടി രൂപയാണ് എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് വെക്കുന്നത്. ആ ഒരു കോടി രൂപ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവർ 25 lakh 25 lakh rupees ആദ്യം എന്ത് ചെയ്യണം, ഈ ആഡുകൾക്ക് വേണ്ടി പരസ്യത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പം 25 lakh മുടക്കി കഴിഞ്ഞാൽ വിത്തിൻ 1 month, വിത്തിൻ 2 month അല്ലെങ്കിൽ 1 വർഷത്തിനിടയിൽ എന്ത് ചെയ്യണം, പിടിച്ച് അല്ലെങ്കിൽ അത് വാരി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഹോട്ടൽ ബിസിനസ്സുകളിലാണ് എന്ന് കൂടി മനസ്സിലാക്കുമ്പോൾ നമ്മളൊക്കെ ചതിക്കപ്പെടുന്നുണ്ടോ വഞ്ചിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ്.
1: ഒരു കഴിഞ്ഞൊരു കാലഘട്ടമുണ്ട്, ഇപ്പോൾ നമ്മുടെ പിന്നെ പൂർവ്വപിതാക്കൾ അപ്പോൾ അവരൊക്കെ പറയുന്നത് ദാരിദ്ര്യം, ഒരു തമാശക്ക് പറയാറുണ്ട്, ഉമ്മ മക്കൾക്കൊക്കെ കഞ്ഞി വിളമ്പി കൊടുത്തൊരു സമയം, അതിലൊരാളുടെ പിന്നെ പാത്രത്തിൽ ഒരു വറ്റ് കണ്ടു എന്നാ. അപ്പോൾ ആ കുട്ടി അത്ഭുതത്തോടെ പറയണേ, ഇതാ അമ്മ ഒരു വറ്റ്. അപ്പോൾ ആ ഉമ്മ പറയണെന്ന, നിൻ്റെ കാക്കക്ക് ഒരു പൊട്ട് കൊടുക്ക്. അത്രത്തോളം ദാരിദ്ര്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം മതി മറന്നിട്ടാണ് ഇന്ന് മക്കൾ അല്ലെ ഈ തലമുറ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്നാണ്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു കുറച്ച് മുമ്പ് ഫേസ്ബുക്കിൽ കണ്ടൊരു സംഭവം, ഒരു പുറംനാട്ടുകാരൻ, ഇപ്പോൾ നമ്മളെ അതിഥി തൊഴിലാളി, അയാൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അയാൾ ഒരു കണ്ണൂർ ജില്ലയിലാണ്, ഒരു വലിയ കുഴി എടുക്കുകയാണ്, വലിയ കുഴി. അപ്പോൾ അയാൾ ഇങ്ങനെ കുഴി എടുക്കുന്ന സമയത്ത് തന്നെ അയാളെ കണ്ണുകളിൽ നിന്നിങ്ങനെ അയാൾ കരയുന്നുണ്ട്, സങ്കടത്തോടെ കരയുന്നുണ്ട്. അപ്പോൾ ഇയാളെ അടുത്ത് നിൽക്കുന്ന ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ടിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു, ഇങ്ങനെ കരയുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇന്നലെയാണ് ഇങ്ങോട്ട് വന്നത്, അതായത് എൻ്റെ നാട്ടിൽ ദാരിദ്ര്യമാണ്, 3 മക്കളുണ്ട്, പട്ടിണി കാരണം ഒരു കുട്ടി മരണപ്പെട്ടു, ബാക്കിയുള്ളവർ മരിക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് ആളുകളിങ്ങനെ ഒഴുകിത്തുട ഒരു കാലമാണല്ലോ. അപ്പോൾ ഞാൻ അവരുടെ കൂടെ വന്നതാണ്, എനിക്ക് ആദ്യം കിട്ടിയ പണി എന്താ വെച്ചാൽ ഈ വീട്ടിൽ ഒരു വലിയ കുഴി കുഴിക്കാം, എന്തിന്, ഇന്നലെ അവിടെ ഒരു കല്യാണം നടന്നിരുന്നു, അതിൽ ബാക്കി വന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതിലിട്ട് മൂടാൻ ഞാൻ എങ്ങനെ കരയാതിരിക്കും, കാരണം ഞാൻ വന്നത് പട്ടിണി മാറ്റാൻ, ഇവിടെയാണെങ്കിലോ ഇങ്ങനെ ധാരാളിത്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. ഞാനത് പലപ്പോഴും പലയിടത്തും ഷെയർ ചെയ്തിട്ടുണ്ട്, കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് വിഭവങ്ങളുടെ ആധിക്യം. ഇപ്പോൾ ഒരു വിവാഹമൊക്കെ ആണെങ്കിൽ അവിടെ എത്ര എണ്ണം വേണം, ഇപ്പോൾ നമ്മളൊരു ഒരൊറ്റ വിഭവം വെച്ചാൽ നമ്മൾ വളരെ മോശക്കാരായിരിക്കും അല്ലേ. അപ്പോൾ അതൊരു പൊങ്ങച്ചത്തിലേക്ക് പോയ ഒരു അവസ്ഥ ഉണ്ട്.
0: നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വിശപ്പിന് വേണ്ടി ഭക്ഷണം എന്നത് മാറി ആസ്വാദനത്തിന് വേണ്ടി ഭക്ഷണം എന്ന ഒരു ഒരു കൾച്ചറിലേക്ക്,

0: അങ്ങനത്തെ ഒരു സംസ്കാരത്തിലേക്ക് പ്രത്യേകിച്ച് മലയാളികൾ എത്തിയിട്ടുണ്ട്.
1: അതെ,
0: അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം, സന്തോഷ് എച്ചിക്കാനം അദ്ദേഹത്തിന്റെ ഒരു കഥയായിട്ട് എഴുതിയിട്ടുണ്ട് ബിരിയാണി എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിനോട് ഒരു ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ ഈ എഴുതിയ ഒരു കഥ ചില ചരിത്ര സത്യങ്ങളെയൊക്കെ വിളിച്ചു, അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാനതൊരു കഥയായിട്ട് എഴുതിയതല്ല, നമ്മുടെ നാട്ടിൽ ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ സന്തോഷ് എച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന് പറയുന്ന ഒരു കഥയാണ് ആ സംഭവം. പക്ഷെ അത് റിയൽ ആണ്, യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ നമുക്കൊക്കെ നമ്മളോടൊക്കെ ഒരു ഏറ്റവും ടേസ്റ്റി ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ മറുപടി പറയാനുള്ളത് നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉമ്മമാരുണ്ടാക്കിയ നല്ല വിഭവങ്ങളാണെന്നുള്ളത്. പക്ഷെ ഇന്നത്തെ മക്കളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി, അവർക്കൊരിക്കലും വീടുകളിലുള്ള ഭക്ഷണങ്ങൾ താല്പര്യമേ ഇല്ല, ഇഷ്ടമേ ഇല്ല എന്നുള്ളത്. പുറത്തു പോവുകയും ഭക്ഷണം കഴിക്കും, ഇതൊക്കെ ആഴ്ച മാസത്തിലൊരിക്കലൊക്കെ ആയിരുന്നത്, പിന്നെ രണ്ടാഴ്ചകളിൽ ഒരിക്കലായി, പിന്നെ ആഴ്ചയിലൊരിക്കൽ, ഇപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പാർസൽ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പിന്നെ അതുപോലെ വലിയ റെസ്റ്റോറൻറ്റുകളിലേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലികളിൽ പോലും എന്നുള്ളത്. അത് പിന്നെ താഴെ കടയിലുള്ള കുടുംബങ്ങളിലും പിന്നെ ഒട്ടും കുറവൊന്നുമില്ല, അവരും ഇതുപോലെ തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചില പിന്നെ എന്താ പറയാ മര്യാദകളും അതുപോലെ ചില അച്ചടക്കങ്ങൾ, ഒരു ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യണ്ടേ എന്നുള്ള ഒരു ചോദ്യം കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ചോദിച്ചു പോകുന്നു.
1: അതെ, ആ മര്യാദയിൽപ്പെട്ടപ്പോൾ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു മൂന്ന് ഭാഗമാക്കാൻ ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം ഒഴിച്ചിടാൻ വേണ്ടി പറഞ്ഞത്. നമ്മൾ ഒരു തമാശക്ക് വേണ്ടി പറയും ഭക്ഷണം ഇങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഒരു മിനിറ്റ് കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പം അതെന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു റാമ്പൊക്കെ വിട്ടാൽ ഒരു ചെറിയ ഗ്യാപ്പ് വന്നല്ലോ, ആ ഗ്യാപ്പിൽ കൂടി കൂടി എന്തെങ്കിലും ഒന്ന് നിറക്കണം എന്നുള്ള നിലയ്ക്ക് ആളുകളിങ്ങനെ ചെയ്യുന്നത് കാണാൻ പറ്റും. കാരണം വയറ് നിറച്ച് കഴിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. പിന്നെ നമ്മുടെയൊക്കെ ആളുകൾ ഇപ്പം ഞാനും നിങ്ങളൊക്കെ അടക്കമല്ലേ, നമ്മളൊക്കെ ശരീരത്തിൻ്റെ മാറ്റം തന്നെ കണ്ടില്ലേ, നമ്മളൊക്കെ വലിയ കൂടെ വയറന്മാരായി. തടി ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് വയറ് നന്നായിട്ടുണ്ട്. ആ ഒരവസ്ഥയ്ക്ക് നമ്മളൊക്കെ മൊത്തത്തിൽ മലയാളികളൊക്കെ മാറി. നമ്മുടെ ആഹാര രീതി, അതുപോലെ തന്നെ ജീവിത ശൈലി രോഗങ്ങൾ, ഇപ്പോൾ ഏതൊരാൾക്കും ഈ ഷുഗർ അല്ലേ, പ്രത്യേകിച്ച് കേരളക്കാർക്ക് എന്തുണ്ട്, കുട്ടികൾക്ക് വരെ ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ ആഹാരത്തിന്റെ രീതി മാറിയത് കൊണ്ടാണ്.
0: സ്വാഭാവികമായിട്ടും പിന്നെ നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാമിനോട് അദ്ദേഹത്തിനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ ഇത്രയും വലിയ പൊസിഷനിലേക്ക് എത്തിയ ഒരു മനുഷ്യനാണല്ലോ, പക്ഷെ നിങ്ങളുടെ ഭക്ഷണ രീതി പലപ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, വളരെ കുറച്ച് മാത്രമാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, അത് മാത്രമല്ല പലപ്പോഴും അത് തന്നെ ഒരു പിന്നെന്താ പറയുക വലിയൊരു പൊലിപ്പൊന്നും അങ്ങനെയുള്ള ഫുഡോ നിങ്ങൾ കഴിക്കാറില്ല എന്ന് പറഞ്ഞാൽ, അത്ര മികച്ച ഭക്ഷണം കഴിക്കാനും കുക്കുമാരെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് അതൊന്നും പറയണില്ല. ശരി, എങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരല്പനേരം കൈയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ താഴെ താഴ്ത്തി ഇങ്ങനെ ഒരല്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചത് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണമാണ്. അവർ 50 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുണ്ട്, പക്ഷേ അവരുണ്ടാക്കിയ ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിൻ തുമ്പുകളിൽ എന്താ പറയുക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ വീട്ടിൽ നിന്നും അദ്ദേഹം പറയുന്നുണ്ട് വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി, ചില ദിവസങ്ങളിൽ ചപ്പാത്തി നന്നായി കരിഞ്ഞിട്ടുണ്ടാവുന്നതാണ്, അതിൻ്റെ ഒരു കെമിസ്ട്രി എന്താണ്, അതിൻ്റെ ഒരു ശാസ്ത്രം എന്താണെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. വീട്ടിൽ എല്ലാവർക്കും ആവശ്യത്തിനുള്ള ചപ്പാത്തി ഉണ്ടാവില്ല, അപ്പോൾ ഉമ്മ എന്ത് ചെയ്യും, ഒരല്പം സാധാരണ വേവ് കഴിഞ്ഞിട്ടൊന്ന് കരിയുന്ന രൂപത്തിലേക്ക് എത്തും. അപ്പോൾ ചപ്പാത്തി കരിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ് അതിൻ്റെ കഴിക്കുന്ന എണ്ണം കുറയുള്ളൂ എന്നുള്ളത്. ദാറ്റ് ഇസ് എ മെക്കാനിസം, ആ ഒരു മെക്കാനിസമാണ് എൻ്റെ ഉമ്മ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള പല കണ്ടെത്തലുകളും നടത്തിയ ആൾ എൻ്റെ ഉമ്മയാണ്, അവരാണ് എനിക്ക് ജീവിതത്തിൽ പല നേട്ടങ്ങൾ നേടാൻ പ്രചോദനമായതുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾ, അത് പണ്ഡിതന്മാരാണെങ്കിലും ശരി രാഷ്ട്ര നേതാക്കന്മാരാണെങ്കിലും ശരി, അവർക്കൊക്കെ ഒരു ലിമിറ്റും അവർക്കൊക്കെ പലപ്പോഴും പറയാനും പങ്കുവെക്കാനുള്ളത് ജീവിതത്തിൻ്റെ ഏറ്റവും ദാരിദ്ര്യ സമയത്ത് കഷ്ടപ്പെട്ട് കിട്ടിയ ആ ഭക്ഷണവും അതിൻ്റെ ടേസ്റ്റൊക്കെ ആണെന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക്, ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ പുതിയ ഭക്ഷണ വിഭവങ്ങൾ തേടി അന്വേഷണ യാത്രയിൽ കൂടിയാണ് അവർ എന്നുള്ളതാണ് പറയുന്നത്.
1: അത് മാത്രമല്ല, ഇപ്പം ഈ ആഹാരത്തിൽ തന്നെ വിരുദ്ധാഹാരമുണ്ട്, ചിലത് രണ്ടും തമ്മിൽ ചേരാൻ പാടില്ല. ഇപ്പം നമ്മളൊരു കൂൾ ബാറിൽ കയറി അവിടെ എല്ലാ സാധനവും പാലൊഴിച്ചിട്ടാണ് അടിക്കുക, ചിലത് തമ്മിൽ ചേരാൻ പാടില്ലാത്തതാണ്, നമ്മുടെ ശരീരത്തിന് പറ്റൂല. അതിൽ കുഴപ്പമൊന്നുമില്ല, അത് മിക്സിയിലിട്ട് എല്ലാം ജോയിൻ്റ് ആവും, പക്ഷെ നമ്മുടെ ശരീരത്തിലേക്ക് അത് പറ്റൂല, അത് ആളുകൾ തിരിച്ചറിയുന്നില്ല. അപ്പൊ രോഗങ്ങൾ ആ രൂപത്തിൽ വരുന്നുണ്ട്. ഞാൻ ചരിത്രത്തിൽ ഒരു സംഭവം ഇത് പറഞ്ഞപ്പോൾ ഓർത്തെന്ന് വെച്ചാൽ, പ്രവാചക കാലഘട്ടത്തിൽ പിന്നെ ഒരു വിദേശ പുറത്തുള്ള ഒരാൾ, ഒരു വൈദ്യൻ, നമ്മളങ്ങനെ പറയാം, ഒരു വൈദ്യൻ വന്നു. അയാൾ 2 മാസം അവിടെ നിന്നു. ഇത് പിന്നെ ഈ ഹദീസ് സ്വഹീഹല്ല, അങ്ങനെ പണ്ഡിതന്മാർ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ അത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ 2 മാസം അദ്ദേഹം അവിടെ നിന്നു എന്നാണ്. അങ്ങനെ രോഗികളൊന്നും കിട്ടിയില്ല. അങ്ങനെ അയാൾ തിരിച്ചു പോവാണ്. അപ്പോൾ പോകുന്ന പോക്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരിച്ചു പോകണം, വേറെ സ്ഥലത്തേക്ക് പോകണം. പോകുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത്രേ എന്താണ് ഇവിടെ, ഞാൻ 2 മാസം ഇവിടെ രോഗികളെയൊന്നും എനിക്ക് കിട്ടിയില്ല. ആ പ്രവാചകൻ പറഞ്ഞു, ഇവിടെ ഭക്ഷണമുണ്ടെങ്കിലല്ലേ രോഗമുണ്ടാവൂ എന്നൊരു മറുപടി കൊടുത്തു. അപ്പോൾ ഈ ഭക്ഷണമാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, നമ്മളെ രോഗികളാക്കി മാറ്റുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, വയറിനെ 3 ഭാഗമാക്കണം, ഒഴിച്ചിടണം, വെള്ളം കുടിക്കണം എന്നൊക്കെ പറയാൻ കാരണം.
0: മാത്രമല്ല, ഇന്നത്തെ കുട്ടികളെ യുവാക്കളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ, പിന്നെ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ, ഓരോ പിന്നെ ജംഗ്ഷനിൽ നമ്മൾ നോക്കിയാലും റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും ഒരുപാട് ഈവനിങ് കഫേകളാണ്. വൈകുന്നേര സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി ഏറെ വൈകുന്നത് വരെ അവിടെ കച്ചവടം. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം പിന്നെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അദ്ദേഹം ഷെയർ ചെയ്തൊരു കാര്യം, ഒരു വലിയൊരു പ്രോഗ്രാമിൽ വെച്ച് അദ്ദേഹം ഷെയർ ചെയ്തത്, അദ്ദേഹം രാത്രിയേറെ വൈകിട്ടൊരു പ്രോഗ്രാം കഴിഞ്ഞ് ദൂരെ സ്ഥലം നിന്ന് വരും. അപ്പോൾ ഈ വരുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിലുള്ള യാത്രയിൽ ആ ഒരു അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഏകദേശം 12 മണി എത്തുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ ഒരുപാട് യുവാക്കൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പറയും, എൻ്റെ ജീവിതത്തിൽ ആ ഒരു സമയത്തും നമ്മൾ അങ്ങനെ യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ലല്ലോ. പക്ഷെ അങ്ങനെ എനിക്കത് കണ്ടിട്ട് ഒരു സുഖം കിട്ടില്ല. സമയം നോക്കുമ്പോൾ 12 മണി. ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടെ എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഇന്നലെ എന്താണ് നിങ്ങളുടെ നാടിന് ഒരുപാട് ഒരു കൂട്ടം യുവാക്കൾ അവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായിരുന്നോ, അതല്ല വേറെ എന്തെങ്കിലും കല്യാണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും അതിലൂടെ രാത്രി യാത്ര ചെയ്തിട്ടില്ലല്ലേ, അത് നേരം പുലരുന്നത് വരെ അഥവാ ആൾക്കാരൊക്കെ സുബഹിക്ക് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങില്ലേ അതിൻ്റെ തൊട്ട് മുമ്പ് വരെ അവിടെ ആ ഒരു അവസ്ഥയാണെന്നുള്ളത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ, അവിടെ ഒരു ചായ കടയുണ്ട്, ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള അവിടെ ഉള്ള നാട്ടുകാർക്ക് മാത്രം നല്ലതാണ്, അവിടെ ഉള്ള വളരെ കുറച്ചാണെന്നാണ്, പല ദൂരദിക്കിൽ നിന്ന് വരെ ആൾക്കാർ എന്ത് ചെയ്യണം, രാത്രി അങ്ങോട്ട് എത്തിച്ചേരാന്നുള്ളത്. അത് മാത്രമല്ല, അവിടുത്തെ ചായക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനാരും ഞങ്ങളാരും എന്ത് ചെയ്തിട്ടില്ല, അവിടെ നിന്ന് കുടിച്ചിട്ടില്ല എന്നുള്ളത്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ചായ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? ആക്ച്വലി പാലും വെള്ളവും ചായപ്പൊടിയും ഇട്ടുണ്ടാക്കുന്നൊരു സാധനമാണല്ലോ. അതിലിപ്പിനി വേണമെങ്കിൽ ചിലപ്പോൾ അല്പം ഏലക്കായോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് എന്നും ഒരു സ്ഥലത്തേക്ക് പിന്നെ ചായ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തോ അഡിക്റ്റ് ഇല്ലേ, അഡിക്ഷൻ ഇല്ലേ എന്നാണ് ഈ നമ്മുടെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ത് ചെയ്യണം ചോദിക്കുന്നത്. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചേക്കാം, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ചെറുപ്പകാലം, നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലം, നമ്മളൊക്കെ ഇതേപോലെ ചായ കുടിക്കാനൊക്കെ വളരെ അപൂർവമായിട്ട് പോകുള്ളൂ അല്ലേ. ഒന്നുകിൽ നമ്മുടെ രക്ഷിതാക്കളുടെ കൂടെ, ഇനി അതല്ല കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ കൂടും, നമ്മളൊരു ചായ എടുക്കും, അതിൻ്റെ കൂടെ എന്തെടുക്കാം, ഒരു കടി എടുക്കും അല്ലേ. പക്ഷെ ഇന്ന് ഈ ഈവനിങ് കഫേകളിൽ പോയി കഴിഞ്ഞാൽ ഒരു കടിയൊക്കെ എടുക്കുന്ന ആൾക്കാർ അവരൊക്കെ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരാണ്. കാരണം 4, 5 എണ്ണപ്പലഹാരങ്ങളൊക്കെയാണ്, എണ്ണക്കടികളൊക്കെയാണ് എന്ത് ചെയ്യണത്, ഓരോരുത്തരും തങ്ങളുടെ പ്ലേറ്റിലേക്ക് ഇടുന്നത്. അതൊരു ഹാബിറ്റാക്കി ഇങ്ങനെ മാറ്റുന്നു, അതിലും നിർത്തണില്ല, വീണ്ടും ഇങ്ങോട്ട്. എന്നിട്ട് ലാസ്റ്റ് പൈസയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് 4-5 ആളുടെയൊക്കെയാണ്, പക്ഷെ ഒരാളുടെയൊക്കെ പൈസയാണ് ഏകദേശം 100-100 മുകളിലൊക്കെ എന്ത് ചെയ്യുന്നത് വരുന്നതെന്നുള്ളത്. അപ്പോൾ ധാരാളമായിട്ട് മക്കൾക്ക്, കുട്ടികൾക്ക്, യുവാക്കൾക്ക് പൈസ ലഭിക്കുന്നുണ്ട്. അവർ പല രൂപത്തിൽ ഇപ്പോൾ കാറ്ററിങ്ങിനൊക്കെ പോയിട്ട് പിന്നെ എന്താ പറയുക, നല്ല പൈസ ഉണ്ടാക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളെ എനിക്കറിയാം അല്ലേ. പലപ്പോഴും പല കല്യാണത്തിന് പോകുമ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലുള്ള മക്കളുണ്ട്, ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കാരണം അതൊരു പിന്നെ നല്ല കാര്യമാണ്, അവരുടെ കാര്യത്തിന് വേണ്ട പൈസയും കാര്യങ്ങളും. പക്ഷെ അതൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു കാര്യം മക്കളോട് പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട്. അതോ നിങ്ങൾ ഈ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയ്ക്ക് അതിനൊരു വിലയുണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്, ഒരു മൂല്യമുണ്ട്. ആ മൂല്യം കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ കയ്യിൽ വരുന്ന ഈ പൈസ ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും മാത്രമേ നിങ്ങൾ എന്തേ പാടുള്ളൂ, ഉപയോഗപ്പെടുത്തും. ഇതൊരിക്കലും ഒരു അനാവശ്യമായ കാര്യത്തിന് വേണ്ടിയിട്ട്, ഈവൻ നിങ്ങൾക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അനാവശ്യമായ ഒരു കാര്യത്തിൽ ഒരിക്കലും അത് ഉപയോഗപ്പെടുത്തരുതെന്നുള്ളൊരു അഡ്വൈസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പൈസയൊക്കെ ഇവർക്ക് കിട്ടുന്നു, അത് അധ്വാനമില്ലാതെ ലഭിക്കുമ്പോൾ ചിലവഴിക്കുന്നതിൽ എന്തില്ല, ഒരു ലിമിറ്റില്ല എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്.
1: പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വരുമാനം കൂടി, പിന്നെ ഭാര്യയും ഭർത്താവും വീട്ടിൽ ജോലിക്കാരായിരിക്കും. അപ്പോൾ രാവിലെ മുതൽ എന്ത് ചെയ്യും, രാവിലെ മുതൽ ഹോട്ടൽ ഭക്ഷണമായിരിക്കും, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ഉച്ചക്കത്തെ ലഞ്ച് ഇതെല്ലാം, പിന്നെ രാത്രി പിന്നെ അറിയാലോ മക്കളൊക്കെ എന്താ പറയുക, ഇന്നിപ്പോൾ എന്താ ഇന്ന് മന്തിയായിക്കോട്ടെ, ആ ഒരു അവസ്ഥയിലേക്കാണ് മക്കളൊക്കെ എന്ത് ചെയ്യുക പറയുക. എല്ലാവർക്കും ചെറിയ മക്കൾ മുതൽ വലിയ മക്കളൊക്കെ ആ ഒരു അവസ്ഥയിലാണ് പറയുക. സാധാ ഫുഡൊന്നും ആർക്കും ഇല്ല. പിന്നെ ഫുഡുകൾക്ക് പല പേരുകളുണ്ട്, നമുക്കറിയാത്ത എത്രയോ പേരുകൾ ഉണ്ട്. പിന്നെ വിദേശത്തുനിന്ന് കയറി വന്ന കുറേ ഭക്ഷണങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ വന്ന, അതൊക്കെ തെറ്റാണെന്നോ കഴിക്കേണ്ടതെന്നല്ല, പക്ഷെ ഓവറായിട്ട് എന്ത് കഴിച്ചാലും അതെന്താണ് നമുക്ക് ദോഷമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്.
0: ഒരേ ഭക്ഷണം തന്നെ പല നാടുകളിലും പല പേരിൽ, അല്ലെങ്കിൽ പല റെസ്റ്റോറൻറ്റുകളിലും പല പേരിലാണ് അറിയപ്പെടുന്നുള്ളത്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അടുത്തടുത്ത് ഹോട്ടലുകളുണ്ടാവും, പലപ്പോഴും ഹോട്ടലിലുള്ള ഫുഡൊക്കെ ഒന്നു തന്നെയാണ്, പക്ഷേ ഇവിടെയുള്ളൊരു പേര് അപ്പുറത്തെത്തുമ്പോൾ വേറൊരു പേരിലാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യ കാലങ്ങളിലൊക്കെ ഹോട്ടലുകളിൽ ചെന്നാൽ അവിടെ വ്യക്തമായിട്ട് വില വിവര പട്ടികകളൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന സാധനത്തിന് ഇന്ന റേറ്റ് എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് പല ഹോട്ടലുകളിൽ എന്തില്ല, അതില്ല. ശരി, ചുമരില്ലെങ്കിലും കൊണ്ടുവരുന്ന മെനു കാർഡ് ഉണ്ടല്ലോ, അതിലുണ്ടെങ്കിലും ഒരാശ്വാസമാണ്. ഒരു പിന്നെന്താ പറയുക, ഒരു കുടുംബത്തിനൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സംഖ്യകൾ പലപ്പോഴും അവരുടെ മാസ ബജറ്റിനെ പോലും ബാധിക്കുന്ന രൂപത്തിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പേരിലാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളവിടെ വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നല്ലതാണോ നമ്മൾ അന്വേഷിക്കണം അല്ലെ, ആ ഹോട്ടലിലെ വൃത്തി കാര്യങ്ങൾ നമ്മൾ നോക്കണം, നമ്മുടെ ആരോഗ്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇതുപോലുള്ള ഹോട്ടൽ ട്രെൻഡുകളൊക്കെ വരുന്ന അതേ സമയത്ത് തന്നെ ഇതിൻ്റെ മറുഭാഗത്ത് കേരളത്തിൽ ആരംഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സും
1: കൂടി,
0: ഹോസ്പിറ്റലുകളിൽ. നമ്മളിപ്പോൾ ഈ സ്റ്റുഡിയോ നിൽക്കുന്ന പെരിന്തൽമണ്ണ സിറ്റിയെ കുറിച്ച് കുറച്ച് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു പിന്നെ ഒരു ട്രെയിനർ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ എന്താ പറയുക സരസമായ ശൈലിയിൽ പറഞ്ഞു, പെരിന്തൽമണ്ണ ടൗൺ എന്ന് പറഞ്ഞ ഒരു ബാലൻസ്ഡ് സിറ്റിയാണെന്നാണ്. ഒരു ഭാഗത്ത് നിറയെ ഹോട്ടലുകൾ, മറുഭാഗത്ത് നിറയെ ഹോസ്പിറ്റലുകൾ എന്നാണ്. ഈ നമ്മുടെ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ മിനിസ്റ്ററിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള ഒരു രണ്ട് ടേം മുമ്പുള്ള കേരളത്തിലെ പിന്നെ മന്ത്രിമാരുടെ സംഘം ജപ്പാനിൽ പോയി എന്നുള്ളതാണ്. അപ്പോൾ അവർ അവിടെ പോയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പിന്നെ പല സംവിധാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് പോയ എല്ലാവരും നമ്മളെപ്പോലെ എന്താണ് നല്ല ഗുണവേറായിട്ടുള്ളതാണ്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ അങ്ങനത്തെ ആളുകളെ കാണാനേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരതിൻ്റെ പിന്നിലുള്ള രഹസ്യത്തിനെ കുറിച്ച് ചോദിച്ചു എന്നാണ്. നിങ്ങളിങ്ങനെ വയറൊക്കെ ചാടിയിട്ട് നടക്കുന്നു, ഞങ്ങളവിടെ അതില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്ന് അവരും കേട്ട് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ നമ്മളിവിടുത്തെ ആളുകൾ അങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ ഭക്ഷണത്തിൽ ഞങ്ങൾ ചില ശീലങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങൾ ഡിന്നർ ഒരിക്കലും 7 മണിക്ക് ശേഷം കഴിക്കാറില്ല എന്നുള്ളതാണ്.
1: അതെ,
0: വൈകുന്നേരം സന്ധ്യാസമയത്ത് 7 മണിക്ക് ശേഷം ഒരിക്കലും ഞങ്ങൾ ഡിന്നർ കഴിക്കാറില്ല എന്നുള്ളതാണ്. ശരിക്കും ആ ഒരു സിസ്റ്റം ഏറെ ആരോഗ്യപ്രദമാണെന്നാണ്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കണം എന്നാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ
1: ആലോചിച്ചെങ്കിലും
0: രാത്രി ഏറെ വൈകിട്ട് ഹോട്ടലുകൾ ലൈവ് ആവുന്നത്, ഫാമിലികൾ വരുന്നത് അപ്പോഴാണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം ഇനി വീട്ടിലാണെങ്കിൽ പോലും കഴിക്കുന്നത് ആ കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലാണ്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ദഹന വ്യവസ്ഥകൾ, ആമാശയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ വരുത്താൻ ഇടയാക്കുന്നുണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്.
1: അതിപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ ഈ നേരം തെറ്റിയ ഭക്ഷണം, ഇപ്പോൾ നമുക്കറിയില്ല, നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കൃത്യമായി അരിബ് സ്വല കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം കഴിക്കുന്നൊരു ഇത് മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ ഇരിക്കപ്പെടുന്നത് നമ്മൾ പീസ് റേഡിയോയിലെ ഒരു പെരുന്നാൾ ദിനമാണ്. അന്ന് രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു 10 മണി ആ സമയമായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പോവാം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മളെ ആ തിരക്കേറിയ ഭക്ഷണാങ്ങാടിയിൽ ഫുഡങ്ങാടിയിലെത്തിയപ്പോൾ നല്ല ബ്ലോക്കാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ നിങ്ങൾ മനസ്സിലാക്കണം, പെരുന്നാളിൻ്റെ അത് വരെ റമദാനിലെ 30 ദിവസവും ഈ പറഞ്ഞ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അർമാദിച്ച മനുഷ്യന്മാർ പെരുന്നാളിൻ്റെ അന്നും രാത്രി എന്താണ് ഈ പറയുന്ന ഹോട്ടലുകളിലൂടെ വന്ന് അവിടെ നല്ല ബ്ലോക്കാണ്. ഇവർ നമ്മുടെ ആൾക്കാർ വന്നിട്ട് അത്രയും തിരക്കാണ്. ഞാനിങ്ങനെ ആലോചിച്ചു ഈ 30 ദിവസം എന്താണ് നല്ല ഫുഡ് കഴിച്ച ആൾക്കാർ പെരുന്നാളിൻ്റെ അന്നിപ്പോൾ ഉച്ചക്കും നന്നായി കഴിച്ചിരുന്നു, പിന്നെ രാത്രിയും എന്താണ് ഈ ഹോട്ടലുകളിലൂടെ വന്ന് ഭക്ഷണം കഴിച്ച് അസുഖക്കാരായി മാറുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പലർക്കും പല അസുഖങ്ങളുണ്ടല്ലോ. ശരീര വേദന, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തന്നെ ജോലി ചെയ്യാൻ പറ്റാത്ത നടുവേദന, പിന്നെ അതുപോലെ തന്നെ മൈഗ്രെയിൻ എന്ന് പറയുന്നത്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ അവർ പറയും. ഇതൊക്കെ കാരണം എന്താ, ഇതാണെന്ന് അവരോട് പറയാൻ പറ്റില്ല, നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണെന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. അതുമാത്രമല്ല അധ്വാനവുമില്ല. പണ്ടൊക്കെ ഇപ്പോൾ ഉണ്ട് ഉമ്മയൊക്കെ പറയാറുണ്ട് നെല്ല് കുത്തിയിട്ട് അല്ലേ അത് പിന്നെ അരിയാക്കിയിട്ടാണ് അവർ,
0: ഇന്നതൊന്നും
1: ഇല്ലല്ലോ.
0: അത് മാത്രമല്ല, അപ്പോൾ നിങ്ങൾ പറഞ്ഞ സമയത്താണ് എനിക്കിതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇപ്പോൾ ഈ ഹോട്ടൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഹോട്ടലിലേക്ക് നമ്മൾ കയറുന്നുണ്ട്, നമ്മൾ നമ്മുടെ മക്കളുമായിട്ട് പോകണമെങ്കിൽ ആദ്യകാലങ്ങളിൽ ഒരൊറ്റ ഫുഡാണ് എന്ത് ചെയ്യുക, എല്ലാവർക്കും വേണ്ടി ഓർഡർ ചെയ്യുക അല്ലേ. ഇന്നെന്താണ്, ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത ഫുഡാണ്, അതെല്ലാം ഓർഡർ ചെയ്യുന്നു. അവസാനം നമ്മളുടെ എല്ലാവരുടെയും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ഇപ്പോൾ ഒരു അഞ്ച് അംഗങ്ങളുള്ളൊരു ഫാമിലി പോയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അവിടുന്ന് കഴിച്ചിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് പേർക്കെങ്കിലും കഴിക്കാനുള്ള ഫുഡ് അവിടെ ബാക്കിയാവാറുണ്ട്. ആ ഒരു കാര്യത്തിൽ നമ്മളൊരല്പം നന്നായിട്ട്, അല്പമല്ല നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതില്ലേ എന്ന് കൂടി നമ്മൾ ചോദിക്കണം. ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഞാൻ വായിച്ച ഒരു കാര്യം, ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് മുമ്പ് മരണപ്പെട്ട ടാറ്റയുടെ രത്തൻ ടാറ്റ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറച്ച് ടീമുകളും ജർമ്മനിയിലേക്ക് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും അവരുടെ കമ്പനിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പോയതാണെന്നാണ്. അങ്ങനെ അവരൊരു പിന്നെ ഭക്ഷണം കഴിക്കേണ്ട സമയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇവർ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ ആ ഓർഡർ എടുക്കുന്ന വെയിറ്റർ ഇവരോട് ചോദിക്കേണ്ടത് ഇതൊക്കെ വേണോ വേണോ എന്നിങ്ങനെ ചോദിക്കേണ്ടതാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് പിന്നെ ജർമ്മൻ പൗരന്മാരായിട്ടുള്ള രണ്ട് മൂന്നാളുകൾ, രണ്ട് സ്ത്രീകളും അതുപോലെ തന്നെ രണ്ടാളുകൾ അവിടെ നിൽക്കുന്നതാണ്. ഇവർ ഓർഡർ ചെയ്യുന്നത് കണ്ടിട്ട് അവരിങ്ങനെ ഒരു ആശ്ചര്യത്തോട് കൂടിയിട്ട് അത്ഭുതത്തോട് കൂടിയിട്ട് നോക്കുകയാണ് എന്നുള്ളതാണ്. അവസാനം ഭക്ഷണം കൊണ്ടുവന്നു. കൊണ്ടുവന്ന് നോക്കുമ്പോൾ നല്ല പിന്നെ ഇവർ ടീമിന് കഴിക്കുന്നതിനപ്പുറമുള്ള ഭക്ഷണമുണ്ട്. നമ്മളെന്താ ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള കഴിക്കും, ബാക്കി അവിടെ വിട്ടേച്ച് പോകും. അപ്പോൾ രത്തൻ ടാറ്റയും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളും കഴിച്ചു. അപ്പോൾ അവിടെയുള്ള ജർമ്മൻ പൗരന്മാരായ ആളുകൾ പറഞ്ഞൊരുത്തര്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സ്വാഭാവിക കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞത്, വി ആർ പേയിങ് ദ ബിൽസ്, ഞങ്ങളല്ലേ ഇതിൻ്റെ പൈസ അടക്കണത്, ദെൻ വൈ യു ആർ വറി, നിങ്ങൾ എന്തിനാ ഇതിനെക്കുറിച്ച് ആലോചിക്കണതാണ്. അത് പറഞ്ഞതേ ഓർമ്മയുള്ളതാണ്. അതുവരെ മാന്യമായിരുന്നതിന് അവർ ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കുകയും ഫോണെടുത്ത് പോലീസിനെ വിളിക്കുകയും അഞ്ച് മിനിറ്റിനകം പോലീസ് അവിടെ എത്തുകയും രത്തൻ ടാറ്റ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫൈൻ അടച്ചതിൽ എനിക്കൊരു ലജ്ജ തോന്നിയ ഒരു പെനാൽറ്റി അടച്ചത് അതിനാണെന്ന് പറഞ്ഞാൽ നല്ലൊരു സംഖ്യ അവിടെ ഫൈനായിട്ട് അടക്കേണ്ടി വന്നു. പക്ഷെ ആ ഫൈൻ ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മൂല്യം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അവർ ജർമ്മൻകാരായ ആ പൗരന്മാർ പറഞ്ഞത്, നിങ്ങൾക്കൊരു പക്ഷേ പൈസ ഉണ്ടാവാം, ക്യാഷ് ഉണ്ടാവാം, പക്ഷേ ഇത് ഞങ്ങളുടെ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളാണ്, ഇത് ദുരുപയോഗം ചെയ്യാൻ, ഇത് ദുർവ്യയം ചെയ്യാൻ, ഇത് വേസ്റ്റാക്കാൻ ഞങ്ങൾ യാതൊരു കാരണവശാലും സമ്മതിക്കില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഓരോ ഹോട്ടലുകളിലും ആളുകൾ കഴിച്ചതിന് ശേഷം വേസ്റ്റാക്കുന്ന ഫുഡുകൾ ഒരു ബോക്സിൽ നിക്ഷേപിച്ചിട്ട് വെക്കണം കാണാൻ പലപ്പോഴും. എത്ര ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഓരോ ദിവസവും നമ്മൾ വേസ്റ്റാക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം അല്ലേ, ഭക്ഷണം വേസ്റ്റാക്കുന്ന ഒരു ശീലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട്, ഇപ്പം നമ്മൾ കഴിച്ചു ബാക്കി വന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പാർസൽ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി അല്ലേ. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? പലപ്പോഴും ആവശ്യത്തിനോ അല്ലെങ്കിൽ അത്യാവശ്യത്തിനോ അല്ല, ഇത് പുറംപൂച്ചുകൾക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ പലപ്പോഴും എന്ന് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ.
1: അതൊന്ന് ഹോട്ടലിലുണ്ട്. പിന്നെ ഇപ്പോൾ വീട്ടിലിപ്പോൾ ഒരു അതിഥി വന്നാലും, അതിഥികൾ വന്നാലും ഇപ്പോൾ ഒരാളാണെങ്കിലും ഒരു അഞ്ചാക്കുള്ളത് നമ്മൾ കൊണ്ടുവരും, എന്നിട്ട് അത് കണ്ട് മുന്നിൽ വെച്ചിട്ട് അല്ലേ അവർക്ക് അതിൻ്റെയൊന്നും ആവശ്യം ശരിക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പിന്നെ രണ്ടാളുടെ ഭക്ഷണം അത് മൂന്ന് പേർക്കുണ്ടാവും, അത് മതിയാവും എന്നാണ്. ശരിക്കത് മതി. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ പിന്നെ ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അയാൾക്കത് ഷെയർ ചെയ്യുമ്പോൾ നമുക്കത് കുറഞ്ഞു പോകണമെന്നില്ല, നമ്മളെ വയറും അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, നിറയുന്നുണ്ട്. അത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ പറയും ഇന്ത്യനേഷ്യക്കാർ, ഇപ്പോൾ നമ്മൾ ഉമ്രക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അവർ നമ്മളെ ഹോട്ടലിലുണ്ടാവും. അപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണം ഞാൻ പലപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട്, നമ്മുടെ ഒരു പപ്പടം പോലെ രണ്ട് മക്കറോണി പൊരിച്ച്. കാരണം അവരൊക്കെ ഇപ്പോൾ നേരത്തെ ജപ്പാൻകാരെ പറഞ്ഞതുപോലെ തന്നെ അവരൊക്കെ ശരീരം കണ്ടിട്ടില്ലേ, എന്നാൽ നല്ല ആരോഗ്യവന്മാരാണ് എല്ലാവരും. അപ്പം ഭക്ഷണം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, അനാരോഗ്യമാണ് ഉണ്ടാക്കുന്നത് എന്ന തിരിച്ചറിവ് ശരിക്കും മലയാളികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്.
0: ഈ ഫുഡ് കൾച്ചർ ഒരു ട്രെൻഡിൻ്റെ പേരിൽ സൃഷ്ടിക്കേണ്ടതല്ല ഫുഡ് കൾച്ചർ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഇപ്പോഴും അല്ലെ, നമ്മൾ ഈ ജീവിക്കുന്ന 2026 ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടി മറ്റുള്ളവരുടെ പിന്നെ എന്താ പറയുക ദയയും കാരുണ്യവും ഒക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളും ആളുകളും ഉണ്ടെന്നുള്ളതാണ് പല നാടുകളും. ഇപ്പോൾ ഈവൺ നമ്മുടെ രാജ്യത്ത് പോലും ഒരു നേരത്തെ ആഹാരം കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ലോകത്ത് നിലനിൽക്കുക, ഇതൊക്കെ പലപ്പോഴും മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുക, നിറക്കണ് ചിലപ്പോൾ ചില വിഷ്വൽസൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇങ്ങനെ വരും, പടച്ചോനെ എന്തൊരു ദാരിദ്ര്യമാണല്ലേ, നമ്മൾ അറിയാതെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ അമിതമായിട്ട് വേസ്റ്റാക്കുന്ന ഒരു ശീലം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് സഹോദരിമാരോട് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പറയാനുള്ളത്, വീട്ടിലേക്കൊക്കെ നമ്മൾ ഭക്ഷണം, വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടി നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും അമിതമായി വേസ്റ്റാക്കുന്ന ഒരു പിന്നെ രീതി, അങ്ങനത്തെ ഒരു പിന്നെ എന്താ പറയുക, ആ ഒരു രൂപത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്.
1: അതെ, കാരണം ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ പ്രവാചക കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം ഒരിക്കൽ വിശന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് പോകുന്ന സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുനു ഒരു ഭാഗത്തുകൂടെ വരുന്നു, ഉമർ റളിയല്ലാഹു മറ്റൊരു ഭാഗത്തുകൂടെ വരുന്നു, അവരും രണ്ടുപേരും ഇറങ്ങിയത് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മൂന്ന് പേരും കൂടിയും അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു, അവിടെ സലാം പറഞ്ഞ് കയറിയിരുന്ന് അവരാവശ്യം പറഞ്ഞു. അങ്ങനെ അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ പോയി അവർക്ക് മൂന്ന് പേർക്കും കുടിക്കാനും ഓരോ ഗ്ലാസ് വെള്ളവും ഓരോ പച്ചക്കാരക്കയും കൊടുത്തു. ആ പച്ചക്കാരക്ക ഇങ്ങനെ പൊളിച്ച് വായിലേക്ക് ഇടുമ്പോൾ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് നോക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു, ലത്സ് അലുന്ന യൗമഇദിം അനിന്നായും, ഈ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന എത്ര ഗൗരവമാണിത്, നമ്മളൊക്കെ എന്തെല്ലാമാണ് വേസ്റ്റാക്കി കളയുന്നത് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു നല്ല ഒരു ഉച്ച സമയത്ത് ഒരു 12 മണിക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകണമെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഒരു 500 മീറ്റർ നടന്നാൽ പിന്നെ വെള്ളം കുടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അത്രയും ചൂട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടുത്തെ ചൂട് ഇതൊക്കെ സഹിച്ചിട്ട് അവസാനം കിട്ടിയ ഒരു വെള്ളം കുടിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. അപ്പോഴാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അത് ഓതി കൊടുക്കണേ. അത് കേട്ടിട്ട് അവർ ഞെട്ടിപ്പോയി, കാരണം ദാഹിച്ചും വിശന്നും വലഞ്ഞ സമയത്ത് കിട്ടിയ ആ ഒരു ചെറിയ കാരക്ക കഷ്ണം കഴിക്കുമ്പോൾ. അപ്പം നമ്മളെന്ത് പറയും, എന്തൊക്കെ പറയണം അള്ളാഹുവിനോട് നാളെ മറുപടി എന്നുള്ളത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.
0: ഇതിപ്പോൾ റസൂലിൻ്റെ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് നമുക്കറിയാം. ഇനി ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ഒരല്പം പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് നമ്മുടെ നാടിൻ്റെ ഒരു നേരറിവുകളും അവസ്ഥകളും കാര്യങ്ങളും അവരുടെ ഒരു ചെറുപ്പകാലം അല്ലെങ്കിൽ അവരൊക്കെ വളർന്നു വന്ന ഒരു കാലഘട്ടത്തിനെ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അനുഭവങ്ങളാണ് അവർക്കും പറയാനുള്ളത് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൊക്കെ ഈ പച്ച പിടിച്ചത് പലപ്പോഴും ഈ ഒരു 1990 ശേഷമല്ലേ, എന്ന് പറഞ്ഞാൽ 10-30 വർഷത്തിനേ ഉള്ളൂ. അതിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വീടുകളുടെ ഒരു അവസ്ഥ ആലോചിക്കും, നമ്മുടെ ആളുകളുടെ ഡ്രസ്സിന്റെ അവസ്ഥകൾ ആലോചിക്കും, ഭക്ഷണത്തിനെ കുറിച്ചുള്ള അവസ്ഥ ആലോചിക്കും. ഒരു നാട്ടിൽ ഹോട്ടൽ എന്ന് പറയുന്ന സംവിധാനം തന്നെ അന്നില്ല, വളരെ ഒരു ചായയും ഇതുപോലെ എന്തെങ്കിലും കിട്ടുന്ന ഒരു കടകൾ മാത്രം, അതിന് വളരെ അപൂർവമായ ആളുകൾ മാത്രമേ അവിടെ നിന്ന് കുടിക്കുള്ളൂ. അത്രയും ദാരിദ്ര്യമുണ്ടായിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട്. ഇന്ന് നമുക്ക് കിട്ടിയ അനുഗ്രഹം തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്തിരും, അള്ളാഹുവിനോട് മറുപടി പറയേണ്ടിരുന്നു. അതെ, ഒരു പരീക്ഷണമാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരല്പം ശ്രദ്ധയും കരുതലൊക്കെ നമുക്കുണ്ടാവണം. ഈ ഭക്ഷണം തേടിപ്പോകുക എന്നുള്ളതല്ല, അത് ദൂരത്തേക്ക്. ഇപ്പൊ ചിലപ്പോ ഒരു ഇതിനൊക്കെ വേണ്ടിട്ട് ചിലപ്പോ അടുത്ത, പക്ഷെ അതിനുവേണ്ടി മാത്രം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത്
1: അതിനുവേണ്ടി അതൊരു ട്രെൻഡാക്കി, അതിനുവേണ്ടി അവിടെ പോയിട്ട് ഒരു ചായ അടിച്ച് ഒരു സെൽഫി എടുത്ത് ഇടുന്ന രൂപം, അതൊക്കെ
0: നമ്മളെ ലൈഫ് അങ്ങനെയുള്ള ഒരു ട്രെൻഡിന്റെ പിന്നാലെ പോകേണ്ടതല്ല എന്നൊരു സത്യം. നമുക്ക് കഴിക്കാം, നമ്മൾ ആ ഒരു വഴി യാത്ര പോവാണ്, അപ്പൊ നമ്മൾ ശരിയാണ് ആ രൂപത്തിലൂടെ ആണെങ്കിൽ, ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണതും പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കുന്ന രണ്ട് വ്യത്യാസം ഉണ്ടല്ലോ.
1: അപ്പൊ
0: കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഇങ്ങനെയുള്ള ഹോട്ടലുകൾ തേടി പോകുന്ന ഒരു കൾച്ചർ നമുക്ക് വേണോ എന്നുള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ട് നമ്മൾ മുന്നിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്.
1: ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മുടെ പൂർവികരൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന കൃഷികൾ, ഇപ്പോൾ ചേമ്പ്, അതുപോലെ തന്നെ അതിൻ്റെ തണ്ട്, പിന്നെ മുരിങ്ങയുടെ ഇല, ഇങ്ങനെയുള്ള
0: നാടൻ വിഭവങ്ങൾ.
1: അതെ, നാടൻ വിഭവങ്ങൾ. ശരിക്കും ഈ തലമുറ ശരിക്കും അതാണ് ശരിക്കും ട്രെൻഡാക്കേണ്ടത് അല്ലേ. ഈ പറയുന്ന വിരുദ്ധാഹാരം കഴിച്ചിട്ടല്ല ചെയ്യേണ്ടത്, ആ പഴയ ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഫുഡ് കൊണ്ടുവന്നിട്ട് അത് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്, നമുക്ക് വേണ്ട എല്ലാ വൈറ്റമിനുകളും അതിലൂടെയാണ് വരുന്നത്. ശരിക്കും ഇപ്പോൾ ഈ വിരുദ്ധാഹാരം കഴിച്ചിട്ട് എന്താ നമുക്ക് ഉണ്ടാകുന്നത്, ഒന്നും നമ്മുടെ ശരീരത്തിന് ഒരു ഗുണവുമില്ല. ശരിക്കും അവർ കഴിച്ചിരുന്നതാണ് അവർക്ക് ഓരോ ഘട്ടത്തിനും അവരോരോ വളർച്ചയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നത്, അതാണ് എന്ന തിരിച്ചറിവ് ശരിക്കും നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രിയ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ ഈ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു വെച്ചത് നമുക്കറിയാലോ, നമ്മുടെ ഭക്ഷണ മര്യാദകൾ കൃത്യമായി നാം സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വരാനിരിക്കുന്നത് വലിയ നഷ്ടമാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവൻ എല്ലാം അപകടത്തിലാകുന്നു. അതുമാത്രവുമല്ല, ഈ ഒരു ഭക്ഷണത്തിൻ്റെ ആധിക്യം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ വരാനിരിക്കുന്നത് വലിയ ഒരു പിന്നെ ശിക്ഷയാകുമോ എന്നുകൂടി നാം ആലോചിക്കേണ്ടതുണ്ട്. നാം സൂക്ഷിച്ചു നാം കൈകാര്യം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹ്റദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്. തീൻ മേശയിലെ യുദ്ധങ്ങൾ.
3: أعوذ بالله من الشيطان الرجيم.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. മതം വിൽക്കുന്ന പൗരോഹിത്യം. ക്ലാസ് എടുത്തുകൊണ്ട് അജ്മൽ ഫൗസാൻ അൽഹിക്കമി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പാരായണം ചെയ്യാം. സൂറത്തു തൗബയിലെ 34-ാമത്തെ വചനമാണത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികൾ, ഇന്ന കസീറ മിനൽ അഹ്ബാരി വർ റുഹ്ബാൻ, നിങ്ങളിൽപ്പെട്ട ഒരുപാട് പുരോഹിതന്മാർ, ദീനിന്റെ പേരിൽ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ, പുരോഹിതന്മാർ, ലയ കുലൂന അംവാലൻ നാസിബിൽ ബാത്തിൽ, അവരിലധിക പേരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അവർ വയസുദ്ദൂൻ ആൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. ഇത് സൂറത്തു തൗബയിലെ പിന്നെ ആയത്തിൻ്റെ ഒരു തുടക്ക ഒരു പകുതി ആദ്യ പകുതി ഭാഗമാണ്. ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം പൗരോഹിത്യം എന്നതിനെക്കുറിച്ചാണ്, അഥവാ മതത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന ആളുകൾ. അത് ഏത് മതങ്ങളായിരുന്നാലും, അത് ഇസ്ലാമിലായിരുന്നാൽ പോലും, അതിന് പിന്നെ മതജാതി വ്യത്യാസമില്ലാതെ എല്ലാ മതങ്ങളിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ അങ്ങനെയൊരു ചൂഷണത്തിനുള്ള വകുപ്പില്ലെങ്കിലും, ഇസ്ലാമിനെ പിൽക്കാലഘട്ടത്തിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചു വന്ന സ്വഹാബിമാരും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അവരൊക്കെ ശരിയായി അതിനെ വരും തലമുറകൾക്ക് പകർന്നു കൊടുത്തെങ്കിലും, അവരുടെയൊക്കെ ഒരു കാലഘട്ടങ്ങൾ പിന്നെ സ്വഹാബിമാരൊക്കെ പിന്നെ കഴിഞ്ഞ് പിന്നെ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ഫിത്നകളും ഇസ്ലാമിക സമൂഹങ്ങളിലുണ്ടായി. പിന്നെയും കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ മതത്തെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ടായി. വിശുദ്ധ ഖുർആൻ വചനങ്ങളെ തങ്ങളുടെ ആശയങ്ങൾക്കുള്ള സാധൂകരണമായി അതിനുവേണ്ടി ദുർവ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്ന ആളുകളുണ്ടായി. അങ്ങനെ പല രൂപത്തിൽ മതത്തെ തങ്ങൾക്കുള്ള സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ പിന്നെ ചൂഷണം ചെയ്യുന്ന മനുഷ്യന്മാർ പിന്നെ ഇസ്ലാമിലും ഉണ്ടായിത്തീർന്നു. അപ്പം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ഉൾപ്പെടുത്തിയ ലോകാവസാനം വരേക്കും ഖുർആനിൽ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്തു തൗബയിലെ ഈ ആയത്ത് വളരെ വലിയൊരു പാഠമാണ് നമുക്കൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അഥവാ മതം, യഥാർത്ഥ മതം, അതിൽ ചൂഷണങ്ങൾ ഉണ്ടാവില്ല. മതത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചൂഷണം നടത്തുന്നവർക്ക് യഥാർത്ഥത്തിൽ മതവുമായി ബന്ധവും ഉണ്ടാവുകയില്ല. ഇസ്ലാം അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ പിന്നെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ ചൂഷണത്തിന് വിധേയമാക്കാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലൂപ്പ് ഹോൾ, അതുപോലും ഇസ്ലാം ഒരിടത്തും അവശേഷിപ്പിച്ചില്ല എന്നുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം മുതൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായി സാമ്പത്തികമായി മതം എന്നുള്ളത് അഥവാ ദീൻ, അള്ളാഹു ശരിയായ ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, നമ്മൾ ആരാധിക്കുന്ന ആരാധ്യൻ ദൈവം, ആ ദൈവത്തെ ആരാധിക്കാൻ 5 പൈസയുടെ ചിലവ് ഇസ്ലാം എവിടെയും നിശ്ചയിച്ചിട്ടില്ല. ഏതെങ്കിലും ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില പിന്നെ പ്രത്യേക ആളുകൾ, അവർക്ക് മാത്രമേ ദൈവിക നിയമങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ വേദഗ്രന്ഥങ്ങൾ പഠിക്കാനും വായിക്കാനും ഇത് തിരിച്ചറിയാനും പറ്റുള്ളൂ, അവർ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലെ ചില ചടങ്ങുകളും അതുപോലെ തന്നെ ചില ആരാധനകളും നിർവഹിക്കാൻ പറ്റുള്ളൂ, ചില കാര്യങ്ങളൊക്കെ അവരിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെയും ഇസ്ലാം ആ വാതിൽ തന്നെ അടച്ചിടുകയാണ് ചെയ്തത്. ഏറ്റവും അടിസ്ഥാനം മുതൽ തുടങ്ങാം. ഇപ്പോൾ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം, ഇസ്ലാമിലേക്ക് കടന്നു വരണം, ഷഹാദത്ത്, ഇസ്ലാമിൻ്റെ ആ സാക്ഷ്യവചനം, ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ആരാധകർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നു, അതവൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, കുളിച്ച് ശുദ്ധിയായി വന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും സാക്ഷ്യം വഹിക്കുന്നു എന്നൊരാൾ ഉറച്ച വിശ്വാസത്തോടുകൂടി അത് ബോധ്യപ്പെട്ട് അത് ഉറക്കെ പ്രഖ്യാപിക്കുന്നതോടുകൂടി അയാൾക്ക് ഇസ്ലാമിൽ കടന്നു വരാം. അവിടെ പ്രത്യേകമായി ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമില്ല. എന്തെങ്കിലും ഒരു പ്രത്യേക ചടങ്ങുണ്ടെങ്കിലാണ് അയാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പറ്റുക. അങ്ങനൊരു സംഗതിയില്ല. ഇനി ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദീൻ അയാൾക്ക് അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്തെങ്കിലും ചിലവുണ്ടോ? പല മതങ്ങളിലും യഥാർത്ഥ പിന്നെ അല്ലെങ്കിൽ പല രൂപത്തിലുള്ള മാറ്റത്തിരുത്തലുകളും മനുഷ്യരുടെ കൈകടത്തലുകളും ഉണ്ടായ മതങ്ങളിൽ നമുക്ക് ഇന്നും ലോകത്തെമ്പാടും കാണാൻ കഴിയും. ദൈവത്തോട് അടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആരാധന അർപ്പിക്കണമെങ്കിൽ അതിന് ഇന്ന ചില പൈസ കൊടുത്തുകൊണ്ടുള്ള ചടങ്ങുകൾ. ഇപ്പോൾ ഈയടുത്ത് പോലും കേരളത്തിൽ നിലവിലുള്ള കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു ആരാധനാലയം, കേരളത്തിലുള്ള ഒരു ആരാധനാലയം, അവിടെ 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്യൂ ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമ്മളെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ ആരാധനകളൊക്കെ കഴിഞ്ഞ് പുറത്തു വരാം എന്നുള്ളൊരു ഒരു പ്രത്യേക സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ 25,000 രൂപ മുടക്കാൻ പിന്നെ ശേഷിയുള്ളൊരു മനുഷ്യന് പെട്ടെന്ന് തൻ്റെ ആരാധനകൾ പൂർത്തിയാക്കി ദൈവത്തെ കണ്ട് അല്ലെങ്കിൽ പിന്നെ പുറത്തിറങ്ങാനുള്ള സംവിധാനം. അങ്ങനൊരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക, അതെങ്ങനെയാണ് ഒരു യഥാർത്ഥ ദൈവിക നിയമമായി മാറുക. കാരണം പണമില്ലാത്ത പണമുള്ളവനോ ഇല്ലാത്തവനോ അല്ലെങ്കിൽ വലിയ അധികാരമുള്ളവനോ ഇല്ലാത്തവനോ ഏതൊരു മനുഷ്യനും ഒരുപോലെ അവൈലബിൾ ആകുന്ന, ഒരുപോലെ ആരാധനകൾ അർപ്പിക്കാൻ കഴിയുന്ന, ഒരുപോലെ ദൈവത്തോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്ന ഒന്ന് ആണെങ്കിൽ മാത്രമാണല്ലോ അത് യഥാർത്ഥ ദൈവിക മതവും ദൈവിക നിയമങ്ങളും കാര്യങ്ങളും ആയി യഥാർത്ഥ ദൈവവുമായി മാറുക. അപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഇസ്ലാമിൽ ഇപ്പം ആരാധനാകർമ്മം ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം, അത് നിർവഹിക്കുന്നതിന് 5 പൈസ ചിലവില്ല ഒരു മനുഷ്യന്. പിന്നെ പള്ളിയിൽ പോയി നിസ്കരിക്കാം, ആളുകളുടെ കൂട്ടത്തിൽ നിസ്കരിക്കാം. അവിടെ സംസ്കാരത്തിന് ആളുകൾ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ വിശുദ്ധ വേദഗ്രന്ഥം പിന്നെ ഖുർആൻ അറിയുന്ന ആളാരാണോ, കൂടുതൽ അറിവുള്ള ആളാരാണോ, അതിനൊരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അയാളാണ് ഇമാമം നിൽക്കേണ്ടത്. അതാണ് ഇസ്ലാമിക നിയമം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതുപോലൊരു ഗോത്രം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ 7 വയസ്സുകാരനായിരുന്ന ഒരു കുട്ടിയായിരുന്നു ആ കൂട്ടത്തിൽ വളരെ മുതിർന്ന ആളുകളെക്കാൾ കൂടുതൽ ഖുർആൻ അറിയുമായിരുന്നത്. അപ്പോൾ ആ മുതിർന്നവരെയും കവച്ചു വെച്ച് ആ കുട്ടിയെ നിങ്ങൾ ഇമാമാക്കി നിർത്തി നിസ്കരിക്കണം എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്. അപ്പോൾ അറിവിനെയാണ് അവിടെ മാനദണ്ഡമാക്കി വെച്ചത്, ഏതെങ്കിലും ചില വ്യക്തികളെ മാത്രമല്ല. അപ്പോൾ അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരു ഏറ്റവും കൂടുതൽ അറിവുള്ളയാൾ മുന്നിൽ നിൽക്കട്ടെ, ഇന്നൊരു പ്രത്യേകയാൾ ഒരു പുരോഹിതൻ മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ, നിസ്കരിക്കുമ്പോൾ ഒറ്റ സൊഫിൽ അണിയണിയായി നിൽക്കുമ്പോൾ ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്നതിന് വേണ്ടി കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പിന്നെ പുണ്യം നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഒന്നാമത്തെ സൊഫിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല. അല്ലെങ്കിൽ പിന്നെ നിസ്കാരം പിന്നെ പോട്ടെ, മറ്റാരാധനാകർമ്മങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആരാധനാകർമ്മം നിർവഹിക്കുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാപങ്ങൾ പുറത്ത് കിട്ടുന്നതിന്, പല മതങ്ങളിലും പ്രത്യേക ശാസ്ത്രങ്ങളിലും മനുഷ്യരുടെ പാപങ്ങൾ പുറത്ത് കിട്ടുന്നതിന് പിന്നെ പല പുരോഹിതന്മാരുടെയും അടുത്ത് പോയി ചില ചടങ്ങുകൾ ചെയ്യേണ്ട അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ അവരോട് പോയി നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പറയേണ്ടുന്ന സ്ഥിതിയുണ്ട്. ഇസ്ലാമിൽ അങ്ങനെയൊരു സംഗതി എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ പക്കൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ ഒരു മനുഷ്യനോടും അല്ലെങ്കിൽ പുരോഹിതനെന്നോ അല്ലെങ്കിൽ പണ്ഡിതനെന്നോ ഒരാളോടും പറയേണ്ടുന്ന സ്ഥിതി ഇസ്ലാമിൽ പിന്നെ അള്ളാഹു വെച്ചിട്ടില്ല. നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് നമ്മളെ പാപങ്ങളെക്കുറിച്ച് പറയാം, അതിന് പിന്നെ പാപങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി, അത് പാപമോചനത്തിന് വേണ്ടി നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാം. അതിനിടയിലൊരു ഇടയാളെന്നെ ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ദൈവത്തോട് അടുക്കാൻ, അള്ളാഹുവിനോട് അടുക്കാൻ ഒരു ഇടയിലൊരു ഒരു മധ്യവർത്തി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്ന ദൈവത്തോടടുത്ത കുറേ ആളുകൾ, അവരിലൂടെ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതൊന്നും ഇസ്ലാമിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പം ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയം തോന്നിയേക്കാം, ഇസ്ലാമിൽ സക്കാത്ത് ഉണ്ടല്ലോ, അതിൽ സാമ്പത്തികമായി നമുക്ക് ചിലവ് വരുന്നുണ്ടല്ലോ. പക്ഷേ സക്കാത്തിൻ്റെ സ്ഥിതി നമ്മൾ ആലോചിച്ച് നോക്കുക, സക്കാത്ത് ആർക്കാണ് നിർബന്ധമാവുന്നത്? സക്കാത്തിൻ്റെ അളവുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ കറൻസി അല്ലെങ്കിൽ സ്വർണം വെള്ളി പോലുള്ള അല്ലെങ്കിൽ അതിന് തത്തുല്യമായ കറൻസി എന്ന് പറയുന്നത് 85 ഗ്രാം പിന്നെ സ്വർണമാണെങ്കിൽ 85 ഗ്രാം അല്ലെങ്കിൽ പിന്നെ വെള്ളിയാണെങ്കിൽ 595 ഗ്രാം ഇത്ര അളവിൽ പിന്നെ ഒരു അല്ലെങ്കിൽ ഇതിന് തത്തുല്യമായ ഒരു കറൻസി, ഇതൊരു സൂക്ഷിപ്പ് മുതലായി കയ്യിലുള്ള ഒരു മനുഷ്യന് മാത്രമാണ് സക്കാത്തുള്ളത്. അത്ര പൈസ തൻ്റെ ചിലവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സൂക്ഷിപ്പ് മുതലായി വേണം. ഇനി അപ്പോൾ മാത്രമല്ല, അതിന് ഹൗലി തികയണം, അഥവാ 1 വർഷം കഴിയണം, അപ്പോഴാണ് അയാൾക്ക് സക്കാത്തുള്ളത്. അപ്പോൾ ഒരു ഡെഡ് മണിയായി ഇത്ര സമ്പത്ത് തൻ്റെ ചിലവുകളും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഡെഡ് മണിയായി ഒരു ശേഖരമായി ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഉണ്ടാവുകയും അതിന് 1 വർഷം കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ, അഥവാ അത്രത്തോളം അയാൾക്ക് ബാക്കി അയാളുടെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശേഷിയുണ്ട്, ഇതൊരു സൂക്ഷിപ്പ് മുതലാണ് എങ്കിൽ പിന്നെ അതിൻ്റെ 2% കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. അങ്ങനെയുള്ളവർക്കാണ് ഇസ്ലാം സക്കാത്ത് നിശ്ചയിച്ചത്. ഇനി അഥവാ നോമ്പെടുക്കുന്നതിന് 5 പൈസ ചിലവില്ല. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്ന പിന്നെ 3 നേരം ഭക്ഷണം കഴിക്കുന്നെങ്കിൽ 2 നേരം ഭക്ഷണം ലാഭമാണ് നോമ്പെടുക്കുന്നതിൽ ഉണ്ടാകുന്നത്. പിന്നെ പല മുസ്ലിങ്ങളും ആ ഒരു ലാഭത്തിൻ്റെ പേരും പറഞ്ഞ് നോമ്പ് തുറ സമയത്ത് വളരെ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കുന്നത് ആ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്. അതല്ലാതെ അള്ളാഹു അങ്ങനൊരു ഇഫ്താർ നോമ്പ് തുറ, വളരെ വിഭവസമൃദ്ധമായ ഒരു നോമ്പ് തുറ ഉണ്ടെങ്കിൽ നോമ്പ് പൂർത്തിയാവൂ എന്ന് ഇസ്ലാമിക നിയമങ്ങളിൽ എവിടെയും പറയുന്നില്ല. ഒരു കാരക്കയും ഒരു പിന്നെ പച്ചവെള്ളവും കൊണ്ടാണെങ്കിൽ പോലും നമുക്ക് നോമ്പ് തുറക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയും ഒരു ചെലവ്, ഒരു ആരാധനാകർമ്മത്തിൻ്റെ ഭാഗമായി ഒരു സാമ്പത്തികമായ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ സംഗതി അവിടെയും വരുന്നില്ല. ഇനി ഹജ്ജ് ചെയ്യുമ്പോൾ വളരെ വലിയ സാമ്പത്തിക ചെലവുണ്ട്. പക്ഷേ ഹജ്ജ് ആർക്കാണ് നിർബന്ധമാകുന്നത്? മനിസ്തത്വാ ഇലേഹി സബീല എന്ന് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അള്ളാഹു തന്നെ പറഞ്ഞു. ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാണ് ഹജ്ജ് നിർബന്ധം തന്നെ ആകുന്നത്. ഒരു മനുഷ്യന് ഹജ്ജിന് പോകാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല. അങ്ങനെയെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. നാളെ ഒരിക്കലും സാമ്പത്തികമായോ അല്ലെങ്കിൽ ആരോഗ്യപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുമോ ഒരാൾക്ക് ഹജ്ജിന് പോകാനുള്ള ശേഷി ഇല്ലെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നില്ലല്ലോ. പിന്നെ നാളെ പഠിച്ചവൻ അയാളോട് എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ ഹജ്ജ് നിർബന്ധമാകുന്നത് തന്നെ ഈ തരത്തിൽ സാമ്പത്തികമായി മാത്രമല്ല, മറ്റ് പല മേഖലകളിലും അതിനുള്ള സാധ്യതകളും എല്ലാം റെഡിയായി, അവസരങ്ങൾ റെഡിയായി, അതിന് കഴിവുള്ള ആളുകൾക്ക് മാത്രമാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്. അപ്പോൾ ഇസ്ലാമിലെ ഏതൊരു ആരാധനാകർമ്മങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ആളുകൾ, അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള ആളുകൾ, പിന്നെ പല ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത് മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെയാണ്. മനുഷ്യൻ്റെ രോഗങ്ങൾ, അസുഖങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ വിഷമാവസ്ഥകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ചടങ്ങുകൾ, ചില പ്രത്യേക സന്ദർഭങ്ങൾ, സവിശേഷ സന്ദർഭങ്ങൾ, ജനനം, മരണം, വിവാഹം പോലുള്ള സംഗതികൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് പൊതുവെ ആളുകൾ മതത്തിൻ്റെ പേരിൽ ചൂഷണത്തിനായി പിന്നെ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇസ്ലാമിൽ അവിടെയും ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ വിവാഹം എടുക്കാൻ, അല്ലെങ്കിൽ ജനനം, മരണം, ഇത്തരം ചടങ്ങുകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്ന് ഇസ്ലാം നിബന്ധന വെച്ചതായി നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. ജനനത്തോടനുബന്ധിച്ച് അങ്ങനെയൊരു ചടങ്ങ് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മരണത്തോടനുബന്ധിച്ച് ഇന്ന ഒരു പുരോഹിതൻ വന്ന് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഇസ്ലാം എവിടെയും പഠിപ്പിക്കുന്നില്ല. ഒരു സാധാരണഗതിയിൽ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മയ്യത്തിനോട് കാണിക്കേണ്ട ആദരവും അതിനെ സംസ്കരിക്കേണ്ട രൂപവും കുളിപ്പിക്കേണ്ട രൂപവും മറമാടേണ്ട രൂപവും ഒക്കെ വളരെ വ്യക്തമായി ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ, അല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും, സാധാരണക്കാരനോ പണ്ഡിതനോ അല്ലെങ്കിൽ അറിവുള്ളയാളോ ഇല്ലാത്തയാളോ ആരുമായിക്കോട്ടെ, ഇത് പഠിച്ച് മനസ്സിലാക്കിയ മുസ്ലിം സമൂഹത്തിലെ ഏത് വ്യക്തിക്കും അയാളുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും, അയാളെ മറമാടാൻ പറ്റും, എന്തും അയാളുടെ മയ്യത്ത് സംസ്കാരം നിർവഹിക്കാൻ ഇന്ന ഒരു പുരോഹിതൻ തന്നെ വേണം, എന്നാലേ അത് ശരിയാവുള്ളൂ എന്ന നിയമം ഇസ്ലാമിലില്ല. ഒരു വിവാഹം നടക്കണമെങ്കിൽ വളരെ ലളിതമാണ് ഇസ്ലാമിലെ വിവാഹ കർമ്മം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യാത്ര കഴിഞ്ഞ് പിന്നെ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു വളരെ വേഗത്തിൽ ഒട്ടകത്തെ മുന്നോട്ട് പായിച്ച് പിന്നെ പോകുന്നത് കണ്ടു. അപ്പോൾ പ്രവാചകൻ പുറകെ ചെന്ന് അദ്ദേഹത്തെ കയ്യിലുള്ള ഒട്ടകത്തെ തെളിക്കാൻ ഉപയോഗിക്കുന്ന വടി കൊണ്ട് ജാബിർ റളിയല്ലാഹുവിൻ്റെ ഒട്ടകത്തെ ഒന്ന് അടിച്ചു. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി, ആരാണ് പിറകിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്താണ് ജാബിർ ഇത്ര പിന്നെ വേഗത്തിൽ മദീനയിൽ എത്താറാകുമ്പോൾ വളരെ സ്പീഡിൽ ഒട്ടകത്തെ പായിച്ച് മുന്നോട്ട് പോകുന്നു? അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അധിക സമയമായിട്ടില്ല, വളരെ പെട്ടെന്നാണ് ഞാൻ ഈ യാത്രയ്ക്ക് അങ്ങയുടെ കൂടെ വന്നത്. അപ്പോൾ തിരിച്ച് മദീനയിലെത്തുമ്പോൾ വളരെ പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന ആഗ്രഹം, ഭാര്യയെ കാണണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ വളരെ സ്പീഡിൽ പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അന്നത്തെ സമൂഹത്തിൽ, പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയേക്കാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സ്വഹാബിമാരിൽ ഒരാളായിരുന്ന ജാബിർ, അദ്ദേഹത്തിൻ്റെ ഉപ്പ അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹു, അവരൊക്കെയും റസൂലിന് അടുത്തറിയുന്ന ആളുകളാണ്. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ മനുഷ്യൻ കൂടിയാണ്. അങ്ങനെയുള്ള പിന്നെ അബ്ദുല്ലാഹിയുടെ മകൻ ജാബിർ, ജാബിർ ബിൻ അബ്ദുല്ല എന്ന് പറയുന്ന അടുത്ത സ്വഹാബി, ആ സ്വഹാബി വിവാഹം കഴിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഒരു പ്രത്യേക പുരോഹിതൻ, അല്ലെങ്കിൽ ഒരു വലിയ പിന്നെ മനുഷ്യൻ, ഒരു നാട്ടിലെ പിന്നെ അറിയപ്പെട്ട ഒരാൾ, അയാളെ അറിയിക്കാതെ വിവാഹം നടത്തി എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഖാദിമാരോ മുഫ്തിമാരോ ഒക്കെ ആണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും വലിയ ആളില്ലല്ലോ. അപ്പോൾ വിവാഹം അവരൊരിക്കലും അങ്ങനെ മനഃപൂർവ്വം പ്രവാചകനെ ക്ഷണിക്കാതിരുന്നതല്ല, വിവാഹം അത്രത്തോളം ഒരു സാധാരണമായ ഒരു സംഗതി ആയിരുന്നു അന്നത്തെ സമൂഹത്തിൽ എന്നുള്ളത് കൊണ്ടാണ്. അത് വളരെ ലളിതവുമായിരുന്നു അന്നത്തെ സമൂഹത്തിൽ. അത് പിന്നെ നമ്മൾ ഇന്ന് കാണുന്നത് പോലുള്ള അങ്ങനെയുള്ള ചടങ്ങുകളായിരുന്നില്ല പിന്നെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്നവരായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരുപാട് ആളുകൾ ക്ഷണം സ്വീകരിച്ച് അവരുടെ വീടുകളിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ എന്തോ സാഹചര്യങ്ങൾ കൊണ്ടാവാം, ഏതായിരുന്നാലും പ്രവാചകൻ ജാബിർ റളിയല്ലാഹു വിവാഹം അറിഞ്ഞിട്ടില്ല. അതൊരു കുറ്റമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുമില്ല. മറ്റൊരു സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും സമാനമായി ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ വില കൂടിയ സുഗന്ധം ഉപയോഗിച്ചതിൻ്റെ പിന്നെ മഞ്ഞ നിറം കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തുപറ്റി, എന്താണ് ഈ സുഗന്ധം ഉപയോഗിച്ച് ഇങ്ങനെ വരാനുള്ള കാര്യം? കാരണം വളരെ വില കൂടിയ, അല്ലെങ്കിൽ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സുഗന്ധമാണത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, പ്രവാചകൻ, എൻ്റെ വിവാഹം കഴിഞ്ഞു, എൻ്റെ പിന്നെ നിക്കാഹ് കഴിഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി വസല്ലം അദ്ദേഹത്തോട് ഓ എന്നെ വിളിക്കാതെ വിവാഹം നടത്തിയോ എന്നല്ല ചോദിച്ചത്, നേരെ മറിച്ച് ഔലിയും വലവും ബിഷാത്തിന്, ഒരു ആടിനെ അർത്ഥമെങ്കിലും വലീമ കൊടുക്കണമെന്ന നിർദ്ദേശം അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തോട് പറയുകയാണ് റസൂലുള്ളാഹി വസല്ലം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വിവാഹം എന്നൊരു ചടങ്ങിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കുന്നയാളും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ രക്ഷിതാവ് വലിയ മനുഷ്യനും രണ്ട് സാക്ഷികളും ഉണ്ടെങ്കിൽ പിന്നെ ഒരു വലിയ മാനൊരു സൽക്കാരം, അത് ഇസ്ലാം പഠിപ്പിച്ചൊരു സംഗതിയാണ് കഴിവിനനുസരിച്ച്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇസ്ലാമിലെ വിവാഹം അതോടുകൂടി പൂർത്തിയായി. അല്ലാതെ ഇന്നൊരു ഒരു പുരോഹിതനോ അല്ലെങ്കിൽ പണ്ഡിതനോ വന്ന് ഒരു ചടങ്ങിലൂടെ മാത്രമേ പിന്നെ ഈ വിവാഹം സാധുവാകുകയുള്ളൂ, അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. വിവാഹത്തിൻ്റെ ചടങ്ങുകൾ, അതിൻ്റെ മര്യാദകൾ, അതിൻ്റെ ക്രമം അറിയുന്ന ആളുകളാണ് ഈ പറഞ്ഞ ആളുകൾ, ഇതിൻ്റെ വരനും അതുപോലെ തന്നെ പിന്നെ പെൺകുട്ടിയുടെ രക്ഷിതാവും സാക്ഷികളും ഒക്കെ എങ്കിൽ അവർക്ക് തന്നെ ആ വിവാഹം നടത്താവുന്നതേ ഉള്ളൂ എന്നുള്ളത്.
0: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, മതം വിൽക്കുന്ന പൗരോഹിത്യം. ക്ലാസ് എടുത്തത് അജ്മൽ ഫൗസാൻ അൽഹിക്കമി.
1: അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
2: കേൾക്കാം തിരുമൊഴികൾ.
3: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന സത്യം.
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
2: ഇന്നത്തെ തിരുമൊഴികൾ കെവി മുഹമ്മദ് അലി മൗലവിയാണ് അവതരിപ്പിക്കുന്നത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ നബിയാകണം എന്ന ഒരു വിഷയമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന. അമ്മാ ബഅദ്. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അബ്ദു ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ അഹ്ലിഹി വമാലിഹി വന്നാസി അജ്മഈൻ. പ്രിയമുള്ള ശ്രോതാക്കളെ, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വചനമാണ് വായിച്ചത്. അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു അബു ഹംസ എന്ന വെളിപ്പൂരുള്ള വ്യക്തിയാണ്. അനസ് ബിനു മാലിക് ബിനു നദർ എന്നാണ് അദ്ദേഹത്തിന് മുഴുവൻ പേര്. മദീനയിലെ ഖസ്റജ് ഗോത്രക്കാരനായ അദ്ദേഹം അൻസാരി സഹാബിയാണ്. നമുക്കറിയാം ഹിജർ കുമ്പ് 10 ജനിക്കുന്നത്. ഹിജർ 93 ബസറയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ബസറയിൽ അവസാനമായി മരിച്ച സഹാബിയാണ് അദ്ദേഹം എന്നതാണ് പറയപ്പെടുന്നത്. 2286 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു അറിയിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ലാ യുഅ്മിനു അബ്ദുൻ, ഒരു അടിമ വിശ്വാസിയാവുകയില്ല, ഒരടിമയുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല, യഥാർത്ഥ മുഅ്മിനാവുകയില്ല ഒരാൾ, ഏതുവരെ, ഹത്ത അക്കൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നതുവരെ, ഞാനായിരിക്കണം അവനേറ്റവും ഇഷ്ടം, മിൻ അഹ്ലിഹി അവൻ്റെ കുടുംബത്തേക്കാൾ, വമാലിഹി അവൻ്റെ സമ്പത്തിനേക്കാൾ, വന്നാസിയ ചുമഴീൻ മുഴുവൻ മനുഷ്യരെക്കാളും. അപ്പോ തൻ്റെ കുടുംബം, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ തുടങ്ങിയ തൻ്റെ പ്രിയപ്പെട്ടവരെക്കാൾ, തൻ്റെ പ്രിയപ്പെട്ടതായ തൻ്റെ സമ്പത്തിനേക്കാൾ, ഇനി മറ്റാരെങ്കിലും പ്രിയപ്പെട്ടവർ ജനങ്ങളിലുണ്ടോ, സർവ്വജനങ്ങളെക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനാകുന്നതുവരെ ഒരടിമയും പൂർണ്ണ മുഅ്മിനാവുകയില്ല എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റു റിപ്പോർട്ടിൽ ഫവല്ലദീ നഫ്സീ ബിയദി, എന്റെ ആത്മാവ് അവരുടെ കയ്യിലാണോ അവൻ തന്നെ, സത്യം ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളൊരാൾ മുഅ്മിനാവുകയില്ല, ഹത്താക്കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി, അവൻ്റെ പിതാവിനേക്കാൾ, മാതാപിതാക്കളേക്കാൾ, അവൻ്റെ മക്കളേക്കാൾ ഞാൻ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകണം. പ്രിയമുള്ളവർ, ഈ ആശയമുള്ള പല വചനങ്ങളും സഹീ ബുഖാരിയിലും സഹീ മുസ്ലിമിലും ഒക്കെ പല ഹദീസ് പണ്ഡിതന്മാരും തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എടുത്തു കൊടുത്ത് നമുക്ക് കാണാം. ഈമാൻ പൂർത്തിയാകാൻ ഏറ്റവും അനിവാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാവുക എന്നത്. നബിയെ ഇഷ്ടപ്പെടണമെന്നതല്ല, നബിയെ സ്നേഹിക്കണമെന്നതുപോലെ നബിയെ ഏറ്റവും കൂടുതൽ മറ്റെന്തിനേക്കാളും സ്നേഹിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെന്തിനേക്കാളും ഒരു മുഅ്മിന് പ്രിയപ്പെട്ടവനായിരിക്കണം എന്ന് തന്നെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ പാലിക്കുക, നബിചര്യ പിൻപറ്റി ജീവിക്കുക എന്നത് തൻ്റെ ദേഹേച്ഛയേക്കാൾ അതിന് മുൻഗണന നൽകണം, അതാണ് തഖദീമു വേണം എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമെന്നാണ്. തൻ്റെ മനസ്സിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടരുന്നതിൽ താല്പര്യമുണ്ടാകണം എന്നതാണ് എൻ്റെ അർത്ഥം. ഇതിലേക്ക് വിളിച്ച വിഷ്ണു മറ്റൊരു ഹദീസ് നമുക്കറിയാം, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളൊരാളും വിശ്വാസിയാവുകയില്ല, ഹത്ത യകൂന ഹവാഹു തബ്അൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നതെന്തോ അതിനെ പിൻപറ്റുന്നതായിരിക്കണം അവൻ്റെ ഹവ, അവൻ്റെ ഇച്ഛ, അവൻ്റെ താല്പര്യം. അപ്പോൾ ഒരു വ്യക്തിയുടെ താല്പര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുക എന്നതാകണം, അല്ലാതെ തൻ്റെ ഇച്ഛക്കെതിരാണ് ദീനെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനവും ജീവിതവും തൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിൽ റസൂലിൻ്റെ ചര്യയെ മാറ്റിവെച്ച് തൻ്റെ താല്പര്യത്തിന് പോവുക എന്നതല്ല ഒരു മുഅ്മിൻ പാലിക്കേണ്ടത്. അവൻ പൂർണ്ണമായി വിശ്വാസിയാകണമെങ്കിൽ തൻ്റെ ഹവയെ അവൻ മാറ്റി നിർത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പ്രവർത്തിച്ചതും നബിയുടെ ചര്യ അത് പിന്തുടരുന്നൊരവസ്ഥയുണ്ടാകണം എന്നതാണ്. അതിന് സാധിക്കുന്നുണ്ടോ എന്ന വിലയിരുത്തൽ ഇവിടെ പ്രധാനമാണ്. ഏതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം റസൂലിനെ സ്നേഹിക്കണം. ആ സ്നേഹം ഉണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകൾ പിൻപറ്റി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ പാലിച്ച്, നബിയുടെ ജീവിതം പഠിച്ച്, ആ പ്രവാചക ചര്യ അനുധാവനം ചെയ്ത്, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ച്, റസൂലിൻ്റെ മേൽ സ്വലാത്ത് നിർവഹിച്ച്, റസൂലിൻ്റെ സന്ദേശം ജനങ്ങളിൽ പ്രചരിപ്പിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള കാര്യങ്ങളിൽ പ്രതിരോധം തീർത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിൽപ്പെട്ടതിൽ അഭിമാനം കൊണ്ട് നാളെ റസൂലിനോടൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നവനാണ് റസൂലിനെ സ്നേഹിക്കുന്നവൻ. അത് കേവലം പറച്ചിലിൽ പോരാ, പ്രസംഗത്തിൽ പോരാ, ജീവിതത്തിലുണ്ടാകണം ആ സ്നേഹം എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അത് ഏതെങ്കിലും ദിവസങ്ങളിലോ ആഴ്ചകളിലോ മാസങ്ങളിലോ മാത്രം ഉണ്ടാകേണ്ടതല്ല, ജീവിതാവസാനം വരെ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ആ സ്നേഹം ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ റസൂൽ പഠിപ്പിച്ച രൂപത്തിലാകണം. മറ്റ് ആളുകളിൽ നിന്ന്, മതസ്ഥരിൽ നിന്ന് കടമെടുത്ത് മുൻകഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊന്നുമില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ റസൂലിൻ്റെ സ്വഹാബികൾക്കോ ഉത്തമ നൂറ്റാണ്ടിലുള്ളവർക്കോ ഒരു പരിചയവുമില്ലാത്ത കാര്യങ്ങളാണ് നബിയെ സ്നേഹിക്കാൻ നാം ചെയ്തേണ്ടത് എന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങളും ഒക്കെ തന്നെ ഈ മതത്തെ നിന്ദിക്കലിന് തുല്യമാണ്, റസൂലിനെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് തിരിച്ചറിവുണ്ടാവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചും സ്നേഹിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകിയും തൻ്റെ ഇച്ഛയേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക് പ്രാധാന്യം നൽകുമ്പോഴാണ് മറ്റെന്തിനേക്കാളും, മറ്റ് ദുനിയാവിലെ മറ്റെന്തിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക്, സുന്നത്തുകൾക്ക്, ദീനിന് പ്രാധാന്യം നൽകുമ്പോഴാണ് ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവനാവുക. മരണം വരെ ആ സ്നേഹം നിലനിർത്തണം. അപ്പോഴാണ് നാളെ പരലോകത്ത് റസൂലിനെ കാണാനും റസൂലിൻ്റെ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാനും റസൂലിൻ്റെ കൂടെ സഹവാസവും ഒരു മുഅ്മിന് ലഭിക്കുക. അതുകൊണ്ട് മരിക്കുന്നത് വരെ ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ എല്ലാറ്റിനേക്കാളും വലുതായി സ്നേഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഓരോ മുഅ്മിനും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
6: വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ഇതുവരെ കേട്ടത് തിരുമൊഴികൾ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ നബിയാകണം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് പതിവ് പോലെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറത്തുൽ മുഅ്മിനൂൻ 12 മുതൽ 14 കൂടിയ വചനങ്ങൾ. മനുഷ്യ സൃഷ്ടിപ്പ് എന്ന അത്ഭുതം. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് സഫീർ അൽ ഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമറിഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം എപ്പിസോഡുകളിലൂടെ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി 1 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. വിജയം പ്രാപിച്ച വിശ്വാസികളുടെ 7 ഗുണങ്ങളാണ് ഈ കഴിഞ്ഞ 11 വചനങ്ങളിൽ അള്ളാഹു പഠിപ്പിച്ചത്. ആ 7 ഗുണങ്ങളും ആ ഗുണങ്ങൾ നേടിയ ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടം അഥവാ ഉന്നതമായ ഫിർദൗസുമാണ്, അവർക്കത് പകരം ലഭിക്കുമെന്നുമാണ് നമ്മൾ കഴിഞ്ഞ വചനങ്ങൾ പഠിച്ചത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത വചനങ്ങളിൽ വളരെ ഗൗരവപ്പെട്ടതും അത്ഭുതം കൂറുന്നതുമായ ഒരു വിഷയമാണ് അടുത്ത വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആയത്തുകൾ ആദ്യം ഒന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ خَلَقْنَا الْإِنسَانَ مِنْ سُلَالَةٍ مِنْ طِينٍ ثُمَّ جَعَلْنَاهُ نُطْفَةً فِي قَرَارٍ مَكِينٍ ثُمَّ خَلَقْنَا النُّطْفَةَ عَلَقَةً فَخَلَقْنَا الْعَلَقَةَ مُضْغَةً فَخَلَقْنَا الْمُضْغَةَ عِظَامًا فَكَسَوْنَا الْعِظَامَ لَحْمًا ثُمَّ أَنشَأْنَاهُ خَلْقًا آخَرَ فَتَبَارَكَ اللَّهُ أَحْسَنُ الْخَالِقِينَ. ഇൻഷാല്ലാ 3 വചനങ്ങളാണ് നമ്മൾ ഇൻഷാല്ലാ ഇന്ന് പഠിക്കുന്നത്. ഇവിടെ ഈ സൂറത്തിൽ, ഈ 3 ആയത്തിൽ ആവർത്തിച്ചു വന്ന ഒരു തജ്വീദിന് നിയമം ഹറൂഫുൽ ഖൽഖലയാണ്. വലഖദ്, ഖലഖ്ന, നുത്ഫ, ഇവിടെയൊക്കെ ഖൽഖലയുടെ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം ഖോത്തോബ്, ജദ്, ഖാഫ്, താ, ബ, ജീം, ദാൽ, ഈ അക്ഷരങ്ങളാണ് ഖൽഖലയുടെ അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾക്ക് മുകളിൽ സുക്കൂന് വന്നാൽ ഗാംഭീര്യത്തോടുകൂടി കട്ടികൊടുത്ത് വ്യക്തമാകുന്ന രൂപത്തിൽ ഉച്ചരിക്കണമെന്നതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിയമം. പിന്നെ ഇവിടെ ആവർത്തിച്ചു വരുന്ന ഒന്ന് ഫുമ്മ എന്ന പദമാണ്. ഫുമ്മ എന്നത് മീമിന് ഷെദ് വന്നിട്ടുള്ള പിന്നെ അക്ഷരമാണ്. മീമിന് ഷെദ് വന്നാലും നൂനിന് ഷെദ് വന്നാലും അത് മണിച്ച് ഓതണം എന്നുള്ളതാണ് നിയമം. ഫുമ്മ എന്നാണ് ഓതുന്നത്. സുമ്മ എന്ന് മാത്രം ഓതരുത്. ഇന്ന ഫുമ്മ ഈ രൂപത്തിൽ മണിച്ച് തരിപ്പ് നമ്മുടെ തരിമൂക്കിൽ അനുഭവപ്പെടുന്ന രൂപത്തിലാണ് നമ്മൾ ഈ 2 അക്ഷരങ്ങൾ ശ്രദ്ധയോടുകൂടി വന്നാൽ നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാരായണമാണ് 13 വചനത്തിലെ ഖറാരി മക്കീർ എന്നത്. അവിടെ റായിന് കെസറാണ്. റായിന് കെസർ വരുമ്പോൾ താഴെ കെസർ തൻവീനാകട്ടെ തൻവീനില്ലാത്തതാകട്ടെ, എപ്പോഴൊക്കെ റായിന് കസർ വരുന്നുണ്ടോ അപ്പോഴെല്ലാം തർക്കീഖ് അഥവാ സ്വരം കുറച്ച് എളുപ്പത്തിലാണ് അത് ഓതേണ്ടത്. രീ എന്ന ഉച്ചാരണമാണ് അവിടെ

കുറച്ചും. അപ്പോൾ സുമ്മ അൻശനാവ് ഖൽഖനാഖർ എന്ന് പറഞ്ഞാൽ നാം പിന്നീട് അതിനെ അഥവാ ഈ മാംസം കൊണ്ട് പൊതിഞ്ഞ എല്ലിനെ നാം മറ്റൊരു രൂപമാക്കിക്കൊണ്ട് സൃഷ്ടിപ്പാക്കിക്കൊണ്ട് മാറ്റിയെടുത്തു. ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യ സൃഷ്ടിപ്പിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ തബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഫ അപ്പോൾ തബാറക്ക്, തബാറക്ക് എന്ന് പറഞ്ഞാൽ അനുഗ്രഹപൂർണനായിരിക്കുന്നു. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ് അർത്ഥം. തബാറക്ക് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ഉള്ളവനായി തീർന്നിരിക്കുന്നു, അനുഗ്രഹപൂർണനായിരിക്കുന്നു. ആര്? അള്ളാഹു. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹപൂർണനായിരിക്കുന്നു. അഹ്സനുൽ ഖാലിഖീൻ, ആ അനുഗ്രഹപൂർണനായ അള്ളാഹു ആരാണ്? അഹ്സൻ, ഏറ്റവും നല്ലതാണ്. അൽ ഖാലിഖീൻ, സൃഷ്ടിക്കുന്ന ആളുകളിൽ. ഒരു വസ്തുവിനെ സൃഷ്ടിക്കുന്ന ആളുകൾക്കെല്ലാം ഖാലിഖ് എന്ന് പറയാം. എന്നാൽ അൽ ഖാലിഖ് അള്ളാഹു സുബ്ഹാനഹു വതാല മാത്രമാണ്. അങ്ങനെ ആരൊക്കെ സൃഷ്ടിക്കുന്നുണ്ടോ, എന്തൊക്കെ സൃഷ്ടിക്കുന്നുണ്ടോ, എല്ലാ സൃഷ്ടികളിൽ നിന്നും ഏറ്റവും അഹ്സനായി പടച്ചവൻ, പടക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതാലയാണ് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ മൂന്നായത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് അള്ളാഹുവിടെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി അള്ളാഹു വലഖദ് ഖലഖൽ ഇൻസാന മിൻ സുലാലത്തി മിൻ തീൻ എന്ന് പറഞ്ഞു. കളിമണ്ണിനെ, സത്തയിൽ നിന്നും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. ഈ സൃഷ്ടിപ്പ് ആരാണ്? നമുക്കെല്ലാം അറിയാം, ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ കളിമണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹജ്ജിൽ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിൻ്റെ 5-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ തീ എന്ന് പ്രയോഗിച്ചതിനെ അവിടെ തുറാബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. യാ യുഹന്നാസ് ഇൻ കുന്തും ഫി റൈബി മിനൽ ബഅസി ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്. നിങ്ങളെ നാം മണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. സൂറത്തു സജദയുടെ 7-ാമത്തെ വചനത്തിൽ അല്ലദി അഹ്സന കുല്ല ഷൈഇൻ ഖൽഖഹു وَبَدَأَ خَلْقَ الْإِنسَانِ مِنْ طِينٍ. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യ സൃഷ്ടിപ്പിനെ ആരംഭിച്ചിട്ടുള്ളത് അത് തീനിൽ നിന്നാണ്, കളിമണ്ണിൽ നിന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു സജദയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മണ്ണിൽ നിന്ന് അല്ലാഹു മനുഷ്യനെ അഥവാ ആദ്യ മനുഷ്യനെ പടച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ് പഠിപ്പിച്ചതായി യാഥാർത്ഥ്യമാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലമയിൽ നിന്നും ഇമാം തുർമുദിയും അബൂദാവൂദും അഹ്മദുമെല്ലാം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധ്യമാകും. ഇന്ന അല്ലാഹു തആല ഖലഖ ആദമ മിൻ ഖബ്ലതിൻ ഖബ്ലഹ മിൻ ജമീഇൽ അർദ്. ഭൂമിയിൽ മുഴുവനുമുള്ള ഒരു പിടുത്തത്തിൽ നിന്ന്, ഒരു പിടി മൊത്തത്തിൽ ബാധമാകുന്ന ഒരു പിടി മണ്ണിൽ നിന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫജാ അബനു ആദമ അലാ ഖദ്രിൽ അർളി, മനുഷ്യൻ ഭൂമിയെപ്പോലെ ഭൂമിയുടെ അവസ്ഥയിൽ അവനായിത്തീരുന്നു. ഫജാ മിൻഹുമുൽ അഹ്മർ വൽ അബിയൽ, അവരുടെ കൂട്ടത്തിൽ ചുവന്ന നിറത്തിലുള്ളവരുണ്ട്, അതേപോലെ വെള്ള നിറത്തിലുള്ളവരുണ്ട്. വൽ അസ്വദ്, കറുത്തവരുണ്ട്. വബൈന ദാലിക, ഇതിനൊക്കെ ഇടയിൽ, ചുവപ്പിൻ്റെയും വെളുപ്പിൻ്റെയും കറുപ്പിനുമൊക്കെ ഇടയിൽ ഉള്ളവരുണ്ട്. അതേപോലെ തന്നെ സന്തോഷമുള്ളവരും നല്ലവരും ചീത്തവരും ഒക്കെ ആ കൂട്ടത്തിലുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ മണ്ണ് പല ടൈപ്പുണ്ട് നമുക്കറിയാം. നല്ല വെളുത്ത മണ്ണുണ്ട്, കറുത്ത മണ്ണുണ്ട്, ചെമ്മണ്ണുണ്ട്, ഒക്കെയുണ്ട്. അതേ രൂപത്തിൽ തന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ വ്യത്യസ്ത നിറവും വ്യത്യസ്ത രൂപഭംഗിയും ഒക്കെയുള്ള കറുത്തവരും വെളുത്തവരും ഭംഗിയുള്ളവരും അല്ലാത്തൊരു മനുഷ്യരിലുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കാരണം ആദം അലൈഹി സ്വലാത്തു വസ്സലാമി എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മണ്ണിൽ നിന്നുമാണ് അള്ളാഹു പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സൃഷ്ടിപ്പാണ് അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും സൃഷ്ടിപ്പിൻ്റെ ഘട്ടമാണ് പിന്നീട് പഠിപ്പിക്കുന്നത്. ഇവിടെ നേരത്തെ പഠിപ്പിച്ച സൂറത്തുൽ ഹജ്ജിൻ്റെ 5-ാമത്തെ വചനത്തിലും സൂറത്തു സജ്ദയുടെ 7 കഴിഞ്ഞ് 8-ാമത്തെ വചനത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യം പറയുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിൽ സുമ്മ മിന്നുത്തുഫ, പിന്നീട് നാം നുത്തഫയിൽ നിന്ന് പടച്ചു എന്ന് പറയുന്നു. സൂറത്തു സജദയിൽ സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തി മിമ്മ ഇൻ മഹീൻ, പിന്നീട് അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ എന്താണ് ഒരു വെള്ളത്തുള്ളിയിലേക്ക് നിന്നും പടച്ചിരിക്കുന്നുവെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മുർസലാത്തിൽ അലം നഖ്ലുഖും മിമ്മ ഇൻ മഹീൻ ഫജഅൽനാഹു ഫീ ഖറാരിൻ മക്കീൻ എന്ന് ഇവിടെ പഠിപ്പിച്ച പോലെ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ എന്ന് ഒരു സുരക്ഷിതമായ സ്ഥാനത്ത്, സംരക്ഷിതമായ അവസ്ഥയിൽ നാം മനുഷ്യനെ ഒരു നുത്ഫയായിക്കൊണ്ട്, ബീജമായിക്കൊണ്ട് മാറ്റിയെന്ന് ഇവിടെ പഠിപ്പിച്ച അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുർസലാത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വേറെയും സ്ഥലങ്ങളിൽ അള്ളാഹു ഇതേപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പിന്നെ നുത്ഫയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന്, അതേപോലെ തന്നെ മനുഷ്യന് ആ രൂപത്തിൽ
അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ച കാര്യം സൂറത്തുൽ ഇൻസാനിലുമൊക്കെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാത്ത അലൽ ഇൻസാനി ഹീനു മിനൽ ദഹ്ർ ലം യകുൻ ശൈഉ മദ്കൂറ ഇന്ന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലീഹി തെറിച്ചു വരുന്ന ഇന്ദ്രിയത്തുള്ളിൽ നിന്നും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇൻസാനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പിൻ്റെ അടുത്ത ഘട്ടം അലഖയാണ് എന്ന് പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അലഖ് എന്നൊരു സൂറത്തുണ്ട്. ആദ്യമായി കൊണ്ട് പ്രവാചകന്റെ അവതീർണമായ സൂറത്ത് സൂറത്തുൽ അലഖ് ആണ്. ഇഖ്റ ബിസ്മി റബ്ബികല്ലദി ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഭ്രൂണത്തിൽ നിന്ന് രക്തക്കട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലഖ എന്നത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വേറെയും സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളതായ ഒരു പ്രയോഗമാണ്. പിന്നീട് അടുത്ത ഘട്ടം മുദ്അ എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സൂറത്തുൽ ഹജ്ജിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇലാമായിക്കൊണ്ടും അഥവാ എല്ലായിക്കൊണ്ടും പിന്നെ ആ എല്ലിനെ അള്ളാഹു സുബ്ഹാനഹു വതആല മാംസം കൊണ്ട് പൊതിഞ്ഞു എന്നുമെല്ലാം വ്യത്യസ്ത ഘട്ടങ്ങൾ അള്ളാഹു ഈ ആയത്തിൽ പഠിപ്പിക്കുന്നു. ഇത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഘടനയെ ഘട്ടത്തെ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ്. ഈ ആയത്തിലും അതേപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിൻ്റെ അഞ്ചാമത്തെ വചനത്തിലുമാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ അള്ളാഹു തുടർച്ചയായി കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ സുമറിൽ ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാത്തിൻ സലാസ് എന്ന് ഒന്നിന് പിറകെ മറ്റൊന്നായി ഘട്ടം ഘട്ടമായിക്കൊണ്ട് മനുഷ്യനെ മൂന്ന് ഇരുട്ടറകൾക്കുള്ളിൽ മനുഷ്യൻ്റെ വയറിൻ്റെയും അതേപോലെ തന്നെ ആകാശത്തിൻ്റെ ഇരുട്ടിൻ്റെയും ഗർഭാശയത്തിൻ്റെയും ഒക്കെ മൂന്ന് ഇരുട്ടറകൾക്കുള്ളിലായിക്കൊണ്ട് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഘട്ടം ഘട്ടമായി സൃഷ്ടിച്ചെടുത്തുന്ന സൂറത്തുൽ സുമർ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. വിവിധ ഘട്ടങ്ങൾ മനുഷ്യ സൃഷ്ടിപ്പിൽ ഉണ്ട് എന്ന് ഇത് പറയുന്നത് എപ്പോഴാണ്? അതാണ് ഖുർആൻ്റെ അലിബുറ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. 14-ാം നൂറ്റാണ്ടിലല്ല ഇത് പറയുന്നത്, അല്ലെങ്കിൽ അഥവാ അറബി കലണ്ടർ അനുസരിച്ചുകൊണ്ട് 21-ാം നൂറ്റാണ്ടിലുമല്ല ഇത് പറയുന്നത്. ഇംഗ്ലീഷ് കണക്കനുസരിച്ചുകൊണ്ട് 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മുജാദനായി 7-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ നുബുവത്ത് ലഭിച്ച 7-ാം നൂറ്റാണ്ടിൽ അവതീർണമായ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലാണ് ഈ പരാമർശങ്ങളുള്ളത്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് മനുഷ്യൻ്റെ ഗർഭാശയത്തിനുള്ളിലുള്ള ഭ്രൂണത്തിൻ്റെ വ്യത്യസ്ത വളർച്ചകളെക്കുറിച്ച് ഘട്ടത്തെക്കുറിച്ചുള്ള കൃത്യമായ പഠനങ്ങൾ പുറത്തു വരുന്നത്. അത്രയും സാഹചര്യങ്ങൾ, അത് പഠിക്കാനുള്ള സാമഗ്രികളുടെ സൗകര്യങ്ങൾ ആ സമയത്താണ് ഉണ്ടായത്. അപ്പോൾ മാത്രം സാധാരണ മനുഷ്യനെ പരീക്ഷണങ്ങളോട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു കാര്യം, ഇതൊന്നുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ, ഓപ്പറേഷൻ പോലും നിലനിൽക്കാത്ത ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായ, അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത, സ്കൂളിൽ പോയിട്ടില്ലാത്ത, സ്കൂളിൻ്റെ പടി കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്നുവെങ്കിൽ അത് വളരെ അത്ഭുതമുള്ളതാണ്. അത് ആ പ്രവാചകൻ്റെ സ്വന്തം വചനമല്ല, മറിച്ച് അത് അള്ളാഹുവിൽ നിന്നുള്ള വചനമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ ഈ വചനങ്ങളെ പറയുന്നത് പഠിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ധാരാളം ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് ചരിത്രത്തിൻ്റെ താഴുകളിൽ കാണാൻ സാധ്യം. അങ്ങോട്ടേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഘട്ടങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി അർബഈന യൗമൻ നുത്ഫ, നിങ്ങൾ ഒരാൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ 40 ദിവസം നുത്തഫയായിക്കൊണ്ട് അഥവാ ബീജമായിക്കൊണ്ടും സുമ്മ യക്കൂന് അലക്കത്തൻ മിസലതാലിക്ക, പിന്നീട് അതേ രൂപത്തിൽ അലക്കയായി ഭ്രൂണമായിക്കൊണ്ട് 40 ദിവസവും സുമ്മ യക്കൂന് മുളത്തും മിസലതാലിക്ക, പിന്നീട് പ്രകാരം മുളയായിക്കൊണ്ട് മാംസപിണ്ഡമായി, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ മാംസപിണ്ഡമായിക്കൊണ്ട് മൂന്നാം ഘട്ടത്തിൽ 40 വീതം ദിവസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഉമ്മയുടെ വയച്ചിലുണ്ടാക്കുമെന്നും അങ്ങനെ സുമ്മ യൂർസലയിലേഖിൽ മലക്കു 40 × 3 = 120 കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മലക്കിനെ പറഞ്ഞയക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 120 ദിവസത്തിലാണ് മലക്ക് വന്ന് റൂഹൂതുന്നതും അവൻ്റെ അജല് എപ്പോൾ അവനെ മരണമെന്ന് നിശ്ചയിക്കുന്നതും അവൻ്റെ റിസഖ് നിർണ്ണയിക്കുന്നതും അവൻ സന്തോഷവാനാണോ അതല്ല ദുഃഖിതനാകുമോ എന്നൊക്കെ അന്ന് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും ആ മനുഷ്യൻ്റെ അവസ്ഥകളെ അള്ളാഹു മലക്കിനെ പറഞ്ഞയച്ചുകൊണ്ട് രേഖപ്പെടുത്തുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മയുടെ ഗർഭാശയത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളാണ് ഹദീസിലും പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിലെ 40, 40, 40, 120 എന്ന ഈ ഒരു കണക്ക് വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു ഉമ്മക്ക് വയറ്റിൽ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ ഗർഭച്ഛിദ്രം നടത്താൻ പറ്റുമോ ഇല്ലയോ എന്ന ഹുക്മിലേക്ക് പണ്ഡിതന്മാർ എത്തുന്നത് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്.
120 ദിവസമായി കഴിഞ്ഞാൽ റൂഹൂതപ്പെടും, അഥവാ മനുഷ്യൻ്റെ പരിപൂർണമായ ഒരു മനുഷ്യൻ്റെ രൂപത്തിലേക്ക് വന്ന് ആത്മാവിന് റൂഹന ഊതിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിലക്കും ഒരു ഉമ്മാക്കൊരു കുട്ടിയെ ഗർഭച്ഛിദ്ധ നടത്താൻ വേണ്ടി പാടില്ല. അതിന് മുമ്പുള്ള സന്ദർഭങ്ങളിലേക്ക് വരുമ്പോൾ വിശ്വസ്തരായ ഡോക്ടർമാരെ കാണിച്ചുകൊണ്ട് അവർക്ക് അത്തരം കാര്യങ്ങളിൽ പണ്ഡിതന്മാരോട് ഫത്വ ചോദിച്ചുകൊണ്ട് ഇളവുകൾ വാങ്ങിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. അതല്ലാതെ എനിക്ക് കഴിയില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, എനിക്കിപ്പോൾ പ്രസവിക്കാൻ കഴിയില്ല, എൻ്റെ സൗന്ദര്യത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിസാരമായ കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും ഗർഭഛിദ്രം ഇസ്ലാം അനുവദിക്കുന്നേയില്ല. അങ്ങനെ ചെയ്താൽ അത് കുറ്റകരമായ കാര്യമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു.

0: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾക്കൊന്ന് വഴി കാട്ടി സൗദി KFUPMലെ ഡിഗ്രി കോഴ്സുകൾ എന്ന വിഷയത്തിൽ റഹാൻ ഷമീറുമായി ഡോക്ടർ ഷഹനാസ് ചാത്തോത്ത് നടത്തിയ കൂടിക്കാഴ്ചയാണ് ഇന്നത്തെ വഴികാട്ടിയിൽ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഴികാട്ടിയുടെ എപ്പിസോഡ് ഇവിടെ തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സൗദി അറേബ്യയിലെ അൽഖോബാറിലുള്ള കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസ്, അവിടെയുള്ള അഡ്മിഷൻ പ്രൊസീജിയർ, ഡിഗ്രി അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി ചെയ്യുന്നതിന് വേണ്ടിയുള്ള അഡ്മിഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് അവിടുത്തെ തന്നെ വിദ്യാർത്ഥിയായിട്ടുള്ള റിഹാൻ സമീർ. നമുക്ക് അദ്ദേഹത്തിലൂടെ ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചറിയാം ഇൻഷാല്ലാ. റിഹാൻ, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. റിഹാൻ, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ SAT എങ്ങനെയാണ് അഡ്മിഷൻ കരസ്ഥമാക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ കോഴ്സുകളാണ് ഉള്ളത്, മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. വേറെന്തെങ്കിലും അഡ്മിഷൻ്റെ ഭാഗമായിട്ട് റിഹാന് പറയുവാനുണ്ടോ?
2: വേറെ മെയിനായിട്ട് എനിക്കൊരു ഫ്രീക്വൻ്റ് ആയിട്ട് ആസ്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യന് IELTS വേണമെന്ന്. IELTS, അതായത് ഒരു അഡ്മിഷൻ പ്രോസസ്സിന് നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ എക്സെപ്റ്റൻസ് കിട്ടാൻ IELTSന്റെ ആവശ്യമില്ല.
1: ഇല്ല, ഓക്കെ.
2: പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നത് ഫൗണ്ടേഷൻ ഇയറാണ്. അതായത് ഇപ്പോൾ പൊതുവെ ഒരു ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഒരു സൗദി യൂണിവേഴ്സിറ്റി പഠിക്കുകയാണെങ്കിൽ 4 years പ്ലസ് ഒരു ഫൗണ്ടേഷൻ ഇയർ ഉണ്ടാവും.
1: ഓക്കെ.
2: അപ്പോൾ ടോട്ടൽ ഒരു 5 years. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇയർ എന്ന് പറയുന്നത് നിങ്ങൾ തുടക്കത്തിൽ എടുക്കുന്ന ഒരു ഇയറാണ്. അതായത് ഹൈസ്കൂളിൻ്റെ കോണ്ടന്റും പിന്നെ കോളേജിന് കോണ്ടന്റും കൂടി ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇയറാണ്
1: ഫൗണ്ടേഷൻ
2: ഇയർ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയർ അല്ല ഫൗണ്ടേഷൻ ഇയറാണ്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇയർ കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള ഫസ്റ്റ് ഇയർ.
1: ഇപ്പം റിഹാനെ സംബന്ധിച്ചോളം ഫൗണ്ടേഷൻ ഇയർ കഴിഞ്ഞു, ഫസ്റ്റ് ഇയറും കഴിഞ്ഞു.
2: ഇല്ല, അതായത് ഈ ഫൗണ്ടേഷൻ ഇയർ എന്ന് പറയുന്നത് നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്തതാണ്,
1: അൽഹംദുലില്ലാഹ്.
2: അപ്പോൾ ഇപ്പോൾ അതായത് ഈ ഫൗണ്ടേഷൻ ഇയർ കഴിഞ്ഞ് അപ്പോഴാണ് ശരിക്കുള്ള കോളേജ് തുടങ്ങുന്നത്.
1: ഓക്കെ. അതല്ല, അപ്പം നമുക്കത് വേണ്ട എന്ന് വെക്കാൻ നമ്മൾ എന്തെങ്കിലും എക്സാം എഴുതുകയോ അല്ലെങ്കിൽ ഉണ്ടോ?
2: ഉണ്ട്. അതായത് ഈ ഫൗണ്ടേഷൻ ഇയറിൽ നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങൾ കിട്ടാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഇംഗ്ലീഷും മാത്സോ. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റീനെ പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് ഈ എക്സാംസിൻ്റെ ആവശ്യമില്ല,
1: സോറി,
2: ഈ ഫൗണ്ടേഷൻ ഇയർസ് ഈ ഫൗണ്ടേഷൻ ഇയറിൻ്റെ
1: ആവശ്യമില്ല.
2: അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാത്സും ഇംഗ്ലീഷാണല്ലോ. ഇപ്പോൾ ഒരു നിങ്ങൾ മാത്സിനെ ഒരു കേപ്പബിലിറ്റി ഒരു ടെസ്റ്റ് ചെയ്യും.
1: ഓക്കെ.
2: അപ്പോൾ ഈ ഒരു കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ 2 exams ഉണ്ടാവും.
1: ഓക്കെ.
2: ഒരു ഫസ്റ്റ് എക്സാം പിന്നെ സെക്കൻഡ് എക്സാം.
1: ഓക്കെ.
2: ഇപ്പം നിങ്ങൾ ഫസ്റ്റ് എക്സാം മാത്സിൻ്റെ നിങ്ങൾ പാസ്സായാൽ നിങ്ങൾക്ക് ഹാഫ് സ്കിപ്പായി.
1: ഓക്കെ.
2: പിന്നെ രണ്ടാമത്തെ എക്സാം പാസ്സായാൽ മാത്സിൻ്റെ അതും രണ്ടാമത്തെ കംപ്ലീറ്റ്ലി
1: സ്കിപ്പായി.
2: അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ഫസ്റ്റ് എക്സാം പാസ്സായി, സെക്കൻഡ് എക്സാം ഫെയിലായി എന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ ഹാഫ് മാത്രമേ സ്കിപ്പാവുള്ളൂ.
1: ഈ ഹാഫ് എന്ന് ഉദ്ദേശിച്ച സെമസ്റ്റർ ആണോ?
2: അതായത് ഇപ്പോൾ ഒരു വർഷത്തിൽ 2 semesters ആണല്ലോ. അപ്പോൾ നിങ്ങൾ 1 semester സ്കിപ്പാക്കി.
1: അതാണ്.
2: പക്ഷേ 2 exam സ്കിപ്പ് ചെയ്താൽ
1: രണ്ട് സെമസ്റ്ററും
2: പോയി. അപ്പോൾ ഒരു ഫുൾ ഫർഷം സ്കിപ്പായി. പിന്നെ ഒരു നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ കേപ്പബിലിറ്റിയും ടെസ്റ്റ് ചെയ്യും.
1: ഓക്കെ.
2: അപ്പോൾ ഈ ഇംഗ്ലീഷിൻ്റെ കേപ്പബിലിറ്റി ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ KFUPMന്റെ ഓറിൻ്റെ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ടാവും.
1: ഓക്കെ.
2: ഓറിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാവും
1: യൂണിവേഴ്സിറ്റി
2: തന്നെ.